0: മൂന്ന് വട്ടം അത്തഖ്‌വാഹാഹുന അത്തഖ്‌വാഹാഹുന അത്തഖ്‌വാഹാഹുന സൂക്ഷ്മത എന്ന് പറയുന്നത് ഈ മനസ്സിലാണെന്ന് പറഞ്ഞ് നബി നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അഥവാ ബാഹ്യമായ പ്രകടനങ്ങളിലോ വേഷവിധാനങ്ങളിലോ അവകാശവാദങ്ങളിലോ അല്ല സൂക്ഷ്മത, അത് മനസ്സിൻ്റെ ഉള്ളിലുള്ള വിശുദ്ധമായ ഒരു വികാരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് കീഴ്പ്പെട്ട തന്നെപ്പോലെയുള്ള സഹോദരനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്ന ആ ഒരൊറ്റ കാര്യം മതി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഷെറു നിറയാൻ, തിന്മ നിറയാൻ. ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശുദ്ധനാണ്. ഒരിക്കലും അക്രമിക്കരുത്, അപമാനിക്കരുത്, സമ്പത്ത് പിടിച്ചു പറിക്കരുത്. ഇതിൻ്റെ അർത്ഥം മുസ്ലിമീങ്ങളുടേത് പരസ്പരം ശുദ്ധമാണ് എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിൻ്റെ മര്യാദകൾ പഠിപ്പിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തെ ഊന്നിപ്പറയുന്നത്. സഹോദരങ്ങളെ, ഇതൊരു നിർബന്ധമായ കാര്യമാണ്, നല്ലൊരു ബന്ധം നിലനിർത്തുക എന്നത്. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ് എന്ന് ഒരു ഹദീസിൽ കൂടി നബി പറഞ്ഞത് കാണാം. ഒരു ശരീരത്തെപ്പോലെയാണ് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ ഉപമ. ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു മുറിവോ പ്രയാസങ്ങളോ ഉണ്ടായാൽ മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം പനി പിടിക്കുന്നു, ആ ശരീരം ദുർബലമാകുന്നു, ഉറക്കം വരാതെ ക്ഷീണം പറ്റിയിരിക്കുന്നു. ഇതുപോലെ ഒരു ഭാഗത്ത് മാത്രം കയ്യിന് മുറിവ് പറ്റിയാൽ പോലും ശരീരം മുഴുവനും അത് പ്രതികരിക്കുന്ന പോലെ വിശ്വാസികൾ പരസ്പരം ഒരാൾക്ക് വേദനിക്കുമ്പോൾ, ഒരാൾക്ക് പ്രയാസപ്പെടുമ്പോൾ അത് സമൂഹത്തിൻ്റെ മൊത്തം വേദനയായി മാറണമെന്ന് വിശ്വാസി സമൂഹത്തെ വളർത്തിയെടുക്കുമ്പോൾ മദീനയിലെ ആ വിശ്വാസ സമൂഹത്തിൻ്റെ പരസ്പര ബന്ധത്തിൻ്റെ വിശുദ്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഇതായിരിക്കണം പരസ്പരം കാരുണ്യം കാണിക്കണം, പരസ്പരം ദയ കാണിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യങ്ങൾ ഉപദേശിക്കണം, ഗുണകാംക്ഷയോടുകൂടി ജീവിക്കണം, സത്യത്തിൻ്റെ മാർഗത്തിൽ എല്ലാവരോടും സഹായം പരസ്പരം സഹായിക്കണം, അവർക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അവരോട് പറയാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അബൂദർദ റളിയല്ലാഹുഅൻഹു ഈ മര്യാദ പാലിച്ചുകൊണ്ട് ജീവിച്ച അബൂദർദ റളിയല്ലാഹുഅൻഹു പറയുകയാണ്, ഞാൻ എൻ്റെ സുജൂദിൽ 70 സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്ന്. എന്ന് പറഞ്ഞാൽ അത്രയധികം സഹോദര്യ ബന്ധം അവരൊക്കെ പ്രവാചകനിൽ നിന്ന് കാത്തുസൂക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നബി തന്നെ പറഞ്ഞത് കാണാം, തല ശരീരത്തിന് വേദന വരുമ്പോൾ തലവേദനിക്കുന്ന പോലെ ശരീരമാകുന്ന സമൂഹത്തിന് വേദനയാകുമ്പോൾ സമൂഹത്തിലെ ഓരോ ഭാഗവും വേദനിക്കണം എന്ന് പറഞ്ഞാൽ പരസ്പരം ഒന്നിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും വേണം. വേറിട്ടും പിരിഞ്ഞും ശത്രുക്കളായി ആരും ജീവിച്ചു പോകരുത് എന്ന് ആ മുസ്ലിം ആ സൊസൈറ്റിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് കാണാം. സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ താല്പര്യം അതാണ്. എപ്പോഴും നല്ല ബന്ധങ്ങൾ നിലനിർത്തുക, ഊഷ്മളമായ ബന്ധങ്ങൾ നിലനിർത്തുക. എന്നിട്ട് എല്ലാ അകയിൽ നിന്ന്, വിദ്വേഷങ്ങളിൽ നിന്ന്, അസൂയയിൽ നിന്നെല്ലാം നാം രക്ഷപ്പെട്ട് ജീവിക്കുന്ന മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. ജനങ്ങളെ ഉപദ്രവിക്കരുത്, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യത്തിൽ സഹായിക്കണം, മർദ്ദിതനെ നാം രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം, അക്രമിയെ സഹായിക്കേണ്ടത് അവനെ അക്രമത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതോടുകൂടിയാണ്. അങ്ങനെ എല്ലാ നിലക്കും മനുഷ്യരുമായുള്ള ബന്ധം അവൻ്റെ ആവശ്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവൻ്റെ വേദനകൾക്ക് സമാധാനം നൽകിക്കൊണ്ട് നാം പരസ്പരം നല്ല ബന്ധങ്ങളെടുക്കണം. നമ്മുടെ കൂട്ടത്തിലൊരാൾക്ക്, സമൂഹത്തിലൊരാൾക്ക്, അത് അയൽവാസിയാവട്ടെ, അടുത്തവനാവട്ടെ, അകന്നവനാവട്ടെ, ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതിലൊരിക്കലും സന്തോഷം തോന്നുകയല്ല, അതിനെ പരിഹരിക്കാനും അവനോട് കരുണ കാണിക്കാനും അവൻ്റെ വേദന അകറ്റാനുമാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതാണ് ഉഹുവ്വത്ത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സഹോദര്യ ബന്ധം എന്ന് പറയുന്നത്. താഴവനു അലൽ ബിർരി വത്തഖ്‌വ, പുണ്യകരമായ കാര്യത്തിനും സൂക്ഷ്മതക്കും വേണ്ടി നിങ്ങളെല്ലാവരോടും പരസ്പരം സഹായിക്കണമെന്ന ഒരു മാനവികമായ കൽപ്പനയാണ് ഖുർആൻ ഇതിൽ കൂടി നമ്മളോട് പറയുന്നത്. എല്ലാ കാര്യത്തിലും, അത് ഭൗതിക കാര്യത്തിലാവട്ടെ, ദീനിന്റെ കാര്യത്തിലാവട്ടെ, പരസ്പര സഹായവും പരസ്പര ബന്ധവും അത് നമുക്ക് ആവശ്യമാണ്. അത് മനുഷ്യ ബന്ധങ്ങളെ, മനുഷ്യ സ്നേഹത്തെ പിടിച്ചു നിർത്താനും നിലനിർത്താനും ആവശ്യമാണ് എന്നാണ് ഈ പറയുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം, ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നുണ്ട്, പരസ്പര ബന്ധം പാലിക്കാത്ത ഒരു സമൂഹത്തിന് കൃത്യമായി ജീവിക്കാൻ, ഈ ലോകത്ത് ജീവിക്കാൻ കഴിയാതെ വരും എന്ന്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു മാതൃകാ സമൂഹമായി മുസ്ലിങ്ങളോട് മാറാൻ, സത്യവിശ്വാസികളോട് മാറാൻ അള്ളാഹു കൽപ്പിച്ചത് എന്തിനാണ്? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട, നന്മ കൽപ്പിക്കുന്ന അഥവാ നന്മ കൽപ്പിക്കേണ്ട, തിന്മ വിരോധിക്കേണ്ട ഒരു സമൂഹമായിട്ടാണ് അള്ളാഹു തആല വിശ്വാസികളെ നിശ്ചയിച്ചിട്ടുള്ളത്. ആളുകളുടെ കൂടെ ജീവിക്കാനല്ല, ആളുകളെ നന്മയിലേക്ക് നയിക്കാൻ, തിന്മയിൽ നിന്ന് അകറ്റാൻ വേണ്ടി വേറിട്ട് ഒരു ദൗത്യം നിർവഹിക്കാനാണ് വിശ്വാസികളെ അള്ളാഹു തആല നിയമിച്ചത് എന്ന്, വളർത്തിയത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിവില്ലാത്തവർക്ക് മാർഗദർശനം നൽകുക, അശ്രദ്ധർക്ക് ശരിയായ ഓർമ്മിപ്പിക്കുക, വഴിതെറ്റിയവനെ സന്മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, സമൂഹത്തിൽ എന്തെല്ലാം നന്മകളുണ്ടാവേണ്ടതുണ്ടോ ആ നന്മയിലൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുക, സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, തൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ട്, എന്തൊക്കെ കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ കഴിയുമോ അതൊക്കെ സഹായം ചെയ്യുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേസ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
5: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
4: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
5: ദേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
4: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
5: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
4: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
5: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
4: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
5: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ൽ أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: يا من يرى ما في الضمير ويسمع انت المعد.
2: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ

0: അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദാൽ യൗം وخير ما بعده واعوذ بك من شر ما في هذا اليوم وشر ما بعده ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുഷൂർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
2: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
3: سيد الاستغفار
2: اللهم انت ربي لا اله الا انت
1: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهوي നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكن أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ഒരു പ്രഭാതവും അള്ളാഹുവിന്റെ ക്ഷണമാണ്. സ്നേഹപൂർണമായ ആ ക്ഷണം അവഗണിക്കാതെ ഹൃദയം ശുദ്ധമാക്കി പ്രതീക്ഷയോടെ അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങാം. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നു ഹസൻ അൻസാരി, കൂടെ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇന്ന് 2026 ഓഗസ്റ്റ് 14 വെള്ളി 1448 1201 കർക്കടകം 29

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു വെള്ളിയാഴ്ചയിൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അവൻ ഇഷ്ടപ്പെടുന്ന നന്മകൾ ചെയ്തുകൊണ്ട് ഓരോ നന്മയിലെയും സന്തോഷങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം ധന്യമാക്കാൻ റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് നമ്മുടെ ഷെഡ്യൂൾ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കുന്നതിനിടക്ക് ശ്രോതാക്കളിലേക്ക് ഇടയ്ക്കിടക്ക് നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. നമുക്കറിയാം, മധുരം ഖുർആൻ അത് പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് നമ്മുടെ പുലരിവട്ടം എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളാണ് കാത്തിരിക്കുന്നത്. എന്തായിരുന്നാലും മധുരം ഖുർആനിൻ്റെ ആ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി തൽക്കാലം നമ്മൾ ശ്രോതാക്കളിൽ നിന്ന് സ്കിപ്പാവുകയാണ്. ഇൻഷാല്ലാ, മധുരം ഖുർആൻ കേട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.
1: أعوذ بالله من الشيطان الرجيم.

0: ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് തുനൈജി. ആത്മീയതയും ഏറ്റവും നല്ല ഇമ്പമാർന്ന പാരായണ ശൈലിയുമുള്ള ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻകാരികളിൽ ഒരാളാണ് ഖലീഫ അൽ തുനൈജി. യു എയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഖുർആൻ മുഴുവൻ ഹഫ്ള് പൂർത്തിയാക്കി അദ്ദേഹം പ്രശസ്തരായ അധ്യാപകരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള അക്കാദമിക യോഗ്യത നേടുകയുണ്ടായി. യു എയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും കാര്യായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ പാരായകനായും പങ്കെടുത്തിട്ടുമുണ്ട്. ഓൺലൈൻ പാരായണ ക്ലാസ്സുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ളു തജ്വീദ് കോഴ്സുകൾ എന്നിവ നയിക്കുന്നുണ്ട് അദ്ദേഹം. ഖലീഫ തുനൈജിയുടെ പാരായണത്തിലെ ഏറ്റവും ചില സവിശേഷതകൾ ആഗോളതലത്തിൽ അദ്ദേഹത്തെ ഏറെ പ്രിയങ്കരനാക്കിയിട്ടുണ്ട്. യുവാക്കളും ഖുർആൻ വിദ്യാർത്ഥികളും അനുകരിക്കുന്ന ഏറ്റവും പ്രചാരം നേടിയ പാരായണ ശൈലികളിൽ ഒന്നു തന്നെയാണ് ഖലീഫ തുനൈജിയുടെ ശൈലി. പഠന രീതിയിലും പാരായണ മാർഗങ്ങളിലും അദ്ദേഹം ഒരു മാതൃകയായി കണക്കാക്കപ്പെടുന്നു. ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് തുനൈജിയുടേതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കാതോർത്തത്.
1: അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം സൂറ നബയിലെ 6 മുതൽ 11 വരെ കൂടിയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം എന്താണ്? അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ നാം ഒരു വിരിപ്പന്നോണമാക്കിയിട്ടില്ലയോ? വൽ ജിബാല ഔത്താദ, മലകളെ ഭൂമിക്ക് ആണികളുമാക്കിയിട്ടില്ലേ? വഖലഖനാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. വജഅൽന നൗമകും സുബാത, നിങ്ങളുടെ ഉറക്ക് നാം നിങ്ങൾക്കൊരു വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു. വജഅൽന ലൈല ലിബാസ, രാത്രിയെ നിങ്ങൾക്ക് നാം ഒരു വസ്ത്രവുമാക്കിയിരിക്കുന്നു. വജഅൽന നഹാറ മആശ, പകലിനെ നാം ജീവിത സന്ധാരണ വേളയിലുമാക്കിയിരിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ചുറ്റുപാടിലുമുള്ള ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തുന്ന ചില വാചകങ്ങളാണ് നമ്മൾ ഇതുവരെ ഓതിക്കേട്ടത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല അമ്മ യതസാഅലൂൻ എന്ന് തുടങ്ങി 16 ആയത്തുകളിലൂടെ വിശദീകരിക്കുന്ന ഭാഗം തീർച്ചയായും നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിത്യേന മനുഷ്യൻ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന 10 ദൃഷ്ടാന്തങ്ങളും അതേ അവസരത്തിൽ മഹത്തായ അനുഗ്രഹങ്ങളുമാണ് അല്ലാഹു ഈ വചനങ്ങളിൽ എടുത്തു കാട്ടിയിരിക്കുന്നത്. പലപ്പോഴും ഖുർആനിൽ ഇവയെപ്പറ്റി ആവർത്തിച്ചും വിവരിച്ചും പ്രസ്താവിച്ചത് നമുക്ക് കാണാനും കഴിയും. ഒന്നാമത് പറഞ്ഞത് ഭൂമിയിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ ജീവിത സന്ധാരണത്തിന് ഉപയുക്തമായ വിധത്തിൽ അതിനെ വിരിച്ച് വിധാനപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത് ഭൂമിക്ക് ഇളക്കം പറ്റാതെ അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന കുറ്റികൾ അഥവാ ആണികൾ എന്നോണം അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചത്. മൂന്നാമത് പറഞ്ഞത് മനുഷ്യനെ ആണും പെണ്ണുമായി ഇണവർഗങ്ങളാക്കിയത്. നാലാമത് പറഞ്ഞത് ദേഹാധ്വാനം, രോഗം മുതലായവ കൊണ്ടോ വ്യസനം, ഭയം മുതലായവ നിമിത്തമോ ഉണ്ടാകുന്ന ക്ഷീണങ്ങളിൽ നിന്നും പകലത്തെ വിവിധ ജോലിത്തിരക്കുകളിൽ നിന്നും വിശ്രമവും ശാന്തതയും നൽകുന്ന വിധം മനുഷ്യന് ഉറക്കിനെ അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത്. അഞ്ചാമത് പറഞ്ഞത് രാത്രിയെ കേവലം വസ്ത്രം കൊണ്ടെന്നോണം ദേഹം മൂടി മറഞ്ഞ് സ്വസ്ഥമായിരിക്കുവാൻ പര്യാപ്തമാക്കിയത്. ആറാമത് പറഞ്ഞത് മുഴുവൻ സമയവും രാത്രിയെപ്പോലെ ഇരുട്ടിയതാക്കാതെ പകലിനെ അതിൽ നിന്നും വേർതിരിച്ച് ജീവിത സന്ധാരണത്തിന് പക്വമായ അവസരമാക്കിയത്. ഏഴാമത് പറഞ്ഞത് ഭൂമിയിലെ എത്രയോ കാര്യങ്ങൾക്ക് അനുപേക്ഷണീയമായ നിരവധി പ്രകൃതി ബന്ധങ്ങൾ സ്ഥിതി ചെയ്യുന്ന വമ്പിച്ച 7 ആകാശലോകങ്ങളെ ഭൂമിക്കുമീത് സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. എട്ടാമത് പറഞ്ഞത് കത്തിജ്വലിച്ചും തിളങ്ങിപ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ലോകവിളക്കാകുന്ന സൂര്യനെ ഏർപ്പെടുത്തിയത്. 9 പറഞ്ഞത് മഴ വർഷിപ്പിക്കുമാറുള്ള കാർമേഘങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മഴക്കാറുകളെ തട്ടിക്കൂട്ടുന്ന മഴക്കാറ്റുകളിൽ നിന്ന് ധാരാളം മഴവെള്ളം വർഷിപ്പിക്കുന്നത്. 10 പറഞ്ഞത് അങ്ങനെ മഴ മൂലം ധാന്യം തുടങ്ങിയ എല്ലാ സസ്യവർഗങ്ങളും വൃക്ഷങ്ങളാലും ചെടികളാലും തിങ്ങിത്തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും മനുഷ്യർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനന്തം അതേപോലെ തന്നെ വിസ്തൃതമായ ഒരുപാട് ആശയങ്ങളെ അല്ലാഹു സംയോജിപ്പിക്കുന്ന ആയത്തിൻ്റെ ശകലങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ 78-ാം അധ്യായം സൂറ നബഇൻ്റെ തുടക്കം മുതൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ 6 മുതൽ 11 കൂടിയ ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ടത്. ഇൻഷാല്ലാ തുടർന്നുള്ള പഠനങ്ങളിലും ചിന്തകളിലും ഈ ആയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു ശബ്ദ വീജികളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഷബീബ ചെർപ്പളശ്ശേരി, സെറീന വി പി വളാഞ്ചേരി, ഷൈനി നവാസ് മുടിക്കൽ, മൊഹ്സിന മഞ്ചേശ്വരം, സീനത്ത് പാലക്കാട്,
1: സുലൈഖ ഹമീദ് നോർത്ത് പറവൂർ, മുഹമ്മദ് കോയ ബേപ്പൂർ, റജീന സുനീർ മാളികം പിടിക, മൈമുന കരിവാരക്കൊണ്ട് ചുള്ളിയോട്, സഫിയ സമദ് മാംഗ്ലൂർ, സുഫൈറ അനസ് മേപ്പാടി, ഹൈറുനിസ് ആലുവ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ജമീല വിക്ക് പൂനൂർ, സമീറ കൊയിലാണ്ടി, ആദം സൽമാൻ കൊല്ലം തേവലക്കര, സീനത്ത് സി ടി ചുള്ളിയോട്, സഫിയ കെ തിരങ്ങാടി, അബ്ദുൽ കരീം തുമിനാട്, സാജിദ ഷംസു കാസർഗോഡ്, ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, സുലൈഖ തിരുവാലി, അമൽ ഹമീദ് നോർത്ത് പറവൂർ, നഫീസ പി എ താമരശ്ശേരി, ഖദീജ സലീഖൊപ്പം, ഹനീന സുൽഫി കൊട്ടാരക്കര കൊല്ലം, ഷെറീന തണിക്കൽ, ഉമൈറ തൃശൂർ വള്ളറക്കാട്, ജമീല വി കെ പുനൂർ, സെറീന ഹസൻ കെ പി പെരിന്തൽമണ്ണ സീനത്ത് പാലക്കാട്, സൈദ മേലാറ്റൂർ, നബീസ ഒറ്റപ്പാലം, ഷജിദ വെട്ടി വല്ലപ്പുഴ, സബീല പാലക്കാട്, റഷീദ കെ കാരപ്പറമ്പ്, അഫ്സ ബി വി കാക്കനാട്, ഫാത്തിമ കൽപ്പറ്റ, വഹീദ അത്തിക്കോട്ട്.
0: അതേപോലെ തന്നെ സെയ്തലവി പേരിൻ്റെ കൂടെ സ്ഥലം വെക്കണം. നസീബ വി പി കുനിയിൽ, ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ, സഫീറ കണ്ണൂർ, സഹലത്ത് പയ്യന്നൂർ, ഹൈറുനിസ തെക്കിൽ, ഷുഹൈബ എം വളപട്ടണം, ആസിയ റഫീഖ് തിരൂർ, സീനത്ത് പകര, മുഹമ്മദ് സി പി കോളിക്കൽ, സഫിയ ഇടപ്പാൾ, ഷബീബ ചെർപ്പളശ്ശേരി, സെറീന വി പി വളാഞ്ചേരി, ഇവരെല്ലാവരും നമ്മുടെ കൂടെ സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ നഫീസ കാടാമ്പുഴ, നാദിറ ഇടിമുഴിക്കൽ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മെഹനാജ് ഇസ്മായിൽ കോട്ടയം, റസിയ ചെങ്ങാണി, നഫീസ കാടാമ്പുഴ, മുഹമ്മദ് സജീർ, ജുമൈലത്ത് തുറക്കൽ, താഹിറ ടി കെ കാസർഗോഡ്, ഉമ്മു അമാന മക്കരപ്പറമ്പ്, സുഹറ കൽപ്പറ്റ, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്.
1: കൂടെയുണ്ട് എന്ന് പറഞ്ഞ് സലാം അറിയിക്കുന്നുണ്ട്. നാദിറ എടിമൊയ്ക്കൽ അറിയിക്കുന്നത്, അൽഹംദുലില്ല, ഇന്നും മധുരം ഖുർആൻ കേൾക്കാൻ കഴിഞ്ഞു. നല്ല അർത്ഥവത്തായ വരികൾ, അതിൻ്റെ അർത്ഥവും ദൃഷ്ടാന്തങ്ങളും കേട്ടു. സുബ്ഹാനല്ലാഹ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അദ്ദേഹം പറയുന്നത് മാഷാ അല്ലാ, നല്ല ഒരു ദിവസത്തിൻ്റെ പുലരിയിൽ പീസ് റെഡിയോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നല്ല ഖുർആൻ പാരായണവും അതിൻ്റെ വിശാലമായ അർത്ഥത്തെയും മനസ്സിലായി എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്.
0: ഐഷ ലത്തീഫ് മൂവാറ്റുപുഴ, അബ്ദുൽ ഖാദർ പി കക്കോവ്, ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂർ, ആയിഷ കരുമ്പിൽ, ജമീല സലാം, സൗജ കുളക്കാട്, ഇവരെല്ലാവരും നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ഷുഹൈബ് കാരാടൻ, അദ്ദേഹം ഒരു ടെക്സ്റ്റുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കാണാതെ പോകുന്ന അനുഗ്രഹങ്ങൾ ഭൂമിയിൽ നാം നടക്കുന്നു, അത് വിരിപ്പാണെന്ന് ചിന്തിക്കാറില്ല. പർവ്വതങ്ങളെ കാണുന്നു, അവയുടെ ഉറപ്പിനെ ഓർക്കാറില്ല. രാത്രി വരുന്നു, നാം ഉറങ്ങുന്നു. ഉറക്കത്തിൽ പോലും അള്ളാഹു നമുക്ക് വിശ്രമം സമ്മാനിക്കുന്നു. പകലുദിക്കുന്നു, ജീവിതം മുന്നോട്ട് വീണ്ടും വീണ്ടും നീങ്ങുന്നു. ഉപജീവനത്തിനായി വാതിലുകൾ തുറക്കുന്നു. നബ് 6 മുതൽ 11 വരെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പുതിയ അനുഗ്രഹങ്ങളെക്കുറിച്ചല്ല, നാം ദിവസവും അനുഭവിച്ചിട്ടും ഒരിക്കലും ചിന്തിക്കാതെ പോയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം പലപ്പോഴും അത്ഭുതമായി വരണമെന്നില്ല, നമ്മുടെ സാധാരണ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ മഹാത്ഭുതം.
0: അതേപോലെ തന്നെ അസ്ന കടമ്പഴിപ്പുറം, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, അബൂബക്കർ കടമ്പഴിപ്പുറം, ഫസീല മുളവൂർ, റഹീസ് കടമ്പഴിപ്പുറം, ഹഫ്സ വെള്ളില, സൈനബ കടമ്പഴിപ്പുറം, നജ്മ കെ കെ, റൈഹാന ബാനു തോട്ടശ്ശേരിയറ, അദീൻ റഹ്മാൻ കുനിയിൽ, അസ്ന കടമ്പഴിപ്പുറം, കെ വി കബീർ പാലക്കാഴി, ഇവരെല്ലാവരും നമ്മുടെ കൂടെ സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അതേപോലെ തന്നെ സലീമ ഒതുക്കുങ്ങലും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. റുക്സാന ബാലിശ്ശേരി, മധുരം ഖുർആൻ സൂറ നബയിലൂടെ അർത്ഥവത്തായ വരികളിലൂടെ മനസ്സിലാക്കി തന്ന അണിയറ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊരു കമൻറ്റുമായി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പുലരിവട്ടമാണ് ഇനി കാത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പീസ് റേഡിയോയുടെ ലൈവ് മധുരം ഖുർആനിന് ശേഷം. നമുക്ക് ഇനിയുള്ളത് പുലരിവട്ടമാണ്. നമ്മളെ
1: സംബന്ധിച്ചിടത്തോളം മുമ്പ് നമുക്കൊരു പീസ് ടൈമിലേക്ക് പോകേണ്ടതുണ്ട്. പീസ് ടൈം നമ്മുടെ പ്രധാനപ്പെട്ട ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ എടുത്തു വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ലോട്ടാണ്. ഇന്ന് നമ്മുടെ ഒരു ശ്രോതാവിൻ്റേതായി വന്ന പ്രതികരണം നമ്മൾ വായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ഇപ്രകാരമാണ്: ചില പരിപാടികൾ കേൾക്കുമ്പോൾ അവതാരകരായ ആളുകൾ നമ്മോട് തന്നെ സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെടാറുണ്ട്. അത്രയും ഹൃദയസ്പർശിയാണ് പീസ് റേഡിയോയുടെ ഓരോ പ്രോഗ്രാമുകളും എന്ന ഒരു മനോഹരമായ പ്രതികരണമാണ് ഇന്ന് നമുക്ക് പ്രതികരണത്തിൻ്റെ ആ ഒരു സെഷനിൽ ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിൻ്റെ ആ ഒരു സെഷനിൽ പീസ് ടൈമിൽ നമുക്ക് വായിക്കാനുള്ളത്.
0: തീർച്ചയായും അതേപോലെ തന്നെ അബ്ദുൽ കരീം ദോഹയിൽ നിന്നും, സക്കീന ഉദരമ്പൊയിൽ, കുട്ടി അഹമ്മദ് പേരശന്നൂർ, ബേബി ഷാക്കിറ ഒമാനൂർ, സമീറ എ പി മാട്ടൂൽ കണ്ണൂർ, ഷമീം അബ്ദുള്ള, ഇവരെല്ലാവരും നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അതേപോലെ തന്നെ സാജിദ അയാസ് കാപ്പുപറമ്പിൽ നിന്നും സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പിന്നെ കാത്തിരിക്കുകയാണ് ഹാരിസ് മൗലവിയുടെ സംസാരത്തിന് വേണ്ടി. നമ്മൾ കാത്തിരിക്കുകയാണ്, ഇൻഷാല്ലാ ഇനി വൈകിക്കുന്നില്ല. നമ്മൾ പുലരിവട്ടത്തിലേക്ക്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം
1: പുലരിവട്ടം. വിശ്വാസം തന്നെ പ്രധാനം എന്ന ഒരു വിഷയത്തെ അധികരിച്ചാണ് ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാന്യനായ ഹാരിസ് മൗലവി നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. വിശ്വാസം വളരെ പ്രധാനമാണ്. നമ്മുടെ കർമ്മങ്ങൾ വിശ്വാസത്തോടു കൂടെ ആകുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ശ്രേഷ്ഠതയും മഹത്വവുമുണ്ട്. പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ശരിയായി മനസ്സിലാക്കാനും അറിയാനുമുള്ള ഒരു ശ്രമം പലപ്പോഴും ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറില്ല. നമ്മുടെ അഖീദ എന്താണ്, അള്ളാഹുള്ള വിശ്വാസം, പരലോകത്തിലെ വിശ്വാസം, മലക്കുള്ള വിശ്വാസം, ഇതൊക്കെ ഈ ഇമാം കാര്യങ്ങളൊക്കെ ശരിയായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാവുന്ന രൂപത്തിലുള്ള വിശ്വാസത്തെ വിശദീകരിക്കുന്ന ലഘുഗ്രന്ഥങ്ങളൊക്കെ പൂർവ്വ പണ്ഡിതന്മാരൊക്കെ വ്യക്തമായി എഴുതുകയും അത് ആളുകൾ മനഃപ്പാഠമാക്കുകയും അതിൻ്റെ വിശദീകരണങ്ങൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ പണ്ഡിതന്മാരിൽ തന്നെ സാധാരണ ചെയ്യാറുണ്ട്. കാരണം വിശ്വാസത്തിന് വലിയ മഹത്വമുണ്ട്. വിശ്വാസത്തോടുകൂടെ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതൊരു വമൻ അറാദല്ലാഹി റവസ അലഹ സഅയഹവും ഉലായിക്ക കാന സഅയുഹും മഷ്കൂർ. വിശ്വാസിയായിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു നിബന്ധനയിൽപ്പെട്ട കാര്യമാകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ മഹത്വവും പ്രാധാന്യവും വിശദീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരി കിതാബുൽ ഈമാനിലൊരു അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വിശ്വാസത്തോടെയുള്ള പ്രവർത്തനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി. അതിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ, ഈ പരലോകത്ത് വിചാരണ കഴിഞ്ഞതിന് ശേഷം നരകക്കാര നരകത്തിലേക്കും സ്വർഗക്കാര സ്വർഗത്തിലേക്കും എന്തു ചെയ്യും, വേർതിരിക്കും. അങ്ങനെ വേർതിരിച്ച് കഴിഞ്ഞാൽ നരകത്തിൽ കിടക്കുന്ന ആളുകളിൽ ഹബ്ബത്തു ഖർദലി മിനൽ ഈമാൻ എന്നാണ്, കടുകുമണിയോളം വിശ്വാസമുള്ള ആളുകൾ അവരിലുണ്ടെങ്കിൽ അഹ്രിജുഹു എന്നാണ്, അവരെ നിങ്ങൾ നരകത്തു നിന്ന് പുറത്തു കാക്കാൻ വേണ്ടി മലക്കരോട് പറയുന്നത്. അങ്ങനെ അവർ നരകത്തിന് പുറത്തു വരുമ്പോൾ അവരിങ്ങനെ ശരിക്ക് കറുത്ത് കരിക്കട്ടയായിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെന്ത് ചെയ്യും, ഔ നെഹ്റുൽ ഹയാത്ത്, ജീവ നദിയിൽ, ഒരു വെള്ള നദിയിൽ അവരെ കൊണ്ടുപോയി ഇടാൻ വേണ്ടി പറയും. അവിടെ നിന്നും ശരിക്കും എന്താന്ന് വെച്ചാൽ ഒരു വിത്ത് നല്ല വളഞ്ഞ് മഞ്ഞ നിറത്തിൽ വളരെ സമൃദ്ധമായി മുളച്ചു വരുന്ന പോലെ മുളച്ചു വരും. അങ്ങനെ പുതിയൊരു മനുഷ്യനായിത്തീരുകയും അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഹബ്ബത്തു ഖർദലിൽ ഈമാനാണ്, ഒരു വിശ്വാസത്തിൻ്റെ അണുമണി തൂക്കം ഒരാളിലുണ്ടെങ്കിൽ അവനെ നരകത്തിന് പുറത്തെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈമാനിൻ്റെ മഹത്വം എത്രയാണെന്ന് നമുക്ക് ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മൾ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി അറിയാൻ വേണ്ടി ശ്രമിക്കണം. ശരിക്കും അറിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥ അറിവ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അവൻ്റെ വിശേഷണങ്ങൾ, അത് അവൻ്റെ പ്രത്യേകതകൾ, അതിനെക്കുറിച്ച് നമ്മൾ അറിയാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കണം, മുൻ വേദങ്ങൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കണം, പരലോകത്തിൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കണം, പരലോകത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ഓരോ കാര്യങ്ങളുമുണ്ട്. അതൊക്കെ നമുക്ക് നമ്മളെ ബുദ്ധി കൊണ്ടോ ചിന്ത കൊണ്ടോ കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ വ്യക്തത നമുക്ക് ലഭിക്കുന്നത് ശരിയായ പ്രമാണമനുസരിച്ച് കൊണ്ട്, ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വ പണ്ഡിതന്മാർ വിശദീകരിച്ചെന്ന് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് പല ദർസുകളും പിന്നെ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ജമീൽ പോലുള്ള ആപ്ലിക്കേഷനിലൊക്കെ ദർസുകൾ കിട്ടും അള്ളാഹുവിനെക്കുറിച്ചും, അതേപോലെ തന്നെ കിതാബു തൗഹീദ്, പിന്നെ അഖീദത്തു തഹാവിയ, ഇങ്ങനെയുള്ള പോലുള്ള അടിസ്ഥാനപരമായ നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ദർസുകൾ, ദുറൂസുകൾ പണ്ഡിതന്മാരുടെ നമുക്ക് ലഭിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അതിനൊന്ന് സമയം കണ്ട് പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാവണം. ഒന്ന് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് വേണം. പരലോകത്ത് നമ്മുടെ മോചനം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ തറയാണ്, അതിലല്ലേ നമുക്ക് കെട്ടിടങ്ങൾ പണിയാൻ പറ്റുള്ളൂ എന്ന പോലെ തന്നെ വിശ്വാസത്തിലാണ് എല്ലാ കർമ്മങ്ങളും നിർമ്മിക്കപ്പെടുന്നതെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. അവിടെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ശരിക്കറിയാനും അത് ഉൾക്കൊള്ളാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.
1: ആമീൻ. ബഹുമാന്യനായ ഹാരിസ് മുലുവയുടെയും വിശ്വാസം അതിപ്രധാനം എന്ന വിഷയത്തിലുള്ള പുലരിവട്ടത്തിനാണ് നാം ഇതുവരെയും കാതോർത്തത്.

0: ബഹുമാനപ്പെട്ട ഹരിസ്മൂലി നമ്മളോട് പറഞ്ഞ ആ വിഷയം ശ്രോതാക്കൾ എത്രമാത്രം അതിൻ്റെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു മനുഷ്യൻ സ്വർഗാവകാശിയാകുന്നത് തൗഹീദിലൂടെയാണ്, ഒരു മനുഷ്യൻ നരകാവകാശിയാവുന്നത് ഷിർക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് തൗഹീദ്, എന്താണ് ഷിർക്ക്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഷിർക്കിലകപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾ കടന്ന് ആശ്രയിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു ഷിർക്കിൻ്റെ തുടക്കമുണ്ടായത് എന്നുള്ളതാണ്. നമുക്കറിയാം ആദനബി അലൈഹി ഇസ്സലാമുക്ക് ശേഷം 10 നൂറ്റാണ്ടിന് ശേഷമാണ് ആര് വരുന്നത്? മഹാനായ നൂഹ് നബി അലൈഹി ഇസ്സലാം കടന്നു വന്നത്. ആ മഹാനായ പ്രവാചകൻ്റെ പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ആഴത്തിലുള്ള പഠനം തന്നെ ബഹുമാന്യനായ നമ്മുടെ ഹാരിസ് മൗലവി ഇന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. നമുക്കറിയാം തൗഹീദിലേക്ക് ഒന്നാമതായി പ്രബോധനം നടത്താൻ അള്ളാഹു നിയോഗിച്ചത് ആരെയാണ്? മഹാനായ നൂഹ് നബി അലൈഹി ഇസ്സലാമയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ആ പ്രവാചകൻ ജനങ്ങളോട് പ്രബോധനം നടത്തിയത് നൂറ്റാണ്ടുകളോളമാണ്. വലക്കദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫലബിഥ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ ഖംസീന ആമ. അദ്ദേഹം 1000ലേക്ക് 50 കൊല്ലം കുറവ്, അങ്ങനെ പറഞ്ഞാൽ 950 കൊല്ലക്കാലം ആ പ്രവാചകൻ ജനങ്ങളോട് ദഅവത്ത് നടത്തി. എങ്ങനെ ദഅവത്ത് നടത്തി? രഹസ്യമായും പരസ്യമായും രാത്രിയിലും പകലും അദ്ദേഹം ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ അത് എടുത്തു പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു അധിക പഠനത്തിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയം പറയുന്നത്. ആ പ്രവാചകൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറയുമ്പോൾ ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലം വനഹാറ. അള്ളാഹുവേ, എൻ്റെ ജനങ്ങളെ ഞാൻ രാവും പകലും ലൈലിലും നഹാറിലും ഞാൻ വിളിച്ചു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. പക്ഷേ ആ ജനങ്ങൾ എൻ്റെ വിളിക്ക്, അതിൽ നിന്ന് ഓടിയകലുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. വൈനി കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും. അല്ലാഹ്, ഞാൻ അവരെ വിളിക്കുന്നത് എന്തിനാണ്? അവരുടെ മോചനത്തിന് വേണ്ടിയാണ്, പാപമോചനത്തിന് വേണ്ടിയാണ്. അപ്പം അവരെന്തു ചെയ്തെന്നോ? ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൌ സിയാബഹും. അവർ അവരുടെ വിരലുകളെ ചെവിയിലേക്ക് ചേർത്തു വച്ചു. വസ്ത്രങ്ങളെക്കൊണ്ട് അവരെന്തു ചെയ്തു? എന്നെ കാണുമ്പോൾ അവരുടെ തല മൂടിക്കളഞ്ഞു. ഒരു വാക്കുപോലും അറിയാതെ പോലും അവരുടെ ചെവിയിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി. പിന്നെയോ, ഞാൻ അവരെ പരസ്യമായി വിളിച്ചു, അതേപോലെ തന്നെ ഞാൻ അവരെ രഹസ്യമായിട്ട് വിളിച്ചു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു പ്രവാചകൻ ദഅവത്ത് നടത്തിയതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ആ മഹാനായ നൂഹ് നബി അലൈഹി സ്സലാമയുടെ ജനതയുടെ പ്രത്യേകത എന്തായിരുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ പിഴച്ചു പോകുന്ന, നമ്മുടെ ഉമ്മത്ത് നശിച്ചു പോകുന്ന ഒരു വിഷയം കൂടി അതിലുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കാതോർത്തിരിക്കണം. അവിടെ ആ ജനങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന 5 ആളുകളുണ്ടായിരുന്നു. അത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. വഖാലു ലാ തദറുന്ന ആലിഹത്തക്കും വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊക വനസ്ര. 5 ആളുകൾ. ഈ 5 ആളുകളെക്കുറിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് മുഫസ്സിർ ഏറ്റവും വിശുദ്ധ ഖുർആനിൻ്റെ അംഗീകൃത സ്രോതസ്സ് വിശദീകരിക്കുന്ന ആ സഹാബി വര്യൻ വിശദീകരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഹാദിഹി അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമിനു. ഈ 5 ആളുകൾ എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയിലെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളുകളുടെ നാമങ്ങളാണ്. അങ്ങനെ അവർ മരണപ്പെട്ടപ്പോൾ പിശാജ് അവരിലേക്ക് വഹി നൽകി അവരെ ഓർക്കാൻ ഒരു സ്മാരകം പണിയാൻ. ആ സ്മാരകമുണ്ടാക്കുക മാത്രമേ അവർ ചെയ്തുള്ളൂ. അതിനുശേഷം വന്ന ജനത എന്തു ചെയ്തു? ഞങ്ങളുടെ മുൻഗാമികളിത് വെറുതെ ഉണ്ടാക്കിയതല്ല, ഇതിൽ എന്തോ ഒരു കാര്യമുണ്ട്. അങ്ങനെ അവർ അതിനെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതിനു സമാനമല്ലേ നമ്മുടെ ഉമ്മത്തിലൊക്കെ സംഭവിക്കുന്നത്? വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും അവർ ചെയ്തത് യുക്തിവാദികളായതുകൊണ്ടല്ല, വേറൊരു അള്ളാഹു ഉണ്ട് എന്നുള്ള നിലക്കല്ല. പിന്നെയോ, ഹൗ ഉലാ ഇശുഫാ ഉനാ ഇന്ദല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളെ എത്തിക്കാൻ വേണ്ടി എന്നുള്ള ഒരു ന്യായം പറഞ്ഞിട്ടായിരുന്നു അവരിതെല്ലാം പ്രവർത്തിച്ചത് എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും.
1: തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട 2 കാര്യം തന്നെയാണ് തൗഹീദും ഷിർക്കും. സ്വീകരിക്കുവാനും നിരാകരിക്കുവാനും വിശ്വാസികൾ അതിപ്രധാനത്തോട് കാണേണ്ടുന്ന രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം തന്നെയാണ് ഇന്നത്തെ പുലരിവട്ടത്തിലൂടെ നമ്മൾ കാതോർത്തത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ കിസിലേക്ക് നമ്മൾ പതിയെ പതിയെ അടുത്തുകൊണ്ടിരിക്കുകയാണ്.
1: ഒരു മിനിറ്റിനുള്ളിൽ
0: ശരിയാക്കാനും ഗ്യാസ് സിമ്മാക്കാനും
1: അതേപോലെ 30 സെക്കൻഡിനുള്ളിൽ നമ്മൾ നമ്മുടെ ക്വിസ് തുടങ്ങേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ ശ്രോതാക്കളുടേതായ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് വരാനുണ്ട്. ഇൻഷാല്ല നമ്മളത് വരാം. അതിനു മുമ്പ് ഈ ഒരു അവസരം 6:25 എന്നുള്ളത് ക്വിസിൻ്റെ ഒരു സമയമാണ്. അപ്പം ക്വിസിൻ്റെ സമയത്തെ നമ്മൾ മാനിക്കുന്നു. ആ ഒരു സമയത്തിലേക്ക് എത്തിയ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് അതീവ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ക്വിസിൻ്റെ നിയമാവലികൾ ഒരാവർത്തി പറയട്ടെ. 3 തവണയാണ് ചോദ്യം ഉന്നയിക്കുക. 3-ാമത്തെ തവണ ചോദ്യം ചോദിച്ചതിനു ശേഷം 25 സെക്കൻഡ് ബീപ് സൗണ്ട് കേൾക്കും. ആ ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ടാകണം. ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ് ഇപ്രകാരമാണ്. ക്വിസ് റേഡിയോയുടെ പ്രതികരണ പേജ് ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെയാണ് നമ്മൾ ഈ ഒരു ഉത്തരം അയക്കേണ്ടത്. ഫീഡ്ബാക്ക് എന്ന ബട്ടൺ അമർത്തുമ്പോൾ ലഭിക്കുന്ന പ്രതികരണ പേജിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഏറ്റവും മുകളിലായി പേരും സ്ഥലവും ഉൾപ്പെടുത്തുക. തൊട്ടു താഴെ പ്രോഗ്രാം എന്നുള്ള ബട്ടൺ നിർബന്ധമായും അമർത്തണം. അപ്പോൾ ലിസ്റ്റ് ചെയ്തു വരുന്ന പീസ് റേഡിയോയുടെ വിവിധങ്ങളായ പരിപാടികളിൽ ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്യുക. ശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ അമർത്തുന്നതിന് മുമ്പ് കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങളുടെ ആൽഫബറ്റുകൾ, കോഡ് ലെറ്ററുകൾ BOR CORD എന്നത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു ക്വിസിൽ പങ്കെടുക്കുന്നത്.
0: ഇൻഷാല്ലാ ഇന്ന് നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലേ, ചോദ്യത്തിന്റെ
1: സമയത്തെ ചോദ്യം, ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് 3-ാമത്തെ സൂറത്താണ്? ഓപ്ഷൻസ് A 110, B 114, C 112, D 111.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രണ്ടാമതും ആവർത്തിക്കുന്നു. ഖുർആനിലെ സൂറ ഇഖ്ലാസ് 3-ാമത്തെ സൂറത്താണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. 4 ഓപ്ഷനുകളാണുള്ളത്. ഓപ്ഷൻ A 110, ഓപ്ഷൻ B 114, ഓപ്ഷൻ C 112, ഓപ്ഷൻ D 111.
1: ചോദ്യം 3-ാമതും അവസാനത്തേതുമായ തവണ ആവർത്തിക്കുന്നു. ഖുർആനിൽ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ 3-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഓപ്ഷൻ A 110, ഓപ്ഷൻ B 114, ഓപ്ഷൻ C 112 ആൻഡ് ഓപ്ഷൻ D 111.
0: ഇൻഷാല്ലാ നമ്മുടെ സമയം പതിയെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്.
1: സമീറ കെഎം താനൂർ പടിഞ്ഞാറ്റുമുറി മലപ്പുറത്ത് നിന്ന് അവർ പറയുന്നത് മാഷാല്ലാ, അൽഹംദുലില്ല. എന്നും നല്ല ഉപദേശം തരുന്ന മൗലവി ഇന്ന് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് പറഞ്ഞത്. വിശ്വാസമില്ലാത്തവരുടെ എത്ര നല്ല കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു നമ്മളെ എല്ലാവരെയും ഹിദായത്തിലാക്കട്ടെ, ആമീൻ എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്.
0: ജമീല നമ്മിനി സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്.
1: നൗഫൽ ചുങ്കവും നമ്മളോടൊപ്പം സലാം പറഞ്ഞ് കൂടെ ചേരുന്നുണ്ട്.
0: ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ കൂടെ ചേരുന്നു. അബ്ദുൽ ഹമീദ് സി കഴിയൂർ പറയുന്നത്, മാഷാല്ലാ, എന്നത്തെയും പോലെ ഇന്നും ഹാരിസ് ഉസ്താദ് പറഞ്ഞ കാര്യം, വിശ്വാസം എങ്ങനെ നാം ഉൾക്കൊള്ളണം, അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ.
1: ആയിഷ തോട്ടശ്ശേരിയറയും സൗമ്യത്തെ സാറ്റിങ്ങലും ജമീല വി കെ പൂനൂരും ബഷേരി അബു തലശ്ശേരിയും ഇബ്രാഹിം അല്ലൂർ ടെക്സ്റ്റ് ഉള്ളാൾ മാംഗ്ലൂറും. ഞാനേ ഈ ഒരു സാധനം കുറേ ദിവസമായി ഇങ്ങനെ ആലോചിക്കുന്നു. ഇബ്രാഹിം അൽ നൂർ ടെക്സ്, ഇബ്രാഹിം അൽ നൂർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരായിരിക്കാം. എന്താണ് ഈ ടെക്സ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഉള്ളാള് പിന്നെ മാംഗ്ലൂരിലുള്ള സ്ഥലമാണ്, അതിൻ്റെ ഇടയിൽ ഒരു ടെക്സ് എന്നുള്ളൊരു, അത് ഇൻഷാല്ലാ അദ്ദേഹം വിവരിച്ചു തരേണ്ടതുണ്ട്.
0: അതെ. ബുഷറ ശിഹാബ് പട്ടാമ്പി കരുവാമ്പടിയിൽ നിന്നും കാജാ ഹുസൈൻ തിരുവില്ലാമലും നമ്മുടെ കൂടെയുണ്ട്. എം ഇബ്രാഹിം അദ്ദേഹം കന്നഡയിലാണ്. സലഫ് ഇങ്ങൾക്ക് വായിക്കാൻ കിട്ടൂല, എനിക്ക് മാത്രമേ കിട്ടുള്ളൂ.
1: കന്നഡ അല്ലേ അത്?
0: ഇബ്രാഹിം സാഹിബേ, നമുക്കേ കന്നഡ ഗൊത്തില്ല.
1: അല്ല, അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്, ഞാൻ വായിക്കാം.
0: എന്നാ വായിച്ചോളൂ.
1: മാഷാല്ലാ, വളരെ നല്ല പരിപാടിയാണ്. ജസാക്കല്ലാഹു ഖൈർ എന്നാണ് എം ഇബ്രാഹിം കന്നഡയിൽ പറഞ്ഞത്. അത് നമ്മൾ കന്നഡയായിട്ട് വായിച്ചാൽ ആളുകൾക്ക് അത് മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിന്റെ വർത്തനം പറഞ്ഞത്.
0: അപ്പൊ ഇബ്രാഹിം സാഹിബ് വീണ്ടും വരേണ്ടി വരും, കാരണം സലഫി അത് തന്നെയാണോ പറഞ്ഞിട്ടുള്ളതെന്ന് ക്ലിയർ ആക്കണം.
1: തീർച്ചയായും, മാഷാല്ലാ, വളരെ നല്ല പരിപാടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
0: അതെ. റെയ്ഹാന ബാനു തോട്ടശ്ശേരി, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുലരിവട്ടത്തിൽ പറഞ്ഞ കാര്യം അതിൻ്റെ ഗൗരവം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റുക്സാന ബാലിശ്ശേരി ഈമാൻ വർദ്ധിപ്പിച്ചു തരുന്ന വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചെന്ന ആരിസ് മലൈക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. മുഹമ്മദ് കയ്പമംഗലം റഷാ തിരൂർ, സക്കീന ഉദരമ്പൊയിൽ, ആയിഷ പേരശന്നൂർ, മിനിയ മറിയം വണ്ടൂർ, രഹന താഴേക്കോട്, സഫിയ കെ തിരൂരങ്ങാടി, ജമീല വി പി കാളികാവ്, ജമീല വി കെ പൂനൂർ, റസ്നി ഹാജിയാർ പള്ളി, ആയിഷ പേരശന്നൂർ, സിനിജ ആലപ്പുഴ, ആയിഷ പേരശന്നൂർ, സെമീജ പാറൽ, സുബൈദ കുഞ്ഞിമംഗലം, എ എം ഇബ്രാഹിം. ഇനി സെൽഫി ഒന്ന് വായിക്കുക. കന്നഡത്തിൽ എഴുതിയത്
1: ഇബ്രാഹിം വീണ്ടും
0: വീണ്ടും വന്നിട്ടുണ്ട്. അതൊന്ന് ഒന്ന് വായിക്കിയത് ആ കന്നഡയിലാണ് അത് എഴുതി.
1: കാണുന്നില്ല.
0: ആ ഇനി കാണൂല. ഹൈറുനീസ ചെർപ്പളശ്ശേരി, ഇവരെല്ലാവരും നമ്മുടെ കൂടെ സലാം പറഞ്ഞ് ചേരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതേപോലെ തന്നെ സൗദാമുട്ടം, അബ്ദുൽ കരീം, അബ്ദുൽ കരീം ദോഹ ആറങ്ങോട്ടുകര, ഷാക്കിറ കൂടാളി, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, അദ്ദേഹം ടെക്സ്റ്റൈൽസിലായിരിക്കും ജോലി ചെയ്യുന്നത് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഇബ്രാഹിം മൽനൂർ ടെക്സ് എന്ന് പറഞ്ഞല്ലേ. ഷാഹിറ ബിന്ത് അബ്ദുൽ കരീം മൂവാറ്റുപുഴയിൽ നിന്ന് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അബ്ദുൽ മജീദ് ചോദ്യം എളുപ്പം, മജീദ് പട്ടലയിൽ നിന്നാണ്, കാസർഗോഡ്. സഫിയ കെ തിരൂരങ്ങാടി, ജമീല വീക്ക് ഉത്തരം ഈസി, സിസ്റ്റം കാണുമോ എന്നറിയില്ല, കാത്തിരിക്കാം. നസീമ വളാഞ്ചേരി സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. സോഫിയ മഹീൻ സലാം പറഞ്ഞ് കൂടെയുണ്ട്. മുർഷിദ് പടിഞ്ഞാറങ്ങാടി സലാം പറഞ്ഞ് കൂടെയുണ്ട്. ഷംസാദ് തലശ്ശേരി ഈസി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫായിസ മെഹബൂബ് പടനയിൽ നിന്ന് സലാം പറഞ്ഞ് കൂടെയുണ്ട്. സക്കീന ഉദരമ്പയിൽ കിസ് വളരെ എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: മെഹ്റാൻ മോൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്നാണ് സജീർ അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ മെഹ്റാൻ മാഷാല്ലാ.
0: അബ്ദുറസാ കുഞ്ചത്തൂരിൽ നിന്ന് ഇന്നത്തെ കിസ് ചോദ്യം വളരെ ഈസിയാണ്, സിസ്റ്റം തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൗക്കത്തലി പട്ടാമ്പി, സഹൽ പി എടപ്പലം, ഐഷ നാദാപുരം, ഉമ്മു കുൽസു ഒതായി, ചോദ്യം വളരെ ഈസിയായി പോയല്ലോ. ഫാത്തിമ റൈഹാന സി വി കുമരനല്ലൂർ, ഇന്ന് നേരത്തെ പീസ് റേഡിയോ ഓണാക്കി മാഷാ അല്ലാ. ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, ചോദ്യവും ഉത്തരവും എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇവിടെ പറയേണ്ടതുണ്ട്.
0: പറയൂ.
1: നാളെ ഓഗസ്റ്റ് 15
0: അതെ,
1: നാളെ ഓഗസ്റ്റ് 15 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ ഇൻഷാല്ലാ ഫാമിലി ടെലികിസ് ഉണ്ടാകും. വിഷയം ഇന്ത്യ സ്വാതന്ത്ര്യം പോരാട്ടം ചരിത്രവും വർത്തമാനവും. ശ്രദ്ധിക്കുക, നാളെ ഓഗസ്റ്റ് 15 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ ഫാമിലി ലൈവ് ടെലികിസ് ഉണ്ടാകും. വിഷയം ഇന്ത്യ സ്വാതന്ത്ര്യം പോരാട്ടം ചരിത്രവും വർത്തമാനവും എന്നതാണ്. വിളിക്കേണ്ട നമ്പർ 90 20 840 840 9020 840 840.
0: അതേപോലെ തന്നെ ആസിം കടമ്പഴിപ്പുറം, മൈമുന ചീക്കിലോട്, കുട്ടി അഹമ്മദ് പേരശന്നൂർ, പുലരിവട്ടവും വിശദീകരണം നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട്. സഫ്ന ഷൗക്കത്ത് കണ്ണനൂർ, ജമീല നെമ്മിനി വെരി വെരി ഈസി അലഹമ്മദില്ല എന്ന് പറയുന്ന അബ്ബാസ് പട്ടാമ്പി, മിസ്രിയ കുഞ്ചത്തൂർ, നാസിഹ മാട്ടൂൽ, ഷിഹാബ് കൽപ്പറ്റ വയനാട്, സെറീന വി പി കൂരാട്, സാജിദ തിരുവമ്പാടി, ജാസ്മിയ കോതകുർശി, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, ഫാത്തിമ റയ്ഹാന സി വി കുമരനല്ലൂർ, ഇന്ന് നേരത്തെ പീസ് റേഡിയോ നേരത്തെ നമ്മൾ പറഞ്ഞു, ഉമ്മുകുൽസു ഒതായി, അതേപോലെ തന്നെ പുതിയ പുതിയ ആളുകൾ കൂടെയുണ്ട് എന്ന് പറയുന്നു. ഇന്നത്തെ പിന്നെ മുംതാസ് കൂരാട്, അബ്ദുൾ റഫീഖ്, അസ്സലാമു അലൈക്കും റഫീഖ് വെണ്ണിയോട് വയനാടിൽ നിന്ന് പറയുന്നുണ്ട്. ഇമ്രാൻ എൻ വി കുമരനല്ലൂർ പുതിയ പുതിയ ആളുകൾ കൂടെയുണ്ടെന്ന് പറയുന്നുണ്ട്.
1: എം ഇബ്രാഹിം അടൂർ മംഗലാപുരത്തു നിന്ന് അദ്ദേഹം വീണ്ടും വരുന്നുണ്ട് കന്നഡയിൽ. നിങ്ങൾ വായിക്കും.
0: അതിന് മജീദ് തന്നെ നമുക്കൊരു മറുപടി പറയുന്നുണ്ട്, ഗൊത്തില്ല എന്നാൽ എന്താണ് അബ്ദുൽ മജീദ് പട്ടേൽ? അത് നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കണം.
1: അല്ല, അതാണ് അദ്ദേഹം രണ്ടാമത് എഴുതിയത് കന്നഡയിൽ. എം ഇബ്രാഹിം സാഹിബ് രണ്ടാമത് എഴുതി, എനിക്ക് മലയാളം എഴുതാൻ ഗൊത്തില്ല, സോറി, മലയാളം കേട്ടാല് ഗൊത്തും, അങ്ങനെയാണ്, എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല, ക്ഷമിക്കണം, പക്ഷെ മലയാളം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എം ഇബ്രാഹിം അടൂർ മംഗലാപുരത്തു നിന്ന് വീണ്ടും വന്നത്.
0: ആ കന്നഡത്തിൽ ഇപ്പൊ വായിച്ച് മായന തഫ്സീർ നടത്തിയത് ശരിയായിരുന്നാ മതിയായിരുന്നു അല്ലേ?
1: എ ഐ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് എ ഐ അത് മലയാളീകരിച്ചു തരും.
0: അതൊക്കെ. ഷബിന യൂസുഫ് മങ്കട സലാം പറഞ്ഞു കൂടെയുണ്ട്. ഖദീജ ചിരട്ടക്കുളം എടത്തനാട്ടുകര, ഷഹദ് സാജിദ് എടത്തനാട്ടുകര, ഖദീജ പി മേലാറ്റൂർ, മുംതാസ് ബീഗം എം സി എസ് തിരൂർ. ആ
1: ഒരു പ്രാർത്ഥന വസീയത്തുണ്ട്.
0: അതെ,
1: നമ്മുടെ ഉമ്മുകുൽസു ചിറമംഗലം, അവര് പറയുന്നത് എന്റെ ഉമ്മ ഖദീജ ഇന്നലെ രാത്രി മരണപ്പെട്ടു. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു ആ മാതാവിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, കുടുംബത്തോടൊപ്പം സ്വർഗീയ ലോകത്ത് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ആമീൻ. അഹ്സന വാരണക്കരയിൽ നിന്ന് ഈമാനിൻ്റെ മഹത്വത്തെക്കുറിച്ച് വിശദീകരിച്ച ഹാരിസ് മൗലവിക്ക് അള്ളാഹു അനുഗ്രഹം നൽകട്ടെ എന്ന് പറയുന്ന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഹറ കൽപ്പറ്റ ഇന്ന് വെള്ളിയാഴ്ച ഇന്നത്തെ ലൈവിൽ എല്ലാവരും സജീവമായി രംഗത്ത് വരുന്നതായി കാണുന്നു. എല്ലാവർക്കും അവരുടെ മെസ്സേജുകൾ കേൾക്കാം എന്നുള്ള
1: സന്തോഷത്തിൽ
0: തന്നെയാണെന്ന് പറയുന്നു. മാഷാല്ലാ. അതേപോലെ തന്നെ മൈമൂന പാലത്തിങ്കൽ ജമാൽ വിളത്തൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരു ദിവസത്തിൻ്റെ ആരംഭം നമ്മുടെ പുലരിവട്ട പ്രോഗ്രാമിലൂടെ തുടങ്ങുമ്പോൾ ഇത് കേൾക്കുന്ന ഓരോ ശ്രോതാവിനും ഒരു വലിയ ഊർജ്ജമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അൽഹംദുലില്ലാ, ഇന്നത്തെ പുലരിവട്ടത്തിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം ഒരു സത്യവിശ്വാസിയുടെ അടിത്തറയാണ് എന്നതാണ് മൗലവി നമ്മൾ ഓർപ്പിച്ചത്. ജീവിതത്തിൻ്റെ ദിശാബോധത്തിലേക്ക് ഒരു കൈപിടിച്ചുയർത്തുക എന്നുള്ള ലക്ഷ്യം കൂടെ നമ്മുടെ ഈ പുലരിവട്ട പ്രോഗ്രാമിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആളുകളും പുലരിവട്ട പ്രോഗ്രാം കേൾക്കാൻ ശ്രമിക്കുന്നതും. സർവശക്തനായ നാഥൻ നമ്മുടെ ഈ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകട്ടെ. അമീൻ. ജമാൽ വിളത്തൂരാണ് ഇത്രയും ദീർഘമായ ഒരു മെസ്സേജ്.
1: നമ്മുടെ ഷെഡ്യൂളിലേക്ക് നമുക്ക് മടങ്ങേണ്ടതുണ്ട്.
0: തീർച്ചയായും
1: നമ്മുടെ ഷെഡ്യൂളിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് 1 മിനിറ്റ് ടോക്ക് ആണ്. ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ ബഹുമാന്യനായ നൂറുദ്ദീൻ സ്വലാഹിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: ഒരു കർമ്മം നമ്മൾ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായ ഇഖ്ലാസ് ആയിരിക്കണം അതിൻ്റെ പിന്നിലുണ്ടാകേണ്ടത് എന്ന് നമുക്കൊക്കെ അറിയാം. ഇല്ല, ആളുകളുടെ പ്രശസ്തിക്ക് വേണ്ടി ഒന്നുമല്ല നമ്മുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ച് പറയാണ്, എത്ര വലിയ പണ്ഡിതനാണ് അദ്ദേഹം, എന്തുമേൽ ഗ്രന്ഥങ്ങൾ എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം, ഇസ്ലാമിന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ നിർവഹിച്ച വ്യക്തിയാണ് ഇമാം അഹമ്മദ്. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ അമിത്നി വലാ യഅരിഫുനി അഹദു മിൻ ഖൽഖിക്. അല്ലാഹുവേ, ഒരാളും ഞാൻ അറിയപ്പെടാത്ത രൂപത്തിൽ അള്ളാഹുവെ എന്നെ നീ മരിപ്പിക്കണേ എന്നായിരുന്നു എന്നാണ്. ഒരു മഹാപണ്ഡിതന്റെ പ്രാർത്ഥനയാണിത്. കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഇമാം അഹമ്മദിനെ അറിയാത്ത ആരും ഇന്നൊരു പക്ഷേ മുസ്ലിം സമൂഹത്തിൽ ലോകത്തുണ്ടാകില്ല. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ അറിയപ്പെടേണ്ടവരാണ് എങ്കിൽ നാഥൻ നമ്മുടെ സൽകീർത്തിയെ ഈ ഭൂമിയിൽ നിലനിർത്തും. പക്ഷെ ആളുകൾ അറിയാൻ വേണ്ടി നമ്മൾ പണിയെടുത്താൽ അത് കൊണ്ട് നമ്മൾക്ക് ആളുകൾ അറിയുകയുമില്ല, നമുക്ക് കിട്ടേണ്ട പ്രതിഫലം കിട്ടുകയുമില്ല. അതുകൊണ്ട് റിയാദ് കടന്നുവരാത്ത ജീവിതമായിരിക്കണം ഉണ്ടാകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: ആമീൻ. ബഹുമാന്യനായ നൂറുദ്ദീൻ മദീനിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ അദ്ദേഹം നമ്മോട് സംവദിച്ചത് അള്ളാഹുവിൻ്റെ പ്രീതി എങ്കിൽ പ്രശസ്തിയും അവനിൽ നിന്ന് എന്നുള്ളതാണ്.

0: പ്രിയപ്പെട്ടവരെ, ധാരാളക്കണക്കിന് ശ്രോതാക്കൾ നമ്മുടെ കൂടെയുണ്ട്. സാജിദ തിരുവമ്പാടി പറയുന്നത് അൽഹംദുലില്ലാ നല്ലൊരു സന്ദേശം എന്ന് പറയുന്നുണ്ട്. ഹുസൈൻ വി എം ഇടക്കനാട്ടുകര നമ്മുടെ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. റോസിന വർക്കലയിൽ നിന്ന്, ഞാൻ അന്ന് പറഞ്ഞില്ലേ ഉമ്മാൻ്റെ ഉപ്പാക്ക് ടെസ്റ്റിൽ ക്യാൻസർ ആയിരുന്നു എന്ന്. ഉപ്പ മരണപ്പെട്ടു. അള്ളാഹു ആ ഉപ്പാക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഹുസൈൻ വി എം ഇടത്തനാട്ടുകര പ്രാർത്ഥനയുമായി നമ്മുടെ കൂടെ ചേരുന്നു. അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമാറാകട്ടെ, ആമീൻ എന്നൊരു പ്രാർത്ഥനയുമായി കൂടെയുണ്ട്. അതേപോലെ തന്നെ റുഷ്ദ കാളികാവ്, നിങ്ങൾക്ക് കന്നഡ അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല, അറിയുന്നുണ്ട്. അത് സലഫിക്കാണ് കന്നഡ അറിയാം, നമുക്കാർക്കും അറിയാത്തതുകൊണ്ട് മൂപ്പര് പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ചേർത്ത് പറയാനുള്ളത്. ഫാത്തിമ റെയ്ഹാന സി വി കുമരനല്ലൂർ, പീസ് റേഡിയോ കേൾക്കാറുണ്ട്, ഈയിടെയാണ് ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയത്. അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ ജീവിത അവസാനം വരെ എന്ന് ദുആ ചെയ്യുന്നു. മറിയം പട്ടലയിൽ നിന്ന് അസ്സലാമു അലൈക്കും, ഞാൻ ആസിയമോൾ. ആസിയമോളെ നമ്മുടെ ലൈവിൽ ഇനിയും തുടർച്ചയായി കൂടെ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കരീംച ഒന്നും കൂടി പറയട്ടെ, കരീംച പറയുന്നുണ്ട് അൻസാരി ഇവിടെ നല്ല മഴയാണ്, അവിടെ മഴ ഉണ്ടോ എന്നാണ്. പിന്നെ കരീംച ഇവിടെ പിന്നെ ഒരു ലേശം മഴയായിരുന്നു ഉള്ളത്, അത്ര ഒരു ശക്തമായ മഴ ഉണ്ട്. എന്താ അവിടുത്തെ അവസ്ഥ ഒന്ന്
1: വിശദമായി കാസർഗോഡ് വിട്ടു ഇങ്ങോട്ട് വരി ഇടക്ക്.
0: അതെ,
1: നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാൻ,
0: നിങ്ങളൊന്നും ഇങ്ങോട്ട് വരി, നമ്മൾ പീസ് റേഡിയോന്റെ മറ്റേ സ്റ്റുഡിയോക്ക് ഒന്ന് കാണാലോ. ഏതായാലും നിങ്ങളൊരു യാത്രാപ്രിയനാണല്ലോ. ജമീല വി പി കാളികാവിൽ ഇത് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ ആയിഷ അങ്ങാടിപ്പുറം, മാഷാല്ല പുലരിവട്ടവും നൂഹ് നബിയുടെ ചരിത്രവും വളരെ പഠനാർഹമായി എന്നൊരു കമന്റ് നടത്തുന്നു റസിയ ചങ്ങാണി. ആമീൻ യാ റബ്ബൽ ആലമീൻ.
1: നാദിറായിടി മൊയ്ക്കൽ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നേരത്തെ ഉമ്മു ഗുൽസു ചിറമംഗലം പറഞ്ഞ ഉമ്മ പണ്ട് നമ്മുടെ അയൽവാസിയായിരുന്നു. അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കട്ടെ, വീട്ടുകാർക്ക് ക്ഷമ കൊടുക്കട്ടെ എന്ന്.
0: പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിഷമങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ലൈവിൽ കിട്ടുന്ന ഒരു വേളയാണ്. നമ്മൾ എല്ലാ വിഷമങ്ങളും പരസ്പരം ദുആ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. നിങ്ങൾ പരമാവധി മുതലെടുക്കണമെന്ന് പറയുകയാണ്. അതേപോലെ തന്നെ ജംഷീർ മുട്ടിൽ സലാം പറഞ്ഞത് കൂടെയുണ്ട്. സാജിയ ചിറക്കൽപ്പടി സലാം പറഞ്ഞു കൂടെയുണ്ട്. സുഹറാ കൽപ്പറ്റ നമ്മളോട് കൂടെ സലാം പറഞ്ഞു കൂടെയുണ്ട്. ശംസാദ് തലശ്ശേരി മൈമൂന ചീക്കിലോട് ഒരു മിനിറ്റ് കൊണ്ട് വലിയൊരു അറിവാണ് ലഭിച്ചത്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ കടന്നു വരാതെ അള്ളാഹു കാക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നാസിഹ തിരുവമ്പാടി സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇനി പതിയെ പതിയെ എത്തി നിൽക്കുന്നത് നമ്മുടെ ഒരു അനുഭവം കഥാചരിത്രം സ്ലോട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല പീഡനങ്ങളാൽ പ്രയാസപ്പെട്ട സ്വഹാബത്തിന് ഹിജറ പോകാൻ, നാട് വിട്ടു പോകാനുള്ള അനുവാദം നൽകി. ആ ഒരു ആയത്ത് ഓർമ്മ വരുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ടല്ലോ എന്ത്, അർളുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹ, നിങ്ങൾ പിന്നെ അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമല്ലേ, നിങ്ങൾ പലായനം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ, അനുവാദം കിട്ടിയപ്പോൾ, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബിഷയിലേക്ക് ഹിജറ പോകാനുള്ള അനുവാദം കൊടുത്തു. ആർക്ക്? തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു സ്ഥലം തേടിപ്പോകാനുള്ള അവസരം ആര് കൊടുത്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. ആ നാടിൻ്റെ പേരാണ് ഹബിഷ എന്ന് പറയുന്നത്,
1: അബ്സീനിയ.
0: അബ്സീനിയ. അപ്പോൾ അവിടെ നമുക്കറിയാം, പിന്നെ നജാഷി രാജാവാണ് ആ സമയത്ത് ഭരണം നടത്തിയിരുന്നത്. അത് ഒരു ഫറോവ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു സ്ഥാനപ്പേരാണ് ഈ ഒരു നജാഷി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ പഠിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. അതായത്, അവരൊരു ക്രൈസ്തവ ഭരണകൂടമായിരുന്നെങ്കിലും ജനങ്ങളോട് നന്നായി പെരുമാറുന്ന ഒരു ഭരണാധികാരിയാണ്. അങ്ങനെ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു നാട്ടിലേക്ക് ഹിജറ പോകാനുള്ള, മാത്രമല്ല മക്കയോട് താരതമ്യേന അടുത്ത് നിൽക്കുന്ന ഒരു നാടുകൂടിയാണ്. ഇപ്പം നമ്മൾ ബിലാലു ബിൻ റബാഹ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് ഇവിടെയൊക്കെ നമ്മൾ പറയാറ്, അദ്ദേഹം എത്യോപ്യക്കാരനാണ്, ആ ഒരു നാടും അവിടേക്ക് ചേർത്ത് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമുക്കറിയാം, പ്രവാസം എന്ന് പറയുന്നത് ഇന്നൊരു പ്രശ്നമല്ല. ഇപ്പം നമ്മൾ മണിക്കൂറുകൾ കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടാൻ ഇന്നത്തെ ഒരു നാട്ടിൽ, ഇന്നത്തെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കഴിയും. എന്നാൽ അന്നത്തെ ഒരു ഹിജറ എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഗതിയായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഇന്ന് ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാത്ത ആളുകൾ എന്ന് പറയുന്നത് തുലോം വിരളമായിരിക്കും. അപ്പം നമുക്കൊക്കെ കാണാവുന്നൊരു കാഴ്ച, ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുക, അവിടുത്തെ കാഴ്ചകൾ കാണുക. ഇപ്പോൾ രാജ്യങ്ങൾ തന്നെ, ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത ആളുകൾ ഇപ്പോൾ ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. എന്നാൽ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റക്ക് അനുവാദം കൊടുക്കുന്ന, അതായത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്, 90% ആളുകളും ജനിച്ചിടത്ത് തന്നെയാണ് മരണപ്പെടാറുള്ളത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അവർ പുറമെ ഒരു രാജ്യത്തിലേക്ക് പോവുക എന്നുള്ളത് വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു കാഴ്ചയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനൊക്കെ സൂചിപ്പിച്ചതുപോലെ, അരിഹിലത്തെ ശിത്താ ഇവ സൈഫ്, ശൈത്യകാലത്തെയും അതേപോലെ തന്നെ വേനൽക്കാലത്തെയും നിങ്ങളുടെ യാത്രകൾ, കച്ചവട യാത്രകളല്ലാത്ത മറ്റൊരു യാത്രകൾ നടക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഹിജ്റയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പണം കൂടെ കൊണ്ടുപോകാൻ കഴിയും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ GPay സംവിധാനങ്ങളുണ്ട്. ഏത് നാട്ടിലാണെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ കഴിയും. എന്നാൽ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് മുഴുവൻ ഈ മക്കയിൽ വിട്ടേഴ്ചുകൊണ്ട് വേണം ഹിജ്റ പോകാൻ. ഒരു നയാ പൈസ പോലും കൊണ്ടുപോകാൻ കഴിയില്ല. എങ്ങനെയാണ് നമുക്കിത് കൊണ്ടുപോകാൻ കഴിയുക? അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മുടെ പ്രവാസത്തോടൊപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറ്റം ചെയ്യാൻ കഴിയുമെങ്കിലും 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നില്ല എന്നുള്ളത് കൂടി ഹിജ്റയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ പിന്നെ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് ഒരു ശിക്ഷാരീതിയായിട്ടായിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ നാടുകളിൽ കൊടും കുറ്റവാളികളായ ആളുകളെ നമ്മൾ കാപ്പ ചുമത്താറുണ്ട്. ആ കാപ്പ ചുമത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ആ നാട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, ആ ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇതേപോലെ മറ്റൊരു നാട്ടിലേക്ക് പിന്നെ പറഞ്ഞയക്കുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ശിക്ഷാരീതിയുടെ ഭാഗമായിട്ട് കൂടി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഒരു വമ്പിച്ച പ്രതിഫലം ഓഫർ നൽകുന്ന ഒരു പുണ്യമായിട്ട് ഹിജ്റ കടന്നു വരുന്നത്. നമുക്കറിയാം, അവനവൻ ജനിച്ചു വീണ നാടും അതേപോലെ തന്നെ സമ്പത്തും എല്ലാം ഇട്ടയിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി തയ്യാറാകുന്നതിനെയാണ് ഹിജ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എത്രമാത്രം പുണ്യമുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാണ് നമ്മൾ ഹബശയുടെ ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. നമുക്കറിയാം, ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പുതിയ ഭാഷയാണ്, പുതിയ സംസ്കാരമാണ്, ആരോരുമില്ല സ്വീകരിക്കാൻ. അപ്പോൾ ഇവർ എന്താഗ്രഹിച്ചിട്ടാണ് ഈ സ്വഹാബത്ത് പോകുന്നത്? ഒരു ഇസ്ലാമായിട്ട് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. പക്ഷേ അവിടുത്തെ ഒരു സാഹചര്യം എന്തായിരിക്കുമെന്നും ഇപ്പോൾ നമുക്കൊക്കെ അറിയാം. അവിടെ ചെല്ലുമ്പോൾ പിന്നെ വിമാനമിറങ്ങുമ്പോൾ എന്നെ കൂട്ടാൻ ഇന്ന ആൾക്കാർ വരും, അല്ലെങ്കിൽ അവിടെ ഞങ്ങളുടെ ഏജൻ്റ് ഉണ്ടാകും, അതല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ പ്രതിനിധി ഉണ്ടാകും. ഇത് ആരുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ എന്ന് പറയുമ്പോൾ ഈ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവാനുള്ളത്. അങ്ങനെ അവർ എത്യോപ്യയിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പിന്നെ അവിടെ നേരത്തെ നമ്മൾ വിശദീകരിച്ചു, പിന്നെ ഒരു ക്രിസ്തീയ ഭരണകൂടമായിരുന്നു. ആ ഒരു യാത്രയിൽ ഏകദേശം 16 ആളുകൾ, 12 മുതൽ 16 വരെയുള്ള ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ ഒരു സഹാബിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പറയുന്നതിനിടക്ക് നമുക്കൊക്കെ ഓർമ്മയുള്ള ഒരു ഭാഗമുണ്ട്. അതായത് മഹാനായ പിന്നെ ഈ ഒരു സഹാബി ഈ ഒരു യാത്രയിൽ, ആ പേര് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അതേപോലെ തന്നെ ആമിറുബിനു പിന്നെ റബിയ എന്നോ മറ്റോ ആണ് തോന്നുന്നു ആ സഹാബിയുടെ പേര്. അദ്ദേഹവും ഭാര്യയും പിന്നെ ഈ യാത്രയ്ക്ക് വേണ്ടുന്ന ഒരുക്കമാനങ്ങൾ നടത്തുമ്പോൾ അതിലൂടെ നടന്നുപോയ ഉമർ റളിയല്ലാഹുവിന് ചോദിക്കുകയാണ്. അന്ന് അദ്ദേഹം ഇസ്ലാമിൽ മുസ്ലിം ആയിട്ടില്ല. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പം നമുക്കറിയാമല്ലോ യാത്ര തീർത്തും പിന്നെ ചെയ്യാത്ത ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുക്കം നടത്തുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന് ചോദിച്ചു എന്നാണ്, നിങ്ങൾ എങ്ങോട്ടാണ്? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ലൈല റളിയല്ലാഹു അൻഹ അതീവ രോക്ഷത്തോടുകൂടി പറയണം, എന്താ രോക്ഷം ഉണ്ടാവാനുള്ള കാര്യം? ഇവർ പീഡിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയാത്തത്. അങ്ങനെ നാടും വീടും എല്ലാം വിട്ടുകൊണ്ട് പോവാണ്. അപ്പോൾ അതീവ രോക്ഷത്തോടുകൂടി പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് പിന്നെ ജീവിക്കാൻ ഇവിടെ അനുവാദമില്ലല്ലോ എന്ന് അതീവ രോക്ഷം പ്രകടിപ്പിക്കുകയാണ്. നമുക്കറിയാം ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു പ്രകൃതം വെച്ച് പെട്ടെന്ന് വികാരം കൊണ്ട് എന്തു ചെയ്യും, പിന്നെ അദ്ദേഹം പ്രതികരിക്കും. പക്ഷേ ആ സമയത്ത് ആ മഹദിയോട് പറയണം, അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന് നടന്നു പോവാണ്. അപ്പോൾ മഹദി തൻ്റെ ഭർത്താവ് വന്നപ്പോൾ ഇത് പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിന് അല്ല ഉമറിൽ ഇങ്ങനൊരു മാറ്റം ഞാൻ കാണുന്നുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പിന്നെ തമാശയായിട്ട് ചോദിക്കുകയാണ്, ഉമർ ഇസ്ലാമാകും എന്നാണോ നീ കരുതുന്നത്? എന്നിട്ട് അവിടെ ഒരു വാചകം ചേർത്ത് പറയാണ്, ഖത്താബിൻ്റെ കഴുത മുസ്ലിമായാലും ഉമർ ഒരിക്കലും മുസ്ലിമാവുകയില്ല എന്നുള്ള നമുക്കൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു പ്രസിദ്ധമായൊരു വാചകം അവിടെ ചേർത്ത് വെക്കുകയാണ്.

നിങ്ങൾ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതേപോലെ തന്നെ യത്തീമുകൾക്ക് സംരക്ഷണം നൽകുന്നു. ഇങ്ങനെ ഒരുപാട് നന്മകൾ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു അവിശ്വാസിയായ മനുഷ്യനാണ് മുസ്ലിമിന് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ ചാർത്തുന്നത്. ഇത് നമ്മൾ എവിടെ കാണുന്നുണ്ട്? ഹിറാഗുഹയിൽ നിന്ന് പേടിച്ച രണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ അഭയം കണ്ടെത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് ഈ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്? മഹദി ഖദീജ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്, അങ്ങയെ ഒരിക്കലും അള്ളാഹു പ്രയാസപ്പെടുത്തുകയില്ല. അങ്ങ് പിന്നെ അശരണരുടെ പിന്നെ താങ്ങാണ്, ഭാരം ചുമക്കുന്നവൻ്റെ ഭാരം ഇറക്കി വെക്കുന്നവനാണ്. ഇങ്ങനെ സമാനമായ ഒരുപാട് വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇബ്നു ദുഗന ഇദ്ദേഹത്തെയും കൂട്ടിയിട്ട് എവിടേക്ക് പോവുകയാണ്? കഅബാലയത്തിൻ്റെ അടുക്കലേക്ക് പോയി തവാഫ് നടത്തിയതിന് ശേഷം അവിടെ കൂടിയിട്ടുള്ള മക്കാ മുശ്രിക്കുകളോട് പറയാണ്, ഈ പിന്നെ അബൂബക്കറിൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്താൽ നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ്. തമീം ഗോത്രത്തിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സംരക്ഷണം ആരൊഴിവാക്കിയിട്ടുണ്ട്? ഇദ്ദേഹം ഇസ്ലാമായത് കാരണത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഗോത്രം അദ്ദേഹത്തെ കൈവടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയണം, ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്താൽ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ എന്തു ചെയ്തു? സ്വന്തം വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പ്രത്യേകമായ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അവിടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും നിസ്കാരവും ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഖുർആനിൻ്റെ പാരായണം കേട്ടിട്ട് ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ എന്തു ചെയ്തു? ഇബ്നു ദുഗനയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരിക്കലും സമ്മതിച്ചു തരാൻ കഴിയില്ല, അങ്ങ് അവരുടെ സംരക്ഷണം ഒഴിവാകണം എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ സംരക്ഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹിജറ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. നമുക്കൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ അത്തരമുള്ള ഒരു ദർജയിലേക്ക് എത്താൻ കഴിയുമോ എന്ന് സംശയിക്കുമാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഹിജറയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്.

0: ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ അയ്യൂർ, മഷാഅല്ലാ, താങ്കൾ പറഞ്ഞ നസീഹത്ത് നല്ല ഒരു ഗുണപാഠം തന്നെയാണ്. അവർ ചെയ്ത ത്യാഗത്തിൻ്റെ ഗുണഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അയ്യൂർ അഭിപ്രായപ്പെടുന്നത്.
1: അതേപോലെ തന്നെ പിന്നെ ഷിഹാബ് കൽപ്പറ്റ വയനാട്ടിൽ നിന്ന് ഖുർആൻ ആയത്തിൻ്റെ ആശയം വളരെ ഗഹനമായി ശ്രോതാക്കൾക്ക് വിവരിച്ചു തരുന്ന സലഫിക്കും അൻസാരി ഉസ്താദിനും അള്ളാഹു കൂടുതൽ ഉപകാരപ്രദമായ അറിവുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സംവിധാനത്തിനെ അള്ളാഹു എന്നൊന്നും നിലനിർത്തി തരട്ടെ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അബ്ദുൽ ജലീൽ, നിങ്ങളുടെ പേരൊന്ന് സൂചിപ്പിക്കണം. പീസ് നിങ്ങളുടെ സ്ഥലം പേരല്ല, സ്ഥലം. പീസ് റേഡിയോ എല്ലാ പ്രോഗ്രാമുകളും ഒന്നിനൊന്നിനും മെച്ചം പുലർത്തുന്നു, എല്ലാ ഭാവുകങ്ങളും നേരുന്നു എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷുഹൈബ എം വളപട്ടണം, അൽഹംദുലില്ലാ, നല്ല ചരിത്രം. ചരിത്രങ്ങൾ എത്ര കേട്ടാലും മതി വരില്ല.
0: അതിനിടെ ഖദീജ തൊടുപുഴയും അഭിപ്രായപ്പെടുന്നു, വളരെ നല്ല ചരിത്രം, എത്ര കേട്ടാലും മതിയാവുകയില്ല എന്നൊരു അഭിപ്രായം പറയുന്നുണ്ട്.
1: ഒരു പേര് മെൻഷൻ ചെയ്യേണ്ട
0: പ്രാർത്ഥനാവസിയത്തുണ്ട്. അവർ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവും ചെറിയൊരു മനപ്രയാസത്തിലാണ്. എൻ്റെ മോൻ ഹെഫലിന് പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ അവന് ഹെഫലൊന്നും ഇപ്പോൾ മുൻപത്തെ പോലെ പഠിക്കാൻ കഴിയുന്നില്ല. ഒരു ചെറിയൊരു ദുസ്വഭാവം അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മോന് ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള നല്ല കുട്ടിയാവാനും ഞങ്ങളുടെ മക്കൾക്ക് ഹെഫല് വൃത്തിയായി പഠിക്കുവാനുമുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്.
1: ഷഹന റഷീദ് മേലാറ്റൂർ
0: ചെയ്യുന്നത് അല്ലാഹു ആ കുട്ടിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഹെഫല് പൂർത്തീകരിക്കുവാനും ഏറ്റവും നല്ല സൽസ്വഭാവത്തോടു കൂടി മാതാപിതാക്കളെ പരിചരിക്കും,
1: ഇരു ലോകത്തും ഉപകരിക്കുന്ന ഒരു സന്താനമായി അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഷഹന റഷീദ് മേലാറ്റൂരിൽ നിന്ന് ഇതിൽ പുതിയൊരു ഗസ്റ്റ് ഉണ്ട്, സ്ഥിരമായി കേൾക്കാനുള്ള നല്ലൊരു മനസ്സ് കൊടുക്കട്ടെ. അമീൻ, അമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളത് പിന്നെ റുഷ്ദ കാളികാവ്, ചരിത്രം എത്ര കേട്ടാലും മതി വരില്ല. ഹിജ്റയെ പറ്റി എത്ര മനോഹരമായിട്ടാണ് അൻസാരി ഉസ്താദ് പറഞ്ഞത്, അൽഹംദുലില്ലാ, വളരെ നല്ല ചരിത്രം, എത്ര കേട്ടാലും മതിയാവൂല എന്ന് ഖദീജ തൊടുപുഴ, ജമീല വി കെ പൂനൂർ, സഫിയ കെ തിരൂരങ്ങാടി.

0: നല്ലൊരു ചരിത്രം എത്ര കേട്ടാലും മതിയാവുകയില്ല. അതേപോലെ തന്നെ പിന്നെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി അന്യനാട്ടിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഈ ഹിജറ ആദർശത്തിന് വേണ്ടി റസൂലും സഹാബത്തും പോയതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ടത് പാഠം എന്ന് റുക്സാന ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ട്. യാസീൻ ഷെരീഫ് നിറമരുതൂർ നമ്മുടെ കൂടെയുണ്ട്. നാദിറ ഇടിമുഴിക്കൽ, ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മുടെ കുടുംബത്തിൽ കുറേ ആളുകളുണ്ട് ഹിദായത്ത് കിട്ടാത്തവർ, അവരെയൊക്കെ അള്ളാഹു ഒരു നാൾ ഹിദായത്തിലാക്കട്ടെ, ആമീൻ.
1: ഷഹന റഷീദ് മേലാറ്റൂർ പറയുന്നത്, ഇന്ന് ഇതിൽ ഒരു പുതിയ ഗസ്റ്റ് ഉണ്ട് നമ്മോടൊപ്പം എന്നുള്ളത് അള്ളാഹു സ്ഥിരമായി കേൾക്കാൻ ഒരു തൗഫീഖ് നൽകട്ടെ എന്നാണ് അവർ പറയുന്നത്.
0: അതേപോലെ തന്നെ സലീമ ഒതുക്കുങ്ങൽ, ശംസാദ് തലശ്ശേരി, ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൽ, നസീമ, പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എൻ്റെ കാർന്നൂരുടെ ഭാര്യ മിംസ് ഹോസ്പിറ്റലിൽ ഉണ്ടായി, അവർ മിഞ്ഞാന്ന് മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ നല്ല സ്വഭാവത്തോടുകൂടി ഹിഫ്ദ് പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ഹുസൈൻ വി എം ഇടത്തനാട്ടുകാരൻ.
1: അടുത്ത സ്ലോട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കതുർക്കാം.
2: ومن يضلل الله فما له من ولي من بعده

0: 2469 ദിവസമായി നമ്മൾ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് അതിലെ 2446 എപ്പിസോഡിനാണ് നമ്മൾ കാതോർത്തത്. ഇനി നമ്മൾ അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടാണ്. നമ്മളൊരുപാട് പുതിയ പുതിയ പ്രോഗ്രാമുകൾ പരിചയപ്പെടാൻ ഈ ഒരു സ്ലോട്ട് ഉപകരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില പ്രോഗ്രാമുകൾ അവർക്ക് ഏറ്റവും പ്രിയങ്കരമായിരിക്കും. എന്നിരുന്നാലും പ്രീസ് റേഡിയോയുടെ നൂറുകണക്കിന് പ്രോഗ്രാമുകളിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു ജീവിതപാഠങ്ങൾ. ജീവിതപാഠങ്ങൾ എന്നത് ഒരു വിശ്വാസി അവൻ്റെ ദുനിയാവിലെ ജീവിതത്തിൽ നേടിയിരിക്കേണ്ട പാഠങ്ങളെ ഉൾക്കൊള്ളിച്ച് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഉള്ള പ്രമാണബദ്ധമായ ഒരു വിശദീകരണം നൽകുന്ന ഒരു മനോഹരമായ എപ്പിസോഡ് തന്നെയാണ് ജീവിതപാഠങ്ങൾ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ജീവിതപാഠങ്ങൾ എന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ എന്ന വിഷയത്തിൽ മുഹമ്മദ് ദാനിഷ് സുല്ലമി നമ്മോടൊപ്പം ചേരുന്നു.
1: അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളൊക്കെ അള്ളാഹുവിനെയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. കാരണം ഒരു സൃഷ്ടി ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നതിലേറെ നമ്മൾ അള്ളാഹുവിനെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അത് ഒരു സൃഷ്ടാവിനെ ഇഷ്ടപ്പെടുന്ന മാർഗമാണ്. അത് ആരാധനയുടെ ഭാഗവുമാണ്, ഇബാദത്താണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മെ ഇങ്ങോട്ട് ഇഷ്ടമാകണമെങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും മാറണമെങ്കിൽ അതിന് നമുക്ക് ചില സവിശേഷതകൾ ഉണ്ടായേ പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചാൽ അതിലേറെ വലിയ നേട്ടം നമുക്ക് മറ്റെന്താണ് ലഭിക്കാനുള്ളത്? നമ്മുടെ നാട്ടിലെ ഒരു വലിയ രാജാവ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളുകളിൽപ്പെട്ടവനാണ് ഞാനെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതെത്ര വലിയ സ്ഥാനമാണ്. ഒരു മന്ത്രിയുടെ ഇഷ്ടപ്പെട്ട ആളുകളിൽ ഒരാളാണ് താനെന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അതെത്ര വലിയ ഒരു നേട്ടമായിട്ടായിരിക്കും അയാൾ കാണുന്നത്. എന്നാൽ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന, ലോകത്തിൻ്റെ മുഴുവൻ രാജാധിരാജനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതുണ്ട്? ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 222 ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുത്തഹിരീൻ. തീർച്ചയായും പശ്ചാത്തപിക്കുന്ന ആളുകളെ, അതുപോലെ തന്നെ ശുചിത്വം പാലിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും റബ്ബിൻ്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. റബ്ബിൻ്റെ തൃപ്തിയും അതുപോലെ തന്നെ തുടരെ തുടരെയുള്ള അവൻ്റെ അനുഗ്രഹങ്ങളും അവൻ്റെ റഹ്മത്തുമെല്ലാം അവൻ്റെ ഫളും അവൻ്റെ കാരുണ്യവുമെല്ലാം എപ്പോഴും ലഭിക്കണമെന്ന് കൊതിക്കുന്നവരാണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള വലിയൊരു മാർഗമായിട്ട് അള്ളാഹു തന്നെ പഠിപ്പിക്കുകയാണ് പശ്ചാത്തപിക്കുന്നവരെയും ശുചിത്വം പാലിക്കുന്ന, ശുചിത്വം പാലിക്കുക എന്ന് പറഞ്ഞാൽ തൊഹാറത്തുള്ള, മുത്തഹിരീൻ എന്ന് പറഞ്ഞാൽ തൊഹാറത്തുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നവർ, അഥവാ വുളുവോടുകൂടെ അധിക സമയവും കഴിയുന്ന ആളുകൾ, അതുപോലെ തന്നെ അശുദ്ധികളിൽ നിന്ന് അധിക സമയത്തും ശുദ്ധയായി ഇരിക്കുന്ന ആളുകളെ അള്ളാഹുവിനേറെ ഇഷ്ടമാണ്. അതുപോലെ റബ്ബിങ്കിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന, അപാകതകളും തെറ്റുകളും പാളിച്ചകളും ഒക്കെ ജീവിതത്തിൽ പല നിലക്ക് സംഭവിച്ചിട്ടുണ്ടാകാം, അതെല്ലാം റബ്ബിനോട് തുറന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയ ആളുകളാണ് സലഫുകൾ. അവർക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ടായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഇദാ അഹബ്ബല്ലാഹു അൽഅബ്ദ്, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നാദ ജിബ്രീൽ, ജിബ്രീലിനെ വിളിക്കും, എന്നിട്ട് പറയും, ജിബ്രീലിനോടായിക്കൊണ്ട് മലക്കുകളുടെ നേതാവായ ജിബ്രീലിനെ വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫ അഹ്ബിബ്ഹു ഫ യുഹിബ്ബു, തീർച്ചയായും അള്ളാഹു ഇന്ന ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ജിബ്രീലെ നീയും അയാളെ ഇഷ്ടപ്പെടണം, ഫ യുഹിബ്ബു, അങ്ങനെ ജിബ്രീലും അയാളെ ഇഷ്ടപ്പെടുകയാണ്. ഇന്ന സ്ഥലത്തുള്ള അഹമ്മദിനെ, ഫാത്തിമയെ, ജമീലയെ, റുഖിയയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജിബ്രീലെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചറിയിക്കുകയാണ്. അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടണമെന്ന് പറയുകയാണ്. നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ പേര് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമോ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ? എന്നിട്ടോ അവിടെയും തീർന്നില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ആളുകളെ ഇഷ്ടപ്പെടുകയും, എന്നിട്ട് ഹദീസിൻ്റെ ബാക്കി നമുക്ക് കാണാൻ സാധിക്കും, ഫ യുഹിബ്ബുഹു അഹ്ലുസ്സമാഇ, അങ്ങനെ ആകാശ ലോകത്തുള്ള എല്ലാവരെയും വിളിച്ചിട്ട്, അഥവാ മലക്കുകളെല്ലാം വിളിച്ചിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, തീർച്ചയായിക്കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്ന ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടുക എന്ന് പറയും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട ആളായിക്കൊണ്ട് മാറി, ജിബ്രീൽ ഇഷ്ടപ്പെട്ട ആളായി മാറി, ആകാശലോകത്തെ മലായിക്കത്തുകളെല്ലാം ഇഷ്ടപ്പെട്ട ആളായിക്കൊണ്ട് മാറാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതിനുള്ള ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. അങ്ങനെ മലക്കുകളും അള്ളാഹുവും ആകാശലോകം മുഴുവനും നമ്മളെ ഇഷ്ടപ്പെടുമെങ്കിൽ അതിന് പറ്റിയ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതമൊന്ന് നമ്മൾ ക്രമീകരിച്ചെടുക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുകയാണ്, തീർച്ചയായും ഇല്ലാ മൻ തബ വ ആമന വ അമില സ്വാലിഹം ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വ കാന അല്ലാഹു ഗഫൂറുർ റഹീമ. 25-ാമത്തെ അധ്യായം സൂറത്ത് ഫുർഖാനിൻ്റെ 70-ാമത്തെ ആയത്താണ്. ഇബാദുർ റഹ്മാൻ്റെ സവിശേഷത പറയുന്നിടത്ത് റബ്ബ് പറയുകയാണ്, ഇല്ലാ മൻ തബ, തൗബ ചെയ്യുന്നവരൊഴികെ, വ ആമന, വിശ്വസിക്കുകയും, ആമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് എങ്കിൽ, അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് തെറ്റുകളും ഒരുപാട് അബദ്ധങ്ങളും കുറ്റങ്ങളും ഒക്കെ മനുഷ്യ സഹജമായി സംഭവിച്ച ആളുകളായിരിക്കും. ഉലായിക്ക, അക്കൂട്ടർക്ക് യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ പാപങ്ങളെ വലിയ നന്മകളാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുമെന്നാണ്, ബദലാക്കി കൊടുക്കും. എന്ത്? അവരുടെ സയ്യിആത്തുകൾക്ക് ബദലാക്കിക്കൊണ്ട് ഹസനാത്തുകളെ നൽകുമെന്ന് അറിയിക്കുകയാണ്. വഖാനല്ലാ, തീർച്ചയായിട്ടും അള്ളാഹു ഗഫൂറൻ റഹീമ, അള്ളാഹു ഗഫൂറാണ്, എല്ലാം പൊറുക്കുന്നവനാണ്, റഹീമാണ്, പരമകാരുണികനാണ് എന്ന് കൃത്യമായിക്കൊണ്ട് നമ്മെ അറിയിക്കുകയാണ്. ഫമൻ താബ മിൻ ബഅദി ളുൽമിഹി വ അസ്ലഹ ഫഇന്ന അല്ലാഹ യതൂബു അലൈഹി ഇന്ന അല്ലാഹ ഗഫൂറു റഹീം. സൂറത്ത് മാഇദയിലെ 39-ാമത്തെ ആയത്താണ്. ഫമൻ താബ, ആരാണോ തൗബ ചെയ്യുന്നത്, മിൻ ബഅദി ളുൽമിഹി, അക്രമം പ്രവർത്തിച്ചതിന് ശേഷം, അഥവാ സ്വന്തത്തോട് അതിക്രമം ചെയ്യുകയാണ്, ഒരു തെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ തെറ്റുകൾ സംഭവിച്ചിട്ട് പിന്നീട് ആരാണോ തൗബ ചെയ്ത് മടങ്ങുന്നത്, അസ്ലഹ, എന്നിട്ട് തൻ്റെ നിലപാടുകളെ നന്നാക്കി തീർക്കുകയും ചെയ്യുകയാണ് എങ്കിൽ, ഫഇന്ന അല്ലാഹ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് തൗബ ചെയ്ത് മടങ്ങുന്ന ആ ആളുകളുടെ തൗബയെ അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇന്ന അല്ലാഹ ഗഫൂറു റഹീം, അള്ളാഹു ഗഫൂറാണ്, പാപം പൊറുക്കുന്നവനാണ്, റഹീമാണ്, വിശ്വാസികളോട് പരലോകത്ത് വെച്ച് കരുണ കാണിക്കുന്നവനാണ് എന്നെല്ലാം റബ്ബ് നമ്മെ അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ്, ഒന്നാമത് നമ്മൾ പഠിച്ചു തൗബ ചെയ്ത് മടങ്ങുന്ന, പശ്ചാത്തപിക്കുന്ന ആളുകൾ എന്നുള്ളത്. രണ്ടാമത്തൊരു കാര്യം, പ്രവാചകചര്യ പിന്തുടരുക എന്നുള്ളതാണ്. അത് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം? മൂന്നാമത്തെ അധ്യായം സൂറത്തു ആലു ഇമ്രാനിൻ്റെ 31-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പഠിപ്പിക്കുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, ഫത്തബിഊനീ, റസൂലെ നീ അവരോട് പറയണം. എന്താണ് പറയേണ്ടത്? ഫത്തബിഊനീ, അവർ എന്നെ പിൻപറ്റട്ടെ എന്ന് നീ അവരോട് പറയും. അഥവാ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റാൻ അവരോട് പറയു റസൂലെ എന്ന് അള്ളാഹു അറിയിക്കുകയാണ്. അഥവാ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? യുഹ്ബിബുകുമുല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഇഷ്ടപ്പെടും. വയഗഫിർ ലക്കും ദുനൂബക്കും, എന്നിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരും. നിങ്ങളുടെ ദുനൂബുകളെ, നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾക്കവൻ പുറത്തു തരും. അല്ലാഹു തീർച്ചയായിട്ടും അല്ലാഹു ഗഫൂറുൻ റഹീമുൻ, തീർച്ചയായും അല്ലാഹു ഗഫൂറാണ് റഹീമാണ്. ഗഫൂറു റഹീം എന്ന് പറയുമ്പോൾ പലയിടങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്.
0: മാഷാഅല്ലാ, ജീവിത പാഠങ്ങൾ എന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡ് അല്ലാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ എന്ന വിഷയത്തിൽ മുഹമ്മദ് ദാനിഷ് സുല്ലമിയാണ് നമ്മോടൊപ്പം ചേർന്നത്.

0: റുക്സാന ബാലുശ്ശേരി പ്രതികരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജീവിത പാഠങ്ങൾ, ശുചിത്വം ഉള്ള ആ ഒരു വിഷയങ്ങൾ എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് എന്നുള്ള ഒരു മനോഹരമായ ഒരു പ്രതികരണം തന്നെയാണ് അവർ പറയുന്നത്. ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകളം ഇന്ന് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയും അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും വർദ്ധിപ്പിക്കണമേ എന്ന ഒരു വസിയത്താണ് അവർ നൽകുന്നത്. അതേപോലെ തന്നെ നാഫിയ പൊന്നാനിയിൽ നിന്ന് സലാം അറിയിച്ച് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കൂടെ താമരശ്ശേരിയിൽ നിന്ന് നഫീസ പി എ, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അവരും സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ സ്ലോട്ടുകളിലേക്ക് തന്നെ മടങ്ങേണ്ടതുണ്ട്. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് സെഷനിൽ നമ്മളിനി കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ലോട്ട് തന്നെയാണ്, തിരുമൊഴികൾ.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: കെ വി മുഹമ്മദ് അലി മൗലവിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. പൊറുത്ത് കിട്ടുന്നത് വരെ ശുപാർശ ചെയ്യുന്ന സൂറത്തുകൾ എന്ന വിഷയത്തെ അധികരിച്ചുള്ള തിരുമൊഴികൾ കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന സൂറത്തൻ മിനൽ ഖുർആനി 30 ആയത്തൻ ശഫഅത്ത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു വഹിയ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. രക്ഷതാക്കളെ, മഹനായ അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് ഇമാം അഹമ്മദ്, ഇമാം ബുദാവൂദ്, ഇമാം തുർമിദി എന്നിവരെല്ലാം തന്നെ നിവേദനം ചെയ്തിട്ടുള്ളതാണ്. ഹസൻ എന്ന ദർജയിലാണ് പണ്ഡിതന്മാർ അത് നൽകിയിട്ടുള്ളത്. ഈ വചനത്തിൻ്റെ അതേ ആശയമുള്ള, അതിനോട് ചേർന്ന് നിൽക്കുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ട വചനങ്ങൾ വേറെയും നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു സഹർ അദ്ദൗസി എന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യമനിലെ ദൗസ് ഗോത്രത്തിലാണ് ഹിജർക്കുമ്പ് 21 ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹം തൻ്റെ നാട്ടിലെ നാട്ടുകാർക്കായി, വ്യത്യസ്ത തൻ്റെ ഗോത്രത്തിനായി തൊഴിലെടുത്തു, ആടുമേച്ചുമൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്. തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു മക്കത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം നാട്ടിൽ തൻ്റെ ദൗസ് ഗോത്രത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചത്. അങ്ങനെ തൻ്റെ 28-ാമത്തെ വയസ്സിൽ ഹിജറ 7-ാം കൊല്ലം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിലെത്തുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം വരെയും നബിയുടെ സന്തത സഹചാരിയായി ദീൻ പഠിച്ചും കേട്ടും മനസ്സിലാക്കിയും അദ്ദേഹം നബിയോടൊപ്പം ജീവിച്ചു എന്നാണ് ചരിത്രം. 5374 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ടെന്നതാണ് പ്രബലമായ അഭിപ്രായം. മദീനയിൽ വെച്ച് തന്നെയാണ് മരണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന സൂറത്തൻ മിനൽ ഖുർആൻ, തീർച്ചയായിട്ടും ഖുർആനിൽ നിന്നുള്ള ഒരു സൂറ, 30 ആയ 30 ആയത്തുകളാണ് അതിനുള്ളത്. ഷഫഅത്തിൽ റജുലിൻ, അതൊരു മനുഷ്യന് വേണ്ടി ശുപാർശ പറയും, ഹത്താ ഓ ഫിറലഹു, അവന് പുറത്തു കിട്ടുന്നതുവരെ, ഒരു വ്യക്തിക്ക് വേണ്ടി ശുപാർശ പറഞ്ഞുകൊണ്ടേയിരിക്കും അവന് മഗ്ഫിറത്ത് കിട്ടുന്നതുവരെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞത്. ഖുർആനിലെ ഒരു സൂറത്ത്, 30 ആയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു, വഹിയ അവ, അത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് ആരംഭിക്കുന്ന സൂറത്തുൽ മുൽക്കാണ് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഷഫാഅത്ത് ലഭിക്കുന്ന, പാപമോചനം കിട്ടുന്നതുവരെ ഒരു വ്യക്തിക്ക് വേണ്ടി ഷഫാഅത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനോട് ശുപാർശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മോട് പാരായണം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. മറ്റ് റിപ്പോർട്ടിൽ വന്നത്, സൂറത്തുൻ, ഒരു സൂറത്തുണ്ട്, തഷ്ഫഉ ലിഖാഇലിഹ, അത് ഒതുന്നവന് വേണ്ടി ആ സൂറത്ത്, ആ അധ്യായം അത് ശുപാർശ നടത്തിക്കൊണ്ടിരിക്കും. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിയ 30 ആയ, അത് 30 ആയത്തുകളാണ്. അലാ വഹിയ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അറിയണേ അത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന പിന്നെ സൂറത്താണ് എന്ന് തുടങ്ങുന്ന അധ്യായമാണ് എന്നുകൂടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യന് ഷഫഅത്ത് ലിറജുലിൻ, ഒരാൾക്ക് ശുപാർശ നടത്തുമെന്ന് പറയുമ്പോൾ, ലിഖാഇലിഹ, അത് ഓതുന്നവന് വേണ്ടി എന്നാണ് അർത്ഥം. അത് പറയുന്നവന്, ഓതുന്നവന്, വ മുതദബ്ബിരിഹ, അതിനെക്കുറിച്ച് ആലോചിക്കുന്നവന്, വമയഅമലു ബിഹ, അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നവന്, അതനുസരിച്ച് അമല് ചെയ്യുന്നവന് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമെന്ന് വിശദീകരണങ്ങളിലുണ്ട്. അവൾ പുറത്തു കിട്ടുന്നത് വരെ ഷഫായത്ത് നടത്താൻ മാത്രം ഉന്നതമായ ബന്ധമുണ്ട് ആ സൂറത്തിന് എന്ന് നാം തിരിച്ചറിയണം. മറ്റു റിപ്പോർട്ടിൽ പറഞ്ഞത് തൻ അതിൻ്റെ സ്വാഹിബിന് വേണ്ടി, ആ സ്വാഹിബിന് ഖുർആൻ പാരായണം ചെയ്യുന്ന ആ സൂറത്തുൽ മുൽക്കിലെ വചനങ്ങളെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, ആ മുൽക്കിലെ ആയത്തുകൾക്കനുസരിച്ച് ജീവിതത്തെ വിശ്വാസത്തിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ ക്രമീകരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആ സൂറത്ത് ഷഫായത്ത് നൽകും, ഷഫായത്ത് ചെയ്യും, ശുപാർശ നടത്തും. എത്രത്തോളമെന്നാൽ ആ വ്യക്തിക്ക് പുറത്തു കിട്ടുന്നത് വരെയും പറഞ്ഞുകൊണ്ടിരിക്കും, വാദിച്ചുകൊണ്ടിരിക്കും എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സൂറത്തിൻ്റെ പ്രത്യേകത, അത് പാരായണം ചെയ്തതിൻ്റെ മഹത്വം, ആ സൂറത്തിൻ്റെ പ്രത്യേകത 30 ആയത്തുകളാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു എന്ന് നാം അറിയേണ്ടതുണ്ട്. മാത്രവുമല്ല മറ്റ് റിപ്പോർട്ടർ വന്നത് മാനിഅത്താണ് എന്ന നിലക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മാനിഅത്താണ്, അതായത് ഖബറിലെ ശിക്ഷയിൽ നിന്ന് അത് പാരായണം ചെയ്യുന്നവൻ, പഠിച്ചവൻ, അതിനെക്കുറിച്ച് ആലോചിച്ചവൻ, അമൽ ചെയ്യുന്നവന് വേണ്ടി അത് തടയും, ഖബർ ശിക്ഷയെ തടയാൻ അത് കാരണമാകും എന്ന് വിശദീകരണങ്ങളുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വിശദീകരണം, അത് പാരായണം ചെയ്യുന്നവന് വേണ്ടി ഖബറിൽ വെച്ച് അത് ശുപാർശ ചെയ്യും എന്നതാണ് ഒരു വിശദീകരണം. ഒന്നുകിൽ ഖബറിലോ അല്ലെങ്കിൽ അന്ത്യദിനത്തിൽ നാളെ പരലോകത്തോ ശുപാർശ ചെയ്യും എന്ന് കാണാൻ സാധിക്കും. അത് മറ്റൊരു വിശദീകരണം. ഇങ്ങനെ സൂറത്തുൽ മുൽക്ക് കൃത്യമായി പതിവായി പാരായണം ചെയ്യുന്നവൻ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ലഭിക്കുന്ന, ഖബറിലും പരലോകത്തുമൊക്കെ ശിക്ഷ ലഭിക്കുന്ന ആ വലിയ തെറ്റുകളിൽ വീഴാതെ അള്ളാഹു കാത്തു സൂക്ഷിക്കും എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന വിശദീകരണങ്ങളുമുണ്ട്. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ, സൂറത്ത് അൽ മുൽക്ക് അത് പതിവാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഓതാൻ പറഞ്ഞ സൂറത്തുകളിൽ പെട്ടതുകൂടിയാണത്. അതുകൊണ്ട് തന്നെ രാത്രി പാരായണം ചെയ്യലാണ് ഏറ്റവും മഹത്വമേറിയത്. ഒരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഉറങ്ങാറില്ല ഇവ പാരായണം ചെയ്യാതെ കണ്ട് എന്ന് കാണാം. അന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യനാമു ഹത്താ യഖ്റഅ അൽ ഇസ്ലാമീൻ തൻസീൽ വതബാറക ലദീ ബിയദിൽ മുൽക്ക്. സൂറത്ത് സജദയും അതേപോലെ സൂറത്ത് മുൽക്കും ഓതാൻ നബി ഉറങ്ങാറില്ല എന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പതിവായി പാരായണം ചെയ്തിരുന്ന സൂറത്തുകളിലൊന്നാണ് സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ട് തന്നെ രാത്രി പാരായണം ചെയ്യുന്നത് ഏറെ മഹത്തരമാണ്. എന്നാൽ നമ്മൾ നേരത്തെ വായിച്ച ആ വചനത്തിൽ രാത്രി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിശദീകരണങ്ങളുണ്ട്, പകലിലും പാരായണം ചെയ്യാമെന്നതാണ്. എന്നാൽ രാത്രി പാരായണം ചെയ്യാതെ നബി ഉറങ്ങാറില്ല എന്ന് പറയുമ്പോൾ രാത്രിയിൽ അത് പാരായണം ചെയ്തതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ള ചില സൂറത്തുകൾ പതിവായി തന്നെ എല്ലാ രാത്രിയിലും പാരായണം ചെയ്തിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളും പതിവാക്കേണ്ടതാണ് എപ്പോഴും. പിന്നെ മരണം പിടികൂടാനുള്ള സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഏത് സഹായവും ആവശ്യമായി വരുന്ന ഒരു രംഗമാണ് മരണശേഷമുള്ള ജീവിതം. അതുകൊണ്ട് ഖബറിലെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടേണ്ടതുണ്ട്, ശുപാർശ ലഭിക്കേണ്ടതുണ്ട്, പരലോകത്ത് നമുക്ക് ശുപാർശ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് ആശയമറിഞ്ഞ് പാരായണം ചെയ്യുക, വചനങ്ങളെക്കുറിച്ച് ആലോചിക്കുക, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. നാളെ പരലോകത്ത് അതുമൂലം അതിൻ്റെ ശുപാർശ ലഭിക്കുന്ന, സൂറത്തുൽ മുൽക്കിൻ്റെ ശുപാർശ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. തിരുമൊഴികളാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മോടൊപ്പം ചേർന്നത്. പുറത്ത് കിട്ടുന്നത് വരെ ശുപാർശ ചെയ്യുന്ന സൂറത്തുകൾ എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോട് സംവദിച്ചത്. സൂറത്ത് മുൽക്ക് ഓതുക, അർത്ഥം മനസ്സിലാവുക, അതിൻ്റെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തന്ന മൗലവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് റുക്സാന ബാലുശ്ശേരി കമൻ്റ് നടത്തിയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. അള്ളാഹു ആ കുടുംബത്തിന് അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ മക്കളെയും നമ്മുടെ മക്കളെയും നേരായ പാതയിലൂടെ നയിക്കുമാറാകട്ടെ എന്നാണ് സീനത്ത് പാലക്കാട് കമൻ്റ് നടത്തിയിട്ടുള്ളത്. ജാസ്മിൻ വയനാട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അസ്സലാമു അലൈക്കും. നല്ലൊരു തിരുമൊഴി, നല്ലൊരു ഹദീസും പഠിച്ചു. അൽഹംദുലില്ലാ, ദിവസവും ഓതുന്ന സൂറത്താണ് അൽഹംദുലില്ലാ എന്ന് സഫിയ കെ തിരൂരങ്ങാടി കമൻറ്റ് നടത്തിയിട്ടുണ്ട്. കെ വി ഉസ്താദിൻ്റെ എന്നത്തെയും പോലെ ഇന്ന് നല്ലൊരു ഹദീസാണ് പറഞ്ഞു തന്നത്. എല്ലാവരും നിത്യവും പാരായണം ചെയ്യുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യണം എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നാദിറായി ഇടിമുഴിക്ക് അൽഹംദുലില്ലാ രാത്രി എന്നും പാരായണം ചെയ്യാറുണ്ട്. അള്ളാഹു സ്വീകരിച്ച് തക്കതായ പ്രതിഫലം തരട്ടെ, ആമീൻ. സുബൈദ ഇസ്മായിൽ മടിക്കരിയിൽ നിന്നും മാഷാല്ല എത്ര നല്ല സൂറത്ത് എന്നൊരു കമൻറ്റ്. സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്.
3: അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും ജീവിത പാഠങ്ങൾ കേട്ടാൽ അൽഹംദുലില്ലാ നല്ലൊരു പ്രോഗ്രാം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നഫീസ പി എ താമരശ്ശേരി, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ, റസൂലിൻ്റെ പാത പിൻപറ്റി ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ എന്ന ഒരു കമൻ്റ് അവർ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു തന്ന കെ വി ഉസ്താദിന് അനുഗ്രഹം നൽകട്ടെ എന്നാണ് സഫിയുടെ പാൾ. ഇന്നത്തെ തിരുമൊഴി വളരെ നല്ല ഹദീസായിരുന്നു അൽഹംദുലില്ലാ എന്ന് ജമീല വി കെ പൂനൂർ. അതേപോലെ തന്നെ പിന്നെ ലൈല പടിയൂർ, സൂറത്ത് മുൽക്ക് ഞാൻ ദിവസേന പാരായണം ചെയ്യാറുണ്ട് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രിയപ്പെട്ടവരെ, അടുത്ത നമ്മുടെ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. എന്താണ് സലഫി നമ്മുടെ അടുത്ത ഒരു സ്ലോട്ട്?
0: അപ്ഡേറ്റ്സുകളിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. പിസ് റേഡിയോ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കോഴ്സുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പിസ് റേഡിയോയുടെ നേതൃത്വത്തിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന നിരവധി പ്രയോജനപ്രദമായ ഓൺലൈൻ കോഴ്സുകൾ നടന്നു വരുന്നുണ്ട്. നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ്. കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ടതായ കോഴ്സ് തന്നെയാണ് ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ്. അതുപോലെ അഞ്ഞൂർ വിശുദ്ധ ഖുർആനിൻ്റെ വ്യവസ്ഥാപിത പഠന സംരംഭമാണ് പീസ് റേഡിയോയുടെ അഞ്ഞൂർ എന്ന ഒരു കോഴ്സ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആ മൊഡ്യൂളിൻ്റെ ആ ഒരു ക്ലാസ്സുകൾ, ഏറ്റവും ലേറ്റസ്റ്റ് മൊഡ്യൂളിലെ 42 ക്ലാസ്സുകളും പൂർത്തിയായിട്ടുണ്ട്. പഠിതാക്കൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകളുടെ ടെസ്റ്റുകൾക്ക് ഉത്തരം അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതോടൊപ്പം ഈ മദ്രസ വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകൾ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു കോഴ്സാണ് അറബി ഭാഷാ പഠനം. സലീം സുല്ലമിയാണ് അറബി ഭാഷാ പഠനത്തിന് നേതൃത്വം നൽകുന്നത്. രണ്ടാമത്തെ മൊഡ്യൂൾ വിജയകരമായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായ പഠന പരിപാടി തന്നെയാണ് അറബി ഭാഷാ പഠനം. നമുക്കിനി നമ്മുടെ സ്ലോട്ടിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. സ്വരം കാതൂർക്കാം. മിയാസ് ബിൻ മൊഹ്സിൻ മലവാര നാട്ടിൻ്റെ എന്ന ഒരു ഈരടികളുമായി അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. സ്വരം

0: മിയാസ് ബിൻ മുഹസിനിൻ്റെ മനോഹരമായ സ്വരമാണ് നമ്മളിതുവരെ കാതോർത്തത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അറിയിപ്പ് വീണ്ടും നൽകുന്നു. നാളെ ഓഗസ്റ്റ് 15 ശനിയാഴ്ച 2:30 മുതൽ 3:30 വരെ ഫാമിലി ടെലിക്വിസ് ഉണ്ടാകും. വിഷയം ഇന്ത്യ, സ്വാതന്ത്ര്യം, പോരാട്ടം, ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിലാണ് നാളത്തെ ഫാമിലി ലൈവ് ടെലിക്വിസ്. വിളിക്കേണ്ട നമ്പർ 9020840840.
1: മൊഹ്സിന മഞ്ചേശ്വരം മാഷാല്ല നല്ല ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സഫിയ കെ തുരങ്ങാടി വ്യത്യസ്തമായൊരു ഗാനം, ഷുഹൈബായ മുളവട്ടണം ഇത്ര അർത്ഥവത്തായ ഗാനം, പടച്ചറബിനോട് മനംതൊന്ന് നേടുന്ന നല്ല അർത്ഥവത്തായ ഗാനം, സ്വരം മനോഹരമായി സഫിയ അടപ്പാൾ, റുഷ്ദ കാളികാവ് സ്വരം സൂപ്പർ, ലൈവ് പാട്ടിൻ്റെ സമയം പറയണേ മറക്കരുത് എന്ന് പത്തപ്പിരിയെത്തുന്ന എൻ കെ മഷ്റഫ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ടാപ്പിങ്ങിന് പോകുന്ന സമയത്തായിരിക്കും ഞങ്ങളത് പാടുക. ബഷീർ അബു തലശ്ശേരി നല്ല അർത്ഥവത്തായ സോങ് പാടിയവർക്ക് അഭിനന്ദനം. സ്വരം സൂപ്പർ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. അതേപോലെ തന്നെ 500-ൻ്റെ കുറച്ചുകൂടി ക്ലാസ്സുകൾ കേൾക്കാനുണ്ടായിരുന്നു, ഇപ്പോൾ ഉത്തരങ്ങൾ അയക്കാൻ പറ്റുന്നില്ല, എന്തു ചെയ്യണമെന്നറിയില്ല എന്ന് പറയുന്നുണ്ട് മിക്കവാറും. നമ്മുടെ ഈ ഒരു മെസ്സേജ് നമ്മുടെ പ്രൊഡക്ഷൻ ടീം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്നും രാവിലെയാണ് ഓതാറുള്ളത്, ഇപ്പോൾ പുതിയൊരു അറിവ് കിട്ടി അൽഹംദുലില്ലാ, ഇനി മുതൽ രാത്രി ഓതാൻ ശ്രമിക്കാമെന്ന് സറീന ബിന്ദ് അബ്ദുറഹ്മാൻ കാസർഗോഡ് നമ്മുടെ തിരുമൊഴികളുമായി ബന്ധപ്പെട്ട് കമൻ്റ് നടത്തിയിട്ടുണ്ട്. സെൽമ ഫറൂഖ് ഇന്നാണ് 500 ഫൈനൽ എക്സാം ആരംഭിക്കുന്നത്, സഫിയ അടപ്പാൾ 500 ആൻസർ അയക്കാൻ പറ്റുന്നില്ലല്ലോ, ഇൻഷാല്ല ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടും. രാത്രി പാരായണം ചെയ്യാറുണ്ട്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഫാത്തിമ സുഹറ പെരുമാൾ. ജമീല വി കെ പുനൂർ, ഇന്നത്തെ തിരുമൊഴി നല്ല ഒരു ഹദീസായിരുന്നു അൽഹംദുലില്ലാ. സഫി അടപ്പാൾ സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞു തന്ന കെ വി മൗലവിക്ക് പിന്നെ അനുഗ്രഹങ്ങൾ നൽകട്ടെ. ജസീല തൈലക്കടവ്, ഇന്ന് കഥയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് സലഫി. ഒരു ചെറിയൊരു കഥ പറഞ്ഞാലോ?
0: തീർച്ചയായും.
1: നമ്മൾ പിന്നെ ഒരു ചെറിയൊരു കഥ സൂചിപ്പിക്കുകയാണ്. ഒരിടത്തൊരു വൃദ്ധനായ മനുഷ്യൻ ജീവിച്ചിരുന്നു.
0: വൃദ്ധൻ,
1: ഒരു വൃദ്ധൻ, ഒരു വയസ്സായ ആൾ. അയാളൊരു പിശുക്കനായിരുന്നു. പിശുക്കനായ അയാൾ ഒറ്റക്കൊരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പണികളൊന്നും ചെയ്യാതെ തകർന്നു വീഴാറായ ഒരു അവസ്ഥയിലുള്ള വീടാണ് അദ്ദേഹത്തിൻ്റേത്. അയാൾ വസ്ത്രത്തിനോ ആഹാരത്തിനോ വേണ്ടി പണം ചെലവഴിച്ചിരുന്നില്ല. മുഷിഞ്ഞതും കീറിയതുമായ പഴയ വസ്ത്രങ്ങളായിരുന്നു അയാൾ ധരിച്ചിരുന്നത്. ആഹാരത്തിനായി ചന്തയിൽ നിന്നും കേടാവുന്ന പച്ചക്കറികൾ കുറഞ്ഞ വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന് പാചകം ചെയ്ത് കഴിക്കും. ഇത്തരത്തിൽ ഒരാവശ്യത്തിനും ചെലവഴിക്കാതെ അയാൾ തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം സ്വർണ്ണ നാണയങ്ങളായി സൂക്ഷിച്ചിരുന്നു. തൻ്റെ വീടിനോട് ചേർന്ന് വൃദ്ധനൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അയാൾ കൂടുതൽ സമയവും ചെലവഴിച്ചത് ഈ പൂന്തോട്ടത്തിലായിരുന്നു. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഇയാൾ തൻ്റെ പൂന്തോട്ടത്തിലേക്ക് പോകും. അവിടെ കുറച്ച് സമയം ചെലവഴിച്ച ശേഷം തൻ്റെ മുറിയിൽ ഉറങ്ങാനായി പോകുമായിരുന്നു. പിശുക്കൻ്റെ ഈ പ്രവൃത്തികൾ നാട്ടിലുള്ള ഒരു കള്ളൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ വൃദ്ധൻ ഉറങ്ങുന്നതിന് മുമ്പ് തൻ്റെ പൂന്തോട്ടത്തിലെത്തി. കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം അയാൾ പതിയെ എഴുന്നേറ്റ് പൂന്തോട്ടത്തിൽ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു കോണിൽ ചെന്ന് നിന്നു. ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ ശേഷം പതിയെ നിലത്തിരുന്ന് മണ്ണ് മാറ്റാൻ തുടങ്ങി. എന്നിട്ട് ആ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരുന്ന ഒരു തുണിസഞ്ചി പുറത്തെടുത്തു. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തിയതിന് ശേഷം അയാൾ പതിയെ ആ തുണിസഞ്ചി തുറന്നു. ആ സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. പിശുക്കൻ്റെ പ്രവൃത്തികൾ നിരീക്ഷിക്കാറുണ്ടായിരുന്ന കള്ളൻ പൂന്തോട്ടത്തിലുള്ള ഒരു മരത്തിൻ്റെ മറവിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. സഞ്ചിയിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ കണ്ട കള്ളൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഈ പിശുക്കൻ പൂന്തോട്ടത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനുള്ള കാരണം ഇതാണ്, കള്ളൻ പുറപുറുത്തു. ഈ സമയം വൃദ്ധൻ തൻ്റെ സഞ്ചിയിലിരുന്ന സ്വർണ്ണ നാണയങ്ങളെല്ലാം പുറത്തെടുത്ത് എണ്ണി തിട്ടപ്പെടുത്തുകയായിരുന്നു. ആഹാ, അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ദിവസവും അയാൾ തൻ്റെ സ്വർണ്ണ നാണയങ്ങൾ നോക്കാനാണ് പൂന്തോട്ടത്തിൽ വരുന്നതല്ലേ? അതെന്തായാലും സ്വർണ്ണ നാണയങ്ങൾ പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നത് നന്നായി. എനിക്ക് എടുക്കാനും എളുപ്പമുണ്ട് എന്നും പറഞ്ഞ് കള്ളൻ മനസ്സിൽ ഊറിച്ചിരിച്ചു. വൃദ്ധൻ പതിവ് പോലെ തൻ്റെ സ്വർണനാണയങ്ങളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി സഞ്ചിയിലാക്കി. അതിനുശേഷം തിരികെ കുഴിയിൽ വെച്ച് മണ്ണിട്ട് മൂടി. എന്നിട്ട് ഉറങ്ങാനായി തൻ്റെ മുറിയിലേക്ക് പോയി. ഇതേ സമയം കള്ളൻ വൃദ്ധൻ ഉറങ്ങുന്നത് വരെ അവിടെ കാത്തിരുന്നു. അതിനുശേഷം പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ടിരുന്ന സഞ്ചിയും കൈക്കലാക്കി അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഇതൊന്നും അറിയാതെ രാവിലെ ഉറക്കമുണർന്ന വൃദ്ധൻ പതിവ് പോലെ പൂന്തോട്ടത്തിലെത്തി. സ്വർണനാണയങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമെത്തിയപ്പോൾ അവിടുത്തെ മണ്ണിളകി കിടക്കുന്നത് കണ്ട പിശുക്കൻ ഞെട്ടിപ്പോയി. അയാൾ അവിടെ ഇരുന്ന് മണ്ണ് മുഴുവൻ മാറ്റിനോക്കി. അവിടെ കുഴിച്ചിട്ടിരുന്ന അയാളുടെ സ്വർണനാണയങ്ങളടങ്ങിയ സഞ്ചിയും കാണാനില്ല. വൃദ്ധൻ ഉറക്ക കരയാൻ തുടങ്ങി. അയാളുടെ കരച്ചിൽ കേട്ട് ഒരു അയൽക്കാരൻ അവിടേക്ക് വന്നു. എന്തിനാണ് നിങ്ങൾ ഇത്ര രാവിലെ ഈ പൂന്തോട്ടത്തിലിരുന്ന് കരയുന്നത്? അയാൾ അന്വേഷിച്ചു. എന്റെ സമ്പാദ്യം മുഴുവൻ സ്വർണനാണയങ്ങളാക്കി ഞാൻ ഈ പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഏതോ കള്ളൻ അത് മോഷ്ടിച്ചു കൊണ്ടുപോയി, വൃദ്ധൻ പറഞ്ഞു. ഇത് കേട്ട് അയൽക്കാരൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സമ്പാദ്യം മുഴുവൻ ഇങ്ങനെ പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ടത്? അത് വീട്ടിനകത്ത് സൂക്ഷിക്കാത്തത് എന്താണ്? അത് വീട്ടിനകത്താകുമ്പോൾ ആരെങ്കിലും കാണുകയോ മോഷ്ടിക്കുകയോ ചെയ്താലോ എന്ന് കരുതിയാണ് ഞാനത് പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ടത്, വൃദ്ധന്റെ മറുപടി കേട്ട അയൽക്കാരന് വീണ്ടും സംശയമായി. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പണമെല്ലാം ഉണ്ടായിട്ടും അതുകൊണ്ട് വീട് വൃത്തിയാക്കാനോ നല്ല വസ്ത്രം വാങ്ങാനോ നല്ല ആഹാരം കഴിക്കാനോ ഒന്നിനും വിനിയോഗിക്കാത്തത്? ഇത് കേട്ട വൃദ്ധൻ ഞെട്ടലോടെ ചോദിച്ചു, എന്ത്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ സമ്പാദ്യം ചെലവാക്കാനോ? എന്റെ പണം ഞാൻ ഒരിക്കലും ചെലവാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഇത് കേട്ട അയൽക്കാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നഷ്ടമായ സ്വർണത്തിന് ഇവിടെ കിടക്കുന്ന പാറക്കഷ്ണങ്ങളുടെ വിലയേ ഉള്ളൂ. നിങ്ങളൊരിക്കലും ചെലവാക്കാൻ പോകാത്ത ആ സമ്പാദ്യം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്? ഇതും പറഞ്ഞ് അയൽക്കാരൻ തൻ്റെ വീട്ടിലേക്ക് പോയി. പിശുക്കൻ അപ്പോഴും തൻ്റെ നഷ്ടപ്പെട്ട സ്വർണത്തെക്കുറിച്ച് ഓർത്ത് ആ പൂന്തോട്ടത്തിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിലുള്ള ഗുണപാഠം എന്താണ്? ഇതിലുള്ള ഗുണപാഠം എന്ന് പറയുന്നത് സലഫി, ഏതൊരു വസ്തുവായാലും നാം ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അതിനെന്തുള്ളത്, മൂല്യമുണ്ടാകുന്നത് എന്ന ഒരു പാഠമാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്.
0: നല്ലൊരു മനോഹരമായ കഥയെ തന്നെയാണ് സാന്ദർഭികമായി ഹസൻ അൻസാരി നമ്മോടൊപ്പം ചേർന്ന് പങ്കുവച്ചിട്ടുള്ളത്. ഒരു നിമിഷ കാധികൻ തന്നെയാണ് അദ്ദേഹം എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ധാരാളം മെസ്സേജുകൾ.
1: നമ്മുടെ കിസിന്റെ ഉത്തരം പറയേണ്ട സമയമായില്ലേ? കിസിന്റെ ഉത്തരവും നമുക്ക് വിജയികളെയും പ്രഖ്യാപിക്കേണ്ടുന്ന ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ സൂറത്തു ഇഖ്ലാസ് എത്രാമത്തെ സൂറത്താണ് എന്നതാണ് ചോദ്യം.
0: ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം.
1: അതെ, 112-ാമത്തെ അധ്യായമാണ് സൂറ ഇഖ്ലാസ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഉത്തരമായിട്ടുള്ളത്. ഇൻഷാല്ലാ നമുക്ക് വിജയികളെ
0: അല്പസമയത്തിനു ശേഷം പ്രഖ്യാപിക്കാവുന്നതാണ്.
1: തീർച്ചയായും വീണ്ടും നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോവുകയാണ്. മനോഹരമായ കഥ കേട്ടിരുന്നു പോയി. അൽഹംദുലില്ല, ഉപയോഗിക്കുന്ന സാധനത്തിന് മൂല്യമുള്ളൂ, വെറുതെ വെച്ചാൽ ഒന്നും നടക്കുകയില്ല എന്ന ഒരു സന്ദേശം കിട്ടി എന്ന് പറയുന്നുണ്ട്. മാഷാല്ലാ, ഗുണപാഠമുള്ള കഥ എന്ന് സീനത്ത് പാലക്കാട്. നല്ല അർത്ഥവത്തായ കഥ എന്ന് റുക്സാന ബാലുശ്ശേരി. 500 എല്ലാ മൊഡ്യൂളും കോഴ്സ് ഓപ്ഷൻ വഴി ലഭിക്കുന്നുണ്ട് എന്ന് സാജിദ ബിവി ചടയമംഗലത്ത് നിന്ന് പറയുന്നുണ്ട്. മൈമുന ചീക്കിലൂടെ നല്ല കഥ, നല്ല അവതരണം, ഗുണപാഠം ഒരുപാടുണ്ട് എന്ന് പറയുന്നു. നുസ്രത്ത് പി സി കുഴിപ്പുറം റൂക്കോളിൻ്റെ കഥ ഓർമ്മ വരുന്നു എന്ന ഒരു അഭിപ്രായം പറഞ്ഞിട്ട്. ഞാൻ ഇന്നും കിസിൻ്റെ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 ക്ലാസ് ടെസ്റ്റും വീഡിയോയും കിട്ടുന്നില്ല എന്ന് സെൽമാബി മങ്കടയിൽ നിന്ന് കമൻറ്റ് നടത്തുന്നുണ്ട്. സെറീന കാസർഗോഡ് ചുങ്കത്ര കോളേജിൽ പഠിച്ചതാണോ എന്ന് അജുവ വജിഹ് കരിവാരക്കുണ്ട് ചോദിക്കുന്നുണ്ട്. സാഹിറായു മലപ്പുറം, ഇന്ന് ഫൈനൽ എക്സാം അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അമീർ ടി എടത്തനാട്ടുകരയുടെ കവിതയിലേക്കാണ് പ്രവേശിക്കുന്നത്. മക്കയുടെ മണ്ണിൽ പിറന്നൊരു നബി, സത്യത്തിൻ്റെ വെളിച്ചം പകർന്നൊരു നബി, തൗഹീദിൻ ശബ്ദമുയർന്നപ്പോൾ വിരോധം നിറഞ്ഞു ചുറ്റും വഴികളിൽ, വീട് വിട്ടിറങ്ങി നാടുവിട്ടു, റബ്ബിൻ്റെ കൽപ്പനയിൽ ഹൃദയം വെച്ചു. കൂടെ അബൂബക്കർ സ്നേഹിതൻ മഹാൻ, മുന്നിൽ മദീന, പിന്നിൽ പ്രിയമക്ക. ഗുഹയുടെ നിശബ്ദ ഇരുട്ടിലും ഭയം നിറയാത്തൊരു ഹൃദയം കണ്ടു. നാം രണ്ടുപേർ മാത്രമല്ല എന്ന വിശ്വാസം. അള്ളാഹുവിൻ കാവലിൻ സമാധാനമായി, മണൽപാതകൾ സാക്ഷിയായി, കണ്ണുനീരുകൾ പ്രാർത്ഥനയായി, ഓരോ ചുവടും ചരിത്രമായി മാറി. ഹിജറ ഒരു പുതിയ പുലരിയായി. മദീനയുടെ മണ്ണിലെത്തിയപ്പോൾ സാഹോദര്യത്തിൻ്റെ പൂക്കൾ വിരിഞ്ഞു. ഈമാൻമേൽ ഒരു സമൂഹം പടുത്തുയർത്തി. മനുഷ്യർക്കാകെ മാതൃകയായി. ഹിജറ പറയുന്നത് നാടുവിടലല്ല, ഹൃദയം റബ്ബിലേക്ക് തിരിയലാണ്. തിന്മകളെ പിന്നിൽ ഉപേക്ഷിച്ച് നന്മയിലേക്കൊരു യാത്രയാണത്. ഇന്നും ഹിജറ നമ്മോട് പറയുന്നു, പ്രയാസം വന്നാൽ തളരരുതെന്ന്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ഇരുളിനപ്പുറം പുലരിയുണ്ടെന്ന്. വളരെ പിന്നെ ഹൃദ്യമായ ഒരു കവിതയാണ് അമിരട്ടി എടത്തനാട്ടുകരയുടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. കഥയിൽ പറഞ്ഞത് സ്വർണ നാണയമെങ്കിലും ഇന്നത്തെ സമൂഹം അതിനു പകരം ക്യാഷാണ് എടുത്തു വെക്കുന്നത് എന്നൊരു കമൻറ്റ് ജസീല തൈലക്കടവ് പറയുന്നുണ്ട്. നല്ല കഥ അൽഹംദുലില്ല ജമീല വിക്ക് പുനൂർ. ഇന്നത്തെ കഥ ഒരു വലിയ സന്ദേശമാണെന്ന് സീനത്ത് സി ടി അരിഞ്ഞുമങ്ങാടെന്ന് പറയുന്നു. എക്സാം കംപ്ലീറ്റഡ് എന്നാണ് 500 ഫൈനൽ എക്സാമുമായി ബന്ധപ്പെട്ട് പിന്നെ കാണിക്ക നിന്ന് ഹൈറുനിസ അഷറഫ് പടിഞ്ഞാറത്തറയിൽ നിന്ന് പറയുന്നുണ്ട്. റുഷ്ദ കാളികാവ് കഥ സൂപ്പർ എന്ന് പറയുന്നു. ജമീല വി കെ പുനൂർ ഉത്തരം ശരിയായി അൽഹംദുലില്ല എന്നൊരു കമൻറ്റ് നടത്തുന്നുണ്ട്.
0: നമുക്ക് നമ്മുടെ അടുത്തൊരു സ്ലോട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്.
1: അതെ,
0: ഇന്നത്തെ വഴിവിളക്ക് 2624 നമ്പർ വഴിവിളക്കാണ് നമ്മൾ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ടൈറ്റിൽ ഇപ്രകാരമാണ്, തൗബയുടെ വാതിൽ തുറക്കാൻ. തുബ്രാനി ഉദ്ധരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് ഇന്നത്തെ വഴിവിളക്ക്. മതത്തിൽ പുത്തനാചാരമുണ്ടാക്കുന്നവൻ അത് വെടിയുന്നതുവരെ അള്ളാഹു അവൻ്റെ പശ്ചാത്താപം തൗബ തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ള ഒരു മനോഹരമായ ടെക്സ്റ്റ് തന്നെയാണ്, ഹദീസാണ് ഇന്നത്തെ ഈ ഒരു വഴിവിളക്ക്. നന്മയല്ലേ എന്ന വാദത്തിൽ മതത്തിലുണ്ടാക്കപ്പെടുന്ന ബിദഅത്തുകളുടെ ഗൗരവം നാം വിചാരിക്കുന്നതിലും അപ്പുറമാണ്. പ്രവാചക കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒരു പുത്തനാചാരം ഒരാളുണ്ടാക്കിയാൽ അതൊഴിവാക്കുന്നതുവരെ അയാളുടെ പശ്ചാത്താപം പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന അതീവ ഗൗരവമായ ചിന്തയാണ് ഇന്നത്തെ വഴിവിളക്കിലൂടെ സമർപ്പിക്കാനുള്ളത്. വീണ്ടും
2: നാം ഒരാൾക്കും വിഷ

0: ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. എൻ കെ എം അഷ്റഫ് പത്തപ്പിരിയും കഥയിലെ ഗുണപാഠം. മാഷാ അല്ലാ, പി ആർ ഫാമിലിയിലെ രണ്ടാം കാർത്തികൻ. മാഷാ അല്ലാ, രണ്ടാം കാർത്തികൻ എന്നാണ് നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത്.
1: പടച്ചന് വേണ്ടാത്ത
0: എന്താണ് ഇപ്പോ ഒന്നാം കാർത്തികൻ ആരാണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട്.
1: അതെ,
0: മാഷാ അല്ലാ. കഥ കേട്ടപ്പോൾ ഇംഗ്ലീഷിൽ മൈസർ എന്ന ഒരു
1: നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ സ്കൂളിൽ,
0: പാഠമുണ്ടായിരുന്നു അല്ലേ പഴയ ക്ലാസ്.
1: സെൽഫിക്ക് ഓർമ്മയുണ്ട് അത്?
0: യെസ്, മൈസർ.
1: നമ്മളൊരു പിന്നെ ആ ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
0: അതെ അതെ.
1: അതേപോലെ തന്നെ പിന്നെ കഥയും കവിതയും ഉഷാറായി എന്ന് സഫി അടപ്പാള് പറഞ്ഞു. മാഷാല്ലാ, നല്ല കവിത. കവിതകളുടെ പാന്താവിൽ ഇനിയും ഇനിയും ഉയരട്ടെ എന്ന് മൈമൂന ചീക്കിലോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉത്തരം ശരിയാണ്, നല്ല കഥ എന്ന് പറഞ്ഞിട്ടുണ്ട്. സലഫി, നമുക്ക് വിജയികളെ പ്രഖ്യാപിച്ചാലോ?
0: തീർച്ചയായും
1: നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കേണ്ടുന്ന പിന്നെ ഒരു സമയത്തിൽ
0: വിജയികളിൽ 13 പേർ ഇവരാണ്. ജസീന, മുഹമ്മദ് ഹനീഫ്, ഷിഫാനത്ത്, അബ്ദുറസാഖ് കുഞ്ചത്തൂർ, ലൈല ആമയൂർ, റഫീന മട്ടന്നൂർ, സജിന ബഷീർ പിലാത്തറ, റുക്കിയ പി ചമ്പക്കുത്ത്, ഷബീബ ചെറുപ്പുളശ്ശേരി, അസ്മാബി പെരിന്തൽമണ്ണ, നഫീസ പി എ താമരശ്ശേരി, സഫിയ ആമയൂർ ആൻഡ് ഹുസൈൻ എൻ കെ വടക്കുംപാട് തലശ്ശേരി.
1: വിജയികൾ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു: ജസീന, മുഹമ്മദ് ഹനീഫ്, ഷിഫാനത്ത്, അബ്ദുറസാഖ് കുഞ്ചത്തൂർ, ലൈല ആമയൂർ, റഫീന മട്ടന്നൂർ, സജിന ബഷീർ പിലാത്തറ, റുഖിയ പി ചമ്പക്കുത്ത്, ഷബീബ ചെർപ്പളശ്ശേരി, അസ്മാബി പെരിന്തൽമണ്ണ, നഫീസ പി എ താമരശ്ശേരി, സഫിയ ആമയൂർ, ഹുസൈൻ എൻ കെ വടക്കുംപാട് തലശ്ശേരി. വിജയികളുടെ കൂട്ടത്തിൽ നിന്ന് സിസ്റ്റം തെരഞ്ഞെടുത്ത 13 പേരെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വഴിവിളക്കുകൾ, ജീവിത പാഠങ്ങൾ എന്നിവയിൽ ഒരേ ആശയങ്ങളാണ് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട് മൈമൂന ചീക്കിലോട്. വീട്ടിൽ സലാം സാർ ആയിരിക്കും ഒന്നാം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മൈമൂന ചീക്കിലോടിൻ്റെ ഒരു കമൻറ്റുണ്ട്. സഫിയ എടപ്പാൾ, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. മൈസറിൻ്റെ കഥ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് സഫിയ എടപ്പാൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഷാല്ലാ ഇനി ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ ചിന്ത എന്താണ് സലഫി?
0: അവർ നാഷൻസ് ഫ്രീഡം വാസ് ഇൻ ടു ബോണ്ട് ബട്ട് ലാക്സ് ഓഫ് പീപ്പിൾ പെയ്ഡ് ഫോർ ഇറ്റ് വിത്ത് ദെയർ ലൈവ്സ്. നമ്മുടെ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യം വില കൊടുത്തു വാങ്ങിയതല്ല, മറിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവൻ വലിയ ബലിയർപ്പിച്ച് നേടിത്തന്നതാണ്. രാജ്യം അതിൻ്റെ 80th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളൊക്കെ മറക്കാതെ ഓർക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതുപോലെ, ഒരു വ്യക്തി മരിച്ചേക്കാം, എന്നാൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആശയം മരണശേഷം നിലനിൽക്കുകയും ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യും. തീർച്ചയായും അവരോരോരുത്തരും തങ്ങളുടെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് 1000 ആളുകൾ സ്വാതന്ത്ര്യത്തോടെ, സമാധാനത്തോടെ ഈ രാജ്യത്ത് എത്രയോ വർഷങ്ങൾ ജീവിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ സ്വന്തം മരണം മുന്നിൽ കണ്ടുകൊണ്ടും അവർ ഈ രാജ്യത്തിനു വേണ്ടി, നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്നത്. അഷ്ഫാഖുള്ള ഖാൻ പറഞ്ഞതുപോലെ, എൻ്റേതു മാത്രമായ ഒരു സ്വപ്നം എനിക്കില്ല, ഉണ്ടെങ്കിൽ ഒന്നു മാത്രം. എന്തിനു വേണ്ടിയാണോ ഞാൻ ജീവൻ വെടിയുന്നത്, അതിനുവേണ്ടി നിങ്ങളും പോരാടുക. സ്വജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അതിൻ്റെ മഹിതമായ മൂല്യങ്ങളോടെ, മഹിതമായ ആദർശത്തോടെ, ശുദ്ധിയോടുകൂടി വിനിയോഗിക്കുവാനും ഉപയോഗിക്കുവാനും രാജ്യത്തെ ഓരോ പൗരനും സാധിക്കുമ്പോഴാണ് ആ സ്വാതന്ത്ര്യം മൂല്യമുള്ളതായിത്തീരുക.
1: വളരെ മനോഹരമായൊരു ചിന്തയാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: പാലമോ കയറി എൻ കിനാക്കൽ യാത്ര പോകും.
1: നമ്മുടെ കൂടെ ധാരാള കണക്കിന് ശ്രോതാക്കൾ ചേരുന്നുണ്ട്. സീനത്ത് പാലക്കാട്, ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്ന് വിജയികളിൽ നഫീസത്ത ഉണ്ടല്ലോ എന്ന ഒരു കമൻ്റാണ് അവർ നടത്തിയിട്ട്. ഫരീദ പേരാമ്പ്രയിൽ നിന്ന് നല്ല കഥ, ഇന്ന് ഇതുപോലെയുള്ളവർ ഒരുപാടുണ്ടെന്ന് പറയുന്ന ഒരു കമൻ്റുണ്ട്. ഷാമില ശംസുദ്ദീൻ വയൽക്കരയിൽ നിന്ന്, മാഷാല്ലാ എല്ലാ പ്രോഗ്രാമും സൂപ്പർ എന്ന് പറയുന്നുണ്ട് ജമീല വി കെ പുനൂർ. അസ്സലാമു അലൈക്കും, മോർണിംഗ് ലൈവ് കഴിയാനായല്ലോ എന്നൊരു സങ്കടം, ഇൻഷാല്ലാ നാളെ നോക്കാം എന്നൊരു കമൻ്റ് നടത്തുന്നുണ്ട്. സീനത്ത് പാലക്കാട്, വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ, ബാറക്കല്ലാ. സിസ്റ്റം ഇന്നും നമ്മളെ പരിഗണിച്ചില്ല, പരിഭവം ഒന്നുമില്ല. സീനത്ത് പാലക്കാട്, ഞാൻ അടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. സമീറ കെ എം താനൂർ, ഒന്നാം ഖാദികൻ സലാം മാസ്റ്റർ, മാഷാല്ലാ. അതേപോലെ തന്നെ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് സഫിയ എടപ്പാൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ജസീല തയ്യിലക്കടവ്, ഇന്നത്തെ ക്വിസ് വിജയികളെ പ്രഖ്യാപിക്കാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഖുർആൻ എടുത്തു നോക്കിയാൽ മതി എന്ന ഒരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ,
0: നല്ലൊരു ചോദ്യം, എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇന്ന് ഉണ്ടായത്.
1: വളരെ എളുപ്പമുള്ള
0: സൂറത്തുൽ ഇഖ്ലാസ് എന്ന സൂറത്തിൻ്റെ നമ്പറാണ് ചോദിച്ചത്. അപ്പോൾ മൂന്ന് തവണ നമ്മൾ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 25 സെക്കൻഡ് ഉണ്ട്, വേഗം ഖുർആൻ എടുത്ത് നോക്കാവുന്ന ഒരു സമയമുള്ളൂ. അങ്ങനെ എടുത്തു നോക്കിയതാണോ, അതല്ല ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതിയതാണോ? ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതിയതാകുമ്പോൾ ഒന്നും കൂടി അതിനൊരു മധുരം കൂടും, അല്ലെങ്കിൽ മധുരം കൂടില്ലേ?
1: തീർച്ചയായും.
0: ശരിക്കും നോക്കി എഴുതുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം താങ്കൾക്ക്, പരീക്ഷയിൽ നോക്കി എഴുതുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം?
1: പരീക്ഷയിൽ നോക്കി എഴുതുന്ന ഒരു നല്ല കാര്യമാണ്. പിന്നെ നമ്മളെപ്പോലെയുള്ള മടിയന്മാരായ ആളുകൾക്ക് അതൊരു എളുപ്പവഴി കൂടിയാണ്.
0: അത് മാത്രമല്ല, ഇപ്പം ആധുനിക ഒരു വിദ്യാഭ്യാസ രീതിയെ സംബന്ധിച്ച് പല രാജ്യങ്ങളിലും നിലനിൽക്കുന്ന ഫിൻലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത്, ചോദ്യം കൊടുക്കുന്നതിൻ്റെ കൂടെ ടെക്സ്റ്റ് ബുക്ക് കൂടി കൊടുക്കും. അപ്പോൾ ഒരാൾക്ക് ചോദ്യം കിട്ടിയാൽ തൻ്റെ ഈ ബുക്കിൽ നിന്ന് 600 പേജുള്ള ബുക്കിൽ എവിടെയാണ് ഇതിൻ്റെ ഉത്തരം എന്ന് അറിഞ്ഞാൽ അവനക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. ഇപ്പം കാണാപ്പാഠം പഠിക്കുക എന്നുള്ള സിസ്റ്റമൊക്കെ മാറി, നേരെ മറിച്ച് ഒന്നുകൂടി ലൈവായി പുസ്തകത്തിലേക്ക് ഇറങ്ങി വന്ന്, ചില രാജ്യങ്ങളിലൊന്നും ബുക്സുകൾ തന്നെ ഇല്ല, പലപ്പോഴും ഓൺലൈൻ സംവിധാനങ്ങളും കൂടുതൽ ഗൂഗിളിലും AI സംവിധാനങ്ങളിലും പഠനങ്ങൾ ഏറ്റവും അനുഭവേദ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഒന്ന് നോക്കിയിട്ട് ഉത്തരം പറഞ്ഞു എന്നുള്ളത് അത്ര വലിയ പ്രശ്നമാക്കേണ്ടതില്ല താങ്കൾ എന്നാണ് എനിക്കതിനെ സംബന്ധിച്ച്.
1: ഫിൻലാൻഡിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, കോപ്പി അടിക്കുന്ന കുട്ടി പറയും ലൈവിൽ അബ്ദുള്ള സൽഫി പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. എന്തായാലും കാണാതെ എഴുതി പഠിച്ചതേ നമ്മൾ പരീക്ഷയായിട്ട് കൂട്ടു, അങ്ങനെ ജയിച്ചാൽ മാത്രമേ വിജയമായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന ലളിതമായൊരു കാര്യമാണ് ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ളത്. ഫിൻലാൻഡ് വരെയൊക്കെ പോയിട്ട് അതിപ്പോൾ വെളുപ്പിച്ചെടുക്കേണ്ടെന്നൊരു ആവശ്യമൊന്നും പതിലില്ല എന്നുള്ളതാണ് പറയാനുള്ളത്.
0: എന്നാ പിന്നെ അത് നമുക്ക് അങ്ങനെ തന്നെ ആരും നോക്കി ഉത്തരം എഴുതരുത്,
1: തീർച്ചയായും
0: ഓർമ്മയിൽ നിന്ന് ഉത്തരം എഴുതണം ഇൻഷാല്ലാ.
1: അതെ, ഞാതിരാടി മുഴക്കിൽ അത് തന്നെ പറഞ്ഞു, ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതിയത് തന്നെ, പക്ഷേ സിസ്റ്റം എന്ന് പറഞ്ഞ് ഡോട്ട് ഇട്ടിട്ടുണ്ട്. അത് എല്ലാവരുടെയും ഒരു പരിഭവമാണ്. ഇൻഷാല്ലാ നമ്മളും സമരം ചെയ്യാൻ നിങ്ങളുടെ കൂടെയുണ്ട് സിസ്റ്റത്തിനെതിരായി. അൽഹംദുലില്ലാ, ഞാൻ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടു, റബ്ബൻ്റെ കുടുംബക്കാർക്ക് ഹിദായത്ത് നൽകട്ടെ എന്നൊരു കമൻ്റാണ് സൗജ കുളക്കാട് നൽകിയിട്ടുള്ളത്. നമ്മളുടെ പിന്നെ NKM അഷ്റഫ് പത്തപ്പിരിയം ബർസഖിലെ ചോദ്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, എന്നിട്ടും പരാജയപ്പെട്ടാൽ എന്നൊരു കമൻ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. റഫീന മട്ടന്നൂർ, എൻ്റെ പേര് വന്നു ലൈവ് ക്വിസ് വിജയികളിൽ അൽഹംദുലില്ലാ എന്ന ഒരു കമൻ്റ് അവർ നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളുടെ ഇനിയും ബാക്കിയുള്ള സ്ലോട്ടുകളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്.
0: ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന ഒരു സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തോട് പ്രതികരിക്കുന്നത് ഹംസ മദീനി.
3: ഒരു പള്ളിയിലെ ഇമാം സ്ഥിരമായി സജദയുടെ ആയത്തിന് തൊട്ട് മുമ്പുള്ള ആയത്ത് വരെ ഓതി നിർത്തുന്നു. സൂറത്തു സജദ ഒഴികെ സ്ഥിരമായി

0: നേരത്തെ തറാവീഹിനും മറ്റുമൊക്കെയാണ് ഓതുന്നത് എങ്കിൽ ആ റക്കഅത്ത് വരുന്നതിന് മുമ്പ് ഇന്ന റക്കഅത്തിൽ സുജൂദിൻ്റെ ആയത്തുണ്ട്, അതുകൊണ്ട് സുജൂദ് ചെയ്യും, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മുൻകൂട്ടി അറിയിക്കുക. എന്നാൽ സുബഹിയുടെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സൂറത്ത് സജദ ഓതുമ്പോൾ അതെല്ലാവർക്കും അറിയാം അവിടെ ഒരു സുജൂദുണ്ട് എന്ന്. അതേപോലെ മറ്റുള്ള സൂറത്തുകളിലെ സുജൂദിൻ്റെ ആയത്തുകൾ എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ട് പള്ളിയിൽ സ്ത്രീകൾ നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ആശയക്കുഴപ്പമുണ്ടാകുമെങ്കിൽ അങ്ങനെ നിർത്തിവെക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സുജൂദ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടോ പ്രശ്നമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു അഅലം.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും. അലിജാബ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രോതാക്കൾ മനസ്സിരുത്തേണ്ടുന്ന ഒരു ഭാഗം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീനീ ജീവിതത്തിൽ മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുള്ള ഒരു സംഗതിയാണ് ദീനീ വിഷയങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ. അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള പഠനത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമുക്ക് പിന്നെ പൂർത്തീകരിച്ച് തരുന്ന പീസ് റേഡിയോ ഹൈലൈറ്റ് പ്രോഗ്രാമുകളിൽപ്പെട്ട ഒരു പ്രോഗ്രാമാണ് അലിജാബ. നമുക്കറിയാം, നമുക്ക് അത് ഫീഡ്ബാക്ക് വഴി നമുക്കത് എഴുതി ചോദിക്കാം. എന്നാൽ ആ ഒരു കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലതാമസം നമ്മൾ ഭയപ്പെടുന്നുവെങ്കിൽ എല്ലാ ശനിയാഴ്ചയും നമുക്കത് ലൈവായി നേരിട്ട് ഉസ്താദുമാരോട് ചോദിച്ച് നമ്മുടെ സംശയ നിവൃത്തി വരുത്താനുള്ള അവസരം പീസ് റേഡിയോ ഒരുക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടി പിന്നെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യപ്രയാണത്തിൽ, സ്വർഗമെന്ന ലക്ഷ്യപ്രയാണത്തിൽ, അതിന് സഹായിയായി പീസ് റേഡിയോ ശ്രോതാക്കളുടെ കൂടെയുണ്ട് എന്ന ഒരു സന്ദേശം കൂടി നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാണ്. മതപരമായ ജീവിതത്തിൽ നമുക്കൊരു താങ്ങായി, ഒരു തണലായി, ഒരു കൂട്ടായി, ഏത് സമയത്തും നമുക്ക് ബന്ധപ്പെടാവുന്ന അല്ലെങ്കിൽ ആശ്രയിക്കാവുന്ന ഒരു സോഴ്സായി പീസ് റേഡിയോ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്ലോട്ടിനെ പ്രത്യേകം നമ്മുടെ പരിചയക്കാർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ പിന്നെ പരിചയപ്പെടുത്തണം എന്നത് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മയാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഒരു നന്മ ഒരാൾക്ക് പകർന്നു കൊടുത്താൽ അതുമൂലമുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് അനിർവചനീയമാണ്. ഇപ്പോൾ പിന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ശ്രോതാക്കൾ നമുക്ക് പിന്നെ മെസ്സേജുമായി നമ്മുടെ കൂടെ ഉണ്ട്. ശംസാദ് തലശ്ശേരി, ഒരറിവ് കിട്ടി എന്നൊരു കമൻറ്റ് നമ്മുടെ അലിജാബയുമായി ബന്ധപ്പെട്ട് പിന്നെ പറയുന്നുണ്ട്. ഹലീമ ഹുദ കുഞ്ചത്തൂരിൽ നിന്ന്, എനിക്കും ഇത് ഡൗട്ടുണ്ടായിരുന്നു, ഒരു ചോദ്യവും ഒരു ഉത്തരവും വളരെ ഉപകാരപ്പെട്ടു എന്നൊരു കമൻറ്റ് നടത്തുന്നു. മൈമൂന പാറപ്പുറത്തുനിന്ന്, ഓർമ്മയിൽ നിന്ന് എഴുതിയാൽ മധുരം കൂടും 100%. റുക്സാന ബാലിശ്ശേരി, നോക്കി എഴുതിയാൽ ആൻസറിന് ശരിയായ വിലയില്ല എന്ന ഒരു കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. ജസീല തൈലക്കടവ്, ഞാൻ വിജയിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മറിയം പട്ടില, ഇന്നും ഞാനില്ല എന്ന് പറയുന്നുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം, ഞാൻ QHLS എക്സാമിൽ നോക്കാതെയാണ് എഴുതിയത്, അർഹമായ മാർക്ക് ലഭിക്കുകയും ചെയ്തു എന്ന ഒരു കമൻറ്റ് ആയിഷ അങ്ങാടിപ്പുറത്തുനിന്ന് നൽകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് നന്മകൾക്ക് ഇന്നും തീർച്ചയായും നമ്മൾ സാക്ഷിയായിട്ടുണ്ട് എന്നാണ് വിശ്വാസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിലപ്പെട്ട ഒരു 2 മണിക്കൂറാണ് ഇന്നത്തെ ഒരു പ്രഭാതത്തിൽ ഈ നന്മയോടൊപ്പം നമ്മൾ ചെലവഴിച്ചത്. നമുക്കറിയാം, മധുരം ഖുർആനിൽ നിന്ന് ആരംഭിച്ച് അലിജാബയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് അറിവിൻ്റെ പ്രസരണമാണ് നമുക്കിവിടെ നടത്താൻ സാധിച്ചിട്ടുള്ളത് എന്നൊരു ചാരിതാർത്ഥ്യം നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ലക്ഷ്യപ്രയാണത്തിലേക്ക്, സ്വർഗത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന്, ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് പെറുക്കിയെടുക്കാവുന്ന മുത്തുമണികളാണ്, രത്നങ്ങളാണ്, അമൂല്യമായ വജ്രങ്ങളാണ് ഇത്തരത്തിലുള്ള അറിവുകൾ. അത് നമ്മുടെ ലക്ഷ്യപ്രയാണത്തിലേക്കുള്ള യാത്രയുടെ മധുരവും അതേപോലെ തന്നെ ആയാസം കുറക്കുന്ന വഴികളുമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു ശബ്ദപ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക.

നൽകുകയും ഹിദായത്തിൻ്റെ വഴികളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും അതിൽ ഉറപ്പിച്ചു നിർത്താൻ നമ്മളെല്ലാവരും തമ്മിൽ ദുആ ചെയ്യുകയും വേണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ലൈവ് തുറന്നതിന് ശേഷം ഒരുപാട് ആളുകൾ അവരുടെ വിഷമങ്ങളുമായി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഉത്തരം കിട്ടുമെന്നാണ് അവർ നമ്മളെയൊക്കെ വെച്ച് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു ആ ഒരു ദർജയിലേക്ക് നമ്മളെല്ലാവരെയും ഉയർത്തുമാറാവട്ടെ. എല്ലാ അശരണരുടെയും അതേപോലെ തന്നെ വേദന അനുഭവിക്കുന്നവരുടെയും ഒക്കെ വേദനകൾക്ക് റഹ്മാനായ റബ്ബേ, മാലിക്കുൽ മുലൂക്കാണ്, നീയാണ് ഷാഫി. എല്ലാവർക്കും അർഹമായ ഷിഫാവു നാജിൽ, മാനസികവും ശാരീരികവുമായ ഷിഫ നീ പ്രദാനം ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ മക്കളെക്കുറിച്ച് മനോദുഃഖം പറഞ്ഞ ആളുകളുണ്ട്, കുടുംബത്തെക്കുറിച്ച് മനോദുഃഖം പറഞ്ഞ ആളുകളുണ്ട്, ആദർശത്തെക്കുറിച്ച് ഹിദായത്തിൻ്റെ വഴികളെക്കുറിച്ച് മനോദുഃഖം പറഞ്ഞ ആളുകളുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെയും ദുഃഖങ്ങൾ അറിയുന്നവൻ നീ മാത്രമാണ്. ഇന്നത്തെ ഈ ഒരു മഹത്തായ ദിവസത്തിൻ്റെ ഒരു ഫളില് കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരുടെയും മനോദുഃഖത്തെ നീ നീക്കിക്കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈവ് കൂടി അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തീർച്ചയായും ഇൻഷാ അല്ലാ ഇനി വീണ്ടും നമുക്ക് അടുത്ത ഒരു ലൈവിൽ ഇതേപോലെ ഒരുമിച്ചിരിക്കാമെന്ന പ്രതീക്ഷ ബാക്കിയാക്കിക്കൊണ്ട് ഇന്ന് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെ അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാ അല്ലാ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ളത് മോർണിംഗ് വൈബ്സ് ആണ്. മോർണിംഗ് വൈബ്സിലേക്ക് ഇനി നമുക്ക് കാതോർക്കാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബി അജ്മാഇൻ. അമ്മാ ബഅദ്, പ്രിയ ശ്രോതാക്കളെ, നമ്മൾ റേഡിയോ വൈബ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് നിങ്ങളുടെ കൂടെ ഈ റേഡിയോ വൈബ്സിൽ അബ്ദുള്ള സുഹൈർ ചുങ്കത്തറയും കൂടെ ഞാൻ മുസ്തഫ അൻസാരിയുമാണ് ഉള്ളത്. അബ്ദുള്ളക്ക, എന്താണ് ഇന്ന് നമ്മുടെ റേഡിയോ വൈബ്സിൽ തുടക്കം?
1: ഇന്ന് നമുക്ക് പതിവ് പോലെ തന്നെ വ്യത്യസ്തമായ പരിപാടികളാണുള്ളത്. നമ്മൾ ഇൻസൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു എവിടെയാണ് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഇൻസൈറ്റ്.
0: അഷ്റഫ് സൽഫി വാണിയമ്പലമാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് അല്ലേ. ഇൻഷാല്ലാ നമുക്ക് കേട്ടിട്ട് വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള വിശ്വാസം, അത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. ആ വിശ്വാസം പിഴച്ചുപോയാൽ, അത് ശരിയായിട്ടില്ലെങ്കിൽ അവൻ്റെ ഇസ്ലാം ശരിയാവുകയില്ല, അവൻ്റെ കർമ്മങ്ങൾ ശരിയാവുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ചുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യനിൽ ആദ്യമായി ശരിയാവേണ്ടത്, ഉറപ്പിക്കേണ്ടത്. എവിടെയാണ് പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹു സുബ്ഹാനഹു വതആല? ഐനല്ലാ, അള്ളാഹു എവിടെ? ചില ആളുകൾ പറയുന്നു ദൈവം അത് ഫീകുല്ലി മക്കാൻ, എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് എന്നത്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല, അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയ, അതല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതിനെതിരായ കാര്യമാണ്. തൂണിലും തുരുമ്പിലുമെല്ലാം ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം, അത് ശരിയല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സൂറത്തു ത്വഹയിൽ അഞ്ചാമത്തെ ആയത്തിലൂടെ അറിയിച്ചത് അർറഹ്മാനു അലൽ അർഷിസ്തവ, പരമകാരുണികനായ അള്ളാഹു സുബ്ഹാനഹു വതആല അർഷിൽ, സിംഹാസനത്തിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു, അതിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസമാണ് അഹ്ലു സുന്ന വൽ ജമാഅയുടെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വിശ്വാസം. എല്ലായിടത്തും ദൈവമുണ്ട് എന്നുള്ള വഹ്ദത്തുൽ വുജൂദ്, അദ്വൈതവാദം, അത് ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ സൂഫികളുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അവർ പറയുന്നത് നാം കാണുന്ന, നാം സ്പർശിക്കുന്ന, നാം കേൾക്കുന്ന, നാം അനുഭവിക്കുന്നതായ എല്ലാം അല്ലാഹയാണ്. അയാദു ബില്ലാ, അത് കുഫറാണ്, വലിയ കുഫറാണത്. ഒരിക്കലും തന്നെ അത് ശരിയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എവിടെയാണ്, എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. അതല്ലാത്ത ഒരു വ്യാഖ്യാനങ്ങൾ നൽകുക എന്നത് നമുക്ക് ശരിയല്ല. ഇമാം അൽബാനി റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നു സബത അനിൽ ഇമാം മാലിക് ബിൻ അനസ് ബിസ്സനദി സ്വഹീഹ്, മഹാനായ ഇമാമു ദാരുൽ ഹിജ്റ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലയിൽ നിന്ന് സ്വഹീഹായ സനദോടുകൂടി വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അന്ന റജുലൻ ജാ ഇലൈഹി യസ്അലുഹു ഖാല യാ മാലിക്, ഒരാൾ വന്നിട്ട് ഇമാം മാലിക് റഹിമഹുല്ലയോട് ചോദിക്കുന്നു അർറഹ്മാനു അലൽ അർശിസ്തവ, അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മാനായ റബ്ബ് അർശിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു, കൈഫസ്തവ, എങ്ങനെയാണ് ആ ഇസ്തവ ഉപവിഷ്ടനായത് എന്ന്. അദ്ദേഹം അതിനു മറുപടി പറയുന്നത് അല്ല ഇസ്തിവ ഉമായലും, ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്നത് അറിയപ്പെട്ട കാര്യമാണ്, വൽ കൈഫു മജുഹൂൽ, അതെങ്ങനെയെന്നുള്ളത് അതറിയുകയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, എന്നാൽ അത് വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിനെക്കുറിച്ച് ചോദിക്കുക, എങ്ങനെയെന്നുള്ളത് ചോദിക്കുക എന്നത് ബിദ്അത്തായ കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അഖ്രിജു റജുല ഫഇന്നഹു മുബ്തദിഉൻ, ഇയാളെ നിങ്ങൾ പുറത്താക്കണം, ഇദ്ദേഹം മുബ്തദിയാണ്. അപ്പോൾ ആരെ വിശ്വസിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് അദ്ദേഹം ഇവിടെ പഠിപ്പിക്കുകയാണ്. വളരെ കൃത്യമായി കൊണ്ട് അദ്ദേഹം അതിന് ആൻസർ നൽകുകയാണ്. എന്നിട്ട് നമുക്ക് അറിയാം, അത് വ്യക്തമാക്കി തരുന്നുണ്ട് കാര്യം. ഭാഷാപരമായി അറബി ഭാഷയിൽ ഇസ്തിവ എന്ന് പറഞ്ഞാൽ വഹുവൽ ഉലൂവ്, അത് മുകളിലാണ് എന്നതാണ്. അർറഹ്മാനുൽ അർശിസ്തവ എന്ന് പറഞ്ഞാൽ യാനി ഇസ്തഅല, അതായത് ഉന്നതിയിലാണ്. അതുകൊണ്ടാണല്ലോ ഓരോ വിശ്വാസിയും റബ്ബിനെ, പ്രപഞ്ചനാഥനെ ഇബാദത്ത് ചെയ്ത് ആരാധന ചെയ്തുകൊണ്ട് സുജൂദിൽ പറയുന്നത് സുബഹാന റബ്ബിയൽ ആല, അത്യുന്നതനായ എൻ്റെ രക്ഷിതാവിനെ പ്രകീർത്തിക്കുന്നു എന്ന്. അപ്പോൾ ഇമാം മാലിക് റഹ്മഹുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തത് വളരെ കൃത്യമാണ്. എന്നാൽ അതെങ്ങനെയെന്നുള്ളത് ചോദിക്കൽ ആ ഇസ്തിവ അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അവൻ്റെ ദാത്തിനുമെല്ലാം യോജിച്ച രൂപത്തിലാണ്. അതെങ്ങനെയെന്ന് ചോദിക്കൽ അറിയപ്പെടാതെ നമുക്ക് എങ്ങനെയെന്നുള്ളത് നമുക്കറിയാത്തൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും തന്നെ ചോദിക്കേണ്ടതില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വഹദത്തുൽ വുജൂദ്, എല്ലാത്തിലും അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം, അത് പിഴച്ച വിശ്വാസമാണ്. അങ്ങനെ നജസുള്ള, അതുപോലെ തന്നെ ദുഷിച്ച, മാലിന്യങ്ങളുള്ള എല്ലായിടത്തും അയ്യാദുബില്ല, അങ്ങനെയൊക്കെ എല്ലാത്തിലും അള്ളാഹുണ്ട് എന്ന് പറയേണ്ടി വരുമല്ലോ. നസ്അലുല്ലാഹ് അൽഅഫ്വ വൽആഫിയ, അള്ളാഹുവിനോട് അതിൽ നിന്ന് നമ്മൾ രക്ഷ തേടണം. ഒരിക്കലും തന്നെ ഒരു വിശ്വാസിക്ക് അങ്ങനെയുള്ളൊരു വിശ്വാസം വെച്ച് പുലർത്താൻ പാടില്ല. കാരണം ഇവർ പ്രധാനമായും അതിൻ്റെ അർത്ഥമായി വരിക, ഒരു പള്ളിയിൽ ഒരു തൂണുണ്ട്, അത് അള്ളാഹുവാണ്. മരം, അതുപോലെ തന്നെ പർവ്വതങ്ങൾ, ജന്തുക്കൾ, ജീവികൾ, നാൽക്കാലികൾ, കെൽബ്, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമെല്ലാം അത് സൂഫി വിശ്വാസമാണ്. ഇതൊരു പിഴച്ച വിശ്വാസമാണ്, ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസമല്ല. എല്ലായിടത്തും അള്ളാഹു ഉണ്ട് എന്നുള്ളത്. ഇമാം മാലിക് റഹ്മഹുള്ള പറയുന്നത് അള്ളാഹു അസ്സ വജൽ ഫിസ്സമാ, അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തിലാണ്. വഇൽമുഹു ഫി കുല്ലി മക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമ് അതെല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ്. വലാ യഖ്ലു മിൻ ഇൽമിഹി മക്കാൻ, ഒരു സ്ഥലവും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമിൽ നിന്ന് വിട്ടുപോവുകയില്ല. അള്ളാഹു അറിയാത്തതായിക്കൊണ്ട് ഒരു സ്ഥലവുമില്ല. എല്ലാത്തിനെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി കൊണ്ട് അറിയുന്നതാണ്. ഇതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് യഥാർത്ഥ മുൻഗാമികളുടെ വിശ്വാസം. അൽ ഈമാൻ ബി ആയാത്തി സിഫാത്ത് വ അഹാദീസി സിഫാത്ത് അലൽ മഅന ലുഗവി ദൂന തഅ്‌വീൽ. എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളൊക്കെ വിശ്വസിക്കേണ്ടത്, അതെങ്ങനെയാണോ ആ ഭാഷയിൽ വന്നത് ആ അർത്ഥത്തിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ലിഅന്നഹു തഅ്‌തീൽ, അത് നിഷേധിക്കേണ്ടതില്ല. അതുപോലെ തന്നെ വദൂന തഷ്ബീഹ്, സാദൃശ്യപ്പെടുത്തേണ്ടതില്ല. മറ്റൊന്നും ചെയ്യേണ്ടതില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കുന്നത് ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അവനെപ്പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവരും എല്ലാം കണ്ടറിയുന്നവരുമാണ് എന്നതാണ്. അപ്പോൾ ആ ഒരു എല്ലായിടത്തും അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം, അത് പിഴച്ച വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സ്വഹാബത്ത് മനസ്സിലാക്കിയതിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉപരിയിൽ, ഏഴാം ആകാശത്ത് ആണ് ഉള്ളത്, അർശിലാണുള്ളത് എന്നാണ്. ഈയൊരു വിശ്വാസം, എല്ലായിടത്തും അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന ഒരു കാര്യമായിക്കൊണ്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. മഹാന്മാരായ ഇമാമുമാരൊക്കെ തന്നെയും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെയാണ്. അഖ്ബാലുൽ അഇമ്മത്തുൽ അർബ ഫി ഇസ്ബാത്തി ഉലൂവില്ലാഹി സുബ്ഹാനഹു വതആല, നാല് മദ്ഹബിൻ്റെ ഇമാമുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഉപരിയിലാണ്, ഏഴാം ആകാശത്തിന് മുകളിലാണ് എന്നത് സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം അബു ഹനീഫത്തുൽ കൂഫി റഹിമഹുള്ള അദ്ദേഹം പറയുന്നത് മൻകാല لا اعرف ربي في السماء او في الارض فقد كفر وكذا من قال انه على العرش ولا ادري العرش افي السماء او في الارض ഒരാൾ ഇങ്ങനെ പറയുന്നു, എനിക്കറിയില്ല എൻ്റെ രക്ഷിതാവ് ആകാശത്തിലാണോ ഭൂമിയിലാണോ എന്നൊന്നും അറിയില്ല എന്നൊരാൾ പറഞ്ഞാൽ അവന് നിഷേധിയാണ്, അവന് കുഫറാണ്. അതേപോലെ തന്നെ അള്ളാഹു അർശിലാണ്, പക്ഷേ അർശ് എവിടെയാണ്, ആകാശത്തിലാണോ ഭൂമിയിലാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാളും എന്താണ്, നിഷേധിയാണ്, കാഫിറാണ്. ഇമാം ദാരിൽ ഹിജ്റ ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറയുന്നു അള്ളാഹു ഫിസ്സമ, അള്ളാഹു ആകാശത്തിലാണ്. വഇൽമുഹു ഫി കുല്ലി മക്കാനിൻ ലാ യഖ്ലു മിൻഹു ശൈഉൻ, അവൻ്റെ ഇൽമ് എല്ലായിടത്തും വ്യാപകമാണ്, അതിൽ നിന്നൊരു സ്ഥലവും വിട്ടുപോവുകയില്ല. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു അള്ളാഹു അലാ അർശിഹി, അള്ളാഹുവിൻ്റെ അർശിലാണ്. ഫി സമാഇഹി, അവൻ്റെ ആകാശത്തിൽ. യഖ്റുബു മിൻ ഖൽഖിഹി കൈഫഷ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ തൻ്റെ സൃഷ്ടികളോട് അടുക്കുന്നതാണ് എന്ന്. അതേപോലെ തന്നെ ഇമാമു സുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അഷ്ഷൈബാനി റഹിമഹുള്ള അദ്ദേഹം പറയുന്നത് അള്ളാഹു അലാ അർശിഹി, അള്ളാഹു അവൻ്റെ അർശിലാണ്. വലാ യഖ്ലു ഷൈഉ മിൻ ഇൽമിഹി, ഒരു കാര്യവും അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എവിടെയാണ് എന്ന ചോദ്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അർശിലാണ് എന്നതാണ് അതിനുള്ള മറുപടി. അത് കൃത്യമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഫിസ്സമാ അതിന് ധാരാളം തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ ഹദീസുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, സൂറത്തു ത്വഹയിലെ അഞ്ചാമത്തെ ആയത്ത് അർറഹ്മാൻ അലൽ അർഷിസ്തവ എന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്കിൽ പതിനാറാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അഅൻതും മം ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർദ ഫഇദാ ഹിയ തമൂർ. ആമിൻതും, നിങ്ങൾ നിർഭയരാണോ, മം ഫിസ്സമാഇ ആകാശത്തുള്ളവനെക്കുറിച്ച്, അതെ മം ഫിസ്സമാ ആകാശത്തുള്ളവനെക്കുറിച്ച് എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാന തആല ആകാശത്തിലാണ് എന്നത്. അതേപോലെ തന്നെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമ പെണ്ണിനോട് ചോദിച്ചത് അയ്നല്ലാ, അള്ളാഹു എവിടെയാണെന്ന്. അപ്പോൾ അവർ മറുപടി പറഞ്ഞത് ഫിസ്സമാ ആകാശത്തിൽ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ്, അൻത റസൂലുള്ളാ, ആ പെണ്ണ് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅതിഖ ഫഇന്നഹ മുഅ്മിന, അവരെ നിങ്ങൾ സ്വതന്ത്രരാക്കുക, അവർ വിശ്വാസിയാണ് എന്ന്. അതെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴാം ആകാശത്തിൽ മുകളിൽ അർഷിലായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഇൽമ് എല്ലായിടത്തും വ്യാപകമാണ്. അതുപോലെ തന്നെ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അൽജംഉ ബൈന നുസൂലില്ലാഹി തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുന്യ വബൈന ഇസ്തിവാഇ അലൽ അർഷ്. ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു വിഷയമാണ്, അള്ളാഹു അർഷിൽ ഉപവിശ്യനായിരിക്കുന്നു. എന്നാൽ ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും, എൻസുലോ റബ്ബുന തബാറക വതആല, അള്ളാഹു ഓരോ രാത്രിയിലും അവസാന സമയങ്ങളിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്നതാണ് സുലുസുൽ അഖീർ, രാത്രിയുടെ മൂന്നാമത്തെ അന്ത്യയാമങ്ങളിൽ എന്നത് ഒരിക്കലും തന്നെ ലാ തആറുദ് ബൈന നുസൂലിഹി തആല ഇല സമാഇ ദുന്യ ഫി സുലുസിൽ അഖീർ മിൻ കുല്ലി ലൈലത്തിൻ മഅ ഇഖ്തിലാഫിൽ അഖ്ദാരി വബൈന ഇസ്തിവാഇഹി അസ്സ വജൽ അലൽ അർശ്. ഒരിക്കലും തന്നെ ഓരോ ചില ആളുകളൊക്കെ അതിനെ തമാശയായിക്കൊണ്ടൊക്കെ പറയാറുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പല രാഷ്ട്രങ്ങളിലും രാജ്യങ്ങളിലും വേറെ വേറെ സ്ഥലങ്ങളിലാവുകയില്ലേ രാത്രിയുടെ മൂന്നിലൊന്ന്, അപ്പോഴെങ്ങനെയാവും അള്ളാഹു ഇറങ്ങുന്നതല്ല, അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ടല്ലോ. ഒരിക്കലും അതിനോട് എതിരാവുകയില്ല, ചാറുതാവുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഫഫിൽ ഇംകാൻ അൻയൻസില കമാ യഷാഉ നുസൂലൻ യലീഖു ബിജലാലിഹി, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിലാണ് അവൻ ഉദ്ദേശിക്കുന്ന പോലെയാണ് ഇറക്കമുള്ളത്. അത് ഓരോ സ്ഥലത്തും എപ്പോഴാണോ അതാവുന്നത് ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, അവന് യോജിച്ച രൂപത്തിലാണ് ആ ഒരു നുസൂൽ ഉള്ളത് എന്നാണ്. ലിഅന്നാ ഫീ ദാലിക ലാ നഅലമു കൈഫിയത്തു നുസൂൽ വലാ കൈഫിയത്തുൽ ഇസ്തിവാ, കാരണം നമുക്കറിയില്ല അതിൻ്റെ ആ ഇറക്കം എങ്ങനെയാണ് എന്ന്, അതേപോലെ തന്നെ ആ ഇസ്തിവാ എങ്ങനെയാണ് എന്ന്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മുഖ്തസ്സും ബിഹി സുബ്ഹാന, പരിശുദ്ധനായ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പ്രത്യേകമായി കൊണ്ടുള്ളതാണ്. ബിഖിലാഫിൽ മഖ്ലൂഖ് ഫൈന്നഹു യസ്തഹീലു ഫീ ഹഖ്ഖിഹി അൻ യൻസില ഫീ മകാൻ വയൂജദു ഫീ മകാൻ ആഖർ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ എന്തല്ല, ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഒരിക്കലും അള്ളാഹു സുബ്ഹാനതല സൃഷ്ടികളെപ്പോലെയല്ല, സൃഷ്ടികളോടെതിരാണ്. ഒരിക്കലും തന്നെ ഒന്നിനോടും കമ്പയർ ചെയ്യാനോ ഒന്നിനോടും താരതമ്യപ്പെടുത്താനോ പാടില്ല. ഫലാ തദ്രിബുലില്ലാഹിൽ അംസാൽ, അള്ളാഹുവിന് നിങ്ങൾ ഉദാഹരണങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ്. അതുകൊണ്ട് വലാ യുഖാസ് വലാ യുംസിലു ബിഹിം, സൃഷ്ടികളോടൊന്നും തന്നെ സാദൃശ്യപ്പെടുത്തേണ്ടതില്ല. ലൈസ കമിസ്ലിഹി വഹുവ സമീഉൽ അലീം വഹുവ സമീഉൽ ബസീർ വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള കൃത്യമായ വിശ്വാസം, ആ ഒരു ഈമാൻ, അത് പ്രധാനമാണ്. അത് ശരിപ്പെടുത്തുക അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു ക്വാളിറ്റിയാണ് അള്ളാഹു എവിടെയാണ് എന്ന വിഷയത്തിൽ അറിയുക എന്നുള്ളത്. അത് പലപ്പോഴും പലവിധ പരിഹാസങ്ങൾക്കും നമ്മൾ നേരിടുന്ന ഒരു കാര്യമാണ്. അള്ളാഹു എവിടെയാണ് എന്ന ചോദ്യം, അള്ളാഹു ആകാശത്താണ് എന്ന് പറയുന്നതൊക്കെ മറ്റുള്ളവർക്കൊരു പരിഹാസമായി മാറുന്നൊരു കാലഘട്ടത്തിലാണ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പീസ് റേഡിയോയിൽ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചത്.
0: ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കറിയാം, നമ്മൾ സാധാരണ എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് ഒരു ജുമാ ദിവസം കൂടിയാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൽ, ഈ ഒരു സമയത്ത് നമ്മൾ സൂറത്തുൽ കഹഫൊക്കെ പാരായണം ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാകും. ഏതായിരുന്നാലും അതിനും സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ റേഡിയോയിൻ്റെ ഈ ഒരു വൈബ്സിൻ്റെ സമയത്തുള്ള പ്രോഗ്രാമുകൾ കേൾക്കാനും കൂടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഏതായാലും നമുക്കിനി ഒരു സ്വരം കേട്ടുവരാം,
1: സ്വരത്തിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം ഇലാഹായ പുരാനോട് എന്ന ഗാനമാണ്. ഇലാഹായ പുരാനോട് എന്ന ആ ഗാനമായി
0: ഒന്ന് പാടുമോ?
1: ഇപ്പൊ പാടുന്നില്ല.
0: ഓക്കെ,
1: നമ്മള് അബ്ദുള്ള തിരൂർക്കാടിന്റെ മനോഹരമായ ശബ്ദത്തിൽ കേൾക്കാനിരിക്കുന്നത് കൊണ്ട് അതിലേക്ക് പോവാം.

0: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു ഗാനം, ഒരുപാട് പഴക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ഗാനത്തിനുണ്ട്, നമ്മൾ കുറേ കാലം പണ്ടേ മുതൽ കേട്ടുവരുന്ന ഒരു ഗാനം. എന്നാൽ അത് വളരെ മനോഹരമായി മറ്റു അകമ്പടികളൊന്നുമില്ലാതെ ആശയത്തെ മാത്രം കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരവസരമാണ് അബ്ദുള്ള തിരൂർക്കാടിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് സ്വരത്തിൽ കേൾക്കാൻ സാധിച്ചത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്.
1: യെസ്, ആരോഗ്യ വിചാരത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. കേരളത്തിലെ ജനസംഖ്യയിലെ വലിയ ഒരു വിഭാഗം ആളുകൾ ഇന്ന് പ്രമേഹ രോഗികളാണ് എന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പലരും പ്രമേഹ രോഗികളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരെങ്കിലും ഉണ്ടാവും, പരിചയത്തിലാരെങ്കിലും ഉണ്ടാകും. ആ വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിനുള്ള കൃത്യമായ ചികിത്സ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. അത് നമ്മളോട് പങ്കുവെക്കുന്നത് ഡോക്ടർ അനീഷ് അഹമ്മദാണ്.
2: ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രി പ്രമേഹ രോഗവിഭാഗത്തിലെ തലവൻ ഡോക്ടർ അനീഷ് അഹമ്മദ് ആണ്. അദ്ദേഹത്തെ പീസ് റേഡിയോയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വലൈക്കും സ്സലാം
2: ഡോക്ടർ. ലോക പ്രമേഹ രോഗ ദിനമായി ആചരിക്കുന്നു എന്ന് കേൾക്കുന്നു, എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ കാരണം ഒന്ന് വിശദീകരിക്കാമോ?
3: വളരെ നല്ല ചോദ്യമാണ്. അനേകമായിരം പ്രമേഹ രോഗികൾക്ക് ആശ്വാസകരമായ ഇൻസുലിൻ എന്ന പ്രമേഹ രോഗത്തിൻ്റെ മരുന്ന് കണ്ടുപിടിച്ച ആൾ ഫ്രെഡറിക് ബാൻഡിംഗ് എന്ന് പറയുന്ന കനേഡിയൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ് നവംബർ 14 തീയതി. അതായത് 1999 മുതൽ ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ അഥവാ IDF എന്ന് പറയുന്നതും സംയുക്തമായി ലോകമെമ്പാടും പ്രമേഹം എന്ന കൊലയാളി രോഗത്തിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ടാണ് ഈ ദിനം, അതായത് നവംബർ 14 തീയതി, അതായത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ലോകമെമ്പാടും ലോകപ്രമേഹ ദിനമായി ആചരിക്കുന്നത്. അതും അതിന് ഓരോ വർഷവും ഓരോ പ്രമേയമുണ്ട്. ഈ വർഷത്തെ പ്രമേഹ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഐസ് ഓൺ ഡയബറ്റിസ് എന്നാണ്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടിൽ ഒരു പ്രമേഹ രോഗിയുടെ അസുഖം ഇന്നത്തെ ആധുനിക കാലത്തിലും അത് നിർണയിക്കപ്പെടാതെ പോവുകയാണ്. അതായത് ആ രോഗിക്ക് കാര്യമായ ലക്ഷണങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ വർഷം 2016 രക്തപരിശോധനയിലൂടെ അല്ലെങ്കിൽ ഡയബറ്റിസ് സ്ക്രീനിങ്ങിലൂടെ നേരത്തെ തന്നെ ഈ പ്രമേഹ രോഗം കണ്ടുപിടിക്കുകയും അതിന് രോഗനിർണയം നടത്തി ഫലപ്രദമായ ചികിത്സയിലൂടെ ഭാവിയിൽ അതുകൊണ്ടുണ്ടാവുന്ന സങ്കീർണതകൾ തടയുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമ്മൾ നവംബർ 14 വേൾഡ് ഡയബറ്റിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്.
2: ഈ വർഷത്തെ പ്രമേയമാണ് ഡോക്ടർ പറഞ്ഞു.
3: അതെ,
2: ഈ പ്രമേഹ രോഗം ഇത്രമാത്രം ഈയിടെയായി മുമ്പ് ഒന്നുമില്ലാത്ത രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് വളരെ ഗൗരവപൂർവ്വം ഇങ്ങനെയൊക്കെ ഒരു ചർച്ചപ്പെടേണ്ട വിഷയമാണോ? ഇതുകൊണ്ട് ഇത്ര വലിയ ഗൗരവമായ ബുദ്ധിമുട്ടുകളും മറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്, എന്താണ് ഈയിടെയായിട്ട് ഇത്ര കൂടാനൊക്കെ ഉള്ളൊരു ഒന്ന് വിശദീകരിച്ചാൽ?
3: ഈ ഈ ഇപ്പോൾ ഇന്ന് ലോകത്ത് സങ്കീർണമായ ഒരു അസുഖങ്ങളിൽ ഒന്നാണ് പ്രമേഹ രോഗം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കണക്ക് വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോക സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ, ലോകത്ത് ഇതിനകം സ്ഥിതിവിവര കണക്കുകൾ, ലോകത്ത് ഇതിനകം 415 മില്യൺ ആളുകൾ പ്രമേഹ രോഗികളാണ്. ലോകത്തെ കാര്യമാണ്, 2015 കണക്കാണ്, IDF ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷന്റെ കണക്ക്. ഇത് 2040 ആവുമ്പോഴേക്കും 62 മില്യൺ ആവും. അതായത് 20-25% വർധനവാണ് 2040 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ ഓരോ വർഷവും നടത്തുന്ന ഇതിൻ്റെ കണക്ക് വിവരങ്ങളാണ്. ഇനി ഇന്ത്യയിലെ കാര്യം, ഭാരതം ലോകത്തിലെ പ്രമേഹ തലസ്ഥാനമായി ആണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രമേഹത്തിൻ്റെ കണക്കുകൾ ഇതിലും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് 69 മില്യൺ പ്രമേഹ രോഗികളിൽ ഇന്ത്യയിൽ ഇതിനകം തന്നെ പ്രമേഹ ബാധിതരാണ്. ഇത് 2040 അത് 193 മില്യണായി ഉയരും. ഇനി നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 15-20% നമ്മുടെ ജനസംഖ്യയുടെ പ്രമേഹ ബാധിതരാണ്. ഇത് ദേശീയ ശരാശരിയായ ഇന്ത്യയിലെ ദേശീയ പ്രമേഹത്തിൻ്റെ ശരാശരി അളവ് നോക്കുകയാണെങ്കിൽ 10%. ഇതിൻ്റെ ഇരട്ടിയാണ് കേരളത്തിലെ അവസ്ഥ. ലോക പ്രമേഹ ദിനമായ നവംബർ 14 തീയതി 1 മില്യൺ ജനങ്ങളുടെ രക്തപരിശോധന നടത്തി അതിൽ പ്രമേഹം നേരത്തെ കണ്ടെത്തി ഫലവത്തായ ചികിത്സ നൽകി ഭാവി ഭവിഷ്യത്തുകൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഈ വർഷം അത് ഈ ഈ വേൾഡ് ഡയബറ്റിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്.
2: ഈ കണക്കുകളെല്ലാം ഒരു എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു എന്തൊക്കെയോ സൃഷ്ടിച്ചെടുത്ത ചില കണക്കുകളും ജനങ്ങളെ ഭീതിപ്പെടുത്തി. കാരണം മുൻകാലങ്ങളിലൊക്കെ പ്രമേഹം വളരെ കേട്ടുകേൾവി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയും. മാത്രമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു നീല കളറിലുള്ള എന്തോ ബെനഡിക് സൊല്യൂഷനോ മറ്റോ എന്തോ മൂത്രം ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നീല കളറും മഞ്ഞ കളറൊക്കെ ആയിട്ട് ശരിയാവുന്ന ഇത്രമാത്രം കാര്യമില്ല. ഈ ഡേറ്റ് വല്ലാത്ത സ്ഥിതി വിവര കണക്കുകളൊക്കെ പഠിച്ച് ഇതൊരു ഒരു ഒരു തന്ത്രമല്ലേ? മരുന്ന് കമ്പനികളുടെ മരുന്ന് വിറ്റഴിക്കാനുള്ള ഒരു തന്ത്രമായി പലപ്പോഴും ജനങ്ങൾ ആശങ്കപ്പെടുന്നു. അതിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യമില്ലേ?
3: ഇത് ഇന്ന് ഒരു ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു മിഥ്യധാരണയാണ്. ഈ പണ്ട് കാലത്ത് നമ്മൾ പ്രമേഹം നിർണയിച്ചിരുന്നത് മൂത്ര പരിശോധനയിലൂടെയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ബെനഡിക് സൊല്യൂഷൻ ഇട്ട് ചൂടാക്കി അതിൻ്റെ കളർ അനുസരിച്ച് നമ്മൾ മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണയിക്കുന്നു. എന്നാൽ ആ ടെസ്റ്റുകൾക്ക് അതിൻ്റേതായ ദൂഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ ആൾക്കാരിലും മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് പോണേൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. ഒരാളിൽ പോകുന്ന പോലെ ആവില്ല, വേറൊരാളിൽ രക്തം പോകും. പിന്നെ അതിന് ഫോൾസ് പോസിറ്റിവിറ്റി, ആ ടെസ്റ്റ് ഇപ്പോൾ ചില മരുന്നുകൾ കഴിച്ചാൽ മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാം, അല്ലെങ്കിൽ അത് കളർ മാറാം. അപ്പൊ ഇന്നിപ്പോ ഗ്ലൂക്കോമീറ്റർ അഥവാ നമ്മൾ രക്തപരിശോധന ഗ്ലൂക്കോസ് നോക്കുന്ന യന്ത്രം,
2: ഡോക്ടർ പറയുന്നത് മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവ് ഇത്തരം ഈ സൊല്യൂഷൻ കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളർ മാറ്റങ്ങൾ അത്രയും എന്താ പറയാ കൃത്യനിഷ്ഠതയായിരിക്കണം.
3: അതിൽ നമുക്ക് ഒരു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ഒരു നിർണായമായ അളവ് കിട്ടുന്നില്ല. നമുക്ക് 150 മേലെ ആയാൽ മിക്കവാറും എല്ലാ രോഗികളിലും മൂത്രത്തിൽ ഗ്ലൂക്കോസ് പോകും. അപ്പോൾ അതിന്റെ അർത്ഥം നമുക്കിപ്പോ ഒരു 500 അല്ലെങ്കിൽ 400 എന്നുള്ളത് ഒരിക്കലും നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഷുഗർ കുറഞ്ഞു പോണ അവസ്ഥ അതിൽ ഒരിക്കലും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുകയില്ല. പിന്നെ ഈ ചില മരുന്നുകൾ കൊണ്ട് ഈ ഫോൾസ് പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഈ ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരാം. അത് കൂടാതെ വേറെ ഒന്ന് ഉള്ളത്, ഓരോ ആൾക്കാരിലും ഈ ഇതിൽ വ്യത്യസ്തം ഉണ്ടാവാം. ചില ആൾക്കാർക്ക് 120 തന്നെ ഗ്ലൂക്കോസ് മൂത്രത്തിൽ വരാം, ചിലവർക്ക് 200 കഴിഞ്ഞാലേ വരികയുള്ളൂ. അപ്പോൾ ഓരോ വ്യക്തികളിലും ഇതിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഗ്ലൂക്കോമീറ്ററിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി നമുക്ക് ഒരു 5 കൊണ്ട് കൃത്യമായ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കാൻ പറ്റുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇത് മരുന്ന് കമ്പനികളിൽ കുത്തതുകൊണ്ടാണ് ലോകത്ത് ഇത്ര പ്രമേഹ രോഗി. ഈ 100 അല്ലെങ്കിൽ 126, ഇപ്പോൾ നമ്മൾ നിശ്ചയിക്കുന്നത് രാവിലെ 8 രാത്രി ഭക്ഷണം കഴിച്ച് ഒരു 8 അതായത് വെറും വയറ്റിൽ പോയി രക്തപരിശോധന നടത്തി, അത് 126 അല്ലെങ്കിൽ മേലെയോ ഉള്ള രക്ത ഗ്ലൂക്കോസ് ലെവലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് 200 മേലെയോ ആയാലാണ് നമ്മളൊരു പ്രമേഹ രോഗി എന്ന് പറയുക. ഇത് എല്ലാ വർഷവും നിർണയിക്കപ്പെടുന്നത് ലോകത്തെമ്പാടും വിവിധ ക്ലിനിക്കൽ പഠനങ്ങൾ നടത്തി, അതായത് നമ്മൾ രോഗികളിൽ പഠനങ്ങൾ നടത്തി, ഇവരിൽ പ്രമേഹത്തിന്റെ സങ്കീർണതകൾ കണ്ടെത്തുന്ന രക്ത ഗ്ലൂക്കോസിന്റെ അളവാണ് അവർ നിശ്ചയിക്കുന്നത്. അപ്പൊ ലോകമെമ്പാടുമുള്ള പഠനങ്ങളിൽ ഈവൻ പ്രമേഹം 100 to 126 ഇടയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് വരുമ്പോൾ തന്നെ പലർക്കും ഇതിന്റെ സങ്കീർണതകൾ കാണുന്നുണ്ട്. അതായത് ഒരു പുതുതായിട്ട് പ്രമേഹ രോഗി ആവുമ്പോൾ തന്നെ ഇത്ര ഒരു 8 or 10% രോഗികളിൽ ചില കോംപ്ലിക്കേഷൻ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഒരു ഇത് വെച്ചിട്ടാണ് അവർ ഈ 126 എന്നുള്ള ഒരു ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരും വിവിധ സംഘടനകളും ഇത് നിശ്ചയിക്കുന്നത്. അതിൽ ഈ മരുന്ന് മാഫിയകൾക്കോ ഇതിനോ യാതമായ ഒരു പങ്കും ഇല്ല.
2: ഇങ്ങനെയൊക്കെ സങ്കീർണതകളുള്ള വിഷയമാണെങ്കിൽ ഇതിന് സാധാരണ നമ്മുടെ പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്, രോഗത്തിനുള്ള ലഭ്യമായ ചികിത്സകൾ എന്തൊക്കെയാണ്, അത് എവിടെ നിന്ന് തുടങ്ങണം? ഗുളികൾ, ചിലർ ഗുളികൾ കഴിക്കുന്നു, ചിലർ ഇൻസുലിൻ എടുക്കുന്നു, ചിലർ വ്യായാമത്തിലൂടെ മറ്റേ, ഇതേക്കുറിച്ചൊന്നൊരു വ്യക്തമായ ഒരു
3: അല്ല. ഇപ്പോൾ ചികിത്സയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ രോഗികളോട് പറയാതെ നിങ്ങൾ ഒരു വ്യായാമം ആൻഡ് ഭക്ഷണക്രമം ഇത് രണ്ടും കഴിഞ്ഞിട്ടേ നമുക്ക് മരുന്നുകൾക്ക് ഫലപ്രദമായ ചികിത്സയുള്ളൂ. അപ്പോൾ ഒരു പ്രമേഹ രോഗി ചുരുങ്ങിയത് അല്ല ഒരു ദിവസം 30 ഒരു വ്യായാമം അത്യാവശ്യമാണ്. അത് വിവിധ തരത്തിലുള്ള വ്യായാമം, നടത്തമാണെങ്കിൽ നടത്തം, നീന്തലാണെങ്കിൽ നീന്തൽ, അല്ലെങ്കിൽ ഷട്ടിൽ കളിയാണെങ്കിൽ ഷട്ടിൽ കളി, എന്തെങ്കിലും നമുക്ക് നല്ല പോലെ ശരീരം അളകിയിട്ടുള്ള ഒരു എക്സസൈസ് 30 ആഴ്ചയിൽ 5 വേണം. അതായത് 150 ഓഫ് ഫിസിക്കൽ എക്സസൈസ് നമുക്ക് ഒരു ആഴ്ചയിൽ ആവശ്യമാണ്. അതുകൂടാതെ നമുക്ക് ഭക്ഷണക്രമം ആവശ്യമാണ്. അപ്പോൾ ഒരു പ്രമേഹ രോഗി കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാർബോഹൈഡ്രേറ്റ് ഊർജത്തിന്റെ അളവ് കുറയ്ക്കുകയും നമ്മൾ കുറച്ച് പ്രോട്ടീനും നമുക്ക് പച്ചക്കറികൾ ധാരാളം
2: കാർബോഹൈഡ്രേറ്റ്
3: അന്നജം അതെ അതെ അതെ അതെ അതിന്റെ അളവ് കുറയ്ക്കുകയും ഇതായിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് കുറച്ചും കൂടിയും പച്ചക്കറികളും സാലഡ്സും കൂടുതൽ കഴിച്ച് കാർബോഹൈഡ്രേറ്റ് അന്നജനം ഇത് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ നമ്മൾ മരുന്നുകളിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു പ്രമേഹ രോഗി വ്യായാമത്തിലും ഭക്ഷണക്രമത്തിലും ഷുഗർ, ഒരു വെറും വയറ്റിലെ ഷുഗർ, അതായത് രാത്രി ഭക്ഷണം കഴിച്ച് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു ഷുഗർ 130 മേലേക്ക് പോവുകയും ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗർ 150 mg/dL മുകളിലേക്കും പോവുകയാണെങ്കിലാണ് നമ്മൾ മരുന്ന് തുടങ്ങുക. അപ്പോൾ ആദ്യമായി നമ്മൾ തുടങ്ങണ മരുന്ന് മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന മരുന്നാണ്. അതായത് നമ്മുടെ
2: ഈ ഭക്ഷണക്രമം എന്ന് ഡോക്ടർ സൂചിപ്പിച്ചല്ലോ, പലരും ചപ്പാത്തി, സാധാരണ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അരിഭക്ഷണം കഴിക്കുന്നവരാണ് കൂടുതൽ. ഉച്ചക്കും വൈകിട്ടും ചോറും, രാവിലെ പലപ്പോഴും പിന്നെ വെള്ളപ്പം അല്ലെങ്കിൽ പുട്ട്, ഇതുപോലെ ഏതായാലും അരി കൊണ്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു സമൂഹത്തോട് ഈ അന്നജം കുറയ്ക്കാൻ പറയുമ്പോൾ പലരും ചപ്പാത്തി, പിന്നെ അങ്ങനെ പലരും കേട്ടിട്ടുണ്ട് ചപ്പാത്തി കഴിച്ചാൽ കുറേം കൂടി ഇതുണ്ട്. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? ചപ്പാത്തി കഴിച്ചാൽ ഈ അരിഭക്ഷണം കഴിക്കുന്ന അത്ര ഇല്ലേ, അതോ എന്താണ് അതിന്റെ വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ?
3: അത് വളരെ ഫലവത്തായ ഒരു റെലവന്റ് ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ പലരും എന്റെ വിചാരം ചോറ് ഒഴിവാക്കി നമുക്ക് ചപ്പാത്തി വയറ് നിറച്ച് കഴിക്കാവുന്നതാണ്. ചപ്പാത്തിയിൽ ഫൈബർ കൂടുതലുണ്ടെങ്കിലും അതിലെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഈ ഇതിന്റെ കണ്ടന്റ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതായത് നമ്മുടെ ചോറിനോട് ഓൾമോസ്റ്റ് സാമാന്യമുള്ളതാണ്. അപ്പൊ നമ്മൾ ചപ്പാത്തി പറയണത് എന്താ വെച്ചാൽ നമുക്കൊരു എണ്ണം പ്രമേഹ രോഗികളിൽ കിട്ടും. ഇപ്പൊ ചോറാണെങ്കിൽ നമുക്കൊരു അളവ് നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ നമുക്ക് 3 അല്ലെങ്കിൽ ഒരു ഇതിന്റെ അളവ് നമുക്ക് കൃത്യമായി തന്നെ അതിൽ നിർണയിക്കപ്പെടാം.
2: അത്രയേ ഉള്ളൂ, അല്ലാതെ അന്നജത്തിന്റെ കുറവ്
3: ഇല്ല. ഇപ്പൊ ഒരാൾ ചോറിലാണ് തന്നെ ചോറിന്റെ അളവ് കുറച്ച് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അത് കുറച്ചും കൂടി കഴിക്കുന്ന നമ്മുടെ തവിടോട് കൂടിയിട്ടുള്ള അരി കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്താന്ന് വെച്ചാൽ അതിൽ ഫൈബർ, അതിൽ നാരുകൾ കൂടുതലാണ്. നാരുകൾ കൂടുമ്പോൾ അത് ഗ്ലൂക്കോസ് ആയിട്ട് തെരിയാനുള്ള സാധ്യത കുറവാണ്.
2: പക്ഷേ ഭക്ഷണത്തിന്റെ അളവ് കുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ മാത്രമല്ല എക്സർസൈസും കാര്യം വെച്ച് കഴിയുമ്പോൾ അയാളുടെ ശരീരത്തിന് വേണ്ട പോഷകഗുണങ്ങൾ അടങ്ങിയ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ഇയാൾ ക്ഷീണിതനാവില്ലേ? അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ?
3: ഇതിൽ നമ്മൾ പറയുന്നത് ഒരു ഒരു സാമാന്യം ഒരു വ്യക്തിക്ക് നിത്യകാര്യങ്ങൾ ചെയ്യാനായി നമുക്കൊരു കലോറി വേണ്ടത് 1200 മുതൽ 1500 kcal ഉള്ള ഒരു ഭക്ഷണക്രമമാണ്. അപ്പോൾ നമ്മൾ സാധാരണമായി പ്രമേഹ രോഗികൾക്ക് ഈ ഇത്തരം ഒരു ഊർജം നൽകുന്ന ഒരു ഭക്ഷണക്രമമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഒരു സാധാരണ നിത്യജോലി ചെയ്യുന്ന ആൾക്ക് അത് ധാരാളമാണ് നമ്മുടെ നിത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്മൾ പറയാറുള്ളത് പഴങ്ങൾ അല്ല, നമുക്ക് പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കാം. പഴങ്ങൾ പലരും ചോദിക്കാറുള്ളതാണ്, എന്ത് ഫ്രൂട്ട്സ് ആണ് ഞങ്ങൾക്ക് പ്രമേഹ രോഗികളിൽ കഴിക്കാവുന്നത്? അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത്, അതായത് നമ്മുടെ കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിന്റെ ഗ്ലൂക്കോസ് പെട്ടെന്ന് വർദ്ധിക്കാനിടാത്ത ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ് എന്നാണ് നമ്മൾ പറയാറ്. അതിന് ഉദാഹരണം നമ്മുടെ ആപ്പിൾ, ഓറഞ്ച്, മുസമ്പി, പേരയ്ക്ക, റോബസ്റ്റ, അങ്ങനെ ഏതെങ്കിലും ഒരു ഇടനേരങ്ങളിൽ അധികം പഴുക്കാത്ത പഴങ്ങൾ നമുക്ക് ഒന്ന് ഒരു ദിവസം പ്രമേഹ രോഗിക്ക് കഴിക്കാവുന്ന.
2: അധികം പഴുക്കാത്ത എന്ന് പറഞ്ഞതിൽ
3: അത് റൈപ്പ് ആവുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ കൂടുതൽ പഴുക്കുമ്പോൾ അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറച്ച് വർദ്ധനവ് കൂടുതലായിട്ടുണ്ട്, അതിന്റെ ഷുഗർ കണ്ടന്റ് കുറച്ചും കൂടി കൂടും. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ കാരണം.
2: ഓക്കെ, ഇതിന്റെ മുമ്പ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു, നമ്മൾ ചികിത്സയുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഒരു ആദ്യം ഒരു രോഗി പ്രമേഹ രോഗം ഇത്രയും ഗൗരവമുള്ളതാണെങ്കിൽ ഇത് എങ്ങനെ തിരിച്ചറിയാം, ഇതിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന്?
3: ഇപ്പൊ ഒരു പ്രമേഹ ഒരു ഒരു പലരും നമ്മുടെ അടുത്ത് വരുമ്പോൾ ശരീരത്തിന്റെ അമിതമായ ഭാരം നഷ്ടപ്പെടൽ, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ ബാത്റൂമിലേക്ക് പോവുക, ക്ഷീണം, അമിതമായ വെള്ളദാഹം, ശരീരത്തിലെവിടെയെങ്കിലും അണുബാധ വിട്ടുമാറാതെ ഇരിക്കുക, തൂക്കം കുറയുക, കാലോ കൈകൾ വിരലുകളുടെ ഇടയിലുള്ള പൂപ്പൽ ബാധ, ഇതെല്ലാമാണ് നമുക്ക് സാധാരണമായിട്ട് രോഗലക്ഷണങ്ങളായി കാണാറുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പല സംഘടനകളുടെയും, ഇപ്പം നമുക്ക് ഫാമിലി ഹിസ്റ്ററി, ഉപ്പാക്കും ഉമ്മാക്കും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഷുഗറുണ്ട്, നമ്മൾ ഓവർ വെയിറ്റ് ആണ്, 25 മേലെ ഉണ്ടെങ്കിൽ നിത്യമായിട്ട് എല്ലാ വർഷവും നമ്മളൊരു ഷുഗറിന്റെ രക്തപരിശോധന, ബ്ലഡ് ഷുഗറിന്റെ രക്തപരിശോധന നടത്തേണ്ടതാണ്. എന്നാൽ അയാൾ സാധാരണ ആൾക്കാരെക്കാളും പ്രമേഹം വരാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ട്.
2: ചിലരൊക്കെ ഈ കൈയിന്റെ വിരലുകൾക്ക് അറ്റത്ത് ചെറിയ ഒരു തരം തരിപ്പ് പോലെ, അതുപോലെ കാലിന് തരിപ്പ്, അതുപോലെ വീടിൻ്റെ അകത്ത് ഈ ടൈൽസ്, മാർബിള്, സിമെൻറ്റിലൊക്കെ കാല് ചെരുപ്പില്ലാതെ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ചില ചില ഒരു തരം, ചിലരൊക്കെ പറയുന്ന പഴയ പഴമക്കാരുടെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഒരു തരം പുളിച്ച് കോച്ചൽ എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഇത് ഇതിൻ്റെ പല ലക്ഷണവുമാണോ?
3: ഇത് പ്രമേഹം കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, നമ്മൾ സങ്കീർണതകൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് മെയിൻലി രണ്ടായിട്ടാണ് തരംതിരിക്കാറ്, മൈക്രോ ആൻഡ് മാക്രോ വാസ്കുലാർ. മെയിൻലി മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറിയ രക്തധമനികളിൽ വരുന്ന പ്രമേഹം കൊണ്ടുള്ള ബാധിപ്പ്. അതിനെ നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിക്കാറ്. ഒന്ന്, നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും. അത് തന്നെ ഒരു വേറെ ആന്തരിക അവയവങ്ങളെയും ബാധിക്കാം, ബാഹ്യ ഞരമ്പുകളെയും ബാധിക്കാം. ബാഹ്യ ഞരമ്പുകളെ ബാധിക്കുന്നതിനെയാണ് നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ താങ്കൾ പറഞ്ഞ പോലെയാണ്, കൈകാൽ കൈയിൻ്റെയും കാലിൻ്റെയും ഉള്ളിനടിയിൽ ഇത് അമിതമായ
2: തരിപ്പ്,
3: ചുട്ടുനീറൽ, തീക്കനലിൽ നടക്കുന്ന പോലെ അല്ലെങ്കിൽ സൂചി കൊണ്ട് കുത്തണ പോലെയുള്ള വേദന. അത് പലപ്പോഴും നമുക്ക് ഈ സൂക്ഷ്മ ഞരമ്പ് ജാടികളെ പ്രമേഹം കൊണ്ട് ബാധിക്കണ കൊണ്ട് അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ആന്തരിക ഞരമ്പുകളെ ബാധിക്കാം. അതിപ്പോൾ പുരുഷന്മാർക്കാണ് ഈ ഉദ്ധാരണ ശേഷിക്കുറവ്, അല്ലെങ്കിൽ നമ്മൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ലൈംഗിക ശേഷിക്കുറവ്, അല്ലെങ്കിൽ ഇപ്പോൾ കുടലിന്റെ ചലനശക്തി കുറയുക, അതിന് മൂലം അവർക്ക് ഇടക്കിടക്ക് വയറിളക്കവും വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടും ആയിട്ട് വരാറുണ്ട്. അതിൻ്റെ വേറൊന്നാണ് ഈ ആന്തരിക ഞരമ്പുകളെ ബാധിക്കുമ്പോഴാണ് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമ്പോൾ വേദന അറിയാതെ വരുന്നത്. അപ്പോൾ ഈ ഹാർട്ടിന്റെ നമ്മുടെ സിമ്പത്തറ്റിക് അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് എന്ന് പറയുന്ന ആന്തരിക ഞരമ്പുകളെ ബാധിക്കുമ്പോൾ പലരും വേദന അറിയാതെ ആയിരിക്കും അവർക്ക് അറ്റാക്ക് ഉണ്ടാവുക.
2: വേദന അറിയാവുന്ന കോശങ്ങളെ പ്രമേഹം
3: പിടിപെട്ട്, അതെ, അപ്പോൾ അവർക്ക് വേദന അറിയണം എന്നില്ല. അതിപ്പോ ബാഹ്യ ഞരമ്പുകളെ ബാധിച്ചാൽ ഇപ്പോൾ ചിലപ്പോ നമുക്ക് കാലും മുറിയായാലും അവർക്ക് വേദന അറിയണം എന്നില്ല.
2: പല അസുഖങ്ങൾക്കും ഇപ്പൊ നമുക്ക് പനി അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ തൊണ്ടവീക്കം ഇങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ മരുന്ന് കഴിച്ച് അസുഖമായാൽ മരുന്ന് നിർത്താവുന്നൊരവസ്ഥ ഉണ്ട്. പക്ഷെ പലപ്പോഴും പ്രമേഹ രോഗികൾ അജീവനാന്തം മരുന്ന് കഴിക്കാൻ ഉണ്ട ഒരവസ്ഥ കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ, ഇതിങ്ങനെ തുടർന്ന് കഴിക്കേണ്ട അവസ്ഥ എന്താ? കുറച്ച് സാധാരണ അസുഖങ്ങളെപ്പോലെ മരുന്ന് കഴിച്ച് ഭേദമാകുന്ന ഒരു അസുഖമല്ല ഇത്, എന്താണ്? ഇതൊന്ന് വിശദീകരിക്കാം.
3: ഇത് പ്രമേഹം എന്ന് പറയുന്നത് ഒരു ക്രോണിക് ഡിസീസ് ആണ്. അതായത് പ്രമേഹത്തിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങളുണ്ട്, ബീറ്റാ സെൽ എന്ന് പറയുന്ന പാൻക്രിയാസിലുള്ള കോശങ്ങൾ. അത് പ്രമേഹബാധിതായ രോഗികൾക്ക് രോഗം നിർണയിക്കുമ്പോൾ തന്നെ 50% ബീറ്റാ സെൽ കോശം നശിച്ചു കഴിഞ്ഞു. പിന്നെ ഓരോ വർഷം ചെല്ലും തോറും ഈ കോശങ്ങളുടെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത് ഓരോ വ്യക്തികളിലും ഓരോ പോലെയാണ് അതിൻ്റെ അളവ് കുറഞ്ഞു വരിക. ഇപ്പോൾ ഒരാളിൽ കാണുന്ന പോലെയല്ല വേറൊരു രോഗിയിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെക്കും ഈ ബീറ്റ കോശങ്ങളെ അതായത് റീജനറേറ്റ് അല്ലെങ്കിൽ പുനരുദ്ധിപ്പിക്കാനുള്ള ചികിത്സ ഇന്ന് വരയ്ക്കും നമുക്ക്
2: പ്രമേഹത്തിൽ
3: സംവിധാനം നമുക്കില്ല. ഈ ഉള്ള കോശങ്ങളിൽ നമുക്ക് ഇൻസുലിൻ ഉണ്ടാക്കാൻ സഹായിക്കണ മരുന്നുകളെ നമുക്ക് ഇന്നുള്ളൂ. അപ്പോൾ മെയിൻലി നമ്മൾ വായിലൂടെ കഴിക്കുന്ന മരുന്ന് അല്ലെങ്കിൽ ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഏജൻസ് എന്ന് പറയുന്ന മരുന്ന് ഈ കോശങ്ങളിൽ ചെന്ന് ഉള്ള കോശങ്ങളിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാക്കാനാണ് സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ രോഗികളിൽ നമ്മൾ മരുന്ന് കഴിച്ചാൽ തന്നെ അവർക്ക് കുറേ നാൾ ഉള്ള കോശങ്ങളിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാവും. കുറച്ച് ഒരു 10-15 കഴിയുമ്പോൾ ചില പ്രമേഹ രോഗികളിൽ ഈ ബീറ്റാ സെൽ കോശങ്ങളുടെ അളവ് ക്രമാതീതമായി വളരെയധികം കുറയും. അങ്ങനത്തെ രോഗികളിൽ നമ്മൾക്ക് ഗുളികയിൽ വല്ലാതെ ഫലവത്തായിട്ട് വരില്ല, എന്താ വെച്ചാൽ കോശങ്ങളുടെ അളവ് കുറവായതുകൊണ്ട്. അങ്ങനെയുള്ള രോഗികളിൽ നമ്മൾ ഇൻസുലിൻ
2: ഉള്ള കോശങ്ങളുടെ കുറവ് കാരണം അവയെ ഉത്തേജിപ്പിച്ചാലും
3: വേണ്ടത്ര അളവ് ഇൻസുലിൻ ഉണ്ടാവുന്നില്ല. ഇല്ല ഇല്ല, അതുകൊണ്ട് നമ്മൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസുലിൻ തൊലിയുടെ അടിയിലൂടെ കൊടുക്കുന്നു. അപ്പൊ ആ ഇൻസുലിൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായും അവരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നു. ഇപ്പോൾ വേറെ പല ഗവേഷണങ്ങൾ, പണ്ട് ഇൻസുലിന്റെ കുറവും ഇൻസുലിന്റെ പ്രവർത്തനം കുറവും മാത്രമായിരുന്നു നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഉള്ള ഇൻസുലിന് നന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, അതുമാത്രമായിരുന്നു പ്രമേഹത്തിന്റെ കാരണമായി ഒരു 10 അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 5 അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ പറയുന്നത് ഈ രണ്ട് കാരണമല്ലാതെ തന്നെ ഒരു 6-7 കാരണങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, നമ്മുടെ കൊടലിയിൽ നിന്നുണ്ടാവണ ഒരു ഹോർമോൺ ഉണ്ട് GLP-1 എന്ന് പറയുന്നത്, അതിൻ്റെ അളവ് കുറവാണ് പ്രമേഹ രോഗികളിൽ. അപ്പോൾ അത് ഉണ്ടാവുന്ന GLP-1 ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് അപ്പോൾ തന്നെ നശിപ്പിച്ച് അത് നശിച്ചു പോവുകയാണ്, അതിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അത് ആ GLP-1 ഉത്തേജിപ്പിക്കാനായിട്ടുള്ള മരുന്നുകൾ ഇന്ന് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. അതുകൂടാതെ മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് കളയുന്ന, താങ്കൾ ചോദിച്ച പോലെ എന്നോട് നേരത്തെ മൂത്രത്തിലെ ഗ്ലൂക്കോസ് നിർണയത്തിനെ കുറിച്ച് ചോദിച്ചു. ഇപ്പോൾ നമുക്ക് മരുന്നുകൾ അവൈലബിളാണ്, അതായത് നമുക്ക് മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് കളഞ്ഞ് രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയ്ക്കുന്ന മരുന്നുകളുണ്ട്, SGLT2 inhibitor എന്ന് പറയുന്ന മരുന്നുകൾ. ഇത് ഈ ആദ്യം ഈ DPP-4 എന്ന് പറഞ്ഞ SGLT2 എന്ന് പറയുന്ന മരുന്നുകൾക്കുള്ള ഒരു മറ്റ് സാധാരണ മരുന്നുകളെക്കാളും ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, അവർ മിക്കവാറും പ്രമേഹ രോഗികൾക്ക് തടി ഭാരം കൂടുതലുള്ള ആൾക്കാരായിരിക്കും, അവർക്ക് വെയിറ്റ് കുറയാനും ഈ മരുന്നുകൾ സഹായകമാണ്. അതുകൂടാതെ ഇൻസുലിന് പകരമായിട്ട് എടുക്കാവുന്ന ഇഞ്ചക്ഷനുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതേപോലെ കുട്ടികളിൽ പ്രമേഹം വരുമ്പോൾ പലപ്പോഴും 3-4 തവണ നമുക്ക് ഇൻസുലിൻ എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നമുക്ക് അവർക്ക് ഇൻസുലിൻ പമ്പും കാര്യങ്ങളും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ സുലഭമായി ഉണ്ട്.
2: ഈ കുട്ടികളുടെ പ്രമേഹ രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത്, സാധാരണ ഈ അപസ്മാരം പോലെയൊക്കെയുള്ള കുട്ടി ചെറുപ്പത്തിൽ കാണുന്ന പല അസുഖങ്ങളും അല്പം കഴിഞ്ഞാൽ ഒരു 10-12 വയസ്സോടുകൂടി നീങ്ങിക്കിട്ടുന്ന പതിവ്, ഈ പ്രമേഹ കുട്ടികളിൽ കാണുന്ന പ്രമേഹം ഇങ്ങനെ നീങ്ങിമാറിപ്പോകുമോ മരുന്ന് കഴിച്ചാൽ, അതോ മറ്റുള്ളവരെ പോലെ തന്നെ ആജീവനാന്തം അവർക്കും മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയാണോ ഉള്ളത്?
3: ഇത് വളരെ നല്ല ചോദ്യമാണ്. അത് എനിക്ക് പറയാൻ അത് നമ്മൾ പ്രമേഹം തരംതിരിക്കുകയാണെങ്കിൽ, എത്ര ടൈപ്പ് പ്രമേഹമുണ്ട് എന്ന് തരംതിരിക്കുകയാണെങ്കിൽ, നമുക്ക് ഇന്ന് 3-4 തരം പ്രമേഹമുണ്ട്. അപ്പൊ അത് ആദ്യമായി പറയുകയാണെങ്കിൽ Type 1 എന്ന് പറയുന്ന പ്രമേഹമാണ്. അത് സാധാരണ കുട്ടികളിലോ അല്ലെങ്കിൽ നമുക്കൊരു 18 വയസ്സിലോ മുമ്പ്, അതായത് ഒരു 15-ന്റെയും 15-ന്റെയും വയസ്സിന്റെ ഇടയിൽ വരുന്ന പ്രമേഹത്തിനെയാണ് നമ്മൾ Type 1 പ്രമേഹം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് വരണതെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന പാൻക്രിയാസിലുള്ള ബീറ്റാസെൽ എന്ന് പറയുന്ന കോശങ്ങൾ മുഴുവനും ഈ അസുഖത്തിന്റെ ഭാഗമായി നമ്മുടെ ശരീരം തന്നെ ഇതിനെതിരായിട്ട് ആന്റിബോഡീസ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഇതിനെതിരായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ ഉത്തേജിപ്പിച്ച് ഈ കോശങ്ങളെ ഇല്ലാതെയാക്കുന്നു, ഇതാണ് കൊണ്ടാണ് ഈ പ്രമേഹം വരുന്നത്. അപ്പോൾ അവർക്ക് ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റാ കോശങ്ങൾ തീരെ അവരുടെ ശരീരത്തിൽ ഈ രോഗം നിർണയിക്കുമ്പോൾ തന്നെ ഇല്ല. അപ്പോൾ ആ അങ്ങനത്തെ രോഗികൾക്ക് നമ്മൾ ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി രണ്ടാമത്തേത് Type 2 പ്രമേഹം, അതായത് നമ്മളൊരു 30-50 വയസ്സുകളിൽ കാണുന്ന പ്രമേഹം. അതിൽ ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിൻ്റെ അളവ് കുറവാണെന്നേ ഉള്ളൂ. ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അളവ് കുറവാണ്. ഈ പിന്നെ രണ്ടാമത് നമ്മൾ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഈ ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിന് നമുക്ക് സാധാരണ ഒരാളിൽ പ്രവർത്തിക്കുന്ന പോലെ കോശങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് കൂടുതലായിട്ട് അളവ് വന്നാൽ മാത്രമേ അതിന് സാധാരണ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നുള്ളൂ.
2: അതായത് ഒരു സാധാരണ പ്രമേഹ രോഗി അല്ലാത്ത ഒരാളുടെ പാൻക്രിയാസിൽ നിന്നുണ്ടാക്കുന്ന ഇൻസുലിന്റെ പ്രവർത്തനം കിട്ടണമെങ്കിൽ ഇത്തരം ആളുകളിൽ അതിന്റെ
3: ഇരട്ടി
2: ഇൻസുലിൻ
3: ഉൽപ്പാദിപ്പിക്കേണ്ട, അതുകൊണ്ടാണ് അവരിൽ പിന്നെ കുറെ കഴിയുമ്പോൾ പാൻക്രിയാസിന് അത്രയധികം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാൻ പറ്റാത്തത്. എന്താ വെച്ചാൽ റെസിസ്റ്റൻസ് അളവ്, നമുക്ക് ഡിമാൻഡ് കൂടുതലാണ്, അതിനത്രയുള്ള സപ്ലൈ നമുക്കില്ല,
2: കിട്ടുന്നില്ല.
3: അതെ. മൂന്നാമത് നമ്മുടെ ഗർഭാവസ്ഥയിൽ വരുന്ന പ്രമേഹം, അതായത് ഗെസ്റ്റേഷണൽ അല്ലെങ്കിൽ ഗർഭിണിയാവുമ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് വരുന്ന പ്രമേഹം. പിന്നെ നാലാമത്തത് സെക്കൻഡറി ഡയബറ്റീസ്, വേറെ കാരണങ്ങൾ കൊണ്ട്.
2: ഗർഭിണിയാകുമ്പോൾ താൽക്കാലികമായി ഗർഭസ്ഥ സമയത്ത് മാത്രം വരുന്ന പ്രമേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളോ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങളും ഉണ്ടോ?
3: ഉണ്ട്. ഗർഭാവസ്ഥ പ്രമേഹം എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഗർഭിണികളാവുമ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് കണ്ടമാനം ഹോർമോൺ വ്യതിയാനങ്ങൾ ഗർഭാവസ്ഥ അവസ്ഥയിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൽ പല ഹോർമോണുകളും നമുക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഹോർമോണുകളാണ്. അപ്പോൾ ഈ ഓൾറെഡി ഇപ്പോ കുടുംബത്തിൽ പ്രമേഹമുള്ള ആളുകൾ
2: എന്ന പദം പ്രതിരോധം,
3: അതെ, അതായത് അതെ താങ്കൾ പറഞ്ഞ പോലെ ഇൻസുലിന്റെ അളവ് കൂടുതലായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അത് അവരുടെ പാൻക്രിയാസിനെ കൊണ്ട് പറ്റാത്ത വിധത്തിലാണ് ഈ പ്രമേഹമായിട്ട് മാറുന്നത്. അപ്പോൾ ഗർഭകാലത്തിലെ പ്രമേഹം എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഹോർമോണൽ വ്യതിയാനം കൂടുതലായിട്ടും അതേപോലെ കുടുംബ പശ്ചാത്തലമുള്ളവരിലുമാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അതൊരു 95 ഒരു 90-95% ആളുകളിലും നമുക്ക് ഗർഭാവസ്ഥ കഴിയുമ്പോൾ തന്നെ അവരിൽ പ്രമേഹം ഒഴിഞ്ഞു പോകും, നമുക്ക്
2: നിയന്ത്രണ
3: വിധേയമാവും. പക്ഷേ ഒരു 10-15% ആളുകളിൽ ഇത് ഭാവിയിലേക്ക് തുടരും. അതായത് അവർ ഗർഭാവസ്ഥ ഇത് കഴിഞ്ഞാൽ നേരെ അവർ പ്രമേഹരോഗികളായിട്ട് മാറും,
2: നിത്യരോഗികളായി
3: മാറും. അപ്പോൾ അവരോട് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത് ഒരാൾക്ക് ഗർഭാവസ്ഥയിലെ പ്രമേഹം ഉണ്ടെങ്കിൽ തന്നെ അവർ അത് കഴിഞ്ഞാലും നിത്യമായ ജീവിതശൈലിയും വ്യായാമവും തുടർന്ന് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അവർ ഗർഭാവസ്ഥ കഴിഞ്ഞാൽ ഒരു 6 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റ് ചെയ്യണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും അവർ ഗ്ലൂക്കോസിന്റെ രക്ത ടെസ്റ്റ് ചെയ്യണം. അവർ സാധാരണ ആൾക്കാരെക്കാളും ഭാവിയിൽ പ്രമേഹം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് അവർക്ക് 50% അടുത്ത ഗർഭകാലത്തിനും പ്രമേഹം വരാൻ സാധ്യതയുണ്ട്. പിന്നെ 20-30% ഗർഭാവസ്ഥ പ്രമേഹമുള്ളവർക്ക് ഭാവിയിൽ പ്രമേഹ സാധ്യതയും ഉണ്ട്. അപ്പോൾ അവർ ലൈഫ് ടോങ്, അതായത് ജീവിതകാലം മുഴുവനും അവർ വ്യായാമവും ഭക്ഷണക്രമ ചിട്ടയും പാലിക്കേണ്ടത്, അല്ലാതെ ഗർഭാവസ്ഥ കാലത്ത് മാത്രമല്ല അവർ അത് ചെയ്യേണ്ടത്.
2: സാധാരണഗതിയിൽ ഈ ഗർഭാവസ്ഥയിൽ വരുന്ന പ്രമേഹ രോഗം ഗർഭത്തിന്റെ തുടർച്ചയിൽ നിന്ന് 1-ാമത്തെ മാസം മുതൽ തന്നെ കണ്ടുവരാറുണ്ടോ, അതോ ഒരു പകുതിയൊക്കെ വരുമ്പോഴാണോ, പ്രത്യേകിച്ച് ഏത് മാസങ്ങളിലാണ് ഇത് കണ്ടുവരാറുള്ളത്?
3: അതെ, അത് ഈ മുന്നേ കാലങ്ങളിൽ നമ്മൾ ഒരു 3 ആഴ്ചയോ അല്ലെങ്കിൽ 3 മാസമോ അല്ലെങ്കിൽ 10-12 ആഴ്ചയിൽ മാത്രമേ നമ്മൾ രക്ത ടെസ്റ്റുകൾ പ്രമേഹ ഗർഭാവസ്ഥ അവസ്ഥയിൽ പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാറുള്ളൂ. പക്ഷെ ഇന്ന് ഏഷ്യക്കാരിൽ, അതായത് നമ്മുടെ ഈ ഏഷ്യൻസ് എന്ന് പറയും ഇന്ത്യക്കാരടക്കമുള്ള വംശീയ ആൾക്കാരുകളിൽ പ്രമേഹത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഗർഭാവസ്ഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ രക്ത ടെസ്റ്റും അത് കഴിഞ്ഞ് ഗ്ലൂക്കോസ് കലക്കിയിട്ടുള്ള ടെസ്റ്റും ചെയ്യേണ്ടതാണ്. അതേ ഓരോ 3 മാസത്തിലും ഇത് ചെയ്യേണ്ടതാണ്.
2: ഈ ഗ്ലൂക്കോസ് കലക്കിയ ടെസ്റ്റ് എന്ന് പറഞ്ഞത്,
3: നമ്മളിപ്പോൾ 75 ഗ്രാം ഗ്ലൂക്കോസ് ആദ്യം വെറും വയറ്റിൽ നോക്കും. അത് കഴിഞ്ഞ് 75 ഗ്രാം ഗ്ലൂക്കോസ് കലക്കിയതിന് ശേഷം നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് രക്ത ടെസ്റ്റ് ഒന്നും കൂടി ചെയ്യും. അപ്പോൾ പലരിലും നമുക്ക് വെറും വയറ്റിൽ മാത്രം നോക്കിയാൽ ഗർഭാവസ്ഥയിലെ പ്രമേഹം നിർണയിക്കപ്പെടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പലപ്പോഴും ഗ്ലൂക്കോസ് കഴിഞ്ഞിട്ടാണ് അവരുടെ രക്തത്തിലെ വർദ്ധനവ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്.
2: ഇങ്ങനെ വരുമ്പോൾ ഈ ഗർഭാവസ്ഥയിൽ പ്രമേഹ രോഗം കണ്ടുപിടിക്കപ്പെടുകയും അതിനുള്ള ചികിത്സ തുടരുകയും ചെയ്യും. പലപ്പോഴും ഈ ഗർഭിണിയായിരിക്കുമ്പോൾ പരമാവധി മരുന്നുകൾ ഒഴിവാക്കുക, അത് കുട്ടിയുടെ വളർച്ചയ്ക്കും കുട്ടിയുടെ മറ്റു പല കാര്യങ്ങൾക്കും അംഗവൈകല്യങ്ങൾക്ക് വരെ കാരണമാകാമെന്ന ഒരു ധാരണ പലപ്പോഴും, അത് ഒരുപാട് അതിൽ സത്യമുണ്ട് താനും. അങ്ങനെ ഈ പ്രമേഹ രോഗിക്ക് ഗർഭിണിയായ പ്രമേഹ രോഗിക്ക് പ്രമേഹത്തിനുള്ള മരുന്ന് കൊടുത്താൽ അത് കുട്ടിയെ എത്രമാത്രം ബാധിക്കും?
3: ഇപ്പോൾ താങ്കൾ മരുന്ന് കൊടുത്തു എന്നുള്ളത് മറക്കുക. അപ്പൊ നമ്മൾ ഗർഭാവസ്ഥയിലെ പ്രമേഹ രോഗം ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഞാൻ അമ്മയിലും കുട്ടിയിലുമായി പറഞ്ഞുതരാം. അമ്മയിലാണെങ്കിൽ നമുക്ക് മാസം തികയണ മുമ്പുള്ള പ്രസവം, അതായത് പ്രീ ടേം ഡെലിവറി എന്ന് പറയുന്നത്,
2: അതായത് 9 മാസം
3: തികയാതെ പ്രസവിക്കുക. പിന്നെ നമുക്ക് ബി പി, ഗർഭാവസ്ഥ അവസ്ഥയിലുള്ള രക്തസമ്മർദ്ദം കൂടുക. പിന്നെ ഇതാണ് അവരിൽ കൂടുതലായിട്ടും നമ്മൾ കാണാറുള്ളത്. അതേസമയം കുട്ടികളിലാണെങ്കിൽ കുട്ടിയുടെ വലിപ്പം കൂടുക, അതായത് അമ്മയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പ്ലാസന്റ വഴി കുട്ടിയുടെ രക്തത്തിലേക്ക് ചേരും. അത് ഒരു 20 ആഴ്ച കഴിഞ്ഞാൽ കുട്ടിയുടെ പാൻക്രിയാസ് പ്രവർത്തനം ആരംഭിക്കും. അപ്പോൾ കുട്ടിയുടെ പാൻക്രിയാസ് കൂടുതലായി പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാവുന്നു, കുട്ടിക്ക് വെയിറ്റ് കൂടും. അതായത് ഒരു 4-4.5 കിലോ കൂടുതൽ ഉള്ള കുട്ടികൾ മാക്രോസോമിയ അല്ലെങ്കിൽ ബിഗ് ബേബി എന്ന് പറയുന്നത് ഒന്നാണ്. പിന്നെ കുട്ടിയുടെ ജനിച്ച ഉടനെ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകും. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളിൽ ഈ അമ്മയുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുതലായി കുട്ടിയിലേക്ക് ചെല്ലുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഇൻസുലിൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നു. പെട്ടെന്ന് നമ്മൾ പ്രസവം നടത്തുമ്പോൾ അമ്മയുടെ ശരീരത്തു നിന്നുള്ള ഗ്ലൂക്കോസിന്റെ അളവ് അങ്ങോട്ട് ചെല്ലുന്നില്ല. അപ്പൊ ഇൻസുലിന്റെ അളവ് കൂടുതലായതുകൊണ്ട് കുട്ടികളിൽ പെട്ടെന്ന് ഷുഗർ, ഹൈപ്പോഗ്ലൈസീമിയ വരാറുണ്ട്. പിന്നെ അവർക്ക് കഫക്കെട്ട്, റെസ്പിറേറ്ററി ഡിസ്ട്രസ് കുട്ടികളിൽ വരുന്ന ശ്വാസതടസ്സം കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം തടയാനുള്ള നമുക്ക് ഏക വഴി അമ്മയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇന്നത്തെ നമ്മുടെ ശാസ്ത്രീയത്തിൽ നമ്മൾ ബെനിഫിറ്റ് റിസ്ക് റേഷ്യോ വെച്ചിട്ടാണ്, അതായത് അമ്മയ്ക്ക് എന്താണോ ഗുണം വേഴ്സസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചികിത്സ നടത്തുക. അപ്പോൾ നമ്മൾ സാധാരണയായി ഗർഭസ്ഥ പ്രമേഹത്തിൽ ഇൻസുലിൻ കൊടുത്ത് ഗ്ലൂക്കോസിന്റെ അളവ് കൃത്യമായി നിയന്ത്രിക്കുക എന്നതാണ് നമുക്ക് ആകെയുള്ള ഒരു പോംവഴി ഈ കോംപ്ലിക്കേഷൻസ് തടയാനായിട്ടുള്ളത്. കുട്ടിയുടെ വലിപ്പം കൂടുമ്പോൾ സിസേറിയന്റെ റേറ്റും കൂടും. നമുക്ക് നോർമൽ ഡെലിവറിയിലൂടെ
2: സാധാരണ പ്രസവത്തിന് ഇത്രയും തൂക്കം കൂടിയ കുട്ടിയെ
3: പുറത്തേക്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്.
2: ഓക്കെ, നമുക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, വളരെ അറിഞ്ഞിരിക്കേണ്ട ചില ഗൗരവതരമായ വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഡോക്ടർ അനീഷ് അഹമ്മദ് നമ്മോട് സംസാരിച്ചത്. പ്രമേഹം എന്ന വിഷയത്തിൽ അതിൻ്റെ ഭാഗം ഒന്നാണ് ആരോഗ്യ വിചാരത്തിൽ കേട്ടുകഴിഞ്ഞത്. ഇൻഷാല്ലാ ഇനി നമ്മൾ പ്രവേശിക്കുന്നത്
1: പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അംജദ് ബിൻ നസ്റുള്ളയാണ് നമുക്ക് വേണ്ടി ഈ സെഷൻ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ വിഷയം സന്താനമുണ്ടായവർക്ക് വേണ്ടി എന്ന വിഷയമാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. അമ്മാ ബഅദ്, ഏറെ ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഒരു കുഞ്ഞു ജനിച്ച വ്യക്തി അഥവാ കുഞ്ഞു ജനിച്ചാലുള്ള ആശംസയും പ്രാർത്ഥനകളും ആണ്. അഥവാ ഒരു കുഞ്ഞു ജനിച്ച ഒരു വ്യക്തിയെ കണ്ടാൽ, അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായാൽ നാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക വ ശകർത്തൽ വാഹിബ വ ബലഗ അശുദ്ധഹു വ റുസിഖ്ത ബിർറഹു. പ്രാർത്ഥന ആവർത്തിക്കുകയാണ്, ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക വ ശകർത്തൽ വാഹിബ വ ബലഗ അശുദ്ധഹു വ റുസിഖ്ത ബിർറഹു. ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക വ ശകർത്തൽ വാഹിബ വ ബലഗ അശുദ്ധഹു. പ്രാർത്ഥനയുടെ അർത്ഥം ഇങ്ങനെയാണ്, അല്ലാഹു താങ്കൾക്ക് നൽകിയതിൽ അനുഗ്രഹിക്കട്ടെ. ഇത് നൽകിയ അല്ലാഹുവിനോട് താങ്കൾ നന്ദി കാണിക്കുന്നവനാകട്ടെ. ഈ കുഞ്ഞ് യുവത്വം പ്രാപിക്കുകയും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ നന്മ താങ്കൾക്ക് നൽകപ്പെടുകയും ചെയ്യട്ടെ എന്നുള്ള വളരെ ആശയമേറിയ, വളരെ ആശയമുള്ള ഒരു പ്രാർത്ഥനയാണ് നാം പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന ആവർത്തിക്കുകയാണ്, ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക ഫിൽ മൗഹൂബി ഹ വ ശകർത്തൽ വാഹിബ

0: അവൻ്റെ നന്മ അല്ലെങ്കിൽ അവളുടെ നന്മ താങ്കൾക്ക് നൽകപ്പെടുകയും ചെയ്യട്ടെ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. ബാറക്കല്ലാഹു ലക്ക, ബാറക്കല്ലാഹു ലക്ക ഫിൽ മൗഹൂബി ലക്ക, ബാറക്കല്ലാഹു ലക്ക ഫിൽ മൗഹൂബി ലക്ക വശകർത്തൽ വാഹിബ വബലഗ അശുദ്ധഹു വറുസിഖ്ത ബിർറഹു. ബാറക്കല്ലാഹു ലക്ക ഫിൽ മൗഹൂബി ലക്ക, അല്ലാഹു താങ്കൾക്ക് നൽകിയതിൽ അനുഗ്രഹം നൽകട്ടെ. വശകർത്തൽ വാഹിബ, ഇത് നൽകിയ അല്ലാഹുവിനോട് അഥവാ ഈ ഹിബത്ത് നൽകിയ അല്ലാഹുവിനോട് താങ്കൾ നന്ദിയുള്ളവനായിരിക്കട്ടെ, താങ്കൾ നന്ദി കാണിക്കുന്നവനാകട്ടെ. വശകർത്തൽ വാഹിബ വബലഗ അശുദ്ധഹു വറുസിഖ്ത ബിർറഹു. വബലഗ അശുദ്ധഹു എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് യുവത്വം പ്രാപിക്കുകയും വറുസിഖ്ത ബിർറഹു അവൻ്റെ നന്മ താങ്കൾക്ക് നൽകപ്പെടുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക വശകർത്തൽ വാഹിബ വബലഗ അശുദ്ധഹു വറുസിഖ്ത ബിർറഹു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, നമ്മൾ വ്യത്യസ്തമായ ഓരോ പ്രാർത്ഥനകൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സന്താനം ഉണ്ടായവർക്ക് വേണ്ടി നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളെ കാണാനും അങ്ങനെയുള്ള ചില സന്തോഷങ്ങൾ പങ്കിടാനൊക്കെ വേണ്ടി നമ്മൾ പോകുന്നൊരു സിസ്റ്റം ഉണ്ട്. എന്നാൽ അവർക്ക് വേണ്ടി അല്ലേ പ്രാർത്ഥിക്കാൻ കൂടി ആ സന്താനത്തിന് അള്ളാഹു അനുഗ്രഹം നൽകിയ ആ അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൽ കഴിയുന്ന അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന നടത്താൻ കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം. ആ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ അംജദ് ബിൻ നസറുള്ളയിലൂടെ കേട്ടത്. റേഡിയോ വൈബ്സിൽ നമ്മൾ യാത്ര തുടരുകയാണ് പൂമരത്തണിലേക്ക്. കുട്ടികളെ ഏറ്റവും കൈപിടിച്ചു കൊണ്ടുവരാൻ, ഒരു മരത്തണലിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ പൂമരത്തണലിൽ. നമ്മുടെ സ്വന്തം പള്ളി അത് എങ്ങനെയാണ് നാം കാണേണ്ടത്, പരിചരിക്കേണ്ടത് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് അംജദ് മദനി നമ്മോട് പങ്കുവെക്കുന്നത്. പൂമരത്തണലിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നന്മകൾ ചെയ്തുകൊണ്ടും ഉപ്പയുടെയും ഉമ്മയുടെയുമൊക്കെ നല്ല ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും സ്വർഗം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മക്കളിൽ പ്രിയപ്പെട്ട പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിനെക്കുറിച്ച് പഠിക്കാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പഠിക്കാനും കിട്ടുന്ന ചാൻസുകൾ നന്നായി ഉപയോഗിക്കുന്നവരാണ് പീസ് റേഡിയോ കേൾക്കുന്ന നല്ല കൂട്ടുകാർ. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് സ്വർഗം പ്രതിഫലമായി നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എവിടെ നിന്നാണ് ആളുകൾ അറിവുകൾ നേടിയിരുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? എവിടെ വച്ചാണ് ആളുകൾ നല്ല കാര്യമേതാണ്, തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്നത്? അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഉത്തരമാണ് ഇസ്ലാമിലെ പള്ളികൾ എന്നുള്ളത്. മസ്ജിദുകളിൽ ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഓരോ നബിമാരുടെയും കാലഘട്ടത്തിൽ വിശ്വസിച്ച ആളുകൾ സമയം കണ്ടെത്തിയിരുന്നു എന്നതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ

0: എത്രയോ പള്ളികൾ കണ്ടിട്ടില്ലേ? എത്ര മനോഹരമാണ് ചില പള്ളികൾ. കഅബയെ ഒന്ന് മനസ്സിലാലോചിച്ചു നോക്കൂ. കഅബയോട് ചേർന്ന് നിൽക്കുന്ന മസ്ജിദുൽ ഹറമൊന്നു നോക്കൂ. എന്തൊരു ഭംഗി അല്ലേ? ഇനി മദീനയിലെ മസ്ജിദുൻ നബവിയോ മസ്ജിദുൽ അക്സയോ? അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ലക്ഷക്കണക്കിന് പള്ളികൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് വന്നില്ലേ? എന്തിനായിരിക്കും പള്ളി? പള്ളി കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? പള്ളികളെന്ന് പറയുമ്പോൾ സത്യത്തിൽ വിശ്വാസികൾക്ക്, നല്ല മനുഷ്യർക്ക് ആശ്വാസത്തോടുകൂടെ ഇരിക്കുവാൻ, അല്പം സമാധാനത്തോടുകൂടെ ഇരിക്കുവാനുള്ള സ്ഥലങ്ങളാണ് യഥാർത്ഥത്തിൽ പള്ളികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പള്ളിയിൽ എന്താണ് ഉണ്ടാകാറുള്ളത്? ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ പള്ളികളിൽ ഉണ്ടാവാറുണ്ടോ? അനാവശ്യമായ തർക്കങ്ങളോ ശബ്ദകോലാഹലങ്ങളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ലല്ലോ. പള്ളി എന്ന് പറയുന്നത് നല്ല മനോഹരമായ ബാങ്ക് വിളിക്കുന്ന, എത്ര സന്തോഷമാണ് ആ ബാങ്ക് കേൾക്കുമ്പോൾ അല്ലേ? പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഉമ്മ പറയും, ബാങ്ക് കൊടുത്തല്ലോ എന്ന് പറയും. നമുക്ക് നമസ്കരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ബാങ്ക്. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് നമ്മൾ വെള്ളിയാഴ്ചകളിലും മറ്റു ചില സമയങ്ങളിലുമൊക്കെ ഖുതുബകൾ കേൾക്കുന്നു അല്ലേ? നല്ല നല്ല ഉപദേശങ്ങൾ. എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അതുപോലെ തന്നെ പള്ളി പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആളുകൾ പള്ളിയുടെ ഓരോ മൂലകളിലിരുന്ന് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉസ്താദുമാരുടെ മുന്നിലിരുന്ന് ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ചില ആളുകളൊക്കെ പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് നമസ്കാരങ്ങൾ 5 നേരവും പള്ളിയിൽ നടക്കുന്നു. ആളുകൾ അവിടെയും ഇവിടെയുമൊക്കെ ഇരുന്ന് അതാ പ്രാർത്ഥിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ കൈകളിൽ വിരലുകൾ കൊണ്ട് എണ്ണം പിടിച്ച് സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ തുടങ്ങിയ ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പള്ളി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. ഇസ്ലാമിലെ ഒരുപാട് ആരാധനകൾ അത് ചെയ്യാനുള്ള സ്ഥലമാണ് പള്ളി. ആ പള്ളി കേന്ദ്രീകരിച്ചാണ് പ്രവാചകന്മാർ അവരുടെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിരുന്നത്. ഖുർആൻ പഠിക്കാൻ, ദീൻ പഠിക്കാൻ, അതിനുവേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പള്ളിയുണ്ടാക്കിയത്. പള്ളികളുടെ കൂട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഏറെ സന്തോഷത്തോടുകൂടെ കടന്നു വരുന്നത് കഅബയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബിയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കഅബ പടുത്തുയർത്തിയത് അല്ലേ? ആ കഅബക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം അവിടെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ചില പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ കഅബ തകർന്നിട്ടിരുന്നു. കഅബയുടെ ചില ഭാഗങ്ങൾ തകർന്നു. അത് പുനർനിർമ്മിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം തീർത്തതും ആളുകൾ ഹജറുൽ അസ്വദെന്നു പറയുന്ന കല്ല് വെക്കാൻ ആ നാട്ടിലെ ഗോത്രങ്ങൾ തമ്മിൽ തല്ലുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അവർക്കിടയിൽ വന്ന് പ്രശ്നം പരിഹരിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കല്ലെടുത്ത് അങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കഅബയുടെ പുനർനിർമ്മാണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി നോക്കൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ഖുബ എന്നു പറയുന്ന സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പള്ളി നിർമ്മാണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സജീവമായി പങ്കെടുത്തു. ശേഷം മദീനയിലെത്തി. മദീനയിൽ മസ്ജിദുൻ നബവി എന്ന അവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും പ്രാർത്ഥിക്കുവാനും ഖുർആനും ഹദീസുമൊക്കെ പഠിക്കുവാനുമൊക്കെയുള്ള പള്ളി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി. അവിടെ അത സജീവമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ള സ്വഹാബികളുമൊക്കെ പങ്കെടുത്തു. ഏതായിരുന്നാലും ഈ പള്ളികളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ആ പള്ളികൾ പരിപാലിക്കുവാനും, അതായത് പള്ളിയുടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്യാനും. പള്ളി വൃത്തിയായി സൂക്ഷിക്കലാവട്ടെ, പള്ളിയുടെ അകത്ത് ചീത്ത കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാവട്ടെ, പള്ളിയിൽ മോശമായ എന്തെങ്കിലും കണ്ടാൽ അതെടുത്ത് ഒഴിവാക്കലാകട്ടെ, അതുപോലെ തന്നെ അനാവശ്യമായി പള്ളിയിൽ ഫാനോ ലൈറ്റോ ഒക്കെ വെറുതെ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓഫാക്കലാവട്ടെ, ഇങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും നാം ചെയ്തുകൊണ്ട് പള്ളിയെ നാം ശ്രദ്ധിക്കണം. പള്ളികളുടെ പ്രത്യേകത, അല്ലാഹുവിൻ്റെ വീടാണ്. അല്ലാഹുവിൻ്റെ വീട് നാം എത്ര മനോഹരമായി കൊണ്ടു നടക്കണം. നമ്മുടെ വീട്ടിനകത്ത് മാലിന്യങ്ങളുണ്ടായാൽ, ചീത്ത കാര്യങ്ങളുണ്ടായാൽ നമുക്കിഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി പരിപാലിക്കുന്നതിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനൊരു സംഭവം പറയാം. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരു ഗ്രാമീണനായ അറബി വന്ന്, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ വന്ന് പള്ളിയിൽ മൂത്രമൊഴിച്ചു. സ്വഹാബികൾക്ക് വലിയ സങ്കടമായി. ചില സ്വഹാബികളൊക്കെ ദേഷ്യപ്പെട്ടു. അങ്ങനെ ആ ആള് പേടിച്ചിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ വേഗം കുറച്ച് വെള്ളം കൊണ്ടുവരൂ. എന്നിട്ട് ആ മനുഷ്യൻ മൂത്രമൊഴിച്ച സ്ഥലത്ത് ആ വെള്ളമൊഴിച്ച് നിങ്ങളത് വൃത്തിയാക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ ഒരു മാലിന്യം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വൃത്തിയാക്കാനാണ് പറഞ്ഞത്. ശേഷം അത് ചെയ്ത മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടുകൂടെ പറഞ്ഞു കൊടുത്തു, ഇത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സ്ഥലമല്ലേ, ആളുകൾ നമസ്കരിക്കുന്ന ആൾക്കാർ സുജൂദ് ചെയ്യുന്ന സ്ഥലമല്ലേ, ആളുകൾ ഖുർആൻ ഓതുന്ന ആളുകൾ ദിക്റുകൾ ചൊല്ലുന്ന ആളുകൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സ്ഥലമല്ലേ, ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെടുകയും അയാൾ മാപ്പ് പറയുകയും സോറി പറയുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിക്കുക കൂടി ചെയ്തു. അപ്പോൾ പള്ളി എപ്പോഴും വൃത്തിയായി കൊണ്ട് നടക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറമിൽ കണ്ടത് അല്പം വായിൽ നിന്ന് വരുന്ന തുപ്പൽ കണ്ട സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തൻ്റെ കൈകൊണ്ട് എടുത്തു പുറത്ത് കളയുകയും അവിടെ വൃത്തിയാക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളും പള്ളി ഇഷ്ടപ്പെടുന്ന, പള്ളിയിൽ പോകാൻ മനസ്സ് കൊതിക്കുന്ന നല്ല മക്കളാവണം. എന്താണ് എല്ലാ സമയത്തും നമസ്കാരത്തിന് പള്ളിയിൽ പോയി പള്ളിയിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിലൊക്കെ നമ്മളും പങ്കെടുത്താൽ നമുക്ക് അള്ളാഹു നൽകാമെന്ന് പറഞ്ഞ സമ്മാനം എന്താണെന്നറിയുമോ? നാളെ പരലോകത്ത് ഈ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ചു ചേരുന്ന സമയമില്ലേ, ആ സമയത്ത് സൂര്യൻ ഇപ്പോഴുള്ളതിൽ നിന്നും താഴോട്ട് വരും. സഹിക്കാൻ കഴിയാത്ത ആ ചൂടിൽ നിന്ന് കുറച്ചാളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമെന്നാണ്. ആർക്കാണ് ആശ്വാസം നൽകുന്നത് എന്നറിയുമോ? അതിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പള്ളി പരിപാലിക്കുന്ന, പള്ളിയുമായി ഹൃദയം ചേർത്തു വച്ച എന്നാണ്. എന്നുവെച്ചാൽ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന, പള്ളി വൃത്തിയാക്കുന്ന, പള്ളിയുടെ എല്ലാ നല്ല കാര്യങ്ങളിലും ഇടപെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണല് നൽകും എന്നാണ്. നോക്കൂ, സൗദി അറേബ്യയിലെ രാജാക്കന്മാരെക്കുറിച്ച് അവർ പറയാറുള്ളത് എന്താണ്? ഖാദിമുൽ ഹറമൈൻ ശരീഫൈൻ എന്നാണ്. രണ്ട് ഹറമുകളില്ലേ, മക്കയും മദീനയും, അതിൻ്റെ സേവകന്മാർ എന്നാണ് അവരറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, മറിയം ബീവി റളിയല്ലാഹു അൻഹ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരെവിടെയായിരുന്നു? മറിയം ബീവി എവിടെയായിരുന്നു താമസിച്ചത്? കുഞ്ഞുണ്ടായ സമയത്ത് അവർ പള്ളിയിലേക്ക് നേർച്ച നേർന്നതാണ്. ഇമ്രാൻ എന്നു പറയുന്ന നല്ല മനുഷ്യൻ തനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ പള്ളി വൃത്തിയാക്കുന്നതിനും പള്ളി പരിപാലിക്കുന്നതിനും വേണ്ടി നേർച്ച നേരുകയുണ്ടായി. പ്രസവിച്ചപ്പോഴല്ലേ അത്ഭുതം, കുട്ടി പെൺകുട്ടിയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരാൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെയൊക്കെ ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിച്ചു. എന്നാൽ നേർച്ച നേർന്നതല്ലേ, നേർച്ച നിറവേറ്റുകയും വേണം. അങ്ങനെ കുട്ടിയെ പള്ളിയിൽ കൊണ്ടാക്കുകയും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ പള്ളി വൃത്തിയാക്കലും പള്ളി പരിപാലനവുമൊക്കെയായി. മറിയം റളിയല്ലാഹു അൻഹ ആ പള്ളിയിലുണ്ടായിരുന്നു. അപ്പോൾ പള്ളി വൃത്തിയാക്കുന്നതിൻ്റെ പുണ്യവും കൂലിയുമൊക്കെ അവർക്ക് കിട്ടുന്നതിന് വേണ്ടി. അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രദേശത്തുള്ള, നാം ജീവിക്കുന്ന സ്ഥലത്തുള്ള പള്ളി, ആ പള്ളിയെ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കണം. അവിടെ ഒരു വൃത്തികേട് കണ്ടാൽ, അവിടെ ഒരു അനാവശ്യമായ ഒരു പേപ്പർ താഴെ വീണ് കിടക്കുന്നത് കണ്ടാൽ, അവിടെ അതിൻ്റെ മുറ്റത്ത് അല്പം ചളി കണ്ടാൽ, പള്ളിയിൽ കയറുന്നിടത്ത് മോശമായ എന്തെങ്കിലും കണ്ടാൽ, നമ്മുടെ വീട് വൃത്തിയാക്കുന്നതിനേക്കാൾ താല്പര്യത്തോടുകൂടെ നമുക്ക് വൃത്തിയാക്കാൻ കഴിയണം. പള്ളിയിൽ അനാവശ്യമായ ശബ്ദങ്ങളുണ്ടാക്കരുത്. അതുപോലെ തന്നെ മാലിന്യങ്ങൾ, ചീത്ത കാര്യങ്ങളൊന്നും പള്ളിയിൽ ഉണ്ടാകാതിരിക്കണം. പള്ളിയിൽ നടക്കുന്ന പ്രസംഗങ്ങൾ, ഖുതുബകൾ, ആ സമയത്ത് നാം ശബ്ദമുണ്ടാക്കാതെ അത് കേൾക്കണം. പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാല് വെച്ച് അല്ലാഹുമ്മ ഫ്തഹ്ലീ അബ്വാബ റഹ്മത്തിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ പ്രാർത്ഥിക്കണം. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ച് ഇറങ്ങുകയും അല്ലാഹുമ്മ ഇന്നീ അസ്അലുക മിൻ ഫദ്ലിക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആളുകൾക്ക്, നമസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദിക്റുകൾ ചൊല്ലുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ പള്ളികളിൽ ഓടിക്കളിക്കുകയോ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി ആളുകളെ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത്. അവസാനമായി ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ, ഒരു പള്ളി ഉണ്ടാക്കിയാൽ, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിലൊരു പള്ളി ഉണ്ടാക്കിത്തരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പള്ളി, സ്വർഗത്തിലൊരു വീട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും കൂട്ടുകാരികളും മനസ്സിലൊരു തീരുമാനമെടുത്തോളൂ. നമ്മൾ അള്ളാഹു അനുഗ്രഹിച്ച് വലിയ ആളുകളാവുകയാണെങ്കിൽ, അള്ളാഹു അനുഗ്രഹിച്ച് നമുക്ക് സമ്പത്തും ഉണ്ടാവുകയാണെങ്കിൽ, നാം അതിൽ നിന്ന് കുറച്ച് പണമെടുത്ത് മാറ്റിവെച്ച് ഒരു ചെറിയ പള്ളിയെങ്കിലും, അല്ലെ, അഞ്ചു നേരം ആളുകൾ വന്ന് നമസ്കരിക്കുമ്പോൾ നമുക്കെത്ര പുണ്യം കിട്ടും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ പള്ളി അവിടെ തന്നെ ഉണ്ടാകും, അല്ലേ? ആ പള്ളിയിൽ ആളുകൾ വരും, പ്രാർത്ഥിക്കും, അവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം പുണ്യം നാം മരിച്ചു കഴിഞ്ഞാലും പരലോകം സംഭവിക്കുന്നത് വരെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സൗഭാഗ്യം കിട്ടണം. നാളെ സ്വർഗലോകത്ത് ഒരു വീട് അള്ളാഹു നമുക്ക് നൽകണം. അതുകൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി മനസ്സ് വെക്കുക. പള്ളി പരിപാലിച്ചുകൊണ്ട്, പള്ളിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളിയുമായി നിരന്തരം ഇടപെടാനും പള്ളിയിൽ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മക്കളായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മക്കളായി, ലാ ഇലാഹ ഇല്ലല്ലാഹുക്കു വേണ്ടി ജീവിക്കുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മെ ഏവരെയും വളർത്തി വലുതാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. പ്രാർത്ഥിക്കുക. പീസ് റേഡിയോ പൂമരത്തണൽ കേൾക്കാൻ ശ്രമിക്കുക. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: യെസ്, വളരെ നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അംജദ് മദനി ഈ ഒരു സെഷനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ ഏതൊരു തരം കെയറിങ്ങിലാണ് ഒരു സമൂഹത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരേണ്ടത് എന്നുകൂടി നമ്മൾ ഈ ഒരു പൂമരത്തണലിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്.
2: യെസ്, സാംസ്കാരികമായ ഒരു ഇടം, കുട്ടികൾക്ക് അദബും മര്യാദയും ജീവിത ചിട്ടയും പകർന്നു നൽകുന്ന മസ്ജിദുകൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതിൻ്റെ പ്രാധാന്യവും അത് കുട്ടികളിൽ പകർന്നു കൊടുക്കേണ്ടതിൻ്റെ ഗൗരവവുമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി സംബന്ധിച്ച് അംജദ് മദനി നമ്മോട് സംസാരിച്ചത്.

0: ഇൻഷാല്ലാ ഇനി നമ്മൾ ഈ റേഡിയോ വൈബ്സിൽ ചില ലേഖനങ്ങളുടെ ശബ്ദാവിഷ്കാരത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടുള്ള നുറുങ്ങുകളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്നത്തെ നുറുങ്ങുകളിൽ
1: എല്ലാറ്റിൽ നിന്നും പിടിവിടുക എന്ന ലേഖനം രചിച്ചത് ടി ചാണ്ടി, അവതരിപ്പിക്കുന്നത് മൻസൂർ മണ്ണാർക്കാട്.
2: എല്ലാറ്റിൽ നിന്നും പിടിവിടുക. നെയ്സ്മിത്ത് എന്ന ഗ്രന്ഥകാരൻ ഉപാഖ്യാനം ചെയ്തിട്ടുള്ള ഒരു സംഭവം ചില നിത്യനൂതനമായ യാഥാർത്ഥ്യങ്ങൾ അനാവരണം ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഏതാനും വിനോദയാത്രക്കാർ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയി. കൂറ്റൻ പാറക്കെട്ടിൽ നിന്ന് കൂലം കുത്തിമറിയുന്ന നദി പൊട്ടിച്ചിതറുന്ന ആ കാഴ്ച അത്യന്തം ആകർഷകമാണ്. ജലപാതത്തിൽ നിന്നുയരുന്ന അതിസൂക്ഷ്മങ്ങളായ ജലകണങ്ങൾ കൊണ്ട് നെയ്തെടുത്ത മഞ്ഞുകുപ്പായം, അതിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ മാരിവില്ലുകൾ വിരിയുന്നു. ആ മനോഹര ദൃശ്യം കാണാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ അവിടെ എത്താറുണ്ട്. എത്രയും അടുത്തുചെന്ന് വെള്ളച്ചാട്ടം കാണാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. വടികാട്ടിയുടെ സഹായത്തോടുകൂടി കാറ്റിന്റെ ഗുഹ എന്ന സ്ഥലം വരെ പോകാം. അവിടെ നിന്നുള്ള കാഴ്ച ഏറ്റവും മനോഹരമാണ്. പാറക്കെട്ടുകൾക്കിടയിലൂടെ വളഞ്ഞും തിരിഞ്ഞും പോകുന്ന ഒറ്റയടിപ്പാതയിലൂടെയുള്ള യാത്ര ക്ലേശകരമാണ്. ഒടുവിൽ ഒരു നൂൽപ്പാലം കടക്കുകയും വേണം. നമ്മുടെ വിനോദയാത്രക്കാർ ഏറ്റവും അടുത്തുചെന്ന് ജലപാതം ദർശിക്കുവാനുള്ള ആവേശം കൊണ്ടും ക്ലേശങ്ങളെല്ലാം മറന്ന് മുന്നോട്ടു പോയി. ഗൈഡ് കൂടെയുണ്ട്. യാത്രക്കാരിൽ ഒരാൾ ഒഴികെയുള്ള എല്ലാവരും നൂൽപ്പാലം കടന്നു. ഇനിയും കടക്കാനുള്ളത് ഒരു വനിതയാണ്. അവർ പാലത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തി. പാലത്തിന്റെ കയ്യൂരിയിൽ അവർ മുറുകെ പിടിച്ചു. ദേഹമാസകലം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ചുവട് മുന്നോട്ടു വയ്ക്കുവാൻ കഴിയുന്നില്ല. പേടിക്കണ്ട, നടന്നുപോരൂ, ഗൈഡ് പറഞ്ഞു. അവർ വളരെ പണിപ്പെട്ടിട്ടും ഒരു ചുവട് മുന്നോട്ടു വയ്ക്കാൻ കഴിയുന്നില്ല. ശ്രമിക്കുന്തോറും കയ്യൂരിയിലുള്ള പിടി മുറുകിയതേയുള്ളൂ. ആ സ്ത്രീയുടെ വിഷമത മനസ്സിലാക്കിയ ഗൈഡ് പറഞ്ഞു, ഭയപ്പെടേണ്ട, എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നുപോരൂ. അവർ ഒരു കൈ കയ്യൂരിയിൽ നിന്ന് എടുത്തു, ഗൈഡിന്റെ കയ്യിൽ പിടിച്ചു. മറുകരം കൊണ്ട് കയ്യൂരിയിൽ നിന്ന് ഒന്നുകൂടി മുറുകെ പിടിച്ചു. പക്ഷേ പാലം കുലുങ്ങുന്നതുകൊണ്ട് മുന്നോട്ടു നീങ്ങാൻ കഴിഞ്ഞില്ല. കൈകാലുകൾ സ്തംഭിച്ചതുപോലെ തോന്നി. പരിചയസമ്പന്നനായ ഗൈഡ് വീണ്ടും പറഞ്ഞു, കയ്യൂരിയിൽ നിന്ന് പിടിവിട്ട് രണ്ടു കരങ്ങളും കൊണ്ട് എന്റെ കൈകളിൽ പിടിച്ചുകൊള്ളു. അവർ അങ്ങനെ ചെയ്തു. പിന്നീട് മുന്നോട്ടു നീങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ജീവിതയാത്രയിൽ നമുക്ക് പല വൈതരണികളും കടന്നു പോകേണ്ടതായി വരും. അവസാനം മരണമാകുന്ന നൂൽപ്പാലം കടന്നുവേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ. പക്ഷേ ആ പാലത്തിലൂടെ മറുകരയെത്താൻ ആർക്കാണ് ഭയമില്ലാത്തത്? ഭയമൊഴിവാക്കാൻ നാം എന്തു ചെയ്യണം? ഒന്നാമത്, ഭൗതികമായ എല്ലാറ്റിൽ നിന്നും പിടിവിടുക. ഒരു കയ്യൂരിയും ഭയത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ശക്തമല്ല. രണ്ടാമത്, നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൽ നമ്മുടെ രണ്ടു കരങ്ങളും അർപ്പിക്കുക.
0: മഷാല്ലാ, നമുക്ക് വളരെ ആശയങ്ങൾ പങ്കുവച്ച് നൽകിയിരിക്കുകയാണ് ഇന്നത്തെ രചനയിലൂടെ. എല്ലാറ്റിൽ നിന്നും പിടിവിടുക എന്ന രചന എഴുതിയിട്ടുള്ളത് ടി ചാണ്ടിയാണ്. മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകിയത്.
1: അള്ളാഹുവിൻ്റെ മഹത്തരമായ നാമങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. നമുക്ക് പ്രാർത്ഥിക്കാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും അള്ളാഹുവിനെ കൂടുതലായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളേണ്ട പോലെ ഉൾക്കൊള്ളാനും അസ്മാഉൽ ഹുസ്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ വിത്തുർ എന്ന നാമമാണ്. ഇത് നമുക്ക് അവതരിപ്പിക്കുന്നത് ഷമീർ മദീനിയാണ്. എല്ലാവരെയും ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വല തമൂതുന്ന ഇല്ല വ അൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശിഷ്ടങ്ങളായ നാമങ്ങളും ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന അത്യുത്തമങ്ങളായ വിശേഷണങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ കേട്ടുവന്നത്. ഇൻഷാല്ലാ അവസാനമായി ഈ ഒരു നാമം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പഠന പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ചും വിശേഷണങ്ങളെ സംബന്ധിച്ചും കൂടുതൽ കൂടുതൽ കേൾക്കുവാനും ആലോചിക്കുവാനും പഠിക്കുവാനുമൊക്കെ നമ്മൾ തയ്യാറാകുന്നതിനനുസരിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ നമുക്കടുക്കുവാൻ നമുക്ക് സാധിക്കും. അതുവഴി പടച്ചിറബിൻ്റെ സ്നേഹം കൂടുതൽ കരസ്ഥമാക്കുവാനും അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനുമൊക്കെ സാധിക്കുമെന്നത് നാം എപ്പോഴും ഓർക്കേണ്ട ഒന്നാണ്. അവസാനമായി നമ്മൾ പഠിക്കാനെടുക്കുന്ന നാമം അൽ വിത്ർ എന്ന നാമമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിത്റുൻ, അവൻ ഏകനാണ്. അൽ വാഹിദ് അല്ലദീ ലാ ശരീക ലഹു, യാതൊരുവിധ പങ്കുകാരുമില്ലാത്ത ഏകനാണ് അള്ളാഹു, അദ്വിതീയനാണ് അള്ളാഹു. വലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒന്നുമേയില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദ്വിതീയനായ രണ്ടാമതൊരുവൻ അവനെപ്പോലെയില്ലാത്ത അത്യുന്നതനും ഏകനുമാണ് അള്ളാഹു. അള്ളാഹു തൻ്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മായിലും സിഫാത്തിലും അഫ്ആലിലും എല്ലാം, അഥവാ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് നടത്തുന്നവൻ അള്ളാഹുവാണ്, അള്ളാഹു മാത്രമാണ് എന്ന റുബൂബിയത്തിൻ്റെ അർത്ഥത്തിൽ അവൻ ഏകനാണ്. സൃഷ്ടിപ്പിൻ്റെയും സംരക്ഷണത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും കാര്യങ്ങളിലൊന്നും അവന് യാതൊരുവിധ പങ്കുകാരുമില്ല. അങ്ങനെയുള്ള പടച്ചറബിനോട് ചോദിക്കുന്നൊരു കാര്യത്തിൽ, അവന് സമർപ്പിക്കുന്ന ആരാധനയുടെ വിഷയത്തിൽ അവന് യാതൊരു കൂട്ടാളിയും പങ്കുകാരുമില്ല. നമ്മുടെ തേട്ടങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആരാധനകളുമെല്ലാം അവന് മാത്രമേ അർപ്പിക്കുവാൻ പാടുള്ളൂ, അതിലും അവൻ ഏകനാണ് എന്ന ഉലൂഹിയത്തിൻ്റെ തലത്തിലും അള്ളാഹു വിത്തറാണ്, അഹദാണ്, വാഹിദാണ്, ഏകനാണ്, അദ്വിതീയനാണ്. അതേപോലെ അള്ളാഹുവിനുള്ള നാമങ്ങൾ, അവൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങൾ, അതിവിശിഷ്ടങ്ങളായ അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ, അതാണ് അസ്മാ സിഫാത്ത് അഫ്ആൽ. ഇവയിലെല്ലാം അവൻ അദ്വിതീയനാണ്, തുല്യതയില്ലാത്ത അത്യുന്നതനാണ്. അങ്ങനെയുള്ള പടച്ചറബിൻ്റെ ഔന്നത്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു നാമമാണ് അൽ വിത്ർ എന്നത്. അൽ അഹദ് എന്ന നാമം നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ അവൻ ഏകനാണ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ അർത്ഥത്തിലും അവൻ ഏകനാണ്. അൽ വിത്ർ എന്ന ഒരു നാമം അള്ളാഹുവിൻ്റെ നാമമായി വിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ലെങ്കിലും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര, അള്ളാഹു ഏകനാണ്, അവൻ വിത്റിനെ, ഏകത്വത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അൽ വാഹിദുൽ ലദീ ലാ ശരീക ലഹു വലാ നദീറ ലഹു, യാതൊരു പങ്കുകാരുമില്ലാത്ത, തുല്യന്മാരായി സമന്മാരായി ആരുമില്ലാത്ത അദ്വിതീയനാണ്, അത്യുന്നതനാണ് അള്ളാഹു. അൽ മുൻഫരിദു അൻ ഖൽഖിഹി, സൃഷ്ടികളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നവനാണ് അള്ളാഹു. അൽ ബാഇനു മിൻഹും ബി സിഫാത്തിഹി, അവൻ്റെ വിശേഷണങ്ങളൊക്കെ സൃഷ്ടികളുടെ വിശേഷണങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അത്യുന്നതമായ വിശേഷണങ്ങളാണ് അവനുള്ളത്. ഫഹുവ സുബ്ഹാനഹു വിത്റുൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ പരിശുദ്ധിയുള്ളവനും ഏകനുമാണ്. വ ജമീഉ ഖൽഖിഹി ശഫ്, അള്ളാഹുവിൻ്റെ സർവസൃഷ്ടികളും അവർക്ക് ദ്വൈതഭാവങ്ങളും സ്വഭാവങ്ങളും ഉള്ളവരാണ്. അദ്വിതീയനായിട്ട് അഥവാ രണ്ടാമത്തെ ഒന്ന് എന്ന് പറയാനില്ലാത്ത അത്യുന്നതനായ അവസ്ഥ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. സൃഷ്ടികളെല്ലാം ഇണകളുമാണ് അഥവാ ജോഡികളായിട്ടാണുള്ളത്. ഏകം അല്ലെങ്കിൽ ഏകത്വം എന്നത് സൃഷ്ടികൾക്ക് അവകാശപ്പെടാൻ കഴിയാത്തൊരു വിശേഷണമാണ് എന്നാണ്. ഖുലിഖു അസ്വാജ, അവരൊക്കെ ഇണകളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈനി, എല്ലാറ്റിൽ നിന്നും സർവസൃഷ്ടികളെയും ഇണകളായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് സൂറത്തു ദാരിയാത്തിൽ 49-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ഏകത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തൗഹീദ്, ഏകദൈവ വിശ്വാസം നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുവാൻ സാധിക്കണം. ഷിർക്കിൻ്റെ, ബഹുദൈവത്വത്തിൻ്റെ എല്ലാം വേരോടുകൂടി പിഴുതെറിയുവാൻ ഈ നാമം നമ്മെ പ്രേരിപ്പിക്കുന്നു. അള്ളാഹുവിനെപ്പോലെ ആരുമില്ല. അള്ള കാണുന്നത് പോലെ കാണാൻ, അള്ള കേൾക്കുന്നത് പോലെ കേൾക്കാൻ, അള്ള അറിയുന്നത് പോലെ അറിയാൻ, അള്ള സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നറിയുമ്പോൾ, പരിധികളില്ലാതെ യാതൊരുവിധ പരിധികളും, ദൂരത്തിൻ്റെ പരിധി, ഭാഷയുടെ പരിധി, ഇങ്ങനെ എല്ലാം അതിജയിച്ചുകൊണ്ട് കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ കാണാൻ, നമ്മെ കേൾക്കാൻ, നമ്മെ സഹായിക്കാൻ ഒക്കെ കഴിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്നറിയുമ്പോൾ ആ പടച്ചറബിനെ മാത്രമേ ഒരു വിശ്വാസി വിളിച്ചു തേടുകയുള്ളൂ. ഖുൽ ഇന്നമ അദ്ഉ റബ്ബി വല ഉശ്രിക്കു ബിഹി അഹദ. പരിശുദ്ധ ഖുർആനിലെ 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ കൽപ്പിക്കുകയാണ്. ഖുൽ, പറയൂ പ്രവാചകരെ, ഇന്നമ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ, തേടുകയുള്ളൂ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എത്രയെത്ര പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എത്രയോ ദിക്കർ ദുആകൾ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലേതെങ്കിലും ഒന്നിൽ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന, തേടുന്ന ഒരു ഘട്ടം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തൗഹീദിൻ്റെ ആശയത്തെ തട്ടിത്തെറുപ്പിച്ചുകൊണ്ട്, കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അല്ലാഹുവല്ലാത്തവരോട് സങ്കടങ്ങളും ആവലാതികളും വേവലാതികളുമൊക്കെ ബോധിപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള മാലകളും അതേപോലെ തന്നെ ബൈത്തുകളുമൊക്കെയായി ആളുകൾ അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുന്ന, സങ്കടങ്ങൾ ബോധിപ്പിക്കുന്ന അവസ്ഥയുള്ളത്. അപ്പോൾ ഒരൊറ്റ വിളിയിൽ മൊഹിദ്ദീൻ ഷെയ്ഖയെ രക്ഷിക്കണേ, മമ്പുറത്തെ തങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുആയിലൂടെ, ഒരു സഹായതേട്ടത്തിലൂടെ എത്ര ബഹുദൈവത്വം, ഷിർക്കിൻ്റെ ക്രൂരമായ ചെയ്തികൾ നടക്കുന്നുണ്ട് എന്നറിയുമോ? പരിധികളില്ലാതെ കേൾക്കുവാൻ സാധിക്കുക എന്നത് അല്ലാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ബാഗ്ദാദിൽ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ബാഗ്ദാദിൽ ഉള്ള മൊഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലഹിയെ വിളിക്കുമ്പോൾ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും പരിധികളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ നമ്മെ കാണാനും കേൾക്കാനും കഴിയും എന്നുള്ളൊരു വിശ്വാസം തന്നെ അള്ളാഹുവിലുള്ള പങ്കുചേർക്കലാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ കേൾക്കാൻ കഴിയുക എന്നത് അള്ളാഹുവല്ലാത്ത ഒരു സൃഷ്ടിക്കും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു പങ്കുചേർക്കൽ നടന്നു. കേട്ടാൽ മാത്രം പോരല്ല, നമ്മൾ പറയുന്നത് മനസ്സിലാകണം. അപ്പോൾ മലയാളിയായ നമ്മുടെ വിഷമവും സങ്കടവും ചോദ്യവും ഒക്കെ, മലയാളം ജീവിതത്തിൽ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത, മലയാളം അറിയാത്ത ഷെയ്ഖവറുകൾ കേട്ട് മനസ്സിലാക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണത്തിലാണ് അവിടെ പങ്കുചേർക്കപ്പെടുന്നത്. പരിധികളില്ലാതെ കേൾക്കാൻ കഴിയുക എന്നത്, ഭാഷയുടെ പരിമിതികളില്ലാതെ, ദൂരത്തിൻ്റെ പരിമിതികളില്ലാതെ എല്ലാം അദ്ദേഹം കേൾക്കുമെന്ന് പറയുമ്പോൾ പടച്ചറബിൻ്റെ മാത്രം പ്രത്യേകതയുള്ള ഒരു സിഫത്തിലൊരു വിശേഷണത്തിൽ കൂടി അവിടെ പങ്കുചേർക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുമായി നിരന്തരം പലരും വിളിച്ചു തേടുമ്പോൾ അതൊന്നും കൂടിക്കലരാതെ വേർതിരിച്ച് കൃത്യമായി മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയുക എന്ന അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതിലാണ് മഹാൻ അവറുകളെ ഈ വിളികളിലൂടെ പങ്കുചേർക്കപ്പെടുന്നത്. അപ്പോൾ കേൾക്കുന്നു, മനസ്സിലാകുന്നു, മാത്രം പോലെ സഹായിക്കണ്ടേ? സഹായിക്കുമെന്ന വിശ്വാസം കൂടിയാകുമ്പോൾ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ സഹായിക്കാൻ കഴിവുള്ള അള്ളാഹുവിൻ്റെ ആ വിശേഷണത്തിൽ അള്ളാഹു അല്ലാത്തവരെ പങ്കുചേർക്കുന്നു. അപ്പോൾ അത് വലിയ പാതകമാണ്, ഗുരുതരമായ തിന്മയാണ്. അങ്ങനെ ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്ത് പടച്ചറബിൻ്റെ വിശേഷണങ്ങളിലും അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലും മറ്റുള്ളവരെ കൂടി പങ്കുചേർത്താൽ ബഹുദൈവത്വത്തിൻ്റെ അഴുക്കും പേറിയാണ് അയാൾ ജീവിക്കുന്നത്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന. അത്തരം ജീവിതത്തിലൂടെ ആ തെറ്റായ ആശയം തിരുത്താതെ അയാൾ അങ്ങ് മരിച്ചുപോയാൽ സ്വർഗം എന്നേക്കുമായി അയാൾക്ക് നിഷിദ്ധം എന്നാണ് ഖുർആൻ പറഞ്ഞത്, സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനത്തിലൂടെ. സ്വർഗം അവർക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ നരകമായിരിക്കും പിന്നെ അവർക്കുള്ള സങ്കേതം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വീറും വാശിയും ഒക്കെ ഒഴിവാക്കി ദീനിനെ സത്യസന്ധമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ തയ്യാറാവുക. അല്ലാഹു അൽ വിത്തർ, അവൻ ഏകനാണ്, അദ്വിതീയനാണ്, അത്യുന്നതനാണ്. പല കാര്യങ്ങളിലും ഒറ്റയാക്കുക എന്നത്, ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നത് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അഞ്ചു നേരത്തെ ഫർദ് നമസ്കാരം അഞ്ച് എന്ന ഒരു ഒറ്റ സംഖ്യയാണല്ലോ. അതേപോലെ വിത്തർ നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള നമസ്കാരം, വിത്തർ എന്ന പേര് വരാൻ തന്നെ കാരണം ഒറ്റയിൽ അവസാനിപ്പിക്കുന്നത് കൊണ്ട് എന്നാണ്. ഒരു റക്കായത്ത് കൊണ്ട് അവസാനിപ്പിക്കാം, രണ്ടറക്കായത്ത് നമസ്കരിച്ചതിന് ശേഷം അവസാനം ഒരു റക്കായത്ത് മാത്രമായി നമ്മൾ നമസ്കരിച്ച് സലാം വീട്ടുമ്പോൾ, അല്ലെങ്കിൽ മൂന്നറക്കായത്ത് ഒരുമിച്ച് നമസ്കരിക്കുന്ന രീതിയിലും വിത്തറിനുണ്ട്. അവ എന്നാലും അവിടെ ഒരു ഒറ്റയാക്കുക എന്ന പ്രവൃത്തി നടക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാം, യാ അഹ്ലൽ ഖുർആനി ഔത്തിറു, ഖുർആനിൻ്റെ വക്താക്കളെ നിങ്ങൾ വിത്തറാക്കുക, ഫഇന്നല്ലാഹ വിത്തറുൻ യുഹിബ്ബുൽ വിത്തറ, അല്ലാഹു ഏകനാണ്, അവൻ ഏകത്വത്തെ ഇഷ്ടപ്പെടുന്നു, ഒറ്റയാക്കുന്നതിന് ഇഷ്ടപ്പെടുന്നു. അതായത് പണ്ഡിതന്മാർ വിശദീകരിച്ചു, യഅനി കുല്ല വിത്തരിൻ ശറഅഹു, അവൻ മതമാക്കിയിട്ടുള്ള, അവൻ മതത്തിൻ്റെ ഭാഗമാക്കി പഠിപ്പിച്ച എല്ലാ ഒറ്റയാക്കലുകളും അവൻ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. വിത്ര നമസ്കരിക്കുക എന്നത്, അതേപോലെ ദിക്ർ ദുആകളിൽ പ്രത്യേകം ഒറ്റയാക്കി അവസാനിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, വളവിൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ തക്ഫീൻ, മയ്യത്ത് കഫൻ ചെയ്യുമ്പോൾ, മയ്യത്ത് നമസ്കാരത്തിൽ സഫ് കെട്ടുമ്പോൾ, ഇങ്ങനെ ഒറ്റയാക്കുവാൻ പ്രത്യേകം പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ ഒറ്റയാക്കുക എന്ന പ്രവൃത്തിയെയും അള്ളാഹുവിനിഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള പടച്ചറബിനെ നാം മനസ്സിലാക്കുമ്പോൾ, അവനിൽ പങ്കുചേർക്കുന്ന, അവൻ്റെ ഏകത്വത്തെ നിരാകരിക്കുന്ന രീതിയിൽ ഒരു വാക്കും ഒരു പ്രവൃത്തിയും നമ്മിൽ നിന്ന് വന്നുകൂടാ. ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയാലും നമുക്കൊരു ഉപകാരം ചെയ്തു തരുവാനോ ഒരു ഉപദ്രവം വരുത്തുവാനോ അവർക്കൊന്നും സാധിക്കുകയില്ല, അള്ളാഹു നിശ്ചയിച്ചെങ്കിലല്ലാതെ. അപ്പോൾ ആ പടച്ചറബിനെ നാം അറിയണം. അവൻ അൽ അഹദ്, ഏകനാണ്. അസ്വമദ്, എല്ലാവരും ആശ്രയിക്കുന്ന, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത പരാശ്രയമുക്തനാണ്. അൽ വിത്തർ, അവൻ ഏകനാണ്. ആ അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ അറിയാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നന്ദിയുള്ള അവൻ്റെ ദാസന്മാരായി ജീവിക്കുവാൻ മനസ്സുവെക്കുകയും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആളുകളിൽ മഹാഭൂരിപക്ഷവും പടച്ചറബിൽ തെറ്റായ വിശ്വാസം വെച്ചു പുലർത്തി അവനിൽ പങ്കുചേർക്കുന്നവരായി ജീവിക്കുന്നത് എന്ന് ഖുർആൻ പലയിടങ്ങളിലും ഉണർത്തിയിട്ടുണ്ട്. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം അവർ കണക്കാക്കിയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റായ ഉപമകളും തെറ്റായ വിശ്വാസങ്ങളും തെറ്റായ വിശ്വാസങ്ങളുമാണ് പലരുടെയും മനസ്സിലുള്ളത്. പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ പേടിപ്പിച്ച് അകറ്റി നിർത്തുകയാണ്, അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പരമകാരുണ്യകനും അളവറ്റ ദയാപരനും അനുഗ്രഹദാതാവുമായ അള്ളാഹു, അവൻ സർവശക്തനാണ്, ഏകനാണ് എന്നതോടൊപ്പം നമ്മെ കാണുകയും നമ്മെ അറിയുകയും നമുക്ക് വേണ്ട എല്ലാം നൽകുകയും ചെയ്ത ആ പടച്ചറബിനെ ഒരിക്കലും മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കരുത്. തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ അവൻ സ്വീകരിക്കുകയും പൊറുക്കുകയും ചെയ്യും. റഹ്മാനായ റബ്ബ് അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യംഫഉന വംഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തു.
0: മാഷാഅല്ലാ, അല്ലാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് ഓരോ ദിനവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ വിശാലമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചാണ്. ഇത്തരം വിശേഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ആഴത്തിൽ അറിയാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയിൽ അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഉപയോഗപ്പെടുത്തി മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമാകുന്നത്. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ കേട്ടത് അൽ വിത്തർ എന്ന അള്ളാഹുവിൻ്റെ ഉത്തമ നാമത്തെക്കുറിച്ചുള്ള ഷമീർ മദീനിയുടെ അവതരണമാണ്.
1: ഉസ്താമാഷേ, കഥ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ, വൃദ്ധന്മാർ വരെ കഥ ഇഷ്ടമാണ്. പക്ഷെ ആ കഥയിൽ ഒരു പാഠം കൂടി ഉണ്ടായാലോ. നമ്മളിനി കഥ പറയാം.
0: ഓക്കെ, ഇന്നത്തെ കഥ പറയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസലാം വീട്ടിയാണ്. പതിവ് പോലെ യാത്ര കഴിഞ്ഞപ്പോൾ എന്ന ഒരു കഥയുമായി കൊണ്ടാണ് അജ്മലും കുഞ്ഞു പെങ്ങളും എന്ന ഭാഗത്തിൻ്റെ 14-ാമത്തെ കഥ നമ്മൾ കേൾക്കുന്നത്.
4: അജ്മലും കുഞ്ഞു പെങ്ങളും. അധ്യായം 14. യാത്ര കഴിഞ്ഞപ്പോൾ അജ്മലും സെൽവയും ഇപ്പോൾ എവിടെയായിരിക്കും? ഷാഹിദ് ചിന്തിച്ചു. സന്ധ്യയാവാൻ ഇനി അരമണിക്കൂറേ ഉള്ളൂ. രാത്രിയെ തിരിച്ചെത്തുകയുള്ളൂ എന്നാണ് അധ്യാപകർ പറഞ്ഞിരുന്നത്. മറ്റു കുട്ടികളോടൊപ്പം തൻ്റെ മക്കൾക്കും വിനോദയാത്ര പോകാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമുണ്ടെങ്കിലും അവർ തിരിച്ചെത്താൻ ഇനിയും മണിക്കൂറുകൾ കഴിയണമല്ലോ എന്ന ചിന്ത അസ്വസ്ഥതയുണ്ടാക്കി. അവരുടെ ഉപ്പ മരിച്ച ശേഷം ഇത്ര സമയം അവരെ പിരിഞ്ഞിരുന്നിട്ടില്ല. അജ്മലും സെൽവയും 3 കോഴികളുമാണ് ഇന്ന് തൻ്റെ ലോകം. ഇപ്പോൾ സമയം നീങ്ങാൻ പഴയ പോലെ പ്രയാസം തോന്നുന്നില്ല. അള്ളാഹു ദുഃഖങ്ങൾ പലതും മറപ്പിക്കുന്നു. അവന് സ്തുതി. കോഴികൾ കൂടണയാൻ വന്നിരിക്കുന്നു. അവയെ കണ്ടപ്പോൾ അജ്മലും സെൽവയും വേഗം തിരിച്ചെത്തിയെങ്കിലെന്ന് തോന്നി. ഇന്നാണ് പുള്ളിച്ചയും ചെമ്പിയും മുട്ടയിട്ടത്. അജ്മലിന് കോഴിമുട്ട തിന്നാൻ വലിയ ആഗ്രഹമാണ്. അതിനോടുള്ള കൊതിയേക്കാൾ അധികം അത് കഴിച്ചാൽ ശരീരം വേഗം തടിവെക്കുമെന്നാണ് പ്രതീക്ഷ. ആരോഗ്യം വെച്ചാൽ ഒഴിവു ദിവസങ്ങളിൽ കൂടുതൽ ജോലി ചെയ്ത് പണമുണ്ടാക്കാമെന്ന ചിന്തയുമാണ്. പാവം കുട്ടി, ഭർത്താവ് മരിച്ചുപോയെങ്കിലും അള്ളാഹു 2 നല്ല മക്കളെ തന്നിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാ. അവൾ ഒരു ചിരട്ടയിൽ വെള്ളമെടുത്ത് കോഴിക്കൂടിനടുത്തേക്ക് നീങ്ങി. എന്നും താൻ മുമ്പിൽ വെച്ചു കൊടുക്കുന്ന വെള്ളം കുടിച്ച ശേഷം മാത്രമേ സായിപ്പും പുള്ളിച്ചയും കൂട്ടിൽ കയറുകയുള്ളൂ. അവർ 3 പേരും ഒരേ ചിരട്ടയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു, അജ്മലിനെയും സെൽവയും പോലെ നല്ല ഐക്യത്തിലാണവർ. കോഴിക്കൂടടച്ച് കൈ കഴുകി അകത്തെത്തിയപ്പോഴാണ് മഗരിബ് ബാങ്കു കൊടുത്തത്. ഉടനെ വധു ചെയ്ത് നമസ്കാരപായ നിവർത്തി. കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ട് ഷാഹിദ ഞെട്ടി. യാ അല്ലാ, എന്തൊരു ഉറക്കമാണ് ഞാൻ ഉറങ്ങിയത്. മഗരിബ് നമസ്കരിച്ച് നമസ്കാരക്കുപ്പായം മാറ്റാതെ കിടന്നുകൊണ്ട് ദിക്റു ചൊല്ലുകയായിരുന്നു. അതിനിടയിലാണ് ഉറങ്ങിപ്പോയത്. വീണ്ടും ബെല്ല് മുഴങ്ങി. വാതിലിൻ്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. അജ്മലും സെൽവയുമാണ്, കൂടെ പൊന്നമ്മയും ഹസീന ടീച്ചറുമുണ്ട്. നമസ്കാരക്കുപ്പായം മാറ്റാതെ വാതിൽ തുറന്നു. കുട്ടികൾ സലാം പറഞ്ഞ് ഉമ്മയെ കെട്ടിപ്പിടിച്ചു. അധ്യാപികമാരെ ചായക്കു സൽക്കരിച്ചെങ്കിലും മറ്റു കുട്ടികളെയും വീട്ടിലെത്തിക്കാനുള്ളതിനാൽ അവർ വീട്ടിലേക്ക് കയറാതെ തിരിച്ചുപോയി. എന്താ മക്കൾക്ക് കുടിക്കാൻ വേണ്ടത്? ചായയോ നാരങ്ങവെള്ളമോ? ആദ്യമൊന്ന് കുളിക്കട്ടെ ഉമ്മ, എന്നിട്ട് കുറച്ച് നാരങ്ങവെള്ളം കുടിക്കാം. അജ്മൽ കുളിക്കാൻ പോയപ്പോൾ സെൽവ ബാഗ് തുറന്ന് ഒരു ജോഡി ചെരുപ്പെടുത്ത് ഉമ്മയുടെ നേരെ നീട്ടി. ഇത് പൊന്നമ്മ ടീച്ചർ ഉമ്മാക്കു വേണ്ടി വാങ്ങിത്തന്നതാ. ഇക്കാക്കയുടെ ബാഗിലും ഉണ്ട് കുറച്ച് സാധനങ്ങൾ. അത് ഹസീന ടീച്ചറുടെ വകയാ. അജ്മൽ കുളിച്ചു വന്നപ്പോൾ സെൽവ പറഞ്ഞു, ഇക്കാക്ക ഉമ്മാക്ക് യാത്രയിലെ ഹരങ്ങളൊന്ന് പറഞ്ഞുകൊടുക്ക്. അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. ആദ്യം കുളിച്ചുവാ, എന്നിട്ട് നാരങ്ങവെള്ളം കുടിക്കേ. പിന്നെ നമസ്കാരം, ശേഷം ഭക്ഷണം. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് കിടന്നുകൊണ്ട് യാത്രാവിവരണങ്ങൾ നടത്താം. അതല്ലേ ഉമ്മ നല്ലത്? അജ്മൽ പറഞ്ഞു. അതെ. സെൽവ കുളിമുറിയിലേക്ക് പോയി. കുളിയും നമസ്കാരവും കഴിഞ്ഞ ശേഷം മലമ്പുഴ വിശേഷങ്ങൾ പറയാമെന്ന തീരുമാനത്തോടെ.
1: വളരെ മനോഹരമായ ഒരു കഥ തന്നെ അല്ലേ. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ ഇതിൽ ഉണ്ട്. കുറേയായി നമ്മൾ ഈ കഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അബ്ദുസലാം വീട്ടിയാണ് അവതരിപ്പിക്കുന്നത്. ബറക്കല്ലാ.
0: ഏതായാലും ഈ അവതരണത്തിൽ നമുക്ക് വളരെ ഹൃദ്യമായ, ആകർഷണീയമായ, കുട്ടികളുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് പകർന്നു നൽകുന്ന ഒരു രീതി അല്ലേ നമ്മൾ കാണുകയുണ്ടായി. മാഷാല്ലാ. റേഡിയോ വൈബ്സിൻ്റെ യാത്ര തുടരുമ്പോൾ ഇനി നമ്മൾ പോകുന്നത് ദൃശ്യത്തിലേക്കാണ്. ദൃശ്യമെന്ന് പറയുമ്പോൾ സാധാരണ നമ്മളുടെ മുമ്പിൽ കാണുന്ന ചില കാഴ്ചകളാണ്. എന്നാൽ ആ കാഴ്ചകളെ ശബ്ദത്തിൻ്റെ അവതരണത്തിലൂടെ, ശബ്ദ ആവിഷ്കാരത്തിലൂടെ നമുക്ക് ചില തെളിച്ചം അല്ലെങ്കിൽ ചില കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ദൃശ്യം. ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്
1: മുഹമ്മദ് അലി ആൻഡ് അദ്നാനുൽ ഫാരിസ്.
0: യെസ്, എന്താണ് നമ്മുടെ ഇന്നത്തെ ദൃശ്യത്തിലെ?
1: ഇന്ന് ദൃശ്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്തുള്ള സ്ഥലമൊന്നുമല്ല. ഇന്ന് ഗുൽമാർഗിൽ മഞ്ഞു പെയ്യുമ്പോൾ.
0: യെസ്, ഒരു പക്ഷേ നമുക്ക് കാണണമെന്ന ജീവിതത്തിൽ വലിയ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ ഒരുപാട് ഭീതി പല വിധത്തിലും നമ്മെ തേടിയെത്തുന്ന ചില സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അല്ലേ?
1: അതെ അതെ അതെ.
0: ഏതായിരുന്നാലും അള്ളാഹുവിന്റെ ദുനിയാവിലെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതുണ്ടാകാം, കാണാതെ പോകുന്നതുണ്ടാകാം. എന്നിരുന്നാലും ഇത്തരം കാഴ്ചകളെ നമ്മുടെ കൺമുമ്പിലേക്ക് ആ കാഴ്ചകൾ കൊണ്ടുവരുന്ന ഒരു രൂപത്തിലാണ് ദൃശ്യത്തിൽ നാം കേൾക്കാൻ പോകുന്നത്.
1: അപ്പോൾ ഒരു ഗുൽമാർഗിൽ പോയി വന്ന പോലെ ഒരു അവതരണമാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കേൾക്കാൻ സാധിച്ചല്ലേ?
0: അതെ അതെ. നമ്മുടെ കൂടെ മുഹമ്മദ് അലി അതുപോലെ തന്നെ അദ്നാനുൽ ഫാരിസുമാണ് ദൃശ്യത്തിൽ ചേർന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാതുഹു. പീസ് റേഡിയോ ദൃശ്യം, നയനമനോഹര കാഴ്ചകളുടെ ശ്രവ്യാനുഭവം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാശ്മീരിലെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുഹമ്മദ് അലി പോത്തുക്കാടൻ, പാലക്കാട് എടത്തനാട്ടുകര സ്വദേശി, അസിസ്റ്റന്റ് കമ്മീഷണർ GST. അദ്ദേഹത്തിൻ്റെ കാശ്മീർ യാത്രാ അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടിലെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിരുന്നത്. അവിടെ വെച്ചാണ് നിർത്തിയത്. ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാതോർക്കാം.
6: ദാൽ തടാകത്തിൽ ഹൗസ് ബോട്ടിലായിരുന്നു കഴിഞ്ഞ നമ്മുടെ അനുഭവം നിലച്ചുപോയത്. 5200 ഫീറ്റ് അടിയിലാണ് കാശ്മീർ. ഭൂമിയിലെ സ്വർഗം എന്നാണ് കാശ്മീരിനെ വിശേഷിപ്പിക്കാറുള്ളത്. ദാൽ തടാകത്തെ കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നൊക്കെയാണ് പറയാറുള്ളത്. അതിലാണ് ഷിക്കാരിയും റൈഡും നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിലൊരു ഒരു ഡീലക്സ് സൗകര്യമുള്ള ഹൗസ് ബോട്ടിലായിരുന്നു രാത്രി താമസം. രാവിലെ ചൂടോടുകൂടി പ്രഭാത ഭക്ഷണങ്ങളെത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്രയ്ക്ക് ഒരുങ്ങി. ആദ്യത്തെ യാത്രയാണ് പ്രധാനമായിട്ടുള്ളത്. 9 മണിക്ക് രാവിലെ എത്തുന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഭക്ഷണം കഴിച്ചപ്പോഴും കുറച്ച് വൈകി. സ്വാഭാവികമായിട്ടും ഷിക്കാരയിൽ കയറുന്നു. ഈ ദാൽ തടാകത്തിലൂടെ പണ്ടത്തെ പോലെ മഞ്ഞുപാടികളെയൊക്കെ തച്ചടച്ച് അങ്ങനെ തണുപ്പ് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ റോഡിലെത്തുന്നു. അവിടെ നമ്മുടെ മുന്നാജി വാഹനവുമായി കാത്തു നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചെറുതായിട്ട് മുഖം ചുവന്നിരുന്നു. വൈകിയതാണ് കാരണം, ഞങ്ങളുടെ കാരണത്താലല്ല. ഭക്ഷണം വൈകിയെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ ഒരു അയാൾ വിട്ടു. പക്ഷേ കൂടെ വന്ന ആൾക്കാർ ചീത്ത അറിയുന്ന കേട്ടിരുന്നു. അവിടെ പ്രാദേശികമായ ഭാഷയിലാണ് പറഞ്ഞത്, എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അടുത്ത് പെഹൽഗാമിലേക്കാണ് യാത്ര. ശ്രീനഗറിൽ നിന്ന് 95 കിലോമീറ്റർ ദൂരമുള്ള ഒരു പ്രദേശമാണ്. ഒരു മലയാണ്. 7200 ഫീറ്റ് ഉയരമുള്ളതാണ്. ആട്ടിടയന്മാരുടെ താഴ്വര, വാലി ഓഫ് ഷപ്പേഡ്സ് എന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാശ്മീരിൻ്റെ യഥാർത്ഥ ചിത്രം കാണാൻ പോവുകയാണ്. നഗരത്തിൻ്റെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നഗരത്തിൽ എല്ലാം സാധാരണ പോലെയാണ്. ആളുകൾ നടന്നു പോകുന്നു, വാഹനത്തിൽ പോകുന്നു, കടകളൊക്കെ തുറന്നിട്ടുണ്ട്. മൊത്തം തണുപ്പാണ്. അതിൻ്റെ ആ ഒരു കുളിർമ എല്ലാവരുടെയും മുഖത്തും ഒക്കെ കാണുന്നുണ്ട്. നമ്മളത്ര അവർക്ക് ഫീല് ചെയ്യുന്നില്ലെങ്കിലും തണുപ്പ് പ്രകടമാണ്. അതിൽ നഗരത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ എല്ലാ വീടുകളും വലിയ വലിയ വീടുകളൊക്കെ വളരെ കുറവാണ്. വീടുകളിലൊക്കെ മുകൾ ഭാഗം ഒരു എന്താണെന്ന് പറയുക, വി ഷേപ്പിൽ, വീടെ തിരിച്ചിട്ടുള്ള ഷേപ്പിൽ തകരം കൊണ്ട് മേഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ വീടുകളിലും രാത്രി മഞ്ഞിൻ്റെ കട്ടകളുണ്ടാവും. അത് ഉരുകി താഴ്ത്തി കയറാനുള്ള സംവിധാനമാണ് അതുള്ളത്. ടൗണുകൾ പറയുമ്പോൾ റോഡിൽ മഞ്ഞ് നിറയും. അപ്പോൾ വലിയ യന്ത്രങ്ങൾ കൊണ്ട് അത് നീക്കിയിട്ട് റോഡിൻ്റെ രണ്ട് വശങ്ങളിലേക്കും മാറ്റിയിടും. എന്നിട്ട് ആ വഴിക്കാണ്, അത് ക്ലിയർ ചെയ്തിട്ടുള്ള വഴിയിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ ടൗണുകളിലൊക്കെ ഈ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ കൂട്ടിയിട്ട മഞ്ഞ് പതുക്കെ ഉരുകാൻ തുടങ്ങും. അപ്പോൾ റോഡിലൊക്കെ വെള്ളം കിനിയും. പിന്നെ ടൗണിലുള്ള മറ്റുള്ള പൊടിയൊക്കെ ആകുമ്പോൾ മൊത്തത്തിൽ ഒരു തൂമഞ്ഞ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലാതെയാവുന്നു. പകരം ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ചാരനിറമുള്ള മഞ്ഞാണ്. അത് സത്യത്തിൽ ആ നഗരത്തിൻ്റെ സൗന്ദര്യം കെടുത്തുകയാണ് ചെയ്തിരുന്നത്. വാഹനങ്ങളും ഏതാണ്ട് അതേപോലെയാണ്. നമ്മൾ ചളിവെള്ളത്തിലേക്ക് കൂടി കാർ ഓടിച്ചാൽ എന്തൊരവസ്ഥയായിരിക്കും. അതുപോലെ ഗ്ലാസ്സിലടക്കം ഇങ്ങനെയുള്ള ചളി പറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് ആ അവിടുത്തെ പ്രത്യേക കാലാവസ്ഥ കൊണ്ടാണെന്നാണ് പറയുന്നത്. ഞങ്ങളങ്ങനെ യാത്ര തുടരുകയാണ്. ഈ 6 പേര് ഒരു വാഹനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഹീറ്ററൊക്കെ ഇട്ട് അങ്ങനെ പോകുന്നു. വഴിനീള സെക്യൂരിറ്റി വളരെ ശക്തമാണ്. വലിയ തോക്ക് പിടിച്ച് പട്ടാളക്കാരുടെ വേഷവിധാനങ്ങളോട് കൂടിയിട്ട്, പട്ടാളക്കാരാണോ പോലീസാരോ നമുക്കറിയാൻ പറ്റില്ല, അവർ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു വാഹനങ്ങളെ അവർ പരിശോധിക്കുന്നില്ല. ആരെയും അവർ പ്രത്യേകം നോക്കുന്നുമില്ല. പക്ഷേ അവരുടെ കണ്ണിൽ എല്ലാവരും എല്ലാം പെടുന്നുണ്ട് എന്നുള്ളതാണ്. ദൂരെ മാറിയുന്നവരിങ്ങനെ നോക്കും. നിക്കോൺ റോഡിൻ്റെ ഒരു കിലോമീറ്റർ ഇടക്കിടക്ക് പോലീസുകാരുണ്ടാവും, പിന്നെ അതേപോലെ കവചിത വാഹനങ്ങൾ ഉണ്ടാവും. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ പതുക്കെ ഒന്ന് പതുക്കാകാൻ തുടങ്ങി. അപ്പോൾ മുന്നേ ഡ്രൈവർ പറഞ്ഞു, എന്തോ ഒരു പിന്നെ പട്ടാളക്കാരുടെ ഒരു സീനിയർ ഓഫീസർ എന്തോ പോകുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഇടക്ക് കുറച്ച് നേരം ഞങ്ങളെ മാറ്റി നിർത്തി. ആ ഒരു ഏരിയയിൽ കുറച്ച് പോലീസുകാർ വീണ്ടും കൂടുതലായിരുന്നു. പിന്നെ നമ്മൾ പത്രങ്ങളിലും ബാക്കിയൊക്കെ കണ്ടും കേട്ടിട്ടുള്ള ചില ഏറ്റുമുട്ടലുണ്ടായ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഇടക്ക് കണ്ടു. ഇടക്ക് മെയിൻ റോട്ടിൽ നിന്ന് തടഞ്ഞിട്ട് വേറെ വഴിയിലേക്ക് തിരിച്ചു വിട്ടു ഞങ്ങളെ. എന്താണ് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ കൈമലർത്തി മേ ബി എന്നാണ് പറഞ്ഞത്, ഉണ്ടാവാം, കാരണം അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് സത്യത്തിൽ ആർക്കും അറിയില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഭാഗം അവർ പെട്ടെന്ന് റോഡ് ബ്ലോക്ക് ചെയ്യും, ആ ഭാഗത്തേക്കാരും പോകില്ല എന്നർത്ഥം. പിന്നെ ശരിക്കൊരു നഗര കാഴ്ചകൾ മാറി ഒരു ഗ്രാമ കാഴ്ചകളായിരുന്നു അത്, ശരിക്കും മനോഹരമായിരുന്നു. മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ട് ഒരു ഗ്രാമത്തിലൂടെയാണ് പിന്നെ പോകുന്നത്. ഒരു ഭാഗ്യമെന്നോണം ആ സമയത്ത് വെയിലറിച്ചു, മഞ്ഞിൽ വെയിൽ കാണുന്നൊരു വലിയ രസകരമാണല്ലോ. ചെറിയ കുട്ടികളൊക്കെ ദേഹം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങളൊക്കെ ആയിട്ട് മഞ്ഞിൽ കുത്തി മറിയുന്നത് കാണാൻ നമുക്ക് വല്ലാത്തൊരു ഒരു കൗതുകം തോന്നി. അങ്ങനെ ചെറിയ വീടുകളുടെ ഇടയിലൂടെ വീതി കുറഞ്ഞ വാഹനത്തിൽ അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി. പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം പറഞ്ഞു നെൽകൃഷിയാണ് അവിടെ, നെല്ല് പക്ഷേ മഞ്ഞ കാണുന്നുള്ളൂ, പൈൻ മരങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതും
5: ആപ്പിൾ,
6: ആ ആപ്പിളിൻ്റെ തോട്ടങ്ങൾ കാണിച്ചു തന്നു, പക്ഷേ സീസൺ ആയിരുന്നില്ല, ആപ്പിളൊന്നുമില്ല. പിന്നെ പോപ്പുലാർ മരങ്ങളുടെ കാര്യം പറഞ്ഞു, ചിലത് അതാണെന്ന് പറഞ്ഞു. പോപ്പുലാർ മരങ്ങൾ പറയുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാകുന്ന മരങ്ങളാണെന്ന് പറഞ്ഞു, വില കൂടിയ മരമാണ്. പിന്നെ ദേവദാരു മരങ്ങൾ കാണിച്ചു തന്നു, വളരെ നല്ല തടിയും വലുപ്പമൊക്കെ ഉള്ള വില കൂടിയ മരമാണെന്ന് പറഞ്ഞു.
5: നേരത്തെ പറഞ്ഞ ബോട്ട് ഉണ്ടാക്കുന്ന ഈ മരം,
6: അതെ ബോട്ട് ഉണ്ടാക്കുന്ന മരമാണ്, വില കൂടിയ മരമാണെന്ന് പറഞ്ഞത്. അപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്, പെഹൽഗാമിലേക്കുള്ള യാത്രയാണ്. മഞ്ഞിൻ്റെ അളവ് കൂടി വരുന്നു, മരങ്ങളുടെയൊക്കെ ശിഖരങ്ങളിലും ഇലകളിലുമൊക്കെ മഞ്ഞ് പറ്റി പിടിച്ചിട്ടുണ്ട് രണ്ട് വശങ്ങളിലും. അതൊരു മനോഹരമായൊരു യാത്രയാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് ചൂണ്ടിയിട്ട് ആ സ്ഥലം എനിക്കിപ്പോൾ ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞു ഇത് സീസണല്ല, സീസണാണെങ്കിൽ ആ ഭാഗം മുഴുവൻ ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഒരു പുഴയുടെ പേരൊക്കെ പറഞ്ഞു, ഞാനത് പേര് ഓർമ്മ വരുന്നില്ല. ആ സീസണിൽ അവിടെ മുഴുവനും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു. അതേപോലെ അകലങ്ങളൊക്കെ ആയിട്ട് അകലെയായിട്ട് കുറേ വീടുകളും വലിയ കെട്ടിടങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞതൊക്കെ സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോട്ടലുകളാണ്, പക്ഷേ ഇപ്പോൾ മഞ്ഞുകാലമാണ്, ഈ സമയത്ത് അവിടെ അവരടച്ച് പോവുകയാണ് ചെയ്യുക. അങ്ങനെ അവിടെ ആ സ്ഥലങ്ങളങ്ങനെ കണ്ടു. ജെ എൻ കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലങ്ങളാണ് കുറേ ഭാഗം. ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഷെപ്പേഡ്സ് വാലി എന്നാണ് ആ പ്രദേശം പറയുന്നതെന്ന്, പെഹൽഗാം. അങ്ങനെ കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്തപ്പോൾ അവിടെ എത്തി. അവിടെ വളരെ രസകരമായ കാഴ്ചകളാണൊക്കെ. ഈ ഷെപ്പേഡ്സ് വാലി എന്ന് പറയാനുള്ള കാരണം അവർ പറഞ്ഞു, ഈ ശൈത്യകാലം മാറിയാൽ സമ്മറിലേക്ക് ആ ഭാഗത്ത് ആടുകളെയൊക്കെ നോക്കാൻ വരും. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള, അതായത് ആടുകളെ മേയ്ക്കുന്നവർക്ക് താമസിക്കാനുള്ള ചെറിയ വീടുകളായാലും കാണിച്ചു തന്നു. വീടിൻ്റെയൊക്കെ ഒരു ചെറിയ ഭാഗം മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ, ബാക്കിയൊക്കെ മഞ്ഞിൽ മൂടിക്കിടക്കാണ്. ഒരു രസകരമായ കാഴ്ചയായിരുന്നത്. പെഹൽഗാമിലേക്ക് എത്തുന്നു, ഞങ്ങളൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, ഭയങ്കര തണുപ്പ്, ഞങ്ങൾ വറക്കാൻ തുടങ്ങി.
5: അതെ, പെഹൽഗാമിലെത്തി, അഥവാ മഞ്ഞുമലകളിൽ. അപ്പോൾ എന്തായിരുന്നു മഞ്ഞുമലകളിലെ സാഹസിക അനുഭവങ്ങൾ?
6: മഞ്ഞുമല കണ്ടപ്പോൾ തോന്നി കാശ്മീരിൽ ഇത്രയും മഞ്ഞുണ്ടാവുള്ളൂ എന്ന്. പക്ഷേ അടുത്ത ദിവസം ഇതിനേക്കാൾ കൂടുതൽ കവരാനേ ഇരിക്കുന്നുള്ളൂ, നമുക്കറിയില്ലല്ലോ. ഇറങ്ങിയപ്പോൾ തന്നെ തണുക്കാൻ തുടങ്ങി. കുറേ ആളുകൾ ഞങ്ങളെ അടുത്തേക്ക് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു മുന്നേ അവിടുത്തെ ഒരു സീനിയർ ആളായത് കാരണം അയാൾ അവിടുത്തെ വേറെ ആളെ കണക്ട് ചെയ്തു. എന്നിട്ട് മൂപ്പര് വെയിലുണ്ടായിരുന്നു കുറേ ശേഷം, മൂപ്പര് ആ കൂട്ടം കിട്ടിട്ട് വെയിലത്ത് പോയിട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് വെയിൽ കൊണ്ടിട്ടൊന്നും ഒരു രക്ഷയില്ല, തണുപ്പ് തന്നെയാണ്. അവിടുത്തെ ആക്ടിവിറ്റി കുതിര സവാരിയാണ്, പല റേറ്റിൽ പല കുന്നുകളിലൊക്കെ ആയിട്ട് ഉള്ള യാത്രയാണ്. ഒരു 2000 തൊട്ട് പല റേറ്റിലുമുണ്ട്. എന്തായാലും
5: മഞ്ഞിലൂടെയുള്ള കുതിര സവാരി.
6: അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ സീനിയേഴ്സ് എന്തായാലും വയ്യാന്ന് തീരുമാനമാക്കി. അപ്പോൾ മക്കൾ രണ്ടുപേരും അതിന് റെഡിയായി. അവർ രണ്ട് കുതിരകളുടെ കുതിര എമൗണ്ടൊക്കെ റേറ്റൊക്കെ പറഞ്ഞു. 2000 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരുന്ന രൂപത്തിൽ അവർ പോയി. ഞങ്ങൾ തണുത്ത് കുറച്ച് നിന്നു. കുതിരകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത് അതിൻ്റെ ആളുകളുണ്ട്. അപ്പോൾ അടുത്തൊരു ചെറിയ ഒരു ഷെഡ് പോലെ കണ്ടു. അപ്പോൾ അതിനകത്ത് ചായ ഉണ്ടെന്ന് മനസ്സിലായി. സ്വാഭാവികമായിട്ടും നമുക്ക് ചായ ഒരു വീക്ക്നെസ്സാണ്, പ്രത്യേകിച്ച് ആ തണുപ്പിൽ. അപ്പോൾ അതിനകത്തേക്ക് ഞങ്ങളെ കയറിയിരിക്കാൻ പറഞ്ഞു. ഒരു ചൂട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നു. അതിലവിടെ നമുക്ക് കണ്ടൊരു ഒരു രസകരമായ കാഴ്ച പറഞ്ഞാൽ, ഞാനും എല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു. ഈ കോട്ടിട്ട ആളുകളുടെ കോട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ആയിരുന്നു എന്ന് വെച്ചാൽ കയ്യില്ലാന്നർത്ഥം. അപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നത് കാശ്മീർ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു ചിത്രം അവിടെ ഭീകരാക്രമണം, പട്ടാളാക്രമണം, ഏറ്റുമുട്ടൽ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇത്രയും ആളുകൾക്ക് കൈ നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു സങ്കടം മനസ്സിൽ വന്നിരുന്നു. പിന്നെയാണ് സംഭവം പറഞ്ഞത്, അവർ കൈ പുറത്തിട്ടാൽ കൈ തണുക്കുമല്ലോ, അതുകൊണ്ട് ഓവർ കോട്ട് മാത്രം ഇടുകയാണ്. പിന്നെ ചില കോട്ടുകളുടെ മുൻപാ അങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കാണുന്നു. അതും എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം പിന്നെ ഒരു ഗർഭം ധരിച്ച സ്ത്രീയുടെയൊക്കെ ഡ്രസ്സിനെ പോലെ. പക്ഷേ നമുക്ക് 10-50 വയസ്സുള്ള ആൾക്കാരുടെയും ഡ്രസ്സിൻ്റെ ഭാഗം അങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ ഈ കടൻ്റെ ഉള്ളെന്ന് വെച്ചാണ് അതിൻ്റെ രഹസ്യം കണ്ടുപിടിച്ച്. എന്താ വെച്ചാൽ ഞങ്ങൾ വല്ല തണുത്ത് പറക്കണ കണ്ടപ്പോൾ പുറത്തുള്ള ഒരാൾ അകത്തേക്ക് വന്നു, അയാളുടെ ഡ്രസ്സിൻ്റെ മുൻഭാഗം അങ്ങനെ പൊങ്ങിച്ചു. അപ്പോൾ അവിടെ ഒരു നമ്മൾ പൂക്കൂടയൊക്കെ പോലുള്ള ഒരു പിടിക്കാനുള്ള ഒരു ഭാഗവും അടിയിൽ അതിന് സ്റ്റോർ ചെയ്യാനുള്ള വേറൊരു സ്ഥലമുള്ള ഒരു പൂക്കൂട പോലെ ഒരു സാധനം, ഇതിന് അടിയിൽ പിന്നെ കനലുകളാണ്. അതായത് ചൂടില്ലാതെ ആ കനൽ, അതായത് കത്താത്ത രൂപത്തിലുള്ള കനലുകളാണ്. അപ്പോൾ അയാൾ അതൊന്ന് തട്ടിമറിച്ചിട്ട് ഒന്ന് ഊതിയിട്ട് ഞങ്ങൾ കൈ അതിൻ്റെ മുകളിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ കൈ വെച്ചിട്ട് ചൂടാക്കി. അപ്പോഴാണ് ഈ ഗർഭത്തിൻ്റെ രഹസ്യം മനസ്സിലായത്. എന്ന് വെച്ചാൽ
5: കനലുമായിട്ട് നടക്കുക,
6: അവർ ഈ പൂക്കൂട ഒരു കൈ കൊണ്ട് കോട്ടിനകത്ത് പിടിച്ചിട്ടാണ് ഈ തണുപ്പത്തൂടെ നടക്കുന്നത്. അപ്പോൾ ബോഡി മൊത്തം ഹീറ്റാവും, ഈ ചൂട് പുറത്തു പോകില്ല, അതാണ് സംഭവം. എന്ന് ഈ കൈ പുറത്ത് കിടാതിരിക്കാനുള്ള കാരണം ഇതേ സംഭവം തന്നെയാണ്.
5: അത് പിടിച്ചിരിക്കും,
6: ഒരു കൈ കൊണ്ട് അത് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ എന്തായാലും കൈ പുറത്ത് കാണിക്കണ്ടെന്നുള്ള രൂപത്തിലാണുള്ള ഒരു സംവിധാനം. ചായ കുടിച്ചു, ഞങ്ങളൊന്ന് കറങ്ങി, മക്കള് കുതിര സവാരിയും കഴിഞ്ഞ് തിരിച്ചു വന്നു. സ്വാഭാവികമായിട്ടും പറയാറുണ്ട്, ഹിയേഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹിയേഡ് ആർ സ്വീറ്റസ്റ്റ് എന്നൊക്കെ. എന്ന് വെച്ചാൽ കേട്ട പാട്ടുകൾ മനോഹരമാണ്, കേൾക്കാത്തതാണ് അതിമനോഹരം എന്ന് പറയുന്ന പോലെ. മക്കൾ വന്നിട്ട് കുതിര സവാരിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വല്ലാതെ കൊതിപ്പിച്ചു കളഞ്ഞു. രണ്ടുപേരും യാത്ര ചെയ്തു, ഓരോ കുതിരയുടെ കൂടെയും ഒരു കുതിരക്കാരനുണ്ടായിരുന്നു. കുറേ നടക്കും, ചില സ്ഥലങ്ങളിൽ ഇറങ്ങും. ഒന്ന് രണ്ട് പ്രാവശ്യം ചെറിയ മോന് കുതിര വീഴാൻ പോയി, ഒന്ന് അവൻ പുറത്തുനിന്ന് വീണെന്നൊക്കെ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല. പക്ഷേ ഈ ഞങ്ങൾ നിന്നതിൻ്റെ മുകളിൽ ഒരു കുറേ മലയുടെ മുകളിൽ പോയിട്ട് അവർ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. ഒരു എന്തെന്നോ പറയാം,
5: അസൂയപ്പെടുത്തുന്ന ഫോട്ടോകൾ അല്ലേ,
6: ഫോട്ടോകൾ. പിന്നെ അവരുടെ കോട്ടും കാര്യങ്ങളൊക്കെ അവർ വേറെ കൊടുത്തിട്ടാണ് ഒരു വാഹനത്തിൽ കയറ്റിയത്. മക്കൾ ധരിച്ചിരുന്ന ഷൂ ഒക്കെ അവിടെ അഴിച്ചിട്ടിട്ട് അവർ മഞ്ഞിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഷൂകൾ കൊടുത്തു. ഓവർ കോട്ടൊക്കെ ഇട്ടിട്ടാണ് അവർ മുകളിലേക്ക് പോയത്. അപ്പോൾ അതിന് മുകളിലും വേറെ എന്തൊക്കെയാ സംവിധാനങ്ങളുണ്ട്, പിന്നെ ഈ അവർ പോയിട്ടുള്ള മഞ്ഞിൻ്റെ മുകളിലും വേറെയും സംവിധാനങ്ങൾ, രസകരമായ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ആ ഒരു മിസ്സിംഗ് ആണ്, പക്ഷേ ആ മഞ്ഞിലൂടെ എന്തായാലും നമുക്ക് പോകാൻ സാധിക്കൂല.
5: അങ്ങനെ പെഹൽഗാമിലെ മഞ്ഞുമലകളിലൂടെയുള്ള സാഹസികമായ അനുഭവങ്ങൾ നമ്മൾ പങ്കുവച്ചു. അടുത്തതായി നമ്മൾ കാശ്മീരിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഗുൽമാർഗ് അല്ലേ, ഗുൽമാർഗ് എങ്ങനെയാണ്? ഇതുപോലെ തന്നെ മഞ്ഞുമലകൾ മൂടപ്പെട്ടതാണോ അതോ ഇതിനും കൂടുതലാണോ അവിടുത്തെ തണുപ്പ് കാലാവസ്ഥകൾ ഒന്ന് പറയാം.
6: അങ്ങനെ പെഹൽമാർഗിൽ നിന്ന് തിരിച്ചു വീണ്ടും ഞങ്ങൾ ഹൗസ് ബോട്ടിൽ തന്നെ താമസം. പിറ്റേ ദിവസം അപ്പോൾ 2 രാത്രികൾ ഹൗസ് ബോട്ടിൽ താമസിച്ചു. ഇനി ലഗേജൊക്കെ ആയിട്ട് നമ്മൾ അവിടുന്ന് പോവുകയാണ്. അടുത്ത യാത്രയാണ് ഗുൽമാർഗിലേക്ക്. 8,690 ഉയരമുള്ള ഒന്നാണ് ഗുൽമാർഗ്. പൂക്കളുടെ താഴ്വാരം എന്നൊക്കെയാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. പതിവുപോലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വാഹനത്തിൽ കയറി. ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് തോന്നുന്നത്. കുറേ ദൂരം ഓടിച്ചു പോയി. പറഞ്ഞ പോലെ ടൗണിലെ ഐസും ചാരം നിറമൊക്കെ ആയിട്ട് വലിയ ഭംഗിയുണ്ടായിരുന്നില്ല. ആ റൂട്ട് മാറുന്നതോടുകൂടി അതിൻ്റെ കുറേ കൂടി മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ തുടങ്ങി. തെന്മാർഗ് എന്നൊരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി. തെന്മാർഗിൽ നമ്മുടെ വാഹനം നിൽക്കുകയാണ്, ലഗേജ് അതിലുണ്ട്. തെന്മാർഗിൽ നിന്ന് ഞങ്ങളെ മറ്റൊരു വാഹനത്തിലേക്ക് അദ്ദേഹം കയറ്റി. എന്ന് വെച്ചാൽ 10 കിലോമീറ്ററോളം ഉയരമുള്ള, 10 കിലോമീറ്റർ കൂടി മല കയറണം. സാധാരണ വാഹനങ്ങൾ ആ മല കയറില്ല, 4-വീലൊക്കെയുള്ള സംവിധാനങ്ങളുള്ള വാഹനങ്ങളെ കയറുള്ളൂ. അവിടെ കണ്ടൊരു രസകരമായ കാഴ്ച എന്താ വെച്ചാൽ, പിൻചക്രങ്ങളിൽ ചങ്ങലകൾ കെട്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. അത് അഴിക്കും കെട്ടുകയൊക്കെ ചെയ്യും. എന്നുവെച്ചാൽ വാഹനം സന്തുഷ്ടപ്രകാരം പോകുന്ന പോലെ തോന്നും, ഡ്രൈവറുടെ കൺട്രോളൊന്നുമില്ല, ബ്രേക്ക് കൊട്ടിയാൽ പാളും. ശരിക്കും മഞ്ഞിൻ്റെ മുകളിലുള്ളൊരു യാത്രയാണ്, മഞ്ഞ് റോഡിലൂടെ ഒരു യാത്രയാണ്. വാഹനങ്ങൾ പോയിട്ടുള്ള ചാലുണ്ടാവും, അതിലേക്കൂടി അങ്ങനെ പോവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറണമെങ്കിൽ വീല് മാത്രം കിടന്ന് കറങ്ങും വാഹനം.

0: കൈയുറകൾ വാങ്ങിച്ചു. ഈ ഞങ്ങൾ വാഹനം ഇറങ്ങിയതോടു കൂടെ തന്നെ ഇവരൊക്കെ പാടാൻ നമ്മൾ പൊതിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുന്നാജിയേക്കാൾ സീനിയറാണ്, ഒരു 75-70 വയസ്സൊക്കെ ഉണ്ട് ആൾക്ക്. കുറച്ച് ഉയരം കുറഞ്ഞ് തടിച്ച് ഒരു കാലിന് ചെറിയൊരു ചതുക്കലൊക്കെ ഉള്ള ഒരാളാണ്.
1: അത്രയും ആ തണുപ്പിലും അവർ സർവൈവ് ചെയ്ത് അവരുടെ ജോലി ചെയ്യുന്നുണ്ട്.
0: സർവൈവ് ചെയ്യുന്നത് മാത്രമല്ല, അദ്ദേഹം ഗൈഡുകളുടെ എന്തോ ഒരു നേതാവൊക്കെയാണെന്ന് പറഞ്ഞത്. അവർ ബഹുമാനം എല്ലാവരും കൊടുക്കുകയും ചെയ്തു. 200-250 രൂപയൊക്കെ പറഞ്ഞ സാധനം മുപ്പരടപെട്ടിട്ട് 125 രൂപയൊക്കെ എനിക്ക് വാങ്ങിത്തരും ചെയ്തു. പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, മല കയറാനും നമ്മുടെ സാധാരണ കോട്ട് പോരാ, ബൂട്ട് പോരാ. അപ്പോൾ കോട്ടും ബൂട്ടും എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് നമ്മൾ വാടക എടുക്കുന്നു. അന്ന് തന്നെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ 250 രൂപയാണ്. എന്തായാലും അന്ന് തിരിച്ചു കൊടുക്കില്ല, കാരണം നമ്മൾ താമസം മലയുടെ മുകളിലാണ്. അപ്പോൾ 500 രൂപ എന്ന് വെച്ചാൽ ഒരു കോട്ടും ഒരു ബൂട്ടിനും 500 രൂപ വാടക വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ 6 പേരും കൂടി മല കയറാൻ തുടങ്ങി. നേരത്തെ കണ്ടതൊന്നും മഞ്ഞല്ല എന്ന് പറഞ്ഞ പോലെ പൂർണ്ണമായും മഞ്ഞിലാണ് യാത്ര. റോഡിൽ നിറയെ മഞ്ഞാണ്. ചില സ്ഥലങ്ങളിലൊക്കെ വാഹനം നിയന്ത്രണം തെറ്റുന്നു, ചില വാഹനങ്ങൾ നിയന്ത്രണം തെറ്റി ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ബ്രേക്ക് ചെയ്യട്ടാൻ പാടില്ല എന്നാണ്, ബ്രേക്ക് ഇട്ട് പിന്നെയും പാടുന്ന്. അങ്ങനെ വാഹനം അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ പോകുന്നു. പിന്നെ രണ്ട് ഭാഗവും പൂർണ്ണമായും മഞ്ഞാണ്. മരങ്ങളുണ്ട്, മരങ്ങളും ഏതാണ്ട് മഞ്ഞിൽ തന്നെയാണ്. പക്ഷേ ഈ മഞ്ഞ് വളരെ മനോഹരമായ മഞ്ഞാണ്, എന്ന് വെച്ചാൽ തൂവെള്ള നിറത്തിൽ, ശുഭ്ര വർണ്ണത്തിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന മഞ്ഞ്. ഇടയ്ക്ക് വെയിലറിച്ചു, അതോടുകൂടി അതിൻ്റെ മനോഹരിത ഒന്നുകൂടി വർദ്ധിക്കും. നമ്മളൊരു കിനാവിലെ പോലെ അങ്ങനെ പതുക്കെ പതുക്കെ മല കയറി, അതായത് 100% നമ്മുടെ കണ്ണിറയെ മഞ്ഞാണ്,
1: വെള്ളനിറാണ്,
0: മഞ്ഞാണ്. മരങ്ങളുടെ ഈ തോട്ടത്തിൽ മൊത്തം വെള്ള നിറത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. മരങ്ങളുടെ മുരട് ഭാഗത്ത് മാത്രം ചില കുറച്ചിങ്ങനെ താഴ്ന്നിട്ടുണ്ടാവും. അങ്ങനെ മലമുകളിൽ എത്തുന്നു. അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഗുൽച്ചാച്ച എന്നുള്ള പറഞ്ഞിട്ടുള്ള ഗൈഡ്, മുപ്പര് അവിടുത്തെ ഒരു സീനിയർ ഒരായിട്ടുള്ള ഒരു ആളാണ്. മുപ്പ ഞങ്ങൾ ചെറിയൊരു പാരയൊക്കെ വെച്ചു, പറയുന്നില്ല തൽക്കാലം. അങ്ങനെ അവിടെ എത്തിയിട്ട് പിന്നെ ഗൊണ്ടോല റൈഡ് എന്നാണ് അവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അയാൾ തിരക്കുട്ടി നമുക്ക് പ്രധാനം അതാണ്, അതിന് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ചില ദിവസം സീസൺ അനുസരിച്ചിട്ടുള്ള അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ചില സമയത്ത് അതില്ലാതെയാവും. പക്ഷെ അന്ന് അയാൾ പറഞ്ഞു യു പീപ്പിൾ ആർ വെരി ലക്കി, അങ്ങനെ അതിലേക്ക് പോകാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മളും വായിച്ചറിഞ്ഞൊരു സംഭവം അതന്നെ, അതിലേക്ക് പോയി. ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ടിക്കറ്റ് ഒരാൾക്ക് 740 രൂപയാണ്. പക്ഷേ ആ ടിക്കറ്റ് ഞങ്ങളുടെ ഐറ്റിനറിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആ പാക്കേജിൽ പെട്ടിരുന്നു. അയാൾ നമ്മളെ ട്രാവൽസിനെ തിരിച്ചു വിളിക്കാൻ നോക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഔട്ട് ഓഫ് റേഞ്ചാണ്, റേഞ്ച് കിട്ടിയില്ല. തൽക്കാലം ഞങ്ങൾ കാശെടുത്തത് വാങ്ങിച്ചു. പക്ഷേ പിന്നീട് ഈ വിവരം പറഞ്ഞത് റീഫണ്ട് തന്നു, അതിൽ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഗൊണ്ടാല റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലമ്പുഴയിലേക്കുള്ള റോപ്പ് വേ പോലുള്ളൊരു സംഭവമാണ്. ഒരു ഉയർത്തിക്കെട്ടിയ പോൾസിൽ എന്ന് വെച്ചാൽ കാലുകളിൽ ഇരുമ്പിൻ്റെ ഒരു വലിയ വടം കൊണ്ട് അതിൽ തൂക്കിയിട്ടിട്ടുള്ള ക്യാബിനുകൾ അങ്ങനെ സഞ്ചരിക്കുകയാണ്, ആകാശത്തിൻ്റെ മുകളിലേക്കുള്ളൊരു യാത്ര. ഒരു ക്യാബിനിൽ 6 പേർക്കാണ് അതിൽ പരമാവധി ഉള്ളത്. അദ്ദേഹം കൂടി ഇടിച്ചു കയറി ഞങ്ങൾ 7 പേര് ഒന്നിൽ പോയി. ഈ പറഞ്ഞ പോലെ അയാൾ കാര്യങ്ങളൊക്കെ അങ്ങനെ വിശദീകരിച്ച് വന്നിരുന്നു. താഴെ ഭാഗത്ത് കൂടി സ്ലെഡ്ജ് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ മഞ്ഞിൻ്റെ മുകളിൽ നിൽക്കുന്ന മരങ്ങളുടെയും മുകളിലേക്ക് കൂടിയുള്ളൊരു യാത്രയാണ്, ശരിക്കൊരു ആകാശയാത്ര. വിമാനത്തിൽ നമുക്ക് താഴത്ത് കാണാൻ പറ്റില്ലല്ലോ. അതിൽ സ്ലെഡ്ജ്, മരം കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു സാധനം, അതിൽ ഒരാളൊറ്റയ്ക്ക് ഇരുന്ന് ഉതിർന്നു പോകുന്നു. ചില ആളുകൾ ഇരുത്തിയിട്ട് ഉതിർന്നു പോകുന്നു, അവർ കാശൊക്കെ വാങ്ങിക്കും. അതേപോലെ സ്കീയിങ് ഉണ്ടല്ലോ, നീണ്ട വടിയിൽ രണ്ട് കാലം വെച്ച് ഇരുമ്പിൻ്റെ മഞ്ഞിലൂടെയുള്ള രണ്ട് കയ്യിലും ഇരുമ്പിൻ്റെ കമ്പിയൊക്കെ വെച്ചിട്ടുള്ള, അതുകൊണ്ട് ആൾക്കാർ പോകുന്നു. വേറൊരു സാധനം കൂടിയും ഇടക്ക് കണ്ടു നമ്മൾ, ഈ മണലിലൊക്കെ ഓടിക്കുന്ന ബൈക്ക് ഉണ്ടല്ലോ, രണ്ടാൾക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ ചക്രങ്ങളുള്ള, അതിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ
1: ഒരു റൈഡിംഗ് ഏരിയ, മഞ്ഞ് മലകളിലുള്ള ഒരു റൈഡിംഗ് ഏരിയ.
0: അതെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ സഞ്ചരിക്കുന്ന ഇങ്ങനെ നമ്മൾ കീഴിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലിൻ്റെ ചുവട്ടുകൂടിയാണ് ഇവരിങ്ങനെ മിന്നിങ് കൊണ്ട് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചില വീടുകളൊക്കെ വീടിൻ്റെ ഒരു
1: പകുതി ഭാഗം,
0: ചെറിയ പോർഷൻ മാത്രം പുറത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഒരു മനോഹരമായ കാഴ്ച. അതിൻ്റെ ഫസ്റ്റ് ലെവൽ എന്നാണ് പറയുന്നത്, അവിടെ നമുക്ക് ഇറങ്ങാം. ഇറങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണമായി മഞ്ഞ്, അതിൻ്റെ ഇടക്ക് കുറച്ച് മഞ്ഞിന് മാറ്റിയിട്ട് അവിടെ ഒരു ഒരു ഗ്രാമം സൃഷ്ടിച്ചതുപോലെ.

0: ചെറിയ ചെറിയ കടകൾ, അതിൽ ചായ പലഹാരങ്ങൾ കാര്യങ്ങൾ, പിന്നെ റൈഡിനുള്ള സംവിധാനങ്ങൾ, ഈ പറഞ്ഞ പോലെ സ്ലെഡ്ജ്, സ്കൈയിങ്, അതേപോലെയുള്ള മറ്റേ ആ സ്കേറ്റിങ്, ആ വാഹനങ്ങളിലുള്ളത്. എന്തായാലും സ്വാഭാവികമായിട്ടും ഞങ്ങൾ സീനിയേഴ്സ് എന്തായാലും മാറി നിൽക്കും, ഉറപ്പാണല്ലോ. പിന്നെ കാശും കൂടുതലാണ്, മഞ്ഞിൽ പോയുള്ള ധൈര്യമല്ല. അങ്ങനെ മക്കൾ രണ്ടുപേരും എന്ത് ചെയ്തു, അതിനും പോയി. അതീ പറഞ്ഞ പോലെ നമ്മൾ അവിടെ നോക്കിയാൽ കാണാത്ത വേറെ ഒന്ന് രണ്ട് മലകളിലോട്ടൊക്കെ ചുറ്റിയിട്ടാണ് പോകുന്നത്. ഡ്രൈവർ കൂടെ ഉണ്ടാവും, അതുകൊണ്ട് ഒരു അപകടത്തിൻ്റെ വലിയ പ്രശ്നമല്ല. അവർ അത് കഴിഞ്ഞ് വന്നു, അതൊരു മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു. ഞങ്ങൾ മഞ്ഞിന് ഇടയിൽ ഉള്ള കടകളുടെ മുമ്പിലിരുന്നു ഒരു ചായയൊക്കെ കുടിച്ചു.
1: ഒരു ചായയൊക്കെ കുടിച്ചു, നല്ല തണുപ്പും കൊണ്ട് ചായയുടെ ചൂടും തട്ടി, അങ്ങനെ ആസ്വദിച്ച് റൈഡിങ് ആക്ടിവിറ്റീസുകളൊക്കെ പങ്കെടുത്തു. ഇനി ഗുൽമാർഗിലെ വിശേഷങ്ങൾ എന്താണ്?
0: റൈഡിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പൂർത്തിയായത്. ഇനി അവിടെ നിന്ന് ഇറങ്ങി മക്കൾ അവരുടെ റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു, ഒരുമിച്ച് വീണ്ടും ഭക്ഷണം കഴിച്ചു. വീണ്ടും നമ്മൾ ആ പറഞ്ഞ ഗൊണ്ടാലയിൽ റൈഡിൽ തന്നെ കയറിയിട്ട് തിരിച്ച് നമ്മൾ കയറിയ ഭാഗത്ത് തന്നെ തിരിച്ചിറങ്ങുന്നു. അതോടുകൂടി നമ്മുടെ റൈഡ് അവസാനിച്ചു. പിന്നെ താമസമാണ്, താമസം ദ മെഡോസ് എന്ന് പറയുന്ന ഒരു 3-സ്റ്റാർ ഹോട്ടലിലായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയതിന് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, പക്ഷേ മഞ്ഞ് നിറഞ്ഞു കിടക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയ കശവിശാന്ന് പറഞ്ഞത്. അവസാനം അയാൾ വന്ന വണ്ടി തന്നെ ഞങ്ങൾ കൊണ്ടാക്കി, പക്ഷേ കാശി വെച്ചു. ഞെട്ടിപ്പോകും, നിങ്ങൾ 1 കിലോമീറ്ററാണ് ദൂരം, അതിലൊരു 3/4 ഭാഗം വാഹനത്തിൽ പോയി, പിന്നെ വാഹനം ഇറങ്ങി, അതിനുശേഷം ഈ ഹോട്ടലിലേക്ക് നടന്നു കയറണം. നടന്നു കയറി പറഞ്ഞാൽ മഞ്ഞ് തന്നെയാണ്, മഞ്ഞിൽ പടികൾ ഏതാണ്ട് ഒരു 3/4 ഭാഗം മൂടിക്കിടക്കുകയാണ്. അപ്പോൾ തപ്പിപ്പിടിച്ച് നമ്മൾ പടികൾ കണ്ടെത്തിയിട്ട് വേണം ചവിട്ടി പോകാൻ. പക്ഷേ ആ യാത്ര രസമായിരുന്നു, പക്ഷേ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞത് അയാൾ ഹോട്ടലെത്തിയപ്പോഴാണ്. പിന്നെ ചെറിയ സംസാരമൊക്കെ ഉണ്ട്, എന്തായാലും കാശ് കൊടുത്തു. പിന്നീട് ട്രാവൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നീക്കമൊക്കെ നടത്താണ് ചെയ്തത്. ദ മെഡോസ് എന്തായിരുന്നു ആ ഹോട്ടലിൻ്റെ പേര്. ഒരു സ്വർഗം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം. ഇതേപോലെ റൂമിൽ ചൂടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അതേപോലെ അതിന് പുറമെ നമുക്ക് ചെറിയ ടേബിൾ ഫാന് പോലെ ഹീറ്റർ ഉണ്ട്. നമ്മുടെ ബെഡിലേക്ക് തിരിച്ച് വെച്ചാൽ അത് ചൂടാകും. രാത്രി ഭക്ഷണം, അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചു. ഞങ്ങളുടെ ലഗേജ് എത്താൻ ചെറിയൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ആദ്യത്തെ വാഹനത്തിൽ നിന്ന് പുതിയ ഹോട്ടലിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഈ മുന്ന സീനിയറും ഗുൽചാച്ചിന് തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട്. എന്തായാലും ചെറിയൊരു അസ്വാരസ്യം ഉണ്ടാക്കിയാലും പിന്നെ നമുക്കത് വല്ലാതെ പ്രശ്നമാക്കേണ്ടി വന്നില്ല. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം റൂമിലെത്തി. റൂമും എന്നതിന് ഉപരി റൂമിൻ്റെ പുറത്തുള്ളൊരു മനോഹരമായ ദൃശ്യങ്ങളാണ്. കാരണം പുറത്ത് 2 ഭാഗത്തെ ജനാലയിലെ കർട്ടനുകൾ മാറ്റുമ്പോൾ നിറയെ മഞ്ഞാണ്, മഞ്ഞ് മാത്രം കാണുന്ന ഒരു അവസ്ഥ. തൊട്ടടുത്തുള്ള 1-2 കെട്ടിടങ്ങളുണ്ട്, ഹോട്ടലുകളാണ്, അതിൻ്റെ 1/3 ഭാഗം മഞ്ഞിൽ മൂടിക്കിടക്കുകയാണ്. ഇലക്ട്രിക് ലൈറ്റുകൾ കത്തുന്നുണ്ട്, പക്ഷേ ഒരു മങ്ങിയ വെളിച്ചേക്ക് തരുന്നുള്ളൂ, അതും ഒരു സ്വർണ്ണ നിറത്തിൽ. അകലെ നിന്ന് നായ്ക്കളൊക്കെ ഓരിയിടുന്നുണ്ട്. ഞങ്ങളിങ്ങനെ വിചാരിച്ചു ഈ സമയത്ത് ജീവനിൽ കൊതിയുള്ള ഒരു മനുഷ്യനെ വഴിക്ക് വരില്ല, പിന്നെ എന്തിനാണ് ഈ നായ്ക്കൾ വെറുതെ ഊർജ്ജം കളയുന്നുള്ളത്. അപ്പോൾ ആ ഒരു രാത്രി വളരെ രസമായിരുന്നു. ഒരുപാട് നേരം ജനാലയുടെ അടുത്ത് നിന്ന് ആ വെറുതെ നോക്കിയിരുന്നു ഞങ്ങൾ,
1: നോക്കത്തെ ആ ദൂരത്തേക്ക്
0: മഞ്ഞ് മാത്രം. നേരം പുലരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഞങ്ങളെ ഗൈഡും വാഹനവുമായിട്ട് വരാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു. അപ്പോൾ കുറച്ച് സമയമുണ്ടായി, 11 മണിക്കാണ് വാഹനം വരാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ ഹോട്ടലിൻ്റെ റിസപ്ഷനിസ്റ്റ് ഷെഫീക്ക് ഇടക്കിടക്ക് ഒരു വളരെ ഊർജ്ജസ്വലനായ ഒരു പയ്യനായിരുന്നു. എൻജോയ് എൻജോയ് എന്ന് മാത്രമേ വന്നിട്ട് പറയാമുള്ളൂ, അതായത് അങ്ങനെ മുറിയിൽ ചടഞ്ഞിരിക്കരുത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ പുറത്ത് പോയിട്ട് ഐസ്മാൻ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ പറഞ്ഞു. എന്തായാലും പിന്നെ മടിച്ചാണെങ്കിലും പുറത്തിറങ്ങി, പക്ഷേ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര നഷ്ടമായിരുന്നു. നമ്മുടെ ഹോട്ടലിൻ്റെ മുകളിൽ മഞ്ഞ് കട്ടിയായി നിൽക്കുന്നു, ആ കട്ടിയായ മഞ്ഞ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു താഴത്തേക്ക്. പിന്നെ അതിങ്ങനെ നമ്മുടെ ആൽമരത്തിൻ്റെ വേര് പോലെ താഴത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് കുറേശ്ശെ ഉരുകാൻ തുടങ്ങി. അപ്പോൾ ഈ ആൽമരത്തിൻ്റെ വേരുകളിലൂടെ എന്ന ആ സാധനത്തിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ മഞ്ഞ് ഉരുകിയ മഞ്ഞ് തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ ഒറ്റുന്നു. ഇത് നല്ല രസകരമായിട്ടൊരു കാഴ്ചയാണ്. അതേപോലെ പുറത്തിറങ്ങി, സൈഡിലുള്ള സ്റ്റെപ്പുകളിലേക്ക് 3/4 ഭാഗവും മഞ്ഞാണ്. അവിടെ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വാടകയ്ക്ക് വാങ്ങിയ കോട്ടും ബൂട്ടൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്, അല്ലാതെ ഇറങ്ങാൻ പറ്റില്ല, തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും മഞ്ഞിൽ ഇറങ്ങി കുട്ടികളെ പോലെ, എനിക്ക് 53 വയസ്സായി, നമ്മൾ പെട്ടെന്നൊരു 5 വയസ്സുകാരൻ്റെ ഒരു പ്രായം ആയി. മഞ്ഞിലിറങ്ങി ചാടിക്കളിച്ചു, മുട്ടിന് വരെയൊക്കെ മഞ്ഞിൽ പുതഞ്ഞു പോകുന്നു, കൈകൊണ്ട് ഗ്ലൗസിട്ട കൈകൾ കൊണ്ട് മഞ്ഞൊക്കെ കോരിയെടുത്ത് ആകാശത്തേക്ക് എറിഞ്ഞ് അങ്ങനെ ഒരു രസകരമായ
1: കാശ്മീർ അനുഭവം.
0: കാശ്മീർ അനുഭവമാണ്. ഗൈഡ് വരുന്നു, താഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഇറങ്ങുന്നു. ഇറങ്ങാനും പ്രയാസമാണ്.
1: നേരത്തെ സ്റ്റെപ്പ് നോക്കിപ്പോയ അതേ,
0: നേരത്തെ ഞങ്ങൾ കയറിപ്പോയപ്പോൾ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ഇറങ്ങുമ്പോൾ സ്റ്റെപ്പും ഇല്ല, അത് മഞ്ഞ് മൂടിക്കിടക്കാണ്. പക്ഷെ ഈ ഗുൽച്ചാച്ച ഉണ്ടാവുകൊണ്ട് അതൊരു പ്രശ്നമല്ല. അയാൾ ഒരു കാല് ചതിക്കുകയാണ് നടക്കുന്നത് പോലും ഞങ്ങളുടെ ഒരു ബാഗ് കൂടി അയാൾ തോളെടുത്തിട്ടാണ് നടന്നത്, സംഭവിക്കണം അയാളെ. ഞാനൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും മിനിമം വീണിട്ടുണ്ടാവും. ഗുൽച്ചാച്ചയും വീണു. എന്തായാലും അയാൾ കയ്യിലൊക്കെ പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി വാഹനത്തിൽ കയറ്റി. പിന്നെ അതിൻ്റെ അതിർത്തിയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടിയൊക്കെ ഉണ്ട്, അത് കാണാമെന്ന് പറഞ്ഞ് ജസ്റ്റ് നമുക്ക് അതിൽ ആ വഴിക്ക് ഇങ്ങനെ പോകാൻ മാത്രമേ പറ്റുള്ളൂ.
1: സെക്യൂരിറ്റി പ്രോബ്ലംസ്
0: ഉണ്ട്, പക്ഷേ അതിൽ യാത്രക്ക് പ്രയാസങ്ങളൊന്നുമില്ല. പോലീസും കാര്യങ്ങളും തോക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയാണ്. പാകിസ്ഥാൻ ബോർഡറിൽ കൂടിയാണ് ആ ഒരു ഏരിയയിൽ പോയത്. കുറേ സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കാണിച്ചു തന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ഗുൽമാർഗിൽ നിന്ന് തെന്മാർഗിലേക്ക് പഴയ വാഹനത്തിൽ തന്നെ ആ ചങ്ങല ചുറ്റിയ ചക്രങ്ങളുള്ള വാഹനത്തിൽ ഇറങ്ങുന്നു. താഴെ മുന്നേ നമ്മുടെ ലഗേജും വാഹനമായിട്ട് പഴയ വാഹനമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ ഒരു ലഗേജിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞു, അവിടെ എത്താനുള്ളൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അവർ രണ്ടുപേരും ചെറുതായിട്ടൊന്ന് ചണ്ട കൂടി. ഞങ്ങളും വിചാരിച്ചു ഒന്ന് ചണ്ട കൂടിക്കോട്ടെ എന്ന് ഞങ്ങൾ മാറി നിന്നു. അങ്ങനെ വാഹനത്തിൽ കയറുന്നു, തിരിച്ച് ശ്രീനഗറിലേക്ക്. അവിടെ ഷാലിമാർ എന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ദ മോൺട്രിയാൽ എന്ന ഒരു 4-സ്റ്റാർ ഹോട്ടലിലേക്കാണ് പിന്നീട് യാത്ര. രാത്രി ഭക്ഷണം, പിറ്റേന്ന് പ്രഭാത ഭക്ഷണത്തിന് ശേഷം മുന്നേ വാഹനം കൊണ്ടെത്തി. നമ്മൾ അവിടെ വീണ്ടും നഗരത്തിലുള്ള കാഴ്ചകൾ കാണാനുള്ള പുറപ്പാടാണ്. ഒന്ന് രണ്ട് ഗാർഡനുകളിലൊക്കെ പോയി, പക്ഷേ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്, മഞ്ഞ് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ ഈ മഞ്ഞ് എന്നൊരു അനുഭവമല്ലാതെ മറ്റൊന്നും നമുക്കവിടെ കാര്യമായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല. ദാൽ തടാകം വീണ്ടും ചുറ്റി 25 കിലോമീറ്റർ ചുറ്റളവിലുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ദാലിൻ്റെ വേറെ ചില മുഖങ്ങളാണ് കണ്ടത്. അതേപോലെ യാത്രക്കിടയിൽ ഷെയ്ഖ് അബ്ദുള്ള, ഉമർ അബ്ദുള്ള, അതേപോലെ മുഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ മകള്, പഴയ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ അവരുടെയൊക്കെ വീടുകളുടെ മുന്നിലൂടെയാണ് കടന്നു പോയത്. അയാൾ അതൊക്കെ കാണിച്ചു തന്നു. കുറച്ച് ഷോപ്പിംഗ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു മൊത്ത കച്ചവടശാലയിലേക്ക് മുന്നാജി ഞങ്ങളെ കൊണ്ടുപോയി. താരതമ്യേന വില കുറഞ്ഞ് ഷാളുകളൊക്കെ വാങ്ങിച്ചു, കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ വൈകുന്നേരം വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് തന്നെ വന്നു. ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങി. ഏത് യാത്രകളിലും രസകരം നമ്മൾ ആ തെരുവുകളിലൂടെ നടക്കുക എന്നുള്ളതാണ്. സാധാരണക്കാരെ കാണാം, സാധാരണ ജീവിതം കാണാം. ആ ഒരു കാഴ്ച വളരെ രസകരമാണ്. തണുപ്പുണ്ടെങ്കിലും നാളെ പോകണ്ടേ എന്നുള്ളൊരു സങ്കടം. തീർച്ചയായിട്ടും എല്ലാവരും 4-6 പേരും ഇറങ്ങി, കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് നമ്മൾ നടന്നു. അങ്ങനെ ചെറിയ ചെറിയ കടകൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ. അതിനിടക്ക് ഞങ്ങൾ പുറത്തുനിന്ന് സത്യത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. അതായത് ഈ ഹോട്ടലും കാര്യങ്ങളും ഉണ്ടാവുകൊണ്ട് ഉച്ചയ്ക്കുള്ളത് വളരെ സ്റ്റാൻഡേർഡ് ഹോട്ടൽ ഭക്ഷണം കഴിച്ചുള്ളൂ, പേടിച്ചിട്ടും കൂടിയാണത്. അപ്പോൾ അവിടെ അങ്ങനെ ചെന്നപ്പോഴും ഒരു കാരണം, ഒരു നമ്മുടെ കൊടക്കമ്പിയിൽ ചെറിയ മാംസ കഷ്ണങ്ങൾ കോർത്തിട്ടിട്ട് തീയിൽ വേവിച്ച് കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതൊന്ന് പരീക്ഷിക്കാമെന്ന് തോന്നി. കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ ഒരു പയ്യൻ ഇത് ഈ രണ്ട് കോമ്പല വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടു. ചപ്പാത്തി പോലെ വലിയൊരു സാധനം എടുത്തിട്ട് അതിൽ നിന്ന് പിച്ചിട്ട്, അതുകൊണ്ടാണ് ഈ കമ്പിയിൽ നിന്ന്, ചുട്ടുപഴുത്ത കമ്പിയിൽ നിന്ന് ഈ കഷ്ണം എടുക്കുന്നത്. ഞങ്ങൾക്ക് എന്തായാലും ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് സാധനം ഇട്ട് തന്നു. ആടിൻ്റെ മാംസമാണ്, ചുട്ടതാണ്. അങ്ങനെ ഓരോ പീസൊക്കെ ഞങ്ങൾ കഴിച്ചു. പക്ഷേ മസാല കൂടുതൽ നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഒന്നും കൂടി കറങ്ങി ഒരു നല്ല ഹോട്ടൽ കറി ഒരു നോണൊന്ന് കാര്യമായി കഴിച്ചു. തിരിച്ച് വീണ്ടും നമ്മൾ ഹോട്ടലിലേക്ക് വരുന്നു. ഒരു നല്ല ഉറക്കം. പിറ്റേന്ന് 11 മണിയോടുകൂടി വാഹനം വീണ്ടും എത്തുന്നു, ലഗേജുകൾ കയറ്റുന്നു. ശ്രീനഗറിൽ എയർപോർട്ടിലെത്തുന്നു. അവിടെ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ്. 3-4 പ്രാവശ്യം ഞങ്ങളുടെ ലഗേജുകളും കാര്യങ്ങളും ചെക്ക് ചെയ്തു. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ലഗേജുകൾ ചെക്ക് ചെയ്യുന്നു, സാധാരണ കവിഞ്ഞ് ഒരുപാട് ടെസ്റ്റുകൾ. ഹാൻഡ് ബാഗ് പോലും വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്നു. അങ്ങനെ കാര്യമായ കുഴപ്പമൊന്നുമില്ലാതെ മടക്കം. ശ്രീനഗറിൽ നിന്ന് ബോംബെയിലേക്കും, ബോംബെയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കും. തുടർന്ന് ഞങ്ങൾ കാർ അവിടെ വെച്ചിരുന്നു, കാറിൽ മടക്കം യാത്ര ചെയ്യുന്നു.
1: സാധാരണ കാശ്മീർ അതുപോലുള്ള നാടുകളിലേക്കൊക്കെ ചെറുപ്പക്കാരും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോവാറ്. ഇത് ഒരു ഫാമിലിക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം, അതിൻ്റെ സാധ്യതകളൊക്കെ പരിചയപ്പെടുത്തിയാണ് നമ്മോടൊപ്പം മുഹമ്മദ് അലി പോത്തുക്കാടൻ ചേർന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ മൊത്തം ഈ ഒരു യാത്രയ്ക്ക് ഏകദേശം എത്ര ചിലവ് വന്നു, അതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്യാം.
0: തീർച്ചയായിട്ടും ചിലവ് ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എറണാകുളം ആസ്ഥാനമായ റോയൽ ഒമാനിയ ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ് നമുക്ക് ഈ സൗകര്യങ്ങൾ ചെയ്തു തന്നത്. 5 രാത്രിയും 6 പകലുകളുമാണ് കാശ്മീരിൽ ചെലവഴിച്ചത്. അതിൽ വാഹനം, ടിക്കറ്റുകൾ, താമസം, 2 നേരം ഭക്ഷണം, ഡ്രൈവറുടെ റേറ്റ് തുടങ്ങിയ എല്ലാം അടക്കം 12,500 താഴെയാണ് ഒരാൾക്ക് വന്നത്. അത് കേരളത്തിലെ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. പിന്നെ വിമാനത്തിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. അത് വിമാന ടിക്കറ്റ് അവരെടുത്ത് തന്നെന്ന് മാത്രം, എത്രയാണോ ആ ടിക്കറ്റിൻ്റെ ചാർജ് അത് ഞങ്ങൾ പിന്നീട് കൊടുക്കുകയാണ് ചെയ്തത്. എന്തായാലും അത്യാവശ്യം ചിലവടക്കം 32,500 രൂപ മാത്രമാണ് ഒരാൾക്ക് ഈ 6 ദിവസത്തിന് എല്ലാ ചിലവടക്കം വന്നിട്ടുള്ളത്. ഷോപ്പിംഗ് അതിന് പുറമെയാണ്. മറ്റൊരു സാധാരണഗതിയിലുള്ള എല്ലാവരുടെയും സംശയം സെക്യൂരിറ്റി പ്രശ്നങ്ങളാണ്. അവിടെ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അവിടുത്തെ ഭരണമാറ്റം എങ്ങനെയെങ്കിലും സ്വാധീനിച്ചോ എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്ര ഭരണ പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ നേരത്തെയും അങ്ങനെ തന്നെ ആയിരുന്നാണ് കേട്ടത്. സെക്യൂരിറ്റി അവിടെ എപ്പോഴും ടൈറ്റാണ്. ഏതെങ്കിലും ഭാഗങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ ആ ഭാഗം ബ്ലോക്ക് ആയിരിക്കും, നമുക്ക് സന്ദർശകർക്ക് അവിടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല.
1: ഇപ്പോൾ യാത്രയെ സ്നേഹിക്കുന്ന ഏതൊരു ഫാമിലിക്കും ഒരു നല്ലൊരു മാതൃകയാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ അവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്?
0: ഇപ്പോഴത്തെ കാലാവസ്ഥ കടുത്ത ശൈത്യമാണ്, മഞ്ഞാണ്. പക്ഷേ കേരളത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് മഞ്ഞ് കാണുക, അനുഭവിക്കുക എന്നുള്ളത് വളരെ വിദൂരമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈയൊരു സീസണിൽ പോയത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ശിക്കാരിയിലുള്ള യാത്രകൾ നമുക്ക് ഒരു അനുഭവമാണ്. അതേപോലെ അതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ മഞ്ഞ് പെയ്യുന്ന പകലുകളും രാത്രികളുമാണ്. വളരെ മനോഹരമായൊരു കാഴ്ചയാണത്. ഞങ്ങൾ ഗുൽമാർഗിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നു. മുകളിൽ നിന്ന് അപ്പൂപ്പൻ താടി കഷ്ണങ്ങൾ പോലെ, അല്ലെങ്കിൽ വെളുത്ത നേർത്ത കടലാസ് കഷ്ണങ്ങളെപ്പോലെ അങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നു. മഞ്ഞ് പെയ്യുന്ന ആ മഞ്ഞിൻ്റെ മലകളിലൂടെ ഒരു സ്വപ്നത്തിലെന്ന പോലെ യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു അനുഭൂതിയാണ്.
1: ഒരു തവണയെങ്കിലും ഈ ഒരു അനുഭൂതി നമ്മൾ ആസ്വദിക്കണമെന്നാണ് പറയാനുള്ളത്.
0: ഒരിക്കലും ഇങ്ങനെ ഒരു ചാൻസ് മിസ്സാക്കരുത് എന്നാണ് നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയാനുള്ളത്.
1: ഇൻഷാല്ലാ ഇതുപോലുള്ള നല്ല നല്ല യാത്രാ വിവരണങ്ങളും അനുഭവങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ, ദൃശ്യത്തിന്റെ അടുത്ത എപ്പിസോഡുകളിൽ കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
2: റേഡിയോ വൈബ്സിന്റെ ഓരോ വേളകളും ധന്യമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വ്യത്യസ്ത വിഷയങ്ങളും ആശയങ്ങളും ചർച്ചകളും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്.

0: ഇനി നാം കേൾക്കാൻ പോകുന്നത് ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നാം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെയും സങ്കടങ്ങളുടെയും പങ്കുവെക്കലിൻ്റെ ഒരു വേദിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, സ്നേഹക്കൂടിലേക്ക്.
1: സങ്കടങ്ങൾ പങ്കുവെക്കാം. അവതരിപ്പിക്കുന്നത് അബ്ദുറഹ്മാൻ ചുങ്കത്തറ, ഹാരിസ് ബിൻ സലീം.
2: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ. അമ്മാബാദ്, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ സെഷനിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കുടുംബപരമായ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇന്നും ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നമുക്ക് ലഭിച്ച ഒരുപാട് ചോദ്യങ്ങൾ കുടുംബപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇന്നും നമ്മോടൊപ്പം പങ്കെടുത്ത് സംസാരിക്കുന്നത് ബഹുമാന്യനായ, ഈ ചർച്ചയിൽ ഇതിന് കോർഡിനേറ്റ് ചെയ്യുന്നത് ബഹുമാന്യനായ ഹാരിസ് മൗലവിയാണ്. വളരെ സ്നേഹത്തോടുകൂടി ഹാരിസ് മൗലവി ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹാരിസ് മൗലവി, നമ്മൾ ഒന്നാമതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ചോദ്യം, ഞാനൊരു രണ്ടാം ഭാര്യയാണ്. ആദ്യ ഭാര്യയും കുട്ടികളും നാട്ടുകാരും വീട്ടുകാരും അറിയാതെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വർഷങ്ങളായി ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും അതുപോലെ തന്നെയാണ്. അഥവാ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ല, ഒരുമിച്ചൊരു ഭക്ഷണം വാങ്ങിത്തരാൻ പോലും കൂടെ വരാറില്ല. വിദേശത്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്, നാട്ടിലാണെങ്കിലും അതേ കാര്യം തന്നെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ, പിന്നെ അതിൻ്റെ ഇടയിൽ പറഞ്ഞ കുട്ടിയുണ്ട്, ഗർഭപാത്രം എടുത്തു കളഞ്ഞു. ആദ്യത്തെക്കാളും അധികം അദ്ദേഹത്തിനെ അഥവാ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, പക്ഷെ അയാളത് കണ്ടറിയുന്നില്ല, ഹസ്ബൻഡ് അത് കണ്ടറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സമീപം ഞാൻ ഏറ്റവും അധികം കൊതിക്കുന്നു, എന്നിട്ടും എനിക്കും എന്തൊക്കെയോ വല്ലാത്തൊരു അവസ്ഥ വരുന്നു, എൻ്റെ തല പെരുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്.
3: അപ്പോൾ ഇതിന് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ രണ്ടാമത് വിവാഹം കഴിക്കുന്ന പല ആളുകളും രണ്ടാമത്തെ വിവാഹത്തിലെ ചില പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അവരതിനുള്ള ചില പ്രതിരോധങ്ങളും ചില മുൻകരുതലുകളും അവർ സ്വീകരിക്കും. അപ്പോൾ അത് വിവാഹ സമയത്ത് ഇവർ വ്യക്തമാക്കുമ്പോൾ വിവാഹിതയാകാൻ പോകുന്ന സഹോദരിമാരെന്ത് ചെയ്യും, എല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ട് ആ വിവാഹത്തിനോട് സഹകരിക്കും. അപ്പോൾ എനിക്ക് മാസത്തിലൊരിക്കൽ വരാൻ പറ്റുള്ളൂ, ആ അത് മതി, എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചിലവൊന്നും തരാൻ പറ്റില്ല, ആ മതി. വിവാഹം നമ്മൾ പരസ്യമാക്കൂല, നമ്മൾ രഹസ്യമായിട്ടാണ് നടത്തുക. നമ്മളങ്ങനെ പുറത്തും ഔട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്ത് പറഞ്ഞാൽ സ്വന്തമായി വീടുണ്ടാക്കാൻ എനിക്ക് പറ്റില്ല, ഇവിടെ വരികയായിരിക്കും ചെയ്യുക. ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഒരു വിവാഹത്തിന് വേണ്ടി അത്രമാത്രം ആഗ്രഹിച്ചും ദാഹിച്ചും നിൽക്കുന്ന ആളുകൾ അതിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അങ്ങേയറ്റത്തെ ആത്മബന്ധം പുലർത്തുന്ന ഒരു കുടുംബ ജീവിത സിസ്റ്റമാണ് നമുക്കുള്ളത്. അത്രമാത്രം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു നിലക്കും എന്താണ്, മറ്റൊരു വിവാഹം നടക്കുന്നതോടുകൂടെ പ്രശ്നങ്ങളില്ലാതാകുന്നൊരവസ്ഥ ഉണ്ടാവണില്ല, വളരെ മാരകമായ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കല്യാണം സ്വകാര്യമാക്കിയത്. രഹസ്യമായി കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഈ സഹോദരി ആഗ്രഹിക്കുന്ന പോലെ ഔട്ടിങ് പറ്റാതെ വരുന്നത്. കാരണം പുറത്തു വെച്ച് ആരെങ്കിലും കണ്ടാൽ സ്വാഭാവികമായും എന്തായിരിക്കും, പ്രശ്നമാകും. അപ്പോൾ അത് അല്ലെങ്കിൽ അത് കണ്ടാൽ അയാളുടെ ഭാര്യയോട് പോയിട്ടായാലും പറയും, നിങ്ങൾ പുതിയ വൈഫുണ്ട്, അവിടെ പുറത്ത് കാണേണ്ട ഒരു ഹോട്ടലുണ്ട് എന്ന് പറയും. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ആദ്യ ഭാര്യയെ പേടിച്ച് എന്താണ്, ഇവർക്ക് ഒരു ജീവിതം, ഒരു ഭർത്താവ് ഉണ്ടാകും, പക്ഷേ ഒരു ഭർത്താവിൻ്റെ യാതൊരു അനുഭവങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകും. ഇനി എന്തെങ്കിലും പ്രതിഷേധിക്കാനോ ചോദിക്കാനോ നിന്നാൽ ഒരു തൊലാക്ക് ഭീഷണിയാണ് പല സന്ദർഭങ്ങളിലും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇത് ചോദിച്ചത് സഹോദരിയാണ്. അതായത് വിവാഹം കഴിക്കണോ കഴിക്കണ്ടേ അതൊരു വ്യക്തിക്ക് തീരുമാനിക്കാം. പക്ഷെ വിവാഹം കഴിച്ചാൽ എന്തു ചെയ്യണം, നീതി പാലിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ വളരെ കണിശമായ കാര്യമാണ്. അതിന് കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ബാക്കിയമായ നീതി എന്തായാലും വേണം. മനസ്സുകൊണ്ടുള്ള സ്നേഹത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നാൽ പോലും മറ്റതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, തീർത്തും എന്താണ്, ഒരു ഭാര്യയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയും എന്ന് പ്രായോഗികമായി തെളിയിച്ചൊരു വ്യക്തി അതേപോലെ മറ്റൊരു ഭാര്യയെ സ്വീകരിച്ചിട്ട് അവൾക്കൊന്നും ചെയ്തു കൊടുക്കാതിരിക്കാൻ, അതായത് ഒരു ഭാര്യയുടെ മിനിമം ആഗ്രഹങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്, അതുപോലും നിർവഹിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് പരലോകത്ത് അത് വളരെ പ്രതികൂലമായ അവസ്ഥ ബാധിക്കും ഇവിടെ പറയണത് ശരിയാണെങ്കിൽ. അതുകൊണ്ട് അതിലൊരു ശ്രദ്ധ അയാൾ എന്ത് ചെയ്യണം, പുലർത്തണം. പിന്നെ ഇപ്പോൾ ഈ സഹോദരി ഒരു മനസമാധാനം കിട്ടാനാണ് ഇപ്പോൾ നമ്മളോടത് ചോദിക്കണം. അപ്പോൾ അവർക്കാകെ തല പെരുത്തു പോകുന്നു, ആകെ ബുദ്ധിമുട്ടായി പോകുന്നു, വിഷമായി പോകുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ ഇവിടെ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പരിമിതികൾക്കപ്പുറത്ത് അയാളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് വലിയൊരു കാര്യമുണ്ടാകുമെന്ന് തോന്നണില്ല. ഇങ്ങനത്തെ വിവാഹങ്ങളിലൊക്കെ പലപ്പോഴും ഇത് പഴക്കം ചെല്ലും തോറും ഇവർക്കുള്ള പരിഗണനകൾ കുറഞ്ഞു വരുന്ന പോലെയാണ് തോന്നുന്നത്. സാധാരണ വിവാഹങ്ങളിലൊക്കെ എന്തു ചെയ്യും, നമ്മൾ കാലം പിന്നിടും തോറും നമ്മൾ ആ ബന്ധവും സ്നേഹവും കൂടുതൽ ഊഷ്മളമായി വരികയാണ് ചെയ്യുക. ഈ രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ അവരെ ആദ്യം തന്നെ അവഗണിച്ച് തുടങ്ങും, പിന്നെ ആ അവഗണന വർദ്ധിച്ച് വർദ്ധിച്ച് വരും. അത് സ്വാഭാവികമായും പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ആദ്യത്തെ സംഗതിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതൊരു തൊലാക്കിനെ കുറിച്ചുള്ള ചിന്തയാണ് പലരും കഴിക്കുക. ഇതൊക്കെ വളരെ ഗുരുതരമായ തെറ്റാണ്. വിവാഹം കഴിക്കാതിരിക്കുന്നതിന് പ്രശ്നമല്ല, പക്ഷെ കഴിച്ചാൽ അത് ഇസ്ലാമിക മര്യാദപ്രകാരം കൊണ്ടുപോകണം. അപ്പോൾ ഈ സഹോദരിയോട് നമുക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, കിട്ടുന്നത് ആഗ്രഹിച്ച് കിട്ടുന്നതിൽ പരമാവധി സംതൃപ്തിപ്പെട്ട് പോവാനേ ഇങ്ങനത്തെ ആളുകളൊപ്പം പറ്റൂ. കൂടുതൽ ചോദിക്കാനും ആവശ്യപ്പെടാനും തുടങ്ങുമ്പോൾ അത് പുതിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രഹസ്യമായി വിവാഹം കഴിച്ചത് കൊണ്ട് എന്തുണ്ട്, ആദ്യത്തെ ഭാര്യയെക്കുറിച്ചുള്ള ഭയമോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം അയാളൊരു കോംപ്രമൈസിന് തയ്യാറാവില്ല. അപ്പോൾ ആ പ്രശ്നത്തിൽ നിലനിന്നുകൊണ്ട് എത്രത്തോളം എനിക്ക് അയാളെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ സ്ഥലത്താണ് അയാളുള്ളത്, അപ്പോൾ അവിടെ എന്ത് ചെയ്യൂല, പിന്നെ പ്രശ്നമായൊക്കെ ഉണ്ടാവില്ല എന്നോട് സംസാരിക്കാൻ. അപ്പോൾ ഒന്ന് അങ്ങനത്തെ സമയത്ത് എത്തുമ്പോൾ നിങ്ങൾ ഇനിയൊന്ന് മിസ്സടിക്കൊണ്ടു കുറച്ച് നേരം സംസാരിക്കാം. ഞാൻ എപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല, നിങ്ങളെപ്പോഴാണോ എന്നോട് സംസാരിക്കാൻ ഒരു ഫ്രീ ടൈം കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വിളിച്ച് നോക്കാം നിങ്ങൾ ഫ്രീ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു പുറത്ത് പോകുമ്പോൾ കിട്ടുന്ന റിലാക്സേഷൻ പോലെ തന്നെ ഇത് കിട്ടുമെന്ന് സംസാരിക്കാം. അപ്പം അങ്ങനെ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ തന്നെ അയാൾ എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്രകൾ പോകുന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ എന്ത് ചെയ്യാണ്, ഒന്ന് കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദങ്ങൾ ചോദിക്കുക. അങ്ങനെ അദ്ദേഹത്തിന് എന്താണോ ഇവരെ കൊണ്ട് നടക്കാനുള്ള പ്രശ്നം എന്താണോ, ആ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരമാവധി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രൂപമേ ഇത്തരം സഹോദരിമാർക്ക് പ്രായോഗികമാവുള്ളൂ. പിന്നെ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, നല്ല നിലക്ക് പെരുമാറി അദ്ദേഹത്തെ പരമാവധി ഒരു സ്നേഹവും അനുകമ്പയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഇതൊക്കെ ഈ ഉപദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് അദ്ദേഹത്തിനാണ്, പക്ഷെ ചോദിച്ചത് ഇവരാണ്.
2: അൽഹംദുലില്ലാ, ഈ ഒരു ചോദ്യത്തിനും വ്യക്തമായൊരു മറുപടി കിട്ടി എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു അവർക്കൊക്കെ തൗഫീഖ് നൽകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, നന്നായി സഹകരിച്ച് മുന്നോട്ട് പോവുക, ദീനീ സാഹചര്യങ്ങൾ വീട്ടിലുണ്ടാവുക, അതൊക്കെയാണ് എല്ലാത്തിനും പൊതുവേ ഉള്ള പരിഹാരം. അടുത്തതായിട്ട് അരിസ്മൂല, നമുക്കുള്ളൊരു ചോദ്യം. എനിക്ക് 26 വയസ്സ്, എനിക്ക് 2 മക്കളുണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞു. എന്നെ എൻ്റെ ഭർത്താവ് കല്യാണം കഴിക്കുമ്പോൾ നിസ്കാരം ഒഴിവാക്കാത്ത നല്ല ഇൽമിൻ്റെ സദസ്സിലൊക്കെ പങ്കെടുക്കുകയും ഞങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്ത ആളായിരുന്നു. പിന്നെ ഫുട്ബോൾ കളിക്ക് പ്രാധാന്യം കൂടുതലുണ്ടായിരുന്നു. എന്നാലും മിക്കക്ക് കളി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകൾക്ക് ആക്കിത്തരുമായിരുന്നു. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം പള്ളിയിൽ പോക്കും ക്ലാസ്സുകൾക്കുള്ള പോക്കും ഞങ്ങളാക്കിത്തരലും ഒക്കെ നിന്നു. യൂട്യൂബിൽ വീഡിയോ ഇടലും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടലാണ് പണി. ഫുൾ ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കലും ആണ്. ആദ്യമൊക്കെ നമസ്കാരം ക്ലാസ്സുകൾക്ക് ഒക്കെ ഉണ്ടല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. എനിക്കും മക്കൾക്കും വേണ്ടി ടൈം കണ്ടെത്താനും ഒന്നും പ്രശ്നമില്ലാത്തതുപോലെ തോന്നി. ഇപ്പോൾ നമസ്കാരം സുബഹി അധികം ഉണ്ടാവാറില്ല. ചിലപ്പോൾ മാരിബും ഇക്കയുടെ ഉമ്മയാണെങ്കിൽ ഉമ്മയുടെ മക്കളെപ്പോലും പള്ളിയിലേക്ക് വിളിച്ച് പറഞ്ഞേക്കാറില്ല. മക്കൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് പറയും. അവരുടെ ഒരു ആഗ്രഹത്തിന് എവിടെ പോകാനും ഒന്നിനും ഇക്കാനെ കിട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ടെൻഷനാണ്. അതിൻ്റെ കൂടെ കുറച്ചായി ഞാൻ മരണപ്പെട്ടു പോയാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ മക്കളെ എങ്ങനെയാണ് ഇസ്ലാമികമായി വളരുമെന്ന് ആലോചിച്ച് ടെൻഷനാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടുകാരോട് പറഞ്ഞു, എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ മക്കളെ ഇവിടെ കൊണ്ട് വളർത്തണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അവർ പറയണത്, ഈ വർഷത്തെ സ്കൂൾ കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോയി കുറച്ച് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമെടുത്താലോ എന്ന് ആലോചിക്കുന്നു. ഈ ഒരു സഹോദരിയോട്
3: നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നല്ല ചിട്ടയോടുകൂടെ ദീനിയായി ജീവിച്ചിരുന്നൊരു വ്യക്തി അത്തരമൊരു ജീവിതത്തിൽ നിന്നും പുറത്തു പോകാനുള്ള അടിസ്ഥാന കാരണം നമസ്കാരത്തിലുള്ള ഉദാസീനതയാണ്. ഇന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമസ്കാരത്തിൽ നമുക്ക് അശ്രദ്ധ വരിക, നമസ്കാരം നഷ്ടപ്പെടുക, വന്ന് പിന്നെ അയാളുടെ നിയന്ത്രണം അയാൾക്ക്
2: സാധ്യമല്ല.
3: അതുകൊണ്ടാണ് ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഷായി വൽ മുൻകർ, നമസ്കാരം എന്ത് ചെയ്യുന്നു തിന്മകളെയും ചീത്ത പ്രവൃത്തികളെയും തടയുന്നു എന്ന് പറയണത്. നമ്മളിപ്പോൾ ഒരു പിന്നെ ഒരു മദ്യപാനി ഡി അഡിക്ഷൻ സെൻ്ററിൽ വന്നാൽ അയാൾ പിന്നെ എപ്പോഴാണ് അയാൾ വീണ്ടും മദ്യത്തിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ നിസ്കാരമാണ് ആദ്യം നിന്നതെന്നാണ് പറയുന്നത്. നിസ്കാരം നിൽക്കും പിന്നെ മദ്യശാലയിലേക്ക് പോകും. അപ്പോൾ നിസ്കാരം അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ സുഹൃത്തിനും സംഭവിച്ചത് എന്ത് ചെയ്തു, നമസ്കാരം ഉദാസീനമായി, അതിൽ അലസതയും മടിയും വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, ദീനുള്ളപ്പോൾ അയാൾ ഓക്കെ, ദീന് പോയപ്പോൾ അയാൾ ഓക്കെ അല്ല. അപ്പോൾ പരിഹാരം എന്താ, അയാളെ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. പൊതുവെ ഭാര്യമാർക്കൊരു പരിമിതിയുണ്ട്, അതായത് ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് ഉപദേശിക്കാൻ ചില പരിമിതികളുണ്ട്. എന്നാൽ പോലും എന്താണ് ഈ സഹോദരി ചിന്തിച്ച പോലെ തന്നെ കുറച്ചു കാലം വീട്ടിൽ പോയി നിന്നാൽ ഇതിനൊരു തീരുമാനമായി വന്നാലോ എന്നൊക്കെ നല്ല ചിന്തയാണ്. കാരണം ഇങ്ങനെ ഞാൻ എങ്ങനെ ആയാലും എങ്ങനെ പോയാലും എത്രമാത്രം ഇവരെ അവഗണിച്ചാലും ഇവളൊക്കെ ഇവിടെ നിന്ന് പോകും, രണ്ട് കുട്ടികളുള്ളതല്ലേ എന്നാണ് അയാളുടെ ചിന്തയെങ്കിൽ, ഏയ് എൻ്റെ കുട്ടികളെ നോക്കി ജീവിക്കാൻ എനിക്കറിയും എന്ന് ഒരു വെല്ലുവിളിയല്ലാതെ എന്ത് ചെയ്യാണ്, ഒന്നും എനിക്ക് ഇവിടെ നിന്നിട്ടൊരു സമാധാനം കിട്ടണില്ല, ഞാനൊന്ന് വീട്ടിൽ പോയി ഒരു രണ്ട് മാസം നിൽക്കട്ടെ എന്ന് സമ്മതത്തോടു കൂടെ തന്നെ ഒന്ന് പോയാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായും അയാൾ. പക്ഷേ നമ്മൾ എന്താണ് വരിക നമുക്ക് പ്രതീക്ഷിച്ചത്, ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ അലസമായി ജീവിക്കാൻ പറ്റുന്ന ആൾക്കാർ ഭാര്യമാരെ ഒഴിവാക്കി കൊടുത്താൽ എന്ത് ചെയ്യും, അവരൊന്നും കൂടെ ഉഷാറായിട്ട് എന്ത് ചെയ്യും, ജീവിതം ആസ്വദിക്കുന്നതിലേക്ക് പോകാനുള്ള സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. പക്ഷെ എന്തായിരുന്നാലും എന്താണ് ഒരു മാറി ചിന്തിക്കലിന് അയാളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നാട്ടിലെ ദീനിയായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളോ അങ്ങനെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടോ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് നമസ്കാരവും ആ ദീനി ചിട്ടകളും ഒന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ അയാൾ പഴയ പോലെയുള്ള ഭർത്താവായിട്ട് എന്ത് ചെയ്യും, തിരിച്ചു വരും. പിന്നെ മനുഷ്യനാണല്ലോ, വളരെ നല്ല ആളുകൾ മോശപ്പെട്ട ആളുകളായിത്തീരുന്നു, മോശപ്പെട്ട ആൾ നല്ലകളായിത്തീരുന്നു, ഒക്കെ ഇങ്ങനെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇദ്ദേഹത്തിന് നല്ലൊരു പശ്ചാത്തലം നേരത്തെ ഉള്ളത് കൊണ്ട് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയാൽ ഒരു പക്ഷേ ഈ സഹോദരി പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ വരും. അള്ളാഹു വീണ്ടും നല്ലൊരു ദീനിയായ സാഹിത്യത്തിൽ തിരിച്ചു വരാൻ തോഫീക്ക് അള്ളാഹു
2: അദ്ദേഹത്തിന്. അതെ, അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നമസ്കാരത്തിൽ ഉദാസീനത കാണിക്കുകയാണെങ്കിൽ, അലംഭാവം കാണിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അള്ളാഹു നമുക്ക് നമസ്കാരം നിലനിർത്തി ശക്തമായി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സങ്കടങ്ങൾ പങ്കുവെക്കാം. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ മരുമകളുടെ കാര്യത്തിൽ രണ്ട് പ്രാവശ്യം ചോദ്യം ചോദിച്ചു, അതിന് എനിക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചു. വീണ്ടും അതേ പ്രശ്നം, ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റപ്പെടുന്നു, മരുമകൾ എന്നോട് മിണ്ടാറില്ല, മകൻ 10 ദിവസം കൂടുമ്പോഴാണ് വീട്ടിൽ വരുന്നത്, അവനൊന്നും പറയാറില്ല. എൻ്റെ ഭർത്താവ് അസുഖക്കാരനാണ്, ഹൃദയവാൾവുകൾ 2 എണ്ണം മാറിയിരിക്കുന്നു, ടെൻഷൻ പാടില്ല. എനിക്ക് എൻ്റെ സങ്കടം പറയാൻ എൻ്റെ ഉമ്മയും ഉപ്പയും ഇല്ല, അവർ കബറുകളിലാണ്. എന്നാലും എൻ്റെ സങ്കടം കബറിനരികെ ചെന്ന് ഞാൻ അവരോട് പറയും. ഇതിൽ നിന്നും എൻ്റെ വിഷമം എത്രയാണെന്ന് മനസ്സിലാക്കുമല്ലോ. എനിക്ക് 3 പെൺകുട്ടികളുണ്ട്, അവരോട് ഞാൻ ഇപ്പോൾ ഒന്നും പറയാറില്ല. എല്ലാം എൻ്റെ റബ്ബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവൻ എനിക്ക് എന്തെങ്കിലും സമാധാനം തരും. മരുമകൾക്ക് വേറെ താമസിക്കണമെന്നും എന്നാണ് ആഗ്രഹം. ഒരു മകനാണ്, 2 പെണ്ണും. അവൻ വേറെ പോയാൽ ആ വലിയ വീട്ടിൽ ഞങ്ങൾ ഒറ്റക്കാകില്ലേ? എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്. എൻ്റെ കുഞ്ഞു മക്കളും ഞാൻ, എൻ്റെ ഭർത്താവ്, എല്ലാവരെയും കൂടിയുള്ള ജീവിതമല്ലേ ഹയറായത്? അവർ വേറെ പോകാൻ തീരുമാനിച്ചു. എൻ്റെ പെൺമക്കൾ വരുന്നതും അവിടെ നിൽക്കുന്നതും മരുമകൾക്ക് ഇഷ്ടമല്ല, അവരോടും മിണ്ടാറില്ല, അവരുടെ കുട്ടികളെയും ഇഷ്ടമല്ല. ഒരു സ്വാർത്ഥ മനസ്ഥിതിയാണ് അവൾക്കുള്ളത്. ഇത് വല്ലാതെ കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. ആഹാരം പലപ്പോഴും കുറച്ച് കഴിക്കുന്നു, പാചകം ചെയ്താൽ കഴിക്കാൻ പറയാറില്ല. എൻ്റെ ഈ ചോദ്യം തള്ളിക്കളയരുത്. പെൺമക്കൾ ഇപ്പോൾ വരാറില്ല, ഞാൻ ഇടയ്ക്ക് അവരുടെ അടുത്ത് പോകും, അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഒന്നും പറയാറില്ല. എന്നാലും അവർക്കെല്ലാം അറിയാം, എൻ്റെ മുഖം കണ്ട് അവർക്ക് എല്ലാം മനസ്സിലാകും. എനിക്കിപ്പോൾ 55 വയസ്സായി, ഇനി എത്ര നാൾ കൂടി ഞാൻ ഇത് അനുഭവിക്കണം എന്നാണ്. ഒരു നീണ്ട ചോദ്യമാണ്, ഒരുപാട് പ്രശ്നങ്ങൾ.
3: വിഷമം പറയുമ്പോൾ പറയാലോ. അപ്പൊ നമുക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒന്നിപ്പോ പിന്നെ ഈ മാതാപിതാക്കൾ എപ്പോഴും സംതൃപ്തരായിരിക്കുക എന്നുള്ളത് മക്കൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്.
2: അതെ,
3: ഈ സഹോദരി പരാതി പറയുന്നത് മകനെ കുറിച്ചും അതേപോലെ തന്നെ മരുമകളെ കുറിച്ചും ആണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, അതൊന്ന് നന്നായി ശരിയാക്കി കൊണ്ടുവരിക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ബാധ്യതയാണ്.
2: അപ്പൊ
3: ആ വശം എങ്ങനെ ശരിയാക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ഈ ഉമ്മ അന്വേഷിക്കുന്നതിലേറെ ഉമ്മയും ഭാര്യയുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് വീട്ടിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കൽ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി പഠിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ട ബാധ്യത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നെ ഇപ്പൊ ഇത് എന്താണ് ഈ ഉമ്മ പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്നത്, ഉമ്മന്റെ വശത്തിൽ ഉമ്മ 100% സത്യസന്ധമായിട്ടായിരിക്കും ഇത് പറയേണ്ടായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ മറുഭാഗം കേൾക്കുമ്പോൾ അവർക്ക് ചിലത് പറയാനുണ്ടായിരിക്കും. അപ്പൊ എന്താ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഊഹിച്ചെന്തെങ്കിലും പറയാനും നമ്മൾ പാടില്ല. ആ നിലക്ക് നമ്മളിപ്പോ ഈ സഹോദരിയോട് നമുക്ക് പറയാൻ പറ്റിയ ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ, ഇവര് സത്യത്തിൽ ഒറ്റയ്ക്കല്ല, ഭർത്താവ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾക്ക് നമ്മൾ മക്കൾ മുതിർന്നു വന്നാൽ എന്തു ചെയ്യണം, അവർ നമ്മളെ നോക്കണം എന്നാണ്. എന്താണ് ഈ നോട്ടം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതായത് നമ്മൾക്ക് മക്കളൊക്കെ പ്രായപൂർത്തിയായി, അവർക്ക് ജോലിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ജീവിക്കട്ടെ, അവരവരുടെ ഭാര്യമാരും എവിടെയാണെങ്കിലും ജീവിക്കട്ടെ. നമ്മുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യ ഉണ്ടായാൽ പിന്നെ ആരും വേണ്ടതില്ല. മനസ്സിലായി? അവർ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നത് എങ്ങനെ ഒറ്റയ്ക്കാവും, രണ്ടുപേരെങ്ങനെ ഒറ്റയ്ക്കാവും? അപ്പോ നമ്മളൊരു നല്ല കാലത്തൊക്കെ എന്താ ചിന്തിക്ക, കുട്ടികളൊക്കെ ഓരോ വഴിക്ക് പോയി വീടൊക്കെ വെച്ചാൽ നമുക്ക് ജോളിയായിട്ട് ജീവിക്കാം എന്നാണ് സത്യത്തിൽ ഒരു നല്ല പ്രായത്തിൽ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഒന്ന് പുറത്തു പോകാൻ പറ്റൂല, കുട്ടികളെ ഇവിടെ ആക്കിയിട്ട് അവള് പുറത്തു പോകും എന്ന് പറയും. പക്ഷെ ഈ ആളുകൾ എന്താ ചെയ്യണ വെച്ചാല്, നമ്മൾ ഫ്രീ ആകുന്നൊരു ടൈം ആകുമ്പോൾ, ഇപ്പൊ 55 വയസ്സെന്നൊക്കെ പറഞ്ഞാല് വളരെ ചെറിയ പ്രായം, 55 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു യുവത്വമല്ല ശരിക്കും. അപ്പൊ ആ ഒരു യുവത്വ സമയത്ത് നോക്കാൻ ആളില്ല, വിഷമമില്ല. പിന്നെ അസുഖങ്ങൾ ഉണ്ടാവും. അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ കാര്യങ്ങളല്ലേ. അസുഖങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പരമാവധി ഉള്ള അവസ്ഥ വിചാരിച്ച് പോവാന്നുള്ളതാണ്. അപ്പൊ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊന്നും വെറുതെ ചിന്തിക്കണ്ട. ഇപ്പൊ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആരെ വിളിച്ചാലും ഏത് സമയത്തും ഓടി വരും, ഒരു പ്രശ്നവും നമുക്കില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇവരെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, മക്കളെപ്പോ വരും, മക്കളെപ്പോ എന്നെ സ്നേഹിക്കും, എപ്പോ എന്നെ ഫോൺ വിളിക്കും, എപ്പോ എന്നെ പുറത്തു കൊണ്ടുപോകും, മരുമകൾ എപ്പോൾ എന്നോട് നല്ല, അതൊന്നും ആലോചിച്ചിരിക്കണ്ട. എന്ത് ചെയ്യാച്ചാൽ, അവരെവിടെ പോണ വെച്ചാൽ പോയിക്കോട്ടെ, നിൽക്കാൻ നിന്നോട്ടെ, അതൊക്കെ അവർക്കാണല്ലോ അതിന്റെ കുറ്റവും, അതൊക്കെ അവർ ചിന്തിക്കട്ടെ. ഇപ്പൊ നിമ്മനെ ഇട്ട് പോകണത് ശരിയാണോ, പോകേണ്ട സാഹചര്യം ഉണ്ടോ, അതൊക്കെ അവർ പഠിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരാളെയും കാത്തു നിൽക്കണ്ട. നമ്മുടെ കഴിവും ആരോഗ്യവും അവസ്ഥയും സാമ്പത്തികശേഷിയും അനുസരിച്ചു കൊണ്ട് ജീവിതം എന്ത് ചെയ്യുക, ആസ്വദിക്കുക, അനുഭവിക്കുക എന്നില്ല. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഒരു കുടുംബ ക്ലാസ്സിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പം ആ ലേഡി പറഞ്ഞത്, എനിക്ക് മക്കളും പേരക്കുട്ടികളൊക്കെ ധാരാളമുണ്ട്, പക്ഷെ ഞാനൊക്കെ അത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകില്ല. കാരണം ഒരാളെ നമ്മൾ പിടിച്ചു ഏൽപ്പിച്ചില്ലേ, ഇനി ഓലായിക്കോട്ടെ, പിന്നെ ആ മകളെ കാര്യം ഞാനെന്തിനു നോക്കണം. എൻ്റെ ആൺകുട്ടികൾ, അവർക്കൊക്കെ ജോലി ഉണ്ട്, ഒരു പോണു, എനിക്കും എന്താ കുഴപ്പം, എനിക്ക് വിചാരിച്ചതൊക്കെ നടക്കാൻ പറ്റും, പോകാൻ പറ്റും. അവർക്ക് എത്ര 75, 78, 80 വയസ്സായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നത്, കുറേ കാലം നമ്മൾ അടുക്കളയിൽ മക്കളെയും ഭർത്താവിനെയൊക്കെ നോക്കിയിരുന്നില്ലേ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം. നമുക്കൊന്ന് പള്ളിയിൽ പോവാം, അതേപോലെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം, ആർക്കെങ്കിലും പല സേവന പ്രവർത്തനങ്ങളും ചെയ്യാം, നല്ലത് ചെയ്യാം, എന്തെങ്കിലും വായിക്കാം, എന്തെങ്കിലും കേൾക്കാം. നമ്മൾ നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മളിപ്പോഴും ചിന്തിക്കണം എന്താണ്, അവർ വരുന്നില്ലല്ലോ, അവർ നോക്കുന്നില്ലല്ലോ, അവർ വിളിക്കുന്നില്ലല്ലോ എന്നാണ്. ഇപ്പൊ ഒരു 4-5 മക്കളുള്ള ഒരു ഉമ്മയാണെങ്കിൽ ഏതെങ്കിലും ഒരു മകൻ ഉണ്ടാവും തിരിഞ്ഞു നോക്കാത്ത, ബാക്കി 4 ശരിക്കും നോക്കുന്നുണ്ടാവും. ഇവര് സങ്കടപ്പെട്ടിരിക്കുന്ന എന്തിനാണ്, 3-4 ആ രണ്ടാമത്തോൻ എന്റെ ഒന്ന് വിളിച്ചിട്ടില്ല, അവൻ ഈ ആഴ്ച വന്നിട്ടില്ല, അവന്റെ വൈഫി വൈക്ക് വന്നു നോക്കലില്ല, അവരുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കലില്ല. ബാക്കി 4 വിളിക്കണ്ടല്ലോ, ആ വിളിക്കണവരെ പറ്റി ആലോചിച്ചാൽ പോരെ. അപ്പൊ പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ മക്കളിൽ അമിതമായ പ്രതീക്ഷയും അമിതമായ അവലംബവും നമ്മൾ സ്വീകരിക്കുമ്പോൾ അതൊക്കെ, അതേമാതിരി പലപ്പോഴും എന്താ വെച്ചാൽ, ഈ മക്കളെ പണം സ്വീകരിക്കുക, നമ്മളെടുത്ത് പണം ഉണ്ടെങ്കിൽ നമ്മൾ അതന്നെ ഉപയോഗിക്കാം, മക്കളെ ആശ്രയിക്കാതിരിക്കുക. അങ്ങനെ മക്കളെ, ഇപ്പം നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ മകൻ്റെ സാമ്പത്തിക സോഴ്സ് കംപ്ലീറ്റ് വീട്ടിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പൈസയൊക്കെ തൽക്കാലം ബാങ്കിൽ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ എന്താ അറിയുമോ, ക്രമേണ അധികാരം അവരുടേതായി മാറും. കാരണം ചെലവഴിക്കുന്നവർക്കാണ് അധികാരം, മനസ്സിലായി? അപ്പൊ നമ്മൾ താമസിക്കുന്ന വീടിന്റെ അധികാരം നമ്മളിൽ തന്നെ ആവണം. അപ്പൊ നമ്മൾ മരിച്ചിട്ട് മക്കളെടുത്തോട്ടെ, മനസ്സിലെ, നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഇവിടെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇവിടെ പ്രയാസമാണ് നമ്മൾ പറയാൻ പാടില്ല. കാരണം നമ്മുടെ വീടാണ്, നമ്മളവിടുത്തെ ഭരണാധികാരി, നമ്മളത് നിയന്ത്രിക്കണം. നമുക്ക് അവിടെ നിന്ന് മക്കൾ എന്ത് വലിയ ആളായിരുന്നാലും, മോനിപ്പോ പിന്നെ ഒരു സംസ്ഥാനത്തിന്റെ ഐജന്യാണെങ്കിലും, നമ്മളെ വീട് നമ്മളാ നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് പോവാതെ നമ്മൾ എന്ത് ചെയ്യാൻ കാത്തു സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെയൊന്നും ഭയപ്പെടാനൊന്നുമില്ല. എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി ജീവിതം എൻജോയ് ചെയ്യുക. മക്കളും കുട്ടികളും പിന്നെ പരിമക്കളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഓരോ കാര്യം കൂടി നമ്മൾ നോക്കണം. ഒരു ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കാര്യം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ മതി, ജീവിച്ചാൽ സുഖമായിട്ട് പോകാൻ പറ്റും. അത് വീട്ടിലൊരു സമയമാകുമ്പോൾ ഒരു പാർസൽ പറഞ്ഞാൽ വരും. അതിൻ്റെ അർത്ഥം മക്കളൊക്കെ ഇട്ടെറിഞ്ഞ് പോയിക്കോട്ടതല്ല, മക്കൾ നിൽക്കണോ നിൽക്കണെന്നു മക്കൾ തീരുമാനിക്കട്ടെ. നിൽക്കാൻ ആഗ്രഹമില്ലാത്ത, തിരിഞ്ഞു നോക്കാത്ത മക്കളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ രോഗികളാകണം എന്തിനാ? നമ്മളുള്ള കപ്പാസിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, എന്ത് ചെയ്യുക, ഇനി ആരെങ്കിലും സഹായിക്കുക, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ കൂലിക്ക് വെക്കണം, നമ്മളെ പണം എന്തിനാ? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുക, നമ്മുടെ ജോലികൾ ആരോട് ചെയ്യട്ടെ, അയക്കതിനുള്ള ഒരു വേതനം കൊടുത്താലും നമുക്ക് സമാധാനത്തോടെ ജീവിച്ച് പോയിക്കൂടെ. അപ്പോൾ പരമാവധി ആശ്രയിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള വേദനകൾ പറയാനുള്ള അവസരം ഉമ്മമാർക്കും അപ്പമാർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ പെൺകുട്ടി മരുമകൾ എന്ന് പറയുന്ന പെൺകുട്ടി എന്താണ് അവൾക്ക് സംഭവിച്ചതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അതുകൊണ്ട് അവളെ കുറ്റപ്പെടുത്താനോ അവളെ ആക്ഷേപിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല.
2: അപ്പൊ ഇതിൽ തന്നെ ഒരു ചോദ്യം ചോദിച്ചു, ഇവരെ അപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരെ കബറിങ്ങൾ പോയിട്ട് എന്റെ സങ്കടമൊക്കെ പറയുന്നൊക്കെ പറയുന്ന ഒരു ഭാഗം കൂടി.
3: അതില്ല, അതിപ്പോ ചിലപ്പോ അതൊരു മനസ്സിന്റെ സങ്കടത്തിന് പരിഹാരം ഉണ്ടാകാനായിട്ടല്ല, സ്വാഭാവികമായും ഒരു വിഷമം ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യുന്ന
2: കാര്യമാണ്.
3: ആശ്വാസങ്ങൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. ഇപ്പൊ ഈ മരിച്ചുപോയ കബറുകൾ പോയിട്ട് അവരോട് പറയേണ്ട കാര്യമൊന്നുമില്ല. ആശ്വാസം തന്നെ നമ്മളെല്ലാ രഹസ്യങ്ങളും പറയാൻ പറ്റിയതാണ് അള്ളാഹു. അള്ളാഹുവോട് ഷെയർ ചെയ്യണ പോലെ ഒരു രഹസ്യവും പുറത്തു പോകില്ല. അതുകൊണ്ട് രാത്രി സമയങ്ങളിലൊക്കെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് അള്ളാഹുവോട്
2: പറയാൻ.
3: പിന്നെ എനിക്ക് സങ്കടങ്ങൾ ഉണ്ടോ ഇല്ലയെന്നും കൂടി നമ്മളൊരു ആത്മപരിശോധന നടത്തണം ജീവിതത്തിൽ. എന്ത് ചെയ്യാണ് ഇപ്പോ ഇവരുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടല്ലോ, ഈ ഹസ്ബൻഡ് കൂടെ ഇല്ലാത്ത എത്രയോ സഹോദരിമാര് വീട്ടിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ
2: ഇനി അടുത്തൊരു ചോദ്യം, ഭർത്താവിൻ്റെ അനിയൻ്റെ പ്രായപൂർത്തിയായ മകൾ നെഞ്ചിനൊക്കെ തൊടുന്നു, കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, ഭർത്താവ് UKG കുട്ടിയെ പോലെ കളിപ്പിക്കും, ബാപ്പയെപ്പോലെയാണ് എന്നാണ് പറയുന്നത്, ഇവർ ഒരേ രക്തമല്ലേ, മകളെപ്പോലെ തന്നെ ഇവരെ കാണേണ്ടതുണ്ടോ, പല കാരണങ്ങളാലും സംശയമുണ്ട്, ഭർത്താവിനെ അങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി കുടുംബബന്ധം മുറിക്കലാണോ?
3: അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ മഹറമോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ എങ്ങനെയുള്ളൂ എന്ന് വിചാരിച്ചാൽ, പിന്നെ ഒരു ഹസ്ബൻഡും വൈഫും പെരുമാറുന്ന പോലെ വാപ്പയും മകളും പെരുമാറിക്കൂടല്ലോ? അങ്ങനെയല്ലല്ലോ വാപ്പയും മകളും തമ്മിൽ പെരുമാറ്റും. ഒരു മകനും ഉമ്മയും തമ്മിലാണെങ്കിലും. അപ്പോൾ മഹറം എന്ന് പറയുമ്പോൾ അത് പിന്നെ നമുക്ക് അനുവദിക്കപ്പെട്ടതാണെങ്കിലും അവിടെ എന്തുണ്ട്, അവിടെ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, ഇടപഴകുമ്പോൾ ചില കാര്യങ്ങളുണ്ട്, അവിടെ ചില പരിമിതികളുണ്ട്. മനസ്സിലെ? ഇപ്പൊ നമ്മൾ വൈഫ് ഡ്രസ് ചെയ്യുന്ന റൂമിൽ നമ്മൾ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമ്മളെ പെങ്ങൾ ഡ്രസ് ചെയ്യുന്ന റൂമിൽ നമ്മൾ ഇരിക്കില്ലല്ലോ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം അതിന്റെ ഒരു പരിധിയിൽ നിന്നിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ അതൊരു മര്യാദ നമ്മൾ പാലിക്കണം. ഇവിടുത്തെ പ്രശ്നം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് തോന്നുന്നത്, യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മളെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഏത് സ്ത്രീയോട്, നമ്മുടെ സ്വന്തം ഉമ്മനോട് പോലും നമ്മളെന്താണ് കൂടുതലായിട്ട് പെരുമാറുകയും ഇടപഴകുകയും ചെയ്യുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാനായില്ല. കാരണം അവന് വിശ്വാസം എന്താണ്, ഏറ്റവും അധികം എന്നോടാണ് ഇതൊക്കെ വേണ്ടത് എന്നുള്ളത്. അപ്പം അതിന് സെക്സ് എന്നോ സെക്സ് അല്ലാത്തതെന്നുള്ള വ്യത്യാസമല്ല, ഒരു പെരുമാറ്റം പോലും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആളാണ് വിചാരിച്ചോളൂ, നിരന്തരമായി കസ്റ്റമേഴ്സായിട്ട് ലേഡീസോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് നിരന്തരം ആ ഫോണുകൾ വരുമ്പോൾ നിങ്ങളുടെ വൈഫ് അസ്വസ്ഥയാവും. പറയുമ്പോൾ നിങ്ങളൊരു വിശ്വാസക്കുറവുണ്ടായിട്ടല്ല, നിങ്ങൾ 100% വിശ്വാസമാണ്. എന്തിനവരൊക്കെ നിങ്ങളെങ്ങനെ വിളിച്ചു കൊടുക്കുന്നത്, അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞാൽ പോരെ, ഇത് ജോലി സ്ഥലത്ത് വന്നാൽ പിന്നെ ഇങ്ങനെ ഫോണ് എന്നാണ്. ഇപ്പം ഒരു ടീച്ചറുടെ ഭർത്താവ് അവർക്ക് സ്റ്റാഫ് റൂമിലെ ഒരു സ്റ്റാഫുകൾ മൊത്തത്തിലുള്ള ഒരു ഗ്രൂപ്പുണ്ട് വാട്സപ്പ്. അപ്പൊ അതിലെന്ത് ചെയ്യും, സ്റ്റാഫ് അല്ലേ, ഒരാൾ തമാശ പറയും, അതിനിപ്പുറത്തിന് മറുപടി പറയും. മനസ്സിലായി? അപ്പൊ അത് ഈ ഫോൺ ഇയാൾ കാണുകയാണ്. അപ്പൊ ഇയാൾ പറയണെന്ത്, വൈഫ് ഇങ്ങനെ കൂടെയുള്ള ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോ അതിൽ ഇവർ ഇടുന്ന പോസ്റ്റൊക്കെ എന്താണ്, ഒന്നിച്ചുള്ള ഗ്രൂപ്പിലുള്ള പോസ്റ്റ് അല്ലേ, ഒരു വ്യക്തിനോടൊന്നല്ല. പക്ഷെ അതിന് സൂക്ഷ്മത പാലിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അതാണ് ഇയാളെ ഒരു സംശയ രോഗിയാക്കുന്നത്. അപ്പം നമ്മുടെ വൈഫ് വേറൊരാളോട് സംസാരിക്കുമ്പോൾ അത് വല്ലാ മര്യാദകളും പാലിച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു വിഷമം ഭാര്യ പറഞ്ഞാൽ പിന്നെ ആ പെരുമാറ്റം അയാൾ തുടരാൻ പാടില്ല. കാരണം അതൊരു നിർബന്ധമായ കാര്യമല്ലല്ലോ. ഒരു ചെറിയ കുട്ടിയെ കളിപ്പിക്കുന്ന പോലെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിനെ നമ്മളെ മകൾ തന്നെയാണെങ്കിലും കളിപ്പിക്കണ്ടല്ലോ. ഏ, അതിലൊരു സംശയം ഭാര്യന്റെ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം. അത് അയാൾക്ക് ഉണ്ടാവേണ്ട ഒരു ബോധമാണ്. ഏ, ഒരുവിധം പരമാവധി ഇത്തരം സംശയങ്ങൾ പറയാതിരിക്കും നമ്മൾ, അഥവാ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തണം. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഇപ്പോൾ എളാപ്പല്ലേ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാണ്, കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഇവരെന്ത് ചെയ്യുക, തയ്യാറാവുക, കുറച്ച് മനസ്സ് വിശാലത കാണിക്കുക. പക്ഷെ അതോടൊപ്പം മറ്റയാൾ എന്ത് ചെയ്യുക, അത് ഉൾക്കൊള്ളും ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് അതിൽ പറയാനുള്ള കാര്യം.
2: ഓക്കെ, അൽഹംദുലില്ലാഹ്, അതിനും വ്യക്തമായൊരു മറുപടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതുമായി ഏകദേശം ഒരു സാമ്യമുള്ള മറ്റൊരു ചോദ്യം, ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും മക്കൾ ഒരു ഉമ്മാൻ്റെ മക്കളെ പോലെ ജ്യേഷ്ഠൻ അനുജത്തിയാണോ എന്നിട്ട് പറയും, ഒരു വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, പ്രായപൂർത്തിയായിട്ടുണ്ട്, പെൺകുട്ടിക്ക് പെരുമാറ്റത്തിൽ തൃപ്തി തോന്നുന്നില്ല, ഈ കുട്ടിക്ക് ജ്യേഷ്ഠൻ്റെ മോനായ ആൺകുട്ടിയെ സ്വന്തം അനുജത്തി തൊടുന്നത് പോലെ തൊടാനും അടുത്തിരിക്കാനും പാടുണ്ടോ, എപ്പോഴും പെൺകുട്ടി തൊട്ടുകൊണ്ടേ ഇരിക്കുന്നു, അവളോട് അടുത്ത് ഇടപെടരുത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന്.
3: ഒരു തെറ്റുമില്ല, പറയണം എന്നാണ്. അതായത് ഇപ്പോൾ അവർ മാത്രമല്ലല്ലോ, പരസ്പര വിവാഹം കഴിക്കാൻ പറ്റിയ ആൾക്കാരാണ്. ഇപ്പോൾ ഒരു ഒരു ജ്യേഷ്ഠത്തി അനുജത്തിയായിട്ട് രണ്ട് സഹോദരിമാർ, അവരെ മക്കൾക്ക് പരസ്പര വിവാഹം കഴിക്കാം, ജ്യേഷ്ഠനും അനുജനും മക്കൾക്ക് വിവാഹം കഴിക്കാം, അങ്ങനൊരു ഒരു പ്രശ്നമല്ലല്ലോ. ഏഹ്, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത് ആരെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളല്ലേ കല്യാണം കഴിച്ചത്. അപ്പോൾ അതിൽ ഇസ്ലാമികമായിട്ട് എന്തില്ല, അതിൽ പ്രശ്നമല്ല. പക്ഷേ അങ്ങനത്തെ അങ്ങനെയുള്ള വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ട ആളുകളാകുമ്പോൾ അവർ തീർത്തും അന്യരാണ്. ഇവിടെയാണ് അപകടങ്ങൾ വരുന്നത്. അതായത് അന്യരായ ആളുകൾ അന്യരല്ലെന്ന് വിശ്വസിച്ച് പെരുമാറുമ്പോൾ നമ്മളെ മക്കൾക്ക് അറിയില്ല. നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, ഒന്നിച്ച് വളർന്നവരും ഒന്നിച്ച് ജീവിച്ചവരുമാണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലിപ്പോൾ എന്താ ഇപ്പോൾ ജ്യേഷ്ഠ അനുജനുള്ള മാർ തന്നെ അല്ലേ എന്ന് പറയും. അപ്പം ആ വ്യത്യാസം എന്ത് ചെയ്യണം, നേരത്തെ തന്നെ അവരെ ബോധ്യപ്പെടുത്തണം. ഇത്ര വൈകാൻ പാടില്ല, നേരത്തെ
2: ബോധ്യപ്പെടുത്തും.
3: അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഒരു പ്രത്യേക പ്രായത്തേക്ക് എത്തുമ്പോൾ തന്നെ അവരെ ബോധ്യപ്പെടുത്തും. കാരണം എന്താ വെച്ചാല് ചിലപ്പോൾ ഒരാള് വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കും പെരുമാറുന്നത്, അടുത്ത ആൾ അങ്ങനെ ആയിക്കോളുന്നില്ല. പിന്നെ പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും കൂടുതൽ സമയം ഇടപെടുമ്പോൾ എന്ത് ചെയ്യും, അതിൽ തെറ്റായ ചിന്തകൾ വരാനുള്ള സാധ്യതകളുണ്ടല്ലോ. കാരണം ഒരു നോട്ടം പോലും ഒരാളെ വ്യഭിചാരത്തേക്ക് എത്തിക്കുന്നു പറഞ്ഞാൽ ഇടപഴകലുകൾ എന്തായാലും തിന്മയിലേക്ക് നയിക്കുന്നല്ലേ മനസ്സിലാക്കണം. അപ്പം അവിടെ സൂക്ഷ്മത പാലിക്കണം, അവരുടെ വേർട്ട് നിൽക്കാൻ പറയണം, അത് നല്ല നിലക്ക് അവരിൽ ആ ഒരു അകലം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതുകൊണ്ട് തെറ്റില്ല,
2: അത് പറയണം തന്നെയാണ് നമുക്ക് നിർബന്ധമായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ 7 മാസം ഗർഭിണിയാണ്, ഒരുപാട് ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, രാത്രി ഒന്നും ഉറങ്ങാൻ കഴിയാറില്ല, ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ മാനസികപരമായും ശാരീരികമായും എനിക്കിപ്പോൾ സാധിക്കുന്നില്ല. ചില സമയത്ത് അദ്ദേഹം അത് മനസ്സിലാക്കാത്ത പോലെ പെരുമാറുന്നു, പിന്നീട് എനിക്ക് അവരോട് ദേഷ്യം തോന്നുന്നു, ഈ അവസ്ഥയിൽ ഞാനൊരു കുറ്റക്കാരിയാണോ തെറ്റുകാരിയാണോ എന്നാണ് ഈ സഹോദരി ചോദിച്ചത്.
3: ഇത് പിന്നെ സാധാരണഗതിയിൽ ഇങ്ങനെ സംശയം വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഭർത്താവ് ഭാര്യയെ ക്ഷണിച്ചാൽ അവിടെ ചെന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നേരം വിളിക്കുന്നത് വരെ എന്ത് ചെയ്യും, മലക്കൾ ശപിക്കുന്നൊക്കെയുള്ള ഹദീസ് വെച്ചിട്ടാണ് ഇവരിങ്ങനെ പറയണത്. സത്യത്തിൽ ഇതിലുള്ള ഒരു വിഷയം എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, ന്യായമായ ഇതൊരു ഒരു മനുഷ്യന്റെ ജീവിതാവസ്ഥകൾ എപ്പോഴും വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി എന്ത് വെച്ചാൽ ഒരു ഭാര്യയ്ക്ക് എപ്പോഴും നല്ലൊരു ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും ഉണ്ടായിക്കോളുന്നില്ല. അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിൽ എന്താണ് ആ റീസൺ, ശരിയായ ഒരു റീസൺ ആണെങ്കിൽ എന്ത് ചെയ്യാണ് അത് പറയാം, അതിന് യാതൊരു പ്രശ്നവും ഇസ്ലാമിലില്ല. ഇപ്പൊ ഇവരെന്താണ് പ്രഗ്നന്റ് ആണ്, ശാരീരികമായ ആവശ്യകതകളുണ്ട്, അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രയാസത്തെ കുറിച്ച് പറയണതിന് ഒരു ബുദ്ധിമുട്ടില്ല. അത് ഒരു ന്യായമല്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യാണ് നമ്മുടെ ഒരു മടി കാരണം, അനുസൃത കാരണം ഒക്കെ എന്ത് ചെയ്യാണ് നിരാകരിക്കപ്പെടുമ്പോൾ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഹലാലായ നിലക്കുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുന്നത് അയാൾക്ക് പലപ്പോഴും നിഷിദ്ധങ്ങളിലേക്ക് പോകാനൊക്കെയുള്ള കാരണങ്ങളായി തെറ്റിലേക്കും അതൊക്കെ ഒഴിവാക്കാൻ എന്താണ് അന്യായമായിക്കൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയും. പക്ഷെ അതിലുപരി ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരു ഗാർഡിയനാണ്, അയാൾ എന്തായിരുന്നാലും ഇങ്ങനൊരു വിഷമം ഒരു എഴുതി ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അയാൾ എത്തിക്കാൻ പാടില്ലല്ലോ. സ്വാഭാവികമായും എന്ത് ചെയ്യണം, അവരുടെ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് അവരെ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു വിഷമം, അവർ പ്രത്യേകിച്ച് പ്രഗ്നൻസി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് രണ്ടുപേർക്കും പാടെ വേണ്ടിയാണല്ലോ കുട്ടി ജനിക്കുന്നത്. അപ്പം അവിടെ എന്ത് ചെയ്യണം, ആ സമയത്തിൽ അവരുടെ ഓരോ വിഷമങ്ങളും ഓരോ മാനസിക വ്യത്യാസങ്ങളും ശരിക്കും പഠിക്കണം. കാരണം ശരീരവും മനസ്സും വളരെ സ്വസ്ഥമായി നിന്നാൽ മാത്രമേ ആരോഗ്യവാനായിട്ടൊരു കുട്ടി ജനിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ സമയങ്ങളിലൊക്കെ പ്രത്യേക കൺസിഡറേഷൻ കൊടുത്ത് മുന്നോട്ട് പോകണം. അപ്പം അത് ആ കാര്യങ്ങളെക്കുറിച്ച് അത്രയും അധികം ഒരു കെയർഫുൾ അല്ല എന്ന് ഈ ചോദ്യത്തിന് തോന്നുന്നുണ്ട്.
2: പിന്നെ അടുത്തൊരു ചോദ്യമുള്ളത്, ഞാൻ 25 വയസ്സുള്ള യുവതിയാണ്, പി ജി വരെ പഠിച്ചു, ശാരീരികമായി ചെറിയ വൈകല്യമുണ്ട്, പെണ്ണ് കാണാൻ വന്നാൽ എന്നെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു, എന്തെങ്കിലും കുറവുകളുള്ള ആളുകൾ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാറ്റിവെച്ച് ഉപ്പയും ഉമ്മയും പറയുന്ന ഒരു വിവാഹത്തിന് സമ്മതിക്കുകയാണോ വേണ്ടത്? ഇങ്ങനെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ? പെട്ടെന്ന് തന്നെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു.
3: ഇത് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാം. നമ്മുടെ മാതാപിതാക്കളുടെ നിർബന്ധത്തിനൊന്നും നമ്മൾ വഴങ്ങേണ്ട കാര്യമില്ല. കാരണം മാതാപിതാക്കളല്ലല്ലോ അയാളുടെ കൂടെ ജീവിക്കേണ്ടത്. നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ പൂർണ്ണ ഇഷ്ടം നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. പക്ഷെ അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ ഈ സഹോദരി പറയുന്നു അവർക്ക് ചെറിയ ഒരു ശാരീരിക പ്രശ്നമുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, എല്ലാവരും ഇവരാഗ്രഹിക്കണ പോലെ തന്നെയാണ് വിവാഹം അന്വേഷിക്കുന്നവനും ആഗ്രഹിക്കുന്നത്. എന്ത്, ഒരു തകരാറുമില്ലാത്ത, ഒരു വൈകല്യമില്ലാത്ത ഒരാളാവണം എൻ്റെ ഭാര്യ. അത് അയാളത്തെ ആഗ്രഹിക്കുന്നതിന് തെറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷൻ ഇവരെ വിവാഹം കഴിക്കുവാനുള്ള സാധ്യത ഇല്ല. അതായത് ഇവര് വിചാരിക്കണ പോലെ തന്നെ 100% ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ തന്നെ എന്നെ വന്ന് വിവാഹം കഴിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ആര് വേണം, ഇങ്ങനെയൊക്കെ അല്പെന്തെങ്കിലും പ്രശ്നങ്ങളുള്ളൊരു കുട്ടി ആവട്ടെ എൻ്റെ ഭാര്യ, അതും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന നിലക്ക് മനസ്സുള്ള ഒരാൾ വരുമ്പോഴേ ഇവരെ വിവാഹം നടക്കുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ എന്തായിരിക്കും, റയറായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, 25 ഇത്ര വയസ്സിലൊക്കെ വിവാഹങ്ങൾ നീണ്ടു പോകുന്നൊരവസ്ഥ ഉണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ പ്രായോഗികമായ നിലപാടാണ് എന്ത്, ഏത്, എന്തെങ്കിലുമൊക്കെ കുറച്ചെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അവർക്ക് ദീനിൻ്റെ പ്രശ്നമില്ല, അയാൾക്ക് ജോലിയുണ്ട്, ഇവിടെ നോക്കാനുള്ള എല്ലാ അവസ്ഥകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അങ്ങനത്തെ ഒരാളെ എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ എന്ന് ഇവളോട് ഏറെ സ്നേഹമുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യും, ചോദിക്കുന്നുണ്ടായിരിക്കും. അതാണിത് പറയാൻ കാരണം. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കുറച്ച് തകരാറുള്ളവരെ കല്യാണം കഴിക്കണം എന്നൊന്നും നമ്മൾ ഉപദേശിക്കണം. പക്ഷേ വിവാഹം നടക്കണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പം എന്ത് ചെയ്യുക, നല്ലൊരാളെ തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ വൈകല്യം കണ്ടെന്നുള്ളൊരു കുഴപ്പമല്ല. അപ്പം ഇവർക്കൊരു കുഴപ്പമാണ് നമുക്ക് പറഞ്ഞുണ്ടല്ലോ, അത് അള്ളാഹു നൽകുന്ന ഒരു സംഗതിയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ എത്രയോ ആളുകളോടൊപ്പം വിജയകരമായ ദാമ്പത്യം എത്രയോ ആളുകൾ നിർവഹിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മാത്രമല്ല, ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്ര നല്ലൊരാൾ എന്നെ ഏറ്റെടുക്കാൻ തയ്യാറായല്ലോ എന്ന് പറയുമ്പോൾ ഏത് കാലത്തും ആ പ്രതിബദ്ധത ഒരു ഭാര്യ എന്ന നിലക്ക് അവൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, പിന്നെ സ്വാഭാവികമായും ഇവർക്ക് എന്ത് ചെയ്യാം, ഒരു വിവാഹം നടക്കുന്നതിന് വേണ്ടി നല്ല ദീനും ഒക്കെ ഉള്ള ഒരാൾ, ഈ ഒരു പ്രശ്നമല്ലാത്ത മറ്റൊരു പ്രശ്നമില്ലാത്ത ഒരു വ്യക്തിയുടെ അന്വേഷണം വരികയാണെങ്കിൽ അത് അന്വേഷിക്കാനും അത് പരിശോധിക്കുന്നതിനും നല്ലത് തന്നെയാണ്. പിന്നെ ഇവർ എന്തോ പറഞ്ഞു, പിന്നെ എല്ലാവരും വന്നാൽ എന്നെ പരിശോധിക്കുകയാണ്. ഈ പരിശോധന എന്നുള്ള ഉദ്ദേശിക്കുന്നത് വല്ല ലാബ് ടെസ്റ്റോ ഒന്നും അല്ലല്ലോ, സ്വാഭാവികമായും കാണലാണ്. പക്ഷേ ഈ കാണാൻ വരുന്നത് അതിനു വേണ്ടി തന്നെയാണ്. ഈ കാണുക എന്നുള്ള പ്രക്രിയ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പറഞ്ഞയച്ച് നോക്കുന്നതൊക്കെ എന്തിനാ വെച്ചാൽ, ഇവര് ഭാവിയിൽ വിവാഹം കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന പരിശോധന തന്നെയാണ്. ആ പരിശോധന ഇവർക്ക് മാത്രമല്ല, എല്ലാ പെണ്ണുങ്ങളും ഇത്തരം പരിശോധനക്ക് വിധേയമാകുന്നുണ്ട്, എല്ലാ ആണുങ്ങളും ഇത്തരം പരിശോധനകൾക്ക് വിധേയമാകുന്നുണ്ട്. അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കണ്ണടക്കലുണ്ടോ, കാഴ്ചക്ക് പ്രശ്നമുണ്ടോ എന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് ഇപ്പൊ അയാൾ കണ്ണട വെച്ചത്? ഇപ്പൊ ഒരുവിധ ആളുകളും കണ്ണടല്ലാത്തവരുണ്ടാവില്ല. അതുപോലും എന്ത് ചെയ്യും, ചോദിച്ചറിഞ്ഞിട്ടാണ്
2: ചെയ്യുന്നത്.
3: വിവാഹ സമയത്ത് ആ അന്വേഷണങ്ങളൊന്നും ഒരു പ്രശ്നമായി കാണണ്ടില്ല, അന്വേഷിച്ചോട്ടെ, ഉള്ളതല്ലേ അവർക്ക് അറിയുള്ളൂ. അപ്പോ ഒരു പരിധിവരെയൊക്കെ എന്താണ്, തന്നെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ദീനുള്ള ഒരു പുരുഷൻ വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഞാനൊരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാം, അയാളെ പ്രശ്നം ഞാൻ ഉൾക്കൊള്ളാം, എന്റെ പ്രശ്നം അയാൾ ഉൾക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്നോട് തെറ്റൊന്നുമില്ല. അതാണ് പ്രായോഗികം.
2: അൽഹംദുലില്ലാ, ആ ഒരു ചോദ്യത്തിനും വ്യക്തമായ ഒരു മറുപടി കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ ചോദ്യം ഒന്നുകൂടി വിശദമാക്കാമെന്നുണ്ട്. ഒരു ആൺകുട്ടിക്ക് അവൻ്റെ ഉമ്മാമയുടെ അഥവാ ഉമ്മയുടെ അനുജത്തിയുടെ മകളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? എന്താണ് ഇസ്ലാമിൻ്റെ വിധി? ഈ ബന്ധത്തിന് ആൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഒട്ടും താല്പര്യമില്ല. ഇസ്ലാമികമായി ഹറാമാണെങ്കിൽ പിന്നെ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പമാണ്. അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നാണ് അറിഞ്ഞത്. ഒരു വിശദമായ ഉത്തരം പ്രതീക്ഷിക്കുന്നു.
3: ആരാണെന്ന് പറഞ്ഞു?
2: ഉമ്മയുടെ അനുജത്തി, അഥവാ ഉമ്മൻ്റെ ഉമ്മ, വല്യമ്മാൻ്റെ അനിയത്തിൻ്റെ
3: അനിയത്തിൻ്റെ മകന്.
2: അതെ, അനിയത്തിയുടെ മകള്, മകളെയാണ് കല്യാണം കഴിക്കേണ്ടത്. ഉദാഹരണത്തിന്
3: അല്ല, ഇവരുടെ അനിയത്തിന്റെ മകൾ തന്നെയാണെങ്കിൽ പറ്റുമല്ലോ. പിന്നിപ്പ എന്താ വെച്ചാല് സ്വന്തം അനുജത്തിന്റെ മകളാണെങ്കിൽ തന്നെ പറ്റില്ല.
2: സ്വന്തം ഉമ്മന്റെ അനിയത്തിന്റെ മകളെ കല്യാണം
3: മകളെ കല്യാണം കഴിക്കാലോ. അപ്പൊ ഇങ്ങനെ ഒരു വിശാലമായ ബന്ധത്തിലൂടെ വന്ന ഒരു അനിയത്തിന്റെ മകളാകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ചോദ്യം അങ്ങനെയാണെങ്കിൽ
2: അതുകൊണ്ട്
3: പിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല?
2: രക്ഷിതാക്കൾക്ക് താല്പര്യമില്ല, കുട്ടി ആൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക്.
3: ഇവിടെ ഇവിടെ അതല്ല. അപ്പോ ഇപ്പൊ എന്താ പറയുക, ഇപ്പോ ഒരു പ്രേമമുണ്ടായി വിവാഹത്തിലേക്ക് എത്തുന്ന ആളുകളെ പിന്തിരിപ്പിക്കാൻ ഈ നിയമം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം മതം മാറി കല്യാണം കഴിക്കണം. അപ്പൊ നമുക്ക് പറഞ്ഞത്ര എളുപ്പ, അതൊരു അന്യ മതസ്ഥനല്ലടോ, അത് വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും പിൻവാങ്ങിക്കണോ? അപ്പോ ഈ ഒരു പ്രേമം എന്നുള്ളതിൽ ഒരു നിയമം കണ്ടെത്തിയത് കൊണ്ട് പരിഹാരമാവില്ല. അത് പ്രേമ വിവാഹങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പൊതുവെ പെൺകുട്ടികൾ പിൻവാങ്ങും. കാരണം പെൺകുട്ടികൾക്ക് അവർക്ക് ലൈഫ് ലോങ് ജീവിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഇത് പിന്നീട് പ്രതിസന്ധിയായി വരും എന്ന് ചിന്തിക്കുമ്പോൾ അവർ പിൻവാങ്ങും. ഇപ്പൊ ഒന്ന് എന്നോട് സംശയം ചോദിച്ചൊരു കേസിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്. ഒരു പെൺകുട്ടി, അവള് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഭർത്താവും തമ്മിലൊരു സംസാരം ഉണ്ടായി. അപ്പൊ അയാൾ എന്നോട് 3 തലാക്കും ചൊല്ലി എന്ന് പറഞ്ഞു. പിന്നെ അത് വീട്ടുകാരോടും പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ വീട്ടിൽ വന്നിരിക്കുകയാണ്, പക്ഷെ അയാൾക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകണം. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് എന്താ ഈ 3 തലാക്കും? അവർ ഞങ്ങൾ പ്രേമിച്ചില്ല. അപ്പൊ പ്രേമിച്ച് കല്യാണം കഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാണ്? നിസ്സാരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും അതെന്താണ്, വലിയ പ്രശ്നങ്ങളായി തീരാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം വിവാഹങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും
2: ചെയ്യാൻ,
3: അതാണ് ശരിയായ പരിഹാരം.
2: അൽഹംദുലില്ലാ, പീസ് റേഡിയോ സ്നേഹക്കൂടിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ നിർത്തേണ്ട സമയമായിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ, അതിൻ്റെയൊക്കെ ദീനീപരമായ ഒരു ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അള്ളാഹു നമുക്കൊക്കെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു പരിഹാരമാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ അതിൻ്റെ വരും എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാം. എന്തായിരുന്നാലും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് നമുക്ക് നൽകുന്നത്. അള്ളാഹു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാണുന്ന ആളുകൾ, കാണാത്ത ആളുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകൾ, അതുപോലെ പീസ് റേഡിയോയെ സഹായിക്കുന്ന മനസ്സുകൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട് ഒപ്പമുള്ള എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനിയും നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനകൾ, പിന്തുണകൾ, സഹകരണങ്ങൾ എല്ലാം ഉണ്ടാവണം. ഇതുപോലുള്ള സംവിധാനങ്ങളിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. കൂടുതൽ അറിവുകൾ കരസ്ഥമാക്കി ജീവിതത്തിലൊക്കെ അത് പാലിക്കാൻ സാധിക്കട്ടെ. ഇന്നും നമ്മോടൊപ്പം ഈ ഒരു ലൈവ് കൗൺസിലിൽ പങ്കെടുത്ത ബഹുമാനനായ ഹാരിസ് മോലിക്കുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാ ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു അതുവരെ നമുക്കൊക്കെ നന്മയും ഹിദായത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാഹിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാ അല്ലാ, വളരെ ഹൃദ്യമായ ചില സംസാരങ്ങളും പങ്കുവെക്കലുമാണ് നമ്മൾ സ്നേഹക്കൂടിൽ കേട്ടുകഴിഞ്ഞത്. അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ബഹുമാനനായ ഹാരിസ് ബിൻ സലീമുമാണ് നമ്മോടൊപ്പം സ്നേഹക്കൂടിൽ പങ്കെടുത്തത്. റേഡിയോ വൈബ്സിലി നമ്മൾ പ്രവേശിക്കുന്നത് വളരെ ആഴത്തിലുള്ള ഒരു പഠന സെഷനിലേക്കാണ്. അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിൽ നാം കേൾക്കാൻ പോകുന്നത്
1: ഹദീസ് നിവേദകന്മാരുടെ പ്രായം എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിക്കുന്നു.
4: കഴിഞ്ഞ എപ്പിസോഡുകളിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിച്ചതിൻ്റെ ചരിത്രവും ആ രംഗത്ത് ആദ്യ കാലഘട്ടത്തിൽ വിരചിതമായിട്ടുള്ള പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളും മഹാന്മാരായ സ്വഹാബത്തും താബിഈങ്ങളും ആ വിഷയത്തിൽ നടത്തിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുമെല്ലാം നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഇനിയുള്ള എപ്പിസോഡുകളിൽ മറ്റൊരു വിഷയമാണ് നാം ചർച്ചക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ഹദീസ് നിവേദനവുമായി കൊണ്ട് ബന്ധപ്പെട്ട ഭാഗം. ഹദീസ് നിവേദനം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് തെറ്റു സംഭവിക്കാതെ, അബദ്ധങ്ങൾ വരാതെ റിവായത്ത് ചെയ്യാൻ, റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയുണ്ടാകണം. അതിന് ഏറ്റവും പ്രധാനമായും ഉണ്ടാവേണ്ടത് ഒരു റാവിയെ സംബന്ധിച്ച് അഥവാ റിപ്പോർട്ടറെ സംബന്ധിച്ച് അയാൾക്ക് അതിൻ്റെ അഹലിയത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. അഥവാ റിപ്പോർട്ട് ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാവണം. യോഗ്യതയ്ക്ക് പല മാനദണ്ഡങ്ങളുമുണ്ട്. അതിൽ ഒരു മാനദണ്ഡത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് പ്രായമാണ്. റിപ്പോർട്ടറുടെ പ്രായം ഒരു പ്രധാന സംഗതിയാണ്. ഹദീസുകൾ ഒരാൾക്ക് നിവേദനം ചെയ്തു തുടങ്ങാം. ആ ഹദീസ് നിവേദനം ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടറുടെ, അഥവാ സഹാബിയാണ് അതല്ലെങ്കിൽ അതിനുശേഷമുള്ള റിപ്പോർട്ടർമാരാണ് ഉദ്ദേശം, ഹദീസിൻ്റെ റാവിമാർ, അവരുടെ പ്രായം എന്തായിരിക്കണം എന്നുള്ളതാണ് പണ്ഡിതന്മാർ ചർച്ച നടത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു ചെറിയ കുട്ടിയുടെ, അതല്ലെങ്കിൽ കുട്ടികളുടെ സമാ അത് സ്വീകാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രവാചകൻ ഒരു ഹദീസ് പറയുമ്പോൾ അതിന് സാക്ഷിയായ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ചെറിയ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി ആ ഹദീസ് നിവേദനം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അവന് പ്രായപൂർത്തി എത്തുക എന്നുള്ളത് ഹദീസ് നിവേദനം ചെയ്യാൻ വേണ്ട ഒരു നിബന്ധനയായി, പ്രായത്തിൻ്റെ നിബന്ധനയായി.

പ്രവാചകനിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് എത്രയാണ് ഇതിൻ്റെ കൃത്യമായ കണക്കും പ്രായവും എത്രയാണ് എന്നതും പണ്ഡിതന്മാർ ചർച്ച നടത്തിയിട്ടുണ്ട്. പ്രധാനമായും മൂന്ന് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ ഉലമാക്കളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതിലൊന്ന്, പണ്ഡിതന്മാർ പറഞ്ഞത് അഖല്ലു സിന്നി സമാഇ ഖംസ സിനീൻ, അഞ്ചു വയസ്സ് പ്രായമാണ് ഒരു ഹദീസ് നിവേദനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം എന്നുള്ളതാണ്. ഈ അഭിപ്രായം രേഖപ്പെടുത്തിയവർ ഖാദി ഇയാദ് ഉണ്ട്, അതുപോലെ തന്നെ ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാരും അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ വിഭാഗം പണ്ഡിതന്മാരുടെ തെളിവെന്താണ്? മഹാനായ സഹാബി മഹ്മൂദ് ബിൻ റബീഅ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നൊരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, അഖൽതു മിനൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ജതൻ മജ്ജഹ ഫി വജ്ഹി വ അന ഇബ്നു ഖംസ സിനീൻ മിൻ ദൽവിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് എൻ്റെ മുഖത്തേക്ക് കുടയുകയും അല്ലെങ്കിൽ എൻ്റെ മുഖത്തേക്ക് വായിലിട്ട് എൻ്റെ മുഖത്തേക്ക് ചീറ്റുകയും ചെയ്തു, അതെനിക്ക് അഞ്ചു വയസ്സുണ്ടായിരുന്നപ്പോഴാണ്, അത് ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് മഹ്മൂദ് ബിൻ റബീഅ് റളിയല്ലാഹുവിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ പ്രവാചകൻ ആ പ്രവർത്തനം ചെയ്തതും ആ പ്രവാചകൻ്റെ ആ പ്രവൃത്തി അഞ്ചു വയസ്സുകാരനായിരിക്കെ നടന്ന ആ പ്രവർത്തനം ഞാനിപ്പോഴും ഓർക്കുന്നു എന്നതിൽ നിന്ന് അഞ്ചു വയസ്സാണ് ഏറ്റവും ചുരുങ്ങിയ പ്രായം ഒരു സംഗതി മനസ്സിലാക്കിയെടുക്കാനും അതുപോലെ തന്നെ അത് പിന്നീട് നിവേദനം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായപരിധി അഞ്ചു വയസ്സാണ് എന്നതാണ് ഇതിൽ പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുള്ള ഒരു സംഗതി. രണ്ടാമത്തെ വിഭാഗം, അത് അൽ ഹാഫിദ് മൂസ ബിൻ ഹാറൂനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഇദാ ഫർഖ ബൈനൽ ബഖറത്തി വൽ ഹിമാർ, ഒരു കുട്ടി പശുവേത് കഴുതയേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയിലെത്തുക, അഥവാ തമ്മീസ് ഉണ്ടാകുക, വേർതിരിവ്, തൻ്റെ ചുറ്റുപാടിലും തൻ്റെ ബിയത്തിലും പ്രകൃതിയിലും ഒക്കെ ജീവിക്കുന്ന ആളുകളെയും വസ്തുക്കളെയും ജീവജാലങ്ങളെയും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പ്രായമെത്തുക. അങ്ങനെ പ്രായമെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്, ആ കുട്ടിക്ക് ഹദീസുകൾ നിവേദനം ചെയ്യാം, അതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തേത് ഇഅ്തിബാറു തമീസാണ്, അതായത് ഒരു കുട്ടിയുടെ പ്രായമല്ല നമ്മളവിടെ പരിഗണിക്കേണ്ടത് എന്നതാണ് ഇവരുടെ വാദം. നേരെ മറിച്ച് ഒരു കുട്ടി ഒരു സംസാരം ശ്രവിച്ചു കഴിഞ്ഞാൽ അത് നേരാവണ്ണം ശ്രവിക്കുവാനും അതുപോലെ തന്നെ അത് മനസ്സിലാക്കുവാനും കഴിയണം. ചിലപ്പോൾ അഞ്ചു വയസ്സുകാരനതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അഞ്ചു വയസ്സായി എന്നുള്ളത് കൊണ്ട് ഈ തമീസും വകതിരിവും ഈ പറയപ്പെടുന്ന വസ്തുക്കൾ ഓർമ്മിച്ചു വെക്കാനും എഴുതി വെക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ അവൻ്റെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രായപരിധി വെക്കേണ്ടതില്ല. നേരെ മറിച്ച് ഒരു തമീസ്, ഒരു വകതിരിവുണ്ടാകുന്ന പ്രായം, അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾക്ക് അധിഷ്ഠിതമായി അല്ലെങ്കിൽ വ്യക്തികളിൽ ലേക്ക് നിസ്ബ് ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസപ്പെടാം. ഒരു വ്യക്തിക്ക് അഞ്ചു വയസ്സാണെങ്കിൽ, ഒരു കുട്ടിക്ക് അഞ്ചു വയസ്സാണെങ്കിൽ മറ്റൊരാൾക്കത് ആറോ ഏഴോ വയസ്സായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ പ്രായം പരിഗണിക്കേണ്ടതില്ല, നേരെ മറിച്ച് തമീസാണ് പരിഗണിക്കേണ്ടത് എന്ന അഭിപ്രായം മൂന്നാമത്തെ വിഭാഗം പണ്ഡിതന്മാർക്ക് ഉണ്ട്. ചുരുക്കത്തിൽ

0: അലൈഹി സല്ലമയുടെ ഹദീസുകൾ നിവേദനം ചെയ്യുന്നതിന് പ്രായം പരിഗണിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ പ്രായം പരിഗണിക്കപ്പെടുമ്പോൾ പണ്ഡിതന്മാർ ഏകദേശം ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായമാണ് നമ്മൾ ആദ്യം ശ്രവിച്ചത്, 5 വയസ്സ് മുതൽക്കുള്ള കുഞ്ഞുങ്ങൾ. ഇനി 5 വയസ്സെത്തിയിട്ടും അവന് തമീസ് എത്തുന്നില്ല, വകതിരിവ് എത്തുന്നില്ല എങ്കിൽ അയാളുടെ റിവായത്തുകൾ സ്വീകരിക്കേണ്ടതില്ല എന്നത് പ്രത്യേകം നമ്മൾ പറയേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ, ഒരു ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ പോലും വളരെയധികം സൂക്ഷ്മതയും അതേപോലെ തന്നെ കാർക്കശ്യവുമൊക്കെ നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹികൾ ഹദീസ് സ്വീകരണത്തിൻ്റെ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയ ഒരു സന്ദേശമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ബാക്കിയുള്ള ഹദീസ് സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ, അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച ഹദീസ് നിവേദകന്മാരുടെ പ്രായം സംബന്ധിച്ച ഒരു അവതരണമാണ് അൽ ഉസൂലിൽ നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്.
2: ഇസ്ലാമിക പഠനത്തിന് പ്രായം ഒരു പ്രശ്നമല്ല, പ്രായക്കുറവോ പ്രായക്കൂടുതലോ ഒരു വിഷയമല്ല എന്നുള്ള ഒരു സന്ദേശം കൂടി നമുക്ക് ഇന്നത്തെ അൽ ഉസൂലിൽ കിട്ടിയിട്ടുണ്ട്.
1: മാഷാല്ലാ, ഈ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ അബ്ദുള്ള സുഹൈർ ചുങ്കത്രയും മുസ്തഫ അൻസാരി എപ്പിക്കാടുമാണ് പങ്കെടുത്തത്. ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പ്രതീക്ഷകളോടെ കാത്തിരിക്കാം മറ്റൊരു ദിനത്തിനു വേണ്ടി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 44 മുതൽ 46 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 41 മുതൽ 43 വരെയുള്ള 2-3 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാല്ലാ 44, 45, 46 ചെറിയ 2-3 ആയത്തുകൾ നമുക്ക് ഇൻഷാല്ലാ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് മനഃപ്പാഠമാക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് അതിലേക്ക് കടക്കാം.
5: أعوذ بالله من الشيطان الرجيم.

0: ഇൻഷാ അല്ലാ, സൂറത്തുൽ ഹിജറിലെ രണ്ട് മൂന്ന് ആയത്തുകൾ ഇന്ന് നമ്മൾ പഠമാക്കിയത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 44 മുതൽ 46 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ ഡിപ് മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. ആഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 മുതൽ 33 വരെ, ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയയ്ക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം RRB തിരുവനന്തപുരം .gov.in.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട് പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. വേർപാടിലെ പ്രത്യാശ. സമീർ മുണ്ടേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: വേർപാടിലെ പ്രത്യാശ, എഴുത്ത് സമീർ മുണ്ടേരി. ജീവിതം ഒരു യാത്രയാണ്. ഓരോരുത്തരും ഓരോ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. പ്രിയപ്പെട്ടവർ വിട്ടുപിരിയുമ്പോൾ വീടിൻ്റെ കൺകുളിർമ നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നും. എന്നാൽ മരണത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് ആ വേദനയെ ആശ്വാസമാക്കി മാറ്റാൻ നമ്മെ സഹായിക്കും. മരണം ഒരന്ത്യമല്ല, മറിച്ച് മറ്റൊരു ലോകത്തേക്കുള്ള മാറ്റമാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഏതൊരു ജീവനും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. സൂറത്ത് ആലിമ്രാൻ വചനം 185. ഇന്നലെ നാഥനിലേക്ക് മടങ്ങിയ എന്റെ പ്രിയ സ്നേഹിതൻ അർഷദ് മാനുവിന്റെ മകൻ 17 വയസ്സുകാരൻ ഹാഷിമിന്റെ പെട്ടെന്നുള്ള വേർപാട് നെഞ്ചകം തകർക്കുന്നതായിരുന്നു. എങ്കിലും ഒരു വിശ്വാസിക്ക് മരണത്തിനപ്പുറം പ്രത്യാശയുടെ ഒരു വലിയ ലോകമുണ്ടല്ലോ. പരീക്ഷണങ്ങളും വിശ്വാസിയുടെ നിലപാടും ജീവിതത്തിലെ നഷ്ടങ്ങളും പ്രിയപ്പെട്ടവരുടെ വേർപാടും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളുടെ ഭാഗമാണ്. അതിൽ ക്ഷമ കൈക്കൊള്ളുന്നവർക്കാണ് അള്ളാഹു വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നത്. തീർച്ചയായും നാം നിങ്ങളെ ഭയം, വിശപ്പ്, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവയിലൂടെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. തങ്ങൾക്ക് വല്ല വിപത്തും ബാധിച്ചാൽ അവർ പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിൻ്റേതാണ്, അവനിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടങ്ങുന്നതും. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അധ്യായം അൽ ബഖറ വചനം 155-56. ഒരു കൊച്ചുമിടുക്കൻ്റെ ഓർമ്മകൾ. ഹാഷിം നമ്മെ വിട്ടുപിരിഞ്ഞുവെങ്കിലും അവൻ അവശേഷിച്ചുപോയ മാതൃകകൾ ഒരൊറ്റ ഹൃദയത്തിൽ നിന്നും മാഞ്ഞുപോകില്ല. ശക്തമായ മഴയുള്ള ഈ കാലത്തും സുബഹി നമസ്കാരം പിതാവിൻ്റെ കൂടെ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിച്ചിരുന്ന നല്ലൊരു മകൻ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഹലാലായ മാർഗത്തിലൂടെ ചെറിയ സമ്പാദ്യങ്ങളുണ്ടാക്കി അത് സ്വന്തം ആവശ്യങ്ങൾക്കെല്ലാം മറിച്ച് നിർധനരായ കുട്ടികൾക്ക് പുസ്തകങ്ങളും മറ്റു പഠനോപകരണങ്ങളും വാങ്ങി നൽകാൻ നീക്കിവെച്ചവൻ, ഇസ്ലാമിക പ്രബോധന രംഗത്ത് സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുചേർന്ന ഒരു കൊച്ചുമിടുക്കനായിരുന്നു അവൻ. ഇത്രയും മനോഹരമായി ദീനിലും ജീവകാരുണ്യത്തിലും അവനെ വാർത്തെടുത്ത ആ പിതാവിനെ ഈ നിമിഷത്തിൽ നമുക്കോർക്കുകയാണ്. ഒരു നല്ല മകനെ വളർത്തിയെടുക്കുക എന്നത് ഒരു രക്ഷിതാവിന് പരലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ്. കരളുരുകുന്ന ഈ വേദനയിൽ അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും സബ്റുൻ ജമീൽ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ദാസന്റെ കുട്ടി മരണപ്പെടുമ്പോൾ അള്ളാഹു മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ എന്റെ ദാസന്റെ കുട്ടിയുടെ ജീവൻ പിടിച്ചുവോ? അവർ പറയും അതെ. അപ്പോൾ അള്ളാഹു ചോദിക്കും, അവന്റെ ഹൃദയത്തിന്റെ കഷ്ണത്തെയാണോ നിങ്ങൾ പിടിച്ചത്? അവർ പറയും അതെ. അപ്പോൾ അള്ളാഹു ചോദിക്കും, എന്നിട്ട് എന്റെ ദാസൻ എന്താണ് പറഞ്ഞത്? മലക്കുകൾ പറയും, അവൻ നിന്നെ സ്തുതിക്കുകയും ഇന്നാലില്ലാഹ് ചൊല്ലുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു പറയും, എന്റെ ആ ദാസന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കുക, അതിന് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ പാർപ്പിടം എന്ന് പേരിടുകയും ചെയ്യുക. ആദർശബന്ധം നൽകുന്ന കരുത്തും കരുതലും. ഹാഷിമിന്റെ ജനാസ സംസ്കരണത്തിന് ഒഴുകിയെത്തിയ നൂറുകണക്കിന് ആളുകളെ കണ്ടപ്പോൾ അത് കേവലമൊരു മരണാനന്തര ചടങ്ങല്ലെന്ന് മനസ്സിലായി. അവരിൽ ഭൂരിഭാഗവും കിലോമീറ്ററുകൾ താണ്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹാഷിമിനെ നേരിൽ കണ്ടിട്ടില്ലാത്തവരായിരുന്നു. ഭൗതികമായ യാതൊരു സ്വാർത്ഥ താൽപ്പര്യങ്ങളുമില്ലാതെ കേവലമൊരു ആദർശബന്ധം മാത്രമാണ് ആ മയ്യത്ത് നമസ്കാരത്തിന് ഒത്തുചേരാൻ അവരെ പ്രേരിപ്പിച്ചത്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആദർശ സാഹോദര്യം എന്തുമാത്രം ശക്തമാണെന്ന് അരംഗം ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഒരിക്കൽ പോലും കാണാത്തൊരു സഹോദരനു വേണ്ടി അന്യനാട്ടിൽ നിന്നും വന്ന് ഹൃദയമുരുകി പ്രാർത്ഥിക്കുന്ന ആ കരുതൽ തന്നെയാണ് വിശ്വാസിയുടെ കരുത്ത്. ഹസനുൽ ബസരി റളിയല്ലാഹുഅൻഹു പറഞ്ഞൊരു വാചകം, നിങ്ങൾ സദ്വൃത്തരായ കൂട്ടുകാരെ അധികരിപ്പിക്കുക, കാരണം പരലോകത്തവർക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കും. ഈ ലോകം അവസാനമല്ലെന്നും പുണ്യവാന്മാരായ മനുഷ്യർക്ക് പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാമെന്നുമുള്ള പ്രത്യാശ വിശ്വാസിയുടെ വലിയൊരാശ്വാസമാണ്. ആ വിശ്വാസം വേർപാടിൻ്റെ കയ്പിനെ കുറയ്ക്കും. അള്ളാഹു പറയുന്നു, വിശ്വസിക്കുകയും തങ്ങളുടെ സന്തതികൾ വിശ്വാസത്തോടെ അവരെ പിൻപറ്റുകയും ചെയ്തവരാരോ അവരുടെ സന്തതികളെ നാം അവരോടൊപ്പം ചേർക്കുന്നതാണ്. സൂറത്തുൻ തൂർ വചനം 21. നമ്മെ വിട്ടുപോയ ഹാഷിം അവൻ ചെയ്ത നന്മകളിലൂടെയും നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും എന്നും ജീവിക്കും. അവനു വേണ്ടി കണ്ണുനീരൊഴുക്കുമ്പോഴും അവന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം അവനോടുള്ള സ്നേഹവും അവനായി ചെയ്യുന്ന പ്രാർത്ഥനകളുമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരെയും ഓർക്കുക. അവർക്കു വേണ്ടി ആത്മാർത്ഥമായി മഗ്ഫിറത്തിനു വേണ്ടി, കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ പേരിൽ ഒരു ചെറിയ തുക ദാനമായി നൽകുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യുകയോ ചെയ്യുക. ഹാഷിമിനെപ്പോലെയുള്ള നല്ല കുട്ടികളുടെ ഗുണങ്ങളും ജീവിതാനുഭവങ്ങളും നമ്മുടെ മക്കൾക്ക് വിവരിച്ചു കൊടുക്കുക. അത് വരും തലമുറയ്ക്ക് ഒരു പ്രകാശമാകട്ടെ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, വേർപാടിലെ പ്രത്യാശ. സമീർ മുണ്ടേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ IT ജാലകം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലൈ.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പലപ്പോഴും അടിപൊളി പോസ്റ്ററുകൾ കാണാൻ പറ്റും, പക്ഷേ ആ പോസ്റ്റർ നമ്മളുണ്ടാക്കിയ പോസ്റ്റർ നല്ല ഭംഗി ഉണ്ടാവില്ല അല്ലേ. നല്ല പ്രൊഫഷണലി പഠിച്ച ആൾക്കാർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു പോസ്റ്റർ കാണുകയാണ്. അപ്പം ഈ രൂപത്തിലൊരു പോസ്റ്റർ എനിക്കും വേറൊരു കണ്ടൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും. അപ്പം നമ്മൾ പിൻട്രസ്റ്റ് അങ്ങനെയുള്ള സൈറ്റിലൊക്കെ പോയാൽ നമുക്ക് കുറേ ഡിസൈനുകൾ കാണാൻ പറ്റും പല ആൾക്കാരുണ്ടാക്കിയ. അപ്പം അതിനൊരു ഡിസൈൻ എടുത്തിട്ട് എന്ത് ചെയ്യണം, എനിക്കിങ്ങനെ ഒരു പിന്നെ സംഗതി ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ പ്രോംപ്റ്റ് എന്നുള്ള സംഗതി ഉണ്ട്. പ്രോംപ്റ്റ്, അപ്പോൾ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ പോസ്റ്റർ വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് ആദ്യം ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് വേണ്ട ഉദ്ദേശിക്കുന്ന എന്താണോ പിന്നെ ആ കണ്ടൻറ് ഉള്ളത് സംഗതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ രണ്ടും മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയ പോസ്റ്റർ ഉണ്ടാക്കും. എൻ്റെ ഐഡിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കാണുന്ന പോസ്റ്റർ എന്ത് ചെയ്യുക, ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തു വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു. ഈ മോഡലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പിന്നെ വേണ്ടത് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ ചാറ്റ് GPT-യിലൊക്കെ പോവാം. ഇപ്പം ഞാൻ ചാറ്റ് GPT-യിൽ പോയി. ഓക്കെ, എന്നിട്ട് ചാറ്റ് GPT-നോട് പറഞ്ഞു ഈ ഫോട്ടോ എന്ത് ചെയ്യുക, ചാറ്റ് GPT കൊടുക്കുക. ശേഷം പറയുക ക്രിയേറ്റ് പ്രോംപ്റ്റ് ഫോർ ദിസ്, ഇതിനൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ പറയാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു ഈ ഫോട്ടോ എന്നല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല സംഗതിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനുവേണ്ട പ്രോംപ്റ്റ് ഇയാൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എ മോഡേൺ മിനിമലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ കോപ്പി ചെയ്യുക. കാര്യമായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് അറിഞ്ഞാൽ മതി ഡിസൈൻ ചെയ്യാൻ അറിയില്ലെങ്കിലും. എന്നിട്ടത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ, ജെമിനിയല്ല നമുക്ക് വേറെ ഏതും AI യൂസ് ചെയ്യാം, നമുക്കിഷ്ടമുള്ള ജെമിനി ഓപ്പൺ ആയി ചാറ്റ് GPT യൂസ് ചെയ്യാം, മറ്റ് പല ടൂൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ അത് പേസ്റ്റ് ചെയ്തു. ശേഷം ഞാൻ പറഞ്ഞു പോസ്റ്റർ ഫോർ പീസ് റേഡിയോ IT ജാലകം പ്രോഗ്രാം യൂസിങ് ദിസ്. ഇതുപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. മലയാളത്തിൽ കൊടുത്താലും മതി, ഇതുപയോഗിച്ചിട്ട് ഇതേ രൂപത്തിൽ എനിക്ക് പോസ്റ്റർ ഉണ്ടാക്കണം IT ജാലകം പീസ് റേഡിയോക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പം അങ്ങനെ കൊടുത്ത് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഉള്ള ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പുതിയ കൊടുത്തിട്ടുള്ള എന്താണ് ഉണ്ടാക്കേണ്ടത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, രണ്ടും മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അതേ മോഡലിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി തരും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം പീസ് റേഡിയോ IT ജാലകം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വണ്ടിയും ഒരാളും ഒക്കെ അവിടെ ഉണ്ട്, കളറൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറൊന്ന് മാറ്റാൻ പറയാം. മേക്ക് ഇറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ്, ഇതിനെ ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളൊരു കളറാക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത്. വീണ്ടും റീഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോ അക്കൗണ്ടൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോൾ ശരിക്കും ജിയോ യൂസ് ചെയ്യുന്ന ചില പിന്നെ പ്ലാനൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർഷത്തേക്ക് ഒരു മാസത്തേക്കൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട് പ്രോ വേർഷൻ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊരു ടിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ്, പച്ചയും അതുപോലെ വെള്ളയുള്ള കളറാക്കിയിട്ട് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ രൂപത്തിൽ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പോസ്റ്ററും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കണം ആദ്യം എന്നുള്ളതാണ് മെയിന്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറെ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പറ്റും.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ IT ജാലകം. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ഷാനിദ് മലൈ.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone www.peaceradio.com. ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: അതേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
3: ദുനിയാവ് മൂന്ന് ദിവസങ്ങളാണ്. മധുരം കൊണ്ടോ കയ്പുകൊണ്ടോ കഴിഞ്ഞുപോയ ഇന്നലെ, അത് ഇനി ഒരിക്കലും മടങ്ങിവരില്ല. ഇന്ന് അത് നമുക്കുള്ളതാണ്, എങ്കിലും അത് മിന്നൽ വേഗതയിൽ കഴിഞ്ഞുപോകും. ഒന്നും അതേപടി നിലനിൽക്കില്ല. നാളെ നമ്മൾ കാണാത്തതും മറഞ്ഞതുമാണ്. നമ്മൾ എവിടെയായിരിക്കുമെന്ന് നമുക്കറിയില്ല. നമുക്കായി വിധിക്കപ്പെട്ടതും അതിനാൽ പകയും വെറുപ്പും ഒഴിവാക്കി സത്യസന്ധമായി വിട്ടുവീഴ്ച ചെയ്യുക. സൃഷ്ടികളെ സൃഷ്ടാവിലേക്ക് വിട്ടുകൊടുക്കുക. ഞാനും നീയും അവരും യാത്രയാകുന്നവരാണ്, സംശയമില്ല. നിന്റെ ഹൃദയത്തെ വെറുപ്പിന്റെ കലവറയാക്കരുത്. ഓർക്കുക, ജീവിതം ചെറുതാണ്, ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അടയാളങ്ങൾ മാത്രമാണ് നാം ഇവിടെ ബാക്കി വെക്കുന്നത്. അതിനാൽ നമ്മുടെ അടയാളങ്ങളും ഓർമ്മകളും നല്ലതായിരിക്കട്ടെ.
5: നല്ലൊരു സന്ദേശം അല്ലേ. മൂന്ന് ദിവസങ്ങളാണ് ജീവിതം എന്ന് പറഞ്ഞത്, ഭൂതം ഭാവി വർത്തമാനെന്നാണ് അല്ലേ
6: എല്ലാവർക്കും അറിയാവുന്നൊരു രീതി.
5: ശരിക്കും എന്താ വെച്ചാൽ, കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ദുഃഖം, വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള ഭയം, ഇതാണ് മനുഷ്യന് ആകെ വേട്ടയാടുന്നത്. അവൻ്റെ സമാധാനം മുഴുവൻ കെടുത്തുന്നത് അതാണ്. ഇതിൽ നിന്ന് മാറാനുള്ള മാർഗം, ഒന്ന്, കഴിഞ്ഞ കാലത്തത് കഴിഞ്ഞു, അത് ലോഹയിലുള്ളതാണ്, എഴുതി വെച്ചതാണ് എന്നുള്ളൊരു വിചാരത്തിൽ എന്ത് ചെയ്യുക, സമാധാനിക്കുക. വരും കാലത്തിലുള്ള ആശങ്ക വേണ്ട, നമുക്കുള്ളതൊന്നും നഷ്ടപ്പെടില്ല, നമുക്ക് കിട്ടാൻ വിധിക്കാത്തതൊന്നും ലഭിക്കുകയുമില്ല. നമ്മൾ പ്രൊസീജിയർ അനുസരിച്ച് പോകുക, റിസൾട്ട് പൂർണ്ണമായി അരുത്തുന്ന അതാണ് വമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനും. ശരിയായ ഹുദയിലേക്ക് വന്നാൽ മുൻകഴിഞ്ഞ കാലത്ത് ദുഃഖമോ വരാനിരിക്കുന്ന കാലത്ത് ഭയമോ ഒരാളെ വേട്ടയാടുകയില്ല. അവർ വളരെ ചുരുങ്ങിയ കാലഘട്ടമാണെന്നാണ് റഫീഖ് സലഫി സൂചിപ്പിച്ചത്.
6: പക്ഷേ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം, നമ്മൾ ഇത്ര തക്കുവ കാര്യങ്ങളൊക്കെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചാലും ഈ ഒരു വിഷയം പലപ്പോഴും നമ്മളെ മറന്നാണ് പോവും അല്ലേ. ജീവിതം ചെറുതാണെന്ന് മായസ് കുറച്ചുള്ളൂ എന്നുള്ളത് നമ്മൾ മറന്നു പോവും. എന്നാൽ നമ്മൾ പല ആളുകളുടെയും അനുഭവങ്ങളൊക്കെ പറയും, ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. എന്നല്ലാണ്ട് നമുക്കൊരു പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണെങ്കിലും പക്ഷേ വലുത് വേറെ എന്തൊക്കെയാണ്, നമ്മുടെ രണ്ട് കൊല്ലത്തിന് ശേഷമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആറുമാസം കഴിഞ്ഞിട്ടുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത്, എൻ്റെ മുമ്പിലുള്ള സമയത്തെ എന്തിനു വേണ്ടി ചിലവഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അത് ദുനിയാവിന് കൂടുതലായി പോകുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രയാസം.
5: ഒരു 10-63 വയസ്സുള്ള ഒരാൾ തൻ്റെ കൂട്ടുകാരൻ പെട്ടെന്ന് മരിച്ചപ്പോൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്, ഭയങ്കര കരച്ചിലേറെയുണ്ട്. പക്ഷേ എന്നിരുന്നാലും അയാൾ എന്ത് ചെയ്യണില്ല, പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കില്ല. അപ്പം എന്താ വെച്ചാൽ, ആ ദിവസത്തെ ഒരു വൈകാരികത പെട്ടെന്ന് മരിക്കുമ്പോൾ, മരണം പെട്ടെന്ന് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, 2-3 നിസ്കാരൊക്കെ ഉഷാറാവും, പിന്നെ എന്ത് ചെയ്യും, പഴയ പോലെയാവും. ഒരു വിഷയം തന്നെയാണ് ഇവിടെ. എന്താ വെച്ചാൽ, റഫീഖ് സലഫി പറഞ്ഞതിൽ ഏറ്റവും വലിയ പോയിന്റ് പകയില്ലാതെ ജീവിക്കുക. എല്ലാവരും നമ്മളെ മയ്യത്ത് സ്കരിക്കേണ്ട ആൾക്കാരാണ്. അപ്പം അവർ അള്ളാഹും മോപ്പുള്ളവും എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായി പറയണമെങ്കിൽ അവരോട് ആത്മാർത്ഥമായി പെരുമാറിയിട്ട് ആ ഒരു നല്ല ഒരു പാപമോചനത്തിൻ്റെ പ്രാർത്ഥന ലഭിക്കുന്ന മയ്യത്തായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവിതത്തിൽ വളരെയധികം വലിയ അധ്വാനം വേണം. ചില ആളുകളൊക്കെ മരിച്ചാൽ ആളുകൾ വരുന്നത് തന്നെ പ്രാർത്ഥിക്കാനും ഇഷ്ടത്തോടു കൂടിയാണ് വരുന്നത്. വളരെ ഒരു മരണത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാന്നാൽ ഒരാൾ അങ്ങേയറ്റത്തെ ത്യാഗം. അപ്പോൾ അത്രയും ബന്ധുക്കളെ പിന്നെ അടുത്ത ആളുകളെ വരിക, ആദർശ ബന്ധുക്കളൊക്കെ കുറേയുള്ള മയ്യത്തുകൾ നമ്മൾ കാണലുണ്ട്. അത് അവരെ കുടുംബക്കാരൊന്നുമല്ല, അവരെ തീയൊരു ബന്ധം കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പെരുമാറ്റത്തിലെ വലിയൊരു പിന്നെ സ്വാധീനാണ് ശരിക്കത്.
6: ആര് ആദ്യം എന്നുള്ളതേ നമുക്ക് അറിയാത്തതുള്ളൂ. എന്തായാലും ഉറപ്പാണല്ലോ, നിങ്ങൾ പറഞ്ഞതുപോലെ മയ്യത്തിസ്കാരത്തിന് ആദ്യം എനിക്ക് വേണ്ടി മറ്റാൾ നിസ്കരിക്കേണ്ടി വരുമോ അയാൾക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ അറിയാത്തുള്ളൂ. സംഗതി ഉറപ്പാണ്.
5: അത് ഇങ്ങനെ വിചാരിച്ചാൽ മതി, നമുക്ക് നമ്മളാണ് ആദ്യം എന്ന് വിചാരിച്ചാൽ
6: മാത്രമേ ഉള്ളൂ.
7: അടുത്തൊരു സ്ലോട്ട്, അറിയാം ഒരു നന്മ. ഇനി നമ്മൾ അറിയുന്ന ഒരു നന്മ വിസ്ഡം ബുക്സിനെ പറ്റിയാണ്. ഇസ്ലാമിക പ്രബോധനം, ഖുറാൻ പഠനം, ആത്മീയത, ചരിത്രം, ബാലസാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ ഒരു പ്രമുഖ സ്ഥാപനമാണ് വിസ്ഡം ബുക്സ്. കേരളത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് ഈ ഒരു വിസ്ഡം ബുക്സ് എന്ന ഒരു സംവിധാനത്തിലൂടെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസം, സാമൂഹികം, ഖുർആൻ, ഹദീസ്, ചരിത്രം, പ്രാർത്ഥനകൾ തുടങ്ങിയ വിഭാഗങ്ങളിലെ പുസ്തകങ്ങൾ ലഭ്യമാണ്. കോഴിക്കോടാണ് അതിന്റെ ആസ്ഥാനം എങ്കിലും ഓൺലൈൻ സേവനങ്ങൾ വിസ്ഡം ബുക്സ് നടത്തുന്നുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റായ വിസ്ഡം ബുക്സ് ഓൺലൈൻ വഴി പുസ്തകങ്ങൾ നമുക്ക് നേരിട്ട് ഓർഡർ ചെയ്യാൻ കഴിയും. പ്രത്യേക ഓഫറുകൾ, മദ്രസകൾക്കും ലൈബ്രറികൾക്കുമായി പ്രത്യേക ഡിസ്കൗണ്ട് ഓഫറുകളും വിസ്ഡം ബുക്സ് നൽകാറുണ്ട്. കേരളത്തിൽ ഓഫ്ലൈനായി പുസ്തകങ്ങൾ ലഭ്യമാകുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് കോഴിക്കോടാണ്. അതുപോലെ തന്നെ ധാരാളം ഇപ്പോൾ നമുക്ക് ഈ ഒരു വിഭാഗത്തിൽ വിസ്ഡം ബുക്സ് പ്രസിദ്ധീകരിച്ച ധാരാളം പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, അതുപോലെ തന്നെ തഖ്വിയത്തുൽ ഈമാൻ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായി പുറത്തിറങ്ങിയ പുസ്തകങ്ങളാണ്. അതുപോലെ തന്നെ അങ്ങനെ ധാരാളം ഇപ്പോൾ തഫ്സീർ സാദിയുടെ മലയാള പരിഭാഷ, തഫ്സീറുകള്, മറ്റു കർമ്മ മേഖലകളിലുള്ള വിഷയങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം വിസ്ഡം ബുക്സുമായി ബന്ധപ്പെട്ട്.
1: അതോടൊപ്പം നമ്മൾ പിന്നെ ഈ സമയം നമ്മൾ എങ്ങനെ കൊല്ലുന്നു എന്നുള്ളത് നോക്കുമ്പോഴാണ്, ഇപ്പൊ നമുക്കറിയാമല്ലോ ഒരു മിനിറ്റിന്റെ വില അറിയുന്നത് ഒരു ട്രെയിൻ മിസ്സാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ബസ് മിസ്സാകുമ്പോഴാണ്, അതല്ലെങ്കിൽ ഒരു രോഗിയുമായിട്ട് നമ്മൾ പിന്നെ വേദന കടിച്ചമർത്തി നമ്മൾ ഡോക്ടറുടെ മുമ്പിൽ നിൽക്കുന്ന കുറച്ച് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴാണ് സമയത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ സമയത്തിൻ്റെ വില, ഈ സമയം നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വായന എന്നുള്ളത് നമ്മൾ എത്രമാത്രം അതിനോട് പിന്നെ നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. വായനയിലൂടെയാണ് നമുക്ക് അറിവുകൾ നമുക്ക് ലഭ്യമാവുക. അതുമാത്രമല്ല പിന്നെ ഒരുപാട് ഒരുപാട് അറിവുകൾ നമുക്ക്, അപ്ഡേഷനുകൾ നമുക്ക് ലഭ്യമാകുന്നത് വായനയിലൂടെയാണ്.
7: അപ്പോൾ നമ്മൾ ഈ വിസ്ഡം ബുക്സിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയാൽ അതിൽ കുറെ ടാബുകൾ കാണാൻ പറ്റും. വിശ്വാസം, സാമൂഹികം, ഖുർആൻ, യുക്തിവാദം, അനുഷ്ഠാനം, ചരിത്രം, പ്രാർത്ഥനകൾ, സംസ്കാരം, ബാലസാഹിത്യം, ഹദീസ്, നിരൂപണം, സംവാദം, പഠനം എന്നുള്ള കുറച്ച് കാറ്റഗറീസ്, അതിലിപ്പോൾ ഓരോന്നും നമ്മൾ എടുക്കാൻ. ഇപ്പോൾ വിശ്വാസം നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ബുക്കുകൾ, ഇപ്പോൾ വിശ്വാസത്തിൻ്റെ അടിത്തറകൾ, സ്വഹാബികൾ, അഹ്ലു സുന്നയുടെ വീക്ഷണത്തിൽ പ്രബോധനം ഒരു മാർഗരേഖ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ മതത്തിൻ്റെ അടിത്തറകൾ, ഇസ്ലാം വിശ്വാസ കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയ ധാരാളം ബുക്കുകൾ. ഓരോന്നിനും വിശ്വാസത്തിൽ 15 ബുക്കുകൾ, സാമൂഹികത്തിന് 22, അങ്ങനെ ഓരോ ബുക്കുകൾ, ധാരാളം ബുക്കുകൾ നമ്മൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചതായി കാണാൻ കഴിയും. ഓൺലൈനിൽ ലഭ്യമാണ്. മറ്റ് ഓഫ്ലൈനായ ബുക്കുകൾ അതിലേക്കാളേറുണ്ട്. ഓൺലൈനായ ബുക്കുകൾ നമുക്ക് ഇൻഷാല്ലാ അത് ഓൺലൈനായി വായിക്കുവാനും അത് വീട്ടിലേക്ക് അതിൻ്റെ കൊറിയറുമായി ഓർഡർ ചെയ്യുവാനും നമുക്ക് വിസ്ഡം ബുക്സ് ഓൺലൈൻ എന്ന പ്ലാറ്റ്ഫോമിലൂടെ കഴിയും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
8: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞുപോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ. ഇന്നത്തെ ജീവിതപാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ വിട്ടുവീഴ്ച എന്ന സൽഗുണം പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് സമീർ മുണ്ടേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തേണ്ട ഒരു സൽസ്വഭാവത്തെക്കുറിച്ചാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരോട് സ്വഹാബികളോട് പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരും. സ്വഹാബികളൊക്കെ ആകാംക്ഷയോടുകൂടെ കൗതുകത്തോടുകൂടെ സ്വർഗാവകാശിയായ ആ മനുഷ്യനെ കാത്തിരുന്നു. അൻസാറുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ആ സദസ്സിലേക്ക് വരികയാണ്. വുദു ചെയ്ത വെള്ളം അദ്ദേഹത്തിൻ്റെ താടിയിലൂടെ ഒഴുകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടത്തെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ചെരുപ്പുണ്ട്. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നിരുന്നു. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ദിവസം പറഞ്ഞു, സ്വർഗാവകാശിയായൊരു മനുഷ്യൻ നിങ്ങളുടെ ഇടയിലേക്ക് വരും. സ്വഹാബികളെല്ലാവരും നോക്കിയിരിക്കെ ആദ്യത്തെ ദിവസം വന്ന അൻസാരികളിൽപ്പെട്ട ആ ചെറുപ്പക്കാരൻ സദസ്സിലേക്ക് വന്നു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സദസ്സിൽ പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാൾ നിങ്ങളിലേക്ക് വരും. അവർ നോക്കിയിരുന്നപ്പോൾ അവർ കണ്ടത് അൻസാറുകളിൽപ്പെട്ട ആ ചെറുപ്പക്കാരനെയാണ്. സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ബിനു അംറു ബിനു ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ സ്വഹാബിയെ പിന്തുടർന്നു. അദ്ദേഹം സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിൽ പോകുന്നത്? അറിയാനുള്ള താൽപ്പര്യം കൊണ്ട്, അതുപോലെ ആകാനുള്ള ആഗ്രഹം കൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ബിനു അംറു ബിനു ആസ് റളിയല്ലാഹു അൻഹു ഈ അൻസാരിയായ ചെറുപ്പക്കാരനെ പിന്തുടർന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു. 3 ദിവസം താമസിച്ചു. എന്തിനാണ് വന്നത് എന്ന് പറഞ്ഞില്ല. നമുക്കറിയാം ഇസ്ലാമിലൊരു മര്യാദയുണ്ട്, അതിഥിയായിക്കൊണ്ട് 3 ദിവസം വരെ ഒരു വീട്ടിൽ താമസിക്കാം. അതിനപ്പുറം താമസിച്ചുകൊണ്ട് ആ വീട്ടുകാരന് പ്രയാസമുണ്ടാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹി ബിനു അംറു ബിനു ആസ് അദ്ദേഹം ആ ചെറുപ്പക്കാരനോട്, അൻസാരിയായ ആളോട് പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് നിങ്ങളെക്കുറിച്ച് പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ്. പക്ഷെ നിങ്ങളിൽ നിന്നും പ്രത്യേകമായൊരു പ്രവൃത്തിയോ പ്രത്യേകമായ ഒരു കർമ്മമോ ഒന്നും ഞാൻ കണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സദസ്സിൽ സ്വർഗാവകാശിയായ ഒരാൾ വരുമെന്നും അത് 3 തവണ പറഞ്ഞപ്പോഴും നിങ്ങളാണ് ആ സദസ്സിലേക്ക് ആദ്യമായി കൊണ്ട് വന്നത്. അപ്പം എന്താണ് നിങ്ങളുടെ പ്രത്യേകത? ഞങ്ങളെക്കാൾ എന്ത് അമലാണ്, പ്രവൃത്തിയാണ് താങ്കൾ ചെയ്യുന്നത്? അതറിയാൻ വേണ്ടിയാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ താങ്കളിലേക്ക് വന്നത്. പക്ഷേ എനിക്ക് യാതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ആ സമയത്ത് അൻസാറുകളിൽപ്പെട്ട ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാചകം, ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിഷൻ വലാ അഹ്സുദു അഹദൻ അലാ ഗൈരി അതാഹു അല്ലാഹു ഇയ്യാ. ഇമാം നസായി ഉദ്ധരിക്കുന്ന വളരെ സുദീർഘമായ ഒരു ഹദീസാണിത്. എന്താണ് അദ്ദേഹം പറയുന്നത്? മറ്റുള്ള ആളുകൾ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതായി എനിക്കും അറിയില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, വിശ്വാസിയായ ഒരാളോടും എൻ്റെ മനസ്സിൽ വെറുപ്പില്ല, എൻ്റെ മനസ്സിൽ ഒരാളോടും വെറുപ്പില്ല, തീർന്നില്ല. അള്ളാഹു നൽകിയ വിഷയത്തിൽ, അള്ളാഹു മറ്റൊരാൾക്ക് നൽകിയതിൽ, അള്ളാഹു കൊടുത്തതിൽ എനിക്ക് യാതൊരു അസൂയയുമില്ല, ഈ ഒരു ചിന്തയാണ് എനിക്കുള്ളത്. നോക്കൂ പ്രിയപ്പെട്ടവരെ,
2: എന്താണ് ഇദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം? അദ്ദേഹത്തിന്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ല, അതേപോലെ തന്നെ അദ്ദേഹത്തിന് അസൂയ എന്ന് പറയുന്ന ദുഷിച്ച സ്വഭാവമില്ല. സ്വർഗം ലഭിക്കാനുള്ള കാരണമായിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയാണത്. മറ്റുള്ള അമലുകളൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരെ പോലെയുമാണ് ചെയ്യുന്നത്, പക്ഷെ ഇതൊരു പ്രത്യേകതയാണ്. വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കുക. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു കവിതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആരോടും അസൂയ കാണിക്കാതെ എല്ലാ ആളുകൾക്കും വിട്ടുവീഴ്ച ചെയ്തപ്പോഴാണ് എന്റെ മനസ്സിന് സ്വസ്ഥത ലഭിച്ചത് എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കവിതയിലൂടെ പാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വിട്ടുവീഴ്ച കാണിക്കുക, മനസ്സിൽ വെറുപ്പില്ലാതിരിക്കുക, വിശ്വാസികളായ നമ്മൾ നേടിയെടുക്കേണ്ട സുപ്രധാനമായ ഒരു ഗുണമാണ്. പലപ്പോഴും നമ്മൾ അതിൽ പരാജയപ്പെടാറുണ്ട്. യഥാർത്ഥത്തിലുള്ള മനസ്സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെയാണ് നമ്മളിൽ പല ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഗുണം സ്വന്തമാക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. എന്താ വിട്ടുവീഴ്ച കാണിച്ചാലുള്ള നേട്ടം എന്താണ്? അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഗ വഇദാ ഇഷ്തറ വഇദാ ഇഖ്തല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. വിൽപ്പന നടത്തിയാലും വാങ്ങിയാലും തൻ്റെ അവകാശം വീട്ടുവാൻ ആവശ്യപ്പെടുകയായാലും വിട്ടുവീഴ്ച മനസ്ഥിതിയോട് വർത്തിക്കുന്ന വ്യക്തിയോട് അല്ലാഹു കരുണ കാണിക്കട്ടെ. വിൽപ്പന നടത്തുമ്പോൾ, വാങ്ങുമ്പോൾ, അതേപോലെ തന്നെ അവകാശം വിട്ടുകൊടുക്കുമ്പോൾ, അത്തരം സന്ദർഭങ്ങളിലെല്ലാം വിട്ടുവീഴ്ച കാണിച്ചാൽ അവർക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകും, അവർക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് ചൊരിയട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അല്ലാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന കാര്യമാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. തീർന്നില്ല സഹോദരങ്ങളെ, പരലോകത്തെ പ്രയാസങ്ങളിൽ നിന്ന്, പരലോകത്തെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും വിട്ടുവീഴ്ച കാണിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ സറഹു അയുനജ്ജിയഹുല്ലാഹു മിൻ കർബി യൗമിൽ ഖിയാമ ഫലിയൻദുർ മുഅസിറൻ ഔ ലിയലഅ അൻഹു. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ്? ആരെങ്കിലും അന്ത്യനാളിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുക, അങ്ങനെ ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യത്തെ സന്തോഷിക്കുന്ന കാര്യമായി ആരെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ കടം വാങ്ങിയ ഞെരുക്കക്കാരന് ആശ്വാസം നൽകട്ടെ. നോക്കൂ, നിങ്ങൾ കടം വാങ്ങിയ ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അതിലൂടെ പരലോകത്ത് എളുപ്പമുണ്ടാകും. അതേപോലെ തന്നെ പിന്നെ ഒന്നെങ്കിൽ അവധി നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ കടം പൂർണ്ണമായിക്കൊണ്ട് വിട്ടുകൊടുക്കുക. അതെന്ത് ചെയ്താലും പ്രയാസം അനുഭവിക്കുന്നവനെ അങ്ങനെ ഒരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്തു കൊടുത്താൽ പരലോകത്ത് അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എളുപ്പമാക്കി തരും, അവിടെ നമുക്ക് ആശ്വാസം നൽകുമെന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വിട്ടുവീഴ്ച കാണിച്ചാൽ വലിയ നേട്ടമാണ് പരലോകത്ത് നമുക്ക് ലഭിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് വിട്ടുവീഴ്ചയുടെ വിഷയത്തിൽ നമുക്കുള്ള മാതൃക. നമുക്ക് എല്ലാവർക്കും അറിയാം അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാ മേഖലയിലും മാതൃക കാണിച്ച വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നതിലും വിട്ടുവീഴ്ച കാണിക്കുന്നതിലും സുന്ദരമായ ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം. നമുക്കത് പ്രവാചകന്റെ ജീവിതം വായിക്കുമ്പോൾ കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, അറാബിയായ ഒരു മനുഷ്യൻ, അപരിഷ്കൃതനായ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി അത് വലിച്ചുകൊണ്ട് സമ്പത്ത് ചോദിച്ചൊരു രംഗം ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു ആണ് ആ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. നജ്റാനിൽ നിന്നും കൊണ്ടുവന്ന ഒരു പരുപരുത്ത ഷാള് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ധരിച്ചിരുന്നു, നബി തന്റെ കഴുത്തിൽ ധരിച്ചിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് അറാബിയായ ഒരാൾ വന്നിട്ട് ആ ഷാള് അത് നബിയുടെ കഴുത്തിലിട്ട് മുറുക്കി എന്നിട്ട് വലിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, നിന്റെ ആളുകളോട് എനിക്ക് നൽകാൻ പറ, നിന്റെ ആളുകളോട് എനിക്ക് എന്തെങ്കിലുമൊക്കെ തരാൻ പറ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ആ കയറിട്ട് ആ ഷാളിട്ട് മുറുക്കിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറകോട്ട് നോക്കി, തൻ്റെ അനുചരന്മാരെ നോക്കി, എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ചിരിച്ചു, പുഞ്ചിരിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, അയാൾക്ക് വല്ലതും കൊടുക്കൂ, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അയാളുടെ കഥ അവിടെ തീരും. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ തന്നെ ദ്രോഹിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുകയാണ്, പ്രവാചക തിരുമേനി മാപ്പ് കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണത്. നോക്കൂ നിങ്ങൾ, മക്ക വിജയ ദിവസം നമ്മൾ എങ്ങനെയാണ് ആ ചരിത്രത്തെ വായിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിക്കാൻ കൊതിച്ച വ്യക്തിയായിരുന്നു. പ്രവാചക തിരുമേനി മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുമ്പോൾ മക്കയുടെ ബോർഡറിൽ വെച്ച് മക്കയെ നോക്കി പറഞ്ഞ വാചകങ്ങളുണ്ട്, അല്ലയോ മക്ക, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ ഈ നാട്ടിൽ എന്നെ താമസിപ്പിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ നാട് വിട്ടു പോകുന്നത്. അത്രമാത്രം മക്കയെ സ്നേഹിച്ച, സ്വന്തം നാടിനെ സ്നേഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് പ്രവാചകനെ പുറത്താക്കിയ ആളുകള്, പ്രവാചകനെ ഉപദ്രവിച്ച ആളുകള്, പ്രവാചകന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ ആളുകള്, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് ചപ്പുചവറുകൾ വാരിയിട്ടിരുന്ന ആളുകള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിക്കുന്ന വഴികളിൽ ചതി കുഴികൾ ഒരുക്കിയിരുന്ന ആളുകള്, പ്രവാചകന് ഭക്ഷണം കൊടുക്കാതെ പ്രവാചകനെ പട്ടിണിക്കിടാൻ വേണ്ടി പരിശ്രമിച്ച ആളുകള്, ബഹിഷ്കരിച്ച സമൂഹം, അങ്ങനെയുള്ള ആളുകളായിരുന്നു മക്കയിലെ ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് ഹിജറ പോയി. മദീനയിൽ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ വളർച്ചയുണ്ടായി അവിടെ നിന്ന് പ്രബോധനം നടത്തി, യുദ്ധങ്ങൾ നടന്നു. അങ്ങനെ മക്കയെ വിജയിച്ചടക്കിയ ആ സന്ദർഭം ഉപദ്രവിച്ച ആളുകൾ, പീഡിപ്പിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ പ്രവാചകന്റെ കൺമുന്നിൽ കിട്ടുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുന്നിൽ അവരെ ലഭിക്കുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആളുകളുമായി കൊണ്ട് മക്കയിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന രംഗം മഹാനായ അബൂ സുഫിയാൻ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു മക്ക വിജയിച്ചടക്കുന്ന ഒരു സംഘത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. ഒരുപാട് സംഘങ്ങളായിക്കൊണ്ടാണ് അവർ വരുന്നത്. അപ്പൊ സഅദ് ബിൻ ഉബാദ അദ്ദേഹം പറയുകയാണ്, യൗമുൽ മൽഹമ, ഇന്നത്തെ ദിവസം എന്താണ്? ഇന്നത്തെ ദിവസം രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്, പ്രതികാരത്തിന്റെ ദിവസമാണ്, ഞങ്ങളെ ആട്ടിപ്പായിച്ചവരെ ഞങ്ങൾ പിടികൂടുന്ന ദിവസമാണ്, അവരെയൊക്കെ ഞങ്ങൾ കഷ്ടമാക്കുന്ന ദിവസമാണ്. യഥാർത്ഥത്തിൽ അതിനർഹരാണ് ആ മക്കയിലുള്ള ആളുകൾ. അല്ലാന്റെ റസൂല് ഈ വാർത്ത കേട്ടു, സഅദ് ബിൻ ഉബാദ ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ആ സൈന്യത്തിന്റെ മുന്നിൽ നിന്ന് മാറ്റി പിറകോട്ട് നിൽക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അല്ലാന്റെ റസൂല് പറഞ്ഞ വാചകം, അൽയൗം യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് റഹ്മത്തിന്റെ ദിവസമാണ്, വിട്ടുവീഴ്ചയുടെ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് നൽകുകയായിരുന്നു അവർക്ക്. സഹോദരങ്ങളെ, ഉപദ്രവിച്ച ആളുകൾക്ക്, വേദനിപ്പിച്ച ആളുകൾക്ക്, വിഷമിപ്പിച്ചവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മാപ്പ് നൽകി നമുക്ക് മാതൃക കാണിച്ചു തന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കൂ, നമ്മൾ വിട്ടുവീഴ്ച കാണിക്കാറുണ്ടോ? നമ്മളെ ദ്രോഹിച്ച ആളുകളെ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്, എന്താണ് അപ്പോൾ നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നത്? തകയും വെറുപ്പുമായിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അത് വിശ്വാസിയുടെ

0: കൊടുക്കാൻ, നമ്മളെ ദ്രോഹിച്ചവർക്ക്, നമ്മളെ ബുദ്ധിമുട്ടിച്ചവർക്ക്, നമ്മളെ പരിഹസിച്ചവർക്ക്, നമ്മളെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? ഒരു ആലോചന ഇവിടെ ആവശ്യമാണ്. വിശ്വാസികളായ ആളുകളുടെ ഗുണമാണ് മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസഭ്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നില്ല, അങ്ങാടികളിൽ ബഹളമുണ്ടാക്കുകയോ തിന്മ കൊണ്ട് പ്രതികാരം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ചയും വിശാല മനസ്കതയും കാണിക്കുന്ന വ്യക്തിയായിരുന്നു എന്ന് ഇമാം തുർബദി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ഇതാണ് നബിയുടെ സ്വഭാവം. പ്രശ്നം ഉണ്ടാക്കലല്ല, കുഴപ്പമുണ്ടാക്കലല്ല, വിട്ടുവീഴ്ച കാണിക്കുക, മാപ്പ് കൊടുക്കുക. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. മഹാനായ ഉഖബത്ത് ബിൻ ആമിറിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകമുണ്ട്. ഉഖബത്ത് ബിൻ ആമിറിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടി. അപ്പൊ അദ്ദേഹത്തോട് നബി പറയുകയാണ്, ഉഖബ, നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം ചേർക്കണം, നിനക്ക് തടഞ്ഞവന് നീ നൽകണം, നിന്നോട് അക്രമം പ്രവർത്തിച്ചവനോട് നീ വിട്ടുവീഴ്ച കാണിക്കണം. ഇത് നമ്മളും പഠിക്കേണ്ട പാഠമാണ്. ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞത് എന്താ? ഉഖബ, നീ എന്ത് ചെയ്യണം? നീ ബന്ധം മുറിച്ചവനോട് ബന്ധം ചേർക്കണം, നിനക്ക് തടഞ്ഞവന് നീ നൽകണം, തടഞ്ഞു വെച്ചവന് നീ കൊടുക്കണം, അതേപോലെ തന്നെ അക്രമം പ്രവർത്തിച്ചവനോട് നീ വിട്ടുവീഴ്ച കാണിക്കണം. പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമാണ് ഈ മതം, എത്ര സൗന്ദര്യമുണ്ട് നമ്മുടെ മതത്തിന്റെ ദർശനങ്ങൾക്ക്. തന്നെ അക്രമിച്ചവനോട് നീ പൊറുത്തു കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ജൂതന്മാരും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ പല കരാറുകളും ഉണ്ടായിരുന്നു. അതെല്ലാം അവർ തെറ്റിച്ചു, ഒട്ടും മാന്യതയില്ലാത്ത സ്വഭാവം അവർ കാണിച്ചു. അപ്പോഴും അല്ലാഹു നബിയോട് പറഞ്ഞത്, ഫഅഫു അൻഹും വസ്ഫഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, അവരോട് മാപ്പ് കാണിക്കാൻ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു ആ നന്മ ചെയ്യുന്ന വിശ്വാസികളെ, മുഹ്സിനുകളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഗുണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കുക. അത് നമുക്ക് സമാധാനം നൽകും, ഈ ലോകത്ത് ആശ്വാസമുണ്ടാക്കും, പരലോകത്ത് നമുക്ക് വിജയവും നൽകും. അല്ലാഹു നമ്മെ എല്ലാവരെയും ആ വിശിഷ്ടമായ ഗുണം സ്വന്തമാക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ. വിട്ടുവീഴ്ച എന്ന ഗുണത്തെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സമീർ മുണ്ടേരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: ഇൻഷാല്ലാ മധുരം ഖുറാനിലേക്ക് പോകാം. സൂറത്തുൽ മുംതഹിനയിലെ 8-9 വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഖാരി മുഹമ്മദ് അയ്യൂബ് അദ്ദേഹത്തിന്റെ ഖിറാഅത്താണ്. ഇൻഷാല്ലാ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: എല്ലാവർക്കും കേട്ടു പരിചയമുള്ളൊരു കിറാത്തായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രായത്തിൽ കുറച്ച് മുമ്പൊക്കെ നന്നായിട്ട് കേട്ടിരുന്ന ഒരു കിറാത്താണ്.
1: ഒരു ഒരു തരംഗം പോലെ.
0: അതെ അതെ. സൂറത്തുൽ മുംതഹിന 8-9 വചനങ്ങൾ. ഇതിലെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സാഹചര്യത്തിൽ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ, നമ്മളെന്നും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ രണ്ട് വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. അതിലെ ഒന്നാമത്തെ ആയത്തിൽ ലാ യൻഹാകും അല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ.
1: ഈ മതവിഷയത്തിൽ നമ്മളോട് യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തിട്ടില്ലാത്തവരെ പറ്റി അവർക്കെതിരെ നിൽക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നില്ല.
0: അത്
1: മാത്രമല്ല, അവർക്ക് നന്മ ചെയ്യാനാണ്. നമ്മളെ എതിരിടാത്ത, നമ്മുടെ മതത്തോട് വിദ്വേഷം പ്രകടിപ്പിക്കാത്ത, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത, നമ്മുടെ നാട്ടിലുള്ള അന്യമതസ്ഥരായിട്ടുള്ള ആളുകളോട് ഏറ്റവും നന്മ വർദ്ധിക്കാനും നീതിയുക്തമായിട്ട് പെരുമാറാനും ഇതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്.
0: അതെ, അവരോട് നല്ല രൂപത്തിൽ നിലനിൽക്കണം. പൊതുവെ അന്യമതസ്ഥരെ ഒരു ശത്രുവായി കാണുക എന്നുള്ള വിഷയത്തിൽ അത്ര തീവ്രമായിട്ടുള്ള ചിന്താഗതിയല്ല ഈ ഒരു വിഷയം. സമൂഹത്തിൽ നമ്മൾ ഇതുപോലെ ബഹുമത വിശ്വാസികളുടെ കൂടെ ജീവിക്കുമ്പോൾ അവരോട് നല്ല നിലയിൽ വർത്തിക്കാനും നീതി പാലിക്കാനും ഒക്കെ അള്ളാഹു പറയുന്നത്. പിന്നീട് അടുത്ത വചനത്തിലാണ് അള്ളാഹു പറയുന്നത് ഇന്നമാ യൻഹാകും അല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ, അതാണ് മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും അതിന് ശേഷം പറഞ്ഞു അഖ്റജൂകും നിങ്ങളെ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ആളുകൾ, അതിന് പരസ്പരം പിന്തുണ നൽകുകയും ചെയ്യുന്നവരെ പറ്റി മാത്രമേ അള്ളാഹു വിരോധിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാകണമെന്നുള്ളത് കൃത്യമായി ഈ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് മാതൃകകളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇതര മതസ്ഥരുമായിട്ടുള്ള അവർ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സഹവസിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കൃത്യമാണ്. ഒരുപാട്
1: കേവലം നബിയുടെ ഒരു വാക്ക് മാത്രമല്ല, ജീവിച്ച നബി കാണാൻ.
0: അതെ അതെ അതെ. അപ്പം ഇന്നത്തെ ഖിറാഅത്ത് മുഹമ്മദ് അയ്യൂബ് 1952 സൗദി അറേബ്യയിലെ മക്കയിലെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. ചെറുപ്പകാലം തന്നെ ഖുർആനിൻ്റെ പാരായണ മികവിലും അതിലൊക്കെ പ്രതിഭ കാണിച്ച വ്യക്തിത്വമാണ്. മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്തും അതിലൊക്കെ ആഴമുള്ള പഠനം നടത്തി. അദ്ദേഹത്തിൻ്റെ ശബ്ദശൈലി തന്നെയാണ് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത്.
1: മസ്ജിദ് അൽ ഹറമിലും മസ്ജിദ് നബവിയിലൊക്കെ ഇമാമായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകത്തുള്ള ഖുർആൻ പ്രേമികളുടെ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയിട്ടുള്ള വ്യക്തിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
4: അടുത്തതായി പീസ് റേഡിയോയിൽ കൂടിക്കാഴ്ച. ഇസ്ലാമോഫോബിയക്കെതിരെ നിരന്തരമായി പേനകൊണ്ടും നിലപാടുകളിലും പോരാടി വരുന്ന ബാബുരാജ് ഭഗവതിയുമായി പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത്.
3: മലപ്പുറം പരാമർശം നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മലപ്പുറം പരാമർശം നേരത്തെ ഉണ്ട്,
5: തീർച്ചയായിട്ടും.
3: ഞങ്ങളൊരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ, തീവ്രവാദം മുഖംമൂടി അഴിക്കുന്നു എന്നുള്ള പേരിൽ, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അന്ന് അതിലുപയോഗിച്ചിരുന്ന ഒരു ചെറിയ വീഡിയോ ശകലുണ്ടായിരുന്നു. മമ്മൂട്ടി അല്ല, മോഹൻലാൽ ബോംബ് എന്ന് സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ കിട്ടിയിരുന്നൊരു വീഡിയോ ആണത്. ആ വീഡിയോ അതിലുപയോഗിച്ചിരുന്നു, മലപ്പുറത്ത് പോയാൽ കത്തി കിട്ടും എന്ന് പറയണേ. അപ്പം ആ വളരെ ദീർഘകാലമായി മലപ്പുറം ഒരു വിഷയമാണ്, ചർച്ചാ വിഷയമാണ്. അതിൻ്റെ ഒരു പ്രചോദനം എന്തായിരിക്കണം? അതോടൊപ്പം തന്നെ അത് ഇപ്പോൾ കൂടുതൽ കത്തി വരുന്നതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കണം?
5: മലപ്പുറം യഥാർത്ഥത്തിൽ ഇപ്പം ആരംഭിച്ചൊരു പ്രചാരണമല്ല.
6: മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് മുന്നേ ആരംഭിച്ച പ്രചാരണമാണ്. അതായത് വിചാരധാരയുടെ 68 എഡിഷനിൽ പോലും മലപ്പുറത്ത് ഒരു മാപ്പിളസ്ഥാനം ഉണ്ടാവുകയാണ്, കേരളത്തിലൊരു മാപ്പിളസ്ഥാനം ഉണ്ടാവുകയാണ് എന്ന് പറയുന്ന ഒരു പരാമർശത്തിൽ കൂട്ടിച്ചേർത്തിരുന്നു. എന്ന് പറഞ്ഞാൽ മുന്നില്ലാത്ത, മുൻ എഡിഷനുകളില്ലാത്തൊരു പരാമർശം ഈ മലപ്പുറം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പം മലപ്പുറത്തെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനും മാസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചു. BJP ജനസംഘം പോലുള്ള ആളുകൾ, സോറി, ആ സമയത്തെ സംഘപരിവാർ സംഘടനകൾ ഒക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് മലപ്പുറത്തെക്കുറിച്ച്. ഒരു ഞങ്ങൾ തന്നെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് മലപ്പുറത്തെക്കുറിച്ചുള്ള മലപ്പുറം എന്ന ജില്ലയെക്കുറിച്ചുള്ള വംശീയവൽക്കരണത്തെക്കുറിച്ച് ഒരു അതിൻ്റെ വർഷം തിരിച്ചിട്ട് ഞങ്ങളത് തയ്യാറാക്കിയിരുന്നു. ഒരു വലിയ ഡോക്യുമെൻ്റാണത്. അതിന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതൊരൊറ്റ ദിവസം കൊണ്ട് ഒരു ഇന്ന് കാണുന്ന രൂപം ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, പലതരത്തിലുള്ള മാതൃകകളിലൂടെ അത് കടന്നു പോയിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഒരു രസകരമായൊരു കാര്യം, ശരിക്ക് സംഘപരിവാർ മനസ്സിലാക്കുന്നത്, സംഘപരിവാർ തന്നെ കരുതുന്നത് മലപ്പുറം ജില്ലയ്ക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങളാണ് സംഘപരിവാറിൻ്റെ വളർച്ചയിൽ ഒരു നിർണായകമായ സ്ഥാനം വഹിച്ചെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അവരുടെ തന്നെ അവകാശവാദം മലപ്പുറം ജില്ലയ്ക്കെതിരെയുള്ള സമരമാണ്, ജില്ലാവിരുദ്ധ പ്രക്ഷോഭമാണ് അവരുടെ ജീവിതം, അവരുടെ സംഘടനയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രകാശമാനമായ സമയം, ഏറ്റവും വിജയകരമായൊരു ദൗത്യമായിട്ട് അവരതിനെ കണക്കാക്കുന്നുണ്ട്. അത്രമാത്രം സംഘടിതമായ ആക്കണം എന്നുള്ളതുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രൂപത്തിലുണ്ടാവുന്നല്ല. മലപ്പുറത്തിന് മാത്രം ഒരു രഹസ്യാന്വേ റോയുടെ ഒരു ഓഫീസ് ഒരെണ്ണം തിരുവനന്തപുരത്താണ് ഉണ്ടായിരുന്നത്, ഒരെണ്ണം എറണാകുളത്താണ്, പിന്നെ ഒരെണ്ണം മലപ്പുറത്താണ് ഉള്ളത് ആ സമയത്ത്. അപ്പോൾ ദേശീയ തലത്തിൽ കേരളത്തിലും മലപ്പുറത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരുപാട് മാതൃകകളുടെ സമയത്ത് വന്നു. ഉദാഹരണം മലപ്പുറം, ഇന്നിപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് നമുക്കറിയാം, മലപ്പുറം ഒരു കള്ളക്കടത്ത് കേന്ദ്രമായിട്ടാണ് പലരും കരുതുന്നത്. ഇത് പുതിയൊരു കാര്യമല്ല. മലപ്പുറത്തെക്കുറിച്ച് ആദ്യം കള്ളക്കടത്തിനെ കുറിച്ച് ഞങ്ങൾ കള്ളക്കടത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ ഞങ്ങൾ റിപ്പോർട്ടിൽ? കള്ളക്കടത്ത് എങ്ങനെയാണ് കേരളത്തിൽ പരാമർശിക്കപ്പെട്ടിരുന്നത്? അപ്പോൾ ആദ്യം കള്ളക്കടത്തുകാരൊക്കെ മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ ആണെന്ന് പോലും കള്ളക്കടത്ത് നമ്മളുടെ നാട്ടിൽ ആഖ്യാനങ്ങളുണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ കള്ളക്കടത്ത് ഒരു മുസ്ലിം പ്രത്യേകതയായിട്ട് മാറി. അപ്പോൾ മലപ്പുറത്ത് ഇപ്പോൾ ഇപ്പോഴെല്ലാം കള്ളക്കടത്ത് ഒരു മലപ്പുറമായി ബന്ധപ്പെടുന്നത്, കുറേ നേരത്തെ തന്നെ മലപ്പുറത്തിന് കള്ളക്കടത്തായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ കള്ളക്കടത്തിലൂടെ ഒരു മലപ്പുറം ഉണ്ടാകുന്നു, മലപ്പുറത്തെക്കുറിച്ച് ആഖ്യാനം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഈ മലപ്പുറത്തിനെ കുറിച്ചുള്ള മാപ്പിളസ്ഥാൻ തുടങ്ങി മിനി പാകിസ്ഥാൻ, മാപ്പിളസ്ഥാൻ, ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മലപ്പുറം ഒരു മലപ്പുറത്തിലെ തന്നെ വിദ്വേഷ പ്രചാരണങ്ങൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഘട്ടത്തിൽ ഒരു പ്രചാരം ആരംഭിക്കും, അത് കഴിഞ്ഞാൽ ഈ പ്രചാരം നിന്നിട്ട് വേറൊരു പ്രചാരം ആരംഭിക്കും, വേറൊരു വിദ്വേഷ പ്രചരണം ആരംഭിക്കും, അത് കഴിഞ്ഞാൽ മറ്റൊന്ന് ആരംഭിക്കും. പക്ഷേ പ്രത്യേകത എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ നിർത്തിയ ഒരു സാധനം ഉണ്ടല്ലോ, അത് മാഞ്ഞു പോവില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. ഉദാഹരണത്തിന് മിനി പാകിസ്ഥാൻ എന്ന് പറയുന്ന വാക്ക് അവിടെ തന്നെ, കുട്ടിപ്പാകിസ്ഥാനികൾ എന്നുള്ള വാക്ക്, ഈ കുട്ടിപ്പാകിസ്ഥാനും മിനി പാകിസ്ഥാനും തുടങ്ങിയ വാക്കുകളൊക്കെ കേരളത്തിൽ ആരംഭിക്കുന്നത് ഹിന്ദുത്വരാണ്. നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണയോട് കൂടിയാണ് ഇത് കടന്നു വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇടതുപക്ഷം ഇതിനെ വളരെയേറെ പ്രതിരോധിച്ചിരുന്നു, മലപ്പുറത്തിനെതിരെയുള്ള ഇതിനെ പ്രതിരോധിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പ്രതിരോധിച്ചിരുന്നെങ്കിലും ആ സമയത്ത് ഇതിനെതിരെ ഏറ്റവും വലിയ ശക്തമായ പ്രക്ഷോഭം നടത്തിയത് ദേശീയവാദികളുടെ ഒരു വിഭാഗവും അതുപോലെ തന്നെ ഹിന്ദുത്വരാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദുത്വരാണ്, അവരുടെ ആഖ്യാനങ്ങളാണ് ആദ്യം ഉണ്ടായത്. പക്ഷേ ഒരു ഘട്ടം കഴിയുന്നതോടുകൂടെ ദേശീയവാദികളുടെ ഈ ആഖ്യാനങ്ങളോടൊപ്പം, അല്ലെങ്കിൽ സോറി, സംഘപരിവാറിൻ്റെ ആഖ്യാനങ്ങളോടൊപ്പം ദേശീയവാദികളും ഇടതുപക്ഷവും കൂടി ചേരുന്നതിനും കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഈ കുട്ടിപ്പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം നായനാർ നടത്തുന്നുണ്ട്. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഇവർക്ക് ഈ പ്രയോഗങ്ങൾ നടത്തുന്നത് ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നമുക്കറിയാം, ഇപ്പോൾ വിവാദമായിട്ടുള്ള താലിബാൻ വൽക്കരണം നടക്കുന്നു, മുസ്ലിം സംഘടനകൾക്കെതിരെ താലിബാൻ വൽക്കരണം നടക്കുന്നു ആരോപണം ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ ചാരന്മാരാണ് അവിടെ മുഴുവൻ എന്ന് ആരോപണം ഉണ്ടായിട്ടുണ്ട്. അവിടെ ശരീഅത്താണ് അവിടെ നടപ്പിലാക്കുന്നു എന്ന് പറയുന്ന ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇത് മുഴുവൻ മലപ്പുറത്തിൻ്റെ മേഖലയിൽ മലപ്പുറം മാഫിയ എന്ന പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്തെക്കുറിച്ച് ധാരാളം പ്രയോഗങ്ങൾ ഇങ്ങനെ ഈ മലപ്പുറം രൂപീകരണത്തിന് തൊട്ട് മുന്നു മുതൽ ആരംഭിക്കുകയും ഇന്നുവരെ നടക്കുകയും ചെയ്തു. ഈ എല്ലാ ആരോപണങ്ങളും ഇന്ന് സജീവമാണ്.
5: ഇപ്പോൾ സാർ പറഞ്ഞ കുറേയധികം വേഡിങ്സ് ഉണ്ടല്ലോ, പ്രയോഗങ്ങൾ, മിനി പാകിസ്ഥാൻ, കുട്ടി പാകിസ്ഥാൻ, മാഫിയ, ഇതൊരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൊടുന്നനുണ്ടാവുന്നതാണോ, അതല്ല ഇതെല്ലാം ഒരു പ്രീ പ്ലാൻഡ് ഒരു സ്ക്രിപ്റ്റഡ് സ്റ്റോറിയാണോ?
6: ഇത് ഇസ്ലാമോഫോബിയ, ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു ഘടനാപരമായ പ്രത്യേകതയും കൂടിയാണ്. അതായത് ഇന്ത്യൻ ദേശീയതയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ രീതി കൂടിയാണത്. ഇന്ത്യൻ ദേശീയത രൂപം കൊള്ളുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ദേശീയത രൂപം കൊള്ളുന്നത്. അതൊരു സവർണ ഹിന്ദു സ്വഭാവത്തിലാണ് ഇന്ത്യൻ ദേശീയതയ്ക്കുള്ളത്. ഒരു സവർണ ഹിന്ദുവാണ് ഇന്ത്യൻ ദേശീയത പ്രതിരൂപം. ബാക്കിയുള്ളവരൊക്കെ അതിൽ നിന്നുള്ള അപഭ്രംശങ്ങളാണ്. ബാക്കി ഏത് മനുഷ്യനും അത് ഒരു കീഴാളനാവട്ടെ, ഒരു മുസ്ലിമാവട്ടെ, ക്രൈസ്തവനാവട്ടെ, അവരെല്ലാവരും അതിൽ നിന്നുള്ള അപഭ്രംശങ്ങളാണ്. ഇതാണ് നമ്മളുടെ ഒരു അതിനെക്കുറിച്ചുള്ളൊരു മാതൃക. അപ്പോൾ ഇസ്ലാമോഫോബിയ ഒരു ഘടനാപരമായ പ്രശ്നമാണ്. അതേസമയം ഘടനാപരമായ പ്രശ്നം മാത്രമല്ല അത്. ഉദാഹരണത്തിന് മനുഷ്യർക്കൊരു ആഗ്രഹം കൂടി ഉണ്ട്. അതായത് നമുക്ക് ഇസ്ലാമോഫോബിയുടെ ഒരു പ്രത്യേകത ഒരാൾ ഞാൻ അയാൾ മുസ്ലിങ്ങളെ വെറുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഒരാൾ നമുക്ക് കാണാം അയാൾ മുസ്ലിങ്ങളെ വെറുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അയാൾ മുസ്ലിങ്ങളെ വെറുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കില്ല. പക്ഷേ അയാൾ ഈ മുസ്ലിങ്ങളെ വെറുക്കുന്ന ഇസ്ലാമോഫോബി പ്രചാരണം അയാൾ അംഗീകരിക്കുകയും ചെയ്യും. അത് അയാളുടെ ഒരു കാമനയുടെ ഭാഗം കൂടിയാണ്, അയാളുടെ ഒരു ആഗ്രഹചിന്തയുടെ കൂടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാം. അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളതിനൊരു ഒരു ഒരു പെർട്ടിക്കുലർ സംഭവമായിട്ട് കാണാതെ ഇസ്ലാമോഫോബിയെ ഒരു ദേശീയതയുമായി ബന്ധപ്പെടുത്തി വേണം മനസ്സിലാക്കാൻ. അതൊരു പ്രീ പ്ലാൻഡ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്നിരുന്നൊരു ഒരു മേശയിട്ടിരുന്ന് ഒരു തീരുമാനം എടുക്കുന്നത് പോലെ കാണാതെ ഇസ്ലാമോഫോബിയ ഇന്ത്യയിലെ ഇന്ത്യൻ ദേശീയതയുടെ പ്രവർത്തനത്തിൻ്റെ രീതിയാണത്. ആ രീതിയിൽ ഭരണകൂടം പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്, വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം മനുഷ്യൻ്റെ ആഗ്രഹചിന്തകൾ കൂടിയുണ്ട്. കാരണം അയാൾ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറയുള്ളൂ ചില ആളുകൾ ഒരു കാമന പോലെയാണത്, ഒരാളുടെ ഒരു ആഗ്രഹചിന്തയാണത്. അയാൾ യഥാർത്ഥത്തിൽ അയാളത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അയാൾ ഈ പറയുന്ന പല പരാമർശങ്ങളും അയാളുടെ മുന്നിൽ ഈ പല പരാമർശങ്ങളെയും അയാൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്യും. ഒരാൾ മുസ്ലിം വിരുദ്ധനായിരിക്കണമെന്നില്ല, മുസ്ലിങ്ങൾ വിരുദ്ധനാവാൻ അയാൾ ആഗ്രഹിക്കുന്ന പോലുമില്ല. പക്ഷേ സംഘം ഒരുപാട് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലവ് ജിഹാദ് മുസ്ലിം വിരുദ്ധനല്ല അയാൾ, പക്ഷേ ലവ് ജിഹാദിൽ അയാൾ വിശ്വസിക്കും. മുസ്ലിങ്ങൾ ലവ് ജിഹാദ് നടത്തുന്നുണ്ടെന്ന് ചിലപ്പോൾ അയാൾ വിശ്വസിച്ചേക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുന്ന അയാൾ വിശ്വസിച്ചേക്കും. അപ്പോൾ അതിനെ നമ്മളൊരു ഒരു ഒരു ഗൂഢാലോചന എന്ന് പറയും, ഇസ്ലാമോഫോബിക് ഗൂഢാലോചന എന്ന് പറയുന്നതിനെ അത് ആ രീതിയിൽ കാണുന്നതല്ല അതിൻ്റെ ശരിയെന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു ഘടനാപരമായ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കണം.
5: പക്ഷെ എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കണമെന്നൊരു അജണ്ട ഉണ്ടാകും. എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ പെരിന്തൽമണ്ണ എന്നൊരു 20 കിലോമീറ്റർ അപ്പുറമാണ്, മുമ്പ് പന്നിക്ക് വെച്ച പന്നിപ്പടക്കം വെച്ച് ഗർഭിണിയായ ആന ചെരിഞ്ഞത്, ആ അതൊരു മുസ്ലിം പ്രദേശത്തായപ്പോൾ പാലക്കാട് ജില്ലയാണെങ്കിലും മലപ്പുറത്തോട് ചേർത്ത് നിർത്തി ഉപയോഗിച്ചു, അതൊരു സാധ്യതയെ ഉപയോഗിച്ചു. പട്ടിയെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമായപ്പോൾ ആ പേരിൻ്റെ സാധ്യതയെ ഉപയോഗിച്ചു. ഇങ്ങനെ ഇതിനുവേണ്ടി കൃത്യമായ ഒരു സ്ക്രിപ്റ്റ് എഴുതി മീറ്റിംഗ് കൂടി പോകണില്ലെങ്കിലും വീണ് കിട്ടുന്ന എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കും.
6: അത് ഇസ്ലാമോഫോബിയ എന്നല്ല, വംശീയതയുടെ പ്രത്യേകതയാണത്. അതെല്ലാം വരവിക്കും, അവർ ഏത് സാധ്യതകളെയും ഉപയോഗിക്കും. പിന്നെ യുക്തിയില്ലല്ലോ, ഇസ്ലാമോഫോബിയയ്ക്കും വംശീയതയ്ക്കും പ്രത്യേക യുക്തിയൊന്നുമില്ല. അതായത് ഒരാൾ നുണയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അയാളത് പറയാം ചിലപ്പോൾ. അതിന് യുക്തി തിരഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മുസ്ലിങ്ങൾ ഇല്ലെങ്കിലും അവിടെ ഒരു മുസ്ലിംസ് ഇല്ലാത്തതായിരിക്കും ചിലപ്പോൾ അയാൾ കണ്ടെത്തുന്ന ഒരു ഒരു മുസ്ലിങ്ങൾ തെളിവുകളില്ലാത്തതായിരിക്കും ഒരു തെളിവ്. അങ്ങനെ നമ്മൾ ധാരാളം സംഭവം മുസ്ലിങ്ങൾ ഇല്ലെന്ന് അയാൾക്കറിയാം. അപ്പോൾ ആ മുസ്ലിങ്ങൾ ഇല്ലാത്തതായിരിക്കും അവിടുത്തെ ഒരു കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ ഇസ്ലാമോഫോബിയയ്ക്ക് ഈ പ്രത്യേക യുക്തിയൊന്നുമില്ല. അത് എല്ലാ കാര്യങ്ങളെയും അതായിട്ട് ബന്ധപ്പെടുത്തും. അത് വംശീയതയുടെ പ്രത്യേകതയാണത്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതൊക്കെ മലപ്പുറവുമായി ബന്ധപ്പെട്ട മറ്റേ മനേക ഗാന്ധി തന്നെ ഇത്തരം ട്വീറ്റുകളൊക്കെ നടത്തി.
5: അതെ, അത് ഒന്ന് വലിയ ബൂമിംഗ് ആയി.
6: അതെ അതെ.
5: ഈ അതിൽ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബ് സുഹൃത്തുക്കളൊക്കെ ഇതിൻ്റെ ഒരു കഥ അറിയാതെ അതിൽ അറബിയിൽ ടെക്സ്റ്റ് ചെയ്തത്, എൻ്റെ FB ഫ്രണ്ട്സൊക്കെ നല്ല ഇസ്ലാമിക് ചുറ്റുപാടിലുള്ള ആളുകളൊക്കെ ഈ ആനക്ക് വേണ്ടിയിട്ട്
6: അതെ അതെ
5: കണ്ണീരൊഴുക്കിയുള്ള സംഗതികളുണ്ടായി. ഇത് ഇവിടുത്തെ ഒരു ശക്തരായ സംഘപരിവാരം ഉണ്ടാക്കിയൊരു സാധനം ആൻറ്റി മുസ്ലിം പ്രപ്പകണ്ഡയുടെ ഭാഗമായി ഉണ്ടാക്കിയൊരു സാധനം അതിൻ്റെ ഒരു സാഹചര്യവും മനസ്സിലാക്കാതെ പ്രവാചകന്റെ ഹദീസൊക്കെ ചേർത്തിട്ട് മൃഗങ്ങളോട് കാണിക്കേണ്ട കാരുണ്യത്തെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തി അറബ്സ് അത് റീട്വീറ്റ് ചെയ്യണ എക്സില് ഷെയർ ചെയ്യണ അവസ്ഥ വരെ ഉണ്ടായി.
6: അതായത് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിക്ക് ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ല.
5: അപ്പം
6: എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല. വ്യക്തി എന്ന രീതിയിൽ ഇസ്ലാമിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുള്ളൂ. പക്ഷേ ഞാൻ ഇസ്ലാമോഫോബിയെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഇസ്ലാമോഫോബിയെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്ക് ഇസ്ലാമിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണ്ടേ എന്നൊരാൾ ചോദിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇസ്ലാമോഫോബിയെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു സാമാന്യ ധാരണയെ ആവശ്യമുള്ളൂ. അയാൾക്ക് ആവശ്യം വംശീയതയെക്കുറിച്ചാണ്. കാരണം ഇസ്ലാമോഫോബിയും ഇസ്ലാമും തമ്മിലൊരു ബന്ധമില്ല. ഇസ്ലാമോഫോബിയ ഇസ്ലാമിനെ കുറിച്ച് പ്രത്യേക രീതിയിൽ കാണുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹദീസൊക്കെ വെച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിക്ക് ഇസ്ലാമായിട്ടൊരു ബന്ധമില്ല, അത് വംശീയതയായിട്ടാണ് ബന്ധം. വംശീയത ഞാൻ നേരത്തെ പറഞ്ഞു, ബംഗാളികൾ എന്ന് പറയുന്ന വംശീയവൽക്കരണത്തിന് നേരത്തെ ഗോവിന്ദ് സ്വാമിന്റെ ഇത് വന്ന സമയത്ത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നു. അവിടെ ഒന്നും അതായിട്ടൊരു ബന്ധമില്ല, മറിച്ച് ഈ രീതിയിലാണത്.
5: ഇതിനിടക്ക് സാറ് ഒരു നല്ലൊരു പ്രയോഗം നടത്തിയല്ലോ, ഞാൻ നേരത്തെ ചോദിക്കാൻ വിചാരിച്ചൊരു ഏരിയയാണത്. ഇതിൻ്റെ ഗ്രാഫ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഇസ്ലാമോഫോബിയയുടെ വളർച്ച ഓരോ വർഷം പിന്നിടുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു പ്രയോഗം നടത്തിയല്ലോ, അത് സംബന്ധിച്ച് കുറച്ചും കൂടി ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യാമോ?
6: അതായത് ഞങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ, ഇസ്ലാമോഫോബിയക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള പ്രതിരോധവും വർദ്ധിക്കുന്നുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇത് കൂടുകയും ചില സന്ദർഭങ്ങളിൽ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ, ഏതെങ്കിലും വളരെ സമൂഹത്തെ മുഴുവൻ പിടിച്ചുടക്കാവുന്നൊരു കാര്യം നടക്കുമ്പോൾ ഇസ്ലാമോഫോബിയ അതിൻ്റെ പീക്കിലെത്തുന്നതായിട്ട് ഞങ്ങൾ കാണുന്നത്. അതെല്ലായ്പ്പോഴും ഒരുപോലെയല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇലക്ഷൻ ഒരു ഇസ്ലാമോഫോബി ഇവൻറ്റിൻ്റെ ഒരു ഉത്സവമാണ്. ഇലക്ഷൻ സമയമാകുമ്പോൾ ഇസ്ലാമോഫോബിയ വളരെ ശക്തമാകും. ഇലക്ഷൻ സമയം കഴിയുമ്പോൾ ഇസ്ലാമോഫോബിയ പതുക്കെ ഒന്ന് താഴോട്ട് പോകും. വീണ്ടും ഇലക്ഷൻ വരുമ്പോൾ ഇസ്ലാമോഫോബിയയുടെ തട്ടൊന്ന് മുകളിലേക്ക് ഉയരും, വീണ്ടും താഴും. ഇതാണ് എൻ്റെ പ്രവണത. ഇതിൽ മറ്റൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ഇസ്ലാമോഫോബിക്കായുള്ള ഈ പ്രവണതകൾ ഉണ്ടാക്കുന്ന ആരാണെന്നുള്ളത് വേറൊരു കാര്യമാണ്. എല്ലായ്പ്പോഴും ഒരേ ആളായിരിക്കണം എന്നില്ല ഇസ്ലാമോഫോബിക്കായിട്ടുള്ള കാര്യം പറയും. അപ്പോൾ എല്ലാതും ഒരുപോലെയല്ല പോകുന്നത്, വ്യത്യാസങ്ങളുണ്ട്, പ്രതിരോധങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്, വിവിധ വിഭാഗങ്ങൾ. ഒരേ സമയം ഇസ്ലാമോഫോബിയ കൂടുതൽ കൂടുതൽ വരുന്ന സമയത്ത് അതിൻ്റെ പ്രതിരോധങ്ങളും അതുപോലെ തന്നെ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമോഫോബിക്കുള്ള പ്രതിരോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയ വർദ്ധിക്കുന്നത് പറയുന്ന പോലെ തന്നെ അതിനെതിരെയുള്ള പ്രതിരോധവും, ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അതിനെതിരെ പ്രതിരോധമാണ്.
5: തീർച്ചയായും. അതെ, മറ്റൊരു ഒരു കാര്യം ഇതിൽ, നമ്മളിപ്പം മുസ്ലിം വ്യക്തികൾ അവരുടെ സ്വത്വത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്, അവർക്ക് പറയാനുള്ള നയം കൃത്യമായി പറയാണ്, പറയുമ്പോൾ അതിനെ പെട്ടെന്ന് ചില ഇസ്ലാമോഫോബിക് ലേബലുകൾ ഒട്ടിച്ച് ഒരു അരികവൽക്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഈ അടുത്ത കാലത്ത് കൂടുതൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഡി കെ അഷ്റഫ് സാഹിബ്, അദ്ദേഹം സൂംബയുമായി ബന്ധപ്പെട്ട ചില കമൻറ്റുകൾ പറഞ്ഞു. സൂംബയുമായി ബന്ധപ്പെട്ട ആ വിഷയം ഇവിടുത്തെ സോഷ്യൽ ഫാബ്രിക്കിനെ ഒരു നിലക്കും ബാധിക്കുന്ന ഒന്നല്ല, അതിനി മാക്സിമം വേണമെങ്കിൽ ഒരാൾക്ക് പറയാൻ പറ്റുക അത് യാഥാസ്ഥിതികത്വമാണ് എന്നായിരിക്കും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റുക. പക്ഷേ അതിനെ ഭീകരവാദവും വർഗീയതയും അന്തർദേശീയ ഗൂഢാലോചനയും അതുപോലെ തന്നെ താലിബാനിസൊക്കെ ആയിട്ടാണ് ബന്ധിപ്പിച്ചത്. ഈ ഒരു നിലപാടിനെ, ഈ ഒരു സാഹചര്യത്തെ സാർ കാണുന്നത് എങ്ങനെയാണ്?
6: ഒരു ഇസ്ലാമോഫോബിയയുടെ മറ്റൊരു പ്രത്യേകത, മുസ്ലിങ്ങൾക്ക് അവരുടെ സ്വന്തം അഭിപ്രായങ്ങളെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നുള്ളതാണ് ഇസ്ലാമോഫോബിയയുടെ മറ്റൊരു പ്രത്യേകത. അതായത് തൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഒരു വിഭാഗത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യം, അയാൾക്ക് സ്വയം ആവിഷ്കരിക്കാനുള്ള, സ്വയം അയാൾക്ക് സംസാരിക്കാനുള്ള, മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അയാളുടെ ലോകവീക്ഷണം മറ്റുള്ളവർക്ക് പകരാനുള്ള, അതിനുള്ള അവകാശം നിഷേധിക്കും ഇസ്ലാമോഫോബിയ. അപ്പോൾ ഒരാൾക്ക് അയാളുടെ അഭിപ്രായത്തിൽ ഇന്നതാണ് നടക്കേണ്ടതെന്ന് അയാൾക്ക് അഭിപ്രായം പറയാം. ഈ അഭിപ്രായം പറയുന്നത് എന്നെ നിഷേധിക്കുന്ന ഇസ്ലാമോഫോബിയ. അപ്പോൾ ഒരു പ്രത്യേക കാര്യത്തിൽ, ഇപ്പോൾ സൂംബ പോലുള്ള വിഷയത്തിൽ ഒരാൾക്ക് അഭിപ്രായം പറയാമെന്നുള്ളത് അത് അയാളുടെ ലോകവീക്ഷണത്തിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശം അയാൾക്കുണ്ട്. അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ആ അഭിപ്രായ പ്രകടനത്തെ എതിർക്കുന്നത് ഇസ്ലാമ ഫോബിക് ആയിട്ടുള്ള ആക്ട് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
5: ഇത്തരം ഇപ്പം മലപ്പുറത്തെ ഞാനൊരു ഒരു നമ്മുടെ സമൂഹത്തിലെ ചില ശബ്ദങ്ങൾ താങ്കളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. മലപ്പുറത്തെ കുട്ടികളുടെ മാർക്കുമായി ബന്ധപ്പെട്ട വരികൾ, അതല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, ഒരു പൊളിറ്റിക്കൽ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ആ അറ്റാക്കിൻ്റെ ദിശ തിരിച്ചുവിടാൻ ആവശ്യമായിട്ടുള്ള അറബിയിലെ ഇൻഷാ അള്ളാ പോലുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ കൃത്യമായി നമ്മുടെ സമൂഹത്തിൽ കൃത്യമായ ഇടവേളയിൽ സംഭവിക്കുന്നുണ്ട്. ഇത് സംഭവിക്കുന്നത് ഒരാരോപണമാണ്. ഞാൻ ആ ആരോപണത്തിലെ എല്ലാ വശങ്ങളെയും സത്യപ്പെടുത്തിയിട്ടല്ല സംസാരിക്കുന്നത്. ഇവിടെ നിലവിൽ ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഉണ്ട്. ഇത് മിക്കപ്പോഴും എല്ലാ ഇടവേളയിലും വരുന്നത് ആരോപണത്തിന് വിധേയരാകുന്നത് പ്രത്യേകമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുള്ള ആളുകളാണ്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്?
6: ഇസ്ലാം ഫോബിക് അന്തരീക്ഷത്തിൽ ഈ എല്ലാ പ്രശ്നങ്ങളെയും മതപരമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തി ചെയ്യുന്നൊരു കാര്യത്തെ, ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രണയം, ഒരു പ്രണയം സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അതിനൊക്കെ മതപരമായി അതിനെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇസ്ലാമോഫോബിയ, നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമോഫോബിയുടെ ഒരു ലക്ഷണമാണ്. വലിയ എന്താ പറയുക, ശക്തമായ ഇസ്ലാമോഫോബി പ്രവണതകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനത്തെ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. താങ്കൾ പറയുന്ന അതേ അഭിപ്രായമാണ് എനിക്ക് അതിനോട് ഉള്ളത്.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് കൂടിക്കാഴ്ച. സാമൂഹിക നീതിക്കും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടി അശ്രാന്തമായി ശബ്ദമുയർത്തുന്ന ബാബുരാജ് ഭഗവതിയുമായി പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സ്വലാഹി നടത്തിയ കൂടിക്കാഴ്ചയാണ് നാം കേട്ടുകഴിഞ്ഞത്.
7: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
9: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷിക്കാം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ കുട്ടികൾക്ക് 2025-2026 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷാ ഫോം www.agriworkersfund.org ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അംഗത്വ പാസ്ബുക്ക്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും സമർപ്പിക്കേണ്ടതാണ്. ഓഗസ്റ്റ് 31 വൈകിട്ട് 5 വരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെടാം.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: Tune to Reality.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയൊട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയൊട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ, അവതരണം ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ സഹോദരങ്ങളെ, ശബ്ദം കേട്ട് ഖുർആനിൻ്റെ മനഃപ്പാഠത്തിനായി കാതോർത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഫത്ഹിലെ 16-ാമത്തെ ആയത്താണ് നാം മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ആയത്ത് പൂർണ്ണമായി ഒന്ന് പാരായണം ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ.

ഫഅലൂ കമാ തവല്ലൈതും മിൻ. രണ്ട് മീമ കൂടി ഒന്നാക്കി നന്നായി മണിച്ചു കൊടുക്കണം.

അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, യുഅദ്ദിബ്, ബ് സുക്കൂനാണ്, യുഅദ്ദിബു എന്നല്ല, യുഅദ്ദിബ്കും, ബാഇന് സുക്കൂനാണ്. യുഅദ്ദിബ്.

0: ഇൻഷാല്ലാ 17-ാമത്തെ ആയത്ത് മുതൽ പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഖുർആൻ എന്ന താക്കോൽ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിത പ്രതിസന്ധികളിൽ പരിഹാരങ്ങൾ അന്വേഷിക്കുന്നവരാണ് നമ്മളേവരും. പ്രയാസങ്ങൾ അനുഭവിക്കാത്ത ആരുമില്ല. പല രൂപത്തിലും പരീക്ഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ പരീക്ഷണങ്ങളിൽ വിജയിക്കുവാനും പരീക്ഷണങ്ങളെ മറികടക്കുവാനും നമുക്ക് ഇസ്ലാം ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അത്തരമൊരു കാര്യത്തിൽപ്പെട്ട സുപ്രധാനമായ ഒന്നാണ് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം എന്നുള്ളത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ നമുക്ക് സന്മാർഗം കാണിച്ചു നൽകുന്ന ഒരു വലിയ ജീവിത വ്യവസ്ഥയുടെ ഏറ്റവും വലിയ വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, അത് എല്ലാ ബദനീയായിട്ടുള്ള അതുപോലെ തന്നെ ശാരീരികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു പരിഹാരവും കൂടിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്നത്. ഷിഫ ഉല്ലിമാ ഫി സുദൂർ എന്നാണ്. ഹൃദയങ്ങൾക്ക് ശമനം നൽകുന്ന ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ. അള്ളാഹു വിശുദ്ധ ഖുർആനിനെ ഇറക്കിയതും അങ്ങനെ തന്നെയാണ്. അള്ളാഹു മനുഷ്യൻ്റെ ചിന്തയോടും അവൻ്റെ ആലോചനകളോടും നേരിട്ട് സംസാരിക്കുന്ന ഒരു ശൈലി യഥാർത്ഥത്തിൽ ഖുർആനിനുണ്ട്. എന്ന് പറഞ്ഞാൽ, നമ്മൾ മനുഷ്യരെന്ന നിലക്ക് തിരുത്തേണ്ടതും അറിയേണ്ടതും മാതൃകയാക്കേണ്ടതും പിന്തുടരേണ്ടതുമായ ഒട്ടനവധി കാര്യങ്ങളെ നമുക്ക് പകർന്നു നൽകുന്നത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിനെ അള്ളാഹു അവതരിപ്പിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചര്യകളും ഖുർആനിനെ എങ്ങനെ ജീവിതത്തിൽ പകർത്തണമെന്നും എങ്ങനെ മനസ്സിലാക്കണമെന്നുമുള്ള പഠനം നമുക്ക് നൽകിയത് പ്രവാചകൻ്റെ ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളെ മറികടക്കാൻ വിശുദ്ധ ഖുർആൻ നമുക്ക് പ്രചോദനമാണ് എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഖുർആനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത് പാരായണം ചെയ്യുന്നതിലുള്ള പുണ്യത്തെക്കുറിച്ച് ഏറെ അറിയുന്ന ആളുകളാണ് നമ്മൾ. ഇപ്പോൾ കേവലം ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം എല്ലാ അർത്ഥത്തിലും നമുക്ക് മികവുകൾ സമ്മാനിക്കുന്നതാണ്. കാരണം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിലെ ഓരോ ഹർഫിൻ്റെയും പുണ്യത്തെക്കുറിച്ച് ഏറെ മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. മാത്രമല്ല

0: ചിന്തിക്കുമ്പോൾ മാത്രമാണ് ആ ഖുർആൻ നമുക്കൊരു പോസിറ്റീവായിട്ട് മാറുന്നത്. ഇന്ന് പണ്ട് കാലങ്ങളിലുള്ളതുപോലെയല്ല, എല്ലാ അർത്ഥത്തിലും ഏത് സെക്കൻഡുകളിലും ആ ഒരു ബന്ധത്തെ നെഞ്ചോട് ചേർക്കാൻ ഏറെ സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൻ്റെ ചരിത്രങ്ങളിലൂടെയും അത് നമുക്ക് മുൻഗാമികളുടെ അനുഭവങ്ങളെക്കുറിച്ചുമെല്ലാം ഒരുപാട് വിശദീകരിച്ച് നൽകുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് മുൻഗാമികളുടെ ചരിത്രങ്ങളെ പഴങ്കഥകളായിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചരിത്രങ്ങൾ എന്തിന് നമുക്ക് ഖുർആൻ പകർന്നു നൽകണം എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം, തീർച്ചയായും നമുക്കറിയാം, മനുഷ്യൻ്റെ എല്ലാ ചലനങ്ങളും മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും എത്രത്തോളമുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന സ്രഷ്ടാവിനാണ് മനുഷ്യൻ്റെ ജീവിത വ്യവസ്ഥയെ വരച്ചു കാണിക്കുവാനും അത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ നിശ്ചയിക്കുവാനും തീരുമാനിക്കുവാനും ഏറെ യോഗ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിത വ്യവസ്ഥയെ വരച്ചു കാട്ടുന്ന വിശുദ്ധ ഖുർആനിനെ അതിനെ നെഞ്ചിലേറ്റാനുള്ള അതിനെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അവലംബിക്കാനുള്ള ഒരു ഗ്രന്ഥമായിക്കൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ സ്രഷ്ടാവ് നമുക്കത് അവതരിപ്പിച്ച് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഹൃദയങ്ങൾക്കും അവൻ്റെ വേദനകൾക്കും അത് ശാരീരികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ ആ ഒരു ദാഹത്തിന് ശമനം നൽകുന്ന ഒന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനെന്ന് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അന്നേ നമുക്കതിൻ്റെ ആശയങ്ങളെ മനസ്സിലേക്ക് എടുത്തു വെക്കാനും ഗ്രഹിക്കുവാനും അതിനെ ബഹുമാനിക്കുവാനും ആ ഖുർആൻ എൻ്റെ ജീവിതത്തിൻ്റെ ശമനമാണ് എന്ന് തിരിച്ചറിയുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവരാകാൻ, അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവരാകാൻ, അതിൻ്റെ പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരാകാൻ തീർച്ചയായും ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. നമുക്ക് അള്ളാഹുവിൻ്റെ വജ്ഹ് അഥവാ അള്ളാഹു നമുക്ക് സമ്മാനമായി ഒരുക്കിവെച്ച സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്ക് നടന്നെടുക്കാൻ അള്ളാഹു നൽകിയ മഹത്തായ ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ട്. കേവലം അത് മറിച്ച് പോകുന്ന ആളുകളാകാതെ ആശയങ്ങളെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിതത്തിലെ കർമ്മ മേഖലകളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നവരായി അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പരിഹാരകനായി നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടത്, ഏറ്റവും ഒന്നാമതായി നമുക്ക് വരേണ്ടത് വിശുദ്ധ ഖുർആനാണ്. ചൂഷണങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആനിനെ പല രൂപത്തിലും ഉപയോഗിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ടാകാം. പക്ഷേ രോഗം വന്നാൽ ചികിത്സിക്കുവാനും രോഗത്തിന് ആവശ്യമായ മരുന്നുകൾ കഴിക്കുവാനുമെല്ലാം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കൂടെ ഈ രോഗങ്ങൾ നമുക്ക് നൽകുന്ന, രോഗത്തിന് പരിഹാരങ്ങൾ നൽകുന്ന റബ്ബിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർക്കുവാൻ കൂടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആക്കം കൂടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ജീവിത പ്രതിസന്ധികളിലും അല്ലാത്ത സമയങ്ങളിലുമെല്ലാം ഖുർആനുമായൊരു ബന്ധം പുനഃസ്ഥാപിക്കുവാൻ, കേവലം റമദാനിൻ്റെ 30 ദിനരാത്രങ്ങളിൽ മാത്രമായി ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ ഒതുക്കാതെ അത് ദിവസവും ഒരു പേജെങ്കിലും പാരായണം ചെയ്യുന്നവരായിക്കൊണ്ടും വെള്ളിയാഴ്ചകളിൽ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകം പാരായണം ചെയ്യുന്നവരായിക്കൊണ്ടും അതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മുടെ നാടുകളിൽ നടക്കുന്ന അത്തരം സദസ്സുകളിലേക്ക് കടന്നു ചെല്ലുന്നവരായിക്കൊണ്ടും പരമാവധി നമ്മുടെ ബന്ധം ഖുർആനുമായിക്കൊണ്ട് നമ്മൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. കാരണം പ്രതിസന്ധികൾ മാത്രം പറഞ്ഞ് പ്രയാസങ്ങൾ മാത്രം മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് നടക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് സ്വയം ചില വഴികൾ കണ്ടെത്തി ആ വഴികളിലൂടെ റബ്ബിലേക്ക് അടുക്കുവാനും അവൻ്റെ ഗ്രന്ഥവുമായിക്കൊണ്ട് ആത്മബന്ധം പുനഃസ്ഥാപിക്കുവാനും പരിശ്രമിക്കുന്നവരായി നമ്മൾ മുന്നേറുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വഅഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ഖുർആൻ എന്ന താക്കോൽ. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, ഖലീഫ തുനൈജിയുടെ ശബ്ദമാണ് ഖിറാത്തിലൂടെ നമ്മൾ കേട്ടത്. സൂറത്ത് അഹ്ഖാഫിലെ 15-ാമത്തെ വചനം. സുഹൃക്ക, നമ്മൾ ഈ ഒരു വചനം എങ്ങനെ നമ്മൾ പറയാം? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ അങ്ങനെ കടന്നു പോയിട്ട് അവസാന മനുഷ്യൻ എത്തി നിൽക്കുന്ന അവൻ്റെ മനസ്സിൻ്റെ ഒരു ഒരു തപിക്കുന്ന ഒരു വാക്കുകളാണ്. ശരിക്കാ പറഞ്ഞിട്ടുള്ളത്,
1: അതെ, എത്രത്തോളം നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലേക്ക് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത അങ്ങനെ വരികയാണ്.
0: ആ ചുറ്റുപാടിൽ ഏറ്റവും വലിയ കടപ്പാട് പടച്ചറബ് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് കഴിഞ്ഞാൽ തന്നെ ഈ ഖുർഹൻ എന്ന് പറഞ്ഞ വലഅതുഹു ഖുർഹ ഹമലഹു വഫസ്ലുഹു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, ഗർഭധാരണം, ആ പ്രയാസത്തിൻ്റെ മീതെ പ്രയാസത്തോടുകൂടി ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും കുഞ്ഞാക്കി പോറ്റി വളർത്തി അവസാനം ഇങ്ങനെ വളർന്നു വന്ന് ഒരു 10-40 വയസ്സാവുമ്പോൾ മാതാപിതാക്കൾ മുന്നിൽ നിൽക്കുമ്പോൾ ഖാല റബ്ബി ഔസി അനി അന്നഷ്കുറ നിഅമത കല്ലത്തി അൻഅംത അലയ്യ, പടച്ചവനെ ഒരിക്കൽ നന്ദി കാണിക്കാനുള്ളൊരു പ്രചോദനം എനിക്ക് നീ തരയണമേ. അതിനു വരെ നമ്മളെ മനസ്സ് തെറ്റിപ്പോവരുത്, അവരോട് കടപ്പെട്ട് നിൽക്കാൻ അതിനുള്ള ഒരു ഒരു ശക്തി അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു ഒരു തോക്കത്ത് നീ എനിക്ക് നന്ദി ചെയ്യാനുള്ള തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങൾ കർമ്മം ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്.
1: ഇത് വെറുതെ നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലേ. ഇതുപോലെ വിശ്വാസ ഖുർആനിലെ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ ആമീൻ പറയണം. അതേപോലെ നമ്മളെ മക്കളെ കൊണ്ട് അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു ഉമ്മ അനുഭവിച്ച പ്രയാസം മാതാവ് ഉമ്മക്ക് തന്നെ അല്ല അറിയുള്ളൂ. സലാമക്ക,
0: അതെ,
1: അവിടെ ആ ഒരു റൂമിൽ പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിച്ചാണ് പ്രസവിക്കുന്നത്. പക്ഷേ ആ 9 ആ നാൾ വഴികൾ മൊത്തം എത്ര പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രസവത്തിന് ശേഷം കരയുന്ന കുട്ടീനെ ഉമ്മൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോഴേ അതൊക്കെ മറക്കണമല്ലോ. എത്ര പ്രയാസപ്പെട്ടിരുന്നു അതൊന്നും അവർക്കതൊരു പ്രശ്നേ ആവാതിരിക്കാനാണ്. ഉമ്മ എന്ന് വിളിച്ചിട്ട് ഒരു കുട്ടി പിന്നെ അതിൻ്റെ വലുതാണ സമയത്ത് ഇങ്ങനെ ഉമ്മ വിളിച്ചിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അപ്പോഴാണ് ഉമ്മാൻ്റെ ഒരു അല്ലേ.
0: അല്ല, ഇങ്ങനെ പറഞ്ഞു പോകുന്ന നോക്കൂ, ആയത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോഴേ എനിക്ക് മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാനുള്ള ഒരു ഒരു ഒരു ഉദവി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു തൗഫീഖിന് നൽകണേ, അതിനെ പ്രചോദിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ട് പിന്നെയുള്ള പ്രചോദനം തന്നെ വാ അമല സ്വാലിഹൻ തർല്ലാഹ്, തൃപ്തിപ്പെട്ട അമല് ചെയ്യാൻ അല്ലാ തൃപ്തിപ്പെട്ട്. അടുത്തെന്താണോ വാസ്ലിഹലി ഫിദുരിയത്തി, എൻ്റെ മക്കൾ നീ നന്നാക്കണേ. മക്കൾ നന്നായി കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരാളുള്ളത്? അപ്പം അതൊരു പ്രാർത്ഥനയുടെ ഭാഗം കൂടിയാണ്. അത് നമ്മൾ മക്കളെ നന്നാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല, അത് നിരന്തരമായൊരു പ്രാർത്ഥന കൂടി അതിൽ വേണം എന്നുള്ളത് കൂടിയാണ് നമ്മളെ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്.
1: മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ശ്രോതാക്കൾ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരൊക്കെ ഇതേപോലെ ഒരു ഒരു ഉമ്മൻ്റെ ഉപ്പൻ്റെ മക്കളാണല്ലോ. അപ്പോൾ അവർ വേണ്ടത് അവരുടെ ഉമ്മക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്.
0: യെസ്,
1: ഇൻഷാല്ലാ ഇതിനേക്കാളും ഒരുപാട് ഹൈറുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ വെച്ച് അവർക്ക് കിട്ടട്ടെ എന്ന് കൂടി നമുക്കിപ്പോ പ്രാർത്ഥിക്കാം.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക,

0: കൊച്ചുകൂരുണ്ടായി. നല്ല കാറ്റും മഴയും ഉള്ള ഒരു രാത്രി. പുറത്ത് മരങ്ങൾക്കിടയിലൂടെ തണുത്ത കാറ്റ് ചൂളം വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആകാശത്ത് അമ്പിളിയമ്മാവൻ കറുത്ത മേഘങ്ങൾക്കിടയിൽ നിന്ന് ഒളിച്ചു നോക്കുകയാണ്. പുറത്താകെ നല്ല ഇരുട്ടായതുകൊണ്ട് ആ വീടിനുള്ളിലെ മേശപ്പുറത്ത് ഒരു വലിയ മെഴുകുതിരിയും അതിൻ്റെ തൊട്ടടുത്തായി ഒരു കുഞ്ഞു മൺവിളക്കും കത്തിച്ചു വച്ചിരുന്നു. അവ രണ്ടും ചേർന്ന് ആ കൊച്ചുമുറിയെ മനോഹരമായ വെളിച്ചത്താൽ നിറച്ചു.
1: അപ്പൊ ഒരു കുന്നിൻ ചെരുവ്, ഒരു കൊച്ചു വീട്, മനോഹരമായ പ്രദേശം, തണുത്ത ഒരു സാഹചര്യം, കാലാവസ്ഥ. ആ വീടിനകത്ത് ഒരു വലിയ മെഴുകുതിരിയും ചെറിയ ഒരു
0: മൺവിളക്കും. മൺവിളക്ക് ഒരു കുഞ്ഞു വെളിച്ചം മാത്രം നൽകി ശാന്തമായി കത്തിയപ്പോ മെഴുകുതിരി തന്റെ സ്വർണ്ണ നിറത്തിലുള്ള വലിയ തീനാളം ഉയർത്തിപ്പിടിച്ച് ഏറെ പ്രഭയോടെ നിന്നു. അതിന്റെ ആ വലിയ തീനാളം പുറത്തെ ചെറിയ കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നൃത്തം ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. തന്റെ ആ മനോഹരമായ രൂപത്തിലും വലിയ വെളിച്ചത്തിലും മെഴുകുതിരിക്ക് വല്ലാത്ത അഹങ്കാരമായിരുന്നു. അതുകൊണ്ട് അത് അരികിലിരുന്ന ആ കുഞ്ഞു മൺവിളക്കിനെ നോക്കി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് തന്റെ വെളിച്ചം ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ച് പതുക്കെ പറഞ്ഞു, നോക്കൂ, ഞാൻ എത്രമാത്രം കേമനാണ്. ഞാനില്ലായിരുന്നെങ്കിൽ ഈ വീട് മുഴുവൻ ഇരുട്ടിലായേനെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകാശം ഞാൻ തന്നെയാണ്. മെഴുകുതിരിയുടെ ഈ വലിയ വർത്തമാനം കേട്ടിട്ടും അരികിലിരുന്ന കുഞ്ഞു മൺവിളക്ക് ഒന്നും മിണ്ടിയില്ല. അത് യാതൊരു അഹങ്കാരവുമില്ലാതെ ശാന്തമായി പതുക്കെ കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ മെഴുകുതിരി വീണ്ടും അഹങ്കാരത്തോടെ പറഞ്ഞു, ആകാശത്തെ നക്ഷത്രങ്ങൾ എത്രയോ ദൂരെയാണ്. അവക്കൊന്നും ഈ മുറിയിൽ വെളിച്ചം തരാൻ കഴിയില്ല. അമ്പിളിയമ്മാവനാണെങ്കിൽ തോന്നുമ്പോൾ മാത്രം വരും, ചിലപ്പോൾ മേഘങ്ങൾക്കിടയിൽ ഒളിക്കുകയും ചെയ്യും. സൂര്യനാകട്ടെ രാത്രിയാകുമ്പോൾ എവിടെയോ പോയി മറയും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഈ ഇരുട്ടിൽ എല്ലാവരെയും സഹായിക്കുന്നത് ഞാനാണ്. അത് കേട്ടപ്പോ കുഞ്ഞു മൺവിളക്ക് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, കൂട്ടുകാരാ, നമ്മൾ നന്നായി വെളിച്ചം കൊടുക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ അഹങ്കരിക്കുന്നത് നല്ലതല്ല. അത് കേട്ട് മെഴുകുതിരി പരിഹാസത്തോടെ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കെന്നോട് അസൂയ തോന്നിയിട്ടാണ്. എന്റെ അത്രയും ഭംഗിയോ വെളിച്ചമോ നിനക്കില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. ആ പാവ മൺവിളക്ക് അത് കേട്ട് വിഷമത്തോടെ മിണ്ടാതിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ പുറത്തെ കാറ്റിന്റെ ശക്തി കൂടിക്കൂടി വന്നു. വീടിന്റെ വാതിലിന്റെ വിടവിലൂടെ നല്ലൊരു കുളിർക്കാറ്റ് മുറിക്കുള്ളിലേക്ക് പാഞ്ഞു കയറി വന്നു. കാറ്റടിച്ചതും മെഴുകുതിരി ആകെ ഒന്ന് വിറച്ചുപോയി. അതിന്റെ തീനാളം ഒരു വശത്തേക്ക് വല്ലാതെ ചെരിഞ്ഞു. എന്നാൽ ആ കുഞ്ഞു മൺവിളക്ക് മാത്രം വരാൻ പോകുന്ന വലിയ കാറ്റിനെ പേടിച്ച് തന്റെ തിരി ഒരല്പം താഴ്ത്തിപ്പിടിച്ച് വിനയത്തോടെ ശാന്തമായി കത്തുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ തന്റെ അഹങ്കാരം കൈവിടാതെ മെഴുകുതിരി വീണ്ടും നേരെ നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ കുഞ്ഞു കാറ്റിനെയൊന്നും പേടിയില്ല. പക്ഷേ പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റ് മുറിയിലേക്ക് ആഞ്ഞുവീശി. തന്റെ വലിയ വെളിച്ചം കാണിച്ച് തലയുയർത്തി നിന്ന മെഴുകുതിരിയുടെ തീനാളം ഒരൊറ്റ നിമിഷം കൊണ്ട് കെട്ടുപോയി. എന്നാൽ കാറ്റു വന്നപ്പോൾ തന്റെ കുഞ്ഞു തിരുനാളം പതുക്കെ താഴ്ത്തിപ്പിടിച്ച് വിനയത്തോടെ ഇരുന്നതുകൊണ്ട് ആ കുഞ്ഞു മൺവിളക്ക് മാത്രം കെടാതെ അപ്പോഴും തെളിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോ ആ വീട്ടിലെ അമ്മ വന്ന് പുറത്തെ കാറ്റകത്ത് കടക്കാതിരിക്കാൻ വാതില് നന്നായി അടച്ചു. എന്നിട്ട് അപ്പോഴും കെടാതെ കത്തിക്കൊണ്ടിരുന്ന ആ മൺവിളക്കിന്റെ കുഞ്ഞു വെളിച്ചത്തിൽ നിന്നും ആ അമ്മ മെഴുകുതിരിയെ വീണ്ടും കത്തിച്ചു വെച്ചു. ഇപ്പൊ മെഴുകുതിരിയുടെ വെളിച്ചം പഴയതുപോലെ അഹങ്കാരത്തോടെയല്ല, വളരെ ശാന്തമായാണ് കത്തിയത്. അത് തന്റെ അരികിലിരുന്ന മൺവിളക്കിനെ നോക്കി സ്നേഹത്തോടെ പതുക്കെ പുഞ്ചിരിച്ചു. തനിക്ക് തെറ്റുപറ്റിയെന്ന് മെഴുകുതിരിക്ക് ഇപ്പോൾ നന്നായി മനസ്സിലായിരുന്നു. അത് കണ്ട് അരികിലിരുന്ന കുഞ്ഞു മൺവിളക്ക് സ്നേഹത്തോടെ പറഞ്ഞു, ഇപ്പൊ മനസ്സിലായോ കൂട്ടുകാരാ, ഒരു ചെറിയ കാറ്റിനുപോലും നിമിഷനേരം കൊണ്ട് നിന്റെ വെളിച്ചം കെടുത്താൻ കഴിയും. ഈ ലോകത്ത് എല്ലാവർക്കും അവരുടേതായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. മെഴുകുതിരി ലജ്ജയോടെ പതുക്കെ തലയാട്ടിയത് സമ്മതിച്ചു. താൻ സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും വലിയവനാണെന്ന് പിന്നീട് ഒരിക്കലും അത് വീരവാദം മുഴക്കിയിട്ടില്ല. ആരുമായും മത്സരിക്കാൻ പോയതുമില്ല. തന്നാലാവും വിധം ആ കൊച്ചുമുറിയിലാകെ അത് ശാന്തമായി പ്രകാശം പരത്തി.
1: മാഷാല്ലാ, വളരെ ഗുണപാഠാർഹമായ ഒരു കഥ തന്നെയാണ് നമ്മൾ ഇതുവരെയും ശ്രവിച്ചത്. മുമ്പുണ്ടായിരുന്ന രണ്ടാം ക്ലാസ്സിലെയാണോ മൂന്നാം ക്ലാസ്സിലെയാണോ അറബി പാഠപുസ്തകത്തിൽ ഇതിനു സമാനമായ ഒരു കഥ പഠിപ്പിച്ചതായി ഓർക്കുകയാണ്. ഒരു ബബുഗാവും ഖുഫാഷും, തത്തമ്മയും വവ്വാലും. അപ്പോൾ തത്തമ്മ നല്ല ചുവന്ന കൊക്കും നല്ല നിറം പച്ച നിറവും നല്ല ഭംഗിയും രീശും ജനാഹും ഒക്കെ ഉള്ള നല്ല തൂവലും ഒക്കെ ഉള്ള നല്ല സുന്ദരിയാണ് ആര്? തത്തമ്മ. തത്തമ്മ തലകീഴായി തൂങ്ങിയാടുന്ന ഖുഫാഷിനെ വവ്വാലിനെ കണ്ടിട്ട് കളിയാക്കുന്ന ഒരു രംഗം ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ടല്ലോ, നിനക്ക് നിൻ്റേതായ മഹത്വങ്ങളുണ്ട്. ഖുഫാഷ് പറയുന്നു, എനിക്ക് എൻ്റേതായ ചില മഹത്വങ്ങളുണ്ട്. നിനക്ക് രാത്രി കാഴ്ച കിട്ടില്ല, പക്ഷെ എനിക്ക് രാത്രി കാഴ്ച കിട്ടും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ സ്വാഭാവികമായ ഗുണഗണങ്ങൾ സൃഷ്ടാവ് പകർന്നു നൽകിയിട്ടുണ്ട്. അത് എനിക്ക് ലഭിക്കപ്പെട്ട ഗുണം മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കപ്പെടേണ്ടതുണ്ട് എന്ന തിരിച്ചറിവുള്ളിടത്താണ് വിവേകവും വിനയവും താഴ്മയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത്.

സാജിദ് പുതുനഗരത്തിൻ്റെ ഇമ്പമാർന്ന സ്വരത്തിലൂടെ ഒരു ഗാനം നമുക്ക് കേൾക്കാം. സ്വരം പ്രോഗ്രാമിൽ ഇന്ന് റൂഹ് ഒരു നാൾ വിധി വന്നാൽ എന്ന ഈരടികളോടൊപ്പമാണ് അദ്ദേഹം ഗാനം ആലപിക്കുന്നത്.

0: മഷാഅല്ലാ. സാജിദ് പുതുനഗരത്തിൻ്റെ റൂഹ് ഒരു നാൾ വെടിവന്നാൽ എന്ന ഗാനമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അമൂല്യമാണ് വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്ന സന്ദേശങ്ങൾ. വിശുദ്ധ ഖുർആനിൻ്റെ ജീവിത പാഠങ്ങൾ മാനവരാശിക്ക് വെളിച്ചം കാണിക്കുന്നു. ആ പാഠങ്ങൾ പഠിക്കുവാൻ പകർത്തുവാൻ അമൂല്യമായ അവസരം പീസ് റേഡിയോ ഒരുക്കുന്നു. ഖുർആൻ പാഠങ്ങൾ. ഹാഫിസ് സിറാജുലിസ്ലാം ബാലുശ്ശേരി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോട് സംസാരിക്കുന്നത് അള്ളാഹു അവതരിപ്പിച്ചവയോട് വെറുപ്പ് കാണിച്ചാൽ എന്ന വിഷയമാണ്.
4: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയുടെ മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുന്ന ഏതൊരാളും അല്ലാഹുവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുകയും അവനെ സ്നേഹിക്കുകയും അതുകൊണ്ട് തന്നെ അവൻ അവതരിപ്പിച്ചിട്ടുള്ളതിനെ അവർ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതാണ് വിശ്വാസികളുടെ അടയാളം. അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് തന്നെ അവനിൽ നിന്ന് അവതീർണമായിട്ടുള്ള നിയമങ്ങളെ, അവനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കൽപ്പനകളെ, വേദവാക്യങ്ങളെ, അവൻ നിയോഗിച്ചയച്ച പ്രവാചകന്മാരുടെ സന്ദേശങ്ങളെയെല്ലാം അവർ ഇഷ്ടപ്പെടുകയും അവയെ സ്നേഹിക്കുകയും ഏറെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി അതൊക്കെ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും. എന്നാൽ അല്ലാഹു അവതരിപ്പിച്ചവയോട് വെറുപ്പ് കാണിക്കുന്ന ചില ആളുകളുണ്ട്. വേദവാക്യങ്ങളോട് അവർ വെറുപ്പ് കാണിക്കുന്നു. പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിൽ പലതിനോടും അവർ വെറുപ്പ് കാണിക്കുന്നു. അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ഒരുപക്ഷെ അംഗീകരിച്ചേക്കാം. എന്നാൽ അവരുടെ താൽപ്പര്യത്തിനു വിരുദ്ധമായ വാക്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടാൽ അവയോട് കടുത്ത വെറുപ്പ് പ്രകടിപ്പിക്കുകയും നീരസം പ്രകടിപ്പിക്കുകയും അതിനെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അത് സത്യനിഷേധത്തിൻ്റെ അടയാളമാണ്. അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോഴും പ്രവാചകനിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോഴും അല്ലാഹുവിൻ്റെ വചനങ്ങളോടും പ്രവാചകന്റെ അധ്യാപനങ്ങളോടും കടുത്ത വെറുപ്പും നീരസവും വെച്ചു പുലർത്തുന്നവർ, അറിയുക, അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല എന്ന കാര്യം, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു നിഷ്ഫലമാക്കിക്കളയും എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ആശയത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില ഖുർആനിക വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഹമ്മദിലെ 8-9 വചനങ്ങൾ ശ്രദ്ധിക്കുക. 47-ാം അധ്യായം സൂറത്തു മുഹമ്മദ്, 8-9 വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, ഫതഅസ ലഹും, അവർക്ക് നാശം, വ അദല്ല അഅമാലഹും, അവരുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു വഴികേടിലാക്കിയിരിക്കുന്നു അഥവാ ബാത്തിലാക്കിയിരിക്കുന്നു. എന്താണ് കാരണം? ദാലിക ബി അന്നഹും, കാരണം അവർ, കരിഹൂ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിനോട് അവർ വെറുപ്പ് കാണിച്ചു. അല്ലാഹു അവതരിപ്പിച്ച കാര്യങ്ങളോട് അവർക്ക് ദേഷ്യം പിടിച്ചു, നീരസമുണ്ടായി. ഫഅഹ്ബത അഅമാലഹും, അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു അവർക്ക് നിഷ്ഫലമാക്കിക്കളഞ്ഞു. ഇവിടെ വളരെ ശ്രദ്ധേയമായ, അതോടൊപ്പം ഏറെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. സത്യനിഷേധികളായ ആളുകൾക്ക് നാശമെന്നും അവരുടെ അമലുകളെ അല്ലാഹു വഴികേടിലാക്കിയെന്നും അതിനുള്ള കാരണം അല്ലാഹു അവതരിപ്പിച്ചവയോട് അവർക്ക് വെറുപ്പ് തോന്നിയതാണ് എന്നും അതുകൊണ്ട് തന്നെ അവരുടെ അമലുകൾ അല്ലാഹു നിഷ്ഫലമാക്കിക്കളഞ്ഞു എന്നുമാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു അവതരിപ്പിച്ച വിഷയങ്ങളോട്, അത് മുഴുവൻ കാര്യങ്ങളോടും ആവണമെന്നില്ല, അള്ളാഹു അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു നിയമം ശരിയല്ല എന്നൊരാൾ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അള്ളാഹു അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു വിധിയോട് ഒരാൾക്ക് വെറുപ്പ് തോന്നുകയും അയാൾക്ക് അനിഷ്ടം തോന്നുകയും ചെയ്താൽ അതെല്ലാം സത്യനിഷേധത്തിൻ്റെ അടയാളമാണ്. മാത്രമല്ല അതിലൂടെ അവർ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോകും, അവരുടെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികൾ അവർ അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട എല്ലാ വചനങ്ങളിലും അവർ വിശ്വസിക്കണം. അല്ലാഹുവിൻ്റെ എല്ലാ കൽപ്പനകളെയും ഇഷ്ടത്തോടുകൂടി അവർ സ്വീകരിക്കണം. ഏതെങ്കിലും കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ അവർക്ക് ശാരീരികമായ പ്രയാസങ്ങളുണ്ടാകും, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ ആ പ്രയാസങ്ങളൊന്നും അത്തരം നിയമങ്ങളോട് വെറുപ്പ് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കാൻ പാടില്ല. മറിച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുള്ള നോമ്പ്, അത് തീർച്ചയായും അവർ ഇഷ്ടത്തോടുകൂടിയായിരിക്കണം നോമ്പനുഷ്ഠിക്കേണ്ടത്. അതേപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസമുണ്ടാകുന്ന രൂപത്തിലുള്ള സകാത്തും സദഖയും പോലെയുള്ള കാര്യങ്ങൾ, പക്ഷേ അതും ഇഷ്ടത്തോടുകൂടിയായിരിക്കണം അവർ പ്രാവർത്തികമാക്കേണ്ടത്. ഇപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ഏതൊന്നിനോടും ഇഷ്ടം കാണിക്കുകയും അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികളുടെ അടയാളമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതേ അധ്യായത്തിൽ തന്നെ സൂറത്ത് മുഹമ്മദിലെ 26, 27, 28 വചനങ്ങൾ കൂടി നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളുടെ അവസ്ഥയെ സംബന്ധിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറയുകയുണ്ടായി, ذلك بأنهم قالوا للذين كرهوا ما نزل الله سنطيعكم في بعض الأمر والله يعلم إصرارهم. അതെന്തുകൊണ്ടെന്നാൽ അല്ലാഹു അവതരിപ്പിച്ചതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ച ആളുകളോട് അവർ പറയുകയുണ്ടായി, സനുത്തിയുഅക്കും ഫി ബഅദിൽ അംർ, ചില വിഷയങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ അനുസരിക്കാം. വല്ലാഹു യഅലമു ഇസ്റാറഹും, അവരുടെ രഹസ്യം അല്ലാഹു അറിയുന്നുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലാഹു അവതരിപ്പിച്ചതിനോട് വെറുപ്പ് കാണിച്ചു എന്നല്ല, മറിച്ച് വെറുപ്പ് കാണിച്ച ആളുകളോട് ചില വിഷയത്തിലൊക്കെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ പോലും ഇതിൻ്റെ പരിധിയിൽ വരും, സത്യനിഷേധികളുടെ പരിധിയിൽ വരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അല്ലാഹു അവതരിപ്പിച്ചതിനോടുള്ള വെറുപ്പ് മാത്രമല്ല, അത്തരം വെറുപ്പ് കാണിക്കുന്ന ആളുകളോട് ആ വിഷയത്തിലും ഞങ്ങളും നിങ്ങളുടെ കൂടെയാണ് എന്ന് ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ അതും ഒരാളെ സത്യനിഷേധത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫകൈഫ ഇദാ തവഫത്ഹുമുൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും വ അദ്ബാറഹും, അവരുടെ മുഖങ്ങളിലും പുറം വശങ്ങളിലും അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്നത് അത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരിക്കും. കാരണം ദാലിക ബി അന്നഹും ഉത്തബഉമ അസ്ഖതല്ലാ, അല്ലാഹുവിന് ദേഷ്യമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവർ പിൻപറ്റിയത്. വകരിഹു റിളവാനഹു, അല്ലാഹുവിൻ്റെ തൃപ്തിയെ അവർ വെറുക്കുകയും ചെയ്തു. ഫഅഹ്ബത അഅമാലഹും, അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു അവർക്ക് നിഷ്ഫലമാക്കി. അപ്പോൾ അല്ലാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങളെ പിൻപറ്റുക, എന്നാൽ അല്ലാഹുവിന് തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങളോട് വെറുപ്പും കാണിക്കുക. ഇപ്രകാരം അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള ആശയങ്ങളോട് വെറുപ്പ് കാണിക്കുക എന്നത് അമലുകൾ നഷ്ടമാകാനും നരകത്തിൽ പോകാനും കാരണമായിത്തീരും. അതുകൊണ്ട് സത്യവിശ്വാസികൾ അവർ എല്ലാവരും തന്നെ അല്ലാഹു അവതരിപ്പിച്ച മുഴുവൻ വചനങ്ങളോടും ഇഷ്ടം കാണിക്കുന്നവരും അതിനെ സ്നേഹത്തോടുകൂടി പിൻപറ്റുന്നവരുമായിരിക്കണം. ഈ ഒരു വലിയ പാഠമാണ് ഈ വചനങ്ങളിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സത്യവിശ്വാസികൾ ആ വിഷയത്തിൽ ജാഗ്രത പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
5: പീസ് റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. അല്ലാഹു അവതരിപ്പിച്ചവയോട് വെറുപ്പ് കാണിച്ചാൽ, ഈ വിഷയമായിരുന്നു ഇന്ന് ഹാഫിൽ സിറാജുലിസ്ലാം ബാലുശ്ശേരി നമുക്കായി വിശദീകരിച്ചത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ ഒരു മൂല്യമുള്ള ഒരു വാചകമാണ് ഇന്ന് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്.
3: ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി
2: അദ്ദേഹം പറയുകയാണ്, ജൗഹറുൽ മർഇ ഫീ സലാസ്, മൂന്ന് കാര്യങ്ങളിലാണ് ഒരു മനുഷ്യന്റെ അഭിമാനം രത്നമുള്ളത്,
3: അതിന്റെ മൂല്യം അല്ലെ,
2: മൂല്യമുള്ളത്
3: ഒരു മനുഷ്യൻ.
2: മൂന്ന്, കിത്മാനുൽ ഫഖർ ഹത്ത യളുന്നുക ഗനിയ, വകിത്മാനുൽ ഗളബ് ഹത്ത യളുന്നുക റാദിയ, വകിത്മാനുൽ ശിദ്ദ ഹത്ത യളുന്നുക മുനീമ. നീ നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ മറച്ചു വെക്കണം, അത് നീ ധനികനാണെന്ന ആളുകൾക്ക് തോന്നാൻ വേണ്ടി തന്നെയാണ്. നീ നിന്റെ ജീവിതത്തിൽ കോപത്തെ മറച്ചു വെക്കണം, അത് നീ സംതൃപ്തനാണ് എന്ന ആളുകൾ നിന്നെപ്പറ്റി വിചാരിക്കാൻ തന്നെയാണ്. നീ നിന്റെ ജീവിതത്തിൽ പ്രയാസത്തെ മറച്ചു വെക്കണം, അത് ആളുകൾക്ക് നീ അനുഗ്രഹീതനാണ് എന്ന തോന്നലുണ്ടാകാൻ തന്നെയാണ്. ഒരു പോസിറ്റീവായൊരു ചിന്തയാണ് ഇമാം ഷാഫിഈയുടേതായി വരുന്ന ഇന്നത്തെ ചിന്ത. ഇത് നമ്മുടെ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കട്ടെ.
3: പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ മൂന്ന് മൂല്യങ്ങളെക്കുറിച്ചാണ് മഹാനായ ഷാഫി ഇമാം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നീ കോപം മറച്ചു വെക്കണം, ദാരിദ്ര്യം മറച്ചു വെക്കണം. അതായത് ആ മറച്ചു വെക്കുന്നത് എങ്ങനെയാണ്, നീ ഒരു ധനികനാണ് എന്ന് തോന്നുമാറ് നീ നിന്റെ ദാരിദ്ര്യത്തെ നീ മറച്ചു വെക്കണം. രണ്ടാമത്തെ കാര്യം, നീ കോപത്തെ നീ പിന്നെ ഉള്ളിൽ അടക്കി വെക്കണം, നീ സംതൃപ്തനാണ് എന്ന് ധരിക്കുമാറ് നീ നിന്റെ കോപത്തെ നീ അടക്കി വെക്കണം. മൂന്നാമത്തെ കാര്യം, നീ പ്രയാസങ്ങൾ എന്തു ചെയ്യണം, അടക്കി പിടിക്കണം. നീ എന്താണ്, സമ്പന്നനാണ്,
2: അനുഗ്രഹം നൽകപ്പെട്ട,
3: നീ ഒരു അനുഗ്രഹീതനാണ് എന്ന് തോന്നുമാറ് നീ എന്തു ചെയ്യണം, നിന്റെ പ്രയാസങ്ങൾ അടക്കി വെക്കണം എന്ന് പറയുന്ന മനോഹരമായ ഇമാം ഷാഫി ഇമാമിന്റെ മൂന്ന് വാചകങ്ങളാണ് ചേർത്ത് വെക്കാനുള്ളത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.

0: പീസ് റേഡിയോയിൽ ഇനി റിയാളു സ്വാലിഹീൻ. ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സുലാഹി. വിഷയം വഞ്ചനയുടെ പര്യവസാനം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അത്തമാനി അൽഅക്മലാനി അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അബൂ ഖാലിദ് ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ആ ഹദീസിലെ പ്രധാനമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തുകയും ന്യൂനതകളുണ്ടെങ്കിൽ അത് തുറന്നു പറയുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഇടപാടിൽ ബർക്കത്ത് ചെയ്യും എന്നാണ്. വസ്തുവിൻ്റെ ന്യൂനതകൾ മറച്ചുവെക്കുന്നതും അത് മറച്ചുവെച്ചുകൊണ്ട് ആളുകൾക്ക് സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്നത് വലിയ അപരാധമാണെന്നും വലിയ വഞ്ചനയാണതെന്നും അത്തരം ആളുകളിൽ ആളുകൾ നമ്മിൽപ്പെട്ടവനല്ല എന്നു വരെ റസൂലുള്ള പഠിപ്പിക്കുന്ന ഹദീസുകൾ കാണാം. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ അല സുബ്റത്തി തുആമിൻ ഒരു ഭക്ഷണ കൂമ്പാരത്തിൻ്റെ അരികിലൂടെ നടന്നുപോയി. വിൽക്കാൻ വേണ്ടി കൂട്ടിവെച്ചിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തു, അതിൻ്റെ അരികിലൂടെ റസൂലുള്ളാഹി നടന്നു പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് പ്രവാചകൻ കൈ ഇട്ട് നോക്കി, തൻ്റെ കൈ അതിൻ്റെ ഉള്ളിലൊന്ന് പ്രവേശിപ്പിച്ചു. അപ്പോൾ പ്രവാചകൻ്റെ കൈ നനവ് ബാധിച്ചു. റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹാദ യാ സ്വാഹിബത്വാം, ഈ ഭക്ഷണം വിൽക്കാൻ വേണ്ടി, ഈ ഭക്ഷ്യവസ്തു വിൽക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന വെച്ച ഈ മനുഷ്യ, എന്താണിത്? എന്താണ് ഈ ഭക്ഷണത്തിന്, ഈ ഭക്ഷ്യവസ്തുവിന് എന്താണിങ്ങനെ നനവ്? ഇതിന് നനവുണ്ടല്ലോ എന്ന് റസൂലുള്ള അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്, അത് മഴയേറ്റ് നനഞ്ഞതാണ് നബിയെ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അഫലാ ജാൽതഹു ഫൗഖത്വാം, നിനക്കത് ഈ ഭക്ഷണത്തിൻ്റെ നനഞ്ഞത് ഇതിൻ്റെ മീതി വെച്ചുകൂടെ? ഖൈറാഗുന്നാസ്, അങ്ങനെ മീതി വെച്ചാൽ ജനങ്ങൾക്കത് കാണാമല്ലോ, കാണുമ്പോൾ അവർക്കെന്ത് ചെയ്യാം, നല്ലത് തിരഞ്ഞെടുക്കാം. അപ്പോൾ അവരത് കാണണം, അറിയണം ഇങ്ങനെ നനഞ്ഞതാണ് എന്നവരറിയണം. അതിന് നിനക്കത് മീതി വെച്ചുകൂടെ എന്ന് റസൂലുള്ള പറഞ്ഞു. എന്നിട്ട് അവസാനമൊരു താക്കീത്, മൻ ഖശ്ശനാ ഫലൈസ മിന്ന, ആര് നമ്മെ ചതിക്കുന്നുവോ അവൻ നമ്മിൽപ്പെട്ടവനല്ല, ചതിയന്മാർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ള പറഞ്ഞു. സാധാരണ ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ വരാറുള്ളത് മഹാപാപത്തെ സൂചിപ്പിക്കാനാണ്. മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, അതുപോലെ മൻ ഖശ്ശന ഫലൈസ മിന്ന, ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ വരാറുള്ളത് മഹാപാപത്തെ സൂചിപ്പിക്കാനാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ രീതിയിൽ വസ്തുവിൻ്റെ ന്യൂനതകൾ മറച്ചുവെച്ചുകൊണ്ട് ഉപഭോക്താവിനെ ചതിക്കുന്നത് മഹാപാതകമാണ്, മഹാപാപമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വേറെയും ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന ഹദീസുകൾ കാണാം. ഇമാം മുസ്ലിം റഹിമഹുള്ള തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, സലാസുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യൻറു ഇലൈഹിം വലഹും അദാബുൻ അലീം. മൂന്ന് വിഭാഗം ആളുകൾ, അവരെ യൗമുൽ ഖിയാമയിൽ അല്ലാഹു നോക്കുകയോ അവരോട് സംസാരിക്കുകയോ അവരെ സംസ്കരിക്കുകയോ ചെയ്യുകയില്ല. പുറമേ വലകും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഖാബൂ വഖസിറു മൻ ഹും യാ റസൂലുള്ളാ, അല്ലാഹുവിൻ്റെ റസൂലെ, ഈ പറയപ്പെട്ടതാണ് അവരുടെ അവസ്ഥ എങ്കിൽ അവർ നഷ്ടകാരികളാണ്, അവർ പരാജിതരായിരിക്കുമല്ലോ, ആരാണവർ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് സ്വഭാവങ്ങളെക്കുറിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഒന്ന്, അൽ മുസ്ബിൽ, ഞെരിയാണിക്ക് താഴെ വസ്ത്രമെടുക്കുന്ന പുരുഷന്മാർ. അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല ഇപ്പോൾ. എന്നിരുന്നാലും ഞെരിയാണിക്ക് താഴെ പുരുഷന്മാർ വസ്ത്രമെടുക്കുന്നത് അത് മഹാപാപമാണ് എന്നാണ് ഹദീസിൻ്റെ പരാമർശങ്ങളിൽ നിന്നും പ്രയോഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം അല്ലാഹു നോക്കുകയോ സംസാരിക്കുകയോ സംസ്കരിക്കുകയോ ചെയ്യില്ല, വേദനാജനകമായ ശിക്ഷ അവർക്ക് ഉണ്ടാകുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒന്ന് റസൂലുള്ളാഹി പറഞ്ഞത് മുസ്ബിലാണ്, ഞെരിയാണിക്ക് താഴെ വസ്ത്രമെടുക്കുന്ന പുരുഷന്മാർ. രണ്ട്, അൽ മന്നാൻ. മന്നാൻ എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുക. ഒരാളെ സഹായിച്ചത്, ഒരാൾക്ക് സാമ്പത്തികമോ മറ്റോ നിരക്കുള്ള എന്ത് സഹായമായിരുന്നാലും ശരി, ചെയ്തു കൊടുത്ത സഹായങ്ങൾ എടുത്തു പറയുക. അങ്ങനെ എടുത്തു പറയുമ്പോൾ ആ സഹായം സ്വീകരിച്ച സ്വീകർത്താവിന് അതുവഴി പ്രയാസങ്ങളുണ്ടാകും. അത് മഹാപാതകമാണ് അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. മൂന്നാമതായാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്ന പരാമർശം വരുന്നത്. റസൂലുള്ള പറഞ്ഞു മൂന്നാമത്തേത് അൽ മുൻഫിഖു സിലാതഹു ബിയമീനിൻ കാദിബ, കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ ചരക്കുകൾ വിൽപ്പന നടത്തുന്നവർ. കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവൻ, അവന് പരലോകത്ത് കിട്ടാനിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി ഇവിടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സംസ്കരിക്കുകയോ നോക്കുകയോ ഇല്ല, വളരെ വേദനയേറിയ ശിക്ഷ അവനുണ്ടായിരിക്കുകയും ചെയ്യും. അവിഹിതമായ മാർഗത്തിലൂടെ ഒരാൾ ഒരു മുസ്ലിമിൻ്റെ ധനം അതപഹരിച്ചെടുത്താൽ അതിൻ്റെ തിക്തഫലം അവൻ അനുഭവിക്കേണ്ടി വരുമെന്നും പരലോകത്ത് കടുത്ത ശിക്ഷ അവൻ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും പരാമർശിക്കുന്ന ധാരാളം ഹദീസുകൾ വേറെയും കാണാം. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് മനി ഖത്തത ശിബ്റൻ, ഒരാളൊരു ചാൺ അപഹരിച്ചെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വ്യക്തിയുടെ കഴുത്തിൽ നാളെ ഏഴ് ഭൂമികൾ ഇട്ടുകൊടുക്കും എന്ന് റസൂലുള്ള പറഞ്ഞതായി സ്വഹീഹ ഹദീസിൽ നമുക്ക് കാണാം. അപ്പം ഇങ്ങനെ അന്യൻ്റെ ധനം അപഹരിച്ചെടുക്കുന്നതും അവിഹിതമായ മാർഗത്തിൽ അത് സമ്പാദിക്കുന്നതും വളരെ കടുത്ത പാപമാണെന്നും ആ വിഷയങ്ങളിലും അഥവാ ഇടപാടുകളിലും സത്യസന്ധതയും തഖ്വയും കൈവിടാതെ സൂക്ഷിക്കണം എന്നൊക്കെയാണ് ഈ ഹദീസിലെ പ്രധാന പാഠമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഹദീസിൽ നിന്ന് തന്നെ നേർക്കുനേരം അത് വ്യക്തവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില ഹദീസുകൾ കൂടിയാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയാംവിധം അവനെ ഭയപ്പെട്ടും സൂക്ഷിച്ചും ജീവിക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നമ്മൾ ഇതുവരെ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, വഞ്ചനയുടെ പര്യവസാനം എന്ന വിഷയത്തിൽ നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശലം നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദ 5-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനമാണ് നമ്മൾ ശ്രദ്ധിച്ചു കേട്ടത്. ഇന്നത്തെ ഖുർആൻ പാരായണം നടത്തിയത് ഖലീഫ മുഹമ്മദ് അത്തുനൈജി അദ്ദേഹമാണ്. അദ്ദേഹത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ പറയാൻ തോന്നുന്നു അല്ലേ? ആത്മീയതയും അതുപോലെ തന്നെ പാരായണ ശൈലി കൊണ്ടും ലോകത്തെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധ നേടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഖലീഫ അത്തുനൈജി. UAE-യിലുള്ള ഷാർജയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ചെറുപ്പം മുതൽ തന്നെ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ

0: ഈ ഖലീഫ തുനജിയെ പോലെയുള്ള കാര്യങ്ങളുടെ ഖിറാഅത്ത് ഞാൻ ശ്രദ്ധിക്കുന്നത് പീസ് റേഡിയോയിൽ വന്ന ശേഷമാണ്. പൊതുവെ നമ്മൾ അറിയുന്ന ഒരുപാട് ഷെയ്ഖ് അയ്യൂബ്, മുഹമ്മദ് അയ്യൂബ്, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ്, ഇവരൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മിഷേൽ റാഷിദ് അൽ അഫാസി ഗാമിദി, നമ്മൾ മുമ്പേ ഇങ്ങനെ പരിചയമുള്ള ചെയ്ത, പക്ഷേ ഇങ്ങനെയുള്ള അറിയപ്പെട്ട കാര്യങ്ങൾ നമ്മളത് കേൾക്കാത്തത് കൊണ്ടാണ്. പക്ഷെ പീസ് റേഡിയോയിൽ അൽഹംദുലില്ല വ്യത്യസ്ത കാര്യങ്ങളെ പരിചയപ്പെടാനും പരിചയപ്പെടുത്താനുമുള്ള വലിയൊരു സന്ദർഭം കൂടി ഇതിലൂടെ ഉണ്ടെന്നുള്ളതാണ് അൽഹംദുലില്ല. എന്തായാലും ഇന്ന് കേട്ട ആയത്തുമായി ബന്ധപ്പെട്ട് അല്പം പറയാം അല്ലേ. സൂത്രമാ ഇതിലെ ഏഴാം വചനമാണ് കേട്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ അടിമകളുടെ മേൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഏർപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏതൊരു മേഖലയിലും അത് കൃത്യമായി നമുക്ക് പ്രകടമാകുന്നതാണ്. ഇപ്പോൾ ഇവിടെ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ശരിക്കും ഏതൊരു വിശ്വാസിയും നിർബന്ധമായും ചെയ്യേണ്ട ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അതിനി എത്ര രോഗാവസ്ഥയിലാണെങ്കിൽ കൂടി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരം നമസ്കരിക്കുന്നതിന് മുമ്പായി നിങ്ങൾ കൃത്യമായി അത് ശരിയാകണമെങ്കിൽ വുദു ചെയ്യണം അഥവാ അംഗശുദ്ധി വരുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ കാര്യത്തെ പരാമർശിക്കുന്ന ഈ സൂറത്തുൽ മാഇദയിലെ ഏഴാമത്തെ വചനമാണ് നമ്മളിന്ന് കേട്ടത്. അതിൽ തന്നെ നിങ്ങൾ വുദു എടുക്കണം, ആ വുദു എടുക്കുമ്പോൾ കഴുകേണ്ട അവയവങ്ങളും ശ്രദ്ധിക്കേണ്ട അവയവങ്ങളെ സംബന്ധിച്ചുമൊക്കെ സൂചിപ്പിച്ച്, അതുപോലെ തന്നെ നിങ്ങൾ ജനാബത്തുകാരനാണെങ്കിൽ അഥവാ ഭാര്യഭർത്തർ ബന്ധത്തിൽ ഏർപ്പെട്ട് കൂടി നിർബന്ധമായ അവസ്ഥയിലുള്ള ആളുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശുദ്ധി വരുത്തുന്നതിനെ സംബന്ധിച്ചും പരാമർശിച്ച്, ഇനി നിങ്ങൾ രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ ആ നിലക്ക് ജനാബത്തിൽ നിന്ന് ശുദ്ധി വരുത്തി നമസ്കാരം നിങ്ങൾ അപ്പോഴും ഒഴിവാക്കാൻ പാടില്ല എന്ന ഒരു അധ്യാപനം അതിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രവുമല്ല, ഇനി രോഗികളോ യാത്രക്കാരോ ഒക്കെയാണെങ്കിൽ അപ്പോഴും നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് ഒഴിവല്ല എന്നുള്ള സൂചന നൽകുന്നു എന്ന് മാത്രവുമല്ല, ഇനി ഈ വുളു എടുക്കണമെങ്കിൽ വെള്ളം ആവശ്യമുണ്ട്, ഈ വെള്ളം കിട്ടിയിട്ടില്ല എങ്കിൽ അതിനും അടിമകളുടെ ഉടമയായ സൃഷ്ടാവായ എല്ലാം അറിയുന്ന, അടിമകളെ സംബന്ധിച്ച് അങ്ങേയറ്റമറിയുന്ന, കാരണം ശക്തമായ വേനലോ അല്ലെങ്കിൽ വെള്ളം തീരെ ലഭ്യമാവാത്ത പ്രദേശത്ത് എത്തിപ്പെട്ട് വെള്ളം കിട്ടാത്ത അവസ്ഥയിലും ആ നാഥന് വണങ്ങാൻ മറന്നു പോകാൻ പാടില്ല. ആ നാഥനുള്ള കീഴ്വഴക്കവും ആ നാഥനുള്ള സുജൂതും സാഷ്ടാംഗവും ആ നമസ്കാരം നിർബന്ധമാണ് എന്നറിയിക്കുകയാണ്. വെള്ളം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തയമ്മം ചെയ്ത് അഥവാ ശുദ്ധമായ പൊടിമണ്ണിൽ അല്ലെങ്കിൽ ശുദ്ധമായ പ്രതലത്തിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തയമ്മം ചെയ്യണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം സൂചിപ്പിച്ചു. ഈ ആയത്തൊക്കെ നമസ്കാരവുമായി ബന്ധപ്പെട്ട്, ശരിക്ക് ഒരു വ്യക്തി മുസ്ലിമാകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനമായ ഘടകമാണ് ഷഹാദത്ത് കലിമ. അത് കഴിഞ്ഞാൽ രണ്ടാമതായി ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട നമസ്കാരം എന്നുള്ള ഇബാദത്തിൽ വരെ വുദു എടുക്കാൻ, അതിൻ്റെ അംഗശുദ്ധി വരുത്തുക എന്നുള്ള നിർബന്ധമാണ്. അതിൽ വെള്ളം കിട്ടിയിട്ടില്ല എങ്കിലും അതിനുള്ള പരിഹാരമാർഗം അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകളെക്കുറിച്ച് അറിയുന്ന റബ്ബ്, അടിമകളുടെ അവസ്ഥയെ പറ്റി അറിയുന്ന റബ്ബ് അതിനൊക്കെ കൃത്യമായ പരിഹാരമാർഗം നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. ആ രൂപത്തിൽ അടിമകളുടെ മേൽ ഒരു വിഷമവും ഏർപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്നറിയിക്കുന്ന, അതും അള്ളാഹുവിന് നിർബന്ധമായും ചെയ്യേണ്ട ആരാധനാക്രമമായ നമസ്കാരത്തിൽ വരെ വുളു എടുക്കുമ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള പരിഹാരമാർഗവും കൃത്യമായി സൃഷ്ടാവായ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു വിഷയത്തിലാണെങ്കിലും ഒരു ആളെയും അള്ളാഹു പ്രയാസപ്പെടുത്തുന്നില്ല. എളുപ്പമാണ് ദീൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന ദീൻ യുസ്റുൻ, തീർച്ചയായും മതം എളുപ്പമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ആ ഒരു കാര്യവും നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു വചനം കൂടിയാണ് സൂറത്തുൽ മാഇദ ഏഴാമത്തെ ഇന്ന് കേട്ട ഈ വചനം എന്ന് എല്ലാ ശ്രോതാക്കളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ ഇസ്ലാമിൻ്റെ എളുപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കിയും ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകുന്നവർ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
1: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളി.

0: മതിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ.
2: അസ്സലാമു അലൈക്കും. ആരോഗ്യചിന്തകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗേഡ്, ഗ്യാസ്ട്രോ ഇസോഫേഗൽ റിഫ്ലക്സ് ഡിസീസ്. പേരൊന്നും കേട്ട് പേടിക്കേണ്ട കേട്ടോ, അധികം ആൾക്കാർക്കും സ്ഥിരം വരുന്നൊരു പ്രശ്നമാണ് ഗ്യാസ്ട്രോവിൾ. അസിഡിറ്റി, നെഞ്ചരച്ചിൽ, അങ്ങനെ നമ്മളെ പേരുകൾ ഒരുപാട് വിളിക്കുമെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിക്കുക. ചിലർക്ക് ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ അല്ലേ, ചിലപ്പം പ്രോട്ടീന് കൂടുതലായിട്ടുള്ള പയർ, മമ്പയർ, കടല, ചെറുപയറൊക്കെ കഴിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലർക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസ്ട്രബിൾ ആണ് എന്നുള്ള പ്രശ്നം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാൽവ് ഉണ്ട്. നമ്മുടെ ആ അന്നനാളത്തു നിന്ന് തായ ഇറങ്ങി ചെന്ന് ആമാശയത്തിലേക്ക് ഒരു വാൽവിലൂടെയാണ് ഇറങ്ങി ചെല്ലുന്നത്. അത് കഴിഞ്ഞാൽ വാൽവ് അടയും. അത് കഴിഞ്ഞിട്ട് ആമാശയത്തിന് ഒരുപാട് പണിയുണ്ട്. ആമാശയം പല, നിങ്ങൾ ഒരു മില്ല് ആലോചിച്ച് നോക്കുക, പൊടിക്കുന്ന മില്ല്, അരിയും ബാക്കി സാധനങ്ങളൊക്കെ പൊടിക്കുന്ന, പല രൂപത്തിൽ കറങ്ങൂല അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ നമ്മുടെ ആമാശയത്തിൻ്റെ അകത്തും അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ദഹനം നടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വാൽവുകൾ, ഈ പ്രവർത്തനത്തിൻ്റെ ഇടയ്ക്ക് ഈ വാൽവുകൾ ചിലപ്പം അറിയാതെ വീക്കായിട്ട് തുറന്ന് വരാം, വാൽവുകൾ ദുർബലമായിട്ട് വരാം. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള അതിതീവ്രമായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അന്നനാളത്തിലേക്ക് മേപ്പോട്ട് കയറി വരും, നമുക്ക് നെഞ്ചരിച്ചിൽ തുടങ്ങും. ചിലർക്ക് വീണ്ടും കയറി വരും, വായിലൊരു പുളിപ്പ് രസം വരും, ചിലർക്ക് പല്ലിനെ വരെ അത് ബാധിക്കാം. ഇത്തരത്തിലാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഏകദേശം ഐഡിയ കിട്ടിയെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അസിഡിറ്റി പ്രശ്നങ്ങൾ നിരന്തരം വരുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ, ഭക്ഷണത്തിനല്ല പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ ഒരുപാട് ഭക്ഷണം മാറ്റി വെച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ അസിഡിറ്റി, വയറിലെ കംപ്ലയിൻസ് മാറാൻ പോകുന്നില്ല. താൽക്കാലികമായിട്ടുള്ള ആശ്വാസം നിങ്ങൾക്ക് കിട്ടും, താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാം. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, താൽക്കാലികമായിട്ട് മാറ്റി വെച്ചു. അതുതന്നെയാണ് അതിനുള്ള സൊല്യൂഷനും. പ്രധാനമായിട്ട് നിങ്ങൾ ഹീല് ചെയ്യേണ്ടത് നിങ്ങളുടെ ആങ്സൈറ്റിയാണ്. നിങ്ങൾക്ക് ഉത്കണ്ഠകളുണ്ടോ, അതേപോലെ തന്നെ പേടികളുണ്ടോ, നിങ്ങളുടെ മനസ്സിനെ ഹീല് ചെയ്യാൻ നമ്മൾ പറയും ഗട്ട് ബ്രെയിൻ ആക്സിസ്. മനസ്സിൽ സന്തോഷമില്ല, സമാധാനമില്ല, എപ്പോഴും പേടിയാണ്, ടെൻഷനാണ്. ഇത്തരം എപ്പോഴും പേടിയും ടെൻഷനായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ കൂടുതൽ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കും. യുദ്ധസമാനമായ അന്തരീക്ഷമായിരിക്കും ശരീരത്തിൽ എപ്പോഴും. യുദ്ധത്തിൻ്റെ സമയത്ത് ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയമുണ്ടാവില്ല അല്ലേ. നമുക്കൊരു പ്രധാനപ്പെട്ട സിറ്റുവേഷൻ വന്നാൽ, ഭയങ്കര സ്ട്രെസ് അടിച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മളെ വയറിന് ദഹിപ്പിക്കാനൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മനസ്സിലെ സ്ട്രെസ്സുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീല് ചെയ്ത് മാറ്റുതന്നെ വേണം. അതിന് കറക്റ്റായിട്ട് എന്ത് പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് മാറ്റണം. അതിനുള്ള പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ആണ്. ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിങ്ങൾ രാവിലെ എണീറ്റ് വന്ന് നമസ്കരിക്കുന്നത്, അതേപോലെ തന്നെ കുടുംബക്കാരോട്, അതേപോലെ തന്നെ ബാക്കിയുള്ളവരോട് ഇടപഴകുന്നതിലൊക്കെ കൂടുതലായിട്ട് മൈൻഡ്ഫുൾനെസ്, മനസാന്നിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കുക ബോധപൂർവം. രണ്ടാമത്തേതായിട്ട് നമ്മുടെ റിലേഷൻസ് ആണ്, ഫാമിലി റിലേഷൻസ്, ബന്ധങ്ങൾ. കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം, നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ ട്രോമ വന്നാൽ, പ്രശ്നങ്ങൾ വന്നാൽ, ദുരിതങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ, നമ്മളൊന്ന് സങ്കടപ്പെട്ടിരിക്കുന്നു. നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയിലിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ വന്ന് ചോദിക്കും എന്താണ് പ്രശ്നം, നീ ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കുറയും അല്ലേ. അപ്പോൾ റിലേഷൻസ് ആണ്, ബാക്കിയുള്ളവരുമായിട്ടുള്ള റിലേഷൻസ്, അത് നിങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോയാൽ. ശരിക്കും റിലേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ടച്ചാണ്, പരസ്പരം ടച്ച് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യും, നിങ്ങളുടെ ട്രോമകൾ മാറും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ ഭക്ഷണ ക്രമീകരണങ്ങൾ, എക്സസൈസ്, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ഗേഡ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ ഹീൽ ചെയ്ത് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ നിരന്തരം മരുന്ന് കുടിക്കുക പ്രതിവിധി ഉണ്ടാവുള്ളൂ, ഇത് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി മാറും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: ഓരോ ശ്രോതാക്കളെ റേഡിയോയിലേക്ക് ഓരോ ഫീഡ്ബാക്ക് അയക്കും. അപ്പം ചില സമയത്ത് അവരെ മനസ്സ് തട്ടി ചില ഫീഡ്ബാക്കുകൾ അയക്കും. അങ്ങനെ വന്ന ചില തെരഞ്ഞെടുത്ത ഫീഡ്ബാക്കുകൾ നമ്മൾ പീസ് ടൈം എന്ന സ്ലോട്ടിലൂടെ പറയാറുണ്ടല്ലോ. എന്നാൽ ഇന്നത്തെ സ്ലോട്ടിൽ പീസ് ടൈമിൽ നമ്മൾ പറയാൻ, നമ്മൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ശ്രോതാവ് പറഞ്ഞത്, പീസ് റേഡിയോ ഒരു റേഡിയോ മാത്രമല്ല, നന്മയിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ ആയിരങ്ങൾക്കൊപ്പം ഞങ്ങളും പങ്കാളികളാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ശബ്ദമാണ് പീസ് റേഡിയോ. ഓരോ വാക്കുകളും കട്ടുമുറിച്ചിങ്ങനെ അല്ലേ എടുത്തു വെച്ചിരിക്കണം. മീൻസ് ഒരു ഇതൊരു റേഡിയോ മാത്രമല്ല എന്നുള്ളതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ എന്തുകൊണ്ട് റേഡിയോ മാത്രമാവുന്നില്ല, നമുക്ക് പലതും പറയാം. ഞാൻ സാധാരണ എല്ലാ റേഡിയോ
5: വൺ വേ ആണ്.
4: നമ്മൾ പറയേണ്ട ചെയ്യുമല്ലോ, ഇവന് എന്തൊരു റേഡിയോ ആയിരിക്കും. പീസ് റേഡിയോ അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ റേഡിയോയിലേക്ക് ഇപ്പോൾ നിങ്ങളൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടൻ അതിനെ റിപ്ലൈ ചെയ്യും.
6: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
7: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ഭർത്താവ് നിസ്കാരം നിലനിർത്താത്തതിൽ വളരെ മനപ്രയാസമുണ്ട്. അദ്ദേഹത്തോട് മനസ്സിൽ വെറുപ്പ് തോന്നി തുടങ്ങാൻ കാരണമാകുന്നു. ഒരു വല്ലായ്മ പോലെ, എന്തെങ്കിലും പരിഹാരം?
8: നമസ്കാരം, അതിൽ അലസതയുള്ള ആളുകളെ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപദേശിക്കുക, നമസ്കാരത്തിൻ്റെ ഫലം അതെന്തെന്ന് അറിയിക്കുക, അതേപോലെ നമസ്കരിച്ചില്ല എങ്കിൽ അതിൻ്റെ ഗൗരവം ഉണർത്തുക, നമസ്കാരം കൊണ്ടുള്ള ഇഹപര ഗുണങ്ങൾ അത് അറിയിക്കുക, അതോടൊപ്പം ആ വ്യക്തിയിൽ സ്വാധീനിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൂടി വിഷയം ധരിപ്പിച്ച് അയാൾ നന്നാവണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വളരെ ഫലപ്രദമാകും വിധം ഈ വിഷയം കൈകാര്യം ചെയ്യുക. ആ വ്യക്തിയെ ഉണർത്തി ഉത്ബോധിപ്പിച്ച് ഇത് പ്രായോഗികമാക്കുവാൻ സഹായകമാകുന്ന മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുക. അള്ളാഹുവിനോട് അത്തരക്കാരുടെ മനസ്സ് തുറക്കാനും ആ മനസ്സിൽ വിശാലതയുണ്ടാകാനും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ഇരക്കുക. ഇസ്ലാമികമായ ചരിത്രങ്ങൾ ഈ വിഷയങ്ങളിലുള്ളതൊക്കെ ഉണർത്തി അത് പഠിച്ച് അത് ബോധ്യപ്പെടുത്തുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഹിദായത്തിന് ഹൃദയവിശാരദക്ക് ദുആ ചെയ്യുക. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ ഫലപ്രദമായിട്ടുള്ളത്. അള്ളാഹു തആല ആലം.
7: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ജിദ്ദയിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ റമദാൻ മാസത്തിൽ ICF നോമ്പുതുറ ഉണ്ടാകാറുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റുമോ? കാരണം അവിടെ നോമ്പുതുറയുടെ മുമ്പായിക്കൊണ്ട് മൗലൂദ് ചൊല്ലാറുണ്ട് എന്നാണ്.
9: മെൻ ഫത്തുറ സ്വഇമൻ, ഒരാളെ നോമ്പ് തുറക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ നോമ്പുകാരൻ്റെ അതേ പ്രതിഫലം അയാൾക്കുമുണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതയായി പഠിപ്പിച്ചപ്പോൾ, വൈദാ ദഅഅക ഫഅജിബ്, നിന്നെ അത്തരം സദ്യകളിലേക്കോ മറ്റോ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നൽകണമെന്നാണ്. എന്നാൽ അവിടെ പ്രത്യേകമായൊരു ലവാബിത്ത്, അത് നിഷിദ്ധമായ ഒരു ഭക്ഷണത്തിലേക്കാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യം വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഇരിക്കരുത് എന്നാണ്. എങ്കിൽ ബിദ്അത്തുകൾ അരങ്ങ് തകർക്കുന്ന, അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു ക്ഷണമാണ് എങ്കിൽ, അത് നോമ്പ് തുറക്കുന്ന ക്ഷണമായിരുന്നാലും ശരി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പങ്കെടുക്കൽ നിർബന്ധമില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ക്ഷണിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി സത്യമെന്ത് എന്ന് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള വൈജ്ഞാനികമായ ആർജവം നേടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
7: റമദാൻ മാസത്തിൽ അമുസ്ലിങ്ങൾക്ക് വെള്ളം, ഭക്ഷണം എന്നിവ കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ്?
8: ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. നോമ്പിന് ബാധ്യതയായിട്ടുള്ള, നോമ്പ് നോൽക്കുവാൻ ബാധ്യതയുള്ള ആളുകൾ നോമ്പെടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് ഭക്ഷണമോ അതേപോലെ പനിയമോ പകരുക എന്നുള്ളത് നോമ്പുകാരായ വിശ്വാസികൾക്ക് പാടുള്ളതല്ല. അവർ നോമ്പെടുക്കാതിരിക്കുക എന്നുള്ള കുറ്റം ചെയ്യുന്നതിൽ അവരോട് അതിൽ സഹകരിക്കാൻ പാടുള്ളതല്ല. എന്നാൽ നോമ്പ് ബാധ്യതയില്ലാത്തവർ, മുസ്ലിമീങ്ങളാകട്ടെ അമുസ്ലിമീങ്ങളാകട്ടെ, നോമ്പ് നിർബന്ധമില്ലാത്ത ആളുകൾ, വൃദ്ധന്മാർ, വൃദ്ധകൾ, രോഗികൾ, അതേപോലെ യാത്രക്കാർ, ഇങ്ങനെ തുടങ്ങി നോമ്പ് ബാധ്യതയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഭക്ഷിപ്പിക്കുക, അവരെ ഊട്ടുക, അല്ലെങ്കിൽ അവർക്ക് പിന്നെ പോഷണം നൽകുക, ആ വിഷയത്തിൽ ഇസ്ലാമിൽ ഒരു വിലക്കൂല്ല. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
7: സൂറത്ത് തൗബ ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്നീട് ഓതുമ്പോൾ ബിസ്മി ചൊല്ലാൻ പറ്റുമോ, അതോ അപ്പോഴും അഅ്ദു മാത്രമേ പാടുള്ളൂ എന്നാണ്.
10: വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിനിടയിൽ പുതിയ ഒരു സൂറത്ത് ഓതി തുടങ്ങുമ്പോഴാണ് ബിസ്മി ചൊല്ലേണ്ടത്. അതേസമയം ഖുർആൻ എപ്പോൾ ഓതുകയാണെങ്കിലും ഓതി തുടങ്ങുമ്പോഴൊക്കെ അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് ഓതൽ നിർബന്ധമാണ് എന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും ബിസ്മി ഓതിക്കൊണ്ടാണ് പല ആളുകളും ഖുർആൻ പാരായണം തുടങ്ങാറുള്ളത്. ബിസ്മി കൊണ്ട് ഖുർആൻ പാരായണം തുടങ്ങേണ്ടത് സൂറത്തുകളുടെ തുടക്കത്തിലാണ് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖുർആൻ എപ്പോൾ നമ്മൾ ഓതി തുടങ്ങുകയാണെങ്കിലും അവിടെ നമ്മൾ നിർബന്ധമായും അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടിക്കൊണ്ട് വേണം ഓതി തുടങ്ങുവാൻ. അത് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മോട് കൽപ്പിച്ച കാര്യമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അഅലം.
7: ചുമച്ചു വരുന്ന കഫം ഇറക്കിയാൽ നോമ്പ് മുറിയുമോ എന്ന്.
9: നോമ്പുകാരൻ ഉമിനീർ അല്ലെങ്കിൽ തുപ്പൽ ഇറക്കിയാൽ അത് നോമ്പ് മുറിയുന്നതല്ല എന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായമാണ്. എന്നാൽ കഫം അത് നോമ്പ് ഇല്ലാത്ത വേളയിൽ തന്നെയും ഉള്ളിലേക്കിറക്കാതെ തുപ്പുകയാണ് വേണ്ടത്. കാരണം അതൊരു മുസ്തഖ്ദിർ, മനസ്സിനൊരു പ്രയാസമുണ്ടാവുന്ന കാര്യമാണ് കഫം ഉള്ളിലേക്ക് ഇറക്കുക എന്നത്. അതുകൊണ്ട് അധിക പണ്ഡിതന്മാരും നോമ്പ് ഇല്ലാത്ത വേളയിൽ തന്നെ കഫം ഇറക്കുന്നത് ഒരു കറാഹത്തായ രൂപത്തിലാണ് കണ്ടിരിക്കുന്നത്. നോമ്പുകാരൻ കഫം ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം അന്നപാനീയങ്ങളെപ്പോലെ ഉള്ള ഒന്നാണ് എന്നതുകൊണ്ട് അത് ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയും എന്ന പക്ഷമാണ്. രണ്ടാമത്തെ അഭിപ്രായം അത് ഉമിനീർ പോലെയാണ്, ഉമിനീർ ഇറക്കിയാൽ നോമ്പ് മുറിയാത്തതുപോലെ കഫവും ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയുകയില്ല എന്ന വാദമാണ് രണ്ടാമത്തെ വാദം. ഇവിടെ ഏറ്റവും സ്വീകാര്യയോഗ്യമായി കാണുന്നത്, തോന്നുന്നത്, അള്ളാഹു അഅലം, അത്തരം ഒരവസ്ഥയുണ്ടാകുമ്പോൾ ദീനിൽ എന്താണ് ആ വിഷയത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് എന്നാണ്. ഖുർആനിലോ സുന്നത്തിലോ ആ വിഷയത്തിൽ പ്രത്യേകമായൊരു നിർദ്ദേശം വരാത്തതിനാൽ കഫം ഇറക്കിയാൽ നോമ്പ് മുറിയും എന്ന് പറയുവാനുള്ള രേഖ നമ്മൾക്ക് ഇല്ല. എന്നിരുന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമ്പുകാരനല്ലാത്ത വേളയിലും നമസ്കാരത്തിലാകട്ടെ അല്ലാത്ത വേളയിലാകട്ടെ അത് ഉള്ളിലേക്ക് ഇറക്കാതിരിക്കലാണ് ഉത്തമം. അതുകൊണ്ട് നോമ്പുകാരൻ ഇത്തരം ഒരു സാഹചര്യം വന്നാൽ കയ്യിൽ ഉള്ള ടിഷ്യൂ പേപ്പറോ മറ്റോ അല്ലെങ്കിൽ കർച്ചീഫ് തൂവാല അതിലേക്ക് ഒഴിവാക്കി അതിന് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പുറത്തേക്ക് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്.
7: സ്വർണത്തിൻ്റെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നാണ്.
2: സക്കാത്തുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രാവശ്യം ഉത്തരം പറഞ്ഞ ഒരു വിഷയമാണ് സ്വർണത്തിൻ്റെ സക്കാത്ത്. സ്വർണത്തിന് സക്കാത്തു നൽകൽ നിർബന്ധമാണ്. ആഭരണമാണെങ്കിൽ സക്കാത്തു നൽകേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും സൂക്ഷ്മത ആഭരണത്തിനും ധരിക്കുന്നതാണെങ്കിലും സക്കാത്തു നൽകൽ തന്നെയാണ്, അല്ലെങ്കിൽ സക്കാത്തു നൽകൽ നിർബന്ധമാണ് എന്ന അഭിപ്രായവുമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൈവശം 10.5 പവൻ അതല്ലെങ്കിൽ 85 ഗ്രാം സ്വർണമുണ്ടാവുകയും ഒരു വർഷം തികയുകയും ചെയ്താൽ ആ സ്വർണത്തിൻ്റെ എത്രയാണോ ഉള്ളത് ആ ഉള്ള സ്വർണത്തിൻ്റെ മൊത്തത്തിൽ 2.5% സക്കാത്തായി നൽകേണ്ടത്. 2.5% സക്കാത്തായി നൽകേണ്ടത്. ആ 2.5% വേണമെങ്കിൽ ആ സ്വർണം തന്നെ സ്വർണമായും നൽകാം, അതല്ലെങ്കിൽ അതിന് തുല്യമായ സംഖ്യയും സക്കാത്തായി നൽകാം. അവിടെ രണ്ടു നിബന്ധനകളാണ് പറഞ്ഞത്. 1, 85 ഗ്രാം ഉണ്ടാവുക. 2, കൊല്ലം തികയുക. അപ്പോൾ 85 ഗ്രാം വരെ ഒരാളുടെ കയ്യിൽ സ്വർണമില്ല, അതല്ലെങ്കിൽ 84 or 83 ഉള്ളൂ എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കുവാൻ നിർബന്ധ ബാധ്യതയുള്ള സമ്പന്നത സ്വർണം അവൻ്റെ കയ്യിലില്ല. 85 ഗ്രാമായി കഴിഞ്ഞാൽ 85 ഗ്രാമിൻ്റെയും കൂടെ 2.5% നൽകേണ്ടത്. ചില ആളുകളെങ്കിലും 85 ഗ്രാം ഉണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ഒരു 85 90 ഗ്രാം ഉണ്ട് എങ്കിൽ 85 വരെ നൽകേണ്ടതില്ല, അതുകൊണ്ട് 5 ഗ്രാമിന് നൽകിയാൽ മതി എന്നൊക്കെ പറയുന്നതും അതല്ലെങ്കിൽ ആ രൂപത്തിൽ മനസ്സിലാക്കി വെച്ചതും കാണാൻ സാധിക്കും. ഒരാളൊക്കെ 90 ഗ്രാമാണ് സ്വർണമുള്ളത് എങ്കിൽ 90 ഗ്രാമിൻ്റെയും അയാൾ 2.5% നൽകേണ്ടതുണ്ട്. 90 ഗ്രാമിൻ്റെ 2.5% നൽകേണ്ടതുണ്ട്, അതല്ലെങ്കിൽ അതിന് തുല്യമായ ധനം
10: നൽകേണ്ടതുണ്ട് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
7: ഇഹ്റാമിന്റെ സമയത്ത് പുരുഷന്മാർ ഉണ്ടെങ്കിൽ നിക്കാബ് ധരിക്കാമോ? ഉംറ ഹജ്ജ് വേളയിൽ എന്തായാലും പുരുഷന്മാർ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
8: ഇഹ്റാമിൽ പ്രവേശിച്ചാൽ സ്ത്രീകൾ നിക്കാബ് ധരിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് വിലക്കിയിട്ടുണ്ട്. വലാ തൻതഖിബിൽ മർആ, സ്ത്രീ നിക്കാബ് ധരിക്കരുത്. വലാ തൽബിസ് അൽ ഖുഫാസൈൻ, കയ്യുറകളും ധരിക്കാൻ പാടുള്ളതല്ല. സ്ത്രീകൾക്ക് നിക്കാബ് കയ്യുറ, ഇതാണ് പാടില്ലാത്തത്. നിക്കാബ് എന്ന് പറഞ്ഞാൽ കണ്ണുകൾ കാണും വിധം മുഖത്ത് അണിഞ്ഞ് പിരടിയിലേക്ക് പിന്നിലേക്ക് പിടിച്ചുകെട്ടുന്ന മുഖാവരണമാണ്. അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖം മറച്ച് ശീലിച്ചൊരു സ്ത്രീ അണിയെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുഖം മറക്കാൻ പാടുള്ളതല്ല. ഇനി പരപുരുഷന്മാരുടെ സാന്നിധ്യം വരുമ്പോൾ മുഖം മറച്ച് ശീലമുള്ള സ്ത്രീകളാണിയെങ്കിൽ അവർക്ക് ശിരാവസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാവുന്നതാണ്. നിക്കാബ് ധരിക്കാതെ തന്നെ തലയിൽ നിന്നൊരു വസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാം. അങ്ങനെ പൂർവിക സച്ചരിതര മഹദികൾ ചെയ്തതൊക്കെ, ആയിഷ റളിയല്ലാഹു തആലയെ പോലുള്ള മഹദികൾ ചെയ്തതൊക്കെ നമ്മൾ ചില അസറുകളിൽ വായിക്കും. യാത്രാ സംഘങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ശിരോവസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മറ സ്വീകരിക്കാം, അതിൽ പ്രശ്നമല്ല. അല്ലാഹു അഅലം.
7: തറാവി നിസ്കാരം ഓരോ രണ്ട് റക്അത്തിൻ്റെ തുടക്കത്തിലും പ്രാരംഭ പ്രാർത്ഥന വേണമെന്ന് അൽ ഇജാബയിൽ പറഞ്ഞു. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതുകൊണ്ട് എങ്കിൽ വിത്തറിൻ്റെ രണ്ട് റക്അത്ത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ആ റക്അത്തിലും പ്രാരംഭ പ്രാർത്ഥന വേണോ?
10: സലാം വീട്ടി പുതിയ റക്അത്തായി തുടങ്ങുന്ന ഓരോ ഘട്ടത്തിലും തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ അത്തരം നിസ്കാരങ്ങളിലൊക്കെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നത് അത് സുന്നത്താണ്. അത് വിത്തറാണെങ്കിലും മറ്റേത് നിസ്കാരങ്ങളാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ പിന്നീട് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത് നിസ്കാരത്തിൽ മൊത്തത്തിൽ സുന്നത്തായ കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് വന്നിട്ടുള്ളത്. അതല്ലാതെ വന്നിട്ടുള്ള പ്രത്യേക നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം. അതിലൊന്നാമത്തെ തക്ബീർ അത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. അത് കഴിഞ്ഞ ഉടനെ ഫാത്തിഹയാണ് ഓതേണ്ടത്. രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞാൽ നബിയുടെ പേരിലുള്ള സലാത്തും, മൂന്നാമത്തെ തക്ബീറിൽ മയ്യത്തിനു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും, നാലാമത്തെ തക്ബീറിൽ അതിലും മറ്റു സ്ഥിരപ്പെട്ട മറ്റു പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് സലാം വീട്ടുന്ന രീതിയാണ് ഉള്ളത്. ഇതൊഴിച്ച് ബാക്കിയുള്ള നിസ്കാരങ്ങളിലൊക്കെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥന കൊണ്ട് തുടങ്ങുന്നത് തന്നെയാണ് സുന്നത്ത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
7: ഖുർആൻ ഓതുമ്പോൾ കാൽ നീട്ടിവെക്കാൻ പാടില്ല എന്ന് കേട്ടു, ശരിയാണോ? കുറേ ഓതി പിന്നെ കാൽ വേദനയോ ബുദ്ധിമുട്ടോ തോന്നിയാൽ കാൽ നീട്ടാൻ പാടുണ്ടോ എന്നാണ്.
8: കാൽ നീട്ടിവെച്ച് ഖുർആൻ ഓതുന്നതിൽ വിലക്കൊന്നുമില്ല. പക്ഷേ മുസാഫ് ഇരിക്കുന്നത് നമ്മൾ കാൽ നീട്ടിവെക്കുന്ന ഭാഗത്താണ് എങ്കിൽ അങ്ങനെ മുസാഫിന് നേരെ കാൽ നീട്ടിവെക്കാൻ പാടുള്ളതല്ല. അത് പണ്ഡിതന്മാർ വിലക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനോടുള്ള അനാദരവാകുമെന്നതിനാൽ. എന്നാൽ കാൽ നീട്ടിവെച്ചിട്ട് ഖുർആൻ ഓതാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരിഞ്ഞ് കിടന്ന് ഖുർആൻ ഓതിയിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു അഅലം.
7: കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് പ്രസവം കാരണത്താൽ നോൽക്കാൻ പറ്റിയില്ല. ഇപ്പോൾ മുഴുവനായും നോറ്റുവീട്ടാൻ സാധിച്ചില്ല. ഇനി മുദ്ദ് കൊടുക്കേണ്ടത് എപ്പോഴാണ് എന്നാണ്.
9: സ്ഥിരമായി നിത്യരോഗിയാണോ അഥവാ ഒരിക്കലും നോമ്പനുഷ്ഠിക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണോ എങ്കിൽ ഫഇദ്ദത്തുമിൻ അയ്യാമിൻ ഉഹർ എന്ന നിയമം അയാൾക്ക് ബാധകമല്ല. മറ്റു ദിവസങ്ങളിൽ കലാ വീട്ടുക എന്ന നിയമം ബാധകമല്ല. കാരണം ഒരിക്കലും ഇനി ആ രോഗത്തിൽ മോചിതനാകുകയില്ല എങ്കിൽ പിന്നീട് അയാൾ ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം എന്ന തോതിൽ ഓരോ നോമ്പിനും ഒരു സാധുവിന് ഭക്ഷണം കൊടുത്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. എന്നാൽ അതല്ല, ഒരല്പം കഴിഞ്ഞാൽ രോഗം ശമനമാകും, മാറും എന്ന പ്രതീക്ഷയിലാണ് എങ്കിൽ അയാൾ രോഗം മാറി താമസിയാതെ തന്നെ ആ നോമ്പുകൾ കലാ വീട്ടുകയാണ് വേണ്ടത്. പ്രത്യേകം ഫിദിയ ഇല്ല. ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടതില്ല. നിത്യമായി മരുന്ന് കുടിക്കുന്ന ആളായിരുന്നാലും ശരി, ഒരാഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ നോമ്പൊക്കെ അനുഷ്ഠിക്കുവാൻ പ്രാപ്തരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ദൈനാണ്, കടമാണ് എന്ന് മനസ്സിലാക്കി ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ നോമ്പ് എന്ന തോതിൽ നോൽക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ കലാ വീട്ടുവാൻ സാധിക്കും. ഇനി അതുകൊണ്ടൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ തൻ്റെ രോഗം പൂർണ്ണമായി മാറി നോമ്പനുഷ്ഠിക്കുവാൻ പ്രാപ്തനായി കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം നോമ്പ് കലാ വീട്ടുകയാണ് വേണ്ടത്. അതിന് പ്രത്യേകമായി ഫിദിയ കൊടുക്കേണ്ടതില്ല. അല്ലാഹു തആല അഅലം.
7: നോമ്പുകാരനായിരിക്കുമ്പോൾ ചുണ്ടിൽ ലിബാം പോലത്തേത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്.
9: വാസ്ലിൻ അതേപോലെ തന്നെ എണ്ണ പോലുള്ളവ വായക്കകത്ത് എത്തുകയില്ല, ഉള്ളിലേക്ക് പോവുകയില്ല എന്ന ഉറപ്പുണ്ട് എങ്കിൽ അവ പുരട്ടുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത് ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നിവരൊക്കെ തന്നെയും ആ ഒരു അഭിപ്രായമാണ് അവരുടെ ഫത്വകളിലൂടെ അറിയിച്ചിരിക്കുന്നത്.
7: തറാവിഹിലെ കുനൂത്തിനെ പറ്റി ഒരു വിശദീകരണം താല്പര്യപ്പെടുന്നു. 30 ദിവസം പകുതി മുതൽ അവസാനം 10 അല്ലെങ്കിൽ തീരെ വേണ്ട, ഇതിൽ ഏതാണ് ശരിയെന്ന്?
10: റമദാനിൽ വിത്ര നിസ്കാരത്തിലെ കുനൂത്തുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ പലപ്പോഴായി നാം മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. റമദാനിൽ 1 മുതൽ 30 വരെ പ്രവാചകൻ കുനൂത്ത് ഓതിയെന്നോ അതല്ലെങ്കിൽ 15 മുതൽ ശേഷം ഓതിയെന്നോ എന്നൊന്നും പ്രത്യേകിച്ച് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരക്കുട്ടിയായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമക്ക് ഈ കുനൂത്തിൻ്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുവെന്നത് ഇമാം തിർമുദി ഉദ്ധരിക്കുന്ന സ്വീകാരയോഗ്യമായ റിപ്പോർട്ടിൽ വന്നു കാണുന്നു. സ്വഹാബിമാർ പലരും ഇതിൽ പല രീതിയിൽ നിർവഹിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. റമദാൻ 1 മുതൽ അവസാനം വരെ നിർവഹിച്ച സ്വഹാബിമാരുണ്ട്, 15 ശേഷം അവസാനം വരെ നിർവഹിച്ചവരുണ്ട്. ഇനി ശേഷക്കാരായ ചില താബിഴികളും അല്ലാത്തതുമായ പണ്ഡിതന്മാർ റമദാനെന്നോ അല്ലാത്തപ്പോഴെന്നോ വ്യത്യാസമില്ല, വർഷം മുഴുവനും വിത്ര കുനൂത്ത് നിർവഹിക്കാം എന്ന് പറഞ്ഞവരെയും കാണാം. ഇമാം മാലിക് റഹ്മതയൊക്കെ ആ അഭിപ്രായക്കാരാണ്. എന്ന പോലെ തന്നെയാണ് മഅ്മൂമികൾ ആമീൻ പറയുന്ന വിഷയവും. ഇമാമ് ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ മഅ്മൂമ്മാർ ആമീൻ പറയണോ വേണ്ടേ, അതിലും കണിശമായി നിൽക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണുക സാധ്യമല്ല. പണ്ഡിതാഭിപ്രായങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉദ്ധരിക്കപ്പെട്ടുവെന്നല്ലാതെ. അതുകൊണ്ട് ആമീൻ പറയാം, ദുആയുടെ പൊതുവായ മര്യാദ എന്ന നിലക്ക് ഇമാമ് പൊതുവായി പ്രാർത്ഥിക്കുമ്പോൾ മഅ്മൂമ്മാർക്കതിൽ ആമീൻ പറയുക എന്നത് ആ പ്രാർത്ഥനയിൽ ഇമാമിൻ്റെ കൂടെ കൂടലാണ് എന്ന തത്വപ്രകാരം ഇമാം ഉറക്കെ കുനൂത്ത് നിർവഹിക്കുന്നുവെങ്കിൽ മഅ്മൂമുകൾക്ക് ആമീൻ പറയാം. അല്ലാഹു അഅലം.
7: ചോദ്യം ഇപ്രകാരമാണ്, എൻ്റെ 3 പെൺമക്കളും ഞാനും കൂടി 12 പവൻ സ്വർണം ധരിക്കുന്നു, അതിനുള്ള സക്കാത്ത് എങ്ങനെ കണക്കാക്കും, നിത്യേന ഉപയോഗിക്കുന്നവയാണ് എന്നാണ്.
11: ഒരു വ്യക്തിയുടെ കയ്യിൽ 1.5 പവൻ സ്വർണമുണ്ട് എങ്കിൽ ആ വ്യക്തി അതിൻ്റെ 2.5% സക്കാത്ത് നൽകേണ്ടതുണ്ട്. ഭാര്യയുടെ കയ്യിൽ 1.5 പവനും ഭർത്താവിൻ്റെ കയ്യിൽ ബാക്കി 1.5 പവനുമാണ് ഉള്ളത് എങ്കിൽ ഭാര്യ ആ സ്വത്തിന് അതിൻ്റെ 2.5% സക്കാത്ത് നൽകേണ്ടതുണ്ട്. മറിച്ച് ഭർത്താവിൻ്റെ കയ്യിലാണ് 1.5 പവനുള്ളത്, 1.5 പവൻ മാത്രമാണ് ഭാര്യയുടെ കയ്യിലുള്ളത് എങ്കിൽ ഭർത്താവാണ് നൽകേണ്ടത്. 1.5 പവൻ്റെ താഴെയാണ് സ്വത്തുള്ളത്, അത് രണ്ടുപേരുടേതും കൂടെ കൂടുമ്പോഴാണ് 12 പവനാകുന്നത് എങ്കിൽ അത്തരം ഘട്ടത്തിൽ സക്കാത്ത് അതിനില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
7: ഖുർആൻ ഓതുന്നതിനിടയിൽ തിലാവത്തിൻ്റെ ആയത്ത് വന്നാൽ സുജൂദ് ചെയ്തതിന് ശേഷം 2 ഭാഗത്തേക്കും സലാം വീട്ടേണ്ടതുണ്ടോ എന്നാണ്.
11: പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയമാണ് തിലാവത്തിൻ്റെയും അതുപോലെ തന്നെ ശുക്റിൻ്റെയും. സുജൂദ് ചെയ്യുന്ന സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാമും സുജൂദിന് ശേഷം സലാം വീട്ടുകയും ചെയ്യേണ്ടതുണ്ടോ എന്നത്. അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുവാനുള്ള പ്രധാന കാരണം തിലാവത്തിൻ്റെ സുജൂദും അതുപോലെ തന്നെ ശുക്റിൻ്റെ സുജൂദുമെല്ലാം സുന്നത്ത് നിസ്കാരത്തിൻ്റെ ഗണത്തിലാണ് പെടുക എന്നതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ അവ നിസ്കാരത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് സ്വതന്ത്രമായ ഒരു ഇബാദത്ത് ആണ് എന്ന അഭിപ്രായമാണ് പ്രമാണങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിലാവത്തിൻ്റെ സുജൂദിനും ശുക്റിൻ്റെ സുജൂദിനും പ്രത്യേകമായി തക്ബീറുകളോ സലാം വീട്ടലുകളോ ഇല്ല എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരാൾ തിലാവത്തിൻ്റെ സുജൂദ് നിർവഹിക്കുന്നത് നിസ്കാരത്തിലാണ് എങ്കിൽ നിസ്കാരത്തിൽ ഒരു റുക്നിൽ നിന്നും മറ്റൊരു റുക്നിലേക്കുള്ള നീക്കത്തിലെല്ലാം തക്ബീറുകൾ ചൊല്ലുക എന്നത് നിസ്കാരത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതു കാരണത്താൽ തന്നെ നിസ്കാരത്തിലാണ് തിലാവത്തിൻ്റെ സുജൂദ് നിർവഹിക്കുന്നത് എങ്കിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് വേണം സുജൂദിലേക്ക് പോകാനും അവിടെ നിന്നും തിരിച്ചു വരാനും. പ്രത്യേകിച്ചും ഇമാമായിക്കൊണ്ടാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ. അതുപോലെ ശുക്റിൻ്റെ സുജൂദിൻ്റെ വിഷയത്തിൽ നിസ്കാരത്തിൽ ഒരാൾ ശുക്റിൻ്റെ സുജൂദ് നിർവഹിച്ചു കഴിഞ്ഞാൽ അതോടുകൂടാ നിസ്കാരം ബാത്തിലാകുമെന്ന അഭിപ്രായമാണ് പ്രബലാഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
5: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സൊലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
0: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: شبيل الدموع سبيل مريح تنهدايا.
13: ഒരു ഗോത്രം ഒരു മലയുടെ താഴ്വാരത്തിലാണ് താമസിക്കുന്നത്. ഒരു ഗോത്രം മലയുടെ മുകൾ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പം താഴ്ഭാഗത്തുള്ള ആളുകൾക്ക് ആ താഴ്ഭാഗത്തിൻ്റെ പരിതസ്ഥിതിയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. മലയുടെ മുകളിലുള്ള ആളുകൾ കുറച്ചുകൂടി മുകളിലുള്ള ആ ഒരു ഇതിൽ ജീവിച്ചു പോകുന്നു. പക്ഷേ ഈ ഗോത്രങ്ങൾക്കിടയിൽ അതിൻ്റെ ഇടയിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ മുകളിലുള്ള ആളുകൾ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വന്ന് താഴെയുള്ള ആ ഗോത്രത്തെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിച്ചപ്പോൾ അവസാനം അവരിലുണ്ടായിരുന്ന ഒരു കുട്ടി അവർ തട്ടിക്കൊണ്ടുപോയി, മുകളിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ ആ കുട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്തുള്ള പലരും ആ മല കയറാൻ വേണ്ടി തുടങ്ങി. കുറെ ഇങ്ങനെ കയറി ഒരു പകുതി എത്തിയപ്പോഴേക്കും അവർക്ക് തിരിച്ചങ്ങട്ടന് വന്നു, കഴിയുന്നില്ല എന്നിട്ട്. മുകളിൽ അത്രയും മുകളിലാണ്. അവരിങ്ങനെ നിരാശരായി നിൽക്കുമ്പോണ്ട് ഒന്നായിട്ട് പോയി കയറിയ സമയത്തുണ്ട് മുകളിൽ നിന്ന് ഒരു സ്ത്രീ കുട്ടിനെ കൊണ്ടിങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇപ്പോൾ അവിടെ എത്തി, മുകളിലെത്തിയത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചത് കേവലം ഒരു കുട്ടിയാണ്, ഞാൻ അന്വേഷിച്ചത് എൻ്റെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ മുകളിലുള്ള മലയോ അതിൻ്റെ എന്നാ പരിചയമില്ലായ്മയോ അതൊന്നും എൻ്റെ മുന്നിൽ മനസ്സിലുണ്ടായിരുന്നില്ല. എനിക്കെൻ്റെ ലക്ഷ്യം എൻ്റെ കുട്ടിയെ കിട്ടണം എന്നുള്ളതായിരുന്നു. ഇതൊരു കഥയാണ്, പക്ഷേ വെറുമൊരു കഥയല്ല എന്ന് നമുക്ക് പറയാം, ചേർത്ത് പറയാം. കാരണം നമ്മൾ അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതോ ആയ കാര്യം എത്രമേൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമാണെന്ന്, അത് നിർബന്ധമാണെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന, അതിൻ്റെ മുന്നിൽ പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ ഒരു തടസ്സമാവാതെ വരുമ്പോൾ ഇതിനില്ല, നമ്മുടെ ശ്രമം നമുക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയും.
14: ഇച്ഛാശക്തി അല്ലേ, ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ അത്, ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ കടമ്പയും മറികടക്കാൻ സാധിക്കുന്നതാണ് ഈ കഥയിലൂടെ, സലാം ഖാൻ്റെ ഈ ഒരു കഥയിലൂടെ ആ ഉമ്മ കാണിച്ച ഒരു മാതൃക, അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ.
13: സ്വയം പ്രചോദിതമായിട്ടുള്ള, സ്വന്തമുള്ള പ്രചോദനം ഉണ്ടല്ലോ, അത്തരം പ്രവർത്തനങ്ങളാണ് അവർക്ക് യാത്രയിൽ വഴിമുടക്കമുണ്ടാവില്ല എന്നാണ്. സ്വയം പ്രചോദനം. അപ്പം ആ സ്ത്രീ സ്വയം പ്രചോദിതയാണ്, ഗോത്രത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഉള്ളതല്ല.
14: സ്വന്തം
13: സ്വയം പ്രചോദിതമായ ഒരു സ്ത്രീ സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ട് അവരെ വഴിമുടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഓരോ പിന്നെ അന്വേഷണത്തിലുംയും അതിൻ്റെ ആഴം നിശ്ചയിക്കുന്നത് തേടുന്നവനും തേടപ്പെടുന്നവയും തമ്മിലുള്ള ആത്മബന്ധമാണ്. നമ്മൾ എന്തന്വേഷിക്കുന്നുവോ ആ അന്വേഷിക്കുന്നത് നമുക്ക് കിട്ടണം. ഏതൊരു കാര്യം ആവട്ടെ, നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള കാര്യം, എനിക്ക് ഖുർആൻ പഠിക്കണം, അപ്പൊ തേടുന്നതും തേടുന്നവനും തേടപ്പെടുന്നതും തമ്മിലുള്ള ആത്മബന്ധം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. എനിക്ക് ഇന്ന ഇന്ന പരിപാടികൾ കേൾക്കണം, അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാവണം. നമ്മൾ നിശ്ചയിക്കുന്ന നമ്മുടെ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹത്തോട് നമ്മളുടെ അവസ്ഥയോട് നമ്മുടെ ഒരു ബന്ധം. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കഥയിൽ നിന്ന് പാഠങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമുക്കൊക്കെ പാഠങ്ങൾ അതുപോലെ കേട്ട് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ എത്തണം.
15: പീസ് റേഡിയോയിലിനി സ്വരം. ആകാശമേലാപ്പും അമ്പിളിയും എന്ന വരികൾക്ക് ഇണം പകരുന്നത് നുഹ ബിൻത് മുഹ്സിൻ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് റേഡിയോ പൂമരത്തണലിൽ കുരുന്നുകൂട്ടുകാരുമായി അറിവും വിജ്ഞാനവും ആനന്ദവും പങ്കുവെക്കുന്ന പൂമരത്തണലിൽ എന്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ കുരുന്നുകളുമായി സംവദിക്കുന്നു. അംജദ് മദനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ഏറെ ഇഷ്ടപ്പെടുന്ന, നമ്മളെല്ലാവരും ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ നമുക്കുണ്ട്. അവർ നമ്മെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം അവരെ തിരിച്ചും സ്നേഹിക്കുന്നത്. അങ്ങനെ നാം സ്നേഹിക്കുന്ന, നാം ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെക്കുറിച്ച് ആരെങ്കിലും മോശമായി അവരെ പറഞ്ഞാൽ നമുക്കത് സഹിക്കുമോ? നമുക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മുടെ ഉമ്മ. നമ്മുടെ ഉമ്മയെക്കുറിച്ച് ഏതോ ഒരാൾ വന്ന് വളരെ മോശമായി പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം വേദനിക്കും? ആ സങ്കടം നമുക്ക് സഹിക്കാൻ കഴിയുമോ? നമുക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയില്ലേ, ആ ഉപ്പയെക്കുറിച്ച് ആരെങ്കിലും അനാവശ്യങ്ങൾ പറഞ്ഞാൽ, ഉപ്പയെ ചീത്ത വിളിക്കുന്നത് കേട്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എന്തിനു പറയണം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെക്കുറിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരികളെക്കുറിച്ച്? സ്കൂളിലോ മദ്രസയിലോ ഒക്കെ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരും കൂട്ടുകാരികളുമൊക്കെയുണ്ട്. അവരെക്കുറിച്ചാണെങ്കിൽ പോലും നമുക്കത് സഹിക്കാൻ പറ്റില്ല അല്ലേ? ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ പോയിട്ട് പറയും, അല്ല അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ ആരെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചീത്ത വിളിക്കുകയോ മോശമാക്കുകയോ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാകേണ്ടത് ആരാണ്? ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. രണ്ടാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ആരെങ്കിലും വന്ന് അള്ളാഹുവെ ചീത്ത പറഞ്ഞാലോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നബിയെ മോശമായി പറഞ്ഞാലോ? നമുക്ക് എത്ര വേദനയാകും! നമുക്ക് ആ സങ്കടം സഹിക്കാൻ ഒരിക്കലും കഴിയില്ലല്ലോ. എന്തുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവിനോട് ഇത്ര ഇഷ്ടം? അള്ളാഹുവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, എന്നിട്ട് പോലും നമുക്ക് അള്ളാഹുവിനെ അത്രയും ഇഷ്ടമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് എത്ര ഇഷ്ടമാണ്! അതിന് കാരണം, അള്ളാഹു നമ്മെ ഇവിടെ സൃഷ്ടിച്ചു, നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവസരം തന്നു, നല്ല കുട്ടിയായി വളർത്തി നമ്മെ. ഇനി അള്ളാഹു നമ്മെ സ്വർഗത്തിലെത്തിക്കും. ആ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിനെ കണ്ട് അങ്ങേയറ്റത്തെ സന്തോഷത്തിൽ നമുക്ക് തുള്ളിച്ചാടണം സ്വർഗത്തിൽ. അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് തരും. അതാണ് അള്ളാഹുവിനോട് നമുക്കുള്ള ഇഷ്ടം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം എന്താണ്? സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നതാണ്. നരകത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള എല്ലാ തിന്മകളും, ചെറിയ തിന്മകളും വലിയ ഗൗരവമുള്ള തിന്മകളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താണെന്നറിയോ? നാം ഇപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചു വച്ചാൽ അതിനടുത്തേക്ക് ചെറിയ ചെറിയ പാറ്റകൾ പാറി വരുന്നത് നാം കാണാറുണ്ട്. അങ്ങനെ പാറി വന്ന് ആ മെഴുകുതിരിയിലെ തീയിൽ തട്ടി അവ കരിഞ്ഞുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നരകമെന്നു പറയുന്ന ആർക്കും സഹിക്കാൻ കഴിയാത്ത വേദനയുള്ള നരകത്തി തീയിൽ മനുഷ്യരിങ്ങനെ പോയി ചാടുകയാണ്. ആ ചാടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പിടിച്ച് നരകത്തിൽ ചാടല്ലേ എന്നു പറഞ്ഞ് പിന്നിലേക്ക് വലിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത് ഇസ്ലാം പഠിപ്പിച്ചു തന്നതിലൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂട്ടുകാരികളെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ റസൂൽ. അതുകൊണ്ടല്ലേ നമ്മൾ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവേ എൻ്റെ പ്രവാചകന് നന്മ വരുത്തണേ, പുണ്യങ്ങൾ കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളേറെ സ്നേഹിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലുമൊക്കെ ചീത്ത പറയുമ്പോൾ, മോശമായി പറയുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന സമയത്ത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിരുന്ന കട്ടിലിൽ മൂടിപ്പുതച്ച് കിടന്ന ധൈര്യശാലിയായ ഒരു സ്വഹാബിയുണ്ട്. നിങ്ങൾക്കറിയുമോ ആ സ്വഹാബിയുടെ പേര്? അള്ളാഹുവിൻ്റെ സിംഹം എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ളത്. അത്രയും ധൈര്യമായിരുന്നു. അതാണ് അലി റളിയല്ലാഹു അൻഹു. ആ അലി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ കൊല്ലാൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ, നബിയെ ഞാൻ ആ കട്ടിലിൽ കിടന്നുകൊള്ളാം, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്നു പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ധൈര്യത്തോടുകൂടെ ആ കട്ടിലിൽ കിടന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു വേണ്ടി ജീവിച്ചു. വലിയ ഒരു കാര്യം ചെയ്തു. ഉഹ്ദ് യുദ്ധമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ അമ്പ് തറച്ച് പടയങ്കിയുടെ ആണി തറച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേദനയാകാത്ത രൂപത്തിൽ അത് പറിച്ചെടുക്കാൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചെയ്തത് തൻ്റെ പല്ലുകൾ കൊണ്ട് കടിച്ച് പറിച്ചെടുക്കുകയായിരുന്നു. കടിച്ചു പറിച്ചെടുത്തു. കടിച്ച് പറിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ തറച്ച അമ്പുമാണിയുമെല്ലാം കിട്ടിയ കൂട്ടത്തിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ പല്ലും പറിഞ്ഞു പോന്നിരുന്നു എന്നാണ്. അപ്പോൾ എന്തിനാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അങ്ങനെ സഹിച്ചത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമായിരുന്നു അത്. ഉഹ്ദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളുകൾ അമ്പ് ചെയ്യുമ്പോൾ, അമ്പെറിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് വരുന്ന അമ്പൊക്കെ സ്വന്തം ശരീരം മുന്നിൽ വെച്ച്, നബിയെ നിങ്ങൾക്കൊന്നും പറ്റാൻ ഞങ്ങൾ സമ്മതിക്കൂല, ഞങ്ങളുടെ ശരീരത്തിൽ തട്ടിക്കോട്ടെ എന്നു പറഞ്ഞ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയുണ്ടായി സ്വഹാബത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, ഇന്ന് ഇതാ കുറേ ആളുകൾ വന്ന് മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ മോശക്കാരനാണ് എന്നും ചീത്ത ആളാണ് എന്നും കള്ളനാണ് എന്നും പറ്റിക്കുന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ആളുകൾ പറയാണ്. ആ പറയുമ്പം നമുക്കെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ പറ്റും? നാം നന്നായി പഠിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിസ്റ്ററി, ചരിത്രം നമ്മളെല്ലാവരും നന്നായി പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി പറയുന്ന ആൾക്കാരോട് നമുക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾക്കറിയോ എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് എന്ന്. എന്താണത്? ഒരു യുദ്ധത്തിന് പോകുന്ന വേളയിൽ ഭക്ഷണമുണ്ടാക്കാൻ വേണ്ടി തീ കൂട്ടിയപ്പോൾ അവിടെ ഉറുമ്പുകളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി വന്ന് പറഞ്ഞിട്ടുണ്ട്,

ാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച വലിയ സ്നേഹം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. സ്വന്തം തോളിലിരുത്തി മുട്ടുകുത്തി ആന കളിച്ച പ്രിയപ്പെട്ട ഒരു വല്ലുപ്പ അല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിൻ്റെ പ്രവാചകനാണ്. എന്നിട്ടാണ് മുട്ടുകുത്തി നടന്ന് തൻ്റെ തോളിൽ പ്രിയപ്പെട്ട പേരക്കുട്ടികളെ കയറ്റിവെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിക്കുന്നത്. ആ കുട്ടികൾ വല്ലാതെ സന്തോഷിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിലിരുന്ന് വല്ലാതെ സന്തോഷിച്ചു. അപ്പോൾ കുഞ്ഞുമക്കളെ കളിപ്പിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ പേര് കേൾക്കുമ്പോൾ നാം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്നു. ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ നമ്മൾ കേൾക്കാറില്ലേ, ഇല്ലേ സുഹൃത്തുക്കളെ കൂട്ടുകാരെ? അങ്ങനെ കേൾക്കുമ്പോൾ നമ്മളത് ഏറ്റുപറയുന്നു. അപ്പോഴും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്നു. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചതുപോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നമസ്കരിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഭക്ഷണം കഴിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ പുഞ്ചിരിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഉപ്പയെ സ്നേഹിച്ചത്, ഉമ്മയെ സ്നേഹിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഖുർആൻ ഓതിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഉറങ്ങിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ബാത്റൂമിലേക്ക് പോയത്, ബാത്റൂമിൽ നിന്ന് വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ പ്രാർത്ഥിച്ചത്, എങ്ങനെയാണോ പള്ളിയിലേക്ക് പോയത്, ഇങ്ങനെ ഓരോ കാര്യവും നാം ശരിക്ക് പഠിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി ഇഷ്ടപ്പെടുകയും വേണം. അങ്ങനെ ഇഷ്ടപ്പെട്ട് എല്ലാവരോടും പറയണം, എനിക്കെൻ്റെ നബിയെ ഇഷ്ടമാണ്, എൻ്റെ നബി നല്ല നബിയാണ് എന്ന് പറയണം. എൻ്റെ നബി ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയണം. എൻ്റെ നബിക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് പറയണം. എൻ്റെ നബി ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കുമെന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ ആരു പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയുകയും അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്താണ് ആ കഥ എന്ന് അറിയുന്ന അത് പഠിച്ചിട്ടുള്ള ആളുകളോട്, ഉസ്താദുമാരോട്, അധ്യാപകരോട് ചോദിച്ച് പഠിച്ച് അത് പറയുന്ന ആളുകളോട് അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ നബി ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഇന്നത്തെ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്നവരോടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമാക്കി എഴുതുന്നവരോടുമൊക്കെ നമുക്ക് നല്ല അറിവ് നേടി അതിനെ എതിർക്കാൻ പ്രതിരോധിക്കാൻ കഴിയണം. അതിന് നമ്മളെല്ലാവരും നന്നായി പഠിക്കുക, ആഴത്തിൽ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം നമുക്ക് മനസ്സിലാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ച എല്ലാ നല്ല കാര്യങ്ങളും നാം ജീവിതത്തിൽ പകർത്താനും പാലിക്കാനും ശ്രമിക്കുക. നമ്മളെ വഴിതെറ്റിക്കാൻ പല രൂപത്തിൽ ആളുകൾ വരുന്നുണ്ട്. ഷെയ്ത്വാൻ്റെ പണി ചെയ്യുന്നുണ്ട്. ഷെയ്ത്വാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരൊക്കെ നമ്മുടെ അടുക്കൽ വന്ന് നമ്മെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ചിലപ്പോൾ സംശയിപ്പിക്കും. ഖുർആൻ ഇങ്ങനെയല്ലേ, മുഹമ്മദ് നബി എന്ന് പറയുന്ന ആൾ ചീത്തയാളല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മുന്നിൽ അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും ഖുർആനിനെയുമൊക്കെ മോശമായി സംസാരിക്കുമ്പോൾ ഇല്ല എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം. തുറന്നു പറയണം, എനിക്കെൻ്റെ നബിയെ ഇഷ്ടമാണ് എന്ന് പറയണം. അപ്പോഴാണ് നമ്മളൊക്കെ ശരിക്കുള്ള മുസ്ലിങ്ങളാവുകയുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ, ഖലീഫ മൂന്നാമത്തെ ഖലീഫയാണോ രണ്ടാമത്തെ ഖലീഫയാണോ? ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നാലാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹു. അതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ്, പിന്നെ നബിയെ നിങ്ങളേന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയോ, ഉമറേ നിനക്ക് ശരിക്കുള്ള വിശ്വാസിയാവണോ, ശരിക്കുള്ള മുഅ്മിനാവണോ, അങ്ങനെയാണെങ്കിൽ ആദ്യം എന്നെ ഇഷ്ടപ്പെടണം, എന്നിട്ട് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്കേറ്റവും ഇഷ്ടം
നിങ്ങളെ തന്നെയാണ് എന്ന് പറയും.

0: ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വിശ്വാസം അത് കംപ്ലീറ്റായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ചുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ ഇഷ്ടപ്പെട്ടുവോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാം, അങ്ങനെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാം. അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നബി ജീവിച്ചതുപോലെ ജീവിച്ച് ആളുകൾ എന്തു പറഞ്ഞാലും എൻ്റെ നബി എനിക്ക് ഏറെ പ്രിയപ്പെട്ട നബി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം, എഴുതാൻ കഴിയുന്നവർ എഴുതിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ, സ്വർഗം കിട്ടുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പൂമരത്തണലിൽ എൻ്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുരുന്നുകളുമായി സംവദിച്ചത് അംജദ് മദനി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
3: ഇസ്ലാമിനെതിരെയുള്ള ഒളിയമ്പുകൾ ഏതു കാലത്തും ഉണ്ടാകാറുണ്ട്. അതിനെതിരെ കൃത്യമായ വിശദീകരണം ഇസ്ലാമിക ലോകത്തു നിന്ന് നമ്മൾ നൽകാറുണ്ട്. പീസ് റേഡിയോ ഡയലോഗ് പ്രോഗ്രാമിലൂടെ ഇത്തരത്തിലുള്ള യുക്തിരഹിതമായ വാദങ്ങൾക്ക് മറുപടി നൽകുകയാണ്. യുക്തിവാദം യുക്തിരഹിതം എന്ന വിഷയത്തെ സംസാരിക്കുന്നത് ഷാഫി ശാസ്താംകോട്ട.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസ്സഹബിഹി അജ്മാഈൻ മാ ബാസ്. നമുക്കറിയുന്നത് പോലെ ഏതൊരു പ്രത്യയ ശാസ്ത്രവും മനുഷ്യർ സ്വീകരിക്കാറുള്ളത് യുക്തിസഹമായ അവൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ സ്വീകരിക്കുന്ന ആദർശം, ആശയം യുക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ ആളുകൾ സ്വീകരിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള നാസ്തികർ എന്നറിയപ്പെടുന്ന, യുക്തിവാദികർ എന്ന് വിളിക്കപ്പെടുന്ന, നവനാസ്തികർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തമായി ക്ലെയിം ചെയ്യാറുള്ളത്, സ്വന്തമായി അവകാശവാദം ഉന്നയിക്കാറുള്ളത് ഞങ്ങൾ യുക്തിയുടെ ആളുകളാണ് എന്നാണ്, അതല്ലെങ്കിൽ ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യവും വളരെ യുക്തിസഹമാണ്, ഞങ്ങൾ തെളിവ് ഉന്നയിക്കാറുള്ള കാര്യങ്ങളെല്ലാം വളരെ ശാസ്ത്രീയമാണ് എന്നാണ് സാധാരണ ഇത്തരം ആളുകൾ ഉന്നയിക്കാറുള്ള ഒരവകാശവാദം. എന്നാൽ ഈ ഒരു അവകാശവാദം എത്രത്തോളം, എത്ര കണ്ട് ശരിയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, ദൈവവീക്ഷണം എന്ന വിഷയമെടുത്താൽ ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്നതിന്, ഒരു ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതവൻ്റെ ഫിത്രയാണ്, അഥവാ പ്രകൃതിയാ അവനിൽ ഊട്ടപ്പെട്ട സൃഷ്ടാവിലേക്കുള്ള ഒരു തേട്ടം അവനിൽ ഉണ്ടായിരിക്കും. എന്നാൽ അവനിൽ അന്തർലീനമായ ഈ ഒരു പ്രത്യേകതയെ മറച്ചു വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവില്ല എന്ന് സാധാരണ നാസ്തികർ വാദിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഒരു പേന, ഇത് ഞാൻ വരുന്ന വഴിയിൽ പെട്ടെന്നൊരു സ്ഫോടനമുണ്ടാവുകയും ആ സ്ഫോടനത്തിലൂടെ എൻ്റെ മുന്നിലേക്ക് അകപ്പെട്ട ഒരു പേനയിൽ നല്ലൊരു പേന നോക്കി ഞാനെടുത്ത് എൻ്റെ പോക്കറ്റിൽ വെച്ചതാണ് എന്ന് ഞാനിവിടെ നിന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പറയും, ഈ സംസാരിക്കുന്ന ആൾക്ക് കാര്യമായ യുക്തിക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്ന്. സാധാരണ നമ്മളങ്ങനെ പറയാറുണ്ട്, ഒരു മുട്ട സൂചി പോലും ഒരു ഷർട്ടിൻ്റെ ബട്ടൺ പോലും തനിയേ ഉണ്ടാകുന്നില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈയൊരു പ്രപഞ്ചം, കോടിക്കണക്കിന് ഗാലക്സികളുള്ള ഈ പ്രപഞ്ചം, ഗാലക്സികളെന്ന് പറഞ്ഞാൽ നക്ഷത്ര സമൂഹം, ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം പ്രപഞ്ചത്തിൻ്റെ 5% മാത്രമാണ് കണ്ടുപിടിക്കപ്പെട്ടതെന്നാണ് ശാസ്ത്രം അഭിപ്രായപ്പെടുന്നത്. ഈ കണ്ടുപിടിക്കപ്പെട്ട 5%, കാണാൻ പറ്റിയ 5%, 20,000 മുതൽ 40,000 കോടി ഗാലക്സികളാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. 20,000 മുതൽ 40,000 കോടി ഗാലക്സികൾ, നക്ഷത്ര സമൂഹങ്ങളാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ കേവലം ഒരു നക്ഷത്ര സമൂഹമായ മിൽക്കി വേയിലാണ് നമ്മളും ഭൂമിയും സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ അടങ്ങുന്ന ആ ഒരു ഗാലക്സിയിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഈയൊരു പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ എത്രത്തോളം സങ്കീർണമാണെന്ന് ചോദിച്ചാൽ, ഉദാഹരണമായി ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ഒരു അകലം നമ്മൾ പരിഗണിച്ചാൽ, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. ഇത് കൃത്യമായി നിർണയിക്കപ്പെട്ട ഒരു ദൂരമാണ്. ഈ ഒരു ദൂരത്തിൽ കൂടുതൽ അകലത്തിലേക്ക് ഭൂമിയും സൂര്യനും പോയാൽ ഭൂമി തണുത്തുറയുകയും ജീവയോഗ്യമല്ലാതെയായി മാറുകയും ചെയ്യും. മറിച്ച് ഈയൊരു ദൂരം കുറഞ്ഞു പോയാൽ, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം കുറയുക വഴി ഭൂമിയുടെ ഉപരിതലത്തിൽ ചൂട് വർദ്ധിക്കുകയും ഭൂമി വാസയോഗ്യമല്ലാതെയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. രണ്ടായാലും ജീവികൾക്ക് ജീവിക്കാൻ പറ്റിയ സന്തുലിതാവസ്ഥ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന് സാരം. അപ്പോൾ ഇങ്ങനെ ഇത്രയും കൃത്യമായി വ്യവസ്ഥാപിതമായി നിർണയിക്കപ്പെട്ട ഈ ഒരു വ്യവസ്ഥയെ നോക്കിയിട്ട് ഇത് തനിയെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ പരം യുക്തിരഹിതമായ മറ്റെന്ത് വാദമാണുള്ളത് സഹോദരങ്ങളെ? ഇനി പ്രപഞ്ചോൽപ്പത്തിയുമായി ബന്ധപ്പെട്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് യുക്തിവാദികളുടെ കാഴ്ചപ്പാട് എന്താണ്? ഈ പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായതാണ് എന്നാണ് അവർ പറയാറുള്ളത്. ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ഒരു കാരണവും അതിൻ്റെ പിന്നിലില്ലാതെ ഒരു ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എത്രത്തോളം യുക്തിരഹിതമാണ് ആ വാദം? ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നത്തിങ്നെസ്. അതിൽ നിന്ന് സംതിങ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രവർത്തിക്കാതെ ഉണ്ടായി എന്ന് പറയുന്നത് കേവലം യുക്തിരഹിതമായ കാഴ്ചപ്പാട് മാത്രമാണ്. സാധാരണ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് നാസ്തികരടക്കുമ്പോൾ സൂചിപ്പിക്കാറുള്ളത് ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഈ ലോകം ഉണ്ടായത് എന്നാണ്, ഒരു എക്സ്പ്ലോഷനിലൂടെ ഉണ്ടായെന്നാണ്. അപ്പോൾ ആരാലും നിയന്ത്രിക്കാനില്ലാത്ത കയോട്ടിക്കായ അനിയന്ത്രിതമായ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായ ഒരു ലോകം ഇത്രയും നിയന്ത്രിതമായ നിർണിതമായ വ്യവസ്ഥയിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. അനിയന്ത്രിതമായ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടാകുന്ന ലോകമാണെങ്കിൽ സ്വാഭാവികമായും ആ ലോകം അനിയന്ത്രിതമായിരിക്കും. നമ്മൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് നൂവ് പൊട്ടിയ പട്ടമല്ല പ്രപഞ്ചം, മറിച്ച് യുക്തിമാനായ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായ വ്യവസ്ഥയോടെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ലോകമെന്ന യുക്തിസഹമായ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെക്കാനുള്ളത്. ഇനി ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ട്, സാധാരണ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ഇവരോട് ചോദിക്കപ്പെട്ടാൽ, തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് പരമാവധി ആസ്വദിച്ച് തിന്നു കുടിച്ച് രസിച്ച് ഭോഗിച്ച് ഈയൊരു ജീവിതം തള്ളി നീക്കണം, സുഖപ്രദമാക്കണം എന്നാണ് സാധാരണ ഇത്തരം ആളുകൾ പറയാറുള്ളത്. ഇതാണ് ജീവിത ലക്ഷ്യത്തെപ്പറ്റി ഇവർക്കുള്ള കാഴ്ചപ്പാട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ, അദ്ദേഹം ഉറക്കമുണർന്നപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ അകപ്പെട്ടു എന്ന് കരുതുക. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ അയാൾ ഉറക്കമുണർന്നപ്പോൾ പെട്ടെന്ന് കാണുന്ന ഞാനൊരു സഞ്ചരിക്കുന്ന വിമാനത്തിലാണ്. ഒരു കോമൺ സെൻസുള്ള ഒരു കോമൺ യുക്തിയിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താ ചിന്തിക്കുക? ഞാൻ എങ്ങനെയാണ് ഈ വിമാനത്തിൽ അകപ്പെട്ടത്? എങ്ങോട്ടാണ് ഈ വിമാനം പോകുന്നത്? എപ്പോഴാണ് ഈ വിമാനത്തിൻ്റെ യാത്ര അവസാനിക്കുന്നത് എന്ന വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷണം നടത്തുകയും അതനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. അതാണ് യുക്തിയുള്ള അവരുടെ നിലപാട്, അഥവാ വിശ്വാസിയുടെ നിലപാട്. എന്നാൽ നേരത്തെ പറഞ്ഞ യുക്തിവാദികളുടെ വാദപ്രകാരം എങ്ങോട്ട് പോയാലും പ്രശ്നമില്ല, ഞാനൊന്നുകൂടി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ഷീറ്റ് വലിച്ച് മുഖത്തേക്കിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങുന്ന യുക്തിവാദികളുടെ നിലപാടാണോ യുക്തിപരം എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. ഇനി ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്താണ് പറയാനുള്ളത്? ധാർമ്മികതയുടെ രംഗത്ത് എന്താണ് ധാർമ്മികതയെന്തോ, എന്താണ് അധാർമ്മികതയെന്നോ, എന്താണ് നന്മയെന്തോ നന്മയെന്നോ, എന്താണ് തിന്മയെന്നോ, എന്താണ് നീതിയെന്നോ, എന്താണ് അനീതിയെന്നോ വ്യവച്ഛേദിച്ച് കൃത്യമായി വ്യവച്ഛേദിച്ച് പറയാൻ ഇവരുടെ അവക്കൽ കൃത്യമായ മാനദണ്ഡങ്ങളില്ല എന്നുള്ളതാണ് സത്യം. കൃത്യമായ മാനദണ്ഡങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ പറയാറുള്ളത് പല ധർമ്മത്തെയും ഇവർ അധർമ്മമായി പറയും, പല അധർമ്മത്തെയും ഇവർ ധർമ്മമായും പറയുന്നു എന്നുള്ളതാണ് സത്യം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരാൾ മോഷ്ടിച്ച് തിന്നുന്ന ഒരാളെ നോക്കിക്കൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കണ്ടെത്തുന്ന ഒരാളെ സംബന്ധിച്ചും രണ്ടും രണ്ട് കാഴ്ചപ്പാടാണ് നമ്മെ സംബന്ധിച്ച് ഉണ്ടാവുക. എന്നാൽ യുക്തിവാദികളെ സംബന്ധിച്ച് ഇതിൽ ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് വേർതിരിച്ച് പറയാനുള്ള മാനദണ്ഡമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് രണ്ടും ഒരേപോലെയാണ് എന്നവർക്ക് പറയേണ്ടി വരുന്നു. ഇനി ലൈംഗികതയുടെ വിഷയമെടുത്താൽ, ലൈംഗികത ആരോടുമാകാം? അത് പിതാവിനോടുമാവാം, മാതാവിനോടുമാകാം, സഹോദരനുമോടുമാവാം, സഹോദരിയോടുമാകാം എന്ന കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് പറയാനുള്ളത്. കാരണം ഇവർക്ക് നന്മതിന്മകൾ വേർതിരിക്കാൻ, ധർമാധർമ്മങ്ങൾ വേർതിരിക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇങ്ങനെ വൈരുദ്ധ്യത്തിൽ അധിഷ്ഠിതമായ ആശയ ആദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെയും നമ്മുടെ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥയും ഒക്കെ തകിടം മറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നാസ്തികർ എന്നതാണ് വസ്തുത. ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ അളവുകോൽ ഏതേത് അളവുകോലെടുത്താലും അതിനെ ദൈവവീക്ഷണമായിക്കോട്ടെ, പ്രപഞ്ചോൽപത്തി ആയിക്കോട്ടെ, ലോക കാഴ്ചപ്പാട് ആയാലും ജീവിത ലക്ഷ്യമായാലും ധാർമ്മികതയായാലും ഇങ്ങനെ ഏതേത് വിഷയങ്ങളെടുത്ത് ഏത് മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിച്ചാലും ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയ ആദർശങ്ങൾ തികച്ചും യുക്തിരഹിതവും ശാസ്ത്രവിരുദ്ധവുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശദാംശങ്ങൾ പിന്നാലെ വരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. നമുക്ക് അനുഭവവേദ്യമായ ടൈം സ്പേസ് കോണ്ടിന്യം, സ്ഥലകാല നൈരന്തിര്യത്തിന് അകത്തുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ശാസ്ത്രത്തിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ സാധിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് നിർദ്ധരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ശാസ്ത്രത്തിന് അഭിപ്രായം പറയാൻ സാധിക്കുക. നമ്മൾ സൃഷ്ടാവിനെ പറ്റി പറയുമ്പോൾ ഇത്തരം ആളുകൾ പറയാറുള്ളത് ഞങ്ങൾക്ക് സൃഷ്ടാവിനെ തൊട്ട് കാണിച്ചു തരണം, അല്ലെങ്കിൽ ലാബിൽ തെളിയിച്ച് കാണിച്ചു തരണം, ശാസ്ത്രീയമായി തെളിയിക്കണമെന്നാണ് ഇവർ പറയാറുള്ളത്. എന്നാൽ സ്ഥലത്തിനും കാലത്തിനും അപ്പുറത്തുള്ള, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിക്കപ്പുറത്തുള്ള ഈ സ്ഥലത്തെയും കാലത്തെയും ഒക്കെ സൃഷ്ടിച്ച റബ്ബിനെ സംബന്ധിച്ച് മതവിശ്വാസികളുടെ നിലപാട്, അവനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിന് ശാസ്ത്രീയമായി ലാബിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷണശാലയിലോ തെളിയിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. മറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചയപ്പെടുത്താനുള്ള റബ്ബ് അവൻ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കുൽ നബിയെ പറയണം, അവൻ ഏകനാണ്, അവൻ സർവാശ്രയനാണ്, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവന് തുല്യമായി യാതൊന്നുമില്ല. അവന് തുല്യമായി യാതൊന്നുമില്ലാത്ത പ്രപഞ്ച സൃഷ്ടാവിനെയാണ്, യുക്തിമാനായ സൃഷ്ടാവിനെയാണ് നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വസിച്ച ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വെക്കാനുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. വാഹിർ ദവാന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: മാഷാല്ലാ, നമ്മളിപ്പോൾ കേട്ടത് ഡയലോഗ്, യുക്തിവാദം യുക്തിരഹിതം എന്ന വിഷയത്തിൽ ഷാഫി ശാസ്താംകോട്ടയുടെ സംസാരമാണ് നാം ഇപ്പോൾ കേട്ടത്.
6: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി കേൾക്കുന്നത് അൽമിമ്പർ. അൽമിമ്പറിൽ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം സംസാരിക്കുകയാണ്. സ്വർഗമാണ് ലക്ഷ്യം.
8: അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുള്ളിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലദ്ദീനി കുല്ലി വകഫാ ബില്ലാഹി ഷഹീദാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാ وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا

0: തഹ്തികൽ അൻഹാർ ജന്നാത്തും തജ്രീ തഹ്തികൽ അൻഹാറു ഖാലിദീന ഫീഹാ വ അസ്വാജും മുതഹ്ഹറ وَأَزْوَاجٌ مُطَهَّرَةٌ وَرِضْوَانٌ مِنَ اللَّهِ وَاللَّهُ بَصِيرٌ بِالْعِبَادِ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മനസ്സിലെ നൂറുനൂറ് പ്രയാസങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് സ്വർഗമെന്നത്. നമ്മുടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമാണ്. സ്വർഗം നേടുക എന്നതിനപ്പുറത്തേക്കൊരു ലക്ഷ്യവും ഒരു വിശ്വാസിക്കില്ല. എല്ലാറ്റിനേക്കാളും വലുതാണ് സ്വർഗം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. ജീവനാണല്ലോ മനുഷ്യൻ ഏറ്റവും വലുത്. ജീവനാണ് ഏറ്റവും വലുത്. തൻ്റെ ജീവൻ അത് നൽകിക്കഴിഞ്ഞാൽ തനിക്ക് സ്വർഗം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നൽകാൻ തയ്യാറാണ് വിശ്വാസി എന്നതുകൊണ്ടാണ് രക്തസാക്ഷികൾ ഉണ്ടായത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, പൂർവ്വപ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലുമെല്ലാം ഈ സത്യമായ മതത്തിനു വേണ്ടി നിലകൊണ്ട ആളുകൾ വളരെ ചെറുപ്രായത്തിൽ പോലും അവർ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മരണപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? തൻ്റെ ജീവിതത്തിൽ തൻ്റെ മക്കളെയും തൻ്റെ കുടുംബങ്ങളെയും ഭാര്യയെയും ജീവിതത്തിലെ എല്ലാ സൗകര്യങ്ങളെയും ഇട്ടെറിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം ലഭിക്കും. മരിക്കുന്ന ആ നിമിഷം മുതൽ ഉഹുദിനപ്പുറത്ത് ഞാൻ സ്വർഗം കാണുന്നു എന്നാണ്. ഈ ഉഹുദിൻ്റെ അപ്പുറത്ത്, ഈ ഉഹുദിൽ വെച്ചുകൊണ്ട് ഞാൻ കൊല്ലപ്പെട്ടാൽ ഉഹുദിനപ്പുറത്ത് ഞാൻ സ്വർഗം കാണുന്നു എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പ്രതീക്ഷയാണ് ഒരു വിശ്വാസിക്ക് സ്വർഗം. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു മരണത്തെപ്പോലും കീഴ്പ്പെടുത്താൻ സ്വർഗമെന്നുള്ള നമ്മുടെ സ്വപ്നത്തിനും വിശ്വാസത്തിനും പറ്റും എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന്? സത്യത്തിൽ സ്വർഗത്തെ ഒരു ഉത്തരമായി കണ്ടില്ല എന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാനസിക വിഷമങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കൊന്നും ഒരു കാലത്തും അവസാനം ഉണ്ടാവില്ല. പിന്നെ നമുക്കൊക്കെ ഇങ്ങനെ വയസ്സാകല്ലേ, വെറുതെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ പടച്ചോൻ എനിക്ക് എത്ര വയസ്സായി, ഇനിയിപ്പോൾ ഞാൻ എത്ര കാലം ഉണ്ടാവും എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ടെൻഷനാണ്. സത്യത്തിൽ നമ്മൾ വയസ്സായി, നമ്മൾ അല്ലെങ്കിൽ രോഗമായി മരണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണ്. അൽ ബൗത്തു ബാബുൻ വ കുല്ലു നാസി ദാഖിലുഹു എന്നാണ്. മരണം ഒരു കവാടമാണ്. എവിടേക്കുള്ള കവാടം? മരണത്തിനപ്പുറത്തുള്ള സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഉള്ള ഒരു കവാടമാണ്. സ്വർഗത്തിൽ അനുഭവിക്കുന്നതിന് സമാനമായ ഒരു സുഖ സന്തോഷങ്ങൾ തന്നെയാണ് മനുഷ്യൻ ഖബറിലും അനുഭവിക്കുന്നത്, വിശ്വാസിയായ മനുഷ്യൻ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോവുക, അവിടുന്ന് മരിച്ചു പോവുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ വല്ലാതെ ബേജാറാകേണ്ട കാര്യമുണ്ടോ? ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ വക്തിലും നിസ്കരിക്കുമ്പോഴും ദിക്രെല്ലുമ്പോഴും നന്മ ചെയ്യുമ്പോഴൊക്കെ സ്വർഗം കിട്ടണം, സ്വർഗം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് അടുക്കുന്നതിൽ, സ്വർഗത്തിലേക്ക് എത്തുന്നതിൽ, മരണത്തിൻ്റെ കവാടങ്ങളിൽ എത്തുന്നതിൽ ആശങ്കപ്പെടാനുണ്ടെങ്കിലും ഇത്രമാത്രം ആശങ്കപ്പെടാൻ എന്താണുള്ളത്? ആലോചിച്ചിരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. എല്ലാറ്റിനുമുള്ള ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ജീവിതത്തിനെ അള്ളാഹു വിശേഷിപ്പിച്ചത് ആസ്വദിക്കാനും അനുഭവിക്കാനുള്ള ഒരു ജീവിതമായിട്ടല്ല, ഇതൊരു പരീക്ഷണമായിട്ടാണ്. ഈ ജീവിതത്തെ അള്ളാഹു പരിചയപ്പെടുത്തത് പരീക്ഷണമായിട്ടാണ്. ഒരു പരീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു പരീക്ഷണ ജീവിതമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പം ഈ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകൂലമായത് മാത്രം ആവൂലല്ലോ. അള്ളാഹു നമുക്ക് ദാരിദ്ര്യം തന്ന്, രോഗം തന്ന്, കഷ്ടപ്പാട് വന്ന്, പ്രയാസം വന്ന്, ആളുകൾ നമ്മളിന്ന് മരിച്ചു പോവുക, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട പോലെ നമ്മൾ വേറിട്ട് പോവുക, നമുക്ക് മാരകമായ രോഗങ്ങൾ വരിക, ഇതൊക്കെ അല്ലേ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഈ പരീക്ഷണങ്ങളുടെ ലോകം ആസ്വദിക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ എത്ര കണ്ട് പറ്റും നമുക്ക്? ഒരു പരീക്ഷണത്തിൻ്റെ ലോകത്തെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഇത് മനുഷ്യൻ വിനോദിക്കാനും നിന്നാൽ എത്രമാത്രം പറ്റും? ഇനി കുറച്ചൊക്കെ പറ്റിയാലും എപ്പോഴും നമ്മൾ വിചാരിക്കാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും കുടുംബ പ്രശ്നങ്ങളൊക്കെ വന്നു പോവില്ലേ? അതുകൊണ്ട് ഈ ലോകത്തെയും സ്വർഗത്തെയും ഇടക്കൊന്ന് മനസ്സിൽ വിചാരിക്കാം. അപ്പം ഇതന്നെയാണ് വലുതെന്ന് വിചാരിച്ചിരുന്നാൽ നമുക്കെന്താ വെച്ചാൽ സ്വർഗത്തെ മോഹിക്കാനും ആഗ്രഹിക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും ഒന്നും നമുക്ക് പറ്റൂല എന്നാണ്. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇഹലോക ജീവിതം നമ്മളങ്ങനെ ചതിക്കാന്ന വേണം. ഈ ഭൗതിക വിഭവങ്ങളും സന്തോഷങ്ങളിലൊക്കെ അങ്ങനെ കിട്ടിത്തിരിഞ്ഞ് നിന്ന് നമ്മൾ വലിയൊരു വഞ്ചനയിലകപ്പെടും. ഏതാണ് ആ വഞ്ചന? ശരിക്കൊന്ന് ആശ്വാസത്തോടെയും ആസ്വാദനത്തോടെയും ജീവിക്കേണ്ട സ്വർഗം തടസ്സപ്പെടുത്താനാണ് ഈ ലോകത്തെ സുഖവിഭവങ്ങൾ ഉള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത്. സ്വർഗം കിട്ടുന്നത് തടസ്സപ്പെടുത്താൻ, നമ്മളെ വഞ്ചിക്കാൻ, അതാണ് ഭൗതിക ജീവിതത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും നമുക്ക് അങ്ങനെ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഖുർആൻ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇതൊരു കളിയും വിനോദവുമാണ്, അർത്ഥമില്ലാത്ത എന്തൊക്കെയോ നമ്മളിങ്ങനെ അപ്പത്തൊരു സന്തോഷത്തിനും വേണ്ടി ചെയ്യണമെന്നുള്ളൂ. ദുനിയാവിലെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ്. ശരിക്കുള്ള ജീവിതം പരലോകത്താണ്. ലഹിയൽ ഹയവാൻ ലൗകാനു യാലമോൻ, അതൊന്ന് ശരിക്ക് ആൾക്കാർക്കൊക്കെ മനസ്സിലായി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, വളരെ വ്യത്യസ്തമാണ് സ്വർഗം, നമുക്കതിലൊന്നും സംശയമില്ല. കാരണം ഈ പിന്നെ സൗരയൂഥത്തിലെ അനേകം ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ സംവിധാനിച്ച് അവിടെ നിന്നും ഭൂമിയുടേതല്ലാത്ത മറ്റു ചില അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാക്കി ഇതിനെയൊക്കെ ഗോളാകൃതിയിലാക്കി ഇതിനെയൊക്കെ വ്യവസ്ഥാപിതമായി നിലനിർത്തി കൊണ്ടുപോകുന്ന അറ്റമില്ലാത്ത, മനുഷ്യന് കണ്ടെത്താൻ പറ്റാത്ത, ഒരാകാശം പോലും പൂർണ്ണമായി കണ്ടിട്ടില്ലാത്ത ഏഴാകാശങ്ങളുടെ വിശാലമായ ലോകങ്ങളെ സംവിധാനിച്ച് പടച്ചോൻ നമുക്കൊരു സ്വർഗം കാണിച്ചു തരുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും നമുക്ക് ആവശ്യമില്ല. ഒരു കുട്ടി ലോകത്തേക്ക് ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ഇവിടെ വന്നാൽ എന്തു വേണോ അതൊക്കെ ഒരു അതിഥിക്കെന്ന പോലെ അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചില്ലേ? ആ സ്ഥലങ്ങളിൽ പാല് വന്നില്ലേ? ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണങ്ങളും വിഭവങ്ങളും ശ്വസിക്കാനുള്ള ഓക്സിജനും ഒക്കെ ഇവിടെ ഉണ്ടാക്കിച്ചില്ലേ? ഒന്നുമില്ലാതെ ഞാനും നിങ്ങളും വന്നപ്പോൾ സുഹൃത്തുക്കളെ, ഒരു ഭൂമി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു പടച്ചോൻ. ഭൂമി മനുഷ്യന് വേണ്ടി അള്ളാഹു ഉണ്ടാക്കി വെച്ച ഒന്നാണ്. മനുഷ്യന്മാർക്കാണ് ഇവിടെ ഉള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും. അങ്ങനെ ഒന്നാണെങ്കിൽ കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ ഒരു സ്വർഗം കണ്ണിൽ കാണിച്ചു തരുന്നു പറഞ്ഞാൽ, ഇവിടെ കണ്ണ് തുറന്നപ്പോൾ നമുക്ക് ദീർഘകാലം ജീവിക്കാൻ പറ്റുന്ന സർവ സംവിധാനങ്ങളുടെ ഒരു ഭൂമി കണ്ടെങ്കിൽ ഈ കണ്ണ് ആ നരകവും സ്വർഗവും കാണുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ വ്യത്യസ്തമാണ് സുഹൃത്തുക്കൾ. ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം താരങ്ങൾ മരിക്കുന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. മരിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളറിയാതൊരു പേടി കിടക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്, മരിക്കുന്നുള്ള പേടി. അതില്ലാത്ത ആരുമില്ല. ഇനിയിപ്പോൾ ആ പേടി കുറയല്ല ചെയ്യുക. എന്തറിയോ, ആ വണ്ടി ബ്രേക്കില്ലാതെ പോയി, നാലാൾ മരിച്ചു. അത് ഈ ന്യൂസ് കാണുമ്പോൾ നമ്മൾക്ക് മരണത്തെക്കുറിച്ച്, നമ്മുടെ ഏറ്റവും അടുത്ത ആൾ അയാൾ ഹോസ്പിറ്റലിലെയാണ്, എന്താ പറയാന്നറിയാൻ പറ്റില്ല. എത്ര മരണത്തിൻ്റെ രംഗങ്ങളും മരണത്തിനോട് അടുത്ത് നിൽക്കുന്ന നിമിഷങ്ങളും ലൈവായി കാണുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൽ എന്തായാലും നമ്മുടെ മരണത്തെക്കുറിച്ചൊരു ബേജാറ് ഉണ്ടാവും സുഹൃത്തുക്കൾ. എന്നാൽ നിങ്ങൾ ആലോചിക്കുന്ന ഈ ബേജാറ് ഇല്ലാത്തൊരു ലോകമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. ലായദോ കോന ഫീഹൽ മൗത്ത് ഇല്ലൽ മൗതതൽ ഊല. അവിടെ അവർ മരണം രുചിക്കയില്ല, ആദ്യം മരിച്ചതല്ലാതെ. ഇവിടുന്ന് മരിച്ചതല്ലാത്തൊരു മരണം, മരണപ്പേടിയില്ലാത്തൊരു ജീവിതം അത് സങ്കല്പിക്കാൻ പറ്റും നമുക്ക്? മരിക്കുന്നു പേടിക്കാത്ത ഒരു സുഖജീവിതം അല്ലേ? റിസോർട്ട് താമസിക്കുകയാണെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് എടുത്ത നാലാമത്തെ ദിവസം അവിടുന്ന് പോരണം എന്ന് ആലോചിക്കണ്ടേ? എന്തിലുണ്ട്? ദുനിയാവിലാണെങ്കിൽ മരിച്ചു പോകണം എന്ന് ആലോചിക്കണ്ടേ? എന്നാൽ മരണമില്ലാത്തൊരു ജീവിതത്തെ കുറിച്ചാ പറയണത്. സ്വർഗത്തിലെത്തിയ ആൾക്കാർ സ്വർഗം കണ്ട് അനുഭവിച്ചിട്ട് പറയണ വാക്കാണത്. നമ്മളൊക്കെ സ്വർഗം എന്നുള്ളത് ഒരു വിചാരിക്കാൻ പോലും പറ്റാത്തൊരു ലോകത്തെക്കുറിച്ച് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ പറയണത്. എന്നാൽ സ്വർഗം കണ്ട ആൾക്കാർ പറയാണ്, എന്താ അവർ പറയണത്? എല്ലാ വിഷമങ്ങളും പടച്ചോ ഞങ്ങൾക്ക് നീക്കി തന്നു, അവന് സർവസ്തുതിയും. ഞങ്ങളുടെ റബ്ബ് എല്ലാം പൊറുക്കുന്നവനും അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവനും നന്ദിയുള്ളവനുമാണ് എന്നാണ് പറയണത്. എന്ന് പറഞ്ഞാൽ ഒരു വിഷമമില്ല, മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ചിന്ത കടന്നു വരാത്ത ഒരവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. അതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. എത്രമാത്രം ദോഷകരമാണ് ലഹരി മനുഷ്യന് അല്ലേ? ലഹരി ഉപയോഗിക്കാറാണ് എത്രമാത്രം ദോഷകരം. എന്നിട്ട് ഇതിൻ്റെ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത്? അവർക്ക് ആകെ ഒരു മറുപടിയുള്ളൂ, ടെൻഷൻ വന്നപ്പോൾ, കടം വന്നപ്പോൾ, ബുദ്ധിമുട്ട് വന്നപ്പോൾ, കുടുംബ പ്രശ്നം വന്നപ്പോൾ ഞാൻ കുറച്ച് ഉപയോഗിച്ച് നോക്കിയതാണ്. അങ്ങനെ ഞാൻ ലഹരിക്ക് അടിമയായത്. അപ്പം എന്താ സുഹൃത്തുക്കളെ, കുറച്ച് സമയം നമ്മളെ ബുദ്ധി മരവിച്ചാൽ കിട്ടുന്ന സുഖമാണത്. ഏത്? ഈ വ്യാകുല വിഷമ ചിന്തകളിൽ നിന്നും ഒരല്പസമയം ഒന്ന് കണ്ണ് ചിമ്മി ഒന്ന് ഗാഢനിദ്രയിൽ ഏർപ്പെട്ടാൽ, ഒരല്പസമയം നമ്മുടെ ചിന്തയൊന്ന് മരവിച്ചാൽ കിട്ടുന്ന സുഖമാണ് ആ പറയണത്. വേറെന്ത് സുഖമാണ് ലഹരിക്കുള്ളത്? എന്നാൽ യാതൊരു വിഷമങ്ങളും ജീവിതത്തിൽ മനസ്സിലേക്ക് വരാത്തൊരു ജീവിതം നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റും. അതാ അവർ കയറിയിട്ട് അവർ പറയുന്ന കാര്യം. മാത്രമല്ല, എന്തൊക്കെ വിഷമങ്ങളും എന്തൊക്കെ, ഒന്നിരിക്കട്ടെ, ഒന്ന് വിശ്രമിക്കട്ടെ, ഒന്ന് ആശ്വസിക്കട്ടെ, ഒന്ന് വർത്താനം പറയട്ടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ സുഹൃത്തുക്കളെ? എന്നാ സ്വർഗത്തിന്റെ അവസ്ഥ എന്താ അറിയോ? അല്ലാദി അഹല്ലന ദാറൽ മുഖാമത്തി മിൻ ഫള്ളി ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ് അല്ലാദി അഹല്ലന ദാറൽ മുഖാമത്തി മിൻ ഫള്ളി. എന്താ മുഖാമത്തി മിൻ ഫള്ളി? അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അള്ളാഹു സ്ഥിര താമസത്തിന്റെ വീട്ടിൽ ഞങ്ങളെ ഇറക്കിയിരിക്കണം. സ്ഥിരം താമസിക്കാനുള്ള ഒരു ഭവനത്തിൽ ഞങ്ങളെ താമസിപ്പിച്ചിരിക്കുകയാണ്. ലാ യമസ്സുനാ ഫീഹാ നസബുൻ, യാതൊരു ക്ഷീണോടല്ല, യാതൊരു നിലക്കുള്ള വിഷമവും യാതൊരു ക്ഷീണയും തളർച്ചയും ഇല്ലാത്ത, വല യമസ്സുനാ ഫീഹാ ലോകവും, ഒരു തളർച്ചയും ബാധിക്കും, ഒരു ചെറിയ ക്ഷീണം തോന്നാത്ത ലോകം, അതൊക്കെ ഇപ്പം എങ്ങനെ നമ്മൾ സങ്കല്പിക്കാം? അപ്പോൾ ജീവിക്കാൻ തന്നെയാണ് ശരിക്കും ആസ്വദിച്ചും സന്തോഷിച്ചും ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കാര്യം. പിന്നെന്താ പറയുക, എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു ജോലി കിട്ടിയാൽ നഷ്ടപ്പെടുമെന്ന് തോന്നാത്തവൻ ആരാ സുഹൃത്തുക്കൾ? മനസ്സിലെ, നമ്മൾ മരിച്ചാൽ നമ്മളെ മക്കൾക്കും കുട്ടികൾക്കും തന്നെ നമ്മളെ വീട് കിട്ടുമോ? ആൾക്കാർ ആശങ്കപ്പെടുന്ന കാര്യങ്ങളാണ്. എന്തിലും നമ്മൾ ആശങ്കപ്പെടുന്നു, എന്തായിരിക്കും അടുത്ത ഘട്ടം. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ ഒന്നില്ല. വമാഹും മിൻഹാ ബിമുഖ്റജീൻ, അവിടുന്ന് ഒരു പുറത്തു പോകേണ്ടിയില്ല. ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് ആ സുഖങ്ങളെ ഒരു നിമിഷം പോലും അവർ നഷ്ടപ്പെടുന്ന, അവിടുന്ന് പോകേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ മനുഷ്യൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ഈ മനുഷ്യൻ്റെ ശാരീരികവും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തൊക്കെ? ഒരു വെയിൽ അല്ലേ, ഒരു പ്രതികൂലതയല്ലേ സുഹൃത്തുക്കൾ? ഒരു ദാഹം ഒരു പ്രതികൂലമല്ലേ? ഒരു വിശപ്പ് ഒരു പ്രതികൂലമല്ലേ? ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ വഅന്നക ലാ തളുമഉ ഫീഹാ വലാ തൽഹാ. അവിടെ നിന്റെ നഗ്നത വെളിവാവില്ല, അവിടെ നിനക്ക് ദാഹിക്കില്ല, അവിടെ നിനക്ക് വെയിൽ കൊള്ളേണ്ടി വരില്ല. ലാ തൽഹാ, ഒരു യാതൊരുവിധ വിഷമങ്ങളും. ഇനി അതൊന്നും വേണ്ട സുഹൃത്തുക്കൾ, എന്തെങ്കിലുമൊക്കെ ഒരു പേടി അല്ലേ? എത്ര ഭദ്രമായിട്ടാണ് നമ്മളൊക്കെ വാതിലടച്ച് ഗേറ്റ് അടച്ച് കിടന്നുറങ്ങണത്. എന്നിട്ടും ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരെങ്കിലും ചവിട്ടി തുറക്കുമോ? ആരെങ്കിലും കയറുമോ? അല്ലേ, എന്നൊന്നും മനസ്സിൽ ചിന്തിക്കാതെ ഓർമ്മ വരാതെ ആയത്തിൽ കുറിച്ച് ഓതുമ്പോൾ മനസ്സിൽക്കൊരു ചെറിയ ഭയം മനസ്സിൽ വരാത്ത ആള് ആരെങ്കിലും ഉണ്ട്? എന്തെങ്കിലും ഒരു പേടി, ഒന്നും പേടിക്കണം. ഭയം എന്നതിനെ ഇല്ലാതാക്കാണ് അല്ലാഹു സ്വർഗത്തിൽ. അങ്ങനൊന്നില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖമില്ല. ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആലോചിച്ചടങ്ങാറാണ്. കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ചൊരു വേദന, അങ്ങനൊന്നും അവരുടെ മനസ്സിൽ തോന്നുകയില്ല എന്നാ പറയുന്നത്. എത്ര വലിയ കാര്യം! ഇനി അതൊക്കെ പോട്ടെ, എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാകാൻ എന്ത് മതിയെന്നറിയാവോ സഹോദരങ്ങളെ? നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാത്ത ഒരാളെ മുഖം കണ്ടാൽ മതി ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷം പോകാൻ. നമുക്ക് വിരോധമുള്ള, ദേഷ്യമുള്ള, നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചെയ്ത ഒരുത്തനൻ്റെ മുഖം കണ്ടാൽ മതി നമ്മളെ മനസ്സിൻ്റെ എല്ലാ സന്തോഷം പോകാൻ, അത് മതി. എന്നാ അവിടെ അങ്ങനെ ഉണ്ടോ? വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന അലാ സുറുറിൻ മുതഖാബിലീൻ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ. മനസ്സിലുള്ള എല്ലാ പകകളെയും വിദ്വേഷങ്ങളെയും മനസ്സ് നൂരി പുറത്തേക്ക് കളയുന്നതാണ്. എന്നിട്ട് അവർ ഇഖ്വാന, സഹോദരങ്ങളാക്കും. അലാ സുറുറിൻ മുതഖാബിലിൻ, എന്നിട്ട് ജീവിതത്തിൽ അത്രമാത്രം ശത്രുതക്കുള്ള ആൾക്കാരുടെ എല്ലാ ശത്രുതയും പോയിട്ട് ഒരു കട്ടിലുമേ അവരൊന്നിച്ച് മുഖാമുഖം ഇരുന്നു കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. വെറും സ്നേഹങ്ങളും സൗഹൃദങ്ങളും മാത്രം. നമുക്ക് എതിർപ്പുള്ളവരോ ശത്രുക്കളോ എതിരാളികളോ നമ്മളോട് പകയുള്ളവരോ ഒന്നുമില്ല. ഇനിയോ സത്യം പറയാ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഈ മൊബൈലൊക്കെ ഉണ്ടല്ലോ അതൊരു രണ്ടാഴ്ചക്ക് ഓഫാക്കി നമുക്ക് ഭയങ്കര സമാധാനമായി കയറുന്നതാണ്. കാരണം അതിൽ നിന്ന് കേൾക്കുന്ന വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷങ്ങളൊക്കെ എടുത്തു. അതിനകത്ത് കാരണം കേൾക്കുന്ന എല്ലാ വാർത്തകളിലും അസമാധാനമുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന എല്ലാ വിവരങ്ങളിലും മനസ്സിനെ വേദനിപ്പിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന വർത്തമാനങ്ങളുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു വാർത്തയും അവിടെ നമുക്ക് കിട്ടൂല. സമാധാനത്തിന്റെ സന്ദേശങ്ങളല്ലാതെ മറ്റൊന്നും കിട്ടൂല. ലാ യസ്മഊന ഫീഹാ ലഗ്വം വലാ തഖീമ ഇല്ലാ ഖൈലൻ സലാമൻ സലാമ. ഒരു അനാവശ്യ വർത്തമാനങ്ങളും കുറ്റകരമായ വാക്കുകളും അവർ കേൾക്കേണ്ടി വരികയില്ല. സമാധാനം, ശാന്തി, ശാന്തി, സമാധാനം, സമാധാനം എന്ന വാക്കൊഴികെ ആ വാക്ക് മാത്രമേ കേൾക്കുള്ളൂ എന്നാണ്. വേറെ ലാ തസ്മഉ ഫീഹാ ലാഗിയ, അങ്ങനത്തെ അനാവശ്യമായ ഒരു വർത്തമാനങ്ങളും അവരവിടെ കേൾക്കൂല എന്നാണ്. അതുകൊണ്ടാണ് ആ സ്വർഗത്തെക്കുറിച്ച് അല്ല പറഞ്ഞതെന്ന് തരും. അവിടെ എത്തിപ്പെട്ട ഒരുത്തൻ എവിടെ ചെന്നാലും കുറച്ചുകാലം താമസിക്കുമ്പോൾ മടുക്കൂലേ? എവിടെ ചെന്നാലും കുറച്ച് കാലം താമസിക്കുമ്പോൾ മനുഷ്യന് മടുക്കൂലേ? എന്നാൽ ആ മടുപ്പ് സ്വർഗത്തിനില്ല എന്നാണ്. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ, അവരതിൽ ശാശ്വതരായിരിക്കും. അവിടെ നിന്നൊരു മാറ്റവും അവരാഗ്രഹിക്കൂല എന്നാണ്. അവിടെ നിന്നൊന്ന് എങ്ങടിലും മാറിപ്പോകണമെന്നോ അവിടെ നിന്നൊന്ന് അകന്നു പോകണമെന്നോ എന്നൊന്നും അവരാഗ്രഹിക്കൂല എന്നാണ്. പിന്നെ മാത്രമല്ല സുഹൃത്തുക്കൾ, നമ്മളിവിടെ അനുഭവിക്കുന്ന എല്ലാറ്റിനും ചില ന്യൂനതകളുണ്ട്. എന്തിനുമുണ്ട് ന്യൂനതകൾ നമ്മൾ അനുഭവിക്കുന്ന എന്തിനും. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു. ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും അനുകൂലമായത് കൊണ്ടല്ല ഭാര്യ സംതൃപ്തയായത്. ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ ശാരീരിക പ്രശ്നങ്ങളുണ്ട് അല്ലേ, രോഗപരമായ ബുദ്ധിമുട്ടുകളുണ്ട്, പലതും ഉണ്ടല്ലോ. എന്നാൽ സ്വർഗത്തിൽ എങ്ങനെയാണ്? വലഹും ഫീഹാ അസ്വാജും മുതഖറ വഹും ഫീഹാ ഖാലിദൂൻ, അവർക്ക് പരിശുദ്ധരാക്കപ്പെട്ട ഇണകളുണ്ട്. അതിലെല്ലാം വരുന്നതാണ് സ്വഭാവത്തിൻ്റെ പരിശുദ്ധി, ശാരീരികമായ പരിശുദ്ധി. എന്തെങ്കിലും നമ്മൾക്കൊരു അകൽച്ച തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പ്രയാസം അവരുടെ കാര്യത്തിൽ ഇല്ല എന്നാണ്, ഏത് കാര്യം എടുത്ത് പരിശോധിച്ചാലും. പിന്നെ അവിടെ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാൻ പോലും അള്ളാഹു നമ്മളെ പ്രയാസപ്പെടുത്തൂല എന്നാണ്. അവിടുത്തെ സുഖങ്ങൾ അനുഭവിക്കാൻ, അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ട് അത് ഉണ്ടാവൂല എന്നാണ്. ഖുതൂഫുഹാ ദാനിയ കുലു വശ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഖുതൂഫുഹാ ദാനിയ, അവിടുത്തെ പഴങ്ങളൊക്കെ അടുത്ത് വരുന്നാണ്. പഴം കീറി പറിക്കെ ഇടങ്ങേറായി ബുദ്ധിമുട്ടി എടുക്കൊന്നും വേണ്ട. നല്ല പഴങ്ങളും ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളും ഇങ്ങനെ കണ്ടു നിൽക്കേണ്ടി വരും. കയറാൻ പറ്റാത്ത ആൾക്കാരും അതിലുള്ള സൗകര്യങ്ങളില്ലാത്ത, അതില്ല സ്വർഗത്തിൽ അങ്ങനെയല്ല, അതൊക്കെ അടുത്തു വരും. എന്നിട്ട് പറയും, കുലു വശ്റബു ഹനീ അം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തു പോയ, നിങ്ങൾ ചെയ്തു വെച്ച നന്മയുടെയും സൽപ്രവർത്തനങ്ങളുടെയും ഫലമായിക്കൊണ്ട് നിങ്ങളൊക്കെ തിന്നോളൂ, കുടിച്ചോളൂ, ഹനീ അൻ സുഭിക്ഷമായി നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് അവരോട് പറയപ്പെടുമെന്ന. എന്തിനേറെ എന്തൊന്നും മനുഷ്യൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചുവോ അതൊന്നും നിറവേറാതെ പോവില്ല എന്നാണ്. വഫീഹാ മാ തഷ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അയ്ൻ വഅൻതും ഫീഹാ ഖാലിദൂൻ, മനസ്സുകൾ ആഗ്രഹിക്കുന്നത് എന്തും അവിടെ കിട്ടും. നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദമേകുന്ന കാഴ്ചകൾ ഉണ്ടാകും. നിങ്ങളതിലെന്നും ശാശ്വതന്മാരായിരിക്കുമെന്നാണ്. ആ മുഖത്തെ, ആ മുഖത്തിൻ്റെ പ്രസന്നത എത്രയാണ്! ആ സന്തോഷങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ മുഖത്ത് കാണുന്ന ആ മിനുസം, ആ സന്തോഷം, ആ പ്രസന്നത. വുജൂഹും യൗമഇദിൻ നഈമ ലിസഈഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയ, മുഖങ്ങൾ അതിങ്ങനെ ശരിക്കും സംതൃപ്തി കൊണ്ട് ശരിക്കും ഇങ്ങനെ മിനുസപ്പെട്ടു വന്നതായിരിക്കും ആ മുഖങ്ങൾ. അത്ര വലിയ സന്തോഷം ഉള്ളിൽ ഉള്ള ആ സന്തോഷത്തിൻ്റെത് അവിടെ മുഖത്തിങ്ങനെ കാണും എന്നാ പറയണത്. മനോഹരമായ അരുവികൾ, കണ്ണിന് ആനന്ദമേകുന്ന കാഴ്ചകൾ, എന്തെല്ലാമാണ് അവിടെ! അതിലൊക്കെ ഉപരിയാണ് വരുതുവാനുള്ളാഹി അക്ബർ, അള്ളാഹുവിൻ്റെ തൃപ്തി, അതാണ് ഏറ്റവും വലുത് എന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ആയത്തൊക്കെ ഇപ്പം എന്താ, വളരെ കുറഞ്ഞ കുറഞ്ഞ ആയത്തുകളല്ലേ ഈ കുറഞ്ഞ മിനിറ്റുകളിൽ പറഞ്ഞത്? എത്രങ്ങാനും ആയത്തിൻ്റെ സ്വർഗത്തെക്കുറിച്ച് കള്ള വെറുതെ പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യമായത് കൊണ്ട് തന്നെയാണ് നമ്മളെ മോഹിപ്പിക്കാനും ആഗ്രഹിപ്പിക്കാനും അത് ലക്ഷ്യം വെപ്പിക്കാനും വേണ്ടി മാത്രമാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. അതുകൊണ്ട് വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അള്ളാഹ് കിന്നിങ്ങളെയൊക്കെ ഓരോരുത്തരെ കുറിച്ചും അറിയാം, സ്വർഗത്തേക്ക് കയറ്റാൻ പറ്റുമോ കയറ്റാൻ പറ്റൂലെന്ന്. അതുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് സജീവ സ്വകാര്യതകളിൽ പോലും മാറ്റി നിർത്തുക. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക. കൂടുതൽ അള്ളാഹുവിൻ്റെ സംതൃപ്തിക്ക് ആവശ്യമായ ചോദ്യങ്ങൾ, പ്രാർത്ഥനകൾ അവനോട് നടത്തുക. അങ്ങനെ നമ്മൾ അർഹത നേടുക. ഹൃദയമറിയുന്നവൻ്റെ അംഗീകാരം കിട്ടണമെങ്കിൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. തൻ്റെ അടിമകളെ ഓരോരുത്തരെ കുറിച്ചും നന്നായി അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹു എല്ലാം കാണും, എല്ലാം അറിയും. നാളെ സ്വർഗം തരണോ തരണ്ടേ തീരുമാനിക്കുന്ന പരമകാരുണ്യകൻ അവനാണെന്ന് അറിഞ്ഞ് അവനെ കീഴ്പ്പെട്ട് അവനെ ഭയപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യും ബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഈമാനിനുള്ള, വിശ്വാസത്തിനുള്ള കർമ്മങ്ങൾക്കുള്ള ഈമാനോടുകൂടെയുള്ള കർമ്മങ്ങൾക്കുള്ള പ്രാധാന്യവും മഹത്വവും വിശദീകരിക്കുമ്പോൾ ഇമാം ബുഖാരി റഹ്മുള്ള കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. അതായത് സ്വർഗക്കാരെ സ്വർഗത്തുക്കും നരകക്കാരെ നരകത്തുക്കും വേർതിരിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും? അള്ളാഹു മലക്കുകളോട് പറയുന്നതാണ്, ഈമാൻ ഹബ്ബത്തു ഹർദലി മിനൽ ഈമാൻ, അണ്ണുമടി തൂക്കം ഈമാൻ ഉള്ളിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അഹ്രിജൂഹും, അവരെ നിങ്ങൾ നരകത്തു നിന്ന് പുറത്തു കൊണ്ടുവരുന്നു മലക്കളും. അങ്ങനെ അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർ ഈ അവർ ശരിക്കും ഇസ്വദ്ദു, അവർ ശരിക്കും കറുത്ത് നരകത്തിൽ കടന്ന് കരിഞ്ഞിട്ട് കരിക്കട്ടകളായിട്ടുണ്ടാവുന്നു. എന്നിട്ട് അവരെ നെഹ്റുൽ ഹയ ഒരു ജീവനദിയിൽ, ഒരു നദിയിൽ അവരെ ഇടും. നീ കണ്ടിട്ടില്ലേ എന്ത്, പിന്നെ വെള്ളമൊഴുകുന്നതിൻ്റെ തീരത്ത് ഉണങ്ങിയ വിത്തുകൾ മുളച്ച് മുൽത്തവിയത്തിൽ, അതിങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് വരുന്ന മഞ്ഞ നിറത്തിൽ നീ കണ്ടിട്ടില്ലേ? അതുപോലെ ആ നരകത്തിലെ കരിക്കട്ടകൾ പുതിയ ജീവനുകളായി തിരിച്ചു വരുന്ന, എന്താ തിരിച്ചു വരാൻ കാരണം? ഈമാൻ. സുഹൃത്തുക്കളെ, ശിർക്കിനെ, അള്ളാഹുവിലുള്ള നിഷേധം വരുന്നതിന് ശിർക്കിനെ നമ്മൾ ഭയപ്പെടുക. ഈമാണ്ടോ ശിക്ഷകൾ കഴിഞ്ഞിട്ടെങ്കിലും സ്വർഗത്തേക്ക് വരും. അതുകൊണ്ട് സ്വർഗമാണ് പ്രധാനം. വിശ്വാസ വൈകല്യങ്ങളിൽ നിന്ന് നമ്മൾ മുക്തമായി യഥാർത്ഥ തൗഹീദോടുകൂടെ ശിർക്കില്ലാതെ ശരിയായ കർമ്മങ്ങളോട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അവസാനമെങ്കിലും ആ സ്വർഗത്തിലെത്തിപ്പെടാൻ പറ്റുമെന്നാണ് ആ ഹദീസിൻ്റെ ആശയം. ശരിയായ ദീൻ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം. റഹ്മാനെ, രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ, നമ്മുടെ സുഹൃത്തിന് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഓപ്പറേഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പല നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വളരെയധികം പ്രയാസകരമായ സാഹചര്യത്തിൽ രോഗം ബാധിച്ചവരായിട്ടുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തി കൊടുക്കണമേ. അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും നീ മനസ്സമാധാനം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. റബ്ബന സ്രിഫ് അന്ന ആദാബ ജഹന്നം ഇന്ന ആദാബഹ കാന ഖറാമ ഇന്നഹ സാഅത് മുസ്തഖറം വ മുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അഅ്യുൻ വ ജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫി ദുനിയാ ഹസന وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് അൽ മിംബർ, സ്വർഗ്ഗമാണ് ലക്ഷ്യം എന്ന വിഷയത്തിൽ പെരിന്തൽമണ്ണ സൽഫി മസ്ജിദിൽ പീസ് റേഡിയോ സിഒ ഹാരിസ് ബിൻ സലീം നിർവഹിച്ച ഖുതുബയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 മുതൽ 33 വരെ, ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദവിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം rrb.gov.in.
0: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും. ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
5: ഈ ശബ്ദലോകത്തെ
6: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വഴികാട്ടി. കെ എഫ് യു പി എമ്മിൽ അഡ്മിഷൻ ലഭിക്കാൻ പാസ്സാവേണ്ട പരീക്ഷകൾ. നമ്മോടൊപ്പം ചേരുന്നത് റഹാൻ ഷമീർ, കൂടെ ഡോക്ടർ ഷെഹനാസ് ചാത്തോത്ത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ വഴികാട്ടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൗദി അറേബ്യയിലുള്ള അൽഖോബാറിൽ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായിട്ടുള്ള റിഹാൻ സമീറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഡ്മിഷൻ സൗദി അറേബ്യയിൽ കരസ്ഥമാക്കാൻ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ തുടരുകയാണ്. സ്വാഗതം റിഹാൻ സമീർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച എസ് എ ടി എക്സാം എഴുതുന്നതിനെക്കുറിച്ചും അതിനുശേഷമുള്ള പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയതായിരുന്നു. ബാക്കി താങ്കൾ തുടരാം.
2: ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നിങ്ങൾ എസ് ഐ ടി എക്സാം എഴുതും. എന്നിട്ട് എസ് ഐ ടി എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസമായിരിക്കും ഈ അഡ്മിഷൻ ഫീസ് തുടങ്ങുന്നത്. എസ് ഐ ടി ട്രാക്കിൻ്റെ അഡ്മിഷൻ ഫീസ്
1: തുടങ്ങുന്നത്.
2: അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പേരും ഡീറ്റെയിൽസും അതൊക്കെ ആഡ് ചെയ്യും, പിന്നെ എസ് ഐ ടി സ്കോർ ആഡ് ചെയ്യും, അതായത് നിങ്ങൾ കിട്ടിയ എസ് ഐ ടി സ്കോർ ആഡ് ചെയ്യും, പിന്നെ ഈ എസ് ഐ ടി സ്കോർ സെപ്പറേറ്റ് ആയിട്ട് കിങ് ഫഹദ് യൂണിവേഴ്സിറ്റിയിലേക്ക് സെൻഡും ചെയ്യണം. അത് കോളേജ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് സെൻഡ് ചെയ്യണം. അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്ക് സ്കോർ കിട്ടൂല. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഫേസിൽ വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ചോദിക്കും. അതായത് എനിക്ക് 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാവർക്കും, അതായത് എൻ്റെ ഇയറിൽ എൻ്റെ ബാച്ചിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു
1: ഉണ്ടായിരുന്നത്.
2: അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് അറിയുന്നത്, അതായത് ജനറലായിട്ട് നിങ്ങൾ എന്തിനാ ഈ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യുന്നത്,
1: നിങ്ങളുടെ
2: ഗോൾസ് എന്താ, നിങ്ങൾ ഡിഗ്രി എന്തിനാണ് ചൂസ് ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ക്വസ്റ്റ്യന് ആയിരുന്നു, ഹൗ ഡു യു പ്ലാൻ ഓൺ ചേഞ്ചിങ് ദി വേൾഡ്.
1: ഓക്കെ,
2: അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഡീപ്പായിട്ട് നിങ്ങളുടെ പെർപ്പസ്, നിങ്ങൾ എന്തിനാ
1: പിന്നെ
2: എന്താ നിങ്ങൾ ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ പ്രൊജക്ട്സ് ഒക്കെ എന്തേന്, അതൊക്കെ. പക്ഷെ അതായത് ഒരു പ്രൂഫൊന്നും ചോദിക്കൂല, ജസ്റ്റ് പ്ലെയിൻ ക്വസ്റ്റ്യൻസ്. അപ്പോ ഇതിനൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എടുക്കാന്ന് വിചാരിച്ചോ.
1: ഓക്കെ,
2: അപ്പൊ നിങ്ങൾ, അതായത് അതിൽ നിങ്ങൾ ചേഞ്ച്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വേൾഡ് എങ്ങനെയാ ചേഞ്ച് ചെയ്യാൻ ചോദിച്ചില്ലേ, അപ്പൊ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒരു ആസ്പെക്ട് ആയിട്ട് നിങ്ങൾ പറയാം. ഫോർ എക്സാമ്പിൾ
1: നമ്മൾ ഏത് കോഴ്സിനോടാണോ ശ്രമിക്കുന്നത് അതിന്റെ ആസ്പെക്ട്സിലാണ് പറയേണ്ടത്,
2: അതിന്റെ ഒരു ആസ്പെക്ടിൽ അത് പ്ലസ് പോയിന്റ് ആണ്.
1: അപ്പോൾ
2: അവർക്ക് മനസ്സിലാവല്ലോ, ഒരു
1: ഗോൾ ഡിസേർവ്,
2: ഹി ഡിസേർവ്സ്. അപ്പോ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്.
1: ഓക്കെ,
2: പിന്നെ നമുക്ക് നമ്മുടെ ഡിഗ്രീസ് ചൂസ് ചെയ്യാം. അതായത് നമ്മളെ അവര് ഒരു ലിസ്റ്റ് ചോദിക്കും, ലിസ്റ്റ് യുവർ ചോയ്സ് ഓഫ് ഡിഗ്രി ബൈ പ്രയോറിറ്റി. അപ്പോൾ നിങ്ങൾ ഒരു ലിസ്റ്റ് ചൂസ് ചെയ്യണം, നിങ്ങൾ ഏത് കോഴ്സാണ് വേണ്ടത്, ഏത് ഡിഗ്രിയാണ് വേണ്ടതെന്ന്. അപ്പോൾ ബൈ പ്രയോറിറ്റി നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആദ്യം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കിട്ടിയില്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടും.
1: പ്രയോറിറ്റി,
2: അപ്പോൾ ഈ ഫസ്റ്റിൻ്റെ പ്രയോറിറ്റി സീറ്റ് ഫുള്ളാണെങ്കിൽ എന്താ സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകും, അതും ഫുള്ളാണെങ്കിൽ തേർഡ് ഓപ്ഷനിൽ പോകും. ഇത് ഒരു ചൂസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ മാർക്സ് അനുസരിച്ചാണ്, പെർഫോമൻസ് എത്രയോ നല്ലത് അത്രയും
1: മാർക്സ് എന്ന് പറയുമ്പോൾ എസ് ഐ ടി ഉള്ള മാർക്സ് മാത്രമാണ്, അതല്ല നിങ്ങളുടെ പ്ലസ് ടു മാർക്കിനും കൂടി അവർ പരിഗണിക്കുമോ?
2: എസ് ഐ,
1: കാരണം റെഗുലർലി നിങ്ങൾ പറഞ്ഞു കുദ്രാത്തും പിന്നെന്താ തസ്ലീഹും പ്ലസ് ടു മാർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇതിലെങ്ങനെയാണ്
2: എസ് ഐ ടി ട്രാക്ക് എന്ന് പറയുന്നത്? നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വെറും എസ് ഐ ടി മാത്രം,
1: വേറെ ഒന്നും
2: ഹൈസ്കൂൾ വരെ നോക്കൂല. ജസ്റ്റ് ഒരു നിങ്ങള് ഹൈസ്കൂളിന്റെ സർട്ടിഫിക്കറ്റ് പാസ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് വരെ നോക്കും. പക്ഷെ അതിനൊരു ക്രൈറ്റീരിയ അല്ല, പക്ഷെ ഒരു അബവ് ആവറേജ് ആവണം.
1: ഫോർ
2: എക്സാമ്പിൾ ഒരു 75% 80%
1: കാണും,
2: ഒരു ക്രൈറ്റീരിയ ഇല്ല അവർക്ക്. പക്ഷെ മെയിൻ ആയിട്ട്
1: ബെഞ്ച് മാർക്ക് ഇല്ല, ഇത്ര
2: ബെഞ്ച് മാർക്ക് ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ലിസ്റ്റ് ഓഫ് ഡിഗ്രീസ്, ഇത് നിങ്ങൾ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾ അക്സെപ്റ്റൻസ് കിട്ടുക. ഇതിൽ ഇവിടെ ഒരു ഞാൻ ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ, മാക്സിമം എല്ലാ ഡിഗ്രിയും ലിസ്റ്റ് ചെയ്യുക.
1: ഓക്കെ,
2: അപ്പോൾ എന്താ പറയുക, ഇപ്പം നിങ്ങളുടെ പെർഫോമൻസ് ഫോർ എക്സാമ്പിൾ അത്ര ലെവൽ അല്ലെങ്കിൽ, എന്നാലും നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു വേണ്ടാത്തൊരു ഡിഗ്രിയിൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടും. പക്ഷേ ഈ വേണ്ടാത്ത ഡിഗ്രിയിൽ അഡ്മിഷൻ കിട്ടിയാലും, താല്പര്യം ഇല്ലാത്തൊരു അഡ്മിഷൻ, കോമ്പറ്റീഷൻ കുറഞ്ഞ ഒരു ഡിഗ്രിയിൽ അഡ്മിഷൻ കിട്ടിയാലും, നിങ്ങൾക്ക് കയറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ എന്താ ഡിഗ്രി മാറാൻ പറ്റും, അതായത് കോഴ്സ് സ്വിച്ച് ചെയ്യാൻ പറ്റും,
1: കഴിയും.
2: ആ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു അപ്ലൈ ചെയ്തത്, കിട്ടിയതും കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു.
1: കിട്ടിയത്
2: കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു.
1: ഓക്കെ,
2: പിന്നെ ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിൽ, അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിന് മാർക്സ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മേജർ ചേഞ്ചിന് അപ്ലൈ ചെയ്യാം.
1: ഓ,
2: സെമസ്റ്ററിൽ മേജർ, അതായത് ഇത് ഫസ്റ്റ് ഇയർ മാത്രമേ അലൗഡ് ഉള്ളൂ.
1: അതെ, തുടക്കത്തിൽ
2: മാത്രം. അപ്പോൾ ഈ നിങ്ങൾക്ക് സെമസ്റ്ററിൽ

0: ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ എസ് സി ടി സ്കോറ് അതായത് വാലിഡ് ആണെങ്കിൽ, അത് നല്ല സ്കോർ ആണെങ്കിൽ
1: ഓക്കെ,
0: ഈ അവരുടെ എല്ലാ വർഷവും വേറെ വേറെ റേഞ്ച് ആണല്ലോ, എന്തായാലും വേറെ കുറേ കോമ്പറ്റീഷൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, നമ്പർ ഓഫ് സീറ്റ്സ് കുറച്ച് ഡിഫറൻസ് ആയിരിക്കും.
1: ഓക്കെ,
0: അപ്പോൾ നിങ്ങൾ ആ റേഞ്ചിൽ പെടുകയാണെങ്കിൽ ഒരു വേറൊരു മാത്സ് ടെസ്റ്റ് ഉണ്ടാവും, മാത്സിൻ്റെ ടെസ്റ്റ്.
1: ഓക്കെ,
0: അപ്പോൾ ഈ മാത്സിൻ്റെ ടെസ്റ്റ് ഓൺലൈൻ ആയിരിക്കും, മുഴുവൻ ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ ഇത് KFUPM തന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നൊരു ടെസ്റ്റാണ്. ഓർ നിങ്ങൾക്ക് ഇമെയിൽ അയക്കും ഈ ടെസ്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ടെസ്റ്റിന് ഒരു ഡേറ്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് മെയിൻലി 12th ഒക്കെ ആയിരിക്കും. ഈ മാത് ടെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ എസ് സി ടി സ്കോർ ക്വാളിഫൈ ആവണം, അതായത് ഓറിൻ്റെ റേഞ്ചിൽ പെടണം, അല്ലെങ്കിൽ ഇത് അതായത് ഈ ടെസ്റ്റ് എടുക്കൂല. അപ്പോൾ ബേസിക്കലി ഒരു ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എസ് സി ടി, ഫസ്റ്റ് റൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ടാണ് ഈ മാത് ടെസ്റ്റ്.
1: ഓക്കെ,
0: അപ്പോൾ ഈ മാത് ടെസ്റ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത്
1: മാത്സ് മാത്രമേ ഉള്ളൂ,
0: മാത്സ് മാത്രമേ ഉള്ളൂ. എനിക്കൊരു 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് എല്ലാ വർഷവും മാറുന്ന ഒരു സംഭവമാണ്, അതായത് ഓറിൻ്റെ ഫോർമാറ്റ് ഇതൊക്കെ. പക്ഷെ എനിക്ക് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മെയിൻലി 11th സിലബസ് 12th സിലബസ് ഫുള്ളി MCQ ആയിരുന്നു. പക്ഷെ നമ്മുടെ CBSEന്റെ അത്ര ടഫ്നെസ് വരില്ല.
1: ഓക്കെ,
0: സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇപ്പോൾ ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അപ്പോൾ ഈ 15 ക്വസ്റ്റ്യനിൽ നമ്മൾ 14 അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് കറക്റ്റ് കിട്ടണം,
1: എല്ലാം കിട്ടണം,
0: കറക്റ്റായിട്ട് കിട്ടണം. എന്തോ ഈസി ക്വസ്റ്റ്യൻസ് ആണ്.
1: അപ്പോൾ
0: ഈസി ക്വസ്റ്റ്യൻസ് ആയ കൊണ്ട് നമ്മൾ മിക്കതും കറക്റ്റ് കിട്ടണം, 14 അല്ലെങ്കിൽ 15. അപ്പോൾ നല്ല അഡ്മിഷൻ, നല്ല ചാൻസ് കിട്ടും
1: അങ്ങനെ. ഓക്കെ,
0: അപ്പോൾ 14 അബവ് ഈ ടെസ്റ്റ് വേണം
1: കിട്ടണം.
0: അപ്പോൾ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, എനിക്കില്ലായിരുന്നു, പക്ഷേ ചിലവർക്ക് മാത്രം ഉണ്ടാവും.
1: അതെ,
0: ഈ ഇൻ്റർവ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മാസം
1: റാൻഡമായിട്ട്
0: അവർ ചൂസ് ചെയ്യും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഇല്ലെങ്കിലും ഉണ്ടായാലും പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് റിസൾട്ട് വരും, ഫൈനൽ അക്സെപ്റ്റൻസ്.
1: ഓക്കെ ഓക്കെ,
0: അപ്പോൾ ഇതാണ് ഫുള്ളി
1: SAT ട്രാക്കിലൂടെയുള്ള അഡ്മിഷൻ്റെ പ്രൊസീജിയർ അല്ലേ? ഇൻഷാല്ലാ. അപ്പം ഞങ്ങൾ റിഹാൻ്റെ അഡ്മിഷൻ്റെ അനുഭവത്തിലൂടെയാണ് ഇവിടെ ഇത് പ്രസൻറ്റ് ചെയ്തത്. എന്തിനാ വെച്ചാൽ, ഒരുപക്ഷെ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവാം അല്ലെങ്കിൽ രക്ഷിതാക്കളുണ്ടാവാം, അവർക്കിതൊരു പക്ഷേ വളരെ ഗുണം ചെയ്യും ഇൻഷാല്ലാ. റിഹാൻ, അതിനോടൊപ്പം എനിക്കറിയേണ്ട ചില കാര്യങ്ങൾ അതുകൂടി പ്രേക്ഷകർക്ക് ഒരുപക്ഷെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിഹാൻ്റെ യൂണിവേഴ്സിറ്റി, അതായത് കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസ്. ഈ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് എന്തെങ്കിലും റിഹാൻ എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ട് റിഹാൻ അതിലേക്ക് അപ്ലൈ ചെയ്തു? റിഹാൻ എത്രത്തോളം ആ യൂണിവേഴ്സിറ്റിയുടെ റെപ്യൂട്ടേഷൻ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ബോധവാനാണ്? എല്ലാ അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം.
0: അപ്പോൾ മെയിനായിട്ട് എന്താ, ഞാൻ ഈ KFUPM വേണ്ടി ഫസ്റ്റ് അറിഞ്ഞപ്പോൾ, അതായത് ഇവരുടെ റെപ്യൂട്ടേഷൻ ഭയങ്കര ഹൈ ആണ്.
1: ഫോർ
0: എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ നമ്പേഴ്സ് പറ്റി പറയുകയാണെങ്കിൽ,
1: വേൾഡ് സ്കെയിൽ
0: ഞാൻ റാങ്കിങ് പറ്റി പറയുകയാണെങ്കിൽ, ഇവർ വേൾഡിൽ 101 അത് ഇപ്പോൾ ഫോർ റെഫറൻസ് നമ്മുടെ നാട്ടിലത്തെ IITs ഉണ്ടല്ലോ, ഇപ്പോൾ IITs ഒരു ബെസ്റ്റ് ഒരു IIT എന്ന് പറയുന്നത് IIT ബോംബെ ആണ്. അപ്പോൾ IIT ബോംബെൻ്റെ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു 130-140 ആ റേഞ്ചിലാണ്. പക്ഷെ KFUPM എന്ന് പറയുന്നത് 101,
1: അതായത്
0: IIT ബോംബെന്റെ കാട്ടിയും
1: കൂടുതലുള്ള റാങ്കിങ്ങിൽ മുമ്പിൽ നിൽക്കുന്ന ആളാണ്.
0: പിന്നെ ഇവര് മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക ഈ റീജിയൻസിൽ റാങ്ക് ഇവരുടെ വൺ ആണ് ഫസ്റ്റ് റാങ്ക്. അപ്പോ നല്ല റെപ്യൂട്ടേഷൻ ഉള്ള കോളേജ്, അതായത് ഇപ്പോൾ കമ്പനീസ് ഇപ്പോൾ എംപ്ലോയി ആണെങ്കിൽ നല്ലൊരു ഇവിടെ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ളതാ, എംപ്ലോയ്മെന്റ് റെപ്യൂബിലിറ്റി എന്ന് പറയും.
1: ഓക്കെ,
0: അപ്പോൾ നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ള ഇതാ.
1: പിന്നെ പ്ലേസ്മെന്റ്
0: ഇവിടെ നോൺ സൗത്ത് ഈസ്റ്റ് ഇല്ല, സൗത്ത് ഈസ്റ്റ് ഉണ്ട്. പക്ഷെ നോൺ സൗത്ത് ഈസ്റ്റ് നമ്മൾ തന്നെ അപ്ലൈ ചെയ്ത് നമ്മൾ തന്നെ ജോബ് കിട്ടും. പക്ഷെ അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മുടെ അതായത് ആപ്ലിക്കേഷനിൽ ഒരു നല്ല ഹൈ വാല്യൂ ഉണ്ടാവും
1: KFUPM.
0: പിന്നെ രണ്ടാമത്തെ ഇത് പറയുന്നത് ഫീസ് കമ്പാരിറ്റീവ്ലി, അതായത് ഇപ്പം നിങ്ങൾ വേറെ സൗദി യൂണിവേഴ്സിറ്റീസിന്
1: ഇപ്പം ഫീസിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ നേരത്തെ പറഞ്ഞ റെഗുലർ അഡ്മിഷൻ, അതിന് മുമ്പ് ഒളിമ്പ്യാഡ് അഡ്മിഷന് ഫുൾ സ്കോളർഷിപ്പ് ആണ് അല്ലേ, അതിന് ഫീസ് വേണ്ട,
0: ഫീസ് വേണ്ട.
1: അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഈ റെഗുലർ അഡ്മിഷന് ഫീസ് ആവശ്യമുണ്ട്.
0: അല്ല,
1: ഈ കുദറാത്തും തസ്ലീഹ് ഒക്കെ, തസ്ലീഹ് എന്താ പറഞ്ഞ തഹസിൽ എഴുതിയിട്ട് പോകുന്ന കുട്ടികൾക്ക്
0: സ്കോളർഷിപ്പിന് വേണ്ടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ട്രാക്കിന് സ്കോളർഷിപ്പ് കിട്ടും.
1: മൂന്നിലും കിട്ടും.
0: ഇപ്പൊ SAT ആയാലും റെഗുലർ അഡ്മിഷൻ ടാക്കി ആയാലും എസ് ഐ ടി ട്രാക്കിൽ അപ്പോൾ സ്കോളർഷിപ്പിനെ പറ്റി പറയാം.

0: എങ്ങനെ?
1: ആ
0: അതായത് ഇപ്പോൾ നിങ്ങളെ പെർഫോമൻസ് ഭയങ്കര ഹൈ ലെവലാണെങ്കിൽ, അല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 1000, ഇവിടെ റെസിഡൻ്റ് ആണെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ എത്ര, 1500.
1: 500, അതെ.
0: അപ്പം നമുക്കൊരു 1560, 1570 ഒക്കെ ഉണ്ടായാൽ നമുക്ക്
1: SAT
0: ഉണ്ടെങ്കിൽ പിന്നെ
1: ലോക്കൽസിനാണോ അല്ലേ റെസിഡൻസിനാണോ?
0: അതായത് ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ ഇന്റർനാഷണൽ
1: സ്റ്റുഡൻസ്
0: നാഷണൽ അപ്ലൈ ചെയ്യുന്നത്, നാട്ടിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ സ്കോർ ഉണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് കിട്ടിയാൽ 100% സ്കോളർഷിപ്പ് ആയിരിക്കും.
1: ഓ അങ്ങനെ ഉണ്ടല്ലേ.
0: അതായത് ഇപ്പൊ നിങ്ങൾ അക്സെപ്റ്റ് ആവാണെങ്കിൽ എന്തായാലും സ്കോളർഷിപ്പ്,
1: അതായത് എന്തായാലും 550 എബോവ് പോകുന്നതുകൊണ്ടാണോ?
0: 1560 ഇന്റർനാഷണൽ ആപ്ലിക്കൻസ് കുറിച്ച് കിട്ടാൻ കുറച്ച് ക്രൈറ്റീരിയ ഹൈ ആണല്ലോ.
1: അതെ അതെ.
0: അപ്പൊ അവർക്ക് കിട്ടിയാല് എന്തായാലും തീർച്ചയായിട്ടും ഫുൾ സ്കോളർഷിപ്പ്.
1: ഈ ഫുൾ സ്കോളർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷന്റെ എല്ലാ എക്സ്പെൻസും യൂണിവേഴ്സിറ്റി വഹിക്കും എന്നാണോ?
0: ഫുൾ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങളുടെ ട്യൂഷൻ ഫീസ് ഫ്രീ ആണ്, അതായത് ഫുള്ള് ഫ്രീ ആയിട്ട് ആണ്.
1: എന്തൊക്കെയാണ് അവർ ഫ്രീ? പിന്നെ
0: മാസം 1000 റിയാല് കിട്ടും
1: ഇങ്ങോട്ട് തരും എക്സ്പെൻസിനുള്ള സ്റ്റൈപ്പൻഡ്. ഓക്കെ.
0: അപ്പോൾ ഈ മെയിൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഈ മെയിൻ 2 points ആണ്.
1: ഓക്കെ.
0: ഫസ്റ്റ് ട്യൂഷൻ ഫീ,
1: ട്യൂഷൻ ഫീ,
0: പിന്നെ മാസം 1000 റിയാൽ.
1: 1000 റിയാൽ.
0: ഈ 1000 റിയാൽ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും.
1: എന്തറിയോ,
0: ഇവിടെ ഡോംസിന് മന്ത്ലി 150 റിയാലാണ്. പിന്നെ ഫുഡ് അവിടെ അവിടെ സ്റ്റുഡൻറ് റെസ്റ്റോറൻറ് ഉണ്ട്, നല്ല ചീപ്പായിട്ട് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ആണ്
1: കുട്ടികൾക്കായിട്ട്,
0: സ്റ്റുഡൻസ് റെസ്റ്റോറൻറ്റ് ആണ്.
1: ഓക്കെ.
0: അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ഫുള്ളായിട്ട് ഒരു മീല് ഒരു 5 റിയാല്, 4 റിയാല്, അതവിടെ ഫുള്ള് ബഫേ ആണ്, ബഫേൻ്റെ സിസ്റ്റം ഉണ്ട്.
1: ഞാൻ ഉറപ്പ് പറയാം, ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് KFUPM. വളരെ നല്ലൊരു അന്തരീക്ഷമാണ്, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. കോളേജിൻ്റെ ക്യാമ്പസൊക്കെ ഈ പറഞ്ഞ പോലെ ക്യാൻറ്റീനിലൊക്കെ ഞാൻ അവിടെ വെറുതെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു സത്യമാണ്.
0: ഓക്കെ. അപ്പോൾ ഈ 1000 റിയാല് കൊണ്ട് ഒരു സ്റ്റുഡൻസിക്ക് സസ്റ്റെയിൻ തീർച്ചയായും പറ്റും.
1: അതെ.
0: അപ്പോൾ ഇതാണ് ഫുൾ സ്കോളർഷിപ്പ് ഇങ്ങനെ കിട്ടാൻ പോകുന്നത്.
1: ഓക്കെ. പിന്നൊരു കാര്യം അറിയേണ്ടത് ഏതൊക്കെ കോഴ്സുകളാണ് KFUPM ഡിഗ്രി ചെയ്യാൻ,
0: ഓക്കെ,
1: ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത്?
0: അപ്പോൾ അതായത് മെയിനായിട്ട് എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സും ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ,
1: പൊതുവെ യൂണിവേഴ്സിറ്റിയുടെ പേര് തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസ് എന്നാണല്ലോ.
0: അപ്പോൾ ഇവരുടെ മെയിൻ ഡിഗ്രി എന്ന് പറയുന്നത് പെട്രോളിയം എഞ്ചിനീയറിംഗ് ആണ്.
1: ഓക്കെ.
0: പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സൗദിയിൽ ഒരു അറാംകോയിലൊക്കെ വലിയൊരു വിലയുള്ള ഒരു ഡിഗ്രി ആണല്ലോ. അപ്പോൾ മെയിനായിട്ട് പെട്രോളിയം ഡിഗ്രിയാണ്. പിന്നെ എല്ലാ ടൈപ്പ് എഞ്ചിനീയറിംഗ് ഡിഗ്രീസ് ഇവിടെ ഉണ്ട്.
1: അതായത്
0: കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ. അതായത് നിങ്ങൾ KFUPM വെബ്സൈറ്റിൽ പോയാൽ അവിടെ ഒരു ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ്
1: ഉണ്ടാവും.
0: അത് തുറന്നു നോക്കിയാൽ എല്ലാ ലിസ്റ്റും എല്ലാ ഡിഗ്രീസും കാണും. പക്ഷേ മെയിനായിട്ട് ഒരു പോയിന്റ് എനിക്ക് ഇത് പറയാനുള്ളത്, ഇവിടെ മറ്റേ മെഡിക്കൽ കോഴ്സസ് ഇല്ല.
1: ഇല്ല.
0: എന്നെ കുറെ പാരന്റ്സ് മെസ്സേജ് അയച്ചു, അതായത് മെഡിക്കൽ കോഴ്സ് ഉണ്ടോ, എന്താണ് ഇത്?
1: KFUPM മെഡിക്കൽ കോഴ്സ് അതോ പാരാമെഡിക്കൽ കോഴ്സ് ഒന്നും ഇല്ലല്ലോ.
0: ഇല്ല. MBBS ഇല്ല, മെഡിക്കൽ കോഴ്സസ്
1: ഒന്നും ഇല്ല. നഴ്സിംഗ് അല്ലെ, ഡെന്റിസ്ട്രി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതില്ല. അതല്ലേ പാരാമെഡിക്കൽ, ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മറ്റ് പല അത്തരം സാധ്യതകളൊന്നും ഇല്ല. വെറും സ്ട്രിക്ട്ലി എഞ്ചിനീയറിംഗ്, കുറെ കൂടി പെട്രോളിയം ആൻഡ് മിനറൽസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിനാണ്.
0: അതായത് ഇപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡിന്റെ ഏറ്റവും അടുത്ത് വരുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബയോ എഞ്ചിനീയറിംഗ്.
1: ബയോ എഞ്ചിനീയറിംഗ്,
0: ബയോ എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും ക്ലോസസ്റ്റ് വരുന്നത്. ആർക്കെങ്കിലും ഇപ്പോൾ ബയോളജിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ക്ലോസസ്റ്റ് വരുന്നത് ബയോ എഞ്ചിനീയറിംഗ്.
1: ബയോ എഞ്ചിനീയറിംഗ് ആണ്, ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ്.
0: ബയോ എഞ്ചിനീയർ,
1: ബയോ എഞ്ചിനീയർ,
0: ബയോ എഞ്ചിനീയർ.
1: ഓക്കെ.
0: വേറെ മിക്കതും നോർമൽ എഞ്ചിനീയറിംഗ്
1: കോഴ്സുകളാണ്. സിവിൽ എഞ്ചിനീയറിംഗും,
0: സിവിൽ എഞ്ചിനീയറിംഗും അല്ല, അതായത് ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ 90% ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സസ് ഇവിടെ ഉണ്ടാവും.
1: ഉണ്ടാവും. ഓക്കെ. ഓക്കെ. റിഹാന് സ്കോളർഷിപ്പിലൂടെയാണോ അവിടെ പഠിക്കുന്നത്?
0: ഇല്ല, ഞാനിവിടെ സ്കോളർഷിപ്പിലല്ല, അത് വേറൊരു പോയിന്റ് ഉണ്ട് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ SAT ട്രാക്ക് എന്ന് പറയുന്നത് രണ്ട് ഫേസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഒരു വർഷത്തിൽ അപ്ലൈ ചെയ്യാന് രണ്ട് ഫേസ് ഉണ്ടാവും, Phase 1 and Phase 2. അപ്പോൾ നിങ്ങൾ ഏത് ഫേസിൽ അപ്ലൈ ചെയ്താലും ഒരു രണ്ട് ഫേസുക്കും സ്റ്റാർട്ടിംഗ് ഡേറ്റ് സെയിം ആണ്. ഇപ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഡേറ്റ്സിലായിരിക്കും തുടങ്ങുന്നത് യൂണിവേഴ്സിറ്റി.
1: ഓക്കെ.
0: അപ്പോൾ ഈ Phase 1 അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് സ്കോളർഷിപ്പിൻ്റെ ചാൻസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ പക്ഷെ ഞാൻ Phase 2 പോലെ അപ്ലൈ ചെയ്തത്, അപ്പോൾ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല.
1: ഓക്കെ.
0: അപ്പോൾ ഇവിടെ Phase 1 അപ്ലൈ ചെയ്താൽ സ്കോളർഷിപ്പിൻ്റെ ചാൻസ് കുറച്ച് സാധ്യത കൂടുതലാണ്.
1: ഓക്കെ.
0: പിന്നെ ഇപ്പോൾ
1: ടൈമിംഗ് ഒന്ന് പറയാമോ ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ?
0: അതായത് ഒരു ഏകദേശം പറഞ്ഞാൽ എല്ലാ വർഷവും ഫേസ് വണ്ണിന്റെ ടൈമിങ് ജാനുവരി ആയിരിക്കും.
1: ജാനുവരി ഓക്കെ.
0: ഫേസ് ടുവിന്റെ മേയില്
1: മേ ഓക്കെ.
0: മേ ആറിഞ്ച് ആയിരിക്കും മേ ആറിഞ്ച്. അപ്പോൾ ജാനുവരി ഫേസ് വൺ, മേ ഫേസ് ടു, പിന്നെ ക്ലാസ്സസ് തുടങ്ങുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ
1: അക്കാഡമിക് തുടങ്ങുന്നത്.
0: അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കെ എഫ് യു പി നോക്കാനുള്ള രണ്ട് റീസൺസ്.
1: ഓക്കെ,
0: ഫസ്റ്റ് റെപ്യൂട്ടേഷൻ
1: തീർച്ചയായിട്ടും,
0: പിന്നെ സെക്കൻഡ് ട്യൂഷൻ ഫീസ്. അതിപ്പോൾ സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിലും ഇവിടെ ഇയർലി ഫീസ് എന്ന് പറയുന്നത് 20,000 ആണ്.
1: 20,000.
0: അത് ഞാൻ സത്യം പറഞ്ഞ നാട്ടിൽ ചില യൂണിവേഴ്സിറ്റീസിക്കും ഇങ്ങനത്തെ ഒരു റേഞ്ചിലുള്ള ഫീസാണ് വരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങള് മറ്റേ ഒരു പ്രൈവറ്റ് സൗദി യൂണിവേഴ്സിറ്റിയും കമ്പയർ ചെയ്താൽ വളരെ കുറവാണ്. വേറൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കോബറിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, PMU എന്ന് പറഞ്ഞിട്ട്, പ്രിൻസ് മുഹമ്മദ് യൂണിവേഴ്സിറ്റി.
1: ഓക്കെ,
0: അവിടെ ഇയർലി ട്യൂഷൻ എന്ന് പറയുന്നത് ഒരു 80,000 70,000 ആ റേഞ്ചിലാണ്. പക്ഷെ കെ എഫ് യു പി
1: ഡിഗ്രിക്ക്
0: പെർ ഇയർ. പക്ഷെ ഇപ്പൊ നമ്മൾ കെ എഫ് യു പി പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ്. പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് മാത്രം ഒരു വർഷം
1: 20,000.
0: ഇത്ര റെപ്യൂട്ടേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിക്ക് ഭയങ്കര വില. നല്ലൊരു
1: തീർച്ചയായിട്ടും. ഈ ഫീസ്, കോഴ്സിനുള്ള ഫീസുകൾ, എല്ലാ കോഴ്സുകളിലും ഈ 20,000 തന്നെയാണോ അതോ ഇത് വേരി ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഏതെങ്കിലും?
0: അല്ല, എല്ലാ കോഴ്സുക്കും ഫീസ് സെയിം ആണ്. ഫീസ് മാത്രമല്ല, അതായത് ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന എക്സാംസും എൻട്രൻസ് ടെസ്റ്റും ഏത് ടെസ്റ്റ് ആണെങ്കിലും എല്ലാം സെയിം ആണ്. അല്ല, ഫീസും സെയിം ആണ്, എൻട്രൻസ് ക്രൈറ്റീരിയ എല്ലാം സെയിം ആണ്.
1: ഓക്കെ,
0: ഒരു ഡിഫറൻസും ഇല്ല,
1: അതിലൊന്നും വ്യത്യാസമില്ല.
0: പിന്നെ ഇവിടുത്തെ കോഴ്സസിന് വേണ്ടി ചോദിച്ചല്ലോ, ഇവിടെ എഞ്ചിനീയറിംഗ് കോഴ്സസിന്റെ കൂടെ ബിസിനസ് കോഴ്സസും ഉണ്ട്. അതായത് ഇവിടെ ഇവിടെ ഒരു ബിസിനസ് സ്കൂളും. അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കോമേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഫൈനാൻസ്, ബിസിനസ്, മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ്, ആ കോഴ്സുകളും ഇവിടെ ഉണ്ട്.
1: ഓക്കെ, അത്തരം കോഴ്സുകളും ഉണ്ട് അല്ലേ. അതിനും ഇതേ ഫീസ് റേറ്റ് തന്നെയാണോ?
0: അല്ലല്ല, എല്ലാം സെയിം
1: ഫീസാണ്.
0: ഇപ്പൊ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും സെയിം ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ്.
1: അതുപോലെ അവിടെ നമ്മുടെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടോ ഡിഗ്രി പഠിക്കുവാൻ? വേറെയും റിഹാനെ കൂടാതെ ഡിഗ്രി കോഴ്സുകളിൽ
0: ബാച്ചിലേഴ്സിൽ ഇല്ല,
1: മലയാളിയായിട്ട് ഫെലോ
0: ഞാൻ മാത്രമേ ഉള്ളൂ. മലയാളി പക്ഷെ ഇന്ത്യൻസ് ഉണ്ട്,
1: പക്ഷെ
0: മലയാളിയായിട്ട് ഞാനാണുള്ളൂ.
1: ഓക്കെ,
0: പക്ഷെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഒക്കെ കുറേ ഇന്ത്യൻസ്, കുറേ കൂടുതൽ മലയാളീസ് ആണ്.
1: പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്
0: കുറേ ഇന്ത്യൻസ്, കൂടുതൽ മലയാളീസ് ഒക്കെ ഉണ്ട്.
1: പക്ഷെ
0: അണ്ടർ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻസും പാകിസ്ഥാനീസിന്റെ നമ്പർ കുറച്ച്
1: കുറവാണ്.
0: ഇപ്പോൾ മൊത്തത്തിൽ ഒരു 40-30 ആ റേഞ്ചിലായിരിക്കും വരുന്നത്.
1: റിഹാൻ, നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. ഇൻഷാല്ലാ നമുക്ക് ഏതായാലും ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ തുടരാം. എല്ലാ പ്രേക്ഷകർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വഴികാട്ടി കെ എഫ് യു പി എമ്മിൽ അഡ്മിഷൻ ലഭിക്കാൻ പാസ്സാവേണ്ട പരീക്ഷകൾ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് റഹാൻ ഷമീർ, കൂടെ ഡോക്ടർ ഷഹനാസ് ചാത്തോത്ത്.

0: പീസ് റേഡിയോയിൽ ഇനി സുപദം. നബിദിനാഘോഷവും ചില ദുർബല തെളിവുകൾ. അവതരിപ്പിക്കുന്നത് മുഷ്താഖ് അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ പല വിധത്തിലുള്ള ആചാരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചൊരു മാസത്തെ പരിഗണിച്ചു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് മനസ്സിലാക്കിയും, ആ ദിവസം ഒരു ആഘോഷമായി ഒരു പ്രത്യേകതരം ആരാധനാക്രമങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ നാടുകളിലുള്ള വലിയ ഒരു വിഭാഗം ആളുകൾ ആഘോഷിക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും തെരുവുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണത്. അതിൻ്റെ ഭാഗമായി മറ്റു ഇതര പ്രോഗ്രാമുകൾ, പരിപാടികൾ, പ്രത്യേകതരം ആരാധനകൾ, ചടങ്ങുകളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്തരമൊരു മാസത്തിൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ പലപ്പോഴായി നമ്മുടെ എപ്പിസോഡുകളിലൂടെയും മറ്റു ക്ലാസ്സുകളിലുമൊക്കെ മനസ്സിലാക്കുന്നൊരു കാര്യം, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം, ഈ മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നതും പിന്നീട് സ്വഹാബത്തിലൂടെ താബിഉകളിലൂടെ കൈമാറിപ്പോകുന്ന ഒരു ശരിയായ മതമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മതം അത് മുന്നോട്ട് പോകുന്തോറും അതിൽ അഭിപ്രായ ഭിന്നതകളുണ്ടാകും, അതിലേക്ക് പുതിയ ആചാരങ്ങൾ ചില ആളുകൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ അത്തരം പുതുതായി കൊണ്ടുവരുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കണം, അത് നിങ്ങൾ പാടെ ഒഴിവാക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ, അവിടുത്തെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെയൊക്കെ മുറുകെ പിടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നത് ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏതായിരുന്നാലും നബിയുടെ കാലത്ത് ഇങ്ങനൊരു ജന്മദിനാഘോഷം എന്നൊരു ആരാധന ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ആഘോഷം ആ കാലഘട്ടത്തിലോ, അല്ലെങ്കിൽ നബിയുടെ ശേഷക്കാരായ സച്ചരിതരായ നമ്മുടെ മുൻഗാമികളിൽ അങ്ങനൊരു ചടങ്ങ് ഉണ്ടായിരുന്നോ എന്ന പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വ്യക്തതയുള്ളൊരു കാര്യം, ഈ നബിദിനാഘോഷം എന്ന ഈ പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ ഒരു ആരാധനാക്രമം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല, സ്വഹാബത്തിൻ്റെ കാലത്തോ താബിഉകളുടെ കാലത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം, ഫാത്തിമിയാക്കൾ എന്ന് പറയുന്നൊരു വിഭാഗമാണ് ഇത് കൊണ്ടുവന്നത്. അല്ല, ഇസ്ലാമിനെ എല്ലാ കാലത്തും പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഭാഗമാണ് ഷിയാക്കൾ. അവരുടെ വിശ്വാസങ്ങൾ ശരിയായ ആശയത്തിൽ നിന്നും ബഹുദൂരം വിദൂരമാണ്. ശരിയായ ആശയത്തിൽ നിന്നും ബഹുദൂരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഷിയാക്കൾ. അപ്പോൾ അവർ കൊണ്ടുവന്ന ഒരുപാട് ആചാരങ്ങളിൽപ്പെട്ട, ഒരുപാട് ആഘോഷങ്ങളിൽപ്പെട്ട ഒരു രീതി മാത്രമാണ് ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത്. പിന്നീട് കാലക്രമേണ അതിൻ്റെ സ്വീകരിക്കാൻ, അതിനെ പിൻപറ്റാൻ, ആഘോഷം കൊണ്ടു നടക്കാൻ ഉള്ള ആളുകൾ ഉണ്ടായി വരികയും അവർ ആഘോഷിച്ചു പോന്ന ഒരു പരിപാടിയാണ് ഈ നബിദിനാഘോഷം എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഇസ്ലാമിൽ, അതിൻ്റെ പ്രമാണങ്ങളിൽ, വിശുദ്ധ ഖുർആനിൽ, സുന്നത്തിൽ, നബിയുടെ ജീവിതത്തിൽ, പിന്നീട് നബിയെ ജീവനേക്കാളേറെ സ്നേഹിച്ച പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ ചൈതികളിൽ, അവരുടെ ശൈലികളിലൊന്നും കണ്ടുവരാത്ത ഒരു ആചാരം, ഒരു ആരാധനയാണ് നബിദിനാഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വ്യക്തതയോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നാടുകളിലുള്ള ഉസ്താദുമാർ, അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാർ പൊതുവെ പറയാറുള്ള ചില കാര്യങ്ങളാണ്, നബിയുടെ കാലത്ത് ഇത്തരം പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു, അതിന് ധാരാളം തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് ഹദീസിൻ്റെ വാക്കുകൾ ദുർവ്യാഖ്യാനിക്കുകയോ, അല്ലെങ്കിൽ ദുർബലമായ കെട്ടിയുണ്ടാക്കിയ ചില വാചകങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത്തരം ചില രേഖകളെക്കുറിച്ചൊന്ന് പരിശോധിക്കാം, അതെത്ര കണ്ട് നമുക്ക് സ്വീകാര്യമാണ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലീദ് ആഘോഷിക്കുന്നതിനെക്കുറിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു അതിനെ പ്രശംസിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ അവർ ഉപയോഗിക്കുന്നൊരു വാചകം, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന. ആരെങ്കിലും പ്രവാചകൻ്റെ മൗലിദ് പാരായണത്തിന് ദിർഹമുകൾ ചിലവഴിച്ചാൽ അവൻ സ്വർഗത്തിൽ എന്നോടൊപ്പമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു പറഞ്ഞു എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. സമാനമായ വാചകങ്ങൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹുഅൻഹു പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുഅൻഹു പറഞ്ഞിട്ടുണ്ട്, അലിയു ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുഅൻഹും ഹസനുൽ ബസ്രിയും ഇമാം ഷാഫിയും ഒക്കെ ഇതുപോലെയുള്ള വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ്റെ മൗലീദ് ആഘോഷത്തെക്കുറിച്ച്, പ്രവാചകൻ്റെ ജന്മദിനാഘോഷത്തെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ട് എന്ന ഒരു ധാരണ കുറേ ആളുകളുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം വാചകങ്ങൾ ചില ആളുകൾ ബോധപൂർവം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്താഗതി ആളുകൾക്കിടയിൽ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിപ്പോന്ന ഖുലഫാഉ റാഷിദീങ്ങളോ അല്ലെങ്കിൽ മറ്റു ഇതര സ്വഹാബത്തോ താബിഉകളോ തബഉ താബിഉകളിൽപ്പെട്ട ആരെങ്കിലും പ്രവാചകൻ്റെ ജന്മദിനാഘോഷം ആചരിക്കുന്നത് ഒരു നല്ല കർമ്മമാണ്, അത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ളൊരു ആരാധനയാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ മുൻഗാമികളായ ഏറ്റവും നല്ല തലമുറ എന്നെണ്ണിപ്പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരാൾ പോലും ഇത്തരമൊരു വാചകം പറഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ നാടുകളിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ, അത് മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരിൽ, ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പേരിൽ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ പേരിൽ, അതേപോലെ തന്നെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ പേരിലും, ഹസനുൽ ബസരി റഹിമുള്ളയുടെ പേരിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം വാചകങ്ങൾ എവിടെയാണ് വന്നിട്ടുള്ളത്, അത് അവർ പറഞ്ഞതായി സ്വീകാര്യമായ വല്ല പരമ്പരയും കൈകളിലുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു ഗ്രന്ഥം അന്യഅമത്തുൽ കുബറ എന്ന ഗ്രന്ഥത്തിൽ ഈ വാചകങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അന്യഅമത്തുൽ കുബറ എന്ന ഗ്രന്ഥം ആരുടേതാണ്? അത് നമുക്കറിയാം. ആ ഗ്രന്ഥം മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന ഒരു പണ്ഡിതനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ആ ഗ്രന്ഥം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗ്രന്ഥം അദ്ദേഹത്തിനില്ല. അന്യഅമത്തുൽ കുബറ എന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടില്ല. അദ്ദേഹം ഇത്മാമു അന്യഅമത്തുൽ കുബറ എന്ന വേറൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ നമ്മളിപ്പോൾ പരാമർശിച്ച വാചകങ്ങളൊന്നില്ലതാനും. എന്നാൽ അന്യഅമത്തുൽ കുബറ എന്ന ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കി അതിൽ ഇത്തരം കുറേ വാചകങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നതല്ലാതെ മറ്റൊന്നും ഇവിടെ കാണാൻ സാധിക്കുകയില്ല. ഇനി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട് എന്ന് സമ്മതിച്ചു കൊടുത്താലും അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത് ഹിജറ 974. എന്നാൽ ഈ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഹിജറയുടെ ആദ്യകാലങ്ങളിൽ, ഹിജറ വർഷത്തിൻ്റെ ആദ്യകാലങ്ങളിൽ, 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച മഹാന്മാരുമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 800 വർഷത്തിൻ്റെ കാലം, അതിൻ്റെ ഇടയിൽ വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വാചകം ഇവർ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ അവരിലേക്ക് എത്തുന്നൊരു സനദ്, ഒരു പരമ്പര കാണിക്കൽ നിർബന്ധമാണ്. കാരണം അവർ പറഞ്ഞപ്പോൾ, അബൂബക്കർ റളിയല്ലാഹുവിന് പറഞ്ഞപ്പോൾ ആര് ഈ വാചകം കേട്ടു, പിന്നെ അവിടെ നിന്ന് ആരും ഈ വാചകം കേട്ടു, അങ്ങനെ ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവിലേക്ക് എത്തുന്ന ഒരു പരമ്പര കാണിക്കുമ്പോൾ മാത്രമാണ് അത് സ്വീകരിക്കേണ്ടുന്ന ബാധ്യത മുസ്ലിമുകൾക്കുള്ളൂ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് ഹദീസുകൾക്കും ഇതുപോലെയുള്ള സനദുകൾ ഉണ്ടായിരിക്കും. ആ സനദിലൂടെ മാത്രമാണ് നമ്മൾ ദീനിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ആ വാചകം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, 1500 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊരാൾ പറയുമ്പോഴേക്കും നമ്മളത് സ്വീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച സ്വഹാബത്തോ തൊട്ടുശേഷക്കാരായ താബിഉകളോ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ല. കാരണം അവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്താനുള്ള ഏക മാർഗം അവരിലേക്കെത്തുന്ന സനദ്, ആ സനദിനെ പരിശോധിക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ ആ സനദിന് വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും അവർ കളവ് പറയാത്തവരാണോ, അവർ ഇത്തരം വാചകങ്ങൾ ഉദ്ധരിക്കാൻ യോഗ്യരാണോ എന്നൊരു പരിശോധന നടത്തി ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് ഇത്തരം വാചകങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു സനദ് കൊണ്ടുവരികയോ അങ്ങനെ ഒരു പരമ്പര ഇതിൽ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അവർ ജന്മദിനാഘോഷത്തെക്കുറിച്ച് പുകയ്ത്തി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പറയപ്പെടുന്ന വാചകങ്ങളൊന്നും സ്വീകാര്യമായി സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത്തെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഒന്നാമത്തൊരു കാര്യം ഇവിടെ എടുക്കുമ്പോൾ, ഇങ്ങനെ കുറേ പണ്ഡിതന്മാരുടെ വാചകങ്ങൾ, കുറേ സ്വഹാബത്തിൻ്റെ താബിഉകളുടെ തബഉ താബിഉകളുടെ വാചകങ്ങൾ മുന്നിൽ വെച്ച് ഇവരൊക്കെ ജന്മദിനം ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നമ്മുടെ നാടുകളിലൊക്കെയുണ്ട്. അത് സ്വീകാര്യമായി വന്നിട്ടില്ല. അത് ഉദ്ധരിക്കപ്പെട്ടു എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥകാരൻ്റേതായി അറിയപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ ആ ഗ്രന്ഥത്തിൽ എവിടെയും ഒരു പരമ്പര അത് കൊടുത്തിട്ടില്ല, അത് സ്വീകാര്യമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സനദും അവിടെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഒന്നാമതായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തൊരു കാര്യം, മറ്റൊരു ഹദീസ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടാറുള്ളത് ഇമാം ബൈഹക്കി ഉദ്ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നുബുവത്തിന് ശേഷം അഖീഖ അർത്തു എന്ന് പറയുന്നൊരു ഹദീസിനെ തെറ്റിദ്ധരിപ്പിച്ച് പ്രവാചകൻ തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി ആടിന് അറുത്തു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെ അറുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന പല വാചകങ്ങൾ ഇവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഹദീസിൽ വന്ന വാചകം ഇങ്ങനെയാണ്, അക്ക അൻ നഫ്സിഹി ബഅദ നുബുവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നുബുവത്തിന് ശേഷം അഖീഖ അറുത്തു എന്ന് പറയുന്നൊരു വാചകത്തെയാണ് ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ അറുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ദുർവ്യാഖ്യാനിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ആ ഹദീസിനെ പരിശോധിക്കുമ്പോൾ തന്നെ ആ ഹദീസ് സ്വഹീയാണോ ദുർബലമാണോ എന്നൊരു പരിശോധന വേറെ തന്നെയുണ്ട്. അത് കുറേ പണ്ഡിതന്മാർ ആ ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞവരുമുണ്ട്, അതല്ലാതെ സ്വീകാര്യമാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. ഇനി ആ ഹദീസ് സ്വീകാര്യമാണ് എന്ന് വെച്ചാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീഖ അറുക്കുന്നതിനെ കുറിച്ചാണ് പറയാറുള്ളത്, പറഞ്ഞിട്ടുള്ളത് ആ ഹദീസിൽ. നമുക്കറിയാം, നമ്മുടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ രണ്ട് ആടുകളെ അഖീഖ അറുക്കും, പെൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ ഒരു ആടിനെ അഖീഖ അറുക്കും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതൊരു സുന്നത്താണ്, നമ്മൾ കുട്ടിയുടെ അഖീഖ അറുക്കുക. അത് ഇസ്ലാമിൻ്റെ ഒരു 7-ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 14-ാമത്തെ ദിവസമോ അതിന് സമാനമായ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അഖീഖ അറുക്കുക എന്നൊരു കർമ്മം നിർവഹിക്കാറുണ്ട്. അഖീഖ അറുക്കുന്നു എന്ന് വന്നാൽ അത് എല്ലാ വർഷവും ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണ് എന്ന് എവിടെ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മുടെ മക്കളെ അഖീഖ നമ്മൾ അറക്കാറുണ്ട് എന്ന് വിചാരിച്ച് എല്ലാ വർഷവും നമ്മൾ ഭർത്തിയുടെ കുട്ടികളത് നമ്മുടെ മക്കളത് ആഘോഷിക്കാറില്ല. നമ്മുടെ അഖീഖ നമ്മുടെ മാതാപിതാക്കളെ അറുത്തിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് നമ്മുടെ ഭർത്തിയുടെ നമ്മൾ മാതാപിതാക്കൾ ആഘോഷിച്ചിട്ടില്ല, ആഘോഷിക്കാൻ പാടില്ല എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് വേണ്ടി അഖീഖ അറുത്തു എന്നൊരു ഹദീസ് കിട്ടുമ്പോൾ പ്രവാചകൻ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട്, അത് എല്ലാ വർഷവും തുടർച്ചയായി ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്നതാണ് എന്ന് അതിൻ്റെ ഒരു വിദൂര സാധ്യത പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഇതിൽ നിന്നും ചില ആളുകൾ രേഖയായി എടുക്കുന്നത്. അപ്പോൾ അഖീഖ അറുത്തിട്ടുണ്ട് എന്ന ഹദീസ് എടുത്ത് പ്രവാചകൻ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട് എന്ന് ദുർവ്യാഖ്യാനിക്കാൻ അവർ കാണിക്കുന്ന അപാരമായ അവരുടെ തൊലിക്കെട്ടി അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതേപോലെ തന്നെ മറ്റൊരു വാചകം ഇതേപോലെ നബിദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി അവർ പറയാറുള്ളത് അബൂ ലഹബ് പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പ്രവാചകൻ ജനിച്ച സന്തോഷം ഉള്ളതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു അടിമയെ മോചിപ്പിച്ചു, അങ്ങനെ അദ്ദേഹത്തിന് നരകത്തിൽ വെച്ച് അദ്ദേഹത്തിന് എല്ലാ തിങ്കളാഴ്ചയും കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം കിട്ടുകയും അദ്ദേഹത്തിന് തനിക്കുള്ള ശിക്ഷയിൽ ആശ്വാസം കിട്ടുകയും ഒരു ഇളവ് കിട്ടുകയും ചെയ്തു. അത് പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചത് കൊണ്ടാണ് ഇന്ന് ബുഖാരിയിലുണ്ട് എന്നിങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ആ സംഭവം പരിശോധിക്കുമ്പോഴും അബൂ ലഹബിനെ കുറിച്ച് നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ തബ്ബത്തിയത അബി ലഹബിൻ, അബൂ ലഹബിൻ്റെ ഇരുവൈകളും നശിച്ചു പോകട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ് നരകത്തിലാണ് എന്ന് ഉറപ്പിച്ചു പറയാനും കഴിയുന്ന വ്യക്തിയാണ് അബൂ ലഹബ്. ആ അബൂ ലഹബ് പ്രവാചകൻ ജനിച്ച സമയത്ത് ഒരു സന്തോഷം പ്രകടിപ്പിച്ച് ഒരു അടിമയെ മോചിപ്പിച്ചു എന്നതാണ് ആ സംഭവത്തിൽ നിന്നും ഇവർ പറയാൻ ശ്രമിക്കുന്നത്. ഇനി ഞാൻ വിശദമായി അതിൻ്റെ സംഭവങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഇവർ പറയുന്നത് പോലെ തന്നെയാണ് ആ സംഭവമെന്ന് നമ്മൾ വിചാരിച്ചാലും, യഥാർത്ഥത്തിൽ അബൂ ലഹബ് ഒരു കുട്ടി ജനിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുടുംബത്തിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മധുരങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പതിവ് ഉണ്ടാകും, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. എന്നതുപോലെ ആ നാട്ടിൽ മുഹമ്മദ് നബി ജനിച്ച സമയത്ത് അവരുടെ കുടുംബത്തിൽ, അബൂ ലഹബിൻ്റെ കുടുംബത്തിൽ പെട്ടൊരു കുട്ടി ജനിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് അദ്ദേഹം ചെയ്തു വെച്ച ഒരു കാര്യമാണ്. ഇത് ഇനി തുടർച്ചയായി എല്ലാ വർഷവും ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണ് എന്ന് വരുന്നില്ല, കാരണം നമ്മുടെ നാടുകളിലൊക്കെ കുട്ടി ജനിക്കും, നമ്മൾ ഇതേപോലെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കൊടുക്കുക എന്നൊരു പതിവുണ്ട്. അപ്പോൾ അത് വിചാരിച്ച് ഇനി എല്ലാ വർഷവും ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാം എന്നാരും അതിന് തെളിവെടുക്കാറില്ല, അല്ലെങ്കിൽ ആരും അങ്ങനെ മനസ്സിലാക്കാറുമില്ല. ഇനി ഇവർ പറഞ്ഞതുപോലെ സംഭവിച്ചെങ്കിൽ തന്നെ ഇത്രയേത് സംഭവിച്ചിട്ടുള്ളൂ, അബൂ ലഹബ് എന്ത് ചെയ്തു, ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അടിമയെ മോചിപ്പിച്ചു എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം അബൂ ലഹബിനെ കുറിച്ച്, അബൂ ലഹബ് നരകത്തിലാണ്, നരകത്തിൻ്റെ തബ്ബത്തിയത അബി ലഹബി മുത്തബ്, അബൂ ലഹബിൻ്റെ ഇരു കൈകളും നശിച്ചു പോകട്ടെ എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ വ്യക്തിയാണ് അബൂ ലഹബ്. അങ്ങനെ അബൂ ലഹബ് നരകത്തിലാണ് എന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് നരകത്തിൽ ഇളവുണ്ട് എന്ന കാര്യം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അദ്ദേഹം ജന്മദിനം ആഘോഷിച്ചതിൻ്റെ പേരിൽ ഇളവുണ്ട് എന്നാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ച ആ സംഭവത്തിൽ തന്നെ കാണാം, അബൂ ലഹബ് മരിച്ചതിന് ശേഷം അബൂ ലഹബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരോ ചില ആളുകൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുന്നു. എന്നിട്ട് സ്വപ്നത്തിൽ വന്ന് അബൂ ലഹബ് പറയുന്നു, എനിക്ക് നരകത്തിൽ ഇളവ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് എൻ്റെ കൈവിരലുകൾക്കിടയിലൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്, അതെന്തുകൊണ്ടാണ്, സുവൈബയെ ഞാൻ മോചിപ്പിച്ചതിൻ്റെ പേരിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സുവൈബയെ മോചിപ്പിച്ചതിൻ്റെ പേരിൽ നരകത്തിൽ ഇളവ് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം പറയുന്ന ഒന്ന് അബൂ ലഹബാണ്. അബൂലഹബ് ജീവനോടുകൂടി പറഞ്ഞാൽ തന്നെ വിശ്വാസികൾ അത് സ്വീകരിക്കുകയില്ല. സ്വപ്നത്തിൽ വന്നിട്ടാണ് അബൂലഹബ് ആ കാര്യം പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, സ്വപ്നം ഇസ്ലാമിൽ തെളിവല്ല. ഒരു കാര്യം സ്വപ്നത്തിൽ ആരെങ്കിലും കണ്ടു, അത് പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ മാത്രമാണ് ഇസ്ലാമിൽ വഹയായി സ്വീകരിക്കുക. ഇത് പ്രവാചകനല്ലാത്ത വേറെ ഏതോ ഒരു വ്യക്തി സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുമ്പോൾ സ്വപ്നം ഒരിക്കലും ഇസ്ലാമിൽ തെളിവല്ല. ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അത് ഖുർആനിലൂടെയോ ഹദീസിലൂടെയോ പ്രവാചകൻ്റെ വാചകങ്ങളിലൂടെ സ്ഥിരപ്പെട്ടിരിക്കണം. അപ്പോൾ മാത്രമാണ് നരകത്തിൽ ഇങ്ങനൊരു ഇളവ് അബൂലഹബിന് കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ട ബാധ്യത. കാരണം നരകത്തിലാണ് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ, അതേപോലെ തന്നെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കുന്ന അബൂലഹബിന് നരകത്തിൽ ഇളവുണ്ട് എന്ന് ഇനി ഇത് പറയേണ്ടത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ പ്രവാചകൻ്റെ വാചകങ്ങൾ എവിടെയും അങ്ങനൊരു വാചകം കടന്നു വന്നിട്ടേയില്ല. ഇനിയുള്ളൊരു സംഭവം തന്നെ, അബൂലഹബിന് ആരോ ഒരാൾ മരിച്ചതിന് ശേഷം സ്വപ്നത്തിൽ കണ്ടു, ആ സ്വപ്നത്തിൽ അബൂലഹബ് വന്ന് പറയുന്നു എനിക്ക് നരകത്തിൽ ഇളവ് കിട്ടിയിട്ടുണ്ട് എന്നത്. ഒന്ന്, അബൂലഹബ് പറയുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശ്വസിക്കേണ്ട കാര്യമില്ല. രണ്ട്, ആ കാര്യം ആരോ ഒരാൾ സ്വപ്നം കണ്ട കാര്യമാണ്, അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണോ എന്നുപോലും അവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ അബൂലഹബ് ചെയ്ത തെളിവും ഇങ്ങനത്തെ സ്വപ്നം കഥകളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ച് പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തെളിവ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ രേഖകളില്ലാതെ സ്വീകാര്യയോഗ്യമായ ഒരു രേഖയും മുന്നിൽ വെക്കാൻ കഴിയാത്ത വിധം ദുർബലമായി പോയിരിക്കുന്നു ഇവരുടെ ആശയം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരാൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഏത് കാല് വെച്ച് കയറണം എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ രാത്രിയിൽ ഉറക്കത്തിൽ നെട്ടി ഉണർന്നാൽ എന്ത് ചൊല്ലണം എന്ന് നബി പറഞ്ഞു തന്നിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ അയാൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ഉറങ്ങാൻ കിടക്കേണ്ടത്, അയാൾ രാവിലെ ഉണരുമ്പോൾ എന്ത് ചെയ്യണം, അയാൾ ഉദു എടുക്കേണ്ടത് എങ്ങനെ, നമസ്കരിക്കേണ്ടത് എങ്ങനെ, ഇങ്ങനെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വള്ളിപുള്ളി തെറ്റാതെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും കുറേ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ റബീഉൽ അവ്വലിനെ കുറിച്ച് അല്ലെങ്കിൽ ജന്മദിനാഘോഷത്തെക്കുറിച്ച് പ്രവാചകൻ്റെ മീലാദ് ആഘോഷത്തെക്കുറിച്ച് ഇവിടെ പ്രചരിപ്പിക്കുന്നത് അത് പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ്, അല്ലെങ്കിൽ അത് ലൈലത്തുൽ ഖദറിനേക്കാളും പവിത്രമായ ദിവസമാണ് എന്നിങ്ങനെ വലിയ മഹത്വത്തോടു കൂടിയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ളൊരു ദിവസം കടന്നുപോയിട്ട് ഖുർആനിൽ അതിനെക്കുറിച്ചൊരു പരാമർശം പോലും വന്നില്ല, പ്രവാചകൻ്റെ ജീവിതത്തിൽ അതിനെക്കുറിച്ചൊരു ആചാരം പോലും വന്നില്ല, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നൊന്നും പഠിപ്പിച്ചില്ല. അങ്ങനൊരു ആചാരമുണ്ട് എന്നോ നിങ്ങളത് ആഘോഷിക്കണമെന്നോ എന്നൊരു വാചകം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ പോയിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് സ്വീകരിക്കേതോ കൊണ്ടു നടക്കേണ്ടതോ ചെയ്യേണ്ട യാതൊരു ബാധ്യതയുമില്ല എന്നീ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനത്തരം ദുർബലമായ കുറേ തെളിവുകൾ മുന്നിൽ വെക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ വളരെ പ്രസക്തമായ സ്വീകാര്യയോഗ്യമായ അല്ലെങ്കിൽ വിശ്വാസികൾ ഒന്നടങ്കം സ്വീകരിക്കുന്ന രേഖകളൊന്നും മുന്നിൽ വെക്കാൻ ഇത്തരം ആളുകൾക്ക് സാധിക്കാറില്ല എന്നത് എത്രമേൽ ദുർബലമാണ് ഇവരുടെ ആശയം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ സുപദം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നബിദിന ആഘോഷവും ചില ദുർബല തെളിവുകളും അവതരിപ്പിച്ചത് മുസ്താഖ് അൽ ഹിക്കമി.

0: Peace Radio. Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിനുമേലുള്ള കടന്നുകയറ്റം. ഈ യൂസുഫ് സാഹിബ് നദ്വിയുടെ വിവർത്തനം. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിനുമേലുള്ള കടന്നുകയറ്റം. ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു. ഭാഷാന്തരം ഈ യൂസുഫ് സാഹിബ് നദ്വി. ഈയിടെ തെലങ്കാനയിലെ ഒരു സ്കൂൾ പ്രിൻസിപ്പലിന് നേരെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ വധശ്രമം നടത്തുകയുണ്ടായി. വിദ്യാലയത്തിൽ ഉറുദു പഠനം പ്രോത്സാഹിപ്പിച്ചു എന്നതായിരുന്നു അവർ ആരോപിച്ച കുറ്റം. വെറും രണ്ടു ദിവസത്തേക്ക് മാത്രമാണ് സ്കൂളിൽ ഉറുദു പഠിപ്പിച്ചതെന്നും അതാകട്ടെ രക്ഷിതാക്കളുടെ നിരന്തരമായ ആവശ്യപ്രകാരമായിരുന്നെന്നും പ്രിൻസിപ്പൽ പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. ഒരു അധ്യാപിക വിദ്യാർത്ഥികൾക്ക് ഉറുദു അക്ഷരമാല പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ഏറ്റവും നിർഭാഗ്യകരവും ആശങ്കാജനകവുമായ വശം ഈ ആക്രമണം നടന്നത് പോലീസിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു എന്നതാണ്. അക്രമികളെ തടയാനോ ഇരയായ വ്യക്തിക്കാവശ്യമായ സംരക്ഷണം നൽകാനോ പോലീസ് തയ്യാറായില്ല. ഇത്തരം സംഭവങ്ങൾ ഭാരതത്തിന് മൊത്തത്തിൽ ലജ്ജാകരമാണ്. നിയമപരമായ ശിക്ഷയ്ക്കർഹമായ ഈ സാമൂഹിക വിരുദ്ധർ ഇന്ന് ചില ഹിന്ദുത്വ വൃത്തങ്ങളിൽ സംസ്കാരത്തിൻ്റെ കാവലാളുകളായി വാഴ്ത്തപ്പെടുന്നു എന്നതും അങ്ങേയറ്റം ഖേദകരമാണ്. സംസ്കൃതത്തെപ്പോലെ ഉറുദുവും ഇന്ത്യയുടെ മഹത്തായ സവിശേഷമായൊരു ഭാഷയാണ്. എന്നാൽ സംസ്കൃതം നേരിട്ട അതേ അവഗണനയ്ക്കും അനീതിക്കും ഇന്ന് ഉറുദുവും ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ചില വിവരദോഷികളും വർഗീയവാദികളും യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉറുദുവിനെ ഒരു അന്യഗ്രഹ ഭാഷയായോ അല്ലെങ്കിൽ കേവലം മുസ്ലിങ്ങളുടെ ഭാഷയായോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ചരിത്രപരമായ യാഥാർത്ഥ്യം ഇതിന് തികച്ചും വിപരീതമാണ്. എന്താണ് ഉറുദു എന്ന വിഷയത്തിൽ മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ പ്രസംഗങ്ങളിൽ എല്ലാം ഉറുദു ഭാഷയുടെ ചരിത്രത്തെയും അതിൻ്റെ വികാസത്തെയും സാംസ്കാരിക പ്രാധാന്യത്തെയും കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുള്ളതിനാൽ ആ വാദങ്ങൾ ഇവിടെ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 1993 അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ ഒരു കേസിൽ ഞാനൊരു സുപ്രധാന നിരീക്ഷണം നടത്തിയിരുന്നു. ഇന്ത്യയുടെ മഹത്തായ രണ്ട് സാംസ്കാരിക ഭാഷകളായ സംസ്കൃതവും ഉറുദുവും രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും ചുരുങ്ങിയത് 5 വർഷമെങ്കിലും നിർബന്ധിതമായി പഠിപ്പിക്കണമെന്നതായിരുന്നു. ആ വിധിന്യായത്തിലെ 12-ാം ഖണ്ഡികയിൽ ഞാൻ ഇപ്രകാരം കുറിച്ചു: എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സംസ്കൃതത്തോടൊപ്പം ഉറുദുവും നമ്മുടെ സ്കൂളുകളിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും നിർബന്ധമായും പഠിപ്പിക്കേണ്ടതുണ്ട്. ഉറുദു നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ ഒരു ഭാഷയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇതിന് മുസ്ലിങ്ങളുടെ മാത്രം ഭാഷയായി തെറ്റായി മുദ്ര കുത്തിയിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണാധികാരികളാണ് ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഹിന്ദി ഹിന്ദുക്കളുടെയും ഉറുദു മുസ്ലിങ്ങളുടെയും ഭാഷയാണ് എന്നൊരു തെറ്റായ പ്രചരണം അഴിച്ചുവിട്ടത്. എന്നാൽ യാഥാർത്ഥ്യം ഇതിനിവെല്ലാം വിപരീതമാണ്. ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലുമൊക്കെ ചില ഭാഗങ്ങളിലെയും വിദ്യാസമ്പന്നരായ ജനങ്ങളുടെ പൊതുവായ ഭാഷയായിരുന്നു ഉറുദു. അവർ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആകട്ടെ, മീർ ഗാലിബ്, ഫൈസ്, ഫിറാഖ്, ജോഷ് തുടങ്ങിയ മഹാന്മാരായ കവികൾ ഉറുദു സാഹിത്യം നൽകിയ സംഭാവനകൾ മതനിരപേക്ഷ ചിന്താഗതിയുടെ ഉദാത്ത മാതൃകകളാണ്. ഇന്നത്തെ യുവതലമുറ തങ്ങളുടെ സാംസ്കാരിക വേരുകളിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇത് രാജ്യത്ത് നിരാശയ്ക്കും സാംസ്കാരികമായ അപജയത്തിനും വഴിതെളിക്കുന്നു. ഭൂരിഭാഗം യുവാക്കൾക്കും ഇന്ത്യയുടെ ഈ മഹത്തായ ഭാഷകളായ സംസ്കൃതത്തെക്കുറിച്ചോ ഉറുദുവിനെക്കുറിച്ചോ കൃത്യമായൊരു അറിവുമില്ല. സ്കൂൾ തലത്തിൽ 5 വർഷമെങ്കിലും ഈ ഭാഷകൾ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ അടിസ്ഥാനപരമായ അറിവ് ലഭിക്കും. പിന്നീട് സ്വന്തം താൽപ്പര്യപ്രകാരം അത് കൂടുതൽ പഠിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. ഇതിലൂടെ നമ്മുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകത്തെടുത്തെറിയാൻ അവർക്ക് കഴിയും. ഈ നീക്കം മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളുടെ താൽപ്പര്യങ്ങളെ ദുർബലപ്പെടുത്തും. ഉറുദുവിനെ ശക്തമായി എതിർക്കുകയും തെലങ്കാനയിലെ സ്കൂൾ പ്രിൻസിപ്പലിനെ ആക്രമിക്കുകയും ചെയ്ത വലതുപക്ഷ ഘടകങ്ങൾ യഥാർത്ഥത്തിൽ സങ്കുചിത ചിന്താഗതിക്കാരായ സംസ്കാരശൂന്യരായ ഗുണ്ടകളാണ്. ഇന്ത്യയുടെ സമന്വയ സംസ്കാരത്തെക്കുറിച്ചോ നമ്മുടെ പങ്കുവെക്കപ്പെട്ട സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചോ യാതൊരു അവബോധവും അവർക്കില്ല. ഇങ്ങനെയുള്ളവർ രാജ്യത്തിന് തന്നെ അപമാനമാണ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിനുമേലുള്ള കടന്നുകയറ്റം. ലേഖനത്തിന്റെ വിവർത്തനം നിർവഹിച്ചത് ഇ യൂസുഫ് സാഹിബ് നദ്വി. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം. നിയമാനുസാരം വിശുദ്ധ ഖുർആൻ പാരായണം സാധ്യമാക്കുന്ന തജ്വീദ് പഠനത്തിൽ ഇന്ന് വിവിധ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളുടെ അബദ്ധങ്ങൾ ആണ് ബഹുമാന്യനായ അബ്ദുല്ല സമീർ മദീനി ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്.
4: ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد بهمان الآية بيس راديو سروداكلي سهودرين علي سهودري ماري السلام عليكم ورحمة الله وبركاته تجويد بدنا episode اللي نمبر بارنجي وندي ركنده തജ്വീദിൻ്റെ നിയമങ്ങളിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ്. അക്ഷരങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ, ഉച്ചാരണത്തിൽ വരുന്ന അപാകതകൾ, ഇതിനെ സംബന്ധിച്ചാണ് ഇതുവരെ നടന്ന എപ്പിസോഡിലൂടെ നാം വിശദീകരിച്ചത്. ഇൻഷാല്ലാ അല്പം ചില ഭാഗങ്ങൾ കൂടി അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഓരോ സൂറത്തുകളും എപ്രകാരമാണ് തജ്വീദോടുകൂടി ഓതേണ്ടത്, പാരായണം ചെയ്യേണ്ടത് എന്നത് സവിസ്തരം പ്രതിപാദിക്കുന്ന പഠന പരമ്പരകൾ ഇൻഷാല്ലാ ആരംഭിക്കും. എല്ലാവരും അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഇൻഷാല്ലാ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഭാഗം തജ്വീദിൻ്റെ നിയമങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ പാരായണത്തിൽ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഗുന്നത്ത് എന്നുള്ളത്. മണിക്കുക എന്ന് മലയാളത്തിൽ നമ്മളതിനെ പറയും. തരിമൂക്കിൽ നിന്നാണ് അതിന് ശബ്ദം പുറത്തു വരുന്നത്. നൂന്, മീം എന്നീ രണ്ട് അക്ഷരങ്ങൾക്ക് ശബ്ദ വരുമ്പോൾ അതിനെ മണിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങളിൽ അതിൽ അൽ ഇദ്ഗാമു ബിഗുന്ന, അതുപോലെ തന്നെ അൽ ഇഖ്ഫാ ബിഗുന്ന, ഇതെല്ലാം ഉന്നത്തുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അതോ ഇഖ്ഫാഇൻ്റെയും ഇദ്ഗാമിൻ്റെയൊക്കെ നിയമങ്ങളിൽ ഉന്നത്ത് മണിക്കുക എന്നുള്ളത് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ പലപ്പോഴും ഈ മണിക്കുന്നിടത്ത് വരുന്ന അബദ്ധങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ദൈർഘ്യം കൂടുന്നു, അഥവാ ലമ്മിന് ശേഷമാണ് ഈ സാക്കിനായ നൂന് വരുന്നെങ്കിൽ ആ ലമ്മ് മദ്ദായി മാറുകയും, അതുപോലെ തന്നെ കസറിന് ശേഷമാണ് വരുന്നതെങ്കിൽ അത് യാ ആയി മാറുകയും, അതുപോലെ തന്നെ ഫത്ഹിന് ശേഷമാണ് വരുന്നതെങ്കിൽ അത് അലിഫായി മാറുകയും, അങ്ങനെ ഒരക്ഷരം കൂടി വർദ്ധിക്കുന്ന അവസ്ഥ പലപ്പോഴും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മണിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അക്ഷരം കൂടാത്ത രൂപത്തിൽ അതിനെ കൃത്യമായി മണിക്കാൻ ഉന്നത്ത് നൽകാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ അത് ഒരക്ഷരം വർദ്ധിക്കുകയും അത് വരെ ഗുരുതരമായ തെറ്റിലേക്ക്, അഥവാ ഖുർആനിലില്ലാത്തൊരക്ഷരം കൂട്ടി അല്ലെങ്കിൽ ഇല്ലാത്തത് വർദ്ധിപ്പിച്ചു എന്ന അവസ്ഥയിലേക്ക് വരും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ വരുന്ന അബദ്ധങ്ങളെ ചില ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുന്തും ഖൈറ ഉമ്മ അല്ലെങ്കിൽ അതുപോലെയുള്ള ആയത്ത്, കുന്തും എന്നുള്ള പദമുള്ള ഒരു ആയത്തെടുക്കുക. അപ്പോൾ അത് പലപ്പോഴും ഖുർആൻ പാരായണ നിയമങ്ങൾ അറിയുന്നവർ തന്നെ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധമാണ്. കുന്തും കോത്തും കോത്തും കോത്തും അല്ലെങ്കിൽ കൂത്തും, അഥവാ ഒരു വാവിന് വർദ്ധിക്കുന്ന അവസ്ഥ, കുന്തും കുന്തും. അതിന് പകരം ശരിക്കും കുന്തും കുന്തും കുന്തും ഖൈറ ഉമ്മ, അഥവാ കാഫിൻ്റെ ലമ്മ് കുന്തും കുന്തും കൂന്തും എന്നുള്ള അഥവാ ഒരു വാവിൻ്റെ ഒരു ലമ്മ് കഴിഞ്ഞതിന് ശേഷം വാവ് അധികരിക്കുന്ന അവസ്ഥ നമ്മുടെ പാരായണത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് മിങ്കും കൊന്തും എന്നുള്ളത്. നമ്മൾ പറഞ്ഞു കൊന്തും എന്നാണ് ഓതേണ്ടത്, കോത്തും കോത്തും എന്നല്ല. കോത്തും എന്നുള്ളതും കൊന്തും എന്നുള്ളതും രണ്ട് വ്യത്യാസമുണ്ട്. ഒന്നിൽ വാവ് അധികമാണ്, മറ്റൊന്നിൽ അതില്ല. രണ്ടാമത്തേത് മിങ്കും മിങ്കും എന്നുള്ളത് ചില ആളുകൾ ഓതുന്ന സമയത്ത് എന്ത് ചെയ്യും, മേക്കും മേക്കും മേക്കും. പല രൂപത്തിലും ഇത് തെറ്റ് സംഭവിക്കാറുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, കൊന്നത്തിൻ്റെ വിഷയത്തിൽ അതുപോലെയുള്ള കാര്യത്തിൽ ഒന്നുകിൽ മേക്കും കാത്തും എന്നുള്ള അബദ്ധവും സംഭവിക്കാറുണ്ട്. ഇവിടെ മേക്കും മേക്കും മേക്കും, ഇവിടെ ഒരു അക്ഷരം അധികമാകുക. അപ്പം ഏതായിരുന്നാലും ഈ രൂപത്തിലുള്ളത് ഉച്ചാരണം ഒഴിവാക്കി ഇതിനെ ശ്രദ്ധിക്കണം. മേക്കും എന്നോ മേക്കും എന്നോ ഓതേണ്ടതില്ല. അങ്ങനെയല്ല പാരായണം ചെയ്യേണ്ടത്. പിന്നെ മിങ്കും മിങ്കും ആ ഹർക്കത്ത് കഴിഞ്ഞ ഉടൻ തന്നെ ആ ഉന്നത്തിൻ്റെ ഉത്ഭവസ്ഥാനമായ മഹ്റജായിട്ടുള്ള ഹൈഷൂമിലേക്ക് പോയി, അല്ലെങ്കിൽ അവിടുന്ന് ആ ഒരു രൂപത്തിൽ ഉച്ചരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരക്ഷരം ഇല്ലാത്ത അവസ്ഥയിൽ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഓതാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പിന്നെ മണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലമ്മിന് ശേഷം വാവുണ്ടാകുന്ന രൂപത്തിലോ, അതല്ലെങ്കിൽ ഫത്ഹിന് ശേഷം അലിഫുണ്ടാകുന്ന രൂപത്തിലോ, അഥവാ കസറിന് ശേഷം യാ ഉണ്ടാകുന്ന രൂപത്തിലോ പാരായണം ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് അങ്കും അങ്കും എന്നുള്ളത്, ആങ്കും ആങ്കും. അവിടെ അലിഫ് കൂടുന്നുണ്ട്, ആങ്കും ഉണ്ട്. ഫത്ഹിന് ശേഷം അലിഫ് കൂടുന്നു, കസറിന് ശേഷം യാവ് കൂടുന്നു, ലമ്മിന് ശേഷം വാവ് കൂടുന്നു. ഈ രൂപത്തിൽ അബദ്ധങ്ങൾ. കോത്തും മേക്കും ആക്കും ഇതെല്ലാം അബദ്ധമാണ്. പകരം ഓതേണ്ടത് എങ്ങനെയാണ്, കുന്തും കുന്തും മിങ്കും മിങ്കും അങ്കും അങ്കും. അതാണ് ശരിക്കും ഓതേണ്ടത്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്നല്ലദീന കഫറു, അല്ലെങ്കിൽ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഇതിൽ ഇന്നല്ലദീന, അത് ഇന്ന ഇന്ന ഹംസയ്ക്ക് ശേഷം അവിടെ യാ വരുന്നുണ്ട്, അധികമായി യാ എന്ന അക്ഷരം വരുന്നു. അപ്പം അത് ശ്രദ്ധിക്കണം, അവിടെ യാ ഇല്ല. ഇന്നല്ല, ഇന്ന എന്നാണ്. ഇന്ന ഇന്നല്ലദീന ആമനു ഇന്നല്ലദീന കഫറു ഇന്ന ഇന്ന ഇന്നല്ല ഇന്ന എന്ന് ഓതുന്നത് അബദ്ധമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്നതിൻ്റെ ആയത്തുകൾ മറ്റ് ഇന്ന അലൈന ജം അ, അവിടെയും ഇന്ന ഇന്ന. ഇത് പല ആളുകളും അബദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഓതുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധമാണ്. ആരും മനഃപൂർവ്വമായി തെറ്റ് വരുത്തണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആരും ഓതാറില്ല, അങ്ങനെ ഓതുന്നവരുമല്ല. പക്ഷേ ഇത്രയും നമ്മൾ മനഃപൂർവ്വമല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വേള ഗുരുതരമായ അബദ്ധങ്ങളെ വരെ നമ്മുടെ പാരായണത്തിൽ വരുന്നുണ്ട് എന്നുള്ള ഗൗരവപരമായ ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ എന്നുള്ളത് നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള വചനങ്ങൾ അത് അതേപോലെ തന്നെ അതിലൊരു ഹർക്കത്ത് കൂട്ടാനോ ഒരു അക്ഷരം കൂട്ടാനോ അതല്ലെങ്കിൽ അതിൻ്റെ പാരായണ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റം ആയിക്കൊണ്ടെന്നുള്ള ഒരു പാരായണമോ ഒരിക്കലും തന്നെ നമ്മൾ ശീലിക്കുവാനോ ഓതുവാനോ പാടില്ല. ഇതാണ് ഉന്നത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ രൂപത്തിൽ നമ്മൾ സാധാരണ നിൽക്കുണ്ടാകുന്നൊരു അബദ്ധം എന്ന നിലക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിൽ മറ്റൊരു അബദ്ധം, അത് അതിൻ്റെ ഒന്നുകൂടി സൂക്ഷ്മമായിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് ഇതിൻ്റെ ഒരു നിശ്ചിതമായ തോതുണ്ട്. സാധാരണ നമ്മൾ പറയാറുള്ളത് ബി മിഖ്ദാരി ഹറക്കത്തൈൻ എന്നാണ്. ബി മിഖ്ദാരി ഹറക്കത്തൈൻ, രണ്ട് ഹറക്കത്തുകളുടെ ദൈർഘ്യം ആണ് എന്ന് ഉന്നത്തിൻ്റെ ടൈം. അപ്പോൾ ഇതിൽ കൂടുതലായിക്കൊണ്ട് ഉന്നത്ത് ചെയ്യാന്നുള്ളത് ഒരു അബദ്ധം തന്നെയാണ്. അതൊരു ഗുരുതരമായ അബദ്ധമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതൊരു ഖത അല്ലെങ്കിൽ ലഹ്ന് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ പിന്നെ മണിക്കുന്ന സന്ദർഭത്തിൽ ഇന്ന എന്നുള്ളതിന് പകരം ഒരാൾ ഇന്ന, അത്ര ദൈർഘ്യം വേണ്ട. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്. അപ്പോൾ ഇതിലൊക്കെ നൂനിന് ശബ്ദമുണ്ട്. സൂറത്തു നാസാണ് പാരായണം ചെയ്തത്. അതിൽ എല്ലാ നാസ് എന്നുള്ളത് എല്ലാ ആയത്തിലുണ്ട്. അപ്പം നൂന് ശബ്ദമുണ്ട് മണിക്കണം. പക്ഷെ അത് മണിക്കുന്നതിൻ്റെ ദൈർഘ്യം എന്നുള്ളത് രണ്ട് ഹർക്കത്താണ്. അതല്ലാതെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് മണിക്കുക എന്ന് പറഞ്ഞ് ഇത്രയധികം അത് മണിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ്. അപ്പം അത് ഒരു ഉന്നത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ മദ്ദിൻ്റെ വിഷയത്തിലും വരുന്ന അബദ്ധങ്ങൾ. ഇതൊക്കെ അറിയുന്നവർക്കിടയിൽ തന്നെ തജ്വീദ് നിയമങ്ങൾ അറിഞ്ഞു എന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളവർ എന്ന് സ്വയം ബോധമുള്ള തോന്നലുള്ള ആളുകൾക്ക് വരെ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാരായണം ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത്യാവശ്യം പഠിച്ചു, തജ്വീദൊക്കെ എനിക്കറിയാം, പിന്നിപ്പോൾ എന്തിനാ അതൊക്കെ നോക്കുന്നത് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നതിന് അവർക്ക് കൂടിയൊരു ചിന്തക്ക് വേണ്ടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഹിഫ്ദ് കോളേജിൽ പഠിക്കുന്നവരും അതുപോലെ തന്നെ ഇമാമത്ത് നിൽക്കുന്നവരും അതുപോലെ തന്നെ ഈ തജ്വീദുമായിട്ടോ ഖുർആൻ പാരായണമൊക്കെ ബന്ധപ്പെടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തജ്വീദ് നിയമങ്ങൾ നമ്മൾ പുസ്തകം വായിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റൊന്നോ വായിച്ചിട്ട് പഠിക്കേണ്ടതല്ല. നേരെ മറിച്ച് അത് കൃത്യമായും ഗുരുമുഖത്ത് നിന്നും ഉസ്താദുമാരുടെ മുഖത്ത് വായിൽ നിന്നും നേരിട്ട് പഠിക്കേണ്ടതാണ്. അത്തലഖി മിൻ അഫ്വാഹി ശുയൂഖ്, അതേ ഷെയ്ഖന്മാരുടെ അല്ലെങ്കിൽ ഉസ്താദന്മാരുടെ വായിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കേണ്ട ഇൽമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായി പഠിപ്പിക്കുന്ന വിഷയമാണ് തജ്വീദ്. അതുകൊണ്ട് തന്നെ അതെത്രയാണ് നീട്ടേണ്ടത്, എങ്ങനെയൊക്കെ നീട്ടണം, അതിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളത് പുസ്തകം വായിച്ചാൽ ആർക്കും കിട്ടൂല. നേരെ മറിച്ച് അത് കേൾക്കുക തന്നെ വരെ, നേർക്കു നേരെ അത് കാണണം, അത് കേൾക്കണം. അതുകൊണ്ടാണ് തലഖി എന്നുള്ളത്, നേർക്കു നേരെ കാണുക കേൾക്കുക, തജ്വീദ് നിയമങ്ങൾ പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മദ്ദിൻ്റെ വിഷയത്തിൽ വരുന്ന അബദ്ധങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് മദ്ദ് അസ്ലിയുണ്ട്, മദ്ദ് ഫറയുണ്ട്. ആ മദ്ദ് ഫറയിൽ തന്നെ മദ്ദ് മുൻഫസിൽ മുത്തസിൽ ലാസിമൊക്കെ നമ്മൾ മദ്ദിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നു. ഞാൻ അതല്ല ഇവിടെ പറയുന്നത്, മറിച്ച് അതിൻ്റെ പിന്നെ വേരിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെയാണ് എപ്രകാരമാണ് എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ചില ആളുകൾ ഓതുന്ന സമയത്ത് അത്ര അധികം നീട്ടേണ്ടതില്ലാത്ത സ്ഥലങ്ങളിൽ കുറേ അധികം നീട്ടുകയോ അതുപോലെ കുറേ നീട്ടേണ്ട നിർബന്ധമായി നീട്ടേണ്ട അത്ര ദൈർഘ്യം നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടാതിരിക്കുകയോ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ശരിക്കും നമ്മുടെ പാരായണങ്ങൾ ഓരോരുത്തരുടെയും പാരായണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തതിൽ വരുന്ന ഒരു അബദ്ധം മൂന്ന് നിലക്കാണ്. ഒന്നില്ലെങ്കിൽ മദ്ദ് എന്ത് ചെയ്യുക, അധികമായിട്ട് നീട്ടുക. അയാ മദ്ദ് അസലിക്ക് ഒരു പക്ഷേ നാലും ഒക്കെ ദൈർഘ്യം കൂട്ടുക. അതുപോലെ തന്നെ ഇപ്പം മുൻഫസിലും മുത്തസിലും വരുന്ന സമയത്ത് അത് മുത്തസിലിൽ നാല് ഹർക്കത്ത് ദൈർഘ്യത്തിലാണ് നീട്ടേണ്ടത്. മുൻഫസില് നാലോ അതല്ലെങ്കിൽ രണ്ടോ, മദ്ദ് അസലിയുടെ ദൈർഘ്യമെന്ന് പറഞ്ഞാൽ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ, ഈ രണ്ട് നാല് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം രണ്ട് അലിഫിൻ്റെ ഖദർ എന്നുള്ള രണ്ട് അക്ഷരത്തിൻ്റെ രണ്ട് ദൈർഘ്യം ഡബിൾ ഇപ്പോൾ ഉള്ളതിൻ്റെ ദൈർഘ്യം എന്നർത്ഥത്തിലാണ്. ഇപ്പോൾ ഫത്തഹ് അതിൻ്റെ ഇരട്ടിയാണ് എന്ത് ആ എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഈ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഇരട്ടിയാണ്, അതുപോലെ തന്നെ ലം അതിൻ്റെ ഇരട്ടിയാണ് എന്ത് ഓ എന്നുള്ളത്. ഇതാണ് മദ് അസ്ലി. ഇതിൻ്റെയും ഇരട്ടിയാണെന്ത് മദ് മുത്തസിലി. പിന്നെ ഇതിനേക്കാൾ ഒന്നും കൂടി കൂടിയതാണ് മദ് ലാസിം ലാസിം, ആറ് ഹർക്കത്ത് ആറ് ദൈർഘ്യത്തിൽ. ഓക്കെ, അപ്പോൾ ഈ നിരൂപത്തിലുള്ള മദ്ദിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരുന്നാൽ പ്രശ്നമാണ്, അബദ്ധമാണ്. പ്രത്യേകിച്ച് മദ് മുത്തസിൽ നീട്ടിയില്ലെങ്കിൽ അത് എന്താണ് ഗുരുതരമായ ലഹ്നുൽ ജലിയാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ച അല്ലെങ്കിൽ വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞൊരു കാര്യമാണ്. മദ് മുത്തസിൽ നിർബന്ധമായ നാല് അക്ഷരത്തിൽ ദൈർഘ്യത്തിൽ നീട്ടണം, അത് നീട്ടിയില്ലെങ്കിൽ ഗുരുതരമായ അബദ്ധമായി പോകും. അപ്പോൾ ഈ ഒരു കാര്യം, ഒന്ന് മദ്ദിൻ്റെ നിശ്ചിതമായ തോതിൽ നീട്ടുക എന്നുള്ളതും അതുപോലെ തന്നെ എത്രയാണ് നീട്ടുന്നത് അതിൽ നിന്ന് കുറയുക എന്നുള്ളത്, കുറക്കലും കൂട്ടലും, മദ്ദിൻ്റെ ദൈർഘ്യം അമിതമാക്കലും ഉള്ളത് നീട്ടാതിരിക്കലുണ്ടോ എന്താണ് പ്രധാനപ്പെട്ട ഒരു അബദ്ധമാണ്. അതാണ് ഒരു വിഷയമുള്ളത്. അപ്പോൾ ഉലായിക്ക എന്നുള്ളത് മദ് മുത്തസിലാണ്.
5: ഉലായിക അല ഹുദൻ മിർ റബ്ബിഹിം വഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലായിക
4: ഇതൊരു നാല് ഹർക്കത്തിൻ ബി മിഖ്ദാരി അർബ ഹറക്കാത്തിൻ, നാല് ഹർക്കത്തുകളുടെ നാല് അതിൻ്റെ ദൈർഘ്യമുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിയായ രീതി. അതിൽ നിന്ന് കുറക്കാൻ ഒരിക്കലും പാടില്ല. ഒരു പക്ഷേ അഞ്ചോ ആറോ ഒക്കെ കൂട്ടാം ചിലവന്മാരൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എന്തിന്ന് അതിൽ നിന്ന് കുറക്കാൻ പാടില്ല ഒരിക്കലും.
5: ഉലായിക അല ഹുദം മിർ റബ്ബിഹിം വഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ
4: എന്നൊരിക്കലും ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ഉലായിക എന്നല്ലാതെ അതിൽ നിന്നും കുറക്കാൻ യാതൊരു നിലക്കും അതിൻ്റെ ദൈർഘ്യം കുറച്ചു കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അത് കുറക്കുക എന്നുള്ളത് അബദ്ധമാണ്, ഗുരുതരമായ അബദ്ധമാണ്, ലഹലുൽ ജലിയാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുപോലെ തന്നെ കൂട്ടലും അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറത്ത് അഥവാ നാല് അല്ലെങ്കിൽ ആറ് അക്ഷരത്തിൻ്റെ അപ്പുറത്ത് എട്ടോ ഒക്കെ ഇതാണെങ്കിൽ
5: ഉലായിക്കാല,
4: അത് ഖുർആൻ പാരായണത്തിൻ്റെ ഭംഗി കൂട്ടുക എന്ന് പറഞ്ഞിട്ട് നമുക്കിഷ്ടമുള്ള പോലെ ഭംഗി കൂട്ടാൻ പറ്റില്ല. അത് ഫുള്ള് പഠിപ്പിക്കപ്പെട്ടതാണ്. തജ്വീദ് നിയമങ്ങൾ കൃത്യമായും അത് ഇജ്തിഹാദി ആയിട്ടുള്ളതല്ല, തൗഖീഫിയാണ്, കൃത്യമായി പഠിപ്പിക്കപ്പെട്ടത്. അങ്ങനെ തന്നെ നമ്മൾ ഓതണം. അതിൽ കൂട്ടാനോ കുറക്കാനോ നമുക്ക് പാടില്ല. അപ്പോൾ മദ് കൂട്ടാൻ പാടില്ല, കുറക്കാനും പാടില്ല. ഇനി അത് ഒരു കാര്യം. രണ്ടാമത്തൊരു അബദ്ധം വരെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ പിന്നെ മദ് മുത്തസിലിൻ്റെ നാല് അക്ഷര ദൈർഘ്യത്തിലാണ് നീട്ടേണ്ടത്. എന്നാൽ മദ് മുൻഫസിലാകട്ടെ, അത് രണ്ടോ നാലോ ആകാം. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പം മുത്തസിലായ മുത്തസിലായിരുന്നാലും നമ്മൾ ഓതുന്ന സമയത്ത് എല്ലാ ഈ മദ്ദുകളെ എല്ലാത്തിനെയും ഒരേ ദൈർഘ്യത്തിലാണ് നീട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ, മദ് മുത്തസിലിൽ നമ്മൾ ഓതുമ്പോൾ ആദ്യത്തിന് നാലും രണ്ടാമത്തിന് ആറും പിന്നെ നാലും, അങ്ങനെ ഒരു വേരിയേഷൻ വ്യത്യാസം ആ മദ്ദുകൾക്ക് നൽകരുത്. നേരെ മറിച്ച് നമ്മൾ ഒരു പേജ് ഓതുകയാണെങ്കിൽ, രണ്ട് പേജ് ഓതുകയാണെങ്കിൽ, ഒരു ജുസ് ഓതുകയാണെങ്കിൽ, ഒരു സൂറത്ത് ഓതുകയാണെങ്കിൽ എത്രയാണ് നമ്മൾ ഓതുന്നത്, ആ ഓതുന്ന ഭാഗത്തുള്ള മദ് മുത്തസിലിന് എല്ലാത്തിനും ഒരേ ദൈർഘ്യം നൽകുക. അപ്പോൾ ഒരു മദ് മുത്തസിലിന് നാലും മറ്റൊന്നിന് ആറും നൽകരുത്, എല്ലാം നാല് മാത്രം. അതുപോലെ മുൻഫസിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് സൗകര്യമുള്ളിടത്ത് പിന്നെ നാല് അക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിൽ, നമുക്ക് തോന്നിയെടുത്ത് അതിൽ നിന്ന് കുറച്ചിട്ട് അങ്ങനെ പാടില്ല. നേരെ മറിച്ച് അതങ്ങനെ തന്നെ. ഇപ്പോൾ ആരതിൽ സുക്കൂൻ്റെ സന്ദർഭത്തിലൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഒരേ ഒരു രീതിയിൽ തന്നെയാണ്. മുത്തസിലാണെങ്കിൽ അതങ്ങനെ തന്നെ, മുൻഫസിലാണെങ്കിൽ അതും അങ്ങനെ തന്നെ. എത്രയാണ് നമ്മൾ ആദ്യം ഓതിയതിൻ്റെ ദൈർഘ്യമുള്ളത് അത്ര തന്നെയാണ് പിന്നീട് നമ്മൾ ഓതുന്ന അതേ വിഭാഗത്തിൽപ്പെട്ട മദ്ദിന് നമ്മൾ നൽകേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഉലായിക എന്നുള്ളത് നമ്മൾ ഓതുമ്പോൾ അവിടെ നാല് ഹർക്കത്ത് കൊടുത്തുന്നു. അതുപോലെ തന്നെ എല്ലാ മദ് മുത്തസിലും ഇങ്ങനെ തന്നെ നാലെണ്ണം കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നമ്മൾ ആറെണ്ണം കൊടുത്തില്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ആറെണ്ണം തന്നെ കൊടുക്കുക. മദ് മുത്തസിൽ ആണെങ്കിൽ, ലാസിം ആണെങ്കിൽ ഒക്കെ, മുൻഫസിലാണെങ്കിൽ അതിൻ്റെ രൂപത്തിൽ. അതുപോലെ തന്നെ മദ് മുത്തസിലും മുൻഫസിലും വരുമ്പോൾ അവിടെ ഒരിക്കലും മദ് മുത്തസിലിനേക്കാൾ മദ് മുൻഫസിലിനെ ദീർഘം കൂട്ടാൻ പാടില്ല. മനസ്സിലായില്ലേ? അഥവാ മദ് മുത്തസിലിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും മദ് മുൻഫസിലിനെ ദീർഘം കൂട്ടാൻ പാടില്ല. അപ്പോൾ ഇത് ഈ മർത്തബകളുണ്ട്, ഓരോ മദ്ദുകൾക്കും അതിൻ്റേതായിട്ടുള്ള മർത്തബകളുണ്ട്. ആ മർത്തബകളിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ മർത്തബ നിറസ്ഥാനം. അപ്പോൾ ദൈർഘ്യത്തിൻ്റെ വിഷയം നമ്മൾ തജ്വീദ് അറിയുന്നവരെ തന്നെ പലപ്പോഴും അവർക്കുണ്ടാകുന്ന അബദ്ധമായിട്ട് കാണുന്ന കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉന്നത്തിൻ്റെ കാര്യവും പ്രത്യേകം നമ്മൾ എന്ത് ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഖുർആനിനെ സമ്പൂർണമായ അർത്ഥത്തിൽ അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് തജ്വീദ് നിയമങ്ങളോടുകൂടി വളരെ നല്ല രൂപത്തിൽ പാരായണം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പാരായണത്തിൽ വരുന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. കുറ്റമറ്റ രീതിയിൽ ഈ ഖുർആൻ പാരായണം, അത് ഓരോ പ്രാവശ്യം ഓതുമ്പോൾ തെറ്റില്ലാതെ പരമാവധി തെറ്റുകൾ കുറച്ചു കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലൈ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: നിങ്ങൾ കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് തജ്വീദ് പഠനത്തിൽ വിവിധ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളുടെ അബദ്ധങ്ങൾ എന്ന വിഷയം പഠിപ്പിച്ചത് ബഹുമാന്യനായ അബ്ദുല്ല സമീർ മദീനി. തജ്വീദ് പഠനം സമാപിക്കുന്നു.
6: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
7: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ربي اسالك خير ما في هذه الليله وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ

0: നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا اله الا انت. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എൻ്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എൻ്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ إني أعوذ بك من الكفر والفقر وأعوذ بك من عذاب القبر لا إله إلا أنت. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തോഫിയൊക്കെ കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി അള്ള നമുക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹിനെ സ്തുതിച്ചാലും വാഴ്ത്തിയാലും പുകഴ്ത്തിയാലും മതി വരാത്ത സമയങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമയത്തിൽ ഓർമ്മപ്പെടുത്തിട്ട് അദ്ക്കാർ മസാ ഒരിക്കൽ

0: കുറ്റവും ചൊല്ലാൻ മറന്നു പോകരുത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചൊല്ലുക. അർത്ഥറിയാത്ത കാണാതെ അറിയാത്ത ആളുകൾ ജമീൽ ആപ്പ് തുറക്കുക. അതിലുണ്ടാവും അതുക്കാർ മസ അത് തുറക്ക, അത് ചൊല്ലാൻ ശ്രമിക്കുക. ഇന്ന് പീസ് റേഡിയോ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: അഫ്സൽ പടപ്പറമ്പ്.
0: നമ്മുടെ കൂടെ അതിഥികളൊന്നുമില്ല, പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ അതിഥികൾ എത്തിയിട്ടില്ല. എന്തായാലും നിങ്ങളുടെ മക്കൾക്ക് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാവുന്നതാണ്. പാട്ടാകട്ടെ, കഥയാകട്ടെ, ഏതൊരു ഇതും ഇസ്ലാമികപരമായിട്ടെന്തും കുട്ടികൾക്ക് പീസ് റേഡിയോ ഈ ലൈവിൽ പ്ലേ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർക്ക് അവതരിപ്പിക്കാം. അവർ അയക്കേണ്ട നമ്പർ 90 20 840 840 എന്നുള്ള നമ്പറിലേക്കാണ്. 9020840840 എന്നുള്ള നമ്പറിലേക്ക് അയക്കുക ഇൻഷാല്ലാഹ്. ഏതായാലും നമ്മുടെ പീസ് റേഡിയോ ഈവനിംഗ് ലൈവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞ് കയറാറുണ്ട് അല്ലേ?
1: അതെ.
0: അപ്പോൾ ഇൻഷാല്ലാഹ് നമുക്ക് അവർക്ക് ഏവർക്കും സലാം അടക്കാം. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരൊക്കെയാ സലാം പറഞ്ഞിട്ടുള്ളത്? ആരൊക്കെയാണ് സലാം പറഞ്ഞിട്ടുള്ളത്?
1: ജുമൈലത്ത് തുറക്കൽ, സമീം അബ്ദുള്ള, സമീജ പാറൽ, സീനത്ത് പാലക്കാട്, ശംസാദ് തലശ്ശേരി, അമീർട്ടി അടുത്തനാട്ടുകര, ഇത്രയും ആളുകളാണ് സലാം പറഞ്ഞ് കയറിയിട്ടുള്ളത്.
0: പക്ഷേ അത് ഇനി ആളുകൾ വരാണ്ട്, ആളുകൾ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അവർ സലാം പറയും ഇൻഷാല്ലാ. നമ്മുടെ അമീർട്ടി അടുത്തനാട്ടുകാരൻ്റെ എഴുത്ത് സാധാരണ വരാറുണ്ട്, എഴുത്ത് വന്നിട്ടുണ്ട് എന്നാ
1: മനസ്സിലാക്കണം
0: അല്ലേ?
1: പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സദസ്സിലിരിക്കുമ്പോൾ 3 ദിവസങ്ങളിലായി ഒരേ വ്യക്തിയെക്കുറിച്ച് ഇതാ സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ വരുന്നു എന്ന് വിശേഷിപ്പിക്കുകയും ഓരോ ദിവസവും അൻസ്വാരികളിൽപ്പെട്ട അതേ സ്വഹാബി കടന്നു വരികയും ചെയ്ത ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവം നമ്മൾ കേട്ടതാണ്. ഉദുവിൻ്റെ വെള്ളം താടിയിൽ നിന്ന് ഇറ്റുന്ന നിലയിലാണ് അദ്ദേഹം ഓരോ തവണയും സദസ്സിലേക്ക് എത്തിയിരുന്നത്. ഈ അത്ഭുതകരമായ പ്രവചനത്തിൻ്റെ യാഥാർത്ഥ്യമെന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ആരാധനാ രീതികൾ എന്താണെന്നറിയുവാനും അബ്ദുല്ലാഹി ബിൻ അമ്ർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി 3 ദിവസം ഈ പറയപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുകയും ചെയ്തു. എന്നാൽ രാത്രി മുഴുവൻ നമസ്കരിക്കുന്നതോ പ്രത്യേക വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതോ ആയ വലിയ ബാഹ്യ ആരാധനകളൊന്നും ആ സഹാബിയിൽ അബ്ദുല്ലാഹി ബിൻ അമ്ർ റളിയല്ലാഹു അൻഹുവിന് കാണാൻ സാധിച്ചില്ല. തുടർന്ന് താൻ വന്നതിൻ്റെ യഥാർത്ഥ കാരണം ആ സ്വഹാബിയോട് തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി അത്യന്തം ചിന്തോദ്ദീപകമായിരുന്നു. താൻ ആരെയും വഞ്ചിക്കാറില്ലെന്നും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ആരോടും തനിക്ക് അസൂയ തോന്നിയിട്ടില്ലെന്നും മുസ്ലിം സഹോദരങ്ങളോട് ഹൃദയത്തിൽ ദ്രോഹ ചിന്തകളോ വെറുപ്പോ സൂക്ഷിക്കാറില്ലെന്നുമാണ് അദ്ദേഹം ഇതിന് കാരണമായി പറഞ്ഞത്. ബാഹ്യമായ അമിതാരാധനകളെക്കാൾ ഉപരിയായി ഹൃദയശുദ്ധിയും ഈർഷയും അസൂയയുമില്ലാത്ത നിഷ്കളങ്കമായ മനസ്സാണ് ഒരുവനെ സ്വർഗാവകാശിയാക്കി മാറ്റുന്നത് എന്ന വലിയ പാഠമാണ് ഈ സംഭവം മനുഷ്യർക്ക് പഠിപ്പിച്ചു തരുന്നത്. മാഷാല്ലാ,
0: നല്ലൊരു അല്ലേ? മാഷാല്ലാ, നല്ലൊരു അല്ലേ?
1: അതെ.
0: ഏതായാലും മാഷാല്ലാ, ഇത് നമ്മളെല്ലാ ദിവസവും ഓരോ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തകരമായ എഴുത്തുകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ മാഷാല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല എഴുതാനും അതിന് അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ഇൻഷാല്ലാ. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസൊക്കെ അയക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് കുസൃതി ചോദ്യങ്ങളാണെങ്കിലും ഇസ്ലാമിക ചോദ്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് അയക്കാം. ആയിഷ കരമ്പിൽ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഷംനാദ് ഖാൻ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എന്തായാലേ നമുക്കിന്ന് നമ്മുടെ സാരോപദേശത്തിലേക്ക് പോയാലോ? ഇൻഷാല്ലാ അത് കഴിഞ്ഞ് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. എല്ലാവരും എപ്പോഴും പറയുന്നതാണ്, ഒരു ഉത്തരവാദിത്ത ബോധം വേണ്ടേ. സത്യത്തിൽ നാം ഒരു ഉത്തരവാദിത്ത ബോധമുള്ളവനാണോ? അതെങ്ങനെ പരിശോധിക്കാം? നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി സമയബന്ധിതമായി തീർക്കുന്നുവെങ്കിൽ അതൊരു ഉത്തരവാദിത്ത ബോധത്തിൻ്റെ അടയാളമാണ്. നമ്മുടെ ബുക്കും നമ്മുടെ സാധന സാമഗ്രികളും അടുക്കി വെക്കുന്നുവെങ്കിൽ അത് ഉത്തരവാദിത്ത ബോധത്തിൻ്റെ അടയാളമാണ്. നമ്മളെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ എപ്പോഴാണോ നിർവഹിക്കേണ്ടത്, ഏത് രീതിക്കാണോ നിർവഹിക്കേണ്ടത്, അതുപോലെ നിർവഹിക്കുന്നു എന്നത് ഒരു ഉത്തരവാദിത്തത്തിൻ്റെ അടയാളമാണ്. നമ്മൾ ഏത് കാര്യം നിർവഹിക്കുമ്പോഴും അതിനൊരു ചിട്ടവട്ടങ്ങളും അതിനൊരു സമയനിഷ്ഠയും എല്ലാം കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ അതൊരു ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ഭാഗമാണ്. കളിക്കാൻ പോവുകയാണെങ്കിലും കളി വീട്ടിൽ നിന്നാണെങ്കിലും അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടങ്ങളെല്ലാം വൃത്തിയാക്കി വെച്ച് ഉമ്മമാർക്ക് മാതാപിതാക്കൾക്ക് ഭാരമില്ലാതെ കാര്യങ്ങൾ ചെയ്യുക എന്നത് ഉത്തരവാദിത്ത ബോധമാണ്. നമുക്ക് സ്കൂളിലേക്കും മറ്റുമൊക്കെ വേണ്ട വർക്കുകളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ച് പേപ്പറും ചട്ടയും അതുപോലെ തന്നെ കളറും നൂലും പെൻസിലും എല്ലാം നമ്മൾ അങ്ങുമിങ്ങും ചിതറിയിട്ടതിന് ശേഷം പണികളെല്ലാം കഴിഞ്ഞാൽ ചെയ്ത പണി മനോഹരമായി നോക്കി നിൽക്കുന്നതിൻ്റെ കൂടെ അവിടം വൃത്തിയാക്കി ശുദ്ധിയാക്കി വെക്കുന്നുവെങ്കിൽ അതൊരു ഉത്തരവാദിത്തത്തിൻ്റെ അടയാളമാണ്. എൻ്റെ മകൻ എൻ്റെ മകൾ ഒരു ഉത്തരവാദിത്ത ബോധമുള്ളവനായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നേനെ എന്ന് പലപ്പോഴും പലരും പറയാറില്ലേ. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചിട്ടയോടുകൂടെ ചെയ്യുക എന്നുള്ളതാണ്. ലക്ഷ്യബോധത്തോടുകൂടെ നമ്മുടെ കാര്യങ്ങൾ വൃത്തിയായി നിർവഹിക്കാം. ഒരു വിശ്വാസി അവൻ അമാനത്തുള്ള വിശ്വാസ്യതയുള്ള ഉത്തരവാദിത്ത ബോധമുള്ളവനാണ് ഒരു വിശ്വാസി. ഒരു വിശ്വാസി അള്ളാഹു ഉത്തരവാദിത്ത ബോധം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അഞ്ചു നേരത്തെ നമസ്കാരവും വിശുദ്ധ ഖുർആൻ പാരായണവും നിത്യജീവിതത്തിലെ ഓരോ പ്രാർത്ഥനയും ദിക്റുകളും എല്ലാം അതിലുപരി ഓരോന്നും നമുക്ക് നൽകപ്പെട്ട കണ്ണും കാതും മനസ്സും സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയുന്നതോടുകൂടെ ഓരോന്നും ശ്രദ്ധിച്ചുപയോഗിക്കാനുള്ള ഒരു സൂക്ഷ്മത നമുക്കുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പാരൻസിനോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ കുടുംബക്കാരോട്, നമ്മളുമായി ബന്ധപ്പെട്ടവരോട് എന്ത് സംസാരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ അവരെ കൈകാര്യം ചെയ്യുന്നു, ഇതെല്ലാം പരലോകത്ത് നമുക്ക് ചോദ്യമാണ്. അപ്പോൾ ഒരു ഉത്തരവാദിത്വമുള്ള ജനറേഷനെ വാർത്തെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല മനുഷ്യൻ്റെ നല്ല ഒരു ക്വാളിറ്റിയാണ് ഉത്തരവാദിത്വ ബോധമുള്ളവനാവുക എന്നുള്ളത്. അതിന് നാം എന്ത് ചെയ്യണം? നമ്മുടെ കാര്യങ്ങളെല്ലാം ചിട്ടയോടുകൂടെ നിർവഹിക്കുകയും ആദ്യത്തിലും അവസാനത്തിലും അത് പൂർത്തീകരിക്കാനുള്ള ശ്രമമുണ്ടാകുന്നതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വൃത്തിയോടെ വെടിപ്പോടുകൂടെ നമ്മൾ നിർവഹിച്ച് പൂർത്തീകരിച്ച് അവിടെ മറ്റൊരാൾക്കൊരു പണി ഉണ്ടാക്കി വെക്കാത്ത വിധത്തിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്. അവനെ ഏൽപ്പിച്ചാൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല എന്നു പറയുന്ന നിലക്കായിരിക്കണം നമ്മുടെ കാര്യം. നമ്മുടെ വിഷയത്തിന് വേണ്ടി മറ്റുള്ളവരെ നാം ഭാരമുണ്ടാക്കിക്കുന്ന ഒരവസ്ഥ. അവനൊരു കാര്യം ചെയ്താൽ അതിന് കുറേ ആളുകൾ ആവശ്യം, കുറേ സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസിൻ്റെ ആവശ്യമാണ്. പിന്നെ അവിടെ നമുക്ക് ഒരുപാട് പണിയുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കളി കഴിഞ്ഞാൽ ആ കളിയുടെ വസ്ത്രം അലക്കുക എന്നത് നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മുടെ ഉമ്മമാർക്ക് വലിയൊരു ത്യാഗമാണ്. അപ്പോൾ ഇത്ര നേരം മുക്കാൽ മണിക്കൂർ, ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂർ ഗ്രൗണ്ടിൽ കളിച്ച് അത്ര അധ്വാനമുണ്ടോ? ആ വസ്ത്രം ഒന്ന് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്ത് അലക്കി കഴുകി ആ ഒരു ഉണക്കാൻ വെക്കുക എന്ന പണി അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒന്നര മണിക്കൂർ കളിച്ച ഒരാൾക്ക് ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് അതിലെ ചെളിയെല്ലാം കളഞ്ഞെടുക്കുക എന്നുള്ളത് വലിയ റിസ്ക്കുള്ള കാര്യമല്ല. ഒരു മെറ്റീരിയൽ നിർമ്മിക്കുന്ന അത്ര പണിയില്ല. അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഓർഡറാക്കി അവിടുന്ന് പെറുക്കി എടുത്ത് തൂത്തുവാരി പുറത്ത് കളയുക എന്നുള്ളത് ഇതുണ്ടാക്കി അത്ര പണി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് എല്ലാം ഒരു ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ നമ്മുടെ വായനയും നമ്മുടെ പഠനങ്ങളും നമ്മുടെ എല്ലാതും അതൊരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരാൾക്കൊരു ഭാരമുണ്ടാക്കാത്ത കോലത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമാകരുത് എന്ന്. നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന് ഓടിവായോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ സഹായം തേടുന്ന സാഹചര്യവും നമുക്കുണ്ടാകാൻ പാടില്ല. പടച്ചറബ് നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളും കരുത്തുകളും എല്ലാം ഉപയോഗപ്പെടുത്തി നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഒരു ഉത്തരവാദിത്തത്തോടുകൂടെ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്ക് കുടുംബത്തിൽ ചെയ്യാനുള്ള നമുക്ക് സ്കൂളിൽ ചെയ്യാനുള്ള, നമുക്ക് ജോലിസ്ഥലത്ത് ചെയ്യാനുള്ള, അങ്ങനെ ഓരോ ഇടങ്ങളിലും നമുക്ക് ചെയ്യാനുള്ള, നമുക്ക് നമ്മുടെ ശരീരത്തോട് ചെയ്യാനുള്ള, നമ്മുടെ പടച്ചറബിനോട്, നമ്മുടെ പരലോകത്തിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചിട്ടയോടെ കൃത്യമായി ബോധത്തോടുകൂടെ അടുക്കും ഒതുക്കോടും കൂടെ നിർവഹിക്കുക എന്ന ആ ഒരു ക്വാളിറ്റി നമ്മളെല്ലാവരും നേടിയെടുത്തു കഴിഞ്ഞാൽ ലൈഫ് വളരെ സക്സസ്ഫുള്ളായിട്ടിരിക്കും എന്നത് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച ചുമതലകളെല്ലാം നമ്മളോട് പരലോകത്ത് ചോദിക്കുമ്പോൾ ആ ഉത്തരവാദിത്വങ്ങളെല്ലാം മനോഹരമായി നിർവഹിച്ചു എന്ന് പറയാൻ പറ്റിയ രൂപത്തിലായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളായി തന്നെ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ആ ഭാരം നമ്മുടെ മറ്റുള്ളവർക്ക് നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. ആരും നിർബന്ധിക്കാൻ നിൽക്കാതെ, ഷൗട്ട് ചെയ്യാൻ നിൽക്കാതെ, നമ്മൾ തന്നെ സ്വമേധയാൽ ഒരു ഉള്ളിൽ നിന്നുള്ള ബോധത്തിൽ നിന്ന്, സെൽഫ് മോട്ടിവേഷനിൽ നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നല്ലൊരു സാരപദേശം തന്നെയാണ് നമ്മൾ കേട്ടത് അല്ലേ. ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുക അല്ലേ എന്നുള്ളതാണ്. കൂടുതൽ കുട്ടികളോടാണ് നമ്മുടെ ഉത്തരവാദിത്വം. പഠനം അല്ലേ, പഠിക്കുന്ന വിഷയം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് അതിൻ്റേതായിട്ടുള്ള നിലക്ക് നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമ്മുടെ നഫീസ പി എ താമരശ്ശേരി, വഹീദ വറ്റിക്കോട്ട്, ഷെഫിയ കെ തിരുനങ്ങാടി, മുഹമ്മദ് റഫീഖ് ടൈലമംഗ്ലൂർ, ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഏതായാലും മഷാല്ലാ, നല്ലൊരു സാരോപദേശം തന്നെയാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ മക്കളോട് പറയാനുള്ളത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായി കൊണ്ട് തന്നെ നമ്മൾ നിർവഹിക്കുക. പഠനത്തിൻ്റെ വിഷയത്തിൽ അന്നാന്ന് നിൽക്കുന്നത്, അന്നാന്ന് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യൂല, അതൊരു ഭാരമായിട്ട് മാറൂല. ഇപ്പോൾ ഇന്നൊരു പോർഷൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഭാഗം അന്ന് തന്നെ പഠിക്കുക. നമ്മൾ ഇപ്പോൾ പരീക്ഷ ഒന്നുമല്ലല്ലോ. അത് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് അടുത്തൊരു എക്സാമിന് ടൈമിന് പഠിക്കാം. പിന്നെ എക്സാമിൻ്റെ ടൈം ആയി കഴിയുമ്പോൾ ഓരോ കലബിലെ കരം അല്ലേ, ഒരു പപ്രാളം പിടിക്കലും, ഞാൻ ഇപ്പോൾ പരീക്ഷ ഇത് കിട്ടുമോ എന്ന് പല ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക. ആ സമയത്ത് അനുഭവത്തിൽ പറഞ്ഞാട്ടോ, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയണം.
3: അതെ, പൊതുവെ നമ്മളെല്ലാവരും ഏകദേശം അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ നീട്ടി വെച്ച് നീട്ടി വെച്ച് നീട്ടി വെച്ച് അവസാനം അത്യാവശ്യം ഉണ്ടാവും.
0: അപ്പോൾ ഒരു മടിയാല, ഐഷ് ഇപ്പം പഠിക്കണോ. പിന്നെ കുറേ കഴിഞ്ഞ് പരീക്ഷൻ്റെ സമയം, പഠിച്ചതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നൊരു കുറ്റബോധം ഉണ്ടാവും. അപ്പോൾ അതൊരു ഉത്തരവാദിത്വ ബോധമായി, ഒരു ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് അത് കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ അന്നാന്ന് ഇരിക്കുന്ന അന്നാന്ന് തന്നെ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, വളരെ സിമ്പിളായിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് പാസ്സാവാം. ജമീല പി പി വടകര ഓർക്കാട്ടിരി, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ പഠനത്തിൻ്റെ വിഷയം പറയുമ്പോൾ പലരും ഭൗതിക പഠനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മതപഠനത്തിന് പലരും പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മൾ എന്താ പറയുക, പല ഇടങ്ങളിൽ നിന്നും നമ്മൾ അനുഭവിച്ചതാണ്. അനുഭവം മീൻസ് നമ്മൾ ഇപ്പോൾ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ ആർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ആർക്ക്, കുട്ടികളെ, കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ അത് സ്കൂൾക്ക് പറഞ്ഞു വയ്ക്കുമ്പോൾ രക്ഷിതാക്കൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആകാരം, മനസ്സിലായോ, അവനെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തണം. ആ നിലയിലെത്തുന്ന പഠനത്തിന് ഉപകാരപ്പെടുമോ, പെടുമായിരിക്കാം, പക്ഷേ അതിലേറെ ഉപകാരപ്പെടുക അതാണ്, നമ്മൾ പഠിച്ച ദീനാണ് അല്ലേ. ഖബറിൽ നാളെ മരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് മൂന്ന് കാര്യങ്ങളാണ്. അന്ന് അതിലൊന്ന് നമ്മൾ നേടിയ അറിവാണ് അല്ലേ, നമ്മൾ നേടിയ അറിവാണ് നമ്മൾ കൂടെ ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് റബ്ബ് ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ അത് കൂടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മെ വിട്ട് പിരിയും, ബാക്കിയെല്ലാം നമ്മെ വിട്ട് പിരിയും. നമ്മുടെ കൂട്ടുകാരുണ്ടാവില്ല, നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവില്ല, ഉറ്റ മിത്രങ്ങൾ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ആ ഖബറിൽ നമ്മൾ തനിച്ചായിരിക്കാം, നമ്മൾ തനിച്ചായിരിക്കും. ഇരട്ടറകൾക്കുള്ളിൽ, ആറടി മണ്ണിനുള്ളിൽ നമ്മൾ ഒറ്റക്ക. നമ്മെ ആറടി മണ്ണിൽ ഇറക്കി വെച്ച് നമ്മുടെ ആറടി മണ്ണിൽ ഇറക്കി വെച്ച് നമ്മുടെ കുടുംബക്കാരും നമ്മുടെ അയൽവാസികളും നമ്മുടെ ഉറ്റമിത്രങ്ങളും കൂട്ടുകാരും എല്ലാവരും നമ്മെ അങ്ങ് പിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹിൻ്റെ മലായിക്കത്തുകൾ വരും. എന്നിട്ട് നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, അതൊക്കെ നമ്മളും പഠിക്കേണ്ട വിഷയമാണ്. ഇതൊന്നും പഠിക്കാതെ പരലോകത്തെ പോലും ഞാൻ ഇപ്പോൾ ഒന്ന് ജുമാക്ക് പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണിത്. ഞാൻ പറയലുണ്ട് അവിടെ. എന്ന് വെച്ചാൽ ആളുകൾക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവണില്ല എന്ന് പറയാം. നമ്മൾ കുറേ പറയും, പക്ഷെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിൽ വിടുന്ന അവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ, നമ്മളിപ്പോൾ ഇപ്പോൾ നന്നാവാൻ കഴിഞ്ഞില്ല, പിന്നെ അപ്പം നന്നാവാനാ? പിന്നെ എന്തിനാണ് നമ്മളൊക്കെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? എല്ലാ വിഷയവും നമ്മൾ അങ്ങനെ തന്നെ എടുക്കണം. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമ്മളിലൊരു മാറ്റം അനിവാര്യമാണ് സുഹൃത്തുക്കളെ. ഈ പീസ് റേഡിയോ ശ്രോതാക്കളെല്ലാവരും, നമ്മളൊരു മാറ്റം എപ്പോഴും അനിവാര്യമാണ്. ഓരോ നിമിഷം കഴിയുമ്പോഴും ചിന്തിക്കണം, ഇനി എന്ത് മാറ്റമാണ് എൻ്റെ റബ്ബിന് വേണ്ടി എനിക്ക് മാറാൻ സാധിക്കുക എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു വെച്ചത്, ആ ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ മലക്കുകൾ വന്ന് ചോദിക്കും, നിൻ്റെ റബ്ബാരാ, നിൻ്റെ ദീൻ ഏതാണ്, ഈ കാണുന്നത് ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ പല ആളുകളെ രസം എന്താ വെച്ചാൽ, ചില വിഭാഗം ആളുകളെന്ത് ചെയ്യുന്നറിയോ, ഈ ഖബറിൽ വെള്ള പേപ്പറിൽ എഴുതിയാണ്, അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ വെള്ള പേപ്പറിൽ എഴുതിയാണ് ഇടുന്നത് കാണാൻ സാധിക്കും.
3: ഒരു അനുഭവം പറയാം. കുറച്ച് മുന്നെയാണ്, ഒരു 2-3 വർഷം മുന്നെയാണ് തോന്നുന്നത്, ഒരു ജനാസ പങ്കെടുക്കുകയുണ്ടായി. അപ്പൊ അതിൽ ഏറ്റവും അവസാനം മയ്യത്തിനെ കവറിലേക്ക് വെച്ച് കഴിഞ്ഞ്, സാധാരണ അതിന് മുന്നേ ചിലയിടങ്ങളിലൊക്കെ ഒരു തുണി കൊണ്ട് മറച്ചിട്ട് കവറിലേക്ക് ഒരു സമ്പ്രദായമുണ്ട്. അതല്ല, ഇത് കവറിലേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു തുണി കൊണ്ട് മറച്ചാണ് വേറെ എന്തൊക്കെ സാധനം ഉള്ളിലേക്ക് ഇടുന്നൊരു കാണാൻ ഇടയായി. നമ്മളെ കേരളത്തിൽ തന്നെയാണ്,
0: അതുണ്ട് കേരളത്തിൽ ഒരുപാടുണ്ടേ, നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊന്നും അതങ്ങനെ എഴുതി വെച്ചിട്ട് ഉത്തരം കിട്ടണമൊന്നുമില്ല കേട്ടോ, കിട്ടൂല. നമ്മൾ നല്ല അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം എന്തു ചെയ്യുള്ളൂ, നമുക്കതിന് ഉത്തരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇരുമ്പ് ദണ്ടുമായി മലക്ക് നമ്മെ അടിച്ചു താഴ്ത്തുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അത്തരം ഇനി ആ ഖബറിൽ നമുക്ക് വിശാലമായി ജീവിക്കണം, നല്ല സന്തോഷത്തോടു കൂടി ആ സ്വർഗത്തിൻ്റെ ഭംഗിയും അതിൻ്റെ വെളിച്ചവും കണ്ട് നമുക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സത്യവിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആ സ്വർഗത്തിൻ്റെ പരിമളം ആ ഖബറിലേക്ക് ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ നരകത്തിൻ്റെ പരിമളമായിരിക്കും, സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. പക്ഷെ ഖബറിൽ കിടക്കുമ്പോൾ ആശ്വാസം കിട്ടണമെന്നറിയും. മാത്രമല്ല, നമ്മൾ ഈ ഭൂമിലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ നമ്മൾ ശരിയാക്കണം. ആ ഞാൻ നേരത്തെ പറഞ്ഞു, മാതാപിതാക്കൾക്ക് തന്നെ പരലോകത്ത് പേടിയില്ല, പിന്നെ എങ്ങനെ എൻ്റെ മകൻ അങ്ങനെ ആയല്ലോ എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുകയാണ്. എൻ്റെ മകൻ അങ്ങനെ ആയല്ലോ, എൻ്റെ മകൾ അങ്ങനെ ആയല്ലോ മാതാപിതാക്കൾ ചിന്തിക്കുകയാണ്. ഈ മാതാപിതാക്കൾക്ക് പരലോക പേടിയുണ്ടോ? ഇത് പറയുന്ന മാതാപിതാക്കൾക്ക് പരലോക പേടിയുണ്ടോ? നമുക്ക് മാതാപിതാക്കൾ എന്ന രൂപത്തിൽ നമുക്ക് പേടിയുണ്ടെങ്കിലേ നമ്മളെ മക്കൾക്കും പേടിയുണ്ടാവുള്ളൂ പരലോകത്തെ. അല്ലെങ്കിൽ നമ്മൾ തോന്നിയ പോലെ ജീവിക്കുക എന്നിട്ടുണ്ടോ, മകന് നന്നായി ജീവിക്കണം എന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും പോസിബിളായ കാര്യമല്ല. നമ്മളാണ് മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പരലോകത്തിലേക്ക് ഉള്ള അവിടെ വിജയം കൈവരിക്കാനായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റേണ്ടത്. ഞാൻ പരലോകത്ത് എത്തുമ്പോൾ വിലപിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. നമ്മൾ ചെയ്ത തിന്മകൾ, ഇപ്പം നമ്മളിവിടെ പറഞ്ഞു നിസ്സാരമാക്കി വെച്ച തിന്മകൾ, അത് നമ്മൾ ഒരുപാട് ചെയ്ത് ഒരു കോട്ട കണക്കിന് തിന്മകളായി, പർവ്വത കണക്കിന് തിന്മകളായിട്ടുണ്ടാവും, നമ്മളറിയില്ല. നമ്മളെ നിസ്സാരമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും, പഠിച്ചോൻ്റെ പരലോകത്ത് നിന്ന് പൊടുത്തം പിടിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഖേദിക്കും, റബ്ബേ എന്നെ രക്ഷിക്കണേ റബ്ബേ, ഞാൻ ഇന്നെ കുറങ്ങ് കുറച്ച് സമയം തന്നാൽ ഞാൻ ചെയ്ത് കൊള്ളാം റബ്ബേ എന്ന് പറഞ്ഞ പഠിച്ചോൻ പറയും, കല്ല ഒരിക്കലുമില്ല. അത് വെറും വാക്കാന്നാ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ ഖുർആനിലൂടെ. അപ്പോൾ നമ്മൾ അവിടെ ഖേദിക്കണ്ട എങ്കിൽ, തല കുനിക്കണ്ട എങ്കിൽ, ഈ ഭൗതിക ജീവിതം അവൻ്റെ മാർഗത്തിലാക്കണം. നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തിനാ പറയണ വെച്ചാൽ നമുക്കൊരു ബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ്. നമ്മളൊന്ന് ബോധയോടാവണം എപ്പോഴും. ഇന്ന് രാവിലെ നമ്മളോട് ഫോൺ വിളിച്ച ആളുകൾ വൈകുന്നേരമായപ്പോൾ നമ്മളെ മുന്നിലില്ല. നമ്മൾ വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും മരണ വാർത്തകൾ അല്ലേ, എത്രയോ മരണ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബോധമില്ല മോശമാകത്തല്ല, പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാട്ടെ. ഏതായാലും ഒരു നാൾ മരിക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണത്തിൻ്റെ രുചി ആസ്വദിക്കും. ആ മരണത്തിൻ്റെ മുന്നിൽ ജാതിയോ മതമോ വ്യവസ്ഥയോ ഒന്നുമില്ല, എല്ലാവരും പോകും. ഇനി പല ചില ആളുകൾ ചിന്തിക്കുന്നത്, ഞാൻ ഇപ്പോഴത്തെ ഒരു കൗമിനെ കുറിച്ച് പറയാം, ഞാനോ എനിക്ക് മരണമൊന്നുമില്ല, അങ്ങനെയാണ് പല ആളുകൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരാൾ ഇവിടെ ബാക്കിയാകുന്നുണ്ടെങ്കിൽ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞ ഈ ഭൂമി ലോകത്തിൽ ഹയാത്തോടു കൂടി ഒരാൾ ബാക്കിയാകുമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയായിരുന്നു. പക്ഷെ റസൂൽ ബാക്കിയല്ലല്ലോ, ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ കൂടത്ത് തന്നെ റസൂലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ നബിദിനം. ഇത് കേൾക്കുന്ന എല്ലാവരും നബിദിനത്തിൻ്റെ വിഷയം ഞാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അല്ലേ. അത് നമ്മുടെ പണ്ഡിതന്മാരുടെ മുഖാമുഖങ്ങളും ഇതൊക്കെ കേൾക്കാൻ സാധിക്കും. സ്വഹാബത്ത് ഇപ്പോൾ ചില വിഭാഗം ആളുകൾ പറയാറുള്ളത്, ഖുർആനിൽ ഇന്ന ഇന്ന തെളിവുണ്ട്, റസൂലുള്ള റഹ്മത്താണ്, അപ്പം റഹ്മത്തിനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞൊരു ആയത്ത് ഓതാറുണ്ട്. എന്താണ്
3: എനിക്ക്
0: ഞാന് പല ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാല്, ഈ ഒരു ഖുർആനായിട്ട് എന്റെ സ്വഹാബത്തി മനസ്സിലായില്ലേ? സ്വഹാബത്തി പ്രവാചകന്റെ കൂടെ പ്രവാചകന്റെ മരണം വരെ ജീവിച്ചിരുന്ന പ്രവാചകന്റെ പത്നിമാർക്ക് മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലെ ഈ ആളുകൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ നമ്മുടെ ഈ നബിദിനം ആഘോഷം എന്ന് പറയുന്നത്, അത് മുദഫർ എന്ന രാജാവ് തുടക്കം കുറിച്ചതാണ് അല്ലേ. മുദഫർ എന്ന് പറഞ്ഞാൽ ചരിത്രം പറയുന്നത് അദ്ദേഹം ഷിയാ പണ്ഡിതനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഷിയാ നേതാവായിരുന്നു. ഷിയാ എന്ന് പറയുമ്പോൾ അവർ സഹാബത്തിന് അല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ പച്ചക്കല്ലേ തെറി വിളിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അംഗീകരിക്കാത്ത ഒരാളായ ഒരു കൂട്ടം ആളുകളാണ്. അപ്പോൾ നമ്മൾ അവരുടെ മാർഗമാണോ സ്വീകരിക്കേണ്ടത് അതോ പ്രവാചകൻ്റെ മാർഗമാണോ സ്വീകരിക്കേണ്ടതെന്ന് ചിന്തിക്കുക. സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, തബഅത്താബിഈങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, സലഫു സ്വാലിഹീങ്ങളും താബിഈങ്ങളും ആരും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മളായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീനിലേക്ക് ഇസ്ലാമിലേക്ക് ഒരു കാര്യം പുതുതായി കൂട്ടിച്ചേർക്കുമ്പോൾ അത് തള്ളപ്പെടേണ്ടതാന്ന് പറഞ്ഞത്. അപ്പം നമ്മളെന്ത് ചെയ്യുക? അത് തള്ളുക, അതിനെ ഒഴിവാക്കുക. ഇനി ഇതിൻ്റെ വിഷയം ഒരുപാട് ചർച്ചകൾ പി സി വഴി തന്നെ ഉണ്ടാവും, നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ എനിക്കിങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ചില ആളുകൾ, എൻ്റെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലല്ലോ, ഇല്ല. ഇതേപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ബർത്ത്ഡേ, സ്കൂൾക്ക് മുട്ടായി കൊണ്ടുപോയല്ലോ. ഇപ്പോൾ നമ്മൾ മദ്രസ പഠിക്കും, ഉസ്താദേ എൻ്റെ സ്കൂളിൽ നിന്ന് നല്ലൊരു കുട്ടി മുട്ടായി വന്നിരുന്നു, എന്തിനേക്കുമ്പോൾ അവിടെ ബർത്ത്ഡേ അല്ലേ, അവൻ്റെ ബർത്ത്ഡേനു അപ്പം തിന്നാൻ പറ്റുമോ, കുട്ടികളെ തിന്നാൻ പറ്റും, ഇനി വന്ന് തിന്നേതിട്ട് എന്ത് ചോദിച്ചു, നബി പഠിപ്പിച്ചിട്ടില്ല. പിന്നെ കുട്ടി അടുത്ത ദിവസം വന്നപ്പോൾ പറയണേ, ഇന്നലെ വേറെ കുട്ടി കൊടുന്നതിന് ഉസ്താദേ ഞാൻ വാങ്ങിയിട്ടില്ല, ഞാൻ തിന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നമ്മളെന്ത് ചെയ്യണം, കുട്ടികളെ നമ്മളെന്ത് ചെയ്യണം, ബോധരാക്കി മാറ്റണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കല്യാണ പാർട്ടി പോലെയാണ് ബർത്ത്ഡേ പാർട്ടികൾ നടക്കുന്നത്. ഭയങ്കര ആഡംബരമായിട്ട്.
3: ആ അതെ, ബർത്ത്ഡേ പാർട്ടി മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സുന്നത്ത് കല്യാണം വരെ.
0: ആ അതന്നെ തന്നെ, സുന്നത്ത് ചില കർമ്മം ചെയ്യുക അതുവരെ വലിയൊരു ആഡംബരമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലം. എങ്ങോട്ടാ സമൂഹത്തിൻ്റെ പോക്ക് എന്നറിയില്ല. മാത്രമല്ല തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ വെച്ചാൽ, തിന്മകൾ വർദ്ധിച്ചു വരിക എന്നുള്ളത് പ്രേമന്താണ്ട് അടയാളെന്നാണ്. അപ്പോൾ പിന്നെ സമയം ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞത് എന്താണ്, വർഷങ്ങൾ മാസങ്ങളെപ്പോലെ തോന്നും, മാസങ്ങൾ ആഴ്ചകളെപ്പോലെയും ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെയും ദിവസങ്ങൾ മണിക്കൂറുകളെപ്പോലെയും അങ്ങനെ തോന്നുന്നതാണ് പ്രവാചകൻ പറഞ്ഞത്. വളരെ കറക്റ്റാണ് അല്ലേ? തീർച്ചയായും. അപ്പോൾ ഇനി കുറച്ച് സമയമുള്ളൂ നമ്മുടെ ഇടയിൽ ഉള്ളത്. അപ്പോൾ ആ ഉള്ള സമയം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അല്ലാഹുവിൻ്റെ മാർഗത്തിലാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ.
3: ഈ മദ്രസൻ്റെ വിഷയം പറഞ്ഞപ്പോൾ പണ്ടൊക്കെ പറഞ്ഞാൽ മദ്രസ നിർത്തുന്നൊരു, സുന്നി മദ്രസിലാണെങ്കിൽ പോലും മദ്രസ നിർത്തുന്നൊരു കാലം എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ്. പിന്നെ കാലം പോയി പോയി പത്താം ക്ലാസ് അല്ല ഇനി പോകേണ്ടതെന്നാക്കി, പിന്നെ അത് കുറഞ്ഞ് എട്ടാം ക്ലാസ് വരെ പോയാൽ മതി എന്നാക്കി, പിന്നെ മറ്റേ മദ്രസയോട് വിമിഷ്ടം കാണിക്കുന്ന ഒരു കൊലത്തിലേക്ക് ആളുകൾ മാറി. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു കുട്ടി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മദ്രസ പോയി പോവുകയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ദീനിപരമായി ലഭിക്കുന്ന അറിവ് പറഞ്ഞാൽ പത്താം ക്ലാസ് മാത്രമാണ്. ഒരു നോർമൽ കേസ് എടുക്കുകയാണെങ്കിൽ ആകെ ഈ ഒരു പത്താം ക്ലാസ് വരെയുള്ള ഒരു അന്ന് ആ കാലയളവിൽ കിട്ടുന്ന ഇൽമ വെച്ചിട്ടാണ് ആ ഒരു കുട്ടി തൻ്റെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകുക. അപ്പം ആ ഒരു തുച്ഛമായ കാലയളവിൽ പോലും ഇപ്പോഴത്തെ ആളുകൾക്ക് കുട്ടികളെ വിടാൻ സാധിക്കുന്നില്ല എന്നൊരു വളരെ ഖേദകരമായ കാര്യം.
0: രാവിലെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മദ്രസ ഉള്ളൂന്നേ, ഇതിനിരിക്കാൻ ഇന്നോ രാവിലെ ഒരു ആറു മണിക്കൂർ സ്കൂളിൽ പോയിരിക്കോ തയ്യാറാ? എന്നൊരു കാരണം പറയാം, എന്താ വെച്ചാൽ എൻ്റെ കുട്ടി രാവിലെ എണീറ്റ് കിട്ടണില്ല, കാരണം പറയാണ്, അതുകൊണ്ട് എൻ്റെ കുട്ടീനെ മദ്രസക്ക് പറഞ്ഞേക്കണില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചാൽ, ഏരൊക്കെ തുടങ്ങുന്ന സ്കൂളുകളുണ്ടല്ലോ,
3: ആ അതെ,
0: അവിടേക്ക് കുട്ടികളെ പറഞ്ഞേക്കണില്ലേ, ഈ പറഞ്ഞ ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞേക്കുമല്ലോ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം അവിടെ മദ്രസ ഉണ്ടാവും, മദ്രസ എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ഒരു പേരിന് മാത്രമേ ഉണ്ടാവണം, ഞാൻ മനസ്സിലാക്കണം കേട്ടോ.
3: ആ അതെ, ഒരിക്കലും
0: മദ്രസൻ്റെ അത്ര ഡീപ്ലി പഠിപ്പിക്കുന്നതൊന്നും ഉണ്ടാവില്ല എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ. ഉണ്ടാവാം ചിലപ്പോൾ ഒരു അരമണിക്കൂർ പഠിപ്പിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ, ഞാൻ കുറ്റം പറയില്ല കേട്ടോ, ഒരു സ്കൂളിനും കുറ്റം പറയില്ല, പക്ഷേ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മാത്രമല്ല അത് വല്ലാത്തൊരു തന്നെയാണ്. ഇൽമ് പഠിക്കേണ്ട രൂപത്തിൽ നമ്മൾ പഠിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചില ട്രിപ്പ് പറഞ്ഞാലാണ്, ഖുർആൻ പഠിക്കണം നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ, പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരുമാണ് നിങ്ങളെ ഏറ്റവും ഉത്തമർ എന്നാണ്. ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ നമ്മളൊക്കെ ബാക്കില്ല, മക്കളൊക്കെ ബാക്കില്ല, ആർക്കും ഖുർആനോട് താല്പര്യമില്ല. ഖുർആൻ പൊടി പൊടിച്ച് അപ്പുറത്ത് കിടക്കുന്നുണ്ടാവും, ആരും അതിനെ തുടഞ്ഞു നോക്കണില്ല. എന്നാൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ മൊബൈൽ ആണ് സാധനം, ഇത് ഒരിക്കലും പൊടി പിടിച്ചില്ല. ഇതുമ്മേ റീൽ കാണാൻ ഷോർട്സ് കാണാൻ ഭയങ്കര സമയാ.
3: പണ്ടാലോ പറഞ്ഞിട്ട് ഈ ഖുർആന്റെ ഉള്ളിലാണ് പൈസ എടുത്തൊക്കെ ഏറ്റവും സേഫായ സ്ഥലം, ആരും തുറന്നു നോക്കില്ല.
0: അതാണ് ഖുർആൻ ആരും തുറന്നു നോക്കണില്ല, ഇപ്പൊ ഭയങ്കര കുറവാണ്. ഇപ്പൊ മ്യൂസിക്കിന്റെയും സിനിമയുടെയും പിന്നാലെയാണ് എല്ലാവരും. ഈ ഖുർആൻ പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഹർഫിന് 10 പ്രതിഫലമാണ്. ഒരു ഹർഫിന് സുബ്ഹാനല്ലാഹ് നമ്മൾ ഖുർആൻ മുഴുവനായിട്ട് പാരായണം ചെയ്യുമ്പോൾ എന്തൊരു പ്രതിഫലമായിരിക്കും ഉണ്ടാവുക, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു ചെറിയ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ചോദിച്ചിട്ട് ഇതിന് കാര്യം പറയാം. മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കാല് കൊണ്ടും ചെയ്യുന്നത് എന്താണ്? മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കാല് കൊണ്ടും ചെയ്യുന്നത് എന്താണ്? അടിപൊളി ക്വസ്റ്റ്യൻ. അപ്പോൾ വളരെ ശരിയാണ്. 10 വരെ ഉണ്ടെങ്കിലും 7 വരെ പോയി പിന്നെ മദ്രസ വേണം നിർത്തുന്നുണ്ട്. ആ ശരിയാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിൽ തോറ്റു എന്ന് വിചാരിക്കുക, 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയ്ക്ക് പൊട്ടിന്ന് കഴിഞ്ഞാൽ, അപ്പം നമ്മളെ ജയത് മദ്രസൻ്റെ അവസ്ഥ പറഞ്ഞത് 5ാം ക്ലാസ്സിൽ പൊട്ടി എഴുതാ, ഇനിയിപ്പം പൊട്ടി, ഇനിയിപ്പം മദ്രസക്ക് പോകണ്ട, അത്രക്ക് മതി, അങ്ങനെ വർത്താനം. പക്ഷേ സ്കൂളിൽ നിന്ന് 5ാം ക്ലാസ് പൊട്ടില്ല, വേറെ കാര്യം, സ്കൂളിൽ നിന്ന് പൊട്ടില്ല, സ്കൂളിൽ നിന്ന് പൊട്ടിന്ന് വിചാരിക്കുക, ആ മതി നിർത്തിക്കളാ എന്ന് പറയോ,
3: ആരും അറിയില്ല,
0: അത് തുടർന്നോട്ടെന്ന് പറയും. അതങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ, അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കട്ടെ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
3: പിന്നെ നമ്മൾ ഖബറിന്റെ വിഷയം പറഞ്ഞു, അതായത് മരണത്തോടുകൂടി നമ്മുടെ അമലുകളെല്ലാം നിശ്ചലമായി പോകും. പിന്നീട് നമുക്ക് സഹായത്തിനായി എത്തുക 3 കാര്യങ്ങളാണ്. ഒന്ന് സദഖത്തുൻ ജാരിയ, രണ്ടാമത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ
0: അറിവ്,
3: ഇൽമുൻ യൻതഫഉ ബിഹി. മൂന്നാമത്തെ കാര്യമാണ് വലദുൻ സാലിഹുൻ യദുഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. ഈ മക്കളെ മദ്രസ കിട്ടില്ലെങ്കിൽ ഇവരെങ്ങനെയാണ് പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? അതാ പറഞ്ഞത്, ആകെ കിട്ടുന്ന ഈ ഒരു കാലയളവിൽ പോലും നമ്മൾ മദ്രസാ പഠനം നിഷേധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് പിന്നീട് ഭാവിയിൽ ദോഷകരമായി ബാധിക്കാമെന്ന് മാതാപിതാക്കളുടെ ഒരു ബോധം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ മദ്രസാ പഠനത്തിന് നമ്മൾ മുൻകൈ എടുത്ത് മുന്നോട്ട് വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: മക്കൾ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓല സ്കൂൾക്ക് പറഞ്ഞ അയച്ചാണ്ടിരുന്നാലേ, കാലം നീട്ടിയിരുന്ന മക്കൾ പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ വെച്ച് നിൽക്കുക. പക്ഷെ എന്ത് ചെയ്യൂല, മക്കളെ പ്രാർത്ഥന അവിടെ കിട്ടൂല. അവർക്ക് അവർ പഠിക്കുന്നു മദ്രസയിൽ പോയി, മദ്രസയിൽ പോയിട്ട് പഠിക്കുന്ന വിഷയം എന്താണ്? ആ ഖബറിൽ കിട്ടുന്ന പ്രാർത്ഥന ഇന്നതൊക്കെയാണ്. ഇപ്പോൾ മദ്രസയിൽ നമ്മളെ വിസ്ഡം മദ്രസൻ്റെ ഇതിലുണ്ട്, ഹദീസിലുണ്ട്, ഈ ഹദീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇത് പഠിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് ചിന്ത വരും, ഞാൻ എൻ്റെ അമ്മ മരിച്ച, എൻ്റെ അപ്പം മരിച്ച, ഞാൻ ഉണ്ടാവും പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ മരിച്ചാൽ എനിക്ക് ഭാവിയിൽ കുട്ടികളുണ്ടാവുമോ, എനിക്ക് പ്രാർത്ഥിക്കുക, എൻ്റെ മക്കളുണ്ടാവുക. അങ്ങനെ കുട്ടികളങ്ങനെ വളർന്ന് വരണം, അപ്പോഴാണ് നമുക്ക് പ്രാർത്ഥന കിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ പ്രാർത്ഥന കിട്ടൂല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഖുർആൻ പഠിക്കുന്ന വിഷയം ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരികയാണ്. ഖുർആൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് മടി ഉണ്ടാവും, എന്നാലും ഞാൻ ചെറിയ ടിപ്പ് പറഞ്ഞു തരികയാണ്. ഫസ്റ്റ് ഖുർആൻ പഠിക്കുമ്പോൾ ഇപ്പോൾ എത്ര പഠിക്കണു, കുറച്ച് ഫസ്റ്റ് കുറച്ച് പഠിക്കുക. സാധാരണ ചൊല്ലം തരുമോ, ഫസ്റ്റ് തന്നെ ബിരിയാണി തിന്നരുത്, ഫസ്റ്റ് തന്നെ ബിരിയാണി തിന്നരുത്, ഫസ്റ്റ് ബിസ്ക്കറ്റ് തന്നാൽ മതി, അല്ലെങ്കിൽ ചങ്ങ കിട്ടുമെന്നാണ്. അപ്പോൾ
3: പിന്നെ അതുപോലെ തന്നെ പതിയെ തിന്നാൽ പനയും തിന്നാം,
0: പനയും തിന്നാം, അങ്ങനെ അതുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് എൻ്റെ ഉസ്താദ് പറഞ്ഞിരുന്നതാണ്, നിങ്ങളേ ഫസ്റ്റ് ബിസ്ക്കറ്റ് തന്നാൽ മതി, ബിരിയാണി തന്നാൽ ചങ്ങ കിട്ടുമെന്ന് പറയും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് 20 തവണ നോക്കി ചൊല്ലുക. ഇപ്പം 3 വരി ഫസ്റ്റ് പഠിക്കുക, ഫസ്റ്റ് 3 വരി പഠിക്കുക, ആ വരി പക്കാണെന്നുണ്ടെങ്കിൽ 20 തവണ നോക്കി ചൊല്ലുക. എന്നിട്ട് 10 തവണ കണ്ടിട്ടും കാണാതെയും ചൊല്ലുക, അപ്പം 30 ആയി. 5 തവണ കാണാതെ ചൊല്ലുക, പിന്നെ ആ പേജ് നമ്മൾ മറക്കൂല, ആ വരികൾ നമ്മൾ മറക്കൂല. പിന്നെ മറക്കാതിരിക്കാൻ വേറെ ടിപ്പ് എന്താ വെച്ചാൽ, തിന്മകൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. ചെറിയ തിന്മ പോലും മറവിക്ക് കാരണമാണെന്നാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം 2 ഉത്തരം മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ, ഇൻഷാല്ലാ വരും എന്നാണ് വിചാരിക്കുന്നത്. മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കാല് കൊണ്ടും ചെയ്യുന്നത് എന്താണ് എന്നാണ് അമീറിട്ട് ഇടത്തിനാട്ടുകാര ചോദിച്ച ചോദ്യം. എന്നാലേ ഇന്ന് ഇൻഷാല്ലാ നമുക്ക് അടുത്ത പാഠക്കുറിപ്പിലേക്ക് പോവാലേ. ഇൻഷാല്ലാ
4: അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ وبه نستعين ولا حول ولا قوه الا بالله العلي العظيم. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മളൊക്കെ പല ആളുകൾക്കും പലതും ചെയ്തു കൊടുക്കാം, പലതും ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് വാക്ക് പറഞ്ഞു പോകും. ആ വാക്ക് പറയുന്നതിനെ നമ്മൾ പാലിക്കുക എന്നതാണ് ഒരർത്ഥത്തിൽ. അതൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ കൂടെയാണ്. വലദീനഹും ലി അമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ എന്ന് വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആ വിശ്വാസികൾ ആരാണ് എന്നല്ല പറയാൻ ശ്രമിക്കുന്ന ആയത്തുകളിൽ ഒരു വിഭാഗം ആളുകൾ ആരാണ്? നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, അത് നിർവഹിക്കുന്ന ആളുകളാണ്, കരാറുകൾ നിർവഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളൊരു വാക്ക് നമ്മുടെ ഒരു സുഹൃത്തിന്, ആ സുഹൃത്തിന് അത് വലിയൊരു വാക്കായിരിക്കും. എൻ്റെ ചങ്ങാതി അത് ചെയ്തു തരും, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സുഹൃത്ത്, എൻ്റെ സ്നേഹിതൻ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവൻ നമ്മുടെ വാക്ക് കേട്ട് മറ്റുള്ളവരോട് ഉറപ്പ് കൊടുത്ത് നിൽക്കുന്ന സാഹചര്യക്കാർ ചിലപ്പോൾ ഉണ്ടാകുക. പക്ഷെ നമ്മളത് പൂർത്തീകരിക്കാതെ നിൽക്കുമ്പോൾ അത് വലിയൊരു തെറ്റായി മാറുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വാഗ്ദാനം പാലിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണെന്നാണ്. ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് അള്ളാഹു ഖുർആനിൽ തന്നെ നേരിട്ട് പറഞ്ഞ വിഷയം എന്ന നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ അടയാളം എണ്ണുന്നിടത്ത് അത് അങ്ങനെ ചെയ്യരുത് എന്ന് ഗൗരവത്തോടെ കൽപ്പിച്ചൊരു വിഷയം കൂടിയാണ്. വാഗ്ദാനം കൊടുത്താൽ ലംഘിക്കുക, ഇതാഹ്ലഫ ലംഘിക്കുന്നൊരു സ്വഭാവമാണ് മുനാഫിക്കുകൾക്കുള്ളത്, കപട വിശ്വാസികൾക്കുള്ളത് എന്ന് പഠിപ്പിച്ചു. അപ്പം നമ്മുടെ സ്വഭാവം അതല്ല, നമ്മളെ ഏറ്റെടുത്ത കാര്യം കൃത്യമായി നിർവഹിക്കും. അത് നമ്മളൊരു പൈസ കൊടുക്കുന്ന കാര്യമാണെങ്കിലും ഒരു പുസ്തകം കൊടുക്കുന്ന കാര്യം, ഈവൻ ഒരു ചെറിയ പേന കൊടുക്കുന്ന വിഷയമാണെങ്കിൽ പോലും, എന്തെങ്കിലും ചെറിയ മധുരം കൊടുക്കുന്ന വിഷയമാണെങ്കിൽ പോലും, നമ്മളത് വാക്കായി തരാമെന്നോ ഉറപ്പായി പറഞ്ഞോ നമ്മളത് നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നത്. നമ്മൾ ചെറിയ മക്കൾ എന്ന നിലക്ക് വലിയ പ്രതിഫലം നമുക്ക് കിട്ടാൻ കാരണമാകുന്നൊരു വിഷയമാണത്. മാത്രമല്ല നമ്മളങ്ങനെ കരാറ് പൂർത്തീകരിക്കുമ്പോൾ നമ്മളെ പറ്റിയൊരു വിശ്വാസം ഉണ്ടായല്ലോ, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ കാര്യം കൃത്യമായി ചെയ്തു തന്നല്ലോ, ആ ആ കാര്യം അവർക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാക്കാൻ അത് കാരണമായി മാറും, പരസ്പരം വിശ്വാസം വർദ്ധിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. അത് നല്ലൊരു സുഹൃത്ത് ബന്ധത്തിനും നല്ലൊരു കൂട്ടായ്മക്കും നല്ലൊരു സാമൂഹിക സൃഷ്ടിക്കുമൊക്കെ കാരണമായി മാറും. ഇതൊക്കെ നമ്മൾ ലക്ഷ്യം വെച്ച് ഈ നിലക്ക് കരാറ് പൂർത്തീകരിക്കുന്ന ആളുകളായി മാറാൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് ഈ ആയത്തുകളും ഹദീസുകളൊക്കെ മുൻനിർത്തി പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല കരാറ് പൂർത്തീകരിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലേ, നമ്മൾ സാരഭാഷം കേട്ട രൂപത്തിൽ തന്നെ അല്ലേ ആയത്ത് ഉത്തരവാദിത്തം ഇത് കരാറാണ് രണ്ടും ഏകദേശം അല്ലേ
3: പരസ്പരം പൂരകങ്ങളാണ്.
0: ആ അതാണ് അതാണ്. അപ്പോൾ നമ്മൾ കരാറ് പാലിക്കുക, ഒരു കരാറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയങ്കര വിശ്വസ്തനായിരുന്നു, കരാറ് പാലിക്കുന്ന ആളായിരുന്നു. എന്ത് പൈസ ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും പ്രവാചകൻ്റെ അടുത്ത് ഏൽപ്പിക്കും, വിശ്വസ്തത. അങ്ങനെ വിശ്വസ്തത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുകൾക്ക് നമ്മളോട് ഭയങ്കര സ്നേഹവും ഇഷ്ടവും കൂടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. കരാറ് പാലകരായി പാലിക്കുന്ന ആളുകളായി നമ്മളെന്ത് ചെയ്യുക, നമ്മൾ മാറുക. അപ്പോൾ ആളുകൾക്ക് നമ്മുടെ ഇഷ്ടം കൂടും. നമ്മൾ പലപ്പോഴും ചിന്തിക്കണം, ഇന്ന ഭാഗത്ത് എന്താ മൂപ്പർ ഇങ്ങനെ കാണുന്നത് അല്ലേ. ഇപ്പോൾ കരാർ നമ്മൾ പാലിച്ചു നോക്കുക, അപ്പോൾ ഒക്കെ റെഡിയാവും.
3: സൂറത്തുൽ മുഅ്മിനൂനിൽ മുഅ്മിനീങ്ങളുടെ വിശേഷണമായി പറഞ്ഞില്ലേ, വല്ലദീനഹും ബി അമാനാതിഹിം
0: വഅദീഹിം റാഉ അല്ലേ. വഅലൈക്കും അസ്സലാം. നേരത്തെ പറഞ്ഞല്ലേ, ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻസ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയല്ലേ. മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കാലു കൊണ്ടും ചെയ്യുന്ന എന്താണ്? വാക്ക്. വാക്ക് എന്നാണ് ഉത്തരം. നഫീസ പി എ താമരശ്ശേരി, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ഷംനാദ് ഖാൻ, ഇത്തരത്തിലുള്ള ആളുകളാണ്.
3: മൂന്ന് പേരാണല്ലേ
0: ഉത്തരം. അപ്പോൾ ആദ്യം പറഞ്ഞാരാണ്? നഫീസ പി എ താമരശ്ശേരിയാണ് ഉത്തരം പറഞ്ഞത്. മൂന്ന് പേർ ഉത്തരം പറഞ്ഞു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നമ്മുടെ ശ്രോതാക്കളിൽ നിന്നുണ്ടെങ്കിൽ അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് വല്ല ചോദ്യം അല്ലെങ്കിൽ വല്ല ക്വസ്റ്റ്യൻസ് പറയാം നിങ്ങൾക്ക്. എൻ്റെ അടുത്തില്ല മരുന്നൊക്കെ വരുത്ത് കഴിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങളെ മക്കൾക്ക് പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നമ്പർ പറയാണ്, 90 20 840 840 എന്നുള്ള നമ്പർ. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികളുടെ ഇതയക്കുക. പിന്നെ നാളെ നാളത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട്. എന്തെങ്കിലും അറിയാം നിങ്ങൾക്ക്? നാളത്തെ ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പം നമുക്കെന്ത് ചെയ്യാം, നമുക്കൊരു ചെറിയ പാട്ടാക്കിയാലോ. ഇൻഷാല്ലാ ഇന്നൊരു പാട്ടാൻ കയ്യോ നോക്കട്ടെ കേട്ടോ.
3: ഇൻഷാല്ലാ
0: ഇൻഷാല്ലാ പാടാൻ കഴിഞ്ഞാൽ പാട്ട് നിർക്കട്ടെ. ഇൻഷാല്ലാ ഒരു പണ്ടത്തെ പാട്ടാണ്, പണ്ടത്തെ പാട്ടല്ല, ഒരു രണ്ടാളുകൾ പാടിയ പാട്ടാണ്. എനിക്ക് ട്യൂണൊന്നും ഉണ്ടാവില്ല, ഏതായാലും ഞാൻ പാടാം ഇൻഷാല്ലാ. നമ്മൾ മക്കളില്ലാത്തതുകൊണ്ടേ കേട്ടോ.

0: എടുത്തേ അറിയുള്ളൂ. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഒരു ചെറിയ ഒരു സോങ് ആയിട്ട് കണ്ടാൽ മതി.
1: ഞാൻ
0: കുറച്ച് കാലം മുന്നേ ഇങ്ങനെ പാടി നോക്കിയൊരു പാട്ടേനു. അപ്പോൾ അതിങ്ങനെ എനിക്ക് ഓർമ്മ വന്നപ്പോഴേ, നമ്മൾ കുട്ടികളെ ഇതിലില്ല, അപ്പോൾ ഒന്ന് പാടി വെക്കാന്ന് വിചാരിച്ചു. ഏതായാലും നമ്മൾ നമ്മുടെ കഴിയുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നാളെ നാളത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇതിൽ മുസ്ലിമുകൾക്ക് ഒരുപാട് പങ്കുണ്ടായിരുന്നു അല്ലേ. പക്ഷേ അന്ന് സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ ഒരുപാട് മുസ്ലിം സഹോദരന്മാർ അല്ലേ, നമ്മുടെ മൗലാന സഹോദര അല്ലേ, മൗലാന സഹോദരന്മാർ, മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി, ഇങ്ങനെ ഒരുപാട് ആളുകൾ, അവരൊക്കെ ഇതിൻ്റെ ഒരു ഇതിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു കാലം എന്ന് പറയുമ്പോൾ ഫാസിസ്റ്റ് ഭരണം അവരെ പിടിച്ചെടുത്ത് ഇവരെ പേരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരുകളിൽ നിന്നൊക്കെ വെട്ടിപ്പോൾ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളെ പേരുകളൊക്കെ നീക്കം ചെയ്യാണ്,
1: കാവ്യവൽക്കരണം.
0: അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്, ഇതൊക്കെ നമ്മൾ ശബ്ദമുയർത്തേണ്ട ഒരു സംഗതികളാണ് ഇതൊക്കെ. ഇപ്പോൾ പല വർഗീയ പരാമർശങ്ങളും വർഗീയ സംസാരങ്ങളും നമ്മുടെ രാജ്യത്ത് നിറമാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഓരോ ഭാഗത്തും.
1: ഈ പാട്ട് ഞാൻ മനസ്സിലാക്കണ മറ്റേ കുറെ മുന്നേ ഇറങ്ങിയതാണ്, CIA NRC ആ സമയത്ത് ഇറങ്ങിയ. ഈ പാട്ടിന് ഇപ്പോഴും നല്ല റെലവൻസ് ഉണ്ട്, ഒരു സമകാലികത ഫീൽ ചെയ്യുന്ന പാട്ട്
0: തന്നെയാണ്. അതന്നെ, അഥവാ ഫാസിസ്റ്റ് ഭരണം പിടിച്ചുകൊടുത്തു, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നതും അങ്ങനെയൊക്കെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പാട്ട് തന്നെയാണിത്. പക്ഷെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ ഈ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. മുസ്ലിമുകളെ പങ്ക് എന്താണ് എന്ന് ഞാൻ പറഞ്ഞത് മാത്രമല്ല, വിശദീകരിച്ച് നമ്മൾ പഠിക്കാണ്ട് എനിക്കതിനെ കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പങ്ക് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ
1: മനസ്സിലാക്കണം. ഇൻഷാല്ലാ. ആയിഷ കരുമ്പിൽ പാട്ട് ഉഷാറാണ്, അതുപോലെ തന്നെ മെഹ്നാസ് ഗഫൂർ പാലത്തിങ്ങൽ നല്ല പാട്ട്, ആദ്യമായിട്ട് കേൾക്കുന്ന പാട്ടാണ്. സഫിയ കെ തിരുവങ്ങാടി, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാല്ലാ, നല്ല പാട്ട്, നല്ലവണ്ണം നന്നായിട്ടുണ്ട്. ഇനിയും പാടാൻ അള്ളാഹു കഴിവ് തരട്ടെ. അമീൻ.
0: ഏതായാലും അല്ലാഹുമ്മ ആമീൻ വഫീക്. ഇത് മാത്രമല്ല, പിന്നെ ആ സമയത്ത് ഇറങ്ങിയ ഒരുപാട് പാട്ടുണ്ട്, സ്വതന്ത്ര ഭാരത് അങ്ങനെ ഒരു പാട്ടുണ്ട് വേറെ, എനിക്ക് അറിയില്ല ട്യൂണ്. എനിക്ക് ട്യൂൺ ഉണ്ടാവില്ല, നമുക്ക് പാടാനാണ് ട്യൂൺ ഉണ്ടാവില്ല, ഓരോരുത്തർക്കും ഒരു ട്യൂണാണല്ലോ. നമുക്ക് ഇങ്ങനെ പ്രസംഗിച്ച് അടക്കാനേ വെക്കുള്ളൂ, പാട്ട് പാടാനേ വെക്കില്ല അതേപോലെ. അപ്പോൾ ഏതായാലും നമ്മൾ ചരിത്രം പഠിക്കുക, ഇന്ത്യൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം. അതിലൊരുപാട് ആളുകൾ നമ്മൾ ഒരുപാട് ആളുകളെ കുറിച്ച് പഠിക്കാണ്ട്, വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി, അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് പണ്ഡിത നേതാക്കന്മാർ, വക്കം മൗലവി അല്ലേ, KM മൗലവി, ഇങ്ങനെ ഒരുപാട് ആളുകൾ, പോക്കർ സാഹിബ്, ഈ മൊയ്ദ് മൗലവി, ഇങ്ങനെ ഒരുപാട് ആളുകളെ, MCC അല്ലേ, ഇങ്ങനെ ഒരുപാട് ആളുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഒരു പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ, ഞാൻ സ്വാതന്ത്ര്യദിനം നാളെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ ആയതുകൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ എല്ലാം അറിയണം, നമ്മുടെ ഇന്ത്യൻ്റെ വിഷയങ്ങളും അതുപോലെ തന്നെ. പക്ഷേ മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മുടെ ദീനാണ്. ദീനൊരിക്കലും നമ്മൾ കൈവിട്ട് കളയരുത് എന്നുള്ളതാണ്. നമ്മൾ ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കണം. ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആനിലൂടെ പറയുന്നുണ്ട്, തവഫനി മുസ്ലിമൻ
1: വൽഹിഖ്നി
0: ബിസ്സാലിഹീൻ, പഠിച്ചവനെ മുസ്ലിമായി കൊണ്ട് മരിക്കാനുള്ള തോഫീക്ക് നൽകണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. നമ്മളെ കൊണ്ട് കഴിയാറുണ്ടോ? ഇതാരാ പ്രാർത്ഥിച്ചത്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ പ്രാർത്ഥിക്കലുണ്ടോ എപ്പോഴെങ്കിലും? ചിന്തിക്കേണ്ട വിഷയ. ഞാൻ കുറേ മുമ്പ് ഈവൻ ലൈവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെ പിശാചി എപ്പോഴും വഴി പിഴപ്പിക്കും. 40 വർഷം പള്ളിയിൽ മുഅദ്ദിനായി പ്രവർത്തിച്ച മനുഷ്യൻ ആ 40 വർഷത്തിന് ശേഷം അദ്ദേഹം മെഹ്റാബിൽ കയറുമ്പോൾ അപ്പുറത്തെ വീട്ടിൻ്റെ ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കണ്ട്, ഭയങ്കര ചെറു ചുറുക്കുള്ള പെണ്ണായിരുന്നു, ആ സ്ത്രീയെ കണ്ട് പലരും പറയും ഈ കഥ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാന്ന് പറയും അല്ലേ.
1: അബ്ദുൽ ഉബാദ് ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ആബിദ് നല്ലൊരു ആരാധന ചെയ്ത് ജീവിക്കുന്ന ആളെന്നാണ്
0: അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരുന്നത് അല്ലേ. അങ്ങനെ ആ സ്ത്രീയോട് ചെന്ന് ഇഷ്ടം പറയാണ് കാലങ്ങൾക്ക് ശേഷം. അപ്പൊ ആ സ്ത്രീ കൊടുത്ത രണ്ട് കാര്യങ്ങൾ, ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞു നിങ്ങൾ പന്നി മാംസം കഴിക്കണം. പന്നി മാംസം കഴിച്ചു അദ്ദേഹം. രണ്ടാമത് പറഞ്ഞു നിങ്ങൾ മദ്യപിക്കണം, രണ്ടും ഹറാം, ഹറാമായ കാര്യങ്ങൾ. അദ്ദേഹം കഴിക്കുകയാണ്. കഴിച്ച് അദ്ദേഹത്തിൻ്റെ ആ മദ്യത്തിൻ്റെ മപ്പിൽ വ്യഭിചരിക്കാൻ വീടിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പ് പടികൾ എടുത്തു കയറുമ്പോൾ അദ്ദേഹം വീഴാണ്. ആ വീഴ്ചയിൽ മരിക്കണം ഒറ്റ നിമിഷം അല്ലേ. ഒറ്റ നിമിഷം കൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ഔദുബില്ല, അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ.
1: ആമീൻ.
0: നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഇതൊക്കെ. അല്ലാഹ് ആ ഒരു സംഗതി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മൾ മുസ്ലിമായിക്കൊണ്ട് മരിക്കുക, മരണം എന്നുള്ളതൊക്കെ ഉറപ്പാണ്, എപ്പോഴും മരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, മരിക്കുന്നതിന് മുന്നേ നമ്മൾ മുസ്ലിമുകളായി കൊണ്ട് മരിക്കാൻ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. അതിന് ആത്മാർത്ഥമായിട്ട് നമ്മളെന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക.
1: ഇസ്തിഖാമത്ത് എന്ന് പറയും ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീക്ക്. ഇപ്പോൾ ഈ സമകാലിക സമൂഹത്തിൽ നമുക്കറിയാം ലിബറലിസം തുടങ്ങി പുതിയ പുതിയ ഈസങ്ങൾ ഓരോ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്കൾ ഒരു കാര്യം അതിനെ നോക്കിക്കാണുന്ന വീക്ഷണമാവില്ല 10 കൊല്ലം മുന്നേ നമുക്കിട്ടായിട്ടുണ്ടാവും. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കല്യാണത്തിൻ്റെ വിഷയം നമുക്കൊന്ന് മക്കളോട് സംസാരിച്ചാൽ തന്നെ മനസ്സിലാകും എല്ലാവരുടെയും ചിന്താഗതിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതിനൊക്കെ ഇത്തരത്തിൽ ലിബറലിസം ആയിക്കോട്ടെ മറ്റു
0: ഇത് നമ്മുടെ മക്കളിപ്പോൾ ഇപ്പം മക്കൾ പറയും ഞാൻ പഠിക്കുകയാണ് എന്നിട്ട് ചെന്നെത്തുന്നതോ ലവ് മാരേജ്, മറ്റുള്ള രൂപത്തിലുള്ള മാരേജ് അല്ലേ. അതിലേക്ക് പലപ്പോഴും എത്തിപ്പെടാറുണ്ട്. ഞാൻ മനസ്സിലാക്കണ അങ്ങനെയാണ് അല്ലേ. അതൊക്കെ ഒരു ഹറാമായൊരു മേഖല. പിന്നെ മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകൾ ഞാൻ മനസ്സിലാക്കി ഇതെന്താ വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് വിവാഹത്തിൻ്റെ വിഷയമൊക്കെ നിങ്ങൾക്ക് പ്രായം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് യാ പ്രവാചകൻ പറഞ്ഞു യാ മാഷല ഷബാബ്. ഒരു തുടക്കം മാത്രം, അവസാനം പ്രവാചകൻ ഇതിൽ പറയുന്നുണ്ട് ഏ യുവാക്കളെ നിങ്ങൾക്ക് കഴിവെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുവിൻ. ആ ലൈംഗിക തൃക്ഷണ അഥവാ അതിൻ്റെ ആ ഒരു ഇത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെന്ത് ചെയ്യണത്, ആ ഒരു മനുഷ്യനാണ്, മനുഷ്യൻ്റെ അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ ഭയങ്കര ഒരു എന്താ പറയുക, ആരും ശ്രദ്ധ കൊടുക്കാത്തൊരു കാര്യമാണ്. പിന്നെ മാത്രമല്ല വിവാഹ ചടങ്ങുകളൊക്കെ ആർഭാടമായി കൊണ്ടിരിക്കുകയാണ്. മഞ്ഞക്കല്യാണം, സ്റ്റേജുമ്പോൾ കയറുന്നൊരു മഞ്ഞപ്പൊടി ഒഴുത്തേറിയ പടക്കം പൊട്ടിക്കുക.
1: ആ ഞാൻ കഴിഞ്ഞ 2 ദിവസത്തിന് ഉള്ളിലൊരു കല്യാണത്തിന് പങ്കെടുക്കുക, നമ്മൾ സ്വന്തം കുടുംബത്തിലാണ്, പക്ഷേ നോക്കി നിൽക്കല്ലാതെ രക്ഷ ഉണ്ടായില്ല എന്നുള്ളതാണ്. നമ്മൾ ഞാൻ പങ്കെടുത്തില്ല, അതല്ല കല്യാണത്തിൽ പങ്കെടുത്തെങ്കിലും ഇത്തരം ആവാസങ്ങൾ കൂട്ടുന്നില്ല. ഒന്നില്ലെങ്കിൽ എൻ്റെ ഉപ്പാനോട് കല്യാണം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു, പറഞ്ഞു കല്യാണം അല്ല ആവാസമാണെന്ന് എന്നോട് പറഞ്ഞു.
0: അതാണ് ഇത് ഇപ്പോൾ പല വിധത്തിലുള്ള വിഭവങ്ങൾ ആഡംബരം. പണ്ഡിത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ വിവാഹം മിതമാക്കണം എന്ന് പറഞ്ഞത്. ചില പണ്ഡിതന്മാർ മഹറിൻ്റെ വിഷയത്തിലും പറയുന്നുണ്ട് മിതമാക്കണം, പക്ഷേ കല്യാണ ചടങ്ങിലും. ഇപ്പോൾ ഇസ്ലാമിക നിയമങ്ങളെ പോലും ലംഘിച്ച് കഴുത പുറത്തെത്തി കൊണ്ടുപോവുക, ജെ സി ബിൻ്റെ കൊട്ടിലിട്ട് കൊണ്ടുപോവുക, ഇതൊക്കെ എന്താ പറയുക, തോന്നിയാസങ്ങൾ ചെയ്ത് കൂട്ടുക. പിന്നെ വധുവിനെ സ്റ്റേജിൽ കയറ്റി ആളുകൾക്ക് പ്രദർശിപ്പിക്കുക, കോപ്രായങ്ങൾ കാട്ട സ്റ്റേജമ്മേ.
1: ഇതൊന്നും ഇങ്ങനെ പറ്റില്ലേ എന്ന് ചോദിക്കുന്ന ഇടത്തേക്ക് ആളുകൾ മാറി
0: മാറി.
1: കാരണം ഇത് ഇതുണ്ടായ കല്യാണം ആകുള്ളൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്.
0: നമ്മൾ ഈ കല്യാണ ഫോട്ടോസ്, അതിൻ്റെ വിഷയം ഇപ്പോൾ നമ്മൾ സ്ത്രീകൾ, ഇപ്പോൾ ഈ പെണ്ണുണ്ടല്ലോ, പെണ്ണ് സ്റ്റേജ് നമ്മൾ കയറുമല്ലോ, ഇത് ഭയങ്കര അപകടമാണ്. ഈ പെണ്ണ് സ്റ്റേജ് നമ്മൾ കയറി മറ്റുള്ളവർക്ക് പ്രദർശിക്കും. ഇപ്പോൾ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, അബ്ദുൽ ഹമീദ് സി കഴിയൂർ, വലൈക്കും അസ്സലാം. ഇത് ആ സ്ത്രീയെ മറ്റുള്ളവർക്കൊന്ന് പ്രദർശിപ്പിക്കുകയാണ്. പിന്നെ മഹറമല്ലാത്ത ആളുകൾ അല്ലേ ആ സ്ത്രീയോട് ചാരി നിൽക്കുകയാണ്, ചെറുക്കനോട് ചാരി നിൽക്കുകയാണ്. ഇതൊക്കെ എന്താണ്, ഇസ്ലാം കർശനമായി നിരോധിച്ച കാര്യങ്ങളാണ്. മഹറം എന്ന് പറയുന്ന സംഗതി ഉണ്ട്, ഇത് സമൂഹത്തിന് അറിയില്ല. ആരൊക്കെയാണ് മഹറം എന്ന് അറിയില്ല.
1: കസിൻസ് അല്ലേ?
0: ആ അതിൻ്റെ മൂത്താപ്പാൻ്റെ കുട്ടി കസിൻ. ഏയ് എന്തപ്പോൾ ഓളെ തൊടിന് എന്താ പ്രശ്നം, ഓളെ കൗത്ത കുടിച്ച് നടക്കണ എന്താ പ്രശ്നം? അതാണ് പലരുടെയും വാദം. ഇപ്പം ഞാൻ എന്നാൽ ഒരു ദിവസം വെറുതെ ഒന്ന് കുടുംബ ഗ്രൂപ്പൊക്കെ വിട്ടതാ, അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ ഫേക്കാന്ന് പറഞ്ഞത്. അല്ലാ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നമ്മളെന്ത് ചെയ്തു കാര്യം നമ്മൾ പറഞ്ഞു, നമ്മൾ എല്ലാവരും ഇറങ്ങിപ്പോന്നു. പറയണ്ട, നമ്മൾ പറയണം ഇതൊക്കെ ഫേക്കാണ്, ആര് വാക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ ഫേക്കാന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കോ? ഒരിക്കലും നമ്മളെ കൊണ്ട് സഹിക്കാൻ
1: കഴിയില്ല.
0: എവിടുക്കാണ് സമൂഹത്തിൻ്റെ പോക്ക്? സങ്കടം വന്നു, ഭയങ്കര സങ്കടം. ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, അവസാനമായ ഒരു ക്വസ്റ്റ്യൻ. 10-100 ഭടന്മാരെ ഒരു ആശാരി ചെക്കൻ തടഞ്ഞു നിർത്തി. 10-100 ഭടന്മാരെ ഒരു ആശാരി ചെക്കൻ തടഞ്ഞു നിർത്തി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതിന് ഉത്തരം എന്ത് ചെയ്യുക, പെട്ടെന്ന് പറയാം. സമയം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ മുന്നിലുള്ളത്. ഇനി ആകെ കുറച്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ നമ്മളിന്ന് സംസാരിച്ചു. ഈ സംസാരിച്ച കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കുക, ആഴത്തിലിറങ്ങി നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, പ്രാവർത്തികമാക്കാൻ എന്ത് ചെയ്യുക ശ്രമിക്കുക.

0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. കാരുണ്യനിധി ചകൻ, ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.
1: قد كفاني علم ربي من سؤالي.
2: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ.
3: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
2: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
3: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: അപ്പോ ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. ജീവിതകാലം മുഴുവൻ തൗഹീദിനു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരു മഹാമനുഷ്യയുടെ രേഖപ്പെടുത്തലുകൾ. കെ ഉമർ മൗലവി രചിച്ച ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ഖലീഫ പള്ളി. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയം.
3: ഖലീഫ പള്ളി. പരമ്പരാഗത മുത്തവല്ലി ഭരണത്തിലായിരുന്നു ഖലീഫ പള്ളി. ഇട്ടോളി അഹമ്മദ് കോയ ഹാജിയുടെ ബുദ്ധിപരവും സമർത്ഥവുമായ നീക്കത്തിലൂടെയാണ് പള്ളി സലഫി മാർഗത്തിലായത്. എന്റെ ആത്മസുഹൃത്തായിരുന്ന ഇട്ടോളി ശരിക്കും ഒരു ബുദ്ധിജീവിയായിരുന്നു. എന്റെ പ്രവർത്തന വീതിയിൽ ശക്തനായ ഒരു സഹായിയുമായിരുന്നു. എന്തു പ്രതിസന്ധിയിലും ഒട്ടും വികാരത്തിന് അടിമപ്പെടാതെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വളരെ ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് വലിയങ്ങാടിയിലെ പ്രമുഖ ഇരുമ്പ് വ്യാപാരിയായിരുന്നു അദ്ദേഹം. ഒരു വലിയ കുടുംബത്തിന്റെ തലവനും നദ്വത്തുൽ മുജാഹിദീൻ രൂപീകരിച്ചതു മുതൽ സംഘടനയുടെ ഉറച്ച സഹായിയായി അദ്ദേഹം നിലകൊണ്ടു. സംസ്ഥാന നേതൃരംഗത്ത് വളരെ വർഷങ്ങൾ അദ്ദേഹം സർവസമ്മതനായി സേവനമനുഷ്ഠിച്ചു. ഏതു വിഷയത്തെക്കുറിച്ചുള്ള കൂടിയാലോചനയിലും ഇട്ടോളിയുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആശ്വാസവും ശക്തിയും പകരുന്നതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്റെ പ്രവർത്തന ശൈലിയോട് ഏറെ അനുഭാവം പുലർത്തിയും എന്നെ സഹായിച്ചും ഉപദേശം തേടി ഞാൻ സമീപിക്കുമ്പോഴൊക്കെ അതീവ വിനയത്തോടെ എന്നെ തൃപ്തിപ്പെടുത്തിയും മാറ്റുകൂട്ടിയ ആ വ്യക്തിത്വം എന്റെ മനസ്സിനെ ഒട്ടേറെ സ്വാധീനിച്ചു. കോഴിക്കോട് ടൗണിൽ ഞാൻ എത്തിയാൽ അദ്ദേഹത്തെ സന്ദർശിക്കാതെ മടങ്ങാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബാദികൾ ഒന്നാകെ ആദരവ് നിറഞ്ഞ സ്നേഹത്തോടെ എന്നോട് പെരുമാറുകയും അവരുടെ നല്ലൊരു കുടുംബ സുഹൃത്തായി എന്നവർ സ്വീകരിക്കുകയും ചെയ്തു. സെൽസബീൽ 1979-80 കാലത്ത് കുറച്ചുനാൾ ഒരു സായാഹന ദിനപത്രമായി കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ മാർഗദർശിയും ഉപദേഷ്ടാവുമായി അദ്ദേഹം എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. കോഴിക്കോട് AV അബ്ദുറഹ്മാൻ ഹാജിയുടെ സംഗീത് ലോഡ്ജിലുള്ള സെൽസബീൽ ഓഫീസിൽ നിത്യവും വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയത്തിൽ ഉറച്ച ലീഗുകാരനായി നിലകൊണ്ടു. ലീഗിലുണ്ടായ ദുഃഖകരമായ പിളർപ്പിൽ MK ഹാജിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ അഖിലേന്ത്യാ ലീഗിന്റെ നേതൃനിരയിൽ വന്നു. കോഴിക്കോട് നഗരത്തിൽ ഇത്രയേറെ സാമൂഹിക ബന്ധമുള്ള വ്യക്തികൾ ഇട്ടോളിയെപ്പോലെ അധികമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിയോഗം വ്യക്തിപരമായി എന്നെ വല്ലാതെ ഉലച്ചുകളഞ്ഞു. പട്ടാളപ്പള്ളിയിൽ ഞാൻ ഖതീബായിരുന്ന കാലത്താണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. സംഘാടക വൈഭവത്താൽ സലഫി നേതൃത്വത്തിന് താങ്ങും തണലുമായിരുന്ന ഇട്ടോളി അഹമ്മദ് കോയ ഹാജിയുടെ വിയോഗം മൂലമുണ്ടായ വിടവ് ഇന്നും പൂർണ്ണമായി നികത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ നന്മ നിറഞ്ഞ മനസ്സിനും പ്രവർത്തനങ്ങൾക്കും മതിയായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. ഖലീഫ പള്ളിയുടെ മുത്തവല്ലി സ്ഥാനം ഒരു സംഖ്യ കൊടുത്ത് കൈവശം വാങ്ങുകയായിരുന്നു. പള്ളിയുടെ നടത്തിപ്പവകാശം നിയമപരമായി കയ്യിൽ വന്ന ആ ദിവസം തന്നെ ഇട്ടോളി ഒരു കത്തുമായി തിരൂരങ്ങാടിയിൽ എന്റെ അടുത്തേക്ക് ഒരാളെ അയച്ചു. മിഠായി തെരുവിൽ ബാർബർ ഷോപ്പ് നടത്തിയിരുന്ന ഓ മുഹമ്മദ് എന്ന സ്നേഹിതനാണ് വന്നത്. അദ്ദേഹത്തിന്റെ ബാർബർ ഷോപ്പാണ് പിന്നീട് CN അഹമ്മദ് മൗലവി ബുക്ക് സ്റ്റാളായി തീർന്നത്. നാളെ സുബഹി മുതൽ ഖലീഫ പള്ളിയിലേക്ക് ഒരു ഇമാമിനെ വേണം. ഇതാണ് കത്തിലെ ആവശ്യം. അപ്പോൾ എന്നോടൊത്ത് മേലാറ്റൂർ പരിസരത്തുള്ള ഒരു അബൂബക്കർ മൗലവി ഉണ്ടായിരുന്നു. വളരെ നല്ലവനാണ്. തന്റെ ഇടവും ഗൗരവവും ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ശുദ്ധ സാധു മനുഷ്യൻ. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചയാളായിരുന്നു അദ്ദേഹം. ദയനീയമാണ് അദ്ദേഹത്തിന്റെ കഥ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നല്ല യുവാവായിരിക്കെ ദാരിദ്ര്യത്താൽ നാടുവിട്ടു. യാതൊരു രേഖയുമില്ലാതെ ഒരു പായ കപ്പലിൽ കയറിപ്പറ്റി കറാച്ചി വഴി യാത്രയായി ഏതോ മരുഭൂമിയിൽ ഇറങ്ങി. ആരുടെയൊക്കെയോ സഹായത്താൽ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ നടന്നും ഒട്ടകപ്പുറത്തുമായി മക്കയിലെത്തി അവിടെ കഴിയുകയായിരുന്നു. 1950-കളുടെ മധ്യത്തിലാണിത്. ഞാൻ സൗദിയിൽ പഠിക്കുന്ന കാലം. മക്കത്ത് വച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ആ പരിചയം ആദർശപരമായി വലിയ മാറ്റത്തിന് ഇടയായി. പഴയ ഖുറാഫാത്തുമായി അത്തരം മലബാറികളുടെ സഹായം സ്വീകരിച്ച് അടങ്ങി ഒതുങ്ങി അദ്ദേഹം അവിടെ ജീവിക്കുകയായിരുന്നു. കായംകുളത്തിനടുത്ത് ആറാട്ടുപുഴക്കാരൻ ഒരു ഉമർ മുസ്ലിയാർ വളരെ മുമ്പ് മക്കത്ത് വന്നുകൂടിയിരുന്നു. പിന്നീട് ഭാര്യയുമൊത്ത് അവിടെ കുടുംബ താമസമായി. ഈ മുസ്ലിയാരുടെ സഹായം എന്റെ ഈ സുഹൃത്തിന് നന്നായി കിട്ടിയിരുന്നു. എന്നാൽ ഞാനുമായുള്ള ബന്ധം കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചു. കഠിന ഖുറാഫിയായ ഉമർ മുസ്ലിയാർ ഇദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. മറ്റു സുന്നികളായ മലബാരികളും അങ്ങനെയായി. മാത്രമല്ല എന്റെ സുഹൃത്തിനെ നാനാ നിലക്കും അവർ ദ്രോഹിക്കാൻ തുടങ്ങി. എന്റെ പഠനം റിയാദിലായതുകൊണ്ട് വല്ലപ്പോഴും മാത്രം മക്കയുമായി ബന്ധപ്പെടാൻ സൗകര്യമുണ്ടാവുകയുള്ളൂ. ഹജ്ജ് കാലത്ത് മാത്രം പൂർണ്ണമായും ഞാൻ മക്കയിൽ തന്നെയായിരിക്കും.
4: യാതൊരു രേഖകളുമില്ലാതെ പരസഹായത്തിൽ കഴിഞ്ഞിരുന്ന ഈ സാധു മനുഷ്യനെ ദ്രോഹിക്കാൻ സുന്നികൾക്ക് യാതൊരു മനഃപ്രയാസവുമുണ്ടായില്ല. അദ്ദേഹം സലഫി ആദർശത്തിലായി എന്നത് തന്നെ കാരണം. അങ്ങനെ സുന്നികൾ അബൂബക്കർ മൗലവിയെ ഒറ്റിക്കൊടുത്തു. സർക്കാർ ഓഫീസിൽ ചെന്ന് ഇങ്ങനെ ഒരാൾ ഒളിച്ചു കടന്നു വന്ന് മക്കയിൽ താമസിക്കുന്നുവെന്ന് വിവരം നൽകി. അക്കാലത്ത് ഇന്നത്തെ പോലെയുള്ള കഠിനമായ നടപടികൾ ഇല്ലായിരുന്നു. പക്ഷെ വിവരം കിട്ടിയാൽ നിയമപരമായ നടപടികൾ സ്വാഭാവികമാണല്ലോ. അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഇന്നത്തെ അവസ്ഥയിലാണെങ്കിൽ ആ പരിസരത്ത് പോലും മറ്റുള്ളവർക്ക് അടുക്കാൻ കഴിയില്ല. അന്ന് പാസ്പോർട്ട് ഓഫീസിലെ പ്രധാനി മുദീർ ഞാനുമായി നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു. ഹംസജു അലി എന്നാണ് പേര്. ഞാൻ ചെന്ന് അദ്ദേഹത്തോട് ശുപാർശ പറഞ്ഞു. പാസ്പോർട്ട് നാട്ടിൽ നിന്നും വരുത്തി ഹാജരാക്കാൻ ഒരവധിയും വാങ്ങി. അങ്ങനെ എന്റെ ജാമ്യത്തിൽ വിട്ടയച്ചു. വിവരം നാട്ടിലേക്ക് എഴുതി. പക്ഷേ അദ്ദേഹത്തിന്റെ വാപ്പ അതിന് തയ്യാറായില്ല. മക്കത്ത് നിന്ന് മകൻ വഹാബിയായ വിവരം ചിലർ വാപ്പയെ അറിയിച്ചിരുന്നു. അതിനാൽ എനിക്ക് അവന് ആവശ്യമില്ല എന്ന് വാപ്പ. അവൻ സൗദിയിൽ കിടന്ന് ചാകട്ടെ. അബൂജഹലിനെ പോലെ എന്ന അവസ്ഥയിൽ വാപ്പ അനങ്ങിയില്ല. എത്ര കഠിനമായ വെറുപ്പും എതിർപ്പും പ്രതികാരവാഞ്ചയുമാണ് സ്വന്തം പിതാവിനും കുടുംബങ്ങൾക്കും. കൊലക്കുറ്റത്തിന് സമാനമായ പാപമായി കുടുംബക്കാർ പോലും ആ സാധുവിനെ ദ്രോഹിച്ചു. പറഞ്ഞ അവധിയെത്തി. പാസ്പോർട്ട് ഹാജരാക്കിയില്ല. വീണ്ടും പോലീസ് പിടിച്ചു. ഞാൻ ചെന്ന് അപേക്ഷ പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടുവന്നു. ഇങ്ങനെ പലവട്ടം കഴിഞ്ഞിട്ടുണ്ട്. 1959 ഞാൻ പഠനം പൂർത്തിയാക്കി സൗദി അറേബ്യയിൽ നിന്നും വിട്ടുപോരുകയായിരുന്നു. അതറിഞ്ഞതോടെ പാവം എന്റെ സുഹൃത്ത് കൂടുതൽ ബേജാറിലായി. ഏക തുണക്കാരനായ ഞാനും വിട്ടകലുകയാണല്ലോ. നാട്ടിലേക്ക് മടങ്ങാൻ രേഖയില്ല. അവിടെ നിൽക്കാൻ അനുവാദവുമില്ല. എന്തു ചെയ്യും? ജയിലിൽ തന്നെ ശരണം. ആ പ്രതിസന്ധിയിൽ നാട്ടിൽ നിന്നും ഹജ്ജിന് വന്ന മറ്റൊരാളെ പരിചയപ്പെട്ടു. അയാളുടെ സഹായം ഫലപ്പെട്ടു. യാത്രക്കുള്ള കാര്യങ്ങൾ ശരിയായി. അങ്ങനെ അദ്ദേഹം കപ്പലിൽ എന്നോടൊത്ത് നാട്ടിലേക്ക് വന്നു. കുടുംബത്തിൽ പ്രവേശനമില്ലാത്തതിനാൽ എന്റെ കൂടെ തിരൂരങ്ങാടിയിലും തിരൂർക്കാടുമായി കഴിയുകയായിരുന്നു. ഈ കഥ വിസ്തരിച്ച് പറയണമെന്ന് തോന്നി. സത്യമാർഗം സ്വീകരിക്കുന്നവർക്ക് ഇതുപോലെ ചിലപ്പോൾ ഇതിനേക്കാൾ വിഷമകരമായ പലതും അനുഭവിക്കേണ്ടി വരും. പരീക്ഷണങ്ങളെ സഹനപൂർവ്വം നേരിടണം. ഇത് വായിച്ച് രസിക്കാനോ ദുഃഖിക്കാനോ എല്ലാവർക്കും കഴിയും. പക്ഷേ സ്വജീവിതത്തിൽ ഇങ്ങനെ സഹിക്കാൻ എത്ര പേർക്ക് കഴിയും? അബൂബക്കർ മൗലവിയുടെ ത്യാഗം നമുക്കൊരു പാഠമായിരിക്കട്ടെ. അങ്ങനെ അദ്ദേഹത്തെ ഖലീഫ പള്ളിയിലേക്ക് ഇമാമായി ഞാൻ അയച്ചുകൊടുത്തു. ഏറെ ശാന്തനും സഹനശീലനുമായതിനാൽ ദീർഘകാലം ഖലീഫ പള്ളിയിൽ അദ്ദേഹം കഴിച്ചുകൂട്ടി. ഇതിനിടയിൽ വിവാഹിതനായി. മക്കൾ പ്രാപ്തരായപ്പോൾ ബാപ്പയെ ജോലിയിൽ നിന്നും ഒഴിവാക്കി. വീട്ടിൽ വിശ്രമജീവിതം നയിക്കാൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. മക്കളുടെ സ്നേഹവും സംരക്ഷണവും ആസ്വദിച്ച് അദ്ദേഹം വളരെ സന്തുഷ്ടനായി കഴിഞ്ഞുകൂടുന്നു. എത്ര നല്ല മക്കൾ! ഒരിക്കൽ അദ്ദേഹത്തിന്റെ മോഹം നിറവേറ്റാൻ മകന്റെ ജീപ്പിൽ മകൻ തന്നെ ഡ്രൈവ് ചെയ്ത് എന്നെ കാണാൻ തിരൂർക്കാട് വന്നു. ഞാൻ സന്തോഷത്തിന്റെ കണ്ണീർ പൊഴിച്ചു. അദ്ദേഹത്തോട് എനിക്ക് വളരെ സ്നേഹമാണ്. അദ്ദേഹത്തിന് എന്നോടും. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഹദീസ് പണ്ഡിതനും കേരള ജമിയത്തുൽമയുടെ പ്രസിഡന്റുമായിരുന്ന മർഹൂം ഷെയ്ഖ് മുഹമ്മദ് മൗലവിയായിരുന്നു ഖലീഫ പള്ളിയിൽ ഖുത്ബ നടത്തിയിരുന്നത്. ഷെയ്ഖ് മൗലവിക്ക് ശേഷം അവിടെ സ്ഥിരമായി ഖുത്ബ നിർവഹിക്കുന്നത് എം മുഹമ്മദ് മദനിയാണ്. പുത്രവാത്സല്യത്തോടെ ഞാൻ സ്നേഹിക്കുന്ന യുവപണ്ഡിതനും മികവുറ്റ പ്രഭാഷകനുമാണ് മദനി. ഇപ്പോൾ പുളിക്കൽ മദീനത്തിൽ ഒരു അറബി കോളേജിന്റെ സമർത്ഥനായ പ്രിൻസിപ്പാൾ പദവി കൈയാളുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്ത് ഇപ്പോൾ എടവണ്ണ ജാമിയുടെ പ്രിൻസിപ്പാളാണ്. എഡിറ്റർ: അദ്ദേഹത്തിന്റെ ഭക്തിനിർഭരമായ പ്രഭാഷണം കേൾക്കുമ്പോഴൊക്കെ എന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോകും. അത്ര ഹൃദയസ്പർശിയാണ് ആ പ്രതിപാദനം.
2: മഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോയിൽ നാം കേട്ടത് ഓർമ്മ, കോഴിക്കോട് ഖലീഫ പള്ളി. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയം.
1: പീസ് റേഡിയോ. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
5: Bismillahir Rahmanir Rahim.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. കണ്ണിൽ ലേസർ ചെയ്താൽ കാഴ്ച പോകുമോ? ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മൈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണ ജനങ്ങൾക്കിടയിൽ പറയാറുള്ള ഒരു പ്രസ്താവനയുണ്ട്, ലേസർ അടിച്ച് ഉള്ള കാഴ്ചയും പോയി എന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. ഒന്ന്, ഷുഗർ ഉള്ള രോഗികൾക്ക് കണ്ണിനുള്ളിൽ പുതിയ രക്തക്കുഴലുകൾ വരുന്നത് ഒരു പ്രതിഭാസമാണ്. അതുപോലെ കണ്ണിൻ്റെ രക്തക്കുഴലിൽ നിന്നും പുറത്തേക്ക്, രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരുന്നതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഷുഗറുള്ള ആളുകൾക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട രണ്ട് വസ്തുതകൾ. അപ്പോൾ നമ്മൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കാഴ്ച നഷ്ടപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ ഒരു അവസാനത്തെ സ്റ്റേജിലാണ്. അതായത് നമ്മൾ പിന്നെ കണ്ണിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടാകും, പുതിയ രക്തക്കുഴലുണ്ടാകും, കണ്ണിൽ നീർക്കെട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാലും കാഴ്ചയെ ബാധിക്കണമെന്നില്ല. അപ്പോൾ ഒരു അസുഖത്തിൻ്റെ ഓരോരോ സ്റ്റെപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, യഥാർത്ഥത്തിൽ നമ്മളറിയുന്നില്ല. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ രക്തക്കുഴലുകൾ പൊട്ടും, അത് ബ്ലീഡിങ് ആയി മാറും. അപ്പോൾ ഇങ്ങനെ പ്രാണി പറക്കണ പോലെയുള്ള അല്ലെങ്കിൽ ചുവപ്പ് കളറുള്ള സാധനം നമ്മളെ കാഴ്ചയിൽ കാണാൻ തുടങ്ങും. അപ്പോഴാണ് പൊതുവെ ആളുകൾ ഡോക്ടറെ കാണിക്കാൻ പോകും. അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ ഇത് ഒരു അസുഖത്തിൻ്റെ അവസാനത്തെ സ്റ്റേജാണ്. അവസാനത്തെ സ്റ്റേജ് ആണ് സമയത്ത് പുതിയ രക്തക്കുഴൽ വന്നിട്ടുണ്ടാകും, എല്ലായിടത്തും നിറഞ്ഞിട്ടുണ്ടാകും, അത് പൊട്ടിയിട്ടുണ്ടാകും, മർമ്മത്തിൽ എല്ലായിടത്തും ഉണ്ടാകും. പക്ഷേ ഞരമ്പിൻ്റെ പിന്നെ അറ്റുപോകുന്നതിൻ്റെ തുടക്കം ആൾറെഡി സംഭവിച്ചിട്ടുണ്ടാകും. ഈ അവസ്ഥയിലാണ് നമ്മൾ ഡോക്ടറത്തേക്ക് പോകുന്നത്. ഈ അവസ്ഥയിൽ ഡോക്ടർ കാണുന്നു, അപ്പോൾ പറയുന്നു നമുക്ക് ലേസർ ചെയ്യണം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ മർമ്മത്തിലുള്ള ലേസറുള്ള സമയത്ത്, മർമ്മത്തിൽ രക്തക്കുഴൽ വന്ന സമയത്ത് ലേസർ അടിക്കാൻ കഴിയില്ല. ആ ഭാഗത്ത് നമ്മൾ ലേസർ ചെയ്യില്ല, ബാക്കിയുള്ള സ്ഥലത്തായിരിക്കും ലേസർ ചെയ്യണം. ബാക്കിയുള്ള സ്ഥലത്ത് തന്നെ ലേസർ ചെയ്യുന്ന സമയത്ത് വളരെയധികം ഇപ്പം എന്താ പ്രയാസത്തോടുകൂടിയാണ് ചിലപ്പോൾ ഇങ്ങനെ അഡ്വാൻസ് സ്റ്റേജിൽ നമുക്ക് ലേസർ ചെയ്യാൻ കഴിയുക. അപ്പം പിന്നെ പിന്നെയും ഒരു പക്ഷേ എന്ത് സംഭവിക്കും? ആ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം അങ്ങനെ തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ മർമ്മത്തിലെ രക്തക്കുഴലുകൾ വീണ്ടും ചിലപ്പോൾ പൊട്ടിയേക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലേസർ അടിച്ചതുകൊണ്ട് അല്ലല്ലോ അത് പൊട്ടുന്നത്, അത് ലേസർ അടിക്കാൻ വൈകിപ്പിച്ചത് കൊണ്ടാണല്ലോ അത് പൊട്ടിയത്. അപ്പോൾ അയാൾ തുടക്കത്തിൽ ഈ കണ്ണിനുള്ളിലെ രക്തക്കുഴലുകൾ പിന്നെ പുതിയതായിട്ട് വന്നു എന്ന് ഒരു സാധാരണ നേത്രരോഗത്തിലൂടെ കണ്ടുപിടിച്ച് അയാൾ തുടക്കത്തിൽ ചികിത്സിച്ചാൽ ഈ അവസാനത്തെ സ്റ്റേജ് എത്തുമായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു വേറെ ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് തലച്ചോറിൽ പഴുപ്പ് വന്നു, പനി വന്നു, ഛർദി വന്നു, ബാക്കിയുള്ള പ്രയാസങ്ങളൊക്കെ വന്നു, അവർ ഡോക്ടറെടുത്ത് കാണിക്കാൻ കൊണ്ടുപോയില്ല, അവനെ കൊണ്ടുപോയില്ല, അങ്ങനെ ആശുപത്രിയിൽ എത്തിയപ്പോൾ പറഞ്ഞു അഡ്മിറ്റാക്കണം, ഇഞ്ചക്ഷൻ വെക്കണം പിന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റാക്കി ഇഞ്ചക്ഷൻ വെച്ചു, രോഗി പിറ്റേ ദിവസം മരിച്ചു. എന്നിട്ട് ഒരാൾ പറയുകയാണ് ആ ഇഞ്ചക്ഷൻ വെച്ചത് കൊണ്ടാണ് രോഗി മരിച്ചത്. അതല്ലല്ലോ, യഥാർത്ഥത്തിൽ ഇഞ്ചക്ഷൻ വെക്കാൻ വൈകിപ്പിച്ചത് കൊണ്ടാണല്ലോ രോഗി മരിച്ചത്. അല്ലാതെ അവിടെ അഡ്മിറ്റാക്കി ആ ഇഞ്ചക്ഷൻ വെച്ചതിൻ്റെ സൈഡ് എഫക്റ്റായിട്ടല്ലോ രോഗി മരിക്കുന്നത്. അതുപോലെ തന്നെ ലേസറിൻ്റെ സൈഡ് എഫക്റ്റായി അല്ലെങ്കിൽ ലേസർ ചെയ്തുകൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയ അവസ്ഥയല്ല നമ്മൾ യഥാർത്ഥത്തിൽ നേരത്തെ കാണുന്ന ആ സംഭവത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ കണ്ടുപിടിച്ച് തുടക്കത്തിൽ തന്നെ ചികിത്സ ചെയ്യാത്തതിൻ്റെ കാരണമാണ് നമുക്ക് പിന്നെ ഈ അവസ്ഥ എത്തിയത്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളോട് എനിക്ക് പറയാനുള്ളൊരു സന്ദേശം, തുടക്കത്തിലെ ഷുഗർ കണ്ടുപിടിച്ച അന്ന് മുതൽ 6 മാസത്തിലോ വർഷത്തിലൊരിക്കലോ പരിശോധന നടത്തുക, ചികിത്സ എന്തെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തത്സമയം തന്നെ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വാഹൃദാവന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. കണ്ണിൽ ലേസർ ചെയ്താൽ കാഴ്ച പോകുമോ? ഈ വിഷയത്തിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മളിനി ഇൻസൈറ്റിലേക്കാണ് കടക്കുന്നത്. ഇസ്ലാമിനെ അറിയേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്. പ്രമാണബദ്ധിതമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഇൻസൈറ്റ് പ്രോഗ്രാമിലെ ഇന്നത്തെ വളരെ പ്രസക്തമായ ഒരു എപ്പിസോഡിൽ പ്രവാചക മാതൃക കെട്ടുകഥയും അഷ്റഫ് സലഫി വാണിയമ്പലം നമ്മളോട് സംസാരിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ ആ ഒരു വിഷയം അറിയിക്കുന്നുണ്ട്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ് വൽയൗമൽ ആഖിർ വദക്റല്ലാഹ കസീറ. അള്ളാഹുവിനെ ആഗ്രഹിക്കുന്ന, പ്രതിഫലം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരു മുസ്ലിമിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും മാതൃകയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പിന്തുടരുക, അത് മാതൃകയാക്കുക, അത് തൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക എന്നതിന് ഒരു മുസ്ലിം ഏറെ താല്പര്യം കാണിക്കുകയും അതിൽ പരിശ്രമിക്കുകയും ചെയ്യും. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അത് നമുക്ക് മാതൃകയാണ്. എന്നാൽ ചില ആളുകളൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ച, നേടിയെടുത്ത, ഉണ്ടായിരുന്നതായ ആ ഒരു ക്ഷമയെന്ന, സുബറെന്ന, സഹനമെന്ന ആ ഒരു മഹത്തായ സ്വഭാവത്തെക്കുറിച്ചൊക്കെ കളിയാക്കി പറയാറുണ്ട്. ചരിത്രത്തിൻ്റേതോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലോ ഒക്കെ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എഴുതപ്പെട്ടത് കൃത്യമായ അവലംബം ഇല്ലാത്ത കഥകളുണ്ടാവാം, പലതും കെട്ടിച്ചമച്ചുള്ള ദുർബലമായ പല കാര്യങ്ങളും ഉണ്ടാവാം. എന്നാൽ അതല്ല പ്രമാണങ്ങളിൽ തന്നെ. അതുകൊണ്ട് അങ്ങനെ ദുർബലമായ ചില റിപ്പോർട്ടുകൾ പലതിലും വന്നു എന്നതിൻ്റെ പേരിൽ, പല കഥകളും ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നതായ മഹത്തായ സവിശേഷ സ്വഭാവങ്ങൾ ഒരിക്കലും ഇല്ലാതാവുകയില്ല. അതിന് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതായ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകൾ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചപ്പുചവറുകൾ കൊണ്ടുവന്നിട്ടിരുന്ന ഒരു സ്ത്രീയുടെ വിഷയത്തെക്കുറിച്ച് വന്ന ആ ഒരു സംഭവമുണ്ട്. അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വബറിന് അതല്ലാത്ത ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. ഹദീസുകളിൽ വന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുശ്രിക്കുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന ഉപദ്രവങ്ങൾ, കള്ളനെന്നും അതുപോലെ തന്നെ ജ്യോത്സ്യനെന്നും മരണക്കാരനാണെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ച് ഉപദ്രവിച്ചപ്പോഴൊക്കെ ക്ഷമ കൈക്കൊണ്ടത്, അങ്ങേയറ്റത്തെ സഹനത്തോടുകൂടി മുന്നോട്ട് പോയത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബൈന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാജിദുൻ വഹൗലഹു നാസുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുന്ന ആളുകൾ ചുറ്റുമുണ്ട്. ബിൻ ഖുറൈഷ്, ഖുറൈശികളിൽ നിന്ന് ജാ ഉഖബത്ത് ബിൻ അബി മുഈത്ത് ബിസല ജസൂർ, അതെ ഉഖബത്ത് ബിൻ അബി മുഈത്ത് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫഖദഫഹു അലാ ദഹ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മുതുകിൽ ഇങ്ങനെ ഇടുക. ഫലം യർഫ റസഹു, സുജൂദിൽ നിന്ന് തല ഉയർത്താൻ സാധിക്കുന്നില്ല. ഫജാഅത്ത് ഫാത്തിമ അലൈഹി സലാം, മകൾ, തൻ്റെ കരളിൻ്റെ കഷ്ണമായ പ്രിയ പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വരുന്നു. ഫഅഖദത്ഹു മിൻ ദഹ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ നിന്ന്, മുതുകിൽ നിന്ന് അതെടുത്തു മാറ്റുന്നു. വദഅത്ത് അലാ മൻസന, അത് ചെയ്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ അവിടെ അത്രയും ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിഞ്ഞോടിച്ച സഖൈഫ് ഗോത്രത്തിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നുണ്ട്, നബിയെ ഉഹുദ് യുദ്ധത്തെക്കാൾ നിങ്ങൾക്ക് പ്രയാസകരമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതെ, ഇബ്നു അബ്ദിയാലിയാൽ ഇബ്നു അബ്ദി കുലാൽ ഇവരുടെ അടുക്കലേക്ക്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പ്രബോധനവുമായി കടന്നു ചെന്ന സന്ദർഭത്തിൽ അവിടെയുള്ള മക്കളെ കൊണ്ട് അവിടെയുണ്ടായിരുന്നവരെ പിള്ളേരെ കൊണ്ട് എറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുന്ന അവസ്ഥയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈത്തപ്പന ചുവട്ടിൽ വന്നിരുന്നു. ജിബ്രീൽ വന്നു, ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമികലക്, നിശ്ചയമായും ഈ ഖൗമിൻ്റെ നിങ്ങളോട് പറഞ്ഞ ആ വാക്ക് അള്ളാഹു സുബ്ഹാന തല കേട്ടിട്ടുണ്ട്. വമാ റദ്ദു അലൈക്, അവർ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തത് അള്ളാഹു സുബ്ഹാന തല കേട്ടിട്ടുണ്ട്. വഖദ് ബഅസ അല്ലാഹു ഇലൈക മലക്കൽ ജിബാൽ, അള്ളാഹു സുബ്ഹാന തല നിങ്ങളിലേക്ക് മലക്കുൽ ജിബാലിനെ പർവ്വതങ്ങളുടെ മലക്കിനയക്കും, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അവരിൽ ചെയ്യാൻ. മലക്കുൽ ജിബാലിനെ വിളിക്കുന്നു, മലക്കുൽ ജിബാൽ വരുന്നു, യാ മുഹമ്മദ്, അതെ, ദാലിക ഫീ മാ ശിഅ്ത, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതേപോലെ ഈ രണ്ട് പർവ്വതങ്ങൾ സഫ മർവ കുന്നുകൾ അവർക്കിടയിൽ അവരെ കൊണ്ട് നശിപ്പിക്കണോ, അത് അതിനിടയിലാക്കിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബൽ അർജു അയുഖ്രിജ അല്ലാഹു മിന സലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹ്ദഹു ലാ യുശ്രിക്കു ബിഹി ശൈഅ, ഇല്ല, അവരിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധന നിർവഹിക്കുന്ന ഒരു വിഭാഗം അവരുടെ മുതുകുകളിൽ നിന്നുണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, അള്ളാഹുവിൽ ശിർക്ക് വെക്കാത്ത ഒരു വിഭാഗം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമയുടെ, അതെ, അത്രത്തോളം ഉപദ്രവങ്ങൾ ചെയ്തിട്ടും അള്ളാഹു മഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമുൻ, എൻ്റെ ജനതയ്ക്ക് പുറത്തു കൊടുക്കണേ റബ്ബെ, അവർ അറിവില്ലാത്തവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല രൂപത്തിൽ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചത് ആ സബറിൻ്റെ, ക്ഷമയുടെ, അങ്ങനെ ജീവിതത്തിൽ പല നിലക്കുള്ള പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ അങ്ങനെ തന്നെ പച്ച വെള്ളവും അതുപോലെ തന്നെ ഈത്തപ്പഴമല്ലാതെ മറ്റൊന്നും കഴിക്കാനില്ല ആ ഒരു സന്ദർഭത്തിലും മാസങ്ങളോളം പട്ടിണി കിടന്ന, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏത് വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമിച്ചത്, തൻ്റെ തനിക്കേറെ സപ്പോർട്ടായിരുന്ന, തനിക്ക് ആശ്വാസമായിരുന്ന തൻ്റെ പിതൃവൻ അബൂ ത്വാലിബ് മരണപ്പെട്ടപ്പോഴും, തൻ്റെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹ തൻ്റെ കൂടെ തനിക്കെല്ലാ നിലക്കും സഹായമായിരുന്ന തൻ്റെ മക്കളുണ്ടായത് അവരിലാണ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അവർ, അവരുടെ വിയോഗം ആമുൽ ഹുസ്ന്, ദുഃഖവർഷം എന്നാണ്. അതുപോലെ തന്നെ എല്ലാവരും, ഫാത്തിമ അല്ലാതെ ബാക്കി എല്ലാവരും തൻ്റെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടിട്ടും അവിടെയൊക്കെ ക്ഷമിച്ചതും, തൻ്റെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതും, ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിലൊക്കെ ഈ ജീവിതത്തിലെ പല പ്രയാസ സന്ദർഭങ്ങളിലും ക്ഷമയുടെ അങ്ങേയറ്റത്തെ, അതുപോലൊരു ക്ഷമ, ഒരു സഹനം നമുക്ക് കാണുവാൻ സാധ്യമല്ല. അത്രത്തോളം ലോകത്തിന് മാതൃകയായി ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഏത് മേഖലകളിലും മാതൃകയാക്കാവുന്ന വ്യക്തിത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ലോകത്ത് മറ്റാരുമില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെക്കുറിച്ച്, അതാണ് ആ സ്വഭാവത്തിൻ്റെ, ഇന്നക അലാ ഖുലുഖിൻ അദീം എന്ന് പറഞ്ഞല്ലോ, മഹത്തായ സ്വഭാവത്തിനുടമ, വലി റബ്ബിക ഫസ്ബിർ, റബ്ബിന് വേണ്ടി ക്ഷമിക്കാൻ, അതെ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും, അതെ, ക്ഷമയോടുകൂടി മനസ്സിനെ പിടിച്ചു നിർത്താൻ, വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, ക്ഷമിക്കുക, നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നഷ്ടപ്പെടുത്തി കളയുകയില്ല, വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാ, ക്ഷമിക്കണം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ക്ഷമയില്ല, വലാ തഹ്സൻ അലൈഹിം, ഇങ്ങനെ പല നിലക്കും ദുഃഖിക്കേണ്ടതിൽ ആശ്വാസനത്തിൻ്റെ വചനങ്ങൾ, ഫസ്ബിർ ഇന്ന വഅദ അല്ലാഹി ഹഖുൻ, പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ ജീവിതത്തിൽ, പല നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിൽ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വസ്ബിർ അലാ മാ യഖൂലൂൻ വഹ്ജുർഹും ഹജ്റൻ ജമീല, വളരെ സുന്ദരമായിക്കൊണ്ട് അതിനെ വിട്ടേക്കാൻ വേണ്ടി ആളുകൾ പറയട്ടെ, അതിനെയൊന്നും തന്നെ പ്രകോപിതനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റത്തെ സുന്ദരമായ സബറിൻ്റെ, ക്ഷമയുടെ ക്ഷമയുടെ മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, തൻ്റെ അനുചരന്മാരോടും പഠിപ്പിച്ചത് എന്നതാണ്. യാസിർ കുടുംബമേ ക്ഷമിക്കുക, റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് സ്വർഗമുണ്ട് ആ ഒരു ക്ഷമയുടെ സന്ദർഭങ്ങളിൽ. അപ്പം അത് എന്തല്ല, ക്ഷമ സഹനം സ്വബറ് എന്നത് അത് മഹത്തായൊരു സ്വഭാവമാണ്. തിരിച്ചടിക്കാൻ സാധ്യമായിരുന്ന സന്ദർഭത്തിലും പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് കൊടുത്ത ക്ഷമിച്ച ആ ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉപദ്രവം ചെയ്ത, തൻ്റെ അനുചരന്മാരോട് ഉപദ്രവം ചെയ്ത, അക്രമം ചെയ്ത ആളുകളൊക്കെ മുന്നിലുണ്ടായിരുന്നിട്ടും ഇദ്ഹബു അൻതുമുത്തുലഖാ, നിങ്ങൾ പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ്, ഇത് ആദാ യൗമുൽ മർഹമ, കാരുണ്യത്തിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞ് തിരിച്ചടിക്കാൻ ശക്തി ഉണ്ടായിരുന്നിട്ടും ക്ഷമിച്ച ആ ഒരു ചരിത്രം. അതുകൊണ്ട് പ്രവാചകനെ ആ വിഷയത്തിൽ കളിയാക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു ദുർബലമായ റിപ്പോർട്ട് ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളിലോ മറ്റോ വന്നതിൻ്റെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ ആളുകൾ അങ്ങനെ അധിക്ഷേപിക്കുന്ന ക്ഷമ മുഹമ്മദ്, അത് ലോകത്തിന് പാഠമാണ്. മനുഷ്യർക്കാകമാനം വലിയ മാതൃകയാക്കുവാനുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ എന്നുള്ളത്. അത് സഹനം, അത് ലോകത്തൊരാൾക്കും ഒരാളിലും അത് കാണാൻ സാധ്യമല്ല. അത്രത്തോളം ലോകത്തിനത് മാതൃകയാണ്, വിശ്വാസികളായ ആളുകൾ. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അതാ ക്ഷമയുടെ, സഹനത്തിൻ്റെ. ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോടും അങ്ങോട്ട് നന്മ ചെയ്ത, ഇദ്ഫ ബില്ലതീ അഹ്സൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയുൻ ഹമീം. വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം അതാണ്, ഇങ്ങോട്ട് തിന്മ ചെയ്ത ആളുകൾക്ക് നന്മ കൊണ്ട് പ്രതികാരം ചെയ്യാൻ, അതിന് പ്രതികരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. വല തസ്തവിൽ ഹസനത്തു വല സയ്യ, നന്മയും തിന്മയും സമമാവുകയില്ല. തിന്മ ചെയ്തവരോട് നന്മ കൊണ്ട് പ്രതികരിക്കാൻ, അപ്പോൾ ശത്രുക്കളെല്ലാം മിത്രമായി തീരുന്നതാണ് എന്ന് ശക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങോട്ട് ഉപദ്രവിച്ച ആളുകൾക്ക് ക്ഷമിച്ച, അക്രമിച്ച ആളുകളോട് ക്ഷമ കൊണ്ട് പ്രതികരിച്ച, ജീവിത പ്രയാസങ്ങളിൽ ക്ഷമിച്ച, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ക്ഷമിച്ച, അങ്ങേറ്റത്തെ സഹനത്തോടുകൂടി മുന്നോട്ട് പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശ്വാസികൾക്കേറെ മാതൃകാപരമാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അത് ആരൊക്കെ തന്നെ പരിഹസിച്ചാലും കളിയാക്കിയാലും ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല വറഫഅനാലക ദിക്റക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പേരും അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. അതിൽ ലോകർക്ക് മാതൃകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല അലിഹി വസഹ്ബിഹി വസല്ലം.
4: ബാരക്കല്ലാഹു ഫീക്. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രവാചക മാതൃക കെട്ടുകഥയോ, ഈ വിഷയത്തിൽ വളരെ നല്ലൊരു സംസാരമാണ് നമ്മൾ കേട്ടത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് അഷ്റഫ് സലഫി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോയിൽ ഇനി വോയിസ് ഓഫ് പീസ്.
7: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
6: അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ബഷീർ വി പി, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര എന്നിവരാണ് വോയിസ് ഓഫ് പീസിൽ നമ്മോടൊപ്പം ചേരുന്നത്. രക്ഷകർ പീഡകരാകുമ്പോൾ ഭാഗം രണ്ട്, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണിപ്പോൾ കേൾക്കുന്നത്.
8: പിന്നെ അത് എത്ര വർഷം കഴിഞ്ഞു വേണമെങ്കിൽ നമുക്കത് പറയാം. അതായത് അത് ആലോചിച്ച് നോക്കുമ്പോൾ ഇത് എന്നെ പത്ത് വർഷം മുമ്പ് എന്ത് ചെയ്തു, ഈ രീതിയിൽ ഇന്നലെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കി എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. കാരണം ഈ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഈ കേസിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും അത് തെളിയിക്കാൻ വേണ്ടൊരു ബാധ്യതയിലേക്ക് പോകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്നെ പറയുന്ന വെച്ചാൽ ഈ കേസുകളുടെ എണ്ണം കൂടുന്നു എന്തുകൊണ്ട് മാത്രം ഒരു പക്ഷേ വരുന്നുണ്ട്, ഇതിപ്പോൾ ഇത്ര ആയിക്കോളൊന്നുമില്ല കേട്ടോ, കേസ് തന്നെയേക്കാൾ കൂടുതലുണ്ടായിരിക്കാം, പക്ഷെ ഉള്ള കേസുകളിൽ പലതും യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണമായും ശരിയാകാതെ വരുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടെ ഇവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, സന്മാർഗ ബോധം കൊണ്ടല്ലാതെ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ അനാവശ്യമായ ബന്ധങ്ങളിൽ പോയി വീഴുന്ന തടയാൻ പറ്റില്ല. രണ്ടെന്താ വെച്ചാൽ, ശാരീരിക ബന്ധം എന്നത് കൃത്യമായും തൻ്റെ ഇണയുമായി മാത്രം ഉണ്ടാകേണ്ടതാണ് എന്ന ബോധ്യത ഇല്ലാത്തിടത്തോളം കാലം അത്തരത്തിലുള്ളൊരു ആനന്ദത്തെ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളൊരു പിന്നെ മാനസികാവസ്ഥ ഉണ്ടാവും. അതിനനുകൂലമായി നിൽക്കുന്ന ധാരാളം ആശയങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ട് താനും. എന്തായാലും ഒരു അവനവൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സ്വന്തം ബാധ്യതയാണെന്ന് കാണാതെ പറ്റില്ല. ഇപ്പോൾ ഈ വസ്ത്രധാരണത്തിൻ്റെ ഒരു ചർച്ചപ്പ് കഴിഞ്ഞൊരു ഒരാഴ്ച മുമ്പ് നടന്നപ്പോൾ, ഒരു പെൺകുട്ടി എന്താണ് രണ്ട് ആൺകുട്ടികൾക്കിടയിലിരിക്കുകയാണ്, നമ്മളവരെ കുറ്റം പറയല്ല, പക്ഷേ ആ കുട്ടി പറയുന്നത് വെച്ചാൽ ഞാൻ ഇപ്പുറത്തൊരു ആൺകുട്ടിയുണ്ട് ഇപ്പുറത്തൊരു ആൺകുട്ടിയുണ്ട്, ഞാൻ എങ്ങനെ വസ്ത്രം ധരിച്ചാലും ഇവർക്ക് രണ്ടു പേർക്കും എന്നെക്കുറിച്ചൊരു അവമതിപ്പ് ഉണ്ടാവില്ല എന്നാണ്. ഇതൊക്കെ വളരെ ബാലിശമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് എന്നുവെച്ചാൽ അത് അങ്ങനൊരു ബോധം ആ പെൺകുട്ടിക്കുണ്ടെങ്കിൽ എത്രമാത്രം അപകടകരമായ ഒരു സാമൂഹിക മനോഗതിയിലേക്കാണ് സമൂഹം പോകുന്നതെന്നാണ്. തീർച്ചയായിട്ടും അത് അപകടം മാത്രമല്ല, ഈ പറഞ്ഞ പെൺകുട്ടിയുടെ പ്രൊട്ടക്ഷനെ സ്വയം തമസ്കരിക്കുന്നതിന് തുല്യമാണ്. എന്തായാലും ഈ ശിക്ഷ വളരെ വലുതാണ്, വധശിക്ഷയ്ക്ക് വരെ ഇപ്പം തീരുന്നുണ്ട്. ഈ പണ്ട് സുഗതകുമാരി എഴുതിയൊരു വരിയുണ്ട്, അതായത് ഈ പാടവരമ്പ് വഴുക്കുമേ പെണ്ണുങ്ങളിങ്ങനെ അന്തം വിട്ടു പാഞ്ഞാലോ വീഴും തീർച്ച. അത് ഇന്നാ സുഗതകുമാരി എഴുതുന്ന വെച്ചാൽ സുഗതകുമാരി എന്തു ചെയ്യും, ഒരു ആൻറ്റി ശ്രീവിരുദ്ധമായിട്ട് മാറും. മാത്രമല്ല ഇന്ന് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും വഴിക്ക് വീഴുന്നു വീഴുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും അല്പം കൂടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി ചില സാമൂഹിക ക്രമങ്ങളൊക്കെ അല്ലെങ്കിൽ ബന്ധങ്ങൾക്കിടയിലെ ഒരു ഡെഫിനിഷനൊക്കെ നമ്മളൊന്നും കൂടെ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ കുട്ടികളുടെ സുരക്ഷ എന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ് യഥാർത്ഥത്തിൽ. ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ പൊതുസമൂഹത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക?
10: തീർച്ചയായും ഇപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ പരിഗണിക്കേണ്ടത് കുട്ടികളെയാണ്. മൈനർ എന്ന് നമ്മൾ പറയുന്ന അവരുടെ ഒരു പക്വതയും ഒരു പ്രായപൂർത്തി അത് വ്യത്യസ്ത വിഷയങ്ങളുണ്ടാവാം, എന്നിരുന്നാലും ഒരു ബോധവും പക്വതയും എത്തുന്നതിന് മുമ്പുള്ള കുട്ടിയെ കുട്ടിയായി തന്നെ പരിഗണിക്കുക എന്നുള്ളതാണ് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇത്തരം കേസുകളുടെ വ്യത്യസ്ത തലങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി സമൂഹത്തിൽ എങ്ങനെ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് ഒരു നല്ല കമ്മ്യൂണിറ്റി എന്നുള്ള കമ്മ്യൂണിറ്റിയുടെ ലീഡേഴ്സ് എന്നുള്ളവർക്കും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെല്ലാം തരത്തിൽ നമ്മുടെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കാം, ഏതെല്ലാം കമ്മ്യൂണിറ്റികൾക്ക് അവരുടെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായും പുതിയ കാലത്തെക്കുറിച്ചുള്ള ബോധങ്ങൾ എങ്ങനെയെല്ലാം പകർന്നു നൽകാം. അതിനകത്ത് മതപരമായി ചിന്തിക്കുന്ന രക്ഷിതാക്കൾക്കും സഹോദരങ്ങൾക്കും മതപരമായ നിലക്ക് തന്നെ ഇസ്ലാമിക കാഴ്ചപ്പാട് പുലർത്തുന്ന ആളുകൾ ആ നിലക്ക് ഏതു മതവിഭാഗമാണോ ആ മതവിഭാഗത്തിനകത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചപ്പാടുകൾ അവരും പഠിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് പൊതുവായി പറയാൻ സാധിക്കുന്ന കാര്യം. ഇത്തരം സാഹചര്യങ്ങൾ ഇസ്ലാമിലൊരു കൺസെപ്റ്റ് ഉണ്ട്, സദ്ദു ദരി എന്നാണ് പറയുക, പ്രിവെൻഷൻ എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിൻ്റെയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ്. എല്ലാ ഒരു വിഷയത്തിലും ഒരു അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അത്തരം സാഹചര്യങ്ങളും അതിലേക്ക് പോകാനുള്ള ടെൻഡൻസികളും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു പൊതു നിയമം, ഒരു പൊതു തത്വം. നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യം ഇതാണ്. നമ്മളുടെയൊക്കെ വീടുകളിൽ നിരന്തരമായ ഇപ്പോൾ ഈ കേസുകളുടെ എണ്ണം അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഒരു ഇതിൻ്റെ റേഷ്യോ പരിശോധിച്ചാൽ വളരെ ഭയാനകരമായ സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ടെന്നുള്ളത് ഓരോ രക്ഷിതാവും മനസ്സിലാക്കണം. ഇതെവിടെയോ നടക്കുന്നതാണ്, ആരൊക്കെയോ ഇതിന് ഭാഗവാക്കാകുന്നതാണെന്ന് വിചാരിക്കാതെ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു മെൻ്റൽ ട്രോമയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായാൽ, എൻ്റെ കുട്ടിക്ക് ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ ഞാനും എൻ്റെ കുടുംബവും അതോടുകൂടി തകർന്നു പോകുമെന്നൊരു ബോധം എപ്പോഴും നമുക്കുണ്ടാവുകയും നമ്മുടെ കുടുംബത്തിൻ്റെ ഈ ജീവിത സന്ധാരണത്തിനിടയിൽ തൊഴിലിൻ്റെ അധ്വാനത്തിൻ്റെ വരുമാനം കൂടുതലുണ്ടാക്കാനുള്ള ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മുടെ കുടുംബം ഇത്തരമൊരു അപകടത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നില്ല, അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഓരോ രക്ഷിതാവും കുട്ടികളെക്കുറിച്ച് ആധിയുള്ള ബോധമുള്ള ഓരോ രക്ഷിതാവും തയ്യാറാവുക എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുവിൽ ഈ രംഗത്ത് ഇത്തരം അപകടത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ പറയുന്നത് കുട്ടി ഒരു മുതിർന്ന ആളുകളോടൊപ്പം പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ ഒറ്റക്കായി പോകുന്ന സാഹചര്യങ്ങൾ വീട്ടിലെ കുടുംബങ്ങളിലോ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അതെല്ലാ കുടുംബങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായി അവർ കൂടുതൽ സമയം ഒറ്റയ്ക്ക് ചിലവഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, അവരെ അന്ന് ഉമ്മയും വാപ്പയും ശ്രദ്ധിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നു പരിശോധിക്കണം. ബന്ധു വീടുകളിലും പരിചയക്കാരുടെ വീടുകളിലൊക്കെ ഒരു മേൽനോട്ടവും ഇല്ലാതെ നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ ഈ കസിൻസ് എന്നുള്ളത് വളരെ ഒരു ഒരു വളരെ ലിബറലായ ഒരു കാഴ്ചപ്പാടോടുകൂടി എല്ലാവരെയും നമ്മുടെ കുട്ടികൾ കസിൻസ് എന്ന ഒരു ഒരു സംബോധനയോടുകൂടി അവർ തമ്മിൽ, ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ മഹ്റം, ഈ നോൺ മഹ്റം എന്ന് പറയുന്ന
8: ഇംഗ്ലീഷിൽ തന്നെ ഒരു പ്രയോഗമുണ്ട്, കസിൻസ് ആർ കുഷ്യൻസ് ഓൺ ഒക്കേഷൻസ്.
10: ഇത്തരം കുഷ്യൻസായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത്, ഇത് നമ്മുടെ രക്ഷിതാക്കളും ഇതിനെ പാടയാണ്ട് അഴിച്ചു വിട്ടിരിക്കുകയാണ്, അത് അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫിസിക്കലി ഇവർ ഒറ്റക്കാകുന്നില്ലെങ്കിൽ പോലും ഇവർ ഡിജിറ്റലി ഒറ്റക്കാകുന്ന സാഹചര്യം വരികയാണ്. ഡിജിറ്റലി ഇവർ വലിയ ബന്ധങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇപ്പോൾ കുടുംബത്തിന് ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാവും, ആ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് വീണ്ടും പിന്നെ ഇത്തരം കസിൻസിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാവും, ആ കസിൻസ് ഗ്രൂപ്പുകളിൽ നിന്ന് വീണ്ടും ഇങ്ങനെ വീണ്ടും വീണ്ടും അതിൽ നിന്ന് ഓരോ ഏജ് വൈസിൽ ഗ്രൂപ്പുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഈ ഗ്രൂപ്പുകൾ പലപ്പോഴും ചെറിയ കുട്ടികളുടെ ഗ്രൂപ്പുകൾ ഉമ്മമാരുടെ ഫോണിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വാപ്പാരുടെ ഫോണിലായിരിക്കും ഉണ്ടാവുക. ഇതൊന്ന് നോക്കാൻ, ഇതിനകത്ത് എന്ത് ചർച്ചകളാണ്, എന്ത് ഡിസ്കഷനുകളാണ് നടക്കുന്നത് എന്ന് നോക്കാൻ സാധിക്കുക എന്നുള്ളത് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഓരോ കുട്ടിയുടെയും വീട്ടിലെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തുണ്ടാവണം. പിന്നെ ട്യൂഷൻ, ഇത് ഒരു റെഗുലർ ക്ലാസ് അല്ലാത്ത ഇത്തരം ക്ലാസ്സുകൾ വലിയ അപകടങ്ങളിലേക്കും അപാകതകളിലേക്കും പോകുന്നുണ്ട്. കാരണം നിയന്ത്രണം അത്രയില്ലാത്ത, അത്ര ഒരു എഡിറ്റഡ് വേർഷൻ അല്ലാത്ത, അത്ര ഒരു വലിയ ഒരു മേൽനോട്ടമില്ലാത്ത സ്ഥാപനങ്ങളാണ് പലപ്പോഴും ട്യൂഷൻ. ചെറിയ ചെറിയ പ്രാദേശികമായ വളരെ എക്വിപ്ഡായ ട്യൂഷൻ സെൻ്ററുകൾ അല്ലെങ്കിലും ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, അവിടെ സ്വാഭാവികമായി ഇത്തരം അപകടങ്ങൾ കൂടുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വിവിധ പരിശീലനങ്ങളുടെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ വിവിധ ക്ലബ്ബുകളുടെയും മറ്റൊക്കെ പേര് പറഞ്ഞ് ക്ലാസ്സുകളില്ലാത്ത ദിവസം കുട്ടികൾ പുറത്തു പോകുന്നതും സ്കൂളുകളിലേക്ക് പോകുന്നത് സ്കൂളിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതിൻ്റെ പേര്, രക്ഷിതാക്കൾ അതിൽ ഒരു ശ്രദ്ധ. അപ്പോൾ അത് ഹോസ്റ്റലുകൾ, യാത്രകൾ, ഹോസ്റ്റലുകളിൽ നിന്നുള്ള ഈ യാത്രകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ ഈ അധികാരബന്ധം ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും അസോൾട്ട് നടക്കുന്നു എന്നുള്ളത് ഈ കേസുകളിൽ ഉണ്ടായി വന്നിട്ടുള്ള സ്റ്റഡികളിൽ പറയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ അവർ അർഹിക്കാത്ത രീതിയിലുള്ള ഗിഫ്റ്റുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, അത് എന്ത് എന്ന് രക്ഷിതാവിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഇത് പലപ്പോഴും രക്ഷിതാക്കൾ ഗൗരവത്തിൽ കാണാതിരിക്കുകയും പലപ്പോഴും അതിനെ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ആ കുട്ടിക്ക് എങ്ങനെയോ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിന് അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ പണം, അധികമായ രൂപത്തിൽ കുട്ടികൾക്ക് പണം ചെലവഴിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഈ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുക, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി രക്ഷിതാക്കൾ ഈ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എഡ്യൂക്കേഷൻ എന്നുള്ളത്, ഇപ്പോൾ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അത്ര എഡ്യൂക്കേഷനുകൾ വരുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ പരിമിതികളുണ്ട്. ഒരു ഒരു രക്ഷിതാവ് എന്ന് നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതിനൊക്കെ അത്തരം എഡ്യൂക്കേഷനുകൾക്കൊക്കെ ഒരു ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യം നിലനിർത്തി അവർ തന്നെ ആ ക്ലാസ് കഴിഞ്ഞാൽ കാണുന്ന അവരുടെ ഗ്രൂപ്പിങ്ങുകളിൽ കാണുന്ന അവരുടെ ടീച്ചേഴ്സിനും മാഷുമാർക്കും ഇടയിൽ കാണുന്ന അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷനുകളിൽ കാണുന്ന, അവരുടെ ഡാൻസ് വേദികളിൽ കാണുന്ന, അത് ഈ പറയുന്ന ടച്ചുകൾക്കൊക്കെ വിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ അവർ റിയാലിറ്റി എന്ത് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അവിടെയാണ് മദ്രസകളും മദ്രസകളിലെ അധ്യാപകരും വലിയ സീരിയസ് ആയി, സത്യം പറഞ്ഞാൽ ഒരു വിമർശനാത്മകമായി നമ്മളെല്ലാ മത സംഘടനകളും ആലോചിക്കേണ്ട കാര്യം, അത്ര സീരിയസ് ആയി നമ്മുടെ മത കലാലയങ്ങളിലെ കൊച്ചുകുട്ടികൾ പഠിപ്പിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഈ എഡ്യൂക്കേഷൻ പകർന്നു നൽകിയിട്ടുണ്ടോ എന്ന് വീണ്ടും ഒരു പുനർവിചിന്തനം നമ്മൾ നടത്തുകയും, അവിടെ പോലും ചെറിയ ചെറിയ അസോൾട്ടിനുള്ള ശ്രമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതീവ ഗൗരവത്തോടെ നമ്മൾ കാണുകയും ചെയ്യേണ്ടത് മഹല്ലുകളും മദ്രസകളും മദ്രസ അധ്യാപകരെ കുറിച്ച്. ഒരു പൊതുവെ അത് വെറുതെ ഒരു ക്ലീശയെ പറയുന്ന കാര്യങ്ങളുണ്ടാവും, ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിക്കുന്നുണ്ടാകാം, കാരണം അവർ ചെയ്യാൻ പാടില്ല എന്നുള്ള സമൂഹത്തിൻ്റെ ഒരു ബോധം കൊണ്ടുകൂടിയാണത് അങ്ങനെ വരുന്നത്. നമ്മളൊരു പോസിറ്റീവായി മനസ്സിലാക്കി വളരെ സീരിയസ് ആയി, ഒരു കുട്ടി എനിക്കൊരു ബുദ്ധിമുട്ട് ഇയാളിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ നിസ്സാരമാക്കരുത് എന്നാണ് ഈ രംഗത്ത് ഏറ്റവും വലിയ പാഠം എന്നുള്ളത്. അത് ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്കത് പറയാൻ സാധിക്കുന്ന ഒരു സ്വാതന്ത്ര്യം അവൻ്റെ കലാലയത്തിലും വീട്ടിലും കുടുംബത്തിലും ഉണ്ടാവണം എന്നുള്ളതാണ്. അതാണ് രണ്ടാമത് ഈ എഡ്യൂക്കേഷനിൽ, ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടിയെ തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വീട്ടിലത് ഉണ്ടാവണം. അത്ര ഒരു ഇൻറ്റിമസി ഒരടുപ്പം ഉമ്മയും വാപ്പയും കുട്ടികളുമായി ഉണ്ടാക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ഇപ്പോഴും നമ്മളെ രക്ഷിതാക്കളും നമ്മൾ ബന്ധപ്പെട്ട ആളുകളും ഇത്തരം കാര്യങ്ങൾ കേട്ട് അത് ആദ്യം രഹസ്യമാക്കി വെക്കാനോ അതിൻ്റെ കൂടുതൽ ചകയാതെ അതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാനോ ആണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ഇതാണ് പല വലിയ കേസുകളിലേക്കും, ഉദാഹരണം പറയുമ്പോൾ ഒരു ചിലപ്പോൾ ഒരു അമ്മാവൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് എപ്പോഴും വരുന്ന ഒരടുത്ത ബന്ധു, അയാൾ എന്നെ അർഹിക്കാത്ത രീതിയിലാണ് സ്പർശിക്കുന്നത് കുട്ടി പറഞ്ഞാൽ അയാൾക്കതൊരു ഒരു മാനക്കേടാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അത് മറച്ചു വെക്കുകയും, ഇത് ഇത്തരം ഒരു ചെറിയ ഒരു നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകൾക്ക് ഇത് വലിയ ഒരു അവസരമായി മാറുകയും ചെയ്യുന്നത് പൊതുവെ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിച്ചു വരുന്ന ഒരു കാര്യമാണ്. അതിനെ നമ്മളെ സമൂഹം വളരെ കർശനമായി കാണുകയും അങ്ങനെ ഒരാളെ അവരെ സമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുകയോ അവ എങ്ങനെയാണോ അയാളെ

0: അതിനൊരു ബോർഡ് വെക്കുക. അതിനപ്പുറത്തേക്ക് ഇത്തരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളിലുള്ള ആളുകൾ കേരളത്തിലടക്കം വളരെ കർശനമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം പൊതുവെ നമുക്ക് ഉയർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു ഗവൺമെൻറ് വന്നിരിക്കുകയാണ്, ഇത്തരം ബോഡികളൊക്കെ പുനർ നിർമ്മിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയൊക്കെ ഇതൊക്കെ വസ്തുതാപരമായി വിലയിരുത്തുകയും കൃത്യമായ ഇതിലൊക്കെ വളരെ. അപ്പോൾ എനിക്കൊരു പിന്നെ മലബാറിലുള്ള ഒരു ജഡ്ജിയെ നേരിട്ട് പരിചയമുണ്ട്. ഇദ്ദേഹം പോക്സോ കോടതിയിലെ ജഡ്ജാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പക്ഷേ റെക്കോർഡ് വിധികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെളിവുണ്ടോ കൃത്യമായി ശിക്ഷ വിധിക്കുന്ന വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകൾ നമുക്ക് ഈ രംഗത്ത് ഡാറ്റകൾ വെച്ച് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അത്തരം വളരെ ബോധവാന്മാരായ ആളുകളെ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കുറച്ചുകൂടി അവർക്കൊക്കെ ഒരു മുൻഗണന നൽകി കൊണ്ടുവരികയും അങ്ങനെയുള്ള ആളുകളെ ഇത്തരം ബോഡികളിൽ കൂടുതലായി കൊണ്ടുവരികയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു ശിശുക്ഷേമ സമിതിയുടെ അംഗത്തെക്കുറിച്ച് തിരുവനന്തപുരം ഭാഗത്തുള്ള വലിയ പരാതികളും കാര്യങ്ങളും ഇതൊക്കെ പലപ്പോഴും വലിയ കോഴകൾ വാങ്ങി നിയമിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ ഇത്തരം ബോഡികളിലൊക്കെ ഇത്തരം ഡെപ്യൂട്ടേഷൻ നിയമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ കുട്ടികളെ അടുത്ത തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേരളത്തിലെ ഇത്തരം അസാൾട്ടുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, രക്ഷകർ പീഡകരാകുമ്പോൾ ഭാഗം 2. അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഡോക്ടർ ബഷീർ VP, ഡോക്ടർ മുഹമ്മദ് റഫി ചമ്പ്ര എന്നിവരായിരുന്നു ഇതുവരെ നമ്മോട് സംസാരിച്ചത്.
2: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നുകിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
3: ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഫജറിന്റെ സുന്നത്തിൽ പാരായണം ചെയ്യേണ്ട സുറത്തുകളെ വിശദീകരിച്ചുകൊണ്ടുള്ള ഹദീസാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുള്ള 197-ാമത്തെ അധ്യായം, ബാബു തഖ്ഫീഫി റകഅത്തിൽ ഫജർ വ ബയാനി മാ യഖ്റഉ ഫീഹിമ വ ബയാനി വഖ്തിഹിമ, ഫജർ നമസ്കാരത്തിന്റെ സുന്നത്ത് ലഘുവായി നിർവഹിക്കലും ആ ഫജറിന്റെ സുന്നത്തിൽ പാരായണം ചെയ്യപ്പെടേണ്ടുന്ന സൂറത്തുകളെ സംബന്ധിച്ച ആയത്തുകളെക്കുറിച്ചും ആ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നതിന്റെ സമയത്തെക്കുറിച്ചും വിശദീകരിക്കുന്ന അധ്യായം. ഈ അധ്യായത്തിൽ വന്ന ഹദീസുകളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 1107-ാമത്തെ ഹദീസ്, വഅനി ബിനി അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്റഉ ഫീ റകഅതൈൽ ഫജ്രി ഫിൽ ഊല മിൻഹുമാ ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന അൽ ബഖറ അൽ ആയത്തു ലതീ ഫിൽ ബഖറ വഫിൽ ആഖിറ മിൻഹുമാ ആമന്ന ബില്ലാഹി വഷ്ഹദു ബിഅന്ന മുസ്ലിമുൻ വഫി റിവായത്തിൻ വഫിൽ ആഖിറത്തി അല്ലത്തി ഫി ആലി ഇമ്രാൻ തആലു ഇലാ കലിമത്തിൻ സവാഇൻ ബൈനന വബൈനക്കും റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജറിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഫിൽ ഊല, ആദ്യ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അതിൽ നിന്നുള്ള മിൻഹുമാ ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള 136-ാമത്തെ ആയത്ത്, ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മായീല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത് വമാ ഊതിയ മൂസ വ ഈസ വമാ ഊതിയ നബിയൂന മിർ റബ്ബിഹിം ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഈയൊരു ആയത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജറിൻ്റെ സുന്നത്ത് നമസ്കാരങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയിരുന്നത് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്താണ് ഈ ആയത്തിൻ്റെ

0: ആന ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖൂലു ആമന്നാ ബില്ലാ, നിങ്ങൾ പറയുക ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. വമാ ഉൻസില ഇലൈന, ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചിട്ടുണ്ട്. വമാ ഉൻസില ഇല ഇബ്രാഹീമ വ ഇസ്മായിൽ വ ഇസ്ഹാഖ വ യഅ്ഖൂബ വൽ അസ്ബാത്ത്, ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും യഅ്ഖൂബ് നബിക്കും, യഅ്ഖൂബ് സന്തതികൾക്ക്, അതിനാണ് അസ്ബാത്ത് എന്ന് പറയുന്നത്. അവർക്കെല്ലാം അവതരിപ്പിച്ചു കൊടുത്തതിലും, വമാ ഊത്തിയ മൂസ വ ഈസ, മൂസാ നബിക്കും ഈസാ നബിക്കും നൽകപ്പെട്ടതിലും, വമാ ഊത്തിയ നബിയ്യൂന മിർ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൽ നിന്ന് സർവപ്രവാചകന്മാർക്കും നൽകപ്പെട്ട സന്ദേശങ്ങളിലെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുക. ലാ നുഫരിഖു ബൈന അഹദി മിൻഹും, ആ പ്രവാചകരിൽ ഒരാൾക്കിടയിലും ഞങ്ങളൊരു വേർതിരിവ് വിവേചനം കൽപ്പിക്കുന്നില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങളാ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാകുന്നു എന്ന് പറയുക. സഹോദരങ്ങളെ, ഈയൊരൊറ്റ ആയത്തായിരുന്നു ചില സന്ദർഭങ്ങളിൽ ഫജറിൻ്റെ സുന്നത്ത് നമസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹയ്ക്ക് ശേഷം ഓതാറുണ്ടായിരുന്നത് എന്ന് അറിയിക്കുന്നതായ ഹദീസാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്താണിത് നൽകുന്ന സന്ദേശം, ഈ ആയത്തിൻ്റെ പ്രത്യേകത? അൽ മുസ്ലിമു യുഅ്മിനു ബിജമീഇ മാ അൻസലല്ലാഹു ലാ യുഫരിഖു ബൈന നബിയ്യിൻ വ നബിയ്യിൻ. ഒരു മുസ്ലിം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതായ മുഴുവൻ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവനാണ്. അതേപോലെ തന്നെ മുഴുവൻ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവനാണ്. അവർക്കിടയിൽ ഒരു വിവേചനം, വേർതിരിവ് കാണിക്കുകയില്ല. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അർശദല്ലാഹു തആല ഇബാദഹുൽ മുഅ്മിനീൻ ഇലൽ ഈമാനി ബിമാ അൻസല ഇലൈഹിം ബിവാസിത്വത്തി റസൂലിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഫസ്സല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വഴി കാണിക്കുന്നത് തൻ്റെ സത്യവിശ്വാസികളായ അടിമകളോട് ഈമാൻ കൊള്ളാൻ വേണ്ടി, വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അവതരിപ്പിക്കപ്പെട്ടതായ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാൻ. അതേപോലെ തന്നെ വമാ അൻസല അലൽ അംബിയാ ഇൽ മുഖദ്ദമീന മുജ്മലൻ, പ്രത്യേകമായി കൊണ്ട് ഖുർആനിൽ വിശ്വസിക്കാൻ. അതേപോലെ മൊത്തത്തിൽ മുഴുവൻ വേദഗ്രന്ഥം, മുമ്പ് വന്നവരായ പ്രവാചകന്മാർക്കെല്ലാം അവതരിപ്പിക്കപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കാൻ വേണ്ടിയാണ് കൽപ്പിക്കുന്നത്. പ്രവാചകന്മാർ, അവരിലൂടെയാണ് ദീന് ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. മുഴുവൻ പ്രവാചകന്മാരും ഈ ലോകത്തോട് പഠിപ്പിക്കപ്പെട്ട, ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും അവർ ലോകത്തോട് പറഞ്ഞ സന്ദേശം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദുൻ, മുഴുവൻ പ്രവാചകന്മാരും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന സന്ദേശമാണ് അടിസ്ഥാനപരമായി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മുഴുവൻ അംബിയാക്കളിലും നമ്മൾ വിശ്വസിക്കുന്നു. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികത്തിഹി വ കുതുബിഹി വ റസൂലി ലാ നുഫരിഖു ബൈന അഹദി മിർ റസൂലി, അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ ഒരാൾക്കിടയിലും നമ്മൾ വേർതിരിവ് കാണിക്കുന്നില്ല എന്നതാണ് നമ്മുടെ വിശ്വാസം. വ അല്ലാ യുഫരിഖു ബൈന അഹദി മിൻഹും ബൽ യുഅ്മിനു ബിഹിം കുല്ലിഹിം, ഒരു പ്രവാചകന്മാർക്കിടയിലും വേർതിരിവ് കാണിക്കാതെ എല്ലാവരിലും വിശ്വസിക്കൂ. വലാ യകൂനു കമൻ ഖാല അല്ലാഹു ഫീഹിം, ചില ആൾക്കാർ പറയുന്ന പോലെ ആവാതിരിക്കാൻ. വയുരീദൂന അൻ യുഫരിഖു ബൈന അല്ലാഹി വ റസൂലി, അല്ലാഹുവിനും അവൻ്റെ ദൂതർമാർക്കും ഇടയിൽ വേർതിരിവ് കൽപ്പിക്കാൻ ഉദ്ദേശിച്ചവർ. നുഅ്മിനു ബിബഅദി വ നക്ഫുറു ബിബഅദ്, ചിലരിൽ വിശ്വസിക്കും ചിലരിൽ അവിശ്വസിക്കും. വയുരീദൂന അൻ യത്തഖിദു ബൈന ദാലിക സബീല, അവരങ്ങനെ അതിനിടയിലുള്ളൊരു മാർഗ്ഗമാണ് അവർ സ്വീകരിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുകയില്ല, ചിലരിൽ വിശ്വസിക്കുമെന്ന്. ഉലായിക്കുഹുൽ കാഫിറൂന ഹഖ, യഥാർത്ഥത്തിൽ അവരാണ് സത്യത്തിൽ നിഷേധികളായ ആളുകൾ. സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അഹ്ലുൽ കിതാബ് തൗറാത്ത് ഇബ്രു ഭാഷയിൽ ഓതിയവരായിരുന്നു, അറബിയിൽ അതിനെ വിശദീകരിക്കാറുണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസദ്ദിഖു അഹ്ലുൽ കിതാബി വലാ തുകദ്ദിബൂഹും, നിങ്ങളെന്ത് ചെയ്യണം, അഹ്ലു കിതാബുകാരെ സത്യപ്പെടുത്തും വേണ്ട, കളവാക്കും വേണ്ട. പിന്നെയോ, വഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈന, നിങ്ങളിങ്ങനെ പറഞ്ഞോളൂ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു, അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചു. അതാണ് ഈ ഹദീസ് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ, കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അക്സറമാ യുസല്ലി റകഅതൈൻ അല്ലതൈൻ ഖബ്ല അൽ ഫജ്ർ ബി ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈന, ഈ പറയപ്പെട്ടതായ ആയത്ത് ഫജറിന് മുമ്പുള്ള രണ്ട് റക്കാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതാറുണ്ടായിരുന്നത് ആമന്നാ ബില്ലാഹി വഷ്ഹദ് ബി അന്നാ മുസ്ലിമൂൻ എന്നത്. ആ ഒരായത്ത് സൂറത്തു ആൽ ഇമ്രാനിലെ 52-ാമത്തെ ആയത്താണ്. അതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിലെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു എന്നത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. فلما احس عيسى منهم الكفر قال من انصاري الى الله قال الحواريون نحن انصار الله آمنا بالله واشهد باننا مسلمون. عيسى നബി അലൈഹി സ്വലാത്തു വസലാം അവരുടെ നിഷേധ സ്വഭാവം ബോധ്യമായപ്പോൾ പറഞ്ഞതാണ് അദ്ദേഹം, മൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് എനിക്ക് സഹായികളായി ആരുണ്ട്? അപ്പോൾ ഹവാരിയങ്ങൾ, ഈസാ നബിയുടെ അനുയായികൾ പറഞ്ഞു, ഞങ്ങൾ, നഹ്നു അൻസാറുള്ള, ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാകുന്നു. ആമന്നാ ബില്ലാ, ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ്, അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. വഷ്ഹദ് ബി അന്നാ മുസ്ലിമൂൻ, റബ്ബിന് കീഴ്പ്പെട്ടവരാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുക. നിങ്ങൾ, ഈസാ നബിയോടവർ സാക്ഷ്യം വഹിച്ച ആ ഒരു സംഭവം. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഇവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൗമിനോട് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന ആ ഒരു സന്ദേശമാണ് പഠിപ്പിച്ചത്. ചില ആളുകൾ വിശ്വസിച്ചു, ചില ആളുകൾ തിരിഞ്ഞു കളഞ്ഞു. ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. സത്യനിഷേധികളോട് ശക്തമായ ശിക്ഷ കൊണ്ട് താക്കീത് നൽകുകയാണ്. അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വരെ ആരാധിക്കുന്നൊരവസ്ഥയിലേക്ക് ക്രിസ്ത്യാനികൾ എത്തിപ്പെട്ടത് അത് വലിയ അപകടകരമായൊരു കാര്യമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്, യാ അയ്യുല്ലദീന ആമനു കൂനു അൻസാറല്ലാഹ് കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീന മൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് സഹായിയായിക്കൊണ്ട് ആരുണ്ട്? അവിടെ ഖാല അൽ ഹവാരിയൂന നഹ്നു അൻസാറല്ലാഹ്, ഹവാരിയങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിൻ്റെ സഹായികളാണ്. ഫആമനത്ത് ത്വായിഫത്തു മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകാരിൽ നിന്ന് ഒരു വിഭാഗം വിശ്വസിച്ചു. വകഫറത്ത് ത്വായിഫത്തുൻ, ഒരു വിഭാഗം അവിശ്വസിച്ചു. ഫഅയ്യദനല്ലദീന ആമനു അലാ അദുവ്വിഹിം ഫസ്ബഹു ളാഹിരീൻ, വിശ്വസിച്ച ആളുകൾക്ക് നാം ശക്തി നൽകി ആ ശത്രുക്കൾക്കിടയിൽ കൃത്യമായി അവരെ വിജയികളാക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഹവാരിയങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വഹ്യ നൽകിയതെന്താണ്? അന്നാമിനു ബി വ ബി റസൂലി ഖാലു ആമന്ന വഷ്ഹദ് ബി അന്നനാ മുസ്ലിമൂൻ, നിങ്ങൾ എന്നിലും എൻ്റെ ദൂതരിലും വിശ്വസിക്കുക, അതായത് ഈസാ നബിയിൽ വിശ്വസിക്കുക, അള്ളാഹുവിൽ വിശ്വസിക്കുക. അവർ പറഞ്ഞത് ഇപ്രകാരമാണ്, ഖാലു ആമന്ന വഷ്ഹദ് ബി അന്നനാ മുസ്ലിമൂൻ, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് സാക്ഷ്യം വഹിക്കുക. ഈസാ നബിയോടവർ സാക്ഷ്യം വഹിച്ചവരുണ്ട്. ഈസ ബിനു മറിയം, മഹാനായ പ്രവാചകൻ, ഇത് ഖാല അൽ ഹവാരിയൂന യാ ഈസ ബിനു മറിയം ഹൽ യസ്തതിഉ റബ്ബുക യുനസ്സൽ അലൈന മാഇദത്തുൻ മിനസ് സമാ, അതേപോലെ അവരിൽ നിന്നുള്ള ആളുകൾ പറഞ്ഞത് ആകാശത്തു നിന്നൊരു തളിക കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നോക്കൂ സഹോദരങ്ങളെ, ഞങ്ങൾക്കതിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഞങ്ങളുടെ ഹൃദയത്തിനൊരു തുമഇനീനത്തിന്, സമാധാനത്തിന്, അങ്ങനെയൊക്കെ വാദിച്ചവരായ പറഞ്ഞവരായ ആളുകളായിരുന്നു അവർ. സഹോദരങ്ങൾ, ഈ ഒരായത്ത് നബി സല്ലല്ലാഹു അലൈഹി സ്വലം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട, അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിലെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു എന്നറിയിക്കുന്ന ഈ ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി സ്വലം അത് പ്രത്യേകം സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ഓതിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളോട് ഇവിടെ കൽപ്പിച്ചത് അവർ വിശ്വസിക്കണം, അവർ സത്യപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ മുഴുവൻ വേദഗ്രന്ഥങ്ങളിലും മുഴുവൻ പ്രവാചകന്മാരിലും തൗറാത്തിലും ഇഞ്ചീലിലും മറ്റു വേദഗ്രന്ഥങ്ങളിലുമെല്ലാം ആമിനു ബി തൗറാത്തി വസ്സബൂരി വൽ ഇഞ്ചീൽ വലിയ സഅഖുമുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, തൗറാത്തിലും സബൂറിലും ഇഞ്ചീലിലൊക്കെ നിങ്ങൾ വിശ്വസിച്ചോളൂ, എന്നാൽ നിങ്ങൾക്ക് എല്ലാം വിശദീകരിക്കപ്പെട്ടതായ മുഫസ്സലായ വിശുദ്ധ ഖുർആനുണ്ട്. ആ ഖുർആനിനെയാണ് നിങ്ങളുടെ മാർഗ നിർദ്ദേശമായി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ പരാമർശിക്കപ്പെട്ടതായ ഈ ഒരു ആയത്ത് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജർ നമസ്കാരത്തിൽ ഓതാറുണ്ടായിരുന്നു. ഫജർ നമസ്കാരത്തിൻ്റെ സുന്നത്ത് നമസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ, അതേപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ റക്അത്തിൽ ഫജറിൻ്റെ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലു ഇമ്രാനിൽ നിന്നുള്ള 64-ാമത്തെ ആയത്ത് അതായിരുന്നു പാരായണം ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണത്? തആലൂ ഇലാ കലിമത്തിൻ യാഹ്ലൽ കിതാബ്, തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനന വബൈനക്കും. എന്താണ് സൂറത്തു ആലു ഇമ്രാനിൽ നിന്നുള്ള 64-ാമത്തെ ആയത്ത്? സഹോദരങ്ങളെ, ഖുൽ യാഹ്ലൽ കിതാബ്, നബിയെ പറയുക, അല്ലയോ വേദക്കാരെ, തആലൂ, നിങ്ങൾ വരൂ, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനന വബൈനക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ യോജിക്കാവുന്നതായ, ഞങ്ങൾക്കും വേദക്കാരെ നിങ്ങൾ വരിക, ഞങ്ങൾക്കും നിങ്ങൾക്കിവിടെ സമമായൊരു വാക്യത്തിലേക്ക്. അല്ലാ നഅബുദ ഇല്ലല്ലാ വലാ നുശ്രിക ബിഹി ഷൈഅ, അല്ലാഹുവിനെ അല്ലാതെ നമ്മൾ ഇബാദത്ത് ചെയ്യരുത്, അവനിൽ യാതൊന്നിനെയും നമ്മൾ പങ്കുചേർക്കരുത്. വലാ യത്തഖിദ ബഅദുന ബഅദൻ അർബാബ മിൻ ദൂനില്ലാ, ചിലരെ അല്ലാഹുവിന് പുറമെ രക്ഷാദികളാക്കാതിരിക്കുകയും ചെയ്യുക എന്ന ആ ഒരു തത്വത്തിലേക്ക് നിങ്ങൾ വരൂ. ഫഇൻ തവല്ലു ഫഖൂലു ഷഹദു ബിഅന്ന മുസ്ലിമൂൻ, എന്നിട്ട് അവർ തിരിഞ്ഞുകളയുന്ന പക്ഷം നബിയെ നിങ്ങൾ പറയണം ഞങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെട്ടവരാണ് എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളുക. നോക്കൂ സഹോദരങ്ങളെ, ഇതും തൗഹീദിനെ ഉറപ്പിച്ചുകൊണ്ട് വേദക്കാരോടൊക്കെ ഉറക്കെ വിളിച്ചു പറയാൻ വേണ്ടി പഠിപ്പിക്കുന്നു. മുഴുവൻ വേദക്കാർ, യഹൂദി നസാറ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരോടും, വേദഗ്രന്ഥം നൽകപ്പെട്ട മുഴുവൻ ആളുകളോടും, കുല്യാഹുൽ കിതാബ് തആലു ഇലാ കലിമത്തിൻ, ഒരു വചനത്തിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത്, സവായും ബൈനന വബൈനക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായത്, അതിലാണത്, നിസ്ഫാണത്, നിങ്ങൾക്കും വിശ്വസിക്കാം ഞങ്ങൾക്കും വിശ്വസിക്കാം. അല്ലാ നഅബുദ ഇല്ലല്ലാ വലാ നുശ്രിക ബിഹി ഷൈഅ, അല്ലാഹുവിനെ അല്ലാതെ നമ്മൾ ആരാധിക്കുകയില്ല. ലാ വസനൻ വലാ സലീബൻ വലാ സ്വനമൻ വലാ ത്വാഗൂതൻ വലാ നാറൻ വലാ ഷൈഅൻ, ഒരു വിഗ്രഹത്തെയും ഒരു കുരിശിനെയുമല്ല, ഒരു വിഗ്രഹത്തെയോ ബിംബത്തെയോ ഒരു ത്വാഗൂതിനെയോ ഒരു തീനെയോ മറ്റൊന്നുമല്ല. ഇബാദത്ത് ലില്ലാഹി വഹ്ദ ലാ ശരീകല, അല്ലാഹുവിന് മാത്രം. അതാണ് വഹാദിഹി ദഅവത്തു ജമീഉ റുസുൽ, മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തതായ സന്ദേശം അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത്. അതിലേക്ക് വരൂ. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അനി അബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ആയത്ത് സൂറത്തു ആലു ഇംറാനിൽ നിന്നുള്ള 64-ാമത്തെ ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജറിൻ്റെ സുന്നത്ത് നമസ്കാരത്തിൽ 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയിരുന്നു എന്നത് സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നതാണ്, സ്വഹീഹ് മുസ്ലിമിൽ വന്നതാണ്. അതുകൊണ്ട് ഈ ആയത്തുകൾ നമ്മൾ പഠിക്കാൻ നാം ശ്രമിക്കുക. അതും ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ടായിരുന്നു. അതും നമ്മൾ സുന്നത്ത് നമസ്കാരത്തിൽ, ഫജറിൻ്റെ സുന്നത്തിൽ ഓതുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഫജറിൻ്റെ സുന്നത്തിൽ നാം പാരായണം ചെയ്യേണ്ട സൂറത്തുകളെ വിശദീകരിക്കുന്ന ഹദീസാണ് പഠിച്ചത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയനിവാരണത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. ഇന്നത്തെ സംശയനിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി എന്നിവർ.
2: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ക്രിപ്റ്റോ കറൻസി അനുവദനീയമാണോ എന്നാണ്.
3: ഇന്ന് ധാരാളം ക്രിപ്റ്റോ കറൻസികൾ നിലവിലുണ്ട്, അത് അനുവദനീയമാണോ എന്നതിനെ സംബന്ധിച്ചുമാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഡീസെൻട്രലൈസ്ഡ് കറൻസികളാണ്, ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ കറൻസികളാണ്. അഥവാ ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ നിലക്കുള്ള ഓരോ രാഷ്ട്രങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ ഒംലകൾ, അതല്ലെങ്കിൽ അവരുടെ കറൻസികൾ, ആ കറൻസിയുടെ ഡിജിറ്റൽ രൂപത്തിലുള്ള കറൻസികളുമുണ്ട്. ആ ഡിജിറ്റൽ കറൻസികളെല്ലാം തന്നെ സെൻട്രലൈസ്ഡ് ആണ്. ആ പണം എവിടേക്ക് ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നു, എവിടേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായ ഒരു നിരീക്ഷണ സംവിധാനത്തിലൂടെയാണ് ഇന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായി ഡീസെൻട്രലൈസ്ഡ് കറൻസികൾ അഥവാ അത്തരത്തിലുള്ള ഒരു പൊതു നിരീക്ഷണത്തിന് വിധേയമാകാതെ ഓരോ ആളുകൾക്കും കറൻസികൾ കൈവശം വെക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള, എന്നാൽ എത്ര കറൻസികളുണ്ട് എന്നുള്ളത് കൃത്യമായി അതിൻ്റെ തോതനുസരിച്ച് തിട്ടപ്പെടുത്തപ്പെടാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ ഇന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ് ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറയുന്നത്. ഇന്ന് ക്രിപ്റ്റോ മാർക്കറ്റിൽ തന്നെ അനവധി ക്രിപ്റ്റോ കറൻസികൾ ഇന്ന് ലഭ്യമായി വന്നിട്ടുണ്ട്. ഇത് അനുവദനീയമാണോ എന്നതുമായി ബന്ധപ്പെട്ട് പല പണ്ഡിതന്മാരും വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വിശദമായ ഒരു പഠനമായിട്ട് കാണാൻ സാധിക്കുന്നത് ഡോക്ടർ റിയാദുൽ ഖുലൈഫി. അദ്ദേഹം ഏകദേശം 700-800 പേജ് വരുന്ന ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നത് ഈ പറയുന്ന രൂപത്തിലുള്ള ക്രിപ്റ്റോ കറൻസികളൊന്നും തന്നെ അത് അനുവദനീയമല്ല എന്നുള്ളതാണ്. കാരണം നാണയങ്ങൾ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ശർഈയായ നിയമപ്രകാരം നാണയങ്ങൾ ഒരു നാണയത്തെ നാണയമായി നമ്മൾ പരിഗണിക്കാനും അത് വെച്ച് മുആമലാത്തുകൾ നടത്താനും അതിന് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ഒന്ന്, സ്വതവേ മൂല്യമുള്ള നാണയങ്ങളുണ്ട്, സ്വർണം പോലെ വെള്ളി പോലെ. ഇനി സ്വന്തമായി മൂല്യമില്ലാത്ത, എന്നാൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ വഴിയും ജനങ്ങൾ അത് വിനിമയത്തിനുള്ള മാർഗമായി അംഗീകരിക്കുകയും അവരുടെ ആ ഒരു പൊതു സംവിധാനം അതിനെ അങ്ങനെ വിനിമയ മാർഗമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക വഴി നാണയങ്ങളായി ജനങ്ങൾ അംഗീകരിച്ചത്. അതാണ് നമ്മൾ ഓരോ രാജ്യങ്ങളും അവരുടേതായ ഇന്നത്തെ കറൻസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ജനങ്ങളത് വെച്ചിട്ട് അവരുടെ സാമ്പത്തിക വിനിമയം നടത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി അതിന് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതായ അതിൻ്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് ഒരു ഗവൺമെൻറ്, അവരുടെ പൊതു കറൻസി, അതായത് ഒരു രാജ്യത്തിൻ്റെ പൊതു കറൻസി സംവിധാനത്തെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി ആ ടെക്നോളജി അവർ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിൽ തെറ്റില്ല, അത് തെറ്റുണ്ട് എന്നല്ല നാം പറയുന്നത്. എന്നാൽ അതല്ലാത്ത അർത്ഥത്തിൽ കേവലം വിനിമയം ചെയ്യപ്പെടുന്ന ഒരു അതിൻ്റേതായ മാർക്കറ്റിൽ മാത്രം, അതായത് ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ മാത്രം വിനിമയം ചെയ്യപ്പെടുന്ന കേവലം ഒരു ക്രിപ്റ്റോ കറൻസിയായി വ്യക്തികളാകട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റുകളാകട്ടെ, ഒരു കറൻസിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം അത് നമുക്ക് അനുവദനീയമായി മാറുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവയൊന്നും തന്നെ സ്വതവേ മൂല്യമില്ലാത്തതാണ്. ഇതിൻ്റെ മൂല്യം അപ്പോൾ സ്വാഭാവികമായും അത് മാർക്കറ്റിൽ നിന്ന് എന്തു ചെയ്യുന്നു, അത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും ഈ പറയുന്ന രൂപത്തിലുള്ള ഇത്തരം ക്രിപ്റ്റോ കറൻസികൾ ഈ മാർക്കറ്റിലേക്ക് ഇറക്കുക വഴി അതിലൂടെ സ്വാഭാവികമായി എന്തു ചെയ്യുന്നു, ജനങ്ങളുടെ കയ്യിൽ നിന്നും ആ മൂല്യം പിടിച്ചെടുക്കുകയാണ് അതുവഴി അത് അവർ ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് ഒരു നാട്ടിലെ ജനങ്ങൾ മൊത്തം അംഗീകരിക്കുന്ന അവരുടെ ആ പൊതു കറൻസിയായി അതിനെ ഗവൺമെൻറ് അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഉപയോഗപ്പെടുത്താം. എന്നാൽ ഇന്ന് ഗവൺമെൻറ്റുകൾ ആരും തന്നെ അത്തരം ഒരു മാർഗത്തിലേക്ക്, അഥവാ ഒരുപക്ഷെ ഗവൺമെൻറ്റുകൾ ക്രിപ്റ്റോ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വരാം, പിന്നെ അതിപ്പോൾ ഗവൺമെൻറ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് പോലെ, അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ, ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ വളർച്ചയിൽ സ്വാഭാവികമായും അവർ വെറുതെ നോക്കി നിൽക്കുന്നതിനേക്കാൾ അവർക്കും അതിൽ നിന്ന് സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും, അല്ലെങ്കിൽ അവരുടെ അവരിൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസികളെങ്കിലും കൃത്യമായ മോണിറ്ററിങ്ങിന് വിധേയമാക്കാം എന്നൊക്കെ കരുതിക്കൊണ്ട് ഒരു പക്ഷേ ഗവൺമെൻറ്റുകൾ ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തുന്നത് നിയമവിധേയമാക്കുകയോ അതല്ലെങ്കിൽ ആ ഗവൺമെൻറ്റുകൾ തന്നെ ക്രിപ്റ്റോ കറൻസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്തേക്കാം. പക്ഷെ അത് അതിനെ അനുവദനീയമാക്കിയിട്ട് മാറ്റുന്നില്ല. കാരണം ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നാട്ടിലെ അവിടുത്തെ ഉൽപാദനക്ഷമതയെയോ അതല്ലെങ്കിൽ സ്വന്തമായ ഗോൾഡ് സിൽവർ പോലെയുള്ള സ്വന്തമായ മൂല്യത്തെയോ ഒന്നും ആസ്പദമാക്കാതെ കേവലം ജനങ്ങളുടെ വിനിമയത്തിൽ മാത്രം അധിഷ്ഠിതമായി നിലനിൽക്കുന്ന ഒരു കറൻസി ആയിട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിപ്റ്റോ കറൻസികൾ രാജ്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും നിലവിലുള്ള അവരുടെ കറൻസികളോ കാര്യങ്ങളോ മറ്റോ ഒന്നും തന്നെ എന്തു ചെയ്തിട്ടില്ല, ഒന്നും തന്നെ ഇല്ലാതാകുകയോ അല്ലെങ്കിൽ അതുപയോഗിച്ചുള്ള വിനിമയങ്ങൾ നിലക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ക്രിപ്റ്റോ കറൻസികളായി പരസ്പരം വിനിമയം ചെയ്യപ്പെടുന്ന മറ്റൊരു ഉപാധിയായി അത് വേറിട്ട് തന്നെ അതിൻ്റെ മാർക്കറ്റിലേക്ക് നിലനിൽക്കുകയാണ്. പിന്നീട് ഇതിൻ്റെ മറ്റു ഭവിഷ്യത്തുകളും വലിയ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. സാമൂഹികമായും അതുപോലെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്ന ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഇന്നും ഇതിൻ്റെ പിന്നിലുണ്ട്. അതായത് ഡീസെൻട്രലൈസ്ഡ് കറൻസി ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് സാമ്പത്തിക നിരീക്ഷണത്തിന് വിധേയമാകാതെ സമ്പത്ത് കൈമാറ്റം ചെയ്യാനും മറ്റുമൊക്കെ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം കൈവന്നതോടുകൂടി എല്ലാ അർത്ഥത്തിലുള്ള അധാർമികമായ കാര്യങ്ങൾക്കും, ഇപ്പോൾ മയക്കുമരുന്ന് കച്ചവടങ്ങളാകട്ടെ, അതുപോലെ തന്നെ വലിയ രൂപത്തിൽ രാജ്യങ്ങളുടെയോ അതല്ലെങ്കിൽ കമ്പനികളുടെയോ ഒക്കെ ഡാറ്റകൾ ചോർത്തി അതിന് മൂല്യമിട്ട് ആ മൂല്യം പണം ആവശ്യപ്പെട്ട് ആ പണം കൈക്കലാക്കാൻ വേണ്ടി അതിന് ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗപ്പെടുത്തുന്ന രീതിശാസ്ത്രമാകട്ടെ, അതുപോലെ തന്നെ മറ്റുള്ള എന്തെല്ലാം ബ്ലാക്ക് മാർക്കറ്റ്സുകൾ ഇന്ന് ലോകത്തുണ്ടോ ആ ബ്ലാക്ക് മാർക്കറ്റ്സുകളുടെയൊക്കെ സാമ്പത്തിക വിനിമയത്തിനുള്ള ട്രാൻസാക്ഷൻസിനുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുള്ള ഒരു ഉപാധിയായി ഈ പറയുന്ന പിന്നെ ഡീസെൻട്രലൈസ്ഡ് കറൻസികൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം പൊതുവായ ഒരു നിരീക്ഷണ സംവിധാനത്തിൽ നിന്ന് വ്യതിരിക്തമായി ഒരു പാരലൽ സംവിധാനമായി പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയായിട്ട് അത് വളർന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ബ്ലാക്ക് മാർക്കറ്റ്സിൻ്റെ അവർക്ക് ഈ ക്രിപ്റ്റോ കറൻസികളെ വലിയ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ മൂല്യം നിലനിർത്തുന്നത്, മറ്റൊന്നും തന്നെയല്ല. അപ്പം അതിൻ്റെ മൂല്യം അതോടുകൂടി അത്തരം കാര്യങ്ങൾക്കും മറ്റുമൊക്കെ ഇത് ഉപയോഗിക്കുന്നത് എത്രത്തോളം കുറയുന്നു, സ്വാഭാവികമായി ഇതിൻ്റെ മൂല്യം വളരെയധികം തന്നെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ന് ഇതിൻ്റെ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാൻ നമുക്ക് നിശ്ചിത ഓരോ ക്രിപ്റ്റോ കറൻസിക്കും നിശ്ചിത നാണയങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകമായ കറൻസികളിൽ മാത്രമേ നമുക്ക് അത് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏതൊരു കറൻസിയിലാണോ നമ്മൾ വാങ്ങിക്കുന്നത് ആ കറൻസിയുടെ പേർച്ചേസ് വാല്യൂ നിലനിർത്തുക എന്നുള്ള ഒരു സാമ്പത്തികമായ ലക്ഷ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പല സാമ്പത്തിക രംഗത്തെ പ്രഗത്ഭരും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സാമ്പത്തിക യുദ്ധത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണത്. അപ്പോൾ അതുകൊണ്ടാണ് പല ഗവൺമെൻറ്റുകളും ഇന്ന് എന്ത് ചെയ്യുന്നത്, അവർ നോക്കി നിൽക്കാതെ ഓരോരുത്തരും ഈ രൂപത്തിലുള്ള ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് അവരുടെ കറൻസി ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കാൻ സാധിക്കുന്ന ക്രിപ്റ്റോകളെ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഒരാൾ കുറച്ച് കറൻസികൾ ഉൽപ്പാദിപ്പിക്കാൻ വിചാരിക്കുക അയാളുടെ പേരിൽ, എന്നിട്ട് ഈ കറൻസികൾ എന്ത് ചെയ്യുന്നു, ഒരു നാട്ടിലെ കുറച്ച് കച്ചവടക്കാർ അല്ലെങ്കിൽ കുറച്ച് ഒരു ഒരു കൂട്ടായ്മയോ ചേർന്ന് അവർക്കിടയിൽ അവർ ഈ കറൻസി വെച്ചിട്ട് വിനിമയങ്ങൾ, സാമ്പത്തിക ട്രാൻസാക്ഷൻസ് നടത്താൻ ആ കറൻസിയെ അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരുപാട് കറൻസി സംവിധാനങ്ങൾ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതിക്കുള്ളിൽ വരുമ്പോൾ സ്വാഭാവികമായും അതിനെ നിരീക്ഷിക്കാനുള്ള പ്രയാസവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രതിസന്ധികളും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അത് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമായി നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ നിലവിലുള്ള രാജ്യങ്ങളുടെ കറൻസികളെയും മറ്റുമൊക്കെ ആ കറൻസി സംവിധാനത്തിനും പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനും മറ്റുമൊക്കെ ഇതിൻ്റെ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ രൂപ എന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസിയാണ്, രൂപയ്ക്ക് പകരമായി നമ്മളുടെ വിനിമയ രംഗത്തേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ട്രാൻസാക്ഷൻസിന് നമുക്ക് ഇനി മുതൽ ഇന്ന കറൻസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന രൂപത്തിലേക്ക് രാജ്യം മാറുകയാണെങ്കിൽ അവിടെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിന് കൃത്യമായിട്ടൊരു ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സാമ്പത്തിക നയവും മറ്റുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ ട്രാൻസാക്ട് ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള ഒന്നല്ല ഇന്നുള്ള ക്രിപ്റ്റോ കറൻസികൾ. ഗവൺമെൻറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തവയാണെങ്കിൽ പോലും അത് സാമ്പത്തിക രംഗത്ത് നിന്ന് വേറിട്ട് നിൽക്കുന്ന തന്നെ ഒരു ഒരു വസ്തുവായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മൂല്യത്തിൽ വലിയ രൂപത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. ആളുകളുടെ പണത്തിന് പോലും, ആ പണത്തിന് വലിയ നേട്ടമുണ്ടാകും എന്ന് കരുതുന്നത് പോലെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനും ഇടവരുത്തുന്ന ഒരു കാര്യമായിട്ടത് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയുടെ വിഷയത്തിലും അത്തരത്തിൽ ഒരു വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് അത് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമാണ്, കാരണം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട വന്ന ആ സമയത്തുള്ള പോലെയുള്ള ഒരു അവസ്ഥയിലല്ല ഇന്നത് നിലനിൽക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു പാഠമാണ്. വല്ലാഹു തആല അഅലം.
2: നല്ല ജിന്നിനോ അല്ലെങ്കിൽ നല്ലതല്ലാത്ത മോശമായ ജിന്നിനോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ കഴിയുമോ എന്നാണ്.
4: ജിന്ന് ബാധ അല്ലെങ്കിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ദുഷ്പ്രേരണയായി ഉണ്ടാകാം, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനൊക്കെ നിരവധി തെളിവുകൾ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഇത്തരം പൈശാചികത വരാതിരിക്കുവാൻ ഒരാൾ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും നന്മകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുക ഒരു പരിഹാരമാണ്. എന്നാൽ ഒരാൾക്ക് സാഹചര്യങ്ങളിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും ഒരു പൈശാചിക ബാധ ഏറ്റതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, തോന്നിക്കഴിഞ്ഞാൽ, പിന്നീട് റബ്ബിനോടുള്ള പ്രാർത്ഥനയും ഇസ്ലാമികമായ മന്ത്രങ്ങൾ, വിശുദ്ധ ഖുർആൻ ഓതി, ഹദീസുകളിൽ വന്ന റുഖിയകൾ ഓതി ചികിത്സിക്കുകയുമാണ് വേണ്ടത്. പൂർവികരൊക്കെ ആ രൂപത്തിൽ ചെയ്തിരുന്നതായി കാണുവാൻ സാധിക്കും. അപ്പൊ ഈ ഒരു പരിഹാരം അല്ലാതെ സിഹറുബാദ അല്ലെങ്കിൽ ജിന്നുബാധ മറ്റൊരു സിഹറുകൊണ്ട് ചികിത്സിക്കുവാനോ അല്ലെങ്കിൽ ദൈവിക പരിവേഷം നൽകപ്പെടുന്ന ചില ആളുകളുടെ അടുക്കൽ പോയി ശിർക്ക് ചെയ്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ മുതിരുവാൻ പാടില്ല എന്നതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റുഖിയ നടത്തിയതായി ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതൊക്കെയാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തആല
2: പ്രായമായ അന്യ സ്ത്രീകളുടെ കൈ പിടിക്കാമോ? അവർ എന്റെ ഉമ്മയുടെ കൂട്ടുകാർ, 70 വയസ്സൊക്കെ ഉള്ളവരാണ് എന്ന്
5: ചോദ്യത്തിൽ നിന്നും മനസ്സിലാകുന്നത് മുസാഫത്ത് കൈ കൊടുക്കൽ, സലാം പറഞ്ഞ് കൈ കൊടുക്കലാണ്. ആ കൈ കൊടുക്കൽ അത് എത്ര പ്രായം തന്നെ സ്ത്രീകളാണെങ്കിലും പാടില്ല. മഹറമാണെങ്കിൽ, വിവാഹ ബന്ധം നിഷിദ്ധമായ ഗണത്തിൽപ്പെട്ട ഉമ്മ, വല്യുമ്മ, മകൾ, സഹോദരി, അമ്മായി, മാതാവിന്റെ സഹോദരിമാർ, ഇങ്ങനെയുള്ള, അതേപോലെ ഭാര്യയുടെ ഉമ്മ, ഇങ്ങനെയുള്ള വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾക്കാണ് എങ്കിൽ മുസാഫഹത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അല്ല എങ്കിൽ അവർ സ്ത്രീകളാണ് എന്നുള്ള നിലക്ക് തന്നെ പ്രായം എത്ര കൂടിയാലും കുറഞ്ഞാലും ശരി. അവിടെ പ്രത്യേകിച്ച് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായം കൂടിയ സ്ത്രീകൾക്ക് അങ്ങനെ കൈ കൊടുക്കാം, മുസാഫഹത്ത് കൊടുക്കാം എന്ന് പറയാത്ത സ്ഥിതിക്ക്, എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെ കൈ കൊടുക്കുന്നത് നിഷിദ്ധമാക്കി വന്ന ഹദീസുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല, മറിച്ച് സലാം കൊടുക്കാവുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അന്യ സ്ത്രീയുടെ കൈ സ്പർശിക്കുന്നതിനേക്കാൾ നല്ലത് അവന്റെ തലയിൽ ഒരു ആണി അല്ലെങ്കിൽ ഒരു സൂചി കുത്തിവെക്കലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുസാഫഹത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്.
2: കുടുംബത്തിൽ ചിലർ കുട്ടികൾക്ക് മാർക്ക് കിട്ടുമ്പോഴും മറ്റും സമ്മാനമായി കേക്ക് കൊണ്ടുവന്ന് മുറിച്ച് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് ക്രിസ്മസിനും ബർത്ത്ഡേക്കും എല്ലാം ചെയ്യുന്നതല്ലേ? അത് പറ്റുമോ എന്ന് അവരോട് ചോദിക്കുമ്പോൾ, അതൊന്നും നമുക്ക് പറ്റില്ലല്ലോ, പറ്റുന്ന സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് കൊടുത്താൽ അവർ പറ്റാത്ത സന്ദർഭങ്ങളിൽ അവർ മാറി നിൽക്കില്ലേ എന്നാണ് പറയുക. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് മറ്റു മതസ്ഥർ ചെയ്യുന്നതിനെ അനുകരിക്കുന്നത് പോലെ അല്ലേ എന്നാണ്.
5: കുട്ടികളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഉള്ള ആഘോഷങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കേക്ക് കട്ടിങ്ങുമൊക്കെ ഏതായിരുന്നാലും പ്രോത്സാഹനജനകമല്ല, മറ്റു പലരുടെയും സംസ്കാരമാണ്. ഒരു ഇഷ്ടകരമായ പ്രോഗ്രാമിന് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു സമ്മാനമായി കൊടുക്കുമ്പോൾ, ഭക്ഷ്യവസ്തുവായി കൊടുക്കുമ്പോൾ, കേക്ക് കൊടുക്കുക എന്ന് തെറ്റായൊരു കാര്യമൊന്നുമല്ല. എന്നാൽ പൊതുവെ കേക്ക് കട്ട് ചെയ്ത് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നത് മറ്റു പലരുടെയും സംസ്കാരം പോലെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കഴിവിൻ പരമാവധി അത് ഉപേക്ഷിക്കലായിരിക്കും നല്ലത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
2: സ്ഥലം, വാഹനം, അതല്ലെങ്കിൽ മറ്റു കച്ചവടത്തിൽ പലരും ഉയർന്ന കമ്മീഷൻ എടുക്കാറുണ്ട്, ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്ന്?
5: വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇടയിൽ മധ്യവർത്തിയായി നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ നിന്നാൽ അയാൾക്കാണ് സിംസാർ എന്നൊക്കെ പറയുക. ഇടനിലക്കാരൻ എന്നോ മധ്യസ്ഥൻ എന്നോ ദല്ലാൾ എന്നോ ബ്രോക്കർ എന്നൊക്കെ പറയും. ഇസ്ലാമികമായി ഇതൊരു ഹറാമായ കാര്യമല്ല. ഒരു പക്ഷേ ഒരു കച്ചവടക്കാരൻ മാത്രം ഉദ്ദേശിച്ചാൽ അയാളുടെ വസ്തു വകകൾ വിറ്റു പോകാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ വളരെ തിരക്കുള്ള ഒരു വ്യക്തിക്ക് സ്ഥലം, മറ്റു വസ്തുക്കൾ വേണം എന്ന് വിചാരിച്ചാൽ ബ്രോക്കർമാരുടെ സഹായമില്ലാതെ ലഭിക്കുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണികളായി സത്യം മാത്രം പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ചു കാണിക്കാതെ യഥാർത്ഥ ബോധത്തോടുകൂടിയാണ് ഒരു ബ്രോക്കർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ സ്വാഭാവികമായും അയാളുടെ സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം, ഇതിനെല്ലാം അയാൾക്ക് ലഭിക്കേണ്ട ചില മുതൽമുടക്കുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ നാട്ടിലെ സമ്പ്രദായമനുസരിച്ച് ബ്രോക്കർക്ക് ഇഷ്ടപ്പെട്ട് നൽകുന്ന ആ വിഹിതം സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ ബ്രോക്കർമാർ പ്രത്യേകം മനസ്സിലാക്കണം, അത് വിവാഹമാകട്ടെ, സ്ഥല കച്ചവടമാകട്ടെ, മറ്റ് കാര്യങ്ങളാകട്ടെ, യാഥാർത്ഥ്യം മാത്രമേ പറയാൻ പാടുള്ളൂ. തനിക്ക് കമ്മീഷൻ കിട്ടുവാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ ഊതി ഉയർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ പാടില്ല എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ആലം.
2: ചെറിയ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറി മ്യൂസിക് ഇല്ലാതെ വേഷം കെട്ടി ഒപ്പന കളിക്കുവാൻ പാടുണ്ടോ എന്നാണ്.
5: കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു 7 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 10 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക്, അവർക്ക് പ്രായപൂർത്തിയെത്തിയ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ വിധിയല്ല പലപ്പോഴും വസ്ത്രധാരണ വിഷയത്തിൽ പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുള്ളത്. മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയം ചർച്ച ചെയ്യുന്ന വേളയിൽ പോലും 7 വയസ്സിൻ്റെ താഴെയുള്ള ആൺകുട്ടിയാണ് മരിച്ചത് എങ്കിൽ ആ കുട്ടിയെ ഉമ്മാക്കും വാപ്പാക്കും കുളിപ്പിക്കാമെന്നും, അല്ലെങ്കിൽ 7 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ് മരിച്ചത് എങ്കിൽ ആ കുട്ടിയെ വാപ്പാക്കും ഉമ്മാക്കും കുളിപ്പിക്കാമെന്നും, അതിൻ്റെ മുകളിലാകുമ്പോൾ 10 വയസ്സൊക്കെ ആകുമ്പോൾ പെൺകുട്ടിയാണ് എങ്കിൽ ഉമ്മയും ആൺകുട്ടിയാണ് എങ്കിൽ വാപ്പയും കുളിപ്പിക്കണം എന്നൊക്കെ പണ്ഡിതന്മാരുടെ അക്വാലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ 1, 2, 3 ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് പ്രായപൂർത്തിയെത്തിയ സ്ത്രീകളുടെ അതേ വസ്ത്രധാരണം വേണമെന്നില്ല. അതൊരു ഭാഗത്ത് മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള കളികളും അതിനനുസരിച്ചുള്ള വിനോദങ്ങളും അവർക്ക് അനുവദനീയമായി തീരുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, അവരെ പ്രവാചകൻ കല്യാണം കഴിച്ചു കൊണ്ടെന്ന് വളരെ ചെറിയ പ്രായത്തിലാണ് അവർക്ക് കളിക്കുവാനുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതേതായിരുന്നാലും ഒരു മുതിർന്ന സ്ത്രീക്ക് അനുവദനീയമായ കാര്യമല്ലല്ലോ. അതേപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിൽ എത്യോപ്യക്കാർ പുരുഷന്മാർ അവർ പള്ളിയിൽ ആയുധാഭ്യാസം നടത്തിയിരുന്നു, റസൂലുള്ളാഹി അനുവദിച്ചിരുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ അത് നോക്കിക്കണ്ടിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ വിധിയല്ല, ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ വിഷയത്തിൽ ഒരേ വിധിയല്ല എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്. അതായത് ഇപ്പോൾ കുട്ടികൾക്ക് ഒപ്പന, ഇപ്പോൾ 1, 2, 3 വയസ്സുള്ള കുട്ടികൾക്ക് ഒപ്പന, അവർ ഒപ്പന കളിക്കുക എന്നുള്ളത് വലിയൊരു തെറ്റായ ഒരു കാര്യമൊന്നുമല്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒപ്പന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒപ്പനയുടെ ചേരുവയായി മ്യൂസിക്കുള്ള സംഗീതമുള്ള പാട്ടായിരിക്കും, അതിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും ഒപ്പന നടത്തുക. അതേതായിരുന്നാലും മ്യൂസിക് അനുവദനീയമല്ല, സംഗീതം അനുവദനീയമല്ല. അതേപോലെ തന്നെ മനുഷ്യൻ്റെ വികാരങ്ങളെ തട്ടി ഉണർത്തുന്ന രൂപത്തിലുള്ള പാട്ടുകളാണ് അതിലെങ്കിൽ, അത് ചെറിയ കുട്ടികൾ കളിക്കുകയാണെങ്കിലും ആ പാട്ടുകൾ അനുവദനീയമല്ല. ഇത്തരം പാട്ടുകളും മ്യൂസിക്കുകളും ഒഴിച്ചു നിർത്തിക്കൊണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും ഇന്നത്തെ കാലത്ത് ഒരു ഒപ്പന കളിക്കുക എന്നത് അസാധ്യമായിരിക്കും എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ഒരു ഉത്തരവാദിത്വ മസ്ഊലിയത്ത് ഉണ്ട്. അതായത് കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ ഇസ്ലാമികമായൊരു ശിക്ഷണത്തോടുകൂടി, അവർ വളർന്നു വരുമ്പോൾ ഇസ്ലാമികമായ ചിട്ടയോടുകൂടി വളർന്നു വരണം എന്ന ചിന്താഗതിയോടുകൂടിയായിരിക്കും മക്കളെ വളർത്തേണ്ടത്. അങ്ങനെ ഉദ്ദേശമുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒപ്പനയും മറ്റു കാര്യങ്ങളും നാട്യവും ഒക്കെ പഠിപ്പിക്കുന്നതിന് അപ്പുറം എങ്ങനെ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കാം, ദീനിയായ അദ്കാറുകൾ എങ്ങനെ കാണാതെ പഠിപ്പിച്ചു കൊടുക്കാം, എങ്ങനെ ഇസ്ലാമികമായ ചിട്ടകൾ ഉണ്ടാക്കാം എന്ന കാര്യത്തിലായിരിക്കും ശ്രദ്ധ കൊടുക്കുക. അതുകൊണ്ടാണല്ലോ 7 വയസ്സായി കഴിഞ്ഞാൽ നമസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും 10 വയസ്സായി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണമെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി നിർദ്ദേശിച്ചത്. ഇവിടെ സ്ത്രീ പുരുഷന്മാരുടെ ഏതൊക്കെ കലാപരിപാടികളാണ് അനുവദിക്കപ്പെട്ടത് എന്നൊരു ചോദ്യം കൂടെ കൂട്ടത്തിലുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചപ്പോൾ പ്രസംഗമാകട്ടെ, അതേപോലെ മ്യൂസിക്കുകളും മറ്റുമൊന്നുമില്ലാത്ത പാട്ടുകളാകട്ടെ, ഇതൊക്കെ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ അതൊന്നും തന്നെ വലിയൊരു സമയം കവർന്നെടുക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിന് തടസ്സം നേരിടുന്ന രൂപത്തിലോ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണത്തേക്കാൾ താല്പര്യം പാട്ടിനും ഗാനത്തിനും കൊടുക്കുക എന്ന രൂപത്തിലേക്ക് ഒരിക്കലും എത്തിക്കൂട. എപ്പോഴും നമ്മുടെ മനസ്സുകളിലും ചുണ്ടുകളിലുമൊക്കെ ഖുർആനിക ആയത്തുകളും അതിൻ്റെ പാരായണവുമാണ് വരേണ്ടത്. അതിന് തടസ്സമാകുന്ന രൂപത്തിലാകരുത് നമ്മുടെ പാട്ടിനുള്ള താല്പര്യവും ഇഷ്ടവും എന്ന് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുവദിക്കപ്പെട്ട ചില മേഖലകളുണ്ട്. ഇപ്പോൾ വിവാഹ സദസ്സിലാണെങ്കിൽ അവർക്ക് ദഫ് ഉപയോഗിക്കാം. അത് തന്നെയും അവർ മാത്രമുള്ള ഒരു സ്ഥലങ്ങളിലാണ് ഉള്ളത്. പുരുഷന്മാരുടെ മുമ്പിൽ ചമഞ്ഞു വരുന്ന രൂപത്തിലുള്ള ഒരു കലാപ്രകടനവും അതേപോലെ തന്നെ പുരുഷന്മാരുടെ വികാരങ്ങൾക്ക് ഉദ്ദീപിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ അടങ്ങിയ പരിപാടികളും കലാപരിപാടികളും ഒന്നും സ്ത്രീകൾക്ക് അനുവദനീയമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ആലം.
2: മൂക്ക് കുത്തുന്നത് അനുവദനീയമാണോ എന്ന്?
5: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ശരീരവുമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്ക് കുത്തിയാലും അല്ലെങ്കിൽ കാത് കുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈ ഒരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്ക് കുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കാർഷിക കോളേജുകളിൽ PG PhD പ്രവേശനം. ഓഗസ്റ്റ് 20 വരെ അപേക്ഷ സ്വീകരിക്കും കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ. PG PhD പ്രോഗ്രാമുകൾക്ക് ഓഗസ്റ്റ് 20 വരെ അപേക്ഷ നൽകാം. വിവിധ കോഴ്സുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ ICIRPG PhD പ്രവേശന പരീക്ഷകളുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. പ്രത്യേകം പ്രവേശന പരീക്ഷകൾ നടത്തും. കാർഷിക കോളേജുകളിൽ PG PhD പ്രവേശനം സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കേണ്ടത് www.admissions.kau.in.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: أعوذ بالله من الشيطان الرجيم
4: فلا تحسبن الله مخلف وعده رسل

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. എന്റെ സന്തോഷം മറ്റുള്ളവർക്ക് ദുഃഖമാവരുത്, ഈ വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാഴ്ചപ്പാട് നൽകുന്ന ഒരു സംഭവം ഈ അടുത്ത ദിവസം ഒരു സുഹൃത്ത് അയച്ചു തന്നതിൽ നിന്ന് വായിക്കാൻ പറ്റി. ഒരു പരീക്ഷണാർത്ഥം 4 കുട്ടികളെ ഒന്നിച്ച് നിർത്തി അവരുടെ മുമ്പിൽ ഓടിയെത്താവുന്ന ദൂരത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മധുര പലഹാരങ്ങൾ വെച്ച് അവരോടൊരാൾ പറഞ്ഞു, നിങ്ങളിൽ ആരാണോ ആദ്യം ഓടിയെത്തുന്നത് അവർക്ക് ഈ മധുര പലഹാരങ്ങൾ അവർക്ക് കഴിക്കാം എന്ന് പറഞ്ഞു. അവർ 4 പേരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഓടി. 4 പേരും ഒരേ സമയത്ത് അവിടെ എത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ 4 പേരും ആ മധുര പലഹാരങ്ങൾ വീതിച്ചെടുത്തു. അപ്പോൾ അവരോട് ചോദിക്കപ്പെട്ടു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? അവർ പറഞ്ഞത്, ഞങ്ങൾ ഒരാൾ ഓടി മുന്നിലെത്തി ഭക്ഷണം മധുര പലഹാരങ്ങൾ കഴിക്കുമ്പോൾ അയാൾ സന്തോഷിക്കുമ്പോൾ ബാക്കിയുള്ളവർ ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും സന്തോഷിക്കണം എന്ന വിശാലമായ ഒരു മനസ്സിൻ്റെ കാഴ്ചപ്പാടാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവർ ദുഃഖിക്കരുത്. എല്ലാവരും സന്തോഷിക്കട്ടെ. നാം സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ അപരനും സന്തോഷിക്കണമെന്നുള്ള മനസ്സ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളുടെയും വിശ്വാസം പൂർത്തിയാവുകയില്ല. എത്ര വിശാലമായ ഒരു ആശയമാണ് സുഹൃത്തുക്കളെ ഇത്. നാം എപ്പോഴും നമ്മുടെ കുറവുകളെക്കുറിച്ച്, നമ്മുടെ സന്തോഷമില്ലായ്മയെക്കുറിച്ച് നാം പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കുമ്പോൾ, നാം ആഗ്രഹിക്കുന്ന സന്തോഷം നമുക്ക് ലഭിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് ദുഃഖമായി തീരുമോ എന്ന് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഗൗരവപരമായ ഒരാശയമാണ് ഇത് നമുക്ക് പകർന്നു നൽകുന്നത്. വിശ്വാസത്തിൻ്റെ ശക്തി ഒരാളുടെ മനസ്സിൽ തൻ്റെ സന്തോഷങ്ങളെ ത്യജിച്ചും അപരനെ സന്തോഷിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സ് വിശ്വാസികൾക്കുണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വല്ലദീന തബവ്വ ഉദ്ദാറ വൽ ഈമാനമിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജർ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത മിമ്മ ഊതു വയുഅ്സിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സി ഫഉലാഇക ഹുമുൽ മുഫ്ലിഹൂൻ. തങ്ങളുടെ ഭവനങ്ങളെയും വിശ്വാസത്തെയും മുൻകൂട്ടി തയ്യാറാക്കിയ ആളുകൾ, മക്കയിൽ നിന്നും ഹിജറ വരുന്നവരെ കാത്ത് മദീനയിലുണ്ടായിരുന്ന അൻസാറുകൾ അവരുടെ വീടുകളെയും ആ വരുന്ന വിശ്വാസങ്ങളെ സ്വീകരിക്കുവാൻ മാനസികമായും അവരൊരുങ്ങിയിരിക്കുകയാണ്. അവർക്ക് യാതൊരു പ്രയാസവുമില്ല. അവർക്ക് നൽകിയ കാര്യങ്ങളെ മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളത് അവർക്കൊരു പ്രശ്നമേ അല്ല. വയുഅ്സിറൂനാലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകുമ്പോഴും മറ്റുള്ളവർക്ക് മുൻഗണന നൽകാനാണ് അവരാഗ്രഹിക്കുന്നതെന്നാണ്. എത്ര വിശാലമായ ഒരാശയമാണ്. എല്ലാവരും സന്തോഷിക്കണം. മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ നമ്മുടെ സന്തോഷം നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും ആവില്ല എന്നത് വളരെ വലിയ ഒരു അറിവാണ്. കുടുംബത്തിൽ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ, ഒരു സ്ഥാപനത്തിൽ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ, എവിടെ നമ്മൾ സമൂഹമായി ജീവിക്കുമ്പോഴും അവിടെയെല്ലാം മറ്റൊരുത്തനെ ദുഃഖിപ്പിച്ചുകൊണ്ട്, മറ്റൊരുത്തനെ വിഷമിപ്പിച്ചുകൊണ്ടാവരുത് നമ്മളുടെ സന്തോഷം എന്നത് വലിയൊരാശയമാണ്. ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഒരു അടിത്തറയായി ഈ ആശയത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. കാരണം നമ്മുടെ നാട്ടിലൊരു രോഗി ഉണ്ടാകുമ്പോൾ ആ രോഗിയുടെ വേദനകളും വിഷമങ്ങളും നമ്മുടെ വേദന പോലെ നമുക്ക് കാണാനാവുക. അപ്പോഴാണല്ലോ അയാളുടെ ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് ഫണ്ട് സ്വരൂപിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അയൽപക്കത്തൊരു പെൺകുട്ടി പ്രായമായി വിവാഹിതയാകാതിരിക്കുമ്പോൾ നമ്മുടെ പെങ്ങളെപ്പോലെ നമുക്ക് തോന്നുക. അവരുടെ വിവാഹം നമുക്കൊരു സന്തോഷമാകും, അവരുടെ വിവാഹം നീണ്ടുപോകുമ്പോൾ അതൊരു വേദനയാകും. അങ്ങനെ എവിടങ്ങളിലെല്ലാം മനുഷ്യ മനസ്സുകൾ വേദന അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം നമ്മുടെ വേദനയായിത്തീരുക. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരങ്ങളാണെന്ന് പറയുമ്പോൾ ആ സാഹോദര്യം തൻ്റെ അനുജൻ തൻ്റെ ജ്യേഷ്ഠൻ തൻ്റെ അനുജത്തി തൻ്റെ ജ്യേഷ്ഠത്തി എന്ന് മറ്റുള്ളവരെക്കുറിച്ച് വിചാരിക്കാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ എന്തുമാത്രം വിശാലമായിരിക്കും നമ്മുടെ മനസ്സ്, എത്രമാത്രം ജീവകാരുണ്യത്തിന് സന്നദ്ധമായിരിക്കും നമ്മുടെ മനസ്സ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരെയെല്ലാം സഹായിക്കുവാനും അവർക്കെല്ലാവർക്കും സേവനം ചെയ്യുവാനും മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിത്തീരുകയും മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായിത്തീരുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പരിപൂർത്തിയിലെത്തുന്നത്. ശരിയായ വിശ്വാസത്തിൻ്റെ ഉടമകളാകുവാനും എല്ലാവരെയും സന്തോഷിപ്പിക്കുവാനും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അവരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുവാനും പരിഹരിക്കുവാനുമുള്ള സന്മനസ്സ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ നേർരേഖ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. എൻ്റെ സന്തോഷം മറ്റുള്ളവർക്ക് ദുഃഖമാവരുത്. ഈ വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ബലൂൺ വിൽക്കുന്ന ബലൂൺകാരൻ തന്റെ ശേഖരമെല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ തുടങ്ങുമ്പോ കറുത്തു മെല്ലിച്ച് പട്ടിണിക്കോലമായ ഒരു പയ്യൻ വന്ന് ഈ ബലൂൺകാരനോട് ചോദിച്ചു, ബലൂൺ മാമ കറുത്ത ബലൂൺ മാത്രം എന്താണ് മുകളിലേക്ക് ഉയരാത്തത്? അപ്പോൾ ബലൂൺകാരൻ ആകാശത്തേക്ക് നോക്കി. പലവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്ത് തത്തിക്കളിക്കുന്നുണ്ട്. അതിലൊന്നും കറുത്തതായിരുന്നില്ല. ആ ബലൂൺ മാമ ഒന്നും മിണ്ടാതെ തന്റെ കൂടയിൽ നിന്ന് ഒരു കറുത്ത ബലൂൺ എടുത്ത് അതിന്റെ ഉള്ളിൽ ഹീലിയം വാതകം നിറച്ച് അതിന്റെ വാ കെട്ടി. അത് മെല്ലെ മെല്ലെ പൊങ്ങി പൊങ്ങി മറ്റു ബലൂണുകൾക്കൊപ്പം തത്തിക്കളിച്ചു. ഇത് കണ്ട് കുഞ്ഞു പയ്യന് സന്തോഷമായി. അവൻ നിറചിരിയോടെ അവനെ നോക്കി നിന്നപ്പോ ബലൂൺ മാമ അവനെ നെഞ്ചോടടുക്കി പിടിച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ബലൂണിന്റെ നിറമല്ല, ബലൂണിന്റെ രൂപമല്ല, ബലൂണിന്റെ ആകൃതിയല്ല, അത് ആരുണ്ടാക്കി എന്നുള്ളതല്ല, അത് എവിടെ ഉണ്ടാക്കി എന്നുള്ളതല്ല, അതിന്റെ ഉള്ളിലുള്ള വാതകമാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്.
1: വളരെ വളരെ മനോഹരമായ ഒരു ചിന്ത. ഒരു കുഞ്ഞുകുട്ടി, വളരെ ശോഷിച്ചു പോയൊരു കുട്ടി, ഒരു ബലൂണിനെ കണ്ടപ്പോൾ, കറുപ്പ് കണ്ടപ്പോൾ, ആ കറുത്തത് എന്ത് മാത്രം പൊങ്ങിപ്പോകുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുമ്പോൾ അവനെപ്പോലെ കറുത്തവരും ഇതുപോലെ പൊങ്ങിപ്പോവില്ല എന്നൊരു പക്ഷേ അവൻ ചിന്തിച്ചിരിക്കാം. കഥയിൽ നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണ്,
2: അവൻ്റെ ഉള്ളിൽ ആശങ്ക.
1: അതെ, അപ്പോഴാണ് ഹൈഡ്രജൻ ബലൂൺ, അതിലേക്ക് ഹൈഡ്രജൻ വാതകം നിറച്ചപ്പോൾ മറ്റു ബലൂണിനെ പോലെ കറുത്തതല്ല അവിടെ പ്രശ്നം, ഉള്ളിൽ അതിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ബലൂൺ പൊങ്ങിയപ്പോൾ കുട്ടിക്ക് സന്തോഷമായി എന്നാണ് കഥ. നമ്മളിവിടെ ആലോചിക്കേണ്ടത്, പലപ്പോഴും മനുഷ്യൻ അവനവൻ്റെ ഉള്ളിൽ നിറക്കേണ്ട പലതും ഇല്ലാതെ, ഞാനൊന്നും എവിടെ എത്തിയില്ലല്ലോ, എന്നെ കൊണ്ടാവില്ലല്ലോ, കഴിയില്ലല്ലോ എന്ന ഒരു അപകർഷതാബോധത്തിലേക്ക് താഴ്ന്നു പോകുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അത് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അവർ നേടിയെടുത്ത ചില നെഗറ്റീവായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുടെ ഫലമായിട്ടായിരിക്കാം. നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ അകമാണ് പ്രധാനമെന്ന്, ബാഹ്യരൂപങ്ങളോ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളോ അല്ല, ഉള്ളിലെന്ത് എന്നുള്ളതാണ് പ്രധാനം.
2: കുട്ടികൾക്ക് ശരിക്ക് ഈയൊരു ഈ ബലൂണിൻ്റെ ഒരു കഥ വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ, കുട്ടികളുടെ ഉള്ളിൽ നിറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ ചെറുപ്പത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള വിഷയം ഈ അപകർഷതാബോധം, നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്ന് തുടങ്ങുന്നത് തന്നെ വളരെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ വന്നോളാമെന്നില്ല, ഒരു 12 വയസ്സോ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ്,
1: അഡോൾസൻസിലേക്ക് എത്തുന്ന
2: സമയമാണല്ലോ. അപ്പോഴേക്ക് നമ്മൾ കുട്ടികൾക്ക് കുറേ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളെ, ഇനി അത് ഒന്നുകിൽ ചിലപ്പോൾ മദ്രസകളിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നായിരിക്കാം, അതല്ല എങ്കിൽ അവിടെ നിന്നൊന്നും കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ, കൃത്യമായും ഉമ്മയിൽ നിന്നോ രക്ഷിതാവിൽ നിന്നോ അത് കുട്ടിയുടെ മനസ്സിലേക്ക് കിട്ടേണ്ടതുണ്ട്.
1: പ്രത്യേകിച്ച് ഈ സമയത്ത് ബാഹ്യരൂപങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന, ഈ ജാടകൾക്ക് കൂടുതൽ പിന്നെ പരിഗണന കൊടുക്കുന്ന ഒരു കാലത്ത്, ബാഹ്യരൂപങ്ങളല്ല നമ്മുടെ അകത്ത് കത്തേണ്ട ഒരു തിരിയുണ്ട്. അത് കെട്ടുപോയാൽ മറ്റൊന്നു കൊണ്ടും ഒരു ഫലമില്ല എന്ന് പറഞ്ഞു. അതെന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകേണ്ട മൂല്യം, നന്മ, അതുകൊണ്ട് വളരാൻ പറ്റണം.
2: അതെ, ഇവിടെ രണ്ട് ആംഗിളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഇത്, ഈ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങൾ. ഇവ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, പുതിയൊരു ജനറേഷൻ്റെ കടന്നുവരവിൽ, അല്ലെങ്കിൽ ആ ഒരു മാറലിൽ, നിങ്ങളീ പറഞ്ഞ ഈ ഒരു ജാടകളുണ്ടല്ലോ, അതൊക്കെയാണ് എന്തൊക്കെയോ എന്ന് തോന്നുന്ന കുറേ പ്രോഗ്രാമുകൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു ടൂറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ, പണ്ടൊക്കെ നമ്മൾ ടൂറ് പോവുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന താല്പര്യം എന്തായിരുന്നു? അവിടെ പോയി കാണുന്ന ആ ഒരു സ്ഥലമോ, അതല്ലെങ്കിൽ ഒരു സൂ ആണെങ്കിൽ ആ സൂയിലെ വിശേഷങ്ങൾ, അവിടുത്തെ മൃഗങ്ങളും കാര്യങ്ങളും, അതല്ലെങ്കിൽ നമ്മളൊരു പിന്നെ പട്ടണം കാണാൻ പോവുകയാണെങ്കിൽ ആ പട്ടണത്തെക്കുറിച്ച്, കടൽ കാണാൻ പോവുകയാണെങ്കിൽ ആ കടലിനെക്കുറിച്ച് ഒക്കെയുള്ള ആ ഒരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ. ഇപ്പം നമുക്ക് ടൂർ എന്ന് പറയുമ്പോഴേക്ക് ശരിക്ക് അതൊക്കെ പോയി. ഇവിടുന്ന് തുടക്കം മുതൽ അവിടെ എത്തുന്നത് വരെയുള്ള ആടലും പാടലും
1: കാട്ടിക്കൂട്ടലുകളും
2: കാട്ടിക്കൂട്ടലുകളാണ്. നമ്മളൊക്കെ പഠിച്ച സമയത്തൊക്കെ വാപ്പമാരോ അല്ലെങ്കിൽ സാറന്മാരുടെ കൂടെയൊക്കെ പോയി

0: മൈസൂരിലേക്ക് പോയെന്ന് വിചാരിച്ചോളൂ. അവർ നമ്മൾ മൈസൂരിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു. അവർ നന്നായി മൈസൂർ ആസ്വദിച്ചു, കാണേണ്ടതൊക്കെ കണ്ടു. ഒരു പക്ഷേ അവർ കാണാത്തത് പോലും ചിലപ്പോൾ നമ്മുടെ ഈ പോയ കുട്ടികൾ കണ്ടാവും. പക്ഷേ വീണ്ടും അവർക്കുള്ള പ്രശ്നം എന്താ അറിയോ, എന്നാലും അവരൊപ്പം പോകാൻ പറ്റിയില്ലല്ലോ. അവിടത്തേക്ക് എത്തുന്നത് വെച്ചാൽ ഈ ഒരു വിഷയമാണ്, ഈ കറുത്ത ബലൂണിൽ നിറച്ച സാധനം ഉണ്ടല്ലോ, ആ സാധനം നമ്മുടെ ഉള്ളിലേക്ക്. എന്തിനാണ് ഞാനിത് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്കതിൽ നിന്ന് കിട്ടേണ്ടത്, ഞാൻ ആരാണ് ആവേണ്ടത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ക്യാമ്പസുകളിൽ നിന്ന് അധ്യാപകരുടെ നിന്നൊക്കെ ഒന്ന് കിട്ടണം എന്നില്ല, അത് അവർക്കൊക്കെ ചെറിയ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബോധപൂർവം ചെയ്യുന്നവരുണ്ടാവാം, അത് മറ്റൊരു വിഷയം.
1: അപ്പം നമുക്കതിനെ ഇങ്ങനെ പറയാം, അതായത് ഈ പുറമോടികൾക്കപ്പുറത്തേക്ക് ഉള്ളടക്കമാണ് ജീവിതത്തിന്റെ പ്രധാനം എന്നത്.
0: അതെ, എന്താണ് കിട്ടേണ്ടത്?
1: പുറംചട്ടകളുടെ ഭംഗിയോ ബാഹ്യരൂപങ്ങളുടെ അലങ്കാരങ്ങളോ അല്ല, അകത്തെന്ത്, ആ അകത്തുള്ളതിൻ്റെ മൂല്യത്തിനനുസരിച്ചാണ് മനുഷ്യൻ്റെ ഉയർച്ച നിലനിൽക്കുന്നത്. മറ്റതൊക്കെ വെറും ഒരു കാഴ്ച വസ്തു മാത്രമാണ്. അപ്പം നമ്മൾ മനുഷ്യനൊരു കാഴ്ച വസ്തു ആവാനല്ല വേണ്ടത്, മറിച്ച് അവൻ്റെ ജീവിതം കൊണ്ട് ഉയരാൻ പറ്റണമെങ്കിൽ അവൻ്റെ അകം റെഡി ആയിരിക്കണം. ആകർഷകമായ കവറിനേക്കാൾ പുസ്തകത്തിലെ അറിവിനാണ് പ്രധാനമെന്ന് പറയാറുണ്ടല്ലോ.
0: അതിൻ്റെ
1: കണ്ടന്റ് എന്താണോ,
0: പുറചട്ട നന്നായി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് കാര്യമില്ല.
1: അപ്പൊ വലിയ വലിയ പ്രകടന പരതകളേക്കാൾ അതിന്റെ അപ്പുറത്തേക്ക് അവന്റെ പ്രവർത്തനത്തിലെ ആത്മാർത്ഥത, അവന്റെ അതിനോടുള്ള കാഴ്ചപ്പാടുകള്, ചിന്തകള്, മനുഷ്യന്റെ സ്വഭാവങ്ങള്, അവന്റെ അങ്ങനെയുള്ള ഇതെല്ലാം അകത്ത് നിറയ്ക്കേണ്ട ഹൈഡ്രജൻ ബലൂണിൽ നിറച്ചപ്പോൾ പൊന്തിയതുപോലെ അങ്ങനെ പൊന്താൻ പറ്റണം. അതല്ലാതെ അകത്തൊന്നുമില്ലാതെ ബാഹ്യമായ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് വളരേണ്ടതല്ല കുട്ടികളുടെ ബാല്യവും കൗമാരവും.
2: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. എളുപ്പമുള്ള വിചാരണ ക്ലാസ് എടുത്തുകൊണ്ട് സഫ്വാൻ ബറാമി അൽഹിക്കമിയാണ് നമ്മോടൊപ്പമുള്ളത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി ഹംദൻ ഹംദ, വശുക്റുലില്ലാഹി ശുക്രൻ ശുക്ര, والصلاة والسلام على نبينا محمد وعلى آله وصحبه ومن والاه. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. നമ്മൾ എല്ലാവരും പരലോക വിശ്വാസികളാണ്. ആ പരലോകത്ത് നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും നമുക്കുറച്ച വിശ്വാസമുണ്ട്. അതിൽ പരലോകത്തെ സംഭവ വികാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഖുർആനും ഹദീസുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് വിചാരണവേള. അറബിയിൽ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ ഹിസാബ് എന്ന വാക്കിലാണ് അതേറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത്. വിചാരണ വളരെ എളുപ്പമാകുന്ന വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ ഇൻഷിഖാഖിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി فسوف يحاسب حسابا يسيرا وينقلب الى اهله مسرورا فاما من اوتي كتابه بيمينه വലതു കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ فسوف يحاسب حسابا يسيرا അവർ എളുപ്പമുള്ള വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നതാണ്. وينقلب الى اهله مسرورا എന്നിട്ട് ആ വിചാരണക്ക് ശേഷം അവർ സന്തോഷപൂർവം സ്വർഗീയവാസികളുടെ അരികിലേക്ക് നീങ്ങുന്നതുമാണ്. ഈ ആയത്തിൽ എളുപ്പമുള്ള വിചാരണയെക്കുറിച്ച് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. വിചാരണ അത് കടുത്തുപോയാൽ അത് നാശത്തിൻ്റെ അടയാളമായിരിക്കും എന്ന് ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹിമഹുള്ള പറഞ്ഞത്, അൽ ഹിസാബുൽ യസീർ, എളുപ്പമുള്ള വിചാരണ എന്നതുകൊണ്ട് ഉദ്ദേശം, ഹുവ അൻ തുഅറല്ല അലൽ അബ്ദി അഅ്മാലുഹു, ഒരടിമക്ക് അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ മുന്നിൽ കാണിക്കപ്പെടുക എന്നതാണ്. വയുക്കറബിഹ, എന്നിട്ട് അവൻ്റെ തക്രീർ, അതങ്ങനെയൊക്കെ നടന്നു എന്ന് അവനെക്കൊണ്ട് സമ്മതിപ്പിക്കൽ കൂടെയാണ്. സുമ്മ യഖ്ഫിറുല്ലാഹു ലഹു, ശേഷം അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. വലാ യുനാഖശുൽ ഹിസാബ്, അവന് ആ വിചാരണ എളുപ്പമുള്ള വിചാരണ എന്ന് പറഞ്ഞാൽ അവിടെ ചോദ്യോത്തരങ്ങളുടെ വർത്തമാനങ്ങളില്ല. ഫഇന്നമൻ നൂഖിശൽ ഹിസാബ് ഉദ്ദീപ്, ആരുടെയെങ്കിലും വിചാരണ ചോദ്യോത്തരങ്ങളിലേക്ക് കടന്നാൽ പിന്നീട് അവൻ ശിക്ഷിക്കപ്പെടുമെന്നതിൻ്റെ അടയാളമാണ് എന്ന് ഇമാം സഅദി റഹിമുള്ള നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ വിചാരണ രണ്ട് രൂപത്തിലുണ്ട് എന്ന് ഈ ആയത്തും അതുപോലെ തന്നെ ആയത്തിന് വിശദീകരിച്ചുകൊണ്ടുള്ള

0: ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തേത് അൽ ഹിസാബുൽ യസീർ, വളരെ എളുപ്പമുള്ള വിചാരണയാണ്. അത് ഒരു വിചാരണ എന്നതിനേക്കാൾ അപ്പുറത്ത് അള്ളാഹു അടിമകൾക്ക് അവരുടെ കർമ്മങ്ങൾ അവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് അടിമകളെ കൊണ്ട് അംഗീകരിപ്പിക്കും, എന്നിട്ട് അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തിൻ്റെ ഭാഗമായി അവർക്ക് പുറത്തു കൊടുക്കും. അതാണ് എളുപ്പമുള്ള വിചാരണ. രണ്ടാമത്തേത് അൽ മുനാഖഷ ഫിൽ ഹിസാബ്, ചോദ്യവും പറച്ചിലുമൊക്കെയായിട്ടുള്ള ഒരു ഹിസാബുണ്ട്, വിചാരണയുണ്ട്. ആ വിചാരണയിലേക്ക് ഒരു അടിമ കടന്നാൽ അവൻ്റെ ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളെക്കുറിച്ചും അള്ളാഹു ചോദിക്കും, ഉത്തരം ആവശ്യപ്പെടുകയും ചെയ്യും. ആ ഘട്ടത്തിലേക്ക് കടക്കുന്നവർ നാശത്തിൻ്റെ അടയാളമായിരിക്കും എന്നാണ്. ഇമാം ബുഖാരിയും മുസ്ലിമുമൊക്കെ അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ച ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖൗലിഹി തആല ഫസൗഫ യുഹാസബു ഹിസാബ യസീറ. നമ്മൾ ഓതിയ സൂറത്തുൽ ഇൻഷിഖാഖിലെ ഈ ആയത്തിനെക്കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ ബീവി പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, തിൽക്കൽ അർൽ, വിചാരണയല്ല, അത് കർമ്മങ്ങൾ അവർക്ക് മുന്നിൽ പ്രകടമായി കാണിച്ചു കൊടുക്കൽ മാത്രമാണ്. വലാക്കിൻ മൻ നൂക്കിഷൽ ഹിസാബ യഹ്ലിക്ക്, എന്നാൽ ആരുടെയെങ്കിലും വിചാരണ കടുത്താൽ, അത് ചോദ്യോത്തരങ്ങളിലേക്ക് എത്തിയാൽ അവൻ നശിക്കുമെന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് രൂപത്തിലുള്ള വിചാരണയിൽ എളുപ്പത്തിലുള്ള വിചാരണ, വേറെയും ഹദീസുകളുടെ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല ആ അടിമകളോട് വളരെ അടുപ്പത്തിൽ ഇരിക്കും. ആ മഹ്ശറിൽ ഒരുമിച്ചുകൂടിയ മറ്റ് അടിമകളൊന്നും കാണാതെ അള്ളാഹു ആ അടിമയോട് ചോദിക്കും, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലേ, എല്ലാം പ്രകടമായി അവർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ ആ മനുഷ്യർ, ആ അടിമകൾ, അവർ സമ്മതിക്കും. സമ്മതിക്കുമ്പോൾ അവർ വിചാരിക്കും, ഈ തിന്മകളൊക്കെ ഞാൻ ചെയ്തു എന്ന് അള്ളാഹു എനിക്ക് കാണിച്ചു തരുന്നു, ഞാൻ അംഗീകരിക്കുന്നതോടുകൂടെ എല്ലാം ഇവിടെ അവസാനിക്കുകയാണ് എന്ന് അടിമകൾ വിചാരിക്കുമ്പോൾ റഹ്മാനായ റബ്ബ് വിശാലമായ അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായി അവരോട് പറയും, ദുനിയാവിൽ നിന്ന് ഈ തിന്മകളെ എപ്രകാരമാണോ മറ്റു മനുഷ്യരിൽ നിന്ന് ഞാൻ മറച്ചുവെച്ചത്, അപ്രകാരം നിനക്ക് ഈ കർമ്മങ്ങൾ, ഈ പ്രവൃത്തികൾ, ഈ തിന്മകൾ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്നവരോട് പറയും എന്ന് മറ്റു ചില റിപ്പോർട്ടുകളിൽ അങ്ങനെ തന്നെ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതാണ് എളുപ്പമുള്ള വിചാരണ. ആ എളുപ്പമുള്ള വിചാരണയ്ക്ക് വിധേയമാകുന്ന ആളുകൾ ആരാണ്? ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അത് യകൂനു ലിമൻ അക്ബല അലല്ലാ ഫിദ്ദുനിയാ ബിസ്വിദ്ഖിൻ, സത്യസന്ധതയോടുകൂടെ ദുനിയാവിൽ അള്ളാഹുവിനോടുള്ള എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കിയവരാണ്. ഫലഅബ്ദുല്ലദീ ഹാസബ നഫ്സഹു ഫിദ്ദുനിയ ഖബല അയ്യു ഹാസബ്, പരലോകത്ത് വിചാരണയ്ക്ക് മുമ്പ് എല്ലാ കർമ്മങ്ങളെയും സ്വയമേ തന്നെ വിചാരണയ്ക്ക് വിധേയമാക്കുന്നവരാണ്. വഹാജറ മിനൽ ദുനൂബ്, തിന്മകളിൽ നിന്ന് മാറി നിന്നവരാണ്. വതാബ വഅക്സറ മിനൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ച് തൗബകൾ അധികരിപ്പിച്ച അടിമകൾക്കാണ് ആ നിലക്ക് ഒരു എളുപ്പമുള്ള വിചാരണ പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് വളരെ എളുപ്പത്തിലുള്ള വിചാരണ നമുക്കെല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല കാഠിന്യമേറിയ ചോദ്യോത്തരങ്ങളുള്ള ഒരു വിചാരണയിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം വസലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, എളുപ്പമുള്ള വിചാരണ. ക്ലാസ് എടുത്തത് സഫ്വാൻ ബറാമി അൽ ഹിക്കമി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്, പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, ആയിരക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു മനുഷ്യൻ രാവിലെ ഉറക്കിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ആ സമയം മുതൽ അവൻ ജീവിക്കുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളിലും ദിക്റുകളിലുമാണ്. ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് അവൻ സദാസമയവും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിലെ ഒരു ദൗത്യം എന്നുള്ളത്. അതിനുവേണ്ടി വ്യത്യസ്ത പ്രാർത്ഥനകൾ രാവിലെ പ്രത്യേകമായി കൊണ്ട് ചൊല്ലേണ്ട, വൈകുന്നേരങ്ങളിൽ പ്രത്യേകമായി കൊണ്ട് ചൊല്ലേണ്ട, അതല്ലാത്ത വ്യത്യസ്ത സമയങ്ങളിൽ ചൊല്ലേണ്ട ധാരാളം പ്രാർത്ഥനകളുണ്ട്. അതിൽപ്പെട്ട ഒരു രാവിലെ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് അസ്ബഹ്ന വഅസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറമാ ഫീ ഹാദൽ യൗമി വഖൈറമാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. അസ്ബഹ്ന വഅസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതുവരെയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം, ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു. പ്രഭാതത്തിലെ എല്ലാ ആധിപത്യവും അള്ളാഹുവിനാകുന്നു. അള്ളാഹുവിന് തന്നെയാണ് എല്ലാ സ്തുതിയും. അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. അവനാണ് എല്ലാ സ്തുതിയും, എല്ലാ പരമാധികാരവും അവന് തന്നെയാണ്. അവൻ സർവകാര്യത്തിനും കഴിവുള്ളവനാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് ഈ ഒരു ഭാഗം കുറച്ച് എളുപ്പമുള്ളതായിരിക്കും. കാരണം ഇതിൻ്റെ ചെറിയൊരു ഭാഗം ഇലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നത് നമ്മളിതിന് മുമ്പ് പഠിച്ച ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ആവർത്തിക്കാം. അസ്ബഹ്ന വഅസ്ബഹൽ മുൽക്കു ലില്ലാ. അസ്ബഹ്ന അസ്ബഹ്ന, അവിടെ സുക്കൂൻ ചെയ്യപ്പെട്ട സ്വാദാണ്. അസ്ബഹ്ന അസ്ബഹ്ന വഅസ്ബഹൽ മുൽക്കു ലില്ലാ وأصبح الملك لله أصبحنا وأصبح الملك لله أصبحنا وأصبح الملك لله والحمد لله والحمد لله والحمد لله والحمد لله أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير.
2: ഈ പ്രാർത്ഥനയുടെ ഇത്രയും ഭാഗം നമ്മൾ കൃത്യമായി പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
3: പീസ് റേഡിയോ സ്നേഹക്കൂട് സങ്കടങ്ങൾ പങ്കുവെക്കാം. അവതരിപ്പിക്കുന്നത് ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. നമുക്ക് ഫീഡ്ബാക്കിലും വാട്സപ്പിലൊക്കെ വന്ന ചോദ്യങ്ങളാണ് നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു പിതാവാണ്, അദ്ദേഹത്തിൻ്റെ മകളെ കൂടെ പഠിച്ച രണ്ട് കുട്ടികൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അവർ, ഒരു കുട്ടി നോൺ മുസ്ലിമാണ്, ഒരു ഇവള് മുസ്ലിമാണ്. അവളെ കൂടെ ഉണ്ടായിരുന്ന ആൺകുട്ടി നോൺ മുസ്ലിമാണ്. അവർ രണ്ടുപേരും ഒരു ബൈക്കിൽ ഇവളെ കാണാൻ വന്നു, കല്യാണം കഴിച്ച വീട്ടിലേക്ക് കാണാൻ വന്നു. അപ്പോൾ ഇവളുടെ ഭർത്താവിൻ്റെ ഉപ്പ ഇവളെ ഉപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, 30 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഈ രണ്ട് കുട്ടികളും ഒരുമിച്ച് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതൊരു ശരിയായ രൂപമല്ല എന്ന് പറഞ്ഞു. അത് ഈ പെൺകുട്ടിയുടെ ഉപ്പ ഇവളോട് ചോദിച്ചപ്പോൾ അവൾ കുറച്ച് ഇതാക്കിയിട്ടാണ് പറഞ്ഞത്, നിങ്ങളെ പഴയ കാലമൊന്നുമല്ല, ഇത് പുതിയ കാലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാപ്പാറോട് മറുപടി പറഞ്ഞു. അപ്പോൾ മൂപ്പർക്ക് അത്ര വലിയൊരു ഇതൊന്നും തോന്നിയില്ല, ഇപ്പോൾ ഒരുമിച്ച് പഠിച്ചവരല്ലേ, എന്താ ഇപ്പോൾ ഇത്ര യാത്ര ചെയ്താലെന്നൊക്കെ തോന്നി. എന്നാൽ അതിൻ്റെ ഒരു ഇസ്ലാമിക മാനം എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ദയ്യൂസ് എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നു, എന്താണ് ഈ ദയ്യൂസ്, അതും കൂടി ഒന്ന് വ്യക്തമാക്കണമെന്ന്.
5: ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുതിയ കാലമല്ലേ എന്ന് ചോദിച്ചിട്ട് എന്താണ് എൻ്റെ ഹറാമും ഹലാലാക്കണ ഒരു രൂപത്തിലേക്ക് പുതിയതായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് നബി സ്വലാസ്മൻ്റെ ഒരു ഹദീസ് ഓർമ്മ വരും, ലേഖുനൻ്റെ മുന്നുമ്പത്തി എൻ്റെ സമൂഹത്തിൽ ഭാവിയിൽ വരും, എസ്തഹില്ലുനൽ ഹിറ വൽ ഹരീർ, വ്യഭിചാരത്തെ അനുവദനീയമെന്ന് വാദിക്കുന്ന ആൾക്കാർ ഒരു കാലത്ത് വരുന്നതാണ്. അതായത് വ്യഭിചാരം പോലും അനുവദനീയമാണെന്ന് പറയുന്ന ഒരു കാലത്തേക്ക് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സൗഹൃദം, ഒരു ഫ്രണ്ട് എന്നൊക്കെ നിലക്ക് ആണും പെണ്ണും മഹറമല്ലാത്ത അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ബന്ധങ്ങളാവാം എന്ന് പറയുന്ന ഒരു ലിബറലായിട്ടുള്ള ഒരു സാമൂഹിക ചുറ്റുപാട് രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇവിടെ നമ്മൾ അടിവരയിട്ട് പറയേണ്ട കാര്യം, മുസ്ലിങ്ങളോട് ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും ശക്തമായ നിർദ്ദേശങ്ങൾ എല്ലാ വിഷയത്തിലുമുണ്ട്. അത് ലോകത്തുള്ള എല്ലാ സമൂഹവും അത് ചെയ്യണമെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഓരോ മതത്തിനും ഉള്ള തത്വങ്ങൾ ആ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ മതത്തിൻ്റെ ആളുകൾ ആചരിക്കണം. ഇപ്പോൾ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ പല കാര്യങ്ങളും പൊതുസമൂഹത്തിൽ പറയുമ്പോൾ എന്താണ് ഇത്രയും കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ പറയണത്, ഇതൊക്കെ ശരിയാണോ എന്ന് തോന്നും. അതുമാതിരി ക്രിസ്തു മതത്തിലെ ചില വിശ്വാസങ്ങളെക്കുറിച്ച് ആചാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നും. അപ്പോൾ നമ്മൾ ഇസ്ലാമികമായ ആചാരങ്ങളെക്കുറിച്ച് പറയുമ്പോഴും എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് തോന്നാം. പക്ഷേ ഇസ്ലാമിൽ അത് വളരെ സ്ട്രിക്റ്റാണ്. അതായത് മഹറമല്ലാത്ത, വിവാഹം അനുവദനീയമല്ലാത്ത ബ്രദർ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ആപ്പ ഇങ്ങനത്തെ ആളുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും പൂർണ്ണമായ പരസ്പര യാത്രകളും മിംഗ്ലിങ്ങും ഒക്കെ അനുവദനീയമുള്ളൂ. ബാക്കിയുള്ളവരോടൊക്കെ നമ്മളൊരു അകലം പാലിക്കണമെന്ന് ഇസ്ലാം പറയുന്നത്. അതിനർത്ഥം മിണ്ടാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല എന്നല്ല. ഈ അകലം പാലിച്ചിട്ടില്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ തന്നെ എന്ത് ചെയ്യും, പ്രതികൂലമായി ബാധിക്കും എന്നതുകൊണ്ടാണ്. അതിൽ പ്രത്യേകിച്ച് പറയണമെന്ന് ഒറ്റയ്ക്കാവാൻ പറ്റില്ല, അതേപോലത്തെ ഒറ്റയ്ക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ അതിൻ്റെ നിയമങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവളെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിലേക്കാണ് യഥാർത്ഥത്തിൽ ആര് വരുന്നത്, ഈ പയ്യന്മാർ വരുന്നത്. അറിയിച്ചാൽ ആ പെൺകുട്ടീൻ്റെ വിവാഹം തുടങ്ങാൻ തന്നെ ഓരോ വീടിനും പല പശ്ചാത്തലങ്ങളുണ്ടാവും. ചിലപ്പോൾ എന്തായിരിക്കാം, കുറച്ചും ഇവരെപ്പോലെ ചിന്തിക്കുന്ന ഒരാളല്ലെങ്കിൽ എന്താണ് അദ്ദേഹം അതിൻ്റെ ഒരു ശരികേട് ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ ഇവൾക്ക് കുറേ ആൺകുട്ടികളുമായിട്ട് കമ്പനി ഉണ്ട്, ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വിവാഹം പോലും എന്താവാം, തകരാറാകുന്നൊരു സ്ഥിതി വിശേഷത്തിൽ. അത്രയും അപകടകരമായ കാര്യമാണ് ഇവരെ ഫ്രണ്ട്സ് തന്നെ ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഇസ്ലാമിൽ അതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അത് ആ കുട്ടീനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, കാരണം ഇത്തരം ബന്ധങ്ങൾ അപകടകരമായ തലങ്ങളിലേക്ക് എന്ത് ചെയ്യും, എത്തിപ്പെടുന്നുള്ളതാണ്. പിന്നെ ഈ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ അതിവിടെ ശരിക്കും സാന്ദർഭികമാണ്. മൂന്നാളുകൾക്ക് ഉള്ള അള്ളാഹു നോക്കൂല, അവരെ അള്ളാഹു ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് മുദ്ബിൻ ഖമറാണ്, ഒന്ന് കള്ള് കുടിക്കുന്ന ആളാണ്. അതിൽ പറഞ്ഞ മൂന്നിൽ ഒരാളാണ് ആര്, ഈ ദയ്യൂസ്. ദയ്യൂസ് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, ബന്ധത്തിൽപ്പെട്ട നമ്മുടെ അടുത്ത ബന്ധുക്കൾ എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഗൈറത്തും, അതായത് ഒരു രോഷവും തോന്നാതിരിക്കാം, അതൊക്കെ നടന്നോട്ടെ, അതിലിപ്പോൾ എന്താ കുഴപ്പം എന്നുള്ള സമീപനം ഉണ്ടല്ലോ. നമ്മുടെ ഭാര്യയോ കുട്ടികളോ ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യാണ്, അവരെന്ത് ചെയ്താലും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യാണ്, അതിൻ്റെ ഇസ്ലാമോ അനിസ്ലാമികം നോക്കാതെ നമ്മളതിനൊക്കെ അനുവാദം കൊടുത്ത് കൂടെ നിന്ന് അതിൽ നമ്മളൊരു എതിർപ്പും പ്രകടിപ്പിക്കാതിരിക്കുന്ന മനോഭാവത്തിൽ തന്നെയാണ് ദയ്യൂസ് എന്ന് പറയാം. പുസ്തകത്തിൽ ഈ ഒരു വിഷയത്തോട് അത് ചേർത്ത് വെക്കുന്നതിന് താറാവുന്നുള്ളൂ. കാരണം നമ്മുടെ കുട്ടികളും മക്കളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറയുന്നൊരു മനോഭാവം ഉണ്ടാകാൻ പറ്റും. ശരിക്കും ഈ കുട്ടീൻ്റെ അമോഷൻ ചെയ്ത ആ നിലപാടാണ് ശരിയായ നിലപാട്. അപ്പോൾ നമ്മുടെ ചോദിച്ച പിതാവും എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ നിയന്ത്രിക്കണം. കാരണം ഇതേതെങ്കിലും ഒരു അസമയത്തോ ഒക്കെ വീട്ടിൽ വരിക അല്ലെങ്കിൽ ഫോൺ കോളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും. ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം കേട്ടു, ഒരു സ്ത്രീ അവർ മക്കളെയൊക്കെ വളർത്തിണ്ടാക്കി എത്രയോ വലുതായി, അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഭർത്താവിൻ്റെ കൂടെ സമാധാനമായിട്ട് ജീവിച്ച് പോവുകയാണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ മുമ്പ് തൻ്റെ കൂടെ പഠിച്ച ഏതൊരാൾക്ക് എന്ത് ചെയ്തു, ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് എന്ത് ചെയ്തു, കുട്ടികളും ഭർത്താവും ഒക്കെ കണ്ടു. അതോടുകൂടെ എന്ത് ചെയ്തു, അവർ അവരെ ബ്ലോക്ക് ചെയ്തു, അവരെ സ്വത്തുക്കളൊക്കെ തിരിച്ചു വാങ്ങി. അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ടായി, അവർക്കൊന്നും പറയാൻ പറ്റില്ല, നിസ്സഹായമായി നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് പറ്റുന്ന ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ തന്നെ തകർത്ത് കളയും. അതിലൊക്കെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.
4: രണ്ടാമത്തെ ഒരു ചോദ്യം, ഒരു സഹോദരൻ തന്നെയാണ്, അദ്ദേഹം ഒരു ഡിസേബിളായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. മാനസിക വൈകല്യം ഉണ്ടായിരുന്നു, എഴുത്തും വായനയും അറിയില്ല. ഇയാളെ ചതിച്ചിട്ടാണ് ഇത് നടത്തിയത് എന്ന് ആൾക്ക് മനസ്സിലായി. എന്നാൽ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു, അവളെ പരിഗണിച്ചു, അവളെ കൂടെ കൂട്ടി. അങ്ങനെ അവർ ഒരുമിച്ച് ജീവിച്ചു, ഒരു കുട്ടിയുണ്ടായി. എന്നാൽ ഇവരുടെ വീട്ടിൽ, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ എന്താണ്, അവരത്ര ഒരു ഇസ്ലാമികമായ ബോധ്യമില്ലാത്തൊരു ടീമാണ്. അപ്പോൾ ഗാനമേള അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, കൊണ്ടുപോകും, കുട്ടിനെയും കൊണ്ടുപോകും, ഇവളെയും കൊണ്ടുപോകും. ഇനി കൊണ്ടുപോയില്ലെങ്കിൽ ഇവളെ വാപ്പ വിളിച്ചിട്ട് എന്ത് ചെയ്യും, പറഞ്ഞയക്കണമെന്ന് ഇദ്ദേഹം വളരെ വാശി കാണിക്കും. അതുപോലെ തന്നെ ഇവർക്കൊരു ഹോസ്പിറ്റൽ, അങ്ങനെ ഇവർക്കൊരു കട അങ്ങനെ ഉണ്ടല്ലോ, അവിടെ മാത്രമേ പോകാൻ പാടുള്ളൂ, അവിടെ തന്നെ പോകണം. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, വാശി കാണിക്കുന്നു. അങ്ങനെ ഒരു ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയി. പിന്നെ ഇയാൾ പിന്നെ നോമ്പ് തുറക്കാൻ പോയി, നല്ല സ്നേഹത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവൾ പിന്നെ കൂടെ പോകുന്നില്ല, രാത്രി സമയത്ത് പോകണ്ടെന്ന് പറഞ്ഞു. ഇയാൾ ഉമ്മാനെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടായി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ഇയാൾ നോക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ കുട്ടി മെലിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇവർ തമ്മിൽ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വീട്ടുകാരെന്ത് ചെയ്തു, ഇവളെ പിടിച്ചു വെച്ചു. അവസാനം ഇയാളെ പേരിൽ കേസ് കൊടുത്തു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇയാൾ എന്ത് നിലപാടെടുക്കണം എന്നുള്ളതാണ് ഈ അദ്ദേഹത്തിൻ്റെ ചോദ്യം.
5: ഇതിൽ രണ്ട് വശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ ഒരു വശം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ കുട്ടി ഒരു ഡിസേബിൾഡ് ആണെന്ന് പറഞ്ഞല്ലോ. അതായത് എന്തോ അംഗപരിമിതികൾ ഈ കുട്ടികൾക്ക് കുട്ടികൾക്ക് ബുദ്ധിപരമായ എന്തെങ്കിലും തരണം. അപ്പം അങ്ങനത്തെ ഒരു കുട്ടിയാവുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, അവൾ പൂർണ്ണമായും വീടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ വീട്ടിൻ്റെ കൺട്രോൾ വരുന്നത്. അപ്പോൾ ആ വീട് കൺട്രോൾ ചെയ്യുമ്പോൾ അത് അവരുടെ കൾച്ചറും അവരുടെ മതവും അവരുടെ താല്പര്യങ്ങളൊക്കെ ഇവളിൽ വരുമ്പോൾ എന്ത് ചെയ്യും, അത് ഇവർക്ക് രണ്ടുപേർക്കും യോജിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥ വരും. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം കംപ്ലീറ്റ് എന്താണ്, ഈ കുട്ടിക്ക് വലിയൊരു ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അവളെ കംപ്ലീറ്റ് വീട്ടുകാർ നിയന്ത്രിക്കുന്നില്ല. സത്യത്തിൽ വരേണ്ടത് എങ്ങനെയാ വെച്ചാൽ, വിവാഹം കഴിഞ്ഞോടുകൂടെ എന്ത് ചെയ്യണം, അവൾ ഫുൾ ഇവൻ്റെ കൺട്രോളിൽ വരികയും ഇവൻ പറയണതേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്കായിരുന്നു അവൾ വരേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് വന്നില്ല എന്നാണ്. ഇത് വീട്ടുകാർ കൊടുക്കുന്ന ഒരു സപ്പോർട്ടും അവൾക്കുള്ളൊരു പരിഗണനയും കാര്യങ്ങളും ഒരു പക്ഷേ എന്തായില്ല. ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് വൈഫാണല്ലോ, വൈഫ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ താലോലിച്ച് കൊണ്ടുകൊടുക്കാമെന്ന് കഴിഞ്ഞോളുന്നില്ല, നമ്മളതിനനുസരിച്ചുള്ളൊരു ഡീലിങ്സിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ, ഇവളുടെ ആ ഒരു കൺട്രോൾ ഉണ്ടല്ലോ, അത് ഇദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, മാറ്റപ്പെട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഞാൻ കാണുന്നൊരു കാര്യം. അപ്പം എങ്ങനെയെങ്കിലും ഇവളെ കയ്യിലെടുക്കാനുള്ളൊരു പരിപാടി നോക്കിയിട്ട് ഇയാളുടെ നിർദ്ദേശപ്രകാരം അവൾ പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് വരികയാണ് എന്താണ് ഇതിലൊരു പരിഹാരം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എന്നും അവരെ നിയന്ത്രണത്തിന് കീഴിലാവുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ വശം എന്നത് കേസിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് കാണും. കേസിലേക്ക് പോകുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഡിസേബിൾഡൊക്കെ ആയ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടീനെ എന്താണ് പീഡിപ്പിച്ചു അങ്ങനെ ചെയ്തു പറഞ്ഞാൽ ലീഗൽ കുറേ പ്രോബ്ലംസ് വരും. പക്ഷെ ഞാൻ ചിന്തിക്കണം എന്താ വെച്ചാൽ, ഇങ്ങനത്തെയൊക്കെ കുട്ടികളെ ആരെങ്കിലുമൊക്കെ വിവാഹം കഴിച്ചാൽ പരമാവധി സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കുട്ടിക്ക് ഒരു അത്താണി കിട്ടല്ലേ. ആരും പെട്ടെന്ന് വിവാഹം കഴിച്ച് പോവാത്തൊരു കുട്ടീനെ ഒരാൾ ഏറ്റെടുക്കുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്ത്, നമ്മൾ മരിച്ചാലും ഈ കുട്ടി ജീവിക്കണമല്ലോ, അപ്പോൾ പരമാവധി അയാളെ നിർത്താനാണ് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇയാളിലൊരു പ്രതീക്ഷയല്ലേ എന്നാണ് എനിക്ക് സംശയം. കാരണം ഇയാൾ ഈ കുട്ടീനെ നന്നായിട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു പ്രതീക്ഷ, ഒരു ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ വീട്ടുകാർക്കില്ല. അതുകൊണ്ടാണ് അവർ കേസൊക്കെ കൊടുത്തത് പ്രശ്നമാക്കി ഒഴിവാക്കി കൊണ്ടുപോകാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പം അയാൾക്ക് ചെയ്യാൻ പറ്റിയ കേസിന് അയാൾ എന്ത് ചെയ്യുക, നല്ലൊരു വക്കീലിനൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക, കേസിനെ പ്രിവെൻറ്റ് ചെയ്യാനും തൻ്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് തെളിയിക്കാനൊക്കെ ഉള്ള ലീഗൽ വഴികൾ അയാൾ നോക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ. എന്നാൽ അതോടൊപ്പം രണ്ട് ഫെയിലറുകൾ ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, വീട്ടുകാരെ ആശ്രയിക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ട് അയാളെ ആശ്രയിക്കുന്നതിലേക്ക് വന്നില്ല എന്ന ചോദ്യം. അപ്പോൾ നന്നായിട്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ട് അയാളെ ഇനി കുട്ടി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾ കൂടെ നിർത്താൻ വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ അയാൾക്ക് ഇനി ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ രൂപത്തിലൊരു സമീപനം സ്വീകരിച്ചാൽ പൊതുവോളം നിർത്തിക്കൊണ്ടുപോകാൻ പറ്റും. അല്ല ഇനി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതേ പറ്റുള്ളൂ.
4: മറ്റൊരു സഹോദരൻ്റെ ചോദ്യം, ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ സംസാരിക്കാൻ തീരെ താല്പര്യം തോന്നുന്നില്ല, എന്താണ് പരിഹാരം എന്നുള്ളത്?
5: സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് പറഞ്ഞാൽ തീരൂല, കാരണം നമുക്ക് എന്തൊക്കെ പറയണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ ഒരു നേരം കൊടുത്ത് നമ്മൾ വൈകുന്നേരം വീട്ടിൽ എത്തിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ എല്ലാ അനുഭവങ്ങളും ഭാര്യയോട് പറയും, ഭാര്യ എല്ലാം നമ്മളോട് പറയും. നമ്മൾ മക്കളെ കാര്യം ഡിസ്കസ് ചെയ്യണം, വീടിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യണം, നമ്മുടെ ഭാവി കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഭാര്യയും ഭർത്താവിനൊന്നും ഒപ്പം നിന്നാൽ വർത്തമാനം പറയാനില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. അപ്പോൾ എനിക്ക് തോന്നണം എന്താ വെച്ചാൽ, പൊതുവേ ഇപ്പോൾ ഇയാൾ ഗൾഫിലാണോ? അപ്പോൾ എനിക്ക് തോന്നണം എന്താ വെച്ചാൽ, ഈ പൊതുവേ ഈ വർത്തമാനം പറയുന്നത് എന്തില്ല, ഒരു താല്പര്യപ്പെടുത്തുന്ന സംസാരങ്ങളല്ല എന്നുള്ളതാണ് ഇതിനൊരു പല പല കാരണങ്ങളിൽ ഒന്ന് ഞാൻ കാണുന്നത്. അതാണ് ഇപ്പോൾ നമ്മളെപ്പോഴും എന്താ വെച്ചാൽ, ഞാൻ എന്താ അങ്ങനെ ഇവർക്ക് പ്രശ്നം, ഞാൻ അതങ്ങനെ ശരിയാവില്ല, അങ്ങനെ ശരിയാവില്ല എന്നിങ്ങനെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും വേണ്ടി പറയണമെങ്കിൽ എന്ത് ചെയ്യും, വേഗം സംസാരിക്കാതെ സ്കിപ്പ് ചെയ്ത് പോവുകയല്ലേ ചെയ്യാം. അപ്പോൾ പൊതുവേ നമ്മൾ സംസാരങ്ങളിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു സ്നേഹപൂർവ്വമായ സംസാരങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടിങ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക, നമ്മൾ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഏതെങ്കിലും വിഷയങ്ങൾ സംസാരിക്കാം, ഇങ്ങനെ സംസാരത്തിന് താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം പറയണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ സെക്സ് വരെ പറയാലോ അവർക്ക് അതിനുള്ള താല്പര്യം. അതൊക്കെ മനുഷ്യന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് സംസാരങ്ങൾ, കുറച്ച് അത്തരം തമാശകളും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റാരോട് സംസാരിക്കുന്നതിനേക്കാളും എന്ത് ചെയ്യാൻ പറ്റും, താല്പര്യത്തോടെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ സംസാരത്തിൻ്റെ വിഷയങ്ങൾ, സംസാരത്തിൻ്റെ ശൈലി, സംസാരത്തിൻ്റെ രൂപം ഇതൊന്നും കറക്റ്റാവാത്തത് കൊണ്ട് സംസാരം നടക്കാതിരിക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ, പൊതുവെ അയാളോട് ഒരു താല്പര്യമില്ലാത്തൊരു മാനസികാവസ്ഥ അവൾക്ക് ഉണ്ടോയെന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രതിവിധി കണ്ടെത്തലായിരിക്കും പരിഹാരം.
4: അടുത്ത ഒരു സഹോദരൻ്റെ തന്നെ ചോദ്യമാണ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 കൊല്ലമായി, 3 കുട്ടികളുണ്ട്. വിവാഹത്തിന് മുമ്പ് ഭാര്യയ്ക്കൊരു പ്രണയമുണ്ടായിരുന്നു, വിവാഹശേഷം അതിൽ തുടരില്ല എന്ന് എനിക്ക് വാക്ക് തന്നു. എന്നാൽ 2 ദിവസം മുമ്പ് അവിചാരിതമായി ഭാര്യയുടെ ഫോണിൽ നിന്നും അവനോടുള്ള ചാറ്റിംഗ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ചോദിക്കുന്നത്, ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഇനി ഞാൻ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? അവൾ തുടരില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയുന്നുണ്ട്, എന്നാൽ 2-ാമത്തെ പ്രസവത്തിന് ശേഷം അവൾ എന്നിൽ നിന്നും അകലെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 4 വർഷമായിട്ട് ശാരീരിക ബന്ധന അവൾ സമ്മതിക്കാറുമില്ല. ചോദിച്ചാൽ അവൾക്ക് സുഖമല്ല, സ്ട്രെസ്സാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അപ്പോൾ ഇയാൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ചോദ്യം.
5: ഇതിൽ കുറേ വശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 1-ാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, പിന്നെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന് അനിവാര്യമായി നടക്കേണ്ടതാണ് അവരുടെ ശാരീരിക ബന്ധങ്ങൾ. അപ്പോൾ അതില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്, അപ്പോൾ അത് ഒരു വലിയ സിംറ്റമാണ്, ഒരു അടയാളമാണ്. ഇവരുടെ ബന്ധങ്ങളും മാനസിക ഹൃദയ ബന്ധങ്ങളൊന്നും സ്മൂത്തല്ല എന്നതിൻ്റെ ഒരു തെളിവാണെന്ത് ഈ ബന്ധങ്ങൾ നടക്കാത്തത്. അപ്പോൾ ആ ബന്ധങ്ങൾ നടക്കാത്തതിൻ്റെ കാരണങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യണത്, ഈ പറയുന്ന സംഗതികളൊക്കെ അവർക്ക് എന്ത് ചെയ്യില്ല. അതിനുള്ള ഒരു വഴിയാണെന്ത്, വേറൊരു ബന്ധം ഇവൾക്കുണ്ട് എന്നുള്ളത് സ്വാഭാവികമായും, അതുകൊണ്ട് ഇയാളോട് താല്പര്യമില്ലാതിരിക്കാം. മറ്റൊന്ന് എന്താണ്, അങ്ങനെ ഒരു ബന്ധം ഉണ്ട് എന്നതുകൊണ്ട് അവർക്കൊരു മാനസികമായ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ പോയിട്ടും ഉണ്ടാവാം. വേറൊരു വശം എന്താണ്, ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാനും അത് 2-ാമത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ അവൾ പ്രതിജ്ഞ ചെയ്തിട്ടും 2-ാമത് വീണ്ടും വീണ്ടും വരാനും കാരണം എന്താ വെച്ചാൽ, അവൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധമോ ജീവിതമോ ഈ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതും ആവാം. അപ്പോൾ സത്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ചാൻസാണ്, അതായത് ഇതൊക്കെ ഫുള്ള് കറക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചാൻസാണ് ഇപ്പോൾ. കാരണം ഒരു കേസിൽ പിടിക്കപ്പെടുമ്പോൾ നമുക്ക് വഴങ്ങി കിട്ടുകയാണല്ലോ. അപ്പോൾ ഇവിടെ ആദ്യം പരിശോധിക്കേണ്ടത്, ഇപ്പോൾ ഇത് പിടിക്കപ്പെട്ടപ്പോൾ അവൾക്ക് ശരിക്കും ഒരു കുറ്റബോധമുണ്ടോ, അതോ പിടിച്ചതുകൊണ്ടുള്ളൊരു തൗബയാണോ എന്നെന്ത് ചെയ്യണം, പരിശോധിക്കണം. ശരിക്കും കുറ്റബോധമില്ലെങ്കിൽ ആ കുറ്റബോധം ഉണ്ടാക്കലാണ് ഇപ്പോൾ ചെയ്യേണ്ട പരിപാടി. എന്നിട്ട് എന്ത് ചെയ്യണം, ഇനി മുന്നോട്ട് പോകുന്നതിന് വെറുതെ അവളെ വാക്ക് മാത്രം വിശ്വസിക്കാതെ, കാരണം നേരത്തെ പറഞ്ഞിട്ട് പിന്നെയും സംഭവിച്ചല്ലോ, അപ്പോൾ വാക്ക് മാത്രം വിശ്വസിക്കാതെ അതിന് ശരിയായ വഴികളുണ്ടാക്കി, വേണമെങ്കിലും എഗ്രിമെൻ്റൊക്കെ എഴുതി, ഇനി നമ്മളെന്താ വെച്ചാൽ തമ്മിൽ എന്തെങ്കിലും സംഭവം കണ്ടാൽ എന്ത് ചെയ്യും, അന്ന് തന്നെ ഒപ്പിടലേ ഉണ്ടാവുള്ളൂ, വേറെ ചർച്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, ഇനി ഇത് സംഭവിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമായിരിക്കും എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ എന്ത് ചെയ്യണം, ചെയ്ത് വയ്ക്കുകയാണ് വേണ്ടത്. എന്തായാലും ഒരു വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമല്ല അത്. അവൾക്ക് ശരിക്കും കുറ്റബോധമുണ്ടാക്കി, ഒരു പശ്ചാത്താപമുണ്ടാക്കി അവളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു അവസരമായി ഈ കേസിനെ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാം.
4: അടുത്തൊരു സഹോദരൻ്റെ ചോദ്യം തന്നെ. അദ്ദേഹം പറയുന്നത്, എൻ്റെ വിവാഹം കഴിഞ്ഞു 15 വർഷം, കുടുംബത്തോടൊപ്പം വർഷങ്ങളായി വിദേശത്താണ്. ഭാര്യ ജോലിക്ക് പോകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പക്ഷേ പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവും അനുസരിച്ച് അയാൾ നന്നായി ഭാര്യയെ സഹായിക്കുന്നുണ്ട്. ഭാര്യ വീട്ടുകാർ കുറച്ച് സാമ്പത്തികമായി കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ 3 പെൺകുട്ടികളായതുകൊണ്ട് ഭാര്യ എന്തെയ്യുന്നു, ജോലിക്ക് പോയി അവിടേക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, അവർക്കുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. ആ ജോലിക്ക് പോകുന്നതിൽ താല്പര്യമില്ല. ഇന്ത്യയിലുള്ള ഒരു 10,000 രൂപ അത്രയാണ് അവിടെ സാലറി ആയിട്ട് അവൾക്ക് കിട്ടുന്നത്. അത് സ്വന്തം വീട്ടിലേക്ക് അയക്കാനെന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനൊരു മൂഡിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നു.
5: ഇതിന് നമ്മളെന്താ വെച്ചാൽ, അവളുടെ ഭാഗത്ത് നമ്മൾ ചില ന്യായങ്ങൾ കാണുന്നുണ്ട് സംസാരത്തിൽ. ഒന്ന് പറഞ്ഞാൽ, പെൺകുട്ടികൾ മാത്രമുള്ള വീടായതുകൊണ്ട് തന്നെ പ്രായമായ മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യണം, അതിനൊരു തൊഴിൽ വേണം എന്നുള്ളതിനെ ഒരു ന്യായമായി കാണുന്നു. പിന്നെ സ്വാഭാവികമായും ഒരു പെണ്ണിന് അവളുടേതായ ഒരു പോക്കറ്റ് മണിയും അവൾക്ക് സത കൊടുക്കാനും ദാനം ചെയ്യാനൊക്കെ ഒരു വരുമാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല. രണ്ടാമത്തൊരു കാര്യം, ഒരാൾ വർക്ക് ചെയ്യാന്നുള്ളത് വെറും ഒരു ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല അത്. നമ്മൾ പഠിച്ച് നമുക്കൊരു യോഗ്യത ഉണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യുന്നതിലൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്താണ് അവൾ ജോലിക്ക് പോകണമെന്ന് പറയുന്നത്, എന്തു ചെയ്യില്ല, ഒരു ന്യായമാണ്. ഒരു അന്യായമായതൊന്നും അവൾ ആവശ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ ഈ ചോദ്യത്തിൽ പറ്റണില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ നമ്മൾ നിരാകരിക്കുന്നില്ല. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ടൈം എന്ന് പറഞ്ഞാൽ അത് തൻ്റെ ഫാമിലിക്ക് കിട്ടുന്ന ടൈമാണ്. അപ്പോൾ ശമ്പളത്തിനും അധ്വാനത്തിനും എൻ്റെ വരുമാനം ഉണ്ടാകുമ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഒരു സമ്പാദിക്കാൻ വേണ്ടി വൈഫ് ഒരു 5-8 മണിക്കൂർ ചിലവാക്കി വീടുന്ന് വിട്ട് നിൽക്കുക, കുട്ടികളെ നിന്നൊക്കെ വിട്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ല എന്ന് അയാൾ ചിന്തിക്കുമ്പോൾ അതിൽ തികച്ചും ന്യായമുണ്ട്. അതിനെ നമ്മൾ എതിർക്കണില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ന്യായത്തെയും വൈഫിൻ്റെ താല്പര്യത്തെയും സമന്വയിപ്പിച്ച് തൻ്റെ കുടുംബത്തിന് തകരാറ് വരാത്ത ഒരനുവാദം ഒരു ജോലിക്ക് കൊടുക്കാൻ പറ്റും. അവൾക്ക് സുരക്ഷിതമായ ഒരു സ്ത്രീ നിലനിൽക്കും, ഒരു മുസ്ലിം നിലനിൽക്കും, സുരക്ഷിതമായ ജോലി ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതുണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ, ഒരു ജോലിക്ക് പോകാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ വീട്ടുകാരെ സഹായിക്കാൻ, അല്ലെങ്കിൽ തനിക്കൊരു സ്വന്തമായ ഒരു ഏണിംഗ് ഉണ്ടാവാൻ, ഒരു സന്തോഷം ഉണ്ടാവാൻ, അവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ടെൻഷൻ അടിച്ച് നിൽക്കും. അപ്പം എനിക്ക് ഒരു ജോലിക്ക് പോകുന്നത് കൊണ്ട് അവളുടെ അസാന്നിധ്യം എത്രമാത്രം ഇയാളെ ജീവിതത്തെ ബാധിക്കുന്നുവോ അതിലേറെ ബാധിക്കും എന്ത്, ജോലിക്ക് പോകാത്തതിൻ്റെ ടെൻഷൻ അവളെ എന്ത് ചെയ്യാൻ പറ്റും, ഫാമിലിയിലും അവിടുത്തെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കണം, അത്രമാത്രം ബാധിക്കും. അപ്പോൾ ചിലപ്പോൾ ആപേക്ഷികമായ ആൾക്ക് ലാഭം എന്തായിരിക്കും, ജോലിക്ക് പറഞ്ഞേക്കലായിരിക്കും. ജോലിക്ക് പോവുകയും ചെയ്യും, വീട്ടിലത്തെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഈ ടെൻഷൻ അടിച്ചിരുന്നാൽ വീട്ടിലത്തെ കാര്യം നിർവഹിക്കലും ഉണ്ടാവില്ല, ജോലിക്ക് പോകലും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊരു നല്ല ഉചിതമായ തീരുമാനത്തിലേക്ക് എത്തലായിരിക്കും നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
4: മറ്റൊരു സഹോദരൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് 55 വയസ്സായി, അദ്ദേഹം പ്രവാസിയാണ്, ഇദ്ദേഹവും പ്രവാസിയാണ്. അപ്പോൾ രണ്ടുപേരും അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഇദ്ദേഹം ആലോചിക്കുന്നത്, അങ്ങ് നാട്ടിലാണല്ലോ, അതുകൊണ്ട് ഭാര്യ അങ്ങ് വിദേശത്ത് കൊണ്ടുപോകണം. അതിന് ഉപ്പ എന്ത് ചെയ്യണം, അവിടെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരണം. സാമ്പത്തികമായ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, ബാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്ന് ഉമ്മയുടെ കൂടെ ജീവിക്കട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങോട്ട് കൊണ്ടുപോകും, കാരണം വീട്ടിലെ ആൾ ഉണ്ടാവുമല്ലോ ബാപ്പയുടെ. അപ്പോൾ ഉപ്പയോട് ഇത് നിർബന്ധിപ്പിക്കുമ്പോൾ ഉപ്പ പറയുന്നത്, പിന്നെ ഇനിയിപ്പം പെങ്ങളുടെ വീടിന് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിലേക്കുള്ള കുറച്ച് സാധനം കൂടി വാങ്ങിയതിന് ശേഷം അവസാനിപ്പിക്കാൻ പ്രവാസ ജീവിതം എന്നാണ്. അപ്പോൾ ഇവർ അദ്ദേഹത്തിനും ഭാര്യക്കും എന്താണ് വല്ലാത്തൊരു മാനസിക ടെൻഷനാണ്. കാരണം ഇവരോട് എത്ര പറഞ്ഞിട്ടും എന്ത് ചെയ്യുന്നില്ല, ഉപ്പ് നിർത്തി പോരുന്നില്ല, ഭാര്യനെ അങ്ങോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നില്ല എന്നൊരു വലിയ വിഷമം അവർക്കുണ്ട്. എന്ത് പരിഹാരമാണ് ഉണ്ടാവുക എന്നുള്ളത്,
5: ഞാൻ പറഞ്ഞ അയാളുടെ താല്പര്യം ന്യായമായി നടക്കണം. കാരണം അതിലൊക്കെ അന്യായമായി ഒന്നുമില്ല, കുറേ മസ്ലഹത്തുകൾ വരുന്ന ഒരു ആശയമാണിത്. കുറേ മസ്ലഹത്തുകളുണ്ട്. ഒന്നെന്താന്ന് വിചാരിച്ചാൽ, വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്ന ഉമ്മക്ക് എന്ത് ചെയ്യും, തുണയായിട്ട് വാപ്പ എത്തും. വാപ്പയ്ക്ക് ഈ വയസ്സാ കാലത്ത് എന്ത് കുറച്ച് പ്രായമായി വരുമ്പോൾ അയാൾക്കൊരു വിശ്രമം കിട്ടും. പിന്നെ വീടിനെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്ത് അവരുടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനവും കാര്യങ്ങളും കൊടുക്കാൻ ആര് സന്നദ്ധനാണ്? വാപ്പനോട് ജോലി അവസാനിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ വാപ്പനെ സപ്പോർട്ട് ചെയ്യാൻ അവനെന്താണ് തയ്യാറാണ്. അവൻ്റെ ഫാമിലി അവന് കിട്ടും. അവന് സമാധാനമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ നിലക്കും വാപ്പ എന്ത് ചെയ്യണം, ഇവൻ്റെ ഈ മാനസികമായ അവസ്ഥ മനസ്സിലാക്കി അനുകൂലമാവുകയാണ് ചെയ്യേണ്ടത്. കാരണം അയാളോട് കാണിക്കുന്നൊരു സ്നേഹം, അയാൾക്ക് ജീവിതം തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം, മകൻ അയാളെ സഹായിക്കാൻ സന്നദ്ധമായിട്ട് വരുന്നൊരവസ്ഥ, മോൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നിടത്ത് ഈ യുവത്വ കാലഘട്ടത്തിൽ അവൻ്റെ ഭാര്യ അവന് കിട്ടുന്ന ഒരു സന്തോഷം, ഇതൊക്കെ വാപ്പൻ്റെ ഒരു പോകാതിരിക്കൽ കൊണ്ട് മാത്രം ഇതൊക്കെ എന്ത് ചെയ്യും, മുടങ്ങും. പോകുന്നത് കൊണ്ട് ഇത്രയൊക്കെ ഗുണങ്ങളുണ്ട്, പോവാത്തത് കൊണ്ട് യാതൊരു ലാഭവും ഇല്ല താൻ. അപ്പം എന്താ വെച്ചാൽ സ്വാഭാവികമായും ഇപ്പം ഞങ്ങളെ വീടുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായം ചെയ്യണമെങ്കിൽ അത് അവനോട് ചെയ്യാൻ വേണ്ടി പറയാമെന്നുള്ളതാണ് സാവകാശത്തിൽ. അപ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥ വരുമ്പോൾ വാപ്പത് മനസ്സിലാക്കി പെരുമാറേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അവന് പറ്റുമെങ്കിൽ വാപ്പയ്ക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന, വാപ്പയോട് സംസാരിക്കാൻ പറ്റുന്ന ആരോടെങ്കിലുമൊക്കെ ഇത് ഷെയർ ചെയ്തിട്ട് വാപ്പയ്ക്ക് അങ്ങനെ അഡ്വൈസ് കൊടുപ്പിക്കുന്നതിന് വിരോധമല്ല.
6: മറ്റൊരു പ്രവാസിയായ സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നാട്ടിൽ എൻ്റെ ഉമ്മയും ഭാര്യയും മക്കളും ഒരുമിച്ചാണ് താമസം, സഹോദരിമാർ അവരുടെ വീട്ടിലുമാണ്. എന്നാൽ ഉമ്മയും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മാക്കും സഹോദരിമാർക്കും ഫോൺ ചെയ്യുന്നതോ മെസ്സേജ് അയക്കുന്നതോ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല. അത് ഈ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം വിളിക്കാറുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് മാത്രമേ ചെയ്യാറുള്ളൂ. എങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, ഭാര്യ ഇത് നിങ്ങൾ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. ഇനി സഹോദരിമാർ വന്നാൽ പോലും, വിരുന്ന് വന്നാൽ പോലും അവർ രാത്രി നിൽക്കാറില്ല, അവർ അവരുടെ വീട്ടിലേക്ക് തന്നെയാണ് പോവുക. ഈ ഒരു കാര്യം കൊണ്ട്, ഭാര്യയുടെ ഈ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ അധികം ഉമ്മാനെയോ പെങ്ങന്മാരെയോ വിളിക്കാറില്ല. ഭാര്യയുടെ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ കുറ്റക്കാരനാകുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
5: നമ്മളിപ്പോൾ എന്താ വെച്ചാൽ, നമ്മളീ ഭാര്യമാരുടെ താല്പര്യങ്ങൾക്കും അവരുടെ വാശികൾക്കും അവരുടെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് മാത്രമേ നമ്മൾ പോവുള്ളൂ എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിനെ അത് നാശത്തിലേക്കാണ് നയിക്കുക. ഒരു കുടുംബനാഥനാണ് ആര്, ഈ ഭർത്താവ് തന്നെ. അപ്പം അയാൾക്ക് എന്ത് ചെയ്യണം, മതപരമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും തൻ്റെ ഭാര്യനെയും കുട്ടികളെയും നിയന്ത്രിക്കുവാനുള്ളൊരു കഴിവും അത് നിയന്ത്രിക്കാനുള്ളൊരു അധികാരവും അയാൾക്കുണ്ട്. അത് അയാൾക്ക് എന്ത് ചെയ്യണം, ഉപയോഗിക്കാൻ പറ്റണമെന്നാണ്. നമുക്കൊരിക്കലും കേട്ട് നിൽക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ത്, ഇയാൾ ഇയാളുടെ അമ്മനെയും മങ്ങന്മാരെയൊക്കെ വിളിക്കുന്നതും അവർ വീട്ടിൽ വരുന്നതും ഒക്കെ വൈഫ് അംഗീകരിക്കുന്നില്ല എന്നും, അതുകൊണ്ട് വൈഫ് എന്താണോ വേണത് അതേമാതിരി മുന്നോട്ട് പോകാമെന്നൊക്കെ തീരുമാനിക്കുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യം. കാരണം ഉമ്മ വാപ്പ എന്നൊക്കെ പറഞ്ഞാൽ അതെന്ത് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ കടമയുണ്ടോ, ഒക്കൂക്കുൽ വാരിദിനും മാതാപിതാക്കൾ വിഷമിപ്പിക്കാൻ മഹാഭാവല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, അവരെ ഫോൺ ചെയ്യാൻ പറ്റില്ല, അവരെ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ന്യായമല്ല. അതേപോലെ തന്നെ പെങ്ങന്മാർ, നമ്മൾ പെങ്ങന്മാരാണ്, നമ്മുടെ കുടുംബബന്ധമാണ്, കുടുംബബന്ധം ചേർക്കാന്നുള്ള ഇസ്ലാമിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് തികച്ചും അന്യായമായ ഒരു കാര്യമാണ് ഭാര്യ പറയണത്. ഇപ്പം നമ്മളെന്താ ചെയ്യുക, ഈ അന്യായം എന്തുകൊണ്ട് പറയണം, എന്തപ്പോൾ ഭാര്യയ്ക്ക് ഇവർക്കൊക്കെ ഫോൺ ചെയ്താണ്ടാവേണ്ട കാര്യം, അവളെ പറ്റി കുറ്റം പറയുന്നതാണോ എങ്കിൽ അവളും കേൾക്കെ പരസ്യമായിട്ട് എന്ത് ചെയ്യുക, ഫോൺ ഞാൻ വിളിക്കണതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോ, എന്നെ പറ്റുന്നതിന് പറഞ്ഞോ. അതല്ല പിന്നെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്നെക്കാളും ഇഷ്ടം പിന്നെ ഉമ്മനെയും പെങ്ങന്മാരെയാണെന്ന് പറയണമെന്നാണോ, അവൾക്ക് കൊടുക്കേണ്ട എല്ലാ അവകാശങ്ങളും കാര്യങ്ങളും സ്നേഹവും മാന്യമായി കൊടുക്കുന്ന ഒരു ഭർത്താവിനെ പറ്റി എങ്ങനെ പറയാ, നിങ്ങൾ എന്നെ നോക്കണില്ല അവരെ നോക്കണം. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതിൽ സ്ട്രോങ് നിലപാട് വേണം. എന്ത്, ഇന്ന ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ അമ്മനെ വിളിക്കും, ഇന്ന സന്ദർഭങ്ങളിൽ എൻ്റെയും പെങ്ങന്മാരെ ഞാൻ കോണ്ടാക്ട് ചെയ്യും, ഞാൻ ബാക്കിയുള്ള ടൈം മുഴുവൻ ഞാൻ അന്നെയാണ് വിളിക്കുന്നത് എന്ന നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകും എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും നന്നായിരിക്കും. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ പറഞ്ഞ് മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നിലപാടുകളിൽ നമ്മൾ മാറ്റം വരുത്താൻ പറ്റില്ല.
6: മറ്റൊരു സഹോദരൻ തന്നെ, അദ്ദേഹം പറയുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 6.5 വർഷം പിന്നിടുകയാണ്. 6 വയസ്സുള്ള ഒരു മോനും ഉണ്ട്. നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റായി ആണ് ഭാര്യ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് അവളെ നിക്കായി കഴിച്ചത്. കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലത്തെല്ലാം ജോലിയെല്ലാം നിർത്തി നാട്ടിൽ സെറ്റിലായി. ഇവിടെ പാലക്കാട് അടുത്തുള്ളൊരു കോളേജിൽ ഭാര്യയ്ക്ക് കോളേജ് ലക്ചറായി കിട്ടി. എന്നാൽ പിന്നെ ഇങ്ങോട്ട് താമസം മാറാൻ വേണ്ടി ഡിമാൻഡ് വെച്ചിരുന്നു, ഇസ്ലാമികമായ ആ ഒരു കൾച്ചർ അനുസരിച്ച് തന്നെ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ അവൾ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം കാച്ചിൽ പറത്തി അവിടുത്തെ മറ്റുള്ളവരോടൊപ്പം നടന്ന് ഇസ്ലാമികമായ വസ്ത്രധാരണം ഒഴിവാക്കി. എത്രത്തോളം എന്ന് വെച്ചാൽ പുറത്തേക്ക് പോകുമ്പോൾ ഒരു നിക്കറും ടീഷർട്ടും ഇട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് വരെ മാറി. ഇപ്പോൾ ഖത്തറിലേക്ക് വിദേശത്തേക്കൊരു ജോലി അവർ കിട്ടി, അദ്ദേഹത്തോടും പോരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ജോലിയുള്ള ഞാൻ ഇവിടെ അവളെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു, അവൾക്ക് ജോലി ഉണ്ടായിട്ട് പോലും, ഇനി ഞാൻ അവിടെ പോയാൽ അവളുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് ജോലി ഉണ്ടാവില്ല, കുട്ടീനെ നോക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഒരു പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്ഷമിച്ച് അവളെ കൂടെ നിന്ന് കുട്ടി ആലോചിച്ച്, ഇനിയിപ്പോൾ ഞാൻ പോകണോ പോകണ്ടേ എന്നുള്ളൊരു ആലോചന അദ്ദേഹം നടത്തുന്നുണ്ട്. അവളെന്തായാലും 3 മാസം കഴിഞ്ഞാൽ കുട്ടിയെ കൊണ്ടുപോകുമെന്ന് പറയുന്നു. ഞാൻ പരമാവധി ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
5: അല്ല, എന്തായിരുന്നാലും പിന്നെ വൈഫ് പിടിക്കുന്ന വാശിക്കനുസരിച്ചിട്ട് അയാളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വിചാരിച്ചാൽ പല ഓപ്ഷൻസ് ഉണ്ട്. പരീക്ഷണാർത്ഥം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ ജോലിയെടുക്കാൻ ലീവ് എടുത്തിട്ട് അവിടെ പോയി ഒരു ജോലി കിട്ടി രണ്ടാൾക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ നോക്കാനുള്ളൊരു പരീക്ഷണം. ജോലിയൊന്നും ശരിയാണില്ലെങ്കിൽ എന്ത് ചെയ്യുക, എനിക്കിങ്ങനെ നിൽക്കാൻ കഴിയില്ലാതെ നാട്ടിലേക്ക് പോരാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കുട്ടീനെ കൊണ്ടുപോകുക എന്നുള്ളത് ലീഗലായിട്ട് അയാൾ ഫാദറാണെങ്കിൽ അത് പെട്ടെന്ന് സാധ്യമല്ല. അയാളുടെ പെർമിഷൻ ഇല്ലാതെ അവർക്ക് കുട്ടീനെ കൊണ്ടുപോകാൻ ലീഗലായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, കുട്ടീനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ലീഗലായിട്ടുള്ള എല്ലാം സ്വീകരിച്ചിട്ട് നമ്മൾ രണ്ടാൾ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടീനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് കുട്ടി ഇവിടെ ഒരു ഗാർഡിയൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നമുക്ക് നിർത്തുന്നതിന് വിരോധമില്ല. പിന്നെ ഉമ്മൻ്റെ കൂടെ പറഞ്ഞ അയച്ച് ഉമ്മക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് വിരോധമല്ല, എങ്ങനെയായാലും പോകാൻ പറ്റും. പക്ഷെ എന്താ വെച്ചാൽ, ഈ ഇപ്പോൾ വൈഫ് തീരുമാനിക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും നിന്ന് കൊടുത്ത് എന്ത് ചെയ്യുക, നമ്മുടെ ദീനും ദുനിയാവുമൊക്കെ കളയുക എന്നുള്ള ഒരു സമീപനം എന്തായാലും എന്തല്ല, ശരിയല്ല. അപ്പോൾ ഒരു നല്ല ചർച്ച വെച്ചിട്ട് അവരതിനൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോവുക, എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് അവളവളെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കേണ്ടി വരും. നമ്മൾ ഒരനുസരണവും ബഹുമാനവും അതേപോലെ തന്നെ ഒരു നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അതായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്.
6: വേറൊരു സഹോദരൻ്റെ ചോദ്യമായിട്ടുള്ളത്, അദ്ദേഹം പിന്നെ ഒരു സാധാരണക്കാരനാണ്, കുറഞ്ഞ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്, 4-5 മക്കളുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ഭാര്യ അത് ഓവറായി ചിലവഴിക്കുമ്പോഴൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയും, ഒരു ലിമിറ്റ് വെക്കണം, അതിന് ഇത്രയൊക്കെ വിലയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭാര്യ എന്ത് പറയുന്നു, നിങ്ങൾ എന്നെ വാങ്ങിത്തരുന്നതിന് പിന്നെ കണക്ക് പറയാണ്, നിങ്ങൾ എന്തൊരു മനുഷ്യരാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ഇയാളെങ്ങോട്ട് ചീത്ത പറയും. സത്യത്തിൽ ഇയാളെന്ന് വെച്ചാൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ജീവിക്കുന്നത്, കടം വാങ്ങാനോ. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് 7 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ വീട് അയാൾ പിന്നെ അങ്ങനെ മഴ കൊണ്ടും വെയിൽ കൊണ്ടും നിന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പലിശ ലോൺ എടുക്കാതെ അങ്ങനെയൊക്കെ കടം വാങ്ങാതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലൈഫ് കൗൺസിലും സ്നേഹക്കൂടൊക്കെ നിരന്തരം കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിലൂടെ അവർക്ക് വേണ്ടി ഒരു നല്ലൊരു ഉപദേശം നൽകണമെന്നാണ് അദ്ദേഹം പറയുന്നത്.
5: എന്താ വെച്ചാൽ, പിന്നെ നല്ലൊരു ഉദ്ദേശമാണല്ലോ അദ്ദേഹത്തിനുള്ളത്. അതായത് വീടൊരു നിയന്ത്രണമായി പോകണം എന്നുള്ള നല്ലൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ, ഈ ആഗ്രഹത്തിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ വീട്ടിൽ ഇത് കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളോട് എപ്പോഴും ഇത് ദൂർത്താണ് അധികമാണെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യൂല, അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ദൂർത്തണിക്കുന്ന ആളാണ്, നമ്മൾക്ക് ആവശ്യമില്ലാതെ ചിലവഴിക്കുന്ന ആളാണ്, മുപ്പിലോട് നിന്ന് അധ്വാനിച്ചതൊക്കെ നമ്മൾ വെറുതെ കളയാണ് എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വേദനയും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എനിക്കൊണ്ട് ഇതിന് പ്രായോഗികമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക, അദ്ദേഹത്തിൻ്റെ ഈ നല്ല ഉദ്ദേശത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നടപ്പിലാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? അതിന് പല വഴികളുണ്ട്. അയാളെ വീട്ടിൽ എന്താണ് പ്രായോഗികമാകുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അയാൾ പറയുന്നു 5000 രൂപ വീട്ടിലുള്ള സാധനമൊക്കെ നീ വാങ്ങിച്ചോ, ഒരു പ്രശ്നമല്ല, അയ്യോ ബാക്കി പൈസ വരികയാണെങ്കിൽ നീ എടുത്തു പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചോദിച്ചാൽ, 3000 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ 2000 രൂപ അവർക്ക് കിട്ടും. അപ്പോൾ അവർ ഈ സാധനത്തിൻ്റെ വില അവർക്കറിയും, വാങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അറിയും. നമ്മുടെ നാട്ടിൽ പോയി ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഇയാളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവരടുത്ത് പൈസ വാങ്ങുക, ബാക്കി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അങ്ങനെ ചിലവുകൾ നടത്തുന്ന കാര്യം അവരെ ഏൽപ്പിക്കുക. അപ്പോൾ നമ്മളിത്തെ എത്രയാണോ കപ്പാസിറ്റി ഉള്ളത് അസംഖ്യ മാസം കൊടുത്താൽ മതി. അപ്പോൾ ചിലവ് നമ്മൾ കൺട്രോളിൽ വരും, അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ചെയ്യും. അത് പ്രായോഗികമായി ചെയ്യാൻ പറ്റിയ ഒരു വഴിയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ 1 ആഴ്ചക്കുള്ള മത്സ്യം വാങ്ങിക്കൊടുന്നൊക്കെ അയച്ചു, ഫ്രിഡ്ജിലൊക്കെ അയച്ചു. അപ്പോൾ എന്ത് ചെയ്യും, ഈ ചിലവഴിക്കുന്ന നേരത്ത് നിയന്ത്രണങ്ങളില്ലാത്ത ആൾക്കാരെന്ത് ചെയ്യും, അപ്പോൾ 1 ആഴ്ചക്കുള്ള മത്സ്യം ഇപ്പോൾ 2 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ നമ്മൾ 1 ദിവസത്തേക്കുള്ള മത്സ്യം നമ്മൾ വാങ്ങണുള്ളൂ, ഏത് 1 ദിവസത്തേക്കുള്ള മത്സ്യം നമ്മൾ വാങ്ങണുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്താണ്, 1 ആഴ്ചക്കുള്ള 500 രൂപേൻ്റെ മത്സ്യം നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ 1 ദിവസത്തേക്ക് നമ്മൾ 100 രൂപയ്ക്ക് മത്സ്യം വാങ്ങുന്നു. അതാ ദിവസം എങ്ങനെ ചിലവഴിച്ചാലും പ്രശ്നമില്ലല്ലോ, ചിലവഴിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ എന്താണോ 1 ദിവസത്തേക്ക് ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നു, അതവിടെ വെക്കുന്നു. അതുകൊണ്ട് അവർ ജീവിക്കും, സ്വാഭാവികമായിട്ടും ഉള്ളതല്ലേ ചിലവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, വാങ്ങുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ വാങ്ങാൻ അവരെ ഏൽപ്പിക്കുക. ഇതല്ലാതെ വെറുതെ ഇങ്ങനെ നിന്നിട്ട് അത് ചിലവാക്കി ഇത് ചിലവാക്കി ഇത് പ്രശ്നമല്ല, ഇന്നിപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് 500 രൂപയ്ക്ക് മത്സ്യം വാങ്ങി, ഇപ്പോൾ എവിടെയാണ് മത്സ്യം ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നത് വീട്ടിലെപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഉപകരിക്കുക എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. കുറച്ച് ബുദ്ധിപരമായി നീങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
6: ഇതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ, ഏകദേശം സമാനമായ ചോദ്യമാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് സാമ്പത്തികമായി വരുമാനം കുറവുള്ളൊരു വ്യക്തിയാണ്. എന്നാൽ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ അവർ പല നാട്ടിൽ യാത്ര പോയി, ഇന്ന സ്ഥലത്ത് താമസിച്ചു, സ്വിമ്മിംഗ് പൂളിൽ അവർ കുളിക്കുന്ന ഫോട്ടോ ഇട്ടു, അല്ലെങ്കിൽ വേറെ ഇതിൽ മലൻ്റെ മുകളിൽ കയറി ഫോട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭാര്യയും കുട്ടികളെയും കൂട്ടി പോകാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി എനിക്കില്ല. പക്ഷേ വീട്ടിലൊന്നും എന്താണ്, ഭാര്യ ആകട്ടെ കുട്ടികളാകട്ടെ നിരന്തരമായി അയാളെ ശല്യപ്പെടുത്തും. എന്നാൽ കുട്ടികൾ ഒരു പക്ഷേ അവരെ ആഗ്രഹങ്ങൾ പറയാണ്, എന്നാൽ കൂടെ നിൽക്കേണ്ട ഭാര്യ പോലും എന്താണ് പലപ്പോഴും ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ പോലും ശരിക്കും സമാധാനമായിട്ട് കിടക്കാറില്ല. എന്നും കുറ്റപ്പെടുത്തലുകളും, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയില്ല, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, ആൾക്കാരൊക്കെ ഇങ്ങനെ പോലെ, അല്ലെങ്കിൽ അവർ പോയില്ലേ, അയൽവാസികൾ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നും എന്താണ് പ്രശ്നങ്ങളാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരാം.
5: സാധാരണ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്താണോ, അതിനനുസരിച്ച് നമ്മോട് സഹകരിച്ച് പോവാനാണ് പൊതുവെ സ്ത്രീകൾ താല്പര്യപ്പെടുക. ഇവിടെ എന്താ വെച്ചാൽ, എപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിനോട് എതിരിടാനും നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അപ്പുറത്തേക്കുള്ളത് ആവശ്യപ്പെടാനൊക്കെ ഭാര്യമാർ തുടങ്ങാന്ന് പറയുമ്പോൾ, മൊത്തത്തിൽ ഇവരെല്ലാം അറിഞ്ഞും ഉൾക്കൊണ്ടും ഒന്നിച്ചുമല്ല പോകുന്നത് എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ കുടുംബത്തിൽ ഐക്യമുണ്ടാക്കി, രണ്ടാളും ഒരേ മാനസിക ചിന്താഗതിയിലാക്കി, രണ്ടാളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളെന്താ വെച്ചാൽ, എപ്പോഴും പോവാന്നുള്ളതല്ല, വർഷത്തിലൊരു പോക്ക് നമുക്ക് പോവാം എന്ന് പറയുകയും നമ്മുടെ മൊത്തം വരുമാനത്തിന് നമ്മുടെ 100 രൂപ 50 രൂപയൊക്കെ എന്ത് ചെയ്യുക, എല്ലാവരും പാടെ കൂടിയിട്ടൊരു കുണ്ടികയിലിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു ടൂർ പോകണം ഈ അടുത്ത പിന്നെ വെക്കേഷൻ എന്ന് പറഞ്ഞ് ഏപ്രിൽ വെക്കേഷൻ ഒന്ന് പോകണം, ഒന്ന് മൈസൂർ പോവാം, അല്ലെങ്കിൽ ഒന്ന് ഇന്ന സ്ഥലത്ത് പോകാമെന്ന് പറയുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വർഷം. അപ്പോൾ ഒരു വർഷം ഇതിൻ്റെ ഏണിങ് ടൈം. അപ്പോൾ എന്നും എന്തായി, ടൂറ് പോകുക എന്നുള്ള വിഷയം അവിടെ ഇങ്ങനെ നടക്കും, അതായത് പൈസ ഉണ്ടുമ്പോഴൊക്കെ ടൂർ പോകുക എന്നുള്ള ചർച്ച പ്രതീക്ഷ വർദ്ധിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ആ പോക്ക് എന്ത് ചെയ്യും, ആ വെക്കേഷൻ സമയത്ത് നമ്മൾ അതിലെ പൈസ എത്ര ഉണ്ടോ അതിനനുസരിച്ച് പോകും. അപ്പോൾ ഡൽഹി പോകുകയാണെങ്കിൽ ഡൽഹി പോകും, കാശ്മീർ പോകുകയാണെങ്കിൽ കാശ്മീർ പോകും, പിന്നെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പാർക്ക് പോകാനുള്ളെങ്കിൽ അവിടെ പോകും. അപ്പോൾ എന്ത് ചെയ്യാം, അവരുടെ ആഗ്രഹങ്ങളുടെ കൂടെ നമ്മൾ നിൽക്കുന്നു, നമ്മളിത് കാശ് ഇല്ലാഞ്ഞിട്ടാണ്, ഉണ്ടാകുമ്പോൾ പോകുന്നു എന്നിലൊക്കെ എന്താ വെച്ചാൽ, എല്ലാവരും നമ്മൾ ആൻറ്റി ആയി നിൽക്കാതെ അനുവദനീയമായ കാര്യങ്ങളിൽ അവരാവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പരമാവധി കൊടുക്കാൻ പരിശ്രമിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.
6: തീർച്ചയായിട്ടും പ്രിയ പ്രേക്ഷകരെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ പതിവിന് വിപരീതമായി എല്ലാ ചോദ്യങ്ങളും സഹോദരന്മാരുടെ ചോദ്യങ്ങളാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. പലപ്പോഴും അങ്ങനൊരു പിന്നെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ സംവിധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം 95 44 845 840 എന്ന നമ്പറിലും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. വിഷയം അവതരിപ്പിച്ചത് ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: هي الحبيبة والمختار
9: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്, കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.
7: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000-ൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000-ക്കണക്കിന് ശ്രോതാക്കൾ, 60-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50-ൽ ഏറെ സ്ഥിരം അവതാരകർ, 100-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ

0: ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത് നുറുങ്ങുകൾ, വ്യക്തമായ തെളിവ്. രചന നിർവഹിച്ചത് അബൂഹുദ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: വ്യക്തമായ തെളിവ്, എഴുത്ത് അബൂഹുദ. മനുഷ്യനൊരു പ്രത്യേക മതവിശ്വാസിയായി ജീവിക്കുന്നത് അവൻ ആ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണെന്നൊരു പൊതുധാരണ സമൂഹത്തിലുണ്ട്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു പാരമ്പര്യമല്ല, മറിച്ച് വ്യക്തമായ തെളിവുകളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ജീവിതരീതിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും വളർന്നതും ബഹുദൈവായ വിശ്വാസികളായ ഒരു സമൂഹത്തിലായിരുന്നു. തന്റെ 40-ാമത്തെ വയസ്സിൽ ദിവ്യസന്ദേശം ലഭിച്ചത് മുതലാണ് പ്രവാചകൻ ഇസ്ലാം പ്രബോധനം ചെയ്യാൻ തുടങ്ങിയത്. അദ്ദേഹം ഇഹലോകവാസം വെടിയുന്ന സമയത്ത് 100,000-ൽ അനുയായികളുണ്ടായിരുന്നു. അവരൊന്നും മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചവരല്ല, മറിച്ച് വ്യക്തമായ തെളിവുകൾ കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മതം ഉൾക്കൊണ്ടവരാണ്. ഇന്നും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വലിയ ചിന്തകരും നേതാക്കളും ഇസ്ലാമിലേക്ക് കടന്നുവരുന്നത് ഇതിൻ്റെ ആധികാരികമായ പ്രമാണങ്ങൾ കണ്ടിട്ടാണ്. വിശുദ്ധ ഖുർആനിലെ 98-ാമത്തെ അധ്യായമായ അൽ ബയ്യിന ചർച്ച ചെയ്യുന്നത് ഈ വ്യക്തമായ തെളിവുകളെക്കുറിച്ചാണ്. അൽ ബയ്യിന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വ്യക്തമായ തെളിവ് എന്നാണ്. വേദക്കാരായ ജൂത ക്രൈസ്തവരിലെ അവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും തങ്ങൾക്ക് വ്യക്തമായ തെളിവ് ലഭിച്ചതിനു ശേഷമാണ് സത്യത്തിൽ നിന്ന് വേറിട്ടു പോയതെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ തെളിവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ജനങ്ങളോട് കളവ് പറയാത്ത പ്രവാചകൻ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയില്ലെന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും. ഒരക്ഷരം പോലും എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരു മനുഷ്യൻ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിജ്ഞാനം ജനങ്ങൾക്ക് പകർന്നു നൽകിയതും ഭൗതികമായ യാതൊരു ആഗ്രഹങ്ങളും നേട്ടങ്ങളും ആഗ്രഹിക്കാതെ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും തൻ്റെ അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയെന്നതും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ്. പ്രവാചകനോടൊപ്പം അള്ളാഹു നൽകിയ രണ്ടാമത്തെ വലിയ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. യാതൊരു വക്രതയുമില്ലാത്ത എല്ലാ കാലഘട്ടങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന ദൈവീക ദൃഷ്ടാന്തമാണ് ഖുർആൻ. നിഷ്പക്ഷമായ ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് ഇത് ഒരു മനുഷ്യന്റെ ചിന്തയിൽ നിന്നുണ്ടായതല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നാളെ പരലോകത്ത് വച്ച് ഞങ്ങൾക്ക് സത്യം പറഞ്ഞുതരാൻ ആരും വന്നിട്ടില്ല എന്ന് മനുഷ്യർക്ക് അള്ളാഹുവോട് പരാതി പറയാൻ ഇടയില്ലാത്തവണ്ണം വ്യക്തമായ തെളിവുകൾ ഭൂമിയിൽ നൽകപ്പെട്ടിട്ടുണ്ട്. സത്യം വ്യക്തമായി തെളിയിക്കപ്പെട്ടാൽ പിന്നെ അവിടെ സംശയങ്ങൾക്ക് സ്ഥാനമില്ല. ഒരു രോഗത്തിന്റെ കാരണം സ്കാനിങ്ങിലൂടെ കൃത്യമായി കണ്ടെത്തിയാൽ പിന്നെ രോഗിക്ക് സംശയങ്ങൾ മാറുന്നതുപോലെ പ്രമാണങ്ങൾ വ്യക്തമായാൽ പിന്നെ വിശ്വാസിക്ക് വക്രതയുണ്ടാകില്ല. ഈ വ്യക്തമായ തെളിവുകളിലൂടെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസമാണ്. നിഷ്കളങ്കമായി അള്ളാഹുവെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവല്ലാത്ത ഒന്നിനെയും ആരാധിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് മതത്തിൻ്റെ അടിത്തറ. ഇതിനൊപ്പം നമസ്കാരവും സക്കാത്തും കൃത്യമായി നിർവഹിക്കാൻ കൽപ്പിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളും ചേരുമ്പോഴാണ് ഒരാൾ വക്രതയില്ലാത്ത മാർഗം ഉൾക്കൊണ്ടവനായി മാറുന്നത്. തെളിവുകൾ വന്നിട്ടും ഭൗതിക ലാഭങ്ങൾക്കും പൗരോഹിത്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി സത്യത്തെ നിഷേധിക്കുന്നവർ സൃഷ്ടികളിലേറ്റവും മോശപ്പെട്ടവരാണ്. അവർ പരലോകത്ത് നരകത്തിൽ ശാശ്വതരായിരിക്കും. എന്നാൽ വ്യക്തമായ തെളിവുകൾ ഉൾക്കൊണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമന്മാരാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തോപ്പുകളുമാണ് അവർക്ക് പ്രതിഫലമായി ലഭിക്കുക.
1: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് നുറു

പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. മഹാമനീഷികളുടെ മാതൃകകൾ അറിയാൻ സ്മൃതിപഥം. ഭൂതകാലം ഭാവിയുടെ ചൂണ്ടുപലകയാണ്, പിന്നിട്ട ജനപദങ്ങളുടെ തിരിശേഷിപ്പുകളും. മനുഷ്യമഹത്വത്തിന്റെ മലർവാടിയെക്കുറിച്ച്, മണലാരണ്യത്തിലെ മഹാമനീഷികളെക്കുറിച്ച്, അതെ, പ്രവാചക അനുചരന്മാരെക്കുറിച്ച് സമഗ്രമായി അവതരിപ്പിക്കുന്ന പ്രോഗ്രാം സ്മൃതിപഥം. പ്രാർത്ഥനയുടെ പൊരുളറിയാൻ തിരുനബിയോടൊപ്പം. പ്രവാചക അധ്യാപനങ്ങൾക്ക് 14 നൂറ്റാണ്ട് പഴക്കമുണ്ട്. പഴക്കമേറെയുണ്ടെങ്കിലും അത് പഴഞ്ചനല്ല. കാലവും ലോകവും അത് അനുവർത്തിക്കുന്നു. നബി ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളെ സമഗ്രമായി പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം തിരുനബിയോടൊപ്പം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അടുത്തതായി പീസ് റേഡിയോയിൽ വിമർശനങ്ങൾക്ക് വൈജ്ഞാനിക പ്രതിരോധം, ഇസ്ലാം സംശയ നിവാരണം അവതരിപ്പിക്കുന്നത് ശ്രീ മുഹമ്മദ് അജ്മൽ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. ഇസ്ലാം സംശയ നിവാരണത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം, വിശുദ്ധ ഖുർആന്റെ ദൈവീകതയും അതേപോലെ വിശുദ്ധ ഖുർആന്റെ അവതരണവുമായി ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും ഓറിയന്റലിസ്റ്റുകളായ ആളുകൾ, അതല്ലെങ്കിൽ ഖുർആൻ വിമർശകർ എല്ലാം ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ നിന്നായി പകർത്തി എഴുതിയതാണ്, അതല്ലെങ്കിൽ കോപ്പിയടിച്ചതാണ് എന്നത്. അതിൽ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബന്ധുവും ക്രൈസ്തവ പാതിരിയുമായിരുന്ന വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞുകൊടുത്തിട്ട് എഴുതിയതാണ് വിശുദ്ധ ഖുർആനിലെ ചരിത്രകഥകൾ എന്നതാണ്. ആ ആരോപണത്തെക്കുറിച്ച് ഇൻഷാല്ലാ ഒരൽപ്പം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ ലഭിച്ച ശേഷം അദ്ദേഹത്തെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ ബന്ധുവായ വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയതായി സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിമർശകർ വറഖത്ത് ഇബ്നു നൗഫലിൽ നിന്ന് ലഭിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിലെ ചരിത്രകഥനങ്ങളും മറ്റും എന്ന് പറയാറുള്ളത്. ഈ ഹദീസുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുടക്കത്തിൽ ലഭിച്ച ദൈവിക സന്ദേശങ്ങളുടെ ആരംഭം ഉറക്കത്തിൽ ദൃശ്യമാകുന്ന നല്ല സ്വപ്നങ്ങളായിരുന്നു. അവിടുന്ന് കാണുന്ന എല്ലാ സ്വപ്നങ്ങളും പ്രഭാതോദയം പോലെ സ്പഷ്ടമായി പുലർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് തിരുമേനിക്ക് ഏകാന്തവാസം പ്രിയങ്കരമായി തോന്നി. അങ്ങനെ ഏതാനും രാത്രികൾ ഹിറാ ഗുഹയിൽ ഏകാന്തവാസം അനുഷ്ഠിച്ചു. ആ രാത്രികൾക്കുള്ള ആഹാര പദാർത്ഥങ്ങളുമായി ഗുഹയിലേക്ക് പോകും. കുറേ രാത്രി ആരാധനയിൽ മുഴുകി അവിടെ കഴിച്ചുകൂട്ടും. പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് തിരിച്ചുവരും. വീണ്ടും ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി പുറപ്പെടും. ഹിറാ ഗുഹയിൽ വെച്ച് തിരുമേനിക്ക് സത്യം വന്നു കിട്ടുന്നതുവരെ ഈ നില തുടർന്നു പോന്നു. അങ്ങനെ മലക്ക് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇഖ്റ അഥവാ വായിക്കുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിവചിച്ചു, എനിക്ക് വളരെ വിഷമം അനുഭവപ്പെട്ടു. അനന്തരം എന്നെ വിട്ട് വീണ്ടും വായിക്കുക എന്ന് കൽപ്പിച്ചു. വായിക്കാൻ അറിയില്ലെന്ന് അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു. മലക്ക് എന്നെ പിടിച്ച് ശക്തിയായി ആശ്ലേഷിച്ചു. എനിക്ക് വളരെ വിഷമം തോന്നി. എനിക്ക് വായന അറിയില്ലെന്ന് പിന്നെയും ഞാൻ പറഞ്ഞപ്പോൾ മൂന്നാമതും മലക്ക് എന്നെ പിടിച്ച് ശക്തിയോടെ ആശ്ലേഷിച്ചു. അനന്തരം എന്നെ വിട്ടുകൊണ്ട് പറഞ്ഞു, സ്രഷ്ടാവായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അവതരിക്കപ്പെട്ട അധ്യായമായ സൂറത്തുൽ അലഖിലെ ആദ്യ അഞ്ച് വചനങ്ങൾ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അലഖൽ ഇൻസാനു ഖലഖൽ ഇൻസാനു മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാനു മാ ലം യഅലം. സ്രഷ്ടാവായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് അത്യുദാരനത്രേ. ഇങ്ങനെയുള്ള വചനങ്ങൾ അവിടെ അവതരിക്കപ്പെടുകയാണ്. ഉടനെ പിടക്കുന്ന ഹൃദയത്തോടെ ഈ സന്ദേശവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് മടങ്ങുകയാണ്. ഖുവൈലിദിൻ്റെ മകൾ ഖദീജ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് പുതച്ചു തരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭ്യർത്ഥിച്ചു. അവർ പുതച്ചു കൊടുത്തു. ആ ഭയം നിശേഷം നീങ്ങിയപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം ഖദീജ ബീവിയെ ധരിപ്പിച്ചു. തൻ്റെ ജീവന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്നതായി അദ്ദേഹം അവരോട് പറഞ്ഞു. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പ്രതിവചിച്ചു. എന്താ പറഞ്ഞത്? ഇല്ല, അള്ളാഹു ആണേ സത്യം, അവൻ അങ്ങയെ ഒരിക്കലും അപമാനിക്കുകയില്ല. താങ്കൾ കുടുംബബന്ധം പുലർത്തുന്നു, പരാശ്രയരുടെ ഭാരം ചുമക്കുന്നു, അഗതികൾക്ക് സ്വയം അധ്വാനിച്ച് സഹായം ചെയ്തു കൊടുക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, വിപൽ ഘട്ടങ്ങളിൽ ശരിയായ സഹായം നൽകുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ പിതൃവ്യപുത്രനായ വറഖത്ത് ഇബ്നു നൗഫൽ ഇബ്നു അസദ് ഇബ്നു അബ്ദുൽ ഉസ്സയുടെ അടുക്കലേക്ക് ചെന്നു. വറഖത്ത് ജാഹിലിയ കാലത്ത് അഥവാ അന്നത്തെ അജ്ഞാനകാലത്ത് ക്രൈസ്തവനായ ആളും ഹീബ്രു ഭാഷയിൽ എഴുതാൻ പഠിച്ചവനുമായിരുന്നു. തന്നിമിത്തം അദ്ദേഹം സുവിശേഷത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഹീബ്രുവിൽ എഴുതിയെടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹം വയോവൃദ്ധനായി കൺകാഴ്ച തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഖദീജ റളിയല്ലാഹു പറഞ്ഞു, പിതൃവ്യപുത്ര, താങ്കളുടെ സഹോദരപുത്രന്റെ വിശേഷങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വറഖത്ത് ബിൻ നൗഫൽ തിരിച്ചു ചോദിച്ചു, എന്റെ സഹോദരപുത്ര, നീ എന്താണ് ദർശിച്ചത്? കണ്ട കാഴ്ചകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി സല്ലം വറഖത്തിനെ അറിയിച്ചു. വറഖത്ത് പറഞ്ഞു, ഇത് അള്ളാഹു മൂസ അലൈഹി സ്ലാമിന്റെ അടുക്കിലേക്ക് അയച്ചിരുന്ന അതേ നന്മയുടെ രഹസ്യ സന്ദേശവാഹകനാണ്. താങ്കൾ മതപ്രബോധനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാനൊരു യുവാവായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. താങ്കളെ സ്വദേശത്തുനിന്ന് സ്വജനത ബഹിഷ്കരിക്കുന്ന ഘട്ടത്തിൽ ഞാനൊരു യുവാവായിരുന്നെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി സല്ലമക്ക് ഇത് കേട്ട് അത്ഭുതം തോന്നി. തന്നെ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന് വിളിക്കുന്ന, ആദരിക്കുന്ന, തൻ്റെ സത്യത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ആ ആളുകൾ, തൻ്റെ വിശ്വസ്തതയെ സാക്ഷ്യപ്പെടുത്തുന്ന ആളുകൾ തന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി സല്ലം ചോദിച്ചു, അവർ എന്നെ ബഹിഷ്കരിക്കുകയോ? വറഖത്ത് പറഞ്ഞു, താങ്കൾ കൊണ്ടുവന്നതുപോലെയുള്ള സന്ദേശങ്ങളുമായി വന്ന ഒരു മനുഷ്യനും തൻ്റെ ജനതയുടെ ശത്രുതയ്ക്ക് പാത്രമാകാതിരുന്നിട്ടില്ല. താങ്കളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദിവസം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സുശക്തമായൊരു സഹായം താങ്കൾക്ക് നൽകുമായിരുന്നു. പക്ഷെ പിന്നീട് അധികം കഴിഞ്ഞില്ല, വറഖത്ത് മരണമടഞ്ഞു. ദൈവീക സന്ദേശങ്ങളുടെ അവതരണം നിലക്കുകയും ചെയ്തു. ഇതാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഈ വിഷയവുമായി വന്ന ഹദീസ്. ഈ ഹദീസുകൾ സത്യസന്ധവും അതോടൊപ്പം തന്നെ യാതൊരു മുൻധാരണയുമില്ലാത്ത വിധത്തിൽ വായനയ്ക്ക് വിധേയമാക്കിയാൽ വറഖത്ത് ബിൻ നൗഫലിൽ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രകഥകൾ മനസ്സിലാക്കിയത് എന്ന വാദം അടിസ്ഥാനരഹിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്ന ചില വസ്തുതകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിൽ നിന്ന് സന്ദേശം ലഭിച്ച് ആ വിഷയവും പറയാനായി ഖദീജ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വറഖത്ത് ബിനു നൗഫലിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ വറഖത്ത് ബിനു നൗഫൽ ഒരു വയോവൃദ്ധനായിരുന്നു. മാത്രമല്ല വാർദ്ധക്യം മൂലം കാഴ്ച നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് അല്പസമയത്തിനകം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പൂർവ്വപ്രവാചകന്മാരെ കുറിച്ച ഖുർആനിക പരാമർശങ്ങൾ അവതരിക്കുന്ന കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്നുവെന്ന് കരുതുവാൻ യാതൊരു നിവൃത്തിയുമില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞുകൊടുത്തത് എഴുതിയതാകാം ഖുർആനിലെ പ്രവാചക വചനങ്ങളെന്ന് കരുതുന്നത്, പ്രവാചക ചരിത്രങ്ങളെന്ന് കരുതുന്നത് അതുകൊണ്ട് തന്നെ യുക്തിസഹമല്ല. രണ്ടാമത്തെ കാര്യം, പൂർവ്വപ്രവാചകന്മാരിൽ ചിലരുടെ കഥകളടങ്ങിയ ഖുർആൻ സൂക്തങ്ങൾ അവതരിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും തമ്മിൽ സംഭാഷണം നടത്തുമ്പോഴുള്ള അപ്പോൾ അനുചരന്മാർ ഉന്നയിക്കുന്ന പല പ്രശ്നങ്ങൾക്കും മറുപടിയായിട്ടും അവക്ക് പരിഹാരം നിർദ്ദേശിക്കാനുമായിട്ടും ആണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വേദക്കാരായ യഹൂദ ക്രൈസ്തവരുമായി സംവദിക്കുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് ഭാഗമായിട്ടും പല പ്രവാചക ചരിത്രങ്ങളും വിശുദ്ധ ഖുർആനിൽ അവതരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സമയത്തൊന്നും വറഖത്ത് ബിനു നൗഫൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വറഖത്ത് ബിനു നൗഫലിനെ ഒരു പ്രാവശ്യം മാത്രം കണ്ടതായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നിരിക്കെ വിശുദ്ധ ഖുർആൻ അവതരിച്ച 23 വർഷങ്ങളിലായി ഒരുപാട് ചരിത്ര കഥനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിരിക്കെ വറഖത്ത് ബിനു നൗഫലിൽ നിന്നാണ് ഇതെല്ലാം ലഭിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വറഖത്ത് ബിനു നൗഫൽ അദ്ദേഹത്തിന്റെ പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ സമൂഹത്തിലെ ചില ആളുകൾക്കെങ്കിലും ആ കാര്യങ്ങൾ അറിയുമായിരിക്കും. സ്വാഭാവികമായിട്ടും ചില വിമർശകർ ഇങ്ങനെ പറയാറുണ്ട്, എന്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിന് ശേഷം ഒരു പ്രാവശ്യം മാത്രമേ വറഖത്ത് ബിനു നൗഫലിനെ കണ്ടിട്ടുള്ളൂ എങ്കിലും അതിനും ഒരുപാട് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തിന് 40 വർഷങ്ങളുണ്ടല്ലോ പ്രവാചകത്വമില്ലാത്ത ആ സമയത്ത് വറഖത്ത് ബിനു നൗഫലിന് ഈ കഥകൾ പഠിച്ചിട്ടുണ്ടാവാമെന്ന്. എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ചിലർക്കെങ്കിലും ഈ വസ്തുത അറിയും എന്നത് വളരെ സുവ്യക്തമായ കാര്യമാണ്. പ്രവാചകന്റെ അനുചരന്മാരിലോ ശത്രുക്കളിലോ പെട്ട സമകാലികരായ ഒരാളും തന്നെ വറഖത്ത് നൗഫൽ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ ഉൾക്കൊള്ളിക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചിട്ടില്ല. നാലാമത്തെ കാര്യം, ജൂത ക്രൈസ്തവ വേദങ്ങളിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന വറഖത്ത് ബിനു നൗഫൽ മുഹമ്മദ് നബിക്ക് പൂർവ്വപ്രവാചകന്മാരുടെ കഥകൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ യഹൂദരും ക്രൈസ്തവരും വികലമാക്കിയ പ്രവാചക ചരിത്രങ്ങളായിരിക്കും അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവുക. പ്രസ്തുത വിശദീകരണങ്ങളിൽ ബൈബിളിൽ നിന്ന് കാണപ്പെടുന്ന രീതിയിലുള്ള അശാസ്ത്രീയവും ചരിത്രവിരുദ്ധവും വൈരുദ്ധ്യങ്ങളാൽ നിബിഡവുമായ കഥാകഥനങ്ങൾ ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതായിരുന്നു ഖുർആനെങ്കിൽ അതിലും ഇത്തരം അബദ്ധങ്ങളൊക്കെ ഉണ്ടാവേണ്ടതായിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പല പ്രവാചകന്മാരെക്കുറിച്ചും വളരെ മോശമായ പരാമർശങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, അദ്ദേഹം തൻ്റെ മക്കളോട് പോലും അദ്ദേഹം തൻ്റെ പെൺമക്കളോട് പോലും വളരെ മോശമായ രീതിയിൽ പെരുമാറി എന്ന നിലക്കുള്ള പരാമർശങ്ങൾ ബൈബിളിൽ കാണുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് പരാമർശങ്ങൾ പല പ്രവാചകന്മാരുടെ ചരിത്രത്തിലും ബൈബിളിൽ കടന്നുകൂടിയിട്ടുണ്ട്. ആ പരാമർശങ്ങളൊന്നും ഒരിക്കലും തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറക്കത്ത് ബിനു നൗഫലിൽ നിന്ന് പഠിച്ചതാണെങ്കിൽ ആ ചരിത്രങ്ങളൊക്കെ ലഭിക്കുക, ആ ചരിത്രങ്ങളൊക്കെ ഖുർആനിൻ്റെ ഭാഗമാവുമായിരുന്നു, അതൊരിക്കലും അല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അഞ്ചാമത്തെ കാര്യം, ഏറ്റവും അവസാനത്തെ കാര്യം, പൂർവ്വവേദങ്ങളിൽ പണ്ഡിതനായിരുന്ന വറക്കത്ത് ബിനു നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത്, ഇത് ദൈവിക ബോധനത്തിൻ്റെ ആരംഭമാണെന്നും താങ്കളെ ജനങ്ങൾ കൈയൊഴിയുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ താങ്കളെ വളരെ ശക്തമായി പിന്തുണക്കുന്നു എന്നുമാണ്. ഇതാണ് നമുക്ക് ഈ ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. തന്നിൽ നിന്ന് കേട്ടു പഠിച്ച പ്രവാചക കഥകളുടെ അടിസ്ഥാനത്തിൽ താനും പ്രവാചകനാണെന്ന് വരുത്തി തീർക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിക്കുകയാണ് എന്ന ഒരാശങ്കയും ആർക്കുണ്ടായിരുന്നില്ല, വറക്കത്ത് ബിനു നൗഫലിനും ഉണ്ടായിരുന്നില്ല. മുമ്പൊരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർവ്വ പ്രവാചകന്മാരുടെ കഥകൾ വറക്കത്ത് ബിനു നൗഫൽ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഈ സംഭവത്തിലൂടെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ അഞ്ച് കാര്യങ്ങൾ നമ്മൾ തെളിവുകളായി പരാമർശിച്ചു കഴിഞ്ഞു. ഇതിനൊക്കെ വളരെ വ്യക്തമാണ്, വറക്കത്ത് ബിനു നൗഫലിൽ നിന്നാണ് വിശുദ്ധ ഖുർആനിലെ ചരിത്ര കഥനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർത്തി എഴുതിയത് എന്ന വിമർശകരുടെ വാദം പൊള്ളയായ ഒരു വാദമാണ്, അടിസ്ഥാനരഹിതമാണ് എന്ന്. ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള രണ്ടാമത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖുർആനിലെ ചരിത്രങ്ങൾ, ഖുർആനിലെ പ്രവാചക കഥകളെല്ലാം അത് താൻ ജീവിച്ചിരുന്ന സമൂഹത്തിലെ യഹൂദരും ക്രൈസ്തവരും പറയുന്ന കഥകളിൽ നിന്ന് രൂപപ്പെടുത്തിയവയല്ലേ എന്നതാണ്. യഹൂദ ക്രൈസ്തവരോടൊപ്പം ജീവിക്കാൻ അവസരം ലഭിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ പറഞ്ഞിരുന്ന പ്രവാചക കഥകൾ കേട്ടിരിക്കാൻ ഇടയുണ്ടെന്നും അങ്ങനെ ആ കഥകളിൽ സ്വന്തം ഭാവന കൂടി അല്പം കൂട്ടിക്കലർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്തതാണ് വിശുദ്ധ ഖുർആനിലെ പ്രവാചക കഥകൾ എന്നുമാണ് വിമർശകരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഈ വാദം തന്നെ വളരെ ദുർബലവും ചരിത്രത്തിന് നിരക്കാത്തതുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ നമ്മൾ ഇതിനെ തെളിയിക്കാൻ, ഇവരുടെ വാദം അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ജീവിച്ചത് മക്കയിലാണല്ലോ. മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വിശുദ്ധ ഖുർആൻ നൽകപ്പെടുന്നത്. 13 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണ് ജീവിച്ചത്. അന്ന് മക്കയിൽ ഒരുപാട് ബഹുദൈവ വിശ്വാസികളുണ്ട്, പല ആളുകളുമുണ്ട്. എന്നാൽ അന്ന് ഒരു സമൂഹം എന്ന നിലയിൽ ജൂതരോ ക്രൈസ്തവരോ മക്കയിൽ ജീവിച്ചിരുന്നതിന് ചരിത്രപരമായി യാതൊരു തെളിവുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ അതിനു മുൻപോ യഹൂദ മതക്കാരോ അതല്ലെങ്കിൽ ക്രൈസ്തവരോ മക്കയിൽ മതസമൂഹങ്ങളായി നിലനിന്നിരുന്നില്ലെന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. ഒറ്റപ്പെട്ട വ്യക്തികൾ ഒരുപക്ഷെ ഉണ്ടാവാം, എന്നാൽ ഒരു സമൂഹം എന്ന നിലയിൽ ഈ മതവിഭാഗങ്ങൾ നിലനിന്നിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം മക്കയിലാണ് വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ടതെങ്കിൽ ആ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ക്രൈസ്തവരിൽ നിന്നോ ജൂതരിൽ നിന്നോ പഠിക്കാൻ യാതൊരു സാധ്യതയുമില്ല. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് തന്നെ അറേബ്യൻ ബഹുദൈവാരാധന വെറുത്തിരുന്ന, അവിടുത്തെ ശിർക്ക് വെറുത്തിരുന്ന പല ആളുകളും ആ ബഹുദൈവാരാധനയെ വെടിഞ്ഞുകൊണ്ട് അബ്രഹാമിക മതത്തിൻ്റെ വേരുകൾ തേടുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മതത്തിൻ്റെ വേരുകൾ തേടുകയും അങ്ങനെ ഏകദൈവാരാധനയിൽ എത്തിപ്പെട്ടതായിട്ടും നമുക്ക് ചരിത്രത്തിന് കാണുവാൻ സാധിക്കും. ഹനീഫുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവർ നാല് ആളുകളാണുള്ളത്. ഒന്ന് വറക്കത്ത് ബിൻ നൗഫൽ, നമ്മൾ നേരത്തെ പരാമർശിച്ച വറക്കത്ത് ബിൻ നൗഫൽ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതൃവ്യ പുത്രൻ. രണ്ടാമത്തത് അബ്ദുല്ലാഹി ബിൻ ജഹഷ്. മൂന്ന് ഉസ്മാൻ ബിനു ഹുവാരിസ്. നാല് സെയ്ദ് ബിനു അമ്ർ. ഇവരാണ് ഹനീഫുകൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. തങ്ങളുടെ സമൂഹത്തിൽ നിലനിന്ന വിഗ്രഹാരാധനയെ വെറുക്കുകയും അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന്, ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന് സ്വന്തം സമൂഹം മക്കയിലെ മുശ്രിഖുകൾ തെറ്റിപ്പോകുന്നത് കണ്ട് അതിൽ ദുഃഖിക്കുകയും യഥാർത്ഥ ദൈവീക മതത്തിന്റെ വേരുകൾ തേടിപ്പോവുകയും ചെയ്തവരായിരുന്നു ഈ പറഞ്ഞ നാലാളുകളും. അവരിലൊരാളായ വറക്കത്ത് ബിൻ നൗഫൽ ഈ അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് ക്രിസ്തു മതം സ്വീകരിച്ചത്. ഇവരെല്ലാം ഇബ്രാഹിമിന്റെ മതമായ യഥാർത്ഥ ദൈവീക മതത്തിന്റെ വേരുകൾ തേടി മക്ക വിട്ട് പല നാടുകളിലും അലഞ്ഞു തിരിഞ്ഞതായിട്ട് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. യഹൂദരോ ക്രൈസ്തവരോ ഒരു മതസമൂഹമായി മക്കയിൽ നിലനിന്നിരുന്നെങ്കിൽ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഇബ്രാഹിമി മാർഗത്തിന്റെ വേരുകൾ തേടി അവർക്കൊരിക്കലും നാട് വിടേണ്ടി വരില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ നാട്ടിലുള്ള മക്കയിലുള്ള ക്രൈസ്തവരിൽ നിന്നോ ജൂതന്മാരിൽ നിന്നോ ഒക്കെ തന്നെ അവർക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗത്തെക്കുറിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു, ഏകദൈവാരാധനയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും ഒരു കാര്യം വ്യക്തമാണെന്ത്, അന്ന് യഹൂദരോ ക്രൈസ്തവരോ മക്കയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പഠിച്ചു എന്ന് പറയുന്നത് ശുദ്ധമായ വിഡ്ഢിത്തരമാണ്. ഇതിൽ നമ്മൾ അടുത്തതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് യമനിൽ വളരെ ശക്തമായ ഒരു ക്രൈസ്തവ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ക്രൈസ്തവ ഭരണാധികാരിയായിരുന്ന അബ്രഹത്ത് അന്ന് മക്കക്കെതിരെ പട നീക്കുകയും കാബ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള സംഭവമൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണല്ലോ. ആനക്കലഹം എന്ന് അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ സംഭവം. ആ സംഭവം നടന്ന വർഷത്തിലാണ് ആര് ജനിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. മക്കയിലെ കാബാലയം പൊളിച്ചു കളയുകയും താൻ യമനിലെ സൻആയിലെ നിർമ്മിച്ച ഹുലൈസ് എന്ന ദേവാലയത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ആനപ്പടയും കൂട്ടി അബ്രഹത്ത് മക്കയിലേക്ക് വന്നത്. ആ സംഭവം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 105 അധ്യായമായ സൂറത്തുൽ ഫീലിലെ വചനങ്ങളിൽ നമുക്കിത് കാണുവാൻ സാധിക്കും. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തളലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കസ്ഫിൻ മഅ്കൂൽ. ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ? അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ? ചുട്ടുപഴിപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് അവരെ എറിയുന്ന കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു. അങ്ങനെ അവൻ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി. കഅബ തകർക്കുകയും മക്കാരെ ക്രൈസ്തവവൽക്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അബ്രഹത്ത് തൻ്റെ ആനപ്പടയുമായി മക്കയിലെത്തുന്നത്. മക്കയിൽ ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പടനീക്കത്തിന്റെ ആവശ്യം തന്നെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണെന്ത്, മക്കയിൽ ഒരു ക്രൈസ്തവ സമൂഹം അന്ന് നിലനിന്നിരുന്നില്ല എന്ന്. അടുത്ത കാര്യം, മക്കയിൽ ഇസ്ലാമിന് മുമ്പ് നിലനിന്നിരുന്ന രേഖകളിലോ കവിതകളിലോ ഒന്നും തന്നെ ജൂതന്മാരെയോ ക്രൈസ്തവരെയോ സംബന്ധിച്ച് യാതൊരു പരാമർശവും ഇല്ല. ഇപ്പോൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ഇത്തരം പരാമർശങ്ങളില്ല എന്ന് വ്യക്തമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, ഖുർആനിലെ ആകെ 114 അധ്യായങ്ങളാണുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ 27 അധ്യായങ്ങളാണ് മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം അവതരിച്ചത്. 87 എണ്ണം മക്കയിൽ വെച്ചുമാണ് അവതരിച്ചിട്ടുള്ളത്. ഇതിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന വചനങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുന്ന സൂക്തങ്ങളിൽ അധികവും അവതരിച്ചത് എവിടെ വെച്ചാണ്? മക്കയിൽ വെച്ചാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്താൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആനിലെ 9 അധ്യായങ്ങളിൽ മക്കയിൽ അവതരിച്ച അധ്യായങ്ങളിൽ പരാമർശിക്കുന്നുണ്ടെങ്കിൽ, മദീനയിൽ അവതരിച്ച അധ്യായങ്ങളിൽ കേവലം 2 അധ്യായങ്ങളിൽ മാത്രമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പരാമർശമുള്ളത്. അപ്പം ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചക ചരിത്രങ്ങൾ അധികവും അവതരിക്കപ്പെട്ടത് എവിടെ നിന്നാണ്? മക്കയിലാണ്. അവിടെയാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയപ്പെടാനോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനോ ക്രൈസ്തവരോ യഹൂദരോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് പൂർവ്വപ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഖുർആനിലുണ്ടായത്? അതിൽ ഖുർആൻ പറയുന്നതാണ് വളരെ വ്യക്തമായതെന്ത്? നബി സല്ലല്ലാഹു അലൈഹി സല്ലം അദ്ദേഹം ഒരിക്കലും വഴി പിഴച്ച ആളല്ല, അദ്ദേഹം ദുർമാർഗിയുമല്ല. വമാ യന്തിക്കു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹ, അദ്ദേഹം ഒരിക്കലും തന്നിഷ്ടപ്രകാരം സംസാരിക്കുകയില്ല, അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. വിശുദ്ധ ഖുർആനിൽ 53-ാം അധ്യായത്തിലെ 2 മുതൽ 4 വരെയുള്ള വചനങ്ങൾ സൂറത്തുൻ നജ്മിൽ ഈ പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ വെച്ച് ക്രൈസ്തവ സമൂഹങ്ങളുമായി യാതൊരു പരിചയം ഉണ്ടായിരുന്നില്ല, യഹൂദരുമായി യാതൊരു പരിചയം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇനി നമുക്ക് മദീനയിലെ കാര്യത്തിലോട്ട് വരാം. മദീനയിൽ വെച്ചോ മക്കയിൽ വെച്ചോ ക്രൈസ്തവ സമൂഹവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടപെടേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്ന് കാണുവാൻ സാധിക്കും. മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പക്ഷേ ജൂത സമൂഹങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു, അവരുമായി കരാറുകൾ ഉണ്ടാക്കിയിരുന്നു ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അവിടെയും മദീനയിൽ ക്രൈസ്തവർ ഒരു സമൂഹമായി നിലനിന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ യാതൊരു തെളിവുകളും കാണുവാൻ സാധിക്കില്ല. കത്തോലിക്ക വിജ്ഞാനകോശത്തിൽ പോലും ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. ഹിജാസിനെ അഥവാ അറേബ്യൻ ഉപദ്വീപിനെ സൂചിപ്പിച്ചുകൊണ്ട് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഹിജാസ് എന്നത്. ഹിജാസിനെ ഒരിക്കലും ക്രിസ്തുമത സന്ദേശം പ്രചരണം സ്പർശിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ ക്രൈസ്തവ സഭകളുടെ ശുചീകരണം പ്രതീക്ഷിക്കാവതല്ല, അതൊട്ട് കാണാനും കഴിയുന്നില്ല. ന്യൂ കാത്തോലിക് എൻസൈക്ലോപീഡിയയിലെ 1-ാം വോളിയത്തിലെ 721-722 പേജുകളിൽ ഈ പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രഗൽഭ ഗവേഷകനായ റിച്ചാർഡ് ബെല്ലിൻ്റെയും നിരീക്ഷണം ഇതുതന്നെയാണ്. ഹിജാസിലെയോ മക്കയിലെയോ മദീനയിലെങ്കിലുമോ പ്രാന്തപ്രദേശങ്ങളിലോ ക്രൈസ്തവ നിലനിന്നിരുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് ദി ഒറിജിൻ ഓഫ് ഇസ്ലാം ഇൻ ഇറ്റ്സ് ക്രിസ്ത്യൻ എൻവയോൺമെന്റ് എന്ന പുസ്തകത്തിൽ റിച്ചാർഡ് ബെൽ പറയുന്നുണ്ട്. ഖുർആനിൽ യേശുവിനെയോ മാതാവിനെയോ അവരുടെ കുടുംബത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ബൈബിളിൽ പോലും പരാമർശിച്ചിട്ടില്ലാത്ത പല സംഭവങ്ങളും യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എവിടുന്നാണ് കിട്ടിയത്? അതായത് ഈ യേശുവിൻ്റെ കാലത്തിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ കഥകളൊക്കെ ബൈബിളിൽ നിന്ന് എടുത്തതാണ് എന്ന് വാദത്തിന് വേണ്ടി, അതിന് യാതൊരു തെളിവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി, വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ യേശുവിൻ്റെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ചരിത്രം, അത് പലതും ബൈബിളിൽ പോലും പരാമർശിക്കാത്തതാണ്. മറിയം ബി അലൈഹി ഇസ്ലാം, അതേപോലെ അവരുടെ സക്കരിയ നബി അലൈഹി ഇസ്ലാമുമായിട്ടുള്ള സംഭാഷണങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് വിമർശകർക്ക് വിശദീകരിക്കാൻ സാധിക്കുക. മാത്രമല്ല യേശുവിൻ്റെയും മാതാവിനെയും കുറിച്ചുള്ള ഖുർആനിലുള്ള അറിവിൻ്റെ സ്രോതസ് എന്തായിരുന്നു എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ മറ്റൊരു വിശദീകരണവും ഇക്കാര്യത്തിൽ മനുഷ്യബുദ്ധിയെ സംതൃപ്തമാക്കുന്നതായിട്ട് നമുക്ക് നിലവിൽ കാണാവുന്നതല്ല. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തുൽ ആലി ഇമ്രാനിലെ 44-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും. ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹീഹി ഇലൈക് വമാ കുന്ത ലദൈഹിം ഇദ് യുൽഖൗന അഖ്ലാമഹും അയ്യുഹും യഖ്ഫലു മറിയമ വമാ കുന്ത ലദൈഹിം ഇദ് യഖ്തസിമൂൻ. നബിയെ, നാം താങ്കൾക്ക് ബോധനം നൽകുന്ന അദൃശ്യ വാർത്തകളിൽ പെട്ടതാകുന്നു അവയൊക്കെ. അവരിൽ ആരാണ് മറിയമിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുവാനായി അവർ തങ്ങളുടെ അമ്പുകളിട്ടുകൊണ്ട് നറുക്കെടുപ്പ് നടത്തിയിരുന്ന സമയത്ത് നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ലല്ലോ. അവർ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രസ്താവിക്കുകയാണ്. മറിയം ബീവി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള പല കാര്യങ്ങളും ഉന്നയിക്കുമ്പോൾ ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വർത്തമാനങ്ങൾ കിട്ടിയത്? വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, ദാലിക അംബാഇൽ ഗൈബി നൂഹീഹി ഇലൈക്, ഇത് നാം താങ്കൾക്ക് നൽകിയ അദൃശ്യ വാർത്തകളിൽ പെട്ടതാകുന്നു, അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്നുള്ള ദിവ്യ ബോധനങ്ങളിൽ പെട്ടതാകുന്നു ഇവ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് കാര്യങ്ങളെ ലളിതവൽക്കരിച്ചുകൊണ്ട് നിസാരവൽക്കരിച്ചുകൊണ്ട് ഖുർആനിലെ പ്രവാചക കഥനങ്ങൾ ഖുർആൻ തന്നെ വറക്കത്തുബിന് നൗഫലിൽ നിന്നോ അതല്ലെങ്കിൽ അന്നത്തെ ക്രൈസ്തവ യഹൂദ സമൂഹങ്ങളിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കിയതാണെന്നൊരാൾ വാദിച്ചാൽ ആ വാദത്തിന് ചരിത്രപരമായ യാതൊരു തെളിവുകളുമില്ല, ആ വാദത്തിന് യുക്തിപരമായ യാതൊരു തെളിവുമില്ല. അതിനാൽ തന്നെ ആ വാദം ഒരിക്കലും നിലനിൽക്കുകയുമില്ല. ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിമർശനത്തിന് മറുപടിയുമായി നമുക്ക് കാണാം. ഇസ്ലാം സംശയ നിവാരണം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാ ശ്രോതാക്കളും അടുത്തയാഴ്ച വീണ്ടും ഇസ്ലാം സംശയ നിവാരണം ശ്രവിക്കുമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇസ്ലാം സംശയ നിവാരണം, അവതരിപ്പിച്ചത് സി മുഹമ്മദ് അജ്മൽ.
2: Peace Radio. Tune to reality.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലയ്ക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം
0: ചെയ്യുമാറാകട്ടെ.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ ഇനി കേൾക്കുന്നത് യുഗചരിതം. ഫദലുൽ ഹക്ക് ഉമരിയാമയൂർ രചന നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവചരിത്രം ഭാഗം 1 എന്ന കൃതിയിൽ നിന്നും രഹസ്യപ്രബോധനം എന്ന രണ്ടാം ഭാഗത്തിന് ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം പ്രോഗ്രാമിലൂടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ രഹസ്യപ്രബോധനവും രഹസ്യപ്രബോധനത്തിലൂടെ പ്രവാചകനിൽ ആദ്യമായി വിശ്വസിച്ച ആളുകളുടെയും ചരിത്രമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. പ്രവാചക കുടുംബത്തിന്റെ പുറത്തുനിന്നും ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രായപൂർത്തി എത്തിയിട്ടുള്ള സ്വതന്ത്രരിൽ നിന്നും ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. പ്രവാചകനേക്കാൾ 2.5 വയസ്സ് കുറവായിരുന്നു അദ്ദേഹത്തിന്. ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടം ലഭിച്ച വ്യക്തിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അത് പരസ്യപ്പെടുത്തി. അള്ളാഹുവിലേക്കും റസൂലിലേക്കും ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങി. മാന്യനായ അദ്ദേഹം ജനങ്ങളോട് ബന്ധം പുലർത്തുന്ന, ജനങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റിയ കച്ചവടക്കാരനായ ഒരു വ്യക്തി കൂടിയായിരുന്നു. നല്ല സ്വഭാവത്തിന്റെയും ഉത്കൃഷ്ട ജീവിത രീതിയുടെയും ഉടമയായിരുന്നു അദ്ദേഹം. അബൂബക്കറിന്റെ നല്ല സഹവർത്തിത്വം കാരണവും അദ്ദേഹത്തിന്റെ ഔദാര്യത കാരണവും പലപ്പോഴും അദ്ദേഹത്തിന്റെ ഗോത്രക്കാർ അദ്ദേഹത്തെ സമീപിക്കാറുണ്ടായിരുന്നു. തനിക്ക് വിശ്വാസമുള്ള തന്റെ അടുക്കൽ വന്നിരിക്കുന്ന ആളുകളെയെല്ലാം അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. താൻ ആരൊക്കെ കാണാൻ പോകുന്നുവോ അവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. നബിക്ക് ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആദ്യമായി ജനങ്ങളെ ക്ഷണിച്ച വ്യക്തി എന്ന പദവി കൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽ 5 ആളുകളും അദ്ദേഹത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. ഉസ്മാൻ ബിനു അഫ്ഫാൻ, സുബൈറുബിനു അവ്വാം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിനു അബി വഖാസ്, തൊലഹത്ത് ബിനു ഉബൈദില്ല റളിയല്ലാഹു അൻഹും തുടങ്ങിയവരായിരുന്നു അവർ. ഇസ്ലാമിക കുടുംബത്തിലേക്ക് ആദ്യമായി കടന്നുവന്ന സംഘമായിരുന്നു ഇവർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവരെ നബിയുടെ അടുക്കിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് അവർ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിക സൈന്യത്തിലെ അംഗങ്ങളായി മാറുകയും ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണവുമായി പുറപ്പെട്ടു. മക്കളെയും കൂട്ടുകാരികളെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവരിൽ പലരും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഈ ആളുകൾക്ക് ശേഷം ഇസ്ലാമിലേക്ക് കടന്നുവന്ന പ്രധാനികളായ വ്യക്തികളുടെ പേരുകൾ നമുക്ക് കേൾക്കാം. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ്, അബൂ സലമത്ത് ബിനു അബ്ദുൽ അസദ്, അർക്കം ബിനു അബിൽ അർക്കം, ഉസ്മാൻ ബിനു മദ്ഊൻ, അദ്ദേഹത്തിന്റെ രണ്ടു മക്കളായ ഖുദാമ അബ്ദുല്ല, ഉബൈദ് ബിനു ഹാരിസ് ബിനു അബ്ദുൽ മുത്തലിബ്, സയ്യിദ് ബിനു സെയ്ദ് ബിനു അമ്രു ബിനു നുഫൈൽ, അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന ഫാത്തിമ ബിൻതു ഖത്താബ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മ റളിയല്ലാഹു അൻഹ, അബ്ബാസ് ബിനു അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ഉമ്മുൽ ഫദുൽ, ഖബ്ബാബ് ബിനു അറത്ത്, ഉത്ബത്ത് ബിനു ഗസ്വാൻ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹും തുടങ്ങിയവരായിരുന്നു അവർ. ജനങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് കേട്ടറിയാൻ തുടങ്ങി. ദരിദ്രരായ പല ആളുകളും ഇസ്ലാമിലേക്ക് ധൃതി കാണിച്ചു. മസ്ഊദ് ബിനു റബീ, അയ്യാഷ് ബിനു അബി റബീ, ഖുനൈസ് ബിനു ഖുദാഫ, ആമിറു ബിനു റബീ, അബ്ദുല്ലാഹി ബിൻ ജഹഷ്, ജഅഫർ ബിൻ അബി താലിബ്, അദ്ദേഹത്തിന്റെ ഭാര്യ അസ്മ ബിൻത് ഉമൈസ്, സായിബ് ബിനു മദ്ഊൻ, നഈം ബിനു അബ്ദില്ല, അന്നഹാം, ആമിറു ബിനു ഫുഹൈറ, ഖാലിദ് ബിനു സയ്യിദ് ബിനു ആസ്, അബു ഹുദൈഫ, അമാറു ബിനു യാസിർ, സുഹൈബ് ബിനു സിനാൻ, ബിലാലു ബിനു റബാഹ്, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹും തുടങ്ങിയവരെല്ലാം രണ്ടാമതായി ഇസ്ലാമിലേക്ക് കടന്നുവന്ന പ്രധാനികളാണ്. ഈ ആളുകളെല്ലാം ഇസ്ലാം സ്വീകരിച്ചത് രഹസ്യമായി കൊണ്ടായിരുന്നു. പുരുഷന്മാരും സ്ത്രീകളുമടങ്ങുന്ന ഇവരുടെ എണ്ണം 67 എത്തി. ഇവരിൽ പലരും വലിയ ധനികന്മാരും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഉള്ളവരുമായിരുന്നു. 13 പേർ മാത്രമായിരുന്നു അടിമകളും ദുർബലരുമായിരുന്നവർ. ഇവരുടെയെല്ലാം പരിശ്രമഫലമായി മക്കയിലും അതിന്റെ പുറത്തുള്ള പ്രദേശങ്ങളിലും ഇസ്ലാം വ്യാപിച്ചു തുടങ്ങി. ഇസ്ലാമിന്റെ വ്യാപനത്തിൽ ധനികരും ദരിദ്രരും യജമാനന്മാരും അടിമകളും സ്ത്രീകളും വലിയവരും ചെറിയവരും പങ്കുചേർന്നു. വളരെ രഹസ്യമായിക്കൊണ്ടായിരുന്നു ഇവർ പലപ്പോഴും ഒരുമിച്ചു കൂടിയിരുന്നത്. നബി രഹസ്യമായി അവരെ ഒരുമിച്ചു കൂട്ടുകയും അള്ളാഹുവിനെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുകയും ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. സൊഫാ മലയുടെ താഴെയുള്ള അർക്കമിബിനു അബിൽ അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലായിരുന്നു മുസ്ലിങ്ങൾ ആ കാലഘട്ടത്തിൽ പരസ്പരം കണ്ടുമുട്ടിയിരുന്നത്. അബുൽ അർക്കം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് മറ്റുള്ളവരാരും അറിഞ്ഞിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വീട് തെരഞ്ഞെടുക്കുവാനുള്ള കാരണം. മാത്രവുമല്ല, ബനു ഹാഷിമിന്റെ ശത്രുവിഭാഗത്തിൽപ്പെട്ട ബനു മഹ്സൂം ഗോത്രത്തിൽപ്പെട്ട ആളും കൂടിയായിരുന്നു അദ്ദേഹം. ഈ നിലയ്ക്ക് ശത്രുതയുള്ള ആളുകൾ പരസ്പരം ഒന്നിക്കൽ വളരെ വിദൂരമായതായിട്ടായിരുന്നു ആളുകൾ കണ്ടിരുന്നത്. മാത്രമല്ല, 16 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനും കൂടിയായിരുന്നു അദ്ദേഹം. പലപ്പോഴും വലിയ ആളുകളിലേക്കാണല്ലോ മറ്റുള്ളവരുടെ ശ്രദ്ധയുണ്ടാവുക. അതുകൊണ്ടുതന്നെ ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. മാത്രവുമല്ല, മറ്റുള്ള ആളുകളുടെ ശ്രദ്ധ പതിയാത്ത വിധത്തിൽ സൊഫ മലയോട് ചേർന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുഗചരിതം. ഫളൽ ഹക്ക് ഉമരി അമയൂരിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 9020840840. www.peaceradio.com.

0: അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഖുർറിൽ മയാമീൻ വഅലാ അസ്വാജിഹി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വമൻ തബിഉഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരെ, സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, ചുവരെഴുത്തെന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഉസ്മാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഏതാനും വിഷയങ്ങളാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിനെ തീവ്രവാദികൾ ഈജിപ്തിൽ നിന്നും ഇറാഖിൽ നിന്നും യമനിൽ നിന്നും മറ്റും കടന്നു വന്ന് മദീനയെ ലക്ഷ്യമാക്കി പിന്നീടവർ മദീനയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ വീട് വളഞ്ഞ് വധിക്കുകയുണ്ടായ ചരിത്രം. ഇബ്നു സബ എന്ന, അല്ലെങ്കിൽ ഇബ്നു സൗദ എന്ന അബ്ദുള്ള ഇബ്നു സബയിൻ്റെ ദുഷ്ടചിന്തയും വിഷം ചീറ്റുന്ന ആശയങ്ങളും ഇസ്ലാമിക നാടുകളിൽ പ്രചരിക്കപ്പെടുകയും ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് കടന്നു വന്ന കപടന്മാർ അത് ഏറ്റുപിടിക്കുകയും അതിനാൽ സ്വാധീനിക്കപ്പെടുകയും അങ്ങനെ ഖലീഫക്കെതിരിൽ പലവിധ ദുരാരോപണങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത് മുഖവിലക്കെടുത്തി ഇത്തരം പ്രതിവിപ്ലവകാരികൾ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനുവിനെ വധിക്കുകയുണ്ടായി. ഇവിടെ ചില സംശയങ്ങൾ. നമുക്കറിയാം, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനുവിനെ വധിച്ചവർ ക്രൂരന്മാരും അവർ കടുത്ത പാതകമാണ് ചെയ്തിട്ടുള്ളത് എന്നും നിസ്തർക്കമായ വിഷയമാണ്. മുഹമ്മദ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി കഅബ തവാഫ് ചെയ്യുന്ന വേളയിൽ ഒരു വ്യക്തി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി മാപ്പിരക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. അയാളുടെ വലങ്കൈ ഒരു മരക്കഷ്ണം കണക്കെ വിറങ്ങലിച്ച് മടക്കാനും ചുരുട്ടാനും കഴിയാതെ മാറ്റപ്പെട്ടിട്ടുണ്ട്. അയാൾ പറയുന്നത്, അള്ളാഹുവേ, നീ എന്നോട് പൊറുക്കണം, എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റിനാൽ നീ എനിക്ക് പൊറുക്കുകയില്ല എന്ന്. അപ്പോൾ അയാളോട് മുഹമ്മദ് ബിൻ സിരീൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളിങ്ങനെ പറയുന്നത്? അപ്പോൾ അയാൾ പറയുകയാണ്, ഉസ്മാനെ വധിക്കുവാൻ പോയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ഉസ്മാൻ്റെ മുഖത്തടിക്കണം എന്ന് നേർച്ച നേർന്നിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഉസ്മാൻ്റെ മുഖത്തടിക്കാൻ എനിക്ക് അവസരം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു വധിക്കപ്പെട്ടതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജനാസ കാണാനും നമസ്കരിക്കാനും എന്ന വ്യാജേന ഞാൻ ആ വീട്ടിൽ കിടന്ന് ഷഹീദായി കിടക്കുന്ന ഉസ്മാൻ്റെ മുഖത്തടിച്ച് എന്നെ നേർച്ച വീട്ടുകയുണ്ടായി. അതിൽ പിന്നെ എൻ്റെ കൈ മരക്കഷ്ണം കണക്കെ വിറങ്ങലിച്ച് പോയി. ഞാൻ അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് അയാൾ പ്രതികരിക്കുകയുണ്ടായി എന്നാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെതിരിൽ മനസ്സിൽ വിദ്വേഷം കുത്തി നിറച്ച്, പക കുത്തി നിറച്ച്, ഈ രീതിയിൽ ഒരു വിഭാഗം ആളുകൾ വിശുദ്ധ മദീനയിൽ താവളമടിക്കുകയുണ്ടായി. അവരുടെ ആ ഹീന കൃത്യം ഉസ്മാനെ സമ്മാനിച്ചത് രക്തസാക്ഷിത്വമാണ്. നോമ്പുകാരനായിരിക്കെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവനായിരിക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനെ ആ ഹീനന്മാർ തങ്ങളുടെ കയ്യിലെ ആയുധങ്ങൾ കൊണ്ട് വധിക്കുകയാണ് ചെയ്തത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനഹു അവരോട് പലവിധ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിയെങ്കിലും അതെല്ലാം

0: തീവ്രവാദികളുടെ പ്രതി വിപ്ലവകാരികളുടെ മനസ്സിൽ തട്ടാതെ സ്വാധീനിക്കാതെ വിഫലമാവുകയാണ് ഉണ്ടായത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ആളുകളോട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നടത്തിയ പ്രസംഗം. ഉദക്കിറുക്കും ബില്ലാ ഹൽ തഅലമൂൻ അന്ന ഹിറ ഇൻ ഫദ്ദ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉസ്ബുത് ഹിറ ഫലൈസ അലൈക ഇല്ലാ നബിയുൻ ഔ സിദ്ദീഖുൻ ഔ ഷഹീദ്. അള്ളാഹുവാണെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്കറിയുമോ ജബലു ഹിറ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിന് മുകളിലായിരിക്കെ വിറപ്പൂണ്ട സന്ദർഭം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിറയോട് പറഞ്ഞില്ലേ, ഹിറ നീ അടങ്ങൂ, നിൻ്റെ മേലിപ്പോൾ ഒരു നബിയും ഒരു സിദ്ദീഖും ഒരു ഷഹീദുമാണുള്ളതെന്ന്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിറയുടെ മുകളിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ദുന്നൂറൈനിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ വിശേഷിപ്പിച്ചത് ഷഹീദ് എന്നാണ്. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹു തആലാനും അവരോട് പറയുന്നുണ്ട് ഉദക്കിറുക്കും ബില്ലാ ഹൽ തഅലമൂന അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫീ ജൈശിൽ ഉസ്ര മൻ യുൻഫിഖു നഫഖതം മുതഖബ്ബല. സ്വീകാര്യമായ ഒരു ചെലവ് ആരാണ് ചെലവഴിക്കുക, ദാനം ആരാണ് നിർവഹിക്കുക? വന്നാസു മുജ്ഹദൂന മുഅസറൂൻ ഫജഹസ്തു ദാലികൽ ജൈഷ്. ജനങ്ങൾ അന്നാളിൽ വളരെ ക്ലേശത്തിലും ഞെരുക്കത്തിലുമായിരുന്നു, ഞാനാണ് അന്ന് ആ സൈന്യത്തെ ഒരുക്കിയത്. അപ്പോഴും അവർ അതെ എന്ന് പറഞ്ഞു. പിന്നെയും ഉമർ ഉസ്മാൻ റളിയല്ലാഹു തആലാനു അവരെ ഉണർത്തി ഉദക്കിറുക്കും ബില്ലാ ഹൽ തഅലമൂൻ അന്ന ബിറ റൂമ ലം യകുൻ യശ്റബു മിൻഹ അഹദുൻ ഇല്ലാ ബിസമൻ ഫബ്തഅതുഹ ഫജഅൽതുഹ ലിൽഗനീ വൽ ഫഖീർ വബ്നിസ് സബീൽ. അല്ലാഹുവാണെ, നിങ്ങൾ ഓർക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നതിൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് കുടിവെള്ളത്തിന് റൂമ കിണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് കാശ് കൊടുത്തായിരുന്നു അതിൽ നിന്ന് വെള്ളം ആളുകൾ കുടിച്ചിരുന്നത്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങളിലെ ധനികരും ദരിദ്രരും വഴിപോക്കരും എല്ലാം പാനം ചെയ്യുന്നതിന് വേണ്ടി റൂമ കിണർ ഞാൻ വിലക്ക് വാങ്ങി, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ സമർപ്പിച്ചു, അത് നിങ്ങൾക്കറിയില്ലേ. ഇങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ എണ്ണുന്നുണ്ട്. മസ്ജിദ് നബവി നമസ്കരിക്കുവാൻ ഇടം മതിയാകാതെ നമസ്കാരം കൊണ്ട് ഇടുങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അടുത്തുള്ള സ്ഥലം ചൂണ്ടി ഈ സ്ഥലം ആര് വിലക്ക് വാങ്ങി മസ്ജിദ് നബവി വികസിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു അത് വിലക്ക് വാങ്ങിയിട്ട് മസ്ജിദ് നബവി വലിപ്പം കൂട്ടിയത്. അതൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് എണ്ണുന്നുണ്ട് ഈ പ്രതി വിപ്ലവകാരികളോട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ മസ്ജിദ് നബവിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ട് റക്അത്ത് നമസ്കരിക്കുവാൻ ഇപ്പോൾ നിങ്ങൾ എന്നെ തടയുകയാണോ? പക്ഷേ ഈ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സലിയിക്കുന്ന ഇത്തരം ചോദ്യങ്ങളൊന്നും അതൊക്കെ റാൻമൂളികളായി സമ്മതിച്ചിട്ട് ഈ പ്രതി വിപ്ലവകാരികൾ അവരുടെ മനസ്സലിയാതെ അവർ അദ്ദേഹത്തിനെതിരിൽ നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി വധിക്കുകയുണ്ടായി. ഇവിടെ ഒരു ചോദ്യം, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ടാണ് തന്നെ പ്രതിരോധിക്കാതിരുന്നത്? അദ്ദേഹത്തിന് ആയുധമെടുത്ത് അവരോട് പോരാടാമായിരുന്നു, എന്തുകൊണ്ട് അദ്ദേഹം പോരാടിയില്ല? അതേപോലെ സഹാബികൾ മദീനയിൽ ഉണ്ടായിരുന്നു, അവർ എന്തുകൊണ്ട് ഉസ്മാനിന് വേണ്ടി ഈ പ്രതി വിപ്ലവകാരികളോട് പോരാടിയില്ല? ഇത് രണ്ടും പ്രസക്തമായ ചോദ്യം. ഒന്ന്, അദ്ദേഹം ഈ തീവ്രവാദികളോട് പോരാടാതിരിക്കുവാനുള്ള കാരണം ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്താണ്. അതെന്താണ്? തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന നാളിൽ തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് യാ ഉസ്മാൻ ഇന്നല്ലാഹ മുഖമ്മീസുക ഖമീസൻ ഫൈൻ അറാദക്കൽ മുനാഫിഖൂന അൻ അല അൻ തഖ്ലഅഹു ഫല തഖ്ലഅഹു ലഹും. ഉസ്മാൻ, അള്ളാഹു നിങ്ങൾക്കൊരു വസ്ത്രം ഖമീസ് ധരിപ്പിക്കും, കപട വിശ്വാസികൾ നിങ്ങൾ അത് അവർക്ക് ഊരിക്കൊടുക്കുവാൻ ഉദ്ദേശിച്ചു വന്നാൽ ഫല തഖ്ലഅഹു ലഹും, അതൊരിക്കലും നിങ്ങൾ അവർക്ക് ഊരിക്കൊടുക്കരുത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാണ്. കപട വിശ്വാസികൾ അദ്ദേഹത്തിന് അള്ളാഹു ധരിപ്പിക്കുന്ന ഖമീസ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിലാഫത്താണ്, അത് നിങ്ങൾ രാജിവെക്കണം, അതിൽ നിങ്ങൾ ഒഴിവാകണമെന്ന് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊരിക്കലും ഊരിക്കൊടുക്കരുത്. അവർ പറഞ്ഞനുസരിച്ച് നിങ്ങൾ രാജിവെക്കരുത്, അതേപോലെ തന്നെ ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് ആരോട്? ഉസ്മാനോട്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു തീവ്രവാദികൾ വന്ന് പലവിധ ന്യായങ്ങൾ പറഞ്ഞ്, ദുർബലമായ ബാലിശമായ ന്യായങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഖിലാഫത്ത് ഒഴിയണം എന്ന് പറഞ്ഞപ്പോൾ ഒഴിയാതിരുന്നത്. അവരുടെ പ്രചരണങ്ങൾ പ്രചണ്ഡമായി പല വിഷയങ്ങളിലും, മുമ്പൊരു പംക്തിയിൽ പരിപാടിയിൽ അതിൽ ചിലത് നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്തിട്ടില്ല ഉസ്മാൻ, ബദറിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ശരിയാണ്. അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ചാണ്. കാരണം റുഖയ്യ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി, ഉസ്മാൻ്റെ ഭാര്യയായിരുന്നു. അവർ രോഗിയാണ്. ആ രോഗത്തിൽ അവർ മരണപ്പെട്ടു. അവരുടെ രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ശേഷിപ്പിച്ചതാണ് ഉസ്മാനെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മദീനയിലേക്ക് എത്തുന്ന ആ സമയത്ത് ഞങ്ങൾ റുഖയ്യ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടിട്ട് അവരെ മറമാടി ബഖീ ഖർഖദിൽ നിന്ന്, ബഖീ ഖബർസ്ഥാനിൽ നിന്ന് തിരിക്കുകയാണ് എന്ന് സഹാബികൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം രോഗഗ്രസ്തയായി തൻ്റെ ഭാര്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുത്രി കിടക്കുമ്പോൾ ഉസ്മാനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, നിങ്ങൾക്ക് ബദറിൽ പങ്കെടുത്തവർക്കുള്ള കൂലിയുണ്ട്, യുദ്ധവിഹിതവുമുണ്ട്, നിങ്ങൾ വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ ബദറിൽ പങ്കെടുക്കാതിരുന്നത്. പക്ഷെ അത് ഈ വിപ്ലവകാരികൾക്ക് വിവരമുണ്ടായിരുന്നില്ല. അവർക്ക് അത് അറിയേണ്ട ആവശ്യമല്ല, അത് അവർക്ക് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെയല്ല ന്യായം, ന്യായപ്രകാരമാണെന്ന് ഇബ്നു ഉമറും മറ്റും ഒതുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ വികാരം തലയിൽ കയറിയിട്ടുണ്ട് എങ്കിൽ വിവേകം ഉദിക്കാൻ പ്രയാസമാണ്. അതേപോലെ ഉഹദിൽ നിന്ന് ഉസ്മാൻ ഓടി എന്നാണ് മറ്റൊരാരോപണം ഉണ്ടായിരുന്നത്. അത് നമ്മളിവിടെ വിശദീകരിച്ചതാണ്. ഈ പംക്തിയിൽ ഉസ്മാൻ മാത്രമല്ല ഓടിയിട്ടുള്ളത്, ഉഹദിൽ പലരും ഓടിയിട്ടുണ്ട്. അന്നത്തെ ഉഹദിൻ്റെ സാഹചര്യം അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത പ്രചരിക്കുകയും അങ്ങനെ പലരും ഓടിയപ്പോൾ അവരിൽ ഉസ്മാനും ഓടിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പരുളിയിരിക്കുന്നു, അവരുടെ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തിരിക്കുന്നു എന്നാണ്. ഉഹദിൽ മാത്രമല്ല സഹാബികൾ ഓടിയിട്ടുള്ളത്, ഉസ്മാൻ മാത്രമല്ലല്ലോ ഓടിയിട്ടുള്ളത്. ഹുനൈൻ യുദ്ധത്തിൽ സഹാബികൾ ഓടിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പിന്നീട് തിരിച്ചു വിളിക്കുകയല്ല ഉണ്ടായത്. അത് യുദ്ധത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് വന്നു പോകുന്നതായ ചില പ്രയാസങ്ങൾ നിമിത്തം അവരിൽ നിന്ന് സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ട് ഉസ്മാനെ മാത്രം ഈ വിഷയത്തിൽ ലക്ഷ്യമിട്ട് അദ്ദേഹത്തെ ആരോപിക്കുകയും ഇകഴ്ത്തുകയും വേണം? അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത ഒരു വിഷയത്തിൽ പിന്നെ എന്തിനു അദ്ദേഹത്തെ പിടികൂടണം? ഇതേപോലെ സകാത്ത് മുതൽ, സദക്ക മുതൽ, അതേപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വരുമാനമായുള്ള കാലിക്കൂട്ടങ്ങൾ, ആടുമാടൊട്ടയങ്ങൾ, അവർക്ക് മേയാൻ ഉസ്മാൻ റളിയല്ലാഹു തആലന് ഭൂമി നിശ്ചയിച്ചു എന്നുള്ളതാണ് ആരോപികരുടെ മറ്റൊരു വിഷയം. അദ്ദേഹം അൽഹൈമ നിശ്ചയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് സ്വാർത്ഥമായൊരു സംഗതിയല്ലാതെ അത് പൊതുമസലഹത്താണ്. ബൈത്തുൽ മാലിൽ ഒട്ടകങ്ങളുണ്ട്, മാടുകളുണ്ട്, ആടുകളുണ്ട് എങ്കിൽ അവർക്ക് മേയണം എങ്കിൽ അതിന് ഭൂമി വേണം. അതാണ് ഉസ്മാൻ റളിയല്ലാഹു തആലന് വിശാലമാക്കിയത്. അത് ഉസ്മാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു തആലന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആലന് അതിൻ്റെ പരിധി കൂട്ടുകയും അതിർത്തി വിസ്തൃതമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു പുണ്യമാണ്, മാൽകർമ്മമാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് മുമ്പത്തെ പംക്തിയിൽ നമ്മൾ വിശദീകരിച്ചു. അതിൽ ഉസ്മാൻ റളിയല്ലാഹു തആലന് ചെയ്തത് വലിയൊരു സേവനമാണ്. അത് അലി റളിയല്ലാഹു തആലന്റെ നിർദ്ദേശപ്രകാരമാണ്. ഉസ്മാൻ അത് ചെയ്തില്ലെങ്കിൽ അലി അത് ചെയ്യും എന്ന് വരെ പറഞ്ഞൊരു വിഷയമാണ്. ആർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഉസ്മാൻ്റെ സേവനം പ്രശംസനീയമായ സേവനമായിരുന്നു. ആ വിശുദ്ധ ഖുർആൻ്റെ ജംഅ് അഥവാ ഹഫ്സ റളിയല്ലാഹു തആലയിൽ നിന്ന് മുസ്ഹഫ് വരുത്തിച്ച് കോപ്പികൾ അതിൽ നിന്ന് പകർത്തിയെഴുതി അത് തലസ്ഥാന നഗരികളിലേക്ക് അയച്ചു. ആളുകളുടെ പാരായണം ഈ കോപ്പികളെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്ന് ഉസ്മാൻ റളിയല്ലാഹുവിനെ നിഷ്കർഷിച്ചു. ഇതര കോപ്പികളെ മായ്ക്കുവാനും കരിക്കുവാനും ആഹ്വാനം ചെയ്തു. മുസ്ഹഫ് ചുട്ടുകരിച്ചു എന്ന് അത് ഊന്നി സംസാരിച്ചുകൊണ്ട് പ്രതിവിപ്ലവകാരികൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ ലക്ഷ്യമാക്കിയിട്ട് വരികയാണ്. പക്ഷെ അദ്ദേഹം ചെയ്തതോ? വലിയൊരു സേവനം. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ ഉസ്മാനെ ആക്ഷേപിക്കരുതെന്ന് അലി റളിയല്ലാഹു തആലനു പ്രസംഗിക്കുക വരെ ചെയ്യേണ്ടായി. ഏതായാലും ഈ പ്രതിവിപ്ലവകാരികൾ, തീവ്രവാദികൾ വന്ന് ഉസ്മാനോട് ആവശ്യപ്പെടുന്നത് അധികാരത്തിൽ നിന്നൊഴിയണം, ഖിലാഫത്ത് ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ധരിപ്പിക്കുന്ന വസ്ത്രം ഖിലാഫത്താകുന്ന വസ്ത്രം ഊരണമെന്ന് പറഞ്ഞ് കപടവിശ്വാസികൾ വന്നാൽ ഉസ്മാൻ, നിങ്ങളതവർക്ക് ഊരിക്കൊടുക്കരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതിനാലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരാവശ്യപ്പെട്ടിട്ടും അധികാരത്തിൽ നിന്ന് ഒഴിയാതിരുന്നത് എന്ന് ഇത്തരത്തിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലരും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അധികാരത്തിൽ കടിച്ചു തൂങ്ങി പിടിച്ചു നിന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വധശ്രമവും പിന്നീട് ഒരു ഹീനവധവും മദീനയിൽ അരങ്ങേറിയത്, പ്രശ്നം ഉണ്ടായത് എന്ന് പലരും തെറ്റായി മനസ്സിലാക്കാനും വായിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പക്ഷവായന നടന്നിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സൂക്ഷ്മ ജീവിതമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ അനുസരണ മനസ്ഥിതിയാണ് ഇതിന് പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ മുഗീറത്തു ബിനുൽ അഖ്നസ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഈ പ്രതിവിപ്ലവകാരികളും തീവ്രവാദികളും അദ്ദേഹത്തെ വധിക്കാതിരിക്കുവാൻ ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞുകൊടുക്കാൻ പറയുന്നുണ്ട്, ഖിലാഫത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അൽ മുഗീറ ഇബ്നുൽ അഖ്നസ്. മുഗീറ ഇത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ കൂടിയാലോചന നടത്തി. അൽ മുഗീറ ഇബ്നു അഖ്നസ് തീവ്രവാദികളിൽപ്പെട്ടവനല്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം ഉസ്മാൻ മാനിച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൂടിയാലോചന നടത്തി. എന്ത് വേണം, ഞാൻ എന്ത് ചെയ്യണം, ഉസ്മാൻ ചോദിച്ചു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉസ്മാനോട് പറഞ്ഞത് ഇപ്രകാരം സഹിഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ഇബ്നു ഉമർ ഉസ്മാനോട് ചോദിച്ചത്? ഇദാ ഖലഅതഹ അമുഖല്ലിദുൻ അൻത ഫിന്നാർ അമുഖല്ലദുൻ അൻത ഫിദ്ദുനിയ ഇദാ ഖലഅതഹ അമുഖല്ലദുൻ അൻത ഫിദ്ദുനിയ ഉസ്മാൻ, നിങ്ങൾ ഇവരാവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് ഖിലാഫത്ത് ഒഴിവാക്കി എങ്കിൽ നിങ്ങൾ ദുനിയാവിൽ ശാശ്വതവാസിയാണോ? കാലല്ല. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഫൈലം തഖ്ലഉഹ ഹൽ യസീദൂൻ അലാ അൻ യഖ്തുലുക്, നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, ഖിലാഫത്ത് നിങ്ങൾ ഒഴിഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങളെ വധിക്കുക എന്നതിനേക്കാൾ ഏറെ വല്ലതും അവർക്ക് ചെയ്യാൻ പറ്റുമോ? കാലല്ല. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, ഇല്ല, ഏറിയാൽ അവർ നിങ്ങളെ വധിക്കും, അതിനപ്പുറം എന്തെങ്കിലും ചെയ്യും. ഇല്ല. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഫഹൽ യംലിക്കൂ നലക ജന്നത്തൻ ഔനാറ, നിങ്ങൾക്കായി അവർ സ്വർഗമോ നരകമോ ഉടമപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾക്കായി അവർ സ്വർഗമോ നരകമോ ഉടമപ്പെടുത്തുന്നുണ്ടോ ഈ തീവ്രവാദികൾ? കാലല. ഉസ്മാൻ പറഞ്ഞു, ഇല്ല. കാല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, ഫല അറ ലക അൻ തഖ്ലഅ ഖമീസൻ ഖമ്മസകഹുല്ലാ, എങ്കിൽ അള്ളാഹു നിങ്ങളെ ധരിപ്പിച്ചതായി ഈ ഖമീസ് വസ്ത്രം അത് നിങ്ങൾ ഊരരുത് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. അത് ഊര എന്നുള്ളത് ഒരിക്കലും ഞാൻ അതിൻ്റെ അഭിപ്രായമായി കാണുന്നില്ല. നിങ്ങൾ ഊരിക്കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികാരത്തിൽ നിന്നൊഴിയരുത്. നിങ്ങൾ അഥവാ ഇവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ അധികാരത്തിൽ നിന്നൊഴിഞ്ഞാൽ ഫതകൂൻ സുന്നതൻ കുല്ലമ കരിഹ ഖൗമുൻ ഖലീഫതഹും ഔ ഇമാമഹും ഖതലു, എന്താ സംഭവിക്കാൻ പോണത്? ഇവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ അത് ഊരിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു സുന്നത്തായി മാറും. ഏതൊരു ജനവിഭാഗവും അവരുടെ ഖലീഫയെ വെറുത്താൽ, ഇമാമിനെ വെറുത്താൽ, അവർ ആ ഖലീഫയെ കൊല്ലും. അപ്പോൾ ആളുകൾ വെറുക്കണതിനനുസരിച്ച് അധികാരം ഒഴിയുക, അതൊരു സുന്നത്തായിട്ട് മാറും. നിങ്ങളതിൻ്റെ തുടക്കം കുറിച്ചാൽ ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയേണ്ടത്. ഈ സംഭാഷണം സഹീഹായ കുറ്റമറ്റ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതനുസരിച്ച്, സഹാബികൾ നിർദ്ദേശിച്ചതനുസരിച്ച് മാത്രമാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇവരാവശ്യപ്പെട്ടിട്ടും ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കാതെ ഖിലാഫത്തിൽ തുടരുകയുണ്ടായത്. ഇതാണ് അതിൽ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തേത്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം ഷഹീദാണ് എന്നുള്ളത്. അദ്ദേഹം ഷഹീദാണെന്നുള്ളത് അത് പല സന്ദർഭങ്ങളിൽ. ഇപ്പം നമ്മൾ ഹിറയുടെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഹിറ പുളകം കൊണ്ട് ഇളകി തരിച്ചു. ഇതേപോലെ ഉഹദിന് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഹിറ പുളകം കൊണ്ട് ഇളകി തരിച്ചു. സബീറിന് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ സബീർ പുളകം കൊണ്ട് ഇളകി തരിച്ചു. ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഒക്കെ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഷറഫാക്കപ്പെട്ട കാലുകൊണ്ട് ആ ഇളകി തരിക്കുന്ന പർവ്വതത്തെ അമർത്തി ചവിട്ടിയിട്ട് പറഞ്ഞത് അടങ്ങൂ എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, നിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു നബിയാണുള്ളത്, സിദ്ദീഖാണുള്ളത്, ഷഹീദുമാരാണുള്ളത്. ഉസ്മാൻ മാത്രമുള്ളപ്പോൾ ഷഹീദാണുള്ളത്, ഉസ്മാന് മറ്റു ഷഹീദുമാരുണ്ടായിരുന്നപ്പോൾ പറഞ്ഞത് ഷുഹദാക്കളാണുള്ളത്, രണ്ട് ഷഹീദുമാരാണുള്ളത്. ഇങ്ങനെയൊക്കെ ഹദീസിൻ്റെ ലഫ്ദുകളിൽ കാണാം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് പോവുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ തനിക്ക് രക്തസാക്ഷിത്വമാണ് ഉള്ളത് എന്നുള്ളത് ഉസ്മാനറിയാം. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ രക്തസാക്ഷിത്വത്തിൽ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അബൂ മുസല അശരിയിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസം ബിർ അരീസിൻ്റെ തോട്ടത്തിൽ കാവൽക്കാരനായി നിന്ന സംഭവം വിശാലമായ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തോട്ടത്തിലാണ് ഉള്ളത്. ബിർ അരീസ് അരീസ് കിണറിൻ്റെ ചുറ്റുമതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് കാലിട്ടിരിക്കുക. അപ്പോൾ തോട്ടത്തിലേക്ക് കടന്നു വരാൻ ഒരാൾ കതക് മുട്ടി. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അബൂ മുസല അശരി കാവൽക്കാരനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് തുറന്നു കൊടുക്കാൻ, വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പോൾ അത് അബൂബക്കറായിരുന്നു. പിന്നീട് ഉമർ വന്നു തുറന്നു കൊടുക്കാൻ പറഞ്ഞു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. പിന്നെ മൂന്നാമതൊരാൾ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഥക തുറന്നു കൊടുക്കാൻ, വബശ്ശിർഹു ബിൽ ജന്നത്തി അലാ ബൽവൻ തുസീബുഹു, ഒരു പരീക്ഷണം ഏറ്റതിന് ശേഷം സ്വർഗത്തിൽ പോകും, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അബൂ മുസല അശരി തുറക്കുന്നത്. അപ്പോൾ ഉസ്മാനാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല എന്നോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു, ഒരു മുസീബത്തിന് ഇരയായിട്ടായിരിക്കും നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അന്ന് ഉസ്മാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുൽ മുസ്താൻ വാലൈഹി തുക്ലാൻ, അള്ളാഹുൽ മുസ്താൻ അള്ളാഹുവിൽ സഹായം തേടുകയാണ്, വാലൈഹി തുക്ലാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. അങ്ങനെ ഉസ്മാൻ പ്രവേശിച്ചു, സലാം മോദി. പിന്നീട് ആ കിണറിൻ്റെ അരമതിൽ അവരുടെ മറുവശത്തായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ ദുനിയാവിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച നാളിൽ തന്നെ ഞാനൊരു രക്തസാക്ഷിയായിട്ട് അതിനപ്പുറമാണ് പരലോകത്തേക്ക് പോവുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പ്രതിവിപ്ലവകാരികൾ പല പ്രതിലോമ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴും അവർക്കെതിരെ ആയുധേന്തിയില്ല, അവരോട് ഏറ്റുമുട്ടിയില്ല, സ്വന്തത്തെ പ്രതിരോധിക്കുവാൻ അവരോട് യുദ്ധം ചെയ്തില്ല. സഹാബികൾ ഇടപെട്ടിട്ടുണ്ട്, ആ വിഷയം തുടർന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അദ്ദേഹം അവരെ കൂടി തടഞ്ഞുകൊണ്ട് ക്ഷമിച്ച് അദ്ദേഹം തനിക്ക് പറയപ്പെട്ട രക്തസാക്ഷിത്വം അത് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ വധിക്കാനോ ആളോങ്ങിയവൻ, ഇഖ്ലഉഹ വനദഉക, അധികാരത്തിൽ നിന്നൊഴിഞ്ഞോ ഞങ്ങൾ നിന്നെ വെറുതെ വിടാം എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം മരണം മുന്നിൽ കാണുമ്പോൾ അധികാരം ഒഴിയാതിരിക്കുക, കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള ഈ കൂറും ഗുണകാംക്ഷയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് നടത്തിയതായ ഈ വസീയത്തും അത് മാത്രമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആലാ വധിക്കപ്പെടുന്നത് ഹിജ്റയുടെ 35 ദുൽഹജ്ജ് മാസം 8 ഒരു വെള്ളിയാഴ്ച സുദീനത്തിലാണ്. ഹിജ്റയുടെ 35 ദുൽഹജ്ജ് മാസം 8 അതൊരു വെള്ളിയാഴ്ച സുദിനം. സൂറത്ത് താഹ പാരായണം ചെയ്ത് ഉസ്മാൻ റളിയല്ലാഹു തആലാ നമസ്കരിച്ചു. ആ നമസ്കാരം അദ്ദേഹം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും പ്രതിവിപ്ലവകാരികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ ഇളകിയാടുകയാണ്. ചരിത്രം പറയുന്നത് അല്പം പോലും തെറ്റില്ലാതെ, ആശയക്കുഴപ്പത്താൽ തെറ്റുപിണയാതെയാണ് അദ്ദേഹം സൂറത്ത് ത്വാഹ പാരായണം ചെയ്തത് എന്നാണ്. അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. ഖുർആൻ മുസ്ഹഫ് മടിയിൽ വെച്ച് പാരായണം ചെയ്തുകൊണ്ട് അല്ലദീന ഖാല ലഹും ഉന്നാസ് ഇന്നന്നാസ ഖദ് ജമഅഊ ലകും ഫഖ്ഷൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന ആയത്ത് പാരായണം ചെയ്തു എന്നാണ്. ജനങ്ങൾ അവരോട് പറഞ്ഞാൽ ഇന്നന്നാസ ഖദ് ജമഅഊ ലകും ഫഖ്ഷൗഹും, ഇന്നന്നാസ് അവിടെ മുശ്രിക്കുകളാണ് ഉദ്ദേശിക്കുന്നത്, അവർ നിങ്ങൾക്കെതിരിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നിങ്ങളവരെ ഭയക്കൂ എന്ന് വിശ്വാസികളോട് പറയപ്പെട്ടാൽ, ഫഖ്ഷൗഹും നിങ്ങളവരെ ഭയന്നോളൂ എന്ന് പറയപ്പെട്ടാൽ, ഫസാദഹും ഈമാൻ, അത് വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. വഖാലു, വിശ്വാസികൾ പറയും, ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ ഉത്തമനാകുന്നു അല്ലാഹു. ഈ വചനം മോദി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ അടുക്കൽ ഉള്ള ആളുകളോട് പറഞ്ഞത് ഇന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖദ് അഹിദ ഇലയ്യ അഹദൻ ഫഅന സാബിറുൻ അലൈഹി. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നോടൊരു കരാർ ചെയ്തിട്ടുണ്ട്. ആ കരാറിൽ ഞാൻ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്താ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കരാറ്, അള്ളാഹു നിങ്ങൾക്ക് ഖിലാഫത്താകുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരിക്കൊടുക്കാൻ കപടവിശ്വാസികൾ നിങ്ങളോട് ആവശ്യപ്പെടും, പക്ഷേ നിങ്ങൾ അവർക്കത് ഊരി നൽകരുത് എന്നാണ് റസൂലുള്ള പറഞ്ഞതായ കരാർ, ഉടമ്പടി. അതിൽ ഞാൻ ക്ഷമിച്ചു നിൽക്കുകയാണ്, ഞാനത് നിർവഹിക്കാൻ സഹിച്ചു നിൽക്കുകയാണ് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു പറയുകയുണ്ടായി എന്നാണ്. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. സഹോദരന്മാരെ, ഉസ്മാൻ റളിയല്ലാഹു തആലാൻഹു വധിക്കപ്പെട്ടു. പ്രതിവിപ്ലവകാരികൾ പല ദിക്കുകളിൽ നിന്നും പല പ്രേരണകളാൽ, ദുഷ്പ്രേരണകളാൽ, കിംവദന്തികളാൽ, പലരുടെയും ദുഷ്പ്രലോഭനങ്ങളാൽ വന്നിട്ടാണ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു എന്തുകൊണ്ട് അവരോട് തന്നെ പ്രതിരോധിക്കുവാൻ അവരോട് ഏറ്റുമുട്ടിയില്ല, അവരുടെ ആവശ്യങ്ങൾ മാനിച്ച് അധികാരം ഒഴിഞ്ഞില്ല? അത്തരം ചോദ്യങ്ങൾ മനസ്സിൽ വരുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ പരിപാടിയിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറകാല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ജസാകുമുല്ലാഹു ഖൈർ. ഇന്നത്തെ ചുവരെഴുത്തിൽ നമ്മളോട് സംസാരിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ഖാല അശ്ശൈഖുൽ ഫാദിൽ فيصل بن سعود العنزي حفظه الله قصيدة نظمتها وأنا بين مصدق ومكذب لخبر طعنك البين من كلاب داعش لوالديهما وأخيهما غدرا وغيلا رحم الله الوالدة وشفى الوالد وابنه لن أصدق ما أذيع قف لا تقل لي ما رأيت وما جرى ما كان حقا ما سمعت وما ترى أنا لن أصدق ما أذيع لأنه حدث تجاوز حد إدراك الورى حتى اليهود ترفعوا عن فعله وبكل أديان الضلالة أنكرا ضجت بلاد المسلمين جميعها وتزلزلت من قبحه أم القرى أطعنت أمك يا خسيس وخنتها وهي التي هجرت لراحتك الكرى أقتلت يا كلب الخوارج من لها حق قضاه الله فيما قدر وقضى بتوحيد له وبغاية الإحسان للأبوين حتى يكبرا من قال للأبوين أف آثم ماذا يقال لمن لقتله منبرا أقتلتما الأبوين حقا لا أرى في الناس أرذل منكما أو أحقرا كلبان خنزيران يكرم عنكما كلب الذي خلق الوفا قد أظهر الله قادكما إلى جند الوغى صبحا وأمكن منكما أستشرا فاستبشر الجند الكرام بصبحهم والصبح فيه يحمد القوم السرى إني لأرجو الله جل جلاله ألا يطول مدى التحاكم أشهرا عجل بحكمك أيها القاضي بهم واشف الصدور الحارقات الفطرا في يوم عيد الفطر قص رؤوسهم لنعيش في عيدين في يوم القرى جز الرؤوس ولا تغادر غادرا منهم ولا تدفنهما تحت الثرى دعهم طعاما للكلاب فإنها والله خير في الحفاظ على العرى صاما على الرحمات من أبويهما وعلى دمائهما الزكية أفطرا شفعا بها بعد التهجد غيلة وعلى دماء أخيهما قد أوترا أماه يا من مسها ظلم ويا أبتاه لا خوف عليك ولم ترى لا تجزعا من فعل نذل غادر كتب الإله عليه أن يتجمرا إبليس أعمى عقله وفؤاده وبداعش الحمق اقتدى فتنمرا الله قد جازاكما طوبى كما دل الحديث وفيه أحمد أخبرا كل البلاد بنوكما أما هما عمل على غير الصلاح توفرا.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പ്രതിസന്ധികളെ മറികടക്കാനുള്ള താക്കോൽ. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എ പിക്കാട് നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും പരാതികളും വേവലാതികളുമൊക്കെയായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രയാസങ്ങളില്ലാത്ത ഒരാളും ഭൂമിലോകത്തില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഈ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ നമ്മുടെ മുമ്പിലുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും നമ്മുടെ മുമ്പിലെല്ലാ വാതിലുകളും അടച്ചിട്ടില്ല, മറിച്ച് വ്യത്യസ്തമായ രൂപത്തിൽ മനുഷ്യന് പൂട്ടപ്പെട്ട വാതിലുകളെല്ലാം തുറക്കാനുള്ള ഒരുപാട് താക്കോലുകൾ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മറികടക്കാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒട്ടനവധി മഫാത്തിഹുകളുണ്ട്, കീകളുണ്ട്, താക്കോലുകളുണ്ട്. എന്നാൽ അത് കണ്ടെത്തുവാനും അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പൂട്ടുകളെ തുറക്കുവാൻ നമുക്ക് സാധിക്കുന്നത് എന്നതാണ്. നമുക്കറിയാം, ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചു വെച്ച ഒന്നാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളത്. നമസ്കാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഇബാദത്താണ് എന്ന് നമുക്കറിയാം. എന്നാൽ ആ നമസ്കാരം ജീവിതത്തിൽ പ്രയാസങ്ങളെ മറികടക്കാൻ നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഅബയുടെ പരിസരത്തിരിക്കുന്ന സമയത്തൊക്കെ വലിയ ചിന്തയിൽ ആലോചനകളിൽ ഇരിക്കുന്ന വേളയിലൊക്കെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിത പ്രയാസങ്ങളെ മറികടക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ള പറയും, അഖിമിസ് സ്വലാത്ത അരിഹ്നാ ബിഹ, ഇഖാമത്ത് വിളിക്കാനും അതിലൂടെ നമുക്ക് നമസ്കരിക്കാം, അതിലൂടെ നമുക്ക് ആശ്വാസം കണ്ടെത്താം എന്ന രൂപത്തിൽ ബിലാലിനോട് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമസ്കാരം ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കുന്നൊരു മാറ്റം എന്നത് അനുഭവിച്ച് അറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വാചാലരായിക്കൊണ്ട് നമസ്കാരത്തിൻ്റെ പൂരിശയും മഹിമയും പ്രാധാന്യവും പ്രസംഗിച്ചതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഫലവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മറിച്ച് അതൊരാസ്വാദകരമായ ഇബാദത്തായി ജീവിതത്തിലേക്ക് എടുത്തു വെക്കുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ വസ്തഈനു ബിസ്സബ്രി വസ്സല, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്നതാണ് നമ്മോട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുവാൻ നമ്മൾ നമസ്കാരം കൃത്യമായി കൊണ്ട് നിർവഹിക്കുന്നവരും ക്ഷമ കൈക്കൊള്ളുന്നവരും ആയിത്തീരണമെന്ന് നമുക്ക് ഈ ഒരു ആയത്തിലൂടെ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ചരിത്രത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ ഒരു യാത്രയിൽ അദ്ദേഹത്തിന് വിവരം കിട്ടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു എന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹം യാത്രാവാഹനമായിരുന്ന ഒട്ടകത്തെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിലത്ത് ഒട്ടകത്തെ ഇരുത്തുകയും അദ്ദേഹം നമസ്കരിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ നമസ്കാരത്തിന് ശേഷം ദീർഘമായി പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് അദ്ദേഹം ആദ്യം തന്നെ മരണവാർത്ത കേട്ട സമയത്ത് ഇസ്തിർജ ഇൻ അദ്ദേഹം തേടി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതൊരു മാതൃകയാണ്, നമ്മൾ അപകടങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അറിയുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണത്. എന്നിട്ട് അദ്ദേഹം അവസാനം നമസ്കാരമൊക്കെ കഴിഞ്ഞ് തൻ്റെ വാഹനത്തിലേക്ക് ഒട്ടകത്തിലേക്ക് തിരിച്ചു കയറുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വസ്തഈനു ബിസ്സബ്രി വസ്സല, ഈ ആയത്തിന് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെയെല്ലാം ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം, അല്ലെങ്കിൽ വിഷമം വന്നൊരു സമയത്ത് അദ്ദേഹം നമസ്കരിക്കാനുള്ള ആ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായി. അതായത് നമസ്കാരത്തിലൂടെ നമുക്ക് ചില പ്രയാസങ്ങളെ, ചില വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളെ, സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കുമെന്നത് നമ്മെ ഏറെ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. മാത്രമല്ല, മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ചില വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ പോരിശയെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മോട് പറഞ്ഞു തരികയാണ്. ഒന്ന്, മജ്ലബത്തുൻ ലിറിസഖ് എന്നാണ്, ഉപജീവനമാർഗം കൊണ്ടുവരും. നമ്മുടെ ഉപജീവനമാർഗം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ആ ഉപജീവനമാർഗം നമുക്ക് ലഭിക്കുവാനും അത് വിശാലമാകുവാനും അതിൽ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാനും നമസ്കാരമെന്ന ഇബാദത്ത് നമ്മെ സഹായിക്കുമെന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഹാഫിളത്തുൽ ലിസ്ഹ, ആരോഗ്യത്തിന് സംരക്ഷണം നൽകുമെന്നാണ്. നമുക്കറിയാം ഒരു ശാരീരികമായൊരു പ്രവൃത്തി കൂടിയാണ് നമസ്കാരം. അത് സാധിക്കാതെ പോകുന്ന ആളുകൾക്ക് അതിൻ്റെ പല രൂപങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. നമസ്കാരത്തിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ, രോഗികളായി കഴിഞ്ഞാൽ അവർ എങ്ങനെ നമസ്കരിക്കണം എന്നതൊക്കെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ഒരു നോർമൽ രൂപം എന്ന് പറയുമ്പോൾ കൃത്യമായി അവയവങ്ങൾ ചലിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ നിന്നുകൊണ്ടും കുറേ സമയം പല രൂപത്തിൽ നമസ്കാരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു റോൾ അതിലുണ്ട്. അതിലുപരി പ്രാർത്ഥനകൾക്കുണ്ട്, എല്ലാം നമുക്കറിയാം. ഏതായിരുന്നാലും നമ്മുടെ ആരോഗ്യത്തിന് സംരക്ഷണം നൽകുന്നൊരു ഇബാദത്താണ് നമസ്കാരമെന്നത്. നമ്മളേറെ ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു ഇബാദത്താണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തൊരു കാര്യം, ദാഫിഅത്തുല്ലിൽ അദാ എന്ന് പറഞ്ഞാൽ നമുക്ക് ശല്യമാകുന്ന, നമുക്ക് ഉപദ്രവമാകുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ നമുക്ക് യഥാർത്ഥത്തിൽ നമസ്കാരത്തിലൂടെ ലഭിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ജീവിതത്തിൽ ഒട്ടനവധി പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ അത്തരം ഉപദ്രവങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നവരാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ. അത് ചിലപ്പോൾ ജന്തുജാലങ്ങളിൽ നിന്നാകാം, അതല്ലെങ്കിൽ അവയെക്കാളും മോശമായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് തന്നെ ആകാം നമുക്ക് പല ഉപദ്രവങ്ങളും കുത്തുവാക്കുകളും ഒക്കെ നേരിടേണ്ടി വരും. എന്നാൽ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് നമസ്കാരം സഹായിക്കുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് മത്തുറദത്തുല്ലിൽ ദാഇ എന്നാണ്, എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ അകറ്റി നിർത്തുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് രോഗമില്ലാത്ത ഒരവസ്ഥ എന്നതാണ്. രോഗം മനുഷ്യനെ എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തും. കാരണം അതവൻ്റെ ശാരീരികമായ ക്ഷീണം, അതുപോലെ തന്നെ അവൻ്റെ ആരോഗ്യം, അല്ലേ? ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. അതിന് പ്രയാസങ്ങൾ വരും, സാമ്പത്തികമായി പ്രയാസങ്ങൾ വരും, എല്ലാം രോഗങ്ങൾ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അകറ്റി നിർത്താൻ മനുഷ്യനെ സഹായിക്കുന്ന ഒന്ന് നമസ്കാരമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഭൗതികമായിട്ടും അതുപോലെ തന്നെ പാരിത്രികമായിട്ടും ഒക്കെയുള്ള നേട്ടങ്ങൾ കൊണ്ട് ധന്യമാണ് ഇബാദത്തായിട്ടുള്ള നമസ്കാരമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് മുഖവ്യത്തുല്ലിൽ കൽബി എന്നാണ്, ഹൃദയത്തിന് ശക്തി പകരുമെന്നതാണ്. വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഈമാനും നമ്മുടെ അതുപോലെ തന്നെ ചിന്തകളും നമ്മുടെ തീരുമാനങ്ങൾക്കുമൊക്കെ കൃത്യമായി ഒരു ശക്തി പകരുന്ന ഒരു ഇബാദത്തായിട്ട് നമസ്കാരം മാറുമെന്ന് പറയുമ്പോൾ തീർച്ചയായും ആ ഒരു ശക്തവാന്മാരായ ഹൃദയത്തിൻ്റെ ആളുകളായിട്ട് മാറണമെങ്കിൽ തീർച്ചയായും നമ്മൾ നമസ്കാരത്തെ നിലനിർത്തണമെന്നത് നാം ഓർക്കേണ്ടതുണ്ട്. മറ്റൊന്ന് മുബയ്യിളത്തുല്ലിൽ വജിഹി എന്നാണ്, എന്ന് പറഞ്ഞാൽ മുഖത്തിന് പ്രകാശം നൽകുമെന്നാണ്. മുഖത്തിന് പ്രകാശം നൽകുക എന്ന് പറയുമ്പോൾ അതിനൊരുപാട് തലങ്ങൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമുക്കൊരു മുഖപ്രസന്നതയോട് കൂടിയിട്ട് നടക്കാനും ആളുകൾക്കിടയിൽ ഒരു വിഷമമില്ലാതെ ജീവിക്കാനും ഒക്കെ നമുക്ക് സാധ്യമാക്കുക എന്നതുകൂടി മുഖപ്രസന്നതയിലൂടെ, അല്ലെങ്കിൽ മുഖത്തിന് വെളിച്ചം ലഭിക്കുക, നമ്മൾ ഭൗതികമായിട്ടുള്ള ഒരു വെളിച്ചം എന്നതിലപ്പുറത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ ഒരു സ്ഥാനമുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മുഫ്രിഹത്തുല്ലി നഫ്സി എന്നാണ്, നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം നൽകുന്നുള്ളതാണ്. പ്രയാസങ്ങളെ മറികടക്കാൻ നമുക്ക് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന നമസ്കാരത്തെ മുന്നിൽ വെക്കാൻ സാധിക്കുന്ന യഥാർത്ഥ ആളുകളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പ്രതിസന്ധികളെ മറികടക്കാനുള്ള താക്കോൽ. തിരുനബിയോടൊപ്പം പരിപാടിയിൽ നമ്മോടൊപ്പം ചേർന്നത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സുറത്തുൽ ഹൈജറിലെ 41 മുതൽ 43 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി അടുത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഹിജ്റിലെ 1 മുതൽ 40 വരെയുള്ള ആയത്തുകൾ നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. 41 മുതലുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാനിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പഠിച്ച് ശേഷം 41-ാമത്തെ പുതിയ ആയത്ത് നമുക്ക് പഠിക്കാം.

0: അൽഹംദുലില്ല. സൂറ അൽ ഹിജ്റിലെ 41 മുതൽ 43 വരെ ഉള്ള ആയത്തുകളാണ് നാം മനഃപ്പാഠമാക്കിയത്, ആവർത്തിച്ച് കേട്ടത്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക, കേൾക്കുക, പരിശുദ്ധ ഖുർആനിനെ ഹിഫ്ളിനെ നിലനിർത്താൻ വേണ്ടി ആവർത്തിച്ച് പാരായണം ചെയ്യുക. അള്ളാഹു തആല മനസ്സിൽ നിലനിർത്തി തരികയും പരലോകത്ത് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആന്റെ വക്താക്കളായി അള്ളാഹു നമ്മിൽ നിന്നും ഈ പുണ്യപ്രവർത്തനത്തെ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 41 മുതൽ 43 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, മഴയിൽ അലിഞ്ഞ മനങ്ങൾ. സിനി ടി കെ മണ്ണാർക്കാടിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: മഴയിൽ അലിഞ്ഞ മനങ്ങൾ, എഴുത്ത് സിനി ടി കെ മണ്ണാർക്കാട്. മൂന്നാം ദിവസവും മഴയ്ക്ക് ശമനമില്ലായിരുന്നു. ആകാശം ഭൂമിയിലേക്ക് വെള്ളമെല്ലാം കോരിച്ചൊഴിയാൻ തീരുമാനിച്ചതുപോലെ മഴ പെയ്തുകൊണ്ടേയിരുന്നു. പുഴകൾ കരകവിഞ്ഞൊഴുകി, നെൽവയലുകൾ തടാകങ്ങളായി മാറി. മനുഷ്യർ വീടുകൾ വിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുമ്പോൾ അവരുടെ കൃഷിയിടങ്ങളും സ്വപ്നങ്ങളുമെല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോവുകയായിരുന്നു. ഗ്രാമത്തിന്റെ അറ്റത്തുള്ള പഴയ ഓടിട്ട ആ വീട്ടിൽ 75-കാരനായ അബ്ദുറഹ്മാൻ ഒറ്റയ്ക്കായിരുന്നു. രണ്ടു മക്കളാണുള്ളത്, രണ്ടുപേരും വിദേശത്താണ്. ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി. വല്ലപ്പോഴുമൊക്കെ അവരുടെ ഫോൺ വിളി വന്നാലായി. എല്ലാവരും വീട് വിട്ട് പോയി തുടങ്ങിയിട്ടും തന്റെ ഭാര്യയുടെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന വീട്ടിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ അദ്ദേഹം മടിച്ചു. രാത്രിയോടെ വെള്ളം മുറ്റം കടന്ന് അകത്തേക്ക് കയറിത്തുടങ്ങി. കട്ടിലിന്റെ കാലുകൾ വെള്ളത്തിൽ മുങ്ങി. അപ്പോഴാണ് പുറത്തുനിന്ന് ആരോ ഉറക്കെ വിളിച്ചത്, അബ്ദുക്ക വേഗം വരൂ, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ടോർച്ചിന്റെ വെളിച്ചത്തിൽ കണ്ട മുഖം അദ്ദേഹത്തെ വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോയി. അത് അയൽവാസി രാഘവനായിരുന്നു. 30 വർഷം മുമ്പ് ചെറിയൊരു അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഇരുവരും പിണങ്ങിയതാണ്. പിന്നീട് തമ്മിൽ സംസാരിച്ചിട്ടേയില്ല. വർഷങ്ങൾ കടന്നുപോയെങ്കിലും അവരുടെ മനസ്സിന്റെ മതിൽ ഇടിഞ്ഞിരുന്നില്ല. എന്നാൽ ആ രാത്രി പെരുമഴ ആ മതിൽ തകർത്തു കളഞ്ഞു. രാഘവൻ കൈനീട്ടി, ഇത് പഴയ പിണക്കത്തെക്കുറിച്ച് പറയാനുള്ള സമയമല്ല, ജീവൻ രക്ഷിക്കാം. ഒരു നിമിഷം മടിച്ചു നിന്ന റഹ്മാൻ ഒടുവിൽ ആ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോഴേക്കും വെള്ളം അരയോളം ഉയർന്നിരുന്നു. മഴ പെയ്യുന്നുണ്ടെങ്കിലും കൈകൾ തമ്മിൽ ചേർത്തുപിടിച്ചപ്പോൾ അപൂർവമായൊരു ചൂട് ഇരുവർക്കും അനുഭവപ്പെട്ടു. ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരുവരും ഒരേ പുതപ്പ് പങ്കിട്ടു. വർഷങ്ങളായി പറയാതെ മനസ്സിൽ സൂക്ഷിച്ച കാര്യങ്ങൾ അന്നവർ തമ്മിൽ സംസാരിച്ചു. ചൂടുള്ള കഞ്ഞി കോരിക്കുടിക്കിയേ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവരുടെ 30 വർഷത്തെ അകലം ഇല്ലാതാക്കുന്ന ചൂടുള്ള കണ്ണുനീർ. ദിവസങ്ങൾക്കു ശേഷം മഴ മാറി നിന്നു. സൂര്യന് തിളക്കം വർദ്ധിച്ചു. കിളികളുടെ കലവിലെ ഒച്ച കേൾക്കാനായി. ഗ്രാമം പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി. വീടുകൾ ശുദ്ധീകരിക്കാൻ യുവാക്കൾ മുന്നിട്ടിറങ്ങി. കേടുപാടുകൾ തീർത്തു. പാടയെ തകർന്നവ പുനർനിർമ്മിക്കാൻ പല സുമനസ്സുകളും മുന്നോട്ടു വന്നു. വഴികൾ വീണ്ടും തെളിഞ്ഞു. അബ്ദുറഹ്മാനും രാഘവനും എല്ലാ വൈകുന്നേരവും ഒരേ വഴിയിലൂടെ ഒന്നിച്ചു നടക്കാൻ തുടങ്ങി. നാട്ടുകാർ അത്ഭുതത്തോടെ അത് നോക്കി നിന്നു. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ രക്തബന്ധം പോലും അറുത്തുമാറ്റുന്നവരെ, ജീവിതം ശാശ്വതമല്ല, ആയുസ് നന്മയിൽ ചെലവഴിക്കുക, നന്മയുടെ അടയാളങ്ങൾ ബാക്കിവച്ച് ഈ ലോകത്തോട് യാത്ര പറയാനായി ഒരുങ്ങുക, പരീക്ഷണങ്ങളിൽ കാലിടറാതെയും അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചും ജീവിക്കുക.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, മഴയിൽ അലിഞ്ഞ മനങ്ങൾ. സിനി ടി കെ മണ്ണാർക്കാടിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയം.

0: 138 വചനം ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ നാം ഇന്ന് മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 3 അധ്യായം സൂറത്തു ആലി ഇമ്രാനിൽ നിന്നുള്ള 138 വചനമാണ്.

ഹാദ ബയാനുൽ ലിന്നാസ് വഹുദൻ വമൗഇദത്തുൽ ലിൽമുത്തഖീൻ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ, ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഹാദ ബയാനുൽ ലിന്നാസ്, ബയാനുൻ ലിന്നാസ് എന്നിടത്ത് ബയാനുൻ എന്ന നൂനിൻ്റെ മുകളിൽ തൻവീൻ, ദമ്മു തൻവീൻ, അതിനുശേഷം ലാമ് എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത്. സുക്കൂനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാമോ റാഓ വന്നാൽ അൽ ഇദ്ഗാമു ബിലാ ഗുന്ന, ഗുന്നത്ത് കൂടാതെ ചേർത്ത് ഓതുക എന്നതാണ് അതിൻ്റെ നിയമം. അതുകൊണ്ട് തന്നെ ബയാനുല്ലി, ബയാനുൽ ലിന്നാസ്, അവിടെ ബയാനു എന്ന് മണിക്കാനോ അതല്ലെങ്കിൽ ബയാനുൻ ലിന്നാസ് ഇൽഹാർ ചെയ്യാനോ പാടില്ല. അതിലേക്ക് ചേർത്ത് ഓതുക, ഹാദ ബയാനുൽ ലിന്നാസ്. പിന്നെ നൂനിൻ്റെ ശബ്ദമാണ് ഗുന്നത്തോടെ ഓതണം. ഹാദ ബയാനുൽ ലിന്നാസ് വഹുദം വ, ഹുദം വ, അവിടെ ഹുദൻ എന്നുള്ളതിൻ്റെ അവിടെ തൻവീനുണ്ട്, ഫതഹു തൻവീൻ, ഹുദൻ എന്ന ആ ദാലിന് മുകളിൽ തൻവീൻ, ഫതഹുത്തൻ. അതിനുശേഷം വന്ന അക്ഷരം വാവാണ്, മീമ് നൂന് വാവ് യാ. ഈ നാലക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം വന്നാൽ അൽ ഇദ്ഗാമു ബിഗുന്ന, ഗുന്നത്തോടെ മണിച്ചുകൊണ്ട് ചേർത്തോതുക എന്നതാണ് അവിടുത്തെ നിയമം. അതുകൊണ്ട് തന്നെ വഹുദം വ, ഹുദം വ എന്നോതാണ്. തുടർന്ന് അതിലുള്ളത് മൗഇദത്തുൽ മുത്തഖീൻ. അത് നേരത്തെ പറഞ്ഞ പോലെ ബയാനുൽ ലിന്നാസ് എന്ന് പറഞ്ഞ പോലെ, ബയാനുല്ലി എന്ന് പറഞ്ഞ പോലെ മൗഇദത്തുൽ, തൻവീന് ശേഷം ലാമാണ്, ലാമുറാവും അൽ ഇദ്ഗാമു ബിലാ ഗുന്ന, മണിക്കേണ്ടതില്ല, അല്ലാതെ ചേർത്തോതുക. ഹാദ ബയാനുൽ ലിന്നാസ് വഹുദം വ മൗഇദത്തുൽ മുത്തഖീൻ. മുത്തഖീൻ, ഖാഫ് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഖാഫും കാഫും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ചുകൊണ്ട് അത് പാരായണ തജ്വീദിൻ്റെ വിഷയമാണത്. ശരി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഹാദ ബയാനുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള വിശദീകരണമാണ്. ഹാദ ഇത്, ബയാനുൻ വിശദീകരണമാണ്, ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള. വഹുദൻ സന്മാർഗവുമാണ്. വ മൗഇദത്തുൻ സദുപദേശവുമാണ്, ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക്. ഇവിടെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഹാദ അൽ മുഷാറു ഇലൈഹി ഹൽ ഹുവൽ ഖുർആൻ. ഈ ഹാദ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഖുർആനാണോ? ഔ മാ ദക്കറ മിൻ ഖൗലിഹി, അതല്ല ഈ ആയത്തിന് മുമ്പ് പരാമർശിച്ചതായ വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, സൂറത്തു ആലി ഇംറാനിലെ 133-ാമത്തെ ആയത്ത് മുതലുള്ള ആ വിഷയങ്ങളാണോ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈയൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, അവിടുത്തെ തഫ്സീറു സമീനിൽ. ഫി ഹാദ ഖൗലാനിലിൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങൾക്കിടയിൽ രണ്ട് ഖൗലുണ്ട്. ഫമിൻഹും മൻ ഖാല, അവരിൽ ഇപ്രകാരം പറഞ്ഞവരുണ്ട്, ഇന്നഹു ആഇദുൻ ഇലൽ ഖുർആൻ. ഇവിടെ ഹാദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടുള്ള ഉദ്ദേശം അത് ഖുർആനിലേക്കാണ് മടങ്ങുന്നത്. ലി ജരിയാനി ദാലിക കസീറം ഫി കിതാബില്ലാ, കാരണം അപ്രകാരം വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഖൗലിഹി തബാറക വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വഹാദ ദിക്റു മുബാറകുൻ അൻസൽനാഹു, ഇത് ഈ ഉത്ബോധന, ഈ ഒരു സ്മരണ ഉത്ബോധനം, അത് അനുഗ്രഹീതമാണ്, അതിനെ നാം ഇറക്കിയിരിക്കുന്നു. വമാ അഷ്ബഹ ദാലിക മിനൽ ആയത്തി അല്ലതീ ഫിഹൽ ഇഷാറ, ഇങ്ങനെ സൂചന നൽകുന്നതായ ആയത്തുകൾ ഇതേപോലെയുള്ളതുണ്ട്. അല്ലതീ തഊദു ഇലൽ ഖുർആനി, ആ ഖുർആനിലേക്കാണത് നഫ്സഹു, അത് മടങ്ങുന്നത്, ആ ഹാദ എന്നുള്ളത് മടങ്ങുന്നത്. അൽ ഖുർആനു ബയാനുൽ ലിന്നാസ്, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ജനങ്ങൾക്ക് വിശദീകരണമാണ് എന്നത്, വിശദീകരിച്ചു കൊടുക്കുന്നു എന്ന്, അതാണ് ഒരു അർത്ഥം. മറ്റൊന്ന്, വമിൻ ഹുമ്മാൻ കാല മുഫസ്സിറുകൾ

0: ഇപ്രകാരം പറഞ്ഞവരുണ്ട്, ഇന്നഹു ആയിദുൻ ഇലാ അക്റബ മാഹദ ഇലാ അക്റബി മാഹദക്കർ, മുമ്പ് പറഞ്ഞ ഏറ്റവും അടുത്തു പറഞ്ഞതിലേക്ക് മടങ്ങുന്നു. ഇന്നഹു ആയിദുൻ ഇലാ അക്റബി മാദക്കർ, അടുത്ത് ഏറ്റവും അടുത്തു പറഞ്ഞ വിഷയത്തിലേക്ക്. ലി അന്നസ്മൽ ഇഷാറ വദ്ദമീർ കിലാഹുമ യഊദാനി അല അക്റബ് മദ്കൂർ, ഈ ഇസ്മുൽ ഇഷാറ അതായത് ഹാദ ഹാദിഹി ഹൗലായി തുടങ്ങിയ ഉലായിക്ക ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഇഷാറത്ത് കാണിക്കാൻ വേണ്ടിയുള്ള ഇസ്മുകൾ, അതേപോലെ തന്നെ ദമീറുകൾ ഹുവ ഉഹു ഹുമ ഹും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദമീറുകളൊക്കെ, അതെല്ലാം ഏറ്റവും അടുത്തുള്ളതിലേക്കാണ് മടങ്ങുന്നത് എന്നുള്ള ഒരു അഭിപ്രായം. അലാക്കിന്നൽ അവൽ ഔല അയ്യക്കുൻ ആയുധനിൽ ഖുർആാനിക്കുൽ, ധാരാളം തഫ്സീറുകളിൽ വന്നതും ഏറ്റവും ശരിയോടടുത്തതും ഖുർആനാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ ഒരായത്തിൽ പറയപ്പെട്ടത്. ലി അന്ന ഹാദിഹിൽ ആയ മിനൽ ഖുർആൻ ഫൈദാ ജഅൽനാ ഹാദാ യഊദു അലൽ ഖുർആൻ കുല്ലുഹു സ്വാറ, ഇത് എല്ലാം അങ്ങനെ ആയിത്തീരുന്നത് ഖുർആനിലേക്ക് എന്നുള്ളൊരു തഫ്സീറാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ഹാദാ ബയാനുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള ഒരു വിശദീകരണമാണ്. ബയാൻ എന്നുള്ളത് ബയ്യന യുബയ്യനു തബീനൻ എന്ന ബയ്യന എന്നുള്ളതിൻ്റെ ഇസ്മു മസ്ദറാണത്. ബയാൻ വിശദീകരണമാണ്. ബദ്ദല യുബദ്ദിലു തബദീൽ, കല്ലമ യുക്കല്ലിമു തക്കലീം, കല്ലമ സംസാരിച്ചു, യുക്കല്ലിമു സംസാരിക്കും, തക്കലീമൻ സംസാരം. ബദ്ദല മാറ്റി, ചേഞ്ചാക്കി, യുബദ്ദിലു മാറ്റം വരുത്തും, തബദീൽ മാറ്റം എന്നുള്ളതൊക്കെ. അപ്പോൾ പിന്നെ തക്കലീമൻ കലാമുൻ എന്നും പറയും സംസാരത്തിന്. അപ്പോൾ ഹാദാ ബയാനുൻ, ഇത് വിശദീകരണമാണ്. ലിന്നാസി ജനങ്ങൾക്കുള്ള വിശുദ്ധ ഖുർആനിനെയാണ് ബയാൻ എന്ന് ഇവിടെ ഉദ്ദേശിച്ചത്. വാൻസൽന ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദിക്റിനെ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതായ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ്. ഒന്നും മറച്ചുവെക്കാനില്ല, വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിറക്കിയിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് വിശദീകരണമാണ് എന്ന് പറയുമ്പോൾ, ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ആളുകൾക്ക് സ്വാഭാവികമായും ഉണ്ടാവാം. കൈഫ കാനൽ ഖുർആനു വഹുവ അറബിയുൻ ബയാനൽ ലിന്നാസി കുല്ലിഹിം വഫീഹിമുൽ അജം അല്ലദീന ലാ യഅരിഫുന ലുഗത്തുൽ അറബ്, ഇങ്ങനെയൊരു സംശയം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറു സമീനിൽ കൊണ്ടുവന്നത്. അല്ലാമ നാസിറു സഅദി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ ഉസ്താദാണ്, ഷെയ്ഖാണ് അല്ലാമ നാസിറു സഅദി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെയും തഫ്സീർ കൂടെ ചേർത്തുകൊണ്ട് പറയുന്നത്. എങ്ങനെയാണ് ഈ വിശുദ്ധ ഖുർആൻ ബയാനൽ ലിന്നാസി കുല്ലിഹി, മുഴുവൻ മനുഷ്യന്മാർക്കും എങ്ങനെ ഇത് വിശദീകരണമാവും? ഇത് അറബിയിലാണല്ലോ, അറബി ഭാഷ അറിയാത്തവരുണ്ട്, അവർക്കെങ്ങനെയാണത് സാധ്യമാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാർ ധാരാളം ഈ ഒരു വിഷയം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ സഹോദരങ്ങളെ, അവർ പറയുന്നത് ഇസ്ലാമിക വിശുദ്ധ ഖുർആനിൻ്റെ പണ്ഡിതന്മാർ, അവർ ദീന് പഠിച്ചവരായ ആളുകൾ, സത്യസന്ധരായ ആളുകൾ, അവരിൽ അധികവും അജമികൾ, അറബികളെന്ന് തന്നെയല്ല, അജമികൾ, അനറബികളാണ്. അത്ഭുതപ്പെടുമാർ, അറബി ഭാഷയിൽ തന്നെയും വലിയ കാമൂസുകൾ, അതായത് ഡിക്ഷണറികളൊക്കെ, കാമൂസുൽ മുഹൈത്ത്, അത് അനറബി, അറബിയല്ല രചിച്ചിട്ടില്ല, അറബിയിലുള്ള ഡിക്ഷണറി, ഫൈറൂസാബാദി റഹ്മഹുല്ലാ, അതേപോലെ തന്നെ നഹവിൽ, ഗ്രാമറിൽ ഒക്കെ, പിന്നെ സീബവൈഹൊന്നും അറബിയല്ല. പക്ഷേ അറബി അവർക്ക് അള്ളാഹു സുബ്ഹാന തഹാലയുടെ കലാമ് പഠിക്കുന്നവർക്ക് അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കും. അന്നൽ അജ്മ അൽഹംദുലില്ലാ ബലഗഹുമുൽ ഖുർആൻ ബിവാസിത്ത്, അവർക്ക് പല വഴികളിലൂടെ ഖുർആൻ എത്തി. അതുകൊണ്ട് തന്നെ അള്ളാഹു അതിന് തൗഫീഖ് നൽകി മുഴുവൻ മനുഷ്യരിലേക്കും എത്തിക്കുവാനുള്ള ഒന്നാണ് ഈ വിശുദ്ധ ഖുർആൻ. കുല്ലുമൻ ഖറഅൽ ഖുർആൻ തബയ്യന ലഹു മാ ദല്ല അലൈഹിൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന, വായിക്കുന്ന, പഠിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ അറിയിക്കുന്ന കാര്യങ്ങൾ. ആ വിശുദ്ധ ഖുർആൻ ഹുദം വ മൗഇദത്തുൽ ലിൽ മുത്തഖീൻ, ഇത് സന്മാർഗമാണ്, സതുപദേശമാണ് സത്യ വിശ്വാസികളായ, മുത്തഖികളായ, സൂക്ഷ്മത പാലിക്കുന്നവരായ ആളുകൾ. മാതൃ മൗഇദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹുദൻ മഅന ദലാലത്തിൻ യസ്തദില്ലു ബിഹൽ മുത്തഖി, മുത്തഖിയായ ആളുകൾ അതിൽ നിന്ന് തെളിവ് പിടിക്കുന്നു, അവർക്കത് തെളിവാണ്, സന്മാർഗമാണ്. വ മൗഇദത്തൻ ഇംതിസാലൻ, അത് പിന്തുടരാനുള്ള ഒന്നാണ്. ലിഅന്നൽ മൗഇദത്ത ഹിയ തലീനുൽ ഖുലൂബ്, സതുപദേശം എന്നുള്ളത് ഹൃദയങ്ങളെ ലോലമാക്കുന്നതാണ്. അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളതിലുണ്ട്, പ്രതീക്ഷയർപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെ, ഹുദവ എന്നത് ദലാലത്തും തെളിവാണ്, മൗഇദത്ത് എന്നുള്ളത് അവർക്ക് ഉദാഹരണമാണ്, അവർക്ക് പിന്തുടരുവാനുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിനെ മൂന്ന് വിശേഷണങ്ങളാക്കി ഇവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഫവസഫല്ലാഹുൽ ഖുർആന ബിസലാസത്തി ഔസാഫ്, മൂന്ന് വിശേഷണങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്ന്, വസ്ഫുൻ ആമുൻ, ജനറലായി പൊതുവായിട്ടുള്ള ഒരു വിശദീകരണം, അതല്ലെങ്കിൽ വിശേഷണം. വസ്ഫാനി ഖാസാനി, രണ്ട് വിശേഷണങ്ങൾ വളരെ പ്രത്യേകമായിക്കൊണ്ടുള്ളതും. ഒന്ന്, അൽ വസ്ഫുൽ ആം, പൊതുവായി വിശേഷിപ്പിച്ചത് ഹുവ ബയാനുൽ ലിന്നാസ്, അത് ജനങ്ങൾക്ക് പ്രത്യേകം വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. ഖാസാനി പ്രത്യേകമായിക്കൊണ്ട് വിശേഷിപ്പിച്ചത് ഹുദയാണ്, മൗഇദത്താണ്, സന്മാർഗമാണ്, സതുപദേശമാണ്. ഫഇന്നഹു ലാ യഹ്തദി ബിഹി ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്കല്ലാതെ അത് സന്മാർഗം നൽകുകയില്ല. വലാ യത്തഅിദു ബിഹി ഇല്ലൽ മുത്തഖൂൻ, മുത്തഖികളല്ലാതെ അതിൽ നിന്ന് സതുപദേശം ഉൾക്കൊള്ളുകയുമില്ല. വഅമ്മ അല്ലദീന ഫീ ഖുലൂബിഹിം മറദും ഫസാദതുഹും റിജ്സൻ ഇലാ റിജ്സിഹിം, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് അവരുടെ ആ ഒരു മാലിന്യം വർദ്ധിക്കുകയല്ലാതെ, നജാസത്തുൻ ഇലാ നജാസാത്തിഹിം ഇലാ നജാസത്തിഹിം, അവരുടെ മാലിന്യം, അവരുടെ നജസ് അത് വർദ്ധിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല. വമാത്തുവഹും കാഫിറൂൻ, അവർ കാഫിറുകളായിക്കൊണ്ടാണ് മരിക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഹുദയും മൗഇദത്തും അത് വിശ്വാസികൾക്കാണ്, അതുകൊണ്ട് പ്രയോജനം ലഭിക്കുക. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല സന്മാർഗമായിക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, ഈ ഒരു ഗ്രന്ഥം അതിൽ സംശയമില്ല, മുത്തഖീങ്ങൾക്ക് സന്മാർഗം നൽകുന്നതാണ് ഈ ഗ്രന്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹവ്വാ ബീബിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഉണർത്തുന്നുണ്ട്. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മ യാതിയന്നകും മിന്നി ഹുദ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പുറത്തു പോകുക, പിശാചിനെയും അവിടെ നിന്ന് പുറത്താക്കി ഇബ്ലീസിനെ, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള ഹുദ സന്മാർഗം വന്നെത്തിയാൽ ആര് എൻ്റെ ഹുദയെ പിന്തുടരുന്നുവോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. ഇതേ ആശയം സൂറത്തു ത്വാഹയിൽ 123 പറയുന്നുണ്ട്. ഖാല ഹബിത്വ മിൻഹാ ജമീഅ, നിങ്ങൾ രണ്ടുപേരും പുറത്തുപോവുക. ബഅദുക്കും ലിബഅദിൻ അദു, നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ്. ഫഇമ്മ യാതിയന്നകും മിന്നി ഹുദ, എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, ഫമനിത്തബഅ ഹുദായ ഫലാ യദുല്ലു വലാ യഷ്ഖ, എൻ്റെ സന്മാർഗത്തെ ആര് പിന്തുടരുന്നുവോ അവർ വഴികേടിലാവുകയില്ല, അവർ ഒരിക്കലും ദൗർഭാഗ്യവാന്മാരാവുകയുമില്ല എന്ന്. ഇങ്ങനെ ഇപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്തൊക്കെ ആ ഹുദയും മൗഇദത്തും നമുക്ക് കാണുവാൻ സാധിക്കും. വഖഫൈന അല ആസാരിഹിം ബിഈസ ബിനു മറിയം മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിന തൗറാത്ത്, ഈസ ബിനു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത്. വാതൈനാഹുൽ ഇൻജീൽ, ഇൻജീലിനെ അദ്ദേഹത്തിന് നൽകി. ഫീഹി ഹുദൻ വനൂർ, അതിൽ പ്രകാശമുണ്ട്, സന്മാർഗമുണ്ട്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിന തൗറ, മുമ്പ് കഴിഞ്ഞുപോയ തൗറാത്തിൽ നിന്നുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഇൻജീൽ വന്നത്. വഹുദൻ വ മൗഇദത്തുല്ലിൽ മുത്തഖീൻ, അതും എന്താണ്, ഹുദയും മൗഇദത്തുല്ലിൽ മുത്തഖീനാണ്, സന്മാർഗമാണ്. അതുപോലെ തന്നെ മുത്തഖികളായ ആളുകൾക്ക് സതുപദേശമാണ്. ഇവിടെ വിശുദ്ധ ഖുർആനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ തന്നെയും അവിടുത്തെ സമുദായങ്ങളിലേക്ക്, ജനതകളിലേക്ക് അയക്കപ്പെട്ടത് സന്മാർഗമായിക്കൊണ്ട്, പ്രകാശമായിക്കൊണ്ട്, സതുപദേശം, ഈമാനുള്ള സത്യവിശ്വാസികളായ മുത്തഖികളായ ആളുകൾക്ക് വലിയ വഴികാട്ടിയാണിത്. ചരിത്രങ്ങളൊക്കെ തന്നെയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതാണ്. വലഖദ് വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബായി റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇദ വദിക്റാ ലിൽ മുഅ്മിനീൻ. സൂറത്ത് ഹൂദിൻ്റെ 120 ആയത്തിൽ കാണാം. വകുല്ലൻ നഖുസ്സു അലൈക, എല്ലാ ചരിത്രവും നാം നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മിൻ അംബായി റുസുൽ, ദൂതന്മാരിൽ നിന്നുള്ള വാർത്തകൾ നിന്ന്. മാ നുസബ്ബിതു ബിഹി ഫുആദക, നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ വജാഅക ഫീ ഹാദിഹിൽ ഹഖ്, ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് വന്നത് അത് ഹക്കാണ്. വ മൗഇദത്തുൽ വദിക്റാ ലിൽ മുഅ്മിനീൻ, സതുപദേശമാണ്, സത്യവിശ്വാസികളായ ആളുകൾക്കതിൽ ഒരുപാട് ഗുണപാഠമുണ്ട്, അവർക്ക് ചിന്തിക്കാനും ഓർക്കുവാനുമെല്ലാമുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലേറെ ആയത്തുകൾ ഇപ്രകാരം ഖുർആനിനെ സംബന്ധിച്ച്, വിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതായ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചെല്ലാം അങ്ങനെ ഹുദയും മൗഇദത്തുല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് തന്നെ പലയിടത്തും വലഖദ് അൻസൽനാ ഇലൈക്കും ആയാത്തിൻ ബയ്യിനാത്ത് വമസലം മിനല്ലദീന ഖലൂ മിൻ ഖബ്ലികും വമൗഇദത്തുല്ലിൽ മുത്തഖീൻ, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂറത്തു ആല ഇംറാനിലെ 137-138 ആയത്തുകളോടൊക്കെ സമാനമായ ആശയങ്ങൾ വരുന്നതായ വിഷയങ്ങളാണ് പലയിടങ്ങളിലും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വലഖദ് അൻസൽന ഇലൈക്കും, നിശ്ചയമായും നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നു ആയാത്തി മുബയ്യനാത്ത്, വ്യക്തമായ ആയത്തുകൾ. വമസലം മിനല്ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ ഉദാഹരണവും. വമൗഇദത്തുൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കുള്ള സതുപദേശവും. ഈ വിശുദ്ധ ഖുർആൻ അതാണ്. ചരിത്രങ്ങൾ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്, പല കഥകളും അറിയിച്ചു തന്നിട്ടുണ്ട്. അതിലെല്ലാം വിശ്വാസികൾക്ക്, മുത്തഖികൾക്ക് ഒരുപാട് സതുപദേശമുണ്ട്, സന്മാർഗമുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടതായ വിശുദ്ധ ഖുർആൻ അത് ജനങ്ങൾക്ക് സന്മാർഗമാണ്, സത്യവും അസത്യവും വേർതിരിപ്പിക്കുന്ന ഫുർഖാൻ അത് ഹുദയാണ്, വ്യക്തമാക്കി തരുന്നതാണ്. യാ അയ്യുഹൻ നാസ് ഖദ് ജാഅത്തുകും മൗഇദത്തുൻ മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫീ സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിൻ്റെ വിശേഷണങ്ങളായി എടുത്തു പറഞ്ഞത്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള ഒരു സതുപദേശമാണ്, അതേപോലെ തന്നെ ഹൃദയങ്ങൾക്കുള്ള ഒരു ശമനമാണത്. ഈമാനുള്ള ആളുകൾക്ക് റഹ്മത്താണ് വിശുദ്ധ ഖുർആൻ, ഹുദയാണ്, സന്മാർഗമാണ്. ഏറെ വിശേഷണങ്ങൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഈ ആശയങ്ങൾ ഹുദയെന്നും റഹ്മത്തെന്നും അതുപോലെ തന്നെ മൗഇദത്തുമെന്നും എല്ലാം വിശദീകരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അതിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊള്ളുക. വിശുദ്ധ ഖുർആനിനെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. അത് നാം പിന്തുടരുക, അത് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, ഖുർആൻ ജനങ്ങൾക്കുള്ള വിശദീകരണം, സൂറത്തു ആൽ ഇംറാനിലെ 138-ാം വചനം, ഭാഗം 1. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയമുള്ള ഒരു വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖിയാമയിലെ 36 മുതൽ 40 വരെയുള്ള വചനമാണ്. അബൂബക്കർ ശാത്തിരി അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് നമ്മൾ കേട്ടത്. സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻ കാര്യങ്ങളിൽ ഒരാളാണ് അബൂബക്കർ ശാത്തിരി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ദ് പൂർത്തിയാക്കി തുടർന്ന് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത് ഇതിലൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്.
1: അബൂബക്കർ ശാത്തിരി ഹഫ്ദഹുല്ലാ, വിശുദ്ധ ഖുർആനിൻ്റെ മനോഹര പാരായണവുമായി അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹം തൻ്റെ അറിവിൻ്റെ ലോകം സമൂഹത്തിന് മുന്നിൽ തുറന്നു വെച്ചു കൊടുക്കുന്നു. ഏത് കാര്യത്തിൻ്റെ ശബ്ദത്തിലാണെങ്കിലും വളരെ ആഴമുള്ള സ്വാധീനം നമ്മുടെ ഉള്ളിൽ ചെലുത്തുന്ന ചില വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓതി കേട്ടിട്ടുള്ളത്. പൊതുവേ നമ്മുടെ ഈ ഒരു സെഷനിൽ പരലോകവുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ് വരാറുള്ളത്. ഇവിടെ ഖുർആൻ ചോദിക്കുന്നത് അയഹ്സബുൽ ഇൻസാനു അയ്യുതറക്ക സുദ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ വെറുതെ അങ്ങോട്ട് ഉപേക്ഷിക്കുമെന്ന്, അഥവാ അവനങ്ങനെ ജീവിച്ച് നന്മ ചെയ്ത് അല്ലെങ്കിൽ തിന്മ ചെയ്ത് അതങ്ങനെ മണ്ണടിയും എന്നവൻ വിചാരിക്കുന്നുണ്ടോ. അലം യുക്കു നുത്ഫത്തമിൻ മനിയുംന, അവൻ ഗർഭാശയത്തിൽ ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളി മാത്രമായിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ. സുമ്മക്കാന അലഖത്തൻ ഫഖലഖ ഫസവ്വ, പിന്നീട് അവൻ രക്തപിണ്ഡമായി, എന്നിട്ട് അവനെ അള്ളാഹു സൃഷ്ടിച്ച് അവനെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, ആ ഒരു രക്തപിണ്ഡത്തിൽ നിന്നാണ് പിന്നീട് ആണും പെണ്ണുമായി മനുഷ്യൻ രൂപപ്പെടുന്നത്. അലൈസ ദാലിക ബിഖാദിരിൻ അല യുഹിയൽ മൗത്ത, ഇതൊരു വലിയൊരു ഭയങ്കരമുള്ളൊരു ചോദ്യമാണ്. ശരിക്കും നമുക്ക് ഫീൽ ചെയ്ത് പാരായണം ചെയ്യാവുന്നൊരു വചനമാണ് അലൈസ ദാലിക ബിഖാദിരിൻ, ഇങ്ങനെയൊക്കെ നിങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന റബ്ബ് അവന് കഴിയില്ലേ അല യുഹിയൽ മൗത്ത, മനുഷ്യനെ അവൻ്റെ മരിച്ചു കിടക്കുന്ന കുഴിമാടങ്ങളിൽ നിന്ന് പുനർജീവിപ്പിക്കാൻ എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം ഇതാണ്. അപ്പോൾ ഇതിൽ ഈ വചനത്തെ നമ്മൾ വ്യത്യസ്ത ആംഗിളിൽ നമുക്കെടുക്കാം. നമ്മുടെ മുമ്പിലുള്ളൊരു സമയ പരിമിതി വെച്ച് ഒന്ന് ഇതിലൊക്കെ ഇങ്ങനെ സംശയിച്ച് നടക്കുന്ന ആളുകളും സമൂഹത്തിലുണ്ടാവാം. എപ്പോഴും സംശയമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ തോന്നും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേൾവി ശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ അങ്ങനെയുണ്ട്. ഈ സോഷ്യൽ മീഡിയേൻ്റെ ഒരു പ്രശ്നം, അതിനൊരു പിന്നെ അൽഗോരിതമുണ്ട്. നമ്മളേതെങ്കിലും ഒരാൾ വീഡിയോ കണ്ടാൽ പിന്നെ ആ സജഷൻസ് മാത്രമാണ് നമുക്ക് വരിക. ശരിക്കും നമ്മുടെ ഫോണിനെ ഇസ്ലാമീകരിക്കുക, നമ്മുടെ ഫോണിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റയുടെ യൂട്യൂബിനെയൊക്കെ ഒന്ന് ഇസ്ലാമീകരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ്. നമുക്കൊരിക്കലും വേണ്ടാത്ത വരില്ല. അപ്പോൾ വരുന്നതൊക്കെ നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന സാധനം വന്നാൽ അപ്പം മേലത്തെ 3 ഡോട്ട് ഇട്ടിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാന്നോ അത് ഹൈഡ് ചെയ്യണമെന്നോ ഒക്കെ ജസ്റ്റ് വായിച്ചാൽ കിട്ടും. റീസൺസ് ഒക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യൂല, വരില്ല. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരിക്കും, നല്ല കാര്യങ്ങളും നല്ല ഹാഫിങ്ങളും നല്ല സ്പീച്ചുകളൊക്കെ ആയിരിക്കും വരിക. അപ്പം ഇതില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ മനസ്സ് വിശ്വാസം എന്ന് പറയുന്നത് അത് ഒരു ഒരു വല്ലാത്തൊരു പോയിന്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മയാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അള്ളാഹു എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ മാർഗത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിച്ചത്. അത് വർദ്ധിപ്പിച്ചത് കണ്ടപ്പോഴാണ് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ നബിയെ നിങ്ങൾ എന്തോ ഒന്ന് ചൊല്ലലുണ്ടല്ലോ, എന്താണ് അതെന്ന് ചോദിച്ചത്. അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല പ്രവാചകൻ അത് ചൊല്ലിയത്, പ്രയോഗവൽക്കരിക്കുകയാണ് ചെയ്തത്. അപ്പം അത്രയും വലിയൊരു വിഷയമാണ്. ഏത് വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യുക, അവരുടെ മനോനിലയിൽ വീഴ്ച വരാം. അത് ഒന്നത്. രണ്ടാമത്തെ കാര്യം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് നമ്മുടെ ബോധ്യമായി വരേണ്ടതാണ്. അത് എങ്ങനെ വിശ്വാസത്തിൻ്റെ ഏതോ ഒരു തലത്തിൽ എന്തായാലും ഉണ്ടാകും എന്ന ഒരു വിചാരമല്ല ഇവിടെ വേണ്ടത്, ബോധ്യതയാണ് വേണ്ടത്. ശരിക്ക് ചരിത്രത്തിലുടനീളം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മൊത്തം മനുഷ്യരെടുത്തു കഴിഞ്ഞാൽ ചരിത്ര കാലത്തും ചരിത്രാതീത കാലത്തും മനുഷ്യൻ വ്യത്യസ്ത നദീതട സംസ്കാരങ്ങളിൽ പര്യവേഷണങ്ങൾ നടത്തി ഭൂമിൻ്റെ അടിയിലേക്ക് അന്വേഷിച്ചു ചെന്നു. മണ്ണടിഞ്ഞ സംസ്കാരങ്ങളിലെ മനുഷ്യരുടെ നിലപാടും വിശ്വാസവും ജീവിത രീതിയൊക്കെ എന്തായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ പരിശോധിച്ചപ്പോൾ അവരുടെ വസ്ത്ര രീതി എന്തായിരുന്നു എന്ന് കിട്ടി, അവരുടെ ഭക്ഷണ രീതി എന്തായിരുന്നു എന്ന് കിട്ടി. കാരണം അവരുപേക്ഷിച്ചു പോയ വസ്തുക്കളിൽ നിന്നാണത് കിട്ടിയത്. അതേപോലെ തന്നെ അവരുടെ വിശ്വാസവും കിട്ടിയിട്ടുണ്ട്. മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നു എന്നല്ല, വ്യത്യസ്ത നദീതട സംസ്കാരങ്ങളിൽ ജീവിച്ച ആൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ കൾച്ചർ, പൗരാണിക ഈജിപ്ഷ്യൻ ചരിത്രം എടുത്ത് പരിശോധിക്കുന്നിടത്ത് നമ്മൾ കാണുന്നത് പിരമിഡുകളിൽ അടക്കം ചെയ്ത മനുഷ്യരെയാണ്, മമ്മികളിൽ അടക്കം ചെയ്ത മനുഷ്യരെയാണ്. മമ്മിഫിക്കേഷൻ ചെയ്തിട്ടാണ് അവർ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർ അയാൾക്കുള്ള ഭക്ഷണവും വസ്ത്രവും പണവും ആയുധങ്ങളും എല്ലാം. എന്ന് വെച്ചാൽ ഈ വ്യക്തി ഇവിടെ അവസാനിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇയാളിലേക്ക് ആത്മാവ് തിരിച്ചു വരും. അപ്പോൾ അയാൾക്ക് ജീവിക്കാനുള്ളതാണത്. മാത്രമല്ല അവർ ചെയ്തത്, മരണത്തിന് ശേഷം ഒരു നദിയുണ്ട്, ഇനി ആത്മാവിൻ്റെ ലോകത്തേക്ക് പോവാൻ ആ നദിയിൽ ഒരു തോണിക്കാരനുണ്ടാകും. ആ തോണിക്കാരന് കൊടുക്കാനുള്ള പൈസ അടക്കം ഇവർ ഈ എന്ത് ചെയ്യും, ഈ ബോഡിയുടെ കൂടെ വെക്കും. ഈ ഈജിപ്ഷ്യൻ കൾച്ചറുകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവരുടെ ഈ പിരമിഡ് ടെക്സ്റ്റുകളുണ്ട്, പിരമിഡുകളിൽ അവർ എഴുതി വെച്ച വാചകങ്ങൾ, അത് ആ സമൂഹത്തിൻ്റെ വിശ്വാസമാണ്. ഒരു രാജാവിനെ കുറിച്ച് അവർ എഴുതിയത്, ഈ രാജാവ് ദേവതകളുടെ ലോകത്തേക്ക് പോവുകയാണെന്നാണ്, ദേവന്മാരുടെയും ദേവതകളുടെയും ലോകത്തേക്ക് പോവുകയാണെന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ അടിസ്ഥാനപരമായി പറഞ്ഞ ഫിത്രിയായിട്ട് മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ഒരു വിശ്വാസവും നിലപാടും ഉണ്ട് എന്ന് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പറയണം. അതോടൊപ്പം നമുക്കിത് ബോധ്യപ്പെടാവുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പം മനുഷ്യൻ്റെ ശരീരമോ അവൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അതായത് പിതാവിൻ്റെ ശരീരത്തു നിന്നും മാതാവിൻ്റെ ശരീരത്തു നിന്നും വരുന്ന രണ്ട് സൂക്ഷ്മാണുക്കൾ, മൈക്രോസ്കോപ്പുകൾക്ക് മാത്രം നിരീക്ഷിച്ചാൽ കണ്ടെത്താൻ കഴിയുന്ന അത്ര സൂക്ഷ്മമായ ജീവബിന്ദുക്കൾ, ആ ജീവബിന്ദുക്കൾ കൂടി ചേർന്നിട്ട് ഒരു പൂർണ്ണ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു, ഒരു പൂർണ്ണനായ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ ഒരൊറ്റ സെല്ലെടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിനെ നമ്മൾ 1000 കഷ്ണമാക്കിയാൽ, ഒരു കോശത്തെ 1000 കഷ്ണമാക്കിയാൽ അതിലെ ഒരു പിന്നെ സിംഗിൾ കഷ്ണം അതിൻ്റെ വലുപ്പമാണ് യഥാർത്ഥത്തിൽ ആ ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിലുള്ളത്. അതിൽ നിന്നാണ് എന്ത് ചെയ്യണത്, ഈ പറഞ്ഞ എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അലൈഹി സ്വാലിക് ബി ഖാദിരിൻ, കഴിയില്ലേ എന്ന ചോദ്യം കഴിയും എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
3: പീസ് റേഡിയോ നേർരേഖ. മുൻകാലങ്ങളിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലരിവട്ടം പരിപാടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് നേർരേഖ പരിപാടിയിലൂടെ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നേർരേഖയിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മൈൻ അമ്മാ ബഅദ്. നമ്മുടെ അറിവുകൾക്ക് അപൂർണതയുണ്ട്, അവ്യക്തതയുണ്ട്, പല കാര്യത്തിലും ആശയക്കുഴപ്പങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. നാം വിചാരിച്ചത് 100% ശരിയാണോ എന്ന് നമുക്ക് നമ്മുടെ വിവരങ്ങളെക്കുറിച്ച് ഉറപ്പിച്ച് പറയാനാവില്ല. ഇന്ന് ശരിയായത് നാളെ തെറ്റാവാം. എന്നാൽ എല്ലാ കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായും സുരക്ഷിതമായും അറിയുന്നവനാണ് അല്ലാഹു. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർ. ആകാശഭൂമികളിലുള്ളതും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹു അറിയുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേന്ന്. മാ യക്കൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും വലാ ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാഹു വമഅഹും ഐനമാ കാനു തുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. മൂന്നു പേർ തമ്മിലുള്ള യാതൊരു രഹസ്യ സംഭാഷണവും അല്ലാഹു അവർക്ക് നാലാമനായി കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. അഞ്ചു പേരുടെ സംഭാഷണമാണെങ്കിൽ അവൻ അവർക്ക് ആറാമനായി കൊണ്ടുമല്ലാതെ. അതിനേക്കാൾ കുറഞ്ഞവരുടെയോ കൂടിയവരുടെയോ സംഭാഷണം ആണെങ്കിൽ അവർ എവിടെയായിരുന്നാലും അവൻ അവരോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ. എല്ലാം കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന അല്ലാഹു. ഏത് കാര്യങ്ങളിലും മനുഷ്യന് ഒരു ന്യൂനത ഉണ്ട്. നമ്മുടെ ഏത് കഴിവുകൾക്കും ചില ന്യൂനതകളുണ്ട്. ഇത്തരം എല്ലാ ന്യൂനതകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെട്ടവനാണ്, സുരക്ഷിതനാണ് എന്നതാണ് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അസ്സലാം എന്ന് പറയുന്ന നാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം. അസ്സലാമാണ് അല്ലാഹു. അസ്സലാം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള അജ്ഞതകളിൽ നിന്നും അറിവില്ലായ്മകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഒക്കെ പൂർണമായും സുരക്ഷിതനായിട്ടുള്ളവനാണ് അള്ളാഹു എന്ന്. എല്ലാ കുറവുകളിൽ നിന്നും സുരക്ഷിതനായവൻ, അതായത് സൃഷ്ടികൾക്ക് ബാധിക്കുന്ന എല്ലാവിധ പോരായ്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മുക്തനായവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ അസ്സലാം എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ വ്യാഖ്യാനം നൽകുമ്പോൾ മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നുണ്ട്, അസ്സലാം എന്നാൽ സത്തയിലും വിശേഷണങ്ങളിലും പ്രവൃത്തികളിലും അള്ളാഹുവിനുള്ള പൂർണ്ണതയാണ്. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനായവനാണ് അള്ളാഹു എന്നാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങളും അങ്ങനെയാണ്, തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖം വഅദ്ലെന്നാണ്. അന്യായത്തിൽ നിന്നും അനീതിയിൽ നിന്നും അള്ളാഹുവിൻ്റെ വചനങ്ങളും സുരക്ഷിതമായിട്ടുള്ളവനാണ്. പല കാര്യങ്ങളിൽ നിന്നും അള്ളാഹു സുരക്ഷിതനാണ്. എതിരാളി, അതേപോലെ പങ്കാളി ഉണ്ടാകുക, തുല്യനുണ്ടാകുക, ഈ ഇത്തരം കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നതിൽ നിന്നെല്ലാം അള്ളാഹു സുരക്ഷിതനായവനാകുന്നു എന്നതാണ്. വഖുലിൽ ഹംദുലില്ലാഹില്ലദി ലം യത്തഖിദ് വലദം വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക് വലം യകുൻ ലഹു വലിയ്യും മിന ദുൽ വകബ്ബിറുഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും അതേപോലെ തന്നെ നിന്ദിക്കപ്പെട്ട അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനാകുന്നു, സുരക്ഷിതനായ സലാമാകുന്നു അള്ളാഹു. അള്ളാഹുവിൻ്റെ സത്യയും നാമങ്ങളും വിശേഷണങ്ങളും പ്രവൃത്തികളുമെല്ലാം എല്ലാവിധ പോരായ്മകളിൽ നിന്നും മുക്തമാണ്. ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയുള്ളതും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അതിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, വലക്കത് ഖലഖന സമാവാത്തി വലർദ വമാ ബൈനഹുമ ഫി സിത്തത്തി അയ്യാമിൻ വമാ മസ്സനാ മിൻ ലുഗൂബ്. യാതൊരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടില്ല എന്നാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനാൽ. അള്ളാഹു അസ്സലാമാണ്. സലാം എന്ന് പറയുമ്പോൾ അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് സലാം നൽകും, സമാധാനം നൽകും, സലാം നിർവഹിക്കും. ധാരാളം ആയത്തുകളിൽ അത് കാണാൻ പറ്റും. കുൽഹംദുലില്ലാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ വസലാമുൻ അലൽ മുർസലീൻ സലാമുൻ അല നൂഹിം ഫിൽ ആലമീൻ സലാമുൻ അല ഇബ്രാഹിം സലാമുൻ അല മൂസ വഹാറൂൻ സലാമുൻ അല ഇലിയാസീൻ. ഇതൊക്കെ അള്ളാഹു സമാധാനവും രക്ഷയും അവൻ്റെ ദൂതന്മാർക്ക് നൽകുന്നവനാകുന്നു. സമാധാനം വ്യാപിപ്പിക്കുന്നവനാണ് അള്ളാഹു. അത് പലർക്കും അള്ളാഹു നൽകുന്നു. വസ്സലാമു അല മനിത്തബ അൽ ഹുദ സന്മാർഗത്തെ പിൻപറ്റിയവർക്ക് സലാം, സമാധാനം നൽകും. സ്വർഗം ദാറുസലാമാണ്. സർവസമാധാനങ്ങളുടെയും സർവരക്ഷകളുടെയും ഭവനമാണ് അത്. ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സലാമുണ്ട്. തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം. അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദ്യം സലാമായിരിക്കുന്നതാണ്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞല്ലോ. ഒരു തവണയാണ് അസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ നാമം വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന സൂറത്ത് അൽ ഹഷർ 23-ാമത്തായത്തിൽ, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുസ് സലാം. അവിടെ സലാം എന്നുള്ള പദം വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അസ്സലാം എന്നുള്ള വിശേഷണത്തിൻ്റെ, ഈ ഒരു നാമത്തിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, കുന്ന നുസല്ലി ഖൽഫ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് ഞങ്ങൾ നമസ്കരിക്കുകയായിരുന്നു. ഫനഖൂൽ, അപ്പോൾ ഞങ്ങൾ പറയും, അസ്സലാമു അലല്ലാ, അല്ലാഹുവിൻ്റെ മേൽ സലാമുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇന്നല്ലാഹു ഹുവസ്സലാം, അല്ലാഹു സലാമാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് സലാം എന്നുള്ള വിശേഷണം പറയുന്ന ഹദീസാണത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ സലാം എന്ന് നിങ്ങൾ പറയരുത്. പക്ഷെ നിങ്ങൾ മറിച്ച് പറയേണ്ടത് എന്താണ്? അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ സലാം പറയേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തായിട്ട് ഇമാം ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധമായ നാമം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളും ദിക്റുകളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ പറയുന്നതാണ്, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം. അള്ളാഹുവേ, നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാം. ഉന്നതിയുടെയും മഹത്വത്തിൻ്റെയും ഉടമസ്ഥനെ നീ അനുഗ്രഹപൂർണരായിരിക്കുന്നു. മറ്റൊരു ദിക്കിൽ കാണാം, ഇന്നസ്സലാമ ഇസ്മുൻ മിൻ അസ്മാ ഇല്ലാ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ്. അസ്സലാം വളഅഹുല്ലാഹു ഫിൽ അർളി ഫഅഫ്ഷുസ്സലാമ ബൈനക്കും, അള്ളാഹു ഭൂമിയിലത് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് കാണാൻ പറ്റും. അസ്സലാമു അലൈക്കും എന്നുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിക്കൊണ്ട് പറയണം എന്ന് ഈ സലാമിൻ്റെ പശ്ചാത്തലത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ നാമത്തെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിൽ നിന്ന് സമാധാനം പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ ശരിയായി ഉൾക്കൊള്ളുകയും നമുക്കിടയിൽ സലാം വ്യാപിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.

0: സന്ധ്യാസമയത്ത് കടക്കാരൻ പോകാൻ തുടങ്ങുമ്പോൾ ഒരു നായ സഞ്ജയും പിടിച്ച് കടയിലേക്ക് വന്നു. സാധനങ്ങളുടെ ലിസ്റ്റും പണവും സഞ്ജയിലുണ്ട്. അത് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. കടക്കാരൻ പണമെടുത്ത് സാധനങ്ങൾ സഞ്ജയിലിട്ട് കൊടുത്തു. നായ സഞ്ജി കടിച്ചു പിടിച്ച് നടന്നുപോയി. അത്ഭുതം തോന്നിയ കടക്കാരൻ നായയുടെ പിന്നാലെ പോയി. നായൊരു ബസ്സിൽ കയറി. കഴുത്തിലെ ബെൽറ്റിൽ വച്ചിരുന്ന വിലാസമനുസരിച്ച് കണ്ടക്ടർ ടിക്കറ്റും ബാക്കി തുകയും നൽകി. നായ അതിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു വീട്ടിലെത്തി. വാതിലിൽ രണ്ട് മൂന്ന് തവണ മുൻകാലുകൊണ്ട് തട്ടി. വാതിൽ തുറന്നു വന്ന യജമാനൻ കയ്യിലെ വടി കൊണ്ട് അതിനെ പൊതിരെ തല്ലി. എന്തിനാണ് ആ പാവത്തിനെ തല്ലിയതെന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നാശം, എൻ്റെ ഉറക്കം കെടുത്തി. വാതിലിൻ്റെ താക്കോൽ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? ഇതാണ് ഇന്നത്തെ ചിന്ത. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. ആളുകളുടെ പ്രതീക്ഷ പലപ്പോഴും അപ്രതീക്ഷിതമാണ്. അതെ, മറ്റൊരാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചാണ് അയാളോടുള്ള നമ്മുടെ പെരുമാറ്റവും സമീപനമൊക്കെ ഉണ്ടാവുന്നത്. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം, അതിന് തെറ്റില്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് എന്നെ അവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതാണ് അപകടമാകുന്നത്.
1: അങ്ങനത്തെ നിർബന്ധം ഉണ്ടാവരുത്.
0: അതെ, നമുക്ക് മറ്റൊരാളെ കുറിച്ച് പ്രതീക്ഷകൾ അയാളുടെ സ്വന്തം പ്രതീക്ഷകൾക്ക് വിഘാതമാവുകയും ചെയ്യരുത്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പ്രതീക്ഷകളേക്കാൾ നമുക്ക് തന്നെയുള്ള പ്രതീക്ഷകളാണ് പ്രധാനം. നന്ദി, ഇവിടെ ആ നായ ചെയ്തിട്ടുള്ള ഒരു നന്ദിയാണ്. അതിൻ്റെ പണിയാണ് ചെയ്തത്. പക്ഷേ നന്ദി എന്നുള്ള പറഞ്ഞ ഒരു അവകാശമല്ല, ഒരു ഉപചാരം മാത്രമാണ്. ചെയ്യുന്ന നന്മകളെ കിട്ടുന്ന നന്ദിയുടെ ത്രാസിൽ തൂക്കി നോക്കിയാൽ ഒന്നും ചെയ്യാനാകില്ല. അപ്പോൾ അത് ചെയ്ത ആ ഒരു നന്മയെ കാണാതെ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല എന്നതുകൊണ്ട് അതിനെതിരെ വളരെ മോശപ്പെട്ട സമീപനം ചെയ്തു. ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരൊക്കെ എങ്ങനെയാണ്, മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും മേലുദ്യോഗസ്ഥൻ കീഴ്ജീവനക്കാരനോടാണെങ്കിലും സമൂഹത്തിൻ്റെ വ്യത്യസ്ത ശ്രേണിയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും.
1: ഒരു എന്നാലും അല്ലേ,
0: ആ
1: എന്നാലും അങ്ങനെ പറയും.
0: ആ അങ്ങനെയൊക്കെ ചെയ്തതിനെ കാണാതെ ചെയ്യാത്തതിനെയും തനിക്കെന്തെങ്കിലും ഒരു ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അതിനെ പർവ്വതീകരിക്കാനും അതിൻ്റെ പേരിൽ വിലയിരുത്താനും ഉള്ള ഒരു സമീപനം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ വിശദീകരിച്ചിട്ട് നമ്മളിതിനെ കൊണ്ടുപോകണ്ട. ഇതിൽ നിന്ന് തന്നെ പരിമിതമായിരിക്കാം ചിന്തിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ തന്നെ ഉണ്ടാവില്ലേ.
1: അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുള്ള സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് നമുക്കറിയാം, അവരുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടാണല്ലോ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അവരുടെ നന്മകൾ പറഞ്ഞ്. ശരിക്കും നമ്മളെ കൂടെ ആളുകൾ അപ്പോഴേ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ എന്നോ ചെയ്ത കാര്യം ഇങ്ങനെ എടുത്തു പറഞ്ഞ് അതിനിങ്ങനെ പഴിചാരി, അന്നങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത ശരിയാവുമെന്നാവോ, ഒന്നാളങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെറിയ പ്രശ്നം പറ്റി, ഇങ്ങനൊരു നെഗറ്റീവ് മോഡിലേക്ക് കൊണ്ടുപോയിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട്
0: അതിലൊരു ഒരു സംഭവം പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ഒരു സഹാബി പള്ളിയിൽ നിസ്കരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഓടി വന്ന് നിസ്കാരത്തെ, അത് ഇനി അത് സഹാബി എനിക്ക് ഓർമ്മയില്ല, ശ്രോതാക്കൾക്ക് അറിയെങ്കിൽ പങ്കുവെക്കട്ടെ. അപ്പോൾ നിസ്കാരത്തിന് പെട്ടെന്ന് അതിനെ ഓടി വന്ന് പിന്തുടർന്നു നിസ്കാരത്തിൽ. പിന്നീട് നബി ചോദിച്ചു ആരാ വന്നത്. അപ്പം നബി ആദ്യം പറഞ്ഞ പേട് എന്താണോ, സാദക്കല്ലാഹു ഹെർസൻ, നിന്റെ താല്പര്യം അല്ലാ നിനക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. പക്ഷേ ആ ചെയ്തത് ശരിയായില്ല. എന്ത് ചെയ്യണം, സാവകാശത്തിലാണ് നിസ്കാരത്തിന് വരേണ്ടത്.
1: തെറ്റവിടെ തിരുത്തുന്നുണ്ട്, പക്ഷേ
0: ആ
1: പ്രവൃത്തിയും അവിടെ എടുത്ത് പറയണുണ്ട്.
0: അതെ അതെ,
1: അങ്ങനെ ആയിരിക്കണം നമ്മൾ.
0: അതെ, അതാണ് പെരുമാറ്റത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. പ്രവാചകനോളം ലോകത്ത് ഒരു നേതാവിൽ നിന്നും ഒരു ഭർത്താവിൽ നിന്നും ഒരു അയൽവാസിയിൽ നിന്നും അല്ലേ ഒരു പിതാവിൽ നിന്നും ഒരു പിന്നെ വല്ലിപ്പയിൽ നിന്നും ഒരാൾക്കും കിട്ടിയിട്ടില്ല.
1: മാതൃകാ പുരുഷൻ എന്ന് പറഞ്ഞതുകൊണ്ട്.
0: അതെ, അപ്പോൾ നമ്മൾ ആളുകൾ ആയിട്ടുള്ള ഇടപഴക്കമാണല്ലോ ശരിക്കും ദീൻ എന്ന് പറഞ്ഞാൽ മുആമലാത്താണ്. ആ മുആമലാത്തിൽ എവിടെയൊക്കെ നമുക്ക് അപാകതകളുണ്ടോ അത് നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിനെയും നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശത്തെയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സ്വയം അവമോദിപ്പുണ്ടാക്കി കൊടുക്കണം. നമ്മൾ മാത്രമല്ല അവിടെ അപമാനിക്കപ്പെടുന്നത്, മറിച്ച് അതുവഴി വിശുദ്ധമായ ദീനിനെ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് മുമ്പിൽ മോശമാക്കി കൊടുക്കുന്ന ഒന്ന്. അതാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ എപ്പോഴും നന്നായിരിക്കണം എന്നുള്ളത് ഇസ്ലാം എത്രമാത്രം കൽപ്പിച്ചിട്ടുണ്ടോ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും ചെയ്യണം. ഇൻഷാല്ലാ,
1: നമ്മളെ വീട്ടിൽ നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. മക്കളൊക്കെ എന്തെങ്കിലും ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ എടുത്ത് പറയാതെ, അഞ്ച് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നാലിലും കുട്ടി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാവാം, ഒരു സബ്ജക്റ്റിനായിരിക്കും അവൻ മോശം ചെയ്തത്. അഞ്ച് വക്ത നിസ്കാരത്തിൽ നാല് വക്തും കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു വക്തവന് എന്തോ കാരണവശാൽ ഒന്ന് വൈകിപ്പോയി, അപ്പോഴത്തേക്ക് നമ്മൾ ആ നാല് വക്ത് കൃത്യമായി നിസ്കരിച്ച കുട്ടീനെ
0: അതിനെ കാണൂല.
1: അതെ, അള്ളാഹു ഒരുപാട് പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യമുള്ളവനാണ്. പക്ഷേ നമുക്ക് ആ കാരുണ്യം ഉണ്ടോ, അത്ര തന്നെ ഇല്ലെങ്കിലും അല്ലേ പറയാൻ ഉദ്ദേശിച്ചതാണ് സലാമൊക്കെ പറഞ്ഞ ആ ചിന്ത വീട്ടിലും കുറച്ച് കൊണ്ടുവരണം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ ഒരു ആശയം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്.
2: പീസ് റേഡിയോ ഇൻസൈറ്റ്, സ്ത്രീ ഇസ്ലാമിൽ സലീം സുല്ലമി അവതരിപ്പിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. ഈ ആയത്തിലെ ഓരോ വാക്കുകളിലും ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്. ഒന്നാമത്തേത് നോക്കൂ, നിങ്ങൾ വൈദാ ബുഷീർ അഹദുഹും, അവരിലൊരാൾ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, എന്ത് ബിൽ ഉൻസ, ഒരു പെൺകുട്ടിയെക്കൊണ്ട്, ഒരു പെൺകുട്ടി പിറക്കുന്നു എന്ന് ഒരു സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ഒരു പെൺകുട്ടി പിറന്നു എന്ന വാർത്ത എന്നതിന് പകരം സന്തോഷ വാർത്ത എന്നതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഒരു സന്തോഷ വർത്തമാനമാണത് എന്നർത്ഥം. എന്നിട്ടോ ഇസ്ലാം വരുന്ന കാലഘട്ടത്തിലെ ആ ഒരു അവസ്ഥ നമുക്ക് പറഞ്ഞു തരാണ്. വല്ല വജുഹു മുസ്വദ്ദം വഹുവ കലീം, വഹുവ കലീം, കോപാകുലനായി അവൻ്റെ മുഖം കറുത്തിരുണ്ടു പോകും. എന്തിനിയ തവാറാമിനൽ ഖൗമി മിൻ സൂഇമ ബുശ്ശിറബി, അവന് സന്തോഷവാർത്ത നൽകപ്പെട്ട ആ കാര്യത്തിലുള്ള അപമാനത്താൽ. അത് സന്തോഷവാർത്തയാണ് നല്ല പറയാൻ, പക്ഷേ അവനതിനെ അപമാനമായിട്ടാണ് കാണുന്നത്. ആ അപമാനത്താൽ അവൻ എന്ത് ചെയ്യാണ്, ചിന്തിച്ചു പോവാൻ. അയുംസിക്കുഹോ അലാഹൂനിൻ, അപമാനിതനായി ഞാനിതിനെ പിടിച്ചു വെക്കണോ? അതല്ല, അമ്യദുസ്സുഹു ഫിത്തുറാബ്, ഞാനതിനെ മണ്ണിൽ ജീവനോടെ കുഴിച്ചു മൂടണോ? അവിഹിത ഗർഭം പേറിയ ഒരാളുടെ അവസ്ഥ എന്താണ്? ഈ അപമാനം അപമാനം സഹിച്ച് ഞാനിതിനെ കൊണ്ടു നടക്കണോ, അതല്ലെങ്കിൽ ഞാനിതിനെ നശിപ്പിക്കണോ എന്നല്ലേ. എങ്കിലൊരു പെൺകുഞ്ഞ്, ഭാര്യാഭർത്ത് ജീവിതത്തിലൂടെ ഒരു ദമ്പതിക്ക് ഒരു പെൺകുഞ്ഞ് പിറക്കുകയാണെങ്കിൽ, അന്ന് ഇസ്ലാം വരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളുടെ ഒരു മനോഭാവവും സമീപനവുമാണ് ഈ പറയുന്നത്. എന്നിട്ടല്ല പറയാ, അലാസാ, എത്ര മോശമാണ് അവരെടുക്കുന്ന ഈ തീരുമാനം. അപ്പൊ തുടക്കം പറയാൻ സന്തോഷ വാർത്തയാണ്. എന്നിട്ട് അവർ നേരിടുന്ന പ്രശ്നത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയാണെന്ത്, അവർ നോക്കിക്കാണുന്ന ആ പ്രവർത്തനം എത്ര മോശമാണ് എന്നല്ലാഹു പറയാൻ. മഹാനായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയാറുണ്ട്, ജാഹിലിയത്തറിയാതെയാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതെങ്കിൽ അയാൾക്ക് ഇസ്ലാമിൻ്റെ ആ ഒരു മാധുര്യം അയാൾക്ക് അനുഭവിക്കാൻ കഴിയില്ല, ഇസ്ലാമിൻ്റെ പ്രാധാന്യം അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എങ്കിൽ ഇസ്ലാം വരുമ്പോഴുള്ള സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും, പിറന്നു വീഴുന്ന ആ മക്കള്, ആ മക്കളെ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടവ, ഇതൽ മൗഊദത്തു സുഇലത്ത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ആ ഒരു കാര്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇസ്ലാം എവിടെ നിന്നാണ് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ട് ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ കാന ലഹു സലാസു ബനാത്ത്, ആർക്കെങ്കിലും മൂന്ന് പെൺകുട്ടികളുണ്ടായാൽ, ഫസബറ അലാ ലഇവാഇഹിന്ന വളറായിഹിന്ന വസറായിഹിന്ന, അവരെ വളർത്തുമ്പോൾ ആൺകുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ ക്ലേശങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരും. അവരിൽ നിന്നും അവരെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രയാസങ്ങളും, അതുതന്നെ അവരിൽ നിന്നുമുണ്ടാകുന്ന, അവരിൽ നിന്നും നമുക്ക് അനുഭവപ്പെടേണ്ട അനിഷ്ടകരമായിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുവാൻ ആവശ്യമായി നമ്മൾ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങൾ, ഇവയിലെല്ലാം ക്ഷമയോടുകൂടി ഒരാൾ നിലയുറപ്പിക്കുകയും അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ അദ്ഖലഹുൽ ജന്ന ബിറഹ്മത്തിഹി ഇയാഹുന്ന, ആ വ്യക്തി ആ പെൺകുട്ടികളോട് കാണിക്കുന്ന കാരുണ്യം കാരണത്താൽ അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. മൂന്നാളുകളുണ്ടെങ്കിൽ, അപ്പോൾ സഹാബാക്കളുടെ മനസ്സിൽ ഒരാൾ ചോദിക്കുക, വസ്നത്താനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂല് രണ്ടാണെങ്കിലോ, അദ്ദേഹത്തിന് രണ്ട് കുട്ടിയായിരിക്കും, രണ്ട് പെൺകുട്ടിയായിരിക്കും ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്നത്താനി, രണ്ട് പെൺകുട്ടികളാണെങ്കിലും. ആ സമയത്ത് ഒരാൾ പറഞ്ഞു, സഹാബി വരിൻ പറയാണ്, ഒന്നാണെങ്കിലും റസൂലെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാഹിദ, ഒരാളാണെങ്കിലും. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരു പെൺകുട്ടിയോടോ രണ്ട് പെൺകുട്ടിയോടോ മൂന്ന് പെൺകുട്ടിയോടോ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിച്ച് അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ അവരെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ട് എങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ ഒന്നവിടെയുണ്ട് എന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തിരിച്ചറിയേണ്ടത്. ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തന്നെ ഇസ്ലാം സ്ത്രീക്ക് പ്രാധാന്യം നൽകുന്നില്ല, മഹത്വം നൽകുന്നില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. ഇനി ഒരു പക്ഷേ ഒരു പെണ്ണ്, ഒരു സ്ത്രീ എന്നുള്ളത് ഒരു സഹോദരിയായിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരിക. വാപ്പ മരണപ്പെട്ടു പോയി, നമുക്കെന്തുണ്ട്, നമ്മുടെ നമുക്ക് അനിയത്തിമാരുണ്ട്, ജ്യേഷ്ഠത്തിമാരുണ്ട്. ഇനി ബാപ്പ ജീവിച്ചിരിപ്പുണ്ട് എന്നാലും നമ്മുടെ ബാപ്പക്കും ഉമ്മക്കും എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അപ്പോൾ ഒരു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹോദരിമാരോട്, പെങ്ങന്മാരോട് ഏത് രൂപത്തിൽ വർത്തിക്കണം? അള്ളാഹുവിൻ്റെ റസൂല് പറയാം, മൻകാനലഹു ഉഖ്താനി, ആർക്കെങ്കിലും രണ്ട് സഹോദരികളുണ്ടെങ്കിൽ, ഫഅഹ്സന ഇലൈഹിമ, ആ രണ്ട് സഹോദരികളോട് ഏറ്റവും നല്ല രൂപത്തിലുള്ള സുഹബത്ത്, സഹവർത്തിത്വം അവർ അദ്ദേഹം കാഴ്ചവെക്കുകയാണെങ്കിൽ, അഥവാ അവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ ആദരിച്ച് ആ രൂപത്തിലൂടെ തൻ്റെ സഹോദരിയെ പരിഗണിച്ച് പോവുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, കുൻതു അന വഹുവ ഫിൽ ജന്നതിക ഹാത്തൈനി, തൻ്റെ ഇരു വിരലുകളും ചേർത്ത് വെച്ചുകൊണ്ട് ഞാനും അദ്ദേഹവും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും, നബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയും, തൻ്റെ സഹോദരിയോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുകയാണ് എങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനിയോ, ഒരു സ്ത്രീ എന്നുള്ളത് ഒരു ഉമ്മയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്ന ഒരു മേഖല. നോക്കൂ, നിങ്ങൾ ഈ ദുനിയാവിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറേണ്ടത് ആരോടാ? എൻ്റെ പെരുമാറ്റം ഞാൻ നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമത്തെ സ്ഥാനമാർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാഹ്, മൻ അഹഖു നാസി ബിഹുസ്നി സഹാബത്തി, ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കേണ്ടത് ആരോടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ ഉമ്മയോട്. പിന്നെ ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ ഉമ്മയോട്. പിന്നെ ആരോടാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ, നിൻ്റെ ഉമ്മയോട്. അപ്പം മൂന്ന്, ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നമ്മൾ നമ്മുടെ പെരുമാറ്റം ഏറ്റവും നല്ല രൂപത്തിലാക്കേണ്ടത് ഉമ്മയോടാണ് എന്ന് പറയാൻ, നാലാമത്തെ സ്ഥാനമാണ് ഒരു പുരുഷനായ പിതാവിനുള്ളത് എന്ന്. മാത്രമല്ല, പരിശുദ്ധ ഖുർആന് കൃത്യമായി പറയുന്നുണ്ട്, പ്രായമായ മാതാവും പിതാവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ ആ മാതാവിനോടും പിതാവിനോടും പെരുമാറേണ്ട പെരുമാറ്റരീതി കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപക്ഷെ അവരുടെ പെരുമാറ്റങ്ങളിലും അവരുടെ ശാരീരിക അവസ്ഥകളിലുമൊക്കെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ സ്ത്രീയിൽ നിന്നും ഉണ്ടായേക്കാം. പക്ഷേ ആ ഒരു സമയം പരിഗണിച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാർദ്ധക്യാവസ്ഥയിൽ മാതാവിനെയോ പിതാവിനെയോ കിട്ടിയിട്ട് ഒരാൾക്ക് അതിലൂടെ സ്വർഗം ലഭിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അവൻ വിദൂരത്താവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജിബിരിയിൽ പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുമാറ്, അത്രമാത്രം നല്ല രീതിയിലായിരിക്കണം നമ്മളൊരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു ഉമ്മയായി അവർ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അവരോട് പെരുമാറേണ്ടത് എന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു സ്ത്രീ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് വിധവയായി വരുന്ന ഒരു ഘട്ടം എന്നുള്ളത്. ഒരു വിധവയോട് എങ്ങനെ പെരുമാറണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടെയും മുസ്ലിം സ്ത്രീയുടെ ഒരു സ്ത്രീയുടെ മുസ്ലിം സ്ത്രീ എന്നതിലുപരിയായി ഒരു സ്ത്രീയോട് നമ്മൾ കാണിക്കേണ്ട ആദരവ് തന്നെയാണ്. അസ്സാഇ അലൽ അർമല വൽ മിസ്കീനിക്കൽ മുജാഹിദി ഫി സബീലില്ലാ അവിൽ ഖാഇമിൽ ലൈലി അസ്സാഇമിൻ നഹാർ. ഒരു വിധവയ്ക്ക് വേണ്ടി ഒരാൾ പരിശ്രമിക്കുന്നുവെങ്കിൽ, ഒരു മിസ്കീനിന് വേണ്ടി ഒരാൾ പരിശ്രമിക്കുന്നു, അവരുടെ കാര്യത്തിന് വേണ്ടി ഒരാൾ ഓടി നടക്കുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ വഴിയിലുള്ള ഒരു യോദ്ധാവിനെ പോലെയാണ് അയാൾ. രാത്രി നിന്ന് നമസ്കരിക്കുന്ന, പകൽ നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ്. നോക്കൂ, ഒരു വിധവ സമൂഹത്തിലുണ്ടായാൽ ആ ഒരു വിധവയായ സ്ത്രീക്ക് വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും അവരുടെ നന്മയ്ക്ക് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി പരിശ്രമിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലേ, സതിയുടെ കാലം, ഭർത്താവ് മരണപ്പെട്ടു എന്ന കാരണത്താൽ എന്തു ചെയ്യുന്നു, ഭർത്താവിൻ്റെ ചിതയിൽ സ്വയം മരണത്തിന് അതിലേക്ക് എടുത്തു ചാടി സ്വയം മരണം വരിക്കേണ്ട വളരെ നീചമായ പ്രവർത്തനങ്ങൾക്ക് ലോകം സാക്ഷിയായിരുന്നു. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഭർത്താവ് മരണപ്പെട്ടാൽ ഭർത്താവിനോടൊപ്പം അവരുടെ മറമാടുന്ന കുഴിയിൽ ഭർത്താവിൻ്റെ താഴെയായി ജീവനോടെയുള്ള സ്ത്രീയെ കുഴിച്ചു മൂടിയിരുന്ന ഒരവസ്ഥ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതായി പത്രങ്ങളിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. എങ്കിൽ ഇസ്ലാം ഒരു ഭർത്താവ് മരണപ്പെടുന്നതോടുകൂടി ആ സ്ത്രീക്ക് ഏറ്റവും നല്ല സംരക്ഷണം നൽകണമെന്ന് ഇസ്ലാം നൽകുന്നുവെങ്കിൽ, ഇസ്ലാമിനോളം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന മറ്റൊരു മതവും തന്നെ ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഇനി വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് ഒരു അടിമത്ത വ്യവസ്ഥയിലൂടെ ഒരു സ്ത്രീ കടന്നു പോകേണ്ട സാഹചര്യം എന്നുള്ളത്. ഒരു അടിമത്ത അവസ്ഥയിലൂടെ ഒരു സ്ത്രീ കടന്നു പോവുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു അടിമ സ്ത്രീ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് മുസ്ലിം എന്നുള്ള പരിഗണനയല്ല. അപ്പോൾ ഒരു അടിമ സ്ത്രീ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു അടിമ സ്ത്രീയോട് ഇസ്ലാം നൽകുന്ന ഒരു പരിഗണന നോക്കൂ നിങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുമാ റജുലിൻ കാനത്ത് ഇൻദഹു വലീദ, ആരുടെ അടുക്കലാണ് ഒരു അടിമ സ്ത്രീ ഉള്ളത്, ഫഅല്ലമഹ, എന്നിട്ട് അവളെ പഠിപ്പിച്ചു, ഫഅഹ്സന തഅലീമഹ, എന്നിട്ട് അവൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അതുപോലെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്തു, ഏറ്റവും നല്ല രൂപത്തിലുള്ള മര്യാദകൾ വരെ പഠിപ്പിച്ചു കൊടുക്കുകയും, സുമ്മ അഅതഖഹ, എന്നിട്ട് അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുകയും ചെയ്തു, വതസവ്വജഹ, എന്നിട്ട് അവളെ വിവാഹം കഴിക്കുകയും ചെയ്താൽ, ഫലഹു അജ്റാനി, ആ വ്യക്തിക്ക് രണ്ട് പ്രതിഫലമാണ്. അപ്പോൾ ഒരു അടിമ സ്ത്രീ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ വളർത്തി ആ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഭക്ഷണവും വസ്ത്രവും മര്യാദകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് തനിക്ക് പിന്നെ അവരെ വിവാഹം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ അവർക്ക് രണ്ട് പ്രതിഫലമാണ്. ഇനിയോ ഇവരെ വളർത്തി വലുതാക്കി മര്യാദകൾ പഠിപ്പിച്ച് അവരെ മോചിപ്പിച്ച് അവർക്ക് ഏറ്റവും അനുയോജ്യമായ രൂപത്തിലൂടെയുള്ള ഒരു വിവാഹം കഴിപ്പിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിലോ അവർക്ക് നൽകുന്ന പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് രണ്ട് പ്രതിഫലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്തും അഥവാ സൂറത്ത് നഹലിലെ വചനവും നേരത്തെ പരാമർശിക്കപ്പെട്ട തിരുമൊഴികളും നമുക്ക് പറഞ്ഞു തരുന്നത് ഇസ്ലാമിൽ മുസ്ലിം സ്ത്രീകൾ ഏറ്റവും വലിയ സുരക്ഷിതരായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നും, ഇസ്ലാമാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണവും സ്വാതന്ത്ര്യവും നൽകുന്നത് എന്നും, സർവോപരിയായി നാം ഓരോരുത്തരും സ്ത്രീകളായി നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മുടെ ഉമ്മ, നമ്മുടെ പെങ്ങൾ, നമ്മുടെ അനിയത്തി, നമ്മുടെ സമൂഹത്തിലെ ഇതര സ്ത്രീകളോട് ഏറ്റവും മാന്യമായ രൂപത്തിലാണ് അവരോട് പെരുമാറേണ്ടത് എന്നുമാണ് ഈ തിരുമൊഴികളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വചനവും നമുക്ക് പകർന്നു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ സഹോദരിമാരോട്, നമ്മുടെ സ്ത്രീകളോട് പെരുമാറുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, അവതരിപ്പിച്ചത് സലീം സുല്ലമി, വിഷയം സ്ത്രീ ഇസ്ലാമിൽ.
4: പീസ് റേഡിയോ. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: സൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു എവിടെയാണ് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഇൻസൈറ്റ്.
1: അഷ്റഫ് സലഫി വാണിയമ്പലമാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് അല്ലേ. ഇൻഷാല്ലാ നമുക്ക് കേട്ടിട്ട് വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം, അത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. ആ വിശ്വാസം പിഴച്ചുപോയാൽ, അത് ശരിയായിട്ടില്ലെങ്കിൽ അവൻ്റെ ഇസ്ലാം ശരിയാവുകയില്ല, അവൻ്റെ കർമ്മങ്ങൾ ശരിയാവുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള വിശ്വാസമാണ് ഒരു മനുഷ്യനിൽ ആദ്യമായി ശരിയാവേണ്ടത്, ഉറപ്പിക്കേണ്ടത്. എവിടെയാണ് പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല? ഐനല്ലാഹ്? അള്ളാഹു എവിടെ? ചില ആളുകൾ പറയുന്നു ദൈവം അത് ഫീകുല്ലി മക്കാൻ, എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് എന്നത്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയ, അതല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതിനെതിരായ കാര്യമാണ്. തൂണിലും തുരുമ്പിലുമെല്ലാം ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം, അത് ശരിയല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൂറത്തു ത്വഹയിൽ 5-ാമത്തെ ആയത്തിലൂടെ അറിയിച്ചത്, അർറഹ്മാനു അലൽ അർശിസ്തവ, പരമകാരുണികനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ, സിംഹാസനത്തിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു, അതിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസമാണ് അഹ്ലു സുന്ന വൽ ജമാഅയുടെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വിശ്വാസം. എല്ലായിടത്തും ദൈവമുണ്ട് എന്നുള്ള വഹ്ദത്തുൽ വുജൂദ്, അദ്വൈതവാദം, അത് ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ സൂഫികളുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അവർ പറയുന്നത് നാം കാണുന്ന, നാം സ്പർശിക്കുന്ന, നാം കേൾക്കുന്ന, നാം അനുഭവിക്കുന്നതായ എല്ലാം അല്ലാഹയാണ്. അയാദു ബില്ലാ, അത് കുഫറാണ്, വലിയ കുഫറാണത്. ഒരിക്കലും തന്നെ അത് ശരിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ്, എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. അതല്ലാത്ത ഒരു വ്യാഖ്യാനങ്ങൾ നൽകുക എന്നത് നമുക്ക് ശരിയല്ല. ഇമാം അൽബാനി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, സബത അനിൽ ഇമാം മാലിക് ബിൻ അനസ് ബിസ്സനദി സഹീഹ്, മഹാനായ ഇമാമു ദാരുൽ ഹിജ്റ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലയിൽ നിന്ന് സഹീഹായ സനദോടുകൂടി വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അന്ന റജുലൻ ജാ ഇലൈഹി യസ്അലുഹു ഖാലയ മാലിക്, ഒരാൾ വന്നിട്ട് ഇമാം മാലിക് റഹിമഹുല്ലയോട് ചോദിക്കുന്നു, അർറഹ്മാനു അലൽ അർശിസ്തവ, അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബ് അർശിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു, കൈഫസ്തവ, എങ്ങനെയാണ് ആ ഇസ്തവ ഉപവിഷ്ടനായത് എന്ന്. അദ്ദേഹം അതിനു മറുപടി പറയുന്നത്, അൽ ഇസ്തിവ ഉമായലും, ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി എന്നത് അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു മജുഹൂൽ, അതെങ്ങനെയെന്നുള്ളത് അതറിയുകയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, എന്നാൽ അത് വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിനെക്കുറിച്ച് ചോദിക്കുക, എങ്ങനെയെന്നുള്ളത് ചോദിക്കുക എന്നത് ബിദ്അത്തായ കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഖ്രിജു റജുല ഫഇന്നഹു മുബ്തദിഉൻ, ഇയാളെ നിങ്ങൾ പുറത്താക്കണം, ഇദ്ദേഹം മുബ്തദിആണ്. അപ്പോൾ അവരെ വിശ്വസിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് അദ്ദേഹം ഇവിടെ പഠിപ്പിക്കുകയാണ്. വളരെ കൃത്യമായിക്കൊണ്ട് അദ്ദേഹം അതിന് ആൻസർ നൽകുകയാണ്. എന്നിട്ട് നമുക്ക് അറിയാം, അത് വ്യക്തമാക്കി തരുന്നുണ്ട് കാര്യം. ഭാഷാപരമായി അറബി ഭാഷയിൽ ഇസ്തിവ എന്ന് പറഞ്ഞാൽ വഹുവൽ ഉലൂവ്, അത് മുകളിലാണ് എന്നതാണ്. അർറഹ്മാൻ അൽ അർശിസ്തവ എന്ന് പറഞ്ഞാൽ യാനി ഇസ്തഅല, അതായത് ഉന്നതിയിലാണ്. അതുകൊണ്ടാണല്ലോ ഓരോ വിശ്വാസിയും റബ്ബിനെ, പ്രപഞ്ചനാഥനെ ഇബാദത്ത് ചെയ്ത് ആരാധന ചെയ്തുകൊണ്ട് സുജൂദിൽ പറയുന്നത്, സുബഹാന റബ്ബിയൽ ആല, അത്യുന്നതനായ എൻ്റെ രക്ഷിതാവിനെ പ്രകീർത്തിക്കുന്നു എന്ന്. അപ്പോൾ ഇമാം മാലിക് റഹ്മഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തത് വളരെ കൃത്യമാണ്. എന്നാൽ അതെങ്ങനെയെന്നുള്ളത് ചോദിക്കൽ, ആ ഇസ്തിവ അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അവൻ്റെ ദാത്തിനുമെല്ലാം യോജിച്ച രൂപത്തിലാണ്. അതെങ്ങനെയെന്ന് ചോദിക്കൽ അറിയപ്പെടാതെ, നമുക്ക് എങ്ങനെയെന്നുള്ളത് നമുക്കറിയാത്തൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും തന്നെ ചോദിക്കേണ്ടതില്ല എന്നുള്ളത്.

0: അപ്പൊ ഈ ഒരു വഹ്ദത്തുൽ വുജൂദ് എല്ലാത്തിലും അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം, അത് പിഴച്ച വിശ്വാസമാണ്. അങ്ങനെ നജസുള്ള, അതുപോലെ തന്നെ ദുഷിച്ച മാലിന്യങ്ങളുള്ള എല്ലായിടത്തും, അയ്യാദ് ബില്ല, അങ്ങനെയൊക്കെ എല്ലാത്തിലും അള്ളാഹു ഉണ്ട് എന്ന് പറയേണ്ടി വരുമല്ലോ. നസ്അലുല്ലാഹ് അൽഅഫ്വ വൽആഫിയ, അള്ളാഹുവിനോട് അതിൽ നിന്ന് നമ്മൾ രക്ഷ തേടണം. ഒരിക്കലും തന്നെ ഒരു വിശ്വാസിക്ക് അങ്ങനെയുള്ളൊരു വിശ്വാസം വെച്ച് പുലർത്താൻ പാടില്ല. കാരണം ഇവർ പ്രധാനമായും അതിൻ്റെ അർത്ഥമായി വരിക, ഒരു പള്ളിയിൽ ഒരു തൂണുണ്ട്, അത് അള്ളാഹുവാണ്. മരം, അതുപോലെ തന്നെ പർവ്വതങ്ങൾ, ജന്തുക്കൾ, ജീവികൾ, ആൽക്കാലികൾ, കെൽബ്, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമെല്ലാം അത് സൂഫി വിശ്വാസമാണ്. ഇതൊരു പിഴച്ച വിശ്വാസമാണ്, ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസമല്ല. എല്ലായിടത്തും അള്ളാഹു ഉണ്ട് എന്നുള്ളത്. ഇമാം മാലിക് റഹിമഹുള്ള പറയുന്നത്, അള്ളാഹു അസ്സ വജൽ ഫിസ്സമാ, അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തിലാണ്. വഇൽമുഹു ഫിക്കുല്ലി മക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമ് അതെല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ്. വലാ യഖ്ലു മിൻ ഇൽമിഹി മക്കാൻ, ഒരു സ്ഥലവും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇൽമിൽ നിന്ന് വിട്ടുപോവുകയില്ല. അള്ളാഹു അറിയാത്തതായിക്കൊണ്ട് ഒരു സ്ഥലവുമില്ല. എല്ലാത്തിനെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായിക്കൊണ്ട് അറിയുന്നതാണ്. ഇതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് യഥാർത്ഥ മുൻഗാമികളുടെ വിശ്വാസം. അൽ ഈമാനു ബി ആയാത്തി സിഫാത്ത് വ അഹാദീസി സിഫാത്ത് അൽ മഅന ലുഗവി ദൂന തഅ്‌വീൽ. എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളൊക്കെ വിശ്വസിക്കേണ്ടത്, അതെങ്ങനെയാണോ ആ ഭാഷയിൽ വന്നത് ആ അർത്ഥത്തിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ലിഅന്നഹു തഅ്‌തീൽ, അത് നിഷേധിക്കേണ്ടതില്ല. അതുപോലെ തന്നെ വദൂന തഷ്ബീഹ്, സാദൃശ്യപ്പെടുത്തേണ്ടതില്ല. മറ്റൊന്നും ചെയ്യേണ്ടതില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കുന്നത് ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അവനെപ്പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവരും എല്ലാം കണ്ടറിയുന്നവനുമാണ് എന്നതാണ്. അപ്പോൾ ആ ഒരു എല്ലായിടത്തും അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം, അത് പിഴച്ച വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സ്വഹാബത്ത് മനസ്സിലാക്കിയതിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉപരിയിൽ, ഏഴാം ആകാശത്ത് ആണ് ഉള്ളത്, അർശിലാണുള്ളത് എന്നാണ്. ഈ ഒരു വിശ്വാസം, എല്ലായിടത്തും അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന ഒരു കാര്യമായിക്കൊണ്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. മഹാന്മാരായ ഇമാമുമാരൊക്കെ തന്നെയും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെയാണ്. അഖ്ബാലുല്ല ഇമ്മത്തിൽ അർബ ഫി ഇസ്ബാത്തി അലൂവില്ലാഹി സുബ്ഹാനഹു വതആല, നാല് മദ്ഹബിൻ്റെ ഇമാമുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഉപരിയിലാണ്, ഏഴാം ആകാശത്തിന് മുകളിലാണ് എന്നത് സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം അബു ഹനീഫത്തുൽ കൂഫി റഹിമഹുള്ള അദ്ദേഹം പറയുന്നത്, മൻ ഖാല لا اعرف ربي في السماء او في الارض فقد كفر وكذا من قال انه على العرش ولا ادري العرش في السماء او في الارض ഒരാൾ ഇങ്ങനെ പറയുന്നു, എനിക്കറിയില്ല എൻ്റെ രക്ഷിതാവ് ആകാശത്തിലാണോ ഭൂമിയിലാണോ എന്നൊന്നും അറിയില്ല എന്നൊരാൾ പറഞ്ഞാൽ അവന് നിഷേധിയാണ്, അവന് കുഫറാണ്. അതേപോലെ തന്നെ അള്ളാഹു അർശിലാണ്, പക്ഷേ അർശ് എവിടെയാണ്, ആകാശത്തിലാണോ ഭൂമിയിലാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാളും എന്താണ്, നിഷേധിയാണ്, കാഫിറാണ്. ഇമാം ദാരിൽ ഹിജ്റ ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, അള്ളാഹു ഫിസ്സമ, അള്ളാഹു ആകാശത്തിലാണ്. വഇൽമുഹു ഫിക്കുല്ലി മക്കാനിൻ ലാ യഖ്ലു മിൻഹു ശൈഉൻ, അവൻ്റെ ഇൽമ് എല്ലായിടത്തും വ്യാപകമാണ്, അതിൽ നിന്നൊരു സ്ഥലവും വിട്ടുപോവുകയില്ല. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, അള്ളാഹു അലാ അർശിഹി, അള്ളാഹുവിൻ്റെ അർശിലാണ്. ഫി സമാഇഹി, അവൻ്റെ ആകാശത്തിൽ. യഖ്റുബു മിൻ ഖൽഖിഹി കൈഫശ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ തൻ്റെ സൃഷ്ടികളോട് അടുക്കുന്നതാണ് എന്ന്. അതേപോലെ തന്നെ ഇമാമു സുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അഷ്ഷൈബാനി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത്, അള്ളാഹു അലാ അർശിഹി, അള്ളാഹു അവൻ്റെ അർശിലാണ്. വലാ യഖ്ലു ഷൈഉ മിൻ ഇൽമിഹി, ഒരു കാര്യവും അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എവിടെയാണ് എന്ന ചോദ്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അർശിലാണ് എന്നതാണ് അതിനുള്ള മറുപടി. അത് കൃത്യമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹിസ്സമാ, അതിന് ധാരാളം തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ ഹദീസുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, സൂറത്തു ത്വഹയിലെ അഞ്ചാമത്തെ ആയത്ത്, അർ റഹ്മാനു അലൽ അർശിസ്തവ എന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്കിൽ പതിനാറാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അ അൻതും മൻ ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർദ ഫഇദാ ഹിയ തമൂർ, ആമിൻതും, നിങ്ങൾ നിർഭയരാണോ, മംഫിസമായി ആകാശത്തുള്ളവനെക്കുറിച്ച്, അതെ മംഫിസമാ ആകാശത്തുള്ളവനെക്കുറിച്ച് എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തിലാണ് എന്നത്. അതേപോലെ തന്നെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമ പെണ്ണിനോട് ചോദിച്ചത് അയ്നല്ലാഹ്, അള്ളാഹു എവിടെയാണെന്ന്. അപ്പോൾ അവർ മറുപടി പറഞ്ഞത് ഫിസ്സമ ആകാശത്തിൽ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മൻ അന, ഞാൻ ആരാണ്? അൻത റസൂലുള്ളാ, ആ പെണ്ണ് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഅതിഖ ഫഇന്നഹ മുഅ്മിന, അവരെ നിങ്ങൾ സ്വതന്ത്രരാക്കുക, അവർ വിശ്വാസിയാണ് എന്ന്. അതെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴാം ആകാശത്തിൽ മുകളിൽ അർഷിലായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഇൽമ് എല്ലായിടത്തും വ്യാപകമാണ്. അതുപോലെ തന്നെ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അൽജംഉ ബൈന നുസൂലില്ലാഹി തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുന്യ വബൈന ഇസ്തിവാഇ അലൽ അർശ്. ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു വിഷയമാണ്, അള്ളാഹു അർഷിൽ ഉപവിഷ്ടനായിരിക്കുന്നു. എന്നാൽ ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും എൻസുലോ റബ്ബുന തബാറക വതആല, അള്ളാഹു ഓരോ രാത്രിയിലും അവസാന സമയങ്ങളിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്നതാണ് സുലുസുൽ അഖീർ, രാത്രിയുടെ മൂന്നാമത്തെ അന്ത്യയാമങ്ങളിൽ എന്നത് ഒരിക്കലും തന്നെ ലാ തആറുദ് ബൈന നുസൂലിഹി തആല ഇല സമാഇ ദുന്യാ ഫി സുലുസിൽ അഖീർ മിൻ കുല്ലി ലൈലത്തിൻ മഅ ഇഖ്തിലാഫിൽ അഖ്ദാരി വബൈന ഇസ്തിവാഇഹി അസ്സ വജൽ അലൽ അർശ്. ഒരിക്കലും തന്നെ ഓരോ ചില ആളുകളൊക്കെ അതിനെ തമാശയായിക്കൊണ്ടൊക്കെ പറയാറുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പല രാഷ്ട്രങ്ങളിലും രാജ്യങ്ങളിലും വേറെ വേറെ സ്ഥലങ്ങളിലാവുകയില്ലേ രാത്രിയുടെ മൂന്നിലൊന്ന്, അപ്പോഴെങ്ങനെയാവും അള്ളാഹു ഇറങ്ങുന്നതല്ല, അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ടല്ലോ. ഒരിക്കലും അതിനോട് എതിരാവുകയില്ല, തആറുദാവുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഫഫിൽ ഇംകാൻ അൻയൻസില കമാ യഷാഉ നുസൂലൻ യലീഖു ബിജലാലിഹി, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിലാണ് അവൻ ഉദ്ദേശിക്കുന്ന പോലെയാണ് ആ ഇറക്കമുള്ളത്. അത് ഓരോ സ്ഥലത്തും എപ്പോഴാണോ അതാവുന്നത് ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, അവനെ യോജിച്ച രൂപത്തിലാണ് ആ ഒരു നുസൂൽ ഉള്ളത് എന്നാണ്. ലിഅന്ന ഫി ദാലിക ലാ നഅലമു കൈഫിയത്തു നുസൂൽ വലാ കൈഫിയത്തുൽ ഇസ്തിവ, കാരണം നമുക്കറിയില്ല അതിൻ്റെ ആ ഇറക്കം എങ്ങനെയാണ് എന്ന്, അതേപോലെ തന്നെ ആ ഇസ്തിവ എങ്ങനെയാണ് എന്ന്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മുഖ്തസ്സും ബിഹി സുബ്ഹാന, പരിശുദ്ധനായ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പ്രത്യേകമായി കൊണ്ടുള്ളതാണ്. ബിഖിലാഫിൽ മഖ്ലൂഖ് ഫൈന്നഹു യസ്തഹീലു ഫി ഹഖ്ഖിഹി അൻ യൻസില ഫി മകാൻ വയൂജദു ബി മകാൻ ആഖർ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ എന്തല്ല, ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളെപ്പോലെയല്ല, സൃഷ്ടികളോടെതിരാണ്. ഒരിക്കലും തന്നെ ഒന്നിനോടും കമ്പയർ ചെയ്യാനോ ഒന്നിനോടും താരതമ്യപ്പെടുത്താനോ പാടില്ല. ഫലാ തദ്രിബുലില്ലാഹിൽ അംസാൽ, അള്ളാഹുവിന് നിങ്ങൾ ഉദാഹരണങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ്. അതുകൊണ്ട് വലാ യുക്കാസ് വലാ യുംസിലു ബിഹിം, സൃഷ്ടികളോടൊന്നും തന്നെ സാദൃശ്യപ്പെടുത്തേണ്ടതില്ല. ലൈസ കമിസ്ലിഹി വഹുവ സമീഉൽ അലീം വഹുവ സമീഉൽ ബസീർ വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള കൃത്യമായ വിശ്വാസം, ആ ഒരു ഈമാൻ, അത് പ്രധാനമാണ്. അത് ശരിപ്പെടുത്തുക അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു ക്വാളിറ്റിയാണ് അള്ളാഹു എവിടെയാണ് എന്ന വിഷയത്തിൽ അറിയുക എന്നുള്ളത്. അത് പലപ്പോഴും പലവിധ പരിഹാസങ്ങൾക്കും നമ്മൾ നേരിടുന്ന ഒരു കാര്യമാണ്. അള്ളാഹു എവിടെയാണ് എന്ന ചോദ്യം, അള്ളാഹു ആകാശത്താണ് എന്ന് പറയുന്നതൊക്കെ മറ്റുള്ളവർക്കൊരു പരിഹാസമായി മാറുന്നൊരു കാലഘട്ടത്തിലാണ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പീസ് റേഡിയോയിൽ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചത്.
2: ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കറിയാം, നമ്മൾ സാധാരണ എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് ഒരു ജുമാ ദിവസം കൂടിയാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൽ ഈ ഒരു സമയത്ത് നമ്മൾ സൂറത്തുൽ കഹഫൊക്കെ പാരായണം ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാകും. ഏതായിരുന്നാലും അതിനും സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ റേഡിയോയിൻ്റെ ഈ ഒരു വൈബ്സിൻ്റെ സമയത്തുള്ള പ്രോഗ്രാമുകൾ കേൾക്കാനും കൂടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഏതായാലും നമുക്കിനിയൊരു സ്വരം കേട്ടുവരാം,
1: സ്വരത്തിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം ഇലാഹായ പുരാനോട് എന്ന ഗാനമാണ്. ഇലാഹായ പുരാനോട് എന്ന പാടുന്നില്ല, നമ്മള് അബ്ദുള്ള തിരൂർക്കാടിന്റെ മനോഹരമായ ശബ്ദത്തിൽ കേൾക്കാനിരിക്കുന്നത് കൊണ്ട് അതിലേക്ക് പോവാം.

0: മാഷാല്ല, വളരെ ഹൃദ്യമായ ഒരു ഗാനം, ഒരുപാട് പഴക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ഗാനത്തിനുണ്ട്. നമ്മൾ കുറേ കാലം പണ്ടേ മുതൽ കേട്ടുവരുന്ന ഒരു ഗാനം. എന്നാൽ അത് വളരെ മനോഹരമായി മറ്റു അകമ്പടികളൊന്നുമില്ലാതെ ആശയത്തെ മാത്രം കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരവസരമാണ് അബ്ദുള്ള തിരൂർക്കാടിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് സ്വരത്തിൽ കേൾക്കാൻ സാധിച്ചത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ആരോഗ്യവിചാരത്തിലേക്കാണ്.
1: യെസ്, ആരോഗ്യ വിചാരത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. കേരളത്തിലെ ജനസംഖ്യയിലെ വലിയ ഒരു വിഭാഗം ആളുകൾ ഇന്ന് പ്രമേഹ രോഗികളാണ് എന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പലരും പ്രമേഹ രോഗികളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരെങ്കിലും ഉണ്ടാവും, പരിചയത്തിലാരെങ്കിലും ഉണ്ടാകും. ആ വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിനുള്ള കൃത്യമായ ചികിത്സ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. അത് നമ്മളോട് പങ്കുവെക്കുന്നത് ഡോക്ടർ അനീഷ് അഹമ്മദാണ്.
2: ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രി പ്രമേഹ രോഗ വിഭാഗത്തിലെ തലവൻ ഡോക്ടർ അനീഷ് അഹമ്മദ് ആണ്. അദ്ദേഹത്തെ പീസ് റേഡിയോയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വലൈക്കും സ്സലാം
2: ഡോക്ടർ. ലോക പ്രമേഹ രോഗ ദിനമായി ആചരിക്കുന്നു എന്ന് കേൾക്കുന്നു, എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ കാരണം ഒന്ന് വിശദീകരിക്കാമോ?
3: വളരെ നല്ല ചോദ്യമാണ്. അനേകമായിരം പ്രമേഹ രോഗികൾക്ക് ആശ്വാസകരമായ ഇൻസുലിൻ എന്ന പ്രമേഹ രോഗത്തിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചാൽ ഫ്രെഡറിക് ബാൻഡിംഗ് എന്ന് പറയുന്ന കനേഡിയൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ് നവംബർ 14. അതായത് 1999 മുതൽ ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ അഥവാ IDF എന്ന് പറയുന്നതും സംയുക്തമായി ലോകമെമ്പാടും പ്രമേഹം എന്ന കൊലയാളി രോഗത്തിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ടാണ് ഈ ദിനം, അതായത് നവംബർ 14, അതായത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം, ലോകമെമ്പാടും ലോകപ്രമേഹ ദിനമായി ആചരിക്കുന്നത്. അതും അതിന് ഓരോ വർഷവും ഓരോ പ്രമേയമുണ്ട്. ഈ വർഷത്തെ പ്രമേഹ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഐസ് ഓൺ ഡയബറ്റിസ് എന്നാണ്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2/1 പ്രമേഹ രോഗിയുടെ അസുഖം ഇന്നത്തെ ആധുനിക കാലത്തിലും അത് നിർണയിക്കപ്പെടാതെ പോവുകയാണ്. അതായത് ആ രോഗിക്ക് കാര്യമായ ലക്ഷണങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ വർഷം 2016 രക്തപരിശോധനയിലൂടെ അല്ലെങ്കിൽ ഡയബറ്റിസ് സ്ക്രീനിങ്ങിലൂടെ നേരത്തെ തന്നെ ഈ പ്രമേഹ രോഗം കണ്ടുപിടിക്കുകയും അതിന് രോഗനിർണയം നടത്തി ഫലപ്രദമായ ചികിത്സയിലൂടെ ഭാവിയിൽ അതുകൊണ്ടുണ്ടാവുന്ന സങ്കീർണതകൾ തടയുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാണ് നമ്മൾ നവംബർ 14 വേൾഡ് ഡയബറ്റിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്.
2: ഈ വർഷത്തെ പ്രമേയമാണ് ഡോക്ടർ പറഞ്ഞത്.
3: അതെ,
2: ഈ പ്രമേഹ രോഗം ഇത്രമാത്രം ഈയിടെയായി മുമ്പ് ഒന്നുമില്ലാത്ത രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് വളരെ ഗൗരവപൂർവ്വം ഇങ്ങനെയൊക്കെ ഒരു ചർച്ചപ്പെടേണ്ട വിഷയമാണോ? ഇതുകൊണ്ട് ഇത്ര വലിയ ഗൗരവമായ ബുദ്ധിമുട്ടുകളും മറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്, എന്താണ് ഈയിടെയായിട്ട് ഇത്ര കൂടാനൊക്കെ ഉള്ളൊരു ഒന്ന് വിശദീകരിച്ചാൽ.
3: ഇപ്പോൾ ഇന്ന് ലോകത്ത് സങ്കീർണമായൊരു അസുഖങ്ങളിൽ ഒന്നാണ് പ്രമേഹ രോഗം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കണക്ക് വിവരങ്ങൾ നോക്കുകയാണ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ലോകത്ത് ഇതിനകം സ്ഥിതിവിവര കണക്കുകൾ ലോകത്ത് ഇതിനകം 415 മില്യൺ ആളുകൾ പ്രമേഹ രോഗികളാണ്. ലോകത്തെ കാര്യമാണ്, 2015 കണക്കാണ്, IDF ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷന്റെ കണക്ക്. ഇത് 2040 ആവുമ്പോഴേക്കും 62 മില്യൺ ആവും. അതായത് 20-25% വർധനവാണ് 2040 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ ഓരോ വർഷവും നടത്തുന്ന ഇതിൻ്റെ കണക്ക് വിവരങ്ങളാണ്. ഇനി ഇന്ത്യയിലെ കാര്യം, ഭാരതം ലോകത്തിലെ പ്രമേഹ തലസ്ഥാനമായി ആണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രമേഹത്തിൻ്റെ കണക്കുകൾ ഇതിലും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് 69 മില്യൺ പ്രമേഹ രോഗികളിൽ ഇന്ത്യയിൽ ഇതിനകം തന്നെ പ്രമേഹ ബാധിതരാണ്. ഇത് 2040 അത് 193 മില്യണായി ഉയരും. ഇനി നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 15-20% നമ്മുടെ ജനസംഖ്യയുടെ പ്രമേഹ ബാധിതരാണ്. ഇത് ദേശീയ ശരാശരിയായി, ഇന്ത്യയിലെ ദേശീയ പ്രമേഹത്തിൻ്റെ ശരാശരി അളവ് നോക്കുകയാണെങ്കിൽ 10%. ഇതിൻ്റെ ഇരട്ടിയാണ് കേരളത്തിലെ അവസ്ഥ. ലോക പ്രമേഹ ദിനമായ നവംബർ 14 1 മില്യൺ ജനങ്ങളുടെ രക്തപരിശോധന നടത്തി അതിൽ പ്രമേഹം നേരത്തെ കണ്ടെത്തി ഫലവത്തായ ചികിത്സ നൽകി ഭാവി ഭവിഷ്യത്തുകൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വർഷം അത് ഈ ഈ വേൾഡ് ഡയബറ്റിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്.
2: ഈ കണക്കുകളെല്ലാം ഒരു എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു എന്തൊക്കെയോ സൃഷ്ടിച്ചെടുത്ത ചില കണക്കുകളും ജനങ്ങളെ ഭീതിപ്പെടുത്തി. കാരണം മുൻകാലങ്ങളിലൊക്കെ പ്രമേഹം വളരെ കേട്ടുകേൾവി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയും. മാത്രമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു നീല കളറിലുള്ള എന്തോ ബെനഡിക് സൊല്യൂഷനോ മറ്റോ എന്തോ മൂത്രം ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നീല കളറ് മഞ്ഞ കളറൊക്കെ ആയിട്ട് ഒന്ന് ഇത്രമാത്രം ലീഡായിട്ട് വല്ലാത്ത സ്ഥിതി വരെ കണക്കുകളൊക്കെ പഠിച്ചു. ഇതൊരു ഒരു ഒരു തന്ത്രമല്ലേ? മരുന്ന് കമ്പനികളുടെ മരുന്ന് വിറ്റഴിക്കാനുള്ള ഒരു തന്ത്രമായി പലപ്പോഴും ജനങ്ങൾ ആശങ്കപ്പെടുന്നു. അതിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യമില്ലേ?
3: ഇത് ഇന്ന് ഒരു ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു മിഥ്യധാരണയാണ്. ഈ പണ്ട് കാലത്ത് നമ്മൾ പ്രമേഹം നിർണയിച്ചിരുന്നത് മൂത്രപരിശോധനയിലൂടെയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ബെനഡിക്ട് സൊല്യൂഷൻ ഇട്ട് ചൂടാക്കി അതിൻ്റെ കളർ അനുസരിച്ച് നമ്മൾ മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണയിക്കുന്നു. എന്നാൽ ആ ആ ടെസ്റ്റുകൾക്ക് അതിൻ്റേതായ ദൂഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ ആൾക്കാരിലും മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് പോണേൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. ഒരാളിൽ പോകുന്ന പോലെ ആവില്ല, വേറൊരാളിൽ രക്തം പോകും. പിന്നെ അതിന് ഫോൾസ് പോസിറ്റിവിറ്റി, ആ ടെസ്റ്റ് ഇപ്പോൾ ചില മരുന്നുകൾ കഴിച്ചാൽ മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാം, അല്ലെങ്കിൽ അത് കളർ മാറാം. അപ്പൊ ഇന്നിപ്പോ ഗ്ലൂക്കോമീറ്റർ അഥവാ നമ്മൾ രക്തപരിശോധന ഗ്ലൂക്കോസ് നോക്കുന്ന യന്ത്രം,
2: ഡോക്ടർ പറയുന്നത് മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവ് ഇത്തരം ഈ സൊല്യൂഷൻ കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളർ മാറ്റങ്ങൾ അത്രയും എന്താ പറയാ കൃത്യനിഷ്ഠതയായിരിക്കണം.
3: അതിൽ നമുക്ക് ഒരു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ഒരു നിർണായമായ അളവ് കിട്ടുന്നില്ല. നമുക്ക് 150 മേലെ ആയാൽ മിക്കവാറും എല്ലാ രോഗികളിലും മൂത്രത്തിൽ ഗ്ലൂക്കോസ് പോകും. അപ്പോൾ അതിന്റെ അർത്ഥം നമുക്കിപ്പോ ഒരു 500 അല്ലെങ്കിൽ 400 എന്നുള്ളത് ഒരിക്കലും നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഷുഗർ കുറഞ്ഞു പോണ അവസ്ഥ അതിൽ ഒരിക്കലും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുകയില്ല. പിന്നെ ഈ ചില മരുന്നുകൾ കൊണ്ട് ഈ ഫോൾസ് പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരാം. അതുകൂടാതെ വേറൊന്ന് ഉള്ളത് ഓരോ ആൾക്കാരിലും ഈ ഇതിൽ വ്യത്യസ്തം ഉണ്ടാവാം. ചില ആൾക്കാർക്ക് 120 തന്നെ ഗ്ലൂക്കോസ് മൂത്രത്തിൽ വരാം, ചിലവർക്ക് 200 കഴിഞ്ഞാലേ വരികയുള്ളൂ. അപ്പോൾ ഓരോ വ്യക്തികളിലും ഇതിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഗ്ലൂക്കോമീറ്ററിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി നമുക്ക് ഒരു 5 കൊണ്ട് കൃത്യമായ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കാൻ പറ്റുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇത് മരുന്ന് കമ്പനികളുടെ കുത്തതുകൊണ്ടാണ് ലോകത്ത് ഇത്ര പ്രമേഹ രോഗി. ഈ 100 അല്ലെങ്കിൽ 126 ഇപ്പോൾ നമ്മൾ നിശ്ചയിക്കുന്നത് രാവിലെ 8 രാത്രി ഭക്ഷണം കഴിച്ച് ഒരു 8 അതായത് വെറും വയറ്റിൽ പോയി രക്തപരിശോധന നടത്തി അത് 126 അല്ലെങ്കിൽ മേലെയോ ഉള്ള രക്ത ഗ്ലൂക്കോസ് ലെവലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് 200 മേലെയോ ആയാലാണ് നമ്മളൊരു പ്രമേഹ രോഗി എന്ന് പറയുക. ഇത് എല്ലാ വർഷവും നിർണയിക്കപ്പെടുന്നത് ലോകത്തെമ്പാടും വിവിധ ക്ലിനിക്കൽ പഠനങ്ങൾ നടത്തി, അതായത് നമ്മൾ രോഗികളിൽ പഠനങ്ങൾ നടത്തി, ഇവരിൽ പ്രമേഹത്തിന്റെ സങ്കീർണതകൾ കണ്ടെത്തുന്ന രക്ത ഗ്ലൂക്കോസിന്റെ അളവാണ് അവർ നിശ്ചയിക്കുന്നത്. അപ്പൊ ലോകമെമ്പാടുമുള്ള പഠനങ്ങളിൽ ഈവൻ പ്രമേഹം 100 to 126 ഇടയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് വരുമ്പോൾ തന്നെ പലർക്കും ഇതിന്റെ സങ്കീർണതകൾ കാണുന്നുണ്ട്. അതായത് ഒരു പുതുതായിട്ട് പ്രമേഹരോഗി ആവുമ്പോൾ തന്നെ ഇത്ര ഒരു 8 or 10% രോഗികളിൽ ചില കോംപ്ലിക്കേഷൻ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഒരു ഇത് വെച്ചിട്ടാണ് അവർ ഈ 126 എന്നുള്ള ഒരു ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരും വിവിധ സംഘടനകളും ഇത് നിശ്ചയിക്കുന്നത്. അതിൽ ഈ മരുന്ന് മാഫിയകൾക്കോ ഇതിനോ യാതമായ ഒരു പങ്കും ഇല്ല.
2: ഇങ്ങനെയൊക്കെ സങ്കീർണതകളുള്ള വിഷയമാണെങ്കിൽ ഇതിന് ഇപ്പോൾ സാധാരണ നമ്മുടെ പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ്, രോഗത്തിനുള്ള ലഭ്യമായ ചികിത്സകൾ എന്തൊക്കെയാണ്, അത് എവിടെ നിന്ന് തുടങ്ങണം? ഗുളികകൾ, ചിലർ ഗുളികകൾ കഴിക്കുന്നു, ചിലർ ഇൻസുലിൻ എടുക്കുന്നു, ചിലർ വ്യായാമത്തിലൂടെ മറ്റേ, ഇതേക്കുറിച്ചൊന്നൊരു വ്യക്തമായ ഒരു
3: അല്ല. ഇപ്പോൾ ചികിത്സയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ രോഗികളോട് പറയാതെ നിങ്ങൾ ഒരു വ്യായാമം ആൻഡ് ഭക്ഷണക്രമം ഇത് രണ്ടും കഴിഞ്ഞിട്ടേ നമുക്ക് മരുന്നുകൾക്ക് ഫലപ്രദമായ ചികിത്സയുള്ളൂ. അപ്പോൾ ഒരു പ്രമേഹ രോഗി ചുരുങ്ങിയത് അല്ല ഒരു ദിവസം 30 എങ്കിലും ഒരു വ്യായാമം അത്യാവശ്യമാണ്. അത് വിവിധ തരത്തിലുള്ള വ്യായാമം, നടത്തമാണെങ്കിൽ നടത്തം, നീന്തലാണെങ്കിൽ നീന്തൽ, അല്ലെങ്കിൽ ഷട്ടിൽ കളിയാണെങ്കിൽ ഷട്ടിൽ കളി, എന്തെങ്കിലും നമുക്ക് നല്ല പോലെ ശരീരം അളകിയിട്ടുള്ള ഒരു എക്സസൈസ് 30 ആഴ്ചയിൽ 5 വേണം. അതായത് 150 ഓഫ് ഫിസിക്കൽ എക്സസൈസ് നമുക്ക് ഒരു ആഴ്ചയിൽ ആവശ്യമാണ്. അതുകൂടാതെ നമുക്ക് ഭക്ഷണക്രമം ആവശ്യമാണ്. അപ്പോൾ ഒരു പ്രമേഹ രോഗി കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളൊരു കാർബോഹൈഡ്രേറ്റ് ഊർജത്തിന്റെ അളവ് കുറയ്ക്കുകയും നമ്മൾ കുറച്ച് പ്രോട്ടീനും നമുക്ക് പച്ചക്കറികൾ ധാരാളം
2: കാർബോഹൈഡ്രേറ്റ് അന്നജം
3: അന്നജം അതെ അതെ അതെ അതെ അതിന്റെ അളവ് കുറയ്ക്കുകയും ഇതായിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് കുറച്ചും കൂടിയും പച്ചക്കറികളും സാലഡ്സും കൂടുതൽ കഴിച്ച് കാർബോഹൈഡ്രേറ്റ് അല്ല അന്നജനം ഇത് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ നമ്മൾ മരുന്നുകളിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു പ്രമേഹ രോഗി വ്യായാമത്തിലും ഭക്ഷണക്രമത്തിലും ഷുഗർ, ഒരു വെറും വയറ്റിലെ ഷുഗർ, അതായത് രാത്രി ഭക്ഷണം കഴിച്ച് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു ഷുഗർ 130 മേലേക്ക് പോവുകയും ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗർ 150 mg/dL മുകളിലേക്കും പോവുകയാണെങ്കിലാണ് നമ്മൾ മരുന്ന് തുടങ്ങുക. അപ്പോൾ ആദ്യമായി നമ്മൾ തുടങ്ങണ മരുന്ന് മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന മരുന്നാണ്. അതായത് നമ്മുടെ
2: ഈ ഭക്ഷണക്രമം എന്ന് ഡോക്ടർ സൂചിപ്പിച്ചല്ലോ, പലരും ചപ്പാത്തി, സാധാരണ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അരിഭക്ഷണം കഴിക്കുന്നവരാണ് കൂടുതൽ. ഉച്ചക്കും വൈകിട്ടും ചോറും, രാവിലെ പലപ്പോഴും പിന്നെ വെള്ളപ്പം അല്ലെങ്കിൽ പുട്ട്, ഇതുപോലെ ഏതായാലും അരി കൊണ്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു സമൂഹത്തോട് ഈ അന്നജം കുറയ്ക്കാൻ പറയുമ്പോൾ പലരും ചപ്പാത്തി, പിന്നെ അങ്ങനെ പലരും കേട്ടിട്ടുണ്ട് ചപ്പാത്തി കഴിച്ചാൽ കുറേ കൂടി ഇതുണ്ട്. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? ചപ്പാത്തി കഴിച്ചാൽ ഈ അരിഭക്ഷണം കഴിക്കുന്ന അത്ര ഇല്ലേ, അതോ എന്താണ് അതിന്റെ വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ?
3: അത് വളരെ ഫലവത്തായ ഒരു റെലവന്റ് ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ പലരും എന്റെ വിചാരം ചോറ് ഒഴിവാക്കി നമുക്ക് ചപ്പാത്തി വയറ് നിറച്ച് കഴിക്കാവുന്നതാണ്. ചപ്പാത്തിയിൽ ഫൈബർ കൂടുതലുണ്ടെങ്കിലും അതിലെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഈ ഇതിന്റെ കണ്ടന്റ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതായത് നമ്മുടെ ചോറിനോട് ഓൾമോസ്റ്റ് സാമാന്യമുള്ളതാണ്. അപ്പൊ നമ്മൾ ചപ്പാത്തി പറയണത് എന്താ വെച്ചാൽ നമുക്കൊരു എണ്ണം പ്രമേഹ രോഗികളിൽ കിട്ടും. ഇപ്പൊ ചോറാണെങ്കിൽ നമുക്കൊരു അളവ് നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ നമുക്ക് 3 അല്ലെങ്കിൽ ഒരു ഇതിന്റെ അളവ് നമുക്ക് കൃത്യമായി തന്നെ അതിൽ
2: നിർണയിക്കപ്പെടാം.
3: ഇല്ല, ഇപ്പൊ ഒരാൾ ചോറിലാണ് ഇതിന്റെ ചോറിന്റെ അളവ് കുറച്ച് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അത് കുറച്ചും കൂടിയും കഴിക്കുന്ന നമ്മുടെ തവിടോട് കൂടിയിട്ടുള്ള അരി കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്താന്ന് വെച്ചാൽ അതിൽ ഫൈബർ, അതിൽ നാരുകൾ കൂടുതലാണ്. നാരുകൾ കൂടുമ്പോൾ അത് ഗ്ലൂക്കോസ് ആയിട്ട് തെരിയാനുള്ള സാധ്യത കുറവാണ്.
2: പക്ഷേ ഭക്ഷണത്തിന്റെ അളവ് കുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ മാത്രമല്ല എക്സർസൈസും കാര്യം വെച്ച് കഴിയുമ്പോൾ അയാളുടെ ശരീരത്തിന് വേണ്ട പോഷക ഗുണങ്ങൾ അടങ്ങിയ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ഇയാൾ ക്ഷീണിതനാവില്ലേ? അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ?
3: ഇതിൽ നമ്മൾ പറയുന്നത് ഒരു സാമാന്യം ഒരു വ്യക്തിക്ക് നിത്യകാര്യങ്ങൾ ചെയ്യാനായി നമുക്കൊരു കലോറി വേണ്ടത് 1200 മുതൽ 1500 kcal ഉള്ള ഒരു ഭക്ഷണക്രമമാണ്. അപ്പോൾ നമ്മൾ സാധാരണമായി പ്രമേഹ രോഗികൾക്ക് ഈ ഇത്തരം ഒരു ഊർജം നൽകുന്ന ഒരു ഭക്ഷണക്രമമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഒരു സാധാരണ നിത്യജോലി ചെയ്യുന്ന ആൾക്ക് അത് ധാരാളമാണ് നമ്മുടെ നിത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്മൾ പറയാറുള്ളത് പഴങ്ങൾ അല്ല, നമുക്ക് പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കാം. പഴങ്ങൾ പലരും ചോദിക്കാറുള്ളതാണ്, എന്ത് ഫ്രൂട്ട്സ് ആണ് ഞങ്ങൾക്ക് പ്രമേഹ രോഗികളിൽ കഴിക്കാവുന്നത്? അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത്, അതായത് നമ്മുടെ കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിന്റെ ഗ്ലൂക്കോസ് പെട്ടെന്ന് വർദ്ധിക്കാനിടാത്ത ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ് എന്നാണ് നമ്മൾ പറയാറ്. അതിന് ഉദാഹരണം നമ്മുടെ ആപ്പിൾ, ഓറഞ്ച്, മുസമ്പി, പേരയ്ക്ക, റോബസ്റ്റ, അങ്ങനെ ഏതെങ്കിലും ഒരു ഇടനേരങ്ങളിൽ അധികം പഴുക്കാത്ത പഴങ്ങൾ നമുക്ക് ഒന്ന് ഒരു ദിവസം പ്രമേഹ രോഗിക്ക് കഴിക്കാവുന്നു.
2: അധികം പഴുക്കാത്ത എന്ന് പറഞ്ഞതിൽ
3: അത് റൈപ്പ് ആവുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ കൂടുതൽ പഴുക്കുമ്പോൾ അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറച്ച് വർദ്ധനവ് കൂടുതലായിട്ടുണ്ടാവും. അതിന്റെ ഷുഗർ കണ്ടന്റ് കുറച്ചും കൂടി കൂടും. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ കാരണം.
2: ഓക്കെ, ഇതിന്റെ മുമ്പ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു, നമ്മൾ ചികിത്സയുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഒരു ആദ്യം ഒരു രോഗി പ്രമേഹ രോഗം ഇത്രയും ഗൗരവമുള്ളതാണെങ്കിൽ ഇത് എങ്ങനെ തിരിച്ചറിയാം, ഇതിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന്?
3: ഇപ്പോൾ ഒരു ഒരു പലരും നമ്മുടെ അടുത്ത് വരുമ്പോൾ ശരീരത്തിന്റെ അമിതമായ ഭാരം നഷ്ടപ്പെടൽ, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ ബാത്റൂമിലേക്ക് പോവുക, ക്ഷീണം, അമിതമായ വെള്ളദാഹം, ശരീരത്തിലെവിടെയെങ്കിലും അണുബാധ വിട്ടുമാറാതെ ഇരിക്കുക, തൂക്കം കുറയുക, കാലോ കൈകൾ വിരലുകളുടെ ഇടയിലുള്ള പൂപ്പൽ ബാധ, ഇതെല്ലാമാണ് നമുക്ക് സാധാരണമായിട്ട് രോഗലക്ഷണങ്ങളായി കാണാറുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പല സംഘടനകളുടെയും ഇപ്പം നമുക്ക് ഫാമിലി ഹിസ്റ്ററി, ഉപ്പാക്കും ഉമ്മാക്കും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഷുഗറുണ്ട്, നമ്മൾ ഓവർ വെയ്റ്റ് ആണ്, 25 മേലെ ഉണ്ടെങ്കിൽ നിത്യമായിട്ട് എല്ലാ വർഷവും നമ്മളൊരു ഷുഗറിൻ്റെ രക്തപരിശോധന, ബ്ലഡ് ഷുഗറിൻ്റെ രക്തപരിശോധന നടത്തേണ്ടതാണ്. എന്നാൽ അയാൾ സാധാരണ ആൾക്കാരെക്കാളും പ്രമേഹം വരാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ട്.
2: ചിലരൊക്കെ ഈ കൈയിൻ്റെ വിരലുകൾക്ക് അറ്റത്ത് ചെറിയ ഒരുതരം തരിപ്പ് പോലെ, അതുപോലെ കാലിന് തരിപ്പ്, അതുപോലെ വീടിൻ്റെ അകത്ത് ഈ ടൈൽസ്, മാർബിള്, സിമെൻറ്റിലൊക്കെ കാല് ചെരുപ്പില്ലാതെ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ചില ചില ഒരുതരം, ചിലരൊക്കെ പറയുന്ന പഴയ പഴമക്കാരുടെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഒരുതരം പുളിച്ച് കോച്ചൽ എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഇത് ഇതിൻ്റെ പോലെ ലക്ഷണവുമാണോ?
3: ഇത് പ്രമേഹം കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, നമ്മൾ സങ്കീർണതകൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് മെയിൻലി രണ്ടായിട്ടാണ് തരംതിരിക്കാറ്, മൈക്രോ ആൻഡ് മാക്രോ വാസ്കുലർ. മെയിൻലി മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറിയ രക്തധമനികളിൽ വരുന്ന പ്രമേഹം കൊണ്ടുള്ള ബാധിപ്പ്. അതിനെ നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിക്കാറ്. ഒന്ന്, നമ്മുടെ ഞരമ്പുകളെ ബാധിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും. അത് തന്നെ ഒരു വേറെ ആന്തരിക അവയവങ്ങളെയും ബാധിക്കാം, ബാഹ്യ ഞരമ്പുകളെയും ബാധിക്കാം. ബാഹ്യ ഞരമ്പുകളെ ബാധിക്കുന്നതിനെയാണ് നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ താങ്കൾ പറഞ്ഞ പോലെയാണ്, കൈയിൻ്റെയും കാലിൻ്റെയും ഉള്ളിനടിയിൽ ഇത്, അമിതമായ
2: തരിപ്പ്,
3: ചുട്ടുനീറൽ, തീക്കനലിൽ നടക്കുന്ന പോലെ അല്ലെങ്കിൽ സൂചി കൊണ്ട് കുത്തണ പോലെയുള്ള വേദന. അത് പലപ്പോഴും നമുക്ക് ഈ സൂക്ഷ്മ ഞരമ്പ് ജാടികളെ പ്രമേഹം കൊണ്ട് ബാധിക്കണ കൊണ്ട് അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ആന്തരിക ഞരമ്പുകളെ ബാധിക്കാം. അതിപ്പോൾ പുരുഷന്മാർക്കാണ് ഈ ഉദ്ധാരണ ശേഷിക്കുറവ്, അല്ലെങ്കിൽ നമ്മൾ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, ലൈംഗിക ശേഷിക്കുറവ്, അല്ലെങ്കിൽ ഇപ്പോൾ കുടലിന്റെ ചലനശക്തി കുറയുക, അതിന് മൂലം അവർക്ക് ഇടക്കിടക്ക് വയറിളക്കവും വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടും ആയിട്ട് വരാറുണ്ട്. അതിൻ്റെ വേറൊന്നാണ് ഈ ആന്തരിക ഞരമ്പുകളെ ബാധിക്കുമ്പോഴാണ് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ വേദന അറിയാതെ വരുന്നത്. അപ്പോൾ ഈ ഹാർട്ടിന്റെ നമ്മുടെ സിമ്പത്തറ്റിക് അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് എന്ന് പറയുന്ന ആ ആന്തരിക ഞരമ്പുകളെ ബാധിക്കുമ്പോൾ പലരും വേദന അറിയാതെ ആയിരിക്കും അവർക്ക് അറ്റാക്ക് ഉണ്ടാവുക.
2: വേദന അറിയാവുന്ന കോശങ്ങളെ പ്രമേഹം
3: പിടിപെട്ട്, അതെ, അപ്പോൾ അവർക്ക് വേദന അറിയണം എന്നില്ല. അതിപ്പോ ബാഹ്യ ഞരമ്പുകളെ ബാധിച്ചാൽ ഇപ്പോൾ ചിലപ്പോ നമുക്ക് കാലും മുറിയായാലും അവർക്ക് വേദന അറിയണം എന്നില്ല.
2: പല അസുഖങ്ങൾക്കും ഇപ്പൊ നമുക്ക് പനി അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ തൊണ്ടവീക്കം ഇങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ മരുന്ന് കഴിച്ച് അസുഖമായാൽ മരുന്ന് നിർത്താവുന്നൊരവസ്ഥ ഉണ്ട്. പക്ഷെ പലപ്പോഴും പ്രമേഹ രോഗികൾ അജീവനാന്തം മരുന്ന് കഴിക്കാൻ ഉണ്ട ഒരവസ്ഥ കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ, ഇതിങ്ങനെ തുടർന്ന് കഴിക്കേണ്ട അവസ്ഥ എന്താ? കുറച്ച് സാധാരണ അസുഖങ്ങളെപ്പോലെ മരുന്ന് കഴിച്ച് ഭേദമാകുന്നൊരു അസുഖമല്ല ഇത്, എന്താണ്? ഇതൊന്ന് വിശദീകരിക്കാം.
3: ഇത് പ്രമേഹം എന്ന് പറയുന്നത് ഒരു ക്രോണിക് ഡിസീസാണ്. അതായത് പ്രമേഹത്തിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങളുണ്ട്, ബീറ്റ സെൽ എന്ന് പറയുന്ന പാൻക്രിയാസിലുള്ള കോശങ്ങൾ. അത് പ്രമേഹബാധിതമായ രോഗികൾക്ക് രോഗം നിർണയിക്കുമ്പോൾ തന്നെ ഒരു 50% ബീറ്റ സെൽ കോശം നശിച്ചു കഴിഞ്ഞു. പിന്നെ ഓരോ വർഷം ചെല്ലും തോറും ഈ കോശങ്ങളുടെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത് ഓരോ വ്യക്തികളിലും ഓരോ പോലെയാണ് അതിൻ്റെ അളവ് കുറഞ്ഞു വരിക. ഇപ്പോൾ ഒരാളിൽ കാണുന്ന പോലെയല്ല വേറൊരു രോഗിയിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെക്കും ഈ ബീറ്റ കോശങ്ങളെ അതായത് റീജനറേറ്റ് അല്ലെങ്കിൽ പുനരുദ്ധിപ്പിക്കാനുള്ള ചികിത്സ ഇന്ന് വരയ്ക്കും നമുക്ക്
2: പ്രമേഹത്തിൽ
3: സംവിധാനം നമുക്കില്ല. ഈ ഉള്ള കോശങ്ങളിൽ നമുക്ക് ഇൻസുലിൻ ഉണ്ടാക്കാൻ സഹായിക്കണ മരുന്നുകളെ നമുക്ക് ഇന്നുള്ളൂ. അപ്പോൾ മെയിൻലി നമ്മൾ വായിലൂടെ കഴിക്കുന്ന മരുന്ന് അല്ലെങ്കിൽ ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഏജൻസ് എന്ന് പറയുന്ന മരുന്ന് ഈ കോശങ്ങളിൽ ചെന്ന് ഉള്ള കോശങ്ങളിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാക്കാനാണ് സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ രോഗികളിൽ നമ്മൾ മരുന്ന് കഴിച്ചാൽ തന്നെ അവർക്ക് കുറേ നാൾ ഉള്ള കോശങ്ങളിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാവും. കുറച്ച് ഒരു 10-15 വർഷം കഴിയുമ്പോൾ ചില പ്രമേഹ രോഗികളിൽ ഈ ബീറ്റ സെൽ കോശങ്ങളുടെ അളവ് ക്രമാതീതമായി വളരെയധികം കുറയും. അങ്ങനത്തെ രോഗികളിൽ നമ്മൾക്ക് ഗുളികയിൽ വല്ലാതെ ഫലവത്തായിട്ട് വരില്ല, എന്താ വെച്ചാൽ കോശങ്ങളുടെ അളവ് കുറവായതുകൊണ്ട്. അങ്ങനെയുള്ള രോഗികളിൽ നമ്മൾ ഇൻസുലിൻ
2: ഉള്ള കോശങ്ങളുടെ കുറവ് കാരണം അവയെ ഉത്തേജിപ്പിച്ചാലും
3: വേണ്ടത്ര അളവ് ഇൻസുലിൻ ഉണ്ടാവുന്നില്ല. ഇല്ല ഇല്ല, അതുകൊണ്ട് നമ്മൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസുലിൻ തൊലിയുടെ അടിയിലൂടെ കൊടുക്കുന്നു. അപ്പൊ ആ ഇൻസുലിൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായും അവരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നു. ഇപ്പോൾ വേറെ പല ഗവേഷണങ്ങൾ, പണ്ട് ഇൻസുലിന്റെ കുറവും ഇൻസുലിന്റെ പ്രവർത്തനം കുറവും മാത്രമായിരുന്നു നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഉള്ള ഇൻസുലിന് നന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, അതുമാത്രമായിരുന്നു പ്രമേഹത്തിന്റെ കാരണമായ ഒരു 10 വർഷമോ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 5 വർഷമായി അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ പറയുന്നത് ഈ രണ്ട് കാരണമല്ലാതെ തന്നെ ഒരു 6-7 കാരണങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, നമ്മുടെ കൊടലിയിൽ നിന്നുണ്ടാവുന്ന ഒരു ഹോർമോണുണ്ട് GLP-1 എന്ന് പറയുന്നത്, അതിൻ്റെ അളവ് കുറവാണ് പ്രമേഹ രോഗികളിൽ. അപ്പോൾ അത് ഉണ്ടാവുന്ന GLP-1 ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് അപ്പോൾ തന്നെ നശിച്ചു പോവുകയാണ്, അതിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അത് ആ GLP-1 ഉത്തേജിപ്പിക്കാനായിട്ടുള്ള മരുന്നുകൾ ഇന്ന് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. അതുകൂടാതെ മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് കളയുന്ന, താങ്കൾ ചോദിച്ച പോലെ എന്നോട് നേരത്തെ മൂത്രത്തിലെ ഗ്ലൂക്കോസ് നിർണയത്തിനെ കുറിച്ച് ചോദിച്ചു. ഇപ്പോൾ നമുക്ക് മരുന്നുകൾ അവൈലബിൾ ആണ്, അതായത് നമുക്ക് മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് കളഞ്ഞ് രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയ്ക്കുന്ന മരുന്നുകളുണ്ട്, SGLT2 inhibitor എന്ന് പറയുന്ന മരുന്നുകളായി. ഇത് ഈ ആദ്യം ഈ DPP-4 എന്ന് പറഞ്ഞ SGLT2 എന്ന് പറയുന്ന മരുന്നുകൾക്കുള്ള ഒരു മറ്റ് സാധാരണ മരുന്നുകളെക്കാളും ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, അവർ മിക്കവാറും പ്രമേഹ രോഗികൾക്ക് തടി ഭാരം കൂടുതലുള്ള ആൾക്കാരായിരിക്കും, അവർക്ക് വെയിറ്റ് കുറയാനും ഈ മരുന്നുകൾ സഹായകമാണ്. അതുകൂടാതെ ഇൻസുലിന് പകരമായിട്ട് എടുക്കാവുന്ന ഇഞ്ചക്ഷനുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതേപോലെ കുട്ടികളിൽ പ്രമേഹം വരുമ്പോൾ പലപ്പോഴും 3-4 times നമുക്ക് ഇൻസുലിൻ എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നമുക്ക് അവർക്ക് ഇൻസുലിൻ പമ്പും കാര്യങ്ങളും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ സുലഭമായി ഉണ്ട്.
2: ഈ കുട്ടികളുടെ പ്രമേഹ രോഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത്, സാധാരണ ഈ അപസ്മാരം പോലെയൊക്കെയുള്ള കുട്ടി ചെറുപ്പത്തിൽ കാണുന്ന പല അസുഖങ്ങളും അല്പം കഴിഞ്ഞാൽ ഒരു 10-12 വയസ്സോടുകൂടി നീങ്ങിക്കിട്ടുന്ന പതിവ്, ഈ പ്രമേഹ കുട്ടികളിൽ കാണുന്ന പ്രമേഹം ഇങ്ങനെ നീങ്ങിമാറിപ്പോകുമോ മരുന്ന് കഴിച്ചാൽ, അതോ മറ്റുള്ളവരെ പോലെ തന്നെ ആജീവനാന്തം അവർക്കും മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയാണോ ഉള്ളത്?
3: ഇത് വളരെ നല്ല ചോദ്യമാണ്. അത് എനിക്ക് പറയാൻ ഞാൻ അത് നമ്മൾ പ്രമേഹം തരംതിരിക്കുകയാണെങ്കിൽ, എത്ര ടൈപ്പ് പ്രമേഹമുണ്ട് എന്ന് തരംതിരിക്കുകയാണെങ്കിൽ, നമുക്ക് ഇന്ന് 3-4 പ്രമേഹമുണ്ട്. അപ്പോൾ അത് ആദ്യമായി പറയുകയെങ്കിൽ Type 1 എന്ന് പറയുന്ന പ്രമേഹമാണ്. അത് സാധാരണ കുട്ടികളിലോ അല്ലെങ്കിൽ നമുക്കൊരു 18 മുമ്പ്, അതായത് ഒരു 15 വയസ്സിൻ്റെ ഇടയിൽ വരുന്ന പ്രമേഹത്തിനെയാണ് നമ്മൾ Type 1 പ്രമേഹം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് വരണതെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന പാൻക്രിയാസിലുള്ള ബീറ്റാസെൽ എന്ന് പറയുന്ന കോശങ്ങൾ മുഴുവനും ഈ അസുഖത്തിൻ്റെ ഭാഗമായി നമ്മുടെ ശരീരം തന്നെ ഇതിനെതിരായിട്ട് ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഇതിനെതിരായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ ഉത്തേജിപ്പിച്ച് ഈ കോശങ്ങളെ ഇല്ലാതെയാക്കുന്നു. ഇതാണ് കൊണ്ടാണ് ഈ പ്രമേഹം വരുന്നത്. അപ്പോൾ അവർക്ക് ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റ കോശങ്ങൾ തീരെ അവരുടെ ശരീരത്തിൽ ഈ രോഗം നിർണയിക്കുമ്പോൾ തന്നെ ഇല്ല. അപ്പോൾ ആ അങ്ങനത്തെ രോഗികൾക്ക് നമ്മൾ ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി രണ്ടാമത്തേത് Type 2 പ്രമേഹം, അതായത് നമ്മളൊരു 30-50 വയസ്സുകളിൽ കാണുന്ന പ്രമേഹം. അതിൽ ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിൻ്റെ അളവ് കുറവാണെന്നേ ഉള്ളൂ. ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അളവ് കുറവാണ്. ഈ പിന്നെ രണ്ടാമത് നമ്മൾ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഈ ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിന് നമുക്ക് സാധാരണ ഒരാളിൽ പ്രവർത്തിക്കുന്ന പോലെ കോശങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് കൂടുതലായിട്ട് അളവ് വന്നാൽ മാത്രമേ അതിന് സാധാരണ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നുള്ളൂ.
2: അതായത് ഒരു സാധാരണ പ്രമേഹ രോഗി അല്ലാത്ത ഒരാളുടെ പാൻക്രിയാസിൽ നിന്നുണ്ടാക്കുന്ന ഇൻസുലിന്റെ പ്രവർത്തനം കിട്ടണമെങ്കിൽ ഇത്തരം ആളുകളിൽ അതിന്റെ
3: ഇരട്ടി
2: ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ട.
3: അതുകൊണ്ടാണ് അവരിൽ പിന്നെ കുറെ കഴിയുമ്പോൾ പാൻക്രിയാസിന് അത്രയധികം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തത്. എന്താ വെച്ചാൽ റെസിസ്റ്റൻസ് അളവ് നമുക്ക് ഡിമാൻഡ് കൂടുതലാണ്, അതിനത്രയുള്ള സപ്ലൈ നമുക്കില്ല,
2: കിട്ടുന്നില്ല.
3: അതെ. മൂന്നാമത് നമ്മുടെ ഗർഭാവസ്ഥയിൽ വരുന്ന പ്രമേഹം, അതായത് ഗെസ്റ്റേഷണൽ അല്ലെങ്കിൽ ഗർഭിണിയാവുമ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് വരുന്ന പ്രമേഹം. പിന്നെ നാലാമത്തത് സെക്കൻഡറി ഡയബറ്റീസ്, വേറെ കാരണങ്ങൾ കൊണ്ട്.
2: ഗർഭിണിയാകുമ്പോൾ താൽക്കാലികമായി ഗർഭസ്ഥ സമയത്ത് മാത്രം വരുന്ന പ്രമേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളോ, ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങളും ഉണ്ടോ?
3: ഉണ്ട്. ഗർഭാവസ്ഥ പ്രമേഹം എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഗർഭിണികളാവുമ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് കണ്ടമാനം ഹോർമോൺ വ്യതിയാനങ്ങൾ ഗർഭാവസ്ഥയിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൽ പല ഹോർമോണുകളും നമുക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഹോർമോണുകളാണ്. അപ്പോൾ ഈ ഓൾറെഡി ഇപ്പോ കുടുംബത്തിൽ പ്രമേഹമുള്ള ആളുകൾ
2: എന്ന പദം പ്രതിരോധം,
3: അതെ, അതായത് അതെ താങ്കൾ പറഞ്ഞ പോലെ ഇൻസുലിന്റെ അളവ് കൂടുതലായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അത് അവരുടെ പാൻക്രിയാസിനെ കൊണ്ട് പറ്റാത്ത വിധത്തിലാണ് ഈ പ്രമേഹമായിട്ട് മാറുന്നത്. അപ്പോൾ ഗർഭകാലത്തിലെ പ്രമേഹം എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഹോർമോണൽ വ്യതിയാനം കൂടുതലായിട്ടും അതേപോലെ കുടുംബ പശ്ചാത്തലമുള്ളവരിലുമാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അതൊരു 95% 90-95% ആളുകളിലും നമുക്ക് ഗർഭാവസ്ഥ കഴിയുമ്പോൾ തന്നെ അവരിൽ പ്രമേഹം ഒഴിഞ്ഞു പോവും, നമുക്ക്
2: നിയന്ത്രണ
3: വിധേയമാവും. പക്ഷേ ഒരു 10-15% ആളുകളിൽ ഇത് ഭാവിയിലേക്ക് തുടരും. അതായത് അവർ ഗർഭാവസ്ഥ ഇത് കഴിഞ്ഞാൽ നേരെ അവർ പ്രമേഹരോഗികളായിട്ട് മാറും,
2: നിത്യരോഗികളായി
3: മാറും. അപ്പോൾ അവരോട് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത് ഒരാൾക്ക് ഗർഭാവസ്ഥയിലെ പ്രമേഹം ഉണ്ടെങ്കിൽ തന്നെ അവർ അത് കഴിഞ്ഞാലും നിത്യമായ ജീവിതശൈലിയും വ്യായാമവും തുടർന്ന് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അവർ ഗർഭാവസ്ഥ കഴിഞ്ഞാൽ ഒരു 6 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റ് ചെയ്യണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും അവർ ഗ്ലൂക്കോസിന്റെ രക്ത ടെസ്റ്റ് ചെയ്യണം. അവർ സാധാരണ ആൾക്കാരെക്കാളും ഭാവിയിൽ പ്രമേഹം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് അവർക്ക് 50% അടുത്ത ഗർഭകാലത്തിനും പ്രമേഹം വരാൻ സാധ്യതയുണ്ട്. പിന്നെ 20-30% ഗർഭാവസ്ഥ പ്രമേഹമുള്ളവർക്ക് ഭാവിയിൽ പ്രമേഹ സാധ്യതയും ഉണ്ട്. അപ്പോൾ അവർ ലൈഫ് ടോങ്, അതായത് ജീവിതകാലം മുഴുവനും അവർ വ്യായാമവും ഭക്ഷണക്രമ ചിട്ടയും പാലിക്കേണ്ടത്, അല്ലാതെ ഗർഭാവസ്ഥ കാലത്ത് മാത്രമല്ല അവർ അത് ചെയ്യേണ്ടത്.
2: സാധാരണഗതിയിൽ ഈ ഗർഭാവസ്ഥയിൽ വരുന്ന പ്രമേഹ രോഗം ഗർഭത്തിന്റെ തുടർച്ചയിൽ നിന്ന് 1-ാമത്തെ മാസം മുതൽ തന്നെ കണ്ടുവരാറുണ്ടോ, അതോ ഒരു പകുതിയൊക്കെ വരുമ്പോഴാണോ, പ്രത്യേകിച്ച് ഏത് മാസങ്ങളിലാണ് ഇത് കണ്ടുവരാറുള്ളത്?
3: അതെ, അത് ഈ മുന്നേ കാലങ്ങളിൽ നമ്മൾ ഒരു 3 ആഴ്ചയോ അല്ലെങ്കിൽ 3 മാസമോ അല്ലെങ്കിൽ 10-12 ആഴ്ചയിൽ മാത്രമേ നമ്മൾ രക്ത ടെസ്റ്റുകൾ പ്രമേഹ ഗർഭാവസ്ഥയിൽ പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാറുള്ളൂ. പക്ഷെ ഇന്ന് ഏഷ്യക്കാരിൽ, അതായത് നമ്മുടെ ഈ ഏഷ്യൻസ് എന്ന് പറയും ഇന്ത്യക്കാരടക്കമുള്ള വംശീയ ആൾക്കാരുകളിൽ പ്രമേഹത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഗർഭാവസ്ഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ രക്ത ടെസ്റ്റും അത് കഴിഞ്ഞ് ഗ്ലൂക്കോസ് കലക്കിയിട്ടുള്ള ടെസ്റ്റും ചെയ്യേണ്ടതാണ്. അതേ ഓരോ 3 മാസത്തിലും ഇത് ചെയ്യേണ്ടതാണ്.
2: ഈ ഗ്ലൂക്കോസ് കലക്കിയ ടെസ്റ്റ് എന്ന് പറഞ്ഞത്,
3: നമ്മളിപ്പോൾ 75 ഗ്രാം ഗ്ലൂക്കോസ് ആദ്യം വെറും വയറ്റിൽ നോക്കും. അത് കഴിഞ്ഞ് 75 ഗ്രാം ഗ്ലൂക്കോസ് കലക്കിയതിന് ശേഷം നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് രക്ത ടെസ്റ്റ് ഒന്നും കൂടി ചെയ്യും. അപ്പോൾ പലരിലും നമുക്ക് വെറും വയറ്റിൽ മാത്രം നോക്കിയാൽ ഗർഭാവസ്ഥയിലെ പ്രമേഹം നിർണയിക്കപ്പെടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പലപ്പോഴും ഗ്ലൂക്കോസ് കഴിഞ്ഞിട്ടാണ് അവരുടെ രക്തത്തിലെ വർദ്ധനവ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്.
2: ഇങ്ങനെ വരുമ്പോൾ ഈ ഗർഭാവസ്ഥയിൽ പ്രമേഹരോഗം കണ്ടുപിടിക്കപ്പെടുകയും അതിനുള്ള ചികിത്സ തുടരുകയും ചെയ്യും. പലപ്പോഴും ഈ ഗർഭിണിയായിരിക്കുമ്പോൾ പരമാവധി മരുന്നുകൾ ഒഴിവാക്കുക, അത് കുട്ടിയുടെ വളർച്ചയ്ക്കും കുട്ടിയുടെ മറ്റു പല കാര്യങ്ങൾക്കും അംഗവൈകല്യങ്ങൾക്ക് വരെ കാരണമാകാമെന്ന ഒരു ധാരണ പലപ്പോഴും, അത് ഒരുപാട് അതിൽ സത്യമുണ്ട് താനും. അങ്ങനെ ഈ പ്രമേഹ രോഗിക്ക്, ഗർഭിണിയായ പ്രമേഹ രോഗിക്ക് പ്രമേഹത്തിനുള്ള മരുന്ന് കൊടുത്താൽ അത് കുട്ടിയെ അത്രമാത്രം ബാധിക്കും?
3: ഇപ്പോ താങ്കൾ മരുന്ന് കൊടുത്തു എന്നുള്ളത് മറക്കുക. അപ്പൊ നമ്മൾ ഗർഭാവസ്ഥയിലെ പ്രമേഹ രോഗം ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഞാൻ അമ്മയിലും കുട്ടിയിലുമായി പറഞ്ഞുതരാം. അമ്മയിലാണെങ്കിൽ നമുക്ക് മാസം തികയണ മുമ്പുള്ള പ്രസവം, അതായത് പ്രീ ടേം ഡെലിവറി എന്ന് പറയുന്നത്,
2: അതായത് 9 മാസം
3: തികയാതെ പ്രസവിക്കുക. പിന്നെ നമുക്ക് ബി പി, ഗർഭാവസ്ഥയിലുള്ള രക്തസമ്മർദ്ദം കൂടുക. പിന്നെ ഇതാണ് അവരിൽ കൂടുതലായിട്ടും നമ്മൾ കാണാറുള്ളത്. അതേസമയം കുട്ടികളിലാണെങ്കിൽ കുട്ടിയുടെ വലിപ്പം കൂടുക, അതായത് അമ്മയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പ്ലാസന്റ വഴി കുട്ടിയുടെ രക്തത്തിലേക്ക് ചേരും. അത് ഒരു 20 ആഴ്ച കഴിഞ്ഞാൽ കുട്ടിയുടെ പാൻക്രിയാസ് പ്രവർത്തനം ആരംഭിക്കും. അപ്പോൾ കുട്ടിയുടെ പാൻക്രിയാസ് കൂടുതലായി പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാവുന്നു, കുട്ടിക്ക് വെയിറ്റ് കൂടും. അതായത് ഒരു 4-4.5 കിലോ കൂടുതൽ ഉള്ള കുട്ടികൾ മാക്രോസോമിയ അല്ലെങ്കിൽ ബിഗ് ബേബി എന്ന് പറയുന്നത് ഒന്നാണ്. പിന്നെ കുട്ടിയുടെ ജനിച്ച ഉടനെ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോവും. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളിൽ ഈ അമ്മയുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുതലായി കുട്ടിയിലേക്ക് ചെല്ലുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഇൻസുലിൻ കൂടുതലായിട്ടുണ്ടാവുന്നു. പെട്ടെന്ന് നമ്മൾ പ്രസവം നടത്തുമ്പോൾ അമ്മയുടെ ശരീരത്തു നിന്നുള്ള ഗ്ലൂക്കോസിന്റെ അളവ് അങ്ങോട്ട് ചെല്ലുന്നില്ല. അപ്പൊ ഇൻസുലിന്റെ അളവ് കൂടുതലായതുകൊണ്ട് കുട്ടികളിൽ പെട്ടെന്ന് ഷുഗർ, ഹൈപ്പോഗ്ലൈസീമിയ വരാറുണ്ട്. പിന്നെ അവർക്ക് കഫക്കെട്ട്, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, കുട്ടികളിൽ വരുന്ന ശ്വാസതടസ്സം കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം തടയാനുള്ള നമുക്ക് ഏക വഴി അമ്മയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോ ഒരു ഇന്നത്തെ നമ്മുടെ ശാസ്ത്രീയത്തിൽ നമ്മൾ ബെനിഫിറ്റ് റിസ്ക് റേഷ്യോ വെച്ചിട്ടാണ്, അതായത് അമ്മയ്ക്ക് എന്താണോ ഗുണം വേഴ്സസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചികിത്സ നടത്തുക. അപ്പോൾ നമ്മൾ സാധാരണയായി ഗർഭസ്ഥ പ്രമേഹത്തിൽ ഇൻസുലിൻ കൊടുത്ത് ഗ്ലൂക്കോസിന്റെ അളവ് കൃത്യമായി നിയന്ത്രിക്കുക എന്നതുള്ളതാണ് നമുക്ക് ആകെയുള്ള ഒരു പോംവഴി ഈ കോംപ്ലിക്കേഷൻസ് തടയാനായിട്ടുള്ളത്. കുട്ടിയുടെ വലിപ്പം കൂടുമ്പോൾ സിസേറിയന്റെ റേറ്റും കൂടും. നമുക്ക് നോർമൽ ഡെലിവറിയിലൂടെ
2: സാധാരണ പ്രസവത്തിന് ഇത്രയും തൂക്കം കൂടിയ കുട്ടിയെ
3: പുറത്തേക്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്.
2: ഓക്കെ, നമുക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, വളരെ അറിഞ്ഞിരിക്കേണ്ട ചില ഗൗരവതരമായ വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഡോക്ടർ അനീഷ് അഹമ്മദ് നമ്മോട് സംസാരിച്ചത്. പ്രമേഹം എന്ന വിഷയത്തിൽ അതിൻ്റെ ഭാഗം ഒന്നാണ് ആരോഗ്യ വിചാരത്തിൽ കേട്ടുകഴിഞ്ഞത്. ഇൻഷാല്ലാ ഇനി നമ്മൾ പ്രവേശിക്കുന്നത്
1: പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അംജദ് ബിൻ നസ്റുള്ളയാണ് നമുക്ക് വേണ്ടി ഈ സെഷൻ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ വിഷയം സന്താനമുണ്ടായവർക്ക് വേണ്ടി എന്ന വിഷയമാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ഏറെ ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഒരു കുഞ്ഞു ജനിച്ച വ്യക്തി അഥവാ കുഞ്ഞു ജനിച്ചാലുള്ള ആശംസയും പ്രാർത്ഥനകളും ആണ്. അഥവാ ഒരു കുഞ്ഞു ജനിച്ച ഒരു വ്യക്തിയെ കണ്ടാൽ, അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായാൽ നാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക വ ശകർതൽ വാഹിബ വ ബലഗ അശുദ്ധഹു വ റുസിഖ്ത ബിർറഹു. പ്രാർത്ഥന ആവർത്തിക്കുകയാണ്. ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക വ ശകർതൽ വാഹിബ വ ബലഗ അശുദ്ധഹു വ റുസിഖ്ത ബിർറഹു. ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക വ ശകർതൽ വാഹിബ വ ബലഗ അശുദ്ധഹു. പ്രാർത്ഥനയുടെ അർത്ഥം ഇങ്ങനെയാണ്: അള്ളാഹു, താങ്കൾക്ക് നൽകിയതിൽ അനുഗ്രഹിക്കട്ടെ. ഇത് നൽകിയ അള്ളാഹുവിനോട് താങ്കൾ നന്ദി കാണിക്കുന്നവനാകട്ടെ. ഈ കുഞ്ഞ് യുവത്വം പ്രാപിക്കുകയും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ നന്മ താങ്കൾക്ക് നൽകപ്പെടുകയും ചെയ്യട്ടെ എന്നുള്ള വളരെ ആശയമുള്ള ഒരു പ്രാർത്ഥനയാണ് നാം പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന ആവർത്തിക്കുകയാണ്: ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക ഫിൽ മൗഹൂബി ഹ വ ശകർതൽ വാഹിബ വ ബലഗ അശുദ്ധഹു വ റുസിഖ്ത ബിർറഹു. ബാറക്കല്ലാഹു ലക, അള്ളാഹു താങ്കൾക്ക് നൽകിയതിൽ അനുഗ്രഹിക്കട്ടെ. അഥവാ ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക, അള്ളാഹു താങ്കൾക്ക് നൽകിയതിൽ അനുഗ്രഹിക്കട്ടെ. വ ശകർതൽ വാഹിബ, ഇത് നൽകിയ അള്ളാഹുവിനോട് താങ്കൾ നന്ദി കാണിക്കുന്നവനാകട്ടെ. വ ബലഗ അശുദ്ധഹു വ റുസിഖ്ത ബിർറഹു, ഈ കുഞ്ഞ് യുവത്വം പ്രാപിക്കുകയും അവൻ്റെ നന്മ അല്ലെങ്കിൽ അവളുടെ നന്മ താങ്കൾക്ക് നൽകപ്പെടുകയും ചെയ്യട്ടെ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. ബാറക്കല്ലാഹു ലക ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക വ ശകർതൽ വാഹിബ വ ബലഗ അശുദ്ധഹു വ റുസിഖ്ത ബിർറഹു. ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബി ലക, അള്ളാഹു താങ്കൾക്ക് നൽകിയതിൽ അനുഗ്രഹം നൽകട്ടെ. വ ശകർതൽ വാഹിബ, ഇത് നൽകിയ അള്ളാഹുവിനോട് അഥവാ ഈ ഹിബത്ത് നൽകിയ അള്ളാഹുവിനോട് താങ്കൾ നന്ദിയുള്ളവനായിരിക്കട്ടെ, താങ്കൾ നന്ദി കാണിക്കുന്നവനാകട്ടെ. വ ശകർതൽ വാഹിബ വ ബലഗ അശുദ്ധഹു വ റുസിഖ്ത ബിർറഹു. വ ബലഗ അശുദ്ധഹു എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് യുവത്വം പ്രാപിക്കുകയും വ റുസിഖ്ത ബിർറഹു, അവൻ്റെ നന്മ താങ്കൾക്ക് നൽകപ്പെടുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ബാറക്കല്ലാഹു ലക ഫിൽ മൗഹൂബിലക വശക്കർത്തൽ വാഹിബ വബലഗ അശുദ്ധഹു വറുസിഖ്ത ബിർറഹു വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, നമ്മൾ വ്യത്യസ്തമായ ഓരോ പ്രാർത്ഥനകൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സന്താനം ഉണ്ടായവർക്ക് വേണ്ടി നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളെ കാണാനും അങ്ങനെയുള്ള ചില സന്തോഷങ്ങൾ പങ്കിടാനൊക്കെ വേണ്ടി നമ്മൾ പോകുന്നൊരു സിസ്റ്റം ഉണ്ട്. എന്നാൽ അവർക്ക് വേണ്ടി അല്ലേ പ്രാർത്ഥിക്കാൻ കൂടി ആ സന്താനത്തിന് അള്ളാഹു അനുഗ്രഹം നൽകിയ ആ അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൽ കഴിയുന്ന അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന നടത്താൻ കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം. ആ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ അംജദ് ബിൻ നസറുള്ളയിലൂടെ കേട്ടത്. റേഡിയോ വൈബ്സിൽ നമ്മൾ യാത്ര തുടരുകയാണ് പൂമരത്തണിലേക്ക്. കുട്ടികളെ ഏറ്റവും കൈപിടിച്ചു കൊണ്ടുവരാൻ, ഒരു മരത്തണലിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ പൂമരത്തണലിൽ. നമ്മുടെ സ്വന്തം പള്ളി, അത് എങ്ങനെയാണ് നാം കാണേണ്ടത്, പരിചരിക്കേണ്ടത് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് അംജദ് മദനി നമ്മോട് പങ്കുവെക്കുന്നത്. പൂമരത്തണലിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പീസ് റേഡിയോ പൂമരത്തണലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നന്മകൾ ചെയ്തുകൊണ്ടും ഉപ്പയുടെയും ഉമ്മയുടെയുമൊക്കെ നല്ല ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും സ്വർഗം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മക്കളിൽ പ്രിയപ്പെട്ട പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പഠിക്കാനും കിട്ടുന്ന ചാൻസുകൾ നന്നായി ഉപയോഗിക്കുന്നവരാണ് പീസ് റേഡിയോ കേൾക്കുന്ന നല്ല കൂട്ടുകാർ. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് സ്വർഗം പ്രതിഫലമായി നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എവിടെ നിന്നാണ് ആളുകൾ അറിവുകൾ നേടിയിരുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? എവിടെ വച്ചാണ് ആളുകൾ നല്ല കാര്യമേതാണ്, തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്നത്? അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഉത്തരമാണ് ഇസ്ലാമിലെ പള്ളികൾ എന്നുള്ളത്. മസ്ജിദുകളിൽ ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഓരോ നബിമാരുടെയും കാലഘട്ടത്തിൽ വിശ്വസിച്ച ആളുകൾ സമയം കണ്ടെത്തിയിരുന്നു എന്നതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എത്രയോ പള്ളികൾ കണ്ടിട്ടില്ലേ? എത്ര മനോഹരമാണ് ചില പള്ളികൾ. കഅബയെ ഒന്ന് മനസ്സിലാലോചിച്ചു നോക്കൂ. കഅബയോട് ചേർന്നു നിൽക്കുന്ന മസ്ജിദുൽ ഹറം ഒന്ന് നോക്കൂ. എന്തൊരു ഭംഗി അല്ലേ? ഇനി മദീനയിലെ മസ്ജിദുൽ നബവിയോ മസ്ജിദുൽ അക്സയോ, അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ലക്ഷക്കണക്കിന് പള്ളികൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് വന്നില്ലേ? എന്തിനായിരിക്കും പള്ളി? പള്ളി കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? പള്ളികളെന്ന് പറയുമ്പോൾ സത്യത്തിൽ വിശ്വാസികൾക്ക്, നല്ല മനുഷ്യർക്ക് ആശ്വാസത്തോടുകൂടെ ഇരിക്കുവാൻ, അല്പം സമാധാനത്തോടുകൂടെ ഇരിക്കുവാനുള്ള സ്ഥലങ്ങളാണ് യഥാർത്ഥത്തിൽ പള്ളികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പള്ളിയിൽ എന്താണ് ഉണ്ടാകാറുള്ളത്? ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ പള്ളികളിൽ ഉണ്ടാവാറുണ്ടോ? അനാവശ്യമായ തർക്കങ്ങളോ ശബ്ദകോലാഹലങ്ങളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ലല്ലോ. പള്ളി എന്ന് പറയുന്നത് നല്ല മനോഹരമായ ബാങ്ക് വിളിക്കുന്ന, എത്ര സന്തോഷമാണ് ആ ബാങ്ക് കേൾക്കുമ്പോൾ. ലേ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഉമ്മ പറയും, ബാങ്ക് കൊടുത്തല്ലോ എന്ന് പറയും. നമുക്ക് നമസ്കരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ബാങ്ക്. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് നമ്മൾ വെള്ളിയാഴ്ചകളിലും മറ്റു ചില സമയങ്ങളിലുമൊക്കെ ഖുതുബകൾ കേൾക്കുന്നു അല്ലേ, നല്ല നല്ല ഉപദേശങ്ങൾ. എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അതുപോലെ തന്നെ പള്ളി പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആളുകൾ പള്ളിയുടെ ഓരോ മൂലകളിലിരുന്ന് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉസ്താദുമാരുടെ മുന്നിലിരുന്ന് ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ചില ആളുകളൊക്കെ പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്ത് നമസ്കാരങ്ങൾ 5 നേരവും പള്ളിയിൽ നടക്കുന്നു. ആളുകൾ അവിടെയും ഇവിടെയുമൊക്കെ ഇരുന്ന് അതാ പ്രാർത്ഥിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ കൈകളിൽ വിരലുകൾ കൊണ്ട് എണ്ണം പിടിച്ച് സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ തുടങ്ങിയ ദിക്റുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പള്ളി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. ഇസ്ലാമിലെ ഒരുപാട് ആരാധനകൾ അത് ചെയ്യാനുള്ള സ്ഥലമാണ് പള്ളി. ആ പള്ളി കേന്ദ്രീകരിച്ചാണ് പ്രവാചകന്മാർ അവരുടെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിരുന്നത്. ഖുർആൻ പഠിക്കാൻ, ദീൻ പഠിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പള്ളിയുണ്ടാക്കിയത്. പള്ളികളുടെ കൂട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഏറെ സന്തോഷത്തോടുകൂടെ കടന്നു വരുന്നത് കഅബയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബിയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കഅബ പടുത്തുയർത്തിയത് അല്ലേ. ആ കഅബക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം അവിടെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ചില പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ കഅബ തകർന്നിരുന്നു. കഅബയുടെ ചില ഭാഗങ്ങൾ തകർന്നു. അത് പുനർനിർമ്മിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം തീർത്തതും ആളുകൾ ഹജറുൽ അസ്വദെന്നു പറയുന്ന കല്ല് വെക്കാൻ ആ നാട്ടിലെ ഗോത്രങ്ങൾ തമ്മിൽ തല്ലുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അവർക്കിടയിൽ വന്ന് പ്രശ്നം പരിഹരിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കല്ലെടുത്ത് അങ്ങോട്ട് വെക്കുന്നുണ്ട്.

ഹദീസുമൊക്കെ പഠിക്കുവാനുമൊക്കെയുള്ള പള്ളി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി. അവിടെ അത് സജീവമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ള സ്വഹാബികളുമൊക്കെ പങ്കെടുത്തു. ഏതായിരുന്നാലും ഈ പള്ളികളൊക്കെ ഉണ്ടാക്കുന്നതുപോലെ തന്നെയാണ് ആ പള്ളികൾ പരിപാലിക്കുവാനും, അതായത് പള്ളിയുടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്യാനും, പള്ളി വൃത്തിയായി സൂക്ഷിക്കലാവട്ടെ, പള്ളിയുടെ അകത്ത് ചീത്തകാര്യങ്ങളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാവട്ടെ, പള്ളിയിൽ മോശമായ എന്തെങ്കിലും കണ്ടാൽ അതെടുത്ത് ഒഴിവാക്കലാകട്ടെ, അതുപോലെ തന്നെ അനാവശ്യമായി പള്ളിയിൽ ഫാനോ ലൈറ്റോ ഒക്കെ വെറുതെ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓഫാക്കലാവട്ടെ, ഇങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും നാം ചെയ്തുകൊണ്ട് പള്ളിയെ നാം ശ്രദ്ധിക്കണം. പള്ളികളുടെ പ്രത്യേകത, അല്ലാഹുവിൻ്റെ വീടാണ്. അല്ലാഹുവിൻ്റെ വീട് നാം എത്ര മനോഹരമായി കൊണ്ടു നടക്കണം. നമ്മുടെ വീട്ടിനകത്ത് മാലിന്യങ്ങളുണ്ടായാൽ, ചീത്ത കാര്യങ്ങളുണ്ടായാൽ നമുക്കിഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി പരിപാലിക്കുന്നതിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനൊരു സംഭവം പറയാം. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരു ഗ്രാമീണനായ അറബി വന്ന്, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ വന്ന് പള്ളിയിൽ മൂത്രമൊഴിച്ചു. സ്വഹാബികൾക്ക് വലിയ സങ്കടമായി. ചില സ്വഹാബികളൊക്കെ ദേഷ്യപ്പെട്ടു. അങ്ങനെ ആ ആള് പേടിച്ചിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ വേഗം കുറച്ച് വെള്ളം കൊണ്ടുവരൂ. എന്നിട്ട് ആ മനുഷ്യൻ മൂത്രമൊഴിച്ച സ്ഥലത്ത് ആ വെള്ളമൊഴിച്ച് നിങ്ങളത് വൃത്തിയാക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ ഒരു മാലിന്യം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വൃത്തിയാക്കാനാണ് പറഞ്ഞത്. ശേഷം അത് ചെയ്ത മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തോടുകൂടെ പറഞ്ഞു കൊടുത്തു, ഇത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സ്ഥലമല്ലേ, ആളുകൾ നമസ്കരിക്കുന്ന ആൾക്കാർ സുജൂദ് ചെയ്യുന്ന സ്ഥലമല്ലേ, ആളുകൾ ഖുർആൻ ഓതുന്ന ആളുകൾ, ദിക്റുകൾ ചൊല്ലുന്ന ആളുകൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സ്ഥലമല്ലേ, ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെടുകയും അയാൾ മാപ്പ് പറയുകയും സോറി പറയുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കു വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിക്കുക കൂടി ചെയ്തു. അപ്പോൾ പള്ളി എപ്പോഴും വൃത്തിയായി കൊണ്ട് നടക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറമിൽ കണ്ടത് അല്പം വായിൽ നിന്ന് വരുന്ന തുപ്പൽ കണ്ട സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തൻ്റെ കൈകൊണ്ട് എടുത്തു പുറത്ത് കളയുകയും അവിടെ വൃത്തിയാക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളും പള്ളി ഇഷ്ടപ്പെടുന്ന, പള്ളിയിൽ പോകാൻ മനസ്സ് കൊതിക്കുന്ന നല്ല മക്കളാവണം. എന്താണ് എല്ലാ സമയത്തും നമസ്കാരത്തിന് പള്ളിയിൽ പോയി പള്ളിയിൽ നടക്കുന്ന നല്ല കാര്യങ്ങളിലൊക്കെ നമ്മളും പങ്കെടുത്താൽ നമുക്ക് അള്ളാഹു നൽകാമെന്ന് പറഞ്ഞ സമ്മാനം എന്താണെന്നറിയുമോ? നാളെ പരലോകത്ത് ഈ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ചു ചേരുന്ന സമയമില്ലേ, ആ സമയത്ത് സൂര്യൻ ഇപ്പോഴുള്ളതിൽ നിന്നും താഴോട്ട് വരും. സഹിക്കാൻ കഴിയാത്ത ആ ചൂടിൽ നിന്ന് കുറച്ചാളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമെന്നാണ്. ആർക്കാണ് ആശ്വാസം നൽകുന്നത് എന്നറിയുമോ? അതിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പള്ളി പരിപാലിക്കുന്ന, പള്ളിയുമായി ഹൃദയം ചേർത്തു വച്ച എന്നാണ്. എന്നുവെച്ചാൽ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന, പള്ളി വൃത്തിയാക്കുന്ന, പള്ളിയുടെ എല്ലാ നല്ല കാര്യങ്ങളിലും ഇടപെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണല് നൽകും എന്നാണ്. നോക്കൂ, സൗദി അറേബ്യയിലെ രാജാക്കന്മാരെക്കുറിച്ച് അവർ പറയാറുള്ളത് എന്താണ്? ഖാദിമുൽ ഹറമൈൻ ശരീഫൈൻ എന്നാണ്. രണ്ട് ഹറമുകളില്ലേ, മക്കയും മദീനയും, അതിൻ്റെ സേവകന്മാർ എന്നാണ് അവരറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, മറിയം ബീവി റളിയല്ലാഹു അൻഹ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരെവിടെയായി

0: ഇരുന്നു. മറിയം ബീവി എവിടെയായിരുന്നു താമസിച്ചത്? കുഞ്ഞുണ്ടായ സമയത്ത് അവർ പള്ളിയിലേക്ക് നേർച്ച നേർന്നതാണ്. ഇമ്രാനെന്നു പറയുന്ന നല്ല മനുഷ്യൻ തനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ പള്ളി വൃത്തിയാക്കുന്നതിനും പള്ളി പരിപാലിക്കുന്നതിനും വേണ്ടി നേർച്ച നേരുകയുണ്ടായി. പ്രസവിച്ചപ്പോഴല്ലേ അത്ഭുതം, കുട്ടി പെൺകുട്ടിയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരാൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നതുപോലെയൊക്കെ ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിച്ചു. എന്നാൽ നേർച്ച നേർന്നതല്ലേ, നേർച്ച നിറവേറ്റുകയും വേണം. അങ്ങനെ കുട്ടിയെ പള്ളിയിൽ കൊണ്ടാക്കുകയും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ പള്ളി വൃത്തിയാക്കലും പള്ളി പരിപാലനവുമൊക്കെയായി. മറിയം റളിയല്ലാഹു അൻഹ ആ പള്ളിയിലുണ്ടായിരുന്നു. അപ്പോൾ പള്ളി വൃത്തിയാക്കുന്നതിൻ്റെ പുണ്യവും കൂലിയുമൊക്കെ അവർക്ക് കിട്ടുന്നതിന് വേണ്ടി. അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രദേശത്തുള്ള, നാം ജീവിക്കുന്ന സ്ഥലത്തുള്ള പള്ളി, ആ പള്ളിയെ നല്ല രൂപത്തിൽ കൊണ്ട് നടക്കണം. അവിടെ ഒരു വൃത്തികേട് കണ്ടാൽ, അവിടെ ഒരു അനാവശ്യമായ ഒരു പേപ്പർ താഴെ വീണ് കിടക്കുന്നത് കണ്ടാൽ, അവിടെ അതിൻ്റെ മുറ്റത്ത് അല്പം ചളി കണ്ടാൽ, പള്ളിയിൽ കയറുന്നിടത്ത് മോശമായ എന്തെങ്കിലും കണ്ടാൽ, നമ്മുടെ വീട് വൃത്തിയാക്കുന്നതിനേക്കാൾ താല്പര്യത്തോടുകൂടെ നമുക്ക് വൃത്തിയാക്കാൻ കഴിയണം. പള്ളിയിൽ അനാവശ്യമായ ശബ്ദങ്ങളുണ്ടാക്കരുത്. അതുപോലെ തന്നെ മാലിന്യങ്ങൾ, ചീത്ത കാര്യങ്ങളൊന്നും പള്ളിയിൽ ഉണ്ടാകാതിരിക്കണം. പള്ളിയിൽ നടക്കുന്ന പ്രസംഗങ്ങൾ, ഖുതുബകൾ, ആ സമയത്ത് നാം ശബ്ദമുണ്ടാക്കാതെ അത് കേൾക്കണം. പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാല് വെച്ച് അല്ലാഹുമ്മ ഫ്തഹ്ലീ അബ്വാബ റഹ്മത്തിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ പ്രാർത്ഥിക്കണം. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ച് ഇറങ്ങുകയും അല്ലാഹുമ്മ ഇന്നീ അസ്അലുക മിൻ ഫദ്ലിക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആളുകൾക്ക്, നമസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദിക്റുകൾ ചൊല്ലുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ പള്ളികളിൽ ഓടിക്കളിക്കുകയോ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി ആളുകളെ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത്. അവസാനമായി ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ, ഒരു പള്ളി ഉണ്ടാക്കിയാൽ, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിലൊരു പള്ളി ഉണ്ടാക്കിത്തരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പള്ളി, സ്വർഗത്തിലൊരു വീട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും കൂട്ടുകാരികളും മനസ്സിലൊരു തീരുമാനമെടുത്തോളൂ. നമ്മൾ അള്ളാഹു അനുഗ്രഹിച്ച് വലിയ ആളുകളാവുകയാണെങ്കിൽ, അള്ളാഹു അനുഗ്രഹിച്ച് നമുക്ക് സമ്പത്തും ഉണ്ടാവുകയാണെങ്കിൽ, നാം അതിൽ നിന്ന് കുറച്ച് പണമെടുത്ത് മാറ്റിവെച്ച് ഒരു ചെറിയ പള്ളിയെങ്കിലും, അല്ലെ, അഞ്ചു നേരം ആളുകൾ വന്ന് നമസ്കരിക്കുമ്പോൾ നമുക്കെത്ര പുണ്യം കിട്ടും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ പള്ളി അവിടെ തന്നെ ഉണ്ടാകും, അല്ലേ? ആ പള്ളിയിൽ ആളുകൾ വരും, പ്രാർത്ഥിക്കും, അവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം പുണ്യം നാം മരിച്ചു കഴിഞ്ഞാലും പരലോകം സംഭവിക്കുന്നത് വരെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സൗഭാഗ്യം കിട്ടണം. നാളെ സ്വർഗലോകത്ത് ഒരു വീട് അള്ളാഹു നമുക്ക് നൽകണം. അതുകൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി മനസ്സ് വെക്കുക. പള്ളി പരിപാലിച്ചുകൊണ്ട്, പള്ളിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ടു പോകാൻ കഴിയണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളിയുമായി നിരന്തരം ഇടപെടാനും പള്ളിയിൽ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മക്കളായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മക്കളായി, ലാ ഇലാഹ ഇല്ലല്ലാഹുക്കു വേണ്ടി ജീവിക്കുന്ന നല്ല മക്കളായി അള്ളാഹു നമ്മെ ഏവരെയും വളർത്തി വലുതാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. പ്രാർത്ഥിക്കുക. പീസ് റേഡിയോ പൂമരത്തണൽ കേൾക്കാൻ ശ്രമിക്കുക. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: യെസ്, വളരെ നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അംജദ് മദനി ഈ ഒരു സെഷനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ ഏതൊരു തരം കെയറിങ്ങിലാണ് ഒരു സമൂഹത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരേണ്ടത് എന്നുകൂടി നമ്മൾ ഈ ഒരു പൂമരത്തണലിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്.
2: യെസ്, സാംസ്കാരികമായ ഒരു ഇടം, കുട്ടികൾക്ക് അദബും മര്യാദയും ജീവിത ചിട്ടയും പകർന്നു നൽകുന്ന മസ്ജിദുകൾ, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതിൻ്റെ പ്രാധാന്യവും അത് കുട്ടികളിൽ പകർന്നു കൊടുക്കേണ്ടതിൻ്റെ ഗൗരവമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി സംബന്ധിച്ച് അംജദ് മദനി നമ്മോട് സംസാരിച്ചത്.

0: ഇൻഷാല്ലാ ഇനി നമ്മൾ ഈ റേഡിയോ വൈബ്സിൽ ചില ലേഖനങ്ങളുടെ ശബ്ദാവിഷ്കാരത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടുള്ള നുറുങ്ങുകളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്നത്തെ നുറുങ്ങുകളിൽ
1: എല്ലാറ്റിൽ നിന്നും പിടിവിടുക എന്ന ലേഖനം രചിച്ചത് ടി ചാണ്ടി, അവതരിപ്പിക്കുന്നത് മൻസൂർ മണ്ണാർക്കാട്.
2: എല്ലാറ്റിൽ നിന്നും പിടിവിടുക. നെയ്സ്മിത്ത് എന്ന ഗ്രന്ഥകാരൻ ഉപാഖ്യാനം ചെയ്തിട്ടുള്ള ഒരു സംഭവം ചില നിത്യനൂതനമായ യാഥാർത്ഥ്യങ്ങൾ അനാവരണം ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഏതാനും വിനോദയാത്രക്കാർ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയി. കൂറ്റൻ പാറക്കെട്ടിൽ നിന്ന് കൂലം കുത്തിമറിയുന്ന നദി പൊട്ടിച്ചിതറുന്ന ആ കാഴ്ച അത്യന്തം ആകർഷകമാണ്. ജലപാതത്തിൽ നിന്നുയരുന്ന അതിസൂക്ഷ്മങ്ങളായ ജലകണങ്ങൾ കൊണ്ട് നെയ്തെടുത്ത മഞ്ഞുകുപ്പായം, അതിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ മാരിവില്ലുകൾ വിരിയുന്നു. ആ മനോഹര ദൃശ്യം കാണാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ അവിടെ എത്താറുണ്ട്. എത്രയും അടുത്തുചെന്ന് വെള്ളച്ചാട്ടം കാണാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. വടികാട്ടിയുടെ സഹായത്തോടുകൂടി കാറ്റിന്റെ ഗുഹ എന്ന സ്ഥലം വരെ പോകാം. അവിടെ നിന്നുള്ള കാഴ്ച ഏറ്റവും മനോഹരമാണ്. പാറക്കെട്ടുകൾക്കിടയിലൂടെ വളഞ്ഞും തിരിഞ്ഞും പോകുന്ന ഒറ്റയടിപ്പാതയിലൂടെയുള്ള യാത്ര ക്ലേശകരമാണ്. ഒടുവിൽ ഒരു നൂൽപ്പാലം കടക്കുകയും വേണം. നമ്മുടെ വിനോദയാത്രക്കാർ ഏറ്റവും അടുത്തുചെന്ന് ജലപാതം ദർശിക്കുവാനുള്ള ആവേശം കൊണ്ടും ക്ലേശങ്ങളെല്ലാം മറന്ന് മുന്നോട്ടു പോയി. ഗൈഡ് കൂടെയുണ്ട്. യാത്രക്കാരിൽ ഒരാൾ ഒഴികെയുള്ള എല്ലാവരും നൂൽപ്പാലം കടന്നു. ഇനിയും കടക്കാനുള്ളത് ഒരു വനിതയാണ്. അവർ പാലത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തി. പാലത്തിന്റെ കയ്യൂരിയിൽ അവർ മുറുകെ പിടിച്ചു. ദേഹമാസകലം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ചുവട് മുന്നോട്ടു വയ്ക്കുവാൻ കഴിയുന്നില്ല. പേടിക്കണ്ട, നടന്നുപോരൂ, ഗൈഡ് പറഞ്ഞു. അവർ വളരെ പണിപ്പെട്ടിട്ടും ഒരു ചുവട് മുന്നോട്ടു വയ്ക്കാൻ കഴിയുന്നില്ല. ശ്രമിക്കുംതോറും കയ്യൂരിയിലുള്ള പിടി മുറുകിയതേയുള്ളൂ. ആ സ്ത്രീയുടെ വിഷമത മനസ്സിലാക്കിയ ഗൈഡ് പറഞ്ഞു, ഭയപ്പെടേണ്ട, എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നുപോരൂ. അവർ ഒരു കൈ കയ്യൂരിയിൽ നിന്ന് എടുത്തു, ഗൈഡിന്റെ കയ്യിൽ പിടിച്ചു. മറുകരം കൊണ്ട് കയ്യൂരിയിൽ നിന്ന് ഒന്നുകൂടി മുറുകെ പിടിച്ചു. പക്ഷേ പാലം കുലുങ്ങുന്നതുകൊണ്ട് മുന്നോട്ടു നീങ്ങാൻ കഴിഞ്ഞില്ല. കൈകാലുകൾ സ്തംഭിച്ചതുപോലെ തോന്നി. പരിചയസമ്പന്നനായ ഗൈഡ് വീണ്ടും പറഞ്ഞു, കയ്യൂരിയിൽ നിന്ന് പിടിവിട്ടു രണ്ടു കരങ്ങളും കൊണ്ട് എന്റെ കൈകളിൽ പിടിച്ചുകൊള്ളൂ. അവർ അങ്ങനെ ചെയ്തു. പിന്നീട് മുന്നോട്ടു നീങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ജീവിതയാത്രയിൽ നമുക്ക് പല വൈതരണികളും കടന്നു പോകേണ്ടതായി വരും. അവസാനം മരണമാകുന്ന നൂൽപ്പാലം കടന്നുവേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ. പക്ഷേ ആ പാലത്തിലൂടെ മറുകരയെത്താൻ ആർക്കാണ് ഭയമില്ലാത്തത്? ഭയമൊഴിവാക്കാൻ നാം എന്തു ചെയ്യണം? ഒന്നാമത്, ഭൗതികമായ എല്ലാറ്റിൽ നിന്നും പിടിവിടുക. ഒരു കയ്യൂരിയും ഭയത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ശക്തമല്ല. രണ്ടാമത്, നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൽ നമ്മുടെ രണ്ടു കരങ്ങളും അർപ്പിക്കുക.
0: മഷാല്ലാ, നമുക്ക് വളരെ ആശയങ്ങൾ പങ്കുവച്ച് നൽകിയിരിക്കുകയാണ് ഇന്നത്തെ രചനയിലൂടെ. എല്ലാറ്റിൽ നിന്നും പിടിവിടുക എന്ന രചന എഴുതിയിട്ടുള്ളത് ടി ചാണ്ടിയാണ്. മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകിയത്.
1: അള്ളാഹുവിൻ്റെ മഹത്തരമായ നാമങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. നമുക്ക് പ്രാർത്ഥിക്കാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും അള്ളാഹുവിനെ കൂടുതലായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളേണ്ട പോലെ ഉൾക്കൊള്ളാനും അസ്മാഉൽ ഹുസ്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ വിത്തർ എന്ന നാമമാണ്. ഇത് നമുക്ക് അവതരിപ്പിക്കുന്നത് ഷമീർ മദീനിയാണ്. എല്ലാവരെയും ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വല തമൂതുന്ന ഇല്ല വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശിഷ്ടങ്ങളായ നാമങ്ങളും ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന അത്യുത്തമങ്ങളായ വിശേഷണങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ കേട്ടു വന്നത്. ഇൻഷാല്ലാ അവസാനമായി ഈ ഒരു നാമം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പഠന പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ചും വിശേഷണങ്ങളെ സംബന്ധിച്ചും കൂടുതൽ കൂടുതൽ കേൾക്കുവാനും ആലോചിക്കുവാനും പഠിക്കുവാനുമൊക്കെ നമ്മൾ തയ്യാറാകുന്നതിനനുസരിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ നമുക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കും. അതുവഴി പടച്ചിറബിൻ്റെ സ്നേഹം കൂടുതൽ കരസ്ഥമാക്കുവാനും അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനുമൊക്കെ സാധിക്കുമെന്നത് നാം എപ്പോഴും ഓർക്കേണ്ട ഒന്നാണ്. അവസാനമായി നമ്മൾ പഠിക്കാനെടുക്കുന്ന നാമം അൽ വിത്ർ എന്ന നാമമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിത്റുൻ, അവൻ ഏകനാണ്. അൽ വാഹിദ് അല്ലദീ ലാ ശരീക ലഹു, യാതൊരുവിധ പങ്കുകാരുമില്ലാത്ത ഏകനാണ് അള്ളാഹു, അദ്വിതീയനാണ് അള്ളാഹു. വലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെപ്പോലെ യാതൊന്നുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒന്നുമേയില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദ്വിതീയനായ രണ്ടാമതൊരുവൻ അവനെപ്പോലെയില്ലാത്ത അത്യുന്നതനും ഏകനുമാണ് അള്ളാഹു. അള്ളാഹു തൻ്റെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മായിലും സിഫാത്തിലും അഫ്ആലിലും എല്ലാം, അഥവാ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് നടത്തുന്നവൻ അള്ളാഹുവാണ്, അള്ളാഹു മാത്രമാണ് എന്ന റുബൂബിയത്തിൻ്റെ അർത്ഥത്തിൽ അവൻ ഏകനാണ്. സൃഷ്ടിപ്പിൻ്റെയും സംരക്ഷണത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും കാര്യങ്ങളിലൊന്നും അവന് യാതൊരുവിധ പങ്കുകാരുമില്ല. അങ്ങനെയുള്ള പടച്ചറബിനോട് ചോദിക്കുന്നൊരു കാര്യത്തിൽ, അവന് സമർപ്പിക്കുന്ന ആരാധനയുടെ വിഷയത്തിൽ അവന് യാതൊരു കൂട്ടാളിയും പങ്കുകാരുമില്ല. നമ്മുടെ തേട്ടങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആരാധനകളുമെല്ലാം അവന് മാത്രമേ അർപ്പിക്കുവാൻ പാടുള്ളൂ, അതിലും അവൻ ഏകനാണ് എന്ന ഉലൂഹിയത്തിൻ്റെ തലത്തിലും അള്ളാഹു വിത്തറാണ്, അഹദാണ്, വാഹിദാണ്, ഏകനാണ്, അദ്വിതീയനാണ്. അതേപോലെ അള്ളാഹുവിനുള്ള നാമങ്ങൾ, അവൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങൾ, അതിവിശിഷ്ടങ്ങളായ അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ, അതാണ് അസ്മാ, സിഫാത്ത്, അഫ്ആൽ. ഇവയിലെല്ലാം അവൻ അദ്വിതീയനാണ്, തുല്യതയില്ലാത്ത അത്യുന്നതനാണ്. അങ്ങനെയുള്ള പടച്ചറബിൻ്റെ ഔന്നത്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു നാമമാണ് അൽ വിത്ർ എന്നത്. അൽ അഹദ് എന്ന നാമം നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ, അവൻ ഏകനാണ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ അർത്ഥത്തിലും അവൻ ഏകനാണ്. അൽ വിത്ർ എന്ന ഒരു നാമം അള്ളാഹുവിൻ്റെ നാമമായി വിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ലെങ്കിലും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര, അള്ളാഹു ഏകനാണ്, അവൻ വിത്റിനെ, ഏകത്വത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അൽ വാഹിദുൽ ലദീ ലാ ശരീക ലഹു വലാ നദീറ ലഹു, യാതൊരു പങ്കുകാരുമില്ലാത്ത, തുല്യന്മാരായി സമന്മാരായി ആരുമില്ലാത്ത അദ്വിതീയനാണ്, അത്യുന്നതനാണ് അള്ളാഹു. അൽ മുൻഫരിദു അൻ ഖൽഖിഹി, സൃഷ്ടികളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നവനാണ് അള്ളാഹു. അൽ ബാഇനു മിൻഹും ബിസിഫാത്തിഹി, അവൻ്റെ വിശേഷണങ്ങളൊക്കെ സൃഷ്ടികളുടെ വിശേഷണങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അത്യുന്നതമായ വിശേഷണങ്ങളാണ് അവനുള്ളത്. ഫഹുവ സുബ്ഹാനഹു വിത്റുൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ പരിശുദ്ധിയുള്ളവനും ഏകനുമാണ്. വ ജമീഉ ഖൽഖിഹി ശഫ്, അള്ളാഹുവിൻ്റെ സർവസൃഷ്ടികളും അവർക്ക് ദ്വൈതഭാവങ്ങളും സ്വഭാവങ്ങളും ഉള്ളവരാണ്. അദ്വിതീയനായിട്ട് അഥവാ രണ്ടാമത്തെ ഒന്ന് എന്ന് പറയാനില്ലാത്ത അത്യുന്നതനായ അവസ്ഥ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. സൃഷ്ടികളെല്ലാം ഇണകളുമാണ് അഥവാ ജോഡികളായിട്ടാണുള്ളത്. ഏകം അല്ലെങ്കിൽ ഏകത്വം എന്നത് സൃഷ്ടികൾക്ക് അവകാശപ്പെടാൻ കഴിയാത്തൊരു വിശേഷണമാണ് എന്നാണ്. ഖുലിഖു അസ്വാജ, അവരൊക്കെ ഇണകളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈനി, എല്ലാറ്റിൽ നിന്നും സർവസൃഷ്ടികളെയും ഇണകളായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് സൂറത്തു ദാരിയാത്തിൽ 49-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ഏകത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തൗഹീദ്, ഏകദൈവ വിശ്വാസം നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുവാൻ സാധിക്കണം. ഷിർക്കിൻ്റെ, ബഹുദൈവത്വത്തിൻ്റെ എല്ലാം വേരോടുകൂടി പിഴുതെറിയുവാൻ ഈ നാമം നമ്മെ പ്രേരിപ്പിക്കുന്നു. അള്ളാഹുവിനെപ്പോലെ ആരുമില്ല. അല്ല കാണുന്നത് പോലെ കാണാൻ, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കാൻ, അല്ല അറിയുന്നത് പോലെ അറിയാൻ, അല്ല സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നറിയുമ്പോൾ, പരിധികളില്ലാതെ യാതൊരുവിധ പരിധികളും, ദൂരത്തിൻ്റെ പരിധി, ഭാഷയുടെ പരിധി, ഇങ്ങനെ എല്ലാം അതിജയിച്ചുകൊണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി നമ്മെ കാണാൻ, നമ്മെ കേൾക്കാൻ, നമ്മെ സഹായിക്കാൻ ഒക്കെ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നറിയുമ്പോൾ ആ പടച്ചറബിനെ മാത്രമേ ഒരു വിശ്വാസി വിളിച്ചു തേടുകയുള്ളൂ. ഖുൽ ഇന്നമ അദ്ഉ റബ്ബി വല ഉശ്രിക്കു ബിഹി അഹദ. പരിശുദ്ധ ഖുർആനിലെ 72 അധ്യായം സൂറത്തുൽ ജിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ കൽപ്പിക്കുകയാണ്. ഖുൽ, പറയൂ പ്രവാചകരെ, ഇന്നമ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ, തേടുകയുള്ളൂ. അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എത്രയെത്ര പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എത്രയോ ദിക്ര ദുആകൾ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലേതെങ്കിലും ഒന്നിൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന, തേടുന്ന ഒരു ഘട്ടം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തൗഹീദിൻ്റെ ആശയത്തെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട്, കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അള്ളാഹുവല്ലാത്തവരോട് സങ്കടങ്ങളും ആവലാതികളും വേവലാതികളും ഒക്കെ ബോധിപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള മാലകളും അതേപോലെ തന്നെ ബൈത്തുകളുമൊക്കെയായി ആളുകൾ അള്ളാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുന്ന സങ്കടങ്ങൾ ബോധിപ്പിക്കുന്ന അവസ്ഥയുള്ളത്. അപ്പോൾ ഒരൊറ്റ വിളിയിൽ മൊഹിദ്ദീൻ ഷെയ്ഖയെ രക്ഷിക്കണേ, മുമ്പുറത്തെ തങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുആയിലൂടെ, ഒരു സഹായതേട്ടത്തിലൂടെ എത്ര ബഹുദൈവത്വം, ഷിർക്കിൻ്റെ ക്രൂരമായ ചെയ്തികൾ നടക്കുന്നുണ്ട് എന്നറിയുമോ? പരിധികളില്ലാതെ കേൾക്കുവാൻ സാധിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ബാഗ്ദാദിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ബാഗ്ദാദിൽ ഉള്ള മൊഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലഹിയെ വിളിക്കുമ്പോൾ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും, പരിധികളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ നമ്മെ കാണാനും കേൾക്കാനും കഴിയും എന്നുള്ളൊരു വിശ്വാസം തന്നെ അള്ളാഹുവിലുള്ള പങ്കുചേർക്കലാണ്. കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി നമ്മെ കേൾക്കാൻ കഴിയുക എന്നത് അള്ളാഹുവല്ലാത്ത ഒരു സൃഷ്ടിക്കും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു പങ്കുചേർക്കൽ നടന്നു. കേട്ടാൽ മാത്രം പോരല്ലോ, നമ്മൾ പറയുന്നത് മനസ്സിലാകണം. അപ്പോൾ മലയാളിയായ നമ്മുടെ വിഷമവും സങ്കടവും ചോദ്യവും ഒക്കെ മലയാളം ജീവിതത്തിൽ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത, മലയാളം അറിയാത്ത ഷെയ്ഖവറുകൾ കേട്ട് മനസ്സിലാക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിനൊരു വിശേഷണത്തിലാണ് അവിടെ പങ്കുചേർക്കപ്പെടുന്നത്. പരിധികളില്ലാതെ കേൾക്കാൻ കഴിയുക എന്നത്, ഭാഷയുടെ പരിമിതികളില്ലാതെ, ദൂരത്തിൻ്റെ പരിമിതികളില്ലാതെ എല്ലാം അദ്ദേഹം കേൾക്കുമെന്ന് പറയുമ്പോൾ പടച്ചറബിൻ്റെ മാത്രം പ്രത്യേകതയുള്ള ഒരു സിഫത്തിൽ, ഒരു വിശേഷണത്തിൽ കൂടി അവിടെ പങ്കുചേർക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുമായി നിരന്തരം പലരും വിളിച്ചു തേടുമ്പോൾ അതൊന്നും കൂടിക്കലരാതെ വേർതിരിച്ച് കൃത്യമായി മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയുക എന്ന അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതിലാണ് മഹാൻ അവറുകളെ ഈ വിളികളിലൂടെ പങ്കുചേർക്കപ്പെടുന്നത്. അപ്പോൾ കേൾക്കുന്നു, മനസ്സിലാകുന്നു, മാത്രം പോലെ സഹായിക്കണ്ടേ? സഹായിക്കുമെന്ന വിശ്വാസം കൂടിയാകുമ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി നമ്മെ സഹായിക്കാൻ കഴിവുള്ള അള്ളാഹുവിൻ്റെ ആ വിശേഷണത്തിൽ അള്ളാഹു അല്ലാത്തവരെ പങ്കുചേർക്കുന്നു. അപ്പോൾ അത് വലിയ പാതകമാണ്, ഗുരുതരമായ തിന്മയാണ്. അങ്ങനെ ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്ത് പടച്ചറബിൻ്റെ വിശേഷണങ്ങളിലും അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലും മറ്റുള്ളവരെ കൂടി പങ്കുചേർത്താൽ ബഹുദൈവത്വത്തിൻ്റെ അഴുക്കും പേറിയാണ് അയാൾ ജീവിക്കുന്നത്. ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന. അത്തരം ജീവിതത്തിലൂടെ ആ തെറ്റായ ആശയം തിരുത്താതെ അയാളങ്ങ് മരിച്ചുപോയാൽ സ്വർഗം എന്നേക്കുമായി അയാൾക്ക് നിഷിദ്ധം എന്നാണ് ഖുർആൻ പറഞ്ഞത്, സൂറത്തുൽ മാഇദയിലെ 72 വചനത്തിലൂടെ. സ്വർഗം അവർക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ നരകമായിരിക്കും പിന്നെ അവർക്കുള്ള സങ്കേതം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വീറും വാശിയും ഒക്കെ ഒഴിവാക്കി ദീനിനെ സത്യസന്ധമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ തയ്യാറാവുക. അള്ളാഹു അൽ വിത്തർ, അവൻ ഏകനാണ്, അദ്വിതീയനാണ്, അത്യുന്നതനാണ്. പല കാര്യങ്ങളിലും ഒറ്റയാക്കുക എന്നത്, ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്നത് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അഞ്ചു നേരത്തെ ഫർദ് നമസ്കാരം 5 എന്ന ഒരു ഒറ്റ സംഖ്യയാണല്ലോ. അതേപോലെ വിത്തർ നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള നമസ്കാരം, വിത്തർ എന്ന പേര് വരാൻ തന്നെ കാരണം ഒറ്റയിൽ അവസാനിപ്പിക്കുന്നത് കൊണ്ട് എന്നാണ്. ഒരു റക്കായത്ത് കൊണ്ട് അവസാനിപ്പിക്കാം, രണ്ടറക്കായത്ത് നമസ്കരിച്ചതിന് ശേഷം അവസാനം ഒരു റക്കായത്ത് മാത്രമായി നമ്മൾ നമസ്കരിച്ച് സലാം വീട്ടുമ്പോൾ, അല്ലെങ്കിൽ മൂന്നറക്കായത്ത് ഒരുമിച്ച് നമസ്കരിക്കുന്ന രീതിയിലും വിത്തറിനുണ്ട്. അവ എന്നാലും അവിടെ ഒരു ഒറ്റയാക്കുക എന്ന പ്രവൃത്തി നടക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാം, യാ അഹ്ലൽ ഖുർആനി ഔത്തിറു, ഖുർആനിൻ്റെ വക്താക്കളെ നിങ്ങൾ വിത്തറാക്കുക. ഫഇന്നല്ലാഹ വിത്തറുൻ യുഹിബ്ബുൽ വിത്തറ, അല്ലാഹു ഏകനാണ്, അവൻ ഏകത്വത്തെ ഇഷ്ടപ്പെടുന്നു, ഒറ്റയാക്കുന്നതിന് ഇഷ്ടപ്പെടുന്നു. അതായത് പണ്ഡിതന്മാർ വിശദീകരിച്ചു, യഅനി കുല്ല വിത്തരിൻ ശറഅഹു, അവൻ മതമാക്കിയിട്ടുള്ള, അവൻ മതത്തിൻ്റെ ഭാഗമാക്കി പഠിപ്പിച്ച എല്ലാ ഒറ്റയാക്കലുകളും അവൻ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. വിത്ര നമസ്കരിക്കുക എന്നത്, അതേപോലെ ദിക്ര ദുആകളിൽ പ്രത്യേകം ഒറ്റയാക്കി അവസാനിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, വളവിൻ്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ തക്ഫീൻ, മയ്യത്ത് കഫൻ ചെയ്യുമ്പോൾ, മയ്യത്ത് നമസ്കാരത്തിൽ സഫ് കെട്ടുമ്പോൾ, ഇങ്ങനെ ഒറ്റയാക്കുവാൻ പ്രത്യേകം പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ ഒറ്റയാക്കുക എന്ന പ്രവൃത്തിയെയും അള്ളാഹുവിനിഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള പടച്ചറബിനെ നാം മനസ്സിലാക്കുമ്പോൾ, അവനിൽ പങ്കുചേർക്കുന്ന, അവൻ്റെ ഏകത്വത്തെ നിരാകരിക്കുന്ന രീതിയിൽ ഒരു വാക്കും ഒരു പ്രവൃത്തിയും നമ്മിൽ നിന്ന് വന്നുകൂടാ. ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയാലും നമുക്കൊരു ഉപകാരം ചെയ്തു തരുവാനോ ഒരു ഉപദ്രവം വരുത്തുവാനോ അവർക്കൊന്നും സാധിക്കുകയില്ല, അള്ളാഹു നിശ്ചയിച്ചെങ്കിലല്ലാതെ. അപ്പോൾ ആ പടച്ചറബിനെ നാം അറിയണം. അവൻ അൽ അഹദ്, ഏകനാണ്. അസ്വമദ്, എല്ലാവരും ആശ്രയിക്കുന്ന, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത പരാശ്രയമുക്തനാണ്. അൽ വിത്തർ, അവൻ ഏകനാണ്. ആ അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ അറിയാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നന്ദിയുള്ള അവൻ്റെ ദാസന്മാരായി ജീവിക്കുവാൻ മനസ്സുവെക്കുകയും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആളുകളിൽ മഹാഭൂരിപക്ഷവും പടച്ചറബിൽ തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തി അവനിൽ പങ്കുചേർക്കുന്നവരായി ജീവിക്കുന്നത് എന്ന് ഖുർആൻ പലയിടങ്ങളിലും ഉണർത്തിയിട്ടുണ്ട്. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം അവർ കണക്കാക്കിയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റായ ഉപമകളും തെറ്റായ വിശ്വാസങ്ങളും തെറ്റായ വിശ്വാസങ്ങളുമാണ് പലരുടെയും മനസ്സിലുള്ളത്. പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ പേടിപ്പിച്ച് അകറ്റി നിർത്തുകയാണ്. അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരമകാരുണ്യകനും അളവറ്റ ദയാപരനും അനുഗ്രഹദാതാവുമായ അള്ളാഹു, അവൻ സർവശക്തനാണ്, ഏകനാണ് എന്നതോടൊപ്പം നമ്മെ കാണുകയും നമ്മെ അറിയുകയും നമുക്ക് വേണ്ട എല്ലാം നൽകുകയും ചെയ്ത ആ പടച്ചറബിനെ ഒരിക്കലും മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കരുത്. തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ അവൻ സ്വീകരിക്കുകയും പൊറുക്കുകയും ചെയ്യും. റഹ്മാനായ റബ്ബ് അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനൻ വഖിന അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തു.
0: മാഷാ അല്ലാഹ്, അല്ലാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് ഓരോ ദിനവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ വിശാലമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചാണ്. ഇത്തരം വിശേഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ആഴത്തിൽ അറിയാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയിൽ അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഉപയോഗപ്പെടുത്തി മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമാകുന്നത്. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ കേട്ടത് അൽ വിത്തർ എന്ന അള്ളാഹുവിൻ്റെ ഉത്തമ നാമത്തെക്കുറിച്ചുള്ള ഷമീർ മദീനിയുടെ അവതരണമാണ്.
1: ഉസ്താമാഷേ, കഥ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ, വൃദ്ധന്മാർ വരെ കഥ ഇഷ്ടമാണ്. പക്ഷെ ആ കഥയിൽ ഒരു പാഠം കൂടി ഉണ്ടായാലോ. നമ്മളിനി കഥ പറയാം.
0: ഓക്കെ, ഇന്നത്തെ കഥ പറയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസലാം വീട്ടിയാണ്. പതിവ് പോലെ യാത്ര കഴിഞ്ഞപ്പോൾ എന്ന ഒരു കഥയുമായി കൊണ്ടാണ് അജ്മലും കുഞ്ഞു പെങ്ങളും എന്ന ഭാഗത്തിൻ്റെ 14-ാമത്തെ കഥ നമ്മൾ കേൾക്കുന്നത്.
4: അജ്മലും കുഞ്ഞു പെങ്ങളും. അധ്യായം 14. യാത്ര കഴിഞ്ഞപ്പോൾ. അജ്മലും സെൽവയും ഇപ്പോൾ എവിടെയായിരിക്കും? ഷാഹിദ് ചിന്തിച്ചു. സന്ധ്യയാവാൻ ഇനി അരമണിക്കൂറേ ഉള്ളൂ. രാത്രിയെ തിരിച്ചെത്തുകയുള്ളൂ എന്നാണ് അധ്യാപകർ പറഞ്ഞിരുന്നത്. മറ്റു കുട്ടികളോടൊപ്പം തൻ്റെ മക്കൾക്കും വിനോദയാത്ര പോകാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമുണ്ടെങ്കിലും അവർ തിരിച്ചെത്താൻ ഇനിയും മണിക്കൂറുകൾ കഴിയണമല്ലോ എന്ന ചിന്ത അസ്വസ്ഥതയുണ്ടാക്കി. അവരുടെ ഉപ്പ മരിച്ച ശേഷം ഇത്ര സമയം അവരെ പിരിഞ്ഞിരുന്നിട്ടില്ല. അജ്മലും സെൽവയും 3 കോഴികളുമാണ് ഇന്ന് തൻ്റെ ലോകം. ഇപ്പോൾ സമയം നീങ്ങാൻ പഴയ പോലെ പ്രയാസം തോന്നുന്നില്ല. അല്ലാഹു ദുഃഖങ്ങൾ പലതും മറപ്പിക്കുന്നു. അവന് സ്തുതി. കോഴികൾ കൂടണയാൻ വന്നിരിക്കുന്നു. അവയെ കണ്ടപ്പോൾ അജ്മലും സെൽവയും വേഗം തിരിച്ചെത്തിയെങ്കിൽ എന്ന് തോന്നി. ഇന്നാണ് പുള്ളിച്ചിയും ചെമ്പിയും മുട്ടയിട്ടത്. അജ്മലിന് കോഴിമുട്ട തിന്നാൻ വലിയ ആഗ്രഹമാണ്. അതിനോടുള്ള കൊതിയേക്കാൾ അധികം അത് കഴിച്ചാൽ ശരീരം വേഗം തടിവെക്കുമെന്നാണ് പ്രതീക്ഷ. ആരോഗ്യം വെച്ചാൽ ഒഴിവു ദിവസങ്ങളിൽ കൂടുതൽ ജോലി ചെയ്ത് പണമുണ്ടാക്കാമെന്ന ചിന്തയുമാണ്. പാവം കുട്ടി, ഭർത്താവ് മരിച്ചുപോയെങ്കിലും അല്ലാഹു 2 നല്ല മക്കളെ തന്നിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാ. അവൾ ഒരു ചിരട്ടയിൽ വെള്ളമെടുത്ത് കോഴിക്കൂടിനടുത്തേക്ക് നീങ്ങി. എന്നും താൻ മുമ്പിൽ വെച്ചു കൊടുക്കുന്ന വെള്ളം കുടിച്ച ശേഷം മാത്രമേ സായിപ്പും പുള്ളിച്ചയും കൂട്ടിൽ കയറുകയുള്ളൂ. അവർ 3 പേരും ഒരേ ചിരട്ടയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു, അജ്മലിനെയും സെൽവയും പോലെ നല്ല ഐക്യത്തിലാണവർ. കോഴിക്കൂടടച്ച് കൈ കഴുകി അകത്തെത്തിയപ്പോഴാണ് മഗരിബ് ബാങ്കു കൊടുത്തത്. ഉടനെ വധു ചെയ്ത് നമസ്കാരപ്പായ നിവർത്തി. കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ട് ഷാഹിദ ഞെട്ടി. യാ അല്ലാ, എന്തൊരു ഉറക്കമാണ് ഞാൻ ഉറങ്ങിയത്. മഗരിബ് നമസ്കരിച്ച് നമസ്കാരക്കുപ്പായം മാറ്റാതെ കിടന്നുകൊണ്ട് ദിക്റു ചൊല്ലുകയായിരുന്നു. അതിനിടയിലാണ് ഉറങ്ങിപ്പോയത്. വീണ്ടും ബെല്ല് മുഴങ്ങി. വാതിലിൻ്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. അജ്മലും സെൽവയുമാണ്, കൂടെ പൊന്നമ്മയും ഹസീന ടീച്ചറുമുണ്ട്. നമസ്കാരക്കുപ്പായം മാറ്റാതെ വാതിൽ തുറന്നു. കുട്ടികൾ സലാം പറഞ്ഞ് ഉമ്മയെ കെട്ടിപ്പിടിച്ചു. അധ്യാപികമാരെ ചായക്കു സൽക്കരിച്ചെങ്കിലും മറ്റു കുട്ടികളെയും വീട്ടിലെത്തിക്കാനുള്ളതിനാൽ അവർ വീട്ടിലേക്ക് കയറാതെ തിരിച്ചുപോയി. എന്താ മക്കൾക്ക് കുടിക്കാൻ വേണ്ടത്? ചായയോ നാരങ്ങവെള്ളമോ? ആദ്യമൊന്ന് കുളിക്കട്ടെ ഉമ്മ, എന്നിട്ട് കുറച്ച് നാരങ്ങവെള്ളം കുടിക്കാം. അജ്മൽ കുളിക്കാൻ പോയപ്പോൾ സെൽവ ബാഗ് തുറന്ന് ഒരു ജോഡി ചെരുപ്പെടുത്ത് ഉമ്മയുടെ നേരെ നീട്ടി. ഇത് പൊന്നമ്മ ടീച്ചർ ഉമ്മാക്ക് വേണ്ടി വാങ്ങിത്തന്നതാ. ഇക്കാക്കയുടെ ബാഗിലും ഉണ്ട് കുറച്ച് സാധനങ്ങൾ. അത് ഹസീന ടീച്ചറുടെ വകയാ. അജ്മൽ കുളിച്ചു വന്നപ്പോൾ സെൽവ പറഞ്ഞു, ഇക്കാക്ക ഉമ്മാക്ക് യാത്രയിലെ ഹരങ്ങളൊന്ന് പറഞ്ഞുകൊടുക്ക്. അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. ആദ്യം കുളിച്ചു വാ, എന്നിട്ട് നാരങ്ങവെള്ളം കുടിക്കേ. പിന്നെ നമസ്കാരം, ശേഷം ഭക്ഷണം. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് കിടന്നുകൊണ്ട് യാത്രാവിവരണങ്ങൾ നടത്താം. അതല്ലേ ഉമ്മ നല്ലത്? അജ്മൽ പറഞ്ഞു. അതെ. സെൽവ കുളിമുറിയിലേക്ക് പോയി. കുളിയും നമസ്കാരവും കഴിഞ്ഞ ശേഷം മലമ്പുഴ വിശേഷങ്ങൾ പറയാമെന്ന തീരുമാനത്തോടെ.
1: വളരെ മനോഹരമായ ഒരു കഥ തന്നെ അല്ലേ. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ ഇതിൽ ഉണ്ട്. കുറേയായി നമ്മൾ ഈ കഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അബ്ദുസലാം വീട്ടിയാണ് അവതരിപ്പിക്കുന്നത്. ബറക്കല്ല.
0: ഏതായാലും ഈ അവതരണത്തിൽ നമുക്ക് വളരെ ഹൃദ്യമായ, ആകർഷണീയമായ, കുട്ടികളുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് പകർന്നു നൽകുന്ന ഒരു രീതി അല്ലേ നമ്മൾ കാണുകയുണ്ടായി. മാഷാല്ലാ. റേഡിയോ വൈബ്സിൻ്റെ യാത്ര തുടരുമ്പോൾ ഇനി നമ്മൾ പോകുന്നത് ദൃശ്യത്തിലേക്കാണ്. ദൃശ്യമെന്ന് പറയുമ്പോൾ സാധാരണ നമ്മളുടെ മുമ്പിൽ കാണുന്ന ചില കാഴ്ചകളാണ്. എന്നാൽ ആ കാഴ്ചകളെ ശബ്ദത്തിൻ്റെ അവതരണത്തിലൂടെ, ശബ്ദ ആവിഷ്കാരത്തിലൂടെ നമുക്ക് ചില തെളിച്ചം അല്ലെങ്കിൽ ചില കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ദൃശ്യം. ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്
1: മുഹമ്മദ് അലി ആൻഡ് അദ്നാനുൽ ഫാരിസ്.
0: യെസ്, എന്താണ് നമ്മുടെ ഇന്നത്തെ ദൃശ്യത്തിലെ?
1: ഇന്ന് ദൃശ്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്തുള്ള സ്ഥലമൊന്നുമല്ല. ഇന്ന് ഗുൽമാർഗിൽ മഞ്ഞു പെയ്യുമ്പോൾ.
0: യെസ്, ഒരു പക്ഷേ നമുക്ക് കാണണമെന്ന ജീവിതത്തിൽ വലിയ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ്, എന്നാൽ ഒരുപാട് ഭീതി പല വിധത്തിലും നമ്മെ തേടിയെത്തുന്ന ചില സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അല്ലേ?
1: അതെ അതെ അതെ.
0: ഏതായിരുന്നാലും അള്ളാഹുവിന്റെ ദുനിയാവിലെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതുണ്ടാകാം, കാണാതെ പോകുന്നതുണ്ടാകാം. എന്നിരുന്നാലും ഇത്തരം കാഴ്ചകളെ നമ്മുടെ കൺമുമ്പിലേക്ക് ആ കാഴ്ചകൾ കൊണ്ടുവരുന്ന ഒരു രൂപത്തിലാണ് ദൃശ്യത്തിൽ നാം കേൾക്കാൻ പോകുന്നത്.
1: അപ്പോൾ ഒരു ഗുൽമാർഗിൽ പോയി വന്ന പോലെ ഒരു അവതരണമാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കേൾക്കാൻ സാധിച്ചേലേ?
0: അതെ അതെ. നമ്മുടെ കൂടെ മുഹമ്മദ് അലി അതുപോലെ തന്നെ അദ്നാനുൽ ഫാരിസുമാണ് ദൃശ്യത്തിൽ ചേർന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ദൃശ്യം, നയനമനോഹര കാഴ്ചകളുടെ ശ്രവ്യാനുഭവം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാശ്മീരിലെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുഹമ്മദ് അലി പോത്തുക്കാടൻ, പാലക്കാട് എടത്തനാട്ടുകര സ്വദേശി, അസിസ്റ്റന്റ് കമ്മീഷണർ GST. അദ്ദേഹത്തിൻ്റെ കാശ്മീർ യാത്രാ അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടിലെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിരുന്നത്, അവിടെ വെച്ചാണ് നിർത്തിയത്. ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാതോർക്കാം.
6: ദാൽ തടാകത്തിൽ ഹൗസ് ബോട്ടിലായിരുന്നു കഴിഞ്ഞ നമ്മുടെ അനുഭവം നിലച്ചുപോയത്. 5200 ഫീറ്റ് അടിയിലാണ് കാശ്മീർ. ഭൂമിയിലെ സ്വർഗം എന്നാണ് കാശ്മീരിനെ വിശേഷിപ്പിക്കാറുള്ളത്. ദാൽ തടാകത്തെ കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നൊക്കെയാണ് പറയാറുള്ളത്. അതിലാണ് ഷിക്കാരിയും റൈഡും നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിലൊരു ഒരു ഡീലക്സ് സൗകര്യമുള്ള ഹൗസ് ബോട്ടിലായിരുന്നു രാത്രി താമസം. രാവിലെ ചൂടോടുകൂടി പ്രഭാത ഭക്ഷണങ്ങളെത്തി, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്രയ്ക്ക് ഒരുങ്ങി. ആദ്യത്തെ യാത്രയാണ് പ്രധാനമായിട്ടുള്ളത്. 9 മണിക്ക് രാവിലെ എത്തുന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഭക്ഷണം കഴിച്ചപ്പോഴും കുറച്ച് വൈകി. സ്വാഭാവികമായിട്ടും ഷിക്കാരയിൽ കയറുന്നു. ഈ ദാൽ തടാകത്തിലൂടെ പണ്ടത്തെ പോലെ മഞ്ഞുപാടികളെയൊക്കെ തച്ചടച്ച് അങ്ങനെ തണുപ്പ് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ റോഡിലെത്തുന്നു. അവിടെ നമ്മുടെ മുന്നാജി വാഹനവുമായി കാത്തു നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചെറുതായിട്ട് മുഖം ചോന്നിരുന്നു. വൈകിയതാണ് കാരണം, ഞങ്ങളുടെ കാരണത്താലല്ല. ഭക്ഷണം വൈകിയെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ ഒരു അയാൾ വിട്ടു, പക്ഷേ കൂടെ വന്ന ആൾക്കാർ ചീത്തറയെന്ന് കേട്ടിരുന്നു. അവിടെ പ്രാദേശികമായ ഭാഷയിലാണ് പറഞ്ഞത്, എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അടുത്ത് പെഹൽഗാമിലേക്കാണ് യാത്ര. ശ്രീനഗറിൽ നിന്ന് 95 കിലോമീറ്റർ ദൂരമുള്ള ഒരു പ്രദേശമാണ്. ഒരു മലയാണ്. 7200 ഫീറ്റ് ഉയരമുള്ളതാണ്. ആട്ടിടയന്മാരുടെ താഴ്വര, വാലി ഓഫ് ഷപ്പേഴ്സ് എന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാശ്മീരിൻ്റെ യഥാർത്ഥ ചിത്രം കാണാൻ പോവുകയാണ്. നഗരത്തിൻ്റെ കാഴ്ചകളെന്ന് പറയുമ്പോൾ നഗരത്തിൽ എല്ലാം സാധാരണ പോലെയാണ്. ആളുകൾ നടന്നു പോകുന്നു, വാഹനത്തിൽ പോകുന്നു, കടകളൊക്കെ തുറന്നിട്ടുണ്ട്. മൊത്തം തണുപ്പാണ്. അതിൻ്റെ ആ ഒരു കുളിർമ എല്ലാവരുടെയും മുഖത്തും ഒക്കെ കാണുന്നുണ്ട്. നമ്മളത്ര അവർക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും തണുപ്പ് പ്രകടമാണ്. അതിൽ നഗരത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ എല്ലാ വീടുകളും വലിയ വലിയ വീടുകളൊക്കെ വളരെ കുറവാണ്. വീടുകളിലൊക്കെ മുകൾ ഭാഗം ഒരു എന്താണ് പറയുക, വി ഷേപ്പിൽ, വീട് തിരിച്ചിട്ടുള്ള ഷേപ്പിൽ തകരം കൊണ്ട് മേഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ വീടുകളിലും രാത്രി മഞ്ഞിൻ്റെ കട്ടകളുണ്ടാവും, അത് ഉരുകി താഴ്ത്തിക്കരണുള്ള സംവിധാനമാണ് അതുള്ളത്. ടൗണുകൾ പറയുമ്പോൾ റോഡിൽ മഞ്ഞ് നിറയും. അപ്പോൾ വലിയ യന്ത്രങ്ങൾ കൊണ്ട് അത് നീക്കിയിട്ട് റോഡിൻ്റെ രണ്ട് വശങ്ങളിലേക്കും മാറ്റിയിടും. എന്നിട്ട് ആ വഴിക്കാണ്, അത് ക്ലിയർ ചെയ്തിട്ടുള്ള വഴിയിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ ടൗണുകളിലൊക്കെ ഈ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ കൂട്ടിയിട്ട മഞ്ഞ് പതുക്കെ ഉരുകാൻ തുടങ്ങും. അപ്പോൾ റോഡിലൊക്കെ വെള്ളം കിനിയും. പിന്നെ ടൗണിലുള്ള മറ്റുള്ള പൊടിയൊക്കെ ആകുമ്പോൾ മൊത്തത്തിൽ ഒരു തൂമഞ്ഞ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലാതെയാവുന്നു. പകരം ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ചാരനിറമുള്ള മഞ്ഞാണ്. അത് സത്യത്തിൽ നഗരത്തിൻ്റെ സൗന്ദര്യം കെടുത്തുകയാണ് ചെയ്തിരുന്നത്. വാഹനങ്ങളും ഏതാണ്ട് അതേപോലെയാണ്. നമ്മൾ ചളിവെള്ളത്തിലേക്ക് കൂടി കാർ ഓടിച്ചാൽ എന്തൊരവസ്ഥയായിരിക്കും. അതുപോലെ ഗ്ലാസ്സിലടക്കം ഇങ്ങനെയുള്ള ചളി പറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് അവിടുത്തെ പ്രത്യേക കാലാവസ്ഥ കൊണ്ടാണെന്നാണ് പറയുന്നത്. ഞങ്ങളങ്ങനെ യാത്ര തുടരുകയാണ്. ഈ 6 പേര് ഒരു വാഹനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഹീറ്ററൊക്കെ ഇട്ട് അങ്ങനെ പോകുന്നു. വഴിനീളെ സെക്യൂരിറ്റി വളരെ ശക്തമാണ്. വലിയ തോക്ക് പിടിച്ച് പട്ടാളക്കാരുടെ വേഷവിധാനങ്ങളോട് കൂടിയിട്ട്, പട്ടാളക്കാരാണോ പോലീസാരോ നമുക്കറിയാൻ പറ്റില്ല, അവർ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു വാഹനങ്ങളെ അവർ പരിശോധിക്കുന്നില്ല, ആരെയും അവർ പ്രത്യേകം നോക്കുന്നുമില്ല. പക്ഷേ അവരുടെ കണ്ണിൽ എല്ലാവരും എല്ലാം പെടുന്നുണ്ട് എന്നുള്ളതാണ്. ദൂരെ മാറിയുന്നവരിങ്ങനെ നോക്കും. മിക്കോൺ റോഡിൻ്റെ ഒരു കിലോമീറ്റർ ഇടക്കിടക്ക് പോലീസുകാരുണ്ടാവും. പിന്നെ അതേപോലെ കവചിത വാഹനങ്ങൾ ഉണ്ടാവും. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ പതുക്കെ ഒന്ന് പതുക്കെയാകാൻ തുടങ്ങി. അപ്പോൾ മുന്നേ ഡ്രൈവർ പറഞ്ഞു, എന്തോ ഒരു പിന്നെ പട്ടാളക്കാരുടെ ഒരു സീനിയർ ഓഫീസർ എന്തോ പോകുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഇടക്ക് കുറച്ച് നേരം ഞങ്ങൾ മാറ്റി നിർത്തി. ആ ഒരു ഏരിയയിൽ കുറച്ച് പോലീസുകാർ വീണ്ടും കൂടുതലായിരുന്നു. പിന്നെ നമ്മൾ പത്രങ്ങളിലും ബാക്കിയൊക്കെ കണ്ടും കേട്ടിട്ടുള്ള ചില ഏറ്റുമുട്ടലുണ്ടായ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഇടക്ക് കണ്ടു. ഇടക്ക് മെയിൻ റോട്ടിൽ നിന്ന് തടഞ്ഞിട്ട് വേറെ വഴിയിലേക്ക് തിരിച്ചു വിട്ടു ഞങ്ങളെ. എന്താണ് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ കൈമലർത്തി മേ ബി എന്നാണ് പറഞ്ഞത്, ഉണ്ടാവാം. കാരണം അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സത്യത്തിൽ ആർക്കും അറിയില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഭാഗം അവർ പെട്ടെന്ന് റോഡ് ബ്ലോക്ക് ചെയ്യും, ആ ഭാഗത്തേക്കാരും പോകില്ല എന്നർത്ഥം. പിന്നെ ശരിക്കൊരു നഗര കാഴ്ചകൾ മാറി ഒരു ഗ്രാമ കാഴ്ചകളായിരുന്നു. അത് ശരിക്കും മനോഹരമായിരുന്നു. മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ട് ഒരു ഗ്രാമത്തിലൂടെയാണ് പിന്നെ പോകുന്നത്. ഒരു ഭാഗ്യമെന്നോണം ആ സമയത്ത് വെയിലറിച്ചു. മഞ്ഞിൽ വെയിൽ കാണുന്നൊരു വലിയ രസകരമാണല്ലോ. ചെറിയ കുട്ടികളൊക്കെ ദേഹം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങളൊക്കെ ആയിട്ട് മഞ്ഞിൽ കുത്തി മറിയുന്നത് കാണാൻ നമുക്ക് വല്ലാത്തൊരു ഒരു കൗതുകം തോന്നി. അങ്ങനെ ചെറിയ വീടുകളുടെ ഇടയിലൂടെ വീതി കുറഞ്ഞ വാഹനത്തിൽ അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി. പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം പറഞ്ഞു നെൽകൃഷിയാണ് അവിടെ, നെല്ല് പക്ഷേ മഞ്ഞ കാണുന്നുള്ളൂ, പൈൻ മരങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതും ആപ്പിളിൻ്റെ തോട്ടങ്ങൾ കാണിച്ചു തന്നു, പക്ഷേ സീസൺ ആയിരുന്നില്ല, ആപ്പിളൊന്നുമില്ല. പിന്നെ പോപ്പുലാർ മരങ്ങളുടെ കാര്യം പറഞ്ഞു, ചിലത് അതാണെന്ന് പറഞ്ഞു. പോപ്പുലാർ മരങ്ങൾ പറയുമ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാകുന്ന മരങ്ങളാണെന്ന് പറഞ്ഞു, വില കൂടിയ മരമാണ്. പിന്നെ ദേവദാരു മരങ്ങൾ കാണിച്ചു തന്നു, വളരെ നല്ല തടിയും വലുപ്പമൊക്കെയുള്ള വില കൂടിയ മരമാണെന്ന് പറഞ്ഞു.
7: നേരത്തെ പറഞ്ഞ ബോട്ടുണ്ടാക്കുന്ന ഈ മരം,
6: അതെ ബോട്ടുണ്ടാക്കുന്ന മരമാണ്, വില കൂടിയ മരമാണെന്ന് പറഞ്ഞത്. അപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്, പെഹൽഗാമിലേക്കുള്ള യാത്രയാണ്. മഞ്ഞിൻ്റെ അളവ് കൂടി വരുന്നു. മരങ്ങളിലേക്ക് ശിഖരങ്ങളിലും ഇലകളിലുമൊക്കെ മഞ്ഞ് പറ്റി പിടിച്ചിട്ടുണ്ട് രണ്ട് വശങ്ങളിലും. അതൊരു മനോഹരമായ യാത്രയാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് ചൂണ്ടിയിട്ട് ആ സ്ഥലം എനിക്കിപ്പോൾ ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞു ഇത് സീസണല്ല, സീസണാണെങ്കിൽ ആ ഭാഗം മുഴുവൻ ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഒരു പുഴയുടെ പേരൊക്കെ പറഞ്ഞു, ഞാനത് പേര് ഓർമ്മ വരുന്നില്ല. ആ സീസണിൽ അവിടെ മുഴുവനും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു. അതേപോലെ അകലങ്ങളൊക്കെ ആയിട്ട് അകലെയായിട്ട് കുറേ വീടുകളും വലിയ കെട്ടിടങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞതൊക്കെ സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോട്ടലുകളാണ്, പക്ഷേ ഇപ്പോൾ മഞ്ഞുകാലമാണ്, ഈ സമയത്ത് അവിടെ അവരടച്ച് പോവുകയാണ് ചെയ്യുക. അങ്ങനെ അവിടെ ആ സ്ഥലങ്ങളങ്ങനെ കണ്ടു. ജെ ആൻഡ് കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലങ്ങളാണ് കുറേ ഭാഗം. ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഷെപ്പേർഡ്സ് വാലി എന്നാണ് ആ പ്രദേശം പറയുന്നതെന്ന്, പെഹൽഗാം. അങ്ങനെ കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്തപ്പോൾ അവിടെ എത്തി. അവിടെ വളരെ രസകരമായ കാഴ്ചകളാണൊക്കെ. ഈ ഷെപ്പേർഡ്സ് വാലി എന്ന് പറയാനുള്ള കാരണം അവർ പറഞ്ഞു, ഈ ശൈത്യകാലം മാറിയാൽ സമ്മറിലേക്ക് ആ ഭാഗത്ത് ആടുകളെയൊക്കെ നോക്കാൻ വരും. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള, അതായത് ആടുകളെ മേയ്ക്കുന്നവർക്ക് താമസിക്കാനുള്ള ചെറിയ വീടുകളായാലും കാണിച്ചു തന്നു. വീടിൻ്റെയൊക്കെ ഒരു ചെറിയ ഭാഗം മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ, ബാക്കിയൊക്കെ മഞ്ഞിൽ മൂടിക്കിടക്കാണ്. ഒരു രസകരമായ കാഴ്ചയായിരുന്നത്. പെഹൽഗാമിലേക്ക് എത്തുന്നു, ഞങ്ങളൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. ഭയങ്കര തണുപ്പ്, ഞങ്ങൾ വറക്കാൻ തുടങ്ങി.
7: അതെ, പെഹൽഗാമിലെത്തി, അഥവാ മഞ്ഞുമലകളിൽ. അപ്പോൾ എന്തായിരുന്നു മഞ്ഞുമലകളിലെ സാഹസിക അനുഭവങ്ങൾ?
6: മഞ്ഞുമല കണ്ടപ്പോൾ തോന്നി കാശ്മീരിൽ ഇത്രയും മഞ്ഞുണ്ടാവുള്ളൂ എന്ന്. പക്ഷേ അടുത്ത ദിവസം ഇതിനേക്കാൾ കൂടുതൽ കവരാനും ഇരിക്കുന്നുള്ളൂ, നമുക്കറിയില്ലല്ലോ. ഇറങ്ങിയപ്പോൾ തന്നെ തണുക്കാൻ തുടങ്ങി. കുറേ ആളുകൾ ഞങ്ങളെ അടുത്തേക്ക് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു മുന്നേ അവിടുത്തെ ഒരു സീനിയർ ആളായത് കാരണം അയാൾ അവിടുത്തെ വേറെ ആളെ കണക്ട് ചെയ്തു. എന്നിട്ട് മൂപ്പര് വെയിലുണ്ടായിരുന്നു പ്രാവശ്യം, മൂപ്പര് ആ കൂട്ടൊക്കെ ഇട്ടിട്ട് വെയിലത്ത് പോയിട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് വെയിൽ കൊണ്ടിട്ടൊന്നും ഒരു രക്ഷയില്ല, തണുപ്പ് തന്നെയാണ്. അവിടുത്തെ ആക്ടിവിറ്റി കുതിര സവാരിയാണ്. പല റേറ്റിൽ പല കുന്നുകളിലൊക്കെ ആയിട്ട് ഉള്ള യാത്രയാണ്. ഒരു 2000 തൊട്ട് പല റേറ്റിലുമുണ്ട്. എന്തായാലും
7: മഞ്ഞിലൂടെയുള്ള കുതിര സവാരി.
6: അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ സീനിയേഴ്സ് എന്തായാലും വയ്യാന്ന് തീരുമാനമാക്കി. അപ്പോൾ മക്കൾ രണ്ടുപേരും അതിന് റെഡിയായി. അവർ രണ്ട് കുതിരകളുടെ കുതിര എമൗണ്ടൊക്കെ റേറ്റൊക്കെ പറഞ്ഞു. 2000 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരുന്ന രൂപത്തിൽ അവർ പോയി. ഞങ്ങൾ തണുത്ത് കുറച്ച് നിന്നു. കുതിരകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് അതിൻ്റെ ആളുകളുണ്ട്. അപ്പോൾ അടുത്തൊരു ചെറിയൊരു ഷെഡ് പോലെ കണ്ടു. അപ്പോൾ അതിനകത്ത് ചായ ഉണ്ടെന്ന് മനസ്സിലായി. സ്വാഭാവികമായിട്ടും നമുക്ക് ചായര് വീക്ക്നെസ്സാണ്, പ്രത്യേകിച്ച് ആ തണുപ്പിൽ. അപ്പോൾ അതിനകത്തേക്ക് ഞങ്ങൾ കയറിയിരിക്കാൻ പറഞ്ഞു. ഒരു ചൂട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നു. അതിലവിടെ നമുക്ക് കണ്ടൊരു ഒരു രസകരമായ കാഴ്ച പറഞ്ഞാൽ, ഞാനും എല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു. ഈ കോട്ടിട്ട ആളുകളുടെ കോട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ആയിരുന്നു എന്ന് വെച്ചാൽ കയ്യില്ല എന്നർത്ഥം. അപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നത് കാശ്മീർ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു ചിത്രം അവിടെ ഭീകരാക്രമണം, പട്ടാളാക്രമണം, ഏറ്റുമുട്ടൽ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇത്രയും ആളുകൾക്ക് കയ്യ് നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു സങ്കടം മനസ്സിൽ വന്നിരുന്നു. പിന്നെയാണ് സംഭവം പറഞ്ഞത്, അവർ കയ്യ് പുറത്തിട്ടാൽ കൈ തണുക്കുമല്ലോ, അതുകൊണ്ട് ഓവർകോട്ട് മാത്രം ഇടുകയാണ്. പിന്നെ ചില കോട്ടുകളുടെ മുൻഭാഗം ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കാണുന്നു. അതും എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം പിന്നെ ഒരു ഗർഭം ധരിച്ച സ്ത്രീയുടെയൊക്കെ ഡ്രസ്സിനെ പോലെ. പക്ഷേ നമുക്ക് 10-50 വയസ്സുള്ള ആൾക്കാരുടെയും ഡ്രസ്സിൻ്റെ ഭാഗം ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ ഈ കടൻ്റെ ഉള്ളെന്ന് വെച്ചാണ് അതിൻ്റെ രഹസ്യം കണ്ടുപിടിച്ചത്. എന്താ വെച്ചാൽ ഞങ്ങൾ വല്ലാതെ തണുത്ത് പറക്കണ കണ്ടപ്പോൾ പുറത്തുള്ള ഒരാൾ അകത്തേക്ക് വന്നു, അയാളുടെ ഡ്രസ്സിൻ്റെ മുൻഭാഗം ഇങ്ങനെ പൊങ്ങിച്ചു. അപ്പോൾ അവിടെ ഒരു നമ്മൾ പൂക്കൂടയൊക്കെ പോലുള്ള ഒരു ഒരു പിടിക്കാനുള്ള ഒരു ഭാഗവും അടിയിൽ സാധനം സ്റ്റോർ ചെയ്യാനുള്ള വേറൊരു സ്ഥലമുള്ള ഒരു പൂക്കൂട പോലൊരു സാധനം, ഇതിൻ്റെ അടിയിൽ പിന്നെ കനലുകളാണ്, അതായത് ചൂടില്ലാതെ ആ കനൽ കത്താത്ത രൂപത്തിലുള്ള കനലുകളാണ്. അപ്പോൾ അയാൾ അതൊന്ന് തട്ടിമറിച്ചിട്ട് ഒന്ന് ഊതിയിട്ട് ഞങ്ങൾ കയ്യേൻ്റെ മുകളിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ കൈ വെച്ചിട്ട് ചൂടാക്കി. അപ്പോഴാണ് ഈ ഗർഭത്തിൻ്റെ രഹസ്യം മനസ്സിലായത്. എന്ന് വെച്ചാൽ
7: കനലുമായിട്ട് നടക്കുക,
6: അവർ ഈ പൂക്കൂട ഒരു കൈ കൊണ്ട് കോട്ടിനകത്ത് പിടിച്ചിട്ടാണ് ഈ തണുപ്പത്തോടെ നടക്കുന്നത്. അപ്പോൾ ബോഡി മൊത്തം ഹീറ്റാവും, ഈ ചൂട് പുറത്തു പോകില്ല, അതാണ് സംഭവം. ഈ കൈ പുറത്ത് കിടാതിരിക്കാനുള്ള കാരണം ഇതേ സംഭവം തന്നെയാണ്.
7: അത് പിടിച്ചിരിക്കും,
6: ആ ഒരു കൈ കൊണ്ട് അത് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ എന്തായാലും കൈ പുറത്ത് കാണിക്കണ്ടെന്നുള്ള രൂപത്തിലാണുള്ള ഒരു സംവിധാനം. ചായ കുടിച്ചു, ഞങ്ങളൊന്ന് കറങ്ങി, മക്കള് കുതിര സവാരിയും കഴിഞ്ഞ് തിരിച്ചു വന്നു. സ്വാഭാവികമായിട്ടും പറയാറുണ്ട്, ഹിയർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹിയർഡ് ആർ സ്വീറ്റസ്റ്റ് എന്നൊക്കെ. എന്ന് വെച്ചാൽ കേട്ട പാട്ടുകൾ മനോഹരമാണ്, കേൾക്കാത്തതാണ് അതിമനോഹരം എന്ന് പറയുന്ന പോലെ. മക്കൾ വന്നിട്ട് കുതിര സവാരിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വല്ലാതെ കൊതിപ്പിച്ചുകളഞ്ഞു. രണ്ടുപേരും യാത്ര ചെയ്തു, ഓരോ കുതിരയുടെ കൂടെയും ഒരു കുതിരക്കാരനുണ്ടായിരുന്നു. കുറേ നടക്കും, ചില സ്ഥലങ്ങളിൽ ഇറങ്ങും. ഒന്ന് രണ്ട് പ്രാവശ്യം ചെറിയ മോന് കുതിര വീഴാൻ പോയി, ഒന്ന് അവൻ പുറത്തുനിന്ന് വീണെന്നൊക്കെ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല. പക്ഷേ ഈ ഞങ്ങൾ നിന്നതിൻ്റെ മുകളിൽ ഒരു കുറേ മലയുടെ മുകളിൽ പോയിട്ട് അവർ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. ഒരു എന്താണെന്നോ പറയാം,
7: അസൂയപ്പെടുത്തുന്ന ഫോട്ടോകൾ
6: പിന്നെ അവരുടെ കോട്ടും കാര്യങ്ങളൊക്കെ അവർ വേറെ കൊടുത്തിട്ടാണ് ഒരു വാഹനത്തിൽ കയറ്റിയത്. മക്കൾ ധരിച്ചിരുന്ന ഷൂവൊക്കെ അവിടെ അഴിച്ചിട്ടിട്ട് അവർ മഞ്ഞിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഷൂകൾ കൊടുത്തു. ഓവർ കോട്ടൊക്കെ ഇട്ടിട്ടാണ് അവർ മുകളിലേക്ക് പോയത്. അപ്പോൾ അതിന് മുകളിലും വേറെ എന്തൊക്കെയാ സംവിധാനങ്ങളുണ്ട്? പിന്നെ ഈ അവർ പോയിട്ടുള്ള മഞ്ഞിൻ്റെ മുകളിലും വേറെയും സംവിധാനങ്ങൾ, രസകരമായ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ആ ഒരു മിസ്സിംഗ് ആണ്, പക്ഷേ ആ മഞ്ഞിലൂടെ എന്തായാലും നമുക്ക് പോകാൻ സാധിക്കില്ല.
7: അങ്ങനെ പെഹൽഗാമിലെ മഞ്ഞു മലകളിലൂടെയുള്ള സാഹസികമായ അനുഭവങ്ങൾ നമ്മൾ പങ്കുവച്ചു. അടുത്തതായി നമ്മൾ കാശ്മീരിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഗുൽമാർഗ് അല്ലേ? ഗുൽമാർഗ് എങ്ങനെയാണ്? ഇതുപോലെ തന്നെ മഞ്ഞുമലകൾ മൂടപ്പെട്ടതാണോ അതോ ഇതിനും കൂടുതലാണോ അവിടുത്തെ തണുപ്പ് കാലാവസ്ഥകൾ ഒന്ന് പറയാം.
6: അങ്ങനെ പെഹൽമാർഗിൽ നിന്ന് തിരിച്ചു വീണ്ടും ഞങ്ങൾ ഹൗസ് ബോട്ടിൽ തന്നെ താമസം. പിറ്റേ ദിവസം അപ്പോൾ 2 രാത്രികൾ ഹൗസ് ബോട്ടിൽ താമസിച്ചു. ഇനി ലഗേജൊക്കെ ആയിട്ട് നമ്മൾ അവിടുന്ന് പോവുകയാണ്. അടുത്ത യാത്രയാണ് ഗുൽമാർഗിലേക്ക്. 8,690 അടി ഉയരമുള്ള ഒന്നാണ് ഗുൽമാർഗ്. പൂക്കളുടെ താഴ്വാരം എന്നൊക്കെയാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. പതിവുപോലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ വാഹനത്തിൽ കയറി. ഏതാണ്ട് 1,100 കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് തോന്നുന്നത്. കുറേ ദൂരം ഓടിച്ചു പോയി. പറഞ്ഞ പോലെ ടൗണിലെ ഐസും ചാരം നിറമൊക്കെ ആയിട്ട് വലിയ ഭംഗിയുണ്ടായിരുന്നില്ല. ആ റൂട്ട് മാറുന്നതോടുകൂടി അതിൻ്റെ കുറേ കൂടി മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ തുടങ്ങി. തെന്മാർഗ് എന്നൊരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി. തെന്മാർഗിൽ നമ്മുടെ വാഹനം നിൽക്കുകയാണ്, ലഗേജ് അതിലുണ്ട്. തെന്മാർഗിൽ നിന്ന് ഞങ്ങളെ മറ്റൊരു വാഹനത്തിലേക്ക് അദ്ദേഹം കയറ്റി. എന്ന് വെച്ചാൽ 10 കിലോമീറ്ററോളം ഉയരമുള്ള, 10 കിലോമീറ്റർ കൂടി മല കയറണം. സാധാരണ വാഹനങ്ങൾ ആ മല കയറില്ല, 4-വീലൊക്കെയുള്ള സംവിധാനങ്ങളുള്ള വാഹനങ്ങളെ കയറുള്ളൂ. അവിടെ കണ്ടൊരു രസകരമായ കാഴ്ച എന്താ വെച്ചാൽ, പിൻചക്രങ്ങളിൽ ചങ്ങലകൾ കെട്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടവർ. അത് അഴിക്കും കെട്ടുകയൊക്കെ ചെയ്യും. എന്ന് വെച്ചാൽ വാഹനം സ്വന്തഷ്ടപ്രകാരം പോകുന്ന പോലെ തോന്നും, ഡ്രൈവറുടെ കൺട്രോളൊന്നുമില്ല, ബ്രേക്ക് കെട്ടിയാൽ പാളും. ശരിക്കും മഞ്ഞിൻ്റെ മുകളിലുള്ളൊരു യാത്രയാണ്, മഞ്ഞ് റോഡിലൂടെ ഒരു യാത്രയാണ്. വാഹനങ്ങൾ പോയിട്ടുള്ള ചാലുണ്ടാവും, അതിലേ കൂടി അങ്ങനെ പോവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറണമെങ്കിൽ വീല് മാത്രം കിടന്ന് കറങ്ങും, വാഹനം പോവില്ല. ഞങ്ങളുടെ വണ്ടി പോലും ഇടക്ക് ഇതേപോലെ പെട്ടു. അപ്പോൾ തെന്മാർഗിലെത്തുന്നത് നമ്മൾ തെന്മാർഗിൽ നിന്ന് ഗുൽചാച്ച എന്ന് പറയുന്നൊരു ഗൈഡിനെ അദ്ദേഹം കണക്ട് ചെയ്ത് തരുന്നു. അദ്ദേഹം അവരുടെ ഞങ്ങൾക്ക് പോകാനുള്ള വേറൊരു വാഹനം അറേഞ്ച് ചെയ്യുന്നു. അവിടെ ആദ്യത്തേനേക്കാൾ കടുത്ത തണുപ്പാണ്. തൊപ്പിയൊക്കെ വീണ്ടും ഞങ്ങൾ വാങ്ങിച്ചു. അതേപോലെ കഴുത്തിലിടാനുള്ളൊരു സാധനം, തൊപ്പിയുടെ ഒരു അറ്റാച്ച്മെൻ്റ് പോലെ ഒരു വേറെ സാധനമുണ്ട്, അത് വാങ്ങിച്ചു. ഒരു നാടൻ കയ്യുറകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ അതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടായില്ല. അപ്പോൾ തണുപ്പ് ഏൽക്കാത്ത കയ്യുറകൾ വാങ്ങിച്ചു. ഈ ഞങ്ങൾ വാഹനം ഇറങ്ങിയതോടു കൂടെ തന്നെ ഇവരൊക്കെ പാടാൻ നമ്മൾ പൊതിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുന്നാജിയേക്കാൾ സീനിയറാണ്, ഒരു 70 വയസ്സൊക്കെ ഉണ്ട് ആൾക്ക്. കുറച്ച് ഉയരം കൊണ്ട് തടിച്ച് ഒരു കാലിന് ചെറിയൊരു ചതുക്കലൊക്കെ ഉള്ള ഒരാളാണ്.
7: ഇത്രയും ആ തണുപ്പിലും അവർ സർവൈവ് ചെയ്ത് അവരുടെ ജോലി ചെയ്യുന്നുണ്ട്.
6: സർവൈവ് ചെയ്യുന്നത് മാത്രമല്ല, അദ്ദേഹം ഗൈഡുകളുടെ എന്തോ ഒരു നേതാവൊക്കെയാണെന്ന് പറഞ്ഞത്. അവർ ബഹുമാനം എല്ലാവരും കൊടുക്കുകയും ചെയ്തു. 250 രൂപയൊക്കെ പറഞ്ഞ സാധനം മുപ്പരടവിട്ടിട്ട് 125 രൂപയൊക്കെ ഞങ്ങൾക്ക് വാങ്ങിത്തരും ചെയ്തു. പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, മല കയറാനും നമ്മുടെ സാധാരണ കോട്ട് പോരാ, ബൂട്ട് പോരാ. അപ്പോൾ കോട്ടും ബൂട്ടും എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് നമ്മൾ വാടക എടുക്കുന്നു. അന്ന് തന്നെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ 250 രൂപയാണ്. എന്തായാലും അന്ന് തിരിച്ചു കൊടുക്കില്ല, കാരണം അവിടെ താമസം മരട മുകളിലാണ്. അപ്പോൾ 500 രൂപ എന്ന് വെച്ചാൽ ഒരു കോട്ടും ഒരു ബൂട്ടിനും 500 രൂപ വാടക വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ 6 കൂടി മല കയറാൻ തുടങ്ങി. നേരത്തെ കണ്ടതൊന്നും മഞ്ഞല്ല എന്ന് പറഞ്ഞ പോലെ പൂർണ്ണമായും മഞ്ഞിലാണ് യാത്ര. റോഡിൽ നിറയെ മഞ്ഞാണ്. ചില സ്ഥലങ്ങളിലൊക്കെ വാഹനം നിയന്ത്രണം തെറ്റുന്നു, ചില വാഹനങ്ങൾ നിയന്ത്രണം തെറ്റി ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ബ്രേക്ക് ചെയ്യട്ടാൻ പാടില്ല എന്നാണ്, ബ്രേക്ക് ഇട്ട് പിന്നെയും പാടുന്നു. അങ്ങനെ വാഹനം അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ പോകുന്നു. പിന്നെ രണ്ട് ഭാഗവും പൂർണ്ണമായും മഞ്ഞാണ്. മരങ്ങളുണ്ട്, മരങ്ങളും ഏതാണ്ട് മഞ്ഞിൽ തന്നെയാണ്. പക്ഷേ ഈ മഞ്ഞ് വളരെ മനോഹരമായ മഞ്ഞാണ്, എന്നുവെച്ചാൽ തൂവെള്ള നിറത്തിൽ, ശുഭ്ര വർണ്ണത്തിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന മഞ്ഞ്. ഇടക്ക് വെയിലറിച്ചു, അതോടുകൂടി അതിൻ്റെ മനോഹാരിത ഒന്നുകൂടി വർദ്ധിക്കും. നമ്മളൊരു കിനാവിലെ പോലെ അങ്ങനെ പതുക്കെ പതുക്കെ മല കയറി, അതായത് 100% നമ്മുടെ കണ്ണിറയെ മഞ്ഞാണ്,
7: വെള്ളനിറാണ്,
6: മഞ്ഞാണ്. മരങ്ങളുടെ ഈ തോട്ടത്തിൽ മൊത്തം വെള്ള നിറത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. മരങ്ങളുടെ മുരട് ഭാഗത്ത് മാത്രം ചില കുറച്ചിങ്ങനെ താഴ്ന്നിട്ടുണ്ടാവും. അങ്ങനെ മലമുകളിൽ എത്തുന്നു. അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഗുൽചാച്ച എന്നുള്ള പറഞ്ഞിട്ടുള്ള ഗൈഡ്, മുപ്പര് അവിടുത്തെ ഒരു സീനിയർ ഒരായിട്ടുള്ള ഒരു ആളാണ്. മുപ്പ ഞങ്ങൾ ചെറിയൊരു പാരയൊക്കെ വെച്ചു പറയുന്നില്ല തൽക്കാലം. അങ്ങനെ അവിടെ എത്തിയിട്ട് പിന്നെ ഗൊണ്ടോല റൈഡ് എന്നാണ് അവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അയാൾ തിരക്കൂട്ടി, നമുക്ക് പ്രധാനം അതാണ്, അതിന് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ചില ദിവസം സീസൺ അനുസരിച്ചിട്ടുള്ള അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ചില സമയത്ത് അത് ഇല്ലാതെയാവും. പക്ഷെ അന്ന് അയാൾ പറഞ്ഞു യു പീപ്പിൾ ആർ വെരി ലക്കി, അങ്ങനെ അതിലേക്ക് പോകാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മളും വായിച്ചറിഞ്ഞൊരു സംഭവം അതന്നെ അതിലേക്ക് പോയി. ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ടിക്കറ്റ് ഒരാൾക്ക് 740 രൂപയാണ്. പക്ഷേ ആ ടിക്കറ്റ് ഞങ്ങളുടെ ഐറ്റിനറിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആ പാക്കേജിൽ പെട്ടിരുന്നു. അയാൾ നമ്മളെ ട്രാവൽസിനെ തിരിച്ചു വിളിക്കാൻ നോക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഔട്ട് ഓഫ് റേഞ്ചാണ്, റേഞ്ച് കിട്ടിയില്ല. തൽക്കാലം ഞങ്ങൾ കാശെടുത്തത് വാങ്ങിച്ചു. പക്ഷേ പിന്നീട് ഈ വിവരം പറഞ്ഞത് റീഫണ്ട് തന്നു, അതിൽ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഗൊണ്ടാല റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലമ്പുഴയിലേക്കുള്ള റോപ്പ് വേ പോലുള്ളൊരു സംഭവമാണ്. ഒരു ഉയർത്തിക്കെട്ടിയ പോൾസിൽ എന്ന് വെച്ചാൽ കാലുകളിൽ ഇരുമ്പിൻ്റെ ഒരു വലിയ വടം കൊണ്ട് അതിൽ തൂക്കിയിട്ടിട്ടുള്ള ക്യാബിനുകൾ അങ്ങനെ സഞ്ചരിക്കുകയാണ്, ആകാശത്തിൻ്റെ മുകളിലേക്കുള്ളൊരു യാത്ര. ഒരു ക്യാബിനിൽ 6 അതിൽ പരമാവധി ഉള്ളത്. അദ്ദേഹം കൂടി ഇടിച്ചു കയറി ഞങ്ങൾ 7 ഒന്നിൽ പോയി. ഈ പറഞ്ഞ പോലെ അയാൾ കാര്യങ്ങളൊക്കെ അങ്ങനെ വിശദീകരിച്ചു വന്നിരുന്നു. താഴെ ഭാഗത്ത് കൂടി സ്ലെഡ്ജ് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ മഞ്ഞിൻ്റെ മുകളിൽ നിൽക്കുന്ന മരങ്ങളുടെയും മുകളിലേക്ക് കൂടിയുള്ളൊരു യാത്രയാണ്, ശരിക്കൊരു ആകാശയാത്ര. വിമാനത്തിൽ നമുക്ക് താഴത്ത് കാണാൻ പറ്റില്ലല്ലോ. അതിൽ സ്ലെഡ്ജ്, മരം കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു സാധനം, അതിൽ ഒരാളൊറ്റയ്ക്ക് ഇരുന്ന് ഉതിർന്നു പോകുന്നു. ചില ആളുകൾ ഇരുത്തിയിട്ട് ഉതിർന്നു പോകുന്നു, അവർ കാശൊക്കെ വാങ്ങിക്കും. അതേപോലെ സ്കീയിങ് ഉണ്ടല്ലോ, നീണ്ട വടിയിൽ രണ്ട് കാലം വെച്ച് ഇരുമ്പിൻ്റെ മഞ്ഞിലൂടെയുള്ള രണ്ട് കയ്യിലും ഇരുമ്പിൻ്റെ കമ്പിയൊക്കെ വെച്ചിട്ടുള്ള, അതുകൊണ്ട് ആൾക്കാർ പോകുന്നു. വേറൊരു സാധനം കൂടിയും ഇടക്ക് കണ്ടു നമ്മൾ, ഈ മണലിലൊക്കെ ഓടിക്കുന്ന ബൈക്ക് ഉണ്ടല്ലോ, രണ്ടാൾക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ ചക്രങ്ങളുള്ള, അതിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ
7: ഒരു റൈഡിംഗ് ഏരിയ, മഞ്ഞ് മലകളിലുള്ള ഒരു റൈഡിംഗ് ഏരിയ.
6: അതെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ സഞ്ചരിക്കുന്ന ഇങ്ങനെ നമ്മൾ കീഴിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലിൻ്റെ ചുവട്ടുകൂടിയാണ് ഇവരിങ്ങനെ മിന്നിങ് കൊണ്ട് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചില വീടുകളൊക്കെ വീടിൻ്റെ ഒരു
7: പകുതി ഭാഗം,
6: ചെറിയ പോർഷൻ മാത്രം പുറത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഒരു മനോഹരമായ കാഴ്ച. അതിൻ്റെ ഫസ്റ്റ് ലെവൽ എന്നാണ് പറയുന്നത്, അവിടെ നമുക്ക് ഇറങ്ങാം. ഇറങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണമായി മഞ്ഞ്, അതിൻ്റെ ഇടക്ക് കുറച്ച് മഞ്ഞിന് മാറ്റിയിട്ട് അവിടെ ഒരു ഒരു ഗ്രാമം സൃഷ്ടിച്ചതുപോലെ ചെറിയ ചെറിയ കടകൾ, അതിൽ ചായ പലഹാരങ്ങൾ കാര്യങ്ങൾ, പിന്നെ റൈഡിനുള്ള സംവിധാനങ്ങൾ, ഈ പറഞ്ഞ പോലെ സ്ലെഡ്ജ്, സ്കൈയിങ്, അതേപോലെയുള്ള മറ്റേ ആ സ്കേറ്റിങ്, ആ വാഹനങ്ങളിലുള്ളത്. എന്തായാലും സ്വാഭാവികമായിട്ടും ഞങ്ങൾ സീനിയേഴ്സ് എന്തായാലും മാറി നിൽക്കും, ഉറപ്പാണല്ലോ. പിന്നെ കാശും കൂടുതലാണ്, മഞ്ഞിൽ പോകാനുള്ള ധൈര്യമല്ല. അങ്ങനെ മക്കൾ രണ്ടുപേരും എന്ത് ചെയ്തു, അതിനും പോയി. അതീ പറഞ്ഞ പോലെ നമ്മൾ അവിടെ നോക്കി കാണാത്ത വേറെ ഒന്ന് രണ്ട് മലകളിലോട്ടൊക്കെ ചുറ്റിയിട്ടാണ് പോകുന്നത്. ഡ്രൈവർ കൂടെ ഉണ്ടാവും, അതുകൊണ്ട് ഒരു അപകടത്തിൻ്റെ വലിയ പ്രശ്നമല്ല. അവർ അത് കഴിഞ്ഞ് വന്നു. അതൊരു മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു. ഞങ്ങൾ മഞ്ഞിന് ഇടയിൽ ഉള്ള കടകളുടെ മുമ്പിലിരുന്നു ഒരു ചായയൊക്കെ കുടിച്ചു.
7: ഒരു ചായയൊക്കെ കുടിച്ചു, നല്ല തണുപ്പും കൊണ്ട് ചായയുടെ ചൂടും തട്ടി, അങ്ങനെ ആസ്വദിച്ച് റൈഡിങ് ആക്ടിവിറ്റീസുകളൊക്കെ പങ്കെടുത്തു. ഇനി ഗുൽമാർഗിലെ വിശേഷങ്ങൾ എന്താണ്?
6: റൈഡിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പൂർത്തിയായത്. ഇനി അവിടെ നിന്ന് ഇറങ്ങി മക്കൾ അവരുടെ റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു, ഒരുമിച്ച് വീണ്ടും ഭക്ഷണം കഴിച്ചു. വീണ്ടും നമ്മൾ ആ പറഞ്ഞ ഗൊണ്ടാലയിൽ റൈഡിൽ തന്നെ കയറിയിട്ട് തിരിച്ച് നമ്മൾ കയറിയ ഭാഗത്ത് തന്നെ തിരിച്ചിറങ്ങുന്നു. അതോടുകൂടി നമ്മുടെ റൈഡ് അവസാനിച്ചു. പിന്നെ താമസമാണ്, താമസം ദ മെഡോസ് എന്ന് പറയുന്ന ഒരു 3-സ്റ്റാർ ഹോട്ടലിലായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയതിന് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, പക്ഷേ മഞ്ഞ് നിറഞ്ഞു കിടക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയ കശവിശാന്ന് പറഞ്ഞത്. അവസാനം അയാൾ വന്ന വണ്ടി തന്നെ ഞങ്ങൾ കൊണ്ടാക്കി, പക്ഷേ കാശി വെച്ചു. ഞെട്ടിപ്പോകും, നിങ്ങൾ 1 കിലോമീറ്ററാണ് ദൂരം, അതിലൊരു 3/4 ഭാഗം വാഹനത്തിൽ പോയി, പിന്നെ വാഹനം ഇറങ്ങി, അതിനുശേഷം ഈ ഹോട്ടലിലേക്ക് നടന്ന് കയറണം. നടന്ന് കയറി പറഞ്ഞാൽ മഞ്ഞ് തന്നെയാണ്, മഞ്ഞിൽ പടികൾ ഏതാണ്ടൊരു 3/4 ഭാഗം മൂടിക്കിടക്കുകയാണ്. അപ്പോൾ തപ്പിപ്പിടിച്ച് നമ്മൾ പടികൾ കണ്ടെത്തിയിട്ട് വേണം ചവിട്ടി പോകാൻ. പക്ഷേ ആ യാത്ര രസമായിരുന്നു, പക്ഷേ കാശ് കൊടുക്കണം എന്ന് പറഞ്ഞത് അയാൾ ഹോട്ടലെത്തിയപ്പോഴാണ്. പിന്നെ ചെറിയ സംസാരമൊക്കെ ഉണ്ട്, എന്തായാലും കാശ് കൊടുത്തു. പിന്നീട് ട്രാവൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നീക്കമൊക്കെ നടത്തുകയാണ് ചെയ്തത്. ദ മെഡോസ് എന്തായിരുന്നു ആ ഹോട്ടലിൻ്റെ പേര്. ഒരു സ്വർഗം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം. ഇതേപോലെ റൂമിൽ ചൂടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അതേപോലെ അതിന് പുറമെ നമുക്ക് ചെറിയ ടേബിൾ ഫാന് പോലെ ഹീറ്റർ ഉണ്ട്. നമ്മുടെ ബെഡിലേക്ക് തിരിച്ചു വെച്ചാൽ അത് ചൂടാവും. രാത്രി ഭക്ഷണം, അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചു. ഞങ്ങളുടെ ലഗേജ് എത്താൻ ചെറിയൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ആദ്യത്തെ വാഹനത്തിൽ നിന്ന് പുതിയ ഹോട്ടലിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഈ മുന്ന സീനിയറും ഗുൽച്ചാച്ചിന് തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട്. എന്തായാലും ചെറിയൊരു അസ്വാരസ്യം ഉണ്ടാക്കിയാലും പിന്നെ നമുക്കത് വല്ലാതെ പ്രശ്നമാക്കേണ്ടി വന്നില്ല. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം റൂമിലെത്തി. റൂമും എന്നതിന് ഉപരി റൂമിൻ്റെ പുറത്തുള്ളൊരു മനോഹരമായ ദൃശ്യങ്ങളാണ്. കാരണം പുറത്ത് രണ്ട് ഭാഗത്തെ ജനാലയിലെ കർട്ടനുകൾ മാറ്റുമ്പോൾ നിറയെ മഞ്ഞാണ്, മഞ്ഞ് മാത്രം കാണുന്ന ഒരു അവസ്ഥ. തൊട്ടടുത്തുള്ള 1-2 കെട്ടിടങ്ങളുണ്ട്, ഹോട്ടലുകളാണ്, അതിൻ്റെ 1/4 ഭാഗം മഞ്ഞിൽ മൂടിക്കിടക്കുകയാണ്. ഇലക്ട്രിക് ലൈറ്റുകൾ കത്തുന്നുണ്ട്, പക്ഷേ ഒരു മങ്ങിയ വെളിച്ചേക്ക് തരുന്നുള്ളൂ, അതും ഒരു സ്വർണ്ണ നിറത്തിൽ. അകലെ നിന്ന് നായ്ക്കളൊക്കെ ഓരിയിടുന്നുണ്ട്. ഞങ്ങളിങ്ങനെ വിചാരിച്ചു ഈ സമയത്ത് ജീവനിൽ കൊതിയുള്ള ഒരു മനുഷ്യനെ വഴിക്ക് വരില്ല, പിന്നെ എന്തിനാണ് ഈ നായ്ക്കൾ വെറുതെ ഊർജ്ജം കളയണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു രാത്രി വളരെ രസമായിരുന്നു. ഒരുപാട് നേരം ജനാലയുടെ അടുത്ത് നിന്ന് ആ വെറുതെ നോക്കിയിരുന്നു ഞങ്ങൾ.
7: നോക്കത്തേക്ക്
6: മഞ്ഞ് മാത്രം. നേരം പുലരുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങളെ ഗൈഡും വാഹനവുമായിട്ട് വരാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു. അപ്പോൾ കുറച്ച് സമയമുണ്ടായി, 11 മണിക്കാണ് വാഹനം വരാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ ഹോട്ടലിൻ്റെ റിസപ്ഷനിസ്റ്റ് ഷെഫീക്ക് ഇടക്കിടക്ക് ഒരു വളരെ ഊർജ്ജസ്വലനായ ഒരു പയ്യനായിരുന്നു. എൻജോയ് എന്ന് മാത്രമേ വന്നിട്ട് പറയാമോളൂ, അതായത് അങ്ങനെ മുറിയിൽ ചടഞ്ഞിരിക്കരുത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ പുറത്ത് പോയിട്ട് ഐസ്മാൻ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു. എന്തായാലും പിന്നെ മടിച്ചാണെങ്കിലും പുറത്തിറങ്ങി, പക്ഷേ പുറത്തിറങ്ങിയിട്ടില്ല.

0: കോരിയെടുത്ത് ആകാശത്തേക്ക് എറിഞ്ഞ്, അങ്ങനെ ഒരു രസകരമായ
1: കാശ്മീർ അനുഭവം.
0: കാശ്മീർ അനുഭവമാണ്. ഗൈഡ് വരുന്നു, താഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഇറങ്ങുന്നു, ഇറങ്ങാനും പ്രയാസമാണ്.
1: നേരത്തെ സ്റ്റെപ്പ് നോക്കിപ്പോയ അതേ,
0: നേരത്തെ ഞങ്ങൾ കയറിപ്പോയപ്പോൾ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ഇറങ്ങുമ്പോൾ സ്റ്റെപ്പും ഇല്ല, അത് മഞ്ഞ് മൂടിക്കിടക്കാണ്. പക്ഷേ ഈ ഗുൽച്ചാച്ച ഉണ്ടാവുകൊണ്ട് അതൊരു പ്രശ്നമല്ല. അയാൾ ഒരു കാല് ചതിക്കുകയാണ് നടക്കുന്നത് പോലും, ഞങ്ങളുടെ ഒരു ബാഗ് കൂടി അയാൾ തോളിലെടുത്തിട്ടാണ് നടന്നത്, സംഭവിക്കണം അയാളെ. ഞാനൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും മിനിമം വീണിട്ടുണ്ടാവും. ഗുൽച്ചാച്ചയും വീണു, എന്നാലും അയാൾ കയ്യിലൊക്കെ പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി വാഹനത്തിൽ കയറ്റി. പിന്നെ അതിൻ്റെ അതിർത്തിയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടിയൊക്കെ ഉണ്ട്, അത് കാണാമെന്ന് പറഞ്ഞ് ജസ്റ്റ് നമുക്ക് അതിൽ ആ വഴിക്ക് ഇങ്ങനെ പോകാൻ മാത്രമേ പറ്റുള്ളൂ.
1: സെക്യൂരിറ്റി പ്രോബ്ലംസ്
0: ഉണ്ട്, പക്ഷേ അതിൽ യാത്രക്ക് പ്രയാസങ്ങളൊന്നുമില്ല. പോലീസും കാര്യങ്ങളും തോക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. പാകിസ്ഥാൻ ബോർഡറിൽ കൂടിയാണ് ആ ഒരു ഏരിയയിൽ പോയത്. കുറേ സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കാണിച്ചു തന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ഗുൽമാർഗിൽ നിന്ന് തെന്മാർഗിലേക്ക് പഴയ വാഹനത്തിൽ തന്നെ ആ ചങ്ങല ചുറ്റിയ ചക്രങ്ങളുള്ള വാഹനത്തിൽ ഇറങ്ങുന്നു. താഴെ മുന്നേ നമ്മുടെ ലഗേജും വാഹനമായിട്ട് പഴയ വാഹനമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ ഒരു ലഗേജിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞു, അവിടെ എത്താനുള്ളൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അവർ രണ്ടുപേരും ചെറുതായിട്ടൊന്ന് ചണ്ട കൂടി. ഞങ്ങളും വിചാരിച്ചു ഒന്ന് ചണ്ട കൂടിക്കോട്ടെ എന്ന് ഞങ്ങൾ മാറി നിന്നു. അങ്ങനെ വാഹനത്തിൽ കയറുന്നു, തിരിച്ച് ശ്രീനഗറിലേക്ക്. അവിടെ ഷാലിമാർ എന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ദ മോൺട്രിയാൽ എന്ന ഒരു 4-സ്റ്റാർ ഹോട്ടലിലേക്കാണ് പിന്നീട് യാത്ര. രാത്രി ഭക്ഷണം, പിറ്റേന്ന് പ്രഭാത ഭക്ഷണത്തിന് ശേഷം മുന്നേ വാഹനം കൊണ്ടെത്തി. നമ്മൾ അവിടെ വീണ്ടും നഗരത്തിലുള്ള കാഴ്ചകൾ കാണാനുള്ള പുറപ്പാടാണ്. ഒന്ന് രണ്ട് ഗാർഡനുകളിലൊക്കെ പോയി, പക്ഷേ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്, മഞ്ഞ് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ ഈ മഞ്ഞ് എന്നൊരു അനുഭവമല്ലാതെ മറ്റൊന്നും നമുക്കവിടെ കാര്യമായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല. ദാൽ തടാകം വീണ്ടും ചുറ്റി 25 കിലോമീറ്റർ ചുറ്റളവിലുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ദാലിൻ്റെ വേറെ ചില മുഖങ്ങളാണ് കണ്ടത്. അതേപോലെ യാത്രക്കിടയിൽ ഷെയ്ഖ് അബ്ദുള്ള, ഉമർ അബ്ദുള്ള, അതേപോലെ മുഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ മകൾ, പഴയ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ അവരുടെയൊക്കെ വീടുകളുടെ മുന്നിലൂടെയാണ് കടന്നു പോയത്. അയാൾ അതൊക്കെ കാണിച്ചു തന്നു. കുറച്ച് ഷോപ്പിംഗ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു മൊത്ത കച്ചവടശാലയിലേക്ക് മുന്നാജി ഞങ്ങളെ കൊണ്ടുപോയി. താരതമ്യേന വില കുറഞ്ഞ് ഷാളുകളൊക്കെ വാങ്ങിച്ചു, കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ വൈകുന്നേരം വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് തന്നെ വന്നു. ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങി. ഏത് യാത്രകളിലും രസകരം നമ്മൾ അവിടെ ആ തെരുവുകളിലൂടെ നടക്കുക എന്നുള്ളതാണ്. സാധാരണക്കാരെ കാണാം, സാധാരണ ജീവിതം കാണാം. ആ ഒരു കാഴ്ച വളരെ രസകരമാണ്. തണുപ്പുണ്ടെങ്കിലും നാളെ പോകണ്ടേ എന്നുള്ളൊരു സങ്കടം. തീർച്ചയായിട്ടും എല്ലാവരും 4-6 പേരും ഇറങ്ങി, കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് നമ്മൾ നടന്നു. അങ്ങനെ ചെറിയ ചെറിയ കടകൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ. അതിനിടക്ക് ഞങ്ങൾ പുറത്തുനിന്ന് സത്യത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. അതായത് ഈ ഹോട്ടലും കാര്യങ്ങളും ഉണ്ടാവുന്നത് ഉച്ചയ്ക്കുള്ളത് വളരെ സ്റ്റാൻഡേർഡ് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചോളൂ, പേടിച്ചിട്ടും കൂടിയാണത്. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോഴും ഒരു കാരണവർ നമ്മുടെ കൊടക്കമ്പിയിൽ ചെറിയ മാംസ കഷ്ണങ്ങൾ കോർത്തിട്ടിട്ട് തീയിൽ വേവിച്ച് കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതൊന്ന് പരീക്ഷിക്കാമെന്ന് തോന്നി. കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ ഒരു പയ്യൻ ഇത് ഈ രണ്ട് കോമ്പല വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടു. ചപ്പാത്തി പോലെ വലിയൊരു സാധനം എടുത്തിട്ട് അതിന്ന് പിച്ചിട്ട്, അതുകൊണ്ടാണ് ഈ കമ്പിയിൽ നിന്ന്, ചുട്ടുപഴുത്ത കമ്പിയിൽ നിന്ന് ഈ കഷ്ണം എടുക്കുന്നത്. ഞങ്ങൾക്ക് എന്തായാലും ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് സാധനം ഇട്ട് തന്നു. ആടിൻ്റെ മാംസമാണ്, ചുട്ടതാണ്. അങ്ങനെ ഓരോ പീസൊക്കെ ഞങ്ങൾ കഴിച്ചു, പക്ഷേ മസാല കൂടുതൽ നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഒന്നും കൂടി കറങ്ങി ഒരു നല്ല ഹോട്ടൽ കറി ഒരു നോണൊന്ന് കാര്യമായി കഴിച്ചു. തിരിച്ച് വീണ്ടും നമ്മൾ ഹോട്ടലിലേക്ക് വരുന്നു, ഒരു നല്ല ഉറക്കം. പിറ്റേന്ന് 11 മണിയോടുകൂടി വാഹനം വീണ്ടും എത്തുന്നു, ലഗേജുകൾ കയറ്റുന്നു, ശ്രീനഗറിൽ എയർപോർട്ടിലെത്തുന്നു. അവിടെ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ്. 3-ോ 4-ോ പ്രാവശ്യം ഞങ്ങളുടെ ലഗേജുകളും കാര്യങ്ങളും ചെക്ക് ചെയ്തു. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ലഗേജുകൾ ചെക്ക് ചെയ്യുന്നു, സാധാരണ കവിഞ്ഞ് ഒരുപാട് ടെസ്റ്റുകൾ. ഹാൻഡ് ബാഗ് പോലും വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്നു. അങ്ങനെ കാര്യമായ കുഴപ്പമൊന്നുമില്ലാതെ മടക്കം. ശ്രീനഗറിൽ നിന്ന് ബോംബെയിലേക്കും, ബോംബെയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കും. തുടർന്ന് ഞങ്ങൾ കാർ അവിടെ വെച്ചിരുന്നു, കാറിൽ മടക്കം യാത്ര ചെയ്യുന്നു.
1: സാധാരണ കാശ്മീർ അതുപോലുള്ള നാടുകളിലേക്കൊക്കെ ചെറുപ്പക്കാരും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോവാറ്. ഇത് ഒരു ഫാമിലിക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം, അതിൻ്റെ സാധ്യതകളൊക്കെ പരിചയപ്പെടുത്തിയാണ് നമ്മോടൊപ്പം മുഹമ്മദ് അലി പോത്തുക്കാടൻ ചേർന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്.

0: എന്താന്ന് വെച്ചാല് മൊത്തം ഈ ഒരു യാത്രക്ക് ഏകദേശം എത്ര ചെലവ് വന്നു, അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്യാം.
1: തീർച്ചയായിട്ടും ചെലവ് ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എറണാകുളം ആസ്ഥാനമായ റോയൽ ഒമാനിയ ടൂർസ് ആൻഡ് ട്രാവൽസാണ് നമുക്ക് ഈ സൗകര്യങ്ങൾ ചെയ്തു തന്നത്. 5 രാത്രിയും 6 പകലുകളുമാണ് കാശ്മീരിൽ ചെലവഴിച്ചത്. അതിൽ വാഹനം, ടിക്കറ്റുകൾ, താമസം, 2 നേരം ഭക്ഷണം, ഡ്രൈവറുടെ റേറ്റ് തുടങ്ങിയ എല്ലാം അടക്കം 12,500 താഴെയാണ് ഒരാൾക്ക് വന്നത്. അത് കേരളത്തിലെ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. പിന്നെ വിമാനത്തിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. അത് വിമാന ടിക്കറ്റ് അവരെടുത്ത് തന്നെന്ന് മാത്രം, എത്രയാണോ ആ ടിക്കറ്റിൻ്റെ ചാർജ് അത് ഞങ്ങൾ പിന്നീട് കൊടുക്കുകയാണ് ചെയ്തത്. എന്തായാലും അത്യാവശ്യം ചിലവടക്കം 32,500 രൂപ മാത്രമാണ് ഒരാൾക്ക് ഈ 6 ദിവസത്തിന് എല്ലാ ചിലവടക്കം വന്നിട്ടുള്ളത്. ഷോപ്പിംഗ് അതിന് പുറമെയാണ്. മറ്റൊരു സാധാരണഗതിയിലുള്ള എല്ലാവരുടെയും സംശയം സെക്യൂരിറ്റി പ്രശ്നങ്ങളാണ്. അവിടെ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അവിടുത്തെ ഭരണമാറ്റം എങ്ങനെയെങ്കിലും സ്വാധീനിച്ചോ എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ നേരത്തെയും അങ്ങനെ തന്നെ ആയിരുന്നാണ് കേട്ടത്. സെക്യൂരിറ്റി അവിടെ എപ്പോഴും ടൈറ്റാണ്. ഏതെങ്കിലും ഭാഗങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ ആ ഭാഗം ബ്ലോക്ക് ആയിരിക്കും, നമുക്ക് സന്ദർശകർക്ക് അവിടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല.
0: ഇപ്പോൾ യാത്രയെ സ്നേഹിക്കുന്ന ഏതൊരു ഫാമിലിക്കും ഒരു നല്ലൊരു മാതൃകയാണ് നമ്മളിവിടെ കാണിച്ചത്. അപ്പോൾ അവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്?
1: ഇപ്പോഴത്തെ കാലാവസ്ഥ കടുത്ത ശൈത്യമാണ്, മഞ്ഞാണ്. പക്ഷേ കേരളത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് മഞ്ഞ് കാണുക, അനുഭവിക്കുക എന്നുള്ളത് വളരെ വിദൂരമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ പോയത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ശിക്കാരിയിലുള്ള യാത്രകൾ നമുക്ക് ഒരു അനുഭവമാണ്. അതേപോലെ അതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ മഞ്ഞ് പെയ്യുന്ന പകലുകളും രാത്രികളുമാണ്. വളരെ മനോഹരമായൊരു കാഴ്ചയാണത്. ഞങ്ങൾ ഗുൽമാർഗിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നു. മുകളിൽ നിന്ന് അപ്പൂപ്പൻ താടി കഷ്ണങ്ങൾ പോലെ, അല്ലെങ്കിൽ വെളുത്ത നേർത്ത കടലാസ് കഷ്ണങ്ങളെ പോലെ അങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നു. മഞ്ഞ് പെയ്യുന്ന ആ മഞ്ഞിൻ്റെ മലകളിലൂടെ ഒരു സ്വപ്നത്തിലെന്ന പോലെ യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു അനുഭൂതിയാണ്.
0: ഒരു തവണയെങ്കിലും ഈ ഒരു അനുഭൂതി നമ്മൾ ആസ്വദിക്കണമെന്നാണ് പറയാനുള്ളത്.
1: ഒരിക്കലും ഇങ്ങനെയൊരു ചാൻസ് മിസ്സാക്കരുത് എന്നാണ് നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയാനുള്ളത്.
0: ഇൻഷാല്ലാ ഇതുപോലുള്ള നല്ല നല്ല യാത്രാ വിവരണങ്ങളും അനുഭവങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ, ദൃശ്യത്തിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
2: റേഡിയോ വൈബ്സിൻ്റെ ഓരോ വേളകളും ധന്യമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വ്യത്യസ്ത വിഷയങ്ങളും ആശയങ്ങളും ചർച്ചകളും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്.

0: ഇനി നാം കേൾക്കാൻ പോകുന്നത് ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നാം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെയും സങ്കടങ്ങളുടെയും പങ്കുവെക്കലിൻ്റെ ഒരു വേദിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, സ്നേഹക്കൂടിലേക്ക്.
1: സങ്കടങ്ങൾ പങ്കുവെക്കാം. അവതരിപ്പിക്കുന്നത് അബ്ദുറഹ്മാൻ ചുങ്കത്തറ, ഹാരിസ് ബിൻ സലീം.
2: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാബാദ്, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ സെഷനിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കുടുംബപരമായ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇന്നും ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നമുക്ക് ലഭിച്ച ഒരുപാട് ചോദ്യങ്ങൾ കുടുംബപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇന്നും നമ്മോടൊപ്പം പങ്കെടുത്ത് സംസാരിക്കുന്നത് ബഹുമാന്യനായ, ഈ ചർച്ചയിൽ ഇതിന് കോർഡിനേറ്റ് ചെയ്യുന്നത് ബഹുമാന്യനായ ഹാരിസ് മൗലവിയാണ്. വളരെ സ്നേഹത്തോടുകൂടി ഹാരിസ് മൗലവി ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹാരിസ് മൗലവി, നമ്മൾ ഒന്നാമതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ചോദ്യം, ഞാനൊരു രണ്ടാം ഭാര്യയാണ്. ആദ്യ ഭാര്യയും കുട്ടികളും നാട്ടുകാരും വീട്ടുകാരും അറിയാതെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വർഷങ്ങളായി ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും അതുപോലെ തന്നെയാണ്. അഥവാ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ല, ഒരുമിച്ചൊരു ഭക്ഷണം വാങ്ങിത്തരാൻ പോലും കൂടെ വരാറില്ല. വിദേശത്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്, നാട്ടിലാണെങ്കിലും അതേ കാര്യം തന്നെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ, പിന്നെ അതിൻ്റെ ഇടയിൽ പറഞ്ഞ കുട്ടിയുണ്ട്, ഗർഭപാത്രം എടുത്തു കളഞ്ഞു. ആദ്യത്തെക്കാളും അധികം അദ്ദേഹത്തിനെ അഥവാ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, പക്ഷെ അയാളത് കണ്ടറിയുന്നില്ല, ഹസ്ബൻഡ് അത് കണ്ടറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സമീപം ഞാൻ ഏറ്റവും അധികം കൊതിക്കുന്നു, എന്നിട്ടും എനിക്കും എന്തൊക്കെയോ വല്ലാത്തൊരു അവസ്ഥ വരുന്നു, എൻ്റെ തല പെരുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്.
3: അപ്പോൾ ഇതിന് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ രണ്ടാമത് വിവാഹം കഴിക്കുന്ന പല ആളുകളും രണ്ടാമത്തെ വിവാഹത്തിലെ ചില പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അവരതിനുള്ള ചില പ്രതിരോധങ്ങളും ചില മുൻകരുതലുകളും അവർ സ്വീകരിക്കും. അപ്പോൾ അത് വിവാഹ സമയത്ത് ഇവർ വ്യക്തമാക്കുമ്പോൾ വിവാഹിതയാകാൻ പോകുന്ന സഹോദരിമാരെന്ത് ചെയ്യും, എല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ട് ആ വിവാഹത്തിനോട് സഹകരിക്കും. അപ്പോൾ എനിക്ക് മാസത്തിലൊരിക്കൽ വരാൻ പറ്റുള്ളൂ, ആ അത് മതി, എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചിലവൊന്നും തരാൻ പറ്റില്ല, ആ മതി. വിവാഹം നമ്മൾ പരസ്യമാക്കൂല, നമ്മൾ രഹസ്യമായിട്ടാണ് നടത്തുക. നമ്മളങ്ങനെ പുറത്തും ഔട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്ത് പറഞ്ഞാൽ സ്വന്തമായി വീടുണ്ടാക്കാൻ എനിക്ക് പറ്റില്ല, ഇവിടെ വരികയായിരിക്കും ചെയ്യുക. ഇങ്ങനെ എന്തു പറഞ്ഞാലും ഒരു വിവാഹത്തിന് വേണ്ടി അത്രമാത്രം ആഗ്രഹിച്ചും ദാഹിച്ചും നിൽക്കുന്ന ആളുകൾ അതിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അങ്ങേയറ്റത്തെ ആത്മബന്ധം പുലർത്തുന്ന ഒരു കുടുംബ ജീവിത സിസ്റ്റമാണ് നമുക്കുള്ളത്. അത്രമാത്രം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു നിലക്കും എന്താണ്, മറ്റൊരു വിവാഹം നടക്കുന്നതോടുകൂടെ പ്രശ്നങ്ങളില്ലാതാകുന്നൊരവസ്ഥ ഉണ്ടാവണില്ല, വളരെ മാരകമായ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കല്യാണം സ്വകാര്യമാക്കിയത്. രഹസ്യമായി കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഈ സഹോദരി ആഗ്രഹിക്കുന്ന പോലെ ഔട്ടിങ് പറ്റാതെ വരുന്നത്. കാരണം പുറത്തു വെച്ച് ആരെങ്കിലും കണ്ടാൽ സ്വാഭാവികമായും എന്തായിരിക്കും, പ്രശ്നമാകും. അപ്പോൾ അത് അല്ലെങ്കിൽ അത് കണ്ടാൽ അയാളുടെ ഭാര്യയോട് പോയിട്ടായാലും പറയും, നിങ്ങൾ പുതിയ വൈഫുണ്ട്, അവിടെ പുറത്ത് കാണേണ്ട ഒരു ഹോട്ടലുണ്ട് എന്ന് പറയും. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ ആദ്യ ഭാര്യയെ പേടിച്ച് എന്താണ്, ഇവർക്ക് ഒരു ജീവിതം, ഒരു ഭർത്താവ് ഉണ്ടാകും, പക്ഷേ ഒരു ഭർത്താവിൻ്റെ യാതൊരു അനുഭവങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകും. ഇനി എന്തെങ്കിലും പ്രതിഷേധിക്കാനോ ചോദിക്കാനോ നിന്നാൽ ഒരു തൊലാക്ക് ഭീഷണിയാണ് പല സന്ദർഭങ്ങളിലും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇത് ചോദിച്ചത് സഹോദരിയാണ്. അതായത് വിവാഹം കഴിക്കണോ കഴിക്കണ്ടേ അതൊരു വ്യക്തിക്ക് തീരുമാനിക്കാം. പക്ഷെ വിവാഹം കഴിച്ചാൽ എന്തു ചെയ്യണം, നീതി പാലിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ വളരെ കണിശമായ കാര്യമാണ്. അതിന് കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ബാക്കിയമായ നീതി എന്തായാലും വേണം. മനസ്സുകൊണ്ടുള്ള സ്നേഹത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നാൽ പോലും മറ്റതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, തീർത്തും എന്താണ്, ഒരു ഭാര്യയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയും എന്ന് പ്രായോഗികമായി തെളിയിച്ചൊരു വ്യക്തി അതേപോലെ മറ്റൊരു ഭാര്യയെ സ്വീകരിച്ചിട്ട് അവൾക്കൊന്നും ചെയ്തു കൊടുക്കാതിരിക്കാൻ, അതായത് ഒരു ഭാര്യയുടെ മിനിമം ആഗ്രഹങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്, അതുപോലും നിർവഹിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് പരലോകത്ത് അത് വളരെ പ്രതികൂലമായ അവസ്ഥ ബാധിക്കും ഇവിടെ പറയണത് ശരിയാണെങ്കിൽ. അതുകൊണ്ട് അതിലൊരു ശ്രദ്ധ അയാൾ എന്ത് ചെയ്യണം, പുലർത്തണം. പിന്നെ ഇപ്പം ഈ സഹോദരി ഒരു മനസമാധാനം കിട്ടാനാണ് ഇപ്പം നമ്മളോടത് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ആകെ തല പെരുത്തു പോകുന്നു, ആകെ ബുദ്ധിമുട്ടായി പോകുന്നു, വിഷമായി പോകുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ ഇവിടെ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പരിമിതികൾക്കപ്പുറത്ത് അയാളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് വലിയൊരു കാര്യമുണ്ടാകുമെന്ന് തോന്നണില്ല. ഇങ്ങനത്തെ വിവാഹങ്ങളിലൊക്കെ പലപ്പോഴും ഇത് പഴക്കം ചെല്ലും തോറും ഇവർക്കുള്ള പരിഗണനകൾ കുറഞ്ഞു വരുന്ന പോലെയാണ് തോന്നുന്നത്. സാധാരണ വിവാഹങ്ങളിലൊക്കെ എന്തു ചെയ്യും, നമ്മൾ കാലം പിന്നിടും തോറും നമ്മൾ ആ ബന്ധവും സ്നേഹവും കൂടുതൽ ഊഷ്മളമായി വരികയാണ് ചെയ്യുക. ഈ രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ അവരെ ആദ്യം തന്നെ അവഗണിച്ച് തുടങ്ങും, പിന്നെ ആ അവഗണന വർദ്ധിച്ച് വർദ്ധിച്ച് വരും. അത് സ്വാഭാവികമായും പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ആദ്യത്തെ സംഗതിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതൊരു തൊലാക്കിനെ കുറിച്ചുള്ള ചിന്തയാണ് പലരും കഴിക്കുക. ഇതൊക്കെ വളരെ ഗുരുതരമായ തെറ്റാണ്. വിവാഹം കഴിക്കാതിരിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ കഴിച്ചാൽ അത് ഇസ്ലാമിക മര്യാദ പ്രകാരം കൊണ്ടുപോകണം. അപ്പോൾ ഈ സഹോദരിയോട് നമുക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, കിട്ടുന്നത് ആഗ്രഹിച്ച് കിട്ടുന്നതിൽ പരമാവധി സംതൃപ്തിപ്പെട്ട് പോവാനേ ഇങ്ങനത്തെ ആളുകളൊപ്പം പറ്റൂ. കൂടുതൽ ചോദിക്കാനും ആവശ്യപ്പെടാനും തുടങ്ങുമ്പോൾ അത് പുതിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രഹസ്യമായി വിവാഹം കഴിച്ചത് കൊണ്ട് എന്തുണ്ട്, ആദ്യത്തെ ഭാര്യയെക്കുറിച്ചുള്ള ഭയമോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം അയാളൊരു കോംപ്രമൈസിന് തയ്യാറാവില്ല. അപ്പോൾ ആ പ്രശ്നത്തിൽ നിലനിന്നുകൊണ്ട് എത്രത്തോളം എനിക്ക് അയാളെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ സ്ഥലത്താണ് അയാളുള്ളത്, അപ്പോൾ അവിടെ എന്ത് ചെയ്യൂല, പിന്നെ പ്രശ്നം അയാൾക്ക് ഉണ്ടാവില്ല എന്നോട് സംസാരിക്കാൻ. അപ്പോൾ ഒന്ന് അങ്ങനത്തെ സമയത്ത് എത്തുമ്പോൾ നിങ്ങൾ ഇനിയൊന്ന് മിസ്സടിക്കൊണ്ടു കുറച്ച് നേരം സംസാരിക്കാം, ഞാൻ എപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല, നിങ്ങളെപ്പോഴാണോ എന്നോട് സംസാരിക്കാൻ ഒരു ഫ്രീ ടൈം കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വിളിച്ച് നോക്കാം നിങ്ങൾ ഫ്രീ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു പുറത്ത് പോകുമ്പോൾ കിട്ടുന്ന റിലാക്സേഷൻ പോലെ തന്നെ ഇത് കിട്ടുമെന്ന് സംസാരിക്കാം. അപ്പം അങ്ങനെ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ തന്നെ അയാൾ എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്രകൾ പോകുന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ എന്ത് ചെയ്യാണ്, ഒന്ന് കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദങ്ങൾ ചോദിക്കുക. അങ്ങനെ അദ്ദേഹത്തിന് എന്താണോ ഇവരെ കൊണ്ട് നടക്കാനുള്ള പ്രശ്നം എന്താണോ, ആ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരമാവധി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രൂപമേ ഇത്തരം സഹോദരിമാർക്ക് പ്രായോഗികമാവുള്ളൂ. പിന്നെ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, നല്ല നിലക്ക് പെരുമാറി അദ്ദേഹത്തെ പരമാവധി ഒരു സ്നേഹവും അനുകമ്പയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഇതൊക്കെ ഈ ഉപദേശങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് അദ്ദേഹത്തിനാണ്. പക്ഷെ ചോദിച്ചത് ഇവരാണ്.
2: അൽഹംദുലില്ലാ, ഈ ഒരു ചോദ്യത്തിനും വ്യക്തമായൊരു മറുപടി കിട്ടി എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു അവർക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, നന്നായി സഹകരിച്ച് മുന്നോട്ട് പോവുക, ദീനീ സാഹചര്യങ്ങൾ വീട്ടിലുണ്ടാവുക, അതൊക്കെയാണ് എല്ലാത്തിനും പൊതുവേ ഉള്ള പരിഹാരം. അടുത്തതായിട്ട് അരിസ്മൂല, നമുക്കുള്ളൊരു ചോദ്യം. എനിക്ക് 26 വയസ്സ്, എനിക്ക് 2 മക്കളുണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞു. എന്നെ എൻ്റെ ഭർത്താവ് കല്യാണം കഴിക്കുമ്പോൾ നിസ്കാരം ഒഴിവാക്കാത്ത നല്ല ഇൽമിൻ്റെ സദസ്സിലൊക്കെ പങ്കെടുക്കുകയും ഞങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്ത ആളായിരുന്നു. പിന്നെ ഫുട്ബോൾ കളിക്ക് പ്രാധാന്യം കൂടുതലുണ്ടായിരുന്നു. എന്നാലും മിക്കക്ക് കളി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകൾക്ക് ആക്കിത്തരുമായിരുന്നു. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം പള്ളിയിൽ പോക്കും ക്ലാസ്സുകൾക്കുള്ള പോക്കും ഞങ്ങളാക്കിത്തരലും ഒക്കെ നിന്നു. യൂട്യൂബിൽ വീഡിയോ ഇടലും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടലാണ് പണി. ഫുൾ ടൈം ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കലും ആണ്. ആദ്യമൊക്കെ നമസ്കാരം ക്ലാസ്സുകൾക്ക് ഒക്കെ ഉണ്ടല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. എനിക്കും മക്കൾക്കും വേണ്ടി ടൈം കണ്ടെത്താനും ഒന്നും പ്രശ്നമില്ലാത്തതുപോലെ തോന്നി. ഇപ്പോൾ നമസ്കാരം സുബഹി അധികം ഉണ്ടാവാറില്ല. ചിലപ്പോൾ മാരിബും ഇക്കയുടെ ഉമ്മയാണെങ്കിൽ ഉമ്മയുടെ മക്കളെപ്പോലും പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞേക്കാറില്ല. മക്കൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് പറയും. അവരുടെ ഒരു ആഗ്രഹത്തിന് എവിടെ പോകാനും ഒന്നിനും ഇക്കാനെ കിട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ടെൻഷനാണ്. അതിൻ്റെ കൂടെ കുറച്ചായി ഞാൻ മരണപ്പെട്ടു പോയാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ മക്കളെ എങ്ങനെയാണ് ഇസ്ലാമികമായി വളരുമെന്ന് ആലോചിച്ച് ടെൻഷനാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടുകാരോട് പറഞ്ഞു, എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ മക്കളെ ഇവിടെ കൊണ്ട് വളർത്തണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അവർ പറയണത്, ഈ വർഷത്തെ സ്കൂൾ കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോയി കുറച്ച് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമെടുത്താലോ എന്ന് ആലോചിക്കുന്നു. ഈ ഒരു സഹോദരിയോട് നമ്മൾ
3: ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നല്ല ചിട്ടയോടുകൂടെ ദീനിയായി ജീവിച്ചിരുന്നൊരു വ്യക്തി അത്തരമൊരു ജീവിതത്തിൽ നിന്നും പുറത്തു പോകാനുള്ള അടിസ്ഥാന കാരണം നമസ്കാരത്തിലുള്ള ഉദാസീനതയാണ്. ഇന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമസ്കാരത്തിൽ നമുക്ക് അശ്രദ്ധ വരിക, നമസ്കാരം നഷ്ടപ്പെടുക, വന്ന് പിന്നെ അയാളുടെ നിയന്ത്രണം അയാൾക്ക്
2: സാധ്യമല്ല.
3: അതുകൊണ്ടാണ് ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഷായി വൽ മുൻകർ, നമസ്കാരം എന്ത് ചെയ്യുന്നു തിന്മകളെയും ചീത്ത പ്രവൃത്തികളെയും തടയുന്നു എന്ന് പറയണത്. നമ്മളിപ്പോൾ ഒരു പിന്നെ ഒരു മദ്യപാനി ഡി അഡിക്ഷൻ സെൻ്ററിൽ വന്നാൽ അയാൾ പിന്നെ എപ്പോഴാണ് അയാൾ വീണ്ടും മദ്യത്തിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ നിസ്കാരമാണ് ആദ്യം നിന്നതെന്നാണ് പറയുന്നത്. നിസ്കാരം നിൽക്കും പിന്നെ മദ്യശാലയിലേക്ക് പോകും. അപ്പോൾ നിസ്കാരം അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ സുഹൃത്തിനും സംഭവിച്ചത് എന്ത് ചെയ്തു, നമസ്കാരം ഉദാസീനമായി, അതിൽ അലസതയും മടിയും വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, ദീനുള്ളപ്പോൾ അയാൾ ഓക്കെ, ദീന് പോയപ്പോൾ അയാൾ ഓക്കെ അല്ല. അപ്പോൾ പരിഹാരം എന്താ, അയാളെ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. പൊതുവെ ഭാര്യമാർക്കൊരു പരിമിതിയുണ്ട്, അതായത് ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് ഉപദേശിക്കാൻ ചില പരിമിതികളുണ്ട്. എന്നാൽ പോലും എന്താണ് ഈ സഹോദരി ചിന്തിച്ച പോലെ തന്നെ കുറച്ചു കാലം വീട്ടിൽ പോയി നിന്നാൽ ഇതിനൊരു തീരുമാനമായി വന്നാലോ എന്നൊക്കെ നല്ല ചിന്തയാണ്. കാരണം ഇങ്ങനെ ഞാൻ എങ്ങനെ ആയാലും എങ്ങനെ പോയാലും എത്രമാത്രം ഇവരെ അവഗണിച്ചാലും ഇവളൊക്കെ ഇവിടെ നിന്ന് പോകും, രണ്ട് കുട്ടികളുള്ളതല്ലേ എന്നാണ് അയാളുടെ ചിന്തയെങ്കിൽ, ഏയ് എൻ്റെ കുട്ടികളെ നോക്കി ജീവിക്കാൻ എനിക്കറിയും എന്ന് ഒരു വെല്ലുവിളിയല്ലാതെ എന്ത് ചെയ്യാണ്, ഒന്നും എനിക്ക് ഇവിടെ നിന്നിട്ടൊരു സമാധാനം കിട്ടണില്ല, ഞാനൊന്ന് വീട്ടിൽ പോയി ഒരു രണ്ട് മാസം നിൽക്കട്ടെ എന്ന് സമ്മതത്തോടു കൂടെ തന്നെ ഒന്ന് പോയാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായും അയാൾ. പക്ഷേ നമ്മൾ എന്താണ് വരിക എന്ന് പ്രതീക്ഷിച്ചത്, ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ അലസമായി ജീവിക്കാൻ പറ്റുന്ന ആൾക്കാർ ഭാര്യമാരെ ഒഴിവാക്കി കൊടുത്താൽ എന്ത് ചെയ്യും, അവരൊന്നും കൂടെ ഉഷാറായിട്ട് എന്ത് ചെയ്യും, ജീവിതം ആസ്വദിക്കുന്നതിലേക്ക് പോകാനുള്ള സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. പക്ഷെ എന്തായിരുന്നാലും എന്താണ് ഒരു മാറി ചിന്തിക്കലിന് അയാളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം നാട്ടിലെ ദീനിയായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളോ അങ്ങനെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടോ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് നമസ്കാരവും ആ ദീനി ചിട്ടകളും ഒന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ അയാൾ പഴയ പോലെയുള്ള ഭർത്താവായിട്ട് എന്ത് ചെയ്യും, തിരിച്ചു വരും. പിന്നെ മനുഷ്യനാണല്ലോ, വളരെ നല്ല ആളുകൾ മോശപ്പെട്ട ആളുകളായിത്തീരുന്നു, മോശപ്പെട്ട ആൾ നല്ലകളായിത്തീരുന്നു, ഒക്കെ ഇങ്ങനെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇദ്ദേഹത്തിന് നല്ലൊരു പശ്ചാത്തലം നേരത്തെ ഉള്ളത് കൊണ്ട് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിനുവേണ്ടി പരിശ്രമം നടത്തിയാൽ ഒരു പക്ഷേ ഈ സഹോദരി പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ വരും. അള്ളാഹു വീണ്ടും നല്ലൊരു ദീനിയായ സാഹിത്യത്തിൽ തിരിച്ചു വരാൻ തോഫീക്ക് അള്ളാഹു
2: അദ്ദേഹത്തിന്. അതെ, അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നമസ്കാരത്തിൽ ഉദാസീനത കാണിക്കുകയാണെങ്കിൽ, അലംഭാവം കാണിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അള്ളാഹു നമുക്ക് നമസ്കാരം നിലനിർത്തി ശക്തമായി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സങ്കടങ്ങൾ പങ്കുവെക്കാം. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ മരുമകളുടെ കാര്യത്തിൽ രണ്ട് പ്രാവശ്യം ചോദ്യം ചോദിച്ചു, അതിന് എനിക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചു. വീണ്ടും അതേ പ്രശ്നം, ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റപ്പെടുന്നു, മരുമകൾ എന്നോട് മിണ്ടാറില്ല, മകൻ 10 ദിവസം കൂടുമ്പോഴാണ് വീട്ടിൽ വരുന്നത്, അവനൊന്നും പറയാറില്ല. എൻ്റെ ഭർത്താവ് അസുഖക്കാരനാണ്, ഹൃദയവാൾവുകൾ 2 എണ്ണം മാറിയിരിക്കുന്നു, ടെൻഷൻ പാടില്ല. എനിക്ക് എൻ്റെ സങ്കടം പറയാൻ എൻ്റെ ഉമ്മയും ഉപ്പയും ഇല്ല, അവർ കബറുകളിലാണ്. എന്നാലും എൻ്റെ സങ്കടം കബറിനരികെ ചെന്ന് ഞാൻ അവരോട് പറയും. ഇതിൽ നിന്നും എൻ്റെ വിഷമം എത്രയാണെന്ന് മനസ്സിലാക്കുമല്ലോ. എനിക്ക് 3 പെൺകുട്ടികളുണ്ട്, അവരോട് ഞാൻ ഇപ്പോൾ ഒന്നും പറയാറില്ല. എല്ലാം എൻ്റെ റബ്ബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവൻ എനിക്ക് എന്തെങ്കിലും സമാധാനം തരും. മരുമകൾക്ക് വേറെ താമസിക്കണമെന്നും എന്നാണ് ആഗ്രഹം. ഒരു മകനാണ്, 2 പെണ്ണും. അവൻ വേറെ പോയാൽ ആ വലിയ വീട്ടിൽ ഞങ്ങൾ ഒറ്റക്കാകില്ലേ? എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്. എൻ്റെ കുഞ്ഞു മക്കളും ഞാൻ, എൻ്റെ ഭർത്താവ്, എല്ലാവരെയും കൂടിയുള്ള ജീവിതമല്ലേ ഹയറായത്. അവർ വേറെ പോകാൻ തീരുമാനിച്ചു. എൻ്റെ പെൺമക്കൾ വരുന്നതും അവിടെ നിൽക്കുന്നതും മരുമകൾക്ക് ഇഷ്ടമല്ല. അവരോടും മിണ്ടാറില്ല. അവരുടെ കുട്ടികളെയും ഇഷ്ടമല്ല. ഒരു സ്വാർത്ഥ മനസ്ഥിതിയാണ് അവൾക്കുള്ളത്. ഇത് വല്ലാതെ കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. ആഹാരം പലപ്പോഴും കുറച്ച് കഴിക്കുന്നു. പാചകം ചെയ്താൽ കഴിക്കാൻ പറയാറില്ല. എൻ്റെ ഈ ചോദ്യം തള്ളിക്കളയരുത്. പെൺമക്കൾ ഇപ്പോൾ വരാറില്ല. ഞാൻ ഇടയ്ക്ക് അവരുടെ അടുത്ത് പോകും. അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഒന്നും പറയാറില്ല. എന്നാലും അവർക്കെല്ലാം അറിയാം. എൻ്റെ മുഖം കണ്ട് അവർക്ക് എല്ലാം മനസ്സിലാകും. എനിക്കിപ്പോൾ 55 വയസ്സായി. ഇനി എത്ര നാൾ കൂടി ഞാൻ ഇത് അനുഭവിക്കണം എന്നാണ്. ഒരു നീണ്ട ചോദ്യമാണ്, ഒരുപാട് പ്രശ്നങ്ങൾ.
3: വിഷമം പറയുമ്പോൾ പറയാലോ. അപ്പൊ നമുക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒന്നിപ്പോ പിന്നെ ഈ മാതാപിതാക്കൾ എപ്പോഴും സംതൃപ്തരായിരിക്കുക എന്നുള്ളത് മക്കൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. ഈ സഹോദരി പരാതി പറയുന്നത് മകനെ കുറിച്ചും അതേപോലെ തന്നെ മരുമകളെ കുറിച്ചും ആണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, അതൊന്നും നന്നായി ശരിയാക്കി കൊണ്ടുവരിക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ബാധ്യതയാണ്.
2: അപ്പൊ
3: ആ വശം എങ്ങനെ ശരിയാക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ഈ ഉമ്മ അന്വേഷിക്കുന്നതിലേറെ ഉമ്മയും ഭാര്യയുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് വീട്ടിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കൽ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി പഠിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ട ബാധ്യത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നെ ഇപ്പം ഇത് എന്താണ് ഈ ഉമ്മ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്നത്, ഉമ്മൻ്റെ വശത്തിൽ ഉമ്മ 100% സത്യസന്ധമായിട്ടായിരിക്കും ഇത് പറയേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ മറുഭാഗം കേൾക്കുമ്പോൾ അവർക്ക് ചിലത് പറയാനുണ്ടായിരിക്കും, അപ്പോൾ എന്താ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഊഹിച്ചെന്തെങ്കിലും പറയാനും നമ്മൾ പാടില്ല. ആ നിലക്ക് നമ്മളിപ്പോൾ ഈ സഹോദരിയോട് നമുക്ക് പറയാൻ പറ്റിയ ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ, ഇവർ സത്യത്തിൽ ഒറ്റയ്ക്കല്ല, ഭർത്താവുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾക്ക് നമ്മൾ മക്കൾ മുതിർന്നു വന്നാൽ എന്തു ചെയ്യണം, അവർ നമ്മളെ നോക്കണം എന്നാണ്. എന്താണ് ഈ നോട്ടം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതായത് നമ്മൾക്ക് മക്കളൊക്കെ പ്രായപൂർത്തിയായി, അവർക്ക് ജോലിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ജീവിക്കട്ടെ, അവരവരുടെ ഭാര്യമാരും എവിടെയാണെങ്കിലും ജീവിക്കട്ടെ. നമ്മുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യ ഉണ്ടായാൽ പിന്നെ ആരും വേണ്ടതില്ല. മനസ്സിലായി? അവർ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നത് എങ്ങനെ ഒറ്റയ്ക്കാവും, രണ്ടുപേരെങ്ങനെ ഒറ്റയ്ക്കാവും? അപ്പോൾ നമ്മളൊരു നല്ല കാലത്തൊക്കെ എന്താ ചിന്തിക്കുക, കുട്ടികളൊക്കെ ഓരോ വഴിക്ക് പോയി വീടൊക്കെ വെച്ചാൽ നമുക്ക് ജോളിയായിട്ട് ജീവിക്കാം എന്നാണ് സത്യത്തിൽ ഒരു നല്ല പ്രായത്തിൽ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഒന്ന് പുറത്തു പോകാൻ പറ്റൂല, കുട്ടികളെ ഇവിടെ ആക്കിയിട്ട് അവള് പുറത്തു പോകും എന്ന് പറയും. പക്ഷെ ഈ ആളുകൾ എന്താ ചെയ്യണ വെച്ചാല്, നമ്മൾ ഫ്രീ ആകുന്ന ഒരു ടൈം ആകുമ്പോൾ, ഇപ്പൊ 55 വയസ്സെന്നൊക്കെ പറഞ്ഞാല് വളരെ ചെറിയ പ്രായം, 55 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു യുവത്വമല്ല ശരിക്കും. അപ്പൊ ആ ഒരു യുവത്വ സമയത്ത് നോക്കാൻ ആളില്ല, വിഷമമില്ല, പിന്നെ അസുഖങ്ങൾ ഉണ്ടാവും. അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ കാര്യങ്ങളല്ലേ. അസുഖങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പരമാവധി ഉള്ള അവസ്ഥ വിചാരിച്ച് പോവാന്നുള്ളതാണ്. അപ്പൊ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊന്നും വെറുതെ ചിന്തിക്കണ്ട. ഇപ്പൊ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആരെ വിളിച്ചാലും ഏത് സമയത്തും ഓടി വരും, ഒരു പ്രശ്നവും നമുക്കില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഇവരെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, മക്കളെപ്പോ വരും, മക്കളെപ്പോ എന്നെ സ്നേഹിക്കും, എപ്പോ എന്നെ ഫോൺ വിളിക്കും, എപ്പോ എന്നെ പുറത്തു കൊണ്ടുപോകും, മരുമകൾ എപ്പോൾ എന്നോട് നല്ല, അതൊന്നും ആലോചിച്ചിരിക്കണ്ട. എന്ത് ചെയ്യാച്ചാൽ, അവരെവിടെ പോണ വെച്ചാൽ പോയിക്കോട്ടെ, നിൽക്കാണ് നിന്നോട്ടെ, അതൊക്കെ അവർക്കാണല്ലോ അതിന്റെ കുറ്റവും, അതൊക്കെ അവർ ചിന്തിക്കട്ടെ. ഇപ്പൊ നിമ്മനെ ഇട്ട് പോകണത് ശരിയാണോ, പോകേണ്ട സാഹചര്യം ഉണ്ടോ, അതൊക്കെ അവർ പഠിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരാളെയും കാത്തു നിൽക്കണ്ട. നമ്മുടെ കഴിവും ആരോഗ്യവും അവസ്ഥയും സാമ്പത്തിക ശേഷിയും അനുസരിച്ചു കൊണ്ട് ജീവിതം എന്ത് ചെയ്യുക, ആസ്വദിക്കുക, അനുഭവിക്കുക എന്നില്ല. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഒരു കുടുംബ ക്ലാസ്സിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പം ആ ലേഡി പറഞ്ഞത്, എനിക്ക് മക്കളും പേരക്കുട്ടികളൊക്കെ ധാരാളമുണ്ട്, പക്ഷെ ഞാനൊക്കെ അത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകില്ല. കാരണം ഒരാൾ നമ്മൾ പിടിച്ചു ഏൽപ്പിച്ചില്ലേ, ഇനി ഓലായിക്കോട്ടെ, പിന്നെ ആ മകളെ കാര്യം ഞാനെന്തിനു നോക്കണം. എൻ്റെ ആൺകുട്ടികൾ, അവർക്കൊക്കെ ജോലി ഉണ്ട്, ഒരു പോണു, എനിക്കും എന്താ കുഴപ്പം, എനിക്ക് വിചാരിച്ചതൊക്കെ നടക്കാൻ പറ്റും, പോകാൻ പറ്റും. അവർക്ക് എത്ര 75, 78, 80 വയസ്സായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നത്, കുറേ കാലം നമ്മൾ അടുക്കളയിൽ മക്കളെയും ഭർത്താവിനെയൊക്കെ നോക്കിയിരുന്നില്ലേ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം. നമുക്കൊന്ന് പള്ളിയിൽ പോവാം, അതേപോലെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം, ആർക്കെങ്കിലും പല സേവന പ്രവർത്തനങ്ങളും ചെയ്യാം, നല്ലത് ചെയ്യാം, എന്തെങ്കിലും വായിക്കാം, എന്തെങ്കിലും കേൾക്കാം. നമ്മൾ നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മളിപ്പോഴും ചിന്തിക്കണം എന്താണ്, അവർ വരുന്നില്ലല്ലോ, അവർ നോക്കുന്നില്ലല്ലോ, അവർ വിളിക്കുന്നില്ലല്ലോ എന്നാണ്. ഇപ്പൊ ഒരു 4-5 മക്കളുള്ള ഒരു ഉമ്മയാണെങ്കിൽ ഏതെങ്കിലും ഒരു മകൻ ഉണ്ടാവും തിരിഞ്ഞു നോക്കാത്ത, ബാക്കി 4 ശരിക്കും നോക്കുന്നുണ്ടാവും. ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന എന്തിനാണ്, 3-ആം 2-ാമത്തോൻ എന്റെ ഒന്ന് വിളിച്ചിട്ടില്ല, അവൻ ഈ ആഴ്ച വന്നിട്ടില്ല, അവന്റെ വൈഫി വൈക്ക് വന്നു നോക്കലില്ല, അവരുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കലില്ല. ബാക്കി 4 വിളിക്കണ്ടല്ലോ, ആ വിളിക്കണവരെ പറ്റി ആലോചിച്ചാൽ പോരെ. അപ്പൊ പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ മക്കളിൽ അമിതമായ പ്രതീക്ഷയും അമിതമായ അവലംബവും നമ്മൾ സ്വീകരിക്കുമ്പോൾ അതൊക്കെ, അതേമാതിരി പലപ്പോഴും എന്താ വെച്ചാൽ, ഈ മക്കളെ പണം സ്വീകരിക്കുക, നമ്മളെടുത്ത് പണം ഉണ്ടെങ്കിൽ നമ്മൾ അതന്നെ ഉപയോഗിക്കുക, മക്കളെ ആശ്രയിക്കാതിരിക്കുക. അങ്ങനെ മക്കളെ, ഇപ്പം നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ മകൻ്റെ സാമ്പത്തിക സോഴ്സ് കംപ്ലീറ്റ് വീട്ടിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പൈസയൊക്കെ തൽക്കാലം ബാങ്കിൽ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ എന്താ അറിയുമോ, ക്രമേണ അധികാരം അവരുടേതായി മാറും. കാരണം ചെലവഴിക്കുന്നവർക്കാണ് അധികാരം, മനസ്സിലായി? അപ്പൊ നമ്മൾ താമസിക്കുന്ന വീടിന്റെ അധികാരം നമ്മളിൽ തന്നെ ആവണം. അപ്പൊ നമ്മൾ മരിച്ചിട്ട് മക്കളെടുത്തോട്ടെ, മനസ്സിലായി? നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഇവിടെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇവിടെ പ്രയാസമാണ് നമ്മൾ പറയാൻ പാടില്ല. കാരണം നമ്മളെ വീടാണ്, നമ്മളെ അവിടുത്തെ ഭരണാധികാരം, നമ്മളത് നിയന്ത്രിക്കണം. നമുക്ക് അവിടെ നിന്ന് മക്കൾ എന്ത് വലിയ ആളായിരുന്നാലും, മോനിപ്പോ പിന്നെ ഒരു സംസ്ഥാനത്തിന് ഐജന്യാണെങ്കിലും, നമ്മളെ വീട് നമ്മളാ നിയന്ത്രിക്കേണ്ടത്. ആ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് പോവാതെ നമ്മൾ എന്ത് ചെയ്യാൻ കാത്തു സൂക്ഷിക്കണം. അപ്പം അങ്ങനെയൊന്നും ഭയപ്പെടാനൊന്നുമില്ല. എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി ജീവിതം എൻജോയ് ചെയ്യുക. മക്കളും കുട്ടികളും പിന്നെ പരിമക്കളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഓരോ കാര്യം കൂടി നമ്മൾ നോക്കണം. ഒരു ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ മതി, ജീവിച്ചാൽ സുഖമായിട്ട് പോകാൻ പറ്റും. അത് വീട്ടിലൊരു സമയമാകുമ്പോൾ ഒരു പാർസൽ പറഞ്ഞാൽ വരും. അതിൻ്റെ അർത്ഥം മക്കളെ കെട്ടിറിഞ്ഞ് പോയിക്കോട്ടതല്ല, മക്കൾ നിൽക്കണോ നിൽക്കണതിന് മക്കൾ തീരുമാനിക്കണം. നിൽക്കാൻ ആഗ്രഹമില്ലാത്ത തിരിഞ്ഞു നോക്കാത്ത മക്കളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ രോഗികളാകണം എന്തിനാ? നമ്മളുള്ള കപ്പാസിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, എന്ത് ചെയ്യുക, ഇനി ആരെങ്കിലും സഹായിക്കുക, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ കൂലിക്ക് വെക്കണം, നമ്മളെ പണം എന്തിനാ? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുക, നമ്മുടെ ജോലികൾ ആരോട് ചെയ്യട്ടെ, അയക്കതിനുള്ള ഒരു വേതനം കൊടുത്താലും നമുക്ക് സമാധാനത്തോടെ ജീവിച്ച് പോയിക്കൂടെ. അപ്പോൾ പരമാവധി ആശ്രയിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള വേദനകൾ പറയാനുള്ള അവസരം ഉമ്മമാർക്കും അപ്പമാർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ പെൺകുട്ടി മരുമകൾ എന്ന് പറയുന്ന പെൺകുട്ടി എന്താണ് അവൾക്ക് സംഭവിച്ചതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അതുകൊണ്ട് അവളെ കുറ്റപ്പെടുത്താനോ അവളെ ആക്ഷേപിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല.
2: അപ്പൊ ഇതിൽ തന്നെ ഒരു ചോദ്യം, ഇവരെ അപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരെ കബറിങ്ങൾ പോയിട്ട് എന്റെ സങ്കടമൊക്കെ പറയുന്നൊക്കെ പറയുന്ന ഒരു ഭാഗം കൂടി.
3: അതില്ല, അതിപ്പോ ചിലപ്പോ അതൊരു മനസ്സിന്റെ സങ്കടത്തിന് പരിഹാരം ഉണ്ടാകാനിട്ടല്ല, സ്വാഭാവികമായും ഒരു വിഷമം ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യുന്ന
2: കാര്യം.
3: ആശ്വാസങ്ങൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. ഇപ്പൊ ഈ മരിച്ചുപോയ കബറുകൾ പോയിട്ട് അവരോട് പറയേണ്ട കാര്യമൊന്നുമില്ല. ആശ്വാസം തന്നെ നമ്മളെല്ലാ രഹസ്യങ്ങളും പറയാൻ പറ്റിയതാണ് അള്ളാഹു. അള്ളാഹുവോട് ഷെയർ ചെയ്യണ പോലെ ഒരു രഹസ്യവും പുറത്തു പോകില്ല. അതുകൊണ്ട് രാത്രി സമയങ്ങളിലൊക്കെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് അള്ളാഹുവോട്
2: പറയാൻ.
3: പിന്നെ എനിക്ക് സങ്കടങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നും കൂടി നമ്മൾ ആത്മപരിശോധന നടത്തണം ജീവിതത്തിൽ. എന്ത് ചെയ്യാണ് ഇപ്പോ ഇവരുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടല്ലോ, ഈ ഹസ്ബൻഡ് കൂടെ ഇല്ലാത്ത എത്രയോ സഹോദരിമാര് വീട്ടിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ
2: ഇനി അടുത്തൊരു ചോദ്യം, ഭർത്താവിൻ്റെ അനിയൻ്റെ പ്രായപൂർത്തിയായ മകൾ നെഞ്ചിനൊക്കെ തൊടുന്നു, കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, ഭർത്താവ് UKG കുട്ടിയെപ്പോലെ കളിപ്പിക്കും, വാപ്പയെപ്പോലെയാണ് എന്നാണ് പറയുന്നത്, ഇവർ ഒരേ രക്തമല്ലേ, മകളെപ്പോലെ തന്നെ ഇവരെ കാണേണ്ടതുണ്ടോ, പല കാരണങ്ങളാലും സംശയമുണ്ട്, ഭർത്താവിനെ അങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി കുടുംബബന്ധം മുറിക്കലാണോ?
3: അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ മഹറമോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ എങ്ങനെയുള്ളൂ എന്ന് വിചാരിച്ചാൽ, പിന്നെ ഒരു ഹസ്ബൻഡും വൈഫും പെരുമാറുന്ന പോലെ വാപ്പയും മകളും പെരുമാറിക്കൂടല്ലോ? അങ്ങനെയല്ലല്ലോ വാപ്പയും മകളും തമ്മിൽ പെരുമാറ്റും. ഒരു മകനും ഉമ്മയും തമ്മിലാണെങ്കിലും. അപ്പോൾ മഹറം എന്ന് പറയുമ്പോൾ അത് പിന്നെ നമുക്ക് അനുവദിക്കപ്പെട്ടതാണെങ്കിലും അവിടെ എന്തുണ്ട്, അവിടെ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, ഇടപഴകുമ്പോൾ ചില കാര്യങ്ങളുണ്ട്, അവിടെ ചില പരിമിതികളുണ്ട്. മനസ്സിലെ? ഇപ്പൊ നമ്മൾ വൈഫ് ഡ്രസ് ചെയ്യുന്ന റൂമിൽ നമ്മൾ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമ്മളെ പെങ്ങൾ ഡ്രസ് ചെയ്യുന്ന റൂമിൽ നമ്മൾ ഇരിക്കില്ലല്ലോ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം അതിൻ്റെ ഒരു പരിധിയിൽ നിന്നിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ അതൊരു മര്യാദ നമ്മൾ പാലിക്കണം. ഇവിടുത്തെ പ്രശ്നം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് തോന്നുന്നത്, യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മളെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് സ്ത്രീയോട്, നമ്മുടെ സ്വന്തം ഉമ്മനോട് പോലും നമ്മളെന്താണ് കൂടുതലായിട്ട് പെരുമാറുകയും ഇടപഴകുകയും ചെയ്യുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാനായില്ല. കാരണം അവരുടെ വിശ്വാസം എന്താണ്, ഏറ്റവും അധികം എന്നോടാണ് ഇതൊക്കെ വേണ്ടത് എന്നുള്ളത്. അപ്പം അതിന് സെക്സ് എന്നോ സെക്സ് അല്ലാത്തതെന്നുള്ള വ്യത്യാസമല്ല, ഒരു പെരുമാറ്റം പോലും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആളാണ് വിചാരിച്ചോളൂ, നിരന്തരമായി കസ്റ്റമേഴ്സായിട്ട് ലേഡീസോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് നിരന്തരം ആ ഫോണുകൾ വരുമ്പോൾ നിങ്ങളുടെ വൈഫ് അസ്വസ്ഥയാവും. പറയുമ്പോൾ നിങ്ങളൊരു വിശ്വാസക്കുറവുണ്ടായിട്ടല്ല, നിങ്ങൾ 100% വിശ്വാസമാണ്. എന്തിനാ ഇവർക്ക് നിങ്ങളെങ്ങനെ വിളിച്ചു കൊടുക്കുന്നത്? അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞാൽ പോരെ, ഇത് ജോലി സ്ഥലത്ത് വന്നാൽ പിന്നെ ഇങ്ങനെ ഫോണ് എന്നാണ്. ഇപ്പം ഒരു ടീച്ചറുടെ ഭർത്താവ് അവർക്ക് സ്റ്റാഫ് റൂമിലെ ഒരു സ്റ്റാഫുകൾ മൊത്തത്തിലുള്ള ഒരു ഗ്രൂപ്പുണ്ട് വാട്സപ്പ്. അപ്പൊ അതിലെന്ത് ചെയ്യും, സ്റ്റാഫ് അല്ലേ, ഒരാൾ തമാശ പറയും, അതിനിപ്പുറത്തിന് മറുപടി പറയും. മനസ്സിലായി? അപ്പൊ അത് ഈ ഫോൺ ഇയാൾ കാണാണ്. അപ്പൊ ഇയാൾ പറയണെന്ത്, വൈഫ് ഇങ്ങനെ കൂടെയുള്ള ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോ അതിൽ ഇവർ ഇടുന്ന പോസ്റ്റൊക്കെ എന്താണ്, ഒന്നിച്ചുള്ള ഗ്രൂപ്പിലുള്ള പോസ്റ്റ് അല്ലേ, ഒരു വ്യക്തിനോടൊന്നല്ല. പക്ഷെ അതിന് സൂക്ഷ്മത പാലിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അതാണ് ഇയാളെ ഒരു സംശയരോഗിയാക്കുന്നത്. അപ്പം നമ്മുടെ വൈഫ് വേറൊരാളോട് സംസാരിക്കുമ്പോൾ അത് വല്ലാ മര്യാദകളും പാലിച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു വിഷമം ഭാര്യ പറഞ്ഞാൽ പിന്നെ ആ പെരുമാറ്റം അയാൾ തുടരാൻ പാടില്ല. കാരണം അതൊരു നിർബന്ധമായ കാര്യമല്ലല്ലോ. ഒരു ചെറിയ കുട്ടിയെ കളിപ്പിക്കുന്ന പോലെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിനെ നമ്മുടെ മകൾ തന്നെയാണെങ്കിലും കളിപ്പിക്കണ്ടല്ലോ. ഏ അതിലൊരു സംശയം ഭാര്യന്റെ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം. അത് അയാൾക്ക് ഉണ്ടാവേണ്ട ഒരു ബോധമാണ്. ഏ ഒരുവിധം പരമാവധി ഇത്തരം സംശയങ്ങൾ പറയാതിരിക്കും നമ്മൾ, അഥവാ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തണം. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഇപ്പോൾ എളാപ്പല്ലേ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാണ്, കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഇവരെന്ത് ചെയ്യുക, തയ്യാറാവുക, കുറച്ച് മനസ്സ് വിശാലത കാണിക്കുക. പക്ഷെ അതോടൊപ്പം മറ്റയാൾ എന്ത് ചെയ്യുക, അത് ഉൾക്കൊള്ളും ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് അതിൽ പറയാനുള്ള കാര്യം.
2: ഓക്കെ, അൽഹംദുലില്ലാഹ്, അതിനും വ്യക്തമായൊരു മറുപടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതുമായി ഏകദേശം ഒരു സാമ്യമുള്ള മറ്റൊരു ചോദ്യം, ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും മക്കൾ ഒരു ഉമ്മാൻ്റെ മക്കളെ പോലെ ജ്യേഷ്ഠൻ അനുജത്തിയാണോ എന്നിട്ട് പറയും, ഒരു വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, പ്രായപൂർത്തിയായിട്ടുണ്ട്, പെൺകുട്ടിക്ക് പെരുമാറ്റത്തിൽ തൃപ്തി തോന്നുന്നില്ല, ഈ കുട്ടിക്ക് ജ്യേഷ്ഠൻ്റെ മോനായ ആൺകുട്ടിയെ സ്വന്തം അനുജത്തി തൊടുന്നതുപോലെ തൊടാനും അടുത്തിരിക്കാനും പാടുണ്ടോ, എപ്പോഴും പെൺകുട്ടി തൊട്ടുകൊണ്ടേ ഇരിക്കുന്നു, അവളോട് അടുത്ത് ഇടപെടരുത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോന്ന്?
3: ഒരു തെറ്റുമില്ല, പറയണം എന്നാണ്. അതായത് ഇപ്പോ അവര് മാത്രമല്ലല്ലോ, പരസ്പര വിവാഹം കഴിക്കാൻ പറ്റിയ ആൾക്കാരാണ്. ഇപ്പൊ ഒരു ഒരു ജ്യേഷ്ഠത്തി അനുജത്തിയായിട്ട് രണ്ട് സഹോദരിമാര് അവരെ മക്കൾക്ക് പരസ്പരം വിവാഹം കഴിക്കാം, ജ്യേഷ്ഠനും അനുജനും മക്കൾക്ക് വിവാഹം കഴിക്കാം, അങ്ങനെ ഒരു പ്രശ്നമല്ലല്ലോ. ഏഹ് ഇപ്പൊ നമുക്ക് തന്നെ അറിയാൻ പറ്റും, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത് ആരെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളല്ലേ കല്യാണം കഴിച്ചത്. അപ്പൊ അതിൽ ഇസ്ലാമികമായിട്ട് എന്തില്ല, അതിൽ പ്രശ്നമല്ല. പക്ഷേ അങ്ങനത്തെ അങ്ങനെയുള്ള വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ട ആളുകളാകുമ്പോൾ അവർ തീർത്തും അന്യരാണ്. ഇവിടെയാണ് അപകടങ്ങൾ വരുന്നത്. അതായത് അന്യരായ ആളുകൾ അന്യരല്ലെന്ന് വിശ്വസിച്ച് പെരുമാറുമ്പോൾ നമ്മൾ മക്കൾക്ക് അറിയില്ല. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, ഒന്നിച്ച് വളർന്നവരും ഒന്നിച്ച് ജീവിച്ചവരുമാണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലിപ്പോൾ എന്താ ഇപ്പോൾ ജ്യേഷ്ഠ അനുജനുള്ള മാർ തന്നെ അല്ലേ എന്ന് പറയും. അപ്പം ആ വ്യത്യാസം എന്ത് ചെയ്യണം, നേരത്തെ തന്നെ അവരെ ബോധ്യപ്പെടുത്തണം. ഇത്ര വൈകാൻ പാടില്ല, നേരത്തെ
2: ബോധ്യപ്പെടും.
3: അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഒരു പ്രത്യേക പ്രായത്തേക്ക് എത്തുമ്പോൾ തന്നെ അവരെ
2: ബോധ്യപ്പെടുത്തണം.
3: കാരണം എന്താ വെച്ചാല് ചിലപ്പോൾ ഒരാള് വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കും പെരുമാറുന്നത്, അടുത്ത ആൾ അങ്ങനെ ആയിക്കോളുന്നില്ല. പിന്നെ പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും കൂടുതൽ സമയം ഇടപെടുമ്പോൾ എന്ത് ചെയ്യും, അതിൽ തെറ്റായ ചിന്തകൾ വരാനുള്ള സാധ്യതകളുണ്ടല്ലോ. കാരണം ഒരു നോട്ടം പോലും ഒരാളെ വ്യഭിചാരത്തേക്ക് എത്തിക്കുന്നു പറഞ്ഞാൽ ഇടപഴകലുകൾ എന്തായാലും തിന്മയിലേക്ക് നയിക്കുന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പം അവിടെ സൂക്ഷ്മത പാലിക്കണം, അവരുടെ വേർട്ട് നിൽക്കാൻ പറയണം, അത് നല്ല നിലക്ക് അവരിൽ ആ ഒരു അകലം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതുകൊണ്ട് തെറ്റില്ല,
2: അത് പറയണം തന്നെയാണ് നമുക്ക് നിർബന്ധമായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ 7 മാസം ഗർഭിണിയാണ്, ഒരുപാട് ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, രാത്രി ഒന്നും ഉറങ്ങാൻ കഴിയാറില്ല. ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ മാനസികപരമായും ശാരീരികമായും എനിക്കിപ്പോൾ സാധിക്കുന്നില്ല. ചില സമയത്ത് അദ്ദേഹം അത് മനസ്സിലാക്കാത്ത പോലെ പെരുമാറുന്നു, പിന്നീട് എനിക്ക് അവരോട് ദേഷ്യം തോന്നുന്നു. ഈ അവസ്ഥയിൽ ഞാനൊരു കുറ്റക്കാരിയാണോ തെറ്റുകാരിയാണോ എന്നാണ് ഈ സഹോദരി ചോദിച്ചത്.
3: ഇത് പിന്നെ സാധാരണഗതിയിൽ ഇങ്ങനെ സംശയം വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഭർത്താവ് ഭാര്യയെ ക്ഷണിച്ചാൽ അവിടെ ചെന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നേരം വിളിക്കുന്നത് വരെ എന്ത് ചെയ്യും, മലക്കൾ ശപിക്കുന്നൊക്കെയുള്ള ഹദീസ് വെച്ചിട്ടാണ് ഇവരിങ്ങനെ പറയണത്. സത്യത്തിൽ ഇതിലുള്ള ഒരു വിഷയം എന്തുള്ളൂ എന്ന് വിചാരിച്ചാല്, ന്യായമായ ഇതൊരു ഒരു മനുഷ്യന്റെ ജീവിതാവസ്ഥകൾ എപ്പോഴും വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി എന്ത് വെച്ചാൽ ഒരു ഭാര്യയ്ക്ക് എപ്പോഴും നല്ലൊരു ശാരീരികാവസ്ഥയും മാനസികാവസ്ഥയും ഉണ്ടായിക്കോളുന്നില്ല. അപ്പൊ അങ്ങനത്തെ സന്ദർഭത്തിൽ എന്താണ് ആ റീസൺ, ശരിയായ ഒരു റീസൺ ആണെങ്കിൽ എന്ത് ചെയ്യാണ് അത് പറയാം. അതിന് യാതൊരു പ്രശ്നവും ഇസ്ലാമിലില്ല. ഇപ്പൊ ഇവരെന്താണ് പ്രഗ്നന്റ് ആണ്, ശാരീരികമായ ആവശ്യകതകളുണ്ട്, അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രയാസത്തെ കുറിച്ച് പറയണതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് അവർ ന്യായമല്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു മടി കാരണം, അനുസൃത കാരണം ഒക്കെ എന്ത് ചെയ്യാണ് നിരാകരിക്കപ്പെടുമ്പോൾ, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഹലാലായ നിലക്കുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുന്നത് അയാൾക്ക് പലപ്പോഴും നിഷിദ്ധങ്ങളിലേക്ക് പോകാനൊക്കെയുള്ള കാരണങ്ങളായി തെറ്റിലേക്കും, അതൊക്കെ ഒഴിവാക്കാൻ എന്താണ് അന്യായമായിക്കൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയും. പക്ഷെ അതിലുപരി ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരു ഗാർഡിയനാണ്, അയാൾ എന്തായിരുന്നാലും ഇങ്ങനൊരു വിഷമം ഒരു എഴുതി ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അയാൾ എത്തിക്കാൻ പാടില്ലല്ലോ. സ്വാഭാവികമായും എന്ത് ചെയ്യണം, അവരുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് അവരെ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു വിഷമം, അവർ പ്രത്യേകിച്ച് പ്രഗ്നൻസി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് രണ്ടുപേർക്കും പാടെ വേണ്ടിയാണ് അല്ലെങ്കിൽ കുട്ടി ജനിക്കുന്നത്. അപ്പം അവിടെ എന്ത് ചെയ്യണം, ആ സമയത്തിൽ അവരുടെ ഓരോ വിഷമങ്ങളും ഓരോ മാനസിക വ്യത്യാസങ്ങളും ശരിക്കും പഠിക്കണം. കാരണം ശരീരവും മനസ്സും വളരെ സ്വസ്ഥമായി നിന്നാൽ മാത്രമേ ആരോഗ്യവാനായിട്ടൊരു കുട്ടി ജനിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ സമയങ്ങളിലൊക്കെ പ്രത്യേക കൺസിഡറേഷൻ കൊടുത്ത് മുന്നോട്ട് പോകണം. അപ്പം അത് ആ കാര്യങ്ങളെക്കുറിച്ച് അത്രയും അദ്ദേഹം ഒരു കെയർഫുൾ അല്ല എന്ന് ഈ ചോദ്യത്തിന് തോന്നുന്നുണ്ട്.
2: പിന്നെ അടുത്തൊരു ചോദ്യമുള്ളത്, ഞാൻ 25 വയസ്സുള്ള യുവതിയാണ്, പി ജി വരെ പഠിച്ചു, ശാരീരികമായി ചെറിയ വൈകല്യമുണ്ട്, പെണ്ണ് കാണാൻ വന്നാൽ എന്നെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു, എന്തെങ്കിലും കുറവുകളുള്ള ആളുകൾ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മാറ്റിവെച്ച് ഉപ്പയും ഉമ്മയും പറയുന്ന ഒരു വിവാഹത്തിന് സമ്മതിക്കുകയാണോ വേണ്ടത്? ഇങ്ങനെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ? പെട്ടെന്ന് തന്നെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു.
3: ഇത് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാം. നമ്മുടെ മാതാപിതാക്കളുടെ നിർബന്ധത്തിനൊന്നും നമ്മൾ വഴങ്ങേണ്ട കാര്യമില്ല. കാരണം മാതാപിതാക്കളല്ലല്ലോ അയാളുടെ കൂടെ ജീവിക്കേണ്ടത്, നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ പൂർണ്ണ ഇഷ്ടം നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. പക്ഷെ അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ ഈ സഹോദരി പറയുന്നു അവർക്ക് ചെറിയ ഒരു ശാരീരിക പ്രശ്നമുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, എല്ലാവരും ഇവരാഗ്രഹിക്കണ പോലെ തന്നെയാണ് വിവാഹം അന്വേഷിക്കുന്നവനും ആഗ്രഹിക്കുന്നത്. എന്ത്, ഒരു തകരാറുമില്ലാത്ത, ഒരു വൈകല്യമില്ലാത്ത ഒരാളാവണം എൻ്റെ ഭാര്യ. അത് അയാളിത്ത ആഗ്രഹിക്കുന്നതിന് തെറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷൻ ഇവരെ വിവാഹം കഴിക്കുവാനുള്ള സാധ്യത ഇല്ല. അതായത് ഇവര് വിചാരിക്കണ പോലെ തന്നെ 100% ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ തന്നെ എന്നെ വന്ന് വിവാഹം കഴിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ആര് വേണം, ഇങ്ങനെയൊക്കെ അല്പം എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളൊരു കുട്ടി ആവട്ടെ എൻ്റെ ഭാര്യ, അതും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന നിലക്ക് മനസ്സുള്ള ഒരാൾ വരുമ്പോഴേ ഇവരെ വിവാഹം നടക്കുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ എന്തായിരിക്കും, റയറായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, 25 ഇത്ര വയസ്സിലൊക്കെ വിവാഹങ്ങൾ നീണ്ടു പോകുന്നൊരവസ്ഥ ഉണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ പ്രായോഗികമായ നിലപാടാണ് എന്ത്, ഏത്, എന്തെങ്കിലുമൊക്കെ കുറച്ചെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അവർക്ക് ദീനിൻ്റെ പ്രശ്നമില്ല, അയാൾക്ക് ജോലിയുണ്ട്, ഇവിടെ നോക്കാനുള്ള എല്ലാ അവസ്ഥകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അങ്ങനത്തെ ഒരാളെ എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ എന്ന് ഇവളോടേറെ സ്നേഹമുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യും, ചോദിക്കുന്നുണ്ടായിരിക്കും. അതാണിത് പറയാൻ കാരണം. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കുറച്ച് തകരാറുള്ളവരെ കല്യാണം കഴിക്കണം എന്നൊന്നും നമ്മൾ ഉപദേശിക്കണം. പക്ഷേ വിവാഹം നടക്കണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പം എന്ത് ചെയ്യുക, നല്ലൊരാളെ തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ വൈകല്യം കണ്ടെന്നുള്ളൊരു കുഴപ്പമല്ല. അപ്പം ഇവർക്കൊരു കുഴപ്പമാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അള്ളാഹു നൽകുന്ന ഒരു സംഗതിയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ എത്രയോ ആളുകളോടൊപ്പം വിജയകരമായ ദാമ്പത്യം എത്രയോ ആളുകൾ നിർവഹിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മാത്രമല്ല, ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്ര നല്ലൊരാൾ എന്നെ ഏറ്റെടുക്കാൻ തയ്യാറായല്ലോ എന്ന് പറയുമ്പോൾ ഏത് കാലത്തും ആ പ്രതിബദ്ധത ഒരു ഭാര്യ എന്ന നിലക്ക് അവൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, പിന്നെ സ്വാഭാവികമായും ഇവർക്ക് എന്ത് ചെയ്യാം, ഒരു വിവാഹം നടക്കുന്നതിന് വേണ്ടി നല്ല ദീനും ഒക്കെ ഉള്ള ഒരാൾ, ഈ ഒരു പ്രശ്നമല്ലാത്ത മറ്റൊരു പ്രശ്നമില്ലാത്ത ഒരു വ്യക്തിയുടെ അന്വേഷണം വരികയാണെങ്കിൽ അത് അന്വേഷിക്കാനും അത് പരിശോധിക്കുന്നതിനും നല്ലത് തന്നെയാണ്. പിന്നെ ഇവരെന്തോ പറഞ്ഞു, പിന്നെ എല്ലാവരും വന്നാൽ എന്നെ പരിശോധിക്കുകയാണ്. ഈ പരിശോധന എന്നുള്ള ഉദ്ദേശിക്കുന്നത് വല്ല ലാബ് ടെസ്റ്റോ ഒന്നും അല്ലല്ലോ, സ്വാഭാവികമായും കാണലാണ്. ഈ കാണാൻ വരുന്നത് അതിനു വേണ്ടി തന്നെയാണ്. ഈ കാണുക എന്നുള്ള പ്രക്രിയ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പറഞ്ഞയച്ച് നോക്കുന്നതൊക്കെ എന്തിനാ വെച്ചാൽ, ഇവര് ഭാവിയിൽ വിവാഹം കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന പരിശോധന തന്നെയാണ്. ആ പരിശോധന ഇവർക്ക് മാത്രമല്ല, എല്ലാ പെണ്ണുങ്ങളും ഇത്തരം പരിശോധനക്ക് വിധേയമാകുന്നുണ്ട്, എല്ലാ ആണുങ്ങളും ഇത്തരം പരിശോധനകൾക്ക് വിധേയമാകുന്നുണ്ട്. അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കണ്ണടക്കലുണ്ടോ, കാഴ്ചക്ക് പ്രശ്നമുണ്ടോ എന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് ഇപ്പൊ അയാൾ കണ്ണട വെച്ചത്? ഇപ്പൊ ഒരുവിധ ആളുകളും കണ്ണടല്ലാത്തവരുണ്ടാവില്ല. അതുപോലും എന്ത് ചെയ്യും, ചോദിച്ചറിഞ്ഞിട്ടാണ്
2: ചെയ്യുന്നത്.
3: വിവാഹ സമയത്ത് ആ അന്വേഷണങ്ങളൊന്നും ഒരു പ്രശ്നമായി കാണണ്ടില്ല, അന്വേഷിച്ചോട്ടെ, ഉള്ളതല്ലേ അവർക്ക് അറിയുള്ളൂ. അപ്പോ ഒരു പരിധിവരെയൊക്കെ എന്താണ്, തന്നെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ദീനുള്ള ഒരു പുരുഷൻ വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഞാനൊരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാം, അയാളുടെ പ്രശ്നം ഞാൻ ഉൾക്കൊള്ളാം, എന്റെ പ്രശ്നം അയാൾ ഉൾക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്നോട് തെറ്റൊന്നുമില്ല. അതാണ് പ്രായോഗികം.
2: അൽഹംദുലില്ലാ, ആ ഒരു ചോദ്യത്തിനും വ്യക്തമായൊരു മറുപടി കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ ചോദ്യം ഒന്നുകൂടി വിശദമാക്കാവുന്നുണ്ട്. ഒരു ആൺകുട്ടിക്ക് അവൻ്റെ ഉമ്മാമയുടെ അഥവാ ഉമ്മയുടെ ഉമ്മയുടെ അനുജത്തിയുടെ മകളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? എന്താണ് ഇസ്ലാമിൻ്റെ വിധി? ഈ ബന്ധത്തിന് ആൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഒട്ടും താല്പര്യമില്ല. ഇസ്ലാമികമായി ഹറാമാണെങ്കിൽ പിന്നെ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പമാണ്. അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നാണ് അറിഞ്ഞത്. ഒരു വിശദമായ ഉത്തരം പ്രതീക്ഷിക്കുന്നു.
3: ആരാണെന്ന് പറഞ്ഞ?
2: ഉമ്മയുടെ ഉമ്മയുടെ അനുജത്തി അഥവാ ഉമ്മന്റെ ഉമ്മ, വല്യമ്മാന്റെ അനിയത്തിന്റെ
3: അനിയത്തിന്റെ മകൻ.
2: അതെ, അനിയത്തിയുടെ മകള് മകളെയാണ് കല്യാണം കഴിക്കേണ്ടത്.
1: ഉദാഹരണത്തിന്
3: അല്ല, ഇവരുടെ അനിയത്തിന്റെ മകൾ തന്നെയാണെങ്കിൽ പറ്റുമല്ലോ. പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് സ്വന്തം അനിയത്തിന്റെ മകളാണെങ്കിൽ തന്നെ പറ്റില്ല.
2: പറ്റും. സ്വന്തം ഉമ്മന്റെ അനിയത്തിന്റെ മകളെ കല്യാണം
3: മകളെ കല്യാണം കഴിക്കാലോ. അപ്പൊ ഇങ്ങനെ ഒരു വിശാലമായ ബന്ധത്തിലൂടെ വന്ന ഒരു അനിയത്തിന്റെ മകളാകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ചോദ്യം അങ്ങനെയാണെങ്കിൽ
2: അതുകൊണ്ട് പിന്നെ
3: വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല?
2: രക്ഷിതാക്കൾക്ക് താല്പര്യമില്ല, ആൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക്
3: ഇവിടെ അതല്ല. അപ്പോ ഇപ്പൊ എന്താ പറയുക, ഇപ്പോ ഒരു പ്രേമമുണ്ടായി വിവാഹത്തിലേക്ക് എത്തുന്ന ആളുകളെ പിന്തിരിപ്പിക്കാൻ ഈ നിയമം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം മതം മാറി കല്യാണം കഴിക്കണുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞത്ര എളുപ്പ, അതൊരു അന്യ മതസ്ഥനല്ലടോ, അത് വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും പിൻവാങ്ങിക്കണോ? അപ്പോ ഈ ഒരു പ്രേമം എന്നുള്ളതിൽ ഒരു നിയമം കണ്ടെത്തിയത് കൊണ്ട് പരിഹാരമാവില്ല. അത് പ്രേമ വിവാഹങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പൊതുവെ പെൺകുട്ടികൾ പിൻവാങ്ങും. കാരണം പെൺകുട്ടികൾക്ക് അവർക്ക് ലൈഫ് ലോങ് ജീവിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഇത് പിന്നീട് പ്രതിസന്ധിയായി വരും എന്ന് ചിന്തിക്കുമ്പോൾ അവർ പിൻവാങ്ങും. ഇപ്പൊ ഒന്ന് എന്നോട് സംശയം ചോദിച്ചൊരു കേസിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്. ഒരു പെൺകുട്ടി, അവള് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല കഴിഞ്ഞ ദിവസം ഞാനും എന്റെ ഭർത്താവും തമ്മിലൊരു സംസാരം ഉണ്ടായി. അപ്പൊ അയാൾ എന്നോട് 3 തലാക്കും ചൊല്ലി എന്ന് പറഞ്ഞു. പിന്നെ അത് വീട്ടുകാരോടും പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയിരിക്കാണ്. ഇപ്പൊ ഞാൻ വീട്ടിൽ വന്നിരിക്കാണ്. പക്ഷെ അയാൾക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകണം. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് എന്താ ഈ 3 തലാക്കും? അപ്പൊ ഞങ്ങൾ പ്രേമിച്ചു ഇല്ലാന്ന് വെച്ചത്. അപ്പൊ പ്രേമിച്ച് കല്യാണം കഴിച്ച് മുന്നോട്ട് പോകുമ്പോ എന്ത് ചെയ്യാണ്? നിസ്സാരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും അതെന്താണ്, വലിയ പ്രശ്നങ്ങളായി തീരാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം വിവാഹങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും
2: ചെയ്യാന്നുള്ള
3: അതാണ് ശരിയായ പരിഹാരം.
2: അൽഹംദുലില്ലാ, പീസ് റേഡിയോ സ്നേഹക്കൂടിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ നിർത്തേണ്ട സമയമായിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ, അതിൻ്റെയൊക്കെ ദീനീപരമായ ഒരു ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അള്ളാഹു നമുക്കൊക്കെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു പരിഹാരമാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ അതിൻ്റെ വരും എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാം. എന്തായിരുന്നാലും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് നമുക്ക് നൽകുന്നത്. അള്ളാഹു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാണുന്ന ആളുകൾ, കാണാത്ത ആളുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകൾ, അതുപോലെ പീസ് റേഡിയോയെ സഹായിക്കുന്ന മനസ്സുകൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട് ഒപ്പമുള്ള എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനിയും നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനകൾ, പിന്തുണകൾ, സഹകരണങ്ങൾ എല്ലാം ഉണ്ടാവണം. ഇതുപോലുള്ള സംവിധാനങ്ങളിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. കൂടുതൽ അറിവുകൾ കരസ്ഥമാക്കി ജീവിതത്തിലൊക്കെ അത് പാലിക്കാൻ സാധിക്കട്ടെ. ഇന്നും നമ്മോടൊപ്പം ഈ ഒരു ലൈവ് കൗൺസിലിൽ പങ്കെടുത്ത ബഹുമാനനായ ഹാരിസ് മോലിക്കുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാ ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു അതുവരെ നമുക്കൊക്കെ നന്മയും ഹിദായത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാഹിർ ദവാനാൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാ അല്ലാ, വളരെ ഹൃദ്യമായ ചില സംസാരങ്ങളും പങ്കുവെക്കലുമാണ് നമ്മൾ സ്നേഹക്കൂടിൽ കേട്ടുകഴിഞ്ഞത്. അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ബഹുമാനനായ ഹാരിസ് ബിൻ സലീമുമാണ് നമ്മോടൊപ്പം സ്നേഹക്കൂടിൽ പങ്കെടുത്തത്. റേഡിയോ വൈബ്സിൽ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് വളരെ ആഴത്തിലുള്ള ഒരു പഠന സെഷനിലേക്കാണ്. അൽ ഉസൂൽ എന്ന പ്രോഗ്രാമിൽ നാം കേൾക്കാൻ പോകുന്നത്
1: ഹദീസ് നിവേദകന്മാരുടെ പ്രായം എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിക്കുന്നു.
4: കഴിഞ്ഞ എപ്പിസോഡുകളിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിച്ചതിൻ്റെ ചരിത്രവും ആ രംഗത്ത് ആദ്യ കാലഘട്ടത്തിൽ വിരചിതമായിട്ടുള്ള പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളും മഹാന്മാരായ സ്വഹാബത്തും താബിഈങ്ങളും ആ വിഷയത്തിൽ നടത്തിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുമെല്ലാം നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഇനിയുള്ള എപ്പിസോഡുകളിൽ മറ്റൊരു വിഷയമാണ് നാം ചർച്ചക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ ഹദീസ് നിവേദനവുമായി കൊണ്ടു ബന്ധപ്പെട്ട ഭാഗം. ഹദീസ് നിവേദനം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് തെറ്റു സംഭവിക്കാതെ, അബദ്ധങ്ങൾ വരാതെ റിവായത്ത് ചെയ്യാൻ, റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയുണ്ടാകണം. അതിന് ഏറ്റവും പ്രധാനമായും ഉണ്ടാവേണ്ടത് ഒരു റാവിയെ സംബന്ധിച്ച് അഥവാ ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ച് അയാൾക്ക് അതിൻ്റെ അഹലിയത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. അഥവാ റിപ്പോർട്ട് ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാവണം. യോഗ്യതയ്ക്ക് പല മാനദണ്ഡങ്ങളുമുണ്ട്. അതിൽ ഒരു മാനദണ്ഡത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് പ്രായമാണ്. റിപ്പോർട്ടറുടെ പ്രായം ഒരു പ്രധാന സംഗതിയാണ്. ഹദീസുകൾ ഒരാൾക്ക് നിവേദനം ചെയ്തു തുടങ്ങാം. ആ ഹദീസ് നിവേദനം ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടറുടെ അഥവാ സഹാബിയാണ് അതല്ലെങ്കിൽ അതിനുശേഷമുള്ള റിപ്പോർട്ടർമാരാണ് ഉദ്ദേശം, ഹദീസിൻ്റെ റാവിമാർ, അവരുടെ പ്രായം എന്തായിരിക്കണം എന്നുള്ളതാണ് പണ്ഡിതന്മാർ ചർച്ച നടത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു ചെറിയ കുട്ടിയുടെ അതല്ലെങ്കിൽ കുട്ടികളുടെ സമാ അത് സ്വീകാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രവാചകൻ ഒരു ഹദീസ് പറയുമ്പോൾ അതിന് സാക്ഷിയായ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ചെറിയ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി ആ ഹദീസ് നിവേദനം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അവന് പ്രായപൂർത്തി എത്തുക എന്നുള്ളത് ഹദീസ് നിവേദനം ചെയ്യാൻ വേണ്ട ഒരു നിബന്ധനയായി, പ്രായത്തിൻ്റെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. നേരെമറിച്ച് സഹാബത്തുകളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും ചെറിയ കുട്ടികൾ തന്നെ ഹദീസുകൾ നിവേദനം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഹസൻ, ഹുസൈൻ, അബ്ദുല്ലാഹി ബിൻ സുബൈർ, അനസ് ബിൻ മാലിക്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബൂ സയ്യിദ് അൽ ഖുദ്രി, മഹ്മൂദ് ബിൻ റബീഉ, ഇവരൊക്കെ തന്നെയും പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചകനിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് എത്രയാണ് ഇതിൻ്റെ കൃത്യമായ കണക്കും പ്രായവും എത്രയാണ് എന്നതും പണ്ഡിതന്മാർ ചർച്ച നടത്തിയിട്ടുണ്ട്. പ്രധാനമായും മൂന്ന് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ ഉലമാക്കളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതിലൊന്ന്, പണ്ഡിതന്മാർ പറഞ്ഞത് അഖല്ലു സിന്നി സമാഇ ഖംസ സിനീൻ, അഞ്ചു വയസ്സ് പ്രായമാണ് ഒരു ഹദീസ് നിവേദനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം എന്നുള്ളതാണ്. ഈ അഭിപ്രായം രേഖപ്പെടുത്തിയവർ ഖാദി ഇയാദുണ്ട്, അതുപോലെ തന്നെ ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലഹിയെ പോലെയുള്ള പണ്ഡിതന്മാരും അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ വിഭാഗം പണ്ഡിതന്മാരുടെ തെളിവെന്താണ്? മഹാനായ സഹാബി മഹ്മൂദ് ബിൻ റബീഉ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നൊരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ് അഖൽതു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ജതൻ മജ്ജഹ ഫി വജ്ഹി വ അന ഇബ്നു ഖംസ സിനീൻ മിൻ ദൽവിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് എൻ്റെ മുഖത്തേക്ക് കുടയുകയും അല്ലെങ്കിൽ എൻ്റെ മുഖത്തേക്ക് വായിലിട്ട് എൻ്റെ മുഖത്തേക്ക് ചീറ്റുകയും ചെയ്തു, അതെനിക്ക് അഞ്ചു വയസ്സുണ്ടായിരുന്നപ്പോഴാണ്, അത് ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് മഹ്മൂദ് ബിൻ റബീഉ റളിയല്ലാഹുവിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ പ്രവാചകൻ ആ പ്രവർത്തനം ചെയ്തതും ആ പ്രവാചകൻ്റെ ആ പ്രവൃത്തി, അഞ്ചു വയസ്സുകാരനായിരിക്കെ നടന്ന ആ പ്രവർത്തനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്നതിൽ നിന്ന് അഞ്ചു വയസ്സാണ് ഏറ്റവും ചുരുങ്ങിയ പ്രായം ഒരു സംഗതി മനസ്സിലാക്കിയെടുക്കാനും അതുപോലെ തന്നെ അത് പിന്നീട് നിവേദനം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായപരിധി അഞ്ചു വയസ്സാണ് എന്നതാണ് ഇതിൽ പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുള്ള ഒരു സംഗതി. രണ്ടാമത്തെ വിഭാഗം അത് അൽ ഹാഫിദ് മൂസ ബിൻ ഹാറൂനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, ഇദാ ഫർഖ ബൈനിൽ ബഖറത്തി വൽ ഹിമാർ, ഒരു കുട്ടി പശുവേത് കഴുതയേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയിലെത്തുക, അഥവാ തമ്മീസ് ഉണ്ടാകുക, വേർതിരിവ്, തൻ്റെ ചുറ്റുപാടിലും തൻ്റെ ബിയത്തിലും പ്രകൃതിയിലും ഒക്കെ ജീവിക്കുന്ന ആളുകളെയും വസ്തുക്കളെയും ജീവജാലങ്ങളെയും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പ്രായമെത്തുക. അങ്ങനെ പ്രായമെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്, ആ കുട്ടിക്ക് ഹദീസുകൾ നിവേദനം ചെയ്യാം, അതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തേത് എഅ്തിബാറു തമ്മീസാണ്. അതായത് ഒരു കുട്ടിയുടെ പ്രായമല്ല നമ്മളവിടെ പരിഗണിക്കേണ്ടത് എന്നതാണ് ഇവരുടെ വാദം. നേരെ മറിച്ച് ഒരു കുട്ടി ഒരു സംസാരം ശ്രവിച്ചു കഴിഞ്ഞാൽ അത് നേരാവണ്ണം ശ്രവിക്കുവാനും അതുപോലെ തന്നെ അത് മനസ്സിലാക്കുവാനും കഴിയണം. ചിലപ്പോൾ 5 വയസ്സുകാരനതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. 5 വയസ്സായി എന്നുള്ളത് കൊണ്ട് ഈ തമ്മീസും വകതിരിവും ഈ പറയപ്പെടുന്ന വസ്തുക്കൾ ഓർമ്മിച്ചു വെക്കാനും എഴുതി വെക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ അവൻ്റെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രായപരിധി വെക്കേണ്ടതില്ല. നേരെ മറിച്ച് ഒരു തമ്മീസ്, ഒരു വകതിരിവുണ്ടാകുന്ന പ്രായം, അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾക്ക് അധിഷ്ഠിതമായി അല്ലെങ്കിൽ വ്യക്തികളിലേക്ക് നിസ്ബ് ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസപ്പെടാം. ഒരു വ്യക്തിക്ക് 5 വയസ്സാണെങ്കിൽ, ഒരു കുട്ടിക്ക് 5 വയസ്സാണെങ്കിൽ മറ്റൊരാൾക്ക് അത് 6 or 7 വയസ്സായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ പ്രായം പരിഗണിക്കേണ്ടതില്ല, നേരെ മറിച്ച് തമ്മീസാണ് പരിഗണിക്കേണ്ടത് എന്ന അഭിപ്രായം മൂന്നാമത്തെ വിഭാഗം പണ്ഡിതന്മാർക്ക് ഉണ്ട്. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിവേദനം ചെയ്യുന്നതിന് പ്രായം പരിഗണിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ പ്രായം പരിഗണിക്കപ്പെടുമ്പോൾ പണ്ഡിതന്മാർ ഏകദേശം ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായമാണ് നമ്മൾ ആദ്യം ശ്രവിച്ചത്, 5 വയസ്സ് മുതൽക്കുള്ള കുഞ്ഞുങ്ങൾ. ഇനി 5 വയസ്സെത്തിയിട്ടും അവന് തമീസ് എത്തുന്നില്ല, വകതിരിവെത്തുന്നില്ല എങ്കിൽ അയാളുടെ റിവായത്തുകൾ സ്വീകരിക്കേണ്ടതില്ല എന്നത് പ്രത്യേകം നമ്മൾ പറയേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ, ഒരു ഹദീസ് സ്വീകരിക്കുന്ന വിഷയത്തിൽ പോലും വളരെയധികം സൂക്ഷ്മതയും അതേപോലെ തന്നെ കാർക്കശ്യവുമൊക്കെ നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹികൾ ഹദീസ് സ്വീകരണത്തിൻ്റെ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയ ഒരു സന്ദേശമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ബാക്കിയുള്ള ഹദീസ് സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാഅല്ലാ, അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച ഹദീസ് നിവേദകന്മാരുടെ പ്രായം സംബന്ധിച്ച ഒരു അവതരണമാണ് അൽ ഉസൂലിൽ നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്.
1: ഇസ്ലാമിക പഠനത്തിന് പ്രായം ഒരു പ്രശ്നമല്ല, പ്രായക്കുറവോ പ്രായക്കൂടുതലോ ഒരു വിഷയമല്ല എന്നുള്ള ഒരു സന്ദേശം കൂടി നമുക്ക് ഇന്നത്തെ അൽ ഉസൂലിൽ കിട്ടിയിട്ടുണ്ട്.
0: മാഷാഅല്ലാ, ഈ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ അബ്ദുള്ള സുഹൈർ ചുങ്കത്രയും മുസ്തഫ അൻസാരി എപ്പിക്കാടുമാണ് പങ്കെടുത്തത്. ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പ്രതീക്ഷകളോടെ കാത്തിരിക്കാം മറ്റൊരു ദിനത്തിനു വേണ്ടി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിലടങ്ങിയ തെളിവുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് അബൂബക്കർ സലഫി.
6: സലാം അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഫിത്നയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തല്ലോ. അദ്ദേഹം ശേഷം വരുന്ന ഫിത്നകളെപ്പറ്റി റിപ്പോർട്ട് ചെയ്ത ഹദീസ് വേറെയുണ്ട്. ഇൻഷാല്ലാ ചിലതിലേക്ക് നമുക്ക് സൂചന നൽകാം. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലശേഷം വലിയ ഫിത്നകൾ വരും. ആ ഫിത്നകൾ പലതരമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനെപ്പറ്റി ഏകദേശം ഇൻഷാല്ലാ നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തെ ഫിത്നയായിരുന്നു ഫിത്നത്ത് ശുബ്ഹാത്ത്, അപ്പോൾ വ്യതിചലിച്ച കക്ഷികൾ, അവരുടെ വ്യതിചലനം മുസ്ലിം ഉമ്മത്തിൽ ചിലവാക്കാൻ വേണ്ടി ശ്രമിക്കും. പലരും അതിൽ പെട്ടുപോകും. അപ്പോൾ ശ്രദ്ധ വേണം. ആ കൂട്ടത്തിലൊരു കക്ഷിയെപ്പറ്റി, ഷിയാക്കളെപ്പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ ഒന്ന് സൂഫികളാണ്. സൂഫികൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ സൂഫി വര്യൻ എന്നൊക്കെ പറയും. പലരും സൂഫികളെ വാനോളം പുകഴ്ത്താറുണ്ട്. എന്നിട്ട് അവർ പറയലെന്താ വെച്ചാൽ, പണ്ട് കാലത്ത് സൂഫികളുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയും. വാസ്തവത്തിൽ പണ്ടുള്ള സൂഫിയത്ത് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന വല്ലവരും ഉണ്ടെങ്കിൽ, അവർ ജീവിതത്തിൽ വിരക്തി കാണിക്കുന്ന ചില വിഷയങ്ങളെപ്പറ്റി ഇസ്ലാമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കുറച്ച് അമിതമായി അവർ കൊണ്ടുപോയി. അങ്ങനെയുള്ള ചില വേറെ വ്യതിചലനങ്ങളൊന്നും അവർക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരും പിൽക്കാലത്തുള്ള സൂഫികളും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പൂർവികരുടെ മാതൃക ഞങ്ങൾക്കുണ്ട് എന്ന് അവർ പറയുന്നത് ഒരിക്കലും ശരിയല്ല. മാത്രമല്ല, ഇങ്ങനെയുള്ള പിന്നെ ഇസ്ലാം വിരക്തി പറഞ്ഞിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ പറഞ്ഞ രൂപത്തിൽ മനസ്സിലാക്കി നിൽക്കണം, അതിൽ അതിര് കവിയരുത്. ഇപ്പോൾ ഉദാഹരണത്തിന്, അതിര് കവിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശക്തമായി എതിർത്ത് നമുക്ക് കാണാൻ കഴിയും. അതായത് മൂന്നാൾക്കാർ നബി തിരുമേനിയുടെ വീട്ടിൽ വന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ റസൂൽ തിരുമേനി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന

പറഞ്ഞത് ഞാനിനി എന്നും നോമ്പെടുക്കും പറഞ്ഞു, മൂന്നാമത്തുള്ള ഞാനിനി വിവാഹം ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പം എന്താ, ഇതൊക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, ആരാധനകൾക്ക് തടസ്സമാണ്. അപ്പം ഇനി നല്ല ആരാധനയുമായി മുന്നോട്ട് പോവുകയാണ്, അതാണ് അവരുടെ തീരുമാനം. കേട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു, അള്ളാഹുവിലേക്കുള്ള അടുക്കലല്ലേ, നല്ല ഭക്തിയാണല്ലോ അറിയിക്കുന്നത് എന്നൊക്കെ ചിലർക്ക് തോന്നാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഐഷാ റളിയല്ലാഹുവിനെ പറഞ്ഞു കൊടുത്തു, ഇവരിങ്ങനെയൊക്കെ പറയണ്ട. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങളാണോ അങ്ങനെയൊക്കെ പറയുന്നത്? അതെ, എന്നാൽ ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, ഞാൻ രാത്രി ഉറങ്ങലുമുണ്ട്, നിസ്കരിക്കലുമുണ്ട്, അതുപോലെ ഞാൻ നോമ്പെടുക്കലുണ്ട്, നോമ്പൊഴിവാക്കലുമുണ്ട്, ഇതാണ് എൻ്റെ ചര്യ. ഫമൻ റഹിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, ഈ ചര്യ ഇഷ്ടമല്ലെങ്കിൽ അവർ എന്നിൽ പെട്ടവരല്ല. അപ്പോൾ ഈ ഏത് വിഷയത്തിലും അതിര് കവി എന്ന് പറയുന്നത് ഇസ്ലാം അംഗീകരിക്കാത്തതാണ്. ഇസ്ലാം വരച്ച് കാണിച്ച ആ അളവിൽ നിൽക്കണം, അതാ വേണ്ടത്. അപ്പോൾ ഇവിടെ വിരക്തി വിരക്തി എന്നൊക്കെ പറഞ്ഞ് പിൽക്കാലത്ത് ചിലർ പലതും ഉണ്ടാക്കി. വിരക്തി ഇല്ലെങ്കിലും സൂഫികൾ എന്നൊക്കെ പേരും പറഞ്ഞ്, പിന്നെ അവരുടെ ആമാശയ പിന്നെ പൂർത്തീകരണത്തിന് വേണ്ടിയൊക്കെ പലതും ചെയ്താലും അതൊക്കെ അവർ സൂഫി ആദർശം സ്വീകരിക്കുക എന്ന രൂപത്തിൽ അങ്ങനെ വ്യാഖ്യാനിച്ചൊക്കെ പോകുന്ന വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ പിൽക്കാലത്ത് കാണുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, പഴയ കാലത്തെ സൂഫികൾ, അതും ഇപ്പോഴുള്ളവരും തമ്മിലൊരു ബന്ധമില്ല നമ്മൾ പറഞ്ഞല്ലോ, അതാണ് ഇവരൊക്കെ പറയുന്നത്. വഹാവുലായിൽ മഷായിഖ്, മുമ്പുള്ള അവർ ഈ ഷെയ്ഖന്മാർ, അവർ ലം യഖ്റുജു ഫിൽ ഉസൂലിൽ കിബാർ അൻ ഉസൂലി അഹ്ലി സുന്നത്തി വൽ ജമാ, അവരങ്ങനെ സൂഫിയത്തിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരൊന്ന് അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ അസലുകളിൽ നിന്ന് വേർതിരിഞ്ഞ് പോയിട്ടില്ല. അപ്പോൾ ചില ചില ഭാഗങ്ങളിലൊക്കെ ചില പ്രശ്നം അവർക്ക് വന്നിട്ടുള്ളൂ. അഹ്ലു സുന്നത്തിൻ്റെ അടിത്തറ വിശ്വാസങ്ങളിൽ അവരും ഉണ്ട് എന്നർത്ഥം. കാനലോമിന തെറീബി ഫി ഉസൂലി അഹ്ലി സുന്ന, മാത്രമല്ല അഹ്ലു സുന്നത്തിൻ്റെ അസലുകൾ അടിത്തറകൾ അതാണ് വേണ്ടത്. വദ്വാ ഇല അതിലേക്ക് അവർ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. വൽ ഹിർസി അല നശരി, അഹ്ലു സുന്നത്തിൻ്റെ ആദർശമാണ് പ്രചരിപ്പിക്കേണ്ടതെന്ന് അത്യാർത്ഥി കാണിച്ചു വരുമായിരുന്നു അവരൊക്കെ. വ മുനാബദത്തി മൻ ഖാലഫഹ മഅദ്ദീനി വൽ ഫളി വസ്സലാഹി മറഫഅല്ലാഹു ബി അഖ്ദാറുഹും, അതുപോലെ ഈ അഹ്ലു സുന്നത്തിൻ്റെ ആദർശത്തിന് എതിരെ നിൽക്കുന്നതൊക്കെ ഒഴിവാക്കണം എന്ന് അവർ പറഞ്ഞു. അതേസമയം അവർക്ക് ദീനുണ്ട്, നല്ല ഫളുണ്ട്, സ്വലാഹുണ്ട്, അവർ വളരെ നല്ല നിലക്ക് ജീവിക്കുന്ന ആൾക്കാരാണ്. ചുരുക്കി പറഞ്ഞാൽ അത് മാ റഫഅല്ലാഹു ബി അഖ്ദാറും, ഇങ്ങനെയുള്ള ദീനും ഫളും സ്വലാഹും കൊണ്ട് അള്ളാഹു അവരെ ഖദ്ർ അവരുടെ മഹത്വമൊക്കെ ഉയർത്തിയിട്ടുണ്ട്. വഅല മനാസിലും അവരുടെ മനാറും അവരുടെ പ്രകാശം അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. വ ഗാലിബുമായ ഖൂലുനൌ ഫി ഉസൂലിഹൽ കിബാർ ജയ്യിദ്, മൊത്തത്തിൽ അവരുടെ ചില അസലുകൾ എടുത്ത് നോക്കിയാൽ കുഴപ്പമില്ല. എന്നാൽ മാ അന്നൗല ബുദ്ധവാൻ യൂജദ ഫി കലാമിഹിം വ കലാമിൻ ഉറാ ഇമിനൽ മസായിൽ മർജുഹ, എന്നാൽ ഈ സൂഫികൾക്ക് സ്വന്തമായി അവർ പറയുന്ന ചില അടിത്തറകളുണ്ടല്ലോ, അത് നോക്കുമ്പോൾ ചിലതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. പൂർവികരത പറയുന്നു, അത് തന്നെ ചില മുലാഹാലത്തുകളുണ്ട്, ചില വീക്ഷണങ്ങളുണ്ട് നമുക്കതിനെ എതിർക്കാവുന്നത്. ദലായിൽ അള്ളാഹിഫ അവരുദ്ധരിക്കുന്ന ചില ദുർബലമായ തെളിവുകളും, കഹാദീസ് ലാ തസ്ബുത്ത്, ചില സ്ഥിരപ്പെടാത്ത ഹദീസുകൾ അവർ പറയുന്നുണ്ട്. ഓ മഖായിസ് ലാ തത്തരി, അവർ ചില സാമ്യപ്പെടുത്തലുകൾ, അതൊന്നും യഥാർത്ഥത്തിലുള്ള സാമ്യപ്പെടുത്തലല്ല. പ്രമാണം ഇവിടെ ഇവർ പറയുന്നത് വ്യത്യാസമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. വദാലി കാന്ന കൊല്ല അഹദ് യൂഹദുമിൻ ഖൗലി വൈത്തറ, എന്താ വെച്ചാൽ ഏതൊരുത്തനും അയാളുടെ വാക്ക് സ്വീകരിക്കാവുന്നതും തള്ളാവുന്നതുമുണ്ട് നബി തിരുമേനി അല്ലാതെ. അപ്പം അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ അവർ വന്നിട്ടുള്ള വലിയൊരു പ്രശ്നമൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത്. അത്തരം ആൾക്കാരിലേക്ക് പിൽക്കാലത്തുള്ള സൂഫികൾ എന്നറിയപ്പെടുന്നവർ ചേർക്കാൻ പാടില്ല. അവർ ഇവരും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇനി അലി ബിൻ ഹാറൂൻ, അതുപോലെ മുഹമ്മദ് ബിൻ അഹമ്മദ് ഇവരൊക്കെ പറയണേ. സമീൻ അൽ ജുനൈദ് വയറ മറ യക്കൂൽ, സൂഫികളിൽ നിന്ന് വലിയ നേതാവായി കൊണ്ട് നടക്കുന്നതാണ് ജുനൈദ് ബിൻ മുഹമ്മദ്. പക്ഷേ ഈ ജുനൈദ് തന്നെ പലവട്ടം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ, ഇൽമുന മദ്ബൂത് ബിൽ കിതാബ് വസ്സുന്ന, ഞങ്ങളുടെ അറിവ് എന്ന് പറയുന്നത് കിതാബും അതുപോലെ സുന്നത്തുമായി ബന്ധപ്പെട്ടതാണ്, അത് വളരെ ഭദ്രമാണ്, കൃത്യമാണ്. മല്ലം യഹ്ഫദ് അൽ കിതാബ് വ യക്തുബുൽ ഹദീസ്, ഖുർആൻ ഹിഫ്ളാക്കാത്തവൻ, ഹദീസ് എഴുതി വെക്കാത്തവൻ, വലം യതഫഖഹ്, മതത്തിൽ അങ്ങനെ വിവരമില്ലാത്തവൻ, ലാ യുക്തദാബി, അവനാരും പിന്തുടരാൻ പാടില്ല എന്നാണ്
ഇവര് വലിയ നേതാവായിട്ട് പിൽക്കാലത്ത് പറയും.

0: എന്ന ജുനൈദ് തന്നെ പറയുന്നത്. ഇതുപോലെ ഹാമിദ് ബിൻ ഇബ്രാഹിം, അദ്ദേഹം പറയുന്ന ഇമാം ഹാമിദ്, ഖാലൽ ജുനൈദ് ഇബിന് മുഹമ്മദ്, ജുനൈദ് പറഞ്ഞു, അത്വരീഖു ഇലല്ല മസ്ദൂദ അല ഖൽക്കില്ലാ തായാല ഇല്ലാ അലൽ മുക്തദീന ആസാറ റസൂലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാതൃകയാക്കി പിന്തുടർന്ന് ജീവിക്കാത്ത വല്ല സൃഷ്ടികളുണ്ടെങ്കിൽ ആ വഴിക്കല്ല അള്ളാഹുവിലേക്കുള്ള മാർഗം, മറിച്ച് നബി തിരുമേനി പറഞ്ഞ പ്രമാണങ്ങൾ, അധ്യാപനങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങൾ അതനുസരിച്ച് പോകുന്നവർ ആ വഴിക്ക് പോയാലേ റബ്ബിൻ്റെ അടുത്തെത്തുള്ളൂ. എന്നിട്ട് അദ്ദേഹം ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ആ വചനം തെളിവായിട്ട് ഒതുകയും ചെയ്തു. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ വ്യക്തമായ നല്ല മാതൃകയുണ്ട് എന്ന് പറയുകയുണ്ടായി. ഇനി അവരുടെ കൂട്ടത്തിലൊരു ഇമാമാണ് അൽ ഹുസൈൻ അൻ നൂരി. അദ്ദേഹം തൻ്റെ ആൾക്കാരോട് പറയണം, മൻ റഅയ്തഹു യദ്ദഈ മഅ അല്ലാഹി അസ്സ വജല്ല ഹൈറത്തൻ തുഖ്രിജുഹു അൻ ഹദ്ദി ഇൽമി ശറഅ, ഷറഇന്റെ ഇൽമിൽ നിന്ന് പുറത്തു പോകുന്നൊരു ഹേല്, ഒരവസ്ഥ ഒരാൾക്കുണ്ടെന്ന് പറയുന്നത് നീ കണ്ടാൽ ഫലാ തഖ്റൂബൻ, അങ്ങോട്ട് അടുക്കരുത്, ഷറഅ്ന്ന് വിട്ടിട്ടുണ്ട് അവനും. വമൻ റഅയ്തഹു യദ്ദഈ ഹൈറത്തല്ലാ യദുല്ലു അലൈഹ ദലീൽ, ഒരു തെളിവില്ലാത്ത ഒരു കാര്യം ഒരവസ്ഥയുമായി ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ ഫത്തഹിം ഹുലദീന, അവനെ നീ തെറ്റിദ്ധരിക്കണം, അവൻ്റെ ദീനിൽ കുഴപ്പമുണ്ട്. ഇതുപോലെ അബി ജാഫർ അദ്ദേഹം പറയണം, അവർ ഇവരുടെ ഇമാമിയങ്ങളുടെ ചില വാക്ക് പറയാൻ, മല്ലം യസിൻ അഖ്വാലഹു അഫ്ആലഹു അഹ്വാലഹു ബിൽ കിതാബി വസുന്ന, തങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, അവസ്ഥകൾ കിതാബും സുന്നത്തുമായി താരതമ്യം ചെയ്തിട്ട് ഒപ്പിച്ചു നോക്കിയിട്ട് അതിനൊക്കുന്നില്ലെങ്കിൽ, അതിനൊപ്പിച്ചതല്ല ഇവൻ്റെ അവസ്ഥയും വാക്കും പ്രവൃത്തിയെങ്കിൽ, ഫലാ താഴ്ദുഫി താഴ്ദുഹുഫി ദീവാനി രജാൽ, പോലെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. അപ്പം ഇത്ര അപകടമായിട്ടാണ് ഇവർ പറയണേ. ഏത് കിതാബും സുന്നത്തിൻ്റെയും പിന്തുണ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറഞ്ഞ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് സൂഫി നേതാക്കളുടെ വാക്കാണിത്. പക്ഷേ പിൽക്കാലത്തുള്ള സൂഫികൾ അങ്ങനെയാണോ? ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സൂഫികൾ അങ്ങനെയാണോ? പിൽക്കാലത്തുള്ള സൂഫികൾ എന്നറിയപ്പെടുന്നവരുടെ പണി എന്താ? ഖബറുകളെ ആരാധിക്കുക. ഖബറുകളിൽ അടക്കം ചെയ്തവർ അവർ ഔലിയാക്കളാണ്, അമ്പിയാക്കളാണ്, അതല്ലെങ്കിൽ വേറെ പിന്നെ കറാമത്തുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ പണി എന്താണ്? ഖബറിനെ ചുറ്റിപ്പറ്റി അതുപോലെ അവരോട് പ്രാർത്ഥിക്കുക, അവരോട് ഇസ്തിഗാസ നടത്തുക, ഇതൊക്കെയാണ്. ഇത് ഈ പറയപ്പെട്ട ഇവർ ഞങ്ങളുടെ ഇമാമിയങ്ങളാണ് എന്ന് മുമ്പുള്ളവരെ പറ്റി പറഞ്ഞല്ലോ, ആ ഇമാമിയങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഖബറുകൾ ആരാധിക്കുന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? അതുപോലെ മരിച്ചവരോട് തവസ്സൽ ചെയ്തിട്ടുണ്ടോ? അവരോട് ആവശ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട് ഞങ്ങൾക്കത് ചെയ്തു തരണം, അവരുടെ ഹക്ക് കൊണ്ട് ആർക്കാണ് ഇവിടെ ഹക്ക് എന്നെ ചോദിച്ചാൽ തന്നെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, ഞാൻ തന്നെ എൻ്റെ അമല് കൊണ്ട് സ്വർഗത്തിന് അർഹനാവുകയില്ല, ഇല്ലാൻ യത്തഹമ്മദനി അല്ലാഹു ബിറഹ്മത്തി മിന്നു, റബ്ബവൻ്റെ അനുഗ്രഹം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ. കാരണം സ്വർഗ്ഗലോകം എത്ര അനുഗ്രഹങ്ങളുടെ കേന്ദ്രമാണ്, അത് നമ്മളിവിടെ ചുരുങ്ങിയ ആയുസ് കൊണ്ട് എന്തൊക്കെ ചെയ്താലും അതിന് പകരാവില്ല. പിന്നെ അതിന് എനിക്കൊരു അവകാശം ഉണ്ടെന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് മറ്റുള്ള അവകാശം, അവർക്കുള്ള അവകാശം കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, അതൊക്കെ പൊട്ടത്തരമാണ്, വിവരക്കേടുകളാണ്, അതൊക്കെ മതത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ദീനില്ലാത്ത കാര്യങ്ങൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരിക. ഇതൊക്കെയാണ് പിൽക്കാലത്തുള്ള സൂഫികളുടെ ആദർശം. ഇതുപോലെ ഇവർ പഴയ കാലത്ത് ഇവർ സൂഫികളാന്ന് പറഞ്ഞ ഇവരെ ഇമാമിയങ്ങൾ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ? അതുപോലെ ഇവർ ഈ പിൽക്കാലത്ത് ചെയ്യുന്ന എന്താണ്, ഓരോ കാര്യങ്ങളുണ്ടാക്കി, ബിദത്തുകളുണ്ടാക്കി, അതിൽ ഡാൻസും സംഗീതവും പാട്ടും, അതുപോലെ ബിദത്തുകൾ നിറഞ്ഞ ദിക്റുകളും, ഇസ്ലാം പഠിപ്പിക്കാത്ത ദിക്റുകളും, ഇങ്ങനെ ഓരോന്ന്. പിന്നെ ഒരു പണ്ഡിതൻ ചോദിക്കുക, വഹൽ അറഫൻ നസ് അല്ല ഇൽമല്ലദുന്നി, ഇവരൊക്കെ പറഞ്ഞ ഇൽമു ലദുന്നി പോലെ ഹദ്ദസനി കൽബിയൻ റബ്ബി, പിൽക്കാലത്ത് സൂഫികളെ പറ്റി പറയുന്നതാണ്. ഇസ്ലാം പഠിപ്പിക്കാത്ത, കിതാബും സുന്നത്തും നമ്മളെ പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ ഇവർ പറയാൻ, ഹദ്ദസനി കൽബി, എൻ്റെ ഹൃദയം എന്നോട് പറഞ്ഞു, ഞാൻ റബ്ബി എൻ്റെ റബ്ബിൽ നിന്ന്. ഇത്തരം ആൾക്കാർ ആ നബീൻ്റെ മുമ്പിലാണെന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാം എന്നാണ് പറഞ്ഞു കൊടുക്കണേ. പക്ഷേ ഇവർ നേരെ റബ്ബിൽ നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് പറയുന്നത്, ഹദ്ദസനി കൽബി അൻ റബ്ബി. ഇതുപോലെ ഇവർ ഹഖീഖത്ത് ശരിയത് ഇങ്ങനെ രണ്ടെണ്ണുണ്ട് എന്ന് വിഭജിക്കുകയാണ്. ഇത് ഇവർ പൂർവികർ ചെയ്തിട്ടുണ്ടോ? അതിൽ സുന്നക്ക് എന്തായാലും ഇല്ല. ഇനി ഇവരുടെ ഇമാമികൾ തന്നെ ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ടോ? ഒക്കെ പിൽക്കാലത്ത് വന്ന ബിദഅത്തിൻ്റെ കക്ഷികളുണ്ടാക്കിയതാണ്. അതുപോലെ ഇൽമുൽ ബാത്തിൻ ഇൽമുൽ ലാഹിർ, ബാത്തിനാ ഇൽമു ലാഹിറാ ഇൽമ്, അപ്പൊ റസൂലിനും സഹാബികൾക്കും അലുസുന്നന്റെ ആൾക്കാർക്കും ലാഹിറായ ഇൽമയുള്ളൂ. ഇവർക്ക് വേണം ബാത്തിലായ ഉള്ളിൻ്റെ ഉള്ളിലടങ്ങിയ ഇൽമൊക്കെ ഇവർക്കാള്. മറ്റുള്ളവർക്കൊക്കെ ബാത്തിന് പ്രത്യക്ഷത്തിലുള്ള ലാഹിറായ ഇൽമ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവർക്ക് സൂഫികൾക്ക് ഈ പിൽക്കാലത്ത് വന്ന സൂഫികളുടെ വാദങ്ങളാണ് പിന്നെ ഇതൊക്കെ. ഇതുപോലെ മനുഷ്യനിർമ്മിതമായ ഹദീസുകൾ കൊണ്ടുവരിക, ഉറുക്കപ്പെട്ട ഹദീസുകൾ, അതൊക്കെ എന്ത് ചെയ്യും ഇവരെ പിന്നെ പ്രമാണമായി സ്വീകരിക്കും. മാത്രമല്ല പിൽക്കാലത്ത് ഈ സൂഫികൾ, ഈ അപകടം നിറഞ്ഞ ആദർശവുമായി നടക്കുന്ന സൂഫികൾ, അവർ പലരും അന്യനാടുകളിൽ നിന്നൊക്കെ ഇസ്ലാമിലേക്ക് വന്ന് ചേക്കേറിയവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചിലർ വാദിക്കലുണ്ട്. നാല് ഇമാമിയങ്ങളും അവരെപ്പറ്റി, സൂഫികളെപ്പറ്റി നന്നായി പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെയാണ്. പിന്നെ പൂർവികരായ ചിലർ ദുനിയാവിനോട് വിരക്തി കാണിച്ച് നല്ല നിലക്ക് അഹ്ലു സുന്നത്തിൻ്റെ അസല് വിടാതെ നന്നായി ജീവിച്ചവരെപ്പറ്റിയൊക്കെ ചിലപ്പം അങ്ങനെ സൂഫിയത്തൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ ഈ പിൽക്കാലത്തുള്ളവരൊക്കെ വാദിക്കലുണ്ട് നാല് ഇമാമിയങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ നന്നാക്കി പറഞ്ഞിട്ടുണ്ട്, സൂഫിയത്തിനെ പറ്റി നന്നാക്കി പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ കളവാണത്. ഉദാഹരണത്തിന് പിന്നെ ചില ഇമാമിയങ്ങളെ വാക്ക് ഞാൻ പറയാം. ഈ നാല് ഇമാമിയങ്ങളെ പറ്റി പറഞ്ഞല്ലോ, വാസ്തവത്തിൽ എതിർക്കുകയാണ് ഇവർ ചെയ്ത്. ഇമാം മാലിക് ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള സൂഫിയത്തിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അത്രയൊന്നും അപകടമില്ലാത്തൊരു കാലഘട്ടമായിട്ട് പോലും അന്ന് എതിർത്തതാണ് പറയണം. കാലൽ ഖാദി ഇയാൽ കാലൽ മുസീബി കുന്നാ ഇന്ദ മാലിക്, ഞങ്ങൾ ഇമാം മാലിക്കിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. വസ്ഹാബി മാലിക്കിൻ്റെ കൂടെയുള്ള ആൾക്കാരെടുത്തൊക്കെ ശിഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരാൾ പറഞ്ഞു, യാ അബ അബ്ദില്ല ഇന്ദനാ ഖൗം, അല്ലയോ മാലിക്, അദ്ദേഹത്തിൻ്റെ റോമനെ പേരാണ് അബു അബ്ദില്ല, ഞങ്ങളുടെ അടുത്തൊരു കൂട്ടരുണ്ട്, യുക്കാലു മസൂഫി, അവർ സൂഫിയ എന്നാണ് അറിയപ്പെടുന്നത്. യഹുലൂന കിസീർ, ധാരാളം തിന്നുന്നു. സുമ യഹുദുന ഫിൽ ഖസായ്, പിന്നെ അവർ കവിത ചൊല്ലും. സുമ യഖൂമൂന ഫയർഖുസൂന, പിന്നെ എഴുന്നേറ്റ് ഡാൻസ് എടുക്കും, നൃത്തം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടരും. അപ്പോൾ മാലിക്ക് ചോദിച്ചു, അദ്ദേഹത്തിനെ പറ്റി കേട്ടിട്ടൊന്നുമില്ല, അങ്ങനെ ഒരു കൂട്ടരും. അപ്പോൾ സിബിയാനുഹും, അവർ കുട്ടികളാണോന്ന് ചോദിച്ചു. അല്ല, കുട്ടികളൊന്നുമല്ല, കുട്ടികളൊക്കെയാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലെ ഭക്ഷണം കഴിക്കുമെന്ന് നൃത്തം വെക്കും, അങ്ങനെയൊക്കെ ചെയ്താൽ കുട്ടികളെ. പക്ഷേ ഇത് വലിയ മനുഷ്യന്മാരാണ് ഈ ചെയ്യുന്നത്, ഇത് ഇസ്ലാമിൻ്റെ പേരിലെ. അപ്പോൾ കുട്ടികളൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം ആ മജാൻ എന്ന ഭ്രാന്തന്മാരായിരിക്കുമല്ലേ, ഭ്രാന്തന്മാരാണ്. പിന്നെ ചോദ്യം അതിനല്ല, അടുത്ത ചോദ്യം, പാട്ട് പാടുക, ഡാൻസ് എടുക്കുക, വലിയ താടിയും മീ പിന്നെ ഒക്കെ വെച്ച മനുഷ്യർ എന്ത് ചെയ്യാണ്, ദീൻ്റെ പേരിൽ ഇതൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് നടത്തുകയാണ്. അപ്പോൾ അവർ ഭ്രാന്തന്മാരൊന്നും ഇല്ലാറുന്ന കൗലാ, അവർ മഷായിഖാണ്, നല്ല ഷെയ്ഖന്മാരെന്ന് പറഞ്ഞു. അപ്പോൾ മാലിക് പറഞ്ഞു, ആ സമയത്ത് അന്നഹദമിൻ അഹ്ലിൽ ഇസ്ലാം യഫ്അലു ഹാദ, ഒരു മുസ്ലിം ഈ പണി ചെയ്യും, അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ഇതെന്തൊരു വിചിത്രമായ കാര്യമാണെന്ന് അദ്ദേഹം ചോദിക്കണം. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, യഖുലൂന സുമ യഖൂമുന ഫിർഖുസൂൻ, അവർ നല്ലോ തിന്നും, പിന്നെ എഴുന്നേൽക്കും, അവർ പിന്നെ നൃത്തം ചെയ്യും. ഇരത്തിമ ബാധവും റസ്സഹു, ചിലർ മറ്റവൻ്റെ തലയിലടിക്കും, ചിലർ മുഖത്തടിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതൊക്കെ കേട്ടപ്പോൾ ഇമാം മാലിക്ക് ചിരിച്ചു, എന്നിട്ട് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ മാലിക്കിൻ്റെ ശിഷ്യന്മാർ, സ്ഥിരമായി പങ്കെടുക്കുന്ന ശിഷ്യന്മാർക്ക് ഇത് അത്ഭുതമായി. അവർ ഈ വന്ന മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളെ നമ്മളെ സാധിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളൊന്നും അത്രയും നിങ്ങളുടെ വരാത്ത ആളാണ്, അതുകൊണ്ട് തന്നെ ഇതുവരെ ഞങ്ങൾക്കൊന്നും ഇമാം മാലിക്കിനെ ഇതുപോലെ ചിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ചിരിപ്പിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇനി ഇമാം ഷാഫി അദ്ദേഹം പറയാണ്, ലൗ അന്ന റജുലൻ തസവഫ അവ്വല നഹാർ, ഒരു മനുഷ്യൻ നേരം വെളുക്കുമ്പോൾ സൂഫിയായി നോക്കുക, ലം എത്തി അലൈ ലുഹർ ഇല്ലാ വജത്ത് അഹമ്മദ്, അവൻ അന്ന് തന്നെ ലുഹറാകുമ്പോഴേക്ക് വിഡ്ഢിയായിട്ടുണ്ടാവും. ഇതാണ് സൂഫികളെപ്പറ്റി ഇമാമിയങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു കഥയും പറഞ്ഞു, മാ ലസിമ അഹദുൻ അസൂഫി അർബൈന യോമൻ ഫാദ അഖ്ലു ഇലൈ അബദ, 40 ദിവസം ഒരാൾ സൂഫിയത്തിൻ്റെ കൂടെ നടന്നാൽ പിന്നെ അവൻ്റെ ബുദ്ധി അവന് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ഇമാം ഷാഫി പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇവർ പിന്നെ ഇമാമിയങ്ങൾ ഞങ്ങളുടെ പിന്തുണയുണ്ട്, അയ്മത്തുൽ അർബ 4 ഇമാമിയങ്ങളും ഞങ്ങളെപ്പറ്റി നന്നാക്കി പറഞ്ഞിട്ടുണ്ട് എന്ന ഇവരുടെ വാദം ഒരിക്കലും ശരിയല്ലാതെ അബദ്ധമാണ്, അത് കളവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അള്ളാ ബാക്കി ഭാഗം അടുത്ത ദർസിൽ നമുക്ക് സംസാരിക്കാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്. ഇന്നത്തെ സലഫി ദുറൂസിലൂടെ നുബുവത്തിന്റെ തെളിവുകൾ ആണ് നാം പഠിച്ചത്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ അടങ്ങിയ തെളിവുകളാണ് ഇന്ന് വിശദീകരിക്കപ്പെട്ടത്. നമ്മോടൊപ്പമുണ്ടായിരുന്നത് അബൂബക്കർ സലഫി.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: سبيل الدموع سبيل مريح
5: ഒരിക്കൽ അഫീഫുൽ കിന്ദി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ അദ്ദേഹം പറയുന്നുണ്ട്, മക്കയിൽ, മക്ക കാലഘട്ടം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആദ്യ ആ കാലഘട്ടമാണ്. അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അവർ കച്ചവടത്തിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് അഫീഫുൽ കിന്ദി പോകുമ്പോൾ അബ്ബാസുമായിട്ട്, അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹം വിശ്വാസിയല്ലല്ലോ, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ കഅബയുടെ ആ ഒരു പരിസരത്തായിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ആളിങ്ങനെ ഇങ്ങനെ നടന്ന് കൂട്ടത്തിൽ നിന്ന് മാറി പ്രത്യേകിച്ച് ഇങ്ങനെ നടന്നു പോകുന്നതാണ്. അപ്പോൾ കുറച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു, ആരാണ് ആ പോകുന്നത്? അപ്പോൾ അബ്ബാസ് പറഞ്ഞു, അറിയില്ലേ, മുഹമ്മദ് ബിൻ അബ്ദില്ല അല്ലേ, മുഹമ്മദ് ബിൻ അബ്ദില്ല, അതായത് പുതിയ ഒരു കുറേ വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുള്ള ആളാണ്, അതാണ് ആ മുഹമ്മദ്, അതാണ്. അപ്പോൾ കൂടെയുള്ള സ്ത്രീ, അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖദീജയാണ്, വേറൊരാൾ കൂടി ഒരു ഒരു കുട്ടി ഉണ്ടല്ലോ, അപ്പം അതാരാ? അത് അലിയാണ്. അറിയില്ല, ആ മൂന്നാളുകൾ എന്താണ് പറയുന്നത്? കാര്യങ്ങളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ആരാ കൂടെ? അല്ല, കൂടെ ആരുമില്ല, അവരെന്നെ ഉള്ളൂ, വേറെ ആരുമില്ല, അവലെ തന്നെ ഈ കാര്യം പറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, അത് കേട്ടപ്പോൾ അഫീഫുൽ കിന്ദി കുറച്ച് പുച്ഛത്തോടുകൂടി, ആരുമില്ല എന്നുള്ള അതിൽ പുതിയ ഒരു ആരോ ഒരു പുതിയ ഒരു വൃത്താന്തമായിട്ട് വന്ന് എന്തോ എന്നുള്ള ഒരു നിസ്സാര ഭാവത്തിൽ അതിനെ തള്ളിക്കളഞ്ഞു, അവിടുന്ന് കഴിഞ്ഞു പോയി. എന്നിട്ട് അദ്ദേഹം പറയണം, അന്ന് പിന്നെ അദ്ദേഹം മക്കാ വിജയത്തിന് ശേഷമാണ് മുസ്ലിമാകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയണം, അന്ന് ഞാൻ റസൂലിനെ കണ്ട അന്നാണ് ഞാൻ ആദ്യത്തെ കാഴ്ച, ആ കാണുന്ന അന്ന് ഞാൻ ഒന്ന് പഠിക്കാൻ, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, അന്ന് ഞാനങ്ങനെ നിസ്സാരമായി തള്ളി, ഒന്ന് കേൾക്കാൻ പോലും നിന്നില്ല, അങ്ങനെ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിമീങ്ങളിൽ
6: ഞാൻ ഉൾപ്പെടും,
5: ആ നാലാമത്തെ ആളായിട്ട് ഞാനുണ്ടാകും. പക്ഷെ അന്ന് എനിക്കതിന് കഴിഞ്ഞില്ല, അന്ന് ഞാനത് കേൾക്കാൻ തയ്യാറായില്ല. അവസരമാണ്, ആ അവസരം അതാത് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുമ്പോഴേ നമ്മളാ അവിടേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ.
6: പല കാര്യങ്ങളിലും ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഉണ്ടല്ലോ, അത് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്നറിയില്ല, ഇതേപോലെ നമുക്ക് വരെ ചെയ്താൽ മതിയായിരുന്നു,
5: ചെയ്താൽ മതിയായിരുന്നു.
6: എന്താ, നമ്മൾ മിക്കവാറും കൂട്ടത്തിൽ ഒരാളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കും, ഈ ഒരു സംഘടനയാവട്ടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാവട്ടെ, നമ്മുടെ ഏതെങ്കിലും ഒരൊറ്റ സ്റ്റെപ്പായിരിക്കും മറ്റുള്ളവർ കൂടി അത് ഏറ്റെടുത്ത് ചെയ്ത് മുന്നോട്ട്. പിന്നെ അറിയപ്പെടുന്നത് എങ്ങനെ വെച്ചാൽ അയാൾ തുടങ്ങി വെച്ചത്
5: അല്ലേ. അതെ, അതെ, അതെ.
6: ഇപ്പുറത്ത് മാറി നിന്ന് നിൽക്കുന്ന ഒരാൾക്ക് മിക്കവാറും എന്ത് ചെയ്യും, അത് കണ്ടു നിന്നൊരാൾക്ക് അതിനേക്കാൾ ചെയ്യാൻ കഴിയുന്നതും ആംബിയറും അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കഴിവും കാര്യമുള്ള ആളായിരിക്കും. പക്ഷെ അയാൾ മാറിയുന്നില്ല, എന്തോ കാരണത്താൽ മാറിയുന്നില്ല. പിന്നെ അദ്ദേഹം ചിന്തിക്കും, ഞാനാണ് തുടങ്ങിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഒന്നുകൂടെ സെറ്റപ്പാക്കാമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് സഹായവും കാര്യമൊക്കെ ഉണ്ടാവാം, അദ്ദേഹമായിരിക്കും പിന്നീട് അതിൻ്റെ ചാലകശക്തിയായിട്ട് പിന്നിലിട്ടുണ്ടാവാം. പക്ഷേ പേരാർക്കായിരിക്കും?
5: അതെ,
6: ആ തുടങ്ങി വെച്ച് പേരെന്ന് പറഞ്ഞാൽ ഒരു പേരെടുക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, അത് അള്ളാഹു സ്വീകരിക്കുന്ന ഒരു പ്രവർത്തനമായി കഴിഞ്ഞാൽ അത് തുടങ്ങി വെച്ചവൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം പിന്നീട് ആലോചിക്കും, ഞാനത് തുടങ്ങിയിരുന്നെങ്കിൽ അല്ലേ. അതൊരു ഈ അഫീഫുൽ കിന്ദിയുടെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് ആളുകൾ അത് അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ ഇഖ്ലാസുകൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാൻ അന്നത് വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് അല്ലേ. ഇതുപോലെ അതിന് അവസരങ്ങൾക്ക് കാത്തിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. മാഷാ വലിയൊരു ഒരു അനുഭവം അല്ലെങ്കിൽ ചരിത്രം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ടാണ് ഇൻഷാല്ലാ നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നത്.
5: നമുക്കൊരു കാര്യം പറയാം, ഇതുപോലെ നമുക്ക് നഷ്ടപ്പെട്ട അവസരങ്ങൾ, ഞാൻ അന്നങ്ങനെ പല കാര്യത്തിൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ നമുക്കങ്ങനെ സംഭവിക്കാറുണ്ട്
6: അല്ലേ.
5: അതേപോലെ തന്നെ അതിനേക്കാൾ അപ്പുറം ദുനിയാവിൻ്റെ കാര്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല, പക്ഷെ ദീനുമായി ബന്ധപ്പെട്ട നമ്മൾ പരലോകത്തിൻ്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഒരിക്കൽ മാത്രമേ നമ്മളിലേക്ക് കടന്നു വരുള്ളൂ. അതായത് അല്ല, ഒരു സമയം, ഒരു നിമിഷം,
6: ഒരു നിമിഷം.
5: അപ്പം ആ നിമിഷങ്ങളിലൂടെ ഓരോ അവസരങ്ങൾ ഒരിക്കൽ മാത്രമേ കടന്നു വരുള്ളൂ, പിന്നെ അതുപോലെ വേറെ ആവർത്തിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ട തന്നെയാണ്
6: തീർച്ചയായിട്ടും.
5: അപ്പം ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഒരാൾ വന്നിട്ട് ഒരു സഹായം ചോദിക്കുമ്പോൾ നമ്മുടെ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ റസൂലിനെ പുഞ്ചിരി, ആ പുഞ്ചിരി പോലും കൊടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു നല്ല വർത്തമാനം, അതുപോലും കൊടുക്കാൻ കഴിയാത്തൊരു അവസരമായിട്ടാണോ അത് പോയത്, നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു, വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നമുക്ക് മധുരം ഖുർആനിലേക്ക് പോയാലോ.
8: أعوذ بالله من الشيطان الرجيم.

0: ഇന്നത്തെ മധുരം ഖുർആന്റെ നമ്മളിവിടെ കേട്ട ആയത്തുകൾ സൂറത്തുൽ ബഖറയിലെ 168-169 വചനങ്ങളാണ്.
1: വിശുദ്ധ ഖുർആന്റെ ഈ വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഹലാലായതിൽ നിന്ന് ഭക്ഷിക്കണമെന്നും പിശാചിനെ പിന്തുടരുത് എന്നും അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന ഒരു ബോധ്യപ്പെടുത്തലാണ് ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
0: അവൻ പ്രത്യക്ഷമായ ശത്രു ആയതുകൊണ്ട് തന്നെ തിന്മക്കും മോശപ്പെട്ട കാര്യങ്ങൾക്കും മാത്രമേ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ. കൂടാതെ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുവാനും അവൻ നിങ്ങളെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം.
1: യെസ്, ഇനി നമ്മുടെ കാര്യയിലേക്ക് നമ്മൾ പോകുമ്പോൾ അബൂബക്കർ റഷാത്തിരി ഹഫിളഹുല്ലയാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ട കാര്യ. സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിൽ ഒരാളാണ് അദ്ദേഹം. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങളിലൊക്കെ ഉയർന്ന നിലവാരത്തിൽ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്.
0: ശരിയത്ത് വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഡിഗ്രി. അതേപോലെ ഖുർആനിലും ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലുമൊക്കെ ഉന്നത പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇമാമത്ത്, ദഅ്‌വ, പഠന രീതികൾ എന്നീ മേഖലകളിലൊക്കെ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു മഹനീയ വ്യക്തിയാണ് അബൂബക്കർ അശ്ശാത്തിരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വ്യഭിചാരത്തിലേക്കുള്ള മുന്നറിയിപ്പുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ബാസിൽ കുന്നപ്പള്ളി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിൻ്റെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നതായി കാണാം, യാ യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, നിങ്ങൾ ശൈത്വാൻ്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. വമൻ യത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, ആരാണോ ആ കാലടികളെ പിൻപറ്റുന്നത്, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷാഇ വൽ മുൻകർ, തീർച്ചയായും അവൻ നമ്മോട് കൽപ്പിക്കുന്നത് നീചവൃത്തിയും അതേപോലെ തന്നെ ദുരാചാരങ്ങളുമെല്ലാം, അതിനുവേണ്ടിയാണ് അവൻ കൽപ്പിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി കാണാൻ സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിശാച് ഏറ്റവും കൂടുതൽ അവനിലേക്ക് തിന്മകളുമായി വരുന്ന ഒരു സാഹചര്യം, അത് പണ്ഡിതന്മാർ ഏറെ ഓർമ്മപ്പെടുത്തിയൊരു വിഷയമാണ് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയം. ഈ പറയപ്പെട്ട സൂറത്തു നൂറിൻ്റെ ധാരാളം ആയത്തുകളിലൂടെ ആ വ്യഭിചാരത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും അതുമായി അതിൻ്റെ ആ വ്യഭിചാരത്തിൻ്റെ ഗൗരവവും ശിക്ഷയുമെല്ലാം ഓർമ്മപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൻ്റെ ആ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. വ്യഭിചാരിണിയും വ്യഭിചാരിയുമായ ആളുകളെ അവർക്ക് 100 അടി നൽകാനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് 100 അടി നൽകാനാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അതതിൻ്റെ ഗൗരവമാണ്. അത്രയും വലിയ ഒരു തെറ്റാണ് നിങ്ങളിൽ വന്നുപോയിട്ടുള്ളത്. ഒരിക്കലും അതാവർത്തിക്കാതിരിക്കാൻ കഠിനമായ ശിക്ഷകൾ ഇസ്ലാം നൽകിയിരിക്കുന്നു. കേവലം ശിക്ഷകൾ, അതിൻ്റെ കാഠിന്യം ഒരിക്കലും അത് സത്യവിശ്വാസികളോടുള്ള ദേഷ്യമായിക്കൊണ്ടല്ല അവതരിപ്പിക്കുന്നത്. കാരണം ഇത് മുൻകൂട്ടി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ ശിക്ഷ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്നേക്കാം. അതുകൊണ്ടാണ് ആ ശിക്ഷ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ അതിനുവേണ്ടിയാണ് കഠിനമായ ശിക്ഷകൾ അള്ളാഹു സുബ്ഹാനഹു തആല ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു ചില ഭാഗത്ത് ഹദീസുകളിലൂടെയും മറ്റും കാണാൻ സാധിക്കും, അവർ വിവാഹിതരാണ് എങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണം എന്നുള്ള ശിക്ഷയും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് വ്യഭിചാരത്തിലേക്ക്, വ്യഭിചാരം ചെയ്യുന്നതുപോലെ തന്നെയാണ് ചില ആളുകൾ ഇന്ന് ആ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങൾ നടത്തുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ തുടർന്ന് 4-ാമത്തെ ആയത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു ചാരിത്രവതികളായ സ്ത്രീകളുടെ മേൽ ആരോപണം ഉന്നയിക്കുകയും പിന്നീട് 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യാത്ത പക്ഷം അവരെ 80 അടി അടിക്കണമെന്നാണ്. ഇസ്ലാമിൽ ഇത്തരത്തിലൊരു ചില ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ഒരു സഹാബിയെ സംബന്ധിച്ചിടത്തോളം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ വന്ന് വ്യഭിചാരം ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ 3 ആളുകൾ അതിനെ ശരിവച്ച് അദ്ദേഹം വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 4-ാമത്തെ വ്യക്തി അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നത്, അതെനിക്ക് ഉറപ്പില്ല, അദ്ദേഹം വ്യഭിചരിക്കുകയായിരുന്നോ എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്മാറിയപ്പോൾ ഈ 3 പേരെ സംബന്ധിച്ചിടത്തോളം 80 അടി വിധിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു അവിടെ അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, കഠിനമായ ശിക്ഷ ഇതിന് ഓർമ്മപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ്? ഏകദേശം 100 അടി വ്യഭിചരിച്ച ആൾക്കും അത് വിവാഹിതരാണ് എങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണം എന്ന ആ ശിക്ഷ, ആ ശിക്ഷയോളം പോരുന്ന 80 അടി അവരെ അടിക്കണമെന്ന് പറഞ്ഞാൽ അത് ഗൗരവമാണ്. പല ആളുകളും വ്യഭിചരിച്ചിട്ടില്ലാത്ത ഏറ്റവും മാന്യരായ ആളുകളുടെ മേലെല്ലാം ഇത്തരത്തിലുള്ള വ്യഭിചാരങ്ങൾ ആരോപിക്കുമ്പോൾ ഇന്ന് പൊതുവെ അത് രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക മേഖലയിലും ഏറ്റവും നല്ല തിളങ്ങി നിൽക്കുന്ന ആളുകളുടെ മേൽ അസൂയ മൂലം അവരുടെ മേൽ ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം പറയുമ്പോൾ അത് പിന്നീട് അത് വ്യഭിചാരത്തിലേക്ക് കോപ്പുകൂട്ടുന്ന വിഷയങ്ങളായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇസ്ലാം കഠിനമായിക്കൊണ്ട് നിഷേധിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഒരിക്കലും സാക്ഷികളില്ലാതെ പറയാൻ പാടില്ല എന്ന് ഇസ്ലാം അനുവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് വിശ്വാസികൾ ഒരിക്കലും ഇത്തരത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ് ഈ വ്യഭിചാര ആരോപണം ഉണ്ടാകുന്നത് എങ്കിൽ അവർ സ്വയം സാക്ഷ്യപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ മേൽ സത്യപ്പെടുത്തി ലഅനത്തിൻ്റെ പ്രാർത്ഥന നടത്തുകയാണ് എന്നെല്ലാം ആറാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്നാൽ അതുപോലെ തന്നെയാണ് വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആ സൂറത്തിൻ്റെ 27-ാമത്തെ ആയത്തിൽ പിന്നീട് പറയുന്നത് ഇത് കൃത്യമായിക്കൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കരുത്, ഹത്താ തസ്തഇനിസൂ, നിങ്ങളവിടെ അനുവാദം ചോദിച്ചിട്ടല്ലാതെ പ്രവേശിക്കാൻ പാടില്ല, വതുസല്ലിമു അലാ അഹ്ലിഹ, അവിടെയുള്ള വീട്ടുകാർക്ക് നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം അവിടെ പ്രവേശിക്കേണ്ടത് എന്നാണ്. ഇന്ന് പലപ്പോഴും പല ആളുകളും വീട്ടിലേക്ക് എത്തിയാൽ ആരും കാണുന്നില്ല, ബെല്ലടിച്ചിട്ടും അവിടെ ആരെയും കാണുന്നില്ല എങ്കിലൊന്ന് പുറകുവശത്തോടുകൂടി ഒന്ന് പോയി നോക്കാം, അതല്ലെങ്കിൽ ആ ജനൽപാളി ഒന്ന് തുറന്നുകൊണ്ട് ഒന്ന് നോക്കി നോക്കാം എന്നെല്ലാം പറയുന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അവിടെ ആരെയും കാണുന്നില്ല എങ്കിൽ തിരിച്ചു പോരണമെന്നാണ്. അൽ ഇസ്തിദാനു സലാഥുൻ, 3 തവണയാണ് അനുവാദം ചോദിക്കൽ. ആ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല എങ്കിൽ തിരിച്ചു പോരണം, അവിടെ ഇടയിലൂടെ ഒന്ന് പാളി നോക്കിയാൽ, അതല്ല എങ്കിൽ അടുക്കള ഭാഗത്തോടുകൂടി അല്ലെങ്കിൽ മറ്റു ഭാഗത്തുകൂടി പോകുമ്പോൾ അനർത്ഥമായ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരാൻ, അവിടെ പതിയാൻ അത് കാരണമാകും. അത് മറ്റു വ്യഭിചാര ചിന്തയിലേക്കും മറ്റുമുണ്ടാകാൻ കാരണമാകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇത്തരത്തിൽ ഒരിക്കലും അനുവാദമില്ലാതെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ചില ആളുകളെല്ലാം ഇവിടെ ആളില്ല എന്ന് പറയുമ്പോൾ അവിടെ കുഴപ്പമില്ല, ഞാനിവിടെ കാത്തിരിക്കാം എന്ന് പറയുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. ചില ആളുകളെല്ലാം അവരുടെ മടി കാരണം, അതല്ലെങ്കിൽ വന്ന ആളുടെ ബഹുമാനം കാരണം ഇത്തരത്തിൽ പറയുമ്പോൾ ആ ആളുകളത് കൃത്യമായി മനസ്സിലാക്കണം. അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള ഒരു മറുപടിയാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു പോകാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആ സമയത്ത് മറ്റൊരാൾ ഇത് കാണുകയും ആളില്ലാത്ത നേരത്താണല്ലോ ഇയാൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മറ്റൊരു അപവാദ പ്രചരണത്തിന് കാരണമാകും. ഇതെല്ലാം കൃത്യമായിക്കൊണ്ട് അറിയുന്ന അള്ളാഹുവാണ് ആ നിയമം ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. നിങ്ങൾക്കവിടെ ആളില്ല എന്നറിഞ്ഞാൽ, അനുവാദം കിട്ടിയിട്ടില്ല എന്നറിഞ്ഞാൽ നിങ്ങളവിടെ നിന്ന് തിരിച്ചു പോകണം എന്ന് പറയപ്പെട്ടിട്ടുള്ളതും. അതുപോലെ തന്നെയാണ് കൃത്യമായിക്കൊണ്ട് പറഞ്ഞു, നമ്മുടെ കണ്ണുകളെ താഴ്ത്താൻ, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും, നിങ്ങളുടെ ഗുഹ്യ ഭാഗത്തെയും കണ്ണുകളെയും താഴ്ത്തിക്കൊണ്ട് നടക്കണം, അത് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. നിങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, ആ കണ്ണുകൾ പല നോട്ടങ്ങളാണ് പിന്നീട് പല വ്യഭിചാരത്തിലേക്കും അതുപോലെയുള്ള അതിൻ്റെ പല വകകളിലേക്കും പോകുന്നത്. അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ആ നോട്ടത്തെ താഴ്ത്തിക്കൊണ്ട് നടക്കാൻ, മറ്റുള്ള വീടുകളിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പിന്നീട് സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഒരാൾ സ്വന്തം വീട്ടിലുള്ള ആളുകൾ തമ്മിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നിങ്ങൾ നിങ്ങളുടെ വലതുകൈ ഉടമപ്പെടുത്തി അഥവാ അടിമകൾ, അവരും അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരും 3 സന്ദർഭങ്ങളിൽ നിങ്ങളോട് അനുവാദം ചോദിച്ചു കൊള്ളട്ടെ എന്നാണ്. വീട്ടിലുള്ള ആളുകൾ പോലും നമ്മുടെ റൂമിലേക്ക്, അടച്ചിട്ട റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ 3 സന്ദർഭത്തിൽ അനുവാദം ചോദിക്കണമെന്നാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആ 3 സന്ദർഭങ്ങൾ ഓർമ്മപ്പെടുത്തി, മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, അത് പ്രഭാത നമസ്കാരത്തിൻ്റെ മുമ്പുള്ള സമയം, അതുപോലെ തന്നെയാണ് മിൻ അല്ലഹീറ ലുഹ്റിൻ്റെ സമയത്ത്, ആ ഒരു സമയത്ത്, വമിൻ ബഅദി സ്വലാത്തിൽ ഇശാഇന് ശേഷം, ഈ 3 സമയങ്ങളിൽ വീട്ടിലുള്ള ആളുകളാണെങ്കിൽ ഉപ്പയും ഉമ്മയും കിടക്കുന്ന റൂമിലേക്ക്, അതല്ലെങ്കിൽ മറ്റുള്ള വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാർ അവർ കിടക്കുന്ന സമയത്ത്, അവിടെയെല്ലാം അനുവാദം ചോദിച്ചിട്ടേ ആ റൂമിലേക്ക് കയറി പോകാൻ പാടുള്ളൂ എന്നാണ്. കാരണം ഇത് പലപ്പോഴും ചെറിയ മക്കളും അവരുടെ എല്ലാം മനസ്സിലേക്ക് അവിടേക്ക് അവിടെയുള്ള കാഴ്ചകൾ പതിയാൻ കാരണമായാൽ, അതവൻ്റെ കൂട്ടുകാരുമായി ചർച്ച ചെയ്താൽ, അതെല്ലാം പിന്നീട് പല അപവാദ പ്രചരണങ്ങളിലേക്കും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുർചിന്തകളിലേക്കും വരാൻ കാരണമാകുമെന്നാണ്. അതുകൊണ്ട് കൃത്യമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായി പാലിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കൃത്യമായി കൊണ്ട് പാലിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. വ്യഭിചാരത്തിലേക്കുള്ള മുന്നറിയിപ്പുകൾ ക്ലാസ് എടുത്തത് ബാസിൽ. കൈമാറ്റം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിലൂടെ നാം കേൾക്കുന്നത്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ വന്ദേ മാതരം നിർബന്ധമോ എന്ന ചർച്ചയാണ് നാം കേൾക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ബഷീർ വി പി, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര.
2: നമ്മുടെ നാട്ടിൽ അപകടകരമായിട്ട് വിഷയം ചില ബംഗാളിലെ കോടതി ഒരു ഒരു പ്രയോഗം എന്താണ്, വന്ദേ മാതരം മദ്രസകളിൽ ആലപിച്ചാൽ സ്വർഗം ഇടിഞ്ഞു വീഴില്ല എന്നൊക്കെയാണ്. അതൊക്കെ ആകാശം സ്വർഗം തന്നെ, സ്വർഗം ഇടിഞ്ഞു വീഴില്ല എന്നാണ് അതാണല്ലോ പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ വളരെ ഗൗരവമുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ്. അതുകൊണ്ട് തന്നെ കോടതികൾ കൈവിട്ട കളി കുറച്ചു കാലമായിട്ട് കളിക്കുന്നുണ്ട്. അതിലേക്ക് എന്താ വെച്ചാൽ പലപ്പോഴും അതൊക്കെ തിരുത്തേണ്ടത് നിയമജ്ഞർ തന്നെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഈ നമ്മുടെ തമിഴ്നാട്ടിൽ എന്ത് ചെയ്തു, അപ്പോൾ അവർ സംയുക്തമായിട്ട് പ്രമേയം പാസ്സാക്കി. അവരുടെ തായ് വാഴ്ത്ത് പാട്ട് തന്നെയാണ് ആദ്യം ചെയ്യുക പാടുന്നുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അത് മതപരമായതുകൊണ്ട് പോലുമല്ല, ദേശീയമാണ്. അതായത് തമിഴ് ദേശീയതയ്ക്കാണ് മുൻഗണന എന്ന്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് തമിഴ് ദേശീയതയെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വന്ദേ മാതരത്തെ എതിർക്കാമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഉയർന്ന് നിൽക്കുന്നൊരു സാധനമാണ് വ്യക്തികളെ സംബന്ധിച്ചോളം അവരുടെ മതം എന്ന് പറയുന്നത്. ആ മതത്തിൻ്റെ പേരിൽ ഇതിനെ എതിർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ ചില ആശയങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, മറ്റേ പാടാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റും എന്താണ് ഇല്ല. ഇത് നമ്മളെന്തായാലും വിശ്വാസവിരുദ്ധമായത് കൊണ്ട് തന്നെയാണ് നമ്മൾ എതിർക്കുന്നത്. എന്തായാലും അതെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇനി ഇത് ആവർത്തിക്കുമ്പോൾ, ഇനി ഇത് വീണ്ടും ഉയർത്തിക്കാണിക്കുമ്പോൾ എന്താണ് ഇതിലെ വ്യക്തമായ നിലപാടുകൾ ഇതാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയണം. അത് കോൺഗ്രസും ലീഗൊക്കെ അതിനകത്ത് ഉറച്ച നിലപാടിലേക്ക് വരട്ടെ, മാത്രമല്ല സെക്യുലർ മറ്റേ കക്ഷികളെല്ലാം തന്നെ ഒരു ഉറച്ച നിലപാടിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുത്താവുന്നതേ ഉള്ളൂ. ഇത് ഈ ഒരു അഴകുഴമ്പന്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത് വീണ്ടും വീണ്ടും ശക്തമായി ഇതിൻ്റെ കക്ഷികൾ ഉന്നയിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
3: തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലർ കാണുമ്പോൾ എന്തായാലും ഇത് ആലപിക്കേണ്ടതില്ല എന്ന ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താമെന്നത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. ഈ ഒരു ചർച്ചയുടെ മറുഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വളരെ കാലം മുതൽ തന്നെ മുമ്പ് മുതൽ തന്നെ ഈ മതനിരപേക്ഷ കക്ഷികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരം ഫാസിസ്റ്റ് നീക്കങ്ങളെ നേരിട്ടൊരു ചരിത്രമുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ അത് എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു ഒരു പുതിയ രൂപം എന്ന് പറയുന്നത്?
4: ഇപ്പം ഇതിനകത്ത് അമീദ് മാഷ് സൂചിപ്പിച്ച പോലെ അതിൻ്റെ ഒരു ചരിത്രപരമായ വന്ദേ മാതരത്തിൻ്റെ ചരിത്രപരമായ ഒരു സാഹചര്യം, പുതിയ തലമുറയെ നമ്മൾ ഒന്നുകൂടി അതുണ്ടായി വരുന്നതിൻ്റെ ഒരു സാഹചര്യവും, എങ്ങനെയാണ് ഒരു ദേശീയ ഗീതം എന്ന തലത്തിലേക്കത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടു വന്നത് എന്നതിനെക്കുറിച്ച് വീണ്ടും പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരം ചർച്ചകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കും. ഭരണഘടനാ അസംബ്ലിയിൽ വലിയ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് ദേശീയ ഗാനമാക്കണമോ വേണ്ടയോ എന്നുള്ളത് വലിയ ആശയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങൾ ആ വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അവസാനം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വോട്ടിനിട്ടിട്ടാണ് സത്യത്തിൽ ജനഗണമന ദേശീയഗാനമായി പ്രഖ്യാപിക്കുന്നതും വന്ദേ മാതരത്തിന് ദേശീയ ഗീതത്തിൻ്റെ സ്റ്റാറ്റസ് നൽകി മുന്നോട്ട് പോകുന്നതും. ഒരു തർക്ക പരിഹാരം എന്ന നിലക്കാണ് സത്യത്തിൽ അത് സംഭവിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെല്ലാവരും നെഹ്റുവിൻ്റെ സ്റ്റാൻഡയിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു, ഇന്ത്യയുടെ ഒരു നാഷണൽ സിംബലാക്കി മാറ്റുന്ന ഒരു കാര്യവും അത് ഒരു മതവിഭാഗത്തെയും ഹേർട്ട് ചെയ്യുന്ന, ഒരു മതവിഭാഗത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യങ്ങളാവരുത് എന്ന എല്ലാ കാര്യത്തിലും നെഹ്റു സ്വീകരിച്ചിട്ടുള്ളൊരു നയം, വളരെ പ്രസക്തമായൊരു നയം ആയതുകൊണ്ടും അത് മുസ്ലിങ്ങളടക്കം ഉൾക്കൊള്ളാനുള്ളൊരു ശ്രമമായതുകൊണ്ടുമാണ് ഒരു ഹിന്ദു മെജോറിറ്റേറിയൻ രാഷ്ട്രമെന്ന് സങ്കല്പിക്കാവുന്ന ഒരു രാഷ്ട്രത്തിൽ മതേതരത്വത്തിൻ്റെ സിമ്പലായി എല്ലാ കാര്യങ്ങളും വന്നത്. നമ്മളെ നാഷണൽ ആന്തവും ആ നിലക്ക് പരമാവധി ഒരു സെക്യുലർ രീതിയിൽ വരാനുള്ളൊരു വലിയ കാരണം. അതേപോലെ തന്നെ ഭരണഘടനയുടെ ശില്പി എന്ന് നമ്മൾ പറയുന്ന ഡോക്ടർ അംബേദ്കറും ഈ വിഷയത്തിൽ ഭരണഘടനാ അസംബ്ലി കൃത്യമായ നിലപാടുകളെടുത്തത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു മതവിഭാഗത്തിന് പ്രയാസകരമായ ഹാനികരമായ ഒരു സാഹചര്യം വന്ദേ മാതരത്തിലൂടെ ഉണ്ടാക്കരുത് എന്ന നിലപാട് അവരൊക്കെ എടുത്തിട്ടുണ്ട്. ഗാന്ധി വളരെ കൃത്യമായി ആ കാര്യങ്ങൾ ഭരണഘടനാ അസംബ്ലിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വീണ്ടും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളെയും നമ്മുടെ പുതിയ തലമുറയെയും പഠിപ്പിക്കുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പുതിയ കാലത്ത് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം. ഇതുവരെ പിന്നെ മതേതര പ്രസ്ഥാനങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായിരുന്നാലും വളരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കിതിൽ വളരെ കൃത്യമായ, കുറച്ചുകൂടി വളരെ അഗ്രസീവായ, വളരെ നല്ല ഒരു നിലപാട് കാലാകാലങ്ങളോട് സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം ഈ ഇന്നത്തെ ഇന്ത്യയിൽ ഒരു വലിയ വിഭാഗത്തെ അതൃപ്തികരമായ സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന് ഭയപ്പെടാതെ തന്നെ ഈ ഏറ്റവും ലാസ്റ്റ് അവർ ആദ്യത്തെ രണ്ട് സ്റ്റാൻസ മാത്രം മതി, അതിനപ്പുറത്തേക്കുള്ളത് അംഗീകരിക്കേണ്ടതില്ല എന്ന് ഉള്ളൊരു നിലപാട് ഈ 2026 സാഹചര്യത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇതിനെ ഒരു മതേതരത്വത്തിൻ്റെ ഭൂമികയിൽ കാണുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. നമ്മളിതിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നം വയ്ക്കുന്ന ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഒരു ഹെയ്റ്റിന് പരസ്പരമുള്ള അങ്ങേറ്റത്ത് വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമല്ല, ദേശസ്നേഹത്തിൻ്റെയോ ദേശത്തോടുള്ള കൂറിൻ്റെയോ ഭാഗമാണിത് എന്ന് ബി ജെ പിയെ മനസ്സിലാക്കുന്ന, ബി ജെ പിയെ പഠിക്കുന്ന, ആർ എസ് എസിനെ മനസ്സിലാക്കുന്ന, സംഘപരിവാരത്തിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ പോലും പറയില്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പരസ്പരമുള്ള ധ്രുവീകരണത്തിന് ആക്കം കൂട്ടാനുള്ള പല കാരണങ്ങളിൽ ഒന്നായി എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റും അതിനുള്ള ടൂളായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ദേശീയ സിമ്പലുകളെ ആ അർത്ഥത്തിൽ തന്നെ ഇനിയിപ്പോൾ ഇതിന് സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു നിയമമായി കൊണ്ടുവരുമ്പോൾ രാഷ്ട്രപതി അടക്കം ഒപ്പുവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ചർച്ചകൾ പോലും ദേശീയ ഗീതത്തെ അവഹേളിക്കുന്ന ചർച്ചകളാണ് എന്ന് പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അത്തരം എതിർ ശബ്ദങ്ങൾ മുഴുവൻ ഇതിൻ്റെ പേരിൽ കുറേ കേസുകൾ എടുക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ദുഷ്ടലാക്ക് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ കോടതികളുടെ ഒരു കാര്യം പറഞ്ഞു, കോടതികളിലാണ് നമുക്ക് പലപ്പോഴും പ്രതീക്ഷ. പക്ഷേ ഈ ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി പറയുന്ന വസ്തുതകൾ നമ്മൾ വീണ്ടും ആവർത്തിച്ച് ഉറക്കെ പറയേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം വിധികളും ഇത്തരം ആളുകളും. ഇന്ത്യയുടെ എല്ലാ ബ്യൂറോക്രസിയിലും എല്ലാ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലും തലങ്ങളിലും ആർ എസ് എസിൻ്റെ സ്വാധീനം, അത് കഴിവിനപ്പുറത്ത് ആർ എസ് എസുകാരനാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആളുകൾ നിയമിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ഇങ്ങനെ ഹിന്ദുത്വയെ കൂടുതൽ കൂടുതൽ അവരെ ഉത്തേജിപ്പിക്കുന്ന, അവർക്ക് പ്രോത്സാഹനം നൽകുന്ന വേഡിക്റ്റുകൾ അല്ലെങ്കിൽ പോലും കോടതികളുടെ പരാമർശങ്ങൾ ഇടക്കിടക്ക് പുറത്തു വരുന്നതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതിനെ നമുക്ക് പൊളിറ്റിക്കലായി തന്നെയാണ് നമുക്ക് അത് ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻക്ലൂസീവ് ആയിട്ടല്ലാതെ ഒരിക്കലും ഇന്ത്യക്ക് നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ ചരിത്രപരവും ഇന്നത്തെ കാലത്തെ യാഥാർത്ഥ്യങ്ങളും നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തിന് ഒരിക്കലും ഒരു ഏകശില രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രതിനിധികളും പരാജയപ്പെട്ടിടത്താണ് നമ്മളുടെ ഏറ്റവും പുതിയ ജൻസി കുട്ടികൾ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുകയും അധികാരത്തിൻ്റെയും അധീശത്വത്തിൻ്റെയും 56-ഇഞ്ച് നെഞ്ചിൻ്റെ വലിയ വിരിമാറ് പിടർത്തി നിൽക്കുന്ന വ്യക്തിയെ മുട്ടുകുത്തിക്കുകയും ചെയ്തത് എന്നത് നമ്മൾ കണ്ടതും പുതിയ കാലത്ത് അവരാ ഒരു സമരം അവിടെ അവസാനിപ്പിക്കാതെ ഓരോ വിഷയത്തിലും മുന്നോട്ട് കൊണ്ടുപോകുന്നു നിരന്തരം പ്രഖ്യാപിക്കുകയും ഞങ്ങളൊരു രാഷ്ട്രീയ സംഘടനയായിട്ടോ രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോവുക, മറിച്ച് ഞങ്ങളിത്തരം പ്രത്യേകിച്ചും ബി ആർ അംബേദ്കറിൻ്റെ ഒക്കെ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുന്നതും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏതൊരു മതവിശ്വാസിക്കും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള വലിയ പ്രതീക്ഷയായി നമുക്ക് ഭൗതികമായി അവർ അവരുടെ വിശ്വാസ സാഹചര്യങ്ങൾ നിലനിർത്താൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു നിരാശാബോധം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോ ഇത്തരം ഘട്ടങ്ങളിലൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഏതു പ്രതിസന്ധിയെയും മറികടക്കാവുന്ന സാഹചര്യങ്ങൾ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഈ മതത്തിൻ്റെ ഈ മതത്തെ നിലനിർത്തുമെന്ന് പ്രഖ്യാപിച്ച സൃഷ്ടാവ് നിലനിർത്തും എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തീർച്ചയായും ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുള്ളതാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതേസമയത്ത് ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാകുന്ന വിവാദത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ സ്വീകരിച്ചൊരു നിലപാട് നമ്മൾ ശരിക്കും വിമർശന വിധേയമായി പഠിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഒന്നാമത്തത് ചീഫ് സെക്രട്ടറി ഏറ്റവും പുതുതായി നിയമിക്കപ്പെട്ട ഒരു ഉത്തരേന്ത്യക്കാരനായ ചീഫ് സെക്രട്ടറിക്ക് കേരളീയ സമൂഹത്തിൻ്റെ ഈ ഒരു സെക്യുലർ ഫാബ്രിക്സ് എത്രമാത്രം വളരെ സീരിയസ് ആണ് എന്നും അതെത്രമാത്രം വളരെയധികം കണക്റ്റഡാണ് ആളുകൾ വളരെ ജാഗ്രതയുള്ള ആളുകളാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അദ്ദേഹം ഒരുപാട് കാലം കേരളത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകൾ, പക്ഷേ അതിൻ്റെ ഒരു ഗൗരവം അയാൾക്ക് ബോധ്യപ്പെട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് പോലെ ഇങ്ങനെ ഉള്ള ഒരു സർക്കാർ, മുസ്ലിം ലീഗ് അടക്കമുള്ള മതേതര കക്ഷികളെല്ലാവരും ഉള്ള ഒരു സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ ഗവർണറുടെ ഔദ്യോഗിക പ്രസ്താവന വന്നു കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഇദ്ദേഹമാണെങ്കിൽ കേന്ദ്ര പ്രോട്ടോക്കോൾ പാലിക്കണം, എന്തേമാതിരം പാടുമ്പോൾ അത് ഫുൾഫിൽ ചെയ്യണമെന്ന് മാത്രം നിർദ്ദേശമാണ് കേട്ട്. ഈ ഫുൾഫിൽ എന്നോ ഉള്ള വാചകം ഈ നമ്മളെ പത്രക്കാരെടുത്ത് നേരത്തെ ഫുള്ള് പാടണം എന്ന ഒരു അദ്ദേഹം അതിൻ്റെ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ആ സർക്കുലർ കൊടുത്തിട്ടുള്ളതെന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലായി കഴിഞ്ഞൊരു കാര്യമാണ്. എന്നാൽ പോലും ഇപ്പോൾ നേരത്തെ തമിഴ്നാട് പറഞ്ഞ പോലെ തമിഴ്നാട്ടിലും കർണാടകത്തിലും കേരളത്തിലൊക്കെ ഇങ്ങനെ ഒരു സർക്കുലർ കൊടുക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്ത് എന്ന് കൃത്യമായും തിരിച്ചറിയാൻ ഈ ഒരു ചീഫ് സെക്രട്ടറി തയ്യാറാകേണ്ടിയിരുന്നു എന്നുള്ളത് കേരളത്തിലെ ഭരണകൂടം വളരെ വിജിലൻ്റ് ആവേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നിരന്തരമായ ആരോപണങ്ങൾ ചെറുതും വലുതുമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഭരണകൂടം വിജിലൻ്റ് ആവേണ്ടതിൻ്റെ ഒരു സൂചനയായി നമുക്കിതിനെ കാണാൻ സാധിക്കും. അത് ഭരണകൂടം അത് വളരെ ഗൗരവത്തിൽ അതിനെ കാണുകയും ഉടനെ തന്നെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് തീർച്ചയായും ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ മാൻഡേറ്റ് എന്ത് എന്ന് തിരിച്ചറിയുന്ന ജനങ്ങൾ യു ഡി എഫിന് ഇത്ര വലിയ ആഘോഷത്തോടുകൂടി സ്വീകരിച്ച് കസേരകളിൽ കൊണ്ടുചെന്നിരുത്തിയത് അവരുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വലിയ ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് യു ഡി എഫിനുണ്ട് എന്നാണ് നമ്മളിതുവരെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു തിരിച്ചറിവ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ടി ജി മോഹൻദാസിൻ്റെ അറസ്റ്റാണെങ്കിലും അതേപോലെ തന്നെ അർജുൻ ആയങ്കിയെ പിടികൂടിയ വിഷയമാണെങ്കിലും ഇപ്പോൾ വന്ദേമാതരത്തിലെടുത്ത് കൃത്യമായൊരു സമീപനം, വന്ദേമാതരം പാടേണ്ടതില്ല, ദേശീയഗാനം പാടിയാൽ മതി എന്ന് സർക്കുലർ പുറപ്പെടുവിക്കുകയും അത് കൃത്യമായി ഗവൺമെൻറ് ഒഫീഷ്യൽ ആ തലത്തിൽ സർക്കുലർ കൃത്യമായി അത് പുറത്ത് വരികയും ചെയ്തു എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്നുണ്ടാവുന്ന നടപടിയല്ല. കാരണം ഒരു ഭൂരിപക്ഷ സമൂഹത്തെ എത്ര പെട്ടെന്ന് നമ്മൾ അവരെ വെറുപ്പിക്കേണ്ടതില്ല എന്നുള്ള സമീപനമാണ് സ്വീകരിക്കാറുള്ളത്. പക്ഷേ കേരളത്തിൻ്റെ മനസ്സാക്ഷി എന്ത്? കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റിയും കേരളത്തിലെ എല്ലാ കമ്മ്യൂണിറ്റികളും ഉൾക്കൊള്ളുന്ന ഒരു സെക്യുലർ സാഹചര്യം എന്ത് എന്ന് മനസ്സിലാക്കിയതിനനുസരിച്ച് പ്രതികരിച്ചു എന്നുള്ളത് തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമായിട്ട് നമ്മൾ കാണുകയും ചെയ്യണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പറയാനുള്ളത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. വന്ദേ മാതരം നിർബന്ധമോ? ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ബഷീർ വി പി, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര.
5: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Yes.
7: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
8: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ വസീം ഫൈസൽ, കൺസൾട്ടന്റ് എമർജൻസി ഫിസിഷ്യൻ, അൽമാസ് ഹോസ്പിറ്റൽ, കോട്ടക്കൽ. ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക്.
10: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരോഗ്യവിചാരത്തിലെ നമ്മുടെ അതിഥി കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം ഇൻചാർജ് ഡോക്ടർ വസീം ഫൈസൽ. സ്വാഗതം പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിലേക്ക്. ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് പാമ്പുകടിയാണ്. നമുക്കറിയാം കേരളത്തിൽ പൊതുവെ പല ടൈപ്പ് പാമ്പുകളുണ്ടെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അത് വിഷം ഉൽപ്പാദിപ്പിക്കുന്ന പാമ്പുകളുള്ളൂ. അതുകൊണ്ട് തന്നെ വിരളമായ അത് മാരകമാവാറുള്ളൂ. പക്ഷേ പലപ്പോഴും ആളുകളുടെ അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം പലപ്പോഴും രക്ഷിക്കാമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്ന പല ജീവനുകളും നഷ്ടപ്പെടുന്ന അവസ്ഥ പലപ്പോഴും അനുഭവത്തിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോധവൽക്കരണം പലപ്പോഴും ആളുകൾ പല വ്യാജ വൈദ്യന്മാരുടെയും ഒക്കെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് അവിടെ നിന്ന് അവസാനം ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴായിരിക്കും മിക്കവാറും ഹോസ്പിറ്റലിൽ എത്തുക. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അവബോധം ഇതിനെക്കുറിച്ച് സൃഷ്ടിക്കൽ അത്യാവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തതാണ്. എങ്കിൽ കൂടി വീണ്ടും ഇതേ ടോപ്പിക് തന്നെ വീണ്ടും ചർച്ചയ്ക്ക് വെക്കാൻ നമ്മൾ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് ചർച്ചയിലേക്ക് വരാം. നമുക്ക് കേരളത്തിലെ പൊതുവെ കാണുന്ന പാമ്പുകളിൽ എത്ര ശതമാനം വിഷം പാമ്പുകൾ ഉണ്ട്?
11: കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പാമ്പ് കടിച്ച് വരുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വിഷമുള്ള പാമ്പ് കടിച്ചിട്ട് വരുന്നത് വളരെ കുറവാണ്. അപ്പം സാധാരണ പറയുന്നത് വെച്ചാൽ 60% വരെ വിഷമില്ലാത്ത പാമ്പാണ് സാധാരണ കടിക്കുന്നത്. അപ്പം കടിയേൽക്കുന്നതും അങ്ങനെയാണ്. അപ്പം ഇതിൽ 60% തന്നെ ഇനിയിപ്പം ബാക്കി 40% വിഷമുള്ള പാമ്പാണെങ്കിൽ തന്നെ അതിൽ വിഷം ശരീരത്തിലേക്ക് കയറുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 20% ആൾക്കാർക്ക് മാത്രമേ അത് വിഷം ഉള്ളിലേക്ക് കയറുക ഉണ്ടാവുള്ളൂ.
10: അതെന്തുകൊണ്ടാണ് വിഷപ്പാമ്പ് കടിച്ചാലും വിഷം ഏൽക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ്?
11: സാധാരണ ഇപ്പം പാമ്പ് അധികവും കടിക്കുക ചെയ്യുള്ളൂ. അപ്പം വിഷം അതിൽ നിന്ന് അതിൻ്റെ വിഷം എന്താണ് വെനം സാക്കുന്ന അത് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് വളരെ ചുരുക്കം സിറ്റുവേഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല ഏത് സിറ്റുവേഷനിലാണ് പാമ്പ് എന്താ പറയുക വിഷം ചീറ്റുന്നതെന്ന് വെച്ചാൽ. പക്ഷേ നമ്മളിപ്പോൾ എന്ത് ഇപ്പം ഒരു എട്ടുകാലി കടിച്ചാലും ഒരു എന്താ പറയുക തേള് കുത്തിയാലും അതൊക്കെ കുത്തുന്നുണ്ട് എല്ലാത്തിനും. ഇപ്പോൾ ഉറുമ്പ് കടിച്ചാലും കുത്തുന്നുണ്ട്. പക്ഷേ അതിൽ വിഷം ഉള്ളിലേക്ക് കയറുന്നത് എല്ലാ കേസിലും കയറാറില്ല. കുറച്ച് കേസിൽ മാത്രമേ വിഷം കയറുള്ളൂ. പക്ഷെ നമുക്കത് നമ്മൾ എല്ലാ കേസും വിഷമുള്ള രീതിയിലാണ് ഇനീഷ്യലി എടുക്കുക.
10: അപകടരഹിതമാക്കാൻ വേണ്ടിയിട്ട്
11: അങ്ങനെ എടുക്കാം. നമ്മൾ
10: ഒരു ചാൻസ് കൊടുക്കാതെ എപ്പോഴും സുരക്ഷിതമായ ഒരു ഏരിയ നമ്മൾ തിരഞ്ഞെടുക്കും. വിഷമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഒരു മുൻകരുതലുകൾ എടുക്കും.
11: അപ്പം നമ്മൾ ആദ്യം ഒരാൾ പാമ്പ് കടിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ബേജാറാവേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് പാമ്പ് കടിക്ക് പല രീതിയിലും ചികിത്സകളുണ്ട്. അപ്പം പാമ്പ് കടിച്ച് മരിക്കുന്നൊരു ചാൻസ് വളരെ കുറവാണ്. അപ്പം അങ്ങനെ വരുന്നത് വെച്ചാൽ ആൾക്കാരുടെ അശ്രദ്ധ മൂലം എന്താ പറയുക വിവര അറിവില്ലായ്മ കൊണ്ടാണ് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാതെ കാണാറുള്ളത്.
10: ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യമായിട്ട് ഒരു പാമ്പ് വിഷം പല

0: നാഡീഞ്ഞരമ്പുകൾ
1: തളർന്നു പോകുന്ന അവസ്ഥ വരും. അപ്പം തല പൊക്കാനുള്ള അവസ്ഥ വരും, കണ്ണ് പൊന്തിക്കാനുള്ള അവസ്ഥ വരും. അത് സാധാരണ കാണുന്നത് നമ്മൾ ന്യൂറോടോക്സിക് എൻവെനമേഷൻ എന്ന് പറയുന്നത് കോബ്ര, ക്രേറ്റ് ആ രീതിയിലുള്ള പാമ്പ്, നമ്മൾ മൂർക്കം പാമ്പ്, പിന്നെ
0: വെള്ളിക്കട്ടൻ
1: വെള്ളിക്കട്ടൻ ആ കൂട്ടത്തിലാണ് അങ്ങനത്തെ ഒരു രീതിയിൽ വരുന്നത്. പിന്നെ വരുന്ന കാറ്റഗറി ആണ് ഹീമോടോക്സിക് എൻവെനമേഷനാണ്. അപ്പോൾ ഈ ഇതിൽ വരുന്നത് ഇനീഷ്യലി ബ്ലീഡിംഗ് ആണ് വരുന്നത്. അപ്പം അധികം ആൾക്കാർക്കും കടിച്ച ഉടനെ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് വിഷം ശരീരത്തിൽ ഉള്ളിലായിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ആ ചിലപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ബ്ലീഡ് ചെയ്യാം. അതല്ലെങ്കിൽ പല്ലിൻ്റെ മൂക്കുന്ന് എപ്പിസ്റ്റാക്സിസ് എന്നുള്ള രീതിയിൽ ബ്ലീഡ് ചെയ്യാം. ചില ആൾക്കാർക്ക് ഇതൊന്നും ഉണ്ടാവില്ല, ഒരു സിംറ്റംസും ഉണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തുമ്പോൾ ബ്ലഡിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ പ്രൊലോങ്ഡ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴും നമ്മളത് വിഷം ഏറ്റെന്നുള്ള നിലക്ക് എടുക്കാം.
0: ഓക്കെ.
1: പിന്നെ ചില പാമ്പുകൾ ഇപ്പം കോബ്ര, ഇപ്പം ക്രേറ്റ് ഒന്നും കടിച്ചാൽ കടിച്ച ആൾക്കാർ തന്നെ, ഇപ്പം വെള്ളിക്കെട്ടെന്നൊന്നും കടിച്ച ആൾക്കാർ വരെ ചിലപ്പോൾ അറിയില്ല. നമ്മൾ ബെഡിൽ നിന്നൊക്കെ ചില കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. ഇപ്പം കടിച്ചിട്ട് പെട്ടെന്ന് ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ കുട്ടിക്ക്, വേറെ ഒരു ലക്ഷണവും ഉണ്ടാവില്ല. നോക്കുമ്പോൾ ഒരു പാടും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ രോഗലക്ഷണമൊക്കെ കാണുമ്പോൾ കുട്ടിക്കൊരു പാമ്പ് കടിയേറ്റ മാതിരിയാണ് നമുക്ക് പരിശോധനയിൽ കാണുക. അപ്പോൾ നമ്മൾ ഇനീഷ്യലി അതിൻ്റെ പാമ്പ് കടിയേറ്റിൻ്റെ ആൻറ്റിബനം കൊടുക്കും. എന്നിട്ട് അവിടെ കൺസേൺഡ് രക്ഷിതാക്കളോട് പറയും, നിങ്ങൾ വീട്ടിലൊന്ന് പോയി നോക്ക്, അവിടെ ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയും ബെഡിൻ്റെ അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള പാമ്പുകളുണ്ട്. ഇപ്പം തീരെ അറിയാത്ത, ഇപ്പം കടി കിട്ടണമെന്ന് വരെ അറിയില്ല ചില ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തത് ചില പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ച സ്ഥലത്ത് നല്ല നീർവീക്കും, പിന്നെ കല്ലിച്ചമാരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ രീതി അത് കുറച്ച് ലോക്കലൈസ്ഡ് അവിടെ മാത്രം ഉള്ളെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സൊക്കെ കൊടുക്കും. പക്ഷേ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര അസഹ്യമായ വേദന, ആ കയ്യിന് ബലക്കുറവ് വരിക, അങ്ങനത്തെ രീതിയിലും മാനിഫെസ്റ്റേഷൻ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് സ്പ്രെഡിങ് ഉള്ള നിലക്ക്, ആ വെനം ശരീരത്തിൽ കയറുന്ന നിലക്ക് അങ്ങനെ ആൻറ്റി വെനം കൊടുക്കാറുണ്ട്.
0: ഇനി നമ്മൾ പൊതുവെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മിസ്മാനേജ്മെൻറ്റ് കാരണമാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു പാമ്പ് കടിയേറ്റ ആൾക്ക് കൊടുക്കേണ്ട പ്രാഥമിക ശുശ്രൂഷ, ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണ്?
1: സാധാരണഗതിയിൽ നമ്മളെ ഈ ഇന്ത്യയിൽ പൊതുവെ കാണുന്നവർ നാട്ടുവൈദ്യന്മാരുമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി പാമ്പ്, ഇനി വിഷമുള്ള പാമ്പ് കടിച്ചാൽ തന്നെ അതിൽ 40% 60% വരെ വിഷം ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് ചീറ്റുന്നില്ല പാമ്പുകൾ, അത് വെറും ഡ്രൈ ബൈറ്റ് ആയിരിക്കും. അപ്പം ആ ഡ്രൈ ബൈറ്റ് കാരണം ആൾക്കാർക്ക് ഒരു എന്താണ് വിഷം കയറാത്തതുകൊണ്ട് ശരീരത്തിലേക്ക് ഒരു മാനിഫെസ്റ്റേഷനും ഉണ്ടാവില്ല. അപ്പം യൂഷ്വലി ഒരു കടി എന്തൊരു ഉറുമ്പ് കടിച്ച മാതിരി അത് പോവും. പക്ഷേ റിമൈനിങ് ബാക്കിയുള്ളൊരു 40% ആൾക്കാരാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരിക, ഈ പാമ്പ് കടി കടിച്ചതിൻ്റെ. അപ്പം ഇനീഷ്യലി നമ്മൾ ആരൊരു ആൾ പാമ്പ് കടിച്ചാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ പാമ്പ് കടിക്ക് പാമ്പ് കടിച്ച് അതിന് വിഷം ശരീരത്തിൽ കയറിയാൽ ഇപ്പോൾ ചികിത്സയുള്ള കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അവരെ സമാധാനിപ്പിക്കുക. കാരണം 60% ഡ്രൈ ബൈറ്റാണ്. അപ്പോൾ ഒന്നത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വെച്ചാൽ നമ്മൾ അവിടെ സാധാരണ നമ്മൾ എമർജൻസിയിൽ വർക്ക് ചെയ്യുമ്പോൾ കാണാറുള്ളത് ചില ആൾക്കാർ അവിടെ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു നോക്കും. കാരണം നമ്മുടെ എന്തെങ്കിലും വെനം അവിടെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക്
0: പോകാം, ചീറ്റ് പോയിക്കോട്ടെ,
1: പിന്നെ പിന്നക്കി പിടിക്കുക, അങ്ങനത്തെ രീതിയിലുള്ള, പിന്നെ മുറുക്കി ടൈറ്റായിട്ട്, ഭയങ്കര ടൈറ്റായിട്ട് കെട്ടും. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊന്നും എന്താണ് അപ്രൂവ്ഡ് അല്ല. അത്
0: ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ?
1: ദോഷങ്ങൾ വെച്ചാൽ ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഒരാൾ കൈ മുറിച്ച് വരച്ചാൽ ചിലപ്പോൾ അവിടെ ബ്ലീഡിങ് കൂടുതൽ വരാം. ഇനി അങ്ങനെ ചെയ്യുന്ന സമയത്ത് വിഷം ചിലപ്പോൾ ഇനീഷ്യലി കയ്യുമ്പോൾ മാത്രമേ വിരൽ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത് ആ സമയത്ത് നിൽക്കുന്ന സമയത്ത് അത് ശരീരത്തിലേക്ക് കയറാനുള്ള ചാൻസ് വരെയുണ്ട്.
0: രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്നിട്ട്
1: അതിലേക്ക് വിഷം കയറാനുള്ള ചാൻസ് വരെയുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ സാധാരണ ഒരു ടൂർണിക്ക കെട്ടുന്നത് പറയാറുണ്ട്. അപ്പോൾ ഒരു കയറ് എടുത്തിട്ടോ ഒരു ശീല വെച്ചിട്ടോ കെട്ടുന്നത് നന്നാവും. പക്ഷേ അത് കെട്ടുന്നത് ഭയങ്കര ടൈറ്റായി കെട്ടരുത്. കാരണം
0: കെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ കെട്ട് വളരെ മുറുക്കിയിട്ട് പിന്നെ കൈ കാലം മുറിച്ച് കളയുന്ന അവസ്ഥ വരെ എത്താറുണ്ട്.
1: അപ്പോൾ നമ്മൾ ചില നമുക്ക് രണ്ട് രക്തം ധമനികളുണ്ടല്ലോ, ഒന്ന് ആർട്ടറി ഉണ്ട്, വെയിനുകളുണ്ട്. അപ്പം ഈ ആർട്ടീരിയൽ സർക്കുലേഷൻ ഒക്ലൂഡ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ കെട്ടാണത്. അപ്പം ചെറിയ രീതിയിൽ ഒരു നമുക്ക് ഒരു ഈർക്കിളിയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ടൈറ്റായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്യാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിൽ കെട്ടുകയാണെങ്കിൽ നമുക്കൊരു വിരൽ അതിൻ്റെ കൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ടൈറ്റ്നെസ് മതി.
0: അങ്ങനെ കെട്ടി കെട്ടി

0: കെട്ടിയില്ലെന്നുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ?
1: കെട്ടിയിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല.
0: അപ്പൊ പലപ്പോഴും കെട്ടുന്നത് കൂടുതൽ ദൂരവ്യാപക ഫലം ഉണ്ടാക്കുന്നുള്ളതാണ്, കെട്ടാതിരിക്കലാണ് നല്ലത് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു
1: കെട്ടാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ കെട്ടിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമല്ല. കാരണം അത് ടൈറ്റായി കെട്ടിയിട്ട് രക്തോട്ടം കയ്യിലേക്കുള്ളത്, ഇപ്പോൾ കയ്യിൽ കടിച്ചു കഴിഞ്ഞിട്ട് രക്തോട്ടം കയ്യിലേക്കുള്ളത് പ്രശ്നമായി കഴിഞ്ഞാൽ ആ കൈ പിന്നെ ഗാംഗ്രീനൊക്കെ വരാൻ, കയ്യിലേക്ക് രക്തോട്ടം വന്ന് അത് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെ കാണാറുണ്ട്.
0: ദോഷം
1: ചെയ്യും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരാളെ കൈ ഫ്രാക്ചറായി കഴിഞ്ഞാൽ നമ്മളത് ഇമ്മൊബിലൈസ് ചെയ്യും. അപ്പോൾ ഒരു വടി വെച്ച് കെട്ടിയിട്ട് അത് സാധാരണ കൈ അനങ്ങരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതേ രീതിയിൽ നമുക്ക് ഇപ്പം കയ്യിൽ കടിച്ചതാണെങ്കിൽ അത് ഒരു ഫ്രാക്ചർ ആവണ, ഫ്രാക്ചർ ഇമ്മൊബിലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു വടി വെച്ചിട്ട് ഈ കൈ അനങ്ങാത്ത രീതിയിൽ കെട്ടിക്കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, എത്രയും പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ കാലിന് കടിച്ചതാണെങ്കിൽ ഏറ്റവും ഉചിതം വെച്ചാൽ ആളെ നടത്തിക്കാതിരിക്കുക. അപ്പോൾ എടുത്തു കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള രീതിയിൽ ചെയ്യുക.
0: നടത്തിക്കുമ്പോഴും ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോഴും ഹാർട്ടിൻ്റെ
1: പൾസേഷൻ കൂടിയിട്ട്
0: കൂടുതൽ രക്തഓട്ടം ഉണ്ടാവുകയും അത് തിരിച്ച് പെട്ടെന്ന് ഈ വിഷം ശരീരത്തിൽ കയറാൻ സാധ്യത
1: ചാൻസ് ഉണ്ട്.
0: ഓക്കെ. പിന്നെ ആളുകൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പാമ്പ് കടിച്ചു എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പാമ്പിനെ തെരഞ്ഞ് പോയി പാമ്പിനെ പിടിച്ച് ആ പാമ്പിനെ കിട്ടുന്നവരെ രോഗിനെ ഹോസ്പിറ്റലിൽ എത്തിക്കില്ല. അവസാനം രോഗിനെയും പാമ്പിനെ ഒന്നിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് എത്തി. അതൊരു പലപ്പോഴും ടൈം ഡിലേ വരുത്താറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? പാമ്പിനെ കിട്ടി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ?
1: നമ്മൾ ചികിത്സ ചെയ്യുന്നത് വെച്ചാൽ പാമ്പിനെ നോക്കിയിട്ടല്ല ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ പല സന്ദർഭത്തിലും നമുക്ക് ചിലപ്പം കടിച്ചോന്നും കൂടി അറിയണ്ടാവില്ല. അപ്പം ഒരാൾ പെട്ടെന്ന് ബുദ്ധിമുട്ട് എന്തെങ്കിലും വിഷമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനും ക്ലിനിക്കൽ ഫീച്ചേഴ്സും വെച്ചിട്ടാണ് ഇത് പാമ്പ് കടിച്ചതെന്നുള്ള രീതിയിൽ മനസ്സിലാവുന്നത്. അപ്പം പാമ്പിനെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ചികിത്സ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആളുടെ ഇപ്പോൾ ഞാൻ ഇനീഷ്യലി ആദ്യം പറഞ്ഞ മാതിരി ന്യൂറോടോക്സിക് സിംറ്റംസ് ഉണ്ടോ, അതല്ലെങ്കിൽ ഹീമോടോക്സിക് സിംറ്റംസ് ഉണ്ടോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്. അതല്ലാതെ പാമ്പിനെ കണ്ടിട്ടല്ല. ഇനി പാമ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചികിത്സ കൊടുക്കണ്ടേ ആൾക്ക്? അപ്പം പാമ്പിനെ കിട്ടിയാൽ നന്ന്. പക്ഷേ പല അവസരവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പാമ്പ് കടിച്ചതെന്ന് പറഞ്ഞ് വന്ന് അങ്ങനെ അയാൾക്ക് നോക്കുമ്പോൾ കുറച്ച് പാമ്പ് കടിച്ച എൻവയർമേഷൻ സയൻസൊക്കെ ഉണ്ട്, വിഷം കയറിയ സയൻസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം വീട്ടുകാർ പാമ്പിനൊക്കെ കൊണ്ടുവന്ന്. അങ്ങനെ കൊണ്ടുവന്ന് പറയുമ്പം അയാളെ കടിച്ച പാമ്പ് ഇതല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ അപ്പം പാമ്പിനെ ബേസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നോക്കി എന്നാൽ ആളെ എന്താണ് ഹെൽത്തിന് ഭയങ്കര
0: മാത്രമല്ല പാമ്പിനെ തെരഞ്ഞെടുത്ത സമയം കളയുന്നത് ഇയാൾക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും
1: ചാൻസ് ഉണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട്
0: അവിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് ഗുണം ചെയ്യുന്ന
1: അത് പല സ്റ്റഡീസും പറയുന്നത് ആൾക്കാർ കൂടുതൽ പ്രഷർ എടുത്ത് കഴുകുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് വേണം ശരീരത്തിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. വെറുതെ വെള്ളം കൊണ്ട്
0: കഴുകുന്നു, പൂച്ച കടിച്ചാലൊക്കെ അവിടെ നല്ലതായത് സോപ്പ് ഉപയോഗിച്ച് കഴുകണം എന്ന് പറയാറുണ്ട്, ഇപ്പം വിഷബാധ ഏൽക്കാതിരിക്കാൻ. അതേപോലെ ഈ വിഷം ഏൽക്കാതിരിക്കാൻ അങ്ങനെ സോപ്പ് വെച്ച്
1: അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല.
0: പിന്നീട് ആളുകൾ ചെയ്യുന്ന മറ്റൊരു ഏർപ്പാടാണ് ഈ സക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. ആ മുറിയിൽ നിന്നും വിഷം ഉറിഞ്ചെടുക്കുക. അത് വായണ്ട് സക്കിയുന്ന ആളുകളുണ്ട്, കോഴീനെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടാണ്
1: ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചാൽ? അതുകൊണ്ട് ചെയ്യുന്നോണ്ട് അധികം ദോഷമാണ് പറ്റുന്നത് അധികം ആൾക്കാർക്കും. കാരണം അയാൾക്ക് വായിൽ മുറിവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷം അങ്ങേർക്കും ആ സക്ക് ചെയ്യുന്ന ആൾക്കാർക്കും വിഷംബാധ ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചികിത്സാ രീതികളൊന്നും ചെയ്യാത്തതാണ് നല്ലത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പാമ്പ് കടി അടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് അവർ കയ്യോ കാലോ പെട്ടെന്ന് അനക്കാത്ത രീതിയിൽ ഇമ്മൊബിലൈസ് ചെയ്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്
0: ഏറ്റവും
1: പ്രധാനപ്പെട്ട കാര്യം.
0: പിന്നീട് ഈ ഒരു സ്നേക്ക് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ രക്തപരിശോധനയിലൂടെ ഏകദേശം ശരീര പരിശോധനയിലൂടെയും ആളുടെ രോഗലക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ രക്തപരിശോധനയിലൂടെയും ഏകദേശം വിഷം ഏറ്റിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വിഷം ഏറ്റിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷപ്പാമ്പുകൾക്കും ഒരേ രീതിയിലുള്ള ചികിത്സ തന്നെയാണോ അതോ ഓരോ പാമ്പിനും വ്യത്യസ്തമായ ആൻറ്റിവീനമാണോ കൊടുക്കുന്നത്?
1: നമ്മുടെ നാട്ടിൽ ഉള്ളത് 4 പാമ്പുകൾക്കെതിരെയുള്ള ആൻറ്റിവെനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം ആ 4 വെനം വന്നാലും അതല്ലാത്ത പാമ്പ് കടിച്ചാലും നമുക്ക് കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഈ വെനം ഇപ്പം പാമ്പ് ഒരു ഒരു സ്പീഷീസ് ചീറ്റുന്ന വനം മറ്റ് സ്പീഷീസിനായിട്ട് ക്രോസ് റിയാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം പാമ്പ് കടിച്ചത് എൻവനമേഷൻ സയൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പാമ്പാണെങ്കിലും അത് കൊടുക്കും, കാരണം നമുക്ക് വേറെ ചികിത്സ നൽകാനില്ല. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും മെച്ചമുള്ള ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അത് കൊടുക്കും. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് ഒന്ന് കോബ്ര, ഒന്ന് വൈപ്പറിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, റസലുണ്ട്, സോസ്കേൽഡ് ഉണ്ട്, പിന്നെ ക്രേറ്റും ഉണ്ട്. ഇത് നാലുമാണ് നമ്മളെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്നത്. അതിൽ ഇതിന് നാലിലും ചികിത്സ ഉണ്ട്. പീറ്റ് വൈപ്പറിന് മാത്രമേ നമുക്ക് ആൻറ്റി വെനത്തിൽ ഇല്ലാത്തത്. അപ്പോൾ പീറ്റ് വൈപ്പറിന് സാധാരണ അത് ഈ വൈപ്പറിൻ്റെ ഗണത്തിൽ വരുന്നതുകൊണ്ട് ഇവരെ വെന മറ്റേ വൈപ്പറിൻ്റെ എന്താ പറയുക, വെനത്തിൻ്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും പീറ്റ് വൈപ്പറിന് ഉണ്ടാവുക. അപ്പം ഈ വെനം കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ എഫക്റ്റ് കാണാറുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട് നമ്മൾ.
0: ചികിത്സ ഏകദേശം എല്ലാത്തിനും
1: എല്ലാത്തിനും സെയിം ആണ്.
0: അതുകൊണ്ട് തന്നെ പാമ്പ് ഏത് പാമ്പാണ് എന്ന് അറിഞ്ഞ് സമയം കളയുന്നതിൽ അർത്ഥമല്ല.
1: അർത്ഥമല്ല
0: രോഗലക്ഷണങ്ങളും അതിൻ്റെ അയാളുടെ സിംറ്റവും അതുപോലെ തന്നെ രക്തപരിശോധനയിലൂടെയാണ് കൂടുതലായിട്ട് ചികിത്സ. പിന്നീട് വേറെ എന്തെങ്കിലും കോമൺ ആയിട്ട് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഇപ്പോൾ ശ്രോതാക്കളോടായിട്ട് പങ്കുവെക്കാനുണ്ടോ?
1: പിന്നെ പറയാനുള്ളത് വെച്ചാൽ ആൾക്കാർ സാധാരണ നമ്മൾ എമർജൻസിയിലേക്ക് വന്നുകൊണ്ട് ഒരാൾ പാമ്പ് കടിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തീരുമാനമാവണം. അപ്പം അങ്ങനെ ഒരു ചികിത്സാ രീതി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ വരെ വിഷം ശരീരത്തിലേക്ക് കയറുന്ന അവസ്ഥ കാണാറുണ്ട്. അപ്പം നമ്മൾ ഇനീഷ്യലി ആൾക്കാരോട് പറയും ഒരു 24 hours ഒബ്സർവേഷനെങ്കിലും വേണം. കാരണം നമ്മൾ ഇനീഷ്യൽ വന്നു കഴിഞ്ഞ് ഇനീഷ്യൽ 6 to 8 hours ആണ് ക്രിട്ടിക്കൽ പീരീഡ്. ആ 6 to 8 hours അവർക്ക് എന്താ പറയുക, ന്യൂറോളജിക്കൽ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒബ്സർവ് ചെയ്യും. അതല്ലെങ്കിൽ ബ്ലഡിൽ ബ്ലീഡിങ് ആയിട്ടുള്ള തകരാറുകൾ വരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കും. അപ്പം ഇനീഷ്യലി ആ 8 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ക്രിട്ടിക്കൽ ഫേസ് അവർ തരണം ചെയ്തിട്ടുണ്ട്. എന്നാലും അവർക്ക് എന്താ വെനം ശരീരത്തിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ അത് എല്ലാ 2 മണിക്കൂർ ചെയ്യുന്നതും അത് നമ്മൾ 8 മണിക്കൂറായി മാറ്റും. എങ്ങാനും ഇൻ കേസ് ഇനി ഡിലേഡ് എൻവനമേഷൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂഷ്വലി ഒരു 24 hours എങ്കിലും നമ്മൾ ഒബ്സർവേഷൻ പറയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചാൻസ് വളരെ കുറവാണ്. നമ്മൾ 2-3 cases ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് വൈപ്പർ കടിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ഒരു 6-7 months കഴിഞ്ഞിട്ട് അവർക്ക് ഛർദി ഇതൊക്കെ വന്ന് അങ്ങനെ വോമിറ്റിംഗ് ഇതൊക്കെ വന്ന് നോക്കുമ്പോൾ ക്രിയാറ്റിൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇൻഡയറക്ട്ലി നോക്കുമ്പം അവർക്ക് മുമ്പ് വൈപ്പർ കടിച്ചുകൊണ്ട് കിഡ്നിക്ക് ബാധിച്ചിട്ടുണ്ട്, അങ്ങനെ ഡാമേജായി അവർ ഡയാലിസിലെത്തുന്ന രീതി വരെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആരും ലൈറ്റാക്കി എടുക്കരുത്. കാരണം അതിന് ഒരു ചികിത്സ ഉള്ള കാലമാണിപ്പം. അപ്പോൾ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറേ തരം കോംപ്ലിക്കേഷൻസും മരണം വരെ സംഭവിക്കുന്ന നമുക്ക് തടയാൻ പറ്റും.
0: അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പാമ്പ് കടിയുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഈ ഒരു സമയത്ത് നമ്മളൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത കോട്ടക്കൽ ആൽമാസ് ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ വിഭാഗം ഇൻചാർജ് ഡോക്ടർ വസീം ഫൈസലിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ അല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. പാമ്പ് കടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലൂടെ ചർച്ച ചെയ്തത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ വസീം ഫൈസൽ, കൺസൾട്ടന്റ് എമർജൻസി ഫിസിഷ്യൻ, അൽമാസ് ഹോസ്പിറ്റൽ, കോട്ടക്കൽ. ഒപ്പം ഡോക്ടർ അബ്ദുൽ മാലിക്.
3: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: قبل منامي مر ببالي وحي سؤال.
5: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
6: പീസ് റേഡിയോ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ റിയാദത്ത് സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ സുന്നത്ത് നമസ്കാരം, ഈ വിഷയം ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ ഫർള് നമസ്കാരത്തോട് അനുബന്ധിച്ചുള്ള സുന്നത്ത് നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1099 ഹദീസ്. വഅൻ അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ رضي الله عنه قال قال رسول الله صلى الله عليه وسلم بين كل أذانين صلاة بين كل أذانين صلاة بين كل أذانين صلاة قال في الثالثة لمن شاء. متفق عليه. عبد الله بن مغفل رضي الله عنه إلن الله حديث أدهم برينو قال رسول الله صلى الله عليه وسلم الله بن تردودر صلى الله عليه وسلم برينو ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ, രണ്ട് ബാങ്കുകൾക്കിടയിൽ നമസ്കാരമുണ്ട്. ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ, രണ്ട് ബാങ്കുകൾക്കിടയിൽ നമസ്കാരമുണ്ട്. ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ, രണ്ട് ബാങ്കുകൾക്കിടയിൽ, രണ്ട് അദാനുകൾക്കിടയിൽ നമസ്കാരം ഉണ്ട്. മൂന്നാമത്തതിൽ പറഞ്ഞു ലിമൻ ഷാ, ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ന്. സഹോദരങ്ങളെ, ഇവിടെ നവാഫിലായ ഐച്ഛികമായ നമസ്കാരങ്ങളുടെ പ്രത്യേകതയും ശ്രേഷ്ഠതയും മഹത്വവും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഫർദുകളിൽ വന്ന ഉണ്ടായിട്ടുള്ളതായ കുറവുകളെ നികത്തുവാൻ, മാത്രമല്ല നന്മകളിൽ മുന്നേറുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉന്നതമായ ദറജകൾ നേടിയെടുക്കുവാനും വേണ്ടിയുള്ളതാണ്, അതിനുവേണ്ടി പഠിപ്പിക്കപ്പെട്ടതാണ് ഈ സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുന്നത്തുകൾ വ്യക്തമാക്കി തരികയും സ്വഹാബത്തിന് വ്യക്തമാക്കി കൊടുക്കുകയും അത് നിർവഹിക്കുന്നതിലേറെ താല്പര്യം കാണിക്കുകയും ചെയ്തു. കൗലുകൊണ്ടും അമലുകൊണ്ടും അവിടുത്തെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അപ്രകാരമായിരുന്നു. അപ്പോൾ ഇവിടെ ഫർദ് നമസ്കാരവുമായി ബന്ധപ്പെട്ടതായ ഒരു നാഫിലത്തായ സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് ഇവിടെ വ്യക്തമാക്കുന്നത് ഈ ഹദീസിൽ ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ, എല്ലാ രണ്ട് ബാങ്കുകൾക്കിടയിലും നമസ്കാരമുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ അൽ മുറാദു ബിൽ അദാനൈനി ഹുന അൽ അദാനുൽ അസ്ലിയു ഖബ്ല കുല്ലി ഫർദ് വൽ അദാനുസാനി ഹുവൽ ഇഖാമത്തുൽ സ്വലാഹ്. ഒന്നാമത്തേത് ബാങ്കും രണ്ടാമത്തേത് ഇഖാമത്തുമാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് അദാനൈൻ, രണ്ട് ബാങ്കുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഒന്ന് ജനങ്ങളെ നമസ്കാരത്തിലേക്ക് വിളിക്കുന്നതായ അദാൻ, മറ്റൊന്ന് നമസ്കാരത്തിന് വേണ്ടി റെഡിയായി നിന്ന് കഴിഞ്ഞതിന് ശേഷം വിളിക്കപ്പെടുന്ന ഇഖാമത്ത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യം ഇപ്രകാരം പറഞ്ഞു. വദാലിക ഇസ്മാഉ വതഅകീദല്ലി അഹ്മിയത്തിമാ യഖൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തുകൊണ്ടിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ കാര്യം പറയുന്നു എന്നത് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കേൾക്കുന്ന ആളുകൾക്ക് അത് വ്യക്തമായി കേൾക്കുവാനും മാത്രമല്ല അതിൻ്റെ പ്രാധാന്യം ശക്തിപ്പെടുത്തുവാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും ഒരു കാര്യം പറയുന്ന സന്ദർഭത്തിൽ മൂന്ന് പ്രാവശ്യം അത് ആവർത്തിച്ചുകൊണ്ട് പറയുന്നതായി ഹദീസുകളിൽ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അപ്രകാരം പറയപ്പെട്ട ഒരു കാര്യമാണ് ബൈനകുല്ലി അദാനൈനി സ്വലാത്തുൻ, എല്ലാ രണ്ട് ബാങ്കുകൾക്കിടയിലും നമസ്കാരമുണ്ടെന്ന് പറഞ്ഞാൽ ബാങ്കിനും ഇഖാമത്തിനും ഇടക്ക് സുന്നത്ത് നമസ്കാരമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഫറദാണെന്ന് വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് മൂന്നാമത്തെ പ്രാവശ്യം ലിമൻ ഷാ, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ലിമൻ ഷാ അൻ യുസല്ലിയ ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ സുന്നത്ത് നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമസ്കരിക്കാവുന്നതാണ്. ഫഔളഹ അന്നല്ലംറ ഫീഹി സഅത്തുൻ വറുഖ്സത്തുൻ, മാത്രമല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് നിശ്ചയമായും ഇവിടെ കാര്യം അതിൽ വിശാലതയുണ്ട്, അതുപോലെ തന്നെ ഇളവുണ്ട്. ഉദ്ദേശിക്കുന്ന ആളുകൾ, ആവശ്യമുള്ളവർ നമസ്കരിച്ചാൽ മതി. അങ്ങനെ ശക്തമായ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതല്ല, റവാത്തിബിനെ പോലെ റാത്തിബത്തായിട്ട് പഠിപ്പിക്കപ്പെട്ടതല്ല. ഉദ്ദേശിക്കുന്നവർക്ക് നമസ്കരിക്കാവുന്നതാണ്. അദാൻ, ബാങ്ക് വിളിച്ചു ജനങ്ങളെ നമസ്കരിക്കുവാൻ സമയമായി എന്നറിയിക്കുന്ന അദാൻ നിർവഹിക്കുന്നതോടൊപ്പം പിന്നീട് ഇഖാമത്തിനിടയിൽ ഒരല്പസമയം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്, അവശേഷിക്കുന്നുണ്ട്. ആ സമയത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്, ബാങ്കിൻ്റെ സുന്നത്ത്, രണ്ട് ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സുന്നത്ത് നമസ്കാരം എന്നുള്ളതർക്ക്. ആ നിലക്കാണത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല വാന്നഹൂലി മസീദി തോഅത്തിൻ വസവാബിൻ വലൈസ അലൽ ഇൽസാം, നിർബന്ധമായി ആളുകളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഒന്നല്ല. സവാബ് ലഭിക്കും റബ്ബിനെ വഴിപ്പെടുമ്പോൾ, സുജൂദുകൾ ഓരോ സുജൂദുകൾ അധികരിപ്പിക്കുമ്പോഴും ഓരോ നമസ്കാരം നിർവഹിക്കുമ്പോഴും വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അൽഹസ്സു അലാ സ്വലാത്തി തതവ്വഇ ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിനും ഇഖാമത്തിനും ഇടക്ക് നമസ്കരിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഹദീസാണിത്. മാത്രമല്ല അൽ ഫദ്ലു ബൈനൽ അദാനി വൽ ഇഖാമത്തി വലൗ ബി വഖ്തിൻ യസീർ, ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ഒരല്പസമയം മാത്രമുള്ളൂവെങ്കിലും ബാങ്കിനും ഇഖാമത്തിനുമിടയിലുള്ള സമയം അത് ഏറെ ശ്രേഷ്ഠമായതാണ്. ദുആഇന് ഇജാബത്ത് ലഭിക്കുന്നതായ ഒരു സമയമാണത്. നമ്മൾ ഇഖാമത്ത് പ്രതീക്ഷിച്ച് പള്ളിയിൽ കാത്തിരിക്കുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കാൻ കൂടി കാരണമാവും എന്നതുകൂടി നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, റവാത്തിബ് സുന്നത്തുകളല്ലാത്ത നിലക്ക് ഫർദ് ആയ നമസ്കാരങ്ങളുടെ മുമ്പോ ശേഷമോ ഉള്ളതാണല്ലോ റാത്തിബത്ത്, റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. എന്നാൽ അതല്ലാത്ത നിലക്കുള്ള നമസ്കാരങ്ങളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള നമസ്കാരമുണ്ട് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. മാത്രമല്ല ഉദ്ദേശിക്കുന്നവർ നമസ്കരിച്ചാൽ മതി, ലി അല്ല യത്തഖിദഹന്നാസു സുന്നതൻ റാത്തിബ, ആളുകളത് റാത്തിബത്ത് സുന്നത്തായി സ്വീകരിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വഅല ഹാദ ഫയകൂനു ബൈന കുല്ലി അദാനൈനി യഅനി ബൈന അദാനി വൽ ഇഖാമ, അതുകൊണ്ട് തന്നെ ബാങ്കിനും ഇഖാമത്തിനും ഇടക്ക്. അൽ ഫജ്റു ബൈനൽ അദാനി വൽ ഇഖാമ സുന്നത്തുൻ റാത്തിബ, ഇപ്പോൾ ഫജ്റിന് ബാങ്ക് കഴിഞ്ഞിട്ട് സുന്നത്ത്, ഫജ്ർ നമസ്കാരത്തിൻ്റെ ഇടക്ക് സുന്നത്തുൻ റാത്തിബത്തുണ്ട്. അതേപോലെ അദ്ദുഹുറു ബൈനൽ അദാനി വൽ ഇഖാമ സുന്നത്തുൻ റാത്തിബ, ദുഹ്ർ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു ജമാഅത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കുന്നതിന് മുമ്പായി അതിനിടയിൽ സുന്നത്തുൻ റാത്തിബത്തുണ്ട്. العصر ليس فيها ليس لها راتبة قبلها ولا بعدها, عصر നമസ്കാരത്തിന് മുമ്പോ ശേഷമോ റാത്തിബത്ത് സുന്നത്ത് ഇല്ല. لكن تدخل في هذا الحديث, എന്നാൽ ഈ ഹദീസിൽ പ്രവേശിക്കുന്നതാണ്, ഉൾക്കൊള്ളുന്നതാണ്. അന്നൽ ഇൻസാന, നിശ്ചയമായും ഒരാൾ, اذا اذن لصلاه العصر, അസറ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ, ഫൽ യുസല്ലി റക്അതൈനി ഖബ്ല അൽ ഇഖാമ, ഇഖാമത്തിന് മുമ്പായി രണ്ട് റക്അത്ത് അയാൾ നമസ്കരിക്കട്ടെ. അൽ മഗ്രിബു കദാലിക, മഗ്രിബും അപ്രകാരം തന്നെയാണ്. ലൈസ ലഹു സുന്നത്തുൻ റാത്തിബത്തുൻ ഖബ്ലഹ, മഗ്രിബ് നമസ്കാരത്തിന് മുമ്പായിക്കൊണ്ട് റാത്തിബത്തായ സുന്നത്ത് ഇല്ല. ലാക്കിൻ യുസന്നു അൻ യുസല്ലിയ റക്അതൈനി ബഅദ അദാനിൽ മഗ്രിബ്, എന്നാൽ അയാൾക്ക് സുന്നത്താക്കപ്പെടുന്നുണ്ട് മഗ്രിബ് നമസ്കാരത്തിൻ്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം അയാൾ രണ്ട് റക്അത്ത് നമസ്കരിക്കുക. മാത്രമല്ല വഖദ് വറദ ഫീഹ ഹദീസുൻ ബിഖുസൂസിഹ, അത് പ്രത്യേകമായിക്കൊണ്ട് ആ വിഷയത്തിൽ വന്ന ഹദീസും നമുക്ക് കാണുവാൻ സാധിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പഠിപ്പിക്കുകയുണ്ടായി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? സ്വല്ലു ഖബ്ല അൽ മഗ്‌രിബി ലിമൻ ഷാ. ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബൈന കുല്ലി അദാനൈനി സ്വലാ, ബൈന കുല്ലി അദാനൈനി സ്വലാ എന്നാവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ രണ്ട് ബാങ്കുകൾക്കിടയിൽ, അതായത് ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്ക് സുന്നത്ത് നമസ്കാരമുണ്ട് എന്നതുപോലെ ഉദ്ദേശിക്കുന്നവർക്ക് നമസ്കരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മഗ്‌രിബിന് മുമ്പായി നിങ്ങൾ നമസ്കരിക്കുക, മഗ്‌രിബിന് മുമ്പായി നിങ്ങൾ നമസ്കരിക്കുക, ലിമൻ ഷാ ഉദ്ദേശിക്കുന്നവർ നമസ്കരിച്ചാൽ മതി, അതുണ്ട്. അതേപോലെ തന്നെ അൽ ഇഷാ ഉകദാലിക, ഇഷായിന് ശേഷം റാത്തിബത്തുണ്ട്. ലൈസലഹ റാത്തിബത്തുൻ ഖബ്‌ലഹ, ഇഷായിന് മുമ്പ് റാത്തിബത്ത് സുന്നത്തില്ല. പക്ഷേ ലാക്കിൻ തദ്ഖുലു ഫീ ഹാദൽ ഹദീസ്, ഈ ഹദീസ് പ്രവേശിക്കുന്നതാണ് അൻ യുസല്ലിയ ബഅദൽ അദാനി വഖബ്ലൽ ഇഖാമത്തി റകഅത്തൈൻ, ഇഷാ ബാങ്ക് വിളിച്ച് ഇഖാമത്തിന് മുമ്പായി കൊണ്ട് രണ്ട് റകഅത്ത് നമസ്കരിക്കാവുന്നതാണ് എന്നത് ഈ ഹദീസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. വൈദ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, വൈദ ഫാതതി റവാതിബുൽ ലത്തി ഖബ്ല സ്വലാ, നമസ്കാരത്തിന് മുമ്പുള്ളതായ റാത്തിബത്തുകൾ നഷ്ടപ്പെട്ടാൽ, ബി അൻജാ അവൽ ഇമാമു യുസല്ലിൽ ഫരീള, ഇമാമു വന്നു നമസ്കാരം ഫറദ് നമസ്കരിക്കുകയാണെങ്കിൽ, ഫഇന്നഹു യഖ്ലിഹ ബഅദ ദാലിക, അയാൾക്കത് ആ നമസ്കാരത്തിന് ശേഷം നമസ്കരിച്ച് വിട്ടാവുന്നതാണ്. വൈദാ കാന ലി സ്വലാത്തി സുന്നത്താനി ഖബ്‌ലഹ വബഅദഹ. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, പണ്ഡിതന്മാർ എത്രത്തോളം ഈ വിഷയങ്ങളെ വിശകലനം ചെയ്യുകയുണ്ടായി, അതിനെ മനസ്സിലാക്കുകയുണ്ടായി, അതിനെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി എന്നതിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഒരു നമസ്കാരത്തിന് രണ്ട് റക്കാത്ത് മുമ്പും രണ്ട് റക്കാത്ത് ശേഷവും ഉണ്ട് എന്ന് വിചാരിക്കുക. വഫാത്തുൽ ഉല, ആദ്യത്തെ നഷ്ടപ്പെട്ടു. വ്യന്നഹു യബ്ദൗ അവ്വലൻ ബിൽ ബഅദിയ സുമ്മ ബിൽ ഖദായി, പിന്നെ അയാൾ ഫർദ് നമസ്കരിച്ചു, പിന്നെ അയാൾ ശേഷമുള്ള നമസ്കാരം അത് നിർവഹിച്ചിട്ട് പിന്നീട് അയാൾക്ക് നഷ്ടപ്പെട്ടു പോയത് നിർവഹിക്കാവുന്നതാണ്. അതിലുദാഹരണം, നമ്മൾ പള്ളിയിൽ പ്രവേശിച്ചു, ഇമാമ ദുഹ്ർ നമസ്കരിക്കുവാൻ വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയിട്ടുണ്ട്, വഹു അലം യുസല്ലി റാത്തിബത്തുൽ ദുഹ്ർ. അപ്പോൾ നമ്മളാണെങ്കിൽ ദുഹ്ർ നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിട്ടില്ല, എന്താണ് ചെയ്യേണ്ടത്? ഫഇദൻ തഹത്തി സ്വലാ, നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ, യുസല്ലി അവ്വലൻ അർറക്അതൈനി അല്ലതൈനി ബഅദ സ്വലാ, ആദ്യം നിർവഹിക്കേണ്ടത് നിസ്കാരത്തിന് ദുഹ്ർ നിസ്കാരത്തിന് ശേഷമുള്ള രണ്ട് റക്അത്ത് നമസ്കരിക്കുക. സുമ്മ യഖ്ളിൽ അർബഅ അല്ലതി ഖബ്‌ലഹ, പിന്നെ ദുഹറിന് മുമ്പ് നാല് റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നു എന്നാണല്ലോ സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളിൽ, സ്വഹീഹായി വന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നാല് റക്അത്ത് നമസ്കരിച്ചു എന്ന് തന്നെ. അപ്പം ആ നാല് പിന്നീട് നമസ്കരിച്ചു വിട്ടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ജുമാഅയെ സംബന്ധിച്ചിടത്തോളം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ബഅദഹ റകഅതൈനി വസബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാഅയ്ക്ക് ശേഷം രണ്ട് റക്അത്ത് നമസ്കരിക്കാറുണ്ട് എന്ന് സാബിത്തായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയുണ്ടായ ആളുകളോട് നാല് റക്അത്ത് നമസ്കരിക്കുവാൻ വേണ്ടി, ഇദാ സല്ലാ അഹദുക്കുമുൽ ജുമാഅ ഫലിയുസല്ലി ബഅദഹ അർബഅൻ, നിങ്ങൾ ആരെങ്കിലും ജുമാഅ നിസ്കരിച്ചാൽ അതിനുശേഷം നാല് റക്അത്ത് നിസ്കരിക്കട്ടെ. ഇവിടെ ചില പണ്ഡിതന്മാർ പറയുന്നു, യുഖദ്ദിമുൽ ഖൗലു വതകൂനു റാതിബത്തുൽ ജുമാഅ അർബ റക്അത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിനെയാണ് മുന്തിക്കേണ്ടത്, നാല് റക്അത്താണ് നമസ്കരിക്കേണ്ടത്. ചിലർ പറയുന്നു, ഇജ്മാഉ ബൈനൽ ഖൗലി വൽ ഫിഅൽ, അവിടെ നബി സല്ലല്ലാഹുടെ വാക്കും പ്രവൃത്തിയും കൊണ്ട് ജമ്മ ചെയ്തുകൊണ്ട് ഫതക്കൂനു റാത്തിബത്തുൽ ജുമാഅ സിത്ത റക്അത്ത്, ജുമാഅയുടെ റാത്തിബത്ത് ആറ് റക്അത്താണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ചില ആളുകൾ പറഞ്ഞു, മസ്ജിദിൽ വെച്ചുകൊണ്ട് ജുമാഅയുടെ റാത്തിബ് എന്ന് നീ നാല് റക്അത്ത് നിസ്കരിച്ചാൽ, വൈൻ സല്ലൈത ഹാഫിൽ ബൈത്ത് റക്അത്താനി, ആ അതായത് ജുമാഅ നമസ്കാരത്തിന് ശേഷമുള്ള നമസ്കാരത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. പള്ളിയിൽ വെച്ചാണെങ്കിൽ നാല്, വീട്ടിൽ വെച്ചാണെങ്കിൽ രണ്ട്. ലിഅന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഹാഫിൽ ബൈത്ത് റക്അത്തൈൻ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ച് രണ്ട് റക്അത്താണ് നമസ്കരിക്കുകയുണ്ടായിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ വിശദീകരിക്കുന്നു, വൽ അംറു ഫീ ഹാദാ വാസിഉൻ ഇൻഷാ അല്ലാഹ്, ഈ വിഷയത്തിലുള്ള അഭിപ്രായം, കൽപ്പന അത് വിശാലമാണ്, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ. ലാക്കിൻ യംബഗീ ലിന്നിസാനി അൻ യഹ്രിസല ഹാദിഹി സുന്നത്തി റവാതിബ് മാ ഫീഹാ മിനൽ ഖൈരി വതക്മീലി നാഖിസിൽ ഫറായിദ്, ഈ റവാതിബ് സുന്നത്തുകളുടെ വിഷയത്തിൽ നമ്മളേറെ താല്പര്യം കാണിക്കേണ്ടതുണ്ട്, നമ്മുടെ കുറവുകൾ, ഫറദിൽ വന്ന വീഴ്ചകളും കുറവുകളും പരിഹരിക്കുവാൻ വേണ്ടിയാണ്. ഫൈദ ഫാത്തത്ത് സുന്നത്തുൽ ഫജ്രി ഫാൻ തബിൽ ഖിയാർ, ഫജറിൻ്റെ സുന്നത്ത് നഷ്ടപ്പെട്ടു, അപ്പോൾ നീയാണ്. അത് തീരുമാനിക്കേണ്ടത്. ഇൻഷിത്ത് ഫഖ്ലിഹ ഇദാ സല്ലൈത്തൽ ഫജർ, ഫജർ നിസ്കരിച്ചിട്ട് നീ അത് നമസ്കരിച്ച് വിടുക. വൈൻഷിത്ത് അഖിറഹ, അല്ലെങ്കിൽ നീ പിന്നീട് നമസ്കരിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. ലാക്കിൻ ഗാലിബ് അന്നൽ ഇൻസാൻ ഇദാ അഖറഹ യൻസ ഔ യൻശഗല, എന്തെങ്കിലും തിരക്ക് കാരണത്താലോ അല്ലെങ്കിൽ വൈകിപ്പോയത് കാരണത്താലോ നഷ്ടപ്പെട്ടുവെങ്കിൽ വല്ലംറു മാദാമ അന്നഹു ലൈസ ഫീഹി നഹ്യുൻ ലി അന്നഹാ ദാതു സബബിൻ വതാബിഅത്തുൻ ലിസ്സലാത്തി ഫസല്ലിഹ ബഅദാ അൻ തുസല്ലിൽ ഫജർ, അയാൾ ഫജർ നമസ്കാരത്തിന് ശേഷം അയാൾ അതിനെ തുടർന്ന് അയാൾക്ക് നമസ്കരിക്കാവുന്നതാണ് വിട്ടുപോയത് എന്ന്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഏറെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സുന്നത്ത് നമസ്കാരങ്ങളുടെ വിഷയങ്ങൾ. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ജീവിതത്തോട് ചേർത്ത് വെക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല അലിഹി വസഹബിഹി വസല്ലം.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ. ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ സുന്നത്ത് നമസ്കാരം. ഈ വിഷയം ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ ഇൻസൈറ്റ്, വിഷയം മരണം യാഥാർത്ഥ്യമെങ്കിൽ മരണാനന്തര ജീവിതവും യാഥാർത്ഥ്യമാണ്. അബ്ദുൽ റൌഫ് അൽഹിക്കമി അവതരിപ്പിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജനിച്ചാൽ മരിക്കുമെന്നത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അത് വിശ്വാസിയും അവിശ്വാസിയും നിരീശ്വരവാദിയും ആരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജനിച്ചാൽ മരിക്കുമെന്നുള്ളത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഐനമാ തക്കൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുഷയ്യദ. നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു വലിയ കോട്ടയ്ക്കുള്ളിൽ നിങ്ങൾ ഒളിച്ചിരുന്നാൽ പോലും അവിടെ വന്ന് നിങ്ങളുടെ മരണം നിങ്ങളെ പിടികൂടും. അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ, വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളെപ്പോലെയുള്ള ആളുകൾ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന അങ്ങനെയുള്ള ചില ആളുകൾ, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ചില സൂക്ഷ്മതക്കുറവുകൾ, അല്ലെങ്കിൽ ലിബറൽ ചിന്തകൾ, അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കുത്തൊഴുക്കിൻ്റെ പ്രസരിപ്പിൽ മുന്നോട്ടു പോകുന്നവർ, ആ രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടിപ്പും അവൻ പരിപാലിക്കുന്നതും അതിനുശേഷമുള്ള മരണവും അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പും ഉണ്ട് എന്നത് വളരെ കൃത്യമായി നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഈ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്ന് പറയുന്നവർക്ക് അവർ തോന്നിയതുപോലെ ജീവിക്കാനും അതിൽ ആനന്ദം കണ്ടെത്താനുമോ ആണ് യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലാണ് യഥാർത്ഥത്തിൽ നീതി നടപ്പിലാവുക. ഈ ലോകത്ത് ഒരുപക്ഷെ നീതി കിട്ടാതെ അലയുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജയിലറകളിൽ അന്യായമായി അടച്ചിട്ടിരുന്ന എത്രയെത്ര ആളുകളെ നമുക്കറിയാം. കോടതി വരാന്തയിൽ നീതി കിട്ടാതെ പ്രയാസപ്പെടുന്ന, കണ്ണീരൊലിപ്പിക്കുന്ന എത്രയെത്ര ആളുകൾ നമുക്കറിയാം. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ രക്ഷപ്പെടുന്നവർ എത്രയെത്ര കൊലയാളികളാണ് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നീതിയുടെ ലോകം വരാനുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നതും, അതുപോലെ തന്നെ അള്ളാഹു നമ്മെ മരിപ്പിക്കുന്നു എന്നതും, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കൃത്യമായി പഠിക്കുമ്പോൾ ഇനിയൊരു ലോകം വരാനുണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെടും. ഒരു വിസ്ഫോടനത്തിലൂടെയാണ് ഈ ലോകമുണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവർ പോലും മനസ്സിലാക്കുന്നൊരു യാഥാർത്ഥ്യം, ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവുകയില്ല എന്നാണ്. അതിൻ്റെ പിന്നിൽ മെഷീനുകൾ വർക്കാവണം, അതിൻ്റെ പിന്നിൽ ആളുകൾ പ്രവർത്തിക്കണം, എങ്കിലേ നിസ്സാരമായ ഒരു മൊട്ടുസൂചി പോലും അത് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു നിരീശ്വരവാദി പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നിരിക്കെ ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഈ ലോകത്തുള്ള സർവ സംവിധാനങ്ങളും ഭൂമിയും എല്ലാം ഇത് വെറുതെയുണ്ടായി എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അതിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട്, അതിന് പിന്നിലൊരു രക്ഷിതാവുണ്ട്. അവൻ്റെ പേരാണ് അല്ലാഹു, അവനാണ് ദൈവം. ആ അല്ലാഹു സുബ്ഹാനഹു വതആല ശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിൻ്റെ വിശുദ്ധ കലാമായ ഖുർആനിലൂടെ നമുക്ക് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചും മാതാവിൻ്റെ വയറ്റിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശാസ്ത്രങ്ങൾ പുരോഗമിക്കാത്ത, സ്കാനിങ്ങുകളും എക്സ്റേകളും എടുക്കാൻ സാധിക്കാത്ത, അതിൻ്റെ ലോകം പുരോഗമിക്കാത്ത ഒരു സാഹചര്യത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മാതാവിൻ്റെ ഉദരത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓരോ സ്റ്റേജുകളെക്കുറിച്ചും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. മനുഷ്യനെ ആദ്യം കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും പിന്നീടത് ബീജമാക്കി സംരക്ഷിക്കുകയും ആ ബീജത്തിൽ നിന്ന് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അത് തുടർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് കേൾക്കാം. സുമ്മ ഖലഖ്ന, പിന്നീട് നാം സൃഷ്ടിച്ചു, അന്നുതുഫത അലഖ, ബീജത്തെ അത് ഭ്രൂണമാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചു. എന്നിട്ടോ ഫഖലഖ്നൽ അലഖത മുദ്ഗ, ആ ഭ്രൂണത്തെ മാംസപിണ്ഡമാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റി. ഫഖലഖ്നൽ മുദ്ഗത ഇലാമ, അതിനുശേഷം അതിനെ എല്ലുകളാക്കി മാറ്റി. എന്നിട്ടോ ഫകസൗനൽ ഇലാമ ലഹ്മ, ആ എല്ലുകളെ അല്ലാഹു മാംസം കൊണ്ട് പൊതിഞ്ഞു. അങ്ങനെ 4-5 സ്റ്റെപ്പുകൾ കഴിഞ്ഞു. ثم انشأناه خلقا آخر, എന്നിട്ട് അല്ലാഹു മറ്റൊരു സൃഷ്ടിയായിക്കൊണ്ട് അതിനെ സംവിധാനിച്ചു എന്നാണ്. ഒരു ഉമ്മയുടെ, ഒരു മാതാവിൻ്റെ ഉദരത്തിൽ നടക്കുന്ന ഗർഭ അവസ്ഥയിലുള്ള 4-5 സ്റ്റേജുകളെയാണ് അല്ലാഹു ഇവിടെ പഠിപ്പിച്ചത്. ഇത് ശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുമ്പ്, വൈദ്യശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുമ്പ്, അതിൻ്റെ അത്യാധുനിക ടെക്നിക് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ്, കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കൃത്യമായി അതിൻ്റെ 5 സ്റ്റേജുകൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല മാതാവിൻ്റെ ഉദരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്രഷ്ടാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ചിലയാളുകൾ ആ സ്രഷ്ടാവിനെ നിഷേധിക്കുന്നു, മരണാനന്തരം ഇനിയൊരു ലോകമില്ല എന്ന് നിഷേധിക്കുന്നു, ഈ ജീവിതമെന്നത് അത് അടിച്ചുപൊളിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസങ്ങളിലേക്ക് തിരിയുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഈ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നു. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അല്ലാഹുവിനെ ആരാധിക്കുക എന്നതാണ് മർമ്മപ്രധാനമായ ലക്ഷ്യം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സമ്പാദിക്കണം, പഠിക്കണം, വിവാഹം കഴിക്കണം, മക്കളുണ്ടാകണം, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഏറ്റവും മർമ്മപ്രധാനമായത് ഈ ലോകത്ത് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ കാരണം അല്ലാഹുവിനെ ആരാധിക്കുക എന്നതാണ്. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും അല്ലാഹുവിനെ ആരാധിക്കുന്നില്ല, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നിരീശ്വരവാദിയായിക്കൊണ്ടാണ് കഴിയുന്നതെങ്കിലും അല്ലാഹുവിനൊന്നും കുറയാൻ പോകുന്നില്ല. കാരണം നമ്മളാണ് അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇബാദത്ത് ചെയ്യണം. ആ ഇബാദത്ത് എന്തിനു വേണ്ടി? നാളെ പരലോകത്ത് രക്ഷപ്പെടാനാണ്. ഇനിയൊരു ലോകം വരാനുണ്ട് എന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുക. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത മരണം വന്നെത്തിക്കഴിഞ്ഞാൽ, ഏത് കൊട്ടാരത്തിനുള്ളിൽ ഒളിച്ചാലും ആ മരണം നമ്മെ പിടികൂടുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഐനമാ തക്കൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, ഏത് വലിയ കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചാലും ആ മരണം വന്ന് പിടികൂടുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഒരാളും നിഷേധിക്കാത്തൊരു യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത്. ആ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ, മരണശേഷം അത് പട്ടിയെപ്പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളെപ്പോലെ ഈ മരണത്തോടുകൂടി എല്ലാം നശിക്കും എന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഇനിയൊരു ലോകം വരാനുണ്ട്, നീതിയുടെ ലോകം വരാനുണ്ട്. അന്ന് നീതി നടപ്പിലാക്കും. ഒരു മുൻ മാതൃകകളുമില്ലാതെ അള്ളാഹുവിന് ഈ ഭൂമിയെ സംവിധാനിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചന്ദ്രനെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യനെ ഈ രൂപത്തിൽ സംവിധാനിക്കാൻ അള്ളാഹുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരം ആളുകളോട് ചോദിക്കുകയാണ്, ഈ ജീവിതത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാനു അയുത്രക സുദ, വെറുതെ അങ്ങ് വിടുമെന്ന് അവർ വിചാരിക്കുകയാണോ? ചില ആളുകൾ ജ്വലിപ്പിക്കുന്ന വിഷയമാണ് ഈ മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞിട്ടോ, ഇനിയൊന്നുമില്ല, മൺമറഞ്ഞു പോവുകയാണ്, മണ്ണായി മാറുകയാണ് എന്ന് ചില ആളുകൾ ജ്വലിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ചോദ്യം പ്രസക്തമാണ്, അയഹ്സബുൽ ഇൻസാനു അയുത്രക സുദ, വെറുതെ അങ്ങ് വിടുമെന്ന് വിചാരിക്കുകയാണോ? ദുനിയാവിൽ തോന്നിവാസികളായി, ദുനിയാവിൽ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, തോന്നിവാസികളായി കഴിഞ്ഞ ആളുകൾ, അയഹ്സബുൽ ഇൻസാനു അയുത്രക സുദ, വെറുതെ അങ്ങ് വിടുമെന്ന് വിചാരിക്കുകയാണോ? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു, അവൻ്റെ മഹത്വങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം അവസാനം അള്ളാഹു ചോദിക്കുകയാണ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹയിൽ മൗത. ഇങ്ങനെയുള്ള അള്ളാഹുവിന്, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന്, അതുപോലെ തന്നെ മുൻമാതൃകകളില്ലാതെ മനുഷ്യനെ ഈ രൂപത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞ അള്ളാഹുവിന്, ബീജത്തിൽ നിന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ അള്ളാഹുവിന്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹയിൽ മൗത, അള്ളാഹുവിന് ആ മരിച്ച ആ ഒരു മയ്യത്തിനെ തിരിച്ച് ജീവിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികളുടെയും ഇത്തരം നിർമ്മതവാദികളുടെയും ഈ ഒരു വാദം ഇവിടെ പൊളിയുകയാണ്. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹയിൽ മൗത, ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച, നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിന്, മുൻമാതൃകയില്ലാതെ നമ്മെ സംവിധാനിക്കാൻ കഴിഞ്ഞ അള്ളാഹുവിന്, നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജീവൻ തരാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിന് സാധിക്കുകയില്ല എന്ന ഇത്തരം ആളുകളുടെ പൊട്ടൻ വാദം ഇവിടെ പൊളിയുകയാണ്. അള്ളാഹുവിന് അതിൽ കഴിയുമെന്ന് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു ലോകം അത് ഉള്ളതാണ്, യാഥാർത്ഥ്യമാണ്, മരണശേഷം ഇനിയൊരു ലോകത്തിലേക്ക് കടക്കാനുണ്ട്. അതാണ് എന്നെന്നും നിലനിൽക്കുന്ന ലോകം. മരണാനന്തരം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം നമ്മൾ ചെയ്ത ഓരോ നന്മകളും ഓരോ തിന്മകളും കൃത്യമായി കണക്കാക്കപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ആരാണോ ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്തിട്ടുള്ളത് അവൻ അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകം. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഒരു അണുമണിത്തൂക്കമാണ് തിന്മകൾ പ്രവർത്തിച്ചിട്ടുള്ളത് എങ്കിൽ അതിൻ്റെയും പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകം വരാനുണ്ട്. നീതിയുടെ ലോകം, നീതിയുടെ ലോകം വരാനുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലക്ഷ്യങ്ങളെ മറക്കാതെ അള്ളാഹു സുബ്ഹാനഹു തആലയെ ആരാധിച്ചുകൊണ്ട്, അവൻ കീഴ്പ്പെട്ടുകൊണ്ട്, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പരലോക രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഇൻസൈറ്റ്. അവതരണം അബ്ദുൽ റൌഫ് അൽഹിക്കമി. വിഷയം മരണം യാഥാർത്ഥ്യമെങ്കിൽ മരണാനന്തര ജീവിതവും യാഥാർത്ഥ്യമാണ്.
1: പീസ് റേഡിയോ. റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ടു റിയാലിറ്റി. ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840840. www.peaceradio.com.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരുപാട് തിന്മകൾ നിറഞ്ഞ ആൾക്കാർ ആരാന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടുന്നൊരു സംഗതിയാണല്ലോ അല്ലേ. നന്മ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്യുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചില മാർഗങ്ങളുണ്ട്. എല്ലാ ദിവസവും പീസ് റേഡിയോയിലൂടെ നമുക്ക് പ്രവാചക വചനങ്ങൾ പഠിപ്പിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, നമുക്ക് അതിലൂടെ ഇൻഷാല്ലാ ഇന്ന് ആ ഒരു ടോപ്പിക് പഠിക്കാം.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: കെ വി മുഹമ്മദ് അലി അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്കാണ് നമ്മൾ കാതോർക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. അൻ അബി ഇദർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബഅദി മിൻ ഉമ്മത്തി ഔ സയകൂനു ബഅദി മിൻ ഉമ്മത്തി ഖൗമുൻ യഖ്റഊന അൽഖുർആൻ ലാ യുജാവിസു ഹുലൂഖഹും യംറുഖൂന മിൻ അദ്ദീനി കമാ യംറുഖു സഹം സഹ്മു മിൻ റമിയ ثم لا يعودون فيه هم شرار الخلق والخليقة. പ്രമുഖവരെ, ഇമാം ഇബ്നു മാജ തന്റെ സഹീൽ നൽകിയിട്ടുള്ള ഒരു വചനമാണ് കേൾപ്പിച്ചത്. ഷെയ്ഖ് അൽബാനി സഹീഹ് എന്ന നിലക്ക് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അബൂ ദാവൂദ് ഈ ഹദീസ് തന്റെ ഗ്രന്ഥത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ദർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് മുഴുവൻ ശരിയായ നാമം ജുന്ദബ് എന്നാണ്. അബൂ ദർ എന്ന പേരിലാണ് ഇസ്ലാമിക ലോകത്ത് അദ്ദേഹം പ്രസിദ്ധനായത് എന്ന് നമുക്കറിയാം. അബൂദറുൽ ഗഫാരി. ജുന്ദബ് ബിനു ജുനാദ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. ജുന്ദബ് ബിനു ജുനാദത്തുൽ ഗഫാരി ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനാണ് അദ്ദേഹം എന്നത് ചരിത്രമാണ്. ഹിജ്റ 31-ലോ 32-ലോ ആണ് അദ്ദേഹം മരണപ്പെടുന്നത്. 281 ഹദീസുകൾ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലിയ പ്രത്യേകതകളിലൊന്ന്, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ മുഹീദായിരുന്നു അദ്ദേഹം. പ്രതിഷ്ഠകളെ ബിംബങ്ങളെ ആരാധിക്കാത്ത, ഏകദൈവത്തെ വിശ്വസിച്ചിരുന്ന, ഏകദൈവത്തിൽ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് കാണാം. അതുകൊണ്ട് തന്നെ മക്കയിൽ പ്രവാചകന്റെ ആഗമനം, ഏകനായ സൃഷ്ടാവിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവിടെയുണ്ട് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം മക്കയിലേക്ക് ധൃതിപ്പെട്ടു പോവുകയും ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തതാണ് ചരിത്രം. പിന്നീട് ഉഹദ് യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മദീനയിൽ എത്തുന്നത്. തുടർന്ന് നബിയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു എന്ന് കാണാം. ഭൗതിക വിരക്തിയിൽ മറ്റെല്ലാവരെക്കാളും മുന്നിലായിരുന്നു അദ്ദേഹം. സത്യം പറയുന്ന കാര്യത്തിൽ, സത്യസന്ധതയുടെ കാര്യത്തിൽ ഒരാളെയും ഭയമില്ലാത്ത വളരെ നിഷ്കളങ്കനായ വ്യക്തിയായിട്ടാണ് ചരിത്രം അബൂദർ റളിയല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം നമ്മെ അറിയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ബഅദീ മിൻ ഉമ്മത്തി, എനിക്ക് ശേഷം എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം. അതല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു എന്നൻ, ഔ സയക്കൂനു ബഅദീ മിൻ ഉമ്മത്തി, എനിക്ക് ശേഷം എൻ്റെ ഉമ്മത്തിലുണ്ടായിത്തീരും ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ, ഒരു ജനത. എന്താണ് അവരുടെ പ്രത്യേകത? യഖ്റഊൻ അൽ ഖുർആൻ, അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. എന്നാൽ ലാ യുജാവിസു ഹുലൂഖഹും, അവരുടെ ഹൽഖിന് വിട്ടത് കടക്കുകയില്ല. ഹുലൂഖ്, ഹൽഖ് എന്നതിൻ്റെ ബഹുവചന രൂപമാണ് ഹുലൂഖ്. ഹൽഖ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ട എന്നാണല്ലോ അർത്ഥം. അപ്പോൾ തൊണ്ട വിട്ട് താഴേക്ക് പോകാത്ത രൂപത്തിലാണ്. അതായത് അതിൻ്റെ അവരുടെ ഹൃദയങ്ങളിലേക്ക് ആ ഖുർആൻ ഇറങ്ങിച്ചെല്ലില്ല. വായയിൽ മാത്രം, തൊണ്ട വരെ മാത്രം പോയി. തൊണ്ട വരെയാണല്ലോ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ഖുർആൻ ഓതുന്ന കുറേ ആളുകൾ എൻ്റെ സമുദായത്തിൽ തന്നെ ഉണ്ടാകും. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യംറുഖൂന മിനദ്ദീൻ, ദീനിൽ നിന്ന് അവർ തെറിച്ചുപോകും. യംറുഖൂൻ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്. പുറത്തു പോകും. യഹ്റുജൂന മിൻ മില്ലത്തിൽ ഇസ്ലാം സരീഅൻ, വേഗത്തിൽ ഇസ്ലാമിക മാർഗത്തിൽ നിന്ന് അവർ തെറിച്ച് തുളച്ചു പുറത്തേക്ക് പോകുമെന്നൊക്കെയാണ് മറക്ക, തെറ്റിപ്പോകും എന്ന് അർത്ഥം. കമാ യംറുഖു സഹ്മു മിന റമിയ, ഒരു റമിയയിൽ നിന്ന് ഒരു അമ്പ് തുളച്ചു കയറിപ്പോകുന്നതുപോലെ. റമിയ എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ ആശയം മനസ്സിലാക്കാനാകുന്നത് ഒരു വേട്ടമൃഗം, ഒരു വേട്ടപ്പക്ഷി, അല്ലെങ്കിൽ ഒരു പീരങ്കിയുടെ ഉണ്ട എന്നൊക്കെയാണ് റമിയത്ത്. അങ്ങനെ ഒരു വേട്ടപ്പക്ഷിയിലൂടെ ഒരു അതിൻ്റെ വേഗത കാരണത്താൽ ആ വേട്ടമൃഗത്തെ വിട്ട് തുളച്ച് അമ്പ് മുന്നോട്ട് പോകുന്നതുപോലെ ദീനിൽ നിന്നും വളരെ അകന്നു പോകും ആ വിഭാഗം. നാലവർ ഖുർആൻ ഓതുന്നവരാണ്. അതിൻ്റെ ആശയം, ആ തത്വം, ആ സന്ദേശം കൽബിലേക്ക് ഇറങ്ങാത്തവരാണ് എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുന്നു. തുടർന്ന് പറയുന്നു, സുമ്മല യഊദൂന ഫീഹി, പിന്നീടത് അവരിൽ ഒരിക്കലും തിരിച്ചെത്തുകയില്ല, മടങ്ങി വരുന്നുമില്ല, അവർ പുറത്തു തന്നെയാണ്. ഹും ഷിറാറുൽ ഖൽഖി വൽ ഖലീഖ, സൃഷ്ടികളിലേറ്റവും തിന്മ നിറഞ്ഞവരാണവർ, മനുഷ്യരിലെ ഏറ്റവും ഷറായവരാണവർ എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഹും, അവർ, ഷിറാറുൽ ഖൽഖ് വൽ ഖലീഖ എന്നാണ് പ്രയോഗം. മറ്റൊരു വിശദീകരണം, ഷിറാറുൽ ഖൽഖ് പറഞ്ഞാൽ മനുഷ്യരിലേറ്റവും തിന്മ നിറഞ്ഞവൻ, ഏറ്റവും ദുഷ്ടൻ. വൽ ഖലീഖ എന്ന് പറഞ്ഞാൽ ബഹായിം, മൃഗങ്ങളിൽ എന്നതാണ്. അപ്പോൾ മനുഷ്യരിലെയും മൃഗങ്ങളിലും വെച്ച് ഏറ്റവും ദുഷ്ടരാണ് അവർ എന്നതാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഒരു വിശദീകരണം. എന്നാൽ മറ്റൊന്ന്, രണ്ടും പിന്നെ ഖൽഖ് എന്നതും ഖലീഖ എന്നതും ഒരേ ആശയത്തിന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചതെന്നും അത് എല്ലാ സൃഷ്ടികളും എന്നതിനുള്ള ഒരു കിനായ, ഒരു സൂചനയായിട്ടാണ് ആ പ്രയോഗം എന്നും വിശദീകരണമുണ്ട്. അപ്പോൾ അവർ സൃഷ്ടികളിലേറ്റവും ഷെറ് നിറഞ്ഞവരാണ്, തിന്മ നിറഞ്ഞവരാണ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. ഖുർആൻ വായിക്കുന്നു, എന്നാൽ അതിൻ്റെ ആശയം മനസ്സിലാക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ആ സന്ദേശം ഉൾക്കൊള്ളാനോ അതിലുള്ള ആ ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളാനോ തയ്യാറാവാതെ, ജീവിതത്തെ ക്രമപ്പെടുത്താൻ തയ്യാറാവാതെ കേവലം ഒരു ഖുർആനിൻ്റെ അനുയായിയായി വായിക്കുന്നവനായി മാത്രം മാറുന്നവരെക്കുറിച്ചുള്ള ശക്തമായ താക്കീതാണിത്. ഈ ഹദീസുമായി ബന്ധപ്പെട്ടതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ, ഇസ്ലാമുമായി പോരടിച്ച, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഖവാരിജുകളെക്കുറിച്ചാണ് എന്നതാണ് വിശദീകരണം. അവരുടെ അടയാളങ്ങളാണ് മേൽ പറഞ്ഞതൊക്കെ. അവർ ഖുർആൻ എടുത്തു പറയും, ഖുർആൻ ഉദ്ധരിക്കും, പക്ഷേ ഖുർആനുള്ളതുമായി യാതൊരു ബന്ധവും അവർക്കുണ്ടാവില്ല. അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് പുറപ്പെട്ട ഒരു വിഭാഗമാണല്ലോ ഖവാരിജുകൾ. പേരിന് മാത്രമാണ് അവർ ഖുർആൻ ഉപയോഗിക്കുന്നത്. സത്യത്തിൽ അവർ ഖുർആനിൻ്റെ എതിരാളികളാണ്. ഒരിക്കൽ പോലും ഖുർആനിൻ്റെ ആശയം അവരിലേക്ക് കടന്നു വരാത്ത ആളുകളാണ് അവർ. അതുകൊണ്ട് ഖവാരിജുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ് ഈ പറഞ്ഞത് എന്നതാണ് വിശദീകരണത്തിൽ നാം കാണുന്നത്. അതോടൊപ്പം ഈ സ്വഭാവം, അതായത് ഖുർആൻ വായിക്കുന്നു, ഖുർആനിൻ്റെ ആളായി ജീവിക്കുന്നു, എന്നാൽ അതിൻ്റെ ഒരു സന്ദേശവും മനസ്സിലേക്ക് ഇറങ്ങാതെ ജീവിതത്തെ ക്രമീകരിക്കാത്ത ആളുകൾ കൂടി ഇതിൽ താക്കിയതുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഖുർആൻ വഴികാട്ടുന്നതാകണം, നമ്മുടെ ജീവിതമാകണം, അപ്പോഴാണ് നമുക്ക് സ്വർഗത്തിലെത്താനാവുക. നമ്മുടെ വെളിച്ചമായി, തെളിച്ചമായി, വഴികാട്ടിയായി ഖുർആൻ മുൻപിലുണ്ടാകണം, ഖുർആനിലെ മുമ്പിൽ നിർത്തണം എന്നതാണ് ഈ ഹദീസ് നമുക്കൊക്കെ നൽകുന്ന സന്ദേശം. അക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇടപെടുന്നത് എന്നല്ലേ. നമ്മളിപ്പം പീസ് റേഡിയോ തുടങ്ങിയപ്പോൾ ഖുർആൻ കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം ഖുർആൻ ഇല്ലാത്തവൻ എത്രത്തോളം ജാഹിലായിപ്പോവും, എത്ര വലിയ നഷ്ടക്കാരായിപ്പോവും എന്നൊരു തിരിച്ചറിവ് കൂടി നമുക്കതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒരു പ്രവാചക വചനത്തിലൂടെ ശ്രോതാക്കൾക്ക് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യമാവുന്ന രീതിയിൽ മാഷാല്ലാ തിരുമൊഴികൾ എന്ന പ്രോഗ്രാം ഒരുപാട് സ്വാധീനിക്കുന്ന പ്രോഗ്രാം തന്നെയാണ് എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ. ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലിയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
5: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
6: ഇനി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം, സൂറത്തു നിസാ 66 മുതൽ 69 വരെയുള്ള വചനങ്ങൾ. സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم ولو أنا كتبنا

എങ്കിൽ കതബ്ന നാം നിയമിച്ചിരുന്നെങ്കിൽ അലൈഹിം അവരുടെ മേൽ അനിഖുതുലു നിങ്ങൾ കൊല്ലുവീൻ എന്ന് അൻഫുസക്കും നിങ്ങളുടെ സ്വന്തങ്ങളെ അവിഖ്രുജു അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകുവീൻ മിദിയാരിക്കും നിങ്ങളുടെ വസതികളിൽ നിന്ന് മാ ഫഅലൂഹു അതവർ ചെയ്യുകയില്ല ഇല്ലാ ഖലീലുൻ കുറച്ചു ആളുകളൊഴികെ മിൻഹും അവരിൽ നിന്ന് വലൗ അന്നഹും അവരായിരുന്നെങ്കിൽ ഫഅലൂ അവർ ചെയ്തിരുന്നെങ്കിൽ മാ യുഅദൂന അവർക്ക് സതുപദേശം ചെയ്യപ്പെടുന്ന കാര്യം ബിഹി അതുകൊണ്ട് ലകാന അതാകുമായിരുന്നു ഖൈറൻ ലഹും അവർക്ക് ഏറ്റവും ഉത്തമം വ അഷദ്ദ കൂടുതൽ ശക്തമായതും തസ്ബീത ഉറപ്പിക്കൽ സ്ഥിരപ്പെടുത്തലിൽ. ഇതാണ് 66-ാമത്തെ വചനം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെ കൊല്ലുവീൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വസതികളിൽ നിന്ന് പുറത്തു പോകുവീൻ എന്ന് അവരുടെ മേൽ നാം നിയമിച്ചിരുന്നെങ്കിൽ അവർ അവരിൽ നിന്ന് അല്പം ആളുകളൊഴികെ അത് ചെയ്യുന്നതല്ല. അവരോട് സതുപദേശം ചെയ്യപ്പെടുന്ന കാര്യം അവർ ചെയ്തിരുന്നെങ്കിൽ അതവർക്ക് ഏറ്റവും ഉത്തമവും കൂടുതൽ ശക്തമായി ഉറപ്പിക്കുന്നതുമാകുമായിരുന്നു. ഇതാണ് 66-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എത്രത്തോളം അവർ പ്രാവർത്തികമാക്കുന്നവരാണെന്ന് അള്ളാഹുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വലൗ അന്ന ഫറളന അലൈഹിം അവരുടെ മേൽ നാം നിർബന്ധമാക്കിയിരുന്നെങ്കിൽ ഫറളാക്കിയിരുന്നെങ്കിൽ ഖത്ല ബഅളഹും ബഅളൻ അല്ലേ അന്യോന്യം വധിക്കാൻ വേണ്ടി അവിൽ ഖുറൂജ മിൻ ദിയാരിഹിം അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി മംതസല അമ്രന മിൻഹും ഇല്ലാ അദദുൻ ഖലീൽ കുറച്ച് ആളുകളൊഴികെ ബാക്കി ആരും അത് ചെയ്യുമായിരുന്നില്ല. ഫൽ യഹ്മദുല്ലാഹ അന്നഹു ലം യുകല്ലിഫുഹും മാ യശുഖു അലൈഹിം അതുകൊണ്ട് അവർ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ അവർക്ക് കഴിയാത്ത കാര്യം അല്ലാഹ് അവരോട് കൽപ്പിക്കാത്തതിനാൽ. വലൗ അന്നഹും ഫഅലൂ മാ യദ്കുറൂന ബിഹി മിൻ ത്വാഅത്തില്ലാ ലകാന ഖൈറൻ മിൻ അൽ മുഖാലഫ അല്ലാഹു അവരോട് കൽപ്പിച്ച കാര്യം അവർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ വലൗ അന്നഹും ഫഅലൂ മാ യദ്കുറൂന ബിഹി മിൻ ത്വാഅത്തില്ലാ അല്ലാഹുവിന് അനുസരിക്കാൻ വേണ്ടി അല്ലാഹ് കൽപ്പിച്ചത് അവർ അനുസരിച്ചിരുന്നെങ്കിൽ വ അഷദ്ദ റുസൂഖൻ ലിഈമാനിഹിം വല ആതൈനാ ഹും മിൻ ഇൻദിനാ സവാബൻ അദീമാ അതവർ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ പക്കൽ നിന്ന് വലിയ പ്രതിഫലം മഹത്തായ പ്രതിഫലം നാം അവർക്ക് നൽകുമായിരുന്നു. അതുമാത്രമല്ല അവർക്ക് ശരിയായ വഴിയിലേക്ക് നാം അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. പക്ഷേ അവരിൽ മഹാഭൂരിഭാഗവും അതനുസരിക്കാൻ സന്നദ്ധരല്ലാത്ത ആളുകളാകുന്നു. യുഖ്ബിർ തആല അൻ അക്സരി നാസി അന്നഹും ലൗ ഉമിറു ബിമാഹും മുർത്തകിബൂന ഹു മിനൽ മഅനാഹി ലമാ ഫഅലൂഹു ലിഅന്ന ത്വിബാഅഹും അർറദീഅ മജ്ബൂലത്തുൻ അലാ മുഖാലഫത്തിൽ അംരി അവരുടെ പ്രകൃതം തന്നെ കൽപ്പനയ്ക്ക് എതിർ ചെയ്യുക എന്ന രൂപത്തിലാകുന്നു, പറഞ്ഞത് കേൾക്കാതിരിക്കുക എന്ന രൂപത്തിലാകുന്നു. വഹാദ മിൻ ഇൽമിഹി തബാറക വ തആല ഇത് അല്ലാഹുവിന് അവനെക്കുറിച്ചുള്ള അറിവാണ്. ബിമാലം യക്കുൻ ഔ കാന ഫകൈഫ കാന യകൂനു വലിഹാദ ഖാല തആല അല്ലെങ്കിൽ അവരിന്ന് സംഭവിക്കേണ്ടിയിരുന്നു കാണേണ്ടിയിരുന്നു. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു വലൗ അന്ന കതബ്ന അലൈഹിം അനിഖ്തുലു അൻഫുസക്കും അവിഖ്റുജു മിൻ ദിയാരിക്കും മാ ഫഅലൂഹു ഇല്ലാ ഖലീലുൻ മിൻഹും അവരോട് നാം കൽപ്പിച്ചിരുന്നെങ്കിൽ പരസ്പരം വധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നെങ്കിൽ കുറച്ച് ആളുകളൊഴികെ മറ്റാരും അത് പ്രവർത്തിക്കുമായിരുന്നില്ല. അപ്പോൾ അവരെക്കുറിച്ച് അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല നന്നായി അറിയുന്നവനാകുന്നു. ആരാണ് വഴിപ്പെടാൻ തയ്യാറായവരെന്നും ആരാണ് ധിക്കാരികളായ ആളുകളെന്നും അല്ലാഹു അവരെക്കുറിച്ച് നന്നായി അറിയാം എന്നർത്ഥം. അതാണ് അതിലെ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യം. മാത്രമല്ല അവരോട് കൽപ്പിച്ചിരുന്ന കാര്യം വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി അവർ ഉപദേശിക്കപ്പെട്ട കാര്യം അവർ അനുസരിച്ചിരുന്നെങ്കിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ലക്കാന ഖൈറൻ ലഹും അതവർക്ക് ഗുണകരകമാകുമായിരുന്നു. മാത്രമല്ല അവർക്ക് ഉറച്ചു നിൽക്കാൻ അതവരെ
സഹായിക്കുമായിരുന്നു ദീനിൻ.

0: നിന്റെ അധ്യാപനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അതവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അതാണ് അശദ്ദ തസ്ബീത്ത, അതിശക്തമായ നിലക്ക് അവർക്ക് തസ്ബീത്ത് അത് പ്രദാനം ചെയ്യുമായിരുന്നു എന്ന് അള്ളാഹു പറയാൻ. കാരണം നമുക്ക് വലിയ പാഠം ആ പറഞ്ഞ കാര്യത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കി ജീവിച്ചാൽ ദുനിയാവിനും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് വഴി അവൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ വിധേയരാകുമായിരുന്നു, അത് നമുക്ക് ലഭിക്കാൻ അത് കാരണമാകുമായിരുന്നു എന്നാണ് ആ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. 67-ാമത്തെ ആയത്ത്, അപ്പോൾ ലആതൈനാഹും, നാം അവർക്ക് കൊടുക്കുകയും ചെയ്യും, മില്ലതുന്ന, നമ്മുടെ അടുക്കൽ നിന്ന്, അജ്റൻ അളീമ, മഹത്തായ പ്രതിഫലം. അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കി അതനുസരിച്ചുകൊണ്ട് അവർ ജീവിച്ചിരുന്നെങ്കിൽ, ആദ്യം പറഞ്ഞു അവർക്ക് ലക്കാന ഖൈറൻ ലഹും, അതവർക്ക് ഗുണകരമാകുമായിരുന്നു. അശദ്ദ തസ്ബീത്ത, മാത്രമല്ല കൂടുതൽ ശക്തമായി ഉറപ്പിക്കുന്നതുമാകുമായിരുന്നു. അതിന് പുറമെയാണ് പറഞ്ഞത്, അന്നേരം നമ്മുടെ വകയായി വമ്പിച്ച പ്രതിഫലം നാം അവർക്ക് നൽകുമായിരുന്നു. അതുമാത്രമല്ല തുടർന്ന് പറയാണ്, വലഹദൈനാഹും സിറാത്തം മുസ്തഖീമ, ചൊവ്വായ പാതയിൽ നാം അവരെ വഴി നടത്തുകയും ചെയ്യുന്നതാണ്. ചൊവ്വായ മാർഗത്തിൽ, ശരിയായ മാർഗത്തിൽ നാം അവരെ വഴി നടത്തുകയും ചെയ്യുന്നതാണ്. അതാണ് പിന്നെ പറഞ്ഞ കാര്യം. അപ്പോൾ അതിനടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക എന്ന കാര്യം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന കാര്യമാണ് അതിന് അവരെ അർഹരാക്കുന്ന കാര്യമെന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. വഇദല്ല ആതൈനാഹും മില്ലതുന്ന അജ്റൻ അദീമ, വല ആതൈനാഹും മിൻ ഇന്ദിനാ സവാബൻ അദീമൻ. അതാണ് അജ്റൻ അദീമ എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലം അവർക്ക് നൽകുമായിരുന്നു. മാത്രമല്ല വല വഫഖനാഹും ഇല ത്വരീഖിൽ മൂസിലി ഇലല്ലാഹി വ ജന്നതിഹി, അള്ളാഹുവിലേക്കെത്തുന്ന അഥവാ അവൻ്റെ സ്വർഗത്തിലേക്കെത്തുന്ന വഴിയിലേക്ക് നാം അവരെ കൊണ്ടെത്തിക്കുമായിരുന്നു എന്നൊക്കെ അള്ളാഹു പറഞ്ഞ കാര്യം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണ മനസ്സോടുകൂടി, ഇഷ്ടത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അതിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാനാണ് സത്യവിശ്വാസികളായ ആളുകൾ തയ്യാറാവേണ്ടത് എന്നർത്ഥം. തുടർന്ന് 69-ാമത്തെ വചനം, وَمَنْ يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَئِكَ رَفِيقًا. وَمَنْ ആരെങ്കിലും യുത്തു അനുസരിക്കുന്നുവോ അള്ളാഹ അള്ളാഹുവിനെ, വർ റസൂല റസൂലിനെയും, ഫഉലായിക എന്നാൽ അക്കൂട്ടർ, മഅല്ലദീന യാതൊരു കൂട്ടരുടെ കൂടെയായിരിക്കും, അതാരാണ്, അൻഅമല്ലാഹ് അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടുള്ള, അലൈഹിം അവരുടെ മേൽ, മിനൻ നബിയീന നബിമാരാകുന്ന, വസ്വദ്ദീഖീന സത്യസന്ധന്മാരും, വശുഹദായി രക്തസാക്ഷികളും, വസ്വാലിഹീൻ സ്വാലിഹുകളും, വഹസുന വളരെ നന്നായിരിക്കുന്നു, ഉലായിക അക്കൂട്ടർ റഫീഖ സുഹൃത്തായിട്ട്. ആർ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവോ അക്കൂട്ടർ യാതൊരുവരുടെ മേൽ അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ കൂടെ ആയിരിക്കും. അതായത് നബിമാരും സ്വദ്ദീഖുകളും ഷഹീദുകളും സ്വാലിഹുകളുമാകുന്ന അനുഗ്രഹീതരുടെ കൂടെ അക്കൂട്ടർ വളരെ നല്ല സുഹൃത്തുക്കളും. വളരെ ശ്രദ്ധേയമായൊരു വചനമാണിത്. അള്ളാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും അനുസരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, അത് വാക്കുകൊണ്ടല്ല, വാക്കാൽ അതേപോലെ പ്രവർത്തിയാൽ ഒക്കെ, പൂർണ്ണ മനസ്സോടുകൂടി അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാൻ ആരൊക്കെ സന്നദ്ധരാകുന്നുവോ, അങ്ങനെയുള്ള ആളുകൾ അള്ളാഹ് അനുഗ്രഹിച്ച നബിമാർ, സ്വദ്ദീഖുകൾ, ശുഹദാക്കൾ സ്വാലിഹീങ്ങൾ എന്നിവരുടെ കൂടെയായിരിക്കും നാളെ പരലോകത്ത്. ആ ആളുകൾ എത്ര നല്ല കൂട്ടുകാരാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല അറിയിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരുടെ കൂടെ, സ്വദ്ദീഖീങ്ങളുടെ കൂടെ നമുക്ക് ഒത്തുചേരാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള മാർഗം അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാകുന്നു. വമൻ യുത്തഇല്ലാഹ വറസൂല ഫഹുവ മഅമൻ അൻഅമല്ലാഹു അലൈഹിം. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ അവർ അല്ലാഹ അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. എങ്ങനെ? ബിദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന, അതായത് മിനൽ അംബിയാഇ വസ്സിദ്ദീഖീന അല്ലദീന കമൂല തസ്ദീഖുഹും ബിമാ ജാഅത് ബിർ റുസുൽ. സ്വദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ കൊണ്ടുവന്നത് പരിപൂർണമായി സത്യപ്പെടുത്തിയ ആളുകൾ, വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും എല്ലാ നിലക്കും സത്യപ്പെടുത്തിയ ആളുകൾ. വഅമിലൂ ബിഹി, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആളുകൾ, അതാണ് സ്വദ്ദീഖുകൾ എന്ന് പറഞ്ഞാൽ. വശ്ഹദാഉ അല്ലദീന ഖുതിലു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകൾ, അവരാണ് ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ. വസ്വാലിഹീൻ അല്ലദീന സ്വലുഹത് ലവാഹിറുഹും ബവാത്തിനുഹും വസ്വലുഹത് അഅമാലുഹും, അതായത് തങ്ങളുടെ ഉള്ളും പുറവും നന്നാക്കിയ ആളുകൾ, തങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കിയ ആളുകൾ. മാ അഹ്സന ഉലായിക മിൻ റുഫഖാഇ ഫിൽ ജന്ന, ഈ ആളുകൾ സ്വർഗത്തിൽ എത്ര നല്ല കൂട്ടുകാരായിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ വചനത്തിൽ വ്യക്തമാക്കുന്ന കാര്യം. അതുകൊണ്ട് അംബിയാക്കന്മാരുടെ കൂടെ, ഔലിയാക്കന്മാരുടെ കൂടെ, ശുഹദാക്കന്മാരുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനുള്ള മാർഗം സ്വീകരിക്കണം. ശുദ്ധമായ തൗഹീദ് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരിക്കലും അംബിയാക്കന്മാരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, സ്വദ്ദീഖീങ്ങളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ശുഹദാക്കളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, സ്വാലിഹീങ്ങളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ഏകനായ അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. അവരൊക്കെ ജീവിച്ച ആ മാർഗം അവലംബിച്ചുകൊണ്ട് ജീവിക്കുക, ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. കുല്ലുമൻ അത്വാ അല്ലാഹ വ റസൂലഹു അലാ ഹസ്ബി ഹാലിഹി വ ഖദറിൽ വാജിബി അലൈഹി മിൻ ദക്കരിൻ വ ഉൻസാ വ സഗീരിൻ വ കബീരിൻ. ആരൊക്കെ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരിക്കുന്നുവോ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഓരോരുത്തരും അവനവനെ നിലയനുസരിച്ചുകൊണ്ട് അല്ലാഹുവിൻ റസൂലിനെ അനുസരിക്കാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ فأولئك مع الذين أنعم الله أنعم الله عليهم أي النعمة العظيمة التي تقتضي الكمال والفلاح والسعادة. ഒരാൾക്ക് വിജയം ലഭിക്കുന്നത്, സൗഭാഗ്യം ലഭിക്കുന്നത്, പരിപൂർണത ലഭിക്കുന്നത് അല്ലാഹ അനുഗ്രഹം കിട്ടുമ്പോഴാണ്. അതാണ് അല്ലാഹ അനുഗ്രഹിച്ചവർ എന്ന് പറഞ്ഞത്. അതാരാണ്? മിനൻ നബിയീന അല്ലദീന ഫള്ളലഹുമുല്ലാഹു ബിവഹീഹി, തൻ്റെ വഹീ കൊണ്ട് അല്ലാഹ ശ്രേഷ്ഠരാക്കിയവരാണ് നബിമാർ. വഖ്തസ്സഹും ബിതഫ്ദീലിഹിം ബിഇർസാലിഹിം ഇലൽ ഖൽഖി, അല്ലാഹു തൻ്റെ സൃഷ്ടികളിലേക്ക് നിയോഗിച്ചയച്ച ആളുകളാകുന്നു, പ്രത്യേകമായി അയച്ച ആളുകളാകുന്നു പ്രവാചകന്മാർ. വദഅവതിഹിം ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി അല്ലാഹ് അയച്ച ആളുകളാകുന്നു പ്രവാചകന്മാർ. വസ്സിദ്ദീഖീന വഹും അല്ലദീന കമൂല തസ്ദീഖുഹും ബിമാ ജാഅത് ബിർ റുസുൽ ഫഅലിമൂ അൽ ഹഖ വസദ്ദഖൂഹു ബിയഖീനിഹിം وَبِالْقِيَامِ بِهِ قَوْلًا وَعَمَلًا وَحَالًا وَدَعْوَةً إِلَى اللَّهِ. അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ സത്യപ്പെടുത്തിയ ആളുകൾ, ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കിയ ആളുകൾ, അതേപോലെ തന്നെ ഉറച്ച് അവരെ വിശ്വസിച്ച ആളുകൾ, വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും അതേപോലെ തന്നെ അവർ കൊണ്ടുവന്ന അധ്യാപനങ്ങളെ പ്രബോധനം ചെയ്തുകൊണ്ടും ആ നിലയിൽ നിലയുറപ്പിച്ച ആളുകൾ, അതാണ് സ്വദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ. വശ്ഹദാഇ അല്ലദീന ഖാതലൂ ഫീ സബീലില്ലാ ലിഇലാ കലിമത്തില്ലാ ഫഖുതിലൂ, അല്ലാഹുവിൻ്റെ വചനം അത്യുന്നതമാകാൻ വേണ്ടി അവൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളുകൾ, അവരാണ് ശുഹദാക്കൾ. വസ്വാലിഹീൻ അല്ലദീന സ്വലുഹ ളാഹിറുഹും വബാത്തിനുഹും ഫസ്വലുഹത് അഅമാലുഹും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാഹ്യമായും ആന്തരികമായും എല്ലാ നിലക്കും നന്നാക്കിയ ആളുകൾ, നന്മ ചെയ്ത ആളുകൾ, അതേപോലെ തന്നെ അല്ലാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, ഇത്തരം ആളുകളുടെ കൂടെയായിരിക്കും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ എന്നാണ് 69-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. വമൻ യുത്തഇല്ലാഹ വർ റസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ, ഫഉലായിക എന്നാൽ അക്കൂട്ടർ, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. അതാരാണ്? മിനൻ നബിയീന വസ്സുദ്ദീഖീന വസ്സുഹദാ വസ്സ്വാലിഹീൻ, അതായത് പ്രവാചകന്മാർ, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവയുടെ കൂടെയായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല അറിയിക്കുന്നത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകളും കാണാൻ സാധിക്കും. സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, താങ്കളുടെ ജീവിതകാലത്ത് താങ്കളുമായി താങ്കളെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ എനിക്ക് താങ്കളുടെ മുമ്പിൽ വന്ന് താങ്കളെ കാണാൻ സാധിക്കും, പക്ഷേ എൻ്റെ വിഷമം, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലാണെങ്കിൽ തന്നെ താങ്കൾ ഉന്നതമായ ദർജയിലായിരിക്കുമല്ലോ, അപ്പോൾ താങ്കളെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്നറിയിച്ചപ്പോൾ അള്ളാഹു ഈ വചനം അവതരിപ്പിച്ചു എന്നാണ് ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സഹാബി പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കളുടെ കൂടെ സ്വർഗത്തിലെനിക്ക് എത്തണം എന്ന് ആണ് ആ സഹാബി ചോദിക്കുന്നത്. താങ്കളുടെ ആവശ്യം ചോദിച്ചോ എന്ന് ആ സഹാബിയോട് പ്രവാചകൻ പറഞ്ഞപ്പോൾ ആ സഹാബി ചോദിച്ചത്, എനിക്ക് താങ്കളുടെ കൂടെ സ്വർഗത്തിലെത്താൻ സാധിക്കണമെന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഫഅഇന്നി അലാ കസ്റത്തി സുജൂദ്, ധാരാളം സുജൂദുകൾ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി താങ്കൾ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിലേക്കടുക്കുന്ന ഒരു വലിയ കർമ്മമാണ് നമസ്കാരം നിർവഹിക്കുക എന്നത്. അത് അധികരിപ്പിച്ചുകൊണ്ട് താങ്കൾ എന്നെ അവസരത്തിൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന് ആ സഹാബിയോട് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാമീപ്യം സിദ്ധിക്കാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കണം, പരിശ്രമിക്കണം. അതിനുള്ള മാർഗമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനനുസരിക്കുക, പ്രവാചകൻ അനുസരിക്കുക എങ്കിൽ അത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ കൂടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്നാണ് ആ ആയത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. തീർച്ചയായും എല്ലാ രംഗത്തും പ്രവാചകൻ തിരുമേനിയുടെ അധ്യാപനങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കണം, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല അത്തരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് എല്ലാ നിലക്കും സ്നേഹം കാണിക്കുന്ന, അവിടുത്തെ അധ്യാപനങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുന്ന ആ അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദീസിൽ കാണാൻ സാധിക്കും, റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി എന്ന സഹാബിയാണ്, അദ്ദേഹം പറയാണ്, ഞാൻ പ്രവാചകൻ്റെ അടുക്കൽ രാത്രി താമസിച്ചിരുന്നു. അവിടത്തേക്ക് വുളൂഇനുള്ള വെള്ളം മുതലായ ആവശ്യങ്ങൾ ഞാൻ കൊണ്ടുവന്ന് ചെന്ന് കൊടുത്തപ്പോൾ അവിടുന്ന് പറഞ്ഞു, താങ്കൾക്ക് വേണ്ടത് ചോദിച്ചു കൊള്ളുക. അല്ലേ, നമ്മളാണെങ്കിൽ ചിലപ്പോൾ സമ്പത്തായിരിക്കും ചോദിക്കുക, ഭൗതിക കാര്യങ്ങളായിരിക്കും ചോദിക്കുക. പക്ഷേ ആ സുഹാബി പറയാണ്, ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള സഹവാസമാണ് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്. സുബ്ഹാനല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റു വല്ലതുമുണ്ടോ? ഞാൻ പറഞ്ഞു, അതുതന്നെയാണുള്ളത്. അപ്പോൾ ആ പ്രവാചകൻ തിരുമേനി പറയാണ്, എന്നാൽ സുജൂദ് വർദ്ധിപ്പിക്കൽ വഴി നിന്റെ കാര്യത്തിൽ നീ എന്നെ സഹായിച്ചു കൊള്ളുക. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിലെത്താനുള്ള മാർഗമാണ് സുന്നത്ത് ധാരാളമായി പ്രാവർത്തികമാക്കുക, പ്രവാചകന്റെ മാർഗം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നതല്ലാതെ, പ്രവാചകരെ താങ്കൾ എന്നെ സ്വർഗത്തിലാക്കണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, താങ്കളുടെ ശഫാഅത്തിൽ താങ്കൾ എന്നെ ഉൾപ്പെടുത്തണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള സജ്ജനങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. നമ്മളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറത്തു നിസാഇൻ്റെ 66 മുതൽ 69 വരെയുള്ള വചനങ്ങൾ. വിഷയം സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൻ്റെ ജീവൻ നിലനിർത്താൻ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ് അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ ദൂതരിലുമുള്ള വിശ്വാസം. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക, ആ കൽപ്പനകളെ ശിരസാവഹിക്കുക എന്നത് വളരെ അനിവാര്യമാണ്. എന്നാൽ സമൂഹം പലരാലും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് റബീഉൽ അവ്വൽ മാസം എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മത്ത്, അവിടെ നിന്റെ ബറക്കത്ത് ഇങ്ങനെ കിട്ടാൻ, ഇങ്ങനെ കൊതിക്കാൻ പ്രത്യേക രൂപത്തിലുള്ള ആഘോഷങ്ങൾ, ആചാരങ്ങൾ ആചരിക്കപ്പെടണം, ആഘോഷിക്കപ്പെടണം എന്നതാണ്. ആ ഒരു രീതി ഒരിക്കലും ഇസ്ലാമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട് അവൻ്റെ തൃപ്തിയോടെ നമുക്ക് പൂർത്തിയാക്കി തന്ന ദീനാകുന്ന അനുഗ്രഹത്തിൽ അനാചാരങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു അമൽ, ഒരു പ്രവൃത്തി ചെയ്ത് അവിടുന്ന് പിൻപറ്റുക എന്ന രീതി ഇസ്ലാമിലില്ല. മറിച്ച് അവിടുന്ന്റെ ചര്യയെ മുറുകെ പിടിക്കുക, അത് അനുദാവനം ചെയ്യുക എന്നതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ കണിശമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിക വചനമോതി നമ്മെ ഉണർത്തിയ കാര്യമാണ് ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്നവർ അവരെ മുസീബത്ത് ബാധിക്കും എന്ന് പേടിക്കട്ടെ. മഹാനായ ഇബ്നു കസീർ റഹിമഉല്ലാ ഇതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഈ മുസീബത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കുഫറിൽ പെടുക, അല്ലെങ്കിൽ മുനാഫിഖായി മാറ്റപ്പെടുക, അല്ലെങ്കിൽ ബിദഅത്തിൽ ചെന്ന് ചാടുക എന്നതാണ്. വലിയ പേടിയോടെ നമ്മൾ കാണേണ്ട വിഷയമാണ്. സഹോദരങ്ങളെ, ലോകത്ത് ഹിജറ 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കൾ ആരംഭിച്ചതും പിന്നീട് ഹിജറ 7-ാം നൂറ്റാണ്ടിൽ സൂഫികൾ വലിയ രൂപത്തിൽ കൊണ്ടുവന്ന് ആചരിച്ചു പോരുകയും ചെയ്ത ഒരു കാര്യമാണ് മീലാദ് ആഘോഷം എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ അവിടുന്ന് നിർദ്ദേശിച്ചിട്ടില്ല, ഖുർആനിൽ എവിടെയും ഇല്ല, ഉത്തമ തലമുറയിൽ ജീവിച്ചവർ അത് പരിചയിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നമുക്ക് ഈ രൂപത്തിലൊരു അനാചാരം സ്വീകരിക്കേണ്ട സാഹചര്യം? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് യഥാർത്ഥ പ്രവാചക സ്നേഹം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, പിൻപറ്റുക, അനുദാവനം ചെയ്യുക എന്നതാണ്. അതിൻ്റെ പല വഴികളും ഇസ്ലാമിലുണ്ട്. ദിക്റായി, പ്രാർത്ഥനയായി, ആരാധനാ കർമ്മങ്ങളായി, സ്വദഖയായി, നന്മ ചെയ്യലായി, പല നിലക്കും വ്യാപിച്ചു കിടക്കുന്ന ഒരു ലോകമാണത്. ആ ലോകത്തേക്ക് പ്രവേശിക്കുകയും അതിനേക്കാൾ ഗൗരവത്തോടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന, നാം നിലനിർത്തുന്ന നബിചര്യയെ പൊളിച്ചു കളയുന്ന അതിൻ്റെ എതിരായിട്ടുള്ള ബിദഅത്തുകളെ, അനാചാരങ്ങളെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണുകയും ചെയ്യണം. സമൂഹത്തിൻ്റെ പിന്നാലെ ഒഴുകിയാൽ ചപ്പ് ചവറുകൾ മലവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ചു പോകുന്ന പോലെ സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞ് ഇല്ലാതെയാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതിനെ പേടിയോടുകൂടി കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
5: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
3: പീസ് റേഡിയോ. Tune to reality.
6: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ, കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നത് സവിശേഷം. കാഴ്ച പരിമിതനായ നൌഷാദ് എം പിയുമായി നടത്തിയ അഭിമുഖമാണ്. ഈ അഭിമുഖത്തിൽ നമ്മോടൊപ്പമുള്ളത് താജുദ്ദീൻ സൊലാഹിയും അബ്ദുറഹ്മാൻ ചുങ്കത്തറയുമാണ്.
8: നൌഷാദ് മാഷ്, അസ്സലാമു അലൈക്കും.
9: വഅലൈക്കും സലാം റഹ്മത്തുള്ളാ.
8: മാഷാല്ലാ, കഴിഞ്ഞ പ്രാവശ്യം സലാം പറഞ്ഞപ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ന് ഖബർ സാർ, സന്തോഷ വാർത്ത. ബറക റഫീഖ്. നൌഷാദ് മാഷ്, അദ്ദേഹം കാഴ്ച പരിമിതിയുള്ള ഒരാളാണ്. എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വ്യക്തിക്ക് നേടാവുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റിനും ഡിഗ്രിക്കും സക്കാത്ത് കൊടുക്കണമെങ്കിൽ
10: സക്കാത്ത്.
8: എം എ ഉണ്ട്, ബി എഡ് ഉണ്ട്, ടി ടി സി ഉണ്ട്. ഈ ബി എഡും ടി ടി സിയും കൂടി എന്തിനാ മാഷേ?
9: ടി ടി സി ചെയ്തപ്പോ പിന്നെ ഒന്നും കൂടി ഒന്ന് പഠിച്ചാല് നല്ലതാണെന്ന് തോന്നിപ്പോ. പിന്നെ ഒരു വർഷം ബി എഡും കൂടി അങ്ങോട്ട് ചെയ്തു. അപ്പൊ ഒന്ന് ചെയ്താൽ മറ്റൊന്ന് എളുപ്പാവുമല്ലോ. പഠിക്കുമ്പോഴല്ലേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് ചെയ്തതും കൂടി.
8: പിന്നെ കേട്ടറ്റ് കാറ്റഗറി 1, 2, 3, ഇനിപ്പോ 4 മാത്രമേ ഉള്ളൂ അല്ലേ?
10: സെറ്റും നെറ്റും ഉണ്ട്.
8: സെറ്റും നെറ്റും
9: എഴുതാൻ പറ്റൂല,
8: എഴുതാൻ നിങ്ങൾക്ക് പറ്റൂല. അതെ, അല്ലെങ്കിൽ എന്താ പി എച്ച് ഡിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമം, അങ്ങനെ ഒരു സംഗതി ഒന്നും ചെയ്തിട്ടില്ലേ?
9: പിന്നെ സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ പ്രവർത്തനം ആ മേഖലയിലായതുകൊണ്ടേ പിന്നീട് അങ്ങനെ ഒരു ഒഴിഞ്ഞ സമയമോ മറ്റോ കിട്ടാത്തതുകൊണ്ടുള്ള ഒരു പ്രയാസമാണ്.
8: നമുക്കൊരു പരിപാടി ഉണ്ട്, ആളുകളെ
9: പെട്ട് ഇങ്ങനെ ജീവിക്കാണല്ലോ,
8: ആളുകളെ കെണിയിൽ കൊടുക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പോ നിങ്ങളെ കൈയൊന്ന് നീട്ടി, കൈയൊന്ന് നീട്ടി നീട്ടി പിടിച്ചോളി. നീട്ടിയില്ലേ? നിങ്ങൾ എന്റെ കയ്യമ്മ കൈ വെച്ചിട്ടുണ്ട്, കയ്യമ്മ കൈ വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രതിജ്ഞ എടുപ്പിക്കാൻ പോവാണ്, പ്രതിജ്ഞ എടുപ്പിക്കാൻ പോവാണ്. ഞാന് പറഞ്ഞോളേ, പറഞ്ഞോളൂ. ഡോക്ടറേറ്റിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഡോക്ടറേറ്റിന്
9: വേണ്ടിയുള്ള ശ്രമങ്ങൾ
8: നടത്താം, സാധ്യതകൾ പരിശോധിക്കാം.
9: നടത്താൻ സാധ്യതകൾ പരിശോധിക്കാമെന്ന് പരിശോധിക്കാം.
8: അല്ല പക്ഷെ സൈഡിലൂടെ ഒരു സാധനം പോയിക്കോട്ടെ, നമുക്ക് പിന്നെ ശമ്പളത്തോടുകൂടെ തന്നെ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തീമുണ്ട്, ഏത് ഈ കാഴ്ച പരിമിതരുടെ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ നിന്നുകൊണ്ടുള്ള നല്ലൊരു തീം നിങ്ങളെ കയ്യിലുണ്ട്. ഒരുപാട് റിസർച്ച് ഒന്നും നടന്നിട്ടില്ല, പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്ന് അങ്ങനത്തെ ഒരുപാട് റിസർച്ച് ഒന്നും നടന്നിട്ടില്ല. പിന്നെ നമ്മൾ
9: ഇതിലൊക്കെ ചില ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, പിന്നെ ചില പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പൊതുമധ്യത്തിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
8: ആണല്ലേ?
9: അങ്ങനെയാണെങ്കിൽ നിലവിൽ ഫറൂഖ് കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു പിന്നെ അധ്യാപകനുണ്ട്, ഇംഗ്ലീഷ് അധ്യാപകനാണ് ഹബീബ്. പിന്നെ തീസിസ് അവതരിപ്പിച്ചിട്ട് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് അടുത്ത് ഒരു 2 വർഷത്തിനുള്ളായി.
8: എന്തായാലും പറ്റുന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പക്ഷെ അത്
9: പറയാൻ ശ്രമിക്കാം.
8: അബ്ദുറഹ്മാൻ റിസർച്ച് സ്കോളർ ആണ്, ഞാൻ അത്ര പറയാൻ അർഹനല്ല. എന്നാലും ഒരു ശ്രമം ആവശ്യമുണ്ട് ശരിക്കും കേട്ടോ.
10: നൌഷാദ് മാഷെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, നൌഷാദ് മാഷ് പിന്നെ 16 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വന്ന് അങ്ങനെ പൂർണ്ണമായും കാഴ്ച ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വർഷങ്ങൾ കൊണ്ട് എത്തി. ഇപ്പോൾ സമ്പൂർണമായി കാഴ്ചശക്തി ഇല്ലാതെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു പ്രായം വരെ കാഴ്ചശക്തി ഉള്ളവനായും പിന്നീട് കാഴ്ചശക്തി ഇല്ലാത്തവനായും കാഴ്ച കുറഞ്ഞ് കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടവും, അങ്ങനെ 3 കാലഘട്ടം അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനും ഉണ്ടാകും ഇൻഷാ അല്ലാ.
8: ഓക്കെ, കുടുംബ